0: ഉണ്ടാകാനുള്ള സാധ്യത. ഇനി ഈ ഒരു ഹീറ്റ് സ്ട്രോക്ക് 1985 ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഡൗഗ്ലസ് എന്നുള്ളൊരു വ്യക്തി ഏകദേശം 1000 മീറ്റർ മാരത്തോൺ ഓട്ടം ചെയ്യുന്ന സമയത്ത് ഒരു 200 മീറ്ററിന് അടുപ്പിച്ചെത്തിയപ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീഴുകയുണ്ടായി, ഓക്കാനിക്ക് ഛർദ്ദിക്ക് കുഴഞ്ഞു വീഴുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം വീണ്ടും എഴുന്നേറ്റ് വീണ്ടും ഓടാൻ ശ്രമിക്കുന്നു, വീണ്ടും കുഴഞ്ഞു വീഴുന്നു, ഛർദ്ദിക്കുന്നു, അപസ്മാരം പോലെയൊക്കെ ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് പിന്നെ ഭയങ്കര ചർച്ചയുണ്ടായി. ഡോക്ടർമാരും അതുപോലെ എല്ലാം ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് തയ്യാറാക്കി. അതിനുശേഷമാണ് ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ചുള്ള അവബോധം സാധാരണ ആളുകളിലിടയിൽ ഒത്തിരി ഉണ്ടായത്. പക്ഷേ ഹീറ്റ് സ്ട്രോക്ക് ഇപ്പോഴും പല ആളുകൾക്കും അറിയില്ല ഇങ്ങനൊരു അവസ്ഥ ഉണ്ടെന്ന്. അത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള മരണങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയാനായിട്ട് കഴിയും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 100% നമുക്ക് ഈ ഒരു മരണം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഈ അസുഖങ്ങൾ.
1: ഡോക്ടർ, ഇതിപ്പം പിന്നെ ഈ ചൂട് കണ്ടാൽ അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങിയാൽ ഉണ്ടാകുന്ന എല്ലാ, ഇപ്പോൾ ചിലർക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും, ചിലർക്ക് ഒരു അസ്വസ്ഥത അനുഭവപ്പെടാം, ഇതെല്ലാം ഹീറ്റ് സ്ട്രോക്ക് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇത് ഹീറ്റ് സ്ട്രോക്ക് ആണെന്ന് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും?
0: അതായത് 104 ഡിഗ്രി ഫാരൻഹീറ്റിൻ്റെ മുകളിൽ നമ്മുടെ ടെമ്പറേച്ചർ പോകുമ്പോഴാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. അതിന് അതുവരെയുള്ള നമ്മൾ ടെമ്പറേച്ചർ നമ്മൾ പറയില്ല. നമ്മൾ സാധാരണ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വെയിൽ കൊണ്ടുകൊണ്ടേയിരിക്കുകയാണ്, നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരീരത്തിൽ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ തൊലി ഭയങ്കര ചൂടായിരിക്കും, നമുക്ക് തലവേദന ഉണ്ടാവും, ഓക്കാനം ഉണ്ടാവും, ദേഹത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൊറിഞ്ഞുതടിക്കുന്ന പാടുകളും അതുപോലെ ചൊറിച്ചിലുണ്ടാകുകയും, ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാകും, ചില ആളുകൾ ചൊറിച്ചുണ്ടാകും, ചിലപ്പോൾ പൊള്ളൽ തന്നെ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലൊരു ഒരു തീ കൊണ്ടാലോ അല്ലെങ്കിൽ ഒരു വെള്ളം, തിളച്ച വെള്ളം വീണാൽ എങ്ങനെയാണോ നമ്മുടെ ശരീരം ഉണ്ടാകുന്ന പോലെ പൊള്ളലുണ്ടാവും, ബ്ലബ് ഉണ്ടാവും. നമുക്കറിയാം പൊള്ളൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തൊലിയിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞതുപോലെ, അങ്ങനെയുള്ള പൊള്ളൽ പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ അപസ്മാരത്തിലോട്ട് പോകും, കുഴഞ്ഞു വീഴലുണ്ടാവും. അപ്പോൾ ഇതിലേതെങ്കിലും ഉണ്ട്, നമുക്ക് വെയിലത്ത് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ വെയിലില്ലാത്ത ഒരു തണലിലോട്ട് മാറി നിൽക്കുക. അതിന് ഇതാണ് എന്ന് നമ്മൾ സംശയിച്ച് നിൽക്കേണ്ട സാഹചര്യമൊന്നും അവിടെ ഇല്ല. ഒരു മടിയും കാണിക്കരുത്. നിങ്ങളൊരു അസംബ്ലിയിൽ നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കൈ പൊക്കുക, ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്.
1: ഡോക്ടർ, അപ്പോൾ ഈ ഇത് ഒരുപാട് കോൺസിക്വൻസ് ഉള്ളൊരു സംഗതിയാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുക? എന്തൊക്കെ കാര്യങ്ങളാണ് ആ നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
0: ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് അക്ലിമൈസേഷൻ. എന്താണ് അക്ലിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കറിയാം ബുധനാഴ്ച രാവിലെ 11 മണി തൊട്ട് 12 മണി വരെ ഞാനൊരു വെയിലുള്ള സ്ഥലത്ത് നിൽക്കണമെന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാമെങ്കിൽ വളരെ സ്ലോലി നമ്മുടെ ബോഡിയെ അഡാപ്റ്റ് ചെയ്തെടുക്കുക. അതായത് ഞായറാഴ്ച മുതൽ തന്നെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെയിൽ കൊണ്ട് നമ്മുടെ ശരീരത്തിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് അതിനൊരു പറയുന്നത്, അക്ലമൈസേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 11 മണിക്ക് ചില വർക്കേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഈ വെളിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്തേയും, നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുഴഞ്ഞു വീഴുന്നതിൻ്റെയും കാരണം അതാണ്. നമ്മുടെ ശരീരത്തിനെ സ്ലോലി അഡാപ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അക്ലിമൈസേഷൻ. ഒരു 4-5 ദിവസം കൊണ്ട് നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിനെ കൊണ്ട് പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് അക്ലിമൈസേഷൻ. അത് അറിഞ്ഞിരിക്കുകയാണ്. 11 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ നമ്മൾ കൊള്ളാതിരിക്കുക, മാക്സിമം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കൊള്ളുന്നുണ്ടെങ്കിൽ ഷെയ്ഡുള്ള സ്ഥലത്ത് പോവുകയോ അല്ലെങ്കിൽ ഒരു അംബ്രല നമ്മൾ കുട ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഒരു തൊപ്പി ഉപയോഗിക്കുകയോ ചെയ്യാം. ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് SPF സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞ ക്രീമുകൾ അവൈലബിൾ ആണ്, സൺസ്ക്രീൻ ക്രീമുകളാണ്. ഈ സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ SPF മോർ ദാൻ 30 ഉള്ളത് വാങ്ങണം. അതിൻ്റെ താഴോട്ടുള്ളതാണെങ്കിൽ ഒരു ഗുണവും നമുക്ക് ശരീരത്തിൽ ചെയ്യില്ല. അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ ശരീരത്തിൽ അധികം ഏൽക്കാതിരിക്കാനാണ് ഈ SPF എന്നുള്ളത്. അത് നമ്മൾ സാധാരണ വെയിൽ കൊള്ളുന്ന മുഖം അതുപോലെ കയ്യിലൊക്കെ തേച്ചിട്ട് കൊണ്ടുപോവുക. കുട്ടികൾക്കാണെങ്കിലും അത് തേക്കുന്നത് നല്ലതാണ്, സൂര്യതാപം ഏൽക്കാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ലൈറ്റ് കളർ ക്ലോത്ത് വേണം പുറത്ത് പോകുമ്പോൾ ഇടാൻ. അത് നമ്മുടെ ഡാർക്കാണെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് കൂടുതൽ ചൂട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. സാധാരണ വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു 15 മിനിറ്റ് കൂടുമ്പോൾ വെള്ളം കുടിക്കാനായിട്ടാണ് പറയുന്നത് എപ്പോഴും. അങ്ങനെ അത്രയും വെള്ളം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഹീറ്റ് സ്ട്രോക്കിനെ തടയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ.
1: ഹീറ്റ് സ്ട്രോക്ക് ഒഴിവാക്കുന്ന കാര്യങ്ങളാണ് ഡോക്ടർ സംസാരിച്ചത്. ചില പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സൺബാത്തിനൊക്കെ പോലെ ഡോക്ടർ. അപ്പോൾ ഇതിൽ സമയം തിരഞ്ഞെടുക്കുന്നൊരു സമയം ഇമ്പോർട്ടൻ്റ് ആണോ, അല്ലെങ്കിൽ ഏത് സമയത്താണ് അവർ പോകേണ്ടത് ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്?
0: അതായത് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ 10 മണിക്ക് ശേഷമുള്ള വെയിൽ കിട്ടിയേ പറ്റുള്ളൂ. പണ്ടൊക്കെ നമ്മളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഇളം വെയിലാണ് കൊള്ളേണ്ടതെന്ന്. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്, ശരിക്കും 10 മണിക്ക് ശേഷമുള്ള വെയിലാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞ് നമ്മളൊരു 3 മണിക്കൂറോ 2 മണിക്കൂറോ വെയിലിൻ്റെ അടി നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ നോർമലാക്കേണ്ടത്. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 5 ദിവസം 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ വെയിൽ കൊള്ളാനായിട്ട് ശ്രമിക്കുക. 10 മണിക്ക് ശേഷം നീ വളരെ സൂര്യ താപം കൂടുതലുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ അവിടെ ടെമ്പറേച്ചർ 55-50 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമ്മുടെ കാല് മാത്രം കൊണ്ടാലും മതി. കാലിലോ അല്ലെങ്കിൽ കയ്യിലോ മാത്രം കൊള്ളുന്ന രീതിയിൽ ഇരിക്കുകയും അതുപോലെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയും

0: യും ചെയ്യുക. അപ്പം അല്ല എന്നിട്ടും പറ്റാത്ത, അതായത് ഹൈ ടെമ്പറേച്ചറുള്ള ചില രാജ്യങ്ങളുണ്ട്, നമുക്ക് 10 മണിക്ക് ശേഷം ഇറങ്ങാനേ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടതായിട്ട് വരും. പക്ഷേ വെയിൽ കൊള്ളേണ്ടത് 10 മണിക്ക് ശേഷമാണ്. അപ്പോൾ 11 മണിക്ക് ശേഷം എന്തായാലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, 11 മണിക്ക് ശേഷം നമ്മൾ വെയിൽ കൊള്ളാതിരിക്കാൻ നോക്കുക. അതുപോലെ 3 മണിക്ക്, 11 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ അമിതമായി കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക.
1: ഡോക്ടർ, ഹീറ്റ് സ്ട്രോക്ക് എന്താണെന്നും അതെങ്ങനെ തിരിച്ചറിയാമെന്നൊക്കെ വിശദീകരിച്ചു. അപ്പോൾ നമ്മളൊരാളിപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് ഏറ്റതായി നമുക്ക് ബോധ്യപ്പെട്ടാൽ എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് എന്ത് പരിഹാരമാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്?
0: അപ്പം ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ വ്യക്തിയെ എത്രയും പെട്ടെന്ന് ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറ്റുക എന്നുള്ളതാണ്. ഏർലി റെക്കഗ്നേഷനാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കാണുമ്പോൾ തന്നെ അതിലൊരു കുട്ടിക്കൊരു ഒരു ബുദ്ധിമുട്ട് കാണുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഹീറ്റ് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം തിരിച്ചറിയുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറ്റുക. ഇനി അദ്ദേഹം ഒരു കോട്ട് ഇട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ടൈ ഇട്ടിട്ടുണ്ടെങ്കിലോ അതൊന്ന് ലൂസൺ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് മാറ്റി നോക്കുക. ഇപ്പോൾ ആദ്യത്തെ ബട്ടൺസ് ഒന്ന് ലൂസാക്കി കൊടുത്താൽ തന്നെ അദ്ദേഹത്തിന് ശ്വാസം എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ദേഹം മൊത്തം നമുക്ക് പിന്നെ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യാം. സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം ഒരു പേപ്പർ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ വീശരി പോലെ വീശി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഫാൻ കൊണ്ട് അടുത്ത് വയ്ക്കാം. അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത്. പല ആളുകളും ചെയ്യുന്ന കാര്യമാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു ബോധവും കാണില്ല, നിങ്ങൾ വെള്ളം കൊടുക്കുന്ന നേരെ ശ്വാസകോശത്തോട് പോകണം. നമ്മുടെ ശ്വാസനാളിയും അതുപോലെ അന്നനാളവും അടുത്തടുത്താണ്. നമുക്ക് നോർമലായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് കറക്റ്റായിട്ട് നമ്മളെ വയറിലോട്ട് എത്തിക്കാൻ, അല്ല അന്നനാളത്തിലൂടെ വെള്ളം വയറിലോട്ട് എത്തിക്കാൻ പറ്റൂ. ഒരു അബോധാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിക്ക് നമ്മൾ ഇരുത്തിയാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അബോധാവസ്ഥയിലാണെങ്കിൽ അത് നേരെ പോകുന്നത് ലങ്സിലായിരിക്കും. ലങ്ങിൽ ആസ്പിറേറ്റ് ചെയ്യും, മരണമുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. അല്ലാത്ത വ്യക്തികളിൽ ഇരുത്തിയതിന് ശേഷം നമ്മൾ വെള്ളം കൊടുക്കുക, നല്ലോണം കൊടുക്കുക. പറ്റുമെങ്കിൽ കരിക്കും വെള്ളമൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഉപ്പിട്ട നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ സാധാരണ വെള്ളമായാലും എത്രയും പെട്ടെന്ന് കൊടുക്കുക. ഇനി അദ്ദേഹത്തിന് വെള്ളം കൊടുത്തതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിനെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് കിടത്തുക, കാല് ഉയർത്തി വയ്ക്കുക. കാരണം ചിലപ്പോൾ ബ്ലഡ് പ്രഷറൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ നോർമലാവാൻ കാല് മാത്രം ഉയർത്തി വയ്ക്കുക, വീശരി കൊണ്ട് ആട്ടിക്കൊണ്ടിരിക്കുക. ഇതാണ് പ്രധാനമായിട്ടും ഈ വ്യക്തികളിൽ നമ്മൾ ചെയ്യേണ്ടത്.
1: ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ഹീറ്റ് സ്ട്രോക്ക് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടത്, വേറെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതും കൂടെ ഒന്ന് വിശദീകരിക്കാം.
0: അതായത് ഈ 11 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് നമ്മൾ പുറത്തു പോകുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ 11 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് അധികമായി വ്യായാമം ചെയ്യാതിരിക്കാൻ നോക്കുക. അമിതമായി നമ്മൾ ഒത്തിരി എക്സസൈസ് ചെയ്താലും നമ്മുടെ ബോഡിയിൽ ഹീറ്റ് ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ നല്ലോണം എക്സസൈസ് ചെയ്ത് പുറത്തോട്ട് പോയാൽ നമുക്ക് സാധ്യതയുണ്ട് ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ പ്രായം കൂടി 60 വയസ്സ് അല്ലെങ്കിൽ 65 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഈ 11 മണിക്ക് ശേഷം പുറത്ത് ഈ കവറിങ് ഇല്ലാത്ത രീതിയിൽ പോകാതിരിക്കുക. അതുപോലെ കൊച്ചുകുട്ടികൾ, ഒരു 5 വയസ്സിൽ 4 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളെയും ഈ സമയത്ത് പുറത്തോട്ട് പോകാതിരിക്കുക. ചായ അതുപോലെ കാപ്പി, കൊക്കക്കോള പോലുള്ള സാധനങ്ങൾ നമ്മുടെ ദേഹത്ത് ചൂട് കൂട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് കുടിച്ചുകൊണ്ട് നമ്മൾ പുറത്തോട്ട് പോയാലും ഇതേ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഈ ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ അതിൻ്റെ ഒരു അളവ് കുറയ്ക്കേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നമ്മൾ നോർമലാക്കി വെക്കുകയും ഈ തണലത്ത് നമ്മൾ പോവുകയും വെയിൽ അധികം അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് നമ്മൾ ഈ ഒരു ഹീറ്റ് സ്ട്രോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം.
1: തീർച്ചയായും ഡോക്ടർ, ഈ ചൂടുകാലത്ത് ഉണ്ടാകുന്ന അസുഖങ്ങളിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത് ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ചാണ്. പക്ഷേ അതോടൊപ്പം മറ്റ് എന്തൊക്കെ അസുഖങ്ങളാണ് ഈ ചൂടുകാലത്ത് ഉണ്ടാവുക? ചിലർക്കൊക്കെ ഈ വെയിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ മൈഗ്രെയിനൊക്കെ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ മറ്റെന്ത് ബുദ്ധിമുട്ടുകളാണ് സാധാരണ ഈ സമയത്ത് കാണാറുള്ളത്?
0: അതൊരു കാര്യമാണ്. കാരണം നമ്മൾ സാധാരണ വെയിൽ ഒത്തിരി ഏൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം വറ്റിപ്പോവുകയും അതുപോലെ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകുകയും ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ തലവേദന ഉണ്ടാകുകയും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വെള്ളം നോർമലാക്കി വെക്കുക, ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഈ സമയത്ത് എത്രമാത്രം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രമാത്രം വെള്ളം കുടിക്കുക. ഫ്രൂട്ട് ജ്യൂസസ് അല്ല ഉദ്ദേശിച്ചത്, ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കാം. പക്ഷേ അല്ലാത്ത രീതിയിൽ നമ്മൾ സാധാരണ വെള്ളം കുടിച്ചാൽ മാത്രം മതിയാവും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചിക്കൻ പോക്സ് വളരെ കോമൺ ആയിട്ട് ഈ സമയത്ത് പടരാറുണ്ട്. അതുപോലെ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്ന ടൊമാറ്റോ ഫീവർ, തക്കാളിപ്പനി ഈ സമയത്ത് കുട്ടികളിൽ ധാരാളം പടർന്നു പിടിക്കാറുണ്ട്. കാരണം അതൊക്കെ നമ്മൾ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് നമ്മൾ ഒരു ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ഉള്ള ഒരു വ്യക്തിയെ തൊട്ടതിന് ശേഷം, അല്ലെങ്കിൽ ആ വ്യക്തി ഉപയോഗിച്ച കളിപ്പാട്ടം തൊട്ടതിന് ശേഷം നമ്മുടെ കുട്ടികളെ തൊടുകയാണെങ്കിൽ. അപ്പോൾ എപ്പോഴും കൈകൾ വൃത്തിയാക്കാതെ നമ്മൾ ഒരു സാധനം കഴിക്കുകയോ അതുപോലെ മുഖത്ത് തൊടുകയോ കുട്ടികളെ എടുക്കുകയോ ഒന്നും ചെയ്യരുത്. എപ്പോഴായാലും നമ്മൾ പുറത്തുനിന്ന് അകത്തോട്ട് വരുമ്പോൾ കൈ നല്ലോണം സോപ്പിട്ട് 20 സെക്കൻഡ് കഴുകിയതിന് ശേഷം മാത്രമേ കുട്ടികളെ എടുക്കാവൂ. അതുപോലെ നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും മുഖത്തോട്ട് നമ്മൾ കൈ കൊണ്ടുവരുന്നതിന് മുമ്പ് അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും നമ്മൾ കൊടുക്കും, നമുക്കും കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇത് ചെയ്യുന്നത്. ചിക്കൻ പോക്സ് ഒക്കെ ഈ സമയത്ത് വളരെ വേഗത്തിൽ പടരുന്ന ഒരു അസുഖമാണ്. ചിക്കൻ പോക്സ് സാധാരണ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ച കൊണ്ട് അസുഖം മാറും, നല്ല നല്ലോണം വെള്ളം കുടിക്കുകയും അതുപോലെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുത്താൽ മാത്രം മതിയാവും. ചിക്കൻ പോക്സിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വാക്സിൻ അവൈലബിൾ ആണ്, 2 ഡോസ് വാക്സിനാണ്. നമ്മൾ 2 ഡോസ് വാക്സിൻ എടുത്താൽ ഏകദേശം 85 മുതൽ 90% അസുഖം വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അഥവാ വന്നാൽ പോലും വളരെ മൈന്യൂട്ടായിട്ടായിരിക്കും വരുന്നത്. കാരണം ചിക്കൻ പോക്സ് ഗർഭിണികൾക്ക് വന്നു കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടികളിൽ ചെവി കേൾവിശക്തിക്ക് കുറവും ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ബ്രെയിനിനുള്ള തകരാറും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിക്കൻ പോക്സിൻ്റെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഇത് കൂടാതെ കോമൺ ആയിട്ട് കാണുന്നത് ഈ ടൈഫോയിഡ് പോലുള്ള രോഗങ്ങളും വയറിളക്ക രോഗങ്ങളും ഈ ചൂടുള്ള സമയത്ത് ഉണ്ടാകും. കാരണം നമ്മളൊരു ആഹാരമുണ്ടാക്കി പുറത്ത് വയ്ക്കുകയാണ്, നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് അത് ചീത്താവും. അപ്പോൾ ഒരു മണിക്കൂറിലെ 2 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ചീത്താവും. നമ്മളത് ശ്രദ്ധിക്കില്ല, നമ്മളെടുത്ത് കഴിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ചിലപ്പോൾ അത് ഫ്രിഡ്ജിലെടുത്ത് വീണ്ടും വെച്ച് കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് കേടാവും, നമ്മൾക്ക് വയറിളക്കം അതുപോലെ മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
1: ഡോക്ടർ, അതോടൊപ്പം തന്നെ ചൂടുകാലത്ത് ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്ക് കാണുന്ന പ്രശ്നമാണ് ഈ പിന്നെ യൂറിനുമായി ബന്ധപ്പെട്ട യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവും. ചിലർക്ക് മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ടാവും. ചിലർക്ക് മൂത്രത്തിൻ്റെ കളറ് മാറും. ഇത് ചൂടുകാലത്താണ് കൂടുതലായി കാണുന്നതെന്ന് തോന്നുന്നു. ഇതെന്തുകൊണ്ടാണ്, എന്താണ് ഇതിൻ്റെ പരിഹാരം?
0: കാരണം നമ്മൾ സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ യൂറിൻ എപ്പോഴും ലൈറ്റായിട്ടാണ് പോകേണ്ടത്. മഞ്ഞ കളറിലല്ല, നമ്മൾ ലൈറ്റ് കളറിലാണ് ഇത് പോകേണ്ടത്, ചെറിയൊരു മഞ്ഞ. അങ്ങനെ പോവുകയാണെങ്കിൽ അർത്ഥം നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ മെറ്റബോളിസവും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ വെയിലുള്ള സമയത്തോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി വിയർക്കുന്ന സമയത്തോ നമ്മൾ അമിത കറക്റ്റായിട്ടുള്ള വെള്ളം കുടിച്ചില്ലെങ്കിലാണ് മഞ്ഞ കളറിൽ പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഇൻഫൻറ്റ്, അതായത് 1 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 2 mL/kg ഓരോ മണിക്കൂറും നമ്മൾ യൂറിൻ ഉണ്ടാക്കണമെന്നാണ്. അതായത് അപ്പം മൂത്രം എപ്പോഴും ലൈറ്റായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ മുതിർന്നവരാണെങ്കിൽ പോലും നമുക്ക് മറ്റ് അസുഖങ്ങളില്ല, പക്ഷേ ലിവർ ഫെയിലുവർ ഇല്ല, കിഡ്നി ഫെയിലുവർ ഇല്ല, അതുപോലെ ഹാർട്ട് ഫെയിലുവേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാൻ, ഓരോ 25 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ കുടിച്ചു കഴിഞ്ഞാൽ ഈ യൂറിനറി ഇൻഫെക്ഷൻ തടയാനായിട്ട് കഴിയും. അതുപോലെ പറ്റുമ്പോൾ എല്ലാം നമ്മൾ ജലം നിറഞ്ഞ ഫ്രൂട്ട്സുകൾ കഴിക്കുക, തണ്ണിമത്തങ്ങ അതുപോലെ പൈനാപ്പിൾ പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കുകയും നല്ലതാണ് ഈ സമയത്ത്.
1: ഡോക്ടർ, വളരെ നന്ദി. നമുക്ക് അനുവദിച്ച സമയത്തെ കഴിയുകയാണ്. ചൂടുകാലത്ത് ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് ഡോക്ടർ ഡാനിഷ് സലീമാണ്. വളരെ നന്ദി പീസ് റേഡിയോയുമായി സഹകരിച്ചതിന്. ജസാകുമുല്ലാഹ് ഖൈർ.
2: നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം, ചൂടുകാലത്തെ രോഗങ്ങൾ. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഡോക്ടർ ഡാനിഷ് സലീം, ഒപ്പം സലാഹുദ്ദീൻ ഇ എന്നിവരാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
3: ഇപ്പം നമ്മൾ ഏതൊരു വ്യക്തിയോടാണെങ്കിലും ആ വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് പല രൂപത്തിലുള്ള പ്രതികരണങ്ങളും, ഇപ്പോൾ ഇവിടെ ഇതൊക്കെ തന്നെയുള്ള വിഷയം, നമ്മളൊരു വിഷയം പറയുമ്പോൾ അതിനോടുള്ള പ്രതികരണത്തിൽ വരുന്നതിനനുസരിച്ചാണ് പിന്നെ അവിടെ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ ഈ പ്രതികരണങ്ങളിൽ നമ്മൾ 2 കാര്യങ്ങൾ, ഞാൻ അത് ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, റിയാക്റ്റീവും ക്രിയേറ്റീവും. അതിൽ രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, നമ്മളൊരു സ്വഭാവമാണ് പെട്ടെന്ന് പ്രതികരിക്കുക, എന്തിനോടും പെട്ടെന്ന് പ്രതികരിക്കുന്നൊരു സ്വഭാവം. അതേ സമയത്ത് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് ആ നമ്മളോട് ഏത് രൂപത്തിൽ പ്രതികരിച്ച വ്യക്തിയാണെങ്കിലും, അത് ഇനി ആർക്കിടയിലായിക്കോട്ടെ, അമ്മായിമ്മയും മരുമകളോ ഭാര്യ ഭർത്താവോ ആര് തമ്മിൽ ഉള്ള ബന്ധമാണെങ്കിലും ശരി, അവിടെ ആ ഒരു റിയാക്റ്റീവിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ നല്ല വിഷമിപ്പിച്ചിട്ട് നമ്മളെ നല്ല പ്രയാസപ്പെടുത്തി നമ്മളോട് ഒരാൾ വളരെ മോശമായിട്ട് സംസാരിക്കുക, പെരുമാറുക, നമ്മളെ കൈകാര്യം ചെയ്യുക ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു വ്യക്തിയോട് നമ്മൾ ആ ഒരു സമയത്ത് റിയാക്റ്റീവ് അവിടെ വരരുത്, റിയാക്റ്റ് ചെയ്യാതെ ക്രിയേറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ അവിടെ നമ്മളൊരു കഴിവാണല്ലോ അവിടെ പ്രതികരിക്കുന്നിടത്ത് നമ്മൾ കാണിക്കുന്ന ആ ഒരു പിന്നെ എന്താ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ക്രിയേറ്റീവ് തന്നെയാണ്. അപ്പോൾ ആ നിലക്ക് ക്രിയേറ്റീവ് അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു വ്യക്തിയെയും മാറ്റാൻ കഴിയുന്നുള്ളതാണ്. അത് ഏത് നിലക്കുള്ള ബന്ധങ്ങളിലാണെങ്കിലും, ഇപ്പോൾ വളരെ പിന്നെ അക്രമ സ്വഭാവമുള്ളൊരു ഭർത്താവാണ് വിചാരിക്കുക, അല്ലെങ്കിൽ വളരെ മോശം ദുശീലങ്ങളുള്ളൊരു ഭർത്താവാണെന്ന് വിചാരിക്കുക, ഒരു പക്ഷേ എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ വിധിച്ചു, ഇനി അദ്ദേഹത്തിൻ്റെ ശീലങ്ങളെ സ്വഭാവങ്ങളെ ഒക്കെ മാറ്റിയെടുക്കാനുള്ള കഴിവ് എനിക്കാണുള്ളത് എന്നൊരു തിരിച്ചറിവോട് കൂടിയിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും, ഒരു പോസിറ്റീവ് സംഗതി അവിടെ ഉണ്ടാവും. പലപ്പോഴും നമുക്ക് പലതും നഷ്ടപ്പെടാനുള്ള ഒരു കാരണം റിയാക്റ്റീവ് എപ്പോഴും നമ്മളിലിങ്ങനെ എന്താ പറയുക, ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് റിയാക്റ്റീവാണ്. പക്ഷെ ക്രിയേറ്റീവ് നമുക്കൊക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് പുറത്ത് വരുന്നില്ല. അപ്പോൾ ഈ രണ്ട് പോയിൻ്റ് ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഈ രണ്ട് സംഗതികൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എവിടെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും.
4: ഇനിയിപ്പം
3: അതെ, നമ്മൾ ഓരോ സംഭവങ്ങൾ പിന്നെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറത്ത് നമ്മളിലൊക്കെ എല്ലാവരിലും റിയാക്റ്റീവും ഉണ്ട്, ക്രിയേറ്റീവും ഉണ്ട്. അതിൽ റിയാക്റ്റീവിനെ ഒഴിവാക്കുക, ക്രിയേറ്റീവിനെ എടുക്കുക.
4: പിന്നെ റാഷണൽ ബിലീഫ് ആൻഡ് ഇറാഷണൽ ബിലീഫ് എന്ന് പറയുന്നത് സാധാരണ അതിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ആദ്യമേ മുൻകൂട്ടി കാണണം. ഇന്ന ആൾ എന്നോട് പലപ്പോഴും മോശമായി പെരുമാറിയേക്കാം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടവർ അവരൊന്നും എപ്പോഴും എന്നോട് 100% വളരെ പിന്നെ സ്നേഹവസ്തൃണമായി തലോടി പെരുമാറാൻ എപ്പോഴും ഉണ്ടായിക്കോണമെന്നുണ്ടല്ലോ. ഒക്കെ മോശമായ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറിയേക്കാം. പലപ്പോഴും എപ്പോഴും വിഷമം വരാറ്, ആരെങ്കിലും പ്രതികരിക്കണേനേക്കാൾ കൂടുതൽ വിഷമം വരിക ഏറ്റവും അടുത്ത ആളുകളുടെ പ്രതികരണങ്ങളായിരിക്കാം. ചിലപ്പം മവാപ്പ, ഭർത്താവ്, ഭാര്യ, മക്കള്, അല്ലെങ്കിൽ കൂട്ടുകാർ, ഇവരൊക്കെ എന്തെങ്കിലും ഇട്ട് പ്രതികരിക്കുമ്പോൾ പെട്ടെന്ന് അതിനോട് എന്താ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ അതേപോലെ തിരിച്ച് പ്രതികരിക്കും. ഞാൻ അതെല്ലാം പുറത്ത് അങ്ങനെ ആയിരിക്കാം. പക്ഷെ ആരും എപ്പോഴും ഏത് രൂപത്തിലും പ്രതികരിക്കാം, അവിടെ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നൊരു തോട്ട്, ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം അഡ്വാൻസ് ആയിട്ട് ഇട്ട് വെക്കണം. അങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു ചിന്ത എവിടെയും ക്ലിക്ക് ചെയ്തിട്ട് അപ്പം നമ്മൾ അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കൂലല്ലോ. ചിന്തിക്കുക എപ്പോഴും ഇമോഷനാണ് മുന്നിലുണ്ടാകുക. വികാരം വൈകാരിക തലങ്ങളാണല്ലോ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. വികാരത്തെ അടക്കി വെക്കാൻ കഴിയുമ്പോഴാണ് എന്ത് വരുന്നത്, വിവേകം പുറത്തേക്ക് ചാടുന്നത്. അതായത് വിവേകത്തിന് പ്രതികരിക്കാൻ കഴിയുള്ളൂ. അതിൽ കുറേ ഈ അമിഗ്ദല ഹൈജാക്ക് എന്നൊക്കെയാണ് സാധാരണ ഇതിന് പറയാറുണ്ട്. അമിഗ്ദല ഹൈജാക്ക് ചെയ്ത് പോകുന്നതാണ് സംഭവം. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ ദേഷ്യത്തെ കുറിച്ച് പറയാറുണ്ട്. ദേഷ്യം ഒരാൾക്ക് ഭയങ്കര ദേഷ്യമുള്ള ആൾ ഇപ്പോൾ പുതിയൊരു റിസർച്ച് നടത്തിയെന്ന് വെച്ചാൽ, മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചു ഓർമ്മയുണ്ട്, ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആരോടാ ദേഷ്യം ഉണ്ടെങ്കിൽ അവരെ തെറാപ്പിസ്റ്റ് അവരെ റൂമ് കൊണ്ടുപോയിട്ട് തലയിണക്കി ഇട്ടിട്ട് അടിക്കും. അത്ര ഇന്ന ആളാണ് വ്യക്തിയാണ് അയാൾ അടിച്ചു തീർക്കുകയുള്ള ദേഷ്യം. പക്ഷെ അങ്ങനെ അടിച്ച് തീർക്കുക വഴി അതൊരു അയാളെ മനസ്സിനെ പറ്റിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ കുറേ ആൾക്ക് റിലാക്സ് ആവുന്നതാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞതുപോലെ കാലമീനൽ ഗൈല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴാണ് ഈ പ്രതികരിക്കുന്നത്. ദേഷ്യത്തെ പിടിച്ചു വെക്കുന്ന, സപ്രസ് ചെയ്യുക, നമ്മുടെ ഉള്ളിൽ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ അനുവദിക്കാതെ അങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഉരുകി പോകുന്ന, പുറത്തേക്ക് പ്രതികരിച്ചു കഴിഞ്ഞ ഒരു ദേഷ്യം അതിൻ്റെ അനുരണനം അല്ലെങ്കിൽ ബാക്കി അവനിൽ ബാക്കിയാവുന്ന. അപ്പം ശരിക്കും നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിച്ച് നിർത്തുക, പിടിച്ചു വെക്കുക, ആ സെൽഫ് കൺട്രോൾ എന്നുള്ളത് തന്നെയാണ്. ഇവിടെ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ തോന്നുമ്പോഴേക്ക് പിടിച്ചു വെക്കാൻ പറ്റുക എന്നുള്ളത്.
3: ഒരു സി റിയാക്റ്റീവിൻ്റെ മുമ്പിൽ ഒരു സീറ്റ് കൊടുത്താൽ ക്രിയേറ്റീവായി, ഇത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ ദേഷ്യം പിടിച്ച് തല്ലുന്ന ഉമ്മമാരൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് പിന്നെ ആ ഒരു ചിന്ത, ഇപ്പോൾ ഞാനിങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവനക്ക് വേദനിക്കും, പിന്നെ നമ്മൾ കുറേ എന്ത് ചെയ്യും, അവനെ വിളിച്ചെടുത്തിട്ട് അല്ലേ, അങ്ങനെയുള്ളൊരു സ്വഭാവത്തിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ.
5: أعوذ بالله من الشيطان الرجيم.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവെ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവനല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പീസ് റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരുപാട് ഇന്നലകൾ കഴിഞ്ഞുപോയി. നാളെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു നിമിഷം മാത്രമാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഈ പുതിയ അവസരത്തെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താം. എല്ലാവരെയും പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.

0: ഇന്നത്തെ ലൈവ് സെഷനിൽ നിങ്ങളുടെ ഒക്കെ കൂടെയുള്ളത് ഞാൻ സുഹേർ പാണ്ടിക്കാട്.
1: പ്രിയമുള്ളവരെ, ഇന്നത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ലൈവ് സെഷൻ നമ്മൾ ആരംഭിക്കുകയാണ് അല്ലേ. അപ്പോൾ
0: കൂടെ ഉണ്ടായിരുന്നത്
1: ഞാൻ വിടി അബ്ദുൽ സലാം. ഇന്ന് 2026 മെയ് 17 ഞായർ.
0: ഹിജ്റ വർഷം 1447, ദുൽഖാദ് 29,
1: കൊല്ലവർഷം 1201, ഇടവം 3.

0: ഒരു ഖബർസ്ഥാനിൻ്റെ മുമ്പിലിങ്ങനെ നിന്നിട്ട് അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ നമുക്ക് ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആറടി മണ്ണിൻ്റെ താഴെയുള്ള ആളുകൾ, അവർക്ക് നഷ്ടപ്പെട്ടതും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായൊരു കാര്യമുണ്ട്. അത് സമയമാണ്. നമ്മുടെ സമയം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ചെല്ലാനുള്ളത് മണ്ണിനടിയിലാണ് എന്ന ഓർമ്മപ്പെടുത്തൽ, ഓരോ ദിവസവും ഓരോ പ്രഭാതവും അതുപയോഗപ്പെടുത്താൻ വേണ്ടി, അതുകൊണ്ട് അത്തരം ചിന്തകളിൽ നിന്ന് കൂടുതൽ ഫലപ്രദമാക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന സന്ദേശമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പീസ് റേഡിയോയുടെ മധുരമാർന്ന ഈ നന്മയുടെ വീജികൾ നമുക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്നത്തെ ലൈവ് സെഷനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നാരൊക്കെയാണ് നമ്മുടെ കൂടെ വന്ന കുറച്ച് ആൾക്കാരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രോതാക്കളിലേക്കൊന്ന് പോയി അവരെ കണ്ട് തിരിച്ചു വരാം.
1: യെസ്, സലാം പറയുന്നതോടൊപ്പം തന്നെ കമൻ്റ്, സുദീർഘമായ കമൻ്റുകൾ തന്നെ വരുന്നുണ്ട് രാവിലെ. എന്നാൽ ആദ്യം സലാം പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഒന്ന് തിരിച്ച് സലാം പറയണ്ടേ?
0: റംലത്ത് ചുങ്കത്തറ, ഷിഹാബ് കൽപ്പറ്റ വയനാട്, ബുഷ്ര കെ മുറയൂർ, റുഖിയ പി ചെമ്പക്കുത്ത്, റഷീദ, സഫൂറ ആറങ്ങാടി, റസിയ ചെങ്ങാനി, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. വാലേക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇവർ മാത്രമല്ല, ഇനിയുണ്ട്.
1: ഖൈറുന്നിസ തെക്കേതിൽ, ബുഷ്ര പത്തപ്പിരിയം,
0: തെക്കേതിലല്ല തെക്കിൽ,
1: തെക്കിലാണ്. ഓക്കെ. കെ വി കബീർ പാലക്കാഴി, ഹഫ്സ ബി വി കക്കനാട്, സീനത്ത് പി ചാലിയം, മുംതാസ് കൂരാട്, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം,
0: രഹന താഴേക്കോട്, ഫാസില എ ജി പോത്തോങ്കണ്ടം, നസീമ തവനൂർ, സലീന സെറീന വി പി വളാഞ്ചേരി, ബഷീർ എം കെ പോത്തോങ്കണ്ടം, അബു ഫാത്തിഹ് പട്ടില മാംഗ്ലൂർ, സൈനാബി പി എൻ കാലിക്കറ്റ്, താഹിറ ടി കെ കാസർഗോഡ്, മുംതാസ് ബേപ്പൂർ, റംല ബിവി തത്തപ്പള്ളി, സൗദത്ത് പി കെ പാലക്കാട്, ജുവൈന എൻ പറവൂർ, ഹൈറുനീസ ആലുവ, സഫിയ കെ തിരങ്ങാടി, ഷബീബ ചെർപ്പളശ്ശേരി, ഇവരൊക്കെ ഇന്നത്തെ ലൈവിൽ നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവർക്കും വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അതുപോലെ തന്നെ അബ്ദു എടത്തനാട്ടുകര, സയ്യിദ മേലാറ്റൂർ, ഷുഐബ് കാരാടൻ, നാദിറ ഇടുമുഴിക്കൽ,
0: സഹൽ പി ഇടപ്പലം,
1: ഒരു സഹോദരി എഴുതിയിട്ടുണ്ട്
0: ആണോ?
1: ഓക്കെ, ആയിക്കോട്ടെ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: റജീന സുനീർ, മാളികപ്പറമ്പ്, ഷാനവാസ് പുല്ലമ്പി, ഇവരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് കുറച്ച് ആളുകളൊക്കെ നമ്മൾ വായിച്ചു. ഇനിയിപ്പോൾ എല്ലാവരെയും വായിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ മുന്നോട്ട് പോകും. നമ്മൾ ഇന്നത്തെ ആദ്യ പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
1: അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സലാം പറയുന്നതോടൊപ്പം തന്നെ രാവിലെ കുറച്ച് സമയം എടുത്തുകൊണ്ട് മെസ്സേജ് അയച്ച ആളുകളുണ്ട്. പക്ഷേ നമുക്ക് അതിലേക്കൊക്കെ വരാം അല്ലേ? അപ്പം നമുക്ക് പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂളിലേക്ക് കടന്നുകൊണ്ട് ഇൻഷാല്ലാ മുന്നോട്ട് പോവാം. നമ്മൾ പ്രഭാത സമയത്ത് ശ്രോതാക്കൾക്ക് ഏറ്റവും ആദ്യം വിശുദ്ധ ഖുർആനിൻ്റെ മധുരമാർന്ന ഒരു പാരായണം, അത് ഇമ്പമാർന്ന ശബ്ദത്തിൽ, നല്ലൊരു കാരിയൻ്റെ ശബ്ദത്തിലാണ് നമ്മൾ കേൾക്കാറുള്ളത്. ഇന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു ആലു ഇംറാനിൽ നിന്നുള്ള മധുരമാർന്ന, ഇമ്പമാർന്ന ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. മധുരം ഖുർആനിലൂടെ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ. സോ നമുക്ക് നല്ലൊരു പ്രാർത്ഥനയാണ് ഇന്നത്തെ മധുരം ഖുർആനിലല്ലേ.
1: ശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ നമ്മൾ പലപ്പോഴും ആ പ്രാർത്ഥനകൾ മാത്രം എടുത്തിട്ടുള്ള യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ഖുർആനിലെ പ്രാർത്ഥനകൾ മാത്രം വരുന്നൊരു ഒരു അതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ
0: യൂട്യൂബിലും മാത്രമല്ല
1: റേഡിയോയിലുണ്ട്. അതെ അതെ. അല്ല നമുക്ക് ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയിരുന്നു. പക്ഷേ സമീലില് ഖുർആനിലെ പ്രാർത്ഥനകളുണ്ട്. എനിക്ക് തോന്നുന്നു പ്രാർത്ഥനകൾ പഠിക്കുന്നിടത്ത് പൊതുവേ ഖുർആനിലെ പ്രാർത്ഥനകളെല്ലാം എടുത്തും വരുന്നുണ്ട്. ഓക്കെ, ഞാൻ വ്യത്യസ്ത കാര്യങ്ങളുടേതൊക്കെ ഇങ്ങനെ മാറി മാറി കിട്ടണമെങ്കിൽ നമുക്കങ്ങനെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ മുഹമ്മദ് അയ്യൂബിൻ്റെ ശബ്ദമാണ് ഖിറാത്താണ് കേട്ടത് അല്ലേ.
0: അതെ അതെ. ആയത്തിൻ്റെ അർത്ഥതലങ്ങളിലൂടെ ഒന്ന് പോകണം.
1: അതായത് അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ അമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ആകയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. ക്ഷമാലുക്കളും സത്യവാന്മാരും ഭക്തന്മാരും ചിലവഴിക്കുന്നവരും നിശാന്തിവേളകളിൽ പാപമോചനം തേടുന്നവരും അവരാണ് സൂക്ഷ്മത പാലിക്കുന്നവർ എന്നതാണ് വിശുദ്ധ ഖുർആനിലെ ഈ വചനത്തിൻ്റെ ആശയത്തിലൂടെ നമ്മൾ നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും.
0: പലപ്പോഴായി നമ്മൾ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലേ, പല സ്ഥലത്തും നമ്മൾ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഉണ്ട്, എല്ലാവർക്കും സുപരിചിതമാണ് ആയത്ത്.
1: 1952 സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലെ ഗ്രാമത്തിലാണ് നമ്മുടെ ഇപ്പം നമ്മൾ കേട്ട മുഹമ്മദ് അയ്യൂബിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാല്യകാലം മുതൽ തന്നെ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാത്ത് എന്നിവയിലൊക്കെ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തി മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അതുവഴി ലോകത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തെ പ്രശസ്തനാക്കി.
0: അദ്ദേഹം തന്നെ മസ്ജിദുൽ ഹറമിലാവട്ടെ, മസ്ജിദ് നബവിയിലാവട്ടെ, അവിടെയൊക്കെ അദ്ദേഹം ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ് അല്ലേ.
1: യെസ്,
0: ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളിൽ മനസ്സിൽ സ്ഥാനം നേടിയ ആൾ തന്നെയാണ് അദ്ദേഹം. ഇത് കേൾക്കും അദ്ദേഹത്തിൻ്റെ ഒരു പാരായണം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടട്ടോ.
1: അല്ല, ഒരു കാലത്ത് എണ്ണപ്പെട്ട കാരികൾ അല്ലെങ്കിൽ ഖിറാത്തില് നമ്മൾ നമ്മുടെ നാട്ടിൽ കാസറ്റുകളുടെയൊക്കെ ഒരു കാലം, അത് നമ്മള് നമുക്ക് ആകെ കേൾക്കാനുണ്ടെന്ന് ഒന്ന് യുബി, മറ്റൊന്ന് സുദേശി
0: അല്ലേ.
1: പിന്നീടാണല്ലോ അതിന്റെ ഒരു വലിയ തരത്തിലൂടെ.
0: അപ്പോ നല്ല ചൂടുള്ള വെള്ളത്തിട്ടുണ്ട്, ഒരു മുറുക്ക് കുടിച്ചിട്ട് ബാക്കി പറഞ്ഞോളൂ.
1: നമുക്കിനി ഓക്കെ, നിങ്ങൾ കുടിച്ചതിനെ നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞാണോ. നമുക്കിനി പീസ് ടൈമാണ് നമ്മുടെ മുമ്പിലുള്ളത്.
0: യെസ്, പീസ് ടൈമിലേ ഒരു നല്ലൊരു മെസ്സേജാണല്ലേ. സാധാരണ നമ്മൾ പീസ് ടൈമില് നമ്മുടെ ശ്രോതാക്കളുടെ മനസ്സിലുള്ള നല്ലൊരു ആശയം ശ്രോതാക്കളുമായി പങ്കുവെക്കുന്ന പീസ് സ്റ്റുഡിയോയുമായി പങ്കുവെക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ. ഇന്നത്തെ പീസ് ടൈമുള്ള വരികളൊന്ന് സലാമക്ക്.
1: ഒരു നല്ല പ്രഭാതം തുടങ്ങാൻ പുലരിവട്ടം തന്നെ വേണം. അതുക്കാറും പുലരിവട്ടവും മനോഹരമായ തുടക്കമാണ്. മനസ്സിൻ്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിക്കാൻ പുലരിവട്ടം സഹായിക്കുന്നു. ജീവിതത്തിനൊരു ലക്ഷ്യബോധം നൽകുന്ന പരിപാടിയാണ് പുലരിവട്ടം. ഇന്നും കേട്ടു, അൽഹംദുല്ല. ഈ പ്രോഗ്രാം ഒരുക്കിയ പീസ് റേഡിയോക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഒരു ശ്രോത വായിച്ചിട്ടുള്ളതാണ്, മറ്റൊരു ഫീഡ്ബാക്കിലേക്ക് നോക്കാം.
0: മറ്റൊരു ഫീഡ്ബാക്ക് നല്ല രസമുണ്ട് കേട്ടോ. ആദ്യത്തെ രസം ഒട്ടും പിന്നെ ആദ്യത്തെ രസത്തിന് ഒരിക്കലും ബാധിക്കാത്ത രീതിയിൽ അടുത്ത ബീസ് ടൈമിലേക്ക് പോവാം. അൻവർ എൻ ടി മുട്ടിൽ വയനാടാണ് ഈ ഒരു പിന്നെ മെസ്സേജ് അയച്ചിട്ടുള്ളത്. രാവിലെ നടത്തവും കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായയും കൂടെ കുറച്ച് മിക്ചറും കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ കൂടെ പീസ് റേഡിയോ കൂടി കൂട്ടിനുണ്ടാവുമ്പോൾ അത് കേൾക്കുമ്പോൾ ആഹാ, അതൊരു അന്തസ് നാഥൻ നിലനിർത്തി തരട്ടെ എന്നാണ് അൻവർ എൻ ടി മുട്ടിൽ വയനാട് അദ്ദേഹം ഇന്നത്തെ പീസ് ടൈമിലൂടെ നമ്മുടെ ശ്രോതാക്കളുമായി സംവദിക്കുന്നത്.
1: ഒരു ചോദ്യം ചോദിക്കട്ടെ.
0: യെസ്,
1: നിങ്ങളെന്തോ പറയാൻ വിചാരിച്ചു.
0: ഞാൻ ആ മിക്സ്ചർ മാത്രം എനിക്ക് അതിൽ പ്രശ്നം തോന്നിയുള്ളൂ. ബാക്കിയൊക്കെ രാവിലെ തന്നെ ഈ ഒരു സ്പൈസിയായ മിക്സ്ചർ കഴിക്കണോ എന്ന് മാത്രം നമുക്ക് പറയാം.
1: ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് മാറ്റാൻ.
0: ഓക്കെ,
1: പിന്നെ നമ്മളെ അപ്പോൾ അതിൽ നടത്തത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത് ബന്ധപ്പെടുത്തിയൊരു ചോദ്യം ചോദിക്കുന്നത്, സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയുള്ളത്?
0: ആ
1: റെഗുലറായിട്ടുള്ള ഒരു എക്സസൈസ് അതിന്നും കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആളുകളുണ്ടോ? അല്ലേ, നമ്മളെ കയ്യിൽ പരാജയമാണ്.
0: ഞായറാഴ്ച മാത്രമാണോ അതോ എല്ലാ ദിവസവും പരാജയം?
1: മിക്കവാറൊക്കെ പരാജയമായ
0: തോൽവി.
1: കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും എക്സസൈസ് ചെയ്യണം എന്നൊക്കെ, ഇടയ്ക്ക് കുറേ പോകും പിന്നെ ഇടയ്ക്ക് നിന്നും. അപ്പം നമുക്കൊരു മോട്ടിവേഷൻ ആവട്ടെ, ആരൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് മോർണിംഗ് വാക്കിംഗ് അതുപോലെ വേറെ എന്തൊക്കെയാണ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പറയാലോ. പൻപറ മുട്ടിൽ എനിക്ക് തോന്നുന്നു രാവിലത്തെ നടത്തവും രാവിലത്തെ നടത്തത്തിന്റെ കൂടെ റേഡിയോ കേട്ടുകൊണ്ട് പോകുന്ന കുറെ ആളുകളെ കുറിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു.
0: ഓക്കെ, മാഷാ.
1: സൗദ മുട്ടം, റാബിയ എ, നാദിറ ഇടമുഴിക്കൽ, ആരിഫ കുന്നപ്പള്ളി, സബീന തത്തമംഗലം. അപ്പോൾ ഇനി നമ്മൾ എല്ലാവരുടെയും സലാം മൊത്തത്തിൽ നമ്മൾ മടക്കി കഴിഞ്ഞു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: രണ്ട് മിനിറ്റ് മാത്രമാണ് നമ്മുടെ പുലരി വട്ടത്തിന് കാത്തിരിക്കുന്നത്. അത് രണ്ട് മിനിറ്റ് കൊണ്ട് സലാംക്കാർക്ക് ശ്രോതാക്കളുമായി ഒന്ന് കണക്ട് ചെയ്യാം.
1: അല്ല, നമുക്ക് ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലുമൊക്കെ അഭിപ്രായം, പൊതുവേ ഈ എക്സസൈസിൻ്റെ കാര്യത്തിലെ ബോഡി, നമ്മൾ ശരിക്കും നമ്മളെ ശരീര സുരക്ഷ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണല്ലോ. കവിയുൽ മുഅ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എത്ര കണ്ട് നമ്മളൊക്കെ അതിൽ ബോധേഡാണ് എന്നുള്ളതിൽ പലപ്പോഴും
0: അതെ
1: അല്ലേ, നമ്മൾ ശ്രദ്ധ വരാറില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ സന്ദർഭത്തിൽ വരുന്നത്. സൈനുദ്ദീൻ, സൗണ്ട് ഒന്നുകൂടി കൂട്ടാൻ പറ്റുമോ? ഫോൺ താഴെ വെച്ചാൽ കേൾക്കുന്നില്ല എന്ന്. അല്ല, സൗണ്ട് മാക്സിമം കൂട്ടിയിട്ട് തന്നെയുള്ളത്. ഇനിയിപ്പം വോളിയത്ത് ബാക്കിയുള്ള ആളുകൾക്ക് അങ്ങനെയാണോ അല്ലെന്ന് അറിയില്ല.
0: ഓക്കെ, അങ്ങനെ നോക്കാം. ടെക്നിക്കൽ ഡെസ്കിൽ അവർ കേൾക്കുന്നുണ്ടല്ലോ. മധുരം ഖുർആനെ കുറിച്ചേ ഒരു ജമീല വി കെ പൂനൂർ പറഞ്ഞത്, മധുരം ഖുർആൻ ഓരോ ദിവസത്തെയും മധുരം തന്നെയാണ് അൽഹംദുലില്ലാ എന്നാണ് പറഞ്ഞത്.
1: ആണോ? മാഷാ. സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യാറുണ്ട് എന്നുള്ള കുറേ ശ്രോതാക്കൾ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോ
0: അതിൻ്റെ ഒപ്പം തന്നെ ഒരു അറിയിപ്പ് കൂടി ഉണ്ട് കേട്ടോ. ഉമ്മു ഫൗസാൻ കോട്ടക്കൽ, അസ്സലാമു അലൈക്കും. ഇൻഷാല്ലാ ഇന്ന് മലപ്പുറം വെസ്റ്റ് ജില്ലാ വിദ്യാർത്ഥിനി സംഗമം, വിദ്യാർത്ഥിനി സമ്മേളനം കൂരിയാട് വെച്ച് നടക്കുകയാണ് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: യെസ്. എനിക്ക് മുഹമ്മദ് റാഫി ഇരാറ്റുപേട്ട, ഞാൻ ആ മെസ്സേജിലേക്ക് പോകുന്നത്, എല്ലാ മാസവും ഫജർ നിസ്കാരം കഴിഞ്ഞ് വ്യായാമം, നിസ്കാരം കഴിഞ്ഞ് വ്യായാമമൊക്കെ ചെയ്യണമെന്ന് നിയ്യത്തൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ തുടരും, പിന്നെ അത് നടക്കാറില്ല. അതാണ് അല്ലേ വലിയ
0: ദുഃഖിതരാണ്.
1: അല്ലെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പോലുണ്ടോ?
0: ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ചെയ്യില്ല
1: ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ
0: രാവിലല്ല,
1: സൗണ്ട് ക്ലിയർ ആണെന്ന് ഷിയാബ് കൽപ്പറ്റ പറഞ്ഞു. വളരെ ക്ലിയർ ആണ്. രാവിലെ വൈകുന്നേരം ഉണ്ട് എന്നർത്ഥം. വൈകുന്നേരം എക്സസൈസ് ഉണ്ട്.
0: സ്ഥിരമായില്ലെങ്കിലും ആഴ്ചയിൽ ഒരു എണ്ണപ്പെട്ട ദിവസങ്ങൾ,
1: ആഴ്ചയിൽ രണ്ട് ദിവസം സ്ഥിരമായിട്ടുണ്ട് എന്നല്ലേ.
0: അല്ല, ഡോക്ടേഴ്സ് ഒക്കെ പറയണത് ആഴ്ചയിൽ അഞ്ചു ദിവസമെങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത്. അത് മനഃപൂർവ്വം അങ്ങനെ ബോധപൂർവം അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ട്.
1: ഈ നടന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിൽ അതിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താ?
0: ഞാനും നടന്ന എങ്ങനെ ഉണ്ടാവും? നമ്മൾ രണ്ടാളും സംസാരിച്ചോണ്ട് പോവും, അതിന്റെ ഇടയിൽ ഒന്ന് ഉഷാറായി നടക്കും, പിന്നെ സംസാരിക്കും. ആ നടത്തം കൊണ്ട് കാര്യമില്ല. ഒരു ബ്രിസ്ക് വാക്കിംഗ് എന്നാണ് അതിന് പറയാ. നമ്മള് സഫാ മർവയ്ക്ക് ഇടയിലൊരു സഫാ മർവ അല്ല, മറ്റേ സഫാ മർവന്റെ ഇടയിൽ ഒരു ഓട്ടല്ലേ, സായിന്റെ സമയത്ത് ആ ഒരു ബ്രിസ്ക് വാക്കിംഗ് ആണ് നല്ലത്.
1: അപ്പോ ഇത് ഇങ്ങനെയൊക്കെ പറയാം. ഒരുപാട് കാലത്തെ ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധമുള്ള സുഹൃക്കൾക്ക് അത് പറയാം, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചിട്ടുള്ളത്. തന്നെ
0: പറയാൻ അർഹതല്ലെങ്കിലും
1: പറഞ്ഞ ആളുകളും അല്ലേ, അത് പറയാൻ അർഹതയുള്ള ആളുകളുടെ കൂടെ സ്ഥിരമായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് ചാണകം ചാരിയാൽ ചാണകം ചന്ദനം ചാരിയാൽ ചാണകം ചന്ദനം മണക്കെന്ന് പറഞ്ഞില്ലേ,
0: എന്തെങ്കിലുമൊക്കെ മണക്കുണ്ട്.
1: ഓക്കെ, മിക്ക ദിവസവും നടക്കലുണ്ട്, പിന്നെ ബാക്കിലേക്ക് നടക്കരുത്, പരിശീലിച്ചു എക്സസൈസും ചെയ്യുന്നു. ബാക്കിലേക്ക് നടന്ന് നടക്കുന്നത് പരിശീലിക്കുന്നുണ്ടെന്നാണ് ഒരു അസ്മാവി പറഞ്ഞിട്ടുള്ളത്. നടക്കാറുണ്ട്. പിന്നെ കാൽമുട്ടിന് വേദന ആയതുകൊണ്ട് വീട്ടിൽ നടക്കാൻ പ്രയാസമാണ്, നഫീസ പിയെ താമശ്ശേരി ദുആ ചെയ്യണം.
0: കിടക്കാണ്, കിടന്നുകൊണ്ടും എക്സസൈസ് ചെയ്യാലോ അല്ലേ, ഒരുപാട് എക്സസൈസ്
1: ചെയ്യാം. ഈ സക്കറിയ സി കെ മുട്ടം, അവർ അവതാരകർ സൗണ്ട് കൂട്ടി പറയണം,
0: അങ്ങനെയാണല്ലേ.
1: ഇനി ദിലാറ സൗണ്ട് കൂട്ടുമ്പോൾ ഒരു മണിക്കൂർ ആകുമ്പോഴത്തേനും ഡൗൺ ആകുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ മാക്സിമം സൗണ്ടിലെ പറയണം, കാരണം ഇങ്ങനെ എനിക്കറിയില്ല.
0: ഞാനും അതേപോലെ തന്നെ.
1: അൻവർ എൻ ടി മുട്ടിൽ, ശരിക്കും പറഞ്ഞാൽ ഈ മോർണിംഗ് ലൈവിൽ വന്ന ആ രണ്ട് മണിക്കൂർ കേട്ടല്ല അന്നത്തെ ദിവസം പൊള്ളിയാണ്, ഒരു അനുഗ്രഹമാണ് പീസ് റേഡിയോ മാഷാല്ല. ഇപ്പൊ സൗണ്ട് അപ്പം ചില ആൾക്കാരുടെ ഒന്ന് ഹൈലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആവുമായിരിക്കും
0: അല്ലേ.
1: അടിക്കുന്നു, തുടക്കുന്നു, എല്ലാ ജോലിയും ചെയ്യുന്നു, ഇത് കാലങ്ങളായി ആവർത്തിക്കുന്നു, ഇനിയിപ്പോ ഒരു എക്സസൈസിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നു എന്നാണ് നാദിറ അടിമുഴിക്കൽ പറഞ്ഞിട്ടുള്ളത്.
0: നമ്മള് രണ്ട് മിനിറ്റ് ചോദിച്ചപ്പോ നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് മെസ്സേജുകൾ അയക്കുന്നുണ്ട്, ഒന്നും വിട്ടുപോകാതെ തന്നെ ഇൻഷാല്ലാ പരമാവധി നമുക്ക് വായിക്കാം.
1: അപ്പോ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിചാരിക്കേണ്ട വായിക്കാൻ മാറ്റിവെച്ചതാണെന്നുള്ളത്, അല്ല ബോധപൂർവം മാറ്റിവെച്ചല്ല, സമയത്തിന് പ്രശ്നങ്ങളോട് ഇൻഷാല്ലാ പിന്നീട് വായിക്കാം. നമ്മളിനി പുലരിവട്ടത്തിലേക്കാണ്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: മതത്തിൽ ബലാത്കാരമില്ല എന്ന വിഷയത്തിലാണ് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആനിൻ്റെയും ഇസ്ലാമിൻ്റെയും ഒക്കെ പേരിൽ വലിയ തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുണ്ടാക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. അവരൊക്കെ വളരെ വലിയ ആലിമീങ്ങളെപ്പോലെ, പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നത് കൊണ്ട് ധാരാളം സാധാരണക്കാർ അത്തരം കാര്യങ്ങളിൽ തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയ ഒരു അടിസ്ഥാന തത്വമാണ് ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വിശ്വസിക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ നിർബന്ധിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. അത് അല്ലാഹു മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. നിർബന്ധിതനായിക്കൊണ്ട് ഒരാൾ ഈ ആശയങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് ഇസ്ലാമിനും പ്രയോജനങ്ങളൊന്നുമില്ല, ആ വ്യക്തിക്കും പ്രയോജനമില്ല. അതുകൊണ്ട് അത് ഇസ്ലാം അംഗീകരിച്ച ഒരു തത്വമാണ്. ഇതറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഉഖ്തുലുൽ മുശ്രിക്കീന ഹൈസു വജദ്തുമൂഹും, ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടയിടത്ത് വെച്ച് നിങ്ങൾ അവരെ കൊന്നുകളയുക എന്ന് പറയുന്ന ഖുർആനിക വചനം ഉണ്ടല്ലോ എന്നൊരാൾ ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? അടിസ്ഥാനപരമായി ഒരു ബഹുദൈവ വിശ്വാസിയെ നിർബന്ധിച്ചോ കൊന്നോ ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന ഒരു തത്വം ഖുർആനിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഈ രണ്ട് ആയത്തുകൾ തമ്മിൽ വൈരുദ്ധ്യമാണോ? മതത്തിൽ ബലാത്കാരമില്ല എന്ന് പറയുന്ന ഖുർആനിക വചനവും അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ എവിടെ കാണുന്നുവോ അവരെ നിങ്ങൾ കൊന്നുകളയുക എന്ന് പറയുന്നതും എങ്ങനെ പൊരുത്തപ്പെടും? വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളില്ലാന്ന് നമുക്ക് കൃത്യമായി അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പണ്ഡിതന്മാർ വ്യക്തമായി വിശദീകരിച്ച കാര്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് ആളുകളെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് നമ്മളെപ്പോഴും മനസ്സിലാക്കുകയും അതിൽ ജാഗ്രത കാണിക്കുകയും വേണം. കാരണം ഒരാൾ ശാശ്വതനായി നരകത്തിൽ പോകുവാനുള്ളൊരു കാരണമാണ് കൊലപാതകം. ഏത് പേരിലാണെങ്കിലും ബിഗൈരി ഹക്കാണ്, അന്യായമായ ഏത് കൊലപാതകങ്ങളും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അതേപോലെയുള്ള ജിഹാദുകൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. കാരണം കാര്യം എത്ര ഗൗരവപരമാണോ അത്ര മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ പിന്നെ ഇസ്ലാമിൻ്റെ ക്രിമിനൽ നിയമങ്ങൾ തന്നെ പരിശോധിച്ചാൽ ഒരു വ്യഭിചാരി എറിഞ്ഞു കൊല്ലണമെന്നുണ്ടെങ്കിൽ ആ വ്യഭിചരിച്ചത് നാല് സാക്ഷികൾ വേണം, എങ്കിലേ എറിഞ്ഞു കൊല്ലാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ കൊലപാതകം തെളിയിക്കപ്പെടണം. പിന്നെ കൊന്നവൻ്റെ ബന്ധു നേരിട്ട് കൊല ചെയ്യല്ല ചെയ്യുന്നത്, അത് ഒരു ഇസ്ലാമിക കോടതി മുഖേന വിചാരണ ചെയ്ത് തെളിവുകൾ പരിശോധിച്ച് സത്യം തെളിയിക്കപ്പെടുമ്പോഴാണ് ആ വിധി പ്രഖ്യാപിക്കുന്നത്. ഇതൊന്നും അറിയാതെ നാട്ടിൽ കൊലപാതകങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നതിന് ഇസ്ലാമിക പശ്ചാത്തലം ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോടും വിശുദ്ധ ഖുർആനോടും ഇതിലും വലിയൊരു അനീതിയും ക്രൂരതയും ചെയ്യാൻ ബാക്കിയില്ല എന്നുള്ളതാണ്. ഇസ്ലാം പറയുന്ന ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല എന്ന് പറഞ്ഞാൽ
4: ഇസ്ലാം മതം അടിച്ചേൽപ്പിക്കാനും സ്വീകരിക്കുവാനും വേണ്ടി ഒരു വ്യക്തിയെ കൊല്ലുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നതിന് ഇസ്ലാമിൻ്റെ പിന്തുണയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. പിന്നെയും ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പം നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ രേഖ എന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖലീഫമാരുടെയും കാലങ്ങൾ തൊട്ട് ഇന്നേ വരെയും ഇസ്ലാമിക് ഗവൺമെൻറ്റുകൾ, ശരിയായ ഇസ്ലാമിക ഭരണങ്ങൾ നിലനിന്ന സ്ഥലങ്ങളിൽ, ആ ഭരണകൂടങ്ങൾക്ക് കീഴിൽ എല്ലാ സായുധ ശക്തിയും അധികാരവുമുള്ള ഗവൺമെൻറ്റിൻ്റെ ഭരണാധികാരികൾക്കും ഖലീഫമാർക്കും കീഴിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും അടക്കമുള്ള എല്ലാ മതവിശ്വാസികളും അവരുടെ മതങ്ങൾ ആചരിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും ജീവിച്ചിരുന്നു. ഈ സത്യത്തെ ആർക്ക് നിഷേധിക്കാൻ പറ്റുക? ചരിത്രത്തിൻ്റെ ബാലപാഠം അറിയുന്നവർക്കറിയാം, അങ്ങനെ ഒരു ഇസ്ലാമിക ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ കൊല്ലാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ, എവിടെ ഒരു പകുതി വിശ്വാസി ഉണ്ടെങ്കിലും അവനെ കൊല്ലണം എന്നാണെങ്കിൽ, സുഹൃത്തുക്കളെ, ഈ വിശുദ്ധ ഖുർആന്റെ താല്പര്യം അതാണെങ്കിൽ, അതിനെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുള്ള ഇസ്ലാമിക ഭരണകർത്താക്കളും ഖലീഫമാരും സച്ചരിതായ പൂർവികരും അത് നടപ്പിലാക്കില്ലേ? വളരെ വ്യക്തമല്ലേ ഈ കാര്യം? അതായത്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ആയത്തൊക്കെ ഖുർആന് നിലവിലുണ്ടാകുമ്പോഴും ഇസ്ലാമിക ഭരണം ഉണ്ടാകുമ്പോഴും അങ്ങനെ ചെയ്തിട്ടില്ല. കടുത്ത ദുർവ്യാഖ്യാനമാണത്. അങ്ങനെ ഒരാശയമുണ്ടെങ്കിൽ അത് അവർ നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കും എന്ന കാര്യത്തിൽ എന്താണ് സംശയമുള്ളത്? പിന്നെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തത്, ഇസ്ലാമിൻ്റെ വ്യവസ്ഥാപിതമായ ഭരണകൂടങ്ങളുള്ള നാടുകളോട് അവിടേക്ക് അക്രമങ്ങളുമായി വരുന്ന ആളുകൾക്കുള്ള ജിഹാദു ദഫ്അൻ ആൻഡ് ദിയാരിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ നാടുകൾക്കുള്ള പ്രതിരോധം, അങ്ങനത്തെ പ്രതിരോധത്തിന് വേണ്ടിയുള്ള യുദ്ധം. ഈ പ്രതിരോധത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ അതൊരു ഇസ്ലാമിക ഗവൺമെൻറ്റുകൾക്കും ഇസ്ലാമിക രാജ്യത്തിനും മാത്രമുള്ളതല്ല. ലോകത്ത് എവിടെയെല്ലാം വ്യവസ്ഥാപിതമായ ഭരണകൂടങ്ങളുണ്ടോ അവർക്കൊക്കെ പ്രതിരോധത്തിന് സൈന്യങ്ങളുണ്ട്. സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം അവർ ചെലവഴിക്കുന്നുണ്ട്. അവിടെ നാടുകളോടുള്ള അതിക്രമങ്ങൾക്കെതിരെ അവർ യുദ്ധം ചെയ്യുന്നുണ്ട്, ആളുകളെ കൊല്ലുന്നുണ്ട്, പ്രതിരോധിക്കുന്നുണ്ട്. ഇത് എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഈ പ്രതിരോധത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും, പ്രതിരോധം ആവശ്യമാകുന്ന സന്ദർഭത്തിൽ ഭരണകൂടങ്ങൾ അത് തീരുമാനിക്കുമ്പോൾ അത്തരം പ്രതിരോധങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾ വേണം. ആ യുദ്ധങ്ങളിൽ എന്ത് ചെയ്യണം, ആ നാട്ടിലെ ആളുകൾ ഭാഗവാക്കാകണം, അവിടുത്തെ വ്യവസ്ഥാപിതമായ സൈന്യങ്ങൾ ഭാഗവാക്കാകണം, രാജ്യത്തിൻ്റെ നിർദ്ദേശമുണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾ അതിൽ ഭാഗവാക്കാകണം. ഇതിനെന്താ സംശയം? രണ്ടാമത്തത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു ഇസ്ലാമികമായിട്ടുള്ള പ്രബോധനങ്ങളും കാര്യങ്ങളും നിർവഹിക്കുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, എവിടെയും ആർക്കും സ്വാതന്ത്ര്യത്തോടെ നിർവഹിക്കാൻ പറ്റുന്നൊരു കാര്യമാകുന്നു ഇത്. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാം, ഇസ്ലാമികമായ നിലക്കുള്ളൊരു പ്രബോധന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അതേപോലെ തന്നെ യുദ്ധം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഇസ്ലാമിൻ്റെ ഹുക്കുമുകളെക്കുറിച്ച് കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയും അതിനെ തിരുത്തുകയോ അത് തെറ്റാണെന്ന് പറയുകയോ ചെയ്യുമ്പോൾ അവരൊക്കെ മുനാഫിക്കുകളും അതേപോലെ തന്നെ വിവരമില്ലാത്തവരുമായി ചിത്രീകരിക്കപ്പെടുകയും അവരൊക്കെ ആത്മാർത്ഥയില്ലാത്ത പണ്ഡിതന്മാരായിത്തീരുകയും തങ്ങൾക്ക് അനുകൂലം പറയുന്നവരും ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവരും മാത്രം നല്ലവരായിത്തീരുകയും ചെയ്തൊരവസ്ഥ എങ്ങനെ ഉണ്ടാവും? സുഹൃത്തുക്കളെ, ഫക്തുലുൽ മുഷിരിക്കീൻ എന്ന് പറയുന്ന, ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കൊന്നുകളയുക എന്ന് പറയുന്ന ഈ മതത്തിൽ ബലാത്കാരമില്ല എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് തോന്നാവുന്ന ഈ ഖുർആനിക വചനത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഖുർആനിൻ്റെ അഹ്കാമുകളെക്കുറിച്ച് വിശദീകരിക്കുന്ന, മുസ്ലിം ലോകം അംഗീകരിച്ച ഏറ്റവും വലിയൊരു ഗ്രന്ഥമാണ് ഇബിൻ അറബിയുടെ ഖുർആൻ്റെ ഹുക്കുമുകളെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥം. അത് അദ്ദേഹം വ്യക്തമായി പറയുന്നു, ഉഖ്തുലുൽ മുഷ്രിക്കീൻ അല്ലദീനെ യുഹാരിബൂനക്കും. അതിൻ്റെ 4-ാം വാള്യത്തിലെ 177-ാമത്തെ പേജിലാണ് അദ്ദേഹം അത് പറയുന്നത്. നിങ്ങളുമായി യുദ്ധം ചെയ്യുന്നവരെ, എന്താ വഹ്ദി വിശ്വാസികളെ നിങ്ങൾ കൊന്നുകളയുക എന്നേ ഈ ആയത്തിന് അർത്ഥവും വിശദീകരണവും പറയാൻ സാധ്യമാകൂ എന്ന് അഹ്കാമുൽ ഖുർആനിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഖുർആനിൻ്റെ എല്ലാ ഹുക്കുമുകളും പറയുന്ന ഇത്രയും പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ അത് പറയുമ്പോൾ എത്ര വ്യക്തമാണ് കാര്യം. ഖുർആനിനെ അതിനർഹതയും അവകാശവുമുള്ളവർ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള പറയുന്നുണ്ട്, ഒരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഉമിർത്വ നൂക്കാത്തുൽ നാസ ഹത്ത യഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ വ അന്ന മുഹമ്മദൻ റസൂലുള്ളാ വ യുഖീമുസ്സലാ വ യൂതുസ്സക. എന്താണ്, ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയും മുഹമ്മദ് റസൂലുള്ളയും അംഗീകരിക്കുന്നവരെ, നിസ്കരിക്കുന്നവരെ സക്കാത്ത് കൊടുക്കുക, ഇത് ചെയ്യുന്നത് വരെ അവരുമായി യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഹദീസ്. അതിനർത്ഥം എന്താ? അവരെയൊക്കെ കൊന്നു കളയണമെന്നാണോ, നിസ്കരിക്കാത്തവരും നോമ്പ് തുൽക്കാത്തവരെയും ഒക്കെ കൊന്നു കളയണമെന്നാണോ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനം? അതിൻ്റെ വ്യാഖ്യാനം പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ കിത്താൽ മുഹാരിബീൻ അല്ല ദിന അദിൻ അള്ളാഹു ഫി കിത്താലിഹിം, അള്ളാ യുദ്ധം ചെയ്യാൻ വേണ്ടി അനുമതിച്ച് തന്നിട്ടുള്ള ആ ആളുകളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതല്ലാതെ ലം യുരിദ് കിത്താലൽ മുആഹദീന അല്ലദീന അമർ അള്ളാഹു ബി വഫാ അഹദിഹിം, നമ്മൾ നമ്മുടെയൊക്കെ ഭരണകൂടത്തിൻ്റെയും നമ്മുടെയൊക്കെ കീഴിലെന്ത് ചെയ്യുക, പിന്നെ നമ്മളുമായി അഹദിലുള്ള ആളുകളായിട്ടുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ കൊന്നു കളയണമെന്ന് ഈ വിശദീകരണം പറയാൻ പാടില്ല. വിശ്വാസം സ്വീകരിക്കാത്ത ആളുകളെ എങ്ങനെയെങ്കിലുമൊക്കെ നശിപ്പിക്കാൻ ആണ് ഇത് പറയുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്ന ഖുർആനോടും ഇസ്ലാമിക സംഹിതകളോടും ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു വ്യാഖ്യാനത്തെ ശരിയായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വഖാതിലു ഫിസബിലില്ലാഹില്ലദീന യുഖാതിലൂനകും, നിങ്ങളുമായി യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങൾ എന്ത് ചെയ്യുക, യുദ്ധം ചെയ്യുക എന്നാണ്. വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅതദീൻ, നിങ്ങൾ അതിനെ വിട്ട് പ്രവർത്തിക്കരുത്, അല്ലാഹു അത്തരം ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് സൂറത്തുൽ ബക്കറ 190-ാമത്തെ ആയത്തിലും ആ ആയത്തും കൂടെ എടുത്തു കൊടുത്തിട്ടുണ്ട് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്ര കൃത്യമായ വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളെ വീണ്ടും നമ്മൾ ദുർവ്യാഖ്യാനിക്കുകയും തെറ്റായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പറ്റില്ല. മാത്രമല്ല ജിസിയെ കൊടുത്ത് പിന്നെ മുസ്ലിം ഭരണകൂടങ്ങൾക്ക് കീഴിൽ ധാരാളക്കണക്കിന് അമുസ്ലിങ്ങൾ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ജിസിയെ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു ആൾക്ക് ഭരണകൂടത്തിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് നിലനിർത്തുക എന്ന ഒരു ഇസ്ലാമികമായ ഒരു നിയമം ലോകത്ത് ഈ കാലം വരെ നിലനിന്ന് വന്നതുമാകുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്ന അടിസ്ഥാന തത്വങ്ങളോട് വിരുദ്ധമല്ല ഈ ആശയമെന്നും അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം ഇതാണെന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തെറ്റായ പല കാഴ്ചപ്പാടുകൾക്കും സമീപനങ്ങളിലേക്കും ആളുകൾ എത്തിത്തരാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് സംശയമുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ക്ലിയറായി ചോദിക്കാം. സമാധാനത്തിൻ്റെ സന്ദേശമായിട്ടുള്ള ഇസ്ലാമിന് അതിൻ്റെ കൃത്യമായ മറുപടികളുണ്ട്. ശരിയായ പണ്ഡിതന്മാരുടെ ഫത്വകളിൽ നിന്നും സോഴ്സുകളിൽ നിന്നും എടുത്ത് എല്ലാറ്റിനും കൃത്യതയോടുകൂടി അവ്യക്തതകളില്ലാത്ത ശുഭഹത്തുകളില്ലാത്ത മറുപടികൾ പറയാൻ കഴിയും. അതുകൊണ്ട് ഖുർആൻ പറയുന്ന ഈ തത്വം ലൈക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല എന്ന തത്വത്തിന് വിരുദ്ധമായ ഒരാശയവും വിശുദ്ധ ഖുർആനിൽ നിന്നോ പ്രവാചക വചനങ്ങളിൽ നിന്നോ കണ്ടെത്തുക സാധ്യമല്ല എന്ന് ആധികാരികതയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്നൊരു വലിയ സന്ദേശമാണ്, മാത്രമല്ല അത് പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്ന വലിയൊരു സന്ദേശം കൈമാറുവാനാണ് ഈ ഒരു സംശയം, ആളുകളിൽ പ്രചരിക്കുന്ന ഒരു സംശയം ദൂരീകരിക്കാൻ വേണ്ടി ഈ സമയം ഉപയോഗപ്പെടുത്തിയത്.
0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫിക്. ഇന്നത്തെ പുലരിവട്ടവും പതിവ് പോലെ നല്ലൊരു മെസ്സേജാണ് നമുക്കൊക്കെ എല്ലാവർക്കും നൽകിയിട്ടുള്ളത്.
1: അത് തന്നെയാണ് ശ്രോതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, ഫൈസൽ ഇപ്പി തോട്ടശ്ശേരിയ പറഞ്ഞത് പുലരിവട്ടം ഒരു ആശ്വാസം തന്നെയാണ്. പിന്നെയും ശ്രോതാക്കൾ
0: പോയൂരിൽ നിന്നുള്ള ജമീല വി കെ പറഞ്ഞത് സലാംക്ക് കണ്ടോ,
1: എന്താണ് പറഞ്ഞത്?
0: ഓരോ ദിവസവും ഓരോ അറിവും ഉപദേശവും തരുന്ന ഹാരിസ് മൗലവിക്ക് ആരോഗ്യവും ആയുസ്സും റബ്ബ് പ്രദാനം ചെയ്യട്ടെ, കൂടെ ഉള്ളവർക്കും ആമീൻ.
1: നഫീസ പി എ താമരശ്ശേരിയും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറഞ്ഞത്, നല്ല അറിവുകളാണ് രാവിലെ തന്നെ ഉസ്താദ് പറഞ്ഞു തരുന്നത്. ഇതറിയാതെ ചിലർ ഇസ്ലാമിനെ വെറുത്ത് സംസാരിക്കുന്നവരുണ്ട്, അതും മുസ്ലിം നാമധാരികൾ. അള്ളാഹു സലാമിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.
0: ഷുഹൈബ് കാരണം പറഞ്ഞതേ, വളരെ നല്ല ഉപദേശമാണ് ഇന്നത്തെ ക്ലാസ്. ഈമാൻ വാളിൻ്റെ നിഴലിലല്ല, ഹൃദയത്തിൻ്റെ വെളിച്ചത്തിലാണ് ഉദിക്കുന്നത് എന്നാണ്.
1: വാദം കാരണം ജോയിൻറ്റുകളിൽ വേദനയാണ്. ചെറിയ രീതിയിൽ സ്ഥിരം വ്യായാമം ചെയ്യാറുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശം മരുന്ന് മാത്രം പോരാ, സ്ഥിരം വ്യായാമം ഉണ്ടെങ്കിൽ കുറവുണ്ടാകുമെന്നാണ് പറഞ്ഞത് എന്നാണ് സെറീന ചമൽ താമരശ്ശേരിയിൽ നിന്ന്. ഒരുപാട് പിന്നെ പ്രായത്തിൻ്റെതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിലും അവിടെയൊക്കെ നമ്മൾ പിന്നെ അതിനുവേണ്ട റെമഡി എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഏതായിരുന്നാലും മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണല്ലോ, ചെറിയ ചെറിയ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്ക് ചെറുതായി തോന്നൽ എപ്പോഴാണ്, വലിയതൊന്നുമില്ലല്ലോ എന്നുള്ള, അതൊന്ന് എത്തിയിട്ടില്ലല്ലോ, പ്രശ്നങ്ങളില്ലല്ലോ എന്നുള്ള ആശ്വാസത്തിൽ നിന്നാണ് ചെറുതിന് ചെറുതായി കാണാൻ നമുക്ക് കഴിയുന്നത്.
0: മുഹമ്മദ് കരുവാരെ കൊണ്ട് പറഞ്ഞതേ, അൽഹംദുലില്ലാ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, എനിക്ക് 6 വയസ്സുള്ള ഒരു പേരക്കുട്ടി ഉണ്ട്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞിരുന്നു നാളെ സുബഹിക്ക് പള്ളിയിൽ പോകാം, നേരത്തെ എണീറ്റ് വരണം. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയി വരുമ്പോ
1: പൂരിയും ചായയൊക്കെ കഴിച്ചു വന്ന് ഞങ്ങൾ പീസ് റേഡിയോ അങ്ങനെ കേൾക്കുകയാണെന്നാ പറഞ്ഞത്. അടിപൊളി. അപ്പോൾ മുഹമ്മദ് കരുവാരക്കുണ്ടിൻ്റെ മെസ്സേജാണ് ഇപ്പം നമ്മൾ വായിച്ചിട്ടുള്ളത്. ഇനിയും ധാര ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഏതാണ് എവിടെ നിന്നാണ് വായിക്കുക എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഉള്ളത്.
0: ആണല്ലേ.
1: ഓ, എന്തായാലും നമുക്ക് മാക്സിമം വായിക്കാൻ നോക്കാം.
0: മനാഫ് കെ വി പറഞ്ഞത് പുലരുവിട്ട നല്ല ഉപദേശം
1: ഒന്നും പറയാനില്ല. യെസ്. മുംതാസ് ബേപ്പൂർ എത്ര വ്യക്തമായാണ് നമുക്കിതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓരോ ദിവസവും ഓരോ അറിവ് പറഞ്ഞിരുന്ന മൗലിക്കും റേഡിയോ അണിയറ പ്രവർത്തകർക്കും അല്ലാഹു ആരോഗ്യം ആയുസ് നൽകട്ടെ.
0: മൈമൂന ചുള്ളിയോട് അവരും പറഞ്ഞത് തന്നെയാണ്, മാഷാല്ലാ ഈ പുലരിയിലും മൗലവിയുടെ വേറിട്ട ഒരറിവ് എന്നാണ്.
1: പുലരുവട്ടത്തിലെ ഒന്നല്ല, ഇന്നും പുലരുവട്ടത്തിൽ ഒരുപാട് ഉപദേശമാണ് കേട്ടത്. വ്യത്യസ്ത ഉപദേശങ്ങളാണ് ഉസ്താദ് എന്നും പറഞ്ഞു തരാറുള്ളത്. സമാധാനം തന്നെയാണ് ഉസ്താദിൻ്റെ ഓരോ വാക്കുകളും. അല്ലാഹു ഉസ്താദിന് ആഫിയത്തും ആരോഗ്യമൊക്കെ നൽകട്ടെ എന്നാണ് സഫിയ കെ തിരങ്ങാടി. സഫിയ എടപ്പാളും അത് തന്നെയാണ് പറഞ്ഞത്. നല്ല രീതിയിൽ വിഷയം മനസ്സിലാക്കി തന്ന മൗലവിക്ക് അല്ലാഹു ആരോഗ്യത്തോടെയുള്ള ആയുസ് പ്രദാനം ചെയ്യട്ടെ. പി ആർ ഫാമിലിക്കും അല്ലാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ.
0: റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞുകൊണ്ട് വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ പുലരുവട്ടം നല്ലൊരു സന്ദേശമാണ്, ഉപകാരപ്പെടട്ടെ എല്ലാവർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: നമ്മുടെ അബ്ദുൽ ഹമീദ് സി കഴിയൂർ, അദ്ദേഹം എന്നും പള്ളിയിൽ പോകുന്നത് നടന്നാണ് പോകുന്നത്, കൂടെ എഴുന്നേറ്റ ഉടൻ തന്നെ കുറച്ച് എക്സസൈസൊക്കെ എടുക്കാറുണ്ട്. താങ്കളുടെ കമൻറ്റ് കേട്ട് ചിരിക്കാതെ വയ്യ. ഈ സന്തോഷവും അനുഗ്രഹവും നാഥൻ പ്രദാനം ചെയ്യട്ടെ. ഓക്കെ. പിന്നെ അബ്ദുൽ ഹമീദ് കായുടെ മെസ്സേജ് ഇപ്പോൾ വായിച്ചു അല്ലേ. ഷുഐബ് കാരാടൻ്റെ മെസ്സേജ് ഉണ്ട്, വളരെ നല്ല ഉപദേശമാണ് ഇന്നത്തെ ക്ലാസ്, അത് നമ്മൾ വായിച്ചല്ലേ
0: നേരത്തെ. ഓക്കെ.
1: പിന്നെ സമയം കിട്ടാറില്ല എക്സസൈസിന്. ഞാൻ എക്സസൈസിൻ്റെ കാര്യം പറയാം, കാരണം അത് ആ സമയത്ത് ഇനി ബാക്കിയുള്ളവരുണ്ടെങ്കിലൊക്കെ അയക്കാം. പിന്നെ അതിൻ്റെ ആവശ്യവുമില്ല, കാരണം വീട്ടിൽ തന്നെ അത്യാവശ്യം വർക്കുള്ളതുകൊണ്ട് അതിൻ്റെ പിന്നെ ആവശ്യമില്ല എന്നാണ് സലീം ഒതുക്കങ്ങൾ പറയുന്നത്.
0: വിസ്റ്റം ബുക്സിൻ്റെ ശില്പശാല കോഴിക്കോട് 9 മണിക്ക് സ്പാൻ ഹോട്ടലിൽ വെച്ച് നടക്കുകയാണ്.
1: എന്നാണ്?
0: ഞാൻ അവിടെ പോകുന്നുണ്ട്, ഇപ്പോൾ ട്രെയിനിലാണുള്ളത്. എല്ലാവരും ദുആ ചെയ്യുക എന്നാണ് മുനീർ ചെമ്മനാട് പറഞ്ഞത്.
1: ഓഹോ,
0: അപ്പൊ ഇന്നായിരിക്കും അല്ലേ?
1: യെസ്, ആയിരിക്കും. ജിമ്മിലൊക്കെ പോണ കാര്യം പറഞ്ഞ നേരത്തെ അന്ന് തന്നെ ആയിരിക്കും അല്ലേ. മക്കള് വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലുള്ളതുകൊണ്ട് ഇപ്പൊ പോവാറില്ല. സാധാരണ ജിമ്മിൽ പോകുന്ന കമന്റുകളൊക്കെ ഉണ്ട് ശ്രോതാക്കൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായിരുന്നാലും ഇന്ന് ജിമ്മിലാണെങ്കിലും നടത്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ബോഡി എക്സസൈസ് എന്നുള്ളത് അതിനെ കുറിച്ച് അല്ലേ, എന്തെങ്കിലുമൊക്കെ ചെറിയ രൂപത്തിലുള്ളത് നമ്മൾ പക്ഷെ അറിഞ്ഞ് ചെയ്യണതെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ അറിയാതെ എന്തെങ്കിലും കാട്ടിക്കുട്ടിയോട് കാര്യമുണ്ടോ?
0: അതിൽ
1: നല്ല അറിവുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ ചിലപ്പോ ഉണ്ടാവും. നമ്മുടെ ശ്രോതാക്കളാണ് നമ്മള്, നമുക്കൊരിക്കലും അവരങ്ങനെ ഒരു നിശ്ചിത ഏത് ലെവലുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോ ആളുകൾക്ക് പൊതുവായി ഉപകാരപ്പെടാവുന്ന, വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചെറിയ രൂപത്തിലുള്ള ഏറ്റവും നല്ല ഒരു എക്സസൈസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന ആളുകളെങ്കിൽ അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടയക്കണമല്ല, എക്സ്പീരിയൻസിലൂടെ എന്ത് ചെയ്യണം, അവര് ഇന്ന ഇന്നത് ഒരു മിനിമം ചെയ്യുന്ന നന്നാവുന്ന അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്ന് കമന്റ് ചെയ്യാം.
0: നമുക്ക് സെലക്ട്

0: അറിയാതെ ചെയ്യുന്ന കുറേ അമലുകളുണ്ടല്ലോ, നമ്മൾ മറ്റാരും അറിയാതെ സ്വകാര്യമായി ചെയ്യുന്ന അതിൽപ്പെട്ടതാണ് ജാരിയായ
1: സ്വദഖ.
0: അപ്പം സ്വാഭാവികമായും നമുക്ക് മൂന്ന് സ്റ്റെപ്പ് എടുത്തുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റിയ ജാരിയായ സ്വദഖയ്ക്കുള്ളൊരു അവസരമാണ് പീസ് റേഡിയോ. അപ്പം നമ്മുടെ
1: നമ്മൾ ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് അത് നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ടെങ്കിലും ഒരു ദിവസവും അതിൻ്റെ അവസരം നമുക്ക് നഷ്ടമാവുന്നില്ല എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സീസണിൽ മാത്രമുള്ളതല്ല, ആ സമയത്ത് അതിൻ്റെതായ പ്രാധാന്യം പ്രത്യേകത ഉണ്ടെങ്കിലും നമുക്ക് ഏത് സമയത്തും നഷ്ടപ്പെടാത്തൊരവസരമാണ് ചെറുതെങ്കിലും നമ്മൾ കൊണ്ടാവുന്നത് റേഡിയോക്ക് ഹെൽപ്പ് ചെയ്യാൻ, ഈ ഒരു സംവിധാനം നിലനിർത്താൻ. റേഡിയോ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞല്ലോ, സലാം, ആ സലാമിനെ നമുക്ക് നിലനിർത്താൻ പറ്റുക, സമാധാനം, ഇസ്ലാം എന്ന സമാധാനത്തെ അതിനെ പ്രചരിപ്പിക്കാനും ആ വഴിയിൽ നമ്മളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം ഇൻഷാല്ലാ.
0: അതിന് വളരെ എളുപ്പമാണ്. നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് അപ്പം ചെയ്യുക, സ്പോട്ടിൽ ചെയ്യുക എന്നുള്ള ഒരു അഡ്വാൻറ്റേജാണ് പീസ് റേഡിയോ ഒരുക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കാത്തിരിക്കണം, ഇനി അവിടെ പോകുമ്പോൾ ഇൻഷാല്ലാ അങ്ങനെ ചെയ്യണം, ഇന്ന ആളെ കാണുമ്പോൾ ഇൻഷാല്ലാ അങ്ങനെ സഹായിക്കണം. എന്നാൽ പീസ് റേഡിയോയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു നന്മ നിങ്ങളുടെ വിരൽ തുമ്പിലാണ്. പീസ് റേഡിയോ ആപ്പ് എടുക്കുക, ആപ്പ് എടുത്തതിന് ശേഷം ഡൊണേറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, പിന്നെ ഒരു വിൻഡോ തുറന്നു വരിക ചെയ്യുക. അപ്പോൾ അവിടെ ഡൊണേറ്റ് നൗ എന്നുള്ള ബട്ടണാണ് അമർത്തി കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ സാമ്പത്തികാവസ്ഥ നമുക്കും പഠിച്ചോനും അറിയണ അത്ര വേറെ ആർക്കും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ കയ്യിൽ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു സംഖ്യ പീസ് റേഡിയോ എന്ന ഈ ഒരു നന്മയുടെ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹമുള്ളവർ 500, 1000, 2500, 5000 അതിൽ സെലക്ട് ചെയ്ത് വെക്കാം. ഇനി ഇതൊന്നുമല്ല, നമ്മുടെ അടുത്ത് ഒരു രൂപ പോലും സന്തോഷത്തോടെ സ്വീകരിക്കും എന്നാണ് പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹി ഓരോ സമയത്തായി നിങ്ങളോടൊക്കെ പറയാനുള്ളത്. അതുപോലെ എത്ര വലിയ പൈസയാണെങ്കിലും ചെറിയ പൈസയാണ് നമ്മൾ സ്വീകരിക്കും. അത് ടൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി അതിൻ്റെ താഴെ ഉണ്ടാവും. എന്നതിന് ശേഷം അതർ എമൗണ്ട് എന്നുള്ള ബട്ടണിൽ ആ ഒരു ഭാഗത്താണ് അത് കൊടുക്കേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യുക, പ്രൊസീഡ് ടു പേ എന്ന ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞു, നേരെ നിങ്ങളിലെ നിങ്ങളുടെ ഫോണിലേക്ക് അതിൻ്റെ റെസീപ്റ്റ് ഓട്ടോമാറ്റിക്കലി ഇൻഷാല്ല വരും. അപ്പോൾ വന്നിട്ടില്ലെങ്കിലും കുറച്ച് സമയം എടുത്തിട്ടെങ്കിലും എത്തും. ഇനി പീസ് റേഡിയോയിലേക്ക് സ്വാഭാവികമായും എല്ലാ മാസവും ഇത്ര സംഖ്യ അയക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനും ഓപ്ഷനുണ്ട്. നിങ്ങളെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ അത് റിമൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അടുത്ത ഒരു
1: അലാറം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്.
0: യെസ്,
1: ഞാൻ എന്താണ് ഈ അലാറം നോക്കണം, അലാറം ക്വിസിനെ കുറിച്ചുള്ളതാണ്.
0: യെസ്,
1: ലൈവ് ക്വിസിന് സമയമായി, വേഗം ലൈവ് ക്വിസിലേക്ക് വരൂ എന്നാണ് ശ്രോതാക്കൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്.
0: ഒന്ന് ഒരുങ്ങിക്കോട്ടെ,
1: നമുക്ക് അതിനുവേണ്ടി ക്വിസിലേക്ക് തന്നെയാണ് പോകുന്നത്.
0: അടുത്ത പ്രോഗ്രാം ക്വിസ് നമ്മൾ ഇവിടെ പറയേണ്ടി തന്നെയാണ്, പക്ഷേ ഒന്ന് ഒരുങ്ങിക്കോളൂ. അടുക്കളയിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് കൈയൊക്കെ ഒന്ന് ഫ്രീ ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ, ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു സമയത്തേക്ക് നമ്മളിതാ ഏകദേശം ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ചോദ്യങ്ങൾ ഇവിടെ വായിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയിക്കോളൂ എല്ലാവരും. ഏറ്റവും സിമ്പിളായ ചോദ്യങ്ങൾ മുതൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യങ്ങൾ വരെ നമ്മൾ ചോദിക്കാറുണ്ട്. ഇന്നത്തെ ചോദ്യം എങ്ങനെയാവും ശ്രോതാക്കൾ തന്നെയാണ് പറയേണ്ടത്, നമ്മൾ പറയില്ല. ഏതായാലും ഇൻഷാല്ലാ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒറ്റ ചോദ്യം,
1: ചോദ്യം ഇതാണ്, ചോദ്യത്തിലേക്ക് പോവാം.
0: യെസ്,
1: ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിയാദു സ്വാലിഹീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ ഇമാം മുസ്ലിം, ഓപ്ഷൻ ബി ഇമാം ബുഖാരി, ഓപ്ഷൻ സി ഇമാം മാലിക്, ഓപ്ഷൻ ഡി ഇമാം നവവി.
0: പീസ് റേഡിയോ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും സുപരിചിതമായിരിക്കും ഈ ഒരു ഗ്രന്ഥം, അല്ലേ? ഒരു പ്രോഗ്രാം തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിയാദു സ്വാലിഹീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ ഇമാം മുസ്ലിം, ഓപ്ഷൻ ബി ഇമാം ബുഖാരി, ഓപ്ഷൻ സി ഇമാം മാലിക്, ഓപ്ഷൻ ഡി ഇമാം നബവി.
1: അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി വായിക്കുന്നു. ഹദീസ്

0: ഗ്രന്ഥങ്ങളിൽ റിയാദുസ്വാലിഹീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ ഇമാം മുസ്ലിം, ബി ഇമാം ബുഖാരി, സി ഇമാം മാലിക്, ഡി ഇമാം നവവി.
1: യെസ്, ബീപ് ശബ്ദം അവസാനിക്കുന്നതോടെ നമ്മുടെ സമയം അവസാനിക്കും. നമ്മൾ ജസ്റ്റ് ഇത്ര ചെയ്യാനുള്ളൂ. ലൈവ് ക്വിസ് എടുക്കുന്നു, ഓപ്ഷൻ എഴുതുന്നു, പേര്, സ്ഥലം, ഇത് മാത്രം ടൈപ്പ് ചെയ്ത് വിടുന്നു. ഏറ്റവും സിമ്പിളായ ചോദ്യമാണ്. യെസ്, സമയം കഴിഞ്ഞു. ഇനി ഇൻഷാല്ലാ കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കിതിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിജയികളൊക്കെ ഇവിടെ പറയേണ്ടതുണ്ട്. സലംക്ക, ക്വിസിൻ്റെ ഒരു സമയം, അത് കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. ഇൻഷാല്ലാ പ്രോഗ്രാമുകൾക്കും ഈ ഒരു ആവേശം അവർ കാണിക്കുന്നതിന് നമ്മൾ പ്രതീക്ഷിക്കണല്ലേ. യെസ്. ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ
0: പലരും മാറി വന്നത് കണ്ടുമ്പോൾ പരിഭവമുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ സ്ക്രീനിൽ മാറി, പ്രോഗ്രാം സെലക്ട് ചെയ്തൊക്കെ മാറിയിട്ട് പലരും അയച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണം. പിന്നെ ഞങ്ങൾ സ്ത്രീകൾക്ക് 6 മണിക്ക് തുടങ്ങുന്ന കിച്ചൺ വർക്ക് 1 മണിവരെ നല്ലൊരു വ്യായാമം തന്നെയാണ്. അതിന് ഇനി വെക്കേഷനൊന്നുമില്ല എന്നാണ് ജമീല വെക്കിയ പോകുന്നത്.
1: അത് ശരിക്കും പറഞ്ഞാലേ അത് അവർ പിന്നെ റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കങ്ങനെ എക്സസൈസ് ആയിട്ട് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല.
0: അറിയില്ല. പിന്നെ അവർ പറയട്ടെ, വേറെ കുറേ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അപ്പോൾ റഫീഖ പറഞ്ഞതിന് എൻ്റെ വൈഫിന് എക്സസൈസിൻ്റെ ആവശ്യമൊന്നും കാണുന്നില്ല, കാരണം 7 മക്കളെ നന്നായി സേവിച്ച് 6 എണ്ണത്തിനെ വിവാഹം നടത്തി കൊടുത്ത് ഇപ്പോൾ 11 പേരമക്കളുടെ സേവനത്തിലാണ് എന്നാണ്. കാൽമുട്ടിൻ്റെ പ്രയാസം കൊണ്ട് അല്ലാഹു അവൾക്ക് ആശ്വാസം പ്രദാനം ചെയ്യട്ടെ, അമീൻ. അപ്പോൾ ക്വിസിൻ്റെ സമയം അധികരിച്ചിരിക്കുന്നതിനെയും അതിക്രമിച്ചിരിക്കുന്നതിനെയും ഓർമ്മപ്പെടുത്തി നേരത്തെ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അപ്പം നമ്മൾ വായിക്കും, ഇപ്പോൾ വായിക്കുമ്പോൾ പിന്നെ നമ്മൾ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. ഷിയാ ചിലപ്പോൾ സമയത്ത് ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആയി പോവും.
1: യെസ്. അൻവറിൻ്റെ മുട്ടിൽ വയനാട്ടിൽ നിന്ന് പറഞ്ഞത്, ഉത്തരം ഓക്കെ, ഇനി 13-ൽ ഉണ്ടാവുമോ എന്നാണ് നോക്കുന്നത് എന്നാണ്.
0: ഓക്കെ,
1: ഇന്നത്തെ ചോദ്യം എളുപ്പമാണെന്നാണ് സലാംക്ക്.
0: എളുപ്പമാണ് പറഞ്ഞേ.
1: ആ, സിസ്റ്റം തിരഞ്ഞെടുക്കുമോ എന്ന ആശങ്കയിലാണ് നമ്മളെ സഫിയാക്കി എത്തിട്ട്.
0: എക്സസൈസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു വ്യായാമമാണ് മെക്സവൻ എന്നത്. വെറും 25 മിനിറ്റിൽ സിമ്പിളായ വ്യായാമമാണ് ഇത്. ഗൂഗിൾ മീറ്റിൽ മെക്സവൻ അടിച്ചാൽ കിട്ടുമെന്നാണ് അബ്ദുൽ ഗഫൂർ പുങ്ങാടൻ.
1: ആ, എല്ലാവർക്കും ഒരുപോലെ പറ്റാവുന്ന എക്സസൈസുകൾ നമുക്ക് ഒന്നും സജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓരോ ആൾക്കാരെ ബുദ്ധിമുട്ടുകൾക്കനുസരിച്ചിട്ടാണ് ഓരോ എക്സസൈസ് മുറകൾ. നമുക്ക് പ്രത്യേകിച്ച് പീസ് റേഡിയോയിലൊക്കെ പറയുമ്പോഴേ എല്ലാവർക്കും ഒരുപോലെ എല്ലാതും പറ്റൂലല്ലോ. നമ്മൾ മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഡോക്ടറോട്
0: ചോദിക്കണം.
1: യെസ്. അതേപോലെ തന്നെ പറയും, തെങ്ങിലേക്ക് ഉപയോഗിക്കുന്ന അതേ തളപ്പുകൊണ്ട്
0: കവുങ്ങിന് പറ്റൂല.
1: അതൊക്കെ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട്, നമ്മൾ മരുന്ന് കഴിക്കുന്ന ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് അവര് നിർദ്ദേശപ്രകാരമാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്.
0: ഇടയ്ക്ക് നേരത്തെ ആരെങ്കിലും വളരെ പ്രസക്തമായിട്ടുള്ള മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ, അത് വായിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, പരിഭവം പറയുന്നതിൻ്റെ മുമ്പ് ഒന്നുകൂടി ഒന്ന് റീസെൻഡ് ചെയ്യണം അങ്ങനത്തെ മെസ്സേജുകൾ. കാരണം നമ്മളിത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ചിലതൊക്കെ മിസ്സായി പോകാൻ നല്ല ചാൻസ് ഉണ്ട്.
1: ടാപ്പിംഗ് തൊഴിലാളികൾക്ക് വേറെ ഒരു എക്സസൈസ് വേണമെന്നാണ് നമ്മുടെ ഹുസൈൻ വി എം ഇടത്തനാട്ടുകര.
0: അദ്ദേഹമാണ് ഇത് തീരുമാനിക്കേണ്ടത്, അദ്ദേഹത്തിന് വേണ്ട. അപ്പൊ തൊഴിലാളികൾക്ക് എന്ന് പറയുമ്പോൾ വേണമെന്നുള്ളത് ബാക്കിയുള്ള ആൾക്കാരോടും പറയട്ടെ അല്ലേ. വേണ്ടി വരില്ല, ഇരിക്കും ജോലി. പിന്നെ എക്സസൈസ് ഒക്കെ പലപ്പോഴും
1: അവരുടെ ജോലിന്റെ സമയം ഭയങ്കര നല്ലൊരു സമയമാണല്ലേ. അത്രയും നേരത്തെ എണീറ്റ് ജോലി ചെയ്യുന്ന എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നല്ലൊരു എന്താ പറയാ, നല്ലൊരു സമയമാണ്.
0: നല്ല മഴ പെയ്യുന്നുണ്ട് മാഷാല്ലാ, അതിൻ്റെ കൂട്ടത്തിൽ പുലരുവട്ടം കൂടി ആയപ്പോൾ സൂപ്പർ എന്ന് ആ സമയത്ത് അയച്ചതാണ്. ആ മഴ ഇപ്പം നിന്നോ ആവോ, പുലരുവട്ടം കഴിഞ്ഞു.
1: അതെ,
0: നന്നായിട്ട്. ഇനിയിപ്പോ ഈ എനിക്ക് തോന്നുന്നു
1: ഈ കഴിഞ്ഞ 1 മണിക്കൂറായിട്ടില്ല,
0: നമ്മളെ കാലാവസ്ഥയൊക്കെ മാറി. എനിക്ക് തോന്നുന്നു കുറച്ച് നേരത്തെ തന്നെ കാലവർഷം വരാൻ പോകുന്നുണ്ടോന്ന് അല്ലേ. അപ്പോൾ നമ്മൾ പ്രകൃതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഒരു ബോധം ഉണ്ടാവണം, അതിനനുസരിച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, ഓരോ കാര്യം മുൻകൂട്ടി കാണാം അല്ലേ.
1: ഏതായാലും നമ്മുടെ കച്ചവടക്കാരൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. കൊട പോലത്തെ മഴക്കാലത്ത് റെയിൻകോട്ട് പോലത്തെ സാധനങ്ങളൊക്കെ
0: അത് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മപ്പെടുക വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം വെച്ചാൽ, നമ്മള് ഒരു ഇപ്പം സ്കൂൾ തുറക്കാൻ പോവാണ്, അപ്പൊ അതിനു വേണ്ടിയിട്ട് മുന്നൊരുക്കം നടത്തി പ്ലാൻ ചെയ്ത് അതിനു വേണ്ടി റിനോവേഷൻ ഒക്കെ നടത്തി പിന്നെ ഷോപ്പുകളൊക്കെ നടത്തി എല്ലാം ഒരുങ്ങി അതിനെ ലാഭകരമാക്കുന്ന കച്ചവടക്കാരുണ്ട് അല്ലെ. സ്കൂളിന് വേണ്ട സമയത്ത് മഴക്കാലമാകുമ്പോൾ മഴക്കാലത്തെ അങ്ങനെ ഓരോ സന്ദർഭത്തെ നോക്കി അതെങ്ങനെ ലാഭകരമാക്കാമെന്ന് നോക്കുന്ന ആളുകൾ ഉണ്ട്. ഭൗതികമായ കാര്യങ്ങളിൽ എവിടെ നോക്കുകയാണെങ്കിലും മനുഷ്യൻ അങ്ങനെയാണ്, മുൻകൂട്ടി കണ്ട് അതിന് പ്ലാൻ ചെയ്ത്. ഇതേ അവസ്ഥ തന്നെയാണ്, ഇതിനേക്കാൾ അപ്പുറം ഗൗരവമായ കാര്യമാണ് ഓരോ സീസൺ ഓരോ പ്രാധാന്യം ഓരോ പ്രത്യേകത ഓരോ സമയത്തിനും സന്ദർഭത്തിനും അന്ന് കൊടുത്ത് അതിനെയും കൂടി മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഏതുപോലെ ആയിരിക്കും? സ്കൂൾ തുറക്കണ സമയമാകുമ്പോഴേക്കും മുൻകൂട്ടി കാണാതെ ജൂണിൽ അതിൻ്റെ മുന്നൊന്നും കട ഒരു റിനോവേഷനൊന്നും നടത്താതെ ഒരു ജൂലൈ ആഗസ്റ്റ് നവംബർ റിനോവേഷൻ നടത്തുന്ന ഒരുത്തരുടെ അന്ന് ഈ സാധനങ്ങളൊക്കെ കൊണ്ടു നോക്കുന്ന ഒരുത്തന് എന്തായിരിക്കും അവനെ കുറിച്ച് പറയാം?
1: അവനൊരു
0: ഭൂഷ്കനാണ് അല്ലെങ്കിൽ ഒരു ഒരുങ്ങാത്തവനാണ്, നഷ്ടം വരുത്തും, അവൻ ആ സമയം ഉപയോഗപ്പെടുത്താൻ പറ്റില്ല നമ്മൾ പറയും. അത് ഏതൊരു കാര്യം അതുപോലെയാണ് നമ്മൾ ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. അപ്പൊ ആ ദുൽഹജ്ജ് മാസത്തിൽ എന്തൊക്കെ ആദ്യത്തെ 10 ദിവസങ്ങൾ അതിനെത്ര ശ്രേഷ്ഠത ഉണ്ട് ഇതൊക്കെ അറിഞ്ഞ് റമദാനിന് ഒരുങ്ങുന്ന നമ്മൾ റമദാനിൽ മാത്രമല്ല ഇതുപോലെ ഇങ്ങനെ ഒരു സന്ദർഭം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അപ്പൊ ഒരു ഒരുക്കം വേണം, എന്തൊക്കെ ചെയ്യണം, കൂടുതൽ നന്മകൾ ചെയ്യാൻ. എല്ലാ ഉമ്മഹാത്തുൽ ഇബാദാത്തുകൾ ഒരുമിച്ച് വരുന്ന സമയമാണ്. അപ്പൊ ആ സമയത്തേക്ക് കുറച്ചുകൂടി പ്ലാൻ ചെയ്യാനൊക്കെ എനിക്കും നിങ്ങൾക്കും നമുക്കും ഒക്കെ കഴിയട്ടെ.
1: പകൽ സമയം നല്ല പ്രാധാന്യമുള്ള സമയമല്ലേ റമദാൻ, നമ്മൾ രാത്രി സജീവാക്കും. എന്നാൽ ദുൽഹിജ്ജ മാസം പകലിനെ ഒരുപാട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ല നമ്മളെ കൂട്ടത്തില്.
0: നിങ്ങൾ പറഞ്ഞപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ അതിലേക്ക് ചേർത്ത് പറഞ്ഞതാണ്. പിന്നെ ഈ എനിക്ക് എക്സസൈസ് പേരക്കുട്ടികളെ നോക്കലും ഇടവേളയിൽ തൊടിയിൽ മഞ്ഞൾ നടുക, ചേമ്പ് നടുക, ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കുക, മാഷാല്ല അടിപൊളി. ആമീന കാരക്കുന്ന് മാളിക പറമ്പ്, അത് നല്ല രസകരമായൊരു സംഗതിയാണ്. പിന്നെ ലുബന പറഞ്ഞത് ഈ കാൽമുട്ടിൻ്റെ വേദനക്ക് എക്സസൈസ് വളരെ ഫലപ്രദമാണ്, അത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പിന്നെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ അധികരിച്ചപ്പോൾ ഇവിടെ നല്ലൊരു എക്സസൈസ് നാളത്തേക്ക് നല്ല ഒരു പ്രതിഫലമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് ആയിഷ അങ്ങാടിപ്പുറം
1: പറയുന്നുണ്ട് അല്ലേ. സാർ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് ഇപ്പം എന്താ നടക്കുക,
0: അതാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്.
1: യെസ്,
0: ഒരു മിനിറ്റ്
1: കൊണ്ട് എന്തൊക്കെ നമുക്ക് നടക്കും.
0: ഡോക്ടർ അബ്ദുൽ മാലിക്, പോളക്കുരു മാറാൻ ഒരു എളുപ്പവഴി എന്നതിനെ ആസ്പദമാക്കിയുള്ളതാണ് ഇന്നത്തെ വൺ മിനിറ്റ് ടോക്ക്.
2: ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പല ആളുകളും നേത്രവിദഗ്ധരെ സമീപിക്കുന്ന ഒരു കാര്യമാണ് പോളക്കുരു എന്നുള്ളത്. പലപ്പോഴും അതൊരു വേദന ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ഡോക്ടറെ കാണാറുള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് വീട്ടിൽ നിന്നെ പരിഹരിക്കാവുന്ന ഒരു ടിപ്പാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നല്ല കോട്ടൺ തുണി ഇസ്തിരിടുക. പോളക്കുരുവാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോട്ടൺ തുണി നന്നായിട്ട് ഇസ്തിരിടുക. എന്നാൽ ആ ചൂടോടെ കണ്ണിൻ്റെ പോളിൻ്റെ പുറത്ത് ചൂടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് അത് മാറ്റിയെടുക്കാൻ കഴിയും. പിന്നെ നമുക്കിന്ന് മനസ്സിലാക്കേണ്ടത് പോളക്കുരു വെറുതെ വരുന്നതല്ല, നമ്മൾ കണ്ണ് തിരുമ്മിയിട്ടാണ് സാധാരണ ഇതിൽ വരും. തിരുമ്മുന്നത് ഒന്നുകിൽ അലർജി കാരണമായിരിക്കാം അല്ലെങ്കിൽ കാഴ്ച തകരാറ് കാരണമായിരിക്കാം. ഈ രണ്ട് തകരാറും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്കൊരു ഡോക്ടറെ കണ്ട് ഒരു വിദഗ്ധ പരിശോധന ചിലപ്പോൾ ആവശ്യം വരും. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പോളക്കുരു ഉണ്ടാകുന്ന ആളുകൾ ഇത്തരം പ്രയാസങ്ങളില്ല എന്ന് നാം ഉറപ്പുവരുത്തുക. പോളക്കുരു വരാതിരിക്കാൻ നാം കഴിയുന്നതും കൈ കണ്ണിലേക്ക് ഉണ്ടാവാതിരിക്കുക അഥവാ തിരുമാതിരിക്കുക എന്നുള്ള ചെയ്തു കഴിഞ്ഞാൽ പോളക്കുരു വരാതെ നമുക്ക് സൂക്ഷിക്കാൻ
1: കഴിയും. ഒരു ഡോക്ടറെ കണ്ടുപോകുന്നു അല്ലേ, അതിൻ്റെ ഒരു പ്രയാസം നമുക്കൊക്കെ അറിയാം. എന്തെങ്കിലും ഒരു പ്രശ്നം
0: ഉണ്ടാകുമ്പോഴേ
1: ഡോക്ടറെ കാണണമെങ്കിൽ ആദ്യം ബുക്ക് ചെയ്യണം, എന്നിട്ട് അവിടെ പോകണം, ഡോക്ടറെ കാണിക്കണം. എന്നാൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ള ഒരു ശ്രോതാവാണിത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ഡോക്ടറെ കാണൽ കഴിഞ്ഞു, അതിനുള്ള അപ്ലിക്കേഷൻ കിട്ടി, ഇനി ചികിത്സ തുടങ്ങിയാൽ മാത്രം മതി.
0: എത്രാമത്തെതാണ് നമ്മുടെ
1: 1862 ദിവസങ്ങളായി ഈ ഒരു വൺ മിനിറ്റ് ടോക്ക് നമ്മളിലൊക്കെ ചെവികളിൽ എത്തുന്നു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നതും അത് തന്നെയായിരുന്നു.
0: നാദിറ ഇടിമുഴിക്കൽ പറഞ്ഞിട്ടുള്ളത് ഈയിടെ ക്യുസ് എന്നും പുതിയ അറിവുകൾ തരുന്നുണ്ട്, ചില ദിവസങ്ങളിൽ കറക്കി കുത്തി അറിവ് നേടുന്നു. പിന്നെ സീനത്ത് ചാലിയത്തിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. സ്ത്രീകൾക്ക് വീട്ടിൽ കൂടുതൽ ജോലി ഉള്ളത് കൊണ്ട് അവർ പറയും എക്സസൈസ് ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ സ്ത്രീ ഇന്ന് സ്ത്രീകളും എക്സസൈസ് ചെയ്യണമെന്നതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ പറഞ്ഞാലും ഞാനും എക്സസൈസ് ഒന്നും ചെയ്യാറില്ല, ചെയ്യണമെന്ന് കരുതും ഓരോ ദിവസവും, അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും. പക്ഷേ പീസ് റേഡിയോ ദിവസവും രാവിലെ കേട്ടാൽ റേഡിയോ വൈബ്സ് വളരെയധികം കേൾക്കുന്ന ഒരാളാണെന്നെല്ലാം ചേർത്ത് കൊണ്ടൊരു മിക്സഡ് മെസ്സേജാണ് സീനത്ത് പി ചാലിയം പറഞ്ഞിട്ടുള്ളത്. തീരുമാനങ്ങൾ എടുക്കുക, എടുത്ത തീരുമാനങ്ങൾ നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ് ലൈഫിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. നമുക്ക് ആഗ്രഹമുണ്ട്, തീരുമാനം എടുക്കുന്നുണ്ടാവും, പക്ഷേ ആഗ്രഹമുണ്ട്, തീരുമാനം, അറിവുമുണ്ട്, ആഗ്രഹമുണ്ട്, തീരുമാനം എടുക്കും, പക്ഷേ എടുത്ത തീരുമാനങ്ങളെ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടാവും, പക്ഷേ അതിനെ നിലനിർത്താൻ കഴിയുക എന്നുള്ളടത്ത് മാത്രമാണ് അതിൻ്റെ വിജയത്തിലേക്ക് എത്തുന്നത്. ഏതൊരു കാര്യം എങ്ങനെയാണല്ലോ,
1: അങ്ങനെ ചെയ്യാൻ പറ്റിയൊരു സംഗതി ഞാൻ പറയട്ടെ. നമ്മുടെയൊക്കെ ശ്രോതാക്കൾക്ക് വൺ മിനിറ്റ് ടോക്ക് നമ്മൾ കേട്ടു. ഇതുപോലെ തന്നെ നിലനിർത്താൻ പറ്റിയ വേറൊരു സംഗതിയാണ് നമ്മുടെ നേർവഴി. എല്ലാ ദിവസവും നേർവഴി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. അപ്പം പീസ് റേഡിയോ തന്നെ രാവിലെ ഇത് പ്രക്ഷേപണം ചെയ്യുന്നുമുണ്ട്. എല്ലാ ദിവസവും രാവിലെ 5:24 നമ്മളത് പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യാറുള്ളത്. ഇനി ഇതിൻ്റെയൊക്കെ നമുക്കിപ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം നമ്മൾ മാത്രം കേട്ട് നമ്മൾ വലിയൊരു എന്താ പറയുക അറിവുകളുടെ കൂമ്പാരായി കടന്നാൽ പറ്റില്ലല്ലോ, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാണല്ലോ. അതിനുള്ളൊരു അവസരം കൂടിയുണ്ട്. നമുക്കിതൊക്കെ ഇത്തരം അറിവുകളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയൊരു ഇടമാണ് വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ. നമ്മൾ നേരത്തെ കേട്ട വൺ മിനിറ്റ് ടോക്ക് ആവട്ടെ, ഇപ്പോൾ പറഞ്ഞ നേർവഴിയാവട്ടെ, ഇതൊക്കെ നമുക്കതിൽ നിന്നെടുത്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം, നമുക്ക് സ്റ്റാറ്റസ് വെക്കാം, എല്ലാം ചെയ്യാം.
0: ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ഓരോ പ്രോഗ്രാമുകളും കേട്ട് അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് കുറേ ചിന്തകളും ആശയങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്.
1: തിരുമൊഴികൾ വന്നിട്ടില്ലല്ലോ എന്നാണ് നമ്മുടെ ഷുഐബ് കാരാടൻ ചോദിച്ചിട്ടുള്ളത്.
0: തിരുമൊഴികൾ വരും.
1: അതിനു മുമ്പേ സലാംക്ക, നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രോതാക്കളുമായി സംവദിക്കാനുള്ള മറ്റൊരു അവസരമാണല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു
0: കഥ പറയാം അല്ലേ, നിങ്ങൾ പറഞ്ഞു വരുന്ന അതിനാന്ന് എനിക്ക് തോന്നി. ഒരു രസകരമായിട്ടുള്ളൊരു കഥയാണ്, കുഞ്ഞു കഥയാണ്, പക്ഷേ
1: അങ്ങനെയാണ് തുടങ്ങൽ.
0: ആ, എനിക്ക് അതിൽ വലിയൊരു ആശയമുള്ളതായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, നല്ലൊരു ഒരു യോദ്ധാവ്, അദ്ദേഹം പിന്നെ നീണ്ട യാത്രക്കിറങ്ങാണ്. അപ്പൊ യാത്രയെക്കുറിച്ച് അയാൾക്ക് വലിയ കാഴ്ചപ്പാടുകളുണ്ട്, പ്ലാനുണ്ട്. കാരണം പോകുന്ന വഴി അത്ര എളുപ്പമുള്ള വഴിയല്ല, ദുഷ്കരമാണ്, പല പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, അപ്പം ആരെങ്കിലൊക്കെ ആക്രമിക്കാനും ചാൻസ് ഉണ്ട്. അല്ല, അയാൾ നല്ല വാളെടുത്തു, നല്ല ആയുധങ്ങൾ എന്തൊക്കെ കഴിഞ്ഞിടത്തോളൊക്കെ അയാൾ റെഡിയാക്കി വെച്ചു. അതുപോലെ തന്നെ പോകുന്ന വഴികൾ എപ്പോഴും നല്ല വഴികളായിക്കോണമെന്നില്ല, അപ്പം വഴികളൊക്കെ ഒന്ന് വെട്ടിത്തെളിയിച്ച് പോകേണ്ടി വരും. അപ്പം അതിനു വേണ്ടിയുള്ള കത്തി അങ്ങനെയുള്ള വെട്ട് കത്തിക്ക് അങ്ങനെ അത് വെട്ടിത്തെളിക്കാൻ പറ്റിയിട്ടുള്ള സംഗതികളൊക്കെ അയാൾ എടുത്തു. പിന്നെ കുറച്ച് ദീർഘിച്ച യാത്രയായതുകൊണ്ട് ചിലപ്പോൾ ഒക്കെ വിശക്കും. അപ്പോൾ പിന്നെ വിശപ്പ് മാറ്റാൻ വേണ്ട, പാചകം ചെയ്യാൻ വേണ്ട സംവിധാനം എടുത്തു. അപ്പോൾ അതിനുള്ള ധാന്യങ്ങൾ എടുത്തു. ധാന്യങ്ങൾ എടുക്കുമ്പോൾ പിന്നെ പാചകം ചെയ്യണമല്ലോ, അപ്പോൾ വഴിയിൽ വെച്ച് എവിടെയെങ്കിലും ഇരുന്ന് പാചകം ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല, ചിലപ്പോൾ 2-3 ദിവസങ്ങൾ കഴിയും, അപ്പം എവിടെയെങ്കിലും ടെൻ്റ് അടിക്കണം. അപ്പോൾ ടെൻ്റ് അടിക്കാനുള്ള സംവിധാനങ്ങൾ എടുത്തു, ടെൻ്റ്. പിന്നെ അതിൻ്റെ അകത്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ, ചിലപ്പോൾ നല്ല തണുപ്പുണ്ടെങ്കിൽ പുതക്കാനുള്ള സംവിധാനങ്ങൾ, കമ്പിളി, ഇതൊക്കെ എടുത്തു. എല്ലാം റെഡിയാക്കി അയാൾ ഇങ്ങനെ കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ യാത്ര മധ്യേ അയാളെ മനസ്സിലുണ്ടായിരുന്നു പല വഴി, പല ദുഷ്കരമായ വഴിയായിരിക്കും എന്നുള്ളൊക്കെ അറിയാം. പക്ഷെ അതിൻ്റെ ഇടക്കാണ് വലിയൊരു നദി കാണുന്നത്. ആ നദിക്ക് കുറുകെ ഒരു നൂൽപ്പാലം കാണുന്നുണ്ട്.
1: അത് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടില്ല.
0: പക്ഷേ പിന്നെ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, പിന്നെ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള അറിയാം. അതിനുവേണ്ടിയാണ് ഇതൊക്കെ ഒരുക്കി വെച്ചത്. ഏതായിരുന്നാലും അദ്ദേഹം ആ നൂൽപ്പാലത്തിലൂടെ പിന്നെ ഈ സാമഗ്രികളൊക്കെ വെച്ച് അയാൾ നൂൽപ്പാലത്തിലൂടെ അങ്ങനെ നടന്നു നടന്ന് നിർഭാഗ്യവശാൽ നൂൽപ്പാലത്തിൻ്റെ പകുതി എത്തിക്കാൽ തന്നെ അയാൾ താഴെ വീണു,
1: നദിയിലേക്ക് വീണ്
0: അയാൾ നദിയിൽ മുങ്ങി മരിച്ചു. കാരണം നദിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ലൈഫ് ജാക്കറ്റ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നില്ല, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. ജീവനെ രക്ഷിക്കാൻ വേണ്ട ഈ പറഞ്ഞ വേണ്ട സംഗതി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നത്. ഇതാണ് കഥ. ഇനി നിങ്ങൾക്ക് പറയാം, ശ്രോതാക്കൾക്കും പറയാം.
1: എല്ലായിടത്തും പക്ഷേ ഏറ്റവും ആദ്യം എടുക്കേണ്ട സാധനം നമ്മുടെ ലൈഫ് സേവ് ചെയ്യേണ്ട സാധനമായിരുന്നു. അത് മാത്രം
0: അതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല അല്ലേ. ഇതന്നെയാണ് പലപ്പോഴും ജീവിതത്തിൽ മനുഷ്യന് സംഭവിക്കാറുള്ളത്. അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങളില്ലാതെ, അടിസ്ഥാനപരമായി അവന് സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളില്ലാതെ മറ്റു പലതിലേക്കും എന്ത് ചെയ്യും, ശ്രദ്ധ കൊടുക്കും. അവിടെ ആശങ്കകൾ ഉണ്ടാവും, ആ ആശങ്കകൾക്ക് വേണ്ടിയിട്ട് പലതും ഒരുക്കി വെക്കും. പക്ഷേ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇല്ല.
1: ഇതിപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ നമ്മളിൽ പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്, ഭൗതികമായ കാര്യത്തിന് നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻസൊക്കെ ഉണ്ട് നമ്മൾ. പക്ഷേ നമ്മുടെ ബേസിക്കായിട്ടുള്ള ഇപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോഴൊക്കെ നിസ്കാരം അങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾ സമയത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മുടെ പരലോകമാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് ജാക്കറ്റ്. പരലോകം എന്നുള്ള ലൈഫ് ജാക്കറ്റ് നമ്മൾ ഇട്ടിട്ടാണോ?
0: അല്ല, അതിൽ എനിക്ക് ഇങ്ങനെ കൂടി ചേർത്ത് വെക്കുന്നത് ഇപ്പോൾ പറഞ്ഞപ്പോൾ തോന്നിയത്, ശരിക്കും ഈ ലൈഫ് ജാക്കറ്റിനെ തൗഹീദായിട്ട് കണക്ട് ചെയ്യാം.
1: യെസ്,
0: കാരണം തൗഹീദാണ് ലൈഫ് ജാക്കറ്റ്. നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ലൈഫ് ജാക്കറ്റാണ് തൗഹീദ്. അതില്ലാതെ വേറെ എല്ലാമുണ്ട്. ഓ, നിസ്കരിക്കണുണ്ട്, നോമ്പ് നോൽക്കണുണ്ട്, പിന്നെ അവിടെ പോകുന്ന ഇവിടെ പോകുന്ന എല്ലാറ്റിലും സജീവമാണ്. പക്ഷെ തൗഹീദ് എന്ന ലൈഫ് ജാക്കറ്റ് കയ്യിലില്ല. അതാണ് സമൂഹത്തിലെ ഒരു വലിയ മാസ് നമ്മൾ കാണുന്ന. അതാണ് ബാക്കി എല്ലാറ്റിൻ്റെ പിന്നാലെയും സമ്പത്ത് ചെലവഴിക്കുന്ന എല്ലാ പരിപാടികളുണ്ട്. പക്ഷെ എന്തില്ല, തൗഹീദ് ഇല്ലാതെ അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
1: യെസ്,
0: അപ്പോൾ ആ ഇടക്ക് തൗഹീദില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇടക്ക് നൂൽപ്പാലം എന്ന മരണത്തിൽ നിന്ന് താഴേക്ക് വീഴും.
1: യെസ്,
0: താഴേക്ക് വീഴുന്നതോടുകൂടി അവൻ്റെ കാര്യം പോയി.
1: അതെ,
0: എന്ന് നമുക്ക് ചേർത്ത് വെക്കാം.
1: യെസ് അല്ലേ, ശ്രോതാക്കൾ പറയട്ടെ.
0: വൺ മിൻ ടോക്കിൽ നല്ലൊരു അറിവാണ് അറിയാൻ കഴിഞ്ഞത്. ഷുഐബ എം വളപട്ടണം.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഞങ്ങളുടെ ഉമ്മ, ഭർത്താവിൻ്റെ ഉമ്മ, സെല്ലുലൈറ്റിസ് എന്ന അസുഖത്താൽ ബുദ്ധിമുട്ടിലാണ്. ഉമ്മ റേഡിയോയിലെ സ്ഥിരം ശ്രോതാവാണ്. എല്ലാവരും പീസ് റേഡിയോ ഫാമിലിയിൽ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും
0: അവർക്ക് അല്ലാഹു ഇത്രയും പെട്ടെന്ന് ശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: ഇത്തരമൊരു ബുദ്ധിമുട്ടുള്ള സമയത്തും നമ്മളോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആ ഒരു വലിയ മനസ്സിന് അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അദ്ദേഹം
0: മൈമൂന ചിക്കിലോട്, രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല്. കഥ പറയാം എന്ന് അത് നേരത്തെ പറഞ്ഞതാണ്. കഥയിലേക്ക് ആഗ്രഹിച്ചു പറഞ്ഞതായിരിക്കാം.
1: അതെ, ഈ ഇപ്പം നമ്മൾ ഞാൻ ഇപ്പോൾ വായിച്ച ഹസീല ഇക്ബാൽ വലിയ പറമ്പ്, അവർ പറഞ്ഞത് സെല്ലുലൈറ്റിസ് എന്ന അസുഖത്താൽ ബുദ്ധിമുട്ടിലാണ്. അത്ര വലിയൊരു പ്രശ്നമുള്ള അസുഖമൊന്നും അല്ല സെല്ലുലൈറ്റിസ്. സെല്ലുലൈറ്റിസ് ഒരു പ്രത്യേക ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ നമ്മൾ പറയുന്നതാണ്. അപ്പം അത് പിന്നെ ചികിത്സിച്ചാൽ എളുപ്പം മാറുന്ന ഒരു സംഗതി തന്നെയാണ്. പക്ഷെ ചില ആളുകൾക്ക് ചില പ്രയാസങ്ങൾ അതുകൊണ്ടുണ്ടാവും. ആ പ്രയാസങ്ങൾ അല്ലാഹു അൽഹംദുലില്ലാ അവർക്ക് എളുപ്പമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. രോഗിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാടില്ലേ, അത് ഞങ്ങൾ പറഞ്ഞു.
0: അതെ അതെ അതെ, ആ സഹോദരിക്ക് എത്രയും പെട്ടെന്ന് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യട്ടെ എന്ന് സഫിയക്ക് പറഞ്ഞു.
1: അപ്പൊ വന്നില്ലേ മെസ്സേജ്?
0: ഓക്കേ,
1: വളരെ നല്ല ഗുണപാഠമുള്ള നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കേണ്ട ഒരു കഥയാണ് മാഷാല്ലാ എന്നാണ് അമീർ പറഞ്ഞത്. നമ്മുടെ ജീവിത ലക്ഷ്യം പരലോകമാണ്, അതിലേക്ക് എത്തണമെങ്കിൽ കഥയിൽ പറഞ്ഞ ആ നൂൽപ്പാലത്തിലേക്ക് എന്താണ് ബാക്കി നമുക്ക്
0: ഒരു മിനിറ്റ് കൊണ്ട് എത്ര നല്ല അറിവുകൾ തരുന്നു അൽഹംദുലില്ലാ. പി ആർ പ്രവർത്തകർക്ക് എല്ലാവിധ ഹൈറും ഉണ്ടാകട്ടെ. ആമീൻ. നാദിറ ഇടിമൊഴിക്കൽ. പിന്നെ അതുപോലെ ഹുസൈൻ എൻ കെ വടക്കുംപാട്, പരിഭവമുണ്ട്. ഇന്നലെ ഒരു വ്യക്തി എൻ്റെ വീട്ടിൽ സദക്ക ആവശ്യപ്പെട്ടു വന്നു. ഞാൻ 10 രൂപ കൊടുത്തു, തുക ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പീസ് റേഡിയോ ഡൊണേഷൻ സംബന്ധിച്ചുള്ള റിക്വസ്റ്റ് വളരെ സന്തോഷകരമായിരുന്നു.
1: റഷീദ എന്നുള്ള ശ്രോതാവേ പറഞ്ഞത് കേട്ടോ,
0: എന്താണ്
1: സ്ത്രീകൾക്ക് എക്സസൈസ് വേണ്ട എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇന്ന് എല്ലാം മെഷീനുകളല്ലേ, അരക്കാനും അരക്കാൻ അമ്മിയും ഇടിക്കാൻ ഉരലും അലക്കാൻ കല്ലും ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു പ്രശ്നം വരുന്നില്ല എന്നുള്ളടത്താണ്.
0: ശരി, അങ്ങനെ പഴയ രൂപത്തിലാണെങ്കിൽ അത് ശരിയാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ. അതായത് മനുഷ്യന്റെ ബോഡി എക്സസൈസ് ചെയ്യാവുന്ന കുറേ സംഗതികൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് അതിനനുസരിച്ചുള്ള എന്താണ് നമ്മൾ പറഞ്ഞപ്പോൾ ആ ഒരു ചെയ്യുന്ന വർക്ക് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഒക്കെ നമുക്ക്. സീനത്തിൻ്റെ ഒരു ചോദ്യമുണ്ട്, പക്ഷെ ആ ചോദ്യം നമുക്ക് അലിജാബയിലേക്ക് ഉള്ള ചോദ്യമാണ്, അതിലേക്ക് മാറ്റാമെന്ന് തോന്നുന്നു.
1: പത്തപ്പെരിയത്ത് നിന്നുള്ള സഫിയ വി കെ പറഞ്ഞതേ, കഥ പറയുമ്പോൾ ഓർമ്മ വന്നത് നൂൽപാലം പറയുമ്പോൾ സിറാത്ത് പാലം, നദി പറയുമ്പോൾ നരകം എന്നൊക്കെയാണ് എനിക്ക് ഓർമ്മയായത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കത്തിട്ടെ എന്നാണ്.
0: അധികാറിലൂടെ തുടങ്ങി മധുരം ഖുർആനിൽ പുലരിവട്ടം കേട്ടു, ക്യുസിൽ പങ്കെടുത്തു, അല്ലാമുല്ല വീട്ടു ജോലി ഒരു എക്സസൈസ് അല്ല എന്നാണ് ഡോക്ടർമാർ പറയാറുള്ളത്. അള്ളാഹു നമുക്ക് എവർക്കും ആരോഗ്യവും ആഫ്യത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വീട്ടു ജോലി ഒരു എക്സസൈസ് അല്ല, അത് വേറെ തന്നെ ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറയാറുള്ളത് എന്നാണ് ഇതിലൂടെ ഷുഐബ് അഹമ്മദ് പട്ടണം പറഞ്ഞിട്ടുള്ളത്.
1: അസ്സലാമു അലൈക്കും, അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ എന്നാണ് ആയിഷ പ്രാർത്ഥിക്കുന്നത്. ആമീൻ.
0: ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള കുറേ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. ഹൈറുനീസ തിക്കിൽ മുട്ടുവേദനയൊക്കെ മാറി അതുവഴി, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ,
1: അപ്പോഴേ
0: ഇനി ഉത്തരത്തിൽ ഉത്തരത്തെ പ്രതീക്ഷിക്കുന്ന, അല്ല വിജയികളെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ പലരും. ഇൻഷാല്ലാ
1: അതൊന്ന് നമ്മുടെ ശ്രോതാക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ചോദ്യം എന്തായിരുന്നു, അതിൻ്റെ ഉത്തരം എന്തായിരുന്നു എന്ന്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിയാദു സ്വാലഹീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് എന്നായിരുന്നു ചോദ്യം. ശരിയായ ഉത്തരം ഇമാം നബവിയാണ്, റഹിമഹുല്ലാ അല്ലേ. അദ്ദേഹത്തിൻ്റെ നമ്മൾ പീസ് റേഡിയോയിൽ ഒരു പ്രോഗ്രാം തന്നെയുണ്ട്, ആ പ്രോഗ്രാമിൻ്റെ തുടക്കമൊടുക്കമൊക്കെ നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് റേഡിയോ കേൾക്കുന്ന ശ്രോതാക്കൾക്കൊരു പക്ഷേ ഇതൊരു കൺഫ്യൂഷൻസ് വരാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
0: ഈ പോളക്കുരുമായി ബന്ധപ്പെട്ടേ, ഈ പണ്ട് കാലത്ത് ഈ പോളക്കുരു ഉണ്ടാവുമ്പോൾ ഉമ്മ കയ്യിൽ വിരൽ ഉരസി ചൂടാക്കി പോളക്കുരു നല്ല ഭാഗത്ത് ഇങ്ങനെ വെച്ച് തരുമായിരുന്നു. അന്നത്തെ ആ ഒരു വൺ മിനിറ്റ് ടോക്ക് കേട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ആയിഷ അങ്ങാടിപ്പുറം ഇങ്ങനെ മെസ്സേജ് അയച്ചത്. വളരെ നല്ലൊരു അറിവായിരുന്നു വൺ മിനിറ്റ് ടോക്ക് എന്ന ജമീല വി കെ പൂനൂരും മെസ്സേജ് അയച്ച് കണ്ടു. മാനവ സമൂഹത്തിന് വെളിച്ചം നൽകുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ജീവിക്കുന്ന പ്രതീകങ്ങളാവാനും അതിനുവേണ്ടിയുള്ള ഈ കൂട്ടായ്മയിൽ എത്തിച്ച റബ്ബിന് സർവസ്ഥിതിയും, 24 മണിക്കൂറും കാതുകൾക്ക് ഇമ്പമാറുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ, ഒരുപാട് അവതാരകർ, പീസ് റേഡിയോ വിസ്മയം തീർക്കുന്നു എന്ന് അൻവർ എൻ ടി മുട്ടിൽ വയനാട്.
1: ഓക്കെ, ഖുർആനെ കുറിച്ച് പറഞ്ഞ ഒരു ശ്രോതാവ് നമ്മളെ അടുത്ത പ്രോഗ്രാമിലേക്കാണ് ശ്രദ്ധ കൊണ്ടുപോകുന്നത് അല്ലേ. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്കാണ് നമ്മൾ ശ്രോതാക്കളെ പോകുന്നത്. സ്റ്റാറ്റസ് വെക്കാൻ ഒരു മടിയില്ലാത്ത ആളുകളാണ് നമ്മളൊക്കെ, എന്തിനും ഏതിനും സ്റ്റാറ്റസ് വെക്കുന്നവരാണ്. എന്നാൽ ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഒന്ന് കേൾക്കും.

0: الله ما شاء الله. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിൽ നിന്നും 111-ാമത്തെ ആയത്താണ് നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലൂടെ കേട്ടത്, അല്ലേ സലാമക്ക?
1: അതെ.
0: ഇത് തുടങ്ങിയിട്ടിപ്പോൾ 2365 ദിവസമായി ഈ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ. ഇന്ന് നമ്മൾ കേട്ടത് 2342-ാമത്തെ എപ്പിസോഡാണ്. കേൾക്കാറുണ്ടോ ശ്രോതാക്കളെ നമ്മളിത്? ഈ നന്മയോടൊപ്പം നമ്മളും സഞ്ചരിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ എന്നും നിലനിർത്താവുന്ന ഒരു നന്മ എന്ന നിലക്ക് നമുക്ക് നമ്മളൊക്കെ സ്റ്റാറ്റസ് വെക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് മുമ്പിൽ ഇതിന് പ്രയോറിറ്റി കൊടുത്തൂടെ? ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലെ ഇന്ന് വന്ന സാധനങ്ങൾ, ഇന്ന് വന്ന ആ ഒരു ആയത്ത് ഇൻഷാല്ലാ നമ്മൾ ഉടനെ സ്റ്റാറ്റസ് വെക്കാൻ ശ്രദ്ധിക്കുക.
1: 100-ലധികം പ്രോഗ്രാമുകളും 100-ലധികം അവതാരകരും കുട്ടികൾ മുതൽ വയോധികർ വരെ നീളുന്ന പീസ് റേഡിയോ ഫാമിലിയാണ്. നമ്മൾ തന്നെ അറിയാത്ത ഒരുപാട് പ്രോഗ്രാമുകൾ പീസ് റേഡിയോയിലുണ്ട് എന്ന് നമുക്കറിയാം. എല്ലാവരെ കുറിച്ചല്ല, ചില ആളുകൾക്കൊന്നും പലപ്പോഴും എല്ലാ പ്രോഗ്രാമുകളും അറിഞ്ഞുകൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ മോർണിംഗ് ലൈവ് ഷോയുടെ ഈ ഒരു മിനിറ്റിൽ നമ്മൾ ഇപ്പോൾ പലപ്പോഴും ഈ സന്ദർഭത്തിൽ കേൾക്കാറുള്ളത് പീസ് റേഡിയോയുടെ പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടാണ്. അതായത് പ്രോഗ്രാമുകളെ പരിചയപ്പെടുത്തുന്ന, വ്യത്യസ്തമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളെ പരിചയപ്പെടുത്തുന്ന ഒരു സമയമാണിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്.
0: യെസ്, ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വഴികാട്ടിയാണ്. ഇത് നന്മയിലേക്കുള്ളൊരു വഴികാട്ടി മാത്രമല്ല, നമ്മളെ ശ്രോതാക്കൾക്ക് എല്ലാ കാര്യത്തിലും വഴികാട്ടിയെന്ന പ്രോഗ്രാമിലൂടെ ഒരു നല്ലൊരു ഗൈഡ് ലൈൻ കൊടുക്കുന്നൊരു പ്രോഗ്രാമാണ്. എല്ലാ വെള്ളിയാഴ്ചയും 3:50 വൈകുന്നേരം 3:50 നമ്മളിത് പ്രക്ഷേപണം ചെയ്യാറുള്ളത്, അല്ലേ സലാമക്ക?
1: അതെ. ജോലി, പഠനം എന്നിവ സംബന്ധിച്ചും വ്യത്യസ്ത കരിയർ സംബന്ധമായ വിഷയങ്ങളിലും ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചൊക്കെ അവബോധം നൽകുന്നൊരു പ്രോഗ്രാമാണ്. കരിയർ ഗൈഡൻസ് മേഖലകളിൽ കഴിവ് തെളിച്ച വ്യത്യസ്ത സ്കോളേഴ്സുകളാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാറുള്ളത്, നമ്മോട് സംസാരിക്കാറുള്ളത്.
0: അതാണ് ഇതിൻ്റെ വഴികാട്ടി എന്നുള്ള പേര് പോലെ തന്നെ ഒരു ഗൈഡ് ലൈൻ കൂടിയാണ് അല്ലേ.
1: അപ്പോൾ റേഡിയോ പ്രോഗ്രാമുകളിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പ്രോഗ്രാം
0: പരിചയപ്പെട്ടിട്ടുള്ളത് വഴികാട്ടിയുള്ള പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ അടുത്തൊരു അക്കാഡമിക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെന്തായിരിക്കണം, നമുക്കെതിരെ പോവാം എന്നൊക്കെ സഞ്ചരിക്കാം. അതിനൊക്കെ ശരിക്കൊരു വഴികാട്ടി, ഒരു വഴി തെളിച്ച് കിട്ടാൻ ഇത്തരം പ്രോഗ്രാമുകൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അല്ലേ.
1: യെസ്.
0: നമ്മളിപ്പോൾ ഓരോ പ്രോഗ്രാമും അതാത് സമയത്ത്, ഇപ്പോൾ നമ്മൾ വഴികാട്ടിൻ്റെ സമയം പറഞ്ഞു, വെള്ളിയാഴ്ച 3:50 വൈകുന്നേരം നമ്മളിത് പ്രക്ഷേപണം ചെയ്യാറുള്ളത്. എന്നാൽ ഇത് ഈ പ്രോഗ്രാം 24 മണിക്കൂറും കേൾക്കാൻ ശ്രോതാക്കൾക്ക് അവസരമുണ്ട് പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷനിൽ, അല്ലേ? അപ്പം പീസ് റേഡിയോയിലെ ഓരോ പ്രോഗ്രാമുകളും ശ്രോതാക്കൾക്ക് 24 മണിക്കൂർ റിവൈൻഡിൽ കേൾക്കാവുന്നതാണ്. സലാംക്ക, നമ്മൾ മറ്റ് ഒരു നേരത്തെ ഫീഡ്ബാക്ക് വെച്ചപ്പോൾ ഒരു ശ്രോതാവ് ചോദിച്ചു നമ്മോട്,
1: എന്തായിരുന്നു,
0: എന്താണ്
1: തിരുമുടികൾ
0: എന്താ തുടങ്ങിയത്? കുറച്ച് വൈകിട്ടാണെങ്കിൽ ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ തിരുമുടികളിലേക്ക് കിടക്കേണ്ടതുണ്ട്. ഒരു പ്രവാചക വചനം എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലേ ഒരു പ്രോഗ്രാം തന്നെയാണ്. ഇൻഷാല്ലാ നമുക്ക്
1: തിരുമുടികൾ കേൾക്കാം.
0: യെസ്.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: പ്രിയമുള്ളവരെ, ഇന്നത്തെ തിരുമൊഴികളിൽ ബഹുമാന്യനായ കവി മുഹമ്മദ് അലി ആരോഗ്യവും സമ്പത്തും ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുകയോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നത്. കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൻ അബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തആല യഖൂലു ഇന്ന അബ്ദൻ അസ്ഹഹ്തു ലഹു ജിസ്മഹു ووسعت عليه في معيشته تمضي عليه 5 عوام لا يفيد الي لمحروم. പ്രശോധാക്കളെ, ഇമാം തബറാനി സഹീഹ് എന്ന നിലക്ക് നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. അബു സഈദ് സഅദ് ബ്നു മാലിക് ബ്നു സിനാൻ അൽ ഖുദരി അൽ അൻസാരി. അബു സഈദ് അൽ അൻസാരിയുടെ മുഴുവൻ പേര് അങ്ങനെയാണ്, അദ്ദേഹമാണ് ഹദീസിന്റെ നിവേദകൻ. അദ്ദേഹം ഹിജ്റ കുംഭ 10 ജനിക്കുന്നത്. ഹിജ്റ 74 മദീനയിൽ വെച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണം. 1170 ഹദീസുകളാണ് അദ്ദേഹം നിവേദനിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാനാവുക. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ ചെറുപ്പക്കാരനായ അദ്ദേഹം തയ്യാറായെങ്കിലും പ്രായക്കുറവ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചയച്ചു എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വായിക്കാനാകും. അബു സഈദ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ തആല യഖൂലു, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഇന്ന അബുദൻ നിശ്ചയമായും ഒരു അടിമ, അസ്ഹഹ്തുലഹു ജിസ്മഹു, ഞാൻ അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് ആരോഗ്യം നൽകി, അസ്ഹഹ്തു എന്ന് പറ അസ്ഹ ആരോഗ്യം നൽകി, സുഹത്ത് നൽകി എന്നർത്ഥം. ഒരു മുസ്ലിമായ അടിമക്ക് അവന് ശാരീരികമായ അനുഗ്രഹം, ആരോഗ്യം നൽകി, രോഗമില്ലാത്തൊരവസ്ഥ നാം അവന് നൽകി അനുഗ്രഹിച്ചു. വവസ്സഅ്തു അലൈഹി ഫീ മഈശതിഹി, വവസ്സഅ്തു അലൈഹി ഫീ മഈശതിഹി, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിത വിഭവങ്ങളിൽ നാം വിശാലത നൽകുകയും ചെയ്തു, അഥവാ വിശാലമായ ഉപജീവനമാർഗം നൽകി, സാമ്പത്തിക ശേഷി നൽകി, അദ്ദേഹത്തിൻ്റെ നിത്യ ചെലവിന് ഉള്ളതിനപ്പുറത്തേക്ക് നാം അദ്ദേഹത്തിന് വിശാലത നൽകി എന്ന് ചുരുക്കാം. അപ്പോൾ ആരോഗ്യവും നൽകി, സമ്പത്തും നൽകി. തുടർന്ന് അള്ളാഹു ഇങ്ങനെ പറയും, തംദി അലൈഹി ഹംസത്തു അഅവാമിൻ, ആ രൂപത്തിൽ 5 കൊല്ലം അദ്ദേഹം ജീവിച്ചു, 5 വർഷം കഴിഞ്ഞുപോയി. ലായഫിദു ഇലയ്യ, അള്ളാഹു പറയുകയാണ്, ലായഫിദു ഇലയ്യ, അവൻ എൻ്റെ അടുത്തേക്ക്, എൻ്റെ അതിഥിയായി ഞാൻ വിളിച്ച് വിളിക്കുത്തരം നൽകി എൻ്റെ അടുത്തേക്ക് അവൻ വരുന്നില്ല. അതായത് ലായസൂറു ബൈത്തല്ലാഹ് വലയഖ്സുദുഹ ബിനുസുഖിൻ മിൻ ഹജ്ജിന ഉംറ എന്നാണ് അതിൻ്റെ തഫ്സീർ. അള്ളാഹുവിൻ്റെ ഭവനം ലക്ഷ്യം വെച്ച് ഹജ്ജോ ഉംറയും നിർവഹിക്കാനായി, ഇതൊക്കെ ഉണ്ടായിട്ടും അവൻ വരുന്നില്ല, ആരോഗ്യമുണ്ടായി, സാമ്പത്തിക ശേഷിയുണ്ട്, 5 കൊല്ലം അതൊക്കെ ഉണ്ടായിട്ട് അവൻ മുന്നോട്ട് പോയിട്ടും അവന് അതിനുവേണ്ടി ഒരുങ്ങി വന്നില്ല എങ്കിൽ ലമഹ്റൂമുൻ എന്നാണ് അള്ളാഹു പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. ലമഹ്റൂമുൻ, അവൻ തടയപ്പെട്ടവൻ തന്നെ എന്നാണ് ലമഹ്റൂമുൻ. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവൻ അർഹനല്ല എന്നോ, നാളെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അവൻ അവകാശമില്ല, കാരുണ്യം ലഭിക്കില്ല എന്നോ ഒക്കെയാണ് എന്ന് കാണാം. മെഹ്റൂമുൻ മിൻ ഖൈറിൻ കസീർ എന്നതാണ് അതിൻ്റെ ഒരു തഫ്സീർ. ധാരാളം നന്മകൾ തടയപ്പെട്ടവനാണ്, വലിയ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കാൻ ഭാഗ്യമില്ലാത്തവനാണ്, അള്ളാഹുവിൻ്റെ അളവറ്റ പ്രതിഫലങ്ങൾ ലഭിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നവനാണ്, പാപമോചനമെന്ന മഗ്ഫിറത്തെന്ന ആ വലിയ നേട്ടം ലഭിച്ച് സ്വർഗപ്രവേശനമെന്ന വലിയ ലക്ഷ്യം നേടാൻ അവസരം ലഭിക്കാത്തവനാണ്, അവസരം ലഭിച്ചിട്ടും അത് ഉപയോഗിക്കാത്തവനാണ് എന്നൊക്കെയാണ് അതിന് അർത്ഥമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇരു ലോകത്തേക്കുമുള്ള വലിയ നന്മകളാണല്ലോ സൗകര്യമുണ്ടായിട്ടും അവൻ ഉപേക്ഷിക്കുന്നത്. മാത്രവുമല്ല ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു റുക്കിനെയാണ് അവൻ അവഗണിക്കുന്നത്, ഒഴിവാക്കുന്നത്. ഹജ്ജിനെക്കുറിച്ച് നമുക്കറിയാം, അത് ഇസ്ലാം കാര്യങ്ങളിൽ, ഇസ്ലാമിൻ്റെ റുക്കിനുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. കഴിവുള്ളവൻ അത് നിർവഹിച്ചേ പറ്റൂ. മാത്രവുമല്ല ഇബാദത്തുകളിൽ ഏറ്റവും മഹത്തായ ഒരു ഇബാദത്തുമാണ്, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാനുള്ള അവസരവുമാണ്. ഇതൊക്കെ ബോധപൂർവം അവൻ നിഷേധിക്കുമ്പോൾ സത്യത്തിൽ ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാതിരിക്കുന്നു, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ വലിയ പ്രതീക്ഷയില്ലാതിരിക്കുന്നു, വലിയ പ്രതിഫലത്തെക്കുറിച്ച് ആഗ്രഹമില്ലാതിരിക്കുന്നു എന്നതൊക്കെ ആ വ്യക്തിക്ക് ഗുരുതരമായ കുറ്റകരമായ കാര്യമായി വന്നു ഭവിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആരോഗ്യവും സമ്പത്തും സൗകര്യവുമുള്ളവൻ ഹജ്ജ് ഉംറ നിർവഹിക്കൽ നിർബന്ധമാണെന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ഹദീസും അതാണ് നമ്മോട് വിളിച്ചു പറയുന്നത്, ഒരിക്കലും നീട്ടിവെക്കേണ്ടതല്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി കാണിക്കണമെന്ന് പറഞ്ഞ ആശയമുള്ള ഹദീസ് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ വൈകിക്കാതെ, നീട്ടിവെക്കാതെ ധൃതി കാണിക്കലാണ് അനിവാര്യമായിട്ടുള്ളത്. അതല്ലെങ്കിൽ റബ്ബിൻ്റെ കാരുണ്യം തടയപ്പെടും, മറ്റ് കുറ്റങ്ങൾ അവന് ലഭിക്കും, അനവധി നന്മകളാണ് അവന് നഷ്ടപ്പെടുക, അനവധി നഷ്ടങ്ങളാണ് ഉണ്ടാവുക, പിന്നീട് ഖേദിക്കേണ്ടി വരും എന്നൊക്കെയാണ് ഈ ഹദീസ് നൽകുന്ന സന്ദേശം. ഹദീസിൻ്റെ ആ വചനം നമുക്കൊന്നുകൂടി വായിക്കാം. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, തീർച്ചയായിട്ടും ഇന്നല്ലാഹ തആല യഖൂലു, അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ഇന്ന അബ്ദൻ അസ്ഹഹ്തു ലഹു ജിസ്മഹു, ഒരടിമ അവന് നാം അവൻ്റെ ശാരീരികമായ ആരോഗ്യം നന്നായി നൽകി, വവസ്സഅ്തു അലൈഹി ഫീ മഈശതിഹി, അവൻ്റെ മഈശത്ത് അവന് വിശാലമാക്കി കൊടുക്കുകയും ചെയ്തു, അവൻ്റെ ഉപജീവന മാർഗം, സമ്പത്തും ഭക്ഷണവും ഒക്കെ വിശാലമായി അവന് നൽകി, തംദി അലൈഹി ഖംസത്തു അഅവാമിൻ, 5 വർഷക്കാലത്തോളം അവൻ അങ്ങനെ ജീവിച്ചു, നടന്നു, ലായഫിദു ഇലയ്യ, എൻ്റെ അടുത്തേക്ക് അവൻ വന്നില്ല, അതായത് ഹജ്ജോ ഉംറയോ നിർവഹിക്കാൻ അവൻ എത്തിയില്ല എങ്കിൽ മഹ്റൂമുൻ, തീർച്ചയായിട്ടും അവൻ തടയപ്പെട്ടവൻ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യം നഷ്ടപ്പെട്ടവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം ഗൗരവത്തിലെടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ്. ആരോഗ്യവും സമ്പത്തും ഉണ്ടായിട്ടും അള്ളാഹു നമുക്ക് നൽകിയ രണ്ടനുഗ്രഹങ്ങളാണ്, ഈ രണ്ടനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ള വലിയൊരു തിന്മ, ഒരു അബദ്ധം. അതല്ലെങ്കിൽ അത് തിരുത്താനുള്ള വലിയൊരു ആവേശം, ഒരവസരം ആയി തീർക്കട്ടെ ഇന്നത്തെ തിരുമുറികൾ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം ദുൽഹിജ്ജ മാസത്തെ നമ്മളിതാ കാത്തിരിക്കുകയാണ്, ദിവസങ്ങളേ ഉള്ളൂ. സ്വാഭാവികമായും ഈ ഒരു സമയത്ത് നല്ലൊരു തിരിച്ചറിവിലേക്കാണ് അൽഹംദുലില്ലാഹ് ഇന്നത്തെ തിരുമുറികൾ എത്തിയിട്ടുള്ളത്. ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി, അദ്ദേഹം പതിവ് പോലെ നല്ലൊരു ഉപദേശം തന്നെയാണ് നമുക്ക് ഇന്നത്തെ തിരുമുറികളിലും. നന്ദി.
1: ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ടു അൽഹംദുലില്ലാഹ്. നന്മകൾ നിറഞ്ഞ ഈ നന്മ വരം എന്നും വളർന്നു വലുതാവട്ടെ. ദിവസവും പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നുണ്ട് അൽഹംദുലില്ലാഹ് എന്നാണ്. പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലാഹു പ്രതിഫലം നൽകട്ടെ എന്ന് സഫിയ കെ തിരങ്ങാടി അയച്ച മെസ്സേജ്.
0: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ വഴിവിളക്കുകയാണ് എന്നും ഫസ്റ്റ് സ്റ്റാറ്റസ് വെക്കാറുള്ളത്. ഇവയും നേർവഴിയും എല്ലാം ഷെയർ ചെയ്യാറുണ്ട് അൽഹംദുലില്ലാഹ് എന്നാണ് സഫിയ ഇടപ്പാള് നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്.
1: ഞാനും വഴിവിളക്കും ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആർക്കെങ്കിലൊക്കെ ഹിദായത്ത് കിട്ടുന്ന നിയ്യത്ത് വെച്ചൊക്കെ അങ്ങനെ സ്റ്റാറ്റസ് വെക്കാറുള്ളത് എന്ന് നമ്മൾ ശ്രദ്ധ വായിച്ചിട്ടുണ്ട്. പിന്നെ ഉത്തരം ശരിയായിട്ടുണ്ടെങ്കിലും സിസ്റ്റം പരിഗണിച്ചിട്ടില്ലെങ്കിലും ഞാൻ വിജയായിരിക്കുന്നു എന്ന്. അപ്പോൾ സിസ്റ്റം പരിഗണിക്കൂലെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു വെച്ചൊക്കെയാണ് സീനത്ത് പാലക്കാട്ട്. ഇങ്ങനെ ബി തിങ്ക് പോസിറ്റീവ്
0: അല്ല ക്വിസിൽ വിജയായി അൽഹംദുലില്ലാഹ് അങ്ങനെ പറഞ്ഞ എന്താ
1: ണല്ലോ ആദ്യം തന്നെ സ്വന്തമായിട്ട് തെരഞ്ഞെടുക്കാണ് ഞാൻ വിജയായി എന്നുള്ളത്.
0: നമ്മള്
1: എന്താ പറയണത്, നമ്മള് വിജയികള് അല്ല നമ്മള് തെരഞ്ഞെടുക്കുന്നത്. ഉത്തരം ശരിയായാലൊക്കെ വിജയായി, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. പിന്നെ വിജയികളിൽ ഇന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 13 ആളുകളാണല്ലോ. പക്ഷെ അത് നമ്മള് പലപ്പോഴൊക്കെ നമ്മൾ ആ ഒരു തത്വം മറന്നുകൊണ്ട് നമ്മൾ വിജയികളെ തിരഞ്ഞെടുക്കുക എന്നുള്ള രൂപത്തിലേക്ക് മാറുന്നുണ്ട് പലപ്പോഴും. അതുകൊണ്ടാണ് അങ്ങനെ കൺഫ്യൂഷൻ വരുന്നത്.
0: അൽഹംദുലില്ലാഹ്, എൻ്റെ ഉത്തരം ശരിയായി. ഇനി വിജയികളിൽ എന്നെ ഉൾപ്പെടുത്തണം, അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെയാണ് ഹംദ് പറഞ്ഞുകൊണ്ട്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സഫിയ കെ പത്തപ്പിരിയും നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്.
1: ഇപ്പോൾ ഇവിടെ മഴയൊന്നുമില്ല, വേറെ എവിടെയൊക്കെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടോ, കാലാവസ്ഥ എന്താണ്, വളരെ കാർമുകിൽ മൂടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടോ അല്ലേ. നേരത്തെ ആരോ ഒരാൾ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നാവും. നമുക്ക് സമ്പത്തും ആരോഗ്യമൊക്കെ ഉണ്ടായിട്ടോ എത്രയോ ആൾക്കാർ ഹജ്ജ് നിർവഹിക്കാത്തവർ നമ്മുടെ അറിവിലുണ്ട്. അവർക്ക് അല്ലാഹു അറിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അമീൻ. ഷൈബായും വളപ്പെട്ടണം.
0: നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വാഷിംഗ് മെഷീനും ഒക്കെ മിക്സിയൊക്കെ ആഡ് ചെയ്ത ഒരു സാഹചര്യം. അപ്പോൾ അതിനെ മൈമുന കരുവാര കൊണ്ട് പറഞ്ഞത് സത്യമാണ്, അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് സ്ത്രീകൾ എക്സസൈസ് ചെയ്യണം എന്ന് ആണ് പറയണത്. ഓക്കെ, എല്ലാ പരിപാടികളും കേട്ടതിനെ കുറിച്ചൊക്കെ ഓരോരുത്തർ പറയണ്ടല്ലേ.
1: കിസുൽ വിജയായി എന്ന് സാജിദ, ഈ നമ്മള് സാജിദമാര്, ആയിഷമാര്, പിന്നെ ഫാത്തിമമാര്, ഇവരെയൊന്നും നമ്മൾ ഇനി എല്ലാം പരിഗണിക്കൂല. നമുക്കെന്ന് വെച്ചാൽ സ്ഥലം പറയുമ്പോഴാണ് ഇതൊക്കെ. ഇവ ക്യാൻസ് ക്യുസിന്റെ ഉത്തരത്തിൽ അവർ പെടുന്ന സമയത്ത് സ്ഥലം കൂടി ഉണ്ടാവണം, അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആത്തിഫ് ഉണ്ട് നമ്മുടെ കൂടെ കേട്ടോ, രണ്ടത്താണ്. ആത്തിഫിൻ്റെ റിസൾട്ട്, ആത്തിഫ് ടെൻത്തിലായിരുന്നല്ലോ. ആത്തിഫ് എന്തായി എൻ്റെ റിസൾട്ട്, കാര്യങ്ങളൊക്കെ ശുഭകരമല്ലേ, സുഖമല്ലേ. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം വളരെ പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കണമെന്ന് തോന്നി. എനിക്ക് തോന്നുന്നത് ഒരു ചിന്തയിലേക്ക് കൂടി ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്.
0: പറയൂ.
1: അതായത് നമുക്കിനി അടുത്ത പ്രോഗ്രാമിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇതൊന്ന് പറയാൻ
0: തോന്നുന്നു.
1: എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്നല്ലോ. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ പണ്ടൊക്കെ നമ്മൾ വളരെ അപൂർവമായിട്ട് എവിടെയെങ്കിലുമൊക്കെ കണ്ടിരുന്ന ഒന്നായിരുന്നു റിസൾട്ടിൻ്റെ പേരിൽ ആത്മഹത്യ, അങ്ങനെ അപൂർവമായിട്ടൊക്കെയാണ്. പക്ഷേ ആ അളവ് കൂടി ഈ ഒരു പോസ്റ്റ് കോവിഡിന് ശേഷം, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു കാലഘട്ടത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൂടെ, ഇപ്പോൾ ഈ വർഷവും ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ ഉള്ള സ്കൂളിൽ രണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അല്ല, ഒരു കുട്ടി ആത്മഹത്യ ചെയ്തെന്നുള്ള ഏകദേശം ഉറപ്പായി, വേറെ കുട്ടിയുടെ മരണം ഇതുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠ എന്തോ ഉള്ളത് കൊണ്ടാണെന്നുള്ളത്. അപ്പോൾ അതും മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ നടന്നതാണ്. വീട്ടിൽ ഈ കമ്പയർ ചെയ്യണം മാർക്ക്, അനിയത്തിൻ്റെ കുട്ടിക്ക് ഒളാപ്പാൻ്റെ കുട്ടിക്ക് ഫുൾ എ പ്ലസ് ആയി, ഇവന് ഒന്നോ രണ്ടോ എ പ്ലസ് കുറഞ്ഞു. അപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കുട്ടികൾ വേഗം ജീവൻ കളയണം. മാർക്ക്, അപ്പോൾ അവിടെ അത് പറയണമെന്ന് വെച്ചാൽ മാർക്കാണ് ജീവിതത്തിൽ എല്ലാം എന്ന ഒരു ഒരു ഒരു ധാരണയിലേക്ക് കുട്ടികളുടെ മനസ്സ്, അതിന് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് കുട്ടികൾ പോയിരിക്കണം. 10-ാം ക്ലാസ് ഞാൻ കഴിയുമ്പോഴേക്കും അതിന് ശേഷം എൻ്റെ ലൈഫ് പറഞ്ഞാൽ ഫുള്ള് എനിക്ക് കിട്ടുന്ന മാർക്കും എനിക്ക് കിട്ടുന്ന ഫുൾ എ പ്ലസും. ഇതാരെയാണ് ബാധിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലോ ലെവലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര പ്രശ്നമായിക്കോണമെന്നുണ്ടാവില്ല. ഒരു ആവറേജ് മാത്രം പ്രശ്നമായിക്കോണമെന്നുണ്ടാവില്ല. ഒരു എബവ് ആവറേജിൽ പഠിക്കുന്ന കുട്ടികൾ, അവരെ സമ്മർദ്ദങ്ങൾ വരുന്നു, പാരൻസിൻ്റെ സമ്മർദ്ദം, അയൽവാസിയുടെ സമ്മർദ്ദം, വീട്ടിലുള്ള മറ്റ് കസിൻസിൻ്റെ സമ്മർദ്ദം, ഇതൊക്കെ ഈ സമ്മർദ്ദം എങ്ങനെയും വാക്കുകൾ കൊണ്ടുവരും. എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടാവില്ലേ, എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടാവില്ലേ, ഓക്കെ ഡൗട്ടോ, ഫുൾ എ പ്ലസ് ഉണ്ടാവില്ലേ, അപ്പോൾ മോഡൽ എക്സാമിലും ബാക്കിയുള്ള അടുത്തൊക്കെ കമ്പ. അപ്പോൾ ഈ കുട്ടി ഫുള്ള് ഈ മനസ്സിൽ വെച്ച് നിൽക്കുകയാണ്. കുറച്ചുകൂടി സെൽഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില കുട്ടികളുണ്ടാവും, അതായത് ഞാൻ ഈഗോ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. ഇതൊക്കെ കുട്ടികളുടെ സ്വഭാവമായി ബന്ധപ്പെട്ടാണ്. ഈഗോ വർക്ക് ചെയ്യുന്ന കുട്ടികൾ എനിക്ക് മറ്റുള്ളവരെ എന്നെക്കാൾ താഴെ മറ്റുള്ളവരാവാൻ പാടുള്ളൂ, ഞാനാണ് എപ്പോഴും എൻ്റെ കുടുംബത്തിൽ മുന്നിൽ നിൽക്കേണ്ട മാർക്കുകൊണ്ട് എന്ന ഒരു ചിന്ത കൂടി വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയുടെ മാർക്ക് വരുമ്പോൾ അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോൾ ഒന്നോ രണ്ടോ എ പ്ലസ് കിട്ടിയില്ല എന്ന് വരുമ്പോഴേക്ക് ഡെസ്പാവാണ്. ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഫുൾ എ പ്ലസ് ആയിരുന്നു. അതിന് അപ്പുറക്ക് എനിക്കൊരു ലൈഫില്ല എന്ന് തീരുമാനിക്കുകയും ഉടനെ തന്നെ മൈൻഡ് വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഇനി ജീവിക്കണ്ട. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ അത് മുസ്ലിം കുടുംബത്തിൽ നിന്ന് അധികം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല മുസ്ലിം കുടുംബം ഇത്. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് വളരെ കൃത്യമായിട്ട് കാണിച്ചാൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് മാർക്ക് ഓറിയൻറ്റഡ് ആയ ഒരു ലൈഫിനല്ല, ഫുൾ എ പ്ലസ് ഓറിയൻറ്റഡ് ആയ ലൈഫിനല്ല. അതിൻ്റെ അർത്ഥം ഫുൾ എ പ്ലസ് വേണ്ട എന്നുള്ളതല്ല. ഫുൾ എ പ്ലസ് ഇല്ലെങ്കിലും അത് ഇൻ കേസിൽ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും, അതിൽ ഓവർകം ചെയ്യാം, റിവാലേഷൻ കൊടുക്കാം, ഇനി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ലൈഫ് ഈ എ പ്ലസ്സിൽ ഒതുങ്ങുന്നതല്ല. ലൈഫ് എന്താണെന്നുള്ളത് കുട്ടിയുടെ ക്യാരക്ടർ തീരുമാനിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ 10-12 വയസ്സിനിടയിലാണ്. ആ സമയത്ത് കുട്ടിക്ക് കൊടുക്കേണ്ടത് മദ്രസ പോകേണ്ട കുട്ടി, പക്ഷേ ഈ മദ്രസയിലെ പഠനം കുട്ടിക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നില്ല. അത് വലിയൊരു പ്രശ്നം. അപ്പോൾ അവിടെയാണ് കുട്ടികളെ പാരൻ്റ് ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾക്ക് കൊടുക്കേണ്ട ലൈഫിനെ കുറിച്ചുള്ള ലൈഫ് ഓറിയൻറ്റഡ് ആയ കാര്യമാണ്. കുട്ടി ഇമോഷനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നാണ് പഠിപ്പിക്കേണ്ടത്. കുട്ടിക്ക് വാല്യൂ ആണ് പഠിപ്പിക്കേണ്ടത്. പടച്ചവനെ കുറിച്ചാണ് ബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. മദ്രസയിൽ സ്കൂളിൽ മദ്രസയിൽ പോയിട്ട് സ്വഭാവവും വിശ്വാസവും കാര്യങ്ങളും പരീക്ഷയിൽ എഴുതി അവിടെയും കുട്ടി മാർക്കാണ്. അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസത്തെക്കുറിച്ച് എനിക്ക് മാർക്ക് ഫുള്ള് കിട്ടിയില്ലെങ്കിൽ ഞാൻ പ്രശ്നമാണ്. ഈ ആ മദ്രസയിലെ പൊതുപരീക്ഷയിൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടണം, അത് ആ പഠിച്ചത് അല്ല എന്നുള്ളത് കണക്ട് ചെയ്യാൻ കുട്ടിക്ക് കഴിയുന്നില്ല. എല്ലാം മാർക്ക്. ഈ ഒരു കാലത്ത് നമ്മൾ ചെയ്യും. അവിടെയാണ് രക്ഷിതാക്കൾ മാറി ചിന്തിക്കേണ്ടത്. നമ്മളെ കുട്ടികളെ എപ്പോഴും ബോധവരുന്നു. ഞാനത് കേട്ട സമയത്ത് എൻ്റെ മോളോട് ഞാൻ പറഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മാർക്കിനല്ല, മാർക്ക് അല്ല ഇടുന്നിട്ട് നമുക്കൊരു മാർക്ക്. എന്താ നമ്മളെ അക്കീദ, നമ്മുടെ വിശ്വാസം, നമ്മുടെ മനസ്സ്, സാഹചര്യത്തെ അതിജീവിക്കണം, അതിനാണ് ഫുൾ എ പ്ലസ്. ഏത് സാഹചര്യത്തെ അത് ആ ജീവിക്കാനുള്ള അതിജീവിക്കാനുള്ള മനസ്സ് കിട്ടുന്നത് എവിടുന്ന കിട്ടുന്നത്? അത് സമൂഹത്തിൽ നിന്ന് എവിടുന്നും പീഡിയിൽ നിന്ന് വാങ്ങി കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല. അത് ആ വിശ്വാസം കൊണ്ട് ദീനുകൊണ്ട് കിട്ടുന്ന കാര്യമാണ്. അതുണ്ടോ ഇല്ലെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റണം. അത് പാരൻസും ചെക്ക് ചെയ്യാൻ പറ്റണം. കുട്ടിക്ക് ഉണ്ടോ അല്ലേ, കുട്ടി ഓവർകം ചെയ്യണത് എങ്ങനെയാണ്? അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം കൊണ്ടാണോ? പടച്ചോനുണ്ട് എന്നുള്ള ബോധം, കലാഖദറിലെ വിശ്വാസം, അതൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്?
0: യെസ്, തീർച്ചയായും. മത്സരങ്ങൾ പലപ്പോഴും കുട്ടികൾ തമ്മിലല്ല, മറിച്ച് രക്ഷിതാക്കൾ തമ്മിലാണ് എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ തമ്മിലുള്ള ഒരു മത്സരമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് പരിക്കുണ്ടാവില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പിഴവ്, ആ കുട്ടിക്ക് മാനസികമായൊരു ഒരു വേദന വന്നു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്കാണ് വരിക. അപ്പം വീട്ടിൽ നിന്ന് നല്ല ആശ്വാസത്തിൻ്റെ വാക്കുകളേ ഉണ്ടാവുള്ളൂ. അത് പ്രശ്നമല്ല. നമുക്ക് നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട്, എനിക്കറിയാമല്ലോ രാത്രി ഉറക്കം വെച്ചിരുന്ന് പഠിച്ചതൊക്കെ എന്നൊക്കെ കേൾക്കേണ്ട, കേട്ട് ആശ്വസിപ്പിക്കേണ്ട രക്ഷിതാക്കൾ കിട്ടിയില്ലല്ലേ, ചെയ്തില്ലല്ലേ, ഇതന്നെ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ടോണിലേക്ക് പോകും. അല്ലെങ്കിൽ അവർ ഭയങ്കര ഡെസ്പാവും. അപ്പോൾ ആ കുട്ടി വീട്ടിലേക്ക് വരുമ്പോഴുള്ള അവസ്ഥ എന്താ ഞാൻ ഇതെങ്ങാനെൻ്റെ വീട്ടുകാർ അറിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും. അങ്ങനെ കുട്ടിക്ക് ആശ്വാസം കൊടുക്കുന്നതിലപ്പുറം വേറെന്തൊക്കെയോ കിട്ടണം. ഇതൊരു നല്ലൊരു പ്രശ്നമായിട്ട് തന്നെയാണ്.
1: അല്ല, ഇത് ഇനി വളരും. ഈ ഒരു ടെൻഡൻസി കൂടും, പ്രത്യേകിച്ച് ഫോണിന് അഡിക്റ്റ് ആയ കുട്ടികൾ. അവർക്ക് അവരുടെ പിന്നെ ഒരു വാല്യൂ പിന്നെ ബന്ധപ്പെടുത്തിയിട്ടോ ജീവിതം എന്ന മൂല്യത്തെക്കുറിച്ചോ ഒന്നുമല്ല. അവർക്ക് ഒന്നുകിൽ നല്ല പഠി, ഞാൻ നേരെ ഫസ്റ്റ് പറഞ്ഞ പോയതാണ്, ഒരു അബവ് ആവറേജിൽ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് ദീനില്ല. ദീൻ അപ്പ് എങ്ങനെയാണത് പ്രാവർത്തികമാക്കേണ്ടത്, അത് കണക്ഷനില്ല. അവർക്ക് ഫുള്ള് പഠനം, മാർക്ക്,
0: അതിൽ മാത്രം
1: കോൺസെൻട്രേറ്റ് ചെയ്യാണ്.
0: ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള പ്രശ്നം ഞാൻ മനസ്സിലാക്കി, തോൽവി എന്താന്നുള്ളത് അറിയില്ല
1: എന്ന് മാത്രമല്ല
0: അത് ഇഷ്ടമല്ല,
1: ഞാൻ തോൽക്കാൻ പാടില്ല, ഞാൻ എല്ലായിടത്തും ഞാന് അല്ലേ ഒരു ഞാൻ എന്ന്, അത് പാരന്റ്സ് കൂടി വെച്ച് കൊടുക്കണം.
0: അപ്പോൾ നമ്മളെ രക്ഷിതാക്കള് എപ്പോഴും അവർക്കൊരു ഒരു സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. അവരെ മാനസികാവസ്ഥ നോക്കിയിട്ട് വേണം നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ. പിന്നെ തോൽവി എന്താണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ തോൽവി എന്താ, അവർ ആവശ്യപ്പെട്ട സാധനം പെട്ടെന്ന് കിട്ടാതിരിക്കുക എന്നുള്ളതാണല്ലോ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ട്രെയിൻ ചെയ്തിരിക്കേണ്ടത്. അപ്പോൾ അവരാവശ്യപ്പെട്ട കളിപ്പാട്ടം, അവരാവശ്യപ്പെട്ട മിഠായി, അവരാവശ്യപ്പെട്ട എന്താണെങ്കിലും അത് ആ സ്പോട്ടിൽ ചെയ്ത് കൊടുക്കുക എന്നത് നല്ല രക്ഷിതാവിൻ്റെ ലക്ഷണമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടുന്ന് തോൽവിയുടെ ബാലപാഠങ്ങൾ നമ്മൾ
1: പഠിപ്പിക്കേണ്ടതുണ്ട്
0: അപ്പോഴാണ്.
1: അതായത് വിചാരിക്കുന്നതല്ല, റാഷണൽ ബിലീഫ്, ഇറാഷണൽ ബിലീഫ് എന്ന് പറയുന്നത് സാധാരണ. ഞാൻ വിചാരിച്ചു, എൻ്റെ ചിന്ത ഉണ്ട്, ഞാൻ അങ്ങനെ എനിക്ക് നടക്കാവൂ, അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാണ് ഞാൻ വിചാരിച്ചതിനൊക്കെ എനിക്ക് നടക്കണം. ഇത് ഈ കുട്ടി ചെറുപ്പത്തിൽ ഉണ്ടാക്കി വെക്കുകയാണ്. അത് നടത്തു കൊടുക്കുന്നത് ആരാ, പാരന്റാണ്. അപ്പം എന്നെ കുട്ടി സെറ്റ് ചെയ്തു, ഞാൻ എവിടെ പോയാലും ഞാൻ വിചാരിച്ച് നടക്കണം. അത് നടന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്, നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. എന്നാൽ നേരെ മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ കുട്ടി പറയുമ്പോൾ അതിപ്പോൾ പറ്റൂല, കുട്ടി മനസ്സിൽ ഒതുങ്ങി, ചിലതൊന്നും കിട്ടൂല, ചിലത് കിട്ടും ചിലത് കിട്ടും. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് കുട്ടികൾ പോകണം, ലൈഫ് അങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും
0: ഒരുപാട് നമ്മൾ രക്ഷിതാക്കൾക്കേ വേറൊരു കാര്യം എനിക്ക് പറയാമെന്ന് തോന്നിയത്, നമ്മൾ ദീനിനല്ലാത്ത ദീനിനെതിരായ കാര്യങ്ങളിൽ മാത്രം കണിശത കാണിക്കുക, മറ്റുള്ള കാര്യങ്ങൾ വിട്ടുവീഴ്ച നമ്മൾ പഠിപ്പിക്കുക. ഭയങ്കര സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ, ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത സ്വഭാവമായി കഴിഞ്ഞാൽ അപ്പോഴും അവർക്ക് പ്രശ്നമാണ്, അവർ
1: സ്ട്രെസ്ഡ് ആവണം.
0: ആ അപ്പോൾ അതും കൂടി ദീനിനെതിരായ കാര്യത്തിന് നമ്മൾ ഒരു രക്ഷയില്ല, അത് പരലോകം പോകുന്ന കാര്യമാണ്, നമ്മളെ ലൈഫ് ജാക്കറ്റാണ്, ഒരിക്കലും അതിന് പൊടിക്കരുത്. മറ്റുള്ള എല്ലാ കാര്യത്തിനും ചെറിയ വിട്ടുവീഴ്ച ആവാം എന്നുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വെക്കണം എന്ന് തോന്നി.
1: നോക്ക്, നമ്മുടെ ആദ്യ ഫ്രണ്ടത്താണ് പറഞ്ഞത് 5A+ ഉണ്ട്, അൽഹംദുലില്ലാ.
0: യെസ്,
1: എൻ്റെ വീട്ടിൽ ഫുൾ സപ്പോർട്ടാണ് എനിക്ക്. ഇക്കാക്ക വാച്ച് ഗിഫ്റ്റ് തന്നു, ഉമ്മ കേക്ക് വാങ്ങി തന്നു. ഫുൾ 5A+ കിട്ടിയില്ലെങ്കിലും സമ്മാനം വേണം. ഈ ഫുൾ 5A+ന് മാത്രം സമ്മാനം പറഞ്ഞാൽ എന്താ
0: പറ്റില്ലല്ലോ.
1: പറ്റില്ലല്ലോ. അപ്പൊ ആത്തിഫ് പറഞ്ഞ വളരെ സന്തോഷകരമായ കാര്യമാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ആയതിനെ സന്തോഷിക്കാൻ, കിട്ടിയതിനെ സന്തോഷിക്കാൻ, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ, അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ? അപ്പോൾ ബാക്കിയുള്ളവർ അരികുവൽക്കരിക്കപ്പെടുക, ബാക്കിയുള്ള ആളുകൾ ഈ ലോകത്ത് ഭയങ്കര അനീതി കിട്ടുന്നൊരു സംഗതിയാണ്. അവരെടുത്ത എഫേർട്ടിന് ആരും കാണുന്നില്ല, റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്, മാർക്ക് ഓറിയൻറ്റഡ് ആണ്. കുട്ടി എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാവും, ആ കുട്ടീൻ്റെ ഒറ്റ അല്ലല്ലോ കുട്ടിക്ക് മാർക്ക് കിട്ടാതെ പോയത്, ചിലപ്പോൾ പല കാരണങ്ങളാലാവാം. അപ്പോൾ എന്നാൽ നേരെ വേറെ കുട്ടി ഉണ്ടാവും, ഓന് നല്ല ജന്മ നല്ല ഐക്യം ആയിരിക്കും, ഓൻ വലിയ എഫേർട്ടൊന്നുമില്ല, പക്ഷെ ഓന് ഫുൾ 5A+ കിട്ടി, പക്ഷെ ഓൻ്റെ എഫേർട്ടില്ല. പക്ഷെ ഈ എഫേർട്ടിനെ കാണണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അത്തിഫ് പറഞ്ഞ് വളരെ നല്ലൊരു കാര്യം, എൻ്റെ വീട്ടിൽ എനിക്ക് ഫുൾ സപ്പോർട്ട്, അതാണ് വേണ്ടത്.
0: അങ്ങനെ ഒരു മാനസിക തലത്തിലേക്ക് നമ്മളെ രക്ഷിതാക്കളൊക്കെ നമ്മളൊക്കെ വളരട്ടെ എന്നാണ് നോക്കിയ ഒരു സമയത്ത് പറയാനുള്ളത്. നമ്മുടെ അമീർ എടത്തനാട്ടുകര റിയാദിൽ നിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ സലാമിക്ക.
1: എന്താണ്?
0: കൂട്ടുകാരൻ്റെ മാർക്കുകൾ നോക്കി നീ കൂട്ടിലിട്ടതുപോലെ മകനെ ചീത്ത പറയരുതേ. ഓരോ പൂവും വിരിയുന്നതൊരുപോലെയല്ലോ, ഓരോ കുഞ്ഞിലും ദൈവമേകിയ കഴിവ് വേറെയല്ലോ. കവിതയാണല്ലേ,
1: വലിയൊരു കവിതയാണ് അല്ലേ. ഓരോരുത്തരും വ്യത്യസ്തരാണ്, അത് അറിയണം, മനസ്സിലാക്കണം എന്നാണ്.
0: അതെ,
1: ഓക്കെ.
0: കുറച്ച് സുദീർഘമായ ഒരു കവിത ആയതുകൊണ്ട് നമുക്ക്
1: ഇപ്പോൾ അമിനക്കാരക്കുന്ന് മാളികപ്പുറം തന്നെ അതന്നെ പറഞ്ഞു, ഇപ്പോഴത്തെ കുട്ടികൾ ഈ ആത്മഹത്യ ഒരു ട്രെൻഡായിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പിന്നെ എന്താണ് വസീയത്ത്, അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അവരറിയുന്നില്ല. ഇന്നത്തെ 5A+ താൽക്കാലികമാണ്, നാളത്തെ 5A+ മുന്നേറുക. എല്ലാവർക്കും അല്ലാഹു ഹിദായത്ത് നൽകട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഹജ്ജിന് പോവാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ഭർത്താവ് ഗൾഫിലായപ്പോൾ ഹജ്ജ് ചെയ്തു. ഇപ്പോൾ രണ്ടാൾക്കും കൂടി പോവാൻ കഴിവില്ല. പക്ഷേ മോഹം ആയിട്ട് കൂടെ പോരാൻ ആരുമില്ല. മഹറമായിട്ട് കൂടെ പോരാൻ ആരുമില്ല. വളരെ വിഷമമുണ്ട്. പ്രാർത്ഥിക്കണമെന്നാണ് ജമീല വി കെ പൂനൂർ. നമുക്കൊക്കെ ഹജ്ജ് നിർവഹിക്കാൻ കഴിവും പ്രാപ്തിക്കണ്ടായിട്ടും അതിന് സാധിക്കട്ടെ. ഇന്ന് മദ്രസ പൊതുപരീക്ഷയുടെ റിസൾട്ടാണ്. ആ, അത് ഞാൻ വിചാരിച്ച സമയത്ത് പറയാം. നമ്മുടെ വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ മദ്രസയിലെ പൊതുപരീക്ഷയുടെ റിസൾട്ടാണെന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ. അപ്പോൾ അതിൽ നല്ല നല്ല വിജയം. വിജയിച്ചവർക്കൊക്കെ ആശംസകൾ. വിജയിച്ചവർക്ക് മാത്രമല്ല, ഈ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും
0: ആശംസകൾ കൊടുക്കുന്നതോടൊപ്പം നമ്മൾ രക്ഷിതാക്കളോട് എന്താ പറയാ?
1: രക്ഷിതാക്കളോട് നമ്മൾ പറയാനുള്ളത് തന്നെയാണ്, ഇപ്പം ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം തന്നെയാണ്, നമ്മൾ കുട്ടിയെ അഥവാ അവർ ശ്രമിച്ചു കഴിഞ്ഞു, ഇനി കുട്ടിനെ നമ്മൾ ജഡ്ജ് ചെയ്യരുത്. അത് വെച്ചിട്ട് ജഡ്ജ് ചെയ്യരുത്. അവന് കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കുക. ആയതിന് അതിലെന്തൊക്കെയുണ്ടെങ്കിൽ അതിൽ ഇനി അടുത്ത ലെവലിലെത്തുമ്പോൾ ഇത് വിജയത്തിലേക്കുള്ളൊരു ചവിട്ടുപടികളാക്കി മാറ്റാൻ കഴിയും. എന്തെങ്കിലുമൊക്കെ ചെറിയ പരാജയങ്ങൾ അതിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രശ്നമല്ല, മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുക. ഐ മീൻ
0: ഓക്കെ, പരീക്ഷയും പഠനമൊക്കെ അങ്ങനെ നമ്മൾ പറയുമ്പോഴേ പീസ് റേഡിയോ ഫാമിലിക്കകത്ത് പറയേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അന്നൂർ പഠന പരമ്പര ക്ലാസ്, അന്നൂർ ക്ലാസ് ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ 16-ാമത്തെ മൊഡ്യൂളിൻ്റെ അതിനെക്കുറിച്ച്, ഇതിൻ്റെ 16-ാമത്തെ മൊഡ്യൂളാണ് ഇൻഷാല്ലാ നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 14-ാമത്തെ ക്ലാസ് സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാമിൻ്റെ 16-ാമത്തെ ഷെഡ്യൂളിലെ ഏപ്രിൽ 13 തിങ്കൾ മുതൽ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ 16-ാമത്തെ ഷെഡ്യൂളിലെ മൊഡ്യൂളിലെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 180 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് ഈ മൊഡ്യൂളിലെ പഠന വിധേയമാക്കിയിട്ടുള്ളത്. നമുക്ക് അതുപോലെ തന്നെ തഫ്സീർ പഠനത്തിന് പുതിയ മാനങ്ങൾ ലോകരാഷ്ട്രങ്ങളിലെ മലയാളി സമൂഹത്തിന് സമ്മാനിച്ച നമ്മുടെ ഈ ഒരു പീസ് റേഡിയോയിലെ അന്നൂർ പഠന കോഴ്സ്, പീസ് റേഡിയോ കോഴ്സ് നമ്മുടെ കോഴ്സ് ഓപ്ഷൻ വഴിയാണ് പഠിതാവുകളിലേക്ക് എത്തുന്നത്. നമ്മുടെ പീസ് റേഡിയോയിൽ ഇത് പ്രക്ഷേപണം ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്കതിൻ്റെ മെറ്റീരിയൽസൊക്കെ അവൈലബിളാണ്. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ സന്ദർശിച്ച് ഇന്ന് തന്നെ പുതിയ മൊഡ്യൂൾ എൻറോൾ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പീസ് റേഡിയോ ആപ്പ് വഴി തന്നെ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ ഇനിയും ഒക്കെ പഠിക്കാൻ ഈ ഒരു ഓപ്ഷനിൽ ലഭ്യമാണ്. പീസ് റേഡിയോ ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവ് പ്രോഗ്രാമുകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം പഠനങ്ങൾ കോഴ്സുകളൊക്കെ അതിലുണ്ട്. അത് ഓരോന്നും സെലക്ട് ചെയ്ത് തന്നെ കോഴ്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും എൻറോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് അറബി ഈ അന്നൂർ ഖുർആൻ ലേണിംഗ് കോഴ്സിനെ കുറിച്ചാണ്, ഖുർആൻ പഠന പദ്ധതിയെക്കുറിച്ചാണ്. എന്നാൽ അറബി ഭാഷാ പഠന കോഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇൻഷാല്ലാ അതും നമുക്ക് അറിയേണ്ടതുണ്ട്.
1: അറബി ഭാഷാ പഠനത്തെ കുറിച്ചുള്ളത് നമുക്കറിയാം. അതിൻ്റെ 1-ാമത്തെ മൊഡ്യൂൾ പൂർത്തിയായി കഴിഞ്ഞു. ടോട്ടൽ 42 ക്ലാസ്സാണുള്ളത്. പൂർണ്ണമായി ക്ലാസ് കേൾക്കാൻ കഴിയാത്തവർക്കും പകുതിയിൽ വെച്ച് പഠനം നിർത്തിയ ആളുകൾക്കും എല്ലാ ക്ലാസ്സുകളും കേൾക്കാനും ക്ലാസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും കോഴ്സ് ഓപ്ഷനിൽ ഇപ്പോഴും അവസരമുണ്ട്. സാധാരണ അങ്ങനെ ചിലപ്പോൾ അവസരം കിട്ടാറില്ല, പക്ഷെ അതുണ്ട് ഇപ്പോഴും. മോഡൽ പരീക്ഷ, ഫൈനൽ പരീക്ഷ എന്നിവ വരും ആഴ്ചകളിൽ നടക്കാനിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളും വൈകാതെ വരുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ
0: മിസ്സായ ക്ലാസ്സൊക്കെ ഒന്നും കൂടി ഒക്കെ ഒന്ന്
1: കേട്ട് ഇതാക്കാനുള്ള അവസരമുണ്ട്. അതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതൊക്കെ നമുക്ക് ലൈഫിൽ ഇങ്ങനെ ഓരോ മൈൽ സ്റ്റോണുകളാണ്. ഇതൊക്കെ നമുക്ക് ഒരു ഒരു വൃഥാവിലാവില്ല എന്നും അത് നമുക്ക് ഉപകാരപ്പെടുമെന്നും ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ നമുക്കുണ്ട്. മുന്നോട്ട് പോകാൻ കഴിയട്ടെ. പാട്ട് കേൾക്കണം എന്നൊരു തോന്നലുണ്ട്.
0: യെസ്,
1: പാട്ട് കേട്ടാലോ.
0: കുറച്ച് പഠന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ മൈൻഡൊക്കെ ഒന്ന് മാറി അല്ലേ, ഒന്ന് റീഫ്രഷ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അൽഹംദുലില്ലാ. പാട്ട് കേട്ട് വരാം.
1: സ്വരം,
0: യെസ്,
1: റിയ എടവണ്ണ നമ്മോടൊപ്പം ഭംഗീഷ എന്ന് തുടങ്ങുന്ന മാപ്പിളപ്പാട്ടിലേക്ക്.

0: അടനമേ മധുമതിയാം പുതുമതമിതിനുടെ പദഗതിയതു മൊഴിയാൻ മതമിതിനാൾ മതിരക പതിയുടെ പദമതിലുതിരിടുവാൻ.
1: മാഷാല്ലാ, നമ്മുടെ ഇടവണ്ണക്കാരി റിയമ്മോള് നല്ല രസമായിട്ട് പാടിയില്ലേ. ശ്വാസത്തിൽ ഒരുമിച്ച് എടുത്തിങ്ങോട്ട് പാടിയിട്ട് അവസാനം ബംഗീശമ്മ നിർത്തി.
2: റിയമ്മോളെ എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇനിയും അല്ലാഹു ഏറെ ഉയരത്തിലെത്തിക്കട്ടെ എന്ന് ഷൊയ്ബായും വെള്ളപ്പെട്ടണം. മാഷാല്ലാ, സ്വരം സൂപ്പർ ആയി നസീമ അഷ്റഫ് തിരുവേഗപ്പുറ.
1: യെസ്,
2: ഓക്കെ. ഹുസൈൻ വി എം എടത്തനാട്ടുകര, മാഷാല്ലാ സ്വരം അടിപൊളി, കടിച്ചാൽ പൊട്ടാത്ത ഗാനാണ്. മാപ്പിളപ്പാട്ട് അങ്ങനെയല്ലേ, അങ്ങനെ തന്നെയല്ലേ ഹുസൈൻ കാ? റുഷ്ദ കളികാവ് സ്വരത്തിൽ അല്ലേ, അതേപോലെ റുഷ്ദ കളികാവ് പാട്ടുമായി ബന്ധപ്പെട്ട് വന്നൊരു കമൻ്റ് ഇല്ലാതിരിക്കൂല, കാരണം പാട്ട് അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മ്യൂസിക് ഇല്ലാത്ത നമ്മുടെ നല്ല പാട്ടുകൾ, നല്ല സ്വരം, അഭിനന്ദനങ്ങൾ എന്ന് ബഷീരി അബു തലശ്ശേരി.
1: മെസ്സേജുകൾ അങ്ങനെ വരട്ടെ കൂട്ടത്തിൽ. നമുക്ക് ഇന്ന് പറയാൻ പറ്റിയ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനമാണ്, പറയാൻ പറ്റിയതല്ല, ഇന്ന് പറയേണ്ടുന്ന ഒരു തിരുവചനമാണ് ഇൻഷാല്ലാ ഇന്നത്തെ വഴിവിളക്കിന്റെ പോസ്റ്ററിൽ വരുന്നത്. ഇന്നത്തെ വഴിവിളക്കില് ഉലുഹിയത്ത് ഉദ്ദേശിക്കുന്നവരോട് എന്ന ടൈറ്റിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ വഴിവിളക്ക് ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ബലിയറിക്കാൻ ഉദ്ദേശിക്കുന്നവരോട്, ബലിയറിക്കാൻ ഉദ്ദേശിക്കുന്നവൻ ദുൽഹിജ്ജ മാസം പിറന്നാൽ ബലിയറുക്കുന്നതുവരെ തൻ്റെ മുടിയിൽ നിന്നും നഖത്തിൽ നിന്നും ഒന്നും നീക്കം ചെയ്യാതിരിക്കട്ടെ എന്ന പ്രവാചക വചനമാണ് ഇന്നത്തെ വഴിവിളക്കിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇത് ഇന്ന് ഇതാ ഇപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് വെക്കി വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോസ്റ്റർ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു നന്മത്തും. നമ്മൾ പറയും ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയുന്നതല്ലേ, പക്ഷേ ഇത് ഇപ്പോഴും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് നമുക്ക്.
2: അതെ അതെ അതെ.
1: പക്ഷെ അവരൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മളെ സ്റ്റാറ്റസ് മിക്കവാറൊക്കെ നോക്കുന്നവരല്ലേ.
2: അല്ല, നമ്മൾ ഇത് മനസ്സിലാകപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പം വിചാരിക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും. അതാ ആ കാര്യമൊക്കെ അറിയാതിരിക്കുക. പക്ഷെ നമ്മൾ കുറച്ചുകൂടി സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആളുകളെ കാണുമ്പോഴാണ് പലതും പലർക്കും അറിയില്ല
1: എന്ന്
2: മനസ്സിലാവുക. അപ്പം അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് അവർക്ക് അറിയില്ല എന്ന് അവരറിയാൻ, എനിക്കറിയില്ല എന്ന് വേറൊരാൾക്ക് അറിയാത്തൊരു കാര്യം, ഓൽക്ക് അറിയാത്തതെന്ന് ഞാനും കൂടി ഇത് അറിഞ്ഞു, ഓൽക്ക് അറിയില്ല എന്ന് അതുകൊണ്ട് പറഞ്ഞപ്പോൾ ഒരു അതൊന്നും ഉണ്ടാവില്ല. നമ്മളിത് സ്റ്റാറ്റസ് വെച്ചാൽ അറിയാത്തവർ കണ്ടിട്ട് എന്ത് ചെയ്തു, അവർക്ക് കിട്ടിക്കോളൂ, ഒരു ഈഗോ പ്രശ്നം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നുമില്ല. അറിവില്ല
1: ഏത് ഭാഷയിലുള്ളവർക്കും കിട്ടാന്നുള്ളതാണ് നമ്മളെ വഴിവിളക്കിന്റെ ഒരു പ്രത്യേകത. നമുക്കിപ്പം ഇപ്പോ ഒരു മലയാളം വായിക്കുന്നവർക്ക് മാത്രം അതല്ലേ നമുക്ക് സുഹൃത്തുക്കളായിട്ട് വരിക, എല്ലാ ഭാഷയിലുള്ളവരുണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയ പോസ്റ്ററുകൾ ഉണ്ടല്ലോ വഴിവിളക്കിൽ, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്,

0: ഹിന്ദി, ഉറുദു, കന്നഡ, തെലുങ്കു, നേപ്പാളി, ബംഗ്ലാ, അതേപോലെ തന്നെ പിന്നെ മറാഠി, ടെക്നോളജി, ഈ ഭാഷകളിലൊക്കെ വഴിവിളക്കുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ ഈ 2535 വഴിവിളക്കാണ് ഇന്നത്തേത് നമ്മൾ കേട്ടത് അല്ലേ.
1: സെഫിയടപ്പാൾ പറഞ്ഞ മോളുടെ പാട്ട് സൂപ്പറായിരുന്നു, സ്വരം സൂപ്പർ, ഇന്ന് കിസിൽ പങ്കെടുക്കാൻ കഴിയാത്തത് കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്ന് ഖദീജ തൊടുപുഴയും. സീനത്ത് പാലക്കാട് പാട്ട് സൂപ്പറായി, ഈണവും താളവും ശബ്ദവും കൂടുതൽ പഠിക്കാനും പാടാനും അങ്ങനെയൊക്കെ ഇനിയും മൂക്കുണ്ടാവട്ടെ എന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് അബ്ദുൽ ഹമീദ് സി കഴിയൂർ. പിന്നെ സമ്മർ ക്വസ്റ്റ്യൻ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ 20-ാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ എന്ന് ഫാത്തിമ നസീർ ഈസ്റ്റ് കോഡൂർ. സമ്മർ ക്വസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാ.
0: ജമീല രണ്ടത്താണി നമ്മളോട് പറഞ്ഞതേ, എൻ്റെ ഹസ്ബൻഡ് മക്കളോട് പറയാറുള്ളത് നന്നായി പരിശ്രമിക്കുക, എന്നിട്ട് തോറ്റാലും നോ പ്രോബ്ലം.
1: അതെ, ആത്തിഫ് രണ്ടത്താണിയുടെ ഉമ്മയാണോ അതെന്നൊരു തോന്നലുണ്ട് എനിക്ക്.
0: ആണോ?
1: ഇല്ലാതില്ല, അല്ലെങ്കിൽ അവർ പറയണം.
0: യെസ്.
1: ഐഷ കരുമ്പിൽ പറഞ്ഞത് അദ്കാറോടുകൂടി തുടങ്ങി അണിയറയിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു പ്രതിഫലം നൽകട്ടെ, ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എന്ന്.
0: 500 ക്ലാസ് സ്ഥിരമായി കേൾക്കുന്ന ഒരു ശ്രോതാവ് പറഞ്ഞത് 500 ക്ലാസ് ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സും കേട്ടിട്ടുണ്ട്, ഉത്തരം അയച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്, ഇതെന്നും നിലനിർത്തി തരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആമീൻ.
1: എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളെ കുട്ടിക്കും ഒരു A+ഉം ബാക്കിയുള്ളതൊക്കെ CMC+ ആണ്, എന്നിട്ട് പോലും അതിനെ പ്രോത്സാഹിപ്പിച്ച് കുട്ടിയുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മാഷാല്ലാ സ്റ്റിക്കർ അയച്ച് കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവർ തഴയപ്പെടേണ്ടതല്ല. ഇമ്രാൻ NV കുമരനല്ലൂർ, എനിക്ക് 8 A+ഉം 2 A+ഉം ഉണ്ട്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ അർത്ഥം നന്നായിട്ടും അധ്വാനിച്ച് നല്ല മാർക്ക് കിട്ടിയ കുട്ടികളെ അവഗണിക്കണം എന്നുള്ളതല്ലോ. ഒരാളെ പരിഗണിക്കുന്നത് വേറൊരാളെ അവഗണിക്കുന്നതിനാവരുത് എന്നുള്ളത് നമ്മുടെ തത്വം. സുഹൃക്ക, നമുക്ക് ഒരാളെ അർഹതപ്പെട്ട ഒരാളെ നമുക്ക് പരിഗണിക്കണം. പക്ഷെ ആ പരിഗണനയുടെ വ്യാപ്തി കൊണ്ട് മറ്റൊരാളപ്പുറത്തുനിന്ന് അവഗണിക്കപ്പെടരുത്. യത്തീമായ കുട്ടിയുടെ മുന്നിൽ വെച്ച് തൻ്റെ കുട്ടിയുടെ തൻ്റെ കുട്ടിയെ തലോടരുതെന്ന് റസൂൽ പറഞ്ഞു. അതിനെ കുട്ടീനെ തലോടാൻ പാടില്ലാത്തതിനല്ല, ആ യത്തീമായ കുട്ടിക്ക് അവിടെ ഫീൽ ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു ഫീൽ ഇല്ലാതിരിക്കാൻ അത് അതിനനുസരിച്ചുള്ളൊരു പരിഗണന നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. പിന്നെ ചില പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ പിറകോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് കുട്ടിക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റണം. ഇനി ഞാൻ ഇനി ലൈഫിൽ എങ്ങനെ മുന്നോട്ട് പോകും, എനിക്ക് നന്നായി പഠിക്കാൻ പറ്റണം എന്നൊക്കെ, അതിനൊക്കെയുള്ള വഴികളാണ് നമ്മൾ നോക്കേണ്ടത്.
0: അതിനിടയിലേ മക്കരപ്പറമ്പിൽ നിന്ന് നമ്മുടെ അമൻ അയച്ചൊരു മെസ്സേജ്, ഈ ഒരു അഭിപ്രായത്തെ എന്തുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. വൈ ആർ യു റിപ്പീറ്റിംഗ് സെയിം ഒപ്പീനിയൻ എന്നാണ് ചോദിക്കുന്നത്. അത് സത്യത്തിൽ ഇത്തരം വിഷയങ്ങളിലേ രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് അവർക്കൊക്കെ അല്ലേ എല്ലാവർക്കും ഒരുപോലത്തെ അഭിപ്രായങ്ങളാണ് ഉണ്ടാവാറുള്ളത് സാധാരണ.
1: അമന് നമ്മളൊരു എനിക്ക് തോന്നുന്നു ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അവൻ അവൻ്റെതായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് അമന് പറയാം. നോക്കാം നമുക്ക്. ജമീല രണ്ടത്താണി ഉമ്മു ആത്തിഫ് തന്നെയാണ്. യെസ്, ഞാൻ പറഞ്ഞില്ലേ ആത്തിഫിൻ്റെ ഉമ്മയാണ്. ഹൈറുന്നീസ അഷ്റഫ് നമ്മളെ വഴിവിളക്ക് മറ്റു കാര്യങ്ങളൊക്കെ അത് സ്റ്റാറ്റസ് വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് പറയുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർമ്മപ്പെടുത്താനും ബാക്കിയുള്ള ആളുകൾക്ക് പ്രചോദനമാകാനും ആ നന്മയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ്. അമന് ഈ റേഡിയോ കേൾക്കുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്.
0: ഏ
1: അമന് ഈ കുട്ടികൾക്കിടയിൽ നിന്ന് ഇതിൽ കൂടുതലും മുതിർന്ന ആളുകളാണ്.
0: അപ്പം
1: മോർണിംഗ് ലൈവൊക്കെ അധികം കേൾക്കുന്നത് കുറച്ചുകൂടി പ്രായമായിട്ടുള്ള നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെയാണ് അധികം. നമ്മളങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്.
0: പക്ഷെ
1: ആ കൂട്ടത്തിൽ അമനെ പോലെയുള്ള ആളുകൾ റേഡിയോ ഇത്രയും ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതെന്ന് പറയുമ്പോൾ
0: തീർച്ചയായിട്ടും
1: അതൊരു വലിയ പോയിന്റാണ്, പ്ലസ് പോയിന്റ് ആണത്.
0: പിന്നെന്താ,
1: അപ്പോൾ അമനെ
0: അഭിപ്രായത്തിൽ അമനെ രക്ഷിതാക്കളുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോഴേ അമനിങ്ങനെ ഫീൽ
1: ചെയ്യേണ്ടത് പല കമന്റുകളൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് അയക്കാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണോ, അമന് റേഡിയോ കേട്ടിട്ട് റേഡിയോയിൽ പോസിറ്റീവായിട്ട് അമന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അത് അമനൊന്ന് പങ്കുവെക്കാം. ഏ അവൻ്റെ കാഴ്ചപ്പാടുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. യെസ്. അപ്പോൾ ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
0: നമ്മുടെ ശ്രോതാക്കളെ, ഈ പാട്ടിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, സ്വരത്തെക്കുറിച്ച് നമ്മളെ ഖദീജ തൊടുപുഴയൊക്കെ ഇങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
1: നമുക്ക് ഒരു ചോദ്യം ഒരു ഉത്തരത്തിലേക്ക് പോയതിന് ശേഷം തിരിച്ചു വന്നാലോ?
0: യെസ്
1: അല്ലേ,
0: അതായിരിക്കും നല്ലത്.
1: ഷബീബ് സലാഹിയാണ് ഒരു ചോദ്യവും ഉത്തരത്തിൽ നമ്മുടെ കൂടെ. തിലാവത്തിൻ്റെ ആയത്തോതി സുജൂദ് ചെയ്യാൻ മറന്നുപോയി, ഇനി സഹുവിൻ്റെ സുജൂദ് ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? ഇതൊക്കെ പലപ്പോഴും പലർക്കും തോന്നുന്ന കുറേ കൺഫ്യൂഷനുകളാണ്. നമുക്കിതിൽ എന്താണ്, അല്ലിജാബയിൽ നിന്നാണ് അല്ലിജാബ എന്ന പീസ് റേഡിയോയിലെ പ്രോഗ്രാമിൽ ധാരാളം ആളുകൾക്ക് അറിവിൻ്റെ ഒരു മഹാ വെളിച്ചം നൽകിയിട്ടുള്ള പ്രോഗ്രാമിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളൊരു ചോദ്യം, അതിൻ്റെ ഉത്തരമാണ് ഇപ്പം നമ്മൾ കേൾക്കുന്നത്.
0: ഈ ഒരു പ്രോഗ്രാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:10, വൈകുന്നേരം 7:15 ശ്രോതാക്കളിലേക്ക് എത്തുന്നുണ്ട് അല്ലേ സലാമക്ക?
1: യെസ്,
0: ഉച്ചയ്ക്ക് 2:30 അതുപോലെ തന്നെ വൈകുന്നേരം 7:15. ഇത് ലൈവായിട്ട് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പണ്ഡിതന്മാരിൽ നിന്ന് ലൈവായിട്ട് ഉടൻ തന്നെ കേൾക്കാൻ, യെസ്, അത് കേൾക്കാനുള്ള അവസരം ഉച്ചയ്ക്ക് സോറി വൈകുന്നേരം ശനിയാഴ്ചകളിലാണ് അതിനുള്ള അവസരം. ശനിയാഴ്ച 5:30 to 8:30 സമയം. ഇൻഷാല്ലാ ഇന്നത്തെ ചോദ്യവും ഉത്തരവും കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
2: നിസ്കാരത്തിൽ തിലാവത്തിൻ്റെ ആയത്ത് ഓതുകയും സുജൂദ് ചെയ്യാൻ മറന്നുപോവുകയും ചെയ്താൽ സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്.
3: സഹുവിൻ്റെ സുജൂദ് അത് മതനിയമമാക്കപ്പെട്ടിട്ടുള്ളത് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിസ്കാരത്തിലെ ഏതെങ്കിലും ഒരു റുക്കിനോ അതല്ലെങ്കിൽ വാജിബാത്തോ സുന്നത്തോ ഇവയേതെങ്കിലും നഷ്ടപ്പെട്ടാലാണ്. റുക്കിനാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ ആ റുക്കിന് വീണ്ടെടുക്കുവാൻ പറ്റുന്ന സമയത്താണ് എങ്കിൽ ആ റുക്കിന് വീണ്ടെടുക്കുകയും അതിനുശേഷം സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പായി കൊണ്ട് സഹുവിൻ്റെ സുജൂദ് ചെയ്യുകയുമാണ് വേണ്ടത്. വാജിബാത്താണ് വിട്ടുപോയത് എങ്കിൽ പിന്നീടത് വീണ്ടെടുക്കേണ്ടതില്ല. മറന്നുകൊണ്ടോ അറിയാതെയോ ഒക്കെയാണ് അത് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ നിസ്കാരത്തിൻ്റെ സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പായി കൊണ്ട് സഹുവിൻ്റെ സുജൂദുകൾ ചെയ്യുകയാണ് അവിടെയും വേണ്ടത്. അതുപോലെ തന്നെ വേണമെങ്കിൽ നിസ്കാരത്തിലെ സുനനുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും സഹുവിൻ്റെ സുജൂദ് ചെയ്യാവുന്നതാണ്. തിലാവത്തിൻ്റെ സുജൂദ് എന്നുള്ളത് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, മറിച്ച് നിസ്കാരത്തിൽ ആ ആയത്തോതുന്ന സമയത്ത് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുവാൻ ഓർമ്മയുണ്ട് എങ്കിൽ അവർക്ക് സുജൂദ് ചെയ്യാവുന്നതാണ്. ഒരാൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യാൻ നിസ്കാരത്തിനിടയിൽ മറന്നു എന്നതുകൊണ്ട് അത് നിസ്കാരത്തിലെ മറവിയായിക്കൊണ്ട് പരിഗണിക്കേണ്ടതില്ല. അതിനുവേണ്ടി പ്രത്യേകം സഹുവിൻ്റെ സുജൂദും ചെയ്യേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാഹു അഅലം.
0: ഓക്കെ, മാഷാ അല്ലാ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും തപ്പിത്തടഞ്ഞു നിൽക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് പീസ് റേഡിയോ അല്ലിജാബ പോലെയുള്ള പ്രോഗ്രാമുകൾക്ക് പ്രസക്തി അല്ലേ.
1: ഇത് ഈ ഒരു പിന്നെ ഒരു ചോദ്യം ഒരു ഉത്തരം കേട്ടപ്പോൾ ശ്രോതാക്കൾ പലർക്കും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു അറിവ് കിട്ടിയതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ആളുണ്ടാവും. അവർക്കൊന്ന് ജസ്റ്റ് അവരുടെ ഒരു സംശയം ദൂരീകരിക്കപ്പെട്ടതോ അങ്ങനെയുള്ള ആളുകൾ പലർക്കും, ചില ആൾക്കാർക്ക് നേരത്തെ അറിയുന്ന കാര്യമായിരിക്കാം, അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തണം.
0: എത്ര വർഷം കഴിഞ്ഞാലും 10 കഴിഞ്ഞാലും എന്ത് പഠിക്കണം എന്നുള്ളൊരു വ്യക്തത, അതിലേക്ക് കുട്ടികൾ 90% ഇപ്പോഴും എത്തിയിട്ടില്ല. നല്ല മാർക്ക് കിട്ടിയാൽ സയൻസ്, എഞ്ചിനീയറിംഗ്, മെഡിസിൻ, നല്ല മാർക്ക് കിട്ടിയാൽ ഫുൾ A+, ഇങ്ങനെ അതല്ലെങ്കിൽ കോമേഴ്സ് എടുക്കാനോ ഹ്യൂമാനിറ്റീസ് എടുക്കാനോ പോവാറില്ല. അതുപോലെ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട് ഇവിടെ, എഞ്ചിനീയർമാരെക്കാളും സാലറി, എക്സ്റേ ലാബ് ടെക്നീഷ്യൻ പഠിച്ചവർക്കൊക്കെ, അതുപോലെ കൈത്തൊഴിലായ ഇലക്ട്രീഷ്യൻ, പ്ലംബർ എന്നിവർക്കെല്ലാം നല്ല ഡിമാൻഡാണ്. ഇത് നല്ലൊരു മെസ്സേജാണ്. എന്നാൽ എല്ലാവരും ഡോക്ടർ, എഞ്ചിനീയർ എന്നുള്ള ഒരു തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ നല്ല മാർക്കുള്ള കുട്ടികൾ അവർ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പോലത്തെ സബ്ജക്റ്റുകളിലേക്കും പോകണം എന്നുള്ളൊരു നല്ല നിർദ്ദേശമാണ്.
1: ജാസ്മിന് ഈ ഒരു വിഷയത്തിലൊക്കെ നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. അവർക്ക് അതിനെക്കുറിച്ചൊക്കെ നല്ലൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പഠനം പോലെ ഒരു ലേഖനവും കുറിപ്പുകളൊക്കെ എഴുതിയിട്ട് റേഡിയോക്ക് തരാവുന്നതാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ നേർപഥത്തിലേക്കൊക്കെ കൊടുക്കാൻ പറ്റും ഈ സന്ദർഭത്തിൽ. അതിനെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള ആളുകൾക്ക് എഴുതാൻ പറ്റും. അമാൻ മക്കരപ്പറമ്പിൽ നിന്നും ഗ്രേഷ്യസ് എന്നോ എന്ന് തോന്നുന്നുണ്ട്, എന്താണ് അമാനെ എഴുതിയ മനസ്സിലായില്ല. അമാന് ഏറ്റവും ഇഷ്ടം ലൈവ് ക്വിസ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലൈവ് ക്വിസ് ആണ് അവന് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ,
0: അപ്പോൾ നമ്മളിപ്പോ അമന്റെ കമന്റുകൾ ഇങ്ങനെ വായിക്കണ്ടല്ലോ. ഇതുപോലെ തന്നെ അമൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അമൻ പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇപ്പോൾ അമനെ പോലത്തെ കുട്ടികളൊക്കെ ഇവിടെ ഒന്ന് ഇരിക്കുമ്പോഴാണ് മനസ്സിലാവുക നമ്മൾ രക്ഷിതാക്കളൊക്കെ എത്ര മെസ്സേജ് അയക്കണേ. നമ്മളിപ്പോൾ എല്ലാ മെസ്സേജുകളും നമ്മളിവിടെ വായിക്കാൻ തന്നെ കഴിയണില്ല.
1: അപ്പം
0: അത്ര തന്നെ ആളുകൾ അവരുടെ ഒക്കെ മനസ്സിൽ അവർക്ക് പറയാനുള്ളത് പറയാൻ പറ്റിയൊരു സ്പേസാണ് പീസ് റേഡിയോയിലെ ഈ ഒരു സമയം.
1: ഈ സമയം, അതെ അതെ അതെ,
0: ഈ ഒരു സമയം.
1: പിന്നെ അമ്മനിപ്പോൾ എന്താ ചെയ്യുന്നത് ഓന്റെ, അതൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. നേരത്തെ ആത്തിഫ് SSLC കഴിഞ്ഞു, അപ്പം മാർക്ക് കിട്ടി, ഓന് അഭിനന്ദനം നേർന്നുകൊണ്ട് പലരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിന് 10ാം ക്ലാസ്സിൽ ഒരു 1+ പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ 1+ ആയിരുന്നു. ഇപ്പോൾ ഭർത്താവ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ കലക്ട്രേറ്റിൽ ജോലി ചെയ്യുന്നു. എനിക്ക് ജോലിയൊന്നുമില്ല. ഗുണപാഠം 10ാം ക്ലാസ്സിലെ മാർക്കിൽ +1 അഡ്മിഷൻ കിട്ടുമെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ചില ഒരു വ്യൂ കാഴ്ചപ്പാടിലൂടെ അതിനെ അങ്ങനെ നോക്കിക്കാണാം അല്ലേ. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഒറ്റയടിക്കതാക്കാനല്ല, മറിച്ച് അതാണ് എല്ലാം എന്ന് വിചാരിച്ച് പോകുന്ന ആളുകൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഉമ്മാദിയാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അടിപൊളി. ആത്തിഫിനും ഇമ്രാനും ഒക്കെ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നേരത്തെ മെസ്സേജ് സഫിയ എടുപ്പാൾ അയച്ചിട്ടുണ്ട്.
0: ആ ആത്തിഫിനെ റിയാദ് സ്വാലിഹിനൊക്കെ ഇഷ്ടമാണല്ലോ. ആത്തിഫിനല്ല, അമ്മനെ.
1: അമ്മനെ അല്ലേ, മാഷാല്ലാ.
0: യൂസ്ഫുൾ പ്രോഗ്രാമാണ് എന്നൊക്കെ അമ്മൻ പറഞ്ഞിട്ടുണ്ട്.
1: ജാസ്മിൻ ചോദിച്ചിട്ടുണ്ട്, ഈ കുടുംബപരമായ മതപരമായ വ്യക്തിപരമായ സംശയങ്ങൾ ഫീഡ്ബാക്കിലാണോ ചോദിക്കേണ്ടത്? അതെ, അത്
0: ഫീഡ്ബാക്കിലേക്ക് നേരിട്ട് അയക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പരിപാടികളെ കുറിച്ചുള്ള.
1: അപ്പൊ പ്രോഗ്രാം ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലിജാബ എന്നുള്ളത് സെലക്ട് ചെയ്യാം, എന്നിട്ട് അയച്ചാൽ അതിലേക്ക് കിട്ടും.
0: നേരിട്ട് വിളിക്കാനും അവസരമുണ്ട്.
1: അവസരമുണ്ട്.
0: നേരത്തെ പറഞ്ഞ പോലെ ശനിയാഴ്ചകളിൽ 7-8 ആ ഒരു സമയത്ത് ലൈവായിട്ട് ചോദിക്കാം. ഇപ്പം ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ എത്ര ആളുകളാണ് എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിച്ചവർ, പ്രത്യേകിച്ച് വുദുഹിയത്തിനെ കുറിച്ചൊക്കെയുള്ള ആശങ്കകളൊക്കെ അപ്പപ്പോൾ ക്ലിയർ ചെയ്ത് രണ്ട് ദിവസം, ഇപ്പോൾ 2-3 ദിവസമൊക്കെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇപ്പം തീർക്കാനുള്ള കാര്യങ്ങൾ ഇപ്പം തന്നെ തീർത്തുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ളൊരു അവസരമാണ്.
1: ഈ ജാസ്മിനെ നീർപ്പദത്തിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അയക്കേണ്ടതെന്ന് ചോദിക്കുന്നു. നീർപ്പദം കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെറ്റിൽ അടിച്ചാൽ മതി നീർപ്പദം. അപ്പോൾ അതിൽ ഒരു നമ്പർ ഉണ്ടാവും, ഒന്നുകിൽ എൻ്റെ ജിമെയിൽ ഇമെയിൽ ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യം, അത്ര വലിയ ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് നമുക്ക് അഡ്രസ്സുകളൊക്കെ നെറ്റിൽ തന്നെ കിട്ടും. ഓക്കെ,
0: മാഷാല്ലാ. ലൈവ് പ്രോഗ്രാമുകളൊക്കെ അടിപൊളിയാണ് എന്നാണ് ഹലീമ ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്.
1: ഓക്കെ, സന്തോഷം. അപ്പോ
0: നമ്മൾ വർഷം കഴിഞ്ഞാലും 10 കഴിഞ്ഞാലും എന്ത് പഠിക്കണം എന്നുള്ള വ്യക്തതയെ കുറിച്ച് അങ്ങനെ
1: നമ്മൾ പറഞ്ഞു. ലൈവിൽ മെസ്സേജുകളൊന്നും അയക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കൂടെയുണ്ട് എന്ന സന്ദേശം ഇംതിയാസ് തിരുവമ്പാടി അയച്ചിട്ടുണ്ട്. അപ്പോ ഏതായിരുന്നാലും ഇന്നത്തെ ലൈവിലൂടെ നമ്മളിങ്ങനെ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ ഇന്നത്തെ ലൈവിൻ്റെ അവസാന നിമിഷത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ സമയത്ത് വീണ്ടും നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ദുൽഹജ്ജ് മാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. തിരുമുറയിലൂടെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഏതൊരു കർമ്മമാണെങ്കിലും ഏതൊരു പ്രോഗ്രാമാണെങ്കിലും ആ പ്രവർത്തനമാണെങ്കിലും അതിന് ബാഹ്യമായൊരു രൂപം ഉണ്ടാവും അല്ലേ. പക്ഷേ ഈ ഇപ്പോൾ ഹജ്ജിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഹജ്ജ് എന്താ ഇപ്പോൾ ഹജ്ജ് ചെയ്യണം, ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുന്നു, അതുപോലെ നമ്മൾ പിന്നെ സായി നടത്തുന്നു, കല്ലെറിയുന്നു, മിനിയിൽ താമസിക്കുന്നു. ഇതൊക്കെ ഒരു പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അതിലെന്താ ഉള്ളത്? കുറേ നടത്തം, ഓട്ടം, താമസിക്കൽ, നിൽക്കൽ, ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. പക്ഷേ അതിൽ അതിൻ്റെ ഏറ്റവും പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളാണ്. അതിൻ്റെ ഉള്ളെന്താണ്? തഖ്വയാണ്. എല്ലാ പ്രവർത്തനവും അള്ളാഹു കൽപ്പിക്കുന്ന ഇബാദത്തുകൾക്കൊക്കെ അതിൻ്റെ അകക്കാമ്പ് തഖ്വയാണ്. തഖ്വ കൈവരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കർമ്മങ്ങളൊക്കെ ഉള്ളത്, ആ സൂക്ഷ്മത, ഈമാൻ. അപ്പോൾ അത് വർദ്ധിപ്പിക്കാനുള്ള ഓരോ പ്രവർത്തനങ്ങളുണ്ട്. ഹജ്ജിലൂടെ കിട്ടുന്നത് അത് തന്നെയാണ്. ഒരു ജനിച്ച കുഞ്ഞിനെ പോലെ തിരിച്ചു വരാൻ കഴിയുന്നു, പാപമുക്തമായ ജീവിതം. അതിൻ്റെ ഒരു സന്ദേശം അതാണ്, അതിൻ്റെ ആത്മീയ മാനം അതാണ്. ഒരു ഹജ്ജ് മാത്രമല്ല, ബാക്കിയുള്ള ഓരോ കർമ്മങ്ങളിലും ആ തഖ്വയും ആത്മീയതയും നമ്മുടെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണമെന്നൊരു സന്ദേശം ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും പരസ്പരം ഓർക്കേണ്ടതാണ് എന്നതാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. ക്വിസിൻ്റെ വിജയികളിലേക്ക് വേഗം നമുക്ക് പോവാം. ക്വിസിൻ്റെ വിജയ് നിങ്ങൾ നോക്കിയാൽ റെഡി ആയിട്ടുണ്ടോ? നമുക്ക് അവർ വായിക്കാൻ
0: തോന്നുന്നു. നോക്കി, പക്ഷേ എത്തിയിട്ടില്ല.
1: വിജയിന്റെ വിജയ് ടെക്നിക്കൽ ആയിട്ടുള്ള ചെറിയൊരു എറർ
0: കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
1: നോക്കാം ഇൻഷാല്ലാ.
0: ദുൽഹജ്ജ് 10 ദിവസത്തെ പ്രത്യേകതകൾ പറയുന്ന ക്ലാസ് ഉണ്ടോ എന്നാണ് ജാസ്മിൻ ഇയെ ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും
1: ഉണ്ട്.
0: ഇനി ദുൽഹജ് ഒന്ന് മുതൽ ഉള്ള ഓരോ ദിവസവും പീസ് റേഡിയോ ഇതുമായി കണക്ട് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. പീസ് റേഡിയോയിലെ എല്ലാ പരിപാടികളും അടിപൊളി തന്നെയാണ്, ഒന്നും മാറ്റിവെക്കാനില്ല അൽഹംദുലില്ല എന്നാണ് ഹുസൈൻ വി എം എടുത്തനാട്ടുകാരൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്.
1: നമ്മളെ ഈ ക്വിസിൻ്റെ സിസ്റ്റം സെലക്ട് ചെയ്യുന്നിടത്ത് നമുക്ക് ടെക്നിക്കലായിട്ടുള്ളൊരു എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ സമയം നമുക്ക് കിട്ടില്ല എന്ന് തോന്നുകയാണ്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നമുക്ക് റെഡി ഓക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് വായിക്കാം കേട്ടോ. ഇന്നത്തെ വിജയികളെ പ്രഖ്യാപിക്കുന്നു. വിജയികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ 13 ആളുകൾ: അസ്മാ ബി കെ പാലക്കാഴി,
0: സജീന എം കെ
1: കാഞ്ഞിരമട്ടം ഇ കെ, അസ്മാബി പെരിന്തൽമണ്ണ,
0: ഹസീന നൂറുദ്ദീൻ ദമാം,
1: ഇംതിയാസ് തിരുവമ്പാടി,
0: ആയിഷ പി പത്തപ്പിരിയം,
1: നബീസത്ത് കൊല്ലം അഞ്ചാലമൂട്,
0: അമൻ മക്കരപ്പറമ്പ്,
1: ഷാജിദ ബി വി ചടയമംഗലം,
0: ഹസൻ തിരൂർ,
1: താഹിറ ടി കെ കാസർഗോഡ്,
0: ഹസീന മമ്പാട്,
1: റംലത്ത് ചുങ്കത്ര. 13 ആളുകളെയാണ്.
0: ഇത്രയും ആളുകളാണ്.
1: ഒരിക്കൽ കൂടി പറയാം: അസ്മാബി കെ പാലക്കാഴി,
0: സജീന എം കെ എറണാകുളം,
1: അസ്മാബി പെരിന്തൽമണ്ണ,
0: ഹസീന നൂറുദ്ദീൻ ദമാം,
1: ഇംതിയാസ് തിരുവമ്പാടി,
0: ആയിഷ പി പത്തപ്പിരിയം,
1: നബീസത്ത് കൊല്ലം അഞ്ചാലമൂട്,
0: അമൻ മക്കരപ്പറമ്പ,
1: ഷാജിദ ബി വി ചടയമംഗലം,
0: ഹസൻ തിരൂർ,
1: താഹിറ ടി കെ കാസർഗോഡ്,
0: ഹസീന മമ്പാട്,
1: റംലത്ത് ചുങ്കത്ര.
0: എല്ലാവർക്കും, വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
1: വിജയികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും, വിജയിച്ച ആളുകൾക്കും അഭിനന്ദനം.
0: രണ്ട് അഭിനന്ദനങ്ങളാണ് നമ്മൾ.
1: ആൻസർ എ ബി സി ഡി ഏതായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ആൻസർ ഡി ആയിരുന്നു ഉത്തരം. ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിയാവു സ്വാലിൻ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര് എന്ന ചോദ്യത്തിന്റെ ഓപ്ഷനിൽ ഡി എന്നതായിരുന്നു അതിന്റെ ഉത്തരം. ഇമാം നവവി. റിയാവു സ്വാലിൻ എന്നുള്ള പ്രോഗ്രാം കേൾക്കുന്ന ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും, അതെപ്പോഴും പറയുന്നതാണ്.
0: യെസ്, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം ഒരുപാട് നന്മകൾ പരസ്പരം പങ്കുവെക്കാനും ഒരുപാട് നല്ല ശ്രോതാക്കളുമായി സംവദിക്കാനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടി.
1: അൽഹംദുലില്ലാഹ്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ലൈവിൽ തുടർന്ന് വന്നിരുന്ന ആളുകൾക്ക് അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് മോർണിംഗ് വൈബ്സിലേക്കാണ്. പീസ് റേഡിയോ മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വൈബ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ ഷമീം എം വണ്ടൂർ,
1: മുസ്തഫ മാസ്റ്റർ.
0: വൈബ്സിലെ ആദ്യത്തെ പ്രോഗ്രാം നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് പോലെ തന്നെ ഇൻസൈറ്റാണ്. ശരി തെറ്റുകൾ പറയാൻ മതം വേണോ എന്ന ഒരു വിഷയത്തിൽ ഷംജാസ് കെ അബ്ബാസ് ആണ് ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മളോട് സംവദിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാനപരമായ ക്വാളിറ്റിയാണ് യഥാർത്ഥത്തിൽ ലജ്ജ എന്നത്. ലജ്ജയുള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹം കൃത്യമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യനെന്ന നിലക്ക് നാം എല്ലാ കാലത്തും നിയമങ്ങൾക്കും വിധിനിവിലക്കുകൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. ഇന്ത്യൻ പൗരനെന്ന നിലക്ക് ഇന്ത്യ മഹാരാജ്യം മുന്നോട്ട് വെക്കുന്ന ഭരണഘടനയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. ഇത്തരത്തിൽ ലോകത്ത് എവിടെ ജീവിക്കുകയാണെങ്കിലും ആ പ്രദേശത്തിൻ്റെ നിയമങ്ങളെയും ആ പ്രദേശത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളെയും പാലിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ. റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതും ഇത്തരത്തിലാണ്. എന്നാൽ ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സാമൂഹികമായ ജീവിതം സ്മൂത്തായി മുന്നോട്ട് പോകാനാണ് എന്നത് മനസ്സിലാക്കുമ്പോൾ തന്നെയും ഒരു വിഭാഗം ആളുകൾ ഇവിടെ വാദിക്കുന്നത് ഞങ്ങൾക്ക് നിയമങ്ങളുടെയും കെട്ടുപാടുകളുടെയും ആവശ്യമില്ല എന്നതാണ്. അവർ സർവതന്ത്ര സ്വാതന്ത്ര്യരാണ് എന്നാണ് വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ഏതെങ്കിലും കാലത്ത് അത്തരത്തിൽ സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല എന്നതാണ് ഉത്തരം. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെയും അവന് ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും അവകാശങ്ങളും എല്ലാമുണ്ട്. ഒരു കുടുംബജീവിതം മുന്നോട്ട് വെക്കുമ്പോൾ ആ കുടുംബത്തിലെ എല്ലാവരുടെയും ബാധ്യതകൾ നിറവേറ്റുക എന്നതും അവിടെയുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെ പൂർത്തീകരിക്കുക എന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ അവകാശങ്ങളുമായി മുന്നോട്ട് പോവുക എന്നതുമാണ് നാം ചെയ്യാറുള്ളത്. ഇത്തരത്തിൽ എല്ലാ മേഖലയിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും അടിസ്ഥാനത്തിലാണ് നാം മുന്നോട്ട് പോകാറുള്ളത്. അങ്ങനെ മുന്നോട്ട് പോയില്ലെങ്കിൽ, അത്തരത്തിൽ ശരിതെറ്റുകളെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? എല്ലാ വ്യക്തികളും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ശരിതെറ്റുകളെ വിശദീകരിക്കാൻ നിന്നാൽ എല്ലാ ആളുകൾക്കും വ്യത്യസ്തമായ യുക്തിയാണുള്ളത്. 1000 ആളുകളുണ്ടെങ്കിൽ 1000 ചിന്തകളും 1000 ശരിതെറ്റുകളും ഉണ്ടാവും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ 2 വ്യക്തികൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് തന്നെ 2 അഭിപ്രായങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. അത്തരത്തിൽ എല്ലാ മനുഷ്യനും സ്വന്തമായി ശരിയും തെറ്റും നിർണ്ണയിക്കാൻ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം തന്നെ തകരാറിലാവും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമുക്കിവിടെ ചില ഉദാഹരണങ്ങളിലൂടെ കടന്നു പോകാം. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം വ്യാപകമായ ഒന്നാണ് ലഹരി എന്നുള്ളത്. ലഹരിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഭരണകൂടവും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പുതിയ ലഹരികൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ചെറുപ്പക്കാരെല്ലാം അതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമുക്ക് ലഹരി ഒരു ഉദാഹരണമായി എടുത്ത് എങ്ങനെയാണ് ലഹരി തെറ്റാണ് എന്ന് പറയാൻ സാധിക്കുക എന്നും, ഇത്തരം ആളുകൾ പറയുന്നത് പോലെ ഞങ്ങളെല്ലാം സർവതന്ത്ര സ്വതന്ത്രരാണ് എന്നും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോട് ജീവിക്കുവാനും ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുവാനും സാധിക്കണമെന്ന് പറയുമ്പോൾ അവിടെ ഇത്തരം ശരിതെറ്റുകളെ എങ്ങനെയാണ് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുക എന്ന് നമുക്കൊന്ന് വിശദീകരിക്കാം. ഒരു പക്ഷേ ഇത്തരം വിശദീകരണങ്ങളെല്ലാം നാം മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെയാണ്. മതങ്ങൾക്കും ചിന്തകൾക്കുമെല്ലാം അപ്പുറത്തേക്ക് ഇത്തരം സ്വാതന്ത്ര്യവാദികൾ സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് വ്യക്തമാക്കി തരുന്നുണ്ട്. ഒരു കപ്പൽ മുങ്ങിപ്പോകാൻ മുങ്ങിത്താഴാൻ നിൽക്കുന്ന ഒരു അവസരത്തിൽ ഒരു കപ്പലിൽ 2 തട്ടുകൾ, താഴെ തട്ടിലും മേലെ തട്ടിലും വ്യത്യസ്തമായ ആളുകളുണ്ട്. താഴെ തട്ടിലുള്ള ആളുകൾ അവർക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മുകളിലെ തട്ടിലേക്ക് വന്ന് വെള്ളം കോരേണ്ടതുണ്ട്. അവിടെയുള്ള അവരുടെ അത്തരത്തിൽ മുകളിൽ വന്ന് വെള്ളം കോരാനുള്ള മടി മൂലം ഇവർ കപ്പലിൽ താഴെ തട്ടിൽ തന്നെ ഒരു ദ്വാരം നിർമ്മിച്ച് അതിലൂടെ വെള്ളമെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മുകളിലെ തട്ടിലുള്ളവർ അത് താഴെ തട്ടിലുള്ളവരല്ലേ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആ കപ്പൽ അപ്പാടെ മുങ്ങിപ്പോകും. ഈ ഒരു ഉദാഹരണം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളൊരിക്കലും തിന്മകൾ കാണുമ്പോൾ മിണ്ടാതിരിക്കരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ സമൂഹം എന്ന നിലക്ക് കുന്തും ഖൈറു ഉമ്മ എന്ന് പറഞ്ഞ് ഖുർആൻ വിശദീകരിച്ചത് നിങ്ങളൊരു ഉത്തമ സമുദായമാണ്. ഉഖ്രിജത്തിൽ ഇന്നാസ്, നിങ്ങളെ ജനങ്ങളിൽ നിന്നും മുന്നോട്ട് കൊണ്ടുവരുന്നത് യഅമറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മകൾ കൽപ്പിക്കുകയും തിന്മകൾ വിരോധിക്കുകയും ചെയ്യണമെന്നാണ്. നന്മകൾ കൽപ്പിക്കുകയും തിന്മകൾ വിരോധിക്കുകയും ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ സമൂഹം മുഴുവനും ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്ന വാദഗതികളുടെ പോയത്തം, അവരുടെ അബദ്ധ ജടിലമായ ഇത്തരം വാദങ്ങളെ നാം കൃത്യമായി വിചാരണക്കെടുക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ മുന്നോട്ട് വെക്കുന്ന വാദഗതികൾ? അതിൽ ഒന്ന്, നമ്മുടെ കോമൺ സെൻസ് അഥവാ നമ്മുടെ എല്ലാം സാധാരണമായ ചിന്തകളും ബുദ്ധിയും വെച്ച് നമുക്ക് ശരിതെറ്റുകൾ നിർണ്ണയിക്കാമെന്നാണ്. ഒരുപക്ഷേ അത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചാലുള്ള പ്രശ്നം നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ മദ്യം മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ നാം ഉദാഹരണത്തിനെടുക്കുക. മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മദ്യം കുടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആശ്വാസത്തിനാണ്. അങ്ങനെ സ്വന്തം ആശ്വാസത്തിന് വേണ്ടി മദ്യം കുടിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്നത് ശരിയാണ്. അങ്ങനെ അവൻ ചെയ്യുന്ന ശരിയെ നമ്മൾ ന്യായീകരിക്കാൻ നിന്നു കഴിഞ്ഞാൽ മദ്യം എന്ന സാമൂഹിക വിപത്തിന് ഇവർക്ക് എങ്ങനെയാണ് എതിർക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ ആ മദ്യം കൊണ്ട് ഉണ്ടാകുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഇവർക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുക? ഓരോ വ്യക്തിക്കും അവരുടെ ചിന്തകൾ രൂപീകരിക്കാൻ ചില സാഹചര്യങ്ങളുണ്ട്. അവരുടെ അനുഭവങ്ങൾക്കും അവരുടെ അറിവിനും അവരുടെ സാഹചര്യത്തിനുമനുസരിച്ചാണ് അവരുടെ നിലപാടുകൾ രൂപീകരിക്കപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ 1000 ആളുകളുണ്ടെങ്കിൽ 1000 ആളുകൾക്കും 1000 യുക്തികളായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ എല്ലാവരുടെയും യുക്തി അനുസരിച്ച് ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ നിന്നാൽ 2 ആളുകൾ കൂടി ചേരുന്ന സ്ഥലത്ത് തന്നെ 2 അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു മോഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ മോഷ്ടിക്കുക എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിന് ഉപകാരമുണ്ടാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ മോഷ്ടിക്കപ്പെടുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനെ ജീവിതത്തിൽ വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഒരു വ്യക്തിയുടേത് ശരിയും മറ്റൊരു വ്യക്തിയുടേത് തെറ്റുമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഒരിക്കലും നമുക്ക് സാധാരണമായ കോമൺ സെൻസ് വെച്ച് ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ പറ്റുമെന്ന വാദം വലിയ അബദ്ധജടിലമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായി, ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കാറുള്ള വാദം, ശാസ്ത്രം മതി ഞങ്ങൾക്ക് ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ എന്നതാണ്. ഇവർ എല്ലാ കാര്യങ്ങളെയും ശാസ്ത്രവുമായി കൂട്ടിക്കെട്ടുന്നവരാണ്. എന്താണ് യഥാർത്ഥത്തിൽ ശാസ്ത്രമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ശാസ്ത്രത്തെക്കുറിച്ച് ശാസ്ത്രം തന്നെ പറയുന്നത് അതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് എ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭൗതികമായി പ്രപഞ്ചത്തെയും ആ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെയും വിശദീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രത്തിന് യാതൊരു ഡ്യൂട്ടിയുമില്ല. അത് കേവലം വാട്ട് എന്ന ചോദ്യത്തിനാണ് യഥാർത്ഥത്തിൽ ഉത്തരം നൽകാറുള്ളത്. ഒരു കാര്യത്തെ വിശദീകരിക്കാൻ ശാസ്ത്രത്തിന് സാധിക്കും. നമുക്ക് മുന്നിൽ ലഭിക്കുന്ന ഒരു കെമിക്കൽ, നമുക്ക് മുന്നിൽ ലഭിക്കുന്ന ഒരു വസ്തുവിനെ വിശദീകരിക്കുവാൻ വാട്ട് എന്ന വിശദീകരണത്തിന് ശാസ്ത്രത്തിന് സാധിക്കും. എന്നാൽ ശാസ്ത്രത്തിന് ഒരിക്കലും വൈ എന്ന എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. വളരെ എളുപ്പത്തിലൊരു ചോദ്യം തന്നെ എടുക്കാം. ശാസ്ത്രത്തിന് ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളെയും വിശദീകരിക്കാൻ സാധിച്ചേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നും മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നും വൈ എന്ന ലൈഫ് എന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നത് ഒരിക്കലും ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് വളരെ ചെറിയൊരു ഉദാഹരണം മാത്രം എടുക്കാം. ശാസ്ത്രം വെച്ച് നമുക്ക് എങ്ങനെയാണ് മദ്യം തെറ്റാണെന്ന് പറയാൻ സാധിക്കുക? ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റിനെ വിശദീകരിക്കാൻ ശാസ്ത്രത്തിന് ഒരുപക്ഷെ സാധിച്ചേക്കാം. അതിൻ്റെ കെമിക്കൽ ഫോർമുല വിശദീകരിക്കാൻ ഒരുപക്ഷെ ശാസ്ത്രത്തിന് സാധിച്ചേക്കാം. എന്നാൽ ഒരിക്കലും മദ്യപിക്കരുത് എന്ന് ശാസ്ത്രത്തിന് പറയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സയൻസ് എന്നുള്ളത് മോറലി ന്യൂട്രലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ധാർമ്മികത എന്നത് ഒരിക്കലും സയൻസ് നിർവചിക്കാൻ സാധിക്കുന്നതല്ല, അത് ശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഭൗതികമായ ഈ ലോകത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള വിശദീകരണങ്ങൾക്ക് മാത്രമേ ശാസ്ത്രത്തിന് സാധിക്കുകയുള്ളൂ എന്നത് നാം വ്യക്തമായി മനസ്സിലാക്കണം. മൂന്നാമതായി, ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കാറുള്ള വാദമാണ് യഥാർത്ഥത്തിൽ ഇൻഡിവിജ്വലിസം അഥവാ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളത്. ഓരോ വ്യക്തിക്കും അവരുടേതായ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെ ശരിതെറ്റുകൾ എന്ന് വ്യക്തികൾ അധിഷ്ഠിതമാണ് എന്നും അതുകൊണ്ട് സമൂഹം ഇമ്പോസ് ചെയ്യുന്ന, സമൂഹം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ശരിതെറ്റുകളെ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന ആളുകളാണ് ഇവർ. അതാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാനുള്ള ഒരു വാദഗതി. ഒരുപക്ഷെ നമ്മുടെ മക്കളെല്ലാം വ്യത്യസ്ത രീതിയിൽ ഈ വാദത്തിന് അടിമപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ ചെറിയ ഉപദേശങ്ങൾ കേൾക്കുമ്പോഴെല്ലാം അവർ പറയാറുള്ളത് ഇത് എൻ്റെ ജീവിതമല്ലേ, ഇത് എൻ്റെ ഇഷ്ടമല്ലേ, എനിക്കൊരു പ്രശ്നവുമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്നെല്ലാം ചോദിക്കുന്നത് ഈ വാദഗതിയുടെ ചില അലയൊലികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇത്തരം വാദഗതികൾ മുന്നോട്ട് വെച്ചാലുള്ള പ്രശ്നം? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാൽ തന്നെയും അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതല്ല എന്നും അതിനപ്പുറത്തേക്ക് അതിന് സാമൂഹികമായ പ്രത്യാഘാതങ്ങളുണ്ട് എന്നതും നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു കാര്യവും ഈ സമൂഹത്തിൽ വ്യക്തി ജീവിതത്തിൽ മാത്രം അധിഷ്ഠിതമല്ല. നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു സാമൂഹികമായ പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ നമ്മൾ സാമൂഹിക ജീവി എന്ന് വിശദീകരിക്കാറുള്ളത്. അതുകൊണ്ട് വ്യക്തി ജീവിതത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളൊന്നും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് നമ്മുടെ പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് പുതിയ കാലത്ത് വരുന്ന LGBTQ എന്നെല്ലാം പറഞ്ഞ് വരുന്ന ആളുകൾക്കും ഈ വാദഗതിയിൽ കാര്യമായ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവർ പറയാറുള്ളത് ഞങ്ങൾ ലെസ്ബിയൻ ആയാലും ഞങ്ങൾ ഗേ ആയാലും എല്ലാം ഇതെല്ലാം ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, എന്തിനാണ് മതം അതിൽ ഇടപെടുന്നത്, എന്തിനാണ് ഇവിടെയുള്ള സദാചാരവാദികൾ അതിന് ഇടപെടുന്നത്, എന്തിനാണ് ഇവിടെ സംസ്കാരം എന്നെല്ലാം പറഞ്ഞ് ശരിതെറ്റുകൾ ഞങ്ങളുടെ മേൽ ഇമ്പോസ് ചെയ്യാൻ നിൽക്കുന്നതെന്നെല്ലാം ഇവർ ചോദിക്കാറുണ്ട്. എന്നാണ് ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കൂട്ടർ വളരെ സ്വകാര്യമായി അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ് ഇത്തരം അധാർമികത പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പോലും അതിന് സാമൂഹികമായ വലിയ വിപത്തുകളുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ മുൻപിൽ വന്നൊരു കണക്കാണ് യഥാർത്ഥത്തിൽ എയ്ഡ്സ് എന്ന രോഗം ലോകത്ത് മാരകമായ മരണകാരണമായ എയ്ഡ്സ് എന്ന രോഗം ബാധിക്കുന്ന 70% ആളുകളും ഈ കൂട്ടരാണ് എന്ന് നമുക്ക് കണക്കുകളിൽ കാണാൻ സാധിക്കും. കുറച്ച് കാലങ്ങൾക്ക് മുൻപ് മുന്നോട്ട് വന്ന ഒരു രോഗമായിരുന്നു മങ്കി പോക്സ് എന്നത്. മങ്കി പോക്സ് ബാധിച്ച സമയത്ത്, അത് പരക്കുന്ന സമയത്ത്, WHO എന്ന ആഗോള ആരോഗ്യ സംഘടന തന്നെ മുന്നോട്ട് വെച്ച് ഹോമോസെക്ഷലുകളായിട്ടുള്ള സ്വർഗലൈംഗികതയുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ തൽക്കാലം അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണമെന്നും അത് സാമൂഹികമായ ഒരു അപകടമാണ് എന്നും WHO മുന്നോട്ട് വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വതന്ത്രമല്ലേ എന്നും ഞങ്ങളുടെ വ്യക്തിജീവിതമല്ലേ എന്നെല്ലാം പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. എല്ലാ കാര്യങ്ങൾക്കും സാമൂഹികമായ ഒരു വിപത്തുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെയുള്ള ആളുകൾ പിന്നീട് മുന്നോട്ട് വെക്കാറുള്ള മറ്റൊരു വാദമാണ് യഥാർത്ഥത്തിൽ ഹാം പ്രിൻസിപ്പിൾ എന്നുള്ളത്. മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തുകൂടെ എന്നാണ്. അതുകൊണ്ട് തന്നെ എന്റെ സ്വാതന്ത്ര്യം നിന്റെ മൂക്കിൻ തുമ്പ് വരെ എന്നാണ് ഇവർ പറയാറുള്ളത്. അങ്ങനെ ഒരു വാദവുമായി മുന്നോട്ട് വന്നാൽ എന്താണ് അതിന്റെ പ്രശ്നമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. യഥാർത്ഥത്തിൽ ഉപദ്രവം എന്നത് ആരാണ് വിശദീകരിക്കുക? ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാവുന്ന കാര്യം മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഉപദ്രവം എന്നത് തന്നെ ഒരു പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഈ ഉപദ്രവം ഇല്ലായ്മ അല്ലെങ്കിൽ ഹാം പ്രിൻസിപ്പിൾ എന്ന വാദഗതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം എന്നുള്ളത്, ഉപദ്രവം എന്നത് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസായി വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന ഒന്നാവണമെന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികളെല്ലാം ഇന്ന് പുതിയ കാലത്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് ആകാശം പൊളിഞ്ഞു വീഴുമോ, ഞങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ആകാശം ഇടിഞ്ഞു വീഴുമോ. ഇത്തരം കൂട്ടർ വിചാരിക്കുന്നത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനടി ആകാശം പൊളിഞ്ഞു വീഴുമെന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇത്തരത്തിൽ ഉപദ്രവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലും ഒരു ഉപദ്രവം എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഉടനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാവണമെന്നില്ല. ഒരുപക്ഷെ അതിന് ഉടനെ ഒരു പ്രത്യാഘാതം ഉണ്ടായേക്കാം, അതല്ലെങ്കിൽ അതിന് കാലക്രമേണ വ്യത്യസ്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പല തിന്മകളും ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉപദ്രവം ഇല്ലല്ലോ, ഞങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്കെല്ലാം സാമൂഹികമായി ഒരു ദീർഘമായ ഒരു കാലഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം വാദഗതികളുമായി മുന്നോട്ട് വരുന്ന ആളുകളോട് നമ്മൾ പറയാറുള്ളത്, നിങ്ങൾ ഇത് നടപ്പിലാക്കപ്പെട്ട ഇത് നടന്നുകൊണ്ടിരുന്ന ലോകത്തേക്ക് ആ കാലഘട്ടത്തേക്ക് ഒന്ന് തിരിഞ്ഞു ചിന്തിക്കൂ എന്ന് നമ്മൾ പറയാറുള്ളത്. യൂറോപ്യൻ പശ്ചാത്തലത്തിൽ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി, ഇന്ന് നമ്മുടെ കേരളത്തിലും നമ്മുടെ നാട്ടിലുമെല്ലാം ക്യാമ്പസ് പരിസരങ്ങളിലെല്ലാം ഇത്തരം ആളുകൾ ഉന്നയിക്കുന്ന പല വാദഗതികളും 50, 60, 70 വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്യൻ പാശ്ചാത്യൻ പശ്ചാത്തലങ്ങളിൽ നടന്നുപോയ ഒന്നാണ്. അത്തരം പാശ്ചാത്യ പശ്ചാത്തലങ്ങളിൽ എന്താണ് അതുണ്ടാക്കിയ പ്രത്യാഘാതം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ അപകടം നമുക്ക് ബോധ്യപ്പെടുക. ഒരു കാലത്ത് കുടുംബം വേണ്ട എന്നും സെക്ഷൽ റവല്യൂഷൻ എന്നും സെക്ഷൽ ലിബറേഷൻ എന്നും എന്നെല്ലാം പറഞ്ഞ് യൂറോപ്പിൽ ഒരു വലിയ മാസ് മൂവ്മെന്റ് മുന്നോട്ട് വരികയും അവസാനം ഒരു കാലത്ത് 1990 കാലഘട്ടത്തിൽ ഫാദർലെസ് അമേരിക്ക, അച്ഛനില്ലാത്ത അമേരിക്ക എന്ന് വിശദീകരിക്കുന്ന രൂപത്തിൽ പുസ്തകങ്ങൾ ഇറക്കേണ്ടി വന്ന ഗതികേട് വന്ന ഒരു തലമുറയാണ് അവിടെ ഇന്നുള്ളത്. അവർ ഇന്ന് കുടുംബത്തിന് വേണ്ടിയും കുടുംബജീവിതത്തിന് വേണ്ടിയും പരിശ്രമിക്കുമ്പോൾ അവർ ട്രാഡ് വൈഫ് എന്ന് പറഞ്ഞ് ട്രഡീഷണൽ വൈഫ് എന്നെല്ലാം പറഞ്ഞ് പഴയ കൾച്ചറിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ, പഴയ കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ, ഇവിടെ ആ ഒരു വാദഗതികളെ 50, 60, 70 വർഷങ്ങൾക്ക് ശേഷം ആ പഴകിയ വീഞ്ഞിനെ പുതിയ കുപ്പിയിലിട്ടുകൊണ്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പലരും. അതുകൊണ്ട് ഇത്തരത്തിൽ ശരിതെറ്റുകളെ സംബന്ധിച്ചിടത്തോളം ആ ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ ഇത്തരത്തിലുള്ള വാദഗതികൾ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. പിന്നെ എങ്ങനെയാണ് ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ സാധിക്കുക? ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് ഇവിടെ വ്യക്തമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് ഇന്നാ ഹദൈനാ ഹുസ്സബീല ഇമ്മാ ശാകിറം വ ഇമ്മാ കഫൂറം, തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു, എന്നിട്ട് ഒന്നുകിൽ അവന് നന്ദിയുള്ളവനാകുന്നു അല്ലെങ്കിൽ അവൻ നന്ദി കെട്ടവനാകുന്നു എന്നാണ്. അഥവാ ഇസ്ലാം ഇവിടെ കൃത്യമായി നമുക്ക് ശരിതെറ്റുകൾ വിശദീകരിച്ച് നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ മുഴുവനും മനുഷ്യ ജീവിതത്തിൻ്റെ ശരിതെറ്റുകൾ വിശദീകരിക്കുന്നതാണ്. ഇസ്ലാം മുഴുവനായി നമുക്ക് മുന്നിൽ കാണിക്കുന്നത് സുഗമമായ ജീവിതത്തിന്, സമ്പൂർണമായ ജീവിതത്തിന്, സമാധാനപൂർണമായ ജീവിതത്തിനുള്ള ശരിതെറ്റുകളെ കൃത്യമായി വിശദീകരിക്കുകയാണ്. അത്തരത്തിൽ ശരിതെറ്റുകളെ മനസ്സിലാക്കുകയും ശരികളെ സ്വീകരിക്കുകയും തെറ്റുകളെ ഒഴിവാക്കുകയും ഹലാലുകളെ സ്വീകരിക്കുകയും ഹറാമിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്നത് സമ്പൂർണമായ സമാധാനപരമായ ജീവിതമാണ്. നമുക്ക് ചരിത്രം മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം കാണാൻ സാധിക്കും. ഇസ്ലാം കടന്നു വന്നതോടുകൂടി ലോകത്തുണ്ടായ മാറ്റങ്ങളെ, വിപ്ലവങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അത്തരത്തിലൊന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന കാലഘട്ടത്തെ ചരിത്രം വിശേഷിപ്പിക്കാറുള്ളത് ജാഹിലിയത്ത് എന്നാണ്, അന്ധകാരം എന്നാണ്. അത്തരത്തിൽ അന്ധകാരത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിതെറ്റുകൾ പഠിപ്പിക്കുകയും അവർക്ക് മദ്യത്തിനെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും തിന്മകളെക്കുറിച്ചുമെല്ലാം വിശദീകരിച്ച് നൽകുകയും അതിനെല്ലാം കൃത്യമായ മാർഗരേഖ നൽകി നിങ്ങൾ തിന്മകളിൽ നിന്നും മാറി നിൽക്കണമെന്നും നന്മകളിൽ മുഴുകണമെന്നുമെല്ലാം പറഞ്ഞപ്പോൾ ആ സമുദായം, ആ സമൂഹം ലോകത്തിന് തന്നെ മാതൃകയാവുകയും പിന്നീട് ഇസ്ലാമിന്റെ ജൈത്രയാത്ര നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും. ഇന്നും ലോകത്ത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്നെല്ലാം പറഞ്ഞ് ഇസ്ലാം അറിയപ്പെടുന്നത് അതിനുള്ള വ്യക്തമായ ഉദാഹരണമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇസ്ലാം പറയുന്ന ശരിതെറ്റുകളെ കൃത്യമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ശരിതെറ്റുകൾ പറയാൻ മതം വേണോ എന്ന ചോദ്യത്തിൽ നിന്നുകൊണ്ട് വലിയ ഒരു പഠനാർഹമായ ക്ലാസ്സാണ് ഇൻസൈറ്റിലൂടെ ഷംജാസ് കെ അബ്ബാസ് നമുക്ക് നൽകിയത്.
0: വൈബ്സിൽ അടുത്തതായി നല്ലൊരു പാട്ട് കേട്ടുവരാം. സ്വരത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.

0: മഷാല്ല, മനോഹരമായൊരു ഗാനം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ആരോഗ്യ വിചാരത്തിലേക്ക് പോകാം.
1: ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ മാനസികാരോഗ്യം എന്നതിൻ്റെ ഒന്നാം ഭാഗമാണ്. ഡോക്ടർ ദാനിഷ് സാലിമും അതുപോലെ തന്നെ ഡോക്ടർ ഷഹനാസുമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പങ്കുചേരുന്നത്. നമുക്ക് ആരോഗ്യ വിചാരം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോയുടെ മാന്യപ്രേക്ഷകരെ ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദമാം സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ ഷഹനാസ് ചാത്തോത്ത്. ഇന്ന് നമ്മോടൊപ്പം ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന വിശിഷ്ടാതിഥി ഡോക്ടർ ഡാനിഷ് സലീം. അദ്ദേഹത്തെ ഒരുപക്ഷെ ഞാൻ കൂടുതലായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ മലയാളികൾക്ക് വളരെ സുപരിചിതനായ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് UAE ഗവൺമെന്റിന്റെ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ കോളേജിൽ കോർ ഫാക്കൽറ്റി ആൻഡ് സീനിയർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ തിരുവനന്തപുരത്തെ PRS ഹോസ്പിറ്റലിൽ എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ HOD ആയി വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ നമ്മൾ സംസാരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം ശാരീരിക ആരോഗ്യത്തെക്കാൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അതിലേക്കായി നമുക്ക് ഡോക്ടറുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം. ഡോക്ടറെ, ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യും. എനിക്ക് ആദ്യമായിട്ടും അറിയാനുള്ളത്, ഒരു പക്ഷേ കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ ഇത്തരം മനസ്സിന്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു ഡോക്ടറെ സമീപിക്കുക, അവരുടെ ഉപദേശങ്ങൾ തേടുക എന്നൊക്കെ ഉള്ളത് ഒരുപക്ഷെ വളരെ ഒരു വേറെ തലത്തിലാണ് കണ്ടിരുന്നത്. ഒരുപക്ഷെ ഭ്രാന്ത് എന്നൊക്കെ തന്നെ ആള് വിലയിരുത്തുന്ന ആ ഒരു രൂപത്തിൽ. പക്ഷെ ഇന്ന് ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് മാറിയിരിക്കുകയാണ്. ഇന്ന് കുറച്ചുകൂടി അത് ആവശ്യമാണ് എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് മാറി. എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഡോക്ടർക്ക് പറയാനുള്ളത്?
3: നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. ഈ മനസ്സിന്റെ ആരോഗ്യം ശാരീരിക ആരോഗ്യത്തിനേയും കാട്ടും പ്രാധാന്യമാണെന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും. കാരണം നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്ക് ഡിപ്രഷനുണ്ടും അതുപോലെ മനസ്സിന്റെ വിഷമങ്ങളുണ്ടെങ്കിൽ നമുക്കുണ്ടായ ശാരീരിക പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമുക്ക് തോന്നും. അപ്പൊ ചെറിയൊരു പ്രശ്നങ്ങൾ, ഇപ്പൊ കാലുവേദന അല്ലെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെ, മനസ്സിലത് കൂടുതലായിട്ട് നമ്മൾ തോന്നുകയാണെങ്കിൽ അത് ശരിക്കും കൂടുതൽ പ്രോബ്ലം ആയിട്ട് നമുക്ക് വരാറുണ്ട്. അപ്പൊ WHO ഡെഫിനിഷൻ തന്നെ ഒരു പ്രോപ്പർ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ് എന്നാണ്. ആ രണ്ടാമത്തെ സെന്റൻസ് അധികം ആളുകളും ശ്രദ്ധിക്കാറില്ല. മിക്കവാറും ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവര് രക്തത്തിൽ പ്രമേഹം ഉണ്ടോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു ECG എടുത്ത് നോക്കിയാൽ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. പക്ഷെ മനസ്സിന്റെ നമ്മൾക്ക് മാനസികമായ സന്തോഷത്തിലാണോ, അല്ലെങ്കിൽ നമ്മൾ വിഷാദ രോഗത്തിന് അടിമയാണോ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കാറ് പോലുമില്ല. വളരെ വളരെ ലൈറ്റ് ആയിട്ട് അത് എടുക്കാറുള്ളൂ. കഴിഞ്ഞ ഒരു 10 വർഷത്തെ കാലഘട്ടം നോക്കുവാണെങ്കിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പല ആളുകളും സൈക്കോളജിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡോക്ടേഴ്സുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പണ്ട് ഇത് മുമ്പൊക്കെ എല്ലാവരും ഒരു ഭ്രാന്താണ് എന്നുള്ള, സൈക്കാട്രിസ്റ്റിന് അടുത്ത് പോയാൽ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് അടുത്ത് പോയാൽ ഒരു അങ്ങനെയാണ് എല്ലാവരും കാര്യം.
2: പക്ഷേ ആൾക്കാർ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കും, ആരും അറിയാതിരിക്കാൻ. കാരണം ഇതിനുള്ള
3: ഒരു ഉത്തരം എക്സാമ്പിൾ പറയുവാണെങ്കിൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഞാനൊരു ദിവസം ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ ഉള്ള ഒരു സഹപ്രവർത്തകൻ, അപ്പൊ അതിന് 2 ദിവസം മുമ്പ് ഞാൻ കണ്ടതാണ്. അപ്പൊ അദ്ദേഹത്തിന് ചങ്ങല അണിഞ്ഞ് പോലീസ് കൊണ്ടുവരികയുണ്ടായി. അപ്പം ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ആക്ച്വലി അദ്ദേഹം ഒരു കാർ പാർക്കിൽ കിടന്ന ഒരു കാർ കുത്തിപ്പൊളിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പൊ ചോദിച്ചപ്പം അദ്ദേഹത്തിന്റെ മകൾ അതിന്റെ അകത്തുണ്ട് എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കാറും അല്ല, മകൾ അതിന്റെ അകത്ത് ഇല്ലേ എന്നാലും. അപ്പൊ ഇതൊരു മാനസിക വിഭ്രാന്തിയിലോട്ട് പോയതാണ്. ആക്ച്വലി ഓവർ സ്ട്രെസ്ഡ് ആണ്, പുള്ളിക്ക് കുറച്ച് കടങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എന്തോ ഒരു ഷെയർ മാർക്കറ്റിൽ എന്തോ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായി. പിന്നെ അത് കൂടാതെ ഇത്രമാധികം മാനസിക സമ്മർദ്ദമുള്ള ജോലിയാണ് ആക്ച്വലി ഡോക്ടറിന്റെ സ്ട്രെസ്സുള്ള ജോലിയാണ് ആക്ച്വലി. അതെല്ലാം കൂടെ കാരണമായിരിക്കാം അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിന്റെ താളം തെറ്റിപ്പോയി. അപ്പൊ ഇതൊക്കെ ശരിക്കും ആദ്യമേ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട് ആക്ച്വലി. നമ്മളൊരു കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ, ഒരു കപ്പാണ് നമ്മുടെ മനസ്സിന്റെ കപ്പാസിറ്റി, അല്ലെങ്കിൽ നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്ന മാക്സിമം അളവ് എന്ന് പറയുന്നത്. ആ കപ്പ് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ കപ്പിന്റെ അകത്ത് എന്ത് ചെയ്യാം, ഒരു വലിയൊരു മാറ്റം വരുത്താൻ പറ്റില്ല. ആ കപ്പ് കളയണം, ആ സ്ട്രെസ് കളയണം. ആ സ്ട്രെസ് കംപ്ലീറ്റ്ലി കളഞ്ഞാൽ മാത്രമേ നമുക്ക് പുതുതായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ആ സ്ട്രെസ് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഉപദേശം കൊടുത്താലും, അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അവിടെ കാര്യമില്ല. ആ സ്ട്രെസ് അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കളയണം. അതാണ് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ അതിന് ആ വ്യക്തിക്ക് ഇൻവോൾവ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു സ്ട്രെസ് നമുക്ക് എടുത്ത് കളയാനായിട്ട് പറ്റും.
2: അതെ അതെ. ഒരു പക്ഷേ ഇത്തരം വിഷയങ്ങൾ വളരെ ലളിതമായിട്ടുള്ള, അല്ലെങ്കിൽ നിസ്സാരമായി ഒരു ഡോക്ടറെ സമീപിച്ച് ഒരു ചെറിയൊരു ഡിസ്കഷൻ നടത്തിയാൽ ഒരു പക്ഷേ ഈ സ്ട്രെസ്, ഈ ഡോക്ടർ പറയുന്ന ഈ വിഷയങ്ങളൊക്കെ മനസ്സിൽ നിന്ന് നമുക്കൊരു പക്ഷേ പാടെ തള്ളി നീക്കാൻ കഴിഞ്ഞേക്കാം അല്ലേ?
3: കാരണം ഞാനിപ്പം സൗദിയിലെത്തി ഒരു 3-4 ദിവസമായി. അപ്പൊ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി പേരോട് സംസാരിച്ചു. അതിനകത്ത് ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചത്, എനിക്ക് എന്റെ 2-ാമത്തെ ഡെലിവറി കഴിഞ്ഞ 8 മാസമായിട്ട് ഞാൻ ഡിപ്രഷനാണ്, ഞാൻ രാത്രി പൊട്ടി കരയാണ്. ഹസ്ബൻഡ് അടുത്ത് ഞാൻ പറഞ്ഞു, ഹസ്ബൻഡ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഡോക്ടർ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് 2 ദിവസം മുമ്പ് ചോദിച്ചൊരു ചോദ്യം. ഇത് ദിവസവും ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഫാമിലി പോലും അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലെങ്കിൽ, കാരണം ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോലും ഭർത്താവ് മനസ്സിലാക്കുന്നില്ലെങ്കിൽ,
4: പരിഗണിച്ചില്ലെങ്കിൽ,
3: കാരണം അത് ഭർത്താവിന് അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്,
4: ഒരു നിസ്സഹായത വരും,
3: നിസ്സഹായത വരെയാണ്. അപ്പം അവർക്ക് പക്ഷെ അത് ശരിക്കും അതിനൊരു ഒന്നോ രണ്ടോ ആഴ്ച ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് പോയി സംസാരിക്കുകയും ചിലപ്പം നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. അത് ചിലപ്പം ഈവൻ ഹസ്ബൻഡ് വരെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഹോളിസ്റ്റിക് അപ്രോച്ചാണ്, കുറച്ച് സമയമെടുക്കും, പക്ഷെ നല്ല എഫക്റ്റീവ് റിസൾട്ട്സ് ഇതിനുണ്ട്. അത് പല ആളുകൾക്കും അറിയാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത്.
4: അതെ, ഒരുപക്ഷെ പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് എല്ലാവർക്കും പരസ്പരം ഒരു അവയർനെസ് കൊടുക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവാൻ വേണ്ടി, മറ്റു ഒരുപക്ഷെ നമ്മുടെ ഇണയാവാം, അല്ലെങ്കിൽ മറ്റ് വളരെ വേണ്ടപ്പെട്ട ആളുകൾക്കാവാം. അത് ആൾക്കാർക്കൊക്കെ അതിനെക്കുറിച്ചൊരു ബോധം വരട്ടെ. ഇപ്പം കുറച്ചുകൂടി പഴയതുപോലെയല്ല, ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു, മാറിയിരിക്കുന്നു, ഇൻഷാല്ലാ. മറ്റൊരു കാര്യം, ഒരുപക്ഷെ ഡോക്ടർക്ക് വളരെ സുപരിചിതമായിരിക്കും, ഡോക്ടർ ഒരുപാട് ആളുകൾ സമീപിക്കുന്നുണ്ടാവാം ഇതുപോലുള്ള ജോലി വിഷയങ്ങളും സമ്മർദ്ദങ്ങളൊക്കെ കാരണം മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളിലൂടെയും അവർ കടന്നു പോകുന്നുണ്ടാവാം. അവരോടായിട്ട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്, ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ള വിഷയത്തിൽ?
3: ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള മാനസിക സമ്മർദ്ദം എല്ലാ ആളുകളിലും ഉണ്ടാകും, പക്ഷെ നമ്മളത് എടുക്കുന്ന രീതിയിലാണ് കാര്യം. ഇപ്പം എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആക്ച്വലി ഒരു സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റില്ല എന്നാണ് എൻ്റെ വൈഫ് പറയാറുള്ളത്. അപ്പം ഞാനിപ്പോൾ ഖലീഫ യൂണിവേഴ്സിറ്റിയിൽ അബുദാബിയിൽ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മാസത്തിലൊരിക്കാണ്. വർഷത്തിലൊരിക്കൽ ചൈനയിൽ ജിൻജാങ് യൂണിവേഴ്സിറ്റി എന്നൊരു പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ പഠിപ്പിക്കുന്നുണ്ട്. പി ആർ എസ് ഹോസ്പിറ്റലിൽ എത്തി ഇന്ത്യയിൽ നമ്മൾ എല്ലാ രണ്ടു മാസം കൂടുമ്പോൾ ഒരു നാലഞ്ച് ദിവസം മാറ്റി വന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഖലീഫ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പി ജി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടുന്ന അറിയാം. അത് കൂടാതെ എല്ലാ ആളുകൾക്കും ആൻസർ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഡോക്സ്റ്റേ എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതിൻ്റെ അകത്ത് എനിക്ക് ആയിരത്തോളം ആളുകളാണ് ഒരു മാസം തന്നെ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഉറപ്പായിട്ടൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് നോക്കണം. പിന്നെ അങ്ങനെ ഒത്തിരി ഇതൊന്നും അല്ല, ഇതിൽ കൂടുതലുണ്ട്. അപ്പൊ ഞാനത് പറയാൻ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ എല്ലാവരും നമ്മൾ എത്രമാത്രം നമ്മുടെ അകത്തോട്ട് എടുക്കുന്നതിനനുസരിച്ചാണ് അത് നമ്മുടെ സ്ട്രെസ് നൽകുന്നത്. അപ്പൊ അതിന് ഞാൻ ഉത്തമ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഈ ഒരു ബോട്ടിലിന്റെ ഒരു എത്ര എം എൽ എന്ന് പറഞ്ഞാൽ ഒരു 300 ml വെള്ളമാണ് അതിൻ്റെ അകത്തുള്ളത്. ഇതിന് ഒരു കൊച്ചുകുട്ടി എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 300 ml വെള്ളം നമ്മൾ പിടിക്കാനും അത്രയും വെയിറ്റൊക്കെ ഉള്ളൂ, 300 gram വെയിറ്റേ ഉള്ളൂ. പക്ഷെ ഇത് എത്ര നേരം പിടിക്കുന്നതിനാണ് കാര്യം. നമ്മളിത് പിടിച്ച് ഒരു ദിവസം നിൽക്കുവാണെങ്കിൽ, അര ദിവസം ഞാൻ ഇതും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ വെയിറ്റ് ശരിക്കും 300 അല്ല, എനിക്ക് പറ്റില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഏതൊരു സ്ട്രെസ് ആണെങ്കിലും എന്തൊരു മനസ്സിനെ ഏക്കുന്ന ക്ഷതമാണെങ്കിലും അത് എത്ര നേരം നമ്മൾ പിടിച്ചു വെക്കുന്നു എന്നുള്ളതാണ് കാര്യം. അതിനെ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ അതിനെ വിടുക. ചില ഇറിവേഴ്സിബിൾ കോസസ് ഉണ്ടാവും. നമ്മുടെ ചിലപ്പോൾ വളരെ അടുത്ത റിലേറ്റീവ് ചിലപ്പോൾ മരണപ്പെടാം, അല്ലെങ്കിൽ നമുക്കൊരു ഒരിക്കലും ശരിയാക്കാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായെന്ന് കരുതുക. അപ്പൊ അതിനൊരു നമുക്ക് വിഷമം ഉണ്ടാവുന്ന സ്വാഭാവികമാണ്, നമ്മൾ വിഷമിക്കുക എന്നുള്ളതും സ്വാഭാവികമാണ്. പക്ഷെ അതിനൊരു ടൈം പീരീഡ് കൊടുക്കുക, നമുക്ക് ഇനിയും ജീവിച്ചേ പറ്റുള്ളൂ, മുന്നോട്ട് പോകണം. അപ്പൊ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നമ്മൾ മാറാനായിട്ട് സ്വയം ശ്രമിക്കുക. സ്വാമിക്കാണെ ഇറിവേഴ്സിബിൾ ആണ് നമ്മുടെ കയ്യിൽ എല്ലാ കാര്യം. അപ്പൊ അത്തരം സാഹചര്യത്തിൽ അതിനെ മറക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളിൽ 95% മുതൽ 98% സൊല്യൂഷൻ ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിന് പല എക്സാമ്പിൾ എനിക്ക് ജീവിതത്തിൽ എനിക്ക് എണ്ണി പറയാൻ പറ്റും, പക്ഷെ അതിനെ എനിക്ക് തോന്നില്ല നമുക്ക് ഈ ടോക്ക് തികയുമെന്നുള്ളത്. പക്ഷെ ആ സൊല്യൂഷൻ കണ്ടെത്താൻ മനുഷ്യന് കഴിയാത്തപ്പോഴാണ് നമ്മൾ അതേ കാര്യം വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ കുപ്പി അധികം നേരം പിടിച്ച് നിൽക്കാതിരിക്കുക, എത്രയും പെട്ടെന്ന് ഇറക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് റിലീഫ് ആവും,
4: റിലാക്സ്ഡ് ആവും.
3: അപ്പൊ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലോട്ട് പിരിയും വരുവാണെങ്കിൽ, നമ്മൾ ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് 8 മണിക്കൂർ മാത്രമാണ്, ബാക്കി 16 മണിക്കൂർ നമ്മുടെയിലുണ്ട്. 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുവാണെന്ന് കരുതിക്കും, പിന്നെയും 8 മണിക്കൂർ നമുക്കുണ്ട്. ആ 8 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്കായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്കായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളുണ്ടാവും. എന്റെ ഫാദറിന് പാട്ട് പാടുന്ന വളരെ ഇഷ്ടമാണ്, അദ്ദേഹം ഡോക്ടറാണ്. പക്ഷെ അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂറെങ്കിലും പാടാനായിട്ട് ശ്രമിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഒരു, ഞാനൊക്കെ ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പാടുന്നത് ശ്രദ്ധിച്ചത്. അതുവരെ എനിക്ക് തോന്നുന്നു പുള്ളി ഒരു ഭയങ്കര സ്ട്രെസ്സിൽ തന്നെ ആയിരുന്നു, കാരണം ബ്ലഡ് പ്രഷറൊക്കെ ഇച്ചിരി കൂടി വന്നതായിട്ട് കണ്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ. പക്ഷെ അദ്ദേഹം 1 മണിക്കൂർ പാടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അതുപോലെ പടം വരയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്ട്രെസ് ലെവൽ കുറയുന്നതായിട്ട് കാണും. അപ്പൊ നമ്മൾക്ക് പണ്ടുള്ള ഹോബീസൊക്കെ നമ്മൾ പൊടിതട്ടി എടുക്കുക. 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളായിട്ട് സന്തോഷത്തിന് വേണ്ടി ചെയ്യുക. അതുപോലെ എക്സസൈസ് നമുക്ക് ശാരീരിക ആരോഗ്യം മാത്രമല്ല തരുന്നത്, എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് സെറട്ടോണിൻ, ഡോപ്പമിൻ എന്നുള്ള 2 ഹോർമോൺ റിലീസ് ആവും. ഈ ഒരു ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഹാപ്പി ഹോർമോൺസ് ആണ്. നമ്മുടെ മനസ്സിന് സന്തോഷത്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ എന്താന്ന് പോലും അറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ജിമ്മിൽ പോകുന്ന വ്യക്തികളിൽ ഡിപ്രഷൻ കാണാറുള്ളൂ. കാരണം അവർ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളിൽ
4: അല്ലെങ്കിൽ
3: ഓവർ തിങ്കിങ് ആണെങ്കിലും ഒരു പ്രശ്നം വരാം. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക, സ്ട്രെസ് റിലീവ് ചെയ്യാനുണ്ട്. അപ്പം ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, ഒരു മണിക്കൂർ നിർബന്ധമായിട്ട് മൊബൈൽ ഫ്രീ ആയിട്ട് നിങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മളത് അതിൻ്റെ നല്ല വശം കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കോവിഡ് വന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ആക്ച്വലി നിങ്ങൾ ആലോചിക്കണം, ആദ്യത്തെ വേവും രണ്ടാമത്തെ വേവും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേവ് ആയിരുന്നു. മരണങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പോലും ഞങ്ങളുടെ മുമ്പിൽ എല്ലാ ദിവസവും രോഗികൾ മരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും. അപ്പോൾ സ്വാഭാവികമായിട്ട് പേടി വരും. ഈ പേടിയും കൊണ്ട് നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുട്ടിയുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു സ്ട്രെസ് അവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അവരും പേടിച്ച് ജീവിക്കേണ്ടി വരും. എല്ലാ പേഷ്യന്റെയും കാണുന്നത്
4: അപ്പൊ
3: അതിന് നല്ല വശങ്ങൾ കാണുക, അതിനകത്ത് നിന്ന് നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളത് കാണുക, അല്ലെങ്കിൽ ഇത് ഈ ഒരു കാലവും മാറിപ്പോകും എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു ദൃഢ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയവും കടന്നു പോകും. നല്ല കാലമാണെങ്കിൽ നല്ല കാലം മാറി മോശകാലം വരും, മോശകാലമാണെങ്കിൽ നല്ല കാലം വരും. അതിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും.
4: അപ്പോൾ എനിക്ക് തോന്നുന്നു മനസ്സിന് നല്ല ആരോഗ്യമുള്ള ദമ്പതികളാണെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതവും വളരെ സുഖകരമായി അല്ലെങ്കിൽ സുഗമമായി മാറ്റി തീർക്കാൻ കഴിയുമെന്നുള്ളത് എന്താണ് അത്തരം വിഷയങ്ങളെ കുറിച്ചിട്ട്?
3: നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. ആക്ച്വലി ഭർത്താവാണെങ്കിലും ഭാര്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. കാരണം ആ ഒരു കുടുംബ ബന്ധത്തിൻ്റെ സന്തോഷം നിലനിർത്താൻ വേണ്ടി അവർ തമ്മിലുള്ള ഒരു ഐക്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അവർ തമ്മിലുള്ള ഒരു ബോണ്ട് വളരെ പ്രധാനമാണ്. ഇപ്പം പലപ്പോഴും ഇപ്പം പല വിവാഹമോചനവും ധാരാളം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം ഇത് ഒഴിവാക്കാനായിട്ട് ഞാൻ എൻ്റെ ചാനലിലൂടെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഹാപ്പിനെസ് ജാർ എന്നൊരു ജാർ നിങ്ങൾ വീട്ടിൽ ഒരുക്കുക. അത് ഹസ്ബൻഡിന് ഒരു ജാർ ഉണ്ടാക്കുക, വൈഫിന് ഒരു ജാർ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വൈഫ് നമുക്ക് പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു നല്ല സന്തോഷമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം എടുത്തു തന്നു, അല്ലെങ്കിൽ നല്ലൊരു സ്വാദുള്ള ഒരു ആഹാരം ഉണ്ടാക്കി തന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നു, അതുപോലെ തന്നെ വൈഫ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു പുറത്തോട്ട് കൊണ്ടുപോയി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഭാര്യ അടുത്ത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അത് എഴുതി ആ ജാറിലിടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം ഞാൻ പറയാം. അങ്ങനെ ഒരു ഒരു രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം ഒക്കെ പോട്ടെ,
4: ചുമ്മാ ഒരു പ്രാക്ടീസ്.
3: പ്രാക്ടീസ് മാത്രമല്ല, ഇതിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം ആകുമ്പോഴത്തേക്ക് ചിലപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത്
4: വഴക്കുണ്ടാക്കും,
3: ചീത്ത വിളിക്കും, അല്ലെങ്കിൽ ഒരു ബഹളം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് അത് ഇങ്ങനെ പെരുകി പെരുകി പോകാനാണ് സാധാരണ. സാധാരണ നമ്മളൊരു വിഷമം ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ വഴക്കുണ്ടാകുന്ന സമയത്തൊന്നും നമ്മൾ പണ്ട് നടന്ന നല്ല കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കാറില്ല. അത് സ്വാഭാവികമായിട്ടാണ്. അതുകൊണ്ടാണ് വിവാഹമോചനം കൂടുതലും നടക്കുന്നത്.
4: അതായത്
3: പണ്ട് നമുക്ക് നമ്മളെ കൊണ്ടുപോയ സ്ഥലങ്ങളും അല്ലെങ്കിൽ നമ്മൾക്ക് കൊണ്ടു ആഹാരം വിളമ്പി തന്നതെല്ലാം നമ്മൾ മറന്നു. അപ്പോഴുള്ള പ്രശ്നങ്ങളും അപ്പോഴുള്ള കാര്യങ്ങളും കാരണമാണ് മിക്ക വഴക്കുകളും കൂടുതൽ കൂടുതൽ. ആ സമയത്ത് ആ ഒരു ജാറിൽ നിന്ന് ഒരു സാധനം ഒന്ന് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പകുതിയിലൂടെ പോകുമെന്നാണ് പറയുന്നത്. ഇത് ജാപ്പനീസ് ടെക്നിക്കാണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ്. പല വീടുകളിലും പ്രശ്നങ്ങൾ ഒഴിവാക്കും. ഇപ്പം എനിക്ക് എൻ്റെ ഒത്തിരി ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്ന പല ആളുകളും ഈ ജാറിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഇത് വളരെ എഫക്റ്റീവ് ആണ്, അത് അതുപോലെ നല്ല എഫക്റ്റീവ് ആണ്. ഇനി അതിൻ്റെ അകത്ത് തന്നെ നമുക്ക്
4: സയന്റിഫിക്കലി
3: പ്രൂവൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ സെയിം ജാറിൽ ഇപ്പം ഹസ്ബൻഡിന് ഒരു കളറാണെങ്കിൽ നമുക്ക് ജോലിയിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ, ജോലിയിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കുന്നുണ്ട്, ഇപ്പം നമുക്കൊരു ആരെങ്കിലും ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോകുന്ന സമയത്ത് നമുക്കൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സന്തോഷം, അത് വേറൊരു കളറിൽ നമുക്ക് ആഡ് ചെയ്തിടാം. അപ്പം നമുക്ക് ജോലിയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്തും അത് തുറന്നു നോക്കിയാൽ ശരിക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഒരു നന്മ, നമുക്ക് ഒരു നല്ലത് കിട്ടുമ്പോൾ നമ്മൾ ഒരു സുബ്ഹാനല്ല അൽഹംദുലില്ലാ എന്നൊക്കെ പറയുന്നതിന് വേറൊരു രീതിയിൽ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഹാപ്പിനെസ് ജാറിൽ നമ്മളിങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സാധനം കിട്ടുമ്പോൾ നമ്മൾ പഴയ ഒരു നമുക്ക് കിട്ടിയ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു നന്മയെ കുറിച്ച് നമ്മൾ വീണ്ടും ആലോചിക്കുകയാണ്. ഇത് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് പല ബന്ധങ്ങളും തകരുന്നതും പല വീടുകളിലും പ്രശ്നം ഉണ്ടാകുന്നത്.
4: ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ വിഷയമായിട്ട് അനുബന്ധമായിട്ട് തന്നെയാണ്, എന്നാലും ഒന്നുകൂടി കുറച്ചുകൂടി വ്യക്തമാക്കാൻ നമുക്ക് നല്ലൊരു മാനസികാരോഗ്യം നിലനിർത്താൻ ചെയ്യേണ്ടുന്ന പ്രാക്ടീസസ് എക്സസൈസ് എന്താവാം റെഗുലറായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എന്താണ് ഡോക്ടർ സജസ്റ്റ്
3: ചെയ്യുന്നത്? ഓക്കെ, മനസ്സിൻ്റെ ആരോഗ്യത്തിനായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി ഒരു ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുക, അത് നമ്മുടെ ഹോബി ആവാം, അത് കറക്റ്റായിട്ട് സ്പെൻഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു ത്രഷ് ഹോൾഡ് ലെവൽ ഉണ്ടാവും, ആ ലെവൽ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് നമ്മൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരിക, അതിനർത്ഥം ആ ദേഷ്യം അവരോട് കാണിക്കുന്നതല്ല, എന്തോ ഒരു കാര്യത്തിൻ്റെ ത്രഷ് ഹോൾഡ് ലെവൽ നിങ്ങളെത്തി. അതായത് നിങ്ങളുടെ ജോലിയിൽ ചിലപ്പോൾ നിങ്ങളുടെ ബോസ് നിങ്ങളെ വഴക്ക് പറയുന്നത് കൊണ്ട് ഒരു ലെവലെത്തി, ആ ഒരു അതിന് മുകളിലോട്ട് എനിക്ക് കടന്നു കഴിഞ്ഞാൽ അത് കടക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം ഭാര്യയോട് കാണിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികളോട് കാണിക്കുന്ന ഒരു കാര്യം. നമുക്ക് ആ ത്രഷ് ഹോൾഡ് ലെവൽ വളരെ താഴ്ന്നു നിൽക്കുക. ഇതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റതിന് ശേഷം എത്രയും വേഗം എഴുന്നേക്കാൻ പറ്റുമോ അത്രയും വേഗം എഴുന്നേക്കുന്നതാണ് നല്ലത്. സൂര്യൻ ഉദിക്കുന്നതിനോടൊപ്പം തന്നെ എണീക്കുന്നതാണ് ഏറ്റവും നല്ലത്, അതിന് മുമ്പ് എണീക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. 15 മിനിറ്റ് വളരെ ശാന്തമായിട്ട് ബെഡിലിരുന്ന് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് ശ്വാസം അകത്തോട്ട് കയറുന്ന ഓരോ ശ്വസന അറകളിലോട്ട് കയറുന്നതും നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് നോക്കുക, അതുപോലെ അത് പുറത്തോട്ട് വരുന്നതും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി അത് നിങ്ങൾക്ക് ഇച്ചിരി പാടാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഖുറാൻ കേട്ടുകൊണ്ട് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ഇത് കേട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ശ്വസനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് വരും. ഇതെങ്ങനെ ശാസ്ത്രീയമായി വിശദീകരിക്കാം? കാരണം അതല്ലാതെ പല ആളുകൾ ശാസ്ത്രീയമായ വിശദീകരണം പറഞ്ഞില്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം വെറുതെയാന്ന് പറയും. പാരാസിമ്പതിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോഡിയിൽ നെർവസ് സിസ്റ്റം ഉണ്ട്, അതായത് സിമ്പതിക് നെർവസ് സിസ്റ്റം ഉണ്ട്. നമ്മളൊരു പട്ടി ഓടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിമുലേറ്റ് ആവുന്ന ഹോർമോൺ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ പേരാണ് സിമ്പതിറ്റിക് നെർവസ് സിസ്റ്റം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നാണ് നമ്മുടെ ബോഡിയിൽ വരുന്ന റെസ്പോൺസ്. അതായത് ഒന്നില്ലെങ്കിൽ പട്ടിയുമായിട്ട് ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓടുക, ഈ റെസ്പോൺസ് ആണ് നമ്മളൊരു പട്ടി കടിക്കാൻ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്ന റെസ്പോൺസ്. പാരാസിമ്പറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിലാക്സിംഗ് ഫേസിലാണ് പാരാസിമ്പറ്റിക് നെർവസ് സിസ്റ്റം. ഇപ്പൊ സിമ്പതറ്റിക്കും നല്ലതാണ്, സിമ്പതറ്റിക് നമുക്കുള്ളത് നല്ലതാണ്. കാരണം ഒരു പാമ്പ് കടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പട്ടി കടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരാൾ വഴക്കിടുന്ന സമയത്തോ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം നമുക്ക് വേണം, എന്നാലും മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് നിന്നാൽ എന്ത് പറ്റും, അതാണ് അവിടുത്തെ പ്രശ്നം. നമുക്ക് ശരീരത്തിൽ കോർട്ടിസോൾ എന്നുള്ള ഒരു ഹോർമോൺ റിലീസാവും, അതുപോലെ തന്നെ അഡ്രിനാലിൻ എന്നുള്ള ഹോർമോൺ റിലീസാവും. ഇത് രണ്ടും നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ആണ് പറയുന്നത്. ഈ ഹോർമോൺ നല്ലതാണ് കുറച്ച് നേരമാണെങ്കിൽ മാത്രം. കൂടുതൽ നേരമാണെങ്കിൽ ഈ കോർട്ടിസോളും അഡ്രിനാലിനും നമ്മുടെ ശരീരത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് നമ്മൾ രക്തസമ്മർദ്ദം ഉണ്ടാക്കും. ഈ രക്തസമ്മർദ്ദം കാരണം ഹാർട്ട് വീക്കാവും, സ്ട്രോക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും ഈ കോർട്ടിസോളും അഡ്രിനാലിനും കണ്ടിന്യൂസ് ആയിട്ട് നിന്നാലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അമിതമായിട്ട് ഒരു കാര്യവും നമ്മൾ മനസ്സിൻ്റെ അകത്ത് പിടിച്ചു വെക്കരുത്, അതുപോലെ ക്യാരി ചെയ്യരുത്. കൂടുതൽ നാൾ ക്യാരി ചെയ്താൽ ഈ വിഷമവും ഈ ഒരു സമ്മർദ്ദവും നമ്മുടെ ശരീരത്തിന് ദോഷം വരുത്തിക്കൊണ്ടിരിക്കും, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യും. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ബ്രീത്ത് നല്ലോണം ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാരാസിമ്പറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. അത് നമ്മുടെ വേഗസ് നെർവ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ നെർവാണ്, നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന നെർവാണ്. അത് ആക്ടിവേറ്റ് ചെയ്യും, നമ്മുടെ ഹാർട്ട് റേറ്റ് വളരെ താഴ്ന്നു പോകും. നിങ്ങളൊന്ന് ചെയ്തു നോക്കി, ഇപ്പം തന്നെ ഒന്ന് ചെയ്തു നോക്കാം. നല്ല ഡീപ്പായിട്ട് ശ്വാസം എടുക്കുകയും അതുപോലെ ഡീപ്പായിട്ട് എക്സ്ഹെയിൽ ചെയ്യുകയും ചെയ്യുക. പുറത്തോട്ട് കംപ്ലീറ്റ് എയറും കളയുക, വാവ് കൊണ്ട് കളഞ്ഞാൽ മതി. ശ്വാസം മൂക്കോണ്ട് എടുത്തിട്ട് വാവ് കൊണ്ട് ഊതി കളയുമ്പോൾ നമ്മുടെ ബോഡി വളരെ കാമാവും. ഇങ്ങനെ നമ്മൾ ഹാർട്ടിനെ

0: ഇയാളുടെ തെറ്റിപ്പോ. അപ്പൊ ഇതാണ് നമ്മൾ ഓരോ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ് വ്യത്യാസം.
1: തീർച്ചയായിട്ടും.
0: പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും 15 മുതൽ 30 മിനിറ്റ് വ്യായാമം, നല്ല വിയർക്കുന്ന രീതിയിലുള്ള വ്യായാമം ചെയ്യുക. അതും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒരു നല്ല ഫാമിലിയോ അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന, ഒരു 1 അവർ ടൈം സ്പെൻഡ് ചെയ്യുന്ന നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ത്രെഷോൾഡ് ലെവൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇന്നലെ ഇവിടുത്തെ സൗദി അറേബ്യയിലെ ഒരു ഹോസ്പിറ്റൽ, വളരെ പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റലിൽ പോയപ്പം അവിടുത്തെ ഡോക്ടേഴ്സും നേഴ്സസും എന്ത് പ്രശ്നമാണ് ഞാൻ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്കുള്ള സ്ട്രെസ് ലെവൽ ഒന്ന് കുറച്ച് തരാൻ എന്ത് ചെയ്യാൻ പറ്റും, കാരണം എന്തുമാത്രം അസുഖങ്ങളുണ്ടെന്ന് ആലോചിക്കണം. അപ്പൊ അതാണ് അവർ ഇതിന്റെ സമയം പറഞ്ഞത്. അപ്പൊ അതിന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ത്രെഷോൾഡ് ലെവൽ എത്തിയാൽ നിങ്ങൾ യാത്രയ്ക്ക് പോവുക. ഇപ്പൊ യാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിനൊരു കുളിമ കിട്ടും, പ്രത്യേകിച്ചും പ്രകൃതിയായിട്ടുള്ള. അപ്പൊ ഞാൻ മിക്കവാറും ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കടൽ തീരത്ത് പോയിരിക്കും, ഒരു വൈകുന്നേരം 8 മണി തൊട്ട് ഒരു 11 മണി വരെ അവിടെ ഇരുന്ന് എന്തെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഇരുന്നാണ് സാധാരണ ഇതിൽ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മരങ്ങളുള്ള സ്ഥലം അവിടെ പോയിരുന്ന, അല്ലെങ്കിൽ ഒരു അരുവിയുടെ സൈഡിൽ പോയിരുന്നാൽ മതി. ഇപ്പം നമുക്ക് പല നമ്മുടെ പ്രകൃതി
1: നല്ലവണ്ണം
0: പരിസരങ്ങളിൽ തന്നെ ഉണ്ട്, അത് കണ്ടെത്തി അവിടെ പോയി വളരെ സമാധാനത്തോടുകൂടി 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ നമ്മുടെ മനസ്സ് റിലാക്സ് ആവും. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ശ്രമിച്ചു നോക്കി സക്സസ്ഫുൾ ആയതുകൊണ്ടാണ്. ഇവിടെ തന്നെ ഞാൻ സൗദി അറേബ്യ വന്നിട്ട് ഇതിപ്പോ 5-ാമത്തെ റൂമാണ് ഞാൻ മാറുന്നത്. അതിനൊരു ടെക്നിക്കുണ്ട്. ഇതൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയാണ്. 5 റൂമിലും താമസിക്കുമ്പോൾ നമുക്ക് അത് ആ റൂമിലോട്ട് കയറുമ്പോൾ ഒരു കുളിർമ വരും. അപ്പൊ അതേ റൂമിൽ നമ്മൾ ഇപ്പൊ യാത്രയ്ക്ക് മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. വൈഫിനടുത്ത് ഞാൻ പറയും, നീ പോലും പാക്ക് ചെയ്യേണ്ട, ഞാനാണ് പാക്ക് ചെയ്യുന്നത്. ഞാൻ ആ ഒരു സ്ട്രെസ്സും കൂടെ അവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി. നിങ്ങൾ ട്രൈ നോക്കാൻ പറ്റുന്ന ഒരു അനുഭവമാണ്. 4 ദിവസവും 4 സ്ഥലങ്ങളിൽ താമസിക്കുകയും അവിടെ ഉള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും അതൊരു വ്യത്യാസമുണ്ട്. സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർഗമാണ്. ഇതൊക്കെ ഓരോരോ മെത്തേഡുകളാണ്. പിന്നെ ഒരു ദിവസം ആഴ്ചയിൽ കംപ്ലീറ്റ്ലി മൊബൈൽ ഫ്രീ ആയിട്ട്, സ്ട്രെസ് ഫ്രീ ആയിട്ട്, ഇത്തരം രീതികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു റൂളാക്കുക. കാരണം ഹാപ്പിനെസ് ജാർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പോവാം, പക്ഷെ അത് റൂളാക്കി നിങ്ങളുടെ വീടുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്.
1: അതുപോലെ ഇപ്പൊ മൊബൈൽ ഒരു ദിവസം എന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തു, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ 1 മണിക്കൂർ പോലും അതിൽ നിന്ന് ദൂരെ നിൽക്കാൻ ആളുകൾക്ക് കഴിയാതെ.
0: ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എമർജൻസി കോൾ ആണ് നമ്മൾ എടുക്കണം, പക്ഷെ അല്ലാത്ത കോളുകളൊക്കെ അന്നത്തെ ഒരു ദിവസത്തേക്കെങ്കിലും മാറ്റി നിർത്തിയാൽ നമുക്ക് കുറച്ച് നേരം നമുക്ക് ടൈം ഫാമിലിയായിട്ട് സ്പെൻഡ്
1: ചെയ്യാനായിട്ട്.
0: അതാണ് ആ ഒരു ദിവസത്തേക്ക്. അതിനുശേഷം പിറ്റേ ദിവസം എല്ലാവരും വിളിക്കണം, അത് ചെയ്യണം. ഞാൻ പലപ്പോഴും ഇപ്പൊ ഇവിടെ വന്ന യാത്ര ചെയ്ത സമയത്ത് എനിക്ക് ഒത്തിരി മിസ് കോൾ ഉണ്ട്, അതെല്ലാം ഞാൻ തിരിച്ചു പോയി വിളിക്കേണ്ടി വരും. പക്ഷെ എന്നാലും ആ ഒരു സമയത്ത് റിലാക്സ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും.
2: ആരോഗ്യ വിചാരത്തിൽ നമ്മൾ വലിയ പ്രധാനമുള്ളൊരു വിഷയം കേട്ടു, മാനസികാരോഗ്യം. അതിൻ്റെ 1-ാമത്തെ ഭാഗമാണ് കേട്ടത്. ഡോക്ടർ ഡാനിഷ് സലീമും ഡോക്ടർ ഷഹനാസുമാണ് നമ്മോടൊപ്പം ചേർന്നത്.
3: എല്ലാ ദിവസവും പ്രാർത്ഥനകൾ പഠിക്കാനുള്ള ഒരു സുവർണാവസരമാണ് വൈബ്സിൽ അടുത്തതായി പ്രാർത്ഥനാ പഠനം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കീർ എന്നതിൻ്റെ 6-ാമത്തെ ഭാഗമാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് സഫീർ അൽ ഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളിൽ ഒരു തവണ ചൊല്ലേണ്ട അല്പം സുദീർഘമായ ഒരു പ്രാർത്ഥനയാണ് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി നമ്മൾ പഠിച്ചു വന്നത്. കുറേശ്ശെയായി നമ്മൾ ഓരോ ദിവസവും പഠിച്ചത് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. ഇന്ന് ഇൻഷാല്ലാ അതിൻ്റെ അവസാന ഭാഗത്തിലെ ഒരു കുറച്ചുകൂടി നമുക്ക് പഠിക്കാം ഇൻഷാല്ലാ. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ച ഈ പ്രാർത്ഥന പരിപൂർണമായി ഞാനൊന്ന് പറയാം. അത് ശ്രദ്ധിച്ച് കേട്ട് പഠിച്ച ആളുകൾ എൻ്റെ കൂടെ ഒന്ന് ചൊല്ലി പഠിച്ചു പോകണം. അല്ലാഹുമ്മ റബ്ബസ്സമാവാതി വറബ്ബൽ അർദി വറബ്ബൽ അർശിൽ അദീം റബ്ബനാ ورب كل شيء فالق الحب والنوى ومنزل التوراة والإنجيل والفرقان أعوذ بك من شد كل شيء أنت آخذ بناصيته اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء. ഇത്രയും ഭാഗം അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ ബാക്കി എന്താണ്? എന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ച ഇതിന്റെ ആദ്യ ഭാഗം. അതിന് തുടർച്ചയാണ് ഈ പ്രാർത്ഥനയുടെ ഈ ഒരു ഭാഗം. വ അന്തല്ലാഹിറു ഫലൈസ ഫൗഖക ശൈഉൻ വ അന്തൽ ബാത്തിനു ഫലൈസ

0: ദൂനക ഷൈഉൻ. ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. വ അൻതല്ലാഹിറു ഫലൈസ ഫൗഖക ഷൈഉൻ വ അൻതൽ ബാത്തിനു ഫലൈസ ദൂനക ഷൈഉൻ. ഇവിടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ടതായ മൂന്ന് അക്ഷരങ്ങളാണ് ഉള്ളത്. ഒന്ന് വ അൻതല്ലാഹിറു, അള്ളാ എന്നത് നാവ് മുൻപല്ലിൻ്റെ മുകളിൽ തട്ടുന്ന രൂപത്തിൽ ലാ ആണ് ഉച്ചരിക്കേണ്ടത്. ലാഹിറു എന്ന ഹാ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ സമാനമായ അക്ഷരമുള്ളത് കൊണ്ട് പല ആളുകളും തെറ്റിക്കാറില്ല. ഫലൈസ ഫൗഖക, അവിടെ ഫൗഖക എന്നതിൽ ഫൗഖക രണ്ടും രണ്ട് കാഫുകളാണ്. ഒന്നാമത്തേത് കാഫാണ്, രണ്ടാമത്തേത് കാഫാണ്. ഫൗക്കക്ക എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ കാഫായി പോകും, അത് തെറ്റാണ്. സാധാരണ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ കാഫിന് സമാനമായ അക്ഷരമാണ് ഉള്ളത്. പക്ഷേ കാഫ് ഈ ഇംഗ്ലീഷിലും മലയാളത്തിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ആളുകളും തെറ്റിക്കാറുണ്ട്. പക്ഷേ അറബിയിൽ അത് മറ്റൊരക്ഷരമായി തന്നെയുണ്ട്, നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഉച്ചരിക്കണം. അപ്പോൾ ഫലൈസ ഫൗക്കക ഷൈഉൻ വ അൻതൽ ബാത്തിനു, അവിടെ ബാത്തിനു ത എന്ന അക്ഷരം, ത എന്നത് നാവ് പല്ലിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് വായ നിറച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. ത എന്ന് ചുണ്ട് പരത്തി ഉച്ചരിക്കുന്ന അക്ഷരമുണ്ട്. ത തി തു എന്നത് മലയാളത്തിൽ സമാനമായ അക്ഷരമുണ്ട്. പക്ഷേ ത എന്ന അക്ഷരം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്നുമില്ല. ചില ആളുകളെങ്കിലും ഇതിനെ വാവ് കൂട്ടിച്ചേർത്ത് ത്വ എന്ന് ഉച്ചരിക്കാറുണ്ട്, അത് തെറ്റാണ്. ത്വ എന്ന് പറയുമ്പോൾ രണ്ടക്ഷരം, അറബിയിൽ രണ്ടക്ഷരം അവിടെ വരും. ത എന്നത് നാവ് വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വ അൻതൽ ബാത്തിനു ഫലൈസ ദൂനക ഷൈഉൻ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, വ അൻതല്ലാഹിറു ഫലൈസ ഫൗഖക ഷൈഉൻ വ അൻതൽ ബാത്തിനു ഫലൈസ ദൂനക ഷൈഉൻ. എന്താണ് അതിൻ്റെ അർത്ഥം? വ അൻതല്ലാഹിറു, അള്ളാഹുവെ, നീയാണ് അല്ലാഹിർ. അള്ളാഹുവിൻ്റെ മറ്റൊരു പദമാണ്, മറ്റൊരു ഇസ്മാണ്. ഈ പ്രാർത്ഥനയിൽ ധാരാളം ഇസ്മുകൾ കൂടി ചേരുന്നുണ്ട്. അള്ളാഹിർ, പ്രകടമായവൻ, വെളിവായവനാണ് അള്ളാഹുവെ, മറഞ്ഞവനല്ല, അല്ലെങ്കിൽ ആർക്കും അറിയാത്തവനല്ല. അള്ളാഹു ലാഹിറായവനാണ്. അള്ളാഹുമ്മ വ അൻതല്ലാഹിറു ഫലൈസ ഫൗഖക ഷൈഉൻ, നിന്നേക്കാൾ മുകളിലായി അള്ളാഹുവെ ആരുമില്ല. ഏറ്റവും ഉന്നതിയിലുള്ളവൻ, ഏറ്റവും മുകളിലുള്ളവൻ റബ്ബേ നീയാണ്. വ അൻതൽ ബാത്തിനു ഫലൈസ ദൂനക ഷൈഉൻ, അൽ ബാത്തിൻ അതും അള്ളാഹുവെ നീയാണ്, നിനക്ക് പുറമേ നിന്നെ കൂടാതെ മറ്റാരുമില്ല എന്നതാണ്. അപ്പോൾ അള്ളാഹുമ്മ അൻതല്ലവ്വലു എന്ന് തുടങ്ങുന്നതിന് ശേഷം വ അൻതല്ലാഹിറു ഫലൈസ ഫൗഖക ഷൈഉൻ വ അൻതൽ ബാത്തിനു ഫലൈസ ദൂനക ഷൈഉൻ. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, സഫീർ അലിക്കുമയുടെ തുടർച്ചയായിട്ടുള്ള പ്രാർത്ഥനാ പഠനത്തിൻ്റെ ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചെല്ലേണ്ട ദിക്ർ എന്ന ഭാഗം 6 നാം ഇതുവരെ കേട്ടുകഴിഞ്ഞത്. ഇനി റെഡി വൈബ്സിൽ നമ്മൾ അടുത്തതായി പൂമരത്തണലിലേക്ക്.
2: കുട്ടികൾക്ക് ഏറെ ഹൃദ്യമായ പീസ് റേഡിയോ പ്രോഗ്രാമാണ് പൂമരത്തണൽ. നാം ഓർമ്മിക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ പൂമരത്തണലിൻ്റെ വിഷയം. അവതരിപ്പിക്കുന്നത് കുട്ടികളുടെ പ്രിയങ്കരനായ ഷമീൽ മഞ്ചേരി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. പീസ് റേഡിയോ പൂമരത്തണിലെ ശ്രോതാക്കളായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, അത് കേൾക്കാനാണ് MSനും ഇഷ്ടം. അള്ളാഹു എപ്പോഴും നമുക്ക് എല്ലാ സൗഖ്യവും നൽകട്ടെ. പതിവ് പോലെ പീസ് റേഡിയോയിൽ പൂമരത്തണിലെ സമയമായപ്പോൾ ഇനി അല്പനേരം കൂട്ടുകാർക്കായിട്ടുള്ള കഥകളും പാട്ടുകളും മറ്റു രുചിക്കൂട്ടുകളുമായി നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതമോദിക്കൊണ്ട് നമ്മൾ നമ്മുടെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് നമ്മോടൊപ്പമുള്ള കൂട്ടുകാരോടൊപ്പം നമ്മൾ ഒരു പാട്ട് പാടിക്കൊണ്ട് അതിൻ്റെ വരികളിലൂടെ അതിൻ്റെ ആശയങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ?
4: റെഡിയാണ് MS.
3: ഇന്ന് പാടാൻ പോകുന്ന പാട്ട് ഏതാണെന്നറിയോ?
4: ഇല്ല.
3: ഇന്ന് പാടാൻ പോകുന്ന പാട്ട് നിങ്ങൾക്ക് 1, 2, 3 എണ്ണാൻ അറിയോ? എത്ര വരെ എണ്ണാൻ അറിയാ?
5: 100 വരെ.
3: 100 വരെ എണ്ണാൻ അറിയും. പിന്നെ മറ്റേ കൂട്ടുകാരനെ എത്ര അറിയാ? 1000 വരെ എണ്ണാൻ അറിയും. ആയിവാ, അപ്പൊ അങ്ങനെ ഒരുപാട് എണ്ണാൻ അറിയുന്ന കൂട്ടുകാർ ഇപ്പോൾ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. 100 വരെയും 1000 വരെയും അതിനപ്പുറത്തേക്കൊക്കെ എണ്ണാൻ അറിയുന്നവരുണ്ടാവും. ഇവിടെ നമുക്ക് ഈ പാട്ട് പഠിക്കാൻ ആകെ 8 വരെ എണ്ണാൻ അറിഞ്ഞാൽ മതി. 8 വരെ എണ്ണാൻ എല്ലാവർക്കും അറിയാലോ. എന്നാ 8 വരെ ഒന്ന് എണ്ണിക്ക് കേൾക്കട്ടെ.
5: 1, 2, 3, 4, 5, 6, 7, 8
3: കറക്റ്റ് ആണ്. 8 വരെ എണ്ണാൻ അറിയാം അല്ലേ. 8 വരെ വേറെ ഏതൊക്കെ ഭാഷയിൽ എണ്ണാൻ അറിയാം? ഇംഗ്ലീഷിൽ അറിയാവോ? എന്നാ ഇംഗ്ലീഷിൽ ഒന്ന് എണ്ണിക്ക്.
5: 1, 2, 3, 4, 5, 6, 7, 8
3: Yes, correct. ഇനിയോ, ഇനി ഇനി 8 വരെ മറ്റേതെങ്കിലും ഭാഷയിൽ അറിയോ? ഹിന്ദിയിൽ അറിയാം. എന്നാ ഒന്ന് എണ്ണിക്ക്.
5: 1, 2, 3, 4, 5, 6, 7, 8, 9, 10
3: അതെ, 10 വരെ ആയി അല്ലേ. അപ്പൊ ഹിന്ദിയിലും എണ്ണാൻ അറിയാം. ഇനി വേറെ ഏതെങ്കിലും ഭാഷയിൽ അറിയോ? അറബിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ, ഞാനിവിടെ സഹായിക്കാം. അറബിയിൽ 8 വരെ എണ്ണാൻ. വാഹിദ്,
5: വാഹിദ്.
3: ഇസ്നാനി,
5: ഇസ്നാനി.
3: സലാസ,
5: സലാസ.
3: അർബഅ,
5: അർബഅ.
3: ഖംസ,
5: ഖംസ.
3: സിത്ത,
5: സിത്ത.
3: സബഅ,
5: സബഅ.
3: സമാനിയ,
5: സമാനിയ.
3: തിസ്അ,
5: തിസ്അ.
3: അശറ. ആ, ഇങ്ങനെയാണ് അറബിയിൽ നമ്മൾ 10 വരെ എണ്ണ. ഇനിയോ, ഇനി വേറെ ഏതെങ്കിലും ഭാഷ അറിയാവോ? തമിഴോ അതോ കന്നഡയോ അങ്ങനെ ഏതെങ്കിലും? ഇല്ല. ശരി, അപ്പോൾ പലവിധ ഭാഷകളിൽ നമ്മൾ 8 വരെ എണ്ണി. അതൊക്കെ പോട്ടെ, നമ്മുടെ ഈ പാട്ടിൽ നമ്മൾ മലയാളത്തിൽ 1 മുതൽ 8 വരെ എണ്ണി തീർക്കുന്നതിന് ഇടയ്ക്കുള്ള ചില വരികളും കൂടി കൂട്ടിയിട്ടുള്ള ഒരു നല്ലൊരു പാട്ട്. എന്നാൽ വരികൾ വെച്ച് നോക്കുമ്പോൾ വളരെ അർത്ഥസമ്പൂർണമായ, കേൾക്കാനൊക്കെ വളരെ മാധുര്യമുള്ള ഒരു പാട്ട്. ഒരു പക്ഷേ കൂട്ടുകാർ മുമ്പ് കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവാം. എങ്കിൽ പോലും അതിൻ്റെ വരികൾ പാടിക്കൊണ്ട് അതിൻ്റെ ആശയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് ഇന്നത്തെ പൂമരത്തണിലെ എപ്പിസോഡ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ച് പീസ് റേഡിയോ കഥയോട് ചേർത്ത് വെച്ച് നമ്മളൊപ്പം ഉണ്ട് എന്ന വിശ്വാസത്തോടുകൂടി നമ്മൾക്ക് പാട്ടിലേക്ക് പ്രവേശിക്കാം അല്ലേ കൂട്ടുകാരെ?
5: അതെ.
3: പാട്ടിൻ്റെ ആദ്യ വരി ഞാൻ പാടുമ്പോൾ, ഇത് പഠിക്കാൻ വളരെയധികം എളുപ്പമുള്ള പാട്ടാണ്, എല്ലാ കൂട്ടുകാർക്കും പെട്ടെന്ന് തന്നെ പഠിക്കാൻ സാധിക്കുന്ന നല്ലൊരു പാട്ട്. ഒരു പക്ഷേ പഠിച്ച കൂട്ടുകാരും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ വരി പാടുന്ന സമയത്തും കൂട്ടുകാർ എൻ്റെ കൂടെ പാടണം. കേട്ടല്ലോ, നല്ല ശബ്ദത്തിൽ ഒന്നിച്ച് എൻ്റെ കൂടെ പാടണം.

0: ആ ഇനി കൂട്ടുകാരൊന്ന് ഒറ്റയ്ക്ക് പാടിക്കേ, ഞാൻ പാടാതെ രണ്ടു വരി ഒന്നിച്ച്.
1: ഒന്നെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, ഒന്നാണ് സൃഷ്ടിച്ച നാഥനെന്ന്.
0: യെസ്, കറക്റ്റ്. രണ്ടു വരി പെട്ടെന്ന് പഠിക്കാൻ സാധിക്കുന്ന വരികളല്ലേ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ബാക്കിയുള്ള വരികളും. ഇവിടെ ഒന്നാമത്തെ വരിയിൽ ശരിക്കും എന്താ പറഞ്ഞ്? ഒന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം അല്ലേ. നമ്മൾ ഒന്നെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒന്നെന്ന് കേൾക്കുമ്പോൾ എന്താ ഓർമ്മിക്കണം എന്ന് പറഞ്ഞ്?
2: അല്ലാഹു ഒരുവനാണ്.
0: അതെ, ഒന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, ഒന്നാണ് സൃഷ്ടിച്ച നാഥനെന്ന്. നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന ഈ ലോകത്തെ എല്ലാ മനുഷ്യരെയും, നമ്മുടെ കൂട്ടുകാരെയും, നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും മറ്റു സുഹൃത്തുക്കളെയും എല്ലാവരെയും സൃഷ്ടിച്ചത് ഒരേ ഒരു നാഥനാണ്, ഒരേ ഒരു
2: നാഥനാണ്
0: എന്നതാണ് ഒന്നെന്ന് ചൊല്ലുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടതെല്ലാം ഈ ലോകത്ത് ഒരുക്കി തന്നിട്ടുള്ള, ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്ന ആ അല്ലാഹുവിനെ അല്ലാതെ നമ്മൾ ആരാധിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കിതെല്ലാം തന്നത് അല്ലാഹു. എന്നിട്ട് നമ്മൾ ആരാധിക്കുന്നതും നന്ദി കാണിക്കുന്നതും മറ്റേതെങ്കിലും ആളുകൾക്കായാൽ അത് അല്ലാഹുവിന് ഇഷ്ടപ്പെടുമോ? ഇല്ല. അല്ലാഹുവിന് കോപമായിരിക്കും അവരോടുണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഷിർക്ക് എന്ന് പറയുന്നത് അല്ലേ. എല്ലാം ഒരുക്കി തന്ന അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതിന് പകരം, അവനെ ആരാധിക്കേണ്ടതിന് പകരം ആരോട് കാണിക്കുന്നു? മറ്റുള്ള ആളുകളോടും ദൈവങ്ങളോടും കാണിക്കുമ്പോഴാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വെറുപ്പും ദേഷ്യമൊക്കെ നമ്മളോടുണ്ടാവുക അല്ലേ. അങ്ങനെ അള്ളാഹുവിൻ്റെ വെറുപ്പും ദേഷ്യമൊക്കെ കിട്ടാൻ നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹു എപ്പോഴും നമ്മളെ ഇഷ്ടപ്പെടണം അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹു നമുക്ക് നൽകണമെന്നാണ് നമ്മുടെ ഒക്കെ ഇഷ്ടം, നമ്മുടെ ഒക്കെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സൃഷ്ടിച്ച ആ അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കുകയും ആ അർത്ഥത്തിലുള്ള നന്ദി കാണിക്കലും ഒക്കെ പാടുള്ളൂ അല്ലേ. അതാണ് ഒന്നെന്ന് ചൊല്ലിയപ്പോൾ നമ്മൾ ഓർത്തത്. എങ്കിൽ അടുത്ത വരിയിലേക്ക് നമുക്ക് പോകാമല്ലോ അല്ലേ.
1: അതെ.

0: ചൊല്ലാമെന്ന്. ഒന്ന് പാടിക്കേ. രണ്ടെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, രണ്ടുണ്ട് നമ്മൾക്കു ജന്മമെന്ന്. ഒന്നെന്ന് ചൊല്ലിയപ്പോൾ നമ്മൾ എന്തോർത്തു? അള്ളാഹു ഒരുവനാണ്, നമ്മളൊക്കെ സൃഷ്ടിച്ച ആ നാഥൻ ഏകനാണ് എന്ന് ഓർത്തു അല്ലെ. രണ്ടെന്ന് ചൊല്ലിയപ്പോ എന്തോർക്കണം എന്നാണ് ഈ പാട്ടില് പറഞ്ഞത്?
1: നമുക്ക് രണ്ട് ജന്മമുണ്ടെന്ന്.
0: അതെ, നമുക്ക് രണ്ട് ജന്മമുണ്ടെന്ന് അല്ലേ. ഏതൊക്കെ രണ്ട് ജന്മം?
1: ഒന്ന് ഈ ലോകത്ത്, ഒന്ന് പരലോകത്ത്.
0: അതെ, ഒന്ന് ഈ ലോകത്തേക്ക് നമ്മൾ ജനിച്ചു അല്ലേ. ഈ ലോകത്തേക്ക് നമ്മളൊക്കെ ജനിച്ചു വീണില്ലേ. എല്ലാരും ജനിച്ചിട്ടില്ലേ? ജനിക്കാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. എല്ലാവരും ജനിച്ചു അല്ലേ. ഇനി വീണ്ടും ഒരു ജന്മം കൂടി ഉണ്ട് എന്നാ പറയുന്നത്. രണ്ട് ജന്മം അല്ലേ, ഒന്ന് ഈ ലോകത്ത് ജനിച്ചു കഴിഞ്ഞു, ഇനി ഒരു ജന്മം എവിടെയുണ്ട്? അതെ, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും പരലോകത്ത് മറ്റൊരു ജന്മം കൂടിയുണ്ട് എന്നാണ് ഈ പാട്ടിൽ നമ്മൾ കേൾക്കുന്നത് അല്ലേ. അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒരു ജന്മം മാത്രമുള്ളായിരുന്നെങ്കിൽ, നമ്മളിപ്പോൾ ഈ ലോകത്ത് ജനിച്ചു, ഇനിയൊരു ജന്മമൊന്നുമില്ല, നമ്മൾ മരിച്ച് അങ്ങനെ മണ്ണോടടിഞ്ഞ് പോകുമായിരുന്നെങ്കിൽ, നമ്മൾ ഇങ്ങനെയുള്ള സൽപ്രവർത്തികളിലും അതുപോലെ നല്ല കുട്ടിയും ഒക്കെ ആയി ജീവിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നോ? ഇല്ല. മറ്റു പല കുട്ടികളും, മറ്റു പല ചീത്ത കുട്ടികളും ചെയ്യുന്ന പോലെ വികൃതിയൊക്കെ കാണിച്ച് ഉപ്പയും ഉമ്മയൊക്കെ അനുസരിക്കാതെ അങ്ങനെയൊക്കെ നടക്കാമായിരുന്നു അല്ലേ. പക്ഷേ നമുക്കൊരു ജന്മം കൂടിയുണ്ട് പരലോകത്ത്. അവിടെ അള്ളാഹു നമുക്ക് നമ്മൾ ചെയ്ത നന്മകൾക്കനുസരിച്ച് തിന്മകൾക്കനുസരിച്ച് നമുക്ക് പ്രതിഫലം നൽകും എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അല്ലേ. അങ്ങനെ ഒരു ജന്മം ഉള്ളതുകൊണ്ടാണ് നമ്മളും നമ്മെ പോലെയുള്ള വിശ്വാസികളുമൊക്കെ നല്ല മനുഷ്യരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലേ. അപ്പോൾ അത്തരമൊരു വിശ്വാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ നല്ല വഴിക്ക് നടത്താൻ വേണ്ടി ഉപകരിക്കും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലൊക്കെ നമുക്ക് വീണ്ടും അടുത്തൊരു ജന്മമുണ്ട് എന്ന്, അതുപോലെ തന്നെ പരലോകത്ത് നന്മ തിന്മകൾക്ക് പ്രതിഫലമുണ്ട് എന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നത് കേൾക്കാം. ശരി, അങ്ങനെയെങ്കിൽ നമ്മുടെ പാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. ഇതുവരെ നമ്മൾ രണ്ട്, ഒന്നെന്ന് പറയുമ്പോഴും രണ്ടെന്ന് പറയുമ്പോഴും എന്തൊക്കെ ഓർക്കണമെന്ന് അടങ്ങുന്ന രണ്ട് വരികൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ആ രണ്ട് വരികളൊന്ന് പാടിക്കേ. നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പോൾ പീസ് റേഡിയോ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ഒന്നിച്ചു പാടിക്കേ.

0: എന്ന്.
1: അതെ, വളരെ ശരിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് പോകാം.
0: പോകാം
2: പോകാം.
1: മൂന്നെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, മൂന്നാളോ യാത്രയ്ക്കു നല്ലതെന്ന്. എന്താ മൂന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണ്ടേ?

0: അതെന്ന്, അതെന്താ അങ്ങനെ പറയുന്നത്? മൂന്നെന്ന് ചൊല്ലിയപ്പോ എന്തോർക്കണം എന്നാ പറയുന്നത്? മൂന്നാളാണ് യാത്രക്ക് നല്ലത്. അതെന്താ അങ്ങനെ പറയുന്നത് കൂട്ടുകാരെ?
1: അറിയില്ല.
0: ആ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഒരു യാത്രക്കൊക്കെ പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതാണ്, നമ്മൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ട് പേരൊക്കെ ഉള്ളതിനേക്കാളും നല്ലത് ഒരു ടീമാകാൻ, ഒരു ഹയറായ രൂപത്തിൽ പോകാൻ മൂന്ന് പേരാണ് നല്ലത്. എന്ന് വെച്ചാൽ രണ്ട് പേരാകുമ്പോൾ അല്ലെങ്കിൽ ഒരാളൊക്കെ ആകുമ്പോൾ എന്താ കുഴപ്പമെന്നറിയോ? നമ്മളിപ്പോൾ എന്തെങ്കിലും യാത്രയിലൊരു തിന്മ അല്ലെങ്കിൽ എന്തെങ്കിലും മോശപ്പെട്ട ഒരു കാര്യം അതൊക്കെ ചെയ്യാൻ വേണ്ടി വിചാരിക്കുമ്പോൾ ഒന്നാമത്തെ ആൾ ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹം ഇങ്ങനെ വിചാരിച്ച് ഒരു പക്ഷേ അതങ്ങനെ ചെയ്തേക്കാം അല്ലേ? അല്ലെങ്കിൽ രണ്ട് പേരാകുമ്പോഴും അവർ പരസ്പരം ആ നമുക്കത് ചെയ്യാം, അല്ലെങ്കിൽ ആ തിന്മ ആ തെറ്റായ കാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് അവരാണ് ചെയ്യും. പക്ഷെ മൂന്നാളുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നോ രണ്ടോ പേര് ഒരു തിന്മക്ക് വിചാരിച്ചാൽ പോലും മൂന്നാമത്തെ ആൾ പറയും അയ്യോ അത് വേണ്ട, അത് അള്ളാഹുവിന് ഇഷ്ടാവില്ല, അല്ലെങ്കിൽ അത് തെറ്റായ കാര്യമാണ് എന്നു തിരുത്താൻ ഒരു പക്ഷെ മൂന്നാമത്തെ ആളുണ്ടാവും അല്ലേ? അങ്ങനെ യാത്രയിൽ എല്ലാവിധ ഖൈറും നിലനിർത്താൻ നമുക്ക് ഏറ്റവും നല്ലത് മൂന്ന് പേരാണ്, മൂന്ന് പേരടങ്ങുന്ന ഒരു ടീമാണ് യാത്രയ്ക്ക് നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വരിയിൽ എന്തു വന്നത്?

0: യെസ്, നാലെന്ന് ചൊല്ലുമ്പോ എന്താ ഓർക്കാൻ പറഞ്ഞത്? നാവിനെ സൂക്ഷിച്ചാൽ
1: സ്വർഗമെന്ന്.
0: സ്വർഗമെന്ന്. നാവിനെ സൂക്ഷിച്ചാൽ സ്വർഗം കിട്ടുമോ? നാവിനെ എങ്ങനെ സൂക്ഷിക്കുക?
1: നല്ല കാര്യങ്ങൾ പറഞ്ഞ്.
0: അതെ, നല്ല കാര്യങ്ങൾ. നമ്മുടെ നാവ് കൊണ്ട് പറയുന്നത് നല്ല കാര്യങ്ങളാണെന്ന് മാത്രം ഉറപ്പ് വരുത്തുക അല്ലേ? അങ്ങനെയല്ലേ നാവിനെ സൂക്ഷിക്കുക? അല്ലാതെ നാവിനെ എപ്പോഴും ഒരു പെട്ടിക്കുള്ളിൽ കൊണ്ടുവരുന്ന സൂക്ഷിക്കാൻ പറ്റുമോ?
1: ഇല്ല
0: ഇല്ല. നാവിനെ സൂക്ഷിക്കേണ്ടത് നമ്മൾ എന്തു പറയുമ്പോഴും അത് നല്ല കാര്യമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനോ റസൂലിനൊന്നും ഇഷ്ടമല്ലാത്ത കാര്യമല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചാൽ മതി. അതല്ലാതെ തെറ്റായ കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മുടെ നാവിലൂടെ പറയരുത്. തെറ്റായ കാര്യങ്ങൾ നാവിലൂടെ പറയുക എന്ന് വെച്ചാൽ എന്തൊക്കെയാ? ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാൻ പറ്റുമോ കൂട്ടുകാർക്ക്?
1: നുണ പറയാ, മറ്റുള്ളവരെ കളിയാക്കുക.
0: അതെ, പിന്നെ
2: ഉമ്മാനെ ഉപ്പാനെയും അനുസരിക്കില്ല.
0: അതെ, ഉമ്മയും ഉപ്പയൊക്കെ പറയുമ്പോൾ അത് അനുസരിക്കാത്ത രൂപത്തിൽ സംസാരിക്കുക അല്ലേ? വളരെ ശരിയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാവ് കൊണ്ട് തെറ്റായ കാര്യങ്ങൾ കളവ് പറയുന്നത് വളരെ ഗുരുതരമായ തെറ്റല്ലേ? നമ്മുടെ നാവ് കൊണ്ടാണ് നമ്മൾ കളവ് പറയാറുള്ളത് അല്ലേ? അതുപോലെ തന്നെ മറ്റുള്ളവരെ കളിയാക്കുക, മറ്റുള്ളവരെ ചീത്ത വിളിക്കുക. നേരത്തെ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ ഉപ്പയും ഉമ്മയൊക്കെ പറയുമ്പോൾ അതൊന്നും എനിക്ക് വയ്യ എന്നൊക്കെ ധിക്കാര സ്വഭാവത്തിൽ പറയുക. ഇങ്ങനെ നമ്മുടെ നാവ് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ, അങ്ങനെ നാവിനെ സൂക്ഷിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടുമെന്ന് ആരുറപ്പ് തന്നിട്ടുണ്ട്? റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ ഉറപ്പ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പൂമരത്തണിൽ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ സത്യം മാത്രമേ പറയൂ, നന്മകൾ മാത്രമേ പറയൂ, മറ്റുള്ളവർക്ക് ദേഷ്യം ഉണ്ടാവുന്ന, അതുപോലെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന, കളിയാക്കുന്ന അത്തരത്തിലുള്ള വാക്കുകളോ സംസാരങ്ങളോ ഒന്നും നമ്മുടെ നാവിലൂടെ വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചൂടെ? ശരി, അങ്ങനെയെങ്കിൽ നമ്മൾ ഇപ്പോൾ നാലു വരികൾ, നമ്മുടെ പാട്ടിന്റെ നാലു ഭാഗങ്ങൾ പാടിക്കഴിഞ്ഞു. അതൊന്ന് പാടിക്കേ കൂട്ടുകാരെല്ലാവരും, ഇപ്പോൾ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ഒന്നിച്ച് ഉച്ചത്തിലൊന്ന് പാടിക്കേ.

0: മാഷാല്ലാ, വളരെ മനോഹരമായി നമ്മുടെ കൂട്ടുകാർ പാടി. എത്ര പെട്ടെന്നാണ് എല്ലാവരും ഈ ഒരു പാട്ട് കാണാതെ പഠിച്ചത്. മാഷാല്ലാ, ഇത്തരത്തിലുള്ള നല്ല പാട്ടുകൾ പഠിക്കാനും നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വരികൾ മനഃപ്പാഠമാക്കാനൊക്കെയാണ് നമ്മളെപ്പോലെയുള്ള നല്ല കൂട്ടുകാരെ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ വരിയിലേക്ക് നമുക്ക് പോയാലോ. അഞ്ചെന്ന് ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ഓർമ്മ വരിക, അല്ലെങ്കിൽ ഓർക്കേണ്ടി വരിക? ഒന്ന് ഓർത്ത് നോക്കൂ.
1: അഞ്ച് നമസ്കാരം.
0: അതെ, അഞ്ചെന്ന് ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അഞ്ച് നമസ്കാരമായിരിക്കും നമുക്ക് ഓർമ്മ വരിക അല്ലേ? അത് തന്നെയാണ് നമ്മുടെ പാട്ടിന്റെ വരികളിലുള്ളതും. നമുക്ക് പാടാം. അഞ്ചെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, അഞ്ചു നമസ്കാരം വാജിബെന്ന്. പഠിക്കെ.
2: അഞ്ചെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, അഞ്ചു നമസ്കാരം വാജിബെന്ന്.
0: അതെ, അഞ്ചു നമസ്കാരം വാജിബെന്നാണ് അഞ്ചെന്ന് ചൊല്ലുമ്പോ ഓർക്കാൻ പറഞ്ഞത്. അതെന്താ അഞ്ചു നമസ്കാരം വാജിബ് എന്ന് പറഞ്ഞാ? എന്താ വാജിബ്?
1: നിർബന്ധം.
0: യെസ്, നിർബന്ധം. നമ്മൾ ഫർള് എന്നൊക്കെ പറയില്ലേ, അതേപോലെ വാജിബ് എന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് വാജിബ് എന്ന് പറയാ. അപ്പൊ അഞ്ചു നമസ്കാരം വാജിബാണ്. ഏതൊക്കെയാ അഞ്ചു നമസ്കാരം?
1: സുബ്ഹി, ളുഹ്ർ, അസ്ഹർ, മഗ്രിബ്, ഇശാ.
0: അതെ, അഞ്ചു നമസ്കാരം. ഒന്ന്, രാവിലെ ഒരു അഞ്ചു മണിക്ക് ശേഷമൊക്കെ നമ്മളൊരു ബാങ്ക് കേൾക്കാറില്ലേ, ആ സമയത്ത് സൂര്യനൊക്കെ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ നമസ്കരിക്കുന്ന സുബ്ഹ് നമസ്കാരം. അതുപോലെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 12:30 ആവുമ്പോൾ, ഞാൻ പറയുന്നത് നമ്മളെ നാട്ടിലെ എന്ന് വെച്ചാൽ കേരളത്തിലൊരു സമയം അനുസരിച്ചാണ്. ഒരു പക്ഷേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്ന കൂട്ടുകാർക്ക് ഇത് ഒരു വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും ഓരോ നമസ്കാരങ്ങളും വരുന്നത്. ഏതായാലും ഒരു ഉച്ച സമയത്ത് നമ്മൾ നിർവഹിക്കുന്ന ളുഹ്ർ നമസ്കാരം, അതേപോലെ വൈകുന്നേരം നമ്മൾ നിർവഹിക്കുന്ന അസ്ർ, പിന്നെ സൂര്യൻ അസ്തമിച്ച ഉടനെ നമ്മൾ നിർവഹിക്കുന്ന മഗ്രിബ്, അതുപോലെ രാത്രിയായി കഴിഞ്ഞാൽ നമ്മൾ നിർവഹിക്കുന്ന ഇശാ. ഇങ്ങനെ അഞ്ചു നമസ്കാരങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഏതെങ്കിലും അവസ്ഥയിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അസുഖമായി കഴിഞ്ഞാലും നമുക്ക് മറ്റെന്തു പ്രയാസങ്ങളുണ്ടെങ്കിലും എല്ലാ അവസരത്തിലും കഴിയുന്ന രൂപത്തിൽ നമുക്ക് നമസ്കരിച്ചേ പറ്റൂ അല്ലേ? ഓരോ സമയത്തെയും നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ എല്ലാ നമസ്കാരങ്ങളും കൂടി ആകെ എത്ര റെക്കാഴത്തുണ്ട്? ഒരു ചോദ്യമാണ് എം എസിൻ്റെ ഒരു ചോദ്യം. എല്ലാ നിസ്കാരങ്ങളിലെയും റെക്കാഴത്തുകൾ കൂട്ടി നോക്കിയാൽ ആകെ എത്ര റെക്കാഴത്ത് നമ്മളൊരു ദിവസം നമസ്കരിക്കുന്നുണ്ടാവും വാജിബായി?
1: 17.
0: യെസ്, കറക്റ്റ് ആൻസറാണ്. 17 റെക്കാഴത്താണ് നമ്മൾ നിർബന്ധമായും ഒരു ദിവസത്തിൽ നമസ്കരിക്കുന്ന റെക്കാഴത്തുകളുടെ എണ്ണം അല്ലേ?
1: അതെ.
0: അതൊന്ന് വിഭജിച്ച് പറഞ്ഞ് എന്ന് വെച്ചാൽ സുബ്ഹ് എത്ര റെക്കാഴത്താ?
1: 2.
0: ഇശാഓ?
1: 4.
0: ളുഹ്റോ?
1: 4.
0: അസ്റോ?
1: 4.
0: മഗ്രിബ്?
1: 3.
0: ഇശാ?
1: 4.
0: അതെ, അങ്ങനെ 2+4+4+3+4 അങ്ങനെ ആകെ 17 റെക്കാഴത്തുകൾ ഒരു ദിവസത്തിൽ നമ്മൾ നിർബന്ധമായും നമസ്കരിക്കേണ്ടതുണ്ട്. ഈ നമസ്കാരം ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. റസൂൽ നമ്മളോട് പറഞ്ഞ എന്താ, നമ്മളെ പോലെയുള്ള ചെറിയ കൂട്ടുകാരോട് പറഞ്ഞത്, 7 വയസ്സായാൽ മുതൽ നമ്മൾ എന്ത് ചെയ്യണം?
1: നമസ്കാരം തുടങ്ങണം.
0: അതെ, നമസ്കരിച്ചു തുടങ്ങണം, നമസ്കരിച്ച് ശീലിക്കണം അല്ലേ? 10 വയസ്സായിട്ടും നമ്മൾ നമസ്കരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും എന്തോ ഒരു നിർദ്ദേശം റസൂല് കൊടുത്തിട്ടുണ്ടല്ലോ, അതെന്താ?
1: അടിക്കണം.
0: ആ, വേണമെങ്കിൽ അടിച്ചിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളെ നമ്മൾ നമസ്കരിപ്പിക്കാൻ ശീലിപ്പിക്കണം. കാരണം അത്രയും ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ നമസ്കാരം. നമുക്കറിയാലോ നമ്മുടെ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമതായി നമ്മൾ ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ രണ്ടാമതായി പറയുന്ന ഏതാണ്?
1: നമസ്കാരം.
0: നമസ്കാരമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പൂമരത്താണിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും വളരെയധികം ശ്രദ്ധിക്കണം. അതു പരമാവധി പള്ളിയിലൊക്കെ പോയി ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം കേട്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 5 വരെയുള്ള ഭാഗങ്ങളിലാണ് അല്ലേ? അഞ്ചെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, അഞ്ചു നമസ്കാരം വാജിബെന്ന്. ഇനി ആറെന്ന് ചൊല്ലുമ്പോൾ എന്താണ് ഓർമ്മ വരേണ്ടത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിൻ്റെ വരികളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ നമ്മുടെ പൂമരത്തണിലെ സമയം ഏകദേശം ഇവിടെ അവസാനിക്കാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാട്ടിൻ്റെ ബാക്കി ഭാഗങ്ങൾ ആറെന്ന് പറയുമ്പോഴും ഏഴെന്ന് പറയുമ്പോഴും അതുപോലെ എട്ടെന്ന് പറയുമ്പോഴും ഒക്കെ എന്താണ് ഓർക്കേണ്ടത് എന്ന് തുടങ്ങുന്ന വരികൾ ഉൾക്കൊള്ളുന്ന പാട്ടിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്തൊരു എപ്പിസോഡിലേക്ക് മാറ്റിവെക്കാം. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പായി നമ്മൾ ഇതുവരെ പഠിച്ച അഞ്ചു വരികളും അഞ്ചു ഭാഗങ്ങളും ഒന്നുകൂടെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഒന്നിച്ചൊന്ന് പാടിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. പാടല്ലേ? റെഡിയല്ലേ?
1: റെഡിയാണ്.

0: എന്ന്.
1: അതെ, നമ്മുടെ പാട്ടിന്റെ 5 വരികൾ നമ്മൾ എല്ലാ കൂട്ടുകാരും വളരെ ഭംഗിയായി പാടി പഠിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി ഭാഗം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ പൂമരത്തനിലെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്ന് ഈ പൂമരത്തനിലെ നമ്മളോടൊപ്പം കൂട്ടുകൂടാനെത്തിയ എല്ലാ കൂട്ടുകാർക്കും അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വിട ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പാട്ടിന്റെ ബാക്കി ഭാഗവുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: കുട്ടികളോട് വളരെ ഹൃദ്യമായി സംസാരിച്ച ഒരു സംസാരമാണ് നാം ഇതുവരെ പൂമരത്തണലിൽ ഷമീൽ മഞ്ചേരിയിലൂടെ കേട്ടത്. നാം ഓർമ്മിക്കേണ്ടത് എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. റേഡിയോ വൈബ്സിലിനി നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്.
3: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: വൈബ്സിൽ ഇനി അടുത്തതായി നുറുങ്ങുകളാണ്. ചെറിയ ചെറിയ ആശയങ്ങൾ, അത് എഴുതിയതിന് ശബ്ദാവിഷ്കാരങ്ങൾ നൽകുന്ന പീസ് റേഡിയോ പ്രോഗ്രാമാണ് നുറുങ്ങുകൾ എന്നത്. പണ്ഡിതനെ ഉപദേശിച്ച സ്ത്രീ എന്നത് സെമീർ മുണ്ടേരി രചിച്ചതിന് ശബ്ദം നൽകുന്നത് ബഷീർ വടകര.
1: ഖാസിം ഇബ്നു മുഹമ്മദ് റഹ്മഹുല്ല പറഞ്ഞതായി ഇമാം മാലിക് റഹ്മഹുല്ലായുടെ മുവത്തയിൽ കാണാം. എൻ്റെ ഭാര്യ മരണപ്പെട്ടു. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുർദി റഹ്മഹുല്ല വന്നു. എന്നിട്ട് പറഞ്ഞു, ബനു ഇസ്രായേലരുടെ കൂട്ടത്തിൽ പണ്ഡിതനായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയെ വലിയ ഇഷ്ടമായിരുന്നു. അവൾ മരണപ്പെട്ടു. ഭാര്യയുടെ വേർപാടിൽ മനംനൊന്ത് അദ്ദേഹം വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കാൻ തുടങ്ങി. ഒരാളെയും വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചില്ല. ഇക്കാര്യം കേട്ടറിഞ്ഞ ഒരു സ്ത്രീ അവിടെ എത്തി എനിക്ക് അദ്ദേഹത്തോടൊരു ഫത്വ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ആ പണ്ഡിതനോട് സംസാരിക്കാൻ അവർക്ക് അനുവാദം ലഭിച്ചു. അവർ ചോദിച്ചു, ഞാൻ എൻ്റെ അയൽവാസിയോടൊരു ആഭരണം കടം വാങ്ങിയിരുന്നു. കുറേ കാലം ഞാനത് അണിഞ്ഞു നടന്നു. ഇപ്പോൾ അവർ അത് തിരിച്ചു ചോദിക്കുന്നു. ഞാൻ കൊടുക്കേണ്ടതുണ്ടോ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും. അവർ പറഞ്ഞു, അത് ആഭരണം കുറേ കാലം എൻ്റെ അടുത്തായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കുറേ കാലം ഉപയോഗിക്കാൻ തന്നു എന്നതുകൊണ്ട് തന്നെ അത് തിരിച്ചു കൊടുക്കാൻ നീ ഏറെ ബാധ്യസ്ഥയാണ്. അവർ പറഞ്ഞു, അള്ളാഹു താങ്കളോട് കരുണ ചെയ്യട്ടെ. അള്ളാഹു താങ്കൾക്ക് കടമായി തന്നിട്ട് പിന്നീട് തിരിച്ചെടുത്തതിൻ്റെ പേരിൽ ദുഃഖിച്ചിരിക്കുകയാണോ? അള്ളാഹു അല്ലേ താങ്കളെക്കാൾ അതിനർഹൻ. ആ സഹോദരിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കണ്ണു തുറപ്പിച്ചു.
2: മാഷാല്ലാ, നല്ലൊരു രചനയാണ് നമ്മുടെ സമീർ മുണ്ടേരി രചിച്ചിട്ടുള്ള പണ്ഡിതനെ ഉപദേശിച്ച സ്ത്രീ എന്ന രചനയ്ക്ക് ബഷീർ വടകരയാണ് നുറുങ്ങുകളിലൂടെ ശബ്ദം നൽകിയത്.
0: ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളും ആധികാരികമായി പഠിക്കാനുള്ള അവസരം പീസ് റേഡിയോ ഒരുക്കുന്നു. പീസ് റേഡിയോ വൈബ്സിൽ അടുത്തതായി ഇനി അസ്മാഉൽ ഹുസനയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വ്യത്യസ്തമായ നാമങ്ങൾ കൃത്യമായി ആഴത്തിൽ പഠിക്കാനുള്ള വളരെ സുപ്രധാനമായ ഒരു പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസന. ഇന്ന് അള്ളാഹുവിൻ്റെ നാമമായ അൽ ഖാലിഖ് എന്ന, അഥവാ സ്രഷ്ടാവ് എന്ന വിശേഷണമാണ് നമ്മൾ പഠിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. ഏറെ സ്നേഹാധിനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കുവാനും അതോടൊപ്പം പ്രതീക്ഷയും തവക്കുലുമെല്ലാം റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഒരു നല്ലൊരു ജീവിതം നയിക്കുക എന്നതും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതും ഇതിലൂടെയുള്ള പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യമാണ്. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുമ്പോൾ പൂർണ്ണമായി അതിനെ ഹിഫലാക്കാനും അതിൻ്റെ അർത്ഥവും തേട്ടവും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് നാം പഠിക്കുന്നത് അൽ ഖാലിഖ് എന്ന നാമത്തെക്കുറിച്ചാണ്. അള്ളാഹു അൽ ഖാലിഖാണ്. ഇത് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, മക്കയിലെ മുശ്രിക്കുകൾ പോലും വിശ്വസിച്ചിരുന്നത് അള്ളാഹു ഖാലിഖാണ് എന്നതാണ്. അപ്പോൾ എന്താണ് ഖാലിഖ് എന്ന നാമത്തിൻ്റെ അർത്ഥം? സ്രഷ്ടാവ് എന്നാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതാല മാത്രമാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാത്തിനെയും പടയ്ക്കുന്നവൻ, സൃഷ്ടിക്കുന്നവൻ. അതാണ് അൽ ഖാലിഖ് എന്ന നാമത്തിൻ്റെ അർത്ഥം. അവൻ മാത്രമാണ് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളവൻ. അള്ളാഹു ഖാലിഖാണ് വിശുദ്ധ ഖുർആനിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നു സൂറത്തുൽ മുഖ്മിനൂനിലെ 14-ാമത്തെ ആയത്തിൽ, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എത്ര പരിശുദ്ധനാണ് അള്ളാഹു സൃഷ്ടിക്കുന്നതിൽ! ഏറ്റവും നല്ല സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹു എത്ര നല്ല പരിശുദ്ധൻ, ഉന്നതൻ എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം അസ്ബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു നിരീശ്വരവാദിയായ വ്യക്തി, അയാൾ സൃഷ്ടാവാണ്, സ്വയം സൃഷ്ടാവാണ് എന്ന് പറയാൻ വേണ്ടി ചെറിയ ഒരു തരികിട വിദ്യ നടത്തുന്നുണ്ട്. ഏതായാലും അയാൾ പറഞ്ഞു, ഒരു മാംസം കൊണ്ടുവരാൻ പറഞ്ഞു, ശേഷം ഒരു ഭരണിയിൽ അടച്ചു വെച്ചു. 3 ദിവസം കഴിഞ്ഞ് അതിനെ തുറന്നു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ കൂടിയ ആളുകളൊക്കെ നിൽക്കെ അവിടെ ആ ഭരണിയിലേക്ക് നോക്കുമ്പോൾ, ഒരു കൂജയിലേക്ക് നോക്കുമ്പോൾ ആ ഇറച്ചിയൊക്കെ പുഴുവരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. അങ്ങനെ ഇയാൾ പറഞ്ഞു, ആ പുഴുക്കളെല്ലാം എൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ കൂടി നിന്നവർ ചോദിച്ചു, നീ സൃഷ്ടാവാണ് എന്ന് വാദിക്കുകയാണെങ്കിൽ നിൻ്റെ സൃഷ്ടികളാണല്ലോ ഇത്, ഈ പുഴുക്കൾ. എങ്കിൽ ഒന്നാമത്തെ ചോദ്യം, ഇതിൽ എത്ര എണ്ണം പുഴുക്കളാണുള്ളത് എന്ന് ചോദിച്ചു. രണ്ടാമത്തെ ചോദ്യം, ഇതിൽ തന്നെ ആണെത്ര പെണ്ണെത്ര എന്ന് ചോദിച്ചു. മൂന്നാമത്തെ ചോദ്യം, ഇതിനുള്ള ഭക്ഷണം എന്താണ്, എന്താണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആ നിരീശ്വരവാദിയായ വ്യക്തി ഉത്തരം മുട്ടിപ്പോകുന്ന സംഭവം അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. ഇതെന്തിനാണ് ഉദ്ധരിച്ചത് എന്ന് ചോദിച്ചാൽ, സ്വയം സൃഷ്ടാവാണ് എന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്നാൽ സൃഷ്ടാവ് ആരായിരിക്കണം? അതാണ് ശേഷമുള്ള സംഭവം നമുക്ക് ഉണർത്തിത്തരുന്നത്. സൃഷ്ടാവ് എന്നത് വെറുതെ സൃഷ്ടിച്ചു വിടുകയല്ല ചെയ്തത്. ആരെ സൃഷ്ടിച്ചു, എന്തിനു സൃഷ്ടിച്ചു, എത്ര സൃഷ്ടിച്ചു, അതാണാണോ പെണ്ണാണോ, ഇങ്ങനെയുള്ള എല്ലാ എ ടു സെഡ് കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അള്ളാഹു ഖാലിഖാണെന്ന് പറയുമ്പോൾ, അള്ളാഹു അല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹീക്കും. അള്ളാഹു ആരാണ്? അള്ളാഹു ഖാലിഖാണെന്ന് പറയുമ്പോൾ നിങ്ങളെ സൃഷ്ടിക്കുക മാത്രമല്ല, നിങ്ങൾക്കുള്ള ഉപജീവനം മുഴുവൻ നൽകുന്നവൻ അള്ളാഹുവാണ്. മാത്രമല്ല, നിങ്ങളെ ജീവിപ്പിക്കുന്നവൻ, നിങ്ങളെ മരിപ്പിക്കുന്നവൻ, നിങ്ങൾക്കുള്ള എല്ലാ വിഭവങ്ങളും നൽകുന്നവൻ ആ അള്ളാഹുവാണ്. അവിടെയാണ് ഈ നിരീശ്വരവാദി ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടി നിൽക്കുന്നത്. അപ്പോൾ ഖാലിഖ്, യഥാർത്ഥ ഖാലിഖ് ആര് എന്ന് ചോദിച്ചാൽ, അത് അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വതാല വെറുതെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. സൃഷ്ടിപ്പിൻ്റെ എണ്ണമത്ര, ഒരു സൃഷ്ടി എപ്പോൾ അവൻ്റെ ഉത്ഭവം ഉണ്ടാകണം, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അവൻ മാത്രമാണ് എല്ലാത്തിനെയും കൃത്യമായി പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനും എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം സൃഷ്ടിപ്പ് മാത്രമല്ല അള്ളാഹു നടത്തിയിട്ടുള്ളത്, സൃഷ്ടിപ്പിൻ്റെ സകലമാന കാര്യങ്ങളും വിശേഷണങ്ങളും വിഷയങ്ങളും അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അല്ലദി ഖലഖ സബ സമാവാതിൻ ومن الارض مثلهن يتنزل الامر بينهن ليعلموا ان الله على كل شيء قدير وان الله قد احاط بكل شيء علما. الله പറയാണ്, ആകാശത്തെ ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചു, അതുപോലെയുള്ള ഭൂമിയെയും സൃഷ്ടിച്ചു. അപ്പോൾ അതിലെ എത്ര എണ്ണം സൃഷ്ടിച്ചു എന്ന് അല്ലാഹു പറഞ്ഞു, ഏത് ഇനമെന്ന് പറഞ്ഞു അല്ലാഹു തീർന്നില്ല. അതിൽ നിന്ന് അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്നവൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞു. ഇതിനൊക്കെ കഴിവുള്ളവൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല, അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു, ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, എല്ലാത്തിനെക്കുറിച്ചും അറിവുള്ളവനും അല്ലാഹുവാണ്. ആർക്ക് എന്ത് വേണം, എപ്പോൾ വേണം, എത്ര വേണം, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, സൃഷ്ടിപ്പിൻ്റെ ഓരോ ന്യൂനാൽ ന്യൂന കാര്യങ്ങളെക്കുറിച്ചും, മൈന്യൂട്ടായ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അല്ലാഹുവിനറിയാം. അവിടെയാണ് ഈ അസ്ബഹാനി, ഇമാം അസ്ബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവത്തെ ഉദ്ധരിക്കുന്നത്. കാരണം കേവലം പുഴുക്കൾ, ഒരു കൂജയ്ക്കുള്ളിലെ കുറച്ച് പുഴുക്കൾ, അതിൻ്റെ എത്ര എണ്ണമുണ്ട് എന്ന ചോദ്യത്തിന് പോലും ഇവൻ സൃഷ്ടാവാണ് എന്ന് വാദിച്ചിട്ട് അവന് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ യഥാർത്ഥ സൃഷ്ടാവാരാണ്? അതാണ് ഈ ആയത്തിലൂടെ പറഞ്ഞത്. അള്ളാഹു സൃഷ്ടിക്കുന്നു, ആ സൃഷ്ടിപ്പിൻ്റെ എണ്ണവും വണ്ണവും വലിപ്പവും അതിൻ്റെ എല്ലാ കാര്യങ്ങളെയും എ ടു സെഡ് കാര്യങ്ങളെയും അറിയുന്നവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. ഒന്നിനും സൃഷ്ടാവ് വേറെയില്ല, സൃഷ്ടാവ് ഒന്നു മാത്രമേ ഉള്ളൂ. അള്ളാഹു അല്ലാതെ വേറൊരാളും സൃഷ്ടാവായി അൽ ഖാലിഖായി ഇല്ല എന്നതാണ് നാം രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്. ദാലിക്കും അല്ലാഹു റബ്ബുക്കും, അതാകുന്നു നിങ്ങളുടെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹില്ല, ആരാധ്യനില്ല എന്ന് പറഞ്ഞിട്ട് ഖാലിഖു കുല്ലി ഷൈഇൻ ഫഅബ്ദൂഹു വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ. അല്ലാഹു പറയാണ്, എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അവനാകുന്നു. ഇപ്പോൾ മൃഗങ്ങളുടെ സൃഷ്ടാവ് വേറെ, അല്ലെങ്കിൽ ഇഴജന്തുക്കളുടെ സൃഷ്ടാവ് വേറെ, അങ്ങനെ ഒന്നുമില്ല. സമുദ്രത്തിൻ്റെ സൃഷ്ടാവ് വേറെ, അങ്ങനെ ഒന്നുമില്ല. എല്ലാത്തിൻ്റെയും, ഈ ഉലകത്തിൻ്റെ മുഴുവൻ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും അതുപോലെ തന്നെ കാട്ടിലെ ജന്തുക്കളുടെയും ഇഴജന്തുക്കളുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ജിന്നുകളുടെയും മലക്കുകളുടെയും എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമത് മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഒഴികെയുള്ള എല്ലാം സൃഷ്ടികളാണ്. അള്ളാഹു ഒഴികെയുള്ള എല്ലാം സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ചോദിച്ചു, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാത്ത ഏതെങ്കിലും ഒരു സ്രഷ്ടാവിനെ നിങ്ങൾക്കറിയുമോ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അള്ളാഹു അല്ലാതെ ഏതെങ്കിലും ഒരു സ്രഷ്ടാവ് ഉണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് ചോദിക്കുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. കാരണം സ്രഷ്ടാവിനു മാത്രമാണ് ആരാധന സമർപ്പിക്കേണ്ടത്. എന്നാൽ സൃഷ്ടികൾക്ക് ആരാധന സമർപ്പിക്കുക എന്നത് അത് സ്രഷ്ടാവിനോട് കാണിക്കുന്ന നന്ദികേടാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തൊരു സ്രഷ്ടാവില്ല എന്ന് അള്ളാഹു ഇവിടെ സമർത്ഥിക്കുകയാണ്. ഇനി നാലാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ താഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും ഒരു സൃഷ്ടിയെ, ഒരു മഖ്ലൂഖിനെ നമ്മൾ അനുസരിക്കേണ്ടതില്ല എന്നാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു സൃഷ്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഏതൊരു ശക്തി നമ്മോട് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തള്ളിക്കളഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ദൗത്യം, ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്തമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് യഥാർത്ഥത്തിൽ മുഖ്യമായിട്ടുള്ളതും എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അത് നടത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാജിൻ, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, എന്തിനെ സൃഷ്ടിച്ചു എന്നാണ് ശേഷമുള്ള ആയത്തുകളിൽ പറഞ്ഞത്. നബുത്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ, പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, വെറുതെ സൃഷ്ടിച്ചതല്ല, പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. നബുത്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ, അവന് കേൾവിയും കാഴ്ചയും ഒക്കെ നൽകിയത് എന്തിനാ? പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് തീർന്നില്ല, വീണ്ടും എന്തിനാണ് ആ പരീക്ഷണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, നേരായ പാതയൊക്കെ കാണിച്ചു തന്നു, പ്രവാചകൻ അയച്ചു, വിശുദ്ധ ഖുർആൻ ഇറക്കി, ഇങ്ങനെ ശരിയായ പാതയെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചു തന്നിട്ടും ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, ശുക്ര് ചെയ്ത് അള്ളാഹുവിന് നന്ദിയുള്ള അടിമയായി മാറുകയാണോ, അതല്ല അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിന് നന്ദികെട്ട അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു പറഞ്ഞത്. മാത്രമല്ല, മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചതെന്ത്, എന്തിന് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞപ്പോൾ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ആ സൃഷ്ടിച്ച സ്രഷ്ടാവിന് നന്ദി കാണിച്ചുകൊണ്ട്, റബ്ബിന് സർവ്വതും സമർപ്പിച്ചുകൊണ്ട്, ഇബാദത്തുകളിൽ അനുഷ്ഠിച്ച് ജീവിക്കുക എന്നതാണ് സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിൽ കൃത്യമായ ലക്ഷ്യം അള്ളാഹുവിനുണ്ട്. അതോടൊപ്പം ചില ബാധ്യതകൾ നമുക്ക് അള്ളാഹുവിനോടുമുണ്ട്. അതാണ് നേരത്തെ മുകളിൽ പറഞ്ഞു വച്ചത്, അള്ളാഹുവിന് ഇബാദത്തുകൾ സമർപ്പിക്കുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസുൽ സഹാബത്തെ ഉണർത്തുകയാണ്. ഫിൽ ഇൻസാനി സലാസമിഅത്തിൻ വസബഊന മിഫ്സല, ഒരു മനുഷ്യനെ 360 സന്ധികളുണ്ട്. ആ 360 സന്ധികൾക്കും സ്വതക്ക കൊടുക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള ബാധ്യതയായിക്കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പോൾ സഹാബത്ത് അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാണ്, എല്ലാ ദിവസവും, ചില ഹദീസിൽ കാണാം സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ്. അപ്പോൾ സഹാബത്ത് അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാണ്, റസൂലെ, എല്ലാ ദിവസവും 360 സ്വതക്ക കൊടുക്കുക എന്നത് എങ്ങനെയാണ് കഴിയുക? കാരണം അന്ന് സ്വഹാബികൾ പട്ടിണിയിലാണ്, പട്ടിണി പാവങ്ങളായ സ്വഹാബികൾ കൂടെയുണ്ട്. അവരൊക്കെ ചോദിക്കുകയാണ്, എങ്ങനെയാണ് റസൂലെ 360 സ്വതക്ക നമ്മൾ കൊടുക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, വഴിയിൽ നിന്ന് മാർഗ തടസ്സം നീൽക്കുക എന്നത് നിങ്ങൾ ചെയ്യലില്ലേ, അത് സ്വതക്കയാണ്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് നടന്നു പോവുകയില്ലേ, അതും സ്വതക്കയാണ്. അതുപോലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ വകുല്ലു തഹ്മീദത്തിൻ സദഖ വകുല്ലു തഹ്ലീലത്തിൻ സദഖ വകുല്ലു തക്ബീറത്തിൻ സദഖ. ഇങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാ ഇതൊക്കെ പറയൽ സ്വതക്കയാണ് എന്ന് പറഞ്ഞു. വ അംറും ബിൽ മഅറൂഫി സദഖ വ നഹ്യു അനിൽ മുൻകരി സദഖ. ഇങ്ങനെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഇതെല്ലാം സ്വതക്കയാണ് എന്ന് പറഞ്ഞു. തീർന്നില്ല, എത്രത്തോളമെന്ന് വെച്ചാൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഇണചേരുക എന്നതുവരെ സ്വതക്കയാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അബുവാബുൽ ഖൈർ തുറക്കപ്പെട്ട വാതിലാണ് എന്നും ധാരാളം നന്മകൾ ചെയ്യാൻ അവസരങ്ങളുണ്ട് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതെല്ലാം സ്വതക്കയാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എത്രത്തോളം നിസാരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന തൻ്റെ സഹോദരൻ്റെ മുന്നിലേക്ക് കാണുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി മുഖപ്രസന്നതയോടുകൂടി ചിരിക്കുക എന്നതുപോലും സ്വതക്കയാണ് എന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇതിനെയെല്ലാം ഒരൊറ്റ കർമ്മം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ട് ദുഹാ നിസ്കാരം രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നതിലൂടെ ഇതിനെല്ലാം പരിഹാരമായി എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് പ്രത്യേകിച്ചും നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നത് നമ്മുടെ ബാധ്യതയായിക്കൊണ്ട് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദുഹാ നിസ്കാരം നിർവഹിക്കുന്നതോടൊപ്പം മറ്റു നിസ്കാരങ്ങളും മറ്റു കർമ്മങ്ങളും നിർവഹിക്കുമ്പോൾ അതിൽ മധുരത്തിൻ്റെ മേൽ മധുരം, ഇരട്ടി മധുരം എന്നൊക്കെ പറയും പോലെ നമുക്ക് കൂടുതൽ നന്മകൾ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഏതായാലും നമുക്ക് റബ്ബിൻ്റെ മേലുള്ള ബാധ്യതകളെ, ഖാലിക്കായ അള്ളാഹുവിനോട് തീർക്കേണ്ട ബാധ്യതകളെ നമ്മൾ ചെയ്തു തീർത്തിട്ടില്ല എങ്കിൽ നഷ്ടം നമുക്കാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിച്ചാലും അള്ളാഹ്ക്ക് അള്ളാഹുവിൻ്റെ പ്രതാപത്തിൽ നിന്നൊന്നും കുറയാനില്ല. നമ്മളെല്ലാവരും അള്ളാഹുവിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രതാപത്തിലേതും കൂടാനും പോകുന്നില്ല. നാം നന്ദി കാണിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന തിരിച്ചറിവോടുകൂടി ഖാലിക്കായ റബ്ബ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നാം നന്ദി കാണിക്കുക എന്നത് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഖാലിക്കായ റബ്ബ് എന്ന് അൽ ഖാലിക് എന്ന നാമം പഠിക്കുമ്പോൾ ഖാലിക്കായ റബ്ബിനു മാത്രമാണ് യഥാർത്ഥത്തിൽ ഇബാദത്തുകൾ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നതാണ് മർമ്മപ്രധാനമായി നമ്മൾ ഓർത്തെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെന്താ ചെയ്യേണ്ടത്? ലാ യഖ്ലുഖൂന ഷൈഅൻ വഹും യുഖ്ലഖൂൻ, അവരാരും എന്ത് ചെയ്തിട്ടില്ല, ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, പക്ഷേ അവരാകട്ടെ സൃഷ്ടികളുമാകുന്നു എന്നാണ്. അപ്പോൾ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ ആയത്തിൽ നമുക്ക് അള്ളാഹു പഠിപ്പിച്ചിരുന്നത്. അള്ളാഹുക്ക് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല, അവരാകട്ടെ സൃഷ്ടികളുമാണ്. അതുകൊണ്ട് സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കരുതേ, സ്രഷ്ടാവായ ഖാലിക്കായ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കൂ, അവനോട് മാത്രം സഹായം തേടൂ എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞത് ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാ ലയഖ്ലുഖു ദുബാബൻ വലവിജ്തമഊ ലഹു, ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാ, അള്ളാഹുക്ക് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരാകട്ടെ ലയഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല. ഇനി അവർ ലോകത്തുള്ള മുഴുവൻ ശക്തികളും അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന കല്ല്, മുള്ളു, മുരട്, മൂർഖം പാമ്പ്, കാഞ്ഞിരക്കുറ്റി, ആൽത്തറകൾ, മക്ബറകൾ, ജാറങ്ങൾ, ബാബമാർ, ബീബിമാർ അല്ലെങ്കിൽ മനുഷ്യ ദൈവങ്ങൾ എന്നറിയപ്പെടുന്നവർ, ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഈച്ചയെ പടയ്ക്കാൻ ശ്രമിച്ചാൽ അതിനും സാധിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് സൃഷ്ടികളിലേക്കല്ല നമ്മുടെ അഭയം പോകേണ്ടത്, സ്രഷ്ടാവായ അള്ളാഹുവിലേക്കാണ് നമ്മുടെ അഭയവും തേട്ടവും, കൈകൾ ഉയരേണ്ടതും, പ്രാർത്ഥനകൾ ഉണ്ടാകേണ്ടതും, സുജൂദുകൾ വർദ്ധിക്കേണ്ടതും. ആ റബ്ബിലേക്ക് മാത്രമാണ് നമ്മുടെ എല്ലാ ആരാധനകളും സ്രഷ്ടാവായ അള്ളാഹുവിനു മാത്രമാണ് സമർപ്പിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട, അൽ ഖാലിക്കായ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന, അൽ ഖാലിക് എന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ സൃഷ്ടിപ്പ് എന്നത്, നമ്മെ അള്ളാഹു സൃഷ്ടിച്ചത് എന്നത് വെറുതെ വിട്ടിട്ടല്ല, സൃഷ്ടിച്ചിട്ടങ്ങ് വെറുതെ വിട്ടിട്ടില്ല. കൃത്യമായ ലക്ഷ്യം അള്ളാഹുവിനുണ്ട്, നമുക്കും കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകണം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. അഫ ഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, അള്ളാഹു പറയാണ് നിങ്ങളെ സൃഷ്ടിച്ചു എന്നിട്ട് ഞാൻ വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുമെന്ന് ചിന്തിക്കുക, വഅന്നക്കും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പരലോകമുണ്ട്, ആ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം കൃത്യമായി പറയാൻ നമുക്ക് സാധിക്കണം. അതിന് ഒന്ന്, റബ് ഖാലിക്കായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവൻ പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കണം, അവൻ പറഞ്ഞ രൂപത്തിൽ ജീവിക്കണം, അവനെ വിധേയപ്പെട്ടുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. കീഴ്വണക്കം മുഴുവൻ റബ്ബിന് മാത്രമായിരിക്കണം. സൃഷ്ടികളിലേക്കല്ല നമ്മുടെ അഭയങ്ങൾ പോകേണ്ടത്, സൃഷ്ടികളിലേക്കല്ല നമ്മുടെ പ്രയാസങ്ങൾ സമർപ്പിക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥനകൾ ഉയരേണ്ടത് ഖാലിക്കായ അള്ളാഹുവിലേക്കാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അവൻ സൃഷ്ടിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് നമ്മൾ അടുത്തതായി മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ഖാലിക്കാണെന്ന് പറയുമ്പോൾ അള്ളാഹു ഒരിക്കൽ സൃഷ്ടിച്ചിട്ട് പിന്നെ മിണ്ടാതിരിക്കലല്ല, അള്ളാഹു അവൻ്റെ സൃഷ്ടിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വറബ്ബുക യഖ്ലുഖുമാ യശാഉ വയഖ്താർ, അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ആ സൃഷ്ടിപ്പിൽ നിന്ന് ചിലതിനെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ ഖാലിഖ് എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവാണ്, ഒന്നുമില്ലാത്തതിൽ നിന്ന് എല്ലാത്തിനെയും പടച്ചവൻ അത് ഖാലിക്കായ അള്ളാഹു മാത്രമാണ്. അതാണ് മർമ്മപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സൃഷ്ടിപ്പിൽ ചില ലക്ഷ്യം അള്ളാഹുവിനുണ്ട്. ആ ലക്ഷ്യത്തോടൊപ്പം സൃഷ്ടികൾക്ക് ചില ബാധ്യതകളും അള്ളാഹുവിനോടുണ്ട്. ആ ബാധ്യതകളിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് റബ്ബിന് മാത്രം ഇബാദത്ത് സമർപ്പിക്കുക എന്നത്, അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത്. അതോടൊപ്പം അവൻ്റെ സൃഷ്ടിപ്പ് കണ്ടിന്യൂസായി നടന്നുകൊണ്ടിരിക്കുകയാണ്, അവൻ മാത്രമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് എന്നും എല്ലാത്തിൻ്റെയും കണക്ക് കൃത്യമായി വച്ചുകൊണ്ട് സൃഷ്ടിച്ചു എന്നതും വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നമ്മുടെ അവധി നിശ്ചയിച്ചിട്ടുണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മൾ എത്ര കഴിക്കണം, എത്ര സമ്പാദിക്കണം, എന്തൊക്കെ ഉണ്ടാക്കണം, എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതാല നിർണയിച്ചിട്ടാണ് അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ നിർണയമെന്നുള്ളത് നമ്മളെക്കുറിച്ച് നേരത്തെ അറിയാമെന്നതുകൊണ്ടാണ്, അതല്ലാതെ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ എന്ന രൂപത്തിലല്ല അള്ളാഹു എഴുതി വച്ചിട്ടുള്ളത്. ഈ സൃഷ്ടി അവൻ എന്തൊക്കെ ചെയ്യും എന്നത് അള്ളാഹുവിന് നേരത്തെ കാലത്തെ അറിയാമെന്നതുകൊണ്ടാണ് അള്ളാഹു എഴുതി വച്ചത്. അത് തന്നെയായിരിക്കും നടക്കുക എന്നതും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും അൽ ഖാലിഖായ അള്ളാഹു, അവനിൽ വിശ്വസിക്കുക, അവനിൽ സർവ്വതും സമർപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതൊന്നും സ്രഷ്ടാവല്ല എന്നത് സമർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനെ അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്നോ അവർക്കൊന്നും ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും ഒരീച്ചയെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ സ്രഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, വിളിച്ചു പ്രാർത്ഥിക്കണം, ഇബാദത്തുകൾ സമർപ്പിക്കണം എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ മർമ്മപ്രധാനമായും നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അതോടൊപ്പം നമ്മൾ നന്ദിയുള്ള അടിമയായി മാറണം. 360 സന്ധികളുള്ള നമുക്ക് അള്ളാഹു അങ്ങനെ സംവിധാനിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സന്ധികൾക്ക് എല്ലാ ദിവസവും നന്ദി കാണിക്കുക എന്നത് ബാധ്യതയായിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു. ആ ബാധ്യതയെ നിറവേറ്റിക്കൊണ്ടായിരിക്കണം ഖാലിക്കായ അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടത്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, സൃഷ്ടാവിനെ കുറിച്ച് വളരെ ഹൃദ്യമായി മനസ്സിലാക്കാനുള്ള ഒരവസരമാണ് അസ്മാഉൽ ഹുസ്നയിൽ അബ്ദുർ റൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരം നമുക്ക് ഇന്ന് നൽകിയിട്ടുള്ളത്. കൂടുതൽ പഠിക്കാൻ വേണ്ടി അസ്മാഉൽ ഹുസ്ന തുടർച്ച കേൾക്കാൻ വേണ്ടി ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വൈബ്സിൻ്റെ സമയത്ത് ഇനി നമുക്കൊരു കഥ കേട്ട് തിരിച്ചു വരാം. ഇന്നത്തെ കഥ പറയലിൽ നമ്മോടൊപ്പം ചേരുന്നത്
0: അബ്ദുസ്സലാം വീട്ടിയാണ്. ഔദാര്യം പെയ്തിറങ്ങട്ടെ എന്നതാണ് കഥ. ഈ കഥ രചന നടത്തിയത് അർഷദ് അൽ ഹിക്കമിയാണ്. കഥ രചിക്കുകയും അത് കുട്ടികൾക്ക് വേണ്ട രൂപത്തിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും എടുത്ത ഒരു കഥയാണ് ഔദാര്യം പെയ്തിറങ്ങട്ടെ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള കൂട്ടുകാരെ, ശ്രോതാക്കളെ, കുഞ്ഞുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നും നമ്മൾ കഥ കേൾക്കുകയാണ്, ഔദാര്യം പെയ്തിറങ്ങട്ടെ. ഇതാണ് കഥ. നബിയുടെ അരികിൽ ഒരു അതിഥി എത്തി. ആതിഥ്യമര്യാദയിൽ വളരെ മികച്ചു നിൽക്കുന്നവരാണ് അറബികൾ. അന്നും ഇന്നും കേട്ടിട്ടില്ലേ നിങ്ങൾ? അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സൽക്കാരങ്ങളുണ്ടാവുമെന്നോ? അതുമാത്രമല്ല, ആതിഥ്യമര്യാദ മുസ്ലിങ്ങളുടെ ദീനിന്റെ ഭാഗമാണ്. അതിഥികൾ ആദരിക്കൽ, വീട്ടിൽ വല്ല ഭക്ഷണവുമുണ്ടോ എന്നറിയാൻ നബി ഒരാളെ പറഞ്ഞയച്ചു. അതിഥി വന്നപ്പോ. അപ്പന്നെ വീടെ വീട്ടിൽ നിന്ന് ആള് പറഞ്ഞെന്താന്നോ, വെള്ളമല്ലാതെ അവിടെ ഒന്നുമില്ല എന്നുള്ളതായിരുന്നു. പ്രവാചകന്റെ ഭാര്യയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇദ്ദേഹത്തെ ആരാണ് അതിഥിയായി സ്വീകരിക്കുക എന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി സല്ലം മറ്റുള്ളവരോട് ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലം സഹാബാക്കളോടായിട്ട് ചോദിച്ച ഈ ചോദ്യത്തിന്റെ ഉത്തരം നബിയുടെ അതിഥിയെ സ്വീകരിക്കാനുള്ള ഒരവസരം എന്ന നിലക്ക് അവരെടുത്തു. ഉടൻ തന്നെ അൻസാരിയായ ഒരു സഹാബി എഴുന്നേറ്റു, നബി ഞാൻ സ്വീകരിക്കാം. നബിയുടെ അതിഥിയെ സൽക്കരിക്കാൻ കിട്ടിയ സന്തോഷത്തോടുകൂടി അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തി ഭാര്യയോട് പറഞ്ഞു, നോക്ക് നമുക്കൊരു അതിഥിയുണ്ട്.

0: കണച്ചല്ലോ. അതുകൊണ്ട് അതിഥി സന്തോഷത്തോടെ അങ്ങനെ ഭക്ഷണം കഴിച്ചു. അദ്ദേഹം വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തിരിച്ചുപോയി. വയറ് വിശന്നും മനസ്സു നിറഞ്ഞും അൻസാരി സഹാബിയുടെ കുടുംബം രാത്രി കഴിച്ചുകൂട്ടി. രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം കണ്ടുമുട്ടിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നലത്തെ നിങ്ങളുടെ പ്രവൃത്തി കണ്ട് റബ്ബ് ചിരിച്ചിരിക്കുന്നു എന്ന്. നോക്കണേ, അള്ളാഹുവിന് വരെ സന്തോഷമായൊരു പ്രവർത്തനം. തൻ്റെ വീട്ടിലെ കുടുംബത്തിന് പോലും കൊടുക്കാതെ അതിഥിക്ക് ഭക്ഷണം, ഉള്ള ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സഹാബി കാണിച്ചൊരു പ്രവർത്തനം നോക്കൂ നിങ്ങൾ. അപ്പോൾ കൂട്ടുകാരെ, ഈ കഥയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് അല്ലേ? ഈ കഥ നമ്മളെ ശരിക്കും ഒരുപാട് പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഔദാര്യം നമ്മളിൽ ഇന്ന് എപ്പോഴും ഉണ്ടായിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊരു കഥയുമായി കഥ പറയാൻ പരിപാടിയിൽ അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, നല്ല കഥയൊക്കെ കേട്ടു. ഇനി നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അതിൽ വളരെ സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങളാണ് ജനക്ഷേമത്തിൽ നമ്മൾ കേൾക്കാറുള്ളത്. ഇന്നത്തെ ജനക്ഷേമത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് സയ്യിദ് അബൂബക്കർ സിദ്ദീഖ് ബിൻ അലിയാണ്. മൃഗസംരക്ഷണ വകുപ്പ് സേവനങ്ങൾ, ആട് വളർത്തൽ, ഈ വിഷയത്തിലാണ് ഇന്നത്തെ ജനക്ഷേമം.
2: പീസ് റേഡിയോയുടെ ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ സയ്യിദ് അബൂബക്കർ സിദ്ദീഖാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹം മണ്ണാർക്കാട് വെറ്ററിനറി ക്ലിനിക്കിലെ വെറ്ററിനറി സർജൻ ആണ്. 17 വർഷത്തോളം നീണ്ട സേവനമാണ് അദ്ദേഹത്തിന് ഈ മേഖലയിലുള്ളത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് പ്രദേശവാസിയാണ് അദ്ദേഹം. പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഔദ്യോഗിക സേവന പരിചയമുണ്ട്. മൃഗസംരക്ഷണ വകുപ്പ് നൽകുന്ന സേവനങ്ങൾ, പ്രത്യേകിച്ച് ആട് വളർത്തലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഈ മേഖലയിൽ ക്ലാസ് എടുക്കുന്നതിൽ ഒരു അഗ്രഗണ്യനാണ്. നിരവധി ക്ലാസുകൾ എടുത്തുകൊണ്ട് ഈ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രകടമാണ്. സർ, സ്റ്റുഡിയോയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു.
3: ഓക്കെ, താങ്ക് യു.
2: പണ്ടത്തെ നാട്ടുമ്പുറത്തെ ഒരു കാഴ്ച, ഇടക്കിടക്ക് ചെമ്മരിയാടിൻ്റെ കൂട്ടങ്ങളെപ്പോലെ ആട് കൂട്ടം കൂട്ടമായി നടന്നു പോകുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. ഈയിടെയായിട്ട് അത് കാര്യമായി കാണുന്നില്ല. എന്താണ് സർ ആട് വളർത്തലുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ സാറിന് പറയാനുള്ളത്?
3: ഈ ചോദ്യത്തിൻ്റെ ഒരു മറുപടി എന്നുള്ള നിലക്ക് നമുക്കറിയാം, ഒരു കാലത്ത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് തീർത്തും ഒരു ഗ്രാമീണ മേഖലയായിരുന്നു. കാർഷിക മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു മേഖലയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വരയിട്ട പോലെ പൂർണ്ണമായും നഗരവൽക്കരണം നടന്നിട്ടില്ലെങ്കിൽ പോലും നല്ലൊരു ഭാഗം നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പണ്ട് നമുക്ക് ചെമ്മരിയാടിയും കൂട്ടങ്ങളെപ്പോലെയൊക്കെ ആടുകൾ കൂട്ടമായി പോയി കണ്ടിരുന്നെങ്കിലും ഇപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു സാഹചര്യം നമുക്ക് കിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ നഗരവൽക്കരണം, അതോടൊപ്പം തന്നെ ആടിൻ്റെ ഒരു സുപ്രധാനമായിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ പച്ചയിലകളും അതുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. അപ്പോൾ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് ആളുകൾക്കൊക്കെ വീട് വേണം താമസിക്കാൻ വേണ്ടി. നമുക്കിന്നറിയാം, നെൽപ്പാടങ്ങൾ വരെ നികത്തി വീടാക്കുന്നൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആടുകൾക്ക് ആവശ്യമായിട്ടുള്ള തീറ്റ പൂർണ്ണമായും ലഭിക്കാത്തൊരവസ്ഥയുണ്ട്. പക്ഷേ എങ്കിലും നല്ലൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും ആട് വളർത്തലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു നല്ലൊരു വിഭാഗം ആളുകളുണ്ട്. പക്ഷേ വ്യാപന രീതി എന്ന് പറയും, പുറത്തേക്ക് കൊണ്ടുപോയി ആടിനെ വളർത്തുന്ന രീതിയാണ്. കാരണം സെമി ഇൻറ്റൻസീവ് സിസ്റ്റം എന്ന് പറയും. ഒന്ന്, പകൽ മുഴുവനും ആടുകളെ പുറത്തേക്ക് മേയ്ക്കാൻ വിടുകയും ഒരു വൈകുന്നേരത്തോടുകൂടി രാത്രിയോടുകൂടി ആടുകളെ കൊണ്ടുവന്നൊരു കൂട്ടിൽ ഇടുന്നൊരവസ്ഥയാണ് ഈ ചോദിച്ച ആ ഒരു പ്രത്യേകമായ രീതി. പക്ഷേ ഇപ്പോൾ മിക്കവാറും സെമി ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളുമായി ബന്ധപ്പെട്ട് കൂട്ടിൽ വളർത്തുകയും വളരെ കുറച്ച് സമയം മാത്രം പുറത്ത് വിടുകയും ആടുകൾക്ക് കൂട്ടിലേക്ക് തീറ്റ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യവുമാണ് ഇപ്പം നിലവിലുള്ളത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാഴ്ച നമുക്കിപ്പോൾ കേരളത്തിൽ കാണാൻ കഴിയാത്തത്.
2: അതായത് ആടുകളുടെ ആവാസ വ്യവസ്ഥ കൂടി മനുഷ്യർ കൈയടക്കി.
3: തീർച്ചയായും.
2: എങ്കിലും സാറിൻ്റെ മറുപടിയിൽ നിന്ന് മനസ്സിലായത് ആട് വളർത്തൽ അന്യം നിന്ന് പോയിട്ടില്ല, ഇപ്പോഴും നല്ല രൂപത്തിൽ തന്നെ നടന്നു വരുന്നുണ്ട്.
3: ഉണ്ട് ആടെന്ന് മാത്രമല്ല, പശു വളർത്തലാണെങ്കിലും ആടുവളത്തിലാണെങ്കിലും കോഴി വളർത്തലാണെങ്കിലും

0: കണക്കിലൊക്കെ ഇപ്പോഴും ഒരു നല്ല രീതിയിൽ ഇത്തരം വളർത്തലുമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് കർഷകർ ഇപ്പോഴും ഉണ്ട്.
1: യഥാർത്ഥത്തിൽ ആട് വളർത്തൽ ലാഭകരമായ ഒന്നാണോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ?
0: ഏത് സാഹചര്യമാണെങ്കിലും ശാസ്ത്രീയമായ രീതിയിലുള്ളൊരു സമീപനമാണ് എങ്കിൽ തീർച്ചയായിട്ടും ആട് വളർത്തൽ ഇപ്പോഴും വളരെ ലാഭകരമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു.
1: എന്തെല്ലാം തരത്തിലുള്ള ഉപദേശങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് താങ്കളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ആട് വളർത്തൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് പ്രാഥമികമായി നൽകാൻ സാധിക്കുന്നത്?
0: കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ എന്ന് പറയില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് മൃഗസംരക്ഷണ വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ്. കാരണം നമുക്കറിയാം ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃഷിയിടങ്ങൾ വളരെ കുറഞ്ഞു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് അരിയായിരുന്നു. ഇപ്പോൾ നെല്ലുൽപ്പാദനം കേരളത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ നെൽകൃഷിയുടെ ഭാഗങ്ങളൊക്കെ പലപ്പോഴും ഒന്നുകിൽ വീട് വെക്കേണ്ട ആവശ്യത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു പല കൃഷിയിലേക്കും മാറി. ഇനി മറ്റ് മാറിയ കൃഷികളാണെങ്കിൽ പോലും വാഴകൃഷികളും മറ്റുമൊക്കെ കുറഞ്ഞു വരുന്ന അവസ്ഥയാണ്. പക്ഷേ എങ്കിലും ഏറ്റവും ചുരുങ്ങിയ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യാവുന്ന ഒരു ജോലി എന്ന് പറയുന്നതാണ് മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട. മൃഗസംരക്ഷണ വകുപ്പ് കർഷക ക്ഷേമകരമായ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പശു വളർത്തൽ മേഖലയാണെങ്കിലും ആട് വളർത്തൽ മേഖലയാണെങ്കിലും കോഴി വളർത്തൽ മേഖലയാണെങ്കിലും ഈ മൃഗസംരക്ഷണ പരിപാലനവുമായി ബന്ധപ്പെട്ട് ധാരാളം തരത്തിലുള്ള സഹായങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് രോഗവിമുക്തമായിട്ടുള്ള രോഗവിമുക്തമായിട്ടുള്ള ഒരു കേരളം എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായ ശ്രദ്ധ കൊടുക്കുന്ന ഒന്ന് രോഗപ്രതിരോധ മാർഗങ്ങളാണ്, രോഗനിയന്ത്രണ മാർഗങ്ങളാണ്. അപ്പോൾ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ. ഇപ്പോൾ ധാരാളം രോഗങ്ങളുണ്ട്. ഒന്ന് കുരലടപ്പൻ എന്ന് പറയുന്നത് ആടുകൾക്ക് പ്രധാനമായും വരുന്നൊരു അസുഖമാണ്. അതോടൊപ്പം തന്നെ എൻഡ്രോടോക്സീമിയ എന്ന് പറഞ്ഞ മറ്റൊരു അസുഖമുണ്ട്. അതുപോലെ തന്നെ CCPP ന്യൂമോണിയ, നമ്മൾ സാധാരണ പറയുന്ന ന്യൂമോണിയ രോഗം അത്തരത്തിലുള്ള, അതുപോലെ കുളമ്പ് രോഗം പലപ്പോഴും വരുന്നൊരു അസുഖമാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങളും, എന്നുവെച്ചാൽ സൂക്ഷ്മാണുക്കളായിട്ടുള്ള വൈറസ്, ബാക്ടീരിയ തുടങ്ങിയ ധാരാളം അണുക്കളുണ്ടാക്കുന്ന പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ട്. അപ്പോൾ അത്ര രോഗങ്ങൾ വരുന്നതിനെതിരെ തടയുക എന്നുള്ളത് രോഗപ്രതിരോധ മാർഗങ്ങൾ പ്രധാനമായും മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റെടുത്ത് നടന്ന ഒരു പരിപാടിയാണ്.
1: ഒരു ആട് വളർത്തൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആള് സാറിൻ്റെ സമീപത്തേക്ക് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു, അതിൻ്റെ അതായത് ഏതെല്ലാം ബ്രീഡുകൾ ഇനങ്ങൾ ആണ് താങ്കൾ പ്രിഫർ ചെയ്യുക?
0: തീർച്ചയായും കേരളത്തിലേക്ക് ഏറ്റവും അഭികാമ്യവും അനുയോജ്യവുമായിട്ടുള്ള ഒരു ഇനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന മലബാരി ഇനങ്ങളാണ്. ഈ മലബാരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേര് ടെല്ലിച്ചേരി ബ്രീഡ് എന്നൊക്കെ പറയും. അത് പറയാൻ കാരണം നമ്മുടെ മലമാർ മേഖലയിലാണ് ഏറ്റവും കൂടുതലായും ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് തന്നെ ഇവിടെയാണ്. എന്നുവെച്ചാൽ വടകര മുതൽ അങ്ങോട്ട് കാസർഗോഡ് വരെയും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന പെരിന്തൽമണ്ണ ഭാഗങ്ങളിലൊക്കെ മലബാരിയുടെ സാന്നിധ്യം ധാരാളമായി കാണാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ ഈ നാടിനോട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് മലബാരി എന്ന് പറയുന്ന ഇനം ആടുകളാണ്.
1: എന്ത് വിലയാവും സാധാരണഗതിയിൽ മാർക്കറ്റിൽ നിന്ന് ആണോ വാങ്ങിക്കുക?
0: അത് വല്ലാത്തൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. എങ്കിലും മലബാരി എന്ന് പറയുന്ന ഇനം ഞാൻ പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള, ഇനിയിപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ധാരാളമായി നമ്മളിപ്പോൾ ഒരു രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന ധാരാളം കോഴി വണ്ടികൾ ധാരാളമായി വരുന്നത് കാണാം, മുട്ടവണ്ടികൾ വരുന്നത് കാണാം, അതുപോലെ തന്നെ പശുക്കളെ കയറ്റിയിട്ടുള്ള ലോറികൾ കാണാം. പക്ഷേ പലപ്പോഴും നമുക്ക് ഇതുവരെ കാണാൻ കഴിയാത്തൊരു കാഴ്ച ഒരു പക്ഷേ ആടുകളെ കയറ്റിക്കൊണ്ട് മറ്റ് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഒരു ഒഴുക്ക് പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ പശുവാണെങ്കിലും ഇപ്പോൾ കോഴി എന്ന് പറഞ്ഞാൽ ദിവസം നല്ലൊരു വിഭാഗം നമ്മളിവിടെ തിന്നുന്ന കോഴികളുടെ വളരെ നല്ലൊരു മൃഗീയ പങ്കും അല്ലെങ്കിൽ ഒരു ഏറിയ പങ്കും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും മറ്റുമാണ്. അതുപോലെ തന്നെ കോഴിമുട്ടയും അതുപോലെ വരുന്നുണ്ട്. പലപ്പോഴും ഈ മലബാർ ഭാഗത്തൊക്കെ കളിയാക്കി പറഞ്ഞിരുന്ന തൃക്കളാമ്പി എന്ന് പറയുന്ന പശുക്കൾ വരെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ ആട് എന്ന് പറയുന്ന ആ ഒരു ജീവിയെ ഒരിക്കലും നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ഭാഗത്തു നിന്ന് കേരളത്തിലേക്ക് വരുന്ന അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ വ്യാവസായികമായി നമുക്ക് ഒരു നല്ല വ്യവസായം തന്നെ തുടങ്ങണമെങ്കിൽ ആടുകളെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ളൊരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഫീൽഡാണ് എന്ന് വളരെ ധൈര്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും.
1: തലശ്ശേരി ബ്രീഡാണ് കേരളത്തിലെ സാഹചര്യത്തിന് ഏറ്റവും അനുയോജ്യമായത്. അങ്ങനെയൊക്കെ ആട് വളർത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ബ്രീഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തയ്യാറെടുപ്പ് കൊണ്ട് കൂടുമായി ബന്ധപ്പെട്ടാണ്.
0: തീർച്ചയായും
1: കൂടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു അടിസ്ഥാനപരമായ ഒരു ജീവി, മനുഷ്യനാണെങ്കിലും മൃഗത്തിനാണെങ്കിലും, വായു വേണം, വെള്ളം വേണം, ഭക്ഷണം വേണം. പിന്നെ ഏറ്റവും അതിൻ്റെ അടുത്ത് ആവശ്യമെന്ന് പറയുന്നത് പാർപ്പിടമാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിലേക്ക് ഇനി തീർച്ചയായിട്ടും വരേണ്ടിയിരിക്കും. കൂട് എന്ന് പറയുന്നത്, ആടുകളുടെ കൂട് വെക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നിർമ്മിക്കാവുന്ന ഒരു വസ്തുവാണ്, ഒരു സംഗതിയാണ് കൂടെന്ന് പറയുന്നത്. കാരണം മറ്റിപ്പോൾ പശുവിന് ചെലവാക്കുന്നത് പോലെ അല്ലെങ്കിൽ കോഴികൾക്ക് ചെലവാക്കുന്നത് പോലെ വളരെ വലിയ ഒരു മുതൽ മുടക്കിൽ വളരെ വിശാലമായ രീതിയിൽ പണം ചെലവാക്കി നിർമ്മിക്കേണ്ട ഒരു ഒന്നല്ല കൂട്. നമുക്ക് കൂട് വെക്കുകയാണെങ്കിൽ സാധാരണ വെറും ഈ വേസ്റ്റായിട്ട് വിടുന്ന മരങ്ങൾ, ഇനിയിപ്പോൾ കവുങ്ങ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ മുള ഉപയോഗിച്ച് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സാധാരണ മില്ലിൽ നിന്നൊക്കെ വേസ്റ്റായി വരുന്ന പട്ടിക കഷ്ണങ്ങളും മരത്തിൻ്റെ തുണ്ടുകളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ആടിൻ്റെ കൂടുണ്ടാക്കാം. പക്ഷെ ആടിൻ്റെ കൂടുണ്ടാക്കുമ്പോൾ ഏറ്റവും വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വെള്ളക്കെട്ടും നീർക്കെട്ടുമുള്ള ഭാഗങ്ങളിലൊരിക്കലും ആടിൻ്റെ കൂട് വെക്കരുത്. ആടിൻ്റെ കൂട് വെക്കുമ്പോൾ കുറച്ച് ഉയർന്ന പ്രദേശത്ത്, കാറ്റും വെളിച്ചവും നല്ല രീതിയിൽ വരുന്ന ഒരു ഉയർന്ന പ്രദേശം എന്താണെങ്കിലും ആ രീതിയിൽ തന്നെ തിരഞ്ഞെടുത്ത് വെക്കാൻ കർഷകർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ കൂട് വെക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഭൂനിരപ്പിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 അടിയെങ്കിലും ഉയരത്തിലാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈർപ്പം ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൂട് വെക്കുമ്പോൾ ഒരു ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ, കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിൽ വെക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ചെയ്യാവുന്നത്.
1: വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ്?
0: തീർച്ചയായിട്ടും. വായുസഞ്ചാരം എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവം മനുഷ്യന് നൽകിയ ഒരു ഏറ്റവും നല്ല അണുനാശിനി എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പോൾ ആടുകളെന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ വിസർജ്യത്തിന് വേണ്ടി പുറത്തു പോകുന്നതോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ പുറത്തു പോകുന്നതല്ല. ഈ വരുന്ന ഈ ആട്ടിൻ്റെ കാഷ്ടവും അതുപോലെ തന്നെ മൂത്രമൊക്കെ ഈ തൊഴുത്തിൽ തന്നെ വീഴുന്നതാണ്. പലപ്പോഴും അതിൽ നിന്ന് അസുഖം വരാൻ സാധ്യതയില്ല, എങ്കിലും ഈ പറയുന്ന ആട്ടിൻകാട്ടം നമ്മൾ മാറ്റി വേറെ രീതിയിലേക്ക്, അത് നമ്മൾ വേറെ രീതിയിൽ സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആട്ടിൻകാട്ടം മാറ്റുകയും ആടിൻ്റെ മൂത്രം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ ഈ ചർച്ചയിൽ ശരിക്കും സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുവരേണ്ടതാണ്.
1: തീർച്ചയായും.
0: ഈ രീതിയിൽ മൂത്രവും ചാണകവും ഒക്കെ വരുമ്പോൾ, ആടിൻ്റെ കാട്ടമൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് പലതരത്തിലുള്ള അസുഖങ്ങളും വരുന്നുണ്ട്. നമ്മൾ ആടിൻ്റെ കാര്യം മാത്രമല്ല, അതിൻ്റെ സമീപപ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ കാര്യമൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ സർവശക്തനായിട്ടുള്ള ദൈവം നമുക്ക് നൽകിയ ഒരു വലിയൊരു അനുഗ്രഹമാണ് ഈ സൂര്യപ്രകാശം എന്ന് പറയുന്ന ഒരു പരിധിവരെയുള്ള അണുക്കളൊക്കെ കൊന്നുകളയാൻ അല്ലെങ്കിൽ നശിപ്പിച്ചു കളയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഉദിച്ചു വരുന്ന വെയിലും അതുപോലെ തന്നെ അസ്തമിച്ചു പോകുന്ന വെയിലും ഈ കൂടിൻ്റെ ഉള്ളിലൊക്കെ കടന്നു പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഒരു നല്ല ഒരു പരിധിവരെ ഈ കൂട്ടിലെ അണുക്കളെ കൊല്ലാൻ സാധിക്കുകയും ഒരുപാട് രോഗങ്ങളിൽ നിന്ന് ആടുകൾക്ക് രക്ഷ നേടാൻ കഴിയുകയും
1: ചെയ്യും. ഈർപ്പമുള്ള പ്രദേശത്ത് കൂട് വെക്കരുത്, അതേപോലെ ഉയരത്തിൽ വെക്കണം എന്ന് പറഞ്ഞു. അണുക്കളുമായി ബന്ധപ്പെട്ട കാര്യമാണ്, എന്താണ് പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ കാരണം?
0: ഈ ആടുകളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ ആടുകൾക്ക് വരുന്നൊരു അസുഖം എന്ന് പറഞ്ഞാൽ ന്യൂമോണിയയാണ്. ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായി വരുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ഈ ഈർപ്പം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളിലാണെങ്കിൽ ആട് നിൽക്കുമ്പോൾ ഈർപ്പം വരികയും ഈർപ്പത്തിലടങ്ങിയ അണുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ശ്വാസകോശത്തിലേക്ക് പോവുകയും അത്തരത്തിൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ വേഗത്തിൽ വരികയും ചെയ്യും. ആടെന്ന് മാത്രമല്ല, ആടാണെങ്കിലും പശുവാണെങ്കിലൊക്കെ ഇത് നിൽക്കുന്ന പാർപ്പിടം, ഇപ്പോൾ പശുവിൻ്റെ തൊഴുത്താണെങ്കിലും ആടിൻ്റെ കൂടാണെങ്കിലൊക്കെ മുഴുവൻ സമയം ഉണങ്ങിയ രീതിയിൽ ആണിതിൻ്റെ തറ എന്നുണ്ടെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ വരാതിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈർപ്പം ഒഴിവാക്കുന്നതാണ് എപ്പോഴും ഏറ്റവും ഉചിതമായിട്ടുള്ളത്.
1: ഒരാടിന് എത്ര സ്പേസ് കൊടുക്കേണ്ടി വരും കൂടുണ്ടാക്കുമ്പോൾ?
0: അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ആളുകൾക്ക് ഒരു കർഷകനെ അറിയാൻ നമുക്ക് 5, 10, 15 ആ ഒരു രീതിയിൽ പോകാം. ഒരു 5 സ്ക്വയർ ഫീറ്റ് ചെറിയ കുട്ടിക്ക്, 10 സ്ക്വയർ ഫീറ്റ് വലിയ ആടുകൾക്ക്. നേരെ മറിച്ച് മുട്ടനാടുകളാണെങ്കിൽ അവർക്ക് സ്ഥലം കൂടുതൽ വേണം, അപ്പോൾ അവർക്കൊരു 15 സ്ക്വയർ ഫീറ്റ്. ഈ രീതിയിൽ നമ്മൾ എളുപ്പത്തിൽ ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു രീതിയാണ്.
1: അപ്പോൾ നമ്മൾ ഏതായിട്ടാണെന്ന് തീരുമാനിച്ചു, കൂടിൻ്റെ ഏതാണ്ട് കാര്യങ്ങൾ സംസാരിച്ചു, ഇനി എന്താണ് സർ അടുത്തൊരു ശ്രദ്ധിക്കേണ്ടത്?
0: തീർച്ചയായിട്ടും നമുക്കറിയാം, ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വായുവും വെള്ളവും കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ആവശ്യമുള്ളത് ഭക്ഷണമാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ പശുക്കളൊക്കെ ഇപ്പോൾ വളർത്തുമ്പോൾ, കൊമേഴ്സ്യലായിട്ട് വളർത്തുമ്പോൾ കാലിത്തീറ്റ എന്ന് പറയുന്നത് വലിയൊരു ആവശ്യമാണ്. കാരണം ഒരു പശുവിൻ്റെ 1/3 ഭാഗം കാലിത്തീറ്റ ഉൾപ്പെടുത്തണം എന്നാണ്, എന്നുവെച്ചാൽ നാര് കുറഞ്ഞ ഭക്ഷണങ്ങൾ. പക്ഷെ ആടിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് 100% പച്ചിലകൾ മാത്രം കൊടുത്ത് വളർത്താം. എന്നുവെച്ചാൽ അത് തന്നെ ആടുകൾക്ക് കൊടുക്കുമ്പോൾ പ്ലാവിൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ വളരെ വളരെ ബെസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ കാലത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നഗരവൽക്കരണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്ലാവിൻ്റെ ഇലകളൊക്കെ എല്ലാ ഭാഗത്തുനിന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് പുല്ല് വളർത്താം. അപ്പോൾ CO3 എന്ന് പറയുന്ന പുല്ലുണ്ട്. അതുപോലെ ഈ ആടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള എന്ത് വസ്തുക്കളും കഴിച്ചുകൊണ്ട് അതിനെ ഇറച്ചിയും നമുക്ക് മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള പാലും, അതുപോലെ പാല് മാത്രമല്ല ആടിൻ്റെ ഒരു ശരീരഭാഗങ്ങളും കളയാനില്ല. പാലാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഇനി അതിൻ്റെ പല്ലാണെങ്കിൽ പോലും എല്ലുകൾക്കൊക്കെ ഉപയോഗയോഗ്യമാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ മാന്യൂറാണെങ്കിൽ പോലും ഏറ്റവും നല്ല നൈട്രജൻ കണ്ടൻറ്റുള്ള ഒരു വളമാണ് ആടിൻ്റെ കാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ പ്ലാവിൻ്റെ ഇല കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഹേ എന്ന് പറയും ഉണക്ക പുല്ല്, പുല്ല് ഉണങ്ങിയതിന് ശേഷം കൊടുക്കുകയാണെങ്കിൽ അതിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കുറച്ച് കുറയും, ഡ്രൈ മാറ്റർ കൂടുതൽ വരും. ഡ്രൈ മാറ്റർ എന്ന് പറഞ്ഞാൽ ഉണക്ക വസ്തു കൂടുതലുണ്ടാകുമ്പോൾ ആ രീതിയിൽ തന്നെ ഒരു ഗ്രാം തീറ്റ പോലും കൊടുക്കാതെ ഇത്തരത്തിൽ നല്ല പുല്ല്, ക്വാളിറ്റി കൂടിയ പുല്ല് കിട്ടുകയാണെങ്കിൽ, ഉണക്ക പുല്ല് ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കാലിത്തീറ്റയിൽ, കാലിത്തീറ്റ എന്നല്ല ആടിന് തന്നെ കൊടുക്കേണ്ട രീതിയിലുള്ള തീറ്റകൾ ഇപ്പോൾ പല കമ്പനികളും ഇറക്കി വരുന്നുണ്ട്.
1: പാലുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ഒരു സംശയം, ആടിൻ്റെ പാല്, ആട്ടിൻപാല് വളരെ വില കൂടിയതാണ്, അതേപോലെ ഔഷധ വീര്യമുള്ളതും ആണെന്ന് പറയാറുണ്ട്, എന്താണ് അതിൽ കാര്യമുണ്ടോ?
0: അതിൽ ഞാൻ 100% താങ്കളോട് യോജിക്കുകയാണ്. കാരണം ഒരു ക്ഷയത്തിൻ്റെ അണു വളരാത്ത ഒരേ ഒരു മീഡിയം എന്ന് പറയുന്നത് ആട്ടിൻ്റെ പാലാണ്.
1: ഓ, അത് ശരി.
0: എന്ന് വെച്ചാൽ ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന ക്ഷയത്തിൻ്റെ അണു വളരാത്ത ഒരേ ഒരു മീഡിയം എന്ന് പറഞ്ഞാൽ ആട്ടിൻ്റെ പാലാണ്. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ പാലിനോട് സമാനമായിട്ടുള്ള ഒരു പാലാണ് ആട്ടിൻപാലെന്ന് പറയുന്നത്. വെച്ചാൽ ഏറ്റവും കൂടുതൽ ഔഷധഗുണമുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസ്, വളരെ ചെറിയ ഫാറ്റ് ഗ്ലോബ്യൂൾസാണ്. എന്നുവെച്ചാൽ കൊഴുപ്പിൻ്റെ കണികകൾ വളരെ ചെറുതാണ് പശുവിൻ്റെയും മറ്റ് ഏത് മൃഗങ്ങളുടെയും വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും വയസ്സായിട്ടുള്ള ആളുകൾക്ക് വരെ ഏറ്റവും ദഹിച്ച് നല്ല രീതിയിൽ ദഹനപ്രക്രിയ നടത്തി കിട്ടുന്ന ഒരു ഔഷധഗുണമുള്ളൊരു ഒരു വസ്തുവാണ് ഈ പാലെന്ന് പറയുന്നത്.
1: ഒരു ചോദ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട്, ഈ പ്രായമുള്ളവരൊക്കെ പ്രത്യേകിച്ച് പറയാം, കാലിന് അസുഖമാണെങ്കിൽ ആടിൻ്റെ കാല് ലേഹ്യം വെച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെ അതിൽ വല്ല സയൻറ്റിഫിക് ആയിട്ടുള്ള വല്ല കാര്യങ്ങളുണ്ടോ?
0: എൻ്റെ ശാസ്ത്രീയത എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഏത് എല്ലുകളിലാണെങ്കിലും കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കാൽഷ്യവും മറ്റ് ഫോസ്ഫറസും മൂലങ്ങളൊക്കെ അടങ്ങിയ വസ്തുവാണ് എല്ലെന്ന് പറയുന്നത്. അപ്പോൾ എല്ലിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കാൽഷ്യം മറ്റ് വസ്തുക്കളും കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ് ആടിൻ്റെ എല്ലിന് ഒരു കാര്യം പറയുന്നത്.
1: ഒരു പ്രത്യേക ഭാഗത്തിന് പ്രത്യേക തരത്തിലുള്ള
0: തരത്തിലൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു കണ്ടുപിടുത്തങ്ങളൊന്നും
1: നാട്ടുപുറത്തൊക്കെ അങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്, കാലിന് അസുഖമാണെങ്കിൽ ആടിൻ്റെ കാല് സൂപ്പ് വെച്ച് കുടിക്കാം.
0: തീർച്ചയായിട്ടും അങ്ങോട്ട് ഗുണം കിട്ടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്, പക്ഷെ അതിൻ്റെ ശാസ്ത്രീയമായൊരു വശം
1: തെളിയിക്കപ്പെട്ടിട്ടില്ല. അടുത്തത് ആടിൻ്റെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, അതൊന്ന് വിശദീകരിക്കുക സാർ.
0: നമ്മളിപ്പോൾ പറഞ്ഞ തീറ്റയാണെങ്കിലും കൂടാണെങ്കിലും അതുപോലെ തന്നെ ആടിനെ വാങ്ങുന്നതാണെങ്കിലും ഒക്കെ പണം അങ്ങോട്ട് ചിലവാക്കേണ്ട സംഗതിയാണ്. എന്നുവെച്ചാൽ തീറ്റ വാങ്ങാൻ പൈസ വേണം, പിന്നെ ആടിൻ്റെ കൂട് കെട്ടാൻ പണം വേണം, അതോടൊപ്പം തന്നെ ആടിനെ വാങ്ങണമെങ്കിൽ പണം വേണം. പക്ഷേ ഇനി നമുക്ക് ലാഭകരമായ രീതിയിൽ ആടിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ ആടിൻ്റെ പ്രത്യുൽപാദനം വളരെ കൃത്യമായ രീതിയിലും ശാസ്ത്രീയമായ രീതിയിൽ ലാഭകരമായ രീതിയിലും നടക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നേരത്തെ ആടിന് മതിയെന്ന് പറയും. മധുര ലക്ഷണം എന്ന് പറഞ്ഞാൽ ആർത്തവകാലമാണ് ആടിൻ്റെ. അപ്പോൾ സാധാരണഗതിയിൽ ആടുകളെ സംബന്ധിച്ചും പശുക്കളെ സംബന്ധിച്ചും ഇത് മതി വന്നിട്ട് ഈ മതിയുടെ സമയത്ത് തന്നെയാണ് അതിനെ ഒന്നുകിൽ പിന്നെ നാച്ചുറൽ സർവീസ് എന്ന് പറയും, ഇണ ചേർക്കാൻ കൊറ്റനാടിൻ്റെ കൂടെ വിടുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് തന്നെ എല്ലാ മൃഗാശുപത്രികൾ വഴിയും മലബാരി എന്ന് പറയുന്ന ആടിൻ്റെ ബീജം ഉപയോഗിച്ചുകൊണ്ട് പെണ്ണാടുകൾക്ക് കുത്തിവെക്കാനുള്ള സംവിധാനം ഫ്രീ ആയി, സൗജന്യമായി തന്നെ മൃഗസംരക്ഷണ വകുപ്പ് ആടുകൾക്കുള്ള ചെനക്കുള്ള കുത്തിവെപ്പ് ഒരു രൂപ പോലും വാങ്ങാതെ കർഷക ക്ഷേമകരമായ രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു നല്ല ആരോഗ്യമുള്ള ഒരു ആട് ഒരു 6 മുതൽ 8 മാസത്തിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന മതിയുടെ ലക്ഷണങ്ങൾ കാണിക്കണം എന്നുള്ളതാണ്. അങ്ങനെ മതി ലക്ഷണം കാണിക്കുകയാണെങ്കിൽ നമുക്ക് 9 മാസം മുതൽ 1 വയസ്സിൻ്റെ ഉള്ളിൽ അതിനെ ഗർഭധാരണം നടത്താൻ ആവശ്യമായിട്ടുള്ള കുത്തിവെപ്പോ അല്ലെങ്കിൽ മുട്ടനാടുമായിട്ടുള്ള ഇണചേർക്കലോ നടത്താം. അപ്പം ഏറ്റവും ശാസ്ത്രീയമായ രീതി എന്ന് പറയുന്നത് 1 വയസ്സാകുമ്പോൾ ഇണ ചേർക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാളും നമ്മളിപ്പോൾ കുറച്ചും കൂടെ കൊമേഴ്സ്യലായിട്ട് വളർത്തുകയാണെങ്കിൽ ലാഭകരമായ രീതിയിലാവണമെന്നുണ്ടെങ്കിൽ പ്രായം മാത്രം നോക്കിയിട്ടല്ല ആടുകളെ കുത്തിവെപ്പിക്കേണ്ടത്. ഒരു സാധാരണഗതിയിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു ഉരുവിൻ്റെ പ്രായമല്ല മറിച്ച് അതിൻ്റെ ശരീരഭാരമാണ് അതിൻ്റെ ഇണ ചേർക്കാനുള്ള ഒരു സമയത്തിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയും. അപ്പം നമ്മളൊരു 8 മാസമാകുമ്പോൾ മതി വരികയോ അല്ലെങ്കിൽ 7 മാസത്തിലെങ്കിലും മതിയുടെ ലക്ഷണം കാണിക്കുകയും ഒരു 9 മുതൽ 10 മാസത്തിൻ്റെ ഉള്ളിലെങ്കിലും കുത്തിവെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൃത്യം ഒരു ആടിൻ്റെ ഗർഭകാലം എന്ന് പറയുന്നത് 150 ദിവസമാണ്, 5 മാസം. അത് ചിലപ്പോൾ 151, 152 അല്ലെങ്കിൽ 149 ആവാം. അപ്പോൾ നമുക്ക് പറയുമ്പോൾ 149 മുതൽ 152 വരെ എന്ന് പറയും. പക്ഷേ മിക്കവാറും എല്ലാ ആടുകളും 150 ദിവസമാകുമ്പോൾ തന്നെ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു 8 മാസത്തിൻ്റെ ഉള്ളെങ്കിലും മതിയുടെ ലക്ഷണം കാണിക്കുകയും ഏറ്റവും ചുരുങ്ങിയത് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ 10 മാസത്തിൻ്റെ ഉള്ളിൽ കുത്തിവെക്കണം. ഒരു വയസ്സിൻ്റെ ഉള്ളിലെങ്കിലും ഇണ ചേർക്കുകയും ആ ഇണ ചേർത്തതിൽ ഒരു ചുരുങ്ങിയത് 4 കുട്ടികളെങ്കിലും കിട്ടുകയും ആ കുട്ടികളെ നല്ല രീതിയിൽ ഒരു 150 ദിവസം കഴിഞ്ഞ് പ്രസവിച്ച് നല്ല രീതിയിൽ വളർത്തുകയും ചെയ്ത് ഈ ആടൻ കുട്ടികളെ വിറ്റ് വിൽപ്പന നടത്തിയിട്ടാണ് അതിൽ നിന്ന് കർഷകന് ലാഭം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പാലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ കോട്ടക്കൽ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ കോട്ടക്കൽ ആര്യവശാലിലൊക്കെ പാലിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ പലപ്പോഴും നാട്ടുമ്പുറങ്ങളിലെ എല്ലാ ആടുകളൊന്നും നല്ല രീതിയിൽ പാല് കറന്ന ആളുകൾക്ക് വിറ്റായിരുന്ന ഒരുപാട് പണം ഉണ്ടാക്കുന്നൊരു ഇത് വരില്ല. പക്ഷേ ആട്ടിൻ കുട്ടികൾ എന്ന് പറയുന്നത് വലിയ വില കിട്ടുന്ന ഒരു ജീവികളാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതി ലാഭകരമായ രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ചെനയുടെ കുത്തിവെപ്പ് നടത്തുക, അതുപോലെ തന്നെ ഗർഭധാരണം കൃത്യമായി നടന്ന് ഒരു 5 മാസം കഴിയുമ്പോൾ പ്രസവിക്കുകയും ആ പ്രസവത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തതിനെ നല്ല രീതിയിൽ വളർത്തിക്കഴിഞ്ഞാലാണ്. വളർത്തിക്കഴിഞ്ഞാൽ വലുതായി അതിനെ കച്ചവടം ചെയ്യുമ്പോഴാണ് നമുക്ക് ആടുവളത്തിൽ നിന്നുള്ള ഒരു പ്രതീക്ഷിച്ച ഒരു ലാഭം എന്ന് പറയുന്നത് കിട്ടുന്നത്.
1: അത് നാട്ടിൻപുറത്തെ ഒരു വിശ്വാസം പോലെ പാലല്ല അല്ലെങ്കിൽ ഇറച്ചിയല്ല, മറിച്ച് കൂടുതൽ ചുരുങ്ങിയ കാലം കൊണ്ട് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കുക, കൂടുതൽ ആട്ടിൻ കുട്ടികൾ ഉണ്ടാവുക, അതിനെ വിൽക്കുക, അങ്ങനെയാണ് നമുക്കിത് ലാഭകരമാക്കി കൊണ്ടുവരാൻ സാധിക്കുക. അങ്ങനെയല്ല സാർ?
0: തീർച്ചയായും. കാരണം എന്താ വെച്ചാൽ സ്വർണം സൂക്ഷിച്ചു വെക്കുന്ന പോലെ എന്നാണ്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ഈ ഇപ്പോഴത്തെ കാലമല്ല, നമ്മളിപ്പോൾ കേരളം എന്ന് പറയുന്നൊക്കെ വളരെയധികം വികസിച്ചു. പക്ഷേ മറ്റ് ചില ദാരിദ്ര്യം നിറഞ്ഞ ഒരു ഏരിയകളുള്ള ഭാഗങ്ങളുണ്ട്, അവിടെയൊക്കെ ശരിക്കും ആടുവളത്തൽ എന്ന് പറയുന്നത് സ്വർണം സൂക്ഷിച്ചു വെക്കുന്നത് പോലെയാണ് വീട്ടമ്മമാർക്കെന്ന് പറയുന്നത്. കാര്യം ഈ പറഞ്ഞ രീതിയിൽ വളർത്തിക്കൊണ്ടുപോകുന്ന ആടുകളെ ഒരു അവരാവശ്യം വരുമ്പോൾ വിൽക്കാൻ എപ്പോൾ വേണമെങ്കിലും കാശാക്കി മാറ്റാവുന്ന ഒരു സാധനമാണ് ഈ ആടെന്ന് പറയുന്നത്.
1: അസറ്റായിട്ട്
0: സൂക്ഷിക്കാം. അപ്പം അതിലേറ്റവും പ്രധാനമായി നോക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ ഗർഭകാലത്ത് തീർച്ചയായിട്ടും ഒരു 4-ാമത്തെ മാസത്തിലും 5-ാമത്തെ മാസത്തിലും ടെറ്റനസ് ടോക്സോയിഡ്, നമ്മൾ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ TT നിർബന്ധമായിട്ടും അത് ഈ കാലത്ത് വെക്കണം. കാരണം ഞാൻ നമ്മുടെ പറഞ്ഞു വരുമ്പോൾ മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് ആദ്യമേ അതിനെക്കുറിച്ച് പറഞ്ഞത്.
1: നമ്മൾ ഗർഭധാരണത്തിന് വേണ്ടി കുത്തിവെക്കാൻ വെറ്ററിനറി ഡിപ്പാർട്ട്മെൻറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ഉരുവിനെ ആടിനെ ആശുപത്രിയിലേക്ക് എത്തിക്കണോ അതോ സർവീസ് വീട്ടിലെത്തുമോ?
0: അത് ഏത് രീതിയിലും ആവാം. ഇപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് ആശുപത്രികളെ സംബന്ധിച്ചും ഇപ്പോൾ ചികിത്സ മാത്രമല്ല, ഒരു മൃഗാശുപത്രികളെ സംബന്ധിച്ച് അവിടെ നടക്കുന്നത് ചികിത്സയോ അതുപോലെ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളോ മാത്രമല്ല. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഏപ്രിൽ മാസങ്ങളാണ്. അപ്പോൾ സാധാരണഗതിയിൽ ജനകീയാസൂത്രണ പദ്ധതികളുമായി ബന്ധപ്പെട്ട് മൃഗസംരക്ഷണ മേഖലയിൽ ധാരാളം പദ്ധതികൾ നടത്തുന്നുണ്ട്. പശു വിതരണം, ആട് വിതരണം, കോഴി വിതരണം, അതുപോലെ തന്നെ മൃഗാശുപത്രികളിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് വാങ്ങൽ. ഇപ്പോൾ നമ്മളേറെ ചർച്ച ചെയ്യപ്പെടുന്ന ABC പ്രോഗ്രാം എന്ന് വെച്ചാൽ തെരുവുനായ ശല്യം വലിയ തോതിൽ ഒരു വിനാശം വിതക്കുന്നൊരു സമയമാണ്. അപ്പോൾ തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അത് ഒരുപാട് പദ്ധതികളുമായി വെറ്റിനറി ഡോക്ടർമാർ അതുപോലെ തന്നെ മൃഗാശുപത്രികളുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകളൊക്കെ ഇതിൽ
1: എൻഗേജ്ഡാണ്.
0: അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ പശു, ഇപ്പോൾ ഒരു പശു ആണെങ്കിൽ ഈ ഒരു നഗരവൽക്കരണമൊക്കെ നടന്ന കാലത്ത് ബസ്സുകൾക്കും വണ്ടികൾക്കും ഇടയിലൂടെ ഒന്ന് റോട്ടിലൂടെ ഒരു പശുവിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷെ ആടുകളെ സംബന്ധിച്ചിപ്പോൾ ഞാൻ മണ്ണാർക്കാട് മൃഗാശുപത്രിയിലാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു അഞ്ചാടുകളെങ്കിലും കുത്തിവെപ്പിന് മാത്രം വരുന്നുണ്ട്
1: ദിവസവും.
0: അതല്ലാതെ തന്നെ മറ്റ് അസുഖങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് 10, 20, 30 ഒക്കെ ആടുകൾ വരുന്ന ദിവസങ്ങളുണ്ട്. അത് ഓരോ ഡിപ്പെൻസാണ്. ഇനി ഇതൊക്കെ ആണെങ്കിൽ പോലും ഒരാൾ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഉരുവിനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏത് വെറ്റിനറി സർജനാണെങ്കിലും ഈ കർഷകരുടെ വീട്ടുപടിക്കലെത്തി അവർക്ക് സേവനം കൊടുക്കുന്ന സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. സാധാരണഗതിയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നാലും ചെയ്യും, ഇനി അതല്ല അങ്ങോട്ട് പോകേണ്ട അവസ്ഥയാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണെങ്കിലും ഏത് ഡോക്ടറാണെങ്കിലും അതുപോലെ തന്നെ ആശുപത്രിയിലെ സ്റ്റാഫുകളാണെങ്കിലും ഇത് കുത്തിവെപ്പിക്കാൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ സർവീസ് കൊടുക്കുന്ന അവസ്ഥ ഇപ്പം നിലവിലുണ്ട്.
1: ഈ സർവീസ് തികച്ചും സൗജന്യമാണെന്ന് താങ്കൾ പറഞ്ഞു. സാർ നേരത്തെ പറഞ്ഞതിൽ ഒരു പരാമർശം, ഇപ്പോഴീ വളർത്തൽ വളരെ ചെലവേറിയ ഒരു കാര്യമാണ്. സപ്പോസ് എന്തെങ്കിലും ഒരു നഷ്ടമോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, അങ്ങനെ ഇൻഷുറൻസ് സംവിധാനങ്ങൾ നിലവിലുണ്ടോ?
0: ഉണ്ട്. ഇൻഷുറൻസ് സംവിധാനം ഒരുപാട് കാലമായിട്ട് മൃഗസംരക്ഷണ മേഖലയിൽ നിൽക്കുന്നതാണ്. കാരണം അത് പശുവാണെങ്കിലും ആടാണെങ്കിലും ഒക്കെ ഇൻഷുറൻസ് സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ 4 ഇൻഷുറൻസ് കമ്പനികളുണ്ട്. യുണൈറ്റഡ് ഇന്ത്യ ഉണ്ട്, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഉണ്ട്, നാഷണൽ ഉണ്ട്, ഓറിയൻ്റൽ ഉണ്ട്. ഈ ഏത് ഇൻഷുറൻസ് കമ്പനികളിലാണെങ്കിലും അതുപോലെ തന്നെ കൂടാതെ പല പ്രൈവറ്റ് കമ്പനികളും ഇപ്പോൾ മൃഗങ്ങളുടെ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് ചെയ്യാം. ഇൻഷുറൻസ് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു ഡോക്ടർ ഈ ഉരുവിനെ കാണുകയും ആടാണെങ്കിൽ ആടിനെ കാണുകയും ഇതിനേകദേശം എത്ര വിലയുണ്ടെന്ന് കണക്കാക്കി ഇത് രോഗ വിമുക്തമാണെന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന കമ്മൽ, മലയാളത്തിൽ ഇയർ ടാഗ് കമ്മൽ എന്ന് പറയും. അത് പലതരത്തിലുള്ള കമ്മലുകളുണ്ട്, മെറ്റലിൻ്റെ കമ്മലുണ്ട്, അതുപോലെ തന്നെ ഈ കുളമ്പ് രോഗ കുത്തിയപ്പിനൊക്കെ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കമ്മലുകൾ ഉപയോഗിക്കാറുണ്ട്. ഇത്തരം കമ്മലുകൾ അടിച്ച് ഇതിനടയാളപ്പെടുത്തി ഈ അടയാളമുള്ള ഇന്ന നിറമുള്ള ആട് ഇത്ര രൂപ വിലക്ക് ഇൻഷുർ ചെയ്യുന്നു എന്ന് ഈ പർട്ടിക്കുലർ ഇൻഷുറൻസ് കമ്പനിയുടെ ഫോമിൽ നമ്മൾ പൂരിപ്പിച്ച് കൊടുത്ത് അതിനൊരു പ്രീമിയം ഉണ്ട്. ഇൻഷുറൻസ് കമ്പനി നിശ്ചയിക്കുന്നൊരു പ്രീമിയം.
1: വളരെ വലിയ എമൗണ്ട് ഒന്നും വരില്ല, ചെറിയ തുക.
0: ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുണ്ട്, മൂന്ന് വർഷത്തിനുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് തോന്നുന്നു 2.75 ആണ് ഒരു വർഷത്തിൻ്റെ ഇപ്പോഴത്തെ ആടുകളുടെ
1: ഇൻഷുർഡ് വാല്യൂ
0: പ്രീമിയം എന്നാണ്. എനിക്ക് കൃത്യമായി അറിയില്ല, ഞാൻ മനസ്സിലാക്കുന്നത് പ്രീമിയം തുക ആ സംഖ്യയുടെ 2.75% ആണ്.
1: സാർ നേരത്തെ പറഞ്ഞു മറ്റു ജില്ലകളിൽ നിന്നൊക്കെ പശുക്കളുടെ ലോഡ് വരുന്നുണ്ട്, അതേപോലെ കോഴി ലോഡ് വരുന്നുണ്ട്. എന്താണ് ആടിൻ്റെ ലോഡ് വരാതിരിക്കാൻ കാരണം?
0: തീർച്ചയായിട്ടും ആടിൻ്റെ വളർത്തൽ ഈ പറഞ്ഞതുപോലെ പശുവിൻ്റെ വളർത്തലും നടക്കുന്നതുപോലെ മറ്റു സംസ്ഥാനങ്ങൾ ആടിൻ്റെ ആവശ്യം കൂടുതലാണ്, ഡിമാൻഡ് കൂടുതലാണ്. ആ ഡിമാൻഡിനനുസരിച്ച് ആടിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം ലോകതലത്തിൽ എടുത്തു നോക്കിയാൽ തന്നെ ഒരു ഡിമാൻഡിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ഷൻ ആടിൻ്റെ കാര്യത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.
1: മൃഗസംരക്ഷണ വകുപ്പിലെ സേവനങ്ങളും അത് പ്രത്യേകിച്ച് ആട് വളർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഡോക്ടർ സയ്യിദ് അബൂബക്കർ സിദ്ദീഖാണ് നമ്മുടെ കൂടെ ഉള്ളത്. വളരെ വിശാലമായി ആണ് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തത്. ചർച്ച ഇനിയും തുടരേണ്ടതുണ്ട്. തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. വീണ്ടും കാതോർക്കുക അടുത്ത എപ്പിസോഡിലേക്ക്.
2: നമ്മളൊക്കെ നമ്മുടെ ഓരോ സമയത്ത് നമുക്ക് സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ നിന്നോ കിട്ടേണ്ട വ്യത്യസ്തമായ സേവനങ്ങളെ കുറിച്ചാണ് ജനക്ഷേമ പ്രോഗ്രാം പീസ് റേഡിയോ വൈബ്സിൽ നമ്മൾ കേട്ടത്. ഇന്നത്തെ ജനക്ഷേമത്തിൽ മൃഗസംരക്ഷണ വകുപ്പിൽ നിർവഹിക്കുന്ന സേവനങ്ങൾ, അതിൽ ഒരുപാട് സേവനങ്ങളുണ്ട്. അതിൽ ആട് വളർത്തലുമായി ബന്ധപ്പെട്ട സേവനങ്ങളെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. അതിന് അവതരിപ്പിച്ചത് സയ്യിദ് അബൂബക്കർ സിദ്ദീഖ് ബിൻ അലി.
3: റേഡിയോ വൈബ്സിൽ ഇനി നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്.
4: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയദൂരീകരണത്തിന് വിളിക്കൂ 9020-840-840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.

0: നമ്മുടെ ഓരോ പ്രശ്നങ്ങളെയും പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും മാർഗങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. അത്തരം പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്ന സ്നേഹക്കൂടിലേക്കാണ് അടുത്തതായി നമ്മൾ പോകുന്നത്. പോൺ വീഡിയോ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് 13 പരിഹാര നിർദ്ദേശങ്ങളുമായിട്ട് താജുദ്ദീൻ സലാഹി നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പോൺ വീഡിയോകൾ ഉണ്ടാക്കുന്ന, അശ്ലീല വീഡിയോ കാണുക വഴി ഉണ്ടാകുന്ന വലിയ ചില പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തം ഇണയിൽ തൃപ്തിയില്ലാത്ത അവസ്ഥ, ശാരീരികമായ വ്യത്യസ്തമായ വിഷമതകൾ, ആത്മനിന്നുകൊണ്ട് ആകെ പ്രയാസപ്പെടുന്നൊരു മാനസിക സാഹചര്യം, കുടുംബത്തിലും വീട്ടിലും സമൂഹത്തിലും ഉണ്ടാകുന്ന അപമാനം, അവിഹിതങ്ങളിലേക്കുള്ള എത്താനുള്ള സാധ്യതകൾ, നന്മ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, സമയം തികയാത്ത സാഹചര്യം, സ്വഭാവ വൈകൃതങ്ങൾ, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഇതുകൊണ്ടുണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പരിഹാരങ്ങൾ പറയുമ്പോൾ ഏറ്റവും ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു നിർത്തി, അതിതാണ്: ഞാനിതൊക്കെ എങ്ങനെ സ്വകാര്യമാക്കി വെച്ചാലും എൻ്റെ റബ്ബിതൊക്കെ കാണും അറിയും എന്ന ബോധ്യം ഉള്ളിലേക്കെത്തുമ്പോൾ, ഇത്രയും അനുഗ്രഹങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന റബ്ബിനെ നമുക്കൊരിക്കലും അങ്ങനെ അവഗണിച്ചുകൂടാ എന്നൊരു ഭാഗമുണ്ട്. രണ്ടാമത്തെ കാര്യം അള്ളാഹുവിലുള്ള ഭയമാണ്, ആ റബ്ബിലുള്ള ഭയമാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഫലാ തഖാഫൂഹും വഖാഫൂനി, നിങ്ങൾ ജനങ്ങളെയല്ല എന്നെയാണ് പേടിക്കേണ്ടത്. ഫലാ തഖ്ഷൗന്നാസ വഖ്ഷൗനി, നിങ്ങൾ ജനങ്ങളെയല്ല ഭയക്കേണ്ടത്, എന്നെയാണ് ഭയക്കേണ്ടത്. അല്ലേ, നോക്കൂ, നിങ്ങൾ ഒരു അവിഹിതം ചെയ്യുന്നൊരു, വേണ്ടാത്തത് ചെയ്യുന്നൊരു, തോന്നിവാസം വീഡിയോ കാണുന്നൊരു വ്യക്തി, അയാളങ്ങനെ കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് കട്ടിലിൻ്റെ അടിയിൽ നിന്നൊരു പല്ലിയോ എലിയോ പാഞ്ഞാൽ അയാൾ ചാടി ഉണരും. അപ്പോൾ അള്ളാഹിനേക്കാളും അയാൾക്ക് പേടി പല്ലിനെ എലിനൊക്കെയാണ്. അവിഹിതത്തിന് വേണ്ടി തൻ്റെ റൂമിലെത്തിയ ഒരു മനുഷ്യനോട്, മനുഷ്യൻ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ എല്ലാ ജനവാതിലുകളും ഒക്കെ കൊട്ടി അടക്കുക, ഓരോ സുഷിരങ്ങൾ പോലും അടച്ചിടുക, ആരും അറിയരുത്. കടച്ചതിൻ്റെ ശേഷം, സുഷിരങ്ങൾ അടക്കം അടച്ചതിൻ്റെ ശേഷം ആ സ്ത്രീ പറഞ്ഞു, ഒരു ഡോർ എനിക്ക് അടക്കാൻ പറ്റണില്ല. ആ ഡോർ ഏതാണ്? ഞാനടക്കാം, അടച്ചോളൂ. അള്ളാഹുവിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടി തുറന്നിടപ്പെട്ട ആകാശത്തിൻ്റെ കവാടമാണ്. ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ഇത് കേട്ട ഉടനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ഭയവും വന്ന് ആ ഹീനവൃത്തി ഉപേക്ഷിച്ച് ആ മനുഷ്യൻ ഇറങ്ങി നടന്ന് പുണ്യം നേടിയെന്നാണ് ചരിത്രത്തിൽ എവിടെയോ വായിച്ചൊരു സംഭവം. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ പ്രത്യേകം കാണണം. പണ്ഡിതന്മാർ ഈ വിഷയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സിദുക്കുൽ ഖൗഫ്, സത്യസന്ധമായ ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവൽ വറഉ അനിൽ ആസാമി വാഹിറൻ വ ബാത്തിനൻ എന്നാണ്. ബാഹ്യമായും ആന്തരികമായുമുള്ള ഒരു വറആണ്, ഒരു വിരക്തിയാണ്, തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നുമുള്ള ഒരു വിരക്തിയാണത് എന്നാണ്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അവൻ്റെ ശിക്ഷയെക്കുറിച്ചും അവൻ്റെ അറിവിനെക്കുറിച്ചും അവൻ്റെ സൗകര്യങ്ങളെക്കുറിച്ചും അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ ഉള്ള ബോധ്യങ്ങൾ ഹൃദയത്തിലുള്ള ഒരു വ്യക്തിക്ക് അല്ലാ എന്ന ചിന്ത കൊണ്ട് തന്നെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നുള്ളതിൻ്റെ തെളിവാണ് ഗുഹാവാസികളുടെ സംഭവം. ഗുഹാവാസികൾ ളിൽപ്പെട്ട ആ വ്യക്തി പറയാണ്, ഞാനൊരു സ്ത്രീയുടെ ചെറുപ്പകാലം മുതലേ ഞാൻ ആഗ്രഹിച്ച ആ പെണ്ണിൻ്റെ ശരീരത്തിലേക്ക് ഞാൻ ഇരുന്നു, എനിക്ക് അവകാശപ്പെടാത്തത് ഞാൻ ഉപയോഗിക്കാൻ ഒരുങ്ങുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇത്തക്കില്ല, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണമെന്ന്. ആ വാചകം കേട്ടതോടുകൂടെ ഞാൻ അവളുടെ ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു എന്നാണ്. ഇത്തക്കില്ല എന്ന വാക്ക് ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു കടലടിക്കും പോലെ ആ ഭയമായി, അസ്വസ്ഥതയായി, സങ്കടമായി, അള്ളാഹുവോടുള്ള സ്നേഹമായി വരാനും, ഞാൻ അത്തരമൊരു കാര്യം എൻ്റെ റബ്ബിനോട് ചെയ്തുകൂടാ, അവൻ്റെ നിയമം ലംഘിച്ചുകൂടാ എന്ന് ചിന്തിക്കാനുമുള്ള ഒരവസ്ഥ അവരുടെ ഹൃദയത്തിനുണ്ടായി എന്നാണ്. കാരണം ഇസ്തഖ്ഫുന മിനന്നാസി വലാ ഇസ്തഖ്ഫുന മിനല്ലാഹ്, ആളുകളെടുത്ത് നിന്ന് ഇതൊക്കെ ഒളിപ്പിക്കാൻ കഴിയുള്ളൂ, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഒരു കാരണവശാലും ഇത് ഒളിപ്പിക്കാൻ കഴിയില്ല. ഉറപ്പാണ്, അള്ളാഹു മനുഷ്യൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവൻ്റെ അറിവും കഴിവും ഓരോ വ്യക്തിയെയും തുടരുന്നുണ്ട്, പിന്തുടരുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം ഈ വിഷയത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അള്ളാഹുവിലുള്ള ഭയമാണ് പരിഹാരങ്ങളിൽ ഒന്ന്. ഇനി രണ്ടാമത്തത് മതപരമായ പഠനമാണ്. ഒരു നനക്കണ മരം, നനച്ച് വളർത്തുന്ന ഒരു മരവും നനക്കാത്തൊരു മരം തമ്മിലുള്ള വ്യത്യാസമാണ് മതം പഠിക്കുന്ന വ്യക്തിയും മതം പഠിക്കാത്ത വ്യക്തിയും തമ്മിലുള്ളത്. ഇന്നമ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ, നിശ്ചയമായും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുള്ള വ്യക്തിക്ക് അള്ളാഹുവിന് ഭയമുണ്ടാകും എന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്, കുല്ലുമാ കാനൽ അബ്ദു ബില്ലാഹി അഅലമു കാന ലഹു അഖ്വഫു. അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നിടത്തോളം, എത്ര അറിയുന്നോ അതിനനുസരിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാകും എന്നാണ്. അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഭയമുണ്ടാകും. അതുകൊണ്ട് മതപരമായി നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഈ പോൺ വീഡിയോ പോലെയുള്ള ഏത് തിന്മകളും ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള നല്ലൊരു പരിഹാര നിർദ്ദേശമാണ്. നിരന്തരം പഠിക്കുന്ന, ഇപ്പോൾ ഖുറാൻ പഠിക്കുന്ന, ഹദീസ് പഠിക്കുന്ന, ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിക്കുന്ന, നരകത്തെക്കുറിച്ച് പഠിക്കുന്ന, സ്വർഗത്തെക്കുറിച്ച് പഠിക്കുന്ന, മലക്കുകളെക്കുറിച്ച് പഠിക്കുന്ന, അങ്ങനെ അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് പഠിക്കുന്ന, അറിവിനെക്കുറിച്ച് പഠിക്കുന്ന അത്തരമൊരു പഠനം ഒരു വ്യക്തിയിൽ വലിയ ബോധ്യങ്ങൾ ഉണ്ടാക്കും. ക്യാൻസർ ബാധിതനായ ഒരാൾ ക്യാൻസറിനെ അത്രയും പേടിക്കണം എന്തുകൊണ്ടാണ്? ക്യാൻസർ ഉണ്ടാക്കുന്ന പരമാവധി പ്രശ്നങ്ങളെക്കുറിച്ച് അയാളുടെ ബോധ്യമാണ്. എന്ന് പറയുന്ന പോലെ പരലോകത്തെ ആഴത്തിൽ ബോധ്യപ്പെട്ടൊരു വ്യക്തി, പഠനത്തിലൂടെ ബോധ്യപ്പെട്ടൊരു വ്യക്തി പരലോകത്തിന് വരുന്ന കൊച്ചു പരിക്കുകളെപ്പോലും വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യും. എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ എന്ന ഓർമ്മയും ബോധ്യവും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം മതപരമായ പഠനമാണ്. മൂന്നാമത്തെ വിഷയം സാഹചര്യമാണ്. സാഹചര്യം ഇല്ലാതാക്കണം. നമ്മൾ അലോം പഠിച്ചിട്ടൊന്നും കാര്യമല്ല. സാഹചര്യം നമ്മളെ ചതിക്കും, യാതൊരു സംശയമല്ല. സാഹചര്യം ഒരു വ്യക്തിയെ ചതിക്കും. അതുകൊണ്ടാണ് നൂറാളെ കൊന്നൊരു വ്യക്തി, ആ നൂറുപേരെ കൊന്നൊരു വ്യക്തി 99-ാമത്തെ ആളെ കൊന്നതിൻ്റെ ശേഷം 100-ാമത്തെ ആളോട് ചോദിക്കാൻ പോയി എനിക്ക് തോപ്പുണ്ടാവും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അയാളുടെയും കൊന്നു. 101-ാമത്തെ വ്യക്തിൻ്റെ അടുത്ത്, സ്കോളറെടുത്ത്, പണ്ഡിതൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് എന്താണ് അവസ്ഥ എന്ന്. പതിനൊന്നിന് കൊടുക്കുന്ന ഉത്തരം എന്താ? വമായഹൂലു ബൈനഹു ബൈന തൗബ, അവൻ്റെയും അവൻ്റെ തോബൻ്റെയും ഇടയിൽ ആരാണ് തടസ്സം നിൽക്കുന്നത്? ആരും തടസ്സം നിൽക്കണില്ല. എന്നിട്ട് അയാളോട് പറയണേ, ഇൻ തലിഖ് ഇല അർലിൻ കദവ കദ, ഇന്നാലിന്നൊരു നാടുണ്ട്, നീ അവിടെ പോകണം. ഫൈന ബിഹ ഉനാസുൻ യഅബുദൂനല്ലാ, അവിടെ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതുകൊണ്ട് ഫഅബുദില്ലാഹ മഅഹും, നീ അവരുടെ കൂടെ അള്ളാഹുവിനെ ആരാധിക്കണം. വലാ തർജിഇ ഇലാ അർദിക, നിന്റെ നാട്ടിലേക്ക് നീ മടങ്ങരുത്. ഫൈനഹ അർലുസു, അത് തിന്മയുടെ നാടാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഒരു പ്രദേശം, നമ്മൾ താമസിക്കുന്ന വീട്, നമ്മളുടെ റൂം, നമ്മുടെ ഫോണ്, നമ്മുടെ ഒറ്റപ്പെടൽ, ഇതൊക്കെ ഇതിൻ്റെ വലിയ ഘടകങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഇത്തരമൊരു വിഷയത്തിന് അനുകൂലമായി വരുന്ന സാഹചര്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് മതപരമായ നിർബന്ധമാണ്. പറ്റുമെങ്കിൽ ചെയ്താൽ പോരാ, അത് നിർബന്ധമാണ്. തിന്മ ഉണ്ടോ, ആ തിന്മയുടെ സാഹചര്യത്തിൽ ഇല്ലാതാക്കണം. യൂട്യൂബ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും, കമ്പ്യൂട്ടർ പബ്ലിക്കിലെ ഉപയോഗിക്കുമെന്ന് തീരുമാനിക്കേണ്ടി വരും, സാധാ വിളിക്കണ ഫോണായിട്ട് നടക്കേണ്ടി വരും. അതെന്താ, അത് അങ്ങനെ ചെയ്യാന്നുള്ള ഇബാദത്താണ്, അല്ലാന്നുള്ളത് ഹറാമുമാണ്. അപ്പോൾ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനത്രയും ആഴത്തിൽ നമ്മളെ തിന്മയിലേക്ക് എത്തിക്കുമെങ്കിൽ അതൊരു പക്ഷേ പാപമായി കുറ്റമായി മാറുന്ന സാഹചര്യങ്ങൾ പോലും തീർച്ചയായും ഉണ്ടാകും. ഇനി നാലാമത്തത്, ഇതൊരു രോഗമാണ്. ലൈംഗിക രംഗത്തെ എല്ലാ വൈകൃതങ്ങളുടെയും അടിസ്ഥാനം എന്താണ്? അത് മനസ്സിൻ്റെ രോഗമാണെന്നാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് പെണ്ണിനോട്, വലാ തഖ്ലഅന ബിൽ ഖൗലി, നിങ്ങളൊരിക്കലും കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കരുത് അന്യപുരുഷനോട്. ഫയത്മഉ അല്ലദി ഫീ ഖൽബിഹി മറളുൻ, അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ള വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കും, നിങ്ങളിലെ സൗന്ദര്യത്തെയും ശരീരത്തെയും ലൈംഗികതയെയും ആഗ്രഹിക്കും. അപ്പം അവിടെ മറള് എന്നാണ് വിശുദ്ധ ഖുർആൻ നടത്തിയ പ്രയോഗം. അപ്പം ഇതൊരു അത്തരമൊരു മനസ്സിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ആ രോഗമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെ അതിനെ ട്രീറ്റ് ചെയ്യുക, അതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ്. ഈ മാനസിക രോഗം എന്നൊക്കെ പറഞ്ഞാൽ ആകെ ചെങ്ങലക്കിടേണ്ട ജാതി, ആളുകളെ വെട്ടത്തിയെടുത്ത് വെട്ടണ ജാതി പ്രശ്നങ്ങൾക്ക് മാത്രമാണ് പലപ്പോഴും നമ്മൾ പറയാം അല്ലേ. മാനസികമായ വ്യത്യസ്തമായ രോഗസാഹചര്യങ്ങളുണ്ട്, ആ രോഗസാഹചര്യങ്ങളെ നമുക്ക് പരിഗണിക്കാനും കാണാനും പറ്റണം. മറ്റൊരു കാര്യം, അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കാഴ്ചയെ നിയന്ത്രിക്കലാണ്. അവിഹിതമാണെങ്കിലും ഇങ്ങനത്തെ ഏത് കാര്യമാണെങ്കിലും ഇല്ലാതാകാനുള്ള വഴി കാഴ്ചയെ നിയന്ത്രിക്കലാണ്. വഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സാരിഹിം, വിശ്വാസികളോടങ്ങ് പറയണം അവരുടെ കണ്ണുകൾ പൂട്ടാൻ. അപ്പം ദീവ അഹ്ഫദു ഫുറൂജഹും, അവരുടെ ലൈംഗികമായ ചോദനകൾ പ്രചോദനങ്ങളൊക്കെ നിലക്കും. അപ്പോൾ സ്ക്രീനിലേക്കാണെങ്കിലും പോസ്റ്ററിലേക്കാണെങ്കിലും പബ്ലിക്കിലേക്കാണെങ്കിലും ഉള്ള കാഴ്ചയെ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഫോൺ വീഡിയോ കാണുന്നവരും അവിഹിതത്തിൽ ഇടപെടുന്നവരും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യം, കണ്ണിനെങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കാണുമ്പോഴേ കടക്കുക, അതൊഴിവാക്കുക. ആ ഒരു തത്വം ഇങ്ങനെ നടക്കുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഇതൊന്നും കാണലല്ല എൻ്റെ ഡ്യൂട്ടി എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മുടെ ഉള്ളിലെ വ്യക്തി എത്തും. നമ്മുടെ മനസ്സെത്തും, തലച്ചോറെത്തും, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ സിസ്റ്റം എത്തും. നമ്മുടെ ശരീരത്തിനൊരു സിസ്റ്റം ഉണ്ട്, നമ്മുടെ ശരീരത്തിലെ സെൻസറുകൾ എത്തും. മനസ്സിലായില്ലേ? മെഡിക്കലി പറയുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലെ സംവിധാനങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ എത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നിയന്ത്രിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ തീർച്ചയായും കഴിയും. മാത്രമല്ല, തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ, ജീവനുള്ളൊരു പെണ്ണിനോട് സംസാരിക്കുമ്പോൾ ഉള്ളിലെ ആഗ്രഹം രോഗമായി പുറത്തു ചാടുമെന്നാണെങ്കിൽ, ഇത്തരം വീഡിയോകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ രോഗാവസ്ഥയെ അത് മൂർജിപ്പിക്കും, അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി ആറാമത്തെ കാര്യം, തനിച്ചിരിക്കാതിരിക്കലും ഒഴിവ് സമയത്തെ നിയന്ത്രിക്കലുമാണ്. തനിച്ചിരുന്ന പ്രശ്നമാണ്. അശ്ശൈത്താനും അൽഫദ്ദി, ശൈത്താൻ ഒറ്റക്കിരിക്കുന്നവൻ്റെ കൂടെയാണ്. ശൈത്താൻ മനുഷ്യനെ ഒറ്റക്കിരിക്കുന്ന ആളെ പിടിക്കണീന്ന് ഉദാഹരണം പറയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉദാഹരണം? ഒരു ആട്ടിൻകൂട്ടം അങ്ങോട്ട് ഓടിപ്പോകുമ്പോൾ അതിന്ന് വഴിതെറ്റിപ്പോകുന്ന ആട്ടിൻ കുഞ്ഞിനെയാണ് ചെന്നായ പിടിക്കുക എന്നാണ്. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്, ഇതൊരു വിഷയമുണ്ട്, ആർക്കും ഉണ്ട്. എന്ത്, ഒറ്റക്കിരിക്കുക എന്നുള്ള സാഹചര്യം ഉണ്ടാകരുത്. ഇത്തരം വ്യക്തികളത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വകാര്യതകൾ രൂപപ്പെടുന്നതിനെ പരമാവധി ശ്രദ്ധിക്കണം. അതോടൊപ്പം ഒഴിവ് സമയത്തും ശ്രദ്ധിക്കണം. കാരണം നിഅമത്താനി മഗ്ബൂനും ഫീഹിമ കസീറു മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ മനുഷ്യർ വഞ്ചിതരാണ്. ഒന്നാമത്തത് ഏതാണ്? ഒന്നാമത്തത് സമയമാണ്, ഒഴിവ് സമയമാണ്, ഫറാഗാണ്. ഈ ഒഴിവ് സമയം അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നിടത്ത്, അതിനെ ഉപയോഗിക്കുന്നിടത്ത് അത് വേണ്ടാത്തതിലേക്കാണ് പോവുക. മനുഷ്യനതിൽ വഞ്ചിതനാണെന്ന് മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചവനാണ് പറയണത്. അപ്പോൾ നമ്മുടെ ഒഴിവ് സമയം, ഒറ്റയ്ക്കിരിക്കുന്ന സമയം, അതിനൊക്കെ എന്ത് ചെയ്യണം? അതിനൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. എങ്ങനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും? കുറേ പറ്റും. ഇപ്പോൾ ഈ ലൈംഗികത ആസ്വദിക്കുക എന്നുള്ളൊരു ആസ്വാദനാണെങ്കിൽ അതിലേറെ വലിയ ആസ്വാദനാണ് എന്ത്? വേറെ ആരെങ്കിലും സഹായിക്കൽ, മാതാപിതാക്കളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യൽ, കുടുംബിനിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യൽ, ഭർത്താവിൻ്റെ കൂടെ സമയം ചെലവാക്കൽ, അതേപോലെ തന്നെ യാത്രകൾ പോകൽ, അയൽപക്ക സന്ദർശനങ്ങൾ നടത്തൽ, കൃഷിയിലിടപെടൽ, പൂക്കൾ വളർത്തൽ, ചെടികൾ നടൽ, പക്ഷിമൃഗാദികളെ വളർത്തൽ, മൃഗങ്ങളെ സംരക്ഷിക്കൽ, പഠന സംരംഭങ്ങളിൽ ഏർപ്പെടൽ, ഖുറാൻ പരിഭാഷകളുടെ വായന അല്ലേ, സാമൂഹികക്ഷേമ പ്രവർത്തനങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. സാധ്യതകളുടെ ലോകം വിശാലമാണ്. അതിനൊക്കെ ഇതിലേറെ അനുഭൂതിയുണ്ട്. വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പുറത്തെ സൂര്യവെളിച്ചം പോലും കാണാതെ സ്നേഹത്തടങ്കലുകളിൽ കഴിയുന്ന വയോവൃദ്ധരായ മാതാപിതാക്കളുണ്ട്. അവർ ബെഡിലാണ്, സ്വയം എണീക്കാൻ പറ്റൂല. സ്വയം എണീക്കാൻ പറ്റാത്തൊരു വ്യക്തിക്ക് എണീക്കാൻ ആളാവശ്യം ഉണ്ടാകും. എണീറ്റ മാത്രം പോരാ, എണീറ്റ വ്യക്തിയെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് എവിടേക്കെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ പരസഹായം വേണ്ടിവരും. സ്വാഭാവികമായിട്ടും അവരാ ബെഡിൽ അങ്ങനെ കിടക്കും, വസ്ത്രം മാറിയാൽ മാറി, വിരിപ്പ് പിന്നെ മാറ്റിയാൽ മാറ്റി, മലവും മൂത്രവും ഒക്കെ ക്ലിയറാക്കിയാൽ ക്ലിയറാക്കി. ആദ്യഘട്ടത്തിലൊക്കെ ഒക്കെ നീണ്ടുപോകുമ്പോൾ പലപ്പോഴും പ്രയാസപ്പെട്ടു പോകും. അപ്പം ഇങ്ങനത്തെ ആളുകളൊക്കെ പ്രത്യേകം പോയി കാണുക, സംസാരിക്കുക, അവർക്ക് സഹായം ചെയ്തു കൊടുക്കുക, അത് വലിയ സംഭവമാണ്. അത് ഈ വൃത്തികെട്ട വീഡിയോകളും ലഹരി മരുന്നുകളും ഒക്കെ ഉപയോഗിക്കുന്നതിലേറെ വലിയ ആസ്വാദനമാണ്. മനുഷ്യൻ്റെ തലച്ചോറിനെ തളപ്പിച്ചും ബ്ലഡിനെ ചൂടാക്കിയുമൊക്കെ മനുഷ്യൻ്റെ മാനസികാവസ്ഥകളിൽ ഫെസ്റ്റിവൽ മോഡ് കൊണ്ടുവന്ന് മുന്നോട്ട് പോകുന്ന, അത് ആസ്വാദനമാക്കുന്നവർക്കൊക്കെ അത് വലിയ പരിഹാരമാണ് അല്ലേ? അതുപോലെ ഇങ്ങനെ തോണ്ടി തോണ്ടി തോണ്ടിയിരുന്ന് കാഴ്ചകൾ കാണില്ലേറെ വലിയ സംഗതിയാണെന്ത്? സ്വന്തം കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മളൊന്നാണ്ട് കളിക്കാൻ ഇറങ്ങിയൊക്കണ്ടേ, അവരുടെ പൊട്ടിച്ചിരികൾ, അവരുടെ ആഹ്ലാദങ്ങൾ, അവരെ തോളിലേറ്റി, അവരെ വണ്ടിയിലിരുത്തി അല്ലേ പുറത്തുപോയി, അങ്ങനെ അങ്ങനെ അങ്ങനെ പോകുന്ന ഒന്നുമില്ല. കുട്ടികളെയും കൊണ്ടൊന്ന് വായച്ചാലിൽ പോയി ഒന്ന് മീൻ പിടിച്ചാൽ, ഒരു കുളത്തിൽ കുളിക്കാൻ പോയാൽ, ഒരു പുഴയിൽ കുളിക്കാൻ പോയാൽ, ഒരു ഊഞ്ഞാലിൽ അവർ ആട്ടിക്കൊടുത്താൽ, അങ്ങനെയൊക്കെയാണ് സുഹൃത്ത്. ഈ സമയത്തെ അങ്ങനെ ആക്കാൻ നമുക്ക് സാധിക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. അതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം, ചിട്ടയുള്ളൊരു ദിനക്രമം ഉണ്ടാകണം എന്നുള്ളതാണ്. ഇത്തരം ആളുകൾക്ക് ചിട്ടയുള്ള ദിനക്രമം ഉണ്ടാവില്ല. രാവിലെ ഫോൺ കൈ കിട്ടി അപ്പം നേരെ ഫോണുമൊക്കെ പോവുക, എന്നിട്ട് അതിൽ കുറേ തോണ്ടിക്കളിച്ച് അങ്ങനെ ഉണ്ട് ആ ദിവസം നശിപ്പിക്കും. ദിവസത്തെ നശിപ്പിച്ച് ഷെയ്ത്താൻ്റെ ചങ്ങലകൾ മൂക്കിലും കയ്യിലും കാലിലൊക്കെ 100% ഇടാൻ അവസരം കൊടുത്തതിൻ്റെ ശേഷമാണ് ദിവസം തുടങ്ങുക. ഒരു എഴുതി തയ്യാറാക്കിയ ഷെഡ്യൂൾ വേണം, പ്രത്യേകിച്ച് അഡിക്ഷനായി പോയ ആളുകൾക്ക്. എന്താ എഴുതി തയ്യാറാക്കിയ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ? എഴുതി തയ്യാറാക്കിയ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ആ വ്യക്തി എന്ത് ചെയ്യണം, രാവിലെ എപ്പോൾ ഉണരും, 5 മണിക്ക് ഉണരും, എന്നിട്ട് കുളിച്ച് ഫ്രഷാകും, എന്നിട്ട് 2:30 വീട്ടിൽ നിന്ന് നിസ്കരിക്കും, കുറച്ച് ദൂരമാണെങ്കിലും ആ പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കും, ആ ഇരിക്കണ ഇരുത്തത്തിൽ എന്തു ചെയ്യും, നമസ്കാര ശേഷമുള്ള ദിക്കറുകൾ ചൊല്ലും. ദിക്കറുകൾ അറിയില്ലെങ്കിൽ പീസ് റേഡിയോ കുടുംബത്തിൻ്റെ സംഭാവനയാണ് ജമീൽ. ജമീലിൻ്റെ ഹോം പേജിൽ തന്നെ ഏറ്റവും അവസാനത്തെ ബട്ടൺ അദ്കാറാണ്, അദ്കാറുകൾ തിരഞ്ഞെടുത്ത് അത് നോക്കി ചെല്ലിയാൽ മതി, പ്രശ്നമല്ല. വേറെ ആഡുകളോ പരസ്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും വരില്ല, നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് കാണാൻ പറ്റും. പല ആപ്പുകളും തുറക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രചോദനം തരുന്ന സ്ത്രീ ശരീരങ്ങളും ബാക്കിയൊക്കെ ആപ്പുകളിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട്. അങ്ങനത്തെ പരിമിതികളൊന്നും നമ്മുടെ ആപ്പിന് അൽഹംദുല്ല ഇല്ല. കാരണം യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ആപ്പുകളാണെങ്കിലും ഇതൊന്നും നമുക്ക് ബിസിനസ് അല്ല, ഏണിങ്ങൽ, ഇതിൻ്റെ ഒന്നും റവന്യൂ നമ്മൾ എടുക്കണില്ല, മനസ്സിലായില്ലേ? അതിൻ്റെ റവന്യൂ എടുക്കാനും പറ്റില്ല. ആഡുകൾ റൺ ചെയ്തിട്ടുള്ള ഈ പിന്നെ ഇതിൻ്റെയൊക്കെ റവന്യൂ എടുക്കുമ്പോൾ അതിന് മതപരമായി തന്നെ ഇഷ്കാലുകളുള്ള സംഗതികളാണ്, ഇരിക്കട്ടെ. അപ്പോൾ ദിക്കറുകൾ ചൊല്ലി അവിടെ ഇരുന്നു, കുറച്ച് ഖുർആൻ ഓതി. ഇനി വീട്ടിലേക്ക് വന്നിട്ടാണെങ്കിലും വീട്ടിൽ വന്ന് കുറച്ച് ഖുർആൻ ഓതി. ഇപ്പോൾ ഭാര്യ ഒരു സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതുന്നു, മക്കൾ വേറെ സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതുന്നു, ഭർത്താവ് വേറെ സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതുന്നു, വല്യമ്മ എന്തായാലും ഓതുന്നുണ്ട്, വല്യപ്പ എന്തായാലും ഓതുന്നുണ്ട്. എന്തൊരു രസമായിരിക്കും ആ വീട്. ഒന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ. ഖുർആൻ ഓതി കഴിഞ്ഞ് അപ്പോൾ ആ ടൈം കഴിഞ്ഞു, പിന്നെന്താണ്, പിന്നെ അടുത്തൊരു സംഗതി, നമ്മൾ ഭാര്യയെ അടുക്കളയിൽ സഹായിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ പറമ്പിലെ ജോലികൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓഫീസ് പോകാൻ നമ്മൾ പ്രിപ്പയർ ആകുന്നു, കുളിക്കുന്നു, വൃത്തിയാകുന്നു, ഡ്രസ്സ് അയൺ ചെയ്യുന്നു. ശരിക്കും ആ ഒരു ചിട്ടണ വരുന്നതോടുകൂടി ഈ സാധനം പിന്നെ എടുക്കാൻ സമയമല്ലല്ലോ, പിന്നെ ഇത് എടുക്കേണ്ട സമയം എപ്പോഴാണ്? അത് നമ്മൾ പബ്ലിക്കിൽ എടുക്കുള്ളൂ, ഓഫീസ് റൂമിൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിത് എടുക്കുന്നു അല്ലേ, പബ്ലിക്കിൽ എടുക്കുള്ളൂ. അപ്പം ഈ ഒരു ഷെഡ്യൂള് ഒരു 40-41 ദിവസം ഒരാൾ കൊണ്ടുപോയാൽ, ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ട് അയാൾക്ക് ഇതൊന്ന് ക്ലിയർ ആകാൻ പറ്റില്ലെങ്കിൽ അവർ വിളിക്കട്ടെ, കൃത്യമായി പരിഹരിക്കാൻ പറ്റും, കൃത്യമായി വിഷയം പരിഹരിക്കാൻ പറ്റും. ഒരു ചിട്ടയായ ഷെഡ്യൂളാണ്. പ്രത്യേകിച്ച് ഉറങ്ങണേന് സമയം വേണം, ഉറങ്ങണേന് സമയം വേണം. ഇത് ഉറങ്ങണ സമയത്തെക്കുറിച്ച് വല്ലാതെ പറയാൻ അവകാശമില്ലാത്ത ആളുകളാണ് നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ, സംഘടനാ പ്രബോധനങ്ങളിലുള്ള ആളുകളൊക്കെ. അത് ഞാൻ പറയണത് ഒരു ഹയറായൊരു കാര്യത്തിന് വേണ്ടിയാണെന്നുള്ള ആശ്വാസമാണ് നമുക്കുള്ളത്. പക്ഷേ ഈ ഫോണും കൈ പിടിച്ചിരുന്ന് ഉറക്കം ദീർഘമായി വൈകിപ്പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? സിസ്റ്റത്തെ മൊത്തം ബാധിക്കുകയാണ്, രാവിലെ എണീക്കിണീനെ ബാധിക്കും, ഒക്കെ ബാധിക്കും. അതുകൊണ്ട് രാത്രി ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഫോൺ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറ്റണം. ഞാൻ ആദ്യം പറഞ്ഞു, ഫോൺ അഡിക്ഷനുള്ളൊരു വ്യക്തി ആദ്യം ചെയ്യേണ്ട സ്മാർട്ട് ഫോൺ കുറച്ച് കാലത്തേക്ക് വേണ്ടാന്ന് വെക്കലാണ്. യൂട്യൂബോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചോ കിട്ടണതൊന്നും വേണ്ടാന്ന് വെക്കുക എന്നുള്ളതാണ് ആ വ്യക്തി സ്വാഭാവികമായും ചെയ്യേണ്ടത്. ഇനി എട്ടാമത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ആരാധനയാണ്, പ്രത്യേകിച്ച് നമസ്കാരം, അങ്ങനെ പറയാം. ഇനി എട്ടാമത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നിസ്കാരമാണ്, നമസ്കാരം. നമസ്കാരം ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷാ ഇവൽ മുൻകർ, നിസ്കാരം എല്ലാതരം മ്ലേച്ഛതകളെയും തിന്മകളെയും ഇല്ലാതാക്കും എന്നാണ്. നിസ്കാരം എല്ലാതരം മ്ലേച്ഛതകളിൽ നിന്നും ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ആളുകൾ ചെയ്യുന്ന തിന്മകൾക്ക് ഉള്ള പരിഹാരമായി പറഞ്ഞിരുന്ന നമസ്കാരമാണ്. നബിയെ അയാൾ ഇന്നത് ചെയ്യുന്ന ആളാണ്, അത് അയാൾ നിസ്കരിക്കലില്ലെന്ന് വയ്ക്കും, നിസ്കരിക്കലുണ്ടെങ്കിൽ അത് രക്ഷപ്പെടും. നിസ്കാരം അതിൻ്റെ പക്ഷേ യഥാർത്ഥ അവസ്ഥയിലെത്തണം. എന്താണ് ശരിക്കും നിസ്കാരത്തിൻ്റെ ഒരു യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നുണ്ട്, ലിൽ അബ്ദി ബൈന യദൈല്ലാഹി മൗഖിഫാൻ, അടിമക്ക് അള്ളാഹുവിൻ മുമ്പിൽ നിൽക്കുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട്. മൗഖിഫും ബൈന യദൈഹി ഫി സ്വലാ, ഒന്ന് നിസ്കാരമാണ്. മൗഖിഫും ബൈന യദൈഹി യൗമൽ ഖിയാമി, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തെ നൃത്തമാണ്. ഫമൻ ഖാമ ബിഹഖിൽ മൗഖിഫിൽ അവ്വൽ, ഒരാൾ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കേണ്ട വിധം നിൽക്കുകയാണെങ്കിൽ, ഹുവ്വിന അലൈഹിൽ മൗഖിഫുൽ ആഖർ, മറ്റേ നൃത്തം അവന് വളരെ എളുപ്പമാകും. ഒമൻ ഇസ്തഹാന ബിഹാദൽ മൗഖിഫ്, ഈ നൃത്തത്തെ അവൻ അവഗണിച്ചാലോ, വലം യുഫീഹി ഹഖഹു, അതിൻ്റെ ആ നൃത്തത്തിൻ്റെ ബാധ്യതകൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ, ശുദ്ധിദ അലൈഹി ദാലിക്കൽ മൗഖിഫ്, അവസാനം വരാനുള്ള ആ നൃത്തം അള്ളാഹുവിൻ മുമ്പിലുള്ള ആ നൃത്തം പ്രയാസമാകുന്നതാണ്. അപ്പം ഈ ബോധ്യത്തോടുകൂടെ നിൽക്കണ ഒരു നിസ്കാരം അത് നമുക്കുണ്ടെങ്കിൽ, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സുന്നത്തുകളുണ്ടെങ്കിൽ, അതൊന്ന് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, മണ്ടിയിട്ട് പാഞ്ഞൻ കയറി നിസ്കരിക്കല്ല, ആ ലോഹറിന്റെ സമയ സ്ഥലം. അപ്പൊ നമ്മളാ ഫോൺ ഇങ്ങനെ അടിക്കും, ലോഹറിന്റെ ബാങ്ക് കൊടുക്കും ആദ്യം. പിന്നെ 10-15 മിനിറ്റാണ് ഇഖാമത്തെങ്കിൽ ഒരു 7 മിനിറ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ പള്ളിക്ക് എത്താവുന്നൊരു ഒരു മിനിറ്റ് ഉണ്ടാകുമല്ലോ, അതിൻ്റെ മുമ്പുള്ളൊരു സമയത്ത് നമ്മൾ അലാം അടിക്കും, പോകും, ഒള്ളു എടുത്തിട്ട് പോകും. അങ്ങനെ ആ ഒരു അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ സൊഫിൽ ഇമാമിൻ്റെ തൊട്ടടുത്ത് പോയി നിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ നിസ്കാരത്തിൽ കണക്ക് കയറിയാൽ അതിൻ്റെ അദ്കാറുകളിലേക്ക് ഇങ്ങനെ തല കൊടുത്തിട്ട്, മനസ്സ് കൊടുത്തിട്ട്, വേറെ എവിടെയും ചിന്ത പോകാതെ പരമാവധി ഈ ഈ നിസ്കാരത്തിൻ്റെ ഉള്ളിലെ ദിക്കറുകൾക്കും പദപ്രയോഗങ്ങൾക്കും ഒക്കെ ഉള്ളിലേക്ക് തലച്ചോറിനെ ഇങ്ങോട്ട് ഇറക്കി വെക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി, അയാൾക്ക് പോൺ അഡിക്ഷൻ ആവട്ടെ, അവിഹിതങ്ങളാകട്ടെ, ലഹരിയാകട്ടെ, എല്ലാറ്റിൽ നിന്നുള്ള മോചനമാർഗ്ഗമാണിത് നമസ്കാരം എന്ന് പറയുന്നത്. ഇനി ഒമ്പതാമത്തെ ഒരു കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. അത് അദ്കാറുകളാണ്. അദ്കാറുകളാണ്. എന്താ അദ്കാറുകൾ? അദ്കാർ സബാഹുണ്ട്, അദ്കാറിൽ മസാഹ്. അതേപോലെ തന്നെ നിത്യജീവിതത്തിലെ ധാരാളം പ്രാർത്ഥനകളുണ്ട്. ഈ അദ്കാർ സഭ, അദ്കാറിൽ മസാവ് ഒക്കെ ഭയങ്കര പവർഫുള്ളായ, ഭയങ്കര ശക്തമായ ഉപകരണങ്ങളാണ്. ജീവിതത്തിനെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്യാനും നേരാക്കാനൊക്കെ ഉള്ള ഭയങ്കര ഉപകരണങ്ങളാണ്. അപ്പം അത് അർത്ഥമറിഞ്ഞുകൊണ്ട് വെറുതെ ചൊല്ലിപ്പോവുകയല്ല, കുറേ പണി ഇങ്ങനെ എടുക്കണേൻ്റെ ഇടക്ക് ചൊല്ലല്ല, അതൊന്ന് ഇരുന്ന് മനസ്സുകൊടുത്ത് അതിൽ ശ്രദ്ധ കൊടുത്ത് ചെല്ലണേനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി പത്താമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നോമ്പാണ്. നോക്കൂ നിങ്ങൾ, വമല്ലം യസ്തത്യ ഫഅലൈഹി ബിസ്സിയാം എന്നാണ്. ലൈംഗികതയെ നിയന്ത്രിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടത് വിവാഹമാണ്. ആ വിവാഹം അത് ചെയ്യാൻ കഴിയാത്ത ആളുകൾ അവർ നോമ്പ് നോൽക്കട്ടെ എന്നാണ്. അപ്പോൾ ലൈംഗിക രംഗത്തെ വൈകൃതങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള പരിഹാരമായി നിർദ്ദേശിച്ചതാണ് നോമ്പ്. അപ്പോൾ സുന്നത്ത് നോമ്പുകൾ ശീലാക്കിയാൽ മതി. സുന്നത്ത് നോമ്പുകൾ ശീലാക്കുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നല്ലൊരു സുരക്ഷിതത്വം സ്വാഭാവികമായും അതുവഴി കിട്ടും എന്നതിൽ യാതൊരു സംശയവും നമുക്ക് ഇല്ലാതെ അങ്ങനെ തന്നെ ഉറപ്പിച്ച് പറയാൻ ഇൻഷാല്ലാ കഴിയും. ഇതിനില്ല. ഇനി 11-ാമത്തെ ഒരു പോയിന്റിലേക്ക് ഞാൻ വരികയാണെങ്കിൽ, ഏത് തിന്മയാകട്ടെ, ആ തിന്മ ഒഴിവാക്കുമ്പോൾ ഈ ഒറ്റ കാര്യം മനസ്സിലോർത്താൽ മതി. ഹദീസിലുള്ള ഇന്നക്കലൻ തദാ ശൈഅൻ, റസൂലുള്ള പറയാണ്, നീ ഒരു കാര്യവും ഉപേക്ഷിക്കുന്നില്ല, ലില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന് വേണ്ടി, ഇല്ലാ റദ്ദ ലക്ക അല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൻ ലക്ക്, നീ എന്തൊരു വേണ്ടാത്ത കാര്യം അള്ളാഹനെ ചിന്തിച്ചിട്ട് ഒഴിവാക്കിയാലും അതിലേറെ നല്ലൊരു കാര്യം അള്ളാഹു നിനക്ക് തരും. അള്ളാഹു നിനക്ക് തരും. നീ ലൈംഗിക രംഗത്തെ ഈ വൃത്തികേട് ഒഴിവാക്കിയാൽ ലൈംഗിക രംഗത്തെ ഇരട്ടിക്കരട്ടി ആസ്വാദനം നിനക്ക് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ വേണ്ടാത്തൊരു കാര്യത്തിൽ നിന്ന് നീ മാറി നിന്നാൽ അതിന് പകരം അള്ളാഹു അതിലേറെ മഹത്തായതൊന്ന് തരും. ഈ ഒറ്റ ഹദീസ് പോലെ സുഹൃത്തുക്കളെ, ഇനി ഈ വേണ്ടാ വൃത്തികളിലേക്ക് വിരൽ പായിച്ച് വേണ്ടാത്ത കീവേഡുകൾ സെർച്ച് ചെയ്ത് തോന്നിവാസങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഇത് തന്നെ പോരെ എമ്പാടും നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇത് ഏറ്റവും വലിയ കാര്യമല്ലേ, എന്താ സംശയമുള്ളത്? അപ്പം അതൊരു വലിയ വിഷയമാണ്. ഇനി ഈ രംഗത്ത് ഉള്ള ഒരു 11-ാമത്തെ ഒരു കാര്യം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാൻ വിചാരിക്കുന്നത്, അത് മറ്റൊന്നുമല്ല, 11-ാമത്തെ ഒരു കാര്യം ശുദ്ധമായ ലൈംഗികതയെ ശരിയായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. കുടുംബങ്ങളെല്ലാവരും ഒന്നിച്ച് കേൾക്കുന്ന ഒരു പരിപാടിയിൽ പറയുന്നതിന് പരിമിതിയുണ്ട്. സ്നേഹക്കൂടിൻ്റെ ചില എപ്പിസോഡുകളിൽ നമ്മളിത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. അതായത് വിവാഹം കഴിക്കാത്ത ആളുകളാണെങ്കിൽ വിവാഹം കഴിക്കുക, വിവാഹം കഴിക്കുക. വിവാഹം കഴിക്കാനായിട്ടും ഗവൺമെൻറ് ജോലി കിട്ടണം, അവിടെ ജോലിയില്ല, ഇതില്ല, അതില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വൈകൃതങ്ങളിലേക്ക് പോകാനുള്ള, അതിലെത്താനുള്ള, അത് കൂടുതൽ അപകടകരമായ രീതിയിൽ അഡിക്ഷനായി രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ട്. വിവാഹം കഴിച്ചവരാണെങ്കിൽ അവരുടെ ലൈംഗികതയെ ഒരു അനുഗ്രഹമായി ഏറ്റവും ശരിയായ രീതിയിൽ അതിനെ ഉപയോഗിക്കുക. പരസ്പര ധാരണയോടുകൂടെ അതിൻ്റെ എല്ലാ സാധ്യതകളെയും, ഹലാലിൻ്റെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള എല്ലാ സാധ്യതകളെയും മനോഹരമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. വൃത്തിയുള്ള ബെഡ്റൂം, വൃത്തിയുള്ള ശരീരം, നല്ല ഗന്ധങ്ങൾ, അല്ലേ? സിഗരറ്റുമൊക്കെ വലിച്ച് ബെഡ്റൂമൊക്കെ എത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇണക്ക് പ്രത്യേകിച്ചൊന്നും അയാൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയണില്ല. ആ സ്ത്രീ നമ്മളോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് സഹിച്ചു പോണതാണ്, മനസ്സിലായില്ലേ? വിയർത്ത് വഷളായി ശരീരത്തിലെ രോമകൂപങ്ങളൊന്നും നീക്കം ചെയ്യാതെ, ശരീരത്തിലെ നഖങ്ങൾ വൃത്തിയാക്കാതെ ഒക്കെ നടക്കുന്ന ആളുകൾ പൊതുവെ ഉണ്ടാവാറുണ്ട്. അതും വലിയൊരു തലത്തിൽ ഇത്തരം കാര്യങ്ങളെ ബാധിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങണിൻ്റെ തൊട്ട് മുമ്പ് കുറേ നെഗറ്റീവായ ചർച്ചയും വെക്കാണോ, ബഹളോ, അയലോക്കത്തെ വാർത്തയും, അല്ലേ? അങ്ങനത്തെ ചർച്ചകളൊക്കെ ഇത്തരം വിഷയങ്ങൾക്ക് ശേഷമാണ് വരേണ്ടത്. നെഗറ്റീവായ കുറേ ചർച്ചയും കുറേ കുറ്റപ്പെടുത്തലും കുറേ ആക്ഷേപവും കുറേ ബോഡി ഷെയ്മിങ്ങും, അല്ലേ? ശരീരത്തെക്കുറിച്ചുള്ള മോശമായ പദപ്രയോഗങ്ങളും വർണ്ണനകളും ഒക്കെ അതൊന്നും ഉണ്ടായിക്കൂടാ. അതൊന്നും ഇല്ലാതെ ശരിയായ രീതിയിൽ അല്ലേ? ദിവസവും സമയവും സ്ഥലവും സാഹചര്യവും സന്ദർഭങ്ങളും ഒക്കെ മാറി മാറി ഏറ്റവും സന്തോഷകരമായ ഒരു ചുറ്റുപാടിൽ ഇത് നിർവഹിക്കുക എന്നുള്ളതാണ് വരേണ്ട ഒരു കാര്യം. അപ്പം എന്ത് ചെയ്യും, നമ്മുടേതായ ലൈംഗിക താല്പര്യങ്ങൾ ഇത്തരമൊരു മേഖലയിൽ നിർവഹിക്കപ്പെട്ടു പോകും. അവിടെ ഇണകൾ രണ്ടുപേരും എന്താണോ ചിത്രീകരിക്കപ്പെടുന്ന ഭാഗങ്ങളിലുള്ളത് അതിലേറെ സൗന്ദര്യത്തിൽ ശരീരത്തെ വർണ്ണിക്കാൻ പറ്റും. ആയിഷ റളിയല്ലാഹു അൻഹ നബിക്ക് വേണ്ടി ഒരുങ്ങിയ സംഭവമുണ്ട്, നബിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയതാണെന്ന് പറഞ്ഞ സംഭവം നമുക്ക് കാണാൻ പറ്റും. അത് ഇബാദത്താണ്. അവിടെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് പുണ്യമാണ്, മനസ്സിലായല്ലേ? അത് റൂമിൻ്റെ ഉള്ളിലേക്കുള്ളതാണ്. അങ്ങനെ അതിനെ കാണാൻ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇണകൾക്ക് രണ്ടുപേർക്കും കഴിയേണ്ടതുണ്ട്. ഇനി പന്ത്രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഫോൺ യൂസിങ്ങിൻ്റെ ഒക്കെ ഒരു സാങ്കേതിക സംവിധാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചെടുക്കണം. അതിൽ ഒന്ന്, കോമൺ ആയിരിക്കണം ഫോണ്. ആർക്കും ആരുടെയും പാസ്വേഡ് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടൊരു സാഹചര്യം ഉണ്ടാകരുത്. മക്കൾക്ക് മാത്രം പറഞ്ഞു കൊടുക്കേണ്ടതില്ല, ഭാര്യക്കും ഭർത്താവിനും രണ്ടാളെയും ഫോണിൻ്റെ ഇതറിയണം. ഒരേ ജിമെയിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ഒരേ ജിമെയിലും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ സുരക്ഷിതത്വം ഇതുകൊണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഉള്ളൊരു വലിയൊരു മേഖലയാണ് ഏറ്റവും നല്ല സൈറ്റുകളും വാച്ച് ചെയ്യുക, അതേപോലെ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, അദ്കാറിൻ്റെ ഖുർആൻ പാരായണത്തിൻ്റെ സ്പീച്ചുകളുടെ. അപ്പോൾ അതിൻ്റെ സജഷൻസാണ് കൂടുതൽ ഇങ്ങനെ വരിക, നമ്മളതിലേക്ക് പോകൂല. അതോടൊപ്പം തന്നെ നമുക്ക് താല്പര്യമില്ലാത്തത് നോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാനും ഈ ചാനലിൽ നിന്നുള്ള ഒന്നും വേണ്ട എന്ന് പറയാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ആ മൂന്ന് ബട്ടൺ, സൈഡിലുള്ള മൂന്ന് ബട്ടൺ ഇങ്ങനെ അമർത്തി നോക്കിയാൽ കുറേ സാധനം ഒന്ന് വായിച്ചു നോക്കിയാൽ അതൊക്കെ കിട്ടും. നേരത്തെ ഈ വിഷയത്തിൽ വിസ്റ്റം യൂത്തിൻ്റെ പേജിൽ നിന്ന് ചില വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ പേജിൽ നിന്ന് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഏകദേശം ചേർത്തുകൊണ്ട്. നിങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ പീസ് റെഡി ഫീഡ്ബാക്ക് വഴി നിങ്ങൾ ചോദിച്ച ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കുകൾ ലഭ്യമാക്കി തരും. അത് കണ്ട് ഫോണുകളെ ഒന്ന് ഇസ്ലാമീകരിക്കാനുണ്ട്. ശരിക്ക് ഫോണിനെ ഒന്ന് ഇസ്ലാമീകരിക്കുക എന്നുള്ളതൊരു പണിയാണ്. ഇസ്ലാമികമായ ആപ്പുകളും കാര്യങ്ങളൊക്കെ ഫോണിനെ ശരിക്കും ഇസ്ലാമീകരിച്ച വേറെ ലെവലിലേക്ക് നമുക്ക് എത്താം. ആപ്പിനുള്ളിലൊരു ജീവിതം തന്നെ കിട്ടും. രാവിലെ എണീക്കുന്നത് മുതൽ കുറങ്ങണത് വരെയുള്ള കാര്യങ്ങൾ 100% സെറ്റ് ചെയ്യാനുള്ള, ഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരം കാര്യം. 13-ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, ഞാനൊരു കെണിയിൽ പെട്ടിട്ടുണ്ട്, എന്നെ നീ കാത്ത് രക്ഷിക്കണേ പഠിച്ചോ, എന്നെ നീ സഹായിക്കണേ റബ്ബേ എന്നുള്ള ഉള്ളു തുറന്ന ദുആ, ഇസ്തിഗ്ഫാർ, തൗബ, ഇതൊക്കെ നമുക്കുണ്ടാകുക. നമ്മളെ പ്രാർത്ഥന പഠിച്ചവൻ സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണെന്ത്? പഠിച്ചവനെ എന്നെപ്പോലെ കുടുങ്ങിയ ആളുകളുണ്ട്, അവരെ നീ രക്ഷിക്കണേ. നമ്മൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മലക്കിൻ്റെ പ്രാർത്ഥന ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഈ ഒരു കാര്യത്തിൽ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടണം. മറ്റുള്ളവരെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്, മനസ്സിലായല്ലേ? ഇങ്ങനത്തെ ഒരു കാര്യത്തിന് അഡിക്റ്റാണ് ഒരാൾ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ പബ്ലിക്കിൽ ഇട്ട് വഷളാക്കലോ ഒന്നുമല്ല. ആ വിഷയം വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്ത് അതിൽ നിന്ന് അയാളെ മോചിപ്പിക്കാനുള്ള, അയാൾ അപമാനിതനാകാതെ മോചിപ്പിക്കാനുള്ള പദ്ധതിയാണ് എല്ലാവരും യഥാർത്ഥത്തിൽ എടുക്കേണ്ടത്. കൂടുതൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ചോദിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂടുതൽ നല്ല രീതിയിൽ ഇത്തരം വിഷയങ്ങളെ പഠിച്ച് സമൂഹത്തിന് സമർപ്പിക്കാനും സ്വന്തം ജീവിതത്തിൽ പകർത്താനും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഇതുപോലെയുള്ള എല്ലാത്തരം തെറ്റുകളിൽ നിന്നും പരിരക്ഷ നേടാനുമുള്ള തോഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വൈബ്സിൽ നമ്മൾ കേട്ടത് സ്നേഹക്കൂടാണ്. സ്നേഹക്കൂട് എന്ന് പറഞ്ഞ് കുടുംബത്തിൽ നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവും മാർഗനിർദ്ദേശവുമാണ്. ഇന്ന് ഏറ്റവും അധികം ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അലട്ടിക്കൊണ്ടിരിക്കുന്ന, പരിഹാരം തേടുന്ന ഒരു വിഷയമാണ് പോൺ അഡിക്ഷൻ, അശ്ലീലമായ സൈറ്റുകൾ കാണുന്നതുമായി ബന്ധപ്പെട്ട അഡിക്ഷനുകൾ. അതിനുള്ള 13 പരിഹാര നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ താജുദ്ദീൻ സലാഹി നമ്മളുമായി പങ്കുവച്ചത്. ആ കാര്യമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കാനും ആ രൂപത്തിലേക്ക്, അഡിക്ഷനിലേക്ക് നമ്മളാരും എത്തിയിട്ടില്ല എന്നും എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും തിരിച്ചു വരാനുള്ള വലിയ അവസരമാണിത്. ഈ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ല ഒരു കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് കൂടി ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുക.
0: അമീൻ. റേഡിയോ വൈബ്സിൽ ഇന്നത്തെ അവസാന പ്രോഗ്രാം അൽ ഉസൂൽ അബ്ദുൽ മാലിക് സലഫിയുടെ നേതൃത്വത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഉസൂലിൽ ഇന്നത്തെ വിഷയം അൽ മസാലിഹുൽ ഹാജിയ എന്നതാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ വിശദീകരിച്ചത് അൽ മഖാസിദുൽ ളറൂറിയ, അഥവാ ഒരു മനുഷ്യൻ്റെ അഥവാ ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ ഏതൊക്കെ കാര്യങ്ങളിലാണ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ളത്, നിർബന്ധമായും സംരക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതിൽ അഞ്ചു കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം അൽ മസാലിഹുൽ ഹാജിയ എന്നുള്ളതാണ്, അഥവാ നിർബന്ധം ഇല്ല എങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മശക്കത്തും പ്രയാസവും ബുദ്ധിമുട്ടും

ആയി വരുന്ന ചില മസ്ലഹത്തുകളുണ്ടാകും, ചില കാര്യങ്ങളുണ്ടാകും. വറഫ്ഇ കുല്ലിമാ യുഅദ്ദി ഇലൽ ഹർജ് വൽ മശഖ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഹർജ്, പ്രയാസം, മശക്കത്തുണ്ടാക്കുന്ന കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഇസ്ലാം വച്ചിട്ടുള്ള ചില മഖ്സദുകളുണ്ട്, ചില മസാലിഹികളുണ്ട്, ചില നന്മകളുണ്ട്. ആ നന്മകൾ യഥാർത്ഥത്തിൽ അതൊരു നിർബന്ധകരമായ കാര്യമല്ല, എങ്കിലും ഒരു ഹാജ്ജത്തുള്ള മനുഷ്യന്മാർക്കതിലേക്ക് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശരീഅത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ പണ്ഡിതന്മാർ മൊത്തത്തിൽ പറയുന്ന പേരാണ് അൽ മസാലിഹ് അൽ ഹാജിയ എന്നുള്ളത്. ചില ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ പരിശോധിക്കാം. ഉദാഹരണമായി നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കി. ആ നോമ്പ് ഒരാൾ യാത്രയിലാണ്, അതല്ലെങ്കിൽ രോഗിയാണ്, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഫമൻ കാന മിൻകും മരീളൻ ഔ അല സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, അയാൾ മറ്റു ദിവസങ്ങളിൽ ആ നോമ്പ് നോറ്റുവീട്ടുക. ഇവിടെ അസലിയായ ഒരു ഇബാദത്തിന് മനുഷ്യരുടെ ആവശ്യവും അവൻ്റെ സന്ദർഭവും പരിഗണിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ഇളവുകൾ ഇവിടെ നൽകുകയാണ്. അതൊരു ഹാജ്ജത്താണ്. ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് അനുഷ്ഠിച്ചാൽ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്. ആ പ്രയാസങ്ങളെ ശരീഅത്ത് മുഖവിലക്കെടുക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് നോമ്പ് നിർബന്ധം എന്നുള്ള ആ കൽപ്പന അവരിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു. അവർ മറ്റൊരു ദിവസം നോമ്പ് നോറ്റുവിട്ടിയാൽ മതി. അതേപോലെ തന്നെയാണ് രോഗിയായ മനുഷ്യൻ. റമദാൻ മാസത്തിൽ ഫമൻ ഷഹിദ മിൻകും ഉശ്ഹറ ഫല്യസുംഹു, റമദാനിൽ സാക്ഷികളായവർ നോമ്പനുഷ്ഠിക്കട്ടെ എന്ന ആ നിർബന്ധ വിധിയിൽ നിന്ന് ഈ രണ്ട് ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒഴിവാക്കിയത് ഹാജ്ജത്ത് പരിഗണിച്ചുകൊണ്ടാണ്. അതാണ് അൽ മസാലുഹുൽ ഹാജിയ എന്ന് നമ്മൾ ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ഭാഷയിൽ പറയാറുള്ളത്. അതുപ്രകാരം തന്നെ മറ്റൊരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, നമസ്കാരം, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത, സമയബന്ധിതമായ, സമയനിർണിതമായ ആരാധനാ കർമ്മമാണ് നമസ്കാരം. പക്ഷേ ഒരു മുസാഫിർ, ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് നാലു റക്അത്തുള്ള നമസ്കാരങ്ങൾ രണ്ടു റക്അത്തായി അവന് ചുരുക്കി നമസ്കരിക്കാം. ളുഹറും അസറും തമ്മിലും മഗ്‌രിബും അശാവും തമ്മിലും കൂട്ടി അഥവാ ജംഅ ചെയ്ത് നമസ്കരിക്കാം. ഇതെല്ലാം മനുഷ്യൻ്റെ ഹാജ്ജത്ത് ആവശ്യം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു നൽകിയ ഇളവുകളാണ്. അതാണ് അൽ മസാലുഹുൽ ഹാജിയ. രണ്ട് നമസ്കാരങ്ങൾ ജംഅ ചെയ്യാം, നാലുള്ള നമസ്കാരം രണ്ടു റക്അത്തായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇളവ് ചെയ്തിരിക്കുന്നു. അതുപോലെ വെള്ളം കുളിക്കാനും വുളു ചെയ്യാനും ആവശ്യമാണ്, അത്യാവശ്യമാണ്. അതേസമയത്ത് അയാൾ വെള്ളം കിട്ടാത്ത അവസ്ഥയിലാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം കുളിക്കും വുളുവിനും പകരമായിക്കൊണ്ട് തയമ്മം ചെയ്യാം. ഇങ്ങനെ അനവധി ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ, അയാളെ സംബന്ധിച്ചിടത്തോളം ജീവികളെ അന്യായമായി കണ്ട് ഉപദ്രവിക്കാൻ പാടില്ല, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അസലിയായ കാര്യങ്ങൾ. ഒരു മനുഷ്യന് ഭക്ഷിക്കുവാൻ, അവന്

0: ആഹരിക്കുവാൻ വേണ്ടി വേട്ട അള്ളാഹു സുബ്ഹാനഹു വതാല അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. വേട്ട എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ഹാജത്താണ്, അവൻ്റെ ഭക്ഷണം അവന് ആവശ്യമായ സംഗതിയാണ്. ആ ആവശ്യമായ സംഗതിക്ക് വേണ്ടി മൃഗങ്ങളെ അറുക്കാം, ബലി നൽകാം, വേട്ടയാടാം. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യൻ്റെ ഹാജത്തുകളെ പരിഗണിച്ചുകൊണ്ടുള്ള ചില നിയമങ്ങൾ അവൻ്റെ ശരീഅത്തിൽ വച്ചിട്ടുള്ളതാണ്. ഇത് ഇബാദത്തുകളുടെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും, ഇസ്ലാമുമായി കൊണ്ട് ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലും ഈ ഒരു അൽ മസാലുൽ ഹാജിയ നമുക്ക് കാണാൻ സാധിക്കും. ഇടപാടിൻ്റെ രംഗമെടുത്ത് പരിശോധിക്കുക. മനുഷ്യന്മാർ സമൂഹമായി ജീവിക്കുന്ന സന്ദർഭത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം സഹകരണം അത്യാവശ്യമാണ്. കച്ചവടം മനുഷ്യന്മാർക്ക് ആവശ്യമാണ്. പലതരത്തിലുള്ള ഇടപാടുകൾ മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു കരാർ, അവർ തമ്മിലുള്ള കരാറുകൾ, കച്ചവടത്തിൽ ഉണ്ടാക്കുന്ന കരാറുകൾ, ശരിക്കത്തിൻ്റെ കൂട്ടുകച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ കമ്പനികൾക്ക് തമ്മിലുണ്ടാകുന്ന കരാറുകൾ, ഇതെല്ലാം ഒരു മശക്കത്ത് ഒഴിവാക്കാൻ, ഒരു പ്രയാസത്തെ ദൂരീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിൽ വച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ കടം വാങ്ങുക, കൊടുക്കുക, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിൻ്റെ ഈ ഒരു മസാലുൽ ഹാജിയ എന്ന അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില നിയമങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ മേഖല വളരെ വിശാലമാണ്. ഇത് ഒരു മനുഷ്യൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു അവൻ്റെ ദീനിൽ മനുഷ്യന്മാർക്ക് പ്രയാസമില്ലാതിരിക്കാൻ, എളുപ്പം സൃഷ്ടിക്കാൻ അള്ളാഹുവിൻ്റെ ദീനിൽ അവൻ സംവിധാനിച്ചിട്ടുള്ള സംവിധാനങ്ങൾ, അതിനാണ് നമ്മൾ മസാലിഹുൽ ഹാജിയ എന്ന് പറയുക. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി നമ്മൾ ബിൽഡിങ്ങുകൾ വാടകക്കെടുക്കുന്നു, അതല്ലെങ്കിൽ ആ വീട്ടിൽ വാടകക്ക് താമസിക്കുന്നു. ഇതെല്ലാം ഒരു നിലക്ക് നോക്കിയാൽ ഈ മസാലുഹുൽ ഹാജിയയുമായി കൊണ്ട് ബന്ധപ്പെടുന്ന കാര്യമാണ്. മറ്റൊരു ഉദാഹരണം പണ്ഡിതന്മാർ ഇതിന് വച്ചിട്ടുള്ളത്, ഒരു ചെറിയ കുഞ്ഞിൻ്റെ വലിയിൻ്റെ സ്ഥാനമാണ്. അഥവാ ഒരു വിലായത്ത് എത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ വിലായത്തിൻ്റെ ഒരു പദവി, ആ അതിൻ്റെ യോജിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതിൻ്റെ ആ ഒരു അതിൻ്റെ പൂർണ്ണമായ അവസ്ഥയിലെത്തുമ്പോഴാണ് ആ വിലായത്തിൻ്റെ അവസ്ഥയെത്തുക. ഒരാൾ വകതിരിവും വിവേചനശേഷിയും ബുദ്ധിയും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് വേണമെങ്കിൽ ഒരു വിലായത്തിൻ്റെ പദവിയിലേക്കെത്തുക. അതേസമയത്ത് ഒരു നിർബന്ധമായ സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും പൂർണ്ണത എത്തിയിട്ടില്ലാത്ത ഒരു വലിയനെ സംബന്ധിച്ചിടത്തോളം അവന് അവിടെ വിലായത്ത് ഏറ്റെടുക്കാം, കുഴപ്പമില്ല. അതേപോലെ തന്നെ കച്ചവടത്തിലാണെങ്കിലും അവൻ്റെ കല്യാണത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും മനുഷ്യന്മാരുമായി കൊണ്ട് ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം ഒരു പ്രയാസം ഇല്ലാതെയാക്കുന്ന രീതിയിലുള്ള മസാലിഹകൾ, അതിനാണ് നമ്മൾ അൽ മസാലിഹുൽ ഹാജിയ എന്ന് പറയുന്നത്. ഈ മസാലിഹുൽ ഹാജിയ ശരീഅത്തിൻ്റെ നിയമങ്ങളിൽ, ശരീഅത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ തന്നെ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബീഉ അദ്-ദഹബ ബിദ്-ദഹബ ഇല്ലാ മിസ്ലം ബിമിസ്ലിൻ. നിങ്ങൾ സ്വർണത്തെ കച്ചവടം നടത്തരുത്, സ്വർണം കൊണ്ട് നിങ്ങൾ സ്വർണത്തെ കച്ചവടം നടത്തരുത്, ഇല്ലാ മിസ്ലം ബിമിസ്ൽ. മിസിലം ബിമിസിലായി എന്ന് പറഞ്ഞാൽ അതേ അളവിലും തൂക്കത്തിലുമുള്ള സ്വർണത്തിനല്ലാതെ ഒരു സ്വർണം മറ്റേ സ്വർണവുമായി നിങ്ങൾ കച്ചവടം നടത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലാ തബിഉ അൽവരിഖ ബിൽവരിഖ ഇല്ലാ മിസ്ലം ബിമിസിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെയല്ലാതെ ഒരു വെള്ളി മറ്റൊരു വെള്ളിക്ക് പകരമായി കൊണ്ട് വിൽക്കാനോ അതല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമോ ഇസ്ലാം നൽകിയിട്ടില്ല. എന്തുകൊണ്ട്? ആ ഒരു രീതി ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന്മാർ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും മുക്തരായി ഒരു ആവശ്യ നിർവഹണത്തിന് ആവശ്യമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യന്മാർ എത്തിച്ചേരുക എന്നുള്ളതാണ് ശരീഅത്ത് ഈ വിഷയത്തിൽ കണ്ടിട്ടുള്ള ഒരു അടിസ്ഥാന തത്വം. അതുകൊണ്ട് തന്നെ അൽ മസാലിഹുൽ ഹാജിയുടെ വാതിലുകൾ വിശാലമാണ്. മുആമലാത്തുകളുടെ ആളുകളുടെ ഇടപാടുകൾ തമ്മിലും മനുഷ്യന്മാരുടെ ആരാധനയുടെ വിഷയത്തിലും സാമൂഹികമായ ചുറ്റുപാടുകളിലുമെല്ലാം ഇത്തരത്തിലുള്ള ഒരു മസാലിഹുൽ ഹാജിയ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അത് കല്യാണത്തിൻ്റെ വിഷയത്തിലാണെങ്കിലുമുണ്ട്, നമസ്കാരത്തിൻ്റെ വിഷയത്തിലാണെങ്കിലുമുണ്ട്, ഇനി അതല്ല വേറെ ഏതെങ്കിലും ഭൗതികമായ വിഷയങ്ങളിലാണെങ്കിലുമൊക്കെ അൽ മസാലിഹുൽ ഹാജിയ എന്ന സംഗതി ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഉദാഹരണം പരിശോധിച്ചാൽ, അടിമക്ക് ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞ്, അടിമ വിവാഹിതനായി, ആ വിവാഹിതനായ കുഞ്ഞ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തം അതല്ലെങ്കിൽ അതിൻ്റെ ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ ഇതിൻ്റെ വിലായത്ത് വലിയ ആ യജമാനനാണ്, അടിമയല്ല. അടിമക്കുണ്ടായ കുട്ടിയുടെ യജമാനൻ, അടിമക്കുണ്ടായ കുട്ടിയുടെ മാലിക് ഉടമസ്ഥൻ ആ അടിമയുടെ യജമാനനാകുന്നു എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എന്തുകൊണ്ട് തൻ്റെ അടിമക്കുണ്ടായ കുഞ്ഞിൻ്റെ അതിൻ്റെ വിലായത്ത് ആ അടിമയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ദീൻ ഏൽപ്പിച്ചു കൊടുത്തില്ല എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ആ അടിമ എന്ന് പറഞ്ഞാൽ അന്നഹു മുസ്തഖറഖും ബി ഖിദ്മത്തി സയ്യിദിഹി, തൻ്റെ യജമാനന് വേണ്ട ഖിദ്മത്തുകൾ, യജമാനന് വേണ്ട കാര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്ന തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രയാസം ഈ ഒരു അടിമക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അപ്പോൾ യജമാനനെയും തൻ്റെ കുഞ്ഞിനെയും കുടുംബത്തെയും ഒരുപോലെ പരിഗണിക്കുക, ഒരുപോലെ നോക്കിക്കാണുക എന്നുള്ളത് ഒരു സാധാരണ അടിമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരു സംഗതിയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സലബുൽ വിലായത്തി ആബദി അലാത്തിഫിലിഹി, തൻ്റെ അടിമയുടെ കുഞ്ഞിൻ്റെ വിലായത്ത് തന്നിലേക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ ആ യജമാനനാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം ഇസ്ലാം പുറത്തു കൊണ്ടുവരാനുള്ള കാരണം. ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ ഒരു മസ്ലഹത്ത് പഠിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇന്ന് സമൂഹത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, ഒരു മനുഷ്യൻ്റെ മതപരവും ഭൗതികവുമായ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ശരീഅത്ത് നടപ്പിലാക്കിയിട്ടുള്ള വിധി നിർണയങ്ങൾക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ അൽ മസാലിഹ് അൽ ഹാജിയ അഥവാ മനുഷ്യന്മാർക്ക് ആവശ്യമുള്ള ചില മസ്ലഹത്തുകൾ എന്ന പേരിൽ ഈ ഒരു സംഗതി ഇസ്ലാം വെച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനും ആ രീതിയിൽ തന്നെ ഈ ലോകത്തോട് വിട പറയാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാരക്കല്ലാഹു ഫീക്കും. അൽഉസൂൽ പ്രോഗ്രാമിലാണ് നമ്മൾ അവസാനത്തെ വൈബ്സിലെ അവസാനത്തെ പ്രോഗ്രാമായ അൽഉസൂലാണ് നമ്മൾ കേട്ടത്. ബഹുമന പണ്ഡിതൻ അബ്ദുൽ മലിക് സലഫി ആയിരുന്നു അൽഉസൂൽ നമ്മളോട് ഉണ്ടായിരുന്നത്. അൽ മസാലിഹുൽ ഹജിയ എന്ന വിഷയമാണ് ഇന്നത്തെ അൽഉസൂൽ നമ്മൾ പഠിച്ചത്. ഇനിയും പീസ് റേഡിയോയുടെ പ്രോഗ്രാമുകളായിട്ട് നമ്മൾ തുടരുക. വൈബ്സ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ.

0: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
0: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: അതെ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
0: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
0: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
0: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: Peace Radio. Tune to reality.

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി? പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: Peace Radio. Tune to reality.
3: Peace Radio. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
1: Peace Radio. Tune to reality.
5: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു അന്നഹലിലെ 57-58 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി ഒപ്പം നജാഹ് ജാഫർ എന്നിവർ ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 57, 58 എന്നീ രണ്ട് ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവും എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹലിൽ നിന്നും 57-58 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി, ഒപ്പം നജഹ് ജാഫർ എന്നിവരാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്നത്.
2: ഇരുകിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ? ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാകുന്നത്? ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.
3: പ്രിയ ശ്രോതാക്കളെ, നാം ഇനി പ്രവേശിക്കുന്നത് മുഖമൊഴി. ഉസ്മാൻ പാലക്കാഴി രചിച്ച മുൻ വിധിയരുത് എന്ന രചനയ്ക്ക് അബ്ദുസമ്മദ് കല്ലടിക്കോടാണ് ശബ്ദം നൽകുന്നത്.
4: മുൻവിധിയരുത്. ഒരാൾ തൻ്റെ പളപളാമിന്ന മെഴ്സിഡസ് ബെൻസ് ഓടിച്ചു പോകവേ അതിൻ്റെ ടയർ പൊട്ടിപ്പോയി. അത് മാറ്റാൻ നോക്കിയപ്പോഴാണ് ജാക്കിയില്ലെന്ന് മനസ്സിലായത്. ശരി, ആദ്യം കാണുന്ന വീട്ടിൽ പോയി ഒരെണ്ണം കടം ചോദിക്കാം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ സഹായം തേടിപ്പോയി. എൻ്റെ കാർ കണ്ടാൽ അയാൾ ചിലപ്പോൾ ജാക്കിക്കെന്തെങ്കിലും വാടക ചോദിക്കും. അയാൾ ആലോചിച്ചു, $10 ചോദിക്കും ചിലപ്പോൾ, ചിലപ്പോൾ 50 ചോദിച്ചെന്ന് വരാം. ജാക്കി എനിക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ടല്ലോ. എന്നെ ശരിക്കും മുതലെടുത്ത് $100 ചോദിക്കാനും ഇടയുണ്ട്. അയാൾ മുൻപോട്ട് നടക്കുംതോറും വാടകയും കൂടിക്കൂടി വന്നു. ഒരു വീട് കണ്ടെത്തി അതിൻ്റെ ഉടമസ്ഥൻ വാതിൽ തുറന്ന ഉടനെ അയാൾ അലറി, നിങ്ങളൊരു കള്ളനാണ്, ഒരു ജാക്കിക്ക് ഇത്രയും വിലയൊന്നുമില്ല, നിങ്ങൾ തന്നെ വെച്ചാൽ മതി. ഇങ്ങനെ ചെയ്തിട്ടില്ലെന്ന് നമുക്കിടയിൽ എത്ര പേർക്ക് പറയാൻ പറ്റും? പൗലോ കൊയ്ലോ, മക്തൂബ്. മുൻവിധിയോടെ ആളുകളെ സമീപിക്കുന്നത് വ്യക്തിബന്ധങ്ങളിലും സമൂഹത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് വ്യക്തമായി അറിയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ചില പ്രത്യേക സ്വഭാവങ്ങൾ കൽപ്പിക്കുന്നത് പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. മുൻവിധിയുള്ളപ്പോൾ നാം ഒരു വ്യക്തിയെ കാണുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരു ചട്ടക്കൂടിലൂടെയാണ്. അത് ആ വ്യക്തിയുടെ യഥാർത്ഥ കഴിവുകളോ നന്മകളോ തിരിച്ചറിയുന്നതിന് തടസ്സമാക്കും. ഒരാളുടെ നാടും മതവും വസ്ത്രധാരണ രീതിയുമൊക്കെ നോക്കി അയാളെ നല്ലവനാണെന്നോ മോശപ്പെട്ടവനാണെന്നോ വിലയിരുത്തുന്നവരുണ്ട്. ഇത് അകാരണമായ വെറുപ്പിനും വിവേചനത്തിനും കാരണമാകുന്നു. ഒരാളെ മുൻകൂട്ടി വിലയിരുത്തി മാറ്റി നിർത്തുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുമായിരുന്ന നല്ല കാര്യങ്ങളും അറിവുകളും നമുക്ക് ലഭിക്കാതെ പോകുന്നു. മാത്രമല്ല, മുൻവിധിയോടെ പെരുമാറുന്നത് മറ്റുള്ളവരിൽ വേദനയും അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കുന്നു. ഇത് ബന്ധങ്ങൾക്കിടയിൽ വലിയ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കുകയും ആശയവിനിമയം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. സമൂഹത്തിൽ വർഗീയതയും ജാതീയതയും പ്രാദേശികവാദവും വളരുന്നത് ഇത്തരം മുൻവിധികളിലൂടെയാണ്. ഇത് സമൂഹത്തിൻ്റെ ഒരുമയെ തകർക്കുകയും അവിശ്വാസം വളർത്തുകയും ചെയ്യുന്നു. സമൂഹത്തിൽ ഇസ്ലാമോഫോബിയ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് മുൻവിധിയുടെ ഫലമായിട്ടാണ്. മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളും അകറ്റി നിർത്തേണ്ടവരുമാണെന്ന ചില ദുഷ്ടചിന്താഗതിക്കാരുടെ പ്രചാരണത്തിൽ ആളുകൾ പെട്ടുപോകുന്നു. താടി വളർത്തിയവരെയോ തൊപ്പിധരിച്ചവരെയോ കാണുമ്പോൾ അക്രമാസക്തരാകുന്നതിന് പോലും ഈ മുൻധാരണ അവരെ പ്രേരിപ്പിക്കുന്നു. മുൻവിധി ഒരുതരം മാനസികമായ തിമിരമാണ്. അത് സത്യം തിരിച്ചറിയാൻ നമ്മെ അനുവദിക്കില്ല. അതുകൊണ്ട് തുറന്ന മനസ്സോടെ സമീപിക്കുക, തിരിച്ചറിഞ്ഞ ശേഷം തീരുമാനമെടുക്കുക.
3: ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് മുഖമൊഴി. ഉസ്മാൻ പാലക്കായുടെ രചനയ്ക്ക് അബ്ദുസബദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് നാം ഇതുവരെ കേട്ടത്.
4: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ നുറുങ്ങുകൾ. ഡോക്ടർ മറിയാമു രചിച്ച ഹൈപ്പർ ടെൻഷൻ ഒരു നിശബ്ദ ഘാതകൻ എന്ന രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
4: ഹൈപ്പർ ടെൻഷൻ ഒരു നിശബ്ദ ഘാതകൻ. എഴുത്ത് ഡോക്ടർ മറിയാമു. മെയ് 17 ലോകമെമ്പാടും ലോക ഹൈപ്പർ ടെൻഷൻ ദിനമായി ആചരിക്കുന്നു. ലക്ഷണങ്ങളൊന്നുമില്ലാതെ മനുഷ്യന്റെ ശരീരത്തെ പതുക്കെ ബാധിക്കുന്നതിനാൽ ഹൈപ്പർ ടെൻഷൻ സൈലന്റ് കില്ലർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്നത്തെ ജീവിതശൈലി കാരണം വലിയൊരു ശതമാനം ആളുകൾക്കും ഈ അവസ്ഥയുണ്ടെങ്കിലും പലരിലും അത് അറിയപ്പെടാതെ പോകുന്നു. അതിനാൽ തന്നെ സമയബന്ധിതമായി തിരിച്ചറിയലും നിയന്ത്രണവും വളരെ പ്രധാനമാണ്. എന്താണ് ബ്ലഡ് പ്രഷർ? നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളിലൂടെ രക്തമൊഴുകുമ്പോൾ അത് ആ കുഴലുകളുടെ ഭിത്തിയിൽ ചെലുത്തുന്ന മർദ്ദത്തെയാണ് ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം എന്ന് വിളിക്കുന്നത്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം. നമ്മൾ മോട്ടോർ ഉപയോഗിച്ച് കിണറ്റിൽ നിന്നും വെള്ളമടിക്കാറുണ്ടല്ലോ. മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ പൈപ്പിനുള്ളിലൂടെ വരുന്ന വെള്ളത്തിന് ഒരു നിശ്ചിത വേഗവും മർദ്ദവുമുണ്ടാകും. ഈ മർദ്ദം കൂടിയാൽ പൈപ്പ് പൊട്ടിപ്പോകാനോ മോട്ടോറിന് കേടുപാടുകൾ സംഭവിക്കാനോ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകളിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദം കൃത്യമായ അളവിലായിരിക്കണം. ഉയർന്ന രക്തസമ്മർദ്ദം എന്നത് രക്തം രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന സമ്മർദ്ദം സ്ഥിരമായി ഉയർന്ന നിലയിൽ നിൽക്കുന്ന അവസ്ഥയാണ്. സാധാരണയായി 120-180 വരെയുള്ളതിനെ നോർമലായി കണക്കാക്കുമ്പോൾ 140/90 വരെ അല്ലെങ്കിൽ കൂടുതലുള്ളതിനെ ഹൈപ്പർ ടെൻഷനായി കണക്കാക്കുന്നു. ഇപ്പോഴത്തെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം 130-180 കഴിഞ്ഞാൽ തന്നെ ജാഗ്രത പാലിക്കുന്നതാണ് നല്ലത്. അപ്പോൾ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്താനും നിയന്ത്രിക്കാനും സഹായിക്കുന്നു. 2026 ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിന്റെ പ്രമേയം: രക്തസമ്മർദ്ദം കൃത്യമായി പരിശോധിക്കുക, നിയന്ത്രണത്തിൽ വയ്ക്കുക, ദീർഘായുസ് നേടുക എന്നതാണ്. ഇത് ശരിയായ രീതിയിൽ രക്തസമ്മർദ്ദം അളക്കുന്നതിൻ്റെയും അതിന് നിയന്ത്രണത്തിൽ നിർത്തുന്നതിൻ്റെയും പ്രാധാന്യമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ശരിയായ അളക്കൽ വളരെ പ്രധാനമാണ്. വിശ്രമാവസ്ഥയിൽ ഇരുന്ന് ശരിയായ രീതിയിൽ ഒന്നിലധികം തവണ അളക്കുന്നതിലൂടെ മാത്രമേ ശരിയായ വിലയിരുത്തൽ സാധ്യമാകൂ. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാതെ പോകുമ്പോൾ അത് ശരീരത്തിലെ പ്രധാന അവയവങ്ങളെ ഗുരുതരമായി ബാധിക്കും. ഹൃദയാഘാതം, സ്ട്രോക്ക്, വൃക്കകളുടെ പ്രവർത്തനക്കുറവ്, കണ്ണിലെ റെറ്റിനോപ്പതി എന്നിവയ്ക്ക് പ്രധാന കാരണം ഇതാണ്. പ്രത്യേകിച്ച് ദീർഘകാലമായി നിയന്ത്രിക്കാത്ത ഹൈപ്പർ ടെൻഷൻ കാരണം രക്തക്കുഴലുകളുടെ ഭിത്തികൾ കട്ടിയാവുകയും അവയുടെ ഇളക്കം കുറയുകയും ചെയ്യുന്നു. ഇതുതന്നെ പിന്നീട് ഹൃദ്രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഈ രോഗത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും വ്യക്തമായ ലക്ഷണങ്ങളില്ലാത്തതാണ്. ചിലപ്പോൾ തലവേദന, തലചുറ്റൽ, ഹൃദയമിടിപ്പ് വർദ്ധിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ സ്ഥിരമായി കാണപ്പെടണമെന്നില്ല. അതുകൊണ്ടുതന്നെ ചെക്ക് യുവർ BP റെഗുലർലി എന്ന സന്ദേശം അത്യന്തം പ്രാധാന്യം അർഹിക്കുന്നു. അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ അമിത ഉപ്പ് ഉപയോഗം, അമിതവണ്ണം, വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം, പുകവലി, പ്രമേഹം, പാരമ്പര്യം എന്നിവ ഉൾപ്പെടുന്നു. ഇന്ന് നഗരജീവിതവും പ്രോസസ്ഡ് ഫുഡുകളുടെ ഉപയോഗവും വർദ്ധിച്ചതോടെ ഹൈപ്പർ ടെൻഷൻ ചെറുപ്പക്കാരിലും കൂടുതലായി കാണപ്പെടുന്നു എന്നതും ശ്രദ്ധേയമാണ്. ബി പി നിയന്ത്രണത്തിനായി ജീവിതശൈലി മാറ്റങ്ങൾ ഏറെ ഫലപ്രദമാണ്. ദിവസേന കുറഞ്ഞത് 30 മിനിറ്റ് ശാരീരിക വ്യായാമം, പഴം പച്ചക്കറി സമൃദ്ധമായ ഭക്ഷണം, ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കൽ, ഭാരം നിയന്ത്രിക്കൽ, മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ എന്നിവ നിർബന്ധമാണ്. രക്തസമ്മർദ്ദം പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നതും അത്യാവശ്യമാണ്. മരുന്ന് തുടങ്ങിയതുകൊണ്ട് രോഗം ശാശ്വതമായി മാറി എന്ന ധാരണ തെറ്റാണ്. ഇത് നിയന്ത്രണത്തിലാക്കേണ്ട ഒരു ദീർഘകാല അവസ്ഥയാണ്. ഇസ്ലാം നമ്മെ ആരോഗ്യകരമായ മിതമായ ജീവിതശൈലിയിലേക്ക് നയിക്കുന്നു. ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, എന്നാൽ അതിരുവിടരുത്. ഈ മാർഗനിർദ്ദേശം ഇന്ന് മെഡിക്കൽ ശാസ്ത്രം പറയുന്ന ബാലൻസ്ഡ് ഡയറ്റ്, പോർഷൻ കൺട്രോൾ എന്നിവയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഹൈപ്പർ ടെൻഷൻ ഒരു നിശബ്ദ രോഗമാണെങ്കിലും അത് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ആരോഗ്യകരമായ ജീവിതശൈലി, സമയബന്ധിത പരിശോധന, ആത്മീയ ശാന്തി എന്നിവയുടെ സംയോജനം നമ്മെ ദീർഘായുസ്സിലേക്കും ആരോഗ്യകരമായ ജീവിതത്തിലേക്കും നയിക്കും.
3: നാം ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കവർ സ്റ്റോറിയിലേക്ക് പ്രവേശിക്കുന്നു. റൈഹാൻ ഷഹീദ് രചിച്ച മരണത്തോടെ അവസാനിക്കുകയാണെങ്കിൽ നാം എന്തിന് ഇവിടെ? ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
4: മരണത്തോടെ അവസാനിക്കുമെങ്കിൽ നാം എന്തിന് ഇവിടെ? എഴുത്ത് റൈഹാൻ ഷഹീദ്. മനുഷ്യൻ ജനിച്ച നിമിഷം മുതൽ അവന് ഉറപ്പായും കാത്തിരിക്കുന്ന സത്യമാണ് മരണം. എന്നാൽ ഏറ്റവും ഉറപ്പുള്ള ഈ സത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒഴിവാക്കാനാണ് മനുഷ്യൻ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും ആഴമേറിയ ചോദ്യങ്ങൾ ഉണർത്തുന്ന മരണം എന്ന സത്യത്തെ പലരും മറക്കുന്നു. അതുകൊണ്ട് തന്നെ മരണത്തോടെ അവസാനിക്കുമെങ്കിൽ നാം എന്തിന് ഇവിടെ എന്ന ചോദ്യം മനുഷ്യ നിലനിൽപ്പിനതിൻ്റെ അടിസ്ഥാന ചോദ്യമാണ്. നാസ്തിക ചിന്ത പലപ്പോഴും ജീവിതത്തെ വസ്തുശാസ്ത്രത്തിൻ്റെ കണ്ടുകൊണ്ട് മാത്രം വായിക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യൻ രാസപ്രവർത്തനങ്ങളുടെ ഒരു സങ്കീർണ കൂട്ടായ്മ മാത്രമാണെന്നും മരണം ആ പ്രവർത്തനങ്ങളുടെ അവസാനമാണെന്നാണ് പൊതുവായ വാദം. എന്നാൽ ഇവിടെ ഒരു അടിസ്ഥാന പ്രശ്നമുണ്ട്. മരണം വെറും ജൈവപ്രവർത്തനങ്ങളുടെ സ്വാഭാവിക നിലച്ചുപോക്കാണെങ്കിൽ ജീവൻ എന്ന അത്ഭുതം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് അതുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല. മരണത്തെ നിർവചിക്കുമ്പോൾ ശാസ്ത്രം മരണത്തെ നിർവചിക്കുന്നത് ഹൃദയമിടിപ്പ് നിലയ്ക്കൽ, മസ്തിഷ്ക പ്രവർത്തനം അവസാനിക്കൽ, ശരീരതാപനില താഴൽ, കോശങ്ങളുടെ ചിതറൽ എന്നിങ്ങനെയൊക്കെയാണ്. എന്നാൽ ഇവ മരണത്തിൻ്റെ ലക്ഷണങ്ങൾ മാത്രമാണ്, മരണത്തിൻ്റെ സാരമല്ല. ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ ശരീരത്തിലെ ഘടകങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്, പക്ഷേ എന്തോ ഒന്ന് ഇല്ലാതായിരിക്കുന്നു. അതിനെയാണ് മനുഷ്യർ ജീവൻ എന്നും മതങ്ങൾ ആത്മാവ് എന്നും വിശേഷിപ്പിക്കുന്നത്. ഇവിടെയാണ് മതം ഒരു നിർണായക ചോദ്യമുയർത്തുന്നത്. മനുഷ്യൻ ശരീരം മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ ഒരു മൃതദേഹത്തിൻ്റെയും ജീവനുള്ള മനുഷ്യൻ്റെയും ഇടയിലുള്ള വ്യത്യാസമെന്ത്? ഒരാൾ മരിക്കുമ്പോൾ നാം അവൻ പോയി എന്ന് പറയുന്നു. ശരീരം ഇവിടെ തന്നെയൊക്കെ പോയ അവൻ ആരാണ്? ഈ സാധാരണ ഭാഷാപ്രയോഗം പോലും മനുഷ്യൻ ശരീരത്തിനപ്പുറമുള്ള ഏതോ ഒരു സത്തയെ സ്വാഭാവികമായി തിരിച്ചറിയുന്നു എന്നതിന് സാക്ഷിയാണ്. ആത്മാവിനെക്കുറിച്ചുള്ള ചർച്ചയെ ചിലർ അശാസ്ത്രീയമെന്ന് പറഞ്ഞ് തള്ളാറുണ്ട്. എന്നാൽ ബോധം, മനസ്സാക്ഷി, സ്വപ്നം, സ്നേഹം, സൗന്ദര്യാനുഭവം, ധാർമ്മിക ബോധം എന്നിവയിലെല്ലാം വെറും ന്യൂറോണുകളുടെ രാസപ്രവർത്തനങ്ങളായി ചുരുക്കുന്നത് വിശദീകരണം എന്ന പേരിലുള്ള ചുരുക്കലാണ്. സംഗീതത്തെ സ്പീക്കറിൻ്റെ വിറയലായി മാത്രം നിർവചിക്കുന്നതുപോലെ ഇവിടെയാണ് നാസ്തികതയ്ക്ക് മറുപടി പറയേണ്ടി വരുന്നത്. മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു എന്നത് ഒരു പ്രസ്താവന മാത്രമാണ്. ജീവിതത്തിൻ്റെ അർത്ഥത്തിന് അതൊന്നും മറുപടിയാകുന്നില്ല. ഒടുവിലെല്ലാം ശൂന്യതയിൽ ലയിക്കുന്നു എന്നതാണെങ്കിൽ സ്നേഹത്തിനർത്ഥമെന്ത്? നീതിക്കു വേണ്ടി പോരാടേണ്ടത് എന്തിന്? സത്യത്തിനു വേണ്ടി ജീവന് സമർപ്പിക്കുന്നത് എന്തിന് മഹിതമായി കണക്കാക്കണം? മരണത്തോടെയെല്ലാം തീരുമെങ്കിൽ ത്യാഗവും ധാർമ്മികതയും വീര്യവും വെറും ജൈവഭ്രമങ്ങളായി ചുരുങ്ങുകയല്ലേ? മരണത്തെ വെറും സ്വാഭാവിക പ്രക്രിയ എന്ന് വിളിക്കുന്നത് പലപ്പോഴും ചോദ്യത്തെ അവഗണിക്കലാണ്. സ്വാഭാവികം എന്നത് അർത്ഥശൂന്യം എന്നല്ല. വിത്ത് മണ്ണിൽ വീണ് മുളച്ച് വൃക്ഷമാകുന്നത് സ്വാഭാവികമാണ്, എന്നാൽ അതിന് ലക്ഷ്യമില്ലെന്നല്ല. ഉറക്കത്തെ ചെറുമരണമായി വിശുദ്ധ ഖുർആൻ അധ്യായം 30:42 പറയുന്നു. വരണ്ട ഭൂമിയുടെ പുനർജീവനത്തെ പുനരുദ്ധാനത്തിന്റെ ഉപമയായി ഖുർആൻ അധ്യായം 50:11 പറയുന്നു. വിത്തിന്റെ ചിതറലിനെ മരണാനന്തര ജീവിതത്തിന്റെ സൂചനയായി ഖുർആൻ 6:95 അവതരിപ്പിക്കുന്നു. ഇവിടെ മറ്റൊരു ചോദ്യമുയരുന്നു: ജീവിതം യാദൃശ്ചിക പ്രക്രിയകളുടെ ഫലമാണോ അതോ ഉദ്ദേശത്തോടെ രൂപപ്പെട്ടതോ? ഒരു പുസ്തകം കണ്ടാൽ അതിന് ഒരു രചയിതാവുണ്ടെന്ന് നാം ഉറപ്പിക്കുന്നു. ഒരു ശില്പം കണ്ടാൽ ശില്പിയെയും. എന്നാൽ അതിനേക്കാൾ അത്യത്ഭുതകരമായ ബ്രഹ്മാണ്ഡത്തെയും മനുഷ്യബോധത്തെയും കണ്ടിട്ടും ചിലർ സൃഷ്ടാവില്ലെന്നും ലക്ഷ്യമില്ലെന്നും പറയുന്നത് ശ്രദ്ധേയമായ വൈരുദ്ധ്യവും ബുദ്ധിശൂന്യതയുമാണ്. മരണത്തെക്കുറിച്ചുള്ള ചർച്ച വെറുമൊരു മതവിഷയമല്ല, അത് നീതിയുടെയും ജീവിത ലക്ഷ്യത്തിൻ്റെയും ചോദ്യമാണ്. അനീതിക്കിരയായി കരഞ്ഞുപോയവരുടെ ചരിത്രം, ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെട്ട അക്രമികൾ, സത്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച മഹാത്മാക്കൾ, ഇതെല്ലാം ഒരു അന്തിമ കണക്കെടുപ്പിൻ്റെ സാധ്യതയിലേക്കും അനിവാര്യതയിലേക്കും വിരൽ ചൂണ്ടുന്നു. മരണത്തോടെയെല്ലാം അവസാനിക്കുമെങ്കിൽ നീതിയുടെ അന്തിമ വിജയം എവിടെയാണ്? പരലോകം, നിഷേധികളോടൊരു ചോദ്യം. മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവരോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. മരണത്തോടെയെല്ലാം അവസാനിക്കുന്നതാണെങ്കിൽ മനുഷ്യൻ എന്തുകൊണ്ടും മരണത്തെ സ്വാഭാവികമായി ആഗ്രഹിക്കുന്നില്ല? ജീവിതം വേദനയുടെയും നഷ്ടത്തിൻ്റെയും രോഗത്തിൻ്റെയും അനീതിയുടെയും ഭാരമാണെന്ന് പറയുന്നവരാണ് പലപ്പോഴും മരണം ഒരു അന്തിമ നിശബ്ദതയാണ് എന്ന് വാദിക്കുന്നത്. എന്നാൽ അതേ മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ജീവൻ നിലനിർത്താൻ അവൻ പൊരുതുന്നു, ഒരു ശ്വാസം കൂടി കിട്ടാൻ ആശുപത്രികളിൽ പോരാടുന്നു. അപകടത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ജീവൻ രക്ഷിക്കാനുള്ള സഹജപ്രേരണ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ട്? എല്ലാം ശൂന്യതയിൽ അവസാനിക്കുന്നതാണെങ്കിൽ ഈ ജീവൻ പിടിച്ചു നിർത്താനുള്ള മോഹം എവിടെ നിന്നാണ് വരുന്നത്? ഇതൊരു സാധാരണ മനഃശാസ്ത്ര പ്രവണതയല്ല, മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പതിഞ്ഞ ഒരു ആഴത്തിലുള്ള സാക്ഷ്യമാണ്. ഇത് ഇന്നും ഭൗതികവാദികളെ അലട്ടുന്ന ചോദ്യമാണ്. കാരണം മരണാനന്തര ജീവിതമില്ലെന്ന വിശ്വാസം പൂർണ്ണ സത്യമാണെങ്കിൽ മരണത്തെ ഭയപ്പെടേണ്ടതില്ല, അതൊരു മോചനമാകണം. എന്നാൽ മനുഷ്യൻ എന്തുകൊണ്ട് അതിനെ സ്വാഭാവികമായി സ്വാഗതം ചെയ്യുന്നില്ല? ചിലർ അതിനെക്കുറിച്ച് പറയുന്നത് ജീവിക്കാനുള്ള പരിണാമപരമായ സഹജാവബോധമാണ് എന്നാണ്. പക്ഷേ അതൊരു തൃപ്തികരമായ മറുപടിയല്ല. ആ സഹജാവബോധം തന്നെ എന്തുകൊണ്ടുണ്ടായി? ജീവൻ നിലനിർത്താനുള്ള ഈ അടങ്ങാത്ത പ്രേരണ ജീവന് വെറും ജൈവമൂല്യം മാത്രമല്ല, ഒരു ആഴമുള്ള അർത്ഥമുണ്ടെന്ന സൂചനയല്ലേ? ഇവിടെ മറ്റൊരു വൈരുദ്ധ്യവും ശ്രദ്ധിക്കണം. ജീവിതത്തിന് അന്തിമ അർത്ഥമില്ല എന്ന് പറയുന്നവരും ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് അസാധാരണമായ ആകാംക്ഷ പുലർത്തുന്നു. അവർ സ്നേഹിക്കുന്നു, നീതിക്കു വേണ്ടി സംസാരിക്കുന്നു, അവകാശങ്ങൾ ആവശ്യപ്പെടുന്നു, മരണത്തെ ഭയക്കുന്നു. അർത്ഥമില്ലെന്ന് പ്രഖ്യാപിക്കുന്നവരും അർത്ഥമുള്ളവരെപ്പോലെ ജീവിക്കുന്നു. ഇതും വെറും വൈരുദ്ധ്യമല്ല, മനുഷ്യപ്രകൃതിയുടെ സാക്ഷ്യമാണ്. മരണഭയം വെറും അജ്ഞാതത്തെക്കുറിച്ചുള്ള ഭയം മാത്രമല്ല, ഒരു അന്തിമ കണക്കെടുപ്പിൻ്റെ സാധ്യത മനുഷ്യൻ ഉൾക്കരളിൽ തിരിച്ചറിയുന്നതിൻ്റെ സൂചനയുമാകാം. മനുഷ്യൻ സ്വയം വഞ്ചിച്ചേക്കാം, പക്ഷേ ഫിത്രത്തിനെ, ശുദ്ധപ്രകൃതിയെ പൂർണ്ണമായി നിശബ്ദമാക്കാൻ കഴിയില്ല. മരണം വന്നാൽ നിങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകും. ഓർമ്മയില്ല, ബോധമില്ല, കണക്കെടുപ്പില്ല, വെറും ശൂന്യം എന്നാണ് വാദമെങ്കിൽ മനുഷ്യൻ മരണത്തെ ഇത്രയും ഭയക്കുന്നത് എന്തുകൊണ്ട്? ശൂന്യതയിൽ ലയിക്കുന്നതിന് എന്തിനു ഭയക്കണം? ഇസ്ലാം മരണത്തെ കൊതിക്കാൻ പഠിപ്പിക്കുന്നില്ല, കാരണം അത് പരീക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞ ഓടലാണ്. എന്നാൽ മരണം ഒരു അനിവാര്യതയാണെന്ന് ഇസ്ലാം വ്യക്തമായും പഠിപ്പിക്കുന്നു. പരലോകത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ. പരലോകവിശ്വാസത്തിനെതിരായ വിമർശനങ്ങൾ പുതിയതല്ല. പ്രവാചകന്മാരുടെ കാലം മുതൽ തന്നെ മനുഷ്യൻ അദൃശ്യ യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ നാസ്തിക സെക്കുലർ വിമർശനങ്ങൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവ പലപ്പോഴും പരലോകത്തെ ഒരു ഗൗരവമുള്ള ദാർശനിക ആശയമായി സമീപിക്കുന്നില്ല, മറിച്ച് അതിനെ ലളിതവൽക്കരിച്ച് പരിഹാസത്തിൻ്റെ വിഷയമാക്കുകയാണ് പതിവ്. പാലൊഴുകുന്ന പുഴകൾ, ഹോറിമാർ, നിത്യനരകം, ഭൂമിയിൽ ഹറാം അവിടെ ഹലാൽ എന്നിങ്ങനെ ചില കാര്യങ്ങളിൽ ചുരുക്കപ്പെടുന്ന വിമർശനങ്ങളായിട്ടാണ് ആവർത്തിക്കപ്പെടുന്നത്. പരിഹസിക്കൽ മാത്രമാണ് ലക്ഷ്യം. വിഷയത്തിൻ്റെ ആഴത്തെയും സങ്കീർണതയെയും സ്പർശിക്കാൻ തയ്യാറാകുന്നില്ല. സ്വർഗത്തെക്കുറിച്ചുള്ള വിമർശനത്തെ പരിഗണിക്കാം. പാലൊഴുകുന്ന പുഴകളല്ല വേണ്ടത്, ഉപ്പിയിലാണ് വേണ്ടത് പോലുള്ള പരിഹാസങ്ങൾ കേൾക്കാറുണ്ട്. ഖുർആൻ ഉപയോഗിക്കുന്ന ഭാഷയുടെ സ്വഭാവം മനസ്സിലാക്കാത്തതിൽ നിന്നാണ് ഈ പരിഹാസങ്ങൾ ഉയരുന്നത്. മനുഷ്യന് പൂർണ്ണമായി ഉൾക്കൊള്ളാനാകാത്ത യാഥാർത്ഥ്യങ്ങളെ അവൻ അറിയുന്ന അനുഭവങ്ങളുടെ ഉപമകളിലൂടെ വിവരിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. സ്വർഗം ഭൂമിയിലെ ഒരു ആഡംബര വിനോദകേന്ദ്രമല്ല, മനുഷ്യബോധത്തിന് സമീപിക്കാവുന്ന ഭാഷയിൽ അവൻ്റെ അറിവിനതീതമായ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്ന വിവരണങ്ങളാണ്. ഹൗറിമാരെക്കുറിച്ചുള്ള വിമർശനവും ഇതേ തെറ്റിദ്ധാരണയിൽ നിന്നാണ് വളരുന്നത്. ചില വിമർശകർ അതിന് പുരുഷകാമനയുടെ മതപരമായ പാക്കേജായി ചിത്രീകരിക്കുന്നു. എന്നാൽ അത് വിമർശകന്റെ വായനയാണ്, മതത്തിൻ്റേതല്ല. ഖുർആൻ സ്വർഗത്തെ സമാധാനം, ദുഃഖമില്ലായ്മ, നഷ്ടമില്ലാത്ത അവസ്ഥ, ദൈവസാന്നിധ്യം, ഹൃദയശാന്തി, പൂർണ്ണത എന്നീ ഉയർന്ന ആത്മീയ പ്രതിഫലങ്ങളിലൂടെയും അവതരിപ്പിക്കുന്നുണ്ട്. ഹൗറിമാരെ കേന്ദ്രീകരിച്ച് സ്വർഗത്തെ മുഴുവനായി വായിക്കുന്നത് ചില യാഥാർത്ഥ്യങ്ങളോട് പുറന്തിരിഞ്ഞു നിൽക്കലാണ്. സ്വർഗത്തിൽ പുരുഷന്മാർക്ക് മാത്രമാണ് ഇണകളുള്ളത് എന്ന് ഖുർആൻ പറയുന്നില്ല. മറ്റൊരു വിമർശനം, ഭൂമിയിലെ ആസ്വാദനങ്ങൾ തടഞ്ഞുവച്ച് പരലോകത്ത് അവ നൽകുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഇതും ഒരു തെറ്റായ മുൻധാരണയിലുള്ള ചോദ്യമാണ്. ഇസ്ലാം ആസ്വാദന വിരുദ്ധ മതമല്ല, നിയന്ത്രണമില്ലാത്ത ആസ്വാദനത്തിനെതിരായ മതമാണ്. ചില കാര്യങ്ങൾ ഹറാമാക്കിയിരിക്കുന്നത് ആസ്വാദനങ്ങൾ തടയാനല്ല, അവയുടെ ദോഷങ്ങൾ ബാധിക്കാതിരിക്കാനാണ്. ധാർമ്മികവും ആത്മീയവുമായ ലക്ഷ്യങ്ങളാലാണ് പരീക്ഷണത്തിൻ്റെ ലോകത്തെ നിയന്ത്രിതമായ ജീവിതം പ്രതിഫലത്തിൻ്റെ ലോകത്ത് പരിമിതികളില്ലാത്ത അനുഭവമായി മാറുന്നു. നരകശിക്ഷ നൽകുന്ന സൃഷ്ടാവ് ക്രൂരനല്ലേ എന്നാണ് മറ്റൊരു വിമർശന ചോദ്യം. എന്നാൽ ഇവിടെ പലപ്പോഴും നീതിയും കരുണയും പരസ്പര വിരുദ്ധങ്ങളായി ചിത്രീകരിക്കപ്പെടുന്നു. ശിക്ഷ എന്ന ആശയം തന്നെ ക്രൂരതയാണെങ്കിൽ മനുഷ്യ സമൂഹത്തിലെ നീതിന്യായ സംവിധാനങ്ങളെ എന്തു വിളിക്കണം? അനീതിക്കൊരിക്കലും കണക്കെടുപ്പില്ലാത്ത ലോകമോ കൂടുതൽ ക്രൂരമായത് അതോ ഉത്തരവാദിത്വമുള്ള ലോകമോ? നരകത്തെ മനസ്സിലാക്കേണ്ടത് പ്രതികാരത്തിൻ്റെ സാഡിസ്റ്റിക് രൂപമായിട്ടല്ല, നീതിയുടെ ലോകമായിട്ടാണ്. അതേസമയം ഇസ്ലാമിൽ കരുണയ്ക്കും പശ്ചാത്താപത്തിനും മാപ്പിനും മാന്യമായ ഇടപെടലിനുമുള്ള സ്ഥാനം വിമർശകർ അവഗണിക്കുന്നു. ഖുർആനിൽ ശിക്ഷയുടെ ഭാഷയേക്കാൾ കരുണയുടെ ഭാഷയുമുണ്ട്. മരിച്ചവർ എപ്പോൾ ഉയർത്തെഴുന്നേൽക്കും, അവിടെ സമയമെങ്ങനെ പ്രവർത്തിക്കും എന്നും ചോദിക്കുന്ന വിമർശകരുണ്ട്. ഇവിടെ പ്രശ്നം മനുഷ്യൻ സമയത്തെ ഭൂമിയിലെ അനുഭവങ്ങളുടെ മാനദണ്ഡത്തിൽ മാത്രം ചിന്തിക്കുന്നു എന്നതിലാണ്. മതം പറയുന്ന പരലോകം ഈ ലോകത്തിൻ്റെ സമയഘടനയുള്ള ഒന്നല്ല. ചിലർ ചോദിക്കുന്നു, മനുഷ്യന് ഉൾക്കൊള്ളാനാവാത്തത്ര ശിക്ഷകളും പ്രതിഫലങ്ങളും പറഞ്ഞാൽ അതെങ്ങനെ അർത്ഥവത്താകും? പരിമിതമായ മനസ്സിനതീതമായ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാനാവാത്തത് ആ യാഥാർത്ഥ്യം അസംബന്ധമാണെന്ന് തെളിയിക്കുന്നില്ല. ഗർഭസ്ഥ ശിശുവിന് പുറം ലോകത്തെ അറിയാനാകാത്തതുപോലെ. യഥാർത്ഥത്തിൽ ഈ വിമർശനങ്ങളിൽ പലതും പരലോകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ളതല്ല, മനുഷ്യൻ്റെ അവസ്ഥതകളെക്കുറിച്ചും അസ്വസ്ഥതകളെക്കുറിച്ചുള്ളതാണ്. അനന്തതയെക്കുറിച്ചുള്ള അസ്വസ്ഥത, ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള അസ്വസ്ഥത, വിധിയെക്കുറിച്ചുള്ള അസ്വസ്ഥത. അതിനാൽ യഥാർത്ഥ ചോദ്യം ഇതാണ്: പരലോകവിശ്വാസം യുക്തിരഹിതമാണോ? നമുക്ക് പരിചിതമായ അനുഭവങ്ങളുടെ പരിധി കടന്നതിനാൽ അത് നമ്മെ അസ്വസ്ഥരാക്കുകയാണോ? എല്ലാം സൃഷ്ടാവിനറിയുമെങ്കിൽ പരീക്ഷണമെന്തിന്? പരലോകവിശ്വാസത്തിനെതിരായ വിമർശനങ്ങളിൽ ഒന്നാണിത്: ആരാണ് സ്വർഗത്തിൽ പോവുക, ആരാണ് നരകത്തിൽ പോവുക എന്ന് അള്ളാഹുവിന് മുമ്പേ അറിയാമെങ്കിൽ പിന്നെ ഇഹലോക ജീവിതം എന്ന പരീക്ഷണം എന്തിനാണ്? മുൻകൂട്ടി അറിവ് നിർബന്ധിപ്പിക്കലാണ് എന്ന ധാരണയിലാണ് ഈ ചോദ്യം. അള്ളാഹുവിൻ്റെ അറിവ് ഒരാളെ നിർബന്ധിപ്പിക്കുന്നില്ല. അവൻ അറിയുന്നു എന്നത് അവൻ നിർബന്ധിച്ചു എന്നല്ല. ഇത് മനസ്സിലാക്കാൻ ലളിതമായ ഒരു ഉപമ മാത്രം മതി. ഒരു പരിചയസമ്പന്നനായ അധ്യാപകന് തന്റെ വിദ്യാർത്ഥികളിൽ ആരൊക്കെ വിജയിക്കാനും ആരൊക്കെ പരാജയപ്പെടാനും സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി അറിയാം. പക്ഷേ ആ അറിവ് വിദ്യാർത്ഥിയെ പരാജയപ്പെടുത്തുന്നില്ല. വിദ്യാർത്ഥി സ്വന്തം തിരഞ്ഞെടുപ്പിലൂടെയാണ് അതിലേക്ക് എത്തുന്നത്. അറിവും നിർബന്ധവും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യൻ പലപ്പോഴും ഈ രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കുന്നു. ദൈവത്തിന്റെ സർവജ്ഞത മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അതിനെ ഉൾക്കൊള്ളുന്നു. മനുഷ്യൻ പ്രസ്താവ്യമായ ഒരു വസ്തുവെയായിരുന്നില്ലാത്തൊരു കാലഘട്ടം അവന്റെ മേൽ കഴിഞ്ഞുപോയിട്ടുണ്ടോ? കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്ന് തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. നാം അവനെ പരീക്ഷിക്കുവാനായിട്ട് അങ്ങനെ അവനെ നാം കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കിയിരിക്കുന്നു. തീർച്ചയായും നാം അവനെ വഴികാണിച്ചു കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനാകുന്നു, അല്ലെങ്കിൽ നന്ദി കെട്ടവനാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 76 വചനം 1-3 വരെ. ഖുർആൻ ജീവിതത്തെ പരീക്ഷണം എന്ന് വിളിക്കുമ്പോൾ അള്ളാഹു തനിക്ക് അറിവ് നേടാൻ പരീക്ഷിക്കുന്നുവെന്നല്ല അർത്ഥം. അവൻ അറിയാത്തത് അറിയാനല്ല പരീക്ഷണം, മറിച്ച് പരീക്ഷണം മനുഷ്യർക്കാണ്. അതിനാണ് അള്ളാഹു മനുഷ്യന് ഇച്ഛാസ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. നന്മയുടെ വഴിയും തിന്മയുടെ വഴിയും അവന് തിരഞ്ഞെടുക്കാം. അള്ളാഹു മനുഷ്യന് തിരഞ്ഞെടുപ്പിനവസരം നൽകാതെ ഇന്ന ഇന്നയാൾ നരകത്തിലാണ് എന്ന് വിധിച്ചാൽ മനുഷ്യൻ പറയുക, എനിക്ക് തിരഞ്ഞെടുക്കാൻ അവസരം നൽകിയിരുന്നെങ്കിൽ ഞാൻ സ്വർഗാവകാശിയായിരുന്നേനെ, ഇത് അനീതിയാണ് എന്നായിരിക്കില്ലേ? ഒരെഴുത്തുകാരന് നോവലിൻ്റെ അവസാനം അറിയാം എന്നതുകൊണ്ട് കഥ അനാവശ്യമാകുന്നില്ല. കഥയിലെ കഥാപാത്രങ്ങൾ അവരുടെ യാത്രയിലൂടെ തന്നെയാണ് രൂപം കൊള്ളുന്നത്. മനുഷ്യൻ ഈ ലോകത്തിൽ വെറും വിധിക്കായി കാത്തിരിക്കുകയല്ല, രൂപപ്പെടുകയാണ്. ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു, സ്വഭാവം നിർമ്മിക്കപ്പെടുന്നു. വിശ്വാസം, ക്ഷമ, നീതി, ത്യാഗം, സ്നേഹം ഇവ പരീക്ഷണമില്ലാതെ സാർത്ഥകമാകില്ല. ചിലർ വിധി എന്നത് മനുഷ്യന്റെ തിരഞ്ഞെടുപ്പുകളെ അപ്രസക്തമാക്കുന്നു എന്ന് കരുതുന്നു. എല്ലാം എഴുതപ്പെട്ടതാണെങ്കിൽ ഞാൻ എന്തിന് ശ്രമിക്കണം എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ജനിച്ചത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പല്ല, മരണം നിങ്ങളുടെ തിരഞ്ഞെടുപ്പല്ല. പക്ഷേ ആ രണ്ടതിരുകൾക്കിടയിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. സത്യം നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാകുന്നു. അതിനാൽ ഉദ്ദേശിക്കുന്നവർ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കുന്നവർ അവിശ്വസിക്കട്ടെ. വിശുദ്ധ ഖുർആൻ അധ്യായം 18:29. അള്ളാഹുവിന് അറിയാമെങ്കിൽ നരകത്തിൽ പോകുന്നവരെ സൃഷ്ടിച്ചതെന്തിന് എന്ന ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യൻ നിർബന്ധിത ശിക്ഷയുടെ ഇരയല്ല, തിരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിയാണ് എന്ന യാഥാർത്ഥ്യമാണ് പലരും അറിയാതെ പോകുന്നത്. മരണത്തിനപ്പുറം വിളിക്കുന്ന സത്യം. ഈ ലേഖനത്തിന്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരാം. മരണത്തോടെയെല്ലാം അവസാനിക്കുമെങ്കിൽ നാം എന്തിനിവിടെ? മനുഷ്യ മനസ്സിനെ വേട്ടയാടുന്ന ചോദ്യമാണത്. നാം എവിടെ നിന്ന് വന്നു, എന്തിനാണ് ജീവിക്കുന്നത്, എവിടേക്കാണ് മടങ്ങുന്നത് എന്നീ മൂന്ന് ചോദ്യങ്ങളെയും ഒരുമിച്ചുണർത്തുന്ന ചോദ്യം. ഒരു കാര്യം വ്യക്തമാണ്, മരണത്തെ വെറും ജൈവസംഭവമായി മാത്രം വായിച്ചാൽ ജീവിതത്തിന്റെ അർത്ഥം തകർന്നുപോകുന്നു. എന്നാൽ മരണത്തെ ഒരു കവാടമായി വായിക്കുമ്പോൾ ജീവിതം പുതിയ അർത്ഥം പ്രാപിക്കുന്നു. കാരണം മനുഷ്യൻ മരിക്കാനായി മാത്രം ജീവിക്കുന്നില്ല, അവൻ അർത്ഥം തേടിയാണ് ജീവിക്കുന്നത്. ഈ ലോകം പരീക്ഷണമാണെന്ന് ഖുർആൻ പറയുമ്പോൾ അതൊരു കേവലം ദൈവശാസ്ത്ര പ്രസ്താവനയല്ല, മനുഷ്യജീവിതത്തെ വ്യാഖ്യാനിക്കുന്ന താക്കോലാണ്. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ എന്ന് പരീക്ഷിക്കാനായി മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാകുന്നു അവൻ. ഖുർആൻ അധ്യായം 67:2. ജീവിതം മാത്രമല്ല മരണവും സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിന് ലക്ഷ്യമുണ്ട്, അർത്ഥമുണ്ട്. അത് യാദൃശ്ചികമല്ല. ഈ ലോകം മാത്രമാണ് എല്ലാമെങ്കിൽ മനസ്സാക്ഷി എന്തിന്? അനീതി കണ്ടാൽ ഉള്ളിൽ കത്തുന്ന നീതിബോധം എന്തിന്? എന്തുകൊണ്ട് മനുഷ്യൻ ശാശ്വതയെ കൊതിക്കുന്നു? ഈ ചോദ്യങ്ങൾ തന്നെ ഒരിടത്തേക്ക് വിരൽ ചൂണ്ടുന്നില്ലേ? മനുഷ്യൻ ഈ ലോകത്തിനു വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവനല്ലെന്നതിലേക്ക് ഖുർആൻ ചോദിക്കുന്നു. അപ്പോൾ നാം നിങ്ങളെ വൃഥാ സൃഷ്ടിച്ചതാണെന്നും നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ലെന്നും നിങ്ങൾ കണക്കാക്കിയിരിക്കുകയാണോ? വിശുദ്ധ ഖുർആൻ അധ്യായം 23:115. അത്യത്ഭുതകരമായ ബോധവും ബുദ്ധിയും സ്നേഹവും ധാർമ്മികതയും സുഖദുഃഖങ്ങളും ത്യാഗവുമൊക്കെ നിറഞ്ഞ ജീവിതം ഒടുവിൽ ശൂന്യതയിൽ വീണ് അവസാനിക്കുമെന്ന് കരുതുകയാണെങ്കിൽ ജീവിതം അർത്ഥശൂന്യമല്ലേ? ഖുർആൻ പറയുന്നു, ആകാശത്തെയും ഭൂമിയെയും അവ രണ്ടിനുമിടയിലുള്ളതിനെയും നാം കളിയാക്കിക്കൊണ്ട് സൃഷ്ടിച്ചതല്ല. ഖുർആൻ അധ്യായം 21:16. അതായത് ഈ ജീവിതത്തിന് അർത്ഥമുണ്ട്, ലക്ഷ്യമുണ്ട്, മടക്കമുണ്ട്, കണക്കെടുപ്പുണ്ട്, പ്രതിഫലമുണ്ട്. അതുകൊണ്ട് തന്നെ മരണം നീതിയിലേക്കുള്ള കവാടമാണ്. അനീതിയിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ കരച്ചിൽ വെറുതെയല്ലെന്ന് പറയുന്ന സാക്ഷ്യം, അന്യായം ചെയ്ത അക്രമി രക്ഷപ്പെടില്ലെന്ന് പറയുന്ന ഉറപ്പ്, നന്മ പാഴാവില്ലെന്ന് പറയുന്ന വാഗ്ദാനം, അണുവോളം നന്മ ചെയ്തവൻ

0: അങ്ങനെ നിന്റെ ദൃഷ്ടി ഇന്ന് മൂർച്ചയുള്ളതാകുന്നു. ഖുറാൻ അധ്യായം 50:22. ഒരു ദിവസം ഈ മറ നീങ്ങും, അന്ന് സംശയങ്ങൾ അവസാനിക്കും.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് റൈഹാൻ ഷഹീദിൻ്റെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോടിൻ്റെ ശബ്ദത്തോടെ കവർ സ്റ്റോറിയാണ്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രമുഖരുടെ ജുമാ ഖുതുബകൾ പ്രക്ഷേപണം ചെയ്യുന്ന അൽമിമ്പർ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് വേങ്ങര ചേറു റോഡിലുള്ള ദാറുസ്സലാം സലഫി മസ്ജിദിൽ ബഹുമാന്യനായ ഫൈസൽ മൗലവി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേൾക്കുന്നത്.
5: ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم

آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون.

0: انطلقوا إلى ظل ذي ثلاث شعب لا ظليل ولا يغني من اللهب إنها ترمي بشرر كالقصر كأنها جمالة صفر ويل يومئذ للمكذبين.
1: സത്യ വിശ്വാസികൾ, വിശ്വാസികൾ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാണ്. ജീവിതത്തിന് എല്ലാ മേഖലയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാവട്ടെ. ജീവിത അവസാനം വരെ തൗഹീദിൽ അടിയുറച്ചിരുന്ന് തഖ്വയോടെ ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് മുർസലാത്തിലെ 29 മുതൽ 34 വരെയുള്ള വചനങ്ങളാണ് ഓതിവെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചു

ശക്തമായ ചൂട് മനുഷ്യനെ വിശ്വാസിയെ ഓർമ്മിപ്പിക്കേണ്ടത് റബ്ബിന്റെ അദാബിന്റെ കേന്ദ്രമായ നരകാഗ്നിയാണ് എന്നത്. നമ്മളൊക്കെ മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ ഭയാനകമാണ് നരകാഗ്നി എന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ അദാബിനെ കുറിച്ച് പ്രയോഗിച്ചത് തന്നെ فَيَوْمَئِذٍ لَا يُعَذِّبُ عَذَابَهُ أَحَدٌ وَلَا يُوثِقُ وَثَاقَهُ أَحَدٌ എന്നാണ്. അന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നത് പോലെ മറ്റൊരാളും ശിക്ഷിക്കയില്ല. അന്ന് അവൻ പിടിച്ചു ബന്ധിക്കും പോലെ മറ്റൊരാളും പിടിച്ച് ബന്ധിക്കുകയുമില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. റബ്ബ് നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിന്റെ ഭയാനകത പഠിപ്പിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആനിലെ വചന മൂലിക്കൊണ്ട് നബിയെ തങ്ങൾ പ്രത്യേകമായി സൂചിപ്പിച്ചു, ലൗ അന്ന ഖത്റതൻ, നരകത്തിൽ നിന്നുള്ള ഒരു തുള്ളി എങ്ങാനും, ഖത്റത് അലാ അഹ്ലി ദുനിയ, ഖത്റത് ഫിൽ അർളി ലഅഫ്സത് അലാ അഹ്ലി ദുനിയ മഈശതഹും എന്നാണ്. സൂറത്തു ആലി ഇംറാനിലെ വചനം നബി തങ്ങൾ ഓതിക്കൊണ്ടാണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി ولا تموتن الا وانتم مسلمون എന്ന ആയത്ത് ഓതി നബി തങ്ങൾ. വിശ്വാസികളെ, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കേണ ക്രമപ്രകാരം സൂക്ഷിക്കണം, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ ആരും മരിക്കരുത് എന്ന ആലി ഇംറാൻ സൂറയിലെ ആയത്ത് ഓതിയ ശേഷം നബി തങ്ങൾ പറഞ്ഞു, ലൗ അന്ന ഖത്റത മിൻ സഖൂം, സഖൂമിൽ നിന്നുള്ള ഒരു തുള്ളി എങ്ങാനും ഈ ഭൂമിയിലേക്ക് ഉറ്റുവീഴുന്നുവെങ്കിൽ, ലഅഫ്സത അഹ്ലി ദുനിയ മഈശതഹും, ദുനിയാവിലെ മുഴുവൻ ആളുകളുടെയും എല്ലാ ജീവിതോപാധികളും ഫസാദാകാൻ അത് മതിയാകുമെന്നാണ്. അത്രയേറെ ഭയാനകമാണ് നരകത്തിന്റെ ഓരോ അംശവുമെന്നാണ് ഈ ഹദീസിലൂടെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുന്നത്. ആ നരകത്തിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളെപ്പറ്റി വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ഒക്കെ ധാരാളമായി നമ്മെ താക്കീത് ചെയ്യുന്നുണ്ട്. ഓതി വെച്ച വചനത്തിലും അതാണ്, ഇന്നഹ തർമീ ബിശറിങ്കൽ കൽ ഖസ്ർ കഅന്നഹ ജിമാലത്തുൻ സുഫുർ, ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്ന തീപ്പൊലികൾ, ആ തീപ്പൊലിയെ പറ്റിയാണ് ഈ ആയത്ത്. ഇന്നഹ തർമീ, ആ നരകം എറിയും, ആ നരകം പുറത്തേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്. ബിശറിങ്കൽ ഖസ്ർ, കൊട്ടാര സമാനമായ തീപ്പൊലികളെ അത് എറിഞ്ഞുകൊണ്ടിരിക്കും. നരകത്തിന് വരുന്ന തീപ്പൊലികൾ കൊട്ടാരം പോലെയാണ്. കഅന്നഹ ജിമാലത്തുൻ സുഫർ, മഞ്ഞ ഒട്ടകക്കൂട്ടങ്ങളാണ് ഇത് തോന്നിപ്പോകുമെന്നാണ്. കണ്ടാൽ ഒട്ടകക്കൂട്ടം ഒന്നാകെ ഇങ്ങനെ പാഞ്ഞു പോകുന്നത് പോലെ തോന്നുന്ന കൊട്ടാര സമാനമായ തീപ്പൊലികളാണ് ആ നരകം പുറത്തേക്കെറിയുന്നത്. അതിൽ ഇന്ധനമാകട്ടെ മനുഷ്യരും കല്ലുകളുമാണ്. സാധാരണ തീയുകളിൽ കല്ലിട്ടാൽ കെട്ടുപോകുമെങ്കിൽ നരകത്തീയിന്റെ ഇന്ധനമാണ്, വിറകാണ് കല്ലുകളും അതുപോലെ മനുഷ്യരുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പ്രത്യേകമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിലെ കൂടെ ഇരിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഹാദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാർ, ഒരു കല്ലറ നരകത്തിലേക്ക് എറിയപ്പെട്ട കല്ല്, സബഈന ഖലീഫ, 70 മുഴമായി ആ കല്ല് അത് എറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അന്ന് നരകത്തിലേക്ക് താഴ്ന്നു പോവുകയും ഇപ്പോൾ അത് നരകത്തിന്റെ അടിയിൽ എത്തുകയും ചെയ്തുവെന്ന് നബി തങ്ങൾ സ്വഹാബത്തിൽ പറഞ്ഞു കൊടുക്കുകയും ആ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും.
അത്രയേറെ ആഴമുണ്ട് നരകത്തിന് എന്നർത്ഥം. ദുനിയാവ് തീയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഉപയോഗിക്കുന്ന തീ നരകത്തീയന്റെ എഴുപതിലെ ഒരു അംശമാകുന്നു. സഹാബിമാരെ പറഞ്ഞു, നബിയേ ഇൻകാനത്തിലെ കാഫിയ, ഇത് തന്നെ ധാരാളമാണ് നബിയെ, ദുനിയാവെ തീ തന്നെ സഹിക്കാൻ കഴിയാത്ത താങ്ങാൻ കഴിയാത്ത അത്ര ചൂടേറിയതാണല്ലോ ഈ ദുനിയാവെ തീ തന്നെ. അതിന്റെ എഴുപത് മടങ്ങ് ചൂടെന്ന് പറയുമ്പോൾ അത് ഭയാനകമാണല്ലോ എന്ന് പറയുമ്പോൾ നബി ഞങ്ങളെ പറഞ്ഞു, അതെ, അതിലെ ഓരോ ഓരോ ഇരട്ടിയും ഈ തീയത്തിന് സമാനമായ ഇരട്ടികളാണ് എന്ന് ഞങ്ങൾ പ്രത്യേകമായി അവരെ പരിചയപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെ വ്യത്യസ്തമായ ഹദീസുകളിൽ വ്യത്യസ്തമായ ശൈലികളിൽ നിബിധങ്ങൾ അള്ളാഹുവിന്റെ വഹ്യ പ്രകാരം ഈ നരകാഗ്നിയെ പറ്റി പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നിബിധങ്ങൾ പറഞ്ഞു, ആ നരകത്തിലേക്ക് ആളുകൾ എറിയപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോ വിഭാഗം തെറിയുമ്പോഴും നരകം പറയും, ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്, അധികമായി ഇനിയുമുണ്ടോ, ഇനിയുമുണ്ടോ എന്ന് നരകം ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, നരകം ആർത്ത് ഇരുമ്പുമെന്ന് ഒരേ ശബ്ദമുണ്ടാക്കുമെന്നൊക്കെ വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ദൂരേന്ന് കാണുമ്പോഴേക്ക് അതിന് വലിയ ആർപ്പുമണികളും പൊട്ടിത്തെറികളുമൊക്കെ കേൾക്കാനാകുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്തമായ ശൈലികളിൽ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നരകത്തെ പറ്റി താക്കീത് ചെയ്തു. ആ നരകാഗ്നിയിൽ അകപ്പെടാതിരിക്കാനുള്ള മുൻകരുതലാണ്, ഒരുക്കമാണ് വിശ്വാസികൾക്ക് നമ്മളൊക്കെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടത്. വിശ്വാസ മേഖലയും കർമ്മ മേഖലയും സംസ്കാരങ്ങളും എല്ലാം ഏത് സ്വീകരിക്കുമ്പോഴും ഇനി എന്റെ പടലോകം നഷ്ടപ്പെടുത്തുമോ, നരകാവകാശിയായി മാറാനിത് ഹേതുവായി മാറുമോ എന്ന ആ ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. തൗഹീദിൽ വിശ്വാസ മേഖല വരുന്ന ചെറിയ അപജയങ്ങൾ പോലും ഒരുപക്ഷെ എന്നേക്കുമായി സ്വർഗം നഷ്ടപ്പെടാൻ, സ്വർഗം ഹറാമാവാൻ, നരകം നിർബന്ധമാവാൻ നിമിത്തമായേക്കാം. പഠിപ്പിച്ചുവല്ലോ, അബ്ബിൽ പങ്കു ചേർക്കുന്ന മനുഷ്യൻ അബ്ബിൽ പങ്കു ചേർക്കുന്ന ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവർക്ക് അല്ലാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. അവന്റെ അഭയ കേന്ദ്രം നരകമാണ് എന്നാണ്. സ്വർഗം നിഷിദ്ധമാണ്, സ്വർഗം ഹറാമാണ്. അബ്ബിൽ സമർപ്പിക്കേണ്ട ഏതെങ്കിലും ഒരു വിഭാഗത്ത് അബ്ബല്ലാത്തവർക്ക് സമർപ്പിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനകളോ നേർച്ചകളോ സത്യം ചെയ്യലോ സഹായാർത്ഥനകളോ വിഭാഗത്തോ ഏതും അബ്ബിൽ സമർപ്പിക്കേണ്ടത് അബ്ബല്ലാത്തവർക്ക് സമർപ്പിക്കുന്നുവെങ്കിൽ അത് റബ്ബിൽ പങ്കു ചേർക്കലാണ്, ശിർക്കാണ്. അത്തരം ശിർക്ക് സംഭവിച്ചു പോയാൽ ഫഖദ് ഹർറമല്ലാഹു അലൈഹിൽ ജന്ന, അബ്ബവന്ന് സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട്. വമഅവാഹു നാർ, അവന്റെ സങ്കേതം നരകമാണ്. അത്തരം അക്രമികൾക്ക് സഹായികളായി ആരും തന്നെ ഇല്ല എന്ന് ഖുർആൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസരംഗത്ത് അപജയങ്ങൾ എന്നേക്കുമായി സ്വർഗം നഷ്ടപ്പെടാൻ, നരകത്തിന് ഇന്ധനമായി മാറാൻ നിമിത്തമാകുമെന്നാണ് ഇത്തരം വചനങ്ങൾ നമ്മെ അറിയിക്കുന്നത്. അതുപോലെ ബിദ്അത്തുകൾ, അഹാമുകൾ, തൊലിവാസങ്ങൾ, കബീറത്ത് വൻപാപങ്ങൾ, അതെല്ലാം നരകം അനിവാര്യമാക്കുന്ന കാര്യങ്ങളാണ്. പലിശയും വ്യഭിചാരവും അതുപോലെയുള്ള തൊലിവാസങ്ങളുമൊക്കെ നരകത്തിലേക്ക് മനുഷ്യത്താൻ നിമിത്തമായി നിശ്ചയിക്കപ്പെട്ട കാരണങ്ങളാണ്. അത്തരം തിന്മകൾ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. കബീറത്തായി വൻപാപമായി പരിചയപ്പെടുത്തപ്പെട്ട ഒന്നും ചെയ്യുന്നില്ല എന്ന ഉറപ്പ് നമുക്കുണ്ടാവണം. ധാരാളം വൻപാപങ്ങൾ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എഴുപതും അതിലേറെയും വൻപാപങ്ങൾ ഹദീസ് അടിസ്ഥാനത്തിൽ, ഖുർആൻ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പ്രത്യേകമായി കിതാബ് എഴുതി തന്നെ താക്കീ ചെയ്തതായി കാണാൻ കഴിയും. ഏഴെണ്ണം വലിയ ഏറ്റവും വലിയ പാപങ്ങളാണ് എങ്കിൽ എഴുപതോ അതിലേറെയോ പാപങ്ങൾ വൻപാപങ്ങളായി പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ചില പാപങ്ങൾ ചെയ്താൽ ഹദീസ് ആയത്തുകളെ കാണാൻ അവന് സ്വർഗമില്ല, അവൻ നരകാവകാശിയാകുന്നു, അബ്ബ് പൊറുക്കയില്ല, അബ്ബിന്റെ കോപമുണ്ട്, അബ്ബിന്റെ ശാപമുണ്ട് തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ ഏതിനെ കുറിച്ചെല്ലാം വന്നുവോ
അതൊക്കെ വൻപാപങ്ങളാണ് എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അത്തരം വൻപാപങ്ങളായി എണ്ണപ്പെട്ട ഒന്നും ജീവിതത്തില്ല എന്ന് നമ്മൾ ഉറപ്പു വരുത്തണം. ഇമാം മദ്ഹബി റഹിമഹുല്ലാ ഈ വിഷയത്തിൽ മാത്രം കിതാബ് എഴുതി, കിതാബുൽ കബായിർ വൻപാപങ്ങൾ എന്ന പേരിൽ ഗ്രന്ഥമെഴുതിയപ്പോൾ 73 പാപങ്ങളെയാണ് അദ്ദേഹം വൻപാപങ്ങളായി അതിൽ പരിചയപ്പെടുത്തിയത്. അത്തരം പാപങ്ങളൊന്നും ജീവിതത്തിൽ വരുന്നില്ല എന്ന പൂർണ്ണമായ ഉറപ്പ് നമുക്കുണ്ടാവണം. നന്മകൾ പക്ഷേ ഏറ്റവും വ്യത്യാസമുണ്ടാകും. എല്ലാവർക്കും ഒരേപോലെ നന്മകൾ ചെയ്യാൻ കഴിയണമെന്നില്ല, എന്നും എപ്പോഴും ഒരേ സാഹചര്യമാകണമെന്നില്ല. നബി ഞങ്ങൾ പറഞ്ഞുവല്ലോ, ഒരു കാര്യം ഞാൻ കൽപ്പിച്ചാൽ കഴിവിന്റെ പരമാവധി നിങ്ങൾ അത് പ്രാവർത്തികമാക്കുക, എന്നാൽ ഒരു കാര്യം ഞാൻ വിലക്കിയാൽ നിങ്ങളത് വെടിയുക എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ കഴിവിന്റെ പരമാവധി എന്ന് പറഞ്ഞിട്ടില്ല, കഴിവിന്റെ പരമാവധി വെടിയുക എന്നല്ല, അത് വെടിഞ്ഞേ പറ്റും പാടില്ല എന്ന് പറഞ്ഞാൽ, ഹറാമാണെന്ന് പറഞ്ഞാൽ, കുഫറാണ് ശിർക്കാണെന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയേ പറ്റും. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ സന്ദർഭവും സാഹചര്യം അനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യാസമുണ്ടാകും. ചിലർക്ക് ഫള്ള് മാത്രം ചെയ്യാനേ സാഹചര്യം ഉണ്ടാകുകയുള്ളൂ, ചിലർ ഫള്ളിന്റെ കൂടെ അത്യാവശ്യമായ അനിവാര്യമായ സുന്നത്തുകൾ കൂടി ചെയ്തേക്കാം. ചില ഭാഗ്യവാന്മാർ എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ പാലിക്കാൻ തൗഫീഖ് ലഭിക്കുന്ന ആളുകളും ഉണ്ടാകും. ചില നന്മകൾക്ക് മാത്രം ആവേശമുള്ളവുണ്ടാകും, മറ്റു ചില നന്മകളിൽ അത് ലഭിക്കണമെന്നില്ല. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, ഓരോരുത്തർക്കും അല്ലാഹു തആല ഓരോ കവാടമാണ് നന്മകളിൽ തുറന്നു കൊടുക്കുക എന്നാണ്. ചിലർക്ക് ഒരു പക്ഷെ നിസ്കാരത്തിന്റെ കവാടമായിരിക്കും തുറക്കുക, നിസ്കരിക്കാൻ വലിയ ആവേശമാണ്, ധാരാളമായി നിസ്കരിക്കും എന്ന ആ ഒരു ആവേശം മറ്റൊരാമിന് ലഭിക്കണമെന്നില്ല. ചില ആളുകൾക്ക് ഖുർആൻ പാരായണമായിരിക്കും, വേറെ ചില ആളുകൾക്ക് ദിക്റുകളും ദുആകളും തസ്ബീഹും സലാത്തുമായിരിക്കും, വേറെ ചില ആളുകൾ സദഖയുടെ ഭാഗമായിരിക്കും, ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യും, മറ്റു അമലുകൾ പക്ഷേ കുറച്ച് കുറവുണ്ടായേക്കാം. അത് ഓരോരുത്തർക്കും ഓരോന്നാണ്. ഏത് കവാടം തുറക്കപ്പെട്ടാലും അത് ഖൈറാണ്. അത്തരം ഖൈറിന്റെ വഴികളിൽ പരമാവധി മുന്നേറാൻ നമ്മളൊക്കെ പരിശ്രമിക്കാം. ജീവിതം ചെറുതാണ്, ആയുസ് കുറച്ചേയുള്ളൂ. ഏത് സമയവും ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകേണ്ടവരാണ്. ദുനിയാവിലെ ബഹളങ്ങളും വിവാദങ്ങളും ഇവിടുത്തെ അപശബ്ദങ്ങളും കോലാഹലങ്ങളും അതൊക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അതിനിടയിൽ എപ്പോഴോ ആയുസ് കഴിഞ്ഞ് ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോവുകയും ചെയ്യും. ഈ ബഹളവും ഒച്ചപ്പാടൊക്കെ അതങ്ങനെ തുടരും. അതൊന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് കഴിഞ്ഞാൽ വേറൊന്ന്. ദുനിയാവ് അങ്ങനെയാണ്, അത് അവസാനിക്കുന്നില്ല. ഒരു വിജയം കഴിഞ്ഞാൽ മറ്റൊന്ന് വരും, അത് കഴിഞ്ഞാൽ വേറൊന്നുണ്ടാകും. അങ്ങനെ ഈ വക ദുനിയവിയായ ബഹളങ്ങൾ ഒച്ചപ്പാടുകൾ അത് നിലക്കൂല, അത് ഖിയാമത്ത് വരെ തുടർന്ന് പോകാറുള്ളതാണ്. പക്ഷേ അതിനിടയിൽ നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്നില്ല എന്ന ഉറപ്പ് നമുക്ക് വേണം. എന്റെ സ്വർഗത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കുന്നുണ്ട്, നരകത്തിലേക്ക് പോകാവുന്ന ഒരു വഴിയും ഞാൻ സ്വീകരിക്കുന്നില്ല. എന്റെ വിശ്വാസം അല്ലാഹു റസൂലും പഠിപ്പിച്ച വിശ്വാസം തന്നെയാണ്, സ്വഹാബത്തും താബിഈനും സ്വീകരിച്ച അതേ വിശ്വാസമാണ് ഞാനും സ്വീകരിച്ചത് എന്ന ഉറപ്പ് നമുക്ക് വേണം. അത് ദീനു പഠിക്കണം, അല്ലെങ്കിൽ നരകത്തിന്റെ ഇന്ധനമായി അവിടുത്തെ വിറകായി നമ്മൾ മാറുന്ന, നമ്മുടെ മക്കൾ മാറുന്ന, കുടുംബം മാറുന്ന ഭയാനകമായ സാഹചര്യം ഉണ്ടാകും. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ.

0: الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ ഏൽപ്പിച്ച പ്രത്യേകമായ ദൗത്യമാണ് സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക, കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നത്. ഖു അംഫുസക്കും വഅഹ്ലീകും നാറ എന്ന് അല്ലാഹു തആല നമ്മോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞത് ഖു അംഫുസക്കും, നിങ്ങളെ നിങ്ങൾ കാത്തു രക്ഷിക്കണം. വഅഹ്ലീകും, നിങ്ങൾ കുടുംബത്തെയും, നാറ നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തു രക്ഷിക്കണം, രക്ഷപ്പെടുത്തണമെന്ന് റബ്ബ് നമ്മോട് പ്രത്യേകമായി ദൗത്യമായി ഏൽപ്പിക്കും. നമ്മൾ നരകത്തിന്റെ വിറകായി കൂടാ, നമ്മുടെ ഭാര്യയും മക്കളും ഒന്നും നരകത്തിന്റെ വിറകായി മാറാൻ പാടില്ല. നമ്മെ ഏൽപ്പിച്ച ദൗത്യമാണ്. മക്കൾ എന്തെങ്കിലും ആകട്ടെ, അവരെ കബറിലേക്ക് അവരല്ലേ ഉള്ളൂ എന്നല്ല വിചാരിക്കേണ്ടത്. ആ ദൗത്യം കൂടി അല്ലാഹു തആല കുടുംബനാഥന്മാരായ ആളുകളെ പ്രത്യേകമായി ഏൽപ്പിച്ചിട്ടുണ്ട്. നബി ഞങ്ങൾ പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ എല്ലാവരും ഭരണകർത്താക്കളാണ്. ഏൽപ്പിക്കപ്പെട്ട പ്രജകളെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നവരുമാണ് എല്ലാവരും എന്ന് രവിധങ്ങൾ വിശദീകരിച്ചു. ഒരു പുരുഷൻ തന്റെ കുടുംബത്തിലെ ഭരണകർത്താവാണ്. ആ കുടുംബാംഗങ്ങളെ പറ്റി അവനോട് നാളെ പല ലോകത്ത് ചോദ്യമുണ്ട്. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണകർത്താവാണ്. ആ ഭരണീയരെ കുറിച്ച് അവൾ ചോദിക്കപ്പെടുന്നതുമാണ് എന്ന്. നമ്മളൊക്കെ ഭരണകർത്താക്കളാണ്. നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ മക്കളുടെ ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അവിടെ ദീനിന് കോട്ടം സംഭവിക്കുന്ന, അവിടെ സ്വർഗം നഷ്ടപ്പെടുന്ന, അവർ നരകത്തിന്റെ വിറകായി മാറാൻ നിമിത്തമായേക്കാവുന്ന ഒരു വഴിയിലേക്ക് മക്കളെ അയക്കുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് അനിവാര്യമായും ഉണ്ടാകണം. വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ പഠിക്കാൻ പറഞ്ഞേക്കാൻ ഉള്ള സമയമാണ് ഇപ്പോഴൊക്കെ. അഡ്മിഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, പല കോഴ്സുകളിലേക്ക് മക്കൾ പോകുന്നു. പഠിക്കണം, എല്ലാവരും പഠിക്കണം. പക്ഷേ എപ്പോഴും ഏത് ക്യാമ്പസ് തിരഞ്ഞെടുക്കുമ്പോഴും ഏത് കോഴ്സിലേക്ക് പറഞ്ഞേക്കുമ്പോഴും എന്റെ മകളുടെ സ്വർഗം ഇതോടുകൂടി നഷ്ടപ്പെടുന്നില്ല എന്ന ഉറപ്പ് വരുത്തിയിട്ട് വേണം ഏത് കോഴ്സ് ആണെങ്കിലും ഏത് ക്യാമ്പസ് ആണെങ്കിലും തിരഞ്ഞെടുക്കേണ്ടത്. കണ്ണെത്തതൂത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾക്ക് പുറത്ത് പോലും കൊണ്ടുപോയി താമസിപ്പിച്ച് വർഷങ്ങൾ അവിടെ നിന്ന് അവസാന സർട്ടിഫിക്കറ്റും വാങ്ങി പോരും എന്നല്ലാതെ അതോടുകൂടി ഇവരിൽ ചിന്താഗതികൾ തലക്ക് കയറി, അതല്ലെങ്കിൽ ലഹരിയുടെ അടിമകളായി, വഴിവിട്ട ജീവിതത്തിന്റെ അടിമകളായി മാറി നമ്മുടെ മക്കളുടെ സ്വർഗം നഷ്ടമാകുന്നുവെങ്കിൽ, നരകാവകാശം മാറുന്നുവെങ്കിൽ അത് അവർക്ക് മാത്രമല്ല നഷ്ടമുണ്ടാവുക, നമുക്ക് കൂടി അതിൽ ചോദ്യമുണ്ടാകും. നമ്മൾ കൂടി അതിന് മറുപടി പറയേണ്ടി വരുമെന്ന ഉറപ്പുണ്ടാകണം. മക്കൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ? അവിടെ ജുമായ്ക്ക് പോകാൻ സംവിധാനം ഉണ്ട്. പല ക്യാമ്പസിലും പഠിക്കുന്ന മക്കൾക്ക് വർഷങ്ങൾ ജുമായ പോലും ലഭിക്കുന്നില്ല. ജമായത്ത് ഏതായിരുന്നാലും നിസ്കരിക്കണമെന്ന ബോധം പോലും പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നവരായി തിരിച്ചു വരുന്നു. എല്ലാം കഴിഞ്ഞ് വരുമ്പോ ഒരുപക്ഷെ ഡോക്ടറായി, എഞ്ചിനീയറായി ഉന്നത ജോലി വാങ്ങി വന്നേക്കാം. പക്ഷെ അതിനപ്പുറത്ത് എല്ലാ മൂല്യങ്ങളും നഷ്ടപ്പെട്ട് ദീനിന്റെ എല്ലാ വഴികളിൽ നിന്നും പുറകോട്ട് പോയിട്ടാണ് അവർ പഠിച്ചു വരുന്നതെങ്കിൽ അത് ലാഭമല്ല, നഷ്ടം മാത്രമാണ്. ചെറിയ സ്കൂളുകൾ മുതൽ സംസ്കാരങ്ങൾ തകർന്നറിയുന്ന സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മുതൽ എൽ പി സ്കൂൾ മുതൽ മക്കളെ ചേർക്കുന്ന നേരത്തെ പ്രത്യേകമായ ശ്രദ്ധ നമുക്കുണ്ടാവണം. ആ കൾച്ചർ നമ്മുടെ മക്കൾക്ക് പറ്റിയതാണോ, പരലോകം നഷ്ടപ്പെടാൻ നിമിത്തമാകുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അവിടെയൊക്കെ തീരുമാനമെടുക്കാൻ. അതിലുപരി അവർക്ക് ഇവിടെയൊക്കെ പ്രാർത്ഥിക്കുകയും വേണം. അങ്ങനെ നമ്മെ ഏൽപ്പിച്ച ഒരു അമാനത്താണ് നമ്മുടെ കുടുംബം എന്നത്, നമ്മുടെ മക്കൾ എന്നത് ഒരു അമാനത്താണ്. ഏറ്റെടുത്തതാണ് പടച്ച റബ്ബിന്റെ പേര്, ഏറ്റെടുത്തതാണ് നമ്മുടെ ഭാര്യമാരെ. നമുക്ക് റബ്ബ് തന്നേൽപ്പിച്ച അമാനത്താണ് മക്കൾ എന്നത്, എന്തുമാകട്ടെ എന്നല്ല. അവിടെയൊക്കെ എനിക്കൊരു കടമയുണ്ട്, എനിക്കൊരു ബാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ദീനി വിദ്യാഭ്യാസം ചെറിയ പ്രായത്തിൽ നൽകേണ്ടത് നൽകിയേ പറ്റും. അദ്ദീബ് വലത കസബ് അൻ എന്നാണല്ലോ. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള 7 കൊല്ലം ഇന്ന മക്കൾക്ക് ആവശ്യമായ എല്ലാ അറിവും നീ പകർന്നു കൊടുക്കണമെന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ബോധവാന്മാരാവണം. മദ്രസകളിൽ മക്കൾ പഠിക്കണം. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടും മദ്രസ സംവിധാനമുണ്ട്. എല്ലാ ദിവസവും മദ്രസയുണ്ട്. ഞായറാഴ്ച മാത്രമുള്ള മദ്രസയുമുണ്ട്. ഏതാണോ നമുക്ക് അനുയോജ്യമായത് അവിടെ മക്കളെ ചേർക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അഡ്മിഷൻ ടൈമാണ്. ജാമിയ അൽ ഹിന്ദ് പോലെയുള്ള ദീനി പഠന സംരംഭങ്ങൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് മിനിയൂട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായ ക്യാമ്പസ്, ഒരു രൂപ പോലും ഫീസ് കൊടുക്കാതെ മക്കളെ സമാധാനത്തോടെ താമസിപ്പിച്ച് ദീനു പഠിപ്പിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ അവിടെയുണ്ട്. ഖുർആൻ അവർ പഠിക്കുന്നു, ഹദീസ് പഠിക്കുന്നു, വിശ്വാസം പഠിക്കുന്നു. അതോടൊപ്പം ഭൗതികമായും നഷ്ടവും വരുന്നില്ല. പ്ലസ് ടുവും ഡിഗ്രിയും പി ജിയും എല്ലാം അതിനെ കൂടെ എഴുതിയെടുക്കാനുള്ള സൗകര്യവുമുണ്ട്. ഒരു രൂപ പോലും ഫീസ് കൊടുക്കാതെ തീർത്തും സൗജന്യമായി മക്കൾക്കൂടെ പഠിക്കാം. ദീനും പഠിക്കും, ദുനിയാവിൽ പുറകോട്ട് വരുന്നുമില്ല. അത്തരം സാഹചര്യങ്ങൾ നാട്ടിലുണ്ടായിട്ട് ആ വഴിക്കൊന്നും ആലോചിക്കാതെ മറ്റേതെങ്കിലും വഴിക്ക് വിട്ട അവസാനം എന്റെ മകൻ നഷ്ടപ്പെട്ടു പോയി, എന്റെ മകന് സ്വഭാവം മോശമായി എന്നും പറഞ്ഞ മക്കളെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവുകയില്ല. സമാനമായ ഒരുപാട് ദീനി സംരംഭങ്ങൾ അവിടെയൊക്കെ നമ്മുടെ മക്കൾക്ക് വഴി ഉണ്ടാക്കി കൊടുക്കാൻ നാം പരിശ്രമിക്കുക. നമ്മളും പഠിക്കുക. ദുനിയാവിൽ ഉള്ള ആയുസ് മുഴുവനും ആ ആയുസ്സൊക്കെയും അല്ലാണ്ട് ദീനു പഠിക്കുന്ന ആ ദീനിന്റെ കൂടെ സഹവസിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വേണം, കുടുംബത്തിന് വേണം. റബ്ബ് സുബ്ഹാനഹു വതആല നന്മയിൽ മുന്നേറുന്ന നല്ല മനുഷ്യന്മാർ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദുആവാത് വഖാദിൽ ഹാജാത്. റബ്ബന സ്ലിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ إنها ساءت مستقرا ومقاما. ربنا تقبل منا, ربنا تقبل منا, ربنا تقبل منا. إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين.
1: ماشاء الله بارك الله فيكم. نام ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ വേങ്ങര ചേറു റോഡിലുള്ള ദാറുസ്സലാം സലഫി മസ്ജിദിൽ ബഹുമാന്യനായ ഫൈസൽ മൗലവി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം ഇതുവരെ കേട്ടത്. നരകം എത്ര ഭയാനകം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി മക്കയുടെ തീരത്ത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, الرحمن الرحيم, مالك يوم الدين. اللهم صل وسلم وبارك وأنعم على حبيبنا ورسولنا محمد صلى الله عليه وعلى آله وصحبه أجمعين. أما بعد, أعوذ بالله من الشيطان الرجيم. قل إن صلاتي ونسكي ومحياي

0: رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ആഘോഷമാകുന്ന ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ ചെയ്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് ഉദുഹിയത്ത്. ദീനിലെ ഇബാദത്തുകൾ, ഒന്നുകിൽ അത് നമസ്കാരം നോമ്പ് പോലെ വെറും ശാരീരികമായ അധ്വാനം നേരിടുന്ന പ്രവർത്തനങ്ങളായിരിക്കും, അല്ലെങ്കിൽ പണം മാത്രം ഉൾക്കൊള്ളുന്ന ഇബാദത്ത് സക്കാത്തിനെ പോലുള്ളതായിരിക്കും, മറ്റു ചിലപ്പോൾ പണവും പ്രയത്നവും ഉൾക്കൊള്ളുന്ന ഇബാദത്തുകളായിരിക്കും, ഹജ്ജ് പോലെ. അത്തരത്തിലുള്ള ഒരു ആരാധനാ കർമ്മമാണ് ഉദുഹിയത്ത്. അതിന് പണം ആവശ്യമാണ്, ശാരീരികമായ അധ്വാനവും അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് ബലിപെരുന്നാൾ ദിവസം പെരുന്നാൾ നമസ്കാര ശേഷം തുടങ്ങി അയ്യാമു തശ്രീഖിൻ്റെ അവസാന ദിവസം വരെ നിർവഹിക്കാവുന്ന നിശ്ചിതമായ മൃഗങ്ങളെ അറുത്തുകൊണ്ട് ചെയ്യുന്ന ഒരാരാധനാ കർമ്മമാണ് ഉദുഹിയത്ത്. അള്ളാഹു കാരുണ്യവാനാണ്, കരുണാനിധിയാണ്. പിന്നെ എന്തിനാണ് ഈ ബലിമൃഗങ്ങളെ അറുക്കുവാൻ ഇസ്ലാം കൽപ്പിക്കുന്നത് എന്ന് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ അതിൻ്റെ കൃത്യമായ മറുപടി പറയുന്നുണ്ട്. സൂറത്ത് ഹജ്ജിലെ 37-ാമത്തെ ആയത്തിലൂടെ, തീർച്ചയായും അവയുടെ മാംസമോ രക്തമോ അള്ളാഹുവിങ്കിലേക്ക് എത്തുകയില്ല, എന്നാൽ നിങ്ങളുടെ സൂക്ഷ്മതാബോധം അഥവാ ധർമ്മനിഷ്ഠയാണ് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തുക എന്നാണ്. രക്തദാഹിയല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അള്ളാഹു, കാരുണ്യവാനും കരുണാനിധിയുമാണ്. ആ അള്ളാഹു തന്നെയും വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വഖലഖ ലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള സർവ്വതും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു തന്നു എന്നാണ്. ഇവിടെ കന്നുകാലികളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ജീവിതം എന്ന് പരിശോധിച്ച് നോക്കുക. ഒരു പക്ഷേ തൻ്റെ വീട്ടിലുള്ള മക്കളെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ താൽപ്പര്യത്തോടും സ്നേഹത്തോടും കൂടി ലാളിച്ച് ഓമനിച്ച് വളർത്തുന്ന ഒരു കന്നുകാലിയെ, ആടിനെ, പശുവിനെ, അവയെ രണ്ടു വർഷം കഴിഞ്ഞാൽ, ആടാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ, ആ ലാളിക്കപ്പെട്ടിരുന്ന മൃഗത്തെ അതിനേക്കാൾ എനിക്ക് ശക്തമായ സ്നേഹവും ഇഷ്ടവും അള്ളാഹുവാണ്, അവൻ അള്ളാഹു അക്ബറാണ്, എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ്, ഈ മൃഗമല്ല എന്ന് മനസ്സറിഞ്ഞ് ഉച്ചരിച്ച് അവൻ്റെ പ്രീതിക്കു വേണ്ടി അറുക്കുമ്പോൾ തീർച്ചയായും ഒരു സൂക്ഷ്മതാബോധം അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ തനിക്ക് വലുത്? അതല്ല, താൻ ഓമനിച്ചു വളർത്തിയ ഈ മൃഗമാണോ വലുത് എന്ന ഒരു സംഘട്ടനം അവിടെ നടക്കുകയും, വിശ്വാസിയാണ് എങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ കൽപ്പന തെരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അതിലൂടെ തഖ്‌വ പ്രതിഫലിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അള്ളാഹുവിനോടുള്ള ഒരു സാമീപ്യവും അടുപ്പവും കൽപ്പനാ നിർവഹണവുമാണ് ഈ ഒരു ഉദുഹിയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട യുക്തി എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു 40-50 വർഷങ്ങൾക്ക് മുമ്പ് ആളുകളൊക്കെ, നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഒന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിരുന്നത് പെരുന്നാൾ ദിവസങ്ങളിലോ അല്ലെങ്കിൽ വല്ല വിവാഹ വേളകളിലോ ആണ്. ആളുകൾക്ക് സുഭിക്ഷമായി മാംസം കഴിക്കുവാൻ പറ്റുന്ന തരത്തിൽ ഒരു പ്രത്യേകമായ മതചടങ്ങിനെ, ഒരു നുസുക്കിനെ അള്ളാഹു നിശ്ചയിച്ചു തന്നു എന്നത് ഒരു ഭാഗത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യമാകുമ്പോൾ മറുഭാഗത്ത് മനുഷ്യരുടെ സന്തോഷവും സംതൃപ്തിയും ആഹ്ലാദവും അലതല്ലുന്ന ഒരു സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കാം. സാധുക്കളെ സംബന്ധിച്ചിടത്തോളം അല്പം മാംസാഹാരം കഴിക്കുവാനും വാങ്ങുവാനും ഗതിയില്ലാത്ത എത്രയോ ആളുകൾ ഇന്നലകളിൽ ജീവിച്ചു പോയിരുന്നു. ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്രയോ ആളുകൾ ആ ഒരു അവസ്ഥയിലാണ്. ഒരു ഉദഹിയത്തിലൂടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും മാംസം അവർക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്ത ആഹ്ലാദമായിരിക്കും ആ പാവപ്പെട്ട കുടുംബത്തിൽ ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം മകനെ ബലിയെറുക്കുവാൻ തയ്യാറായ ആ ഒരു കാര്യം സൂറത്ത് അസ്വാഫാത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ ഓരോരുത്തരും നമ്മളെ മക്കളെ ബലിയെറുക്കുന്നില്ല എങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് ഇത്തരം കന്നുകാലികളെ അറുക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള ഒരു ശുക്ർ നന്ദി രേഖപ്പെടുത്തലും കൂടി അത് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും ശരി, ഉദുഹിയത്തിന് അതിൻ്റേതായ മഹത്വവും പ്രാധാന്യവും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായമനുസരിച്ച് ഉദുഹിയത്തിൻ്റെ മതവിധി അത് ശക്തമായ സുന്നത്താണ് എന്നാണ്. കാരണം ഇമാം അഹ്മദ് അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം പറഞ്ഞു, മൻ വജദ സഅതൻ വലം യുളഹി ഫലാ യഖ്റബന്ന മുസല്ലാനാ. ഒരാൾക്ക് ഉദുഹിയത്ത് അറുക്കുവാനുള്ള സാമ്പത്തിക വിശാലതയുണ്ടായിട്ടും അതിനവൻ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മുടെ ഈദ്ഗാഹിലേക്ക് അവൻ വരേണ്ടതില്ല എന്നാണ്. പ്രത്യക്ഷത്തിൽ അത് ഒരു നിർബന്ധത്തെ അറിയിക്കുമെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വആലി വസല്ലമയുടെ മറ്റു ചില ഹദീത്തുകൾ പരിശോധിച്ചാൽ, ഉദാഹരണമായി മൻ അക്കല സൗമൻ ഔ ബസലൻ, ആരെങ്കിലും ഉള്ളിയോ വെള്ളുള്ളിയോ വേവിക്കാതെ കഴിക്കുകയാണെങ്കിൽ ഫലായ ഖുറബന്ന മുസല്ലാന, അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരരുത് എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു നിർദ്ദേശമാണ്, ശക്തമായ സുന്നത്താണ് ഇതുകൊണ്ട് അറിയിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയമായി സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ, കുട്ടികൾക്കാവശ്യമായ ഉടുപ്പിനും വിദ്യാഭ്യാസത്തിനും ചികിത്സക്കുമൊക്കെ ധാരാളമായി പണം ചെലവഴിക്കുമ്പോൾ അതിലേക്ക് ആവശ്യമായ വഴികൾ നമ്മൾ കണ്ടെത്തുമ്പോൾ എന്തേ നമ്മൾക്ക് വർഷത്തിൽ ഒരു ഉദഹിയത്തറുക്കുവാനുള്ള മാനസിക അവസ്ഥ എന്തുകൊണ്ട് വരുന്നില്ല? നമസ്കരിക്കണം എന്ന് പറഞ്ഞ, നോമ്പെടുക്കണം എന്ന് പറഞ്ഞ, മാതാപിതാക്കളെ അനുസരിക്കണം, അവർക്ക് പുണ്യം ചെയ്യണം എന്ന് പറഞ്ഞ അതേ മതം തന്നെയാണ് ഉദുഹിയത്ത് അറുക്കണം എന്ന നിർദ്ദേശം വെക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ ഒരു അഹിംസ സിദ്ധാന്തമല്ലല്ലോ നമ്മൾക്കുള്ളത്. അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അത് ശിരസാവഹിക്കുന്നവനാണ്, ജീവിതത്തിൽ പകർത്തുന്നവനാണ് ഒരു മുസ്ലിം. ഏറ്റവും നല്ലത് ഒരു ഒട്ടകത്തെ തനിച്ച് ബലിയെറുക്കാൻ സാധിച്ചാൽ അതാണ്, അല്ലെങ്കിൽ ഒരു മാടിനെ ബലിയെറുക്കാൻ സാധിച്ചാൽ രണ്ടാം സ്ഥാനം, അങ്ങനെയാണ്. അതേപോലെ തന്നെ ഇനി ഒരാടിനെ ബലിയെറുക്കുകയോ അല്ലെങ്കിൽ മാടോ ഒട്ടകമോ ആണ് എങ്കിൽ ഏറ്റവും കൂടിപ്പോയാൽ ഏഴ് ഓഹരികളിൽ ഒരു ഓഹരിയായി ഭാഗിച്ചെടുക്കുകയോ ചെയ്യാവുന്നതാണ്. പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നത് ഏഴ് ഓഹരി നിർബന്ധമാണ് എന്നാണ്. ആറ് ഓഹരിയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നതുപോലെയാണ് സാധാരണക്കാരായ ചില ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏഴ് വരെ ഓഹരി പോകാം, രണ്ടു പേർക്ക് വേണമെങ്കിൽ ഒരു പശുവിനെ അറുക്കാം, മൂന്നോ നാലോ, അങ്ങനെ ഏഴ് വരെ പോകാം, എട്ട് ആളുകൾക്ക് ഒരു മൃഗത്തെ അറുക്കുവാൻ പാടില്ല എന്നർത്ഥം. അതേപോലെ തന്നെ ഒരു പശുവിന് 49,000 രൂപയാണ് എങ്കിൽ അതിൽ ഓരോരുത്തരും ഏറ്റവും ചുരുങ്ങിയത് 7,000 അഥവാ ഒരു വിഹിതം 7,000 ആയിരിക്കും, ആ ഒരു രൂപത്തിലാണ് എടുക്കേണ്ടത്. എന്നാൽ ഒരാൾ 2,000 എടുക്കുന്നു, മറ്റൊരാൾ അതിൽ കൂടുതലായി എടുക്കുന്നു, ഇത്തരത്തിലുള്ള ഒരു ഷെയറിംഗ് അനുവദനീയമല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പ്രത്യേകമായ പ്രായപരിധി എത്തിയിരിക്കണം കന്നുകാലികൾക്ക്. ആടാണ് എങ്കിൽ, സാധാരണ നമ്മുടെ നാട്ടിലെ ആടാണ് എങ്കിൽ ഒരു വയസ്സ് കഴിഞ്ഞിരിക്കണം രണ്ടാം വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കണം. ഇനി അതല്ല, ചെമ്മരി ആടാണ് എങ്കിൽ ആറുമാസം കഴിഞ്ഞ് ഏഴാം മാസത്തിലേക്ക് പ്രവേശിച്ചതായിരിക്കണം. പശു ആണ് എങ്കിൽ രണ്ടു വയസ്സ് കഴിഞ്ഞ് മൂന്നാം വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കണം. നമ്മുടെ നാട്ടിൽ അപൂർവമാണെങ്കിലും ആരെങ്കിലും ഒട്ടകത്തെ അറുക്കുകയാണ് എങ്കിൽ അഞ്ചു വയസ്സ് കഴിഞ്ഞ് ആറാം വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കണം. അതല്ലാതെ നമ്മൾക്ക് തോന്നുന്ന രൂപത്തിലുള്ള ഒന്നിനെയല്ല. അതുകൊണ്ട് ഉദുഹിയത്തറുക്കുന്ന ആളുകൾ കൃത്യമായും ഈ കന്നുകാലികളുടെ പ്രായം എത്രയായി എന്ന് ചോദിച്ചറിയുകയോ അതിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ആളുകൾ മുഖേന മൃഗത്തെ വാങ്ങുകയോ ചെയ്യേണ്ടതുണ്ട്. ബലി മൃഗത്തെ അറുക്കുമ്പോൾ പാലിക്കേണ്ട ധാരാളം നിബന്ധനകളുണ്ട്. അതിലൊന്ന്, കന്നുകാലികളെയോ ആടിനെയോ മാടിനെയോ മാത്രമേ ബലിയെറുക്കാം. ഒട്ടകം, മാടുകൾ, അതേപോലെ തന്നെ ആട്. കോഴിയെ ബലിയെറുക്കാൻ പാടില്ല. അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് പിടിക്കപ്പെടുന്ന വിശ്വാസികൾ ഭക്ഷിക്കുന്ന അത്തരത്തിലുള്ള മൃഗങ്ങളെ ബലിയെറുക്കുവാൻ പാടില്ല. ഇനി ബലിയെറുക്കണം എന്നൊരാൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ദുൽഹജ്ജ് മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ്റെ ശരീരത്തിലുള്ള നഖം, മുടി എന്നിവ മനഃപൂർവ്വം എടുക്കുവാൻ പാടില്ല. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീത്തിൽ, ഇദാ ദഖല ശഹ്റു ദുൽഹിജ്ജ വ അറാദ അഹദുക്കും അൻ യുളഹി, ദുൽഹജ്ജ് മാസം ആയിക്കഴിഞ്ഞാൽ ഒരാൾ ഉളുഹിയത്തറുക്കണം എന്ന് വിചാരിക്കുകയും ചെയ്താൽ, ഫലാ യഖുദ് മിൻ ശഅരിഹി വലാ മിൻ ദുഫ്രിഹി വലാ മിൻ ബശറതി ശൈ, അവൻ്റെ തൊലിയിൽ നിന്നോ നഖത്തിൽ നിന്നോ മുടിയിൽ നിന്നോ ഒന്നും മനഃപൂർവ്വം എടുക്കുവാൻ പാടില്ല എന്നാണ്. ഒരാൾ ദുൽഹജ്ജ് ആറിനാണ് ബലിയെറുക്കണം എന്ന് വിചാരിച്ചത് എങ്കിൽ ആറ് മുതൽ പിന്നീട് ഇത്തരം ശ്രദ്ധ അവനിൽ ഉണ്ടായിരിക്കണം എന്നാണ്. അതേപോലെ തന്നെ മറ്റൊരു നിബന്ധന, ബലിയെറുക്കുന്ന മൃഗങ്ങൾക്ക് ന്യൂനത ഉണ്ടാകുവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇതിൽ ന്യൂനതകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ നാല് ന്യൂനതകളെ വ്യക്തമായി പറഞ്ഞു. അർബഉൻ അൽ ഔറാ ഉൽ ബയ്യിനു ഔറുഹ ഔറുഹ വൽ മരീദത്തുൽ ബയ്യിനു മറദുഹ വൽ അർജാ ഉൽ ബയ്യിനു ളൽഉഹ വൽ കസീറു ലത്തി ലാ തുൻഖി, കാഴ്ചശക്തിയില്ലാത്തത്, പ്രത്യക്ഷമായ രോഗമുള്ളത്, മുടന്തുള്ളത്, മജ്ജ നഷ്ടപ്പെട്ട് മെലിഞ്ഞത്, ഇതൊന്നും ബലിയെറുക്കുവാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മാത്രമല്ല അലി ബിൻ അബീ ത്വാലിബ് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ബലിയെറുക്കുന്ന മൃഗത്തിൻ്റെ കാതും കണ്ണുമൊക്കെ ഒന്ന് നോക്കണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതായി ഹദീസുകൾ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ആർക്കും വേണ്ടാത്ത, ഒഴിച്ചിട്ട, അതിൻ്റെ മാംസം പോലും തിന്നുകയില്ല എന്ന് തോന്നുന്ന ഒരു പേരിന് വേണ്ടി നടത്തപ്പെടുന്ന ചടങ്ങല്ല, മറിച്ച് മനസ്സിന് ഇഷ്ടമുള്ള, സംതൃപ്തമായ, സൗന്ദര്യമുള്ള ഒരു മൃഗത്തെ തന്നെയാണ് റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ബലിയെറുക്കേണ്ടത് എന്നാണ്. അതേപോലെ തന്നെ മറ്റൊരു നിബന്ധനയായി നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് തോന്നുന്ന സമയത്തിലല്ല ബലിയെറുക്കേണ്ടത്. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞത് മുതൽ, ദുൽഹജ്ജ് 10 പെരുന്നാൾ, 11, 12, 13 വരെ ഇത്തരം ബലി അനുവദനീയമാണ്. മെൻ ദബഹ ഖബ്ല അൻ യുസല്ലി, പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പാണ് ഒരാൾ അറുക്കുന്നത് എങ്കിൽ, ഫല്യദ്ബഹ മകാന ഉഖ്ര, അതിൻ്റെ സ്ഥാനത്ത് മറ്റൊന്നിനെ അറുക്കട്ടെ, അത് വീട്ടുകാർക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി അറുത്ത മൃഗമായി തീരുന്നതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇനി മരണപ്പെട്ടു പോയ ആളുകൾക്ക് മാത്രമായി നാം ബലിയെറുക്കേണ്ടതില്ല. ഒരാൾ ഒരു ഷെയറിൽ പങ്കാളിയാകുകയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ആടിനെയോ മറ്റ് ഉരുവിനെയോ തനിച്ചറുക്കുകയാണെങ്കിലും, റബ്ബേ അതിൻ്റെ പ്രതിഫലം എനിക്കും എൻ്റെ കുടുംബത്തിലുള്ളവരും ഉണ്ടായിരുന്നവരുമായ അഥവാ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ ആളുകൾക്കൊക്കെ അതിന് പ്രതിഫലം നൽകണേ എന്ന ഒരു നിയത്ത് ഉണ്ടാകാവുന്നതാണ്. ഇവിടെ മുടിയെടുക്കരുത്, നഖമെടുക്കരുത് എന്നൊക്കെ പറഞ്ഞത് ആരാണോ ബലി അറുക്കുന്നത് അയാൾക്ക് മാത്രം ബാധകമാണ്, അതല്ലാതെ കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും ആ നിയമം ബാധകമല്ല. ഷെയർ ചേരുന്ന, അറക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു നിയമം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മരിച്ചവർക്ക് മാത്രമായി ബലി കൊടുക്കുന്ന, മരിച്ചവർക്ക് മാത്രമായി ഉളഹിയത്ത് അറുക്കേണ്ടതില്ല എന്നാണ് സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ പശു ഒട്ടകം ആണ് എങ്കിൽ ഏഴാളുകൾക്ക് വരെ അതിൽ പങ്കാളികളാക്കാവുന്നതാണ്. കാൻ അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യശരീകൂന സബ്അ ഫിൽ ബദന, ഒട്ടകത്തിൽ ഏഴാളുകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിമാർ പങ്കുചേരാറുണ്ടായിരുന്നു എന്നാണ്. പ്രധാനപ്പെട്ട ഒരു സംശയം മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ഉദുഹിയത്തിൻ്റെ മാംസം കൊടുക്കാമോ എന്നാണ്. ഇവിടെ ദീനിൽ അതൊരു ഹറാം ഒരു ഹറാമായി പഠിപ്പിച്ചിട്ടില്ല. പൊതുവെ മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഭക്ഷണം അഥവാ ജൂത ക്രൈസ്തവർ അറുത്തത് പോലും അള്ളാഹുവിൻ്റെ നാം ഉച്ചരിച്ചുകൊണ്ടാണെങ്കിൽ ഭക്ഷിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ദീൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഭക്ഷണം മറ്റുള്ള ആളുകൾക്ക് അനുവദനീയമാണ്. അതുകൊണ്ട് തന്നെ ഉദുഹിയത്തിൻ്റെ മാംസത്തിൻ്റെ വിഹിതം മറ്റുള്ള ആളുകൾക്ക് കൊടുക്കൽ നിഷിദ്ധമാണ് എന്ന് ദീൻ പ്രത്യക്ഷമായി പറയാത്തതുകൊണ്ട് അതൊരു നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് നമ്മൾ പറഞ്ഞുകൂടാം. സ്ത്രീകൾക്ക് ഉദുഹിയത്ത് അറുക്കാമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി അതെ, അനുവദനീയമാണ് എന്നാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ആടിനെ അറുത്ത സംഭവം കാണുവാൻ സാധിക്കും. അറുത്ത മൃഗത്തിൻ്റെ തൊലി അതൊരിക്കലും കൂലിയായി അറവുകാരന് കൊടുക്കാൻ പാടില്ല. അത് പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുക, അതിൻ്റെ കാശ് വിതരണം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പല ആളുകളുടെയും ധാരണ ഉദുഹിയത്തിൻ്റെ മാംസം സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്നാണ്. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് അങ്ങനെയാണ് നിയമം ഉണ്ടായിരുന്നതെങ്കിലും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിക്കുകയുണ്ടായി. നമ്മൾ കത്തി മൂർച്ച കൂട്ടി ഒരുവിൻ്റെ പ്രത്യേകമായ പ്രയാസങ്ങൾ സൃഷ്ടിക്കാതെ അഥവാ അറുക്കുന്ന പശുവിൻ്റെയോ മറ്റു മൃഗത്തിൻ്റെയോ കൺമുമ്പിൽ വെച്ചല്ല നാം കത്തി മൂർച്ച കൂട്ടേണ്ടത്. അള്ളാഹുവിൻ്റെ നാം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മില്ല, അള്ളാഹു മഹാദമിങ്ക വലക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൃഗങ്ങളുടെ ശ്വാസനാടിയും ഈ മൃഗത്തിൻ്റെ ശ്വാസനാളവും ഖണ്ഡനാടിയും അറുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു ഇബാദത്താണ് എന്ന് മനസ്സിലാക്കി കഴിവുള്ള ആളുകളൊക്കെ തന്നെയും ഈ ഒരു ഇബാദത്തിൽ, ഈ ഒരു നുസ്കിൽ പങ്കാളികളാകുക, അതാണല്ലോ സത്യത്തിൽ ബലിപെരുന്നാളിൻ്റെ ഒരു സന്തോഷം എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ദീനനുസരിച്ച് ജീവിക്കുവാനും ദീനിയായ കാര്യങ്ങൾ പരമാവധി ഒരു സൂക്ഷ്മത പുലർത്തുവാനുമൊക്കെയുള്ള ഒരു തോഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാട്ടെ. ആദ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: നാം ഇതുവരെ കേട്ടത് മക്കയുടെ തീരത്ത്
2: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്. ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
3: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പുടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മളൊക്കെ അധ്യാപകരാണ്. അധ്യാപന ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ കേൾപ്പിക്കുന്നവരാണ് കൂടുതൽ. കേൾവിക്കാറ് എന്നതിനപ്പുറം കേൾപ്പിക്കുന്നവരാണ്. കാരണം 35-40-45 മിനിറ്റുകളിലെ ഇടവേളകളിൽ പീരിയഡുകൾ മാറുമ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക്, ഒരു കൂട്ടം കുട്ടികളിൽ നിന്ന് മറ്റൊരു കൂട്ടം കുട്ടികളിലേക്ക്, ഏജ് കാറ്റഗറിയിൽ വരുന്ന 1-ാം ക്ലാസ് കഴിഞ്ഞ 4-ാം ക്ലാസ്, പിന്നെ 2-ലേക്ക്, ചിലപ്പോൾ 7-ലേക്ക്, അങ്ങനെ മാറി മാറി നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി, കുട്ടികൾക്ക് വിദ്യാഭ്യസിപ്പിക്കാൻ വേണ്ടി പോകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ള ടീച്ചിങ് മാനുവൽ, ആ ടീച്ചിങ് നോട്ട്, അത് എത്രയും പെട്ടെന്ന് ആ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് അത് തീർക്കണം, സിലബസ് തീർക്കണം, കുട്ടികളെ കൃത്യമായ പാഠഭാഗങ്ങൾ അവരെ പഠിപ്പിക്കണം എന്ന ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ പുറപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ, ഹാരിസ് മൗലവിയുടെ ഈ ഒരു സംസാരം, അധ്യാപകനാവട്ടെ മറ്റാരുമാകട്ടെ, കേൾപ്പിക്കുന്നവൻ എന്നതിനപ്പുറത്ത് കേൾവിക്കാരനാവുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഉൾക്കാഴ്ച നൽകിയത് ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ്, ഞാനിതുപോലെ ഒരു ഉൾഗ്രാമത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഒരു ഏകദേശം ഒരു ഉൾഭാഗത്തുള്ള ഒരു നാട്ടിലാണ് ഞാൻ അധ്യാപനം നടത്തുന്നത്. അപ്പോൾ 1-ാം ക്ലാസ്സിലെ ഒരു കുട്ടി, ആ കുട്ടിയും നമുക്ക് ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവായിരിക്കും. അപ്പം ആ കുട്ടിയെ ഞാനെപ്പോഴും ഓർക്കുകയാണ്. നമ്മൾ ക്ലാസ്സിലെത്തിയാൽ സലാം പറഞ്ഞ് നമ്മൾ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ വാതിൽക്കിലേക്ക് ഓടി വന്ന് നമ്മുടെ കൈ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി കസേരയിലിരുത്തുന്ന കുട്ടികളിൽ ഒരാളാണ് ആ കുട്ടി. അപ്പം അത്രയും ആക്റ്റീവാണ് ആ കുട്ടി. കുട്ടികൾക്കിടയിൽ പല രൂപത്തിലുള്ളവരുണ്ടാകും. ചിലർ സീറ്റ് ഒന്നും എണീക്കൂല, നമ്മൾ വന്നാലും വന്ന് പതുക്കെ എണീക്കുള്ളൂ. ചിലർ അങ്ങനെയൊന്നും പെട്ടെന്ന് മിംഗ്ലിങ് ആവൂല. പക്ഷെ ഈ കുട്ടി അങ്ങനെയല്ല, നന്നായി ഇടപെടുന്ന ഒരാളാണ്. അതിനനുസരിച്ച് തന്നെ നന്നായി പാഠഭാഗങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയുമാണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ചില കുട്ടികൾ പ്രത്യേകം ഓർക്കും നമ്മൾ മറ്റു കുട്ടികൾക്ക് അപ്പുറം. അതൊരു ഹക്കാണല്ലോ, വാസ്തവമാണ്. അപ്പൊ എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും കുട്ടികൾക്കിടയിൽ അനീതി ഉണ്ടാകാൻ പാടില്ല എന്നത് ശ്രദ്ധിച്ചാലും ഇങ്ങോട്ട് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ച് നമ്മുടെ മനസ്സിൽ ആ കുട്ടിയോടുള്ള എന്താണ് ഓർമ്മയും മറ്റും നിലനിൽക്കും. ഒരു ഏകദേശം ഒന്ന് രണ്ടാഴ്ച ആ കുട്ടിയും പെട്ടെന്ന് ഡള്ളായി. മറ്റു ചില കുട്ടികളെപ്പോലെ സീറ്റിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് വരുമ്പോഴും ആ കുട്ടി ഓടി വരുന്നില്ല, എന്റെ അടുക്കൽ വരുന്നില്ല, അതല്ലെങ്കിൽ എന്റെ കൈ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി സീറ്റിലിരുത്തുന്നില്ല. സലാം പറയുമ്പോൾ ഒരു അശ്രദ്ധയായ മനസ്സുമായി ക്ലാസ്സിലിരിക്കുകയാണ്. ഒന്നാം ക്ലാസ്സിലെ കുട്ടിയാണ്. അപ്പോൾ ഞാനത് നോട്ട് ചെയ്തു, എന്തെങ്കിലും പ്രയാസം ഉണ്ടാകാമെന്ന് കരുതി. പക്ഷെ എനിക്ക് ആ കുട്ടിയുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞില്ല. ഒരു വലിയ ഫാൾട്ടാണത് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക്. പക്ഷെ ഞാൻ എൻ്റെ സിലബസ് എൻ്റെ പാഠം പഠിപ്പിക്കണം, ഈ കുട്ടികളെ കേൾപ്പിക്കണം എന്നുള്ള നിലക്കാണ് ഞാൻ പോകുന്നത് പാഠഭാഗങ്ങൾ. അങ്ങനെ കുറച്ച് കഴിഞ്ഞു നമ്മൾ ഈ ക്ലാസിന്റെ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ ഈ കുട്ടി വളരെ പുറകിലേക്കായി മാർക്കുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ഞാൻ ഈ കുട്ടിയെ ഒരു ദിവസം സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ ഇന്റർവെൽ സമയത്ത് ചായന്റെ സമയത്താണ് വിളിപ്പിച്ചു, ടീ ബ്രേക്കിന്റെ സമയത്ത്. അപ്പൊ ഒരു ചെറിയ എന്തോ ഒരു ലഘുകടി കയ്യിലുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഒരു കഷ്ണം കുട്ടിക്ക് കൊടുത്തു, എന്റെ അടുത്ത് ഇരുത്തി. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന്റെ ഇടക്ക് അവളോട് ചോദിച്ചു ഞാൻ. അപ്പൊ അവള് ഒരാളെ കിട്ടാൻ കാത്തിക്കണ പോലെ ഒരു മഴ പെയ്യുന്ന ആ ഒരു ശക്തമായ നിലക്ക് കുട്ടി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ സംഭവം എന്താന്ന് ചോദിച്ചാല് കുട്ടിയുടെ ഉപ്പ് ഗൾഫിലാണ്. അപ്പോ ഉമ്മയും ഗൾഫിലേക്ക് പോയിട്ടുണ്ട്, കുട്ടിയെ ഒറ്റക്കാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. കുട്ടി ഒറ്റക്കാണ്. ഒറ്റക്ക് മീൻസ് കുട്ടിയുടെ ഉമ്മയുടെയോ ഉപ്പയുടെയോ വല്യപ്പയോ വല്യമ്മ അവരുടെ കൂടെയാണ് നിർത്തിയിട്ട് പോയിട്ടുള്ളത്. പ്രശ്നമൊന്നുമില്ല, പ്രശ്നമുള്ളതല്ല. പക്ഷെ എന്നിരുന്നാലും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാവുന്നതിനപ്പുറത്താണ്. ഒരുപക്ഷെ മാതാപിതാക്കളോട് കളിചേരികളും തമാശകളും ഫോൺ വിളികളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ സംസാരിച്ചൊക്കെ, ഇന്നത്തെ കാലത്ത് അത്രയും അധികം ഈ ടെക്നോളജി വളർന്ന ഒരു കാലമല്ല. ഇപ്പം ഈ മൊബൈൽ ഫോണിലൂടെയും മറ്റും ഈ വീഡിയോ കോളും മറ്റൊന്നുമുള്ള കാലമല്ല. അപ്പം ഈ കുട്ടിക്ക് അതാണ് വിഷമം. കോള് ചെയ്യുന്നുണ്ട്, ഉമ്മയും ഉപ്പയൊക്കെ കോള് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു അനിവാര്യമായ കാര്യത്തിന് അവർ പോയതാണ്. കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായതാണ്. എന്തോ പാസ്പോർട്ടിൻ്റെ മറ്റെന്തോ ഇഷ്യൂ ഉണ്ടായതാണ്. അപ്പൊ ഈ കുട്ടിക്ക് നിസ്സാരമായൊരു സംഗതിയാണ്, പക്ഷെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗൗരവമാണ്. ഉമ്മയും ഉപ്പയും നോക്കുന്നതിലേക്കാളേറെ ആ കുട്ടിയെ വല്യപ്പയും വല്യമ്മയും നോക്കുന്നുണ്ട്. പക്ഷെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒരു ശ്രദ്ധ നഷ്ടപ്പെട്ടപ്പോ ആ കുട്ടിക്ക് മൊത്തത്തിൽ ആ കുട്ടി
3: പ്രയാസപ്പെട്ടു.
2: അപ്പൊ ഞാനൊരു ദിവസം രണ്ടു മൂന്ന് ദിവസം ഞാൻ അതില് ലാഗ് ചെയ്തു ആ കുട്ടിയെ കേൾക്കാൻ. പിന്നീട് ഞാനെന്നും ആ കാര്യം ഞാൻ ഓർക്കും. അധ്യാപന ജീവിതത്തിൽ ഒരു അധ്യാപകൻ മറ്റെല്ലാരേക്കാളും, ഹാരിസ് മോലൈ പറഞ്ഞതുപോലെ, കേൾപ്പിക്കുന്നവനേക്കാൾ അപ്പുറം കേൾവിക്കാരനാകുമ്പോഴാണ് ഏറ്റവും നല്ല ഒരു ബന്ധം നമുക്കിടയിൽ ഉണ്ടാകുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ ഞാൻ ഓർത്തു പോവുകയാണ്.
3: അതെ, ഇതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ ശ്രോതാക്കൾ ഇപ്പോ പിന്നെ സലഫിയുടെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്കൊക്കെ കിട്ടേണ്ടുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ കുടുംബത്തിലേക്ക് ചെല്ലുന്നു, അപ്പം നമ്മുടെ മക്കളെ പേര് ചൊല്ലി വിളിക്കുന്നു, എന്നിട്ട് അടുത്തിരുത്തി എന്താ ഏതാ എന്ന് ചോദിക്കുമ്പോൾ ഇതേ സ്ഥിരമായി ഇത് ചോദിക്കുന്നതോടുകൂടി അത് വല്ലാത്തൊരു ഒരു മാനസിക ബന്ധം നമുക്കിടയിൽ അത് സ്ഥാപിക്കപ്പെടുകയാണ്. അതേപോലെ തന്നെ ഭാര്യയോട് മക്കളോട് നമ്മൾ പണിയെടുക്കുന്ന പിന്നെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരോട്, അപ്പോൾ ഒരു ഒരു എവിടെയും ഇന്ന് ഇപ്പോൾ പിന്നെ നമ്മുടെ ഒരു പിന്നെ അവനവൻ്റെ ലോകത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ കേൾവിക്കാരനാവുക എന്നുള്ളത് വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ തീർച്ചയായും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരു ഒരു അടുപ്പം അത് ഇത്തരത്തിലുള്ള നമ്മുടെ പ്രകൃതങ്ങളിലൂടെ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്.
1: പീസ് റേഡിയോ, റേഡിയോ. Tune to reality. Email hello@peaceradio.com. Phone www.peaceradio.com.
0: സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ശ്രുതി തരംഗം പദ്ധതി. ജന്മനാ കേൾവിശക്തി കുറഞ്ഞ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയും തുടർ ചികിത്സയും ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ മാതൃകാപരമായ പദ്ധതിയാണ് ശ്രുതി തരംഗം. കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് ശസ്ത്രക്രിയയിലൂടെ കോക്ലിയർ ഇംപ്ലാന്റ് വെച്ചുപിടിപ്പിക്കുകയും അതിലൂടെ അവർക്ക് സംസാരശേഷിയും കേൾവിശക്തിയും തിരികെ നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. ശസ്ത്രക്രിയയ്ക്ക് പുറമെ കുട്ടികൾക്ക് ആവശ്യമായ സ്പീച്ച് തെറാപ്പി ഉപകരണത്തിന്റെ അറ്റകുറ്റപ്പണികൾ എന്നിവയും ഈ പദ്ധതിയുടെ ഭാഗമാണ്. ആർക്കെല്ലാം അപേക്ഷിക്കാം? 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കാണ് മുൻഗണന. ഇരു ചെവികൾക്കും കഠിനമായ കേൾവി പരിമിതിയുള്ള കുട്ടികളായിരിക്കണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. BPL അല്ലെങ്കിൽ നിശ്ചിത വരുമാന പരിധിയിലുള്ള APL കുടുംബങ്ങൾ. സർക്കാർ നിയോഗിക്കുന്ന മെഡിക്കൽ പാനൽ ശസ്ത്രക്രിയയ്ക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തുന്ന കുട്ടികൾക്ക് സഹായം ലഭിക്കും. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കാൻ രക്ഷിതാവിന്റെ ആധാർ കാർഡ്, റേഷൻ കാർഡിന്റെ പകർപ്പ്, വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, സർക്കാർ ആശുപത്രിയിലെ ENT ഡോക്ടർ നൽകുന്ന മെഡിക്കൽ റിപ്പോർട്ടും ഓഡിയോഗ്രാമും, കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപേക്ഷാ നടപടികൾ: കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അടുത്തുള്ള ജില്ലാ പ്രോഗ്രാം ഓഫീസിലോ ICDS ഓഫീസിലോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മെഡിക്കൽ കോളേജുകളിലെ സ്ക്രീനിംഗ് കമ്മിറ്റി കുട്ടിയെ പരിശോധിച്ച ശേഷം ശസ്ത്രക്രിയയ്ക്കുള്ള അനുമതി നൽകും. ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാന കാര്യങ്ങൾ: ശസ്ത്രക്രിയ കഴിഞ്ഞാലുടൻ കേൾവി ലഭിക്കില്ല. അതിനുശേഷം നൽകുന്ന ഓഡിറ്ററി വെർബൽ തെറാപ്പി AVT വളരെ പ്രധാനമാണ്. ഇത് മുടങ്ങാതെ നൽകാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഇംപ്ലാന്റ് ചെയ്ത ഉപകരണത്തിന്റെ വാറന്റി കഴിഞ്ഞ് കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് പരിഹരിക്കാനും ഈ പദ്ധതിയിലൂടെ സഹായം ലഭ്യമാണ്. നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ നൽകിയാൽ മാത്രമേ കുട്ടികൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധിക്കൂ എന്നതിനാൽ പ്രായപരിധി കൃത്യമായി ശ്രദ്ധിക്കുക. പീസ് റേഡിയോ. സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആർദ്രം മിഷൻ. കേരളത്തിലെ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളെ രോഗീ സൗഹൃദമാക്കുന്നതിനും കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ എല്ലാവരിലേക്കും എത്തിക്കുന്നതിനുമായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ് ആർദ്രം മിഷൻ. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ അത്യാധുനിക സൗകര്യങ്ങളുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി, ഫാമിലി ഹെൽത്ത് സെന്ററുകളായി മാറ്റുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക ഭാരമില്ലാതെ തന്നെ വിദഗ്ധ ചികിത്സയും പരിശോധനകളും വീടിനടുത്ത് തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദൗത്യം പ്രവർത്തിക്കുന്നത്. പ്രധാന ലക്ഷ്യങ്ങൾ: ആശുപത്രികളുടെ നവീകരണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ ആധുനിക ലാബ് സൗകര്യങ്ങളും ഫാർമസികളുമുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുക, OP സമയം വർദ്ധിപ്പിക്കുക. സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് 2 മണിവരെയായിരുന്ന OP സമയം വൈകുന്നേരം 6 മണിവരെയാക്കി നീട്ടുക. ഇതിലൂടെ ജോലിക്ക് പോകുന്നവർക്കും വൈകുന്നേരങ്ങളിൽ ചികിത്സ ലഭ്യമാകും. രോഗി സൗഹൃദ സേവനം, ആശുപത്രികളിൽ ക്യൂ നിൽക്കുന്നത് ഒഴിവാക്കാൻ ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തുക, മികച്ച കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഒരുക്കുക, ഡോക്ടർമാരുടെ സേവനം കൂടുതൽ കാര്യക്ഷമമാക്കുക. ജീവിതശൈലി രോഗനിയന്ത്രണം, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള പ്രത്യേക ക്ലിനിക്കുകൾ വാർഡ് തലത്തിൽ സംഘടിപ്പിക്കുക. ആനുകൂല്യങ്ങൾ: സൗജന്യ മരുന്നുകൾ, ഗുണനിലവാരമുള്ള മരുന്നുകൾ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും സൗജന്യമായി ലഭ്യമാക്കുന്നു. വിദഗ്ധ ചികിത്സ: ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ഇത് സാധാരണക്കാർക്ക് പ്രാപ്യമാക്കുകയും ചെയ്യുന്നു. ഇ ഹെൽത്ത്: രോഗികളുടെ ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്നു.

0: പരിശോധനകൾ വാർഡ് തലത്തിലുള്ള ഹെൽത്ത് സെന്ററുകളിൽ നടക്കുന്നതായി ഉറപ്പുവരുത്തുക. സർക്കാർ ആശുപത്രികളിൽ സേവനം മെച്ചപ്പെടുത്തുന്നതിനായി പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാനുള്ള സൗകര്യമുണ്ട്.
1: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ അധ്യായം സൂറത്തുൽ ഖാഫ് വചനം 7 ക്ലാസ് എടുക്കുന്നത് ബഹുമാനിയനായ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മ ബഅദ്. 50 അധ്യായം സൂറത്തു ഖാഫിലെ 7 വചനമാണ് ഇൻഷാ അല്ലാ ഇന്ന് പാരായണം ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ 6 ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് കടക്കാം.

0: ഇൻഷാല്ലാ എട്ടാമത്തെ ആയത്ത് മുതൽ പഠിക്കാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: സൂറത്തുൽ ഖാഫ് വചനം 7. ഇന്നത്തെ ഇഫ്ലുൽ ഖുർആനിലൂടെ നമുക്കായി ക്ലാസ് എടുത്തത് ബഹുമാനനായ ജാഫർ സലഫി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ അടുത്തതായി തിരുനബിയോടൊപ്പം സംസാരിക്കുന്നത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. യാത്ര ചെയ്യുന്നവരുമാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും. പക്ഷേ സ്വന്തം വണ്ടിയിൽ സ്വന്തം ഡ്രൈവ് ചെയ്ത് യാത്ര പോകുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളൊന്നിങ്ങനെ മനസ്സിലാക്കി നോക്കാം. ഒരു സ്റ്റിയറിങ് കയ്യിൽ എടുക്കുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെയും മറ്റനേകം ആളുകളുടെയും ജീവൻ്റെ ഉത്തരവാദിത്തമാണ് കയ്യിലെടുക്കുന്നത് എന്ന തിരിച്ചറിവിലായിരിക്കണം ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത്. യാത്ര തുടങ്ങുമ്പോൾ ബിസ്മില്ല എന്ന് പറയാൻ, വണ്ടിയിൽ കയറുമ്പോൾ തന്നെ ബിസ്മില്ല എന്ന് പറയാൻ, എന്നിട്ട് അൽഹംദുലില്ല എന്ന് വാഹനത്തിലിരുന്ന് ഒക്കെ സെറ്റായി കഴിഞ്ഞാൽ അൽഹംദുലില്ല പറഞ്ഞ് പിന്നെ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്നിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അഥവാ ഈയൊരു വാഹനത്തെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നവൻ, അങ്ങനെയുള്ള അള്ളാഹു എത്ര പരിശുദ്ധനാണ്, നമുക്കിതിനെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല, നാം നമ്മുടെ രക്ഷിതാവിങ്കിലേക്കാണ് മടങ്ങിപ്പോകുന്നത് എന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന എല്ലാവരും അറിയുന്നവരായിരിക്കുമെങ്കിലും പലർക്കും ആ വണ്ടിയിൽ കയറി ഇരുന്ന് വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഇത് ചൊല്ലി ഇതിൻ്റെയൊക്കെ നിയന്ത്രണം പൂർണ്ണമായി അള്ളാഹുവിൻ്റെ അടുക്കലാണ്, റബ്ബാണിത് എനിക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത് എന്നൊരു ചിന്തയിൽ ഇത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും നമ്മുടെ ഡ്രൈവിംഗ് എന്നുള്ളത്, നമ്മുടെ യാത്ര എന്നുള്ളത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. നമ്മളുടെ യാത്രകൾ ശരിയാവണം, ബാക്കിയുള്ളവരെന്തോ ആവട്ടെ, അവരും ഇനി നമ്മൾ കാരണം ഒരുപാട് ബ്ലോക്ക് ഉണ്ടാകുന്ന അവസ്ഥയോ നമ്മൾ കാരണം അപകടത്തിൽപ്പെടുന്ന അവസ്ഥയൊന്നും മറ്റുള്ളവർക്ക് ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി നമ്മോട് അറിയിച്ച കാര്യമാണ് മുസ്ലിമു എന്ന് പറഞ്ഞ ആരാണ്, മൻസലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വൈദിഹി. ഒരുത്തൻ്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതരാകുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ഒരുത്തം മുസ്ലിമാകുന്നത് എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാഹനം ഓടിക്കുമ്പോൾ അപകടകരമായ രീതിയിലുള്ള ഓവർടേക്കുകൾ, ഹോൺ അടിച്ചിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കൽ, പിന്നെ ഇതിൻ്റെ വണ്ടിയാണ് ഞാൻ എങ്ങനെയും പോകും എന്നൊക്കെയുള്ള ഒരു അഹങ്കാരത്തിലുള്ള രൂപത്തിൽ മുന്നോട്ട് പോകുന്ന അത്തരം രീതികളൊന്നും ശരിയല്ല. മറിച്ച് എല്ലാവർക്കുമുള്ള റോഡാണ്. ചിലപ്പോൾ റോഡ് ബ്ലോക്ക് ഉണ്ടാവും, തിരക്കുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അർജൻറ്റായിട്ട് യാത്ര ചെയ്യായിരിക്കും, അപ്പോൾ തിരയെ അർജൻറ്റ് എന്നില്ലാതെ മുന്നിൽ പതിയെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും, പതിയെ പോകുന്ന വണ്ടികളുണ്ടാവും, അവരെയൊക്കെ പഴിച്ച് ആക്ഷേപിച്ച് അങ്ങനെയുള്ള ആ ഒരു രീതിയിലേക്ക് ഒരിക്കലും നമ്മൾ മാറരുത്. കാരണം ഇത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഹക്കുത്തൊരീഖ്, വഴിയുടെ അവകാശം എന്നത് എല്ലാവർക്കും അവനവൻ്റേതായ അവകാശങ്ങളുണ്ടല്ലോ. അതിൽ നമ്മൾ കൃത്യമായിക്കൊണ്ട് നമ്മുടേതായൊരു മാന്യതയും മര്യാദയും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും വേണ്ടത് ഒരിടത്തേക്ക് ഇറങ്ങുമ്പോൾ പരമാവധി പറ്റുമെങ്കിൽ പരമാവധി നമ്മൾ നേരത്തെ ഇറങ്ങാനും എന്നിട്ട് പ്രാർത്ഥനകളൊക്കെ ചൊല്ലി വളരെ ആരോഗ്യകരമായ രൂപത്തിലുള്ളൊരു ഡ്രൈവിങ് ശീലിക്കാനും ഒക്കെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. സ്വാഭാവികമായും നേരം വൈകി ഇറങ്ങുമ്പോൾ അത്തരത്തിൽ അർജൻറ്റായി പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് മര്യാദകൾ പാലിക്കാൻ കഴിയുള്ള ട്രാഫിക് റൂൾസ് ലംഘിക്കേണ്ടി വരും. അപകടകരമായ രൂപത്തിൽ ഓവർടേക്ക് ചെയ്യേണ്ടി വരും. മറ്റ് വാഹനങ്ങളെ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്നവരെയൊക്കെ ഭയപ്പെടുത്തുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകും. നടന്നു പോകുന്ന ആളുകളുണ്ടാകും, അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലുണ്ടാകും. അതുപോലെ ചിലപ്പോൾ ചെളിയും മറ്റുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന റോഡുകളായിരിക്കും. റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നവരുണ്ടാകും, മറ്റ് വാഹനങ്ങളുണ്ടാകും. അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മളൊരു ഗട്ടറിലൊക്കെ ചാടിച്ച് മറ്റ് ചളിയൊക്കെ തെറിപ്പിച്ച് അങ്ങനെ പോകുന്നൊരവസ്ഥ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവൻ സംരക്ഷിക്കുക എന്നത് തന്നെയാണ്. അത് സ്വന്തം ജീവനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മളൊരു മൂന്നോ നാലോ ആളുകളെ വലിയ ഒരു ഇരുമ്പിൻ്റെ ദണ്ട് കൊണ്ടൊക്കെ പോയി അടിച്ച് കൊന്നാൽ അവനെക്കുറിച്ച് നമ്മൾ എന്താ പറയുക, വലിയ പരാക്രമി എന്ന് പറയും. എന്നാൽ ഇത് തന്നെയാണ് നമ്മളുടെ ഒരു അലക്ഷ്യമായ ഒരു ഡ്രൈവിങ്ങിലൂടെ മറ്റു പലരുടെയും ജീവൻ അപഹരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ സ്വാഭാവികമായി അവിടെ സംഭവിക്കുന്ന ഒരു കൊലപാതകം തന്നെയാണല്ലോ. ചിലപ്പോൾ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല, നമ്മളൊരു ആവേശപൂർവ്വം ആക്സിലേറ്റർ അമർത്തി മുന്നോട്ടെടുത്തതായിരിക്കും. പക്ഷേ അത് മറ്റുള്ളവരുടെ ജീവൻ അപഹരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളത് നമുക്കൊരിക്കലും അത് തിരിച്ചു കൊടുക്കാൻ പോലും കഴിയില്ലല്ലോ. നഷ്ടപരിഹാരം കൊടുത്താൽ പോലും ഒരിക്കലും ജീവൻ നഷ്ടപ്പെട്ട ഒരാൾക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് സ്വന്തത്തെ നമ്മൾ കൊല്ലാൻ പാടില്ല. ഒരുത്തൻ കയറിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നതും ഓവർ സ്പീഡിൽ ബൈക്കെടുത്ത് പോയി ട്രക്കിനടിയിൽ പെട്ട് ചതഞ്ഞറിഞ്ഞ് മരിക്കുന്നതും ആത്മഹത്യ തന്നെയാണ്. അത് ബോധപൂർവ്വം ഇങ്ങനെ യാത്ര ചെയ്താൽ ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കാൻ ഒരുപാട് സാധ്യതകളും മറ്റുമുണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ ആ പോകുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒരു കരുതൽ ആവശ്യമായ രംഗമാണ് എന്ന് തിരിച്ചറിയുക. വലാ തഖ്തുലു അൻഫുസക്കും ഇന്നല്ലാഹ കാ നബിക്കും റഹീമ, സൂറത്തു നിസാഇൻ്റെ 29-ാമത്തെ ആയത്താണ്. നിങ്ങൾ സ്വന്തത്തെ നശിപ്പിക്കരുത്, സ്വന്തം കൊല്ലരുത്. അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാണെന്ന് കൃത്യമായി നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അമിത വേഗം അത് ജീവിതം അപകടത്തിലാക്കും. അതുപോലെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഹെൽമറ്റ് ധരിക്കാനും കാറിൽ പോകുന്നവർ സീറ്റ് ബെൽറ്റ് ധരിക്കാനും സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എപ്പോഴെങ്കിലും ഒരു പോലീസ് ചെക്കിങ്ങോ മറ്റോ അല്ലെങ്കിൽ ഒരു AI ക്യാമറ വരുന്നിടത്ത് മാത്രം ശ്രദ്ധിക്കേണ്ട, ബോധ്യപ്പെടുത്താനും ഫൈൻ ഒഴിവാക്കാനും ചെയ്യേണ്ട കാര്യമല്ല, സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും ദീനിയായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്ന, നിസ്കരിക്കുന്ന, നല്ല ദേവപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളിൽ പോലും കാണാത്തൊരു കാര്യമാണ് ഒരു ട്രാഫിക് മര്യാദ പാലിക്കുന്നില്ല എന്നുള്ളത്. അതൊരിക്കലും ശരിയല്ലല്ലോ. നമ്മൾ എവിടെയും നമ്മൾ മുസ്ലിമായിരിക്കണം. ഒരു മുസ്ലിമായിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃക കാണിക്കുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. റസൂൽ പറഞ്ഞല്ലോ, പിന്നെ ഗുസ്തിയിൽ മറ്റുള്ളവനെ കീഴടക്കുന്നവനല്ല ശക്തൻ, ലൈസ ശദീദു ബിസ്സുറ ഇന്നമ ശദീദുല്ലദീ യംലിക്കു നഫ്സഹു ഇൻദൽ ഖളബ്, ദേഷ്യം വരുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നവനാണ് ശക്തൻ എന്നുള്ളത്. പലപ്പോഴും ചില ചെറിയ ഒരു ജംഗ്ഷനിൽ ഒരു ട്രാഫിക് ജാം ഉണ്ടാവുമ്പോൾ, അതുപോലെ നമ്മളൊരു അർജൻറ്റായ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ഒരു ഓട്ടോറിക്ഷ നമ്മളുടെ മുന്നിൽ പോകുന്നുണ്ട്, അതിനുള്ള ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇടുങ്ങിയ റോഡൊക്കെയാണ്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും കോപത്തിലേക്ക് ഒളബിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവിടെ സ്വയം നിയന്ത്രിക്കാനും സംയമനം പാലിക്കാനും വേണ്ട രീതിയിൽ കാര്യങ്ങൾ ക്രിയാത്മകമായി ബോധപൂർവ്വം ഏറ്റവും നല്ല രീതിയിൽ ഇടപെട്ട് ചെയ്യുക എന്നതല്ലാതെ വൈകാരികമായി ഒരുപാട് ഹോണടിച്ച് അപ്പുറത്തും ഇപ്പുറത്തുള്ള വണ്ടികളൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളൊരു ഡ്രൈവിംഗ്, അങ്ങനത്തെ ഒരു ഹാർഡ് ഡ്രൈവിങ്ങിലേക്ക് ഒരിക്കലും നമ്മൾ മാറരുത്. റോഡ് എന്നുള്ളത് ഒരിക്കലും ഒരു റേസല്ല, അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. റോഡ് എന്നുള്ളത് യാത്രക്കുള്ളൊരു ഇടമാണ്. അവിടെ രോഗികൾ യാത്ര ചെയ്യുന്നുണ്ടാകും, കുട്ടികളുമായി യാത്ര ചെയ്യുന്നവരുണ്ടാകും, അതുപോലെ തന്നെ മയ്യത്തുമായി പോകുന്ന ആംബുലൻസുകളുണ്ടാകും, പ്രൈവറ്റ് ബസ്സുകളുണ്ടാകും, KSRTC ഉണ്ടാകും, ലോഡുമായി പോകുന്ന ചരക്ക് വാഹനങ്ങളുണ്ടാകും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങാൻ. അതല്ലാതെ ഇത് നമ്മൾ എൻ്റെ വണ്ടിയാണ്, ഞാൻ എനിക്കങ്ങോട്ട് പോകണം, ബാക്കിയുള്ളവരൊക്കെ മാറിത്തരണം എന്നൊക്കെ നമുക്ക് സ്വപ്നം കാണാമെന്നല്ലാതെ അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. ഒരു വിവേകത്തോടു കൂടെ റോട്ടിൽ ഇടപഴകാൻ സത്യവിശ്വാസികൾക്ക് സാധിക്കുമ്പോഴേ നമ്മളൊരു യഥാർത്ഥ മുസ്ലിമായി മാറുകയുള്ളൂ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, പ്രത്യേകിച്ച് വഴിയിലൊരു തടസ്സം നമ്മൾ കാരണം, നമ്മളൊന്ന് ലൈന് തെറ്റിച്ച് മുന്നിലേക്ക് കയറിയതിൻ്റെ പേരിൽ റോട്ടിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. കാരണം റസൂൽ പറഞ്ഞു ഇമാത്തത്തുൽ ആദാനി ത്വരീഖ്, സദഖ, വഴിയിൽ നിന്ന് ഉപദ്രവകരമായ കാര്യം നീക്കുന്നത്, വഴിയിലൊരു ബ്ലോക്ക് നീക്കുന്നത് സദഖയാണെന്ന് പറഞ്ഞ റസൂലിൻ്റെ അനുയായികൾ പോയിട്ട് ലൈന് തെറ്റിച്ചിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുന്നൊരു കാര്യം അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നമ്മളൊക്കെ പല കാര്യങ്ങൾ, ഭക്ഷണമൊക്കെ കഴിക്കും, വണ്ടിയിൽ നിന്ന് സ്നാക്സ് കഴിക്കും, മിഠായികൾ കഴിക്കും കുട്ടികൾ, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, കവറുകൾ, മറ്റ് പേപ്പറുകളൊക്കെ റോട്ടിൽ റോഡ് സൈഡിലേക്ക് അങ്ങോട്ട് എറിഞ്ഞ് നമ്മളങ്ങോട്ട് പോവുക എന്നൊരു ശീലം അതൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ മുസ്ലിമാണ്. ഒരു മുസ്ലിമിൽ നിന്ന് അത്തരം കാര്യങ്ങൾ ഉണ്ടാവരുത് എന്ന് നമ്മൾ തീരുമാനമെടുക്കണം. അതുപോലെ യാത്രക്കാരോടും നടന്നു പോകുന്ന ആളുകളോടൊക്കെ ഒരു കരുണ നമുക്ക് കാണിക്കണം. നമ്മൾ വലിയ വണ്ടിയിൽ പോവുകയാണ്, മറ്റുള്ളവരൊക്കെ എന്തോ ആവട്ടെ, അവരൊക്കെ ഒരു ലോക്കൽസ് എന്ന രീതിയിലുള്ളൊരു പെരുമാറ്റം നമ്മളിൽ നിന്ന് ഉണ്ടാവരുത്. റഹിമൂൻ ഇർഹമുഹുർ റഹ്മാൻ, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരോടാണ് പരമകാരുണികനായ അള്ളാഹു നമ്മോട്, അപ്പോഴേ നമുക്ക് റബ്ബിൻ്റെ കാരുണ്യം കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അശ്രദ്ധ ഒരു ജീവിതം മാത്രമല്ല, ഒരുപാട് ജീവിതങ്ങളായിരിക്കും അവസാനിപ്പിക്കുക എന്ന തിരിച്ചറിവുണ്ടായിരിക്കണം. റോഡിൽ നിങ്ങൾ കാണിക്കുന്നത് ഡ്രൈവിംഗ് സ്കില്ലല്ല, മറിച്ച് നമ്മുടെ സ്വഭാവമായിരിക്കും. അതിനനുസരിച്ചുള്ള രൂപത്തിൽ നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: നാം ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം. നമ്മോട് സംസാരിച്ചത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് കഥ പറയാം. കുരുന്നുകൂട്ടുകാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കഥ പറയാം എന്ന പ്രോഗ്രാമിൽ ഇപ്പോൾ ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടുള്ള കഥയാണ് നാം കേൾക്കുന്നത്. കഥ പങ്കുവച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടി നമുക്കൊപ്പം ചേരുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് സ്വാഗതം. ഇസ്ലാമിക ചരിത്രത്തിലെ ഖുലഫാ ഉറാഷിദീങ്ങളുടെ ചരിത്രകഥയാണ് കഥ പറയാം പരിപാടിയിൽ നമ്മൾ പറയാൻ തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒന്നാം ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത് കൂട്ടുകാർ കേട്ടില്ലേ? ശേഷം അദ്ദേഹത്തിലേക്ക് ചേർത്ത് വെക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. സുദ്ദീഖ്, അബൂബക്കർ റളിയല്ലാഹുവിന് സുദ്ദീഖ് എന്ന പേര് ലഭിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? നമുക്ക് ആ കഥയൊന്ന് കേട്ടാലോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇസ്ലാമിലെ ഒരു കാര്യം ആരോട് പറഞ്ഞാലും ആദ്യഘട്ടത്തിൽ അവർ സംശയിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നില്ല. ഒട്ടും സംശയം കാണിക്കാതെ അത് സ്വീകരിക്കുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ സമീപം എന്തോ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട അബൂജഹൽ നബിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, ഇന്നെന്താ പുതിയ വല്ല വാർത്തയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഉണ്ടല്ലോ. ഇന്ന് രാത്രി ഞാൻ ജിബ്രീലിന്റെ സഹായത്തോടെ ജറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് ആകാശലോകത്തേക്കും പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ജറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടത്തിയ ആ യാത്രയുണ്ടല്ലോ, എന്തായിരുന്നു ആ യാത്രയുടെ പേര്? ഈ പറഞ്ഞ യാത്ര ഓർമ്മയുണ്ടോ? ആ, ഇസ്റാ അല്ലേ, പിന്നെ മിഅ്റാജ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശത്തിലേക്ക് നടത്തിയ യാത്ര, അതാണ് ഇസ്റാ. മറ്റേതോ മിഅ്റാജ്. ഈ യാത്രയെക്കുറിച്ചാണ് നബി പറഞ്ഞത്. ഇത് കേട്ട അബൂജഹൽ പരിഹാസത്തോടെ ചോദിക്കണേ എന്താന്നോ, എന്നിട്ട് നേരം പുലരുമ്പോഴേക്കും ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, അതെ, അന്നത്തെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്താൻ മാസങ്ങളോളം യാത്ര ചെയ്യേണ്ടിയിരുന്നു. നബിയെ കളിയാക്കാൻ പുതിയൊരവസരം കിട്ടിയ സന്തോഷത്തോടെ അബൂജഹൽ കൂട്ടുകാരോടൊക്കെ വിളിച്ചു പറഞ്ഞു, ഏയ് സഹോദരങ്ങളെ, വരുവീൻ, ഇതാ മുഹമ്മദിന്റെ ഒരു പുതിയ വാർത്ത വന്നിരിക്കുന്നു. ആളുകളൊക്കെ ചുറ്റും തടിച്ചുകൂടി. അക്കാര്യം നബിയുടെ അനുയായികൾ വിശ്വസിക്കില്ല എന്ന് അബൂജഹൽ പോലും കണക്കുകൂട്ടി. കാരണം എന്താ, ഇത് നബിയുടെ കൂടെയുള്ള ആരും വിശ്വസിക്കാൻ ചാൻസില്ല, അത്രയും അവിശ്വസനീയമായൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിങ്ങളെ തെറ്റിക്കാൻ അതുകൊണ്ട് തന്നെ ഈ കാര്യം പറഞ്ഞ് മുസ്ലിങ്ങളെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ അവസരമായിട്ട് കണ്ടു. എന്നിട്ട് അവരൊരു സംഘം അബൂബക്കർ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറയാണ്, അബൂബക്കർ, നിന്റെ കൂട്ടുകാരൻ പറഞ്ഞത് നീ കേട്ടോ? അവൻ ബൈത്തുൽ മുഖദ്ദസിലേക്കും ആകാശലോകത്തേക്കും പോയത്രേ, പുലരുന്നതിന് മുമ്പ് ഇങ്ങ് മടങ്ങി വരികയും ചെയ്തു പോലും. ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വാസമാവുന്നുണ്ടോ? ഒരിക്കലും വിശ്വസിക്കില്ല എന്ന ധാരണയോടുകൂടി തന്നെ നബിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടാണ് അവരിത് പറയുന്നത്. ഇത് കേട്ടുകഴിഞ്ഞ ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒട്ടും സംശയമില്ലാതെ മറുപടി നൽകി. എന്താ പറഞ്ഞെന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്, എനിക്കൊരു സംശയവുമില്ല. അതിനേക്കാൾ വലിയ എത്രയോ കാര്യങ്ങളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആകാശലോകത്തുനിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന വാർത്തകളിൽ വിശ്വസിച്ച ആളുകളാണ് ഞങ്ങൾ. അതിനേക്കാൾ വലുതാണോ ഇത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയുടെ അടുത്തേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം നബിയോട് പോയിട്ട് ചോദിച്ചു, പ്രവാചകരെ, അങ്ങ് സത്യസന്ധനാണ്, അല്ലാഹുവാണ് സാക്ഷി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഏതൊരു കാര്യവും ഒരിക്കലും സംശയിക്കാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതുപോലെ വിശ്വസിച്ചു. അത് അദ്ദേഹം ജീവിതത്തിൽ പുലർത്താൻ അതുപോലെ ശ്രമിക്കുകയും ചെയ്തു. അക്കാരണത്താലാണ് അദ്ദേഹത്തിന് സിദ്ദീഖ്, സത്യം അംഗീകരിക്കുന്നവൻ എന്ന ബഹുമതി നാമം പ്രവാചകൻ നൽകിയത്. അങ്ങനെ അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നായി മാറി. കഥ കേട്ടല്ലോ, അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് വീണ്ടും കേൾക്കാം കേട്ടോ. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇനിയുണ്ട്. അപ്പൊ കഴിഞ്ഞ ഭാഗത്ത് കേട്ട ചരിത്രവും അതിലുള്ള പാഠങ്ങളും ഒക്കെ എഴുതി വെക്കണം കേട്ടോ കുഞ്ഞുമക്കളെ, ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് വീണ്ടും അതിൻ്റെ അടുത്ത ഭാഗം കേൾക്കണം കേട്ടോ. അടുത്ത കഥ പറയാൻ പരിപാടിയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്ന വാക്കിന് എങ്ങനെ അർഹനായി എന്നതായിരുന്നു ഇന്നത്തെ കഥയിലൂടെ കുരുന്നുകൾ മനസ്സിലാക്കിയത്. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കഥ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുസ്സലാം വീട്ടി.
8: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്വരം, അഷ്റഫുൽ അംബിയ എന്ന വരികൾ ആലപിക്കുന്നത് ലൈബ മഞ്ചേരി.

0: മാഷാല്ലാ, പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അഷ്റഫുൽ അംബിയ എന്ന വരികൾ തുടങ്ങുന്ന ഗാനം ആലപിച്ചത് ലൈബ മഞ്ചേരി.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഖുർആൻ പാഠങ്ങൾ. അറിവ് നേടുക, പകർന്നു നൽകുക, ഈ വിഷയത്തിലാണ് ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പരിപാടി നാം കേൾക്കുന്നത്. അവതരണം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറിവിൻ്റെ മഹത്വം നാം ഏവരും മനസ്സിലാക്കിയതാണ്. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ഖുർആനിക വചനങ്ങളിലൂടെ നാം അറിവിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടവരാണ്. കാരണം നമ്മെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അറിവാണ്. ഈ ജീവിതത്തിലെ എല്ലാ അന്ധകാരങ്ങളെയും അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ, അസാംസ്കാരിക പ്രവണതകളുടെ അന്ധകാരങ്ങളെ ഇല്ലാതെയാക്കി ശരിയായ വിശ്വാസവും ആദർശവും ആചാരങ്ങളുമെല്ലാം നാം മനസ്സിലാക്കുന്നത് ശരിയായ അറിവിലൂടെയാണ്. നമ്മുടെ ഇഹപര വിജയത്തിൻ്റെ ആധാരമായി നിലകൊള്ളുന്നത് അറിവാണ് എന്ന് ചുരുക്കം. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ പറഞ്ഞത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ മതത്തിൽ അറിവ് നൽകും. അപ്പോൾ മതത്തിൽ അറിവ് നേടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ അറിവ് നാം നേടുമ്പോൾ അതിൻ്റെ കൂടെ നാം ഉൾക്കൊള്ളേണ്ടുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. എന്താണത്? നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ അറിവ് നേടുക സാധ്യമല്ല. പലർക്കും പല നിലക്കുമുള്ള ജീവിത വ്യവഹാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ പരസ്പര സഹകരണം അത്യാവശ്യമാണ്. അറിവ് പകർന്നു നൽകുന്ന വിഷയത്തിലും നാം നേടിയ അറിവ് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിലും അങ്ങേയറ്റത്ത സഹകരണ മനോഭാവം നമുക്കുണ്ടാകണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നിങ്ങളിൽ ഒരാൾക്കും തന്നെ തനിക്ക് താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ വിശ്വാസികളാവാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് നാം നേടുന്ന അറിവുകൾ നാം പരസ്പരം കൈമാറാൻ തയ്യാറാവണം. അതേപോലെ തന്നെ ഇസ്ലാമിന് വേണ്ടിയും അതേപോലെയുള്ള മറ്റു അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയും ഒട്ടനവധി ശുഗലുകളിൽ, ജോലികളിലും മറ്റും ഏർപ്പെടേണ്ടി വരുന്ന ആളുകളുണ്ടാകാം. അത്തരം ആളുകൾക്കൊക്കെ എപ്പോഴും ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ അടുക്കൽ പോയിരുന്നു കൊണ്ട് ദീന് കരസ്ഥമാക്കുവാൻ സാധിച്ചു എന്ന് വരികയില്ല. അല്ലെങ്കിൽ ചില സന്ദർഭത്തിൽ അവർക്ക് സാധിക്കും, മറ്റു ചില സന്ദർഭത്തിൽ അവർക്ക് സാധിക്കുകയില്ല. ഇത്തരം സന്ദർഭത്തിലൊക്കെ എന്താണ് നാം ചെയ്യേണ്ടത് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വചനമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 9:122 വചനം. പരിശുദ്ധ ഖുർആനിലെ 9:122 വചനം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറു കാഫ. സത്യവിശ്വാസികൾ ഒന്നടങ്കം പ്രവാചകനെ വിട്ട് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടരുത്. പിന്നെയോ, ഫലൗല നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ ലിയതഫഖഹു ഫിദ്ദീനി വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. പിന്നെ എന്താണ് വേണ്ടത്? എല്ലാ വിഭാഗത്തിൽ നിന്നും ഒരു സംഘം യുദ്ധത്തിന് ഇറങ്ങിപ്പോവട്ടെ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകനെ ഉപദ്രവിക്കുവാനും എല്ലാ നിലക്കും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഇല്ലാതെയാക്കുവാനും ശത്രുക്കൾ എമ്പാടും ശ്രമിച്ചിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ പ്രവാചകന് മതപരമായ വിജ്ഞാനം വഹിയായി ആകാശലോകത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിന് ശത്രുക്കളെ പ്രതിരോധിക്കേണ്ടെന്ന് ആവശ്യമുണ്ട്. അതോടൊപ്പം പ്രവാചകന് ലഭിക്കുന്ന വഹീൻ്റെ ആ വഹയിലൂടെ ലഭിക്കുന്ന അറിവുകൾ കരഗതമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും രാഷ്ട്രത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ടാൽ പ്രവാചകന്റെ അടുക്കൽ നിന്ന് ദീനു പഠിക്കാൻ ആളുകളില്ലാതെയായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുണ്ടാവാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, അതിനുള്ള മാർഗമെന്താണ്? ഒരു വിഭാഗം പ്രവാചകന്റെ അടുക്കൽ ഉണ്ടാവട്ടെ. പ്രവാചകൻ യുദ്ധത്തിന് പോവുകയാണെങ്കിലും ആ പ്രവാചകനിൽ നിന്ന് അവർക്ക് ഇൽമു പഠിക്കാൻ സാധിക്കും. ലിയതഫഖഹു ഫിദ്ദീൻ, അവർക്ക് മതത്തിൽ അറിവ് നേടാൻ കഴിയും. വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം, അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയെല്ലാം പോയിട്ടുള്ള സൈന്യങ്ങൾ തിരിച്ചു വന്നാൽ ആ സൈന്യങ്ങൾക്ക് അത്രയും ദിവസം അവരില്ലാതിരുന്ന സന്ദർഭത്തിൽ അവതരിച്ചിട്ടുള്ള പുതിയ ആയത്തുകൾ, പുതിയ മതനിയമങ്ങൾ, അത് ഇവർക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇങ്ങനെ ഒരു ഇൽമ് അതിന് സന്നിഹിതരാകാത്ത ആളുകൾക്ക്, അറിയാത്ത ആളുകൾക്ക് പകർന്നു കൊടുക്കാനും അവർക്ക് കൂടി ആ ദീനികാര്യം മനസ്സിലാക്കുവാനും സാധിക്കും. എല്ലാവരും പ്രവാചകനെ വിട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. മറിച്ച് ഒരു സംഘം എപ്പോഴും പ്രവാചകന്റെ കൂടെ ഉണ്ടാവുകയും പ്രവാചകനിൽ നിന്ന് അറിവ് നേടുകയും എന്നിട്ട് അത് എത്തിയിട്ടില്ലാത്ത തങ്ങളുടെ മറ്റു സഹോദരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ ഇൽമ് വ്യാപിപ്പിക്കണം. ഒരാളിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കാൻ പാടില്ല. എല്ലാവരിലേക്കും അത് എത്തണമെന്ന വലിയ ഒരു പാഠമാണ് സൂറത്തു തൗബയിലെ 122-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. ഈ ഒരു യാഥാർത്ഥ്യത്തെ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടവരായിരുന്നു മഹാന്മാരായ സ്വഹാബികൾ. നിങ്ങൾ നോക്കൂ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, കുൻതു അന വജാറുല്ലി മിനൽ അൻസാർ, ഞാനും അൻസാറുകളിൽപ്പെട്ട എൻ്റെ ഒരു അൽവാസിയായ എൻ്റെ ഒരു സഹോദരനും. ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് വക്കുന്ന നതനാവബു നുസൂല അല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻസിലു യൗമ വ അൻസിലു യൗമ. ഞങ്ങൾ നബിയുടെ അടുത്ത് ഊഴം വെച്ചായിരുന്നു പോവാറുണ്ടായിരുന്നത്. അത് ഞങ്ങൾ പരസ്പരം ഉണ്ടാക്കിയെടുത്തൊരു ധാരണയായിരുന്നു. നീ പോകുമ്പോൾ ഞാൻ എൻ്റെതായ ഷുഗുലുകളിൽ ഏർപ്പെടും, ഞാൻ പോകുമ്പോൾ നിനക്ക് നിന്റെ കാര്യം ചെയ്യാം. അങ്ങനെ ഫൈദ നസൽതു ജിതുഹു ബിഖബരി ദാലിക അൽയൗമി മിനൽ വഹി വഗൈരിഹി, ഞാൻ നബിയുടെ അടുത്ത് പോയാൽ അന്ന് കിട്ടിയ അറിവുകളും കാര്യങ്ങളുമൊക്കെ ഞാൻ എൻ്റെ സഹോദരൻ എത്തിച്ചു കൊടുക്കും. വൈദ നസല ഫഅല മിസ്ല ദാലിക്, ഇനി ഞാൻ പോകാത്തന്ന് എൻ്റെ ആ സഹോദരൻ പോകും, അയാൾക്ക് കിട്ടിയ അറിവുകൾ അയാൾ എനിക്ക് പകർന്നു തരും. ഇങ്ങനെ ഊഴം വെച്ചായിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്നത്. സഹോദരങ്ങളെ, നാം നേരത്തെ പരിചയപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ ആ വചനത്തിലും അതേപോലെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട്. നാം പരമാവധി അറിവ് നേടുന്നവരാവുക. ആ അറിവ് നമുക്കൊണ്ട് സാധിക്കുന്നത്ര നമ്മുടെ സഹോദരങ്ങൾക്കും എത്തിച്ചു കൊടുക്കുക. പലർക്കും പല നിലക്കുമുള്ള ഷുഗലുകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ആ ഷുഗലുകളുടെ പേര് പറഞ്ഞ് എല്ലാവരും ജോലിയിൽ എന്നും ഏർപ്പെടുക, അങ്ങനെയല്ല. എല്ലാവരും പഠിക്കൽ മാത്രം, ദുനിയാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക, ഇങ്ങനെയുമല്ല. പിന്നെയോ, ഇത് രണ്ടും നടക്കേണ്ടതുണ്ട്. അതിന് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യം വരും. ഇപ്രകാരം പരസ്പരം സത്യവിശ്വാസികൾ ഒരു ധാരണയിലെത്തി അവർ ഇൽമ് നേടുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ആ വിഷയത്തിലൊരു പരസ്പര സഹകരണമുണ്ടായാൽ അറിവിൻ്റെ മേഖലയിൽ ഒരുപാട് ഉയരാൻ നമുക്ക് സാധിക്കും. ഈ ഒരു വലിയ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ സമാപിക്കുന്നു. അറിവ് നേടുക, പകർന്നു നൽകുക, ഈ വിഷയത്തിലായിരുന്നു ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പരിപാടി നാം കേട്ടത്. അവതരിപ്പിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവുമൊക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്ക്

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപ്പൊ എനിക്ക് ഇന്നലെ ശരിക്കും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുമായി ബന്ധപ്പെട്ട ഒരു ഒരു സംഭവം, അത് ഭയങ്കര ഒരു സ്വാധീനമായി തോന്നി. അതായത് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ശിഷ്യന് ജയിലിൽ ഇരിക്കുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ ഒരു വാചകം, ജയിലാണ് അദ്ദേഹത്തിന് അടച്ചിരിക്കുന്നത്, അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വക്കാന യഖൂലു ഫീ മഹ്ബസിഹി ഫിൽ ഖൽഅ, ആ ഖൽഅയിൽ അദ്ദേഹം പറയാണ്, ലൗ ബദൽതു മിൽ അഹാദിഹിൽ ഖൽഅ ദഹബൻ, ഈ ജയിലറ മുഴുവനും സ്വർണ്ണമായിട്ട് ആ സ്വർണം ഞാൻ ചെലവഴിക്കുകയാണെങ്കിൽ, മാ അദല ഇന്ദി ശുക്ര ഹാദിഹി നിഅമ, അതൊരിക്കലും എനിക്ക് ഈ ജയിലിൽ പിന്നെ അള്ളാഹുവിന് ദിക്റു ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പടച്ചോനുമായി ഇബാദത്തിലേക്ക് മുഴുകാൻ കിട്ടിയ ഒരു അവസരം, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയമത്തായി ഞാൻ മനസ്സിലാക്കുകയാണ്. ആ നിയമത്ത് ഒരിക്കലും ഈ ഭൂമി അല്ലെ ഈ റൂമ് നിറയെ കല നിറയെ സ്വർണം നിറച്ചിട്ട് അത് ചെലവഴിക്കണിൽ പോലും അതിന് തുല്യമാകൂല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്. അപ്പം ഇത് ശരിക്ക് എന്താണ് നമുക്ക് ഒരു ഒരു വിശ്വാസിക്ക് നൽകുന്ന പ്രചോദനം, അത് വല്ലാത്തൊരു പ്രചോദനമാണ്.
3: നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ തുടർച്ചയാണിത്. അതായത് വ്യക്തി എന്നുള്ള നിലക്ക് അവനവൻ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ ഘട്ടങ്ങളെ അതിലെ അനുഗ്രഹത്തെയാണ് ഓർത്തെടുക്കുന്നത്. അപ്പം ജയിലിലടക്കപ്പെട്ട് കഴിയുമ്പോൾ അതിനെ ഒരു അനുഗ്രഹമായി മനസ്സിലാക്കുന്നു, അതിൻ്റെ പുണ്യത്തെ പ്രതീക്ഷിക്കുന്നു. ഒരാൾ രോഗിയാകുമ്പോൾ ആ രോഗിക്കുള്ള ഒരുപാട് ഓഫറുകളുണ്ട്, ആ ഓഫറുകളിലേക്ക് മനസ്സിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗപീഠകൾക്കിടയിലും അയാൾക്കൊരു പ്രതീക്ഷയും ഒരാശ്വാസമൊക്കെ ഉണ്ടാകും. ഇതിപ്പം എൻ്റെ ശ്വാസം നിലക്കുന്നത് വരെയുള്ളൊരു കാര്യമുള്ളൂ, എൻ്റെ ഇമാം പോകാതിരുന്നാൽ മതി എന്നുള്ളൊരു മനോനില ഉണ്ടാകും.
2: അതെ, അപ്പോൾ ശരിക്ക് ഇബ്നുൽ ഖയ്യിം വീണ്ടും അദ്ദേഹം പറഞ്ഞ പോലെ, ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വാചകം നമുക്കൊക്കെ അറിയാം, അതിൽ അദ്ദേഹം പറയുന്നത് മാ യസ്നൗ അഅദാ ഉബി, എൻ്റെ ആദർശ ശത്രുക്കൾക്ക് എന്നെ എന്താ ചെയ്യാൻ പറ്റുക.
3: അതെ,
2: അദ്ദേഹം പറഞ്ഞ അവിടെ വാക്കുണ്ട്,
3: ഇന്ന ജന്നത്തി വബുസ്താനി ഫിസദരി.
2: ആ അതെ, ഇന്ന ജന്നത്തി വബുസ്താനി ഫിസദരി ഇൻ റുഹ്തു ഫഹിയ മഅി ലാ തുഫാരിഖുനി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇൻ ഹബസി അത് ഖൽവ വഖത്ലി ഷഹാദ വഇഖ്റാജി മിൻ ബലദി സിയാഹ. ശരിക്ക് ഒരാളെ ഒരു ഒരു വിശ്വാസിനെ ഇവിടെ പരമാവധി ചെയ്യാൻ പറ്റുന്ന ഒന്നുകിൽ കൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ നാട് കടത്താൻ പറ്റും, അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടുവിടാൻ പറ്റും. ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഈ മൂന്ന് സംഗതിയാണ്. ആ മൂന്നിനെ അദ്ദേഹം സ്വീകരിച്ച ആ വാചകം, അതിൻ്റെ ബാക്കിയാണ് നേരത്തെ ആ പറഞ്ഞ ഈ ഇത് അവിടെ ജയിലിൽ കിടക്കുമ്പോൾ ഇത് മൊത്തം എനിക്ക് പിന്നെ സ്വർണമായി ചെലവഴിക്കാൻ കിട്ടുന്നതിനേക്കാളും വലിയ പിന്നെ ഖൈറായി ഞാൻ നിയമത്തായി ഇത് ഞാൻ കാണുന്നു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യം പറയാണ് അദ്ദേഹം പറഞ്ഞതായിട്ട്.
3: അതിന്റെ ആശയം കൂടി പറഞ്ഞോളൂ, അപ്പോഴായിരിക്കും ശ്രോതാക്കൾക്ക് വ്യക്തത വരിക.
2: അതായത് ഷെയ്ഖുൽ ഇസ്ലാം തൗഹീദിന് വേണ്ടി ശരിക്ക് പിന്നെ പ്രബോധന ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ പിന്നെ നമുക്കറിയാം തൗഹീദിന് വേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അറിവുകൊണ്ടും ജിഹാദ് ചെയ്ത ഇസ്ലാമിക ചരിത്രത്തിലെ ഉജ്ജ്വലമായൊരു ജീവിത രൂപമാണ് സത്യത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം.
3: അതെ,
2: അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാമിനെ കൊണ്ട് ജയിലിലടക്കാണ് ബിദഅത്തിന്റെയും ഷിർക്കിന്റെയും ആളുകള്. അപ്പോ അതിന് അദ്ദേഹം സ്വീകരിക്കുകയാണ്. അതായത് പിന്നെ ആളുകള് ദുനിയാവില് വിചാരിക്കുന്നത് ദുനിയാവിലെ പിന്നെ സുഖമാണ്, അല്ലെങ്കിൽ സ്വന്തം വീട്, അല്ലെങ്കിൽ കുറെ സുഖങ്ങൾ മനുഷ്യന്മാര് സങ്കല്പിച്ച സംഗതികളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണ്, എന്റെ സ്വർഗവും എന്റെ
3: പിന്നെ ജന്നത്തി വബുസ്താനി ഫിസദരി, എന്റെ സ്വർഗവും എന്റെ പൂന്തോപ്പും ഒക്കെ എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു. നിങ്ങൾ എന്നെ
2: എവിടെ
3: കൊണ്ടിട്ടാലും എനിക്കത് ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന ഫീലിംഗ് കിട്ടുള്ളൂ. നിങ്ങൾ അങ്ങനെ ഞെട്ടിക്കണ്ട എന്നാണ് എന്റെ അർത്ഥം.
2: അതായത് ഞാൻ എവിടെ പോയാലും അതെന്റെ കൂടെ വരും. എന്റെ വീടല്ല ശരിക്ക്, ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അവന് വീട്ടിലിങ്ങനെ ഇരിക്കുക, ആ സുഖത്തിൽ എ സിയിൽ ഇരിക്കുക, അല്ലെങ്കിൽ റൂമിൽ ഇരിക്കുക, അല്ലെങ്കിൽ വണ്ടിയിൽ ഇരിക്കുക, അങ്ങനെയല്ല ഷെയ്ഖുൽ ഇസ്ലാം കണ്ടത്. അദ്ദേഹം കണ്ട സ്വർഗം എന്താണ്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അതിലുള്ള ആസ്വാദനമാണ് ശരിക്ക്.
3: നിങ്ങൾ എന്നെ ജയിലിലടച്ചാൽ എനിക്ക് ഒഴിഞ്ഞിരിക്കാന് അതുക്കാരെ ചൊല്ലാന് ഒക്കെ ഉള്ള ഒരു സമയമായിട്ട് ഞാൻ എടുക്കും. പിന്നെ ഒരു വാചകം കൂടി ഉണ്ട്, വഇൻ ഖത്ലി ഷഹാദ, ഇനി ഞാൻ അങ്ങനതിൽ കൊല്ലപ്പെട്ടാൽ അതെനിക്ക് രക്തസാക്ഷിത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മാനസിക നിലയിലേക്ക് എത്തിയ ഒരു വ്യക്തിയെ ശത്രുവിനൊന്നും ചെയ്യാൻ പറ്റൂല. ഇത് നമ്മളിപ്പോൾ ഒരു ഇടി വണ്ടി വരുമോ, അതല്ലെങ്കിൽ എന്തോ സംഭവം വരുമോ, അതല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാവുമോ എന്നൊക്കെ പേടിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വലിയ ഇത്തരം ഒരു കടുത്ത വിശ്വാസത്തിൻ്റെ മാനസികാവസ്ഥയോടുകൂടെ ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന സമാധാനത്തിൻ്റെ ലോകം വളരെ വലുതാണ്, വളരെ വലുതാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ തക്ബീറിൻ്റെ, തഹ്മീദിൻ്റെ, തഹലീലിൻ്റെ ഒരു ആയുധങ്ങൾ അണിഞ്ഞ്, അതായിരിക്കും അവരുടെ ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. അത് ഒരു വെടിയുണ്ടകൾക്കും അതിനെ തുളച്ച് കയറാൻ പറ്റില്ല. മനുഷ്യൻ്റെ ഫിസിക്കൽ ബോഡിയെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുണ്ടാകും,
2: എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ
3: പറ്റുണ്ടാകും, പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിനെ ഒരാൾക്കും തളർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള എപ്പോഴോ പറഞ്ഞ പഞ്ചിൽ പറഞ്ഞൊരു ഡയലോഗൊന്നും അല്ലത്. അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫ് എടുത്തു നോക്കുമ്പോൾ ഒക്കെ കാണാൻ പറ്റും. അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചകളിലും കുളിച്ച് ഫ്രഷായിട്ട് പള്ളിയിൽ പോകാൻ പറ്റുന്ന രീതിയിൽ ഈ ജയിലിൻ്റെ കവാടം വരെ വരുമായിരുന്നു എന്നാണ്. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകണം എന്ന് പറയുമ്പോൾ ഷെയ്ഖേ പറ്റൂലല്ലോ, അത് ശരി, ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തു, എനിക്ക് ഈ ദൂരം വരെ വരാം, ഞാൻ പള്ളി വരെ പോകാൻ വേണ്ടിയാ വന്നത്, പക്ഷേ എൻ്റെ മുന്നിൽ ഈ കൽത്തുറങ്കിൻ്റെ ഇരുമ്പ് വാതിലുകളുണ്ട്, ആ ഇരുമ്പ് വാതിലുകൾ വരെ വരിക എന്നുള്ളത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്, അത് തുറന്ന് തന്നെ വിടുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, ഇനി നിങ്ങളോട് ആണ് പഠിച്ചവൻ എന്ത് ചെയ്യുക ചോദിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പലതും ചെയ്യുന്നത് പല തടസ്സവും പറഞ്ഞിട്ടാണ്. എത്രയാണോ പറ്റുക, പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുക എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മരണാനന്തരം, അദ്ദേഹം ജയിലിലാണല്ലോ മരിക്കണത്, അദ്ദേഹത്തോട് ആരോ ചോദിച്ചു എന്ന് പറഞ്ഞു, എവിടോ വായിച്ചു പോയിട്ടുണ്ട് ഞാൻ, എൻ്റെ ഷെയ്ഖ് നിങ്ങൾ കല്യാണം കഴിക്കാതിരുന്നത്, അപ്പോൾ അദ്ദേഹം മറന്നു എന്നാണ് എന്നെ കൊടുത്ത ഉത്തരം. അദ്ദേഹം ഏറ്റെടുത്ത മഹാദൗത്യങ്ങൾക്ക് മുന്നിൽ വിവാഹം മറന്നുപോയ ജീവിതാനുഭവമായിരുന്നു. മയ്യത്താണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ ജനാസയും കൊണ്ട് പതിനായിരങ്ങൾ അങ്ങനെ ഒഴുകിയപ്പോൾ അതിൻ്റെ പിന്നിൽ യാസീനോദി ആളുകളുണ്ടായിരുന്നു. യാസീനോദി ആളുകൾ അദ്ദേഹത്തിൻ്റെ വിമർശകരായിരുന്നു. പക്ഷേ അദ്ദേഹം എടുത്ത സ്റ്റാൻഡുകൾ അന്നത്തെ ഇസ്ലാമിക ശത്രുവിനെതിരിൽ, കുരിശുയുദ്ധത്തിൻ്റെ ആളുകൾക്കെതിരിൽ, താർത്താരികൾക്കെതിരിൽ, അതേപോലെ തന്നെ എടുത്ത സ്റ്റാൻഡുകൾ, അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ, അതിലൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, ഞങ്ങൾ ഓതുന്നൊരു യാസീന് കൊണ്ടെങ്കിലും ആ പഴച്ചുപോയ മനുഷ്യൻ രക്ഷപ്പെടണം എന്നുപോലും ആഗ്രഹിച്ചു. അവരുടെ ഉള്ളിൽ അദ്ദേഹത്തിന് പഴച്ച നിലപാടുകൾ ഉണ്ടായിരുന്നു എന്ന ധാരണകൾ ചില വ്യക്തികൾക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അദ്ദേഹത്തെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കുകയാണ് ചെയ്തത്. നമ്മളെ നാട്ടിലെ ഏതെങ്കിലും ആളുകൾക്ക് ഷംസുൽ ഉലമ, ഖമറുൽ ഉലമ എന്ന് പേരിടുന്ന പോലെ ഇട്ടതല്ല, മറിച്ചൊരു ഒരു ജനത മുഴുവൻ ഒന്നിച്ചു നൽകിയ പേരായിരുന്നു അത്. അപ്പോൾ അതിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത് ഈ ഒരു മനോനില തന്നെയാണ്.
2: ശരിക്ക് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസ് ശരിക്ക് വളരെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി നമുക്ക് കണക്ട് ചെയ്യുമ്പോഴേ, ഇപ്പം നബി പറയാണ് എന്താണ്, ദാഖ തുഅമൽ ഈമാൻ, ഈമാനിന് രുചിയുണ്ട് എന്ന് പറഞ്ഞത്, ടേസ്റ്റ് അത് അനുഭവിക്കാരാ, മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ നബി മുഹമ്മദിൻ നബിയ. അത് ശരിക്കും ബോധ്യപ്പെട്ട് ഒന്ന് ശരിക്കും അയാൾക്ക് ഈമാനൊരു ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും ആ ടേസ്റ്റാണ് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ആ ടേസ്റ്റ് വരുമ്പോൾ പിന്നെ ജയിലോ ഒന്നൊരു വിഷയമാണില്ല ശരിക്ക്. ജനങ്ങളുടെ സപ്പോർട്ടുണ്ടോ, പരിഹാസമുണ്ടോ, ബഹിഷ്കരണമുണ്ടോ, ഒന്നൊരു വിഷയമായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യണില്ല. ശരിക്കും നബി പറഞ്ഞാണ് ദാഖ തുഴമൽ ഈമാൻ, അല്ലേ, ഈമാനിന് ശരിക്ക് ഒരു തുഴമ രുചിയുണ്ട് എന്നാണ്, അത് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അവിടേക്ക് നമ്മൾ എത്തണം,
3: അവിടേക്ക് എത്തണം. അതിനുള്ള തോഫീക് നൽകട്ടെ.
4: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്, പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും, തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ. സന്തോഷത്തിനായി ക.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അൽതമ്മാനി അൽഅക്മലാനി അലൽ മബ്ഊസി റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജുഹൈന ഗോത്രത്തിൽപ്പെട്ട അല്ലെങ്കിൽ ജുഹൈന ഗോത്രത്തിലെ ഉപഗോത്രമായ ഗാമിദിൽപ്പെട്ട ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ വ്യഭിചാരത്തിനുള്ള ശിക്ഷ നടപ്പാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ അടുത്ത് വന്ന് പറഞ്ഞ ഹദീസാണ് നാം വായിച്ചു വരുന്നത്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സ്വഹാബി വനിത ശിക്ഷ നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി ചെയ്തത്, അവരുടെ വലിയനെ വിളിച്ചു. അവരുടെ രക്ഷാധികാരിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, അഹ്സിൻ ഇലൈഹാ, നിങ്ങൾ ഈ സ്ത്രീയോട് അവർക്ക് സുഹൃതം ചെയ്തു കൊടുക്കണം, നല്ല രീതിയിൽ അവളെ അവരോട് വർദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്. അപ്പം അങ്ങനെ പറയാനുള്ള കാരണം, ഈ സ്ത്രീ ഇങ്ങനെ ഒരു തിന്മ ചെയ്യുക വഴി ആ കുടുംബത്തിന് പേരുദോഷം വരുത്തിയല്ലോ, വലിയൊരു ആക്ഷേപം ആ കുടുംബത്തിന് ഉണ്ടാകുമല്ലോ. അങ്ങനൊരു ആക്ഷേപവും പേരുദോഷവും ആ കബീലക്ക് വന്നത് കാരണം ഈ സ്ത്രീയെ അവർ ഉപദ്രവിക്കുവാനും പീഡിപ്പിക്കുവാനുമൊക്കെ നിമിത്തമാകും, അതിനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് നിരീക്ഷിക്കുന്ന, എന്ന് വിലയിരുത്തുന്ന പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവരോട് എല്ലാ നിലക്കുമുള്ള എഹ്സാൻ വാക്കിലൂടെയും പെരുമാറ്റത്തിലൂടെയും ഒക്കെ അവരോട് എഹ്സാൻ ചെയ്യണം. ഒരാളുടെ പക്കൽ നിന്നൊരു തെറ്റ് സംഭവിച്ചു പോയി എന്നതിൻ്റെ പേരിൽ അയാളെ പൂർണ്ണമായും അവഗണിക്കുകയും ശാരീരികമോ മാനസികവുമായി അയാൾ അദ്ദേഹത്തെ പീഡിപ്പിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഇവിടെ ഈ സ്വഹാബി വനിത പാശ്ചാത്താപ മനസ്സുമായിട്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ടുള്ളത്. ആ സ്ഥിതിക്ക് എന്തായിരുന്നാലും അവരെ പീഡിപ്പിക്കുവാനോ ഉപദ്രവിക്കുവാനോ ശല്യം ചെയ്യുവാനോ ഒന്നും പാടില്ല എന്നതുകൂടി അഹ്സിൻ ഇലൈഹ, വലിയനോട് റസൂലുള്ളാഹ് അഹ്സിൻ ഇലൈഹ, താങ്കൾ അവരോട് നല്ല രീതിയിൽ വർത്തിക്കണം എന്ന് പറഞ്ഞതിൽ നിന്നും സ്പഷ്ടമാണ്. പിന്നെ റസൂലുള്ളാഹ് പറഞ്ഞത്, രണ്ടാമത് റസൂലുള്ളാഹ് പറഞ്ഞത്, ഫൈദാ വളാച്ച്, അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗർഭിണിയാണല്ലോ, പ്രസവിച്ചു കഴിഞ്ഞാൽ, ഫഅ്തിനീബിഹാ, താങ്കൾ അവളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഫഫഅൽ, അങ്ങനെ വലിയ അത് ചെയ്തു, റസൂലുള്ളാഹ് പറഞ്ഞ കാര്യം ചെയ്തു. എന്താ റസൂലുള്ളാഹ് പറഞ്ഞത്? എഹ്സാൻ ചെയ്യണം, പ്രസവിച്ചു കഴിഞ്ഞാൽ അവളെ കൊണ്ടുവരണം എന്നാണ്. ഇമാം മുസ്ലിം റഹിമഹുള്ളയുടെ തന്നെ വേറെ ഒരു റിപ്പോർട്ടിലുള്ളത്, അവർ പ്രസവം കഴിഞ്ഞ് ഈ കുട്ടിയുമായി, കുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയ റൊട്ടിയുടെ കഷ്ണവുമായി അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു എന്ന് ഇമാം മുസ്ലിം റഹിമഹുള്ളയുടെ തന്നെ വേറെ ഒരു റിവായത്തിൽ നമുക്ക് കാണാം. കുട്ടിയുടെ കയ്യിൽ റൊട്ടിക്കഷ്ണം കൊടുക്കാനുള്ള കാരണം കുട്ടിയുടെ മുലകുടി പ്രായം കഴിഞ്ഞിട്ടുണ്ട് എന്ന് അറിയിക്കാനാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസവിച്ചിട്ട് വരൂ എന്ന് പറയാനുള്ള കാരണം, ഗർഭിണിയാണെങ്കിൽ അവരുടെ ഗർഭം അവർ പ്രസവിക്കുന്നതുവരെ അവർക്കിടയിൽ അവരിൽ ഹദ്ദ് നടപ്പാക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ

0: അഭിപ്രായ വ്യത്യാസമില്ല. ഗർഭിണിക്ക് ഹദ് നടപ്പാക്കാൻ അവൾ പ്രസവിച്ചിരിക്കണം, പ്രസവിച്ച ശേഷമേ ഹദ് നടപ്പാക്കാൻ പാടുള്ളൂ എന്ന വിഷയത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ ഏകകണ്ഠാഭിപ്രായം ഉള്ളവരാണ്. ഇത്തിഫാക്കുള്ള വിഷയമാണ് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഗർഭസ്ഥ ശിശു നിരപരാധിയാണ്, അവനെ കൊല്ലാൻ പാടില്ല. ഈ പെണ്ണൻ ഇവരെ എറിഞ്ഞു കൊല്ലുമ്പോൾ സ്വാഭാവികമായും ആ കുഞ്ഞിൻ്റെയും, നിരപരാധിയായ ആ കുഞ്ഞിൻ്റെയും ജീവൻ അപഹരിക്കപ്പെടുമല്ലോ. അത് പാടില്ല. ഒരനീതിയും ഇസ്ലാം അനുവദിക്കുന്നില്ല. അതാ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ അതിൻ്റെ ഭാരവും പ്രയാസവും മറ്റുള്ളവർ അനുഭവിക്കുക എന്നത് ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ആ കുട്ടി അവർ പ്രസവിച്ച് കുട്ടിയുടെ മുലകുടി കാലം കഴിയട്ടെ. കുട്ടിയുടെ മുലകുടി കാലം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നത് എന്നാണ്. അവിടെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഗർഭം ഏകദേശം 10 മാസം, മുലകുടി കാലം 2 വർഷം. അപ്പോൾ ഏകദേശം 1-3 വർഷം പിടിച്ചിട്ടുണ്ടാകുമല്ലോ ഈ തെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ. ശിക്ഷ നടപ്പാക്കുന്നത് ഏകദേശം 1-3 വർഷം കഴിഞ്ഞിട്ടാണല്ലോ സ്വാഭാവികമായും ഉണ്ടാവുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 3 വർഷക്കാലം ഈ തെറ്റ് ചെയ്ത സ്വഹാബി വനിതയുടെ മനസ്സിൽ താൻ ചെയ്ത തെറ്റിൻ്റെ താപം, അതിൻ്റെ പ്രയാസം, ആ തെറ്റിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള, പരലോകത്ത് അതിന് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള അതിതീവ്രമായ വേദന അവരുടെ മനസ്സിൽ കെടാതെ, അണയാതെ, നിലക്കാതെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. അതാണ് യഥാർത്ഥത്തിൽ തൗബയുടെ കാതൽ, ആത്മാവ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്നദ്മു അത്തൗബ, ഖേദമാണ് തൗബ, സങ്കടമാണ് തൗബ എന്ന് പറഞ്ഞാൽ തെറ്റ് സംഭവിച്ചു പോയല്ലോ എന്ന ഉൽക്കടമായ സങ്കടം തന്നെയാണ് തൗബ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നാം ഇവിടെയും കാണുന്നത്. ഇത്രയും ദീർഘമായ, അഥവാ 3 വർഷം, ഏകദേശം 3 വർഷമായിട്ടും അവിടെ മനസ്സിൽ നിന്ന് ആ കുറ്റബോധം, അതിൻ്റെ തീവ്രത പോലും കുറഞ്ഞു പോകുന്നില്ല. അത് സജീവമായി ജ്വലിച്ചു നിൽക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള തൗബ എന്ന് പറയുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി അവിടെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവരെ കൊണ്ടുവന്നു. ഫഅമറ ബിഹാ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ എറിഞ്ഞു കൊല്ലാൻ കൽപ്പിച്ചു. അഥവാ എറിഞ്ഞു കൊല്ലാൻ കൽപ്പിക്കാനുള്ള കാരണം അവർ വിവാഹിതയായിരുന്നു എന്നതാണ്. വിവാഹിതയാണ് സ്വഭാവം, അതുകൊണ്ടാണ് എറിഞ്ഞു കൊല്ലാൻ പറഞ്ഞത്. അപ്പോൾ എറിഞ്ഞു കൊല്ലാൻ കൽപ്പിച്ചു എന്നതിൽ നിന്ന് തന്നെ അവർ വിവാഹിതയായിരുന്നു എന്ന് വ്യക്തമാണ്. ഫശുദ്ധത്, അങ്ങനെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി തയ്യാറാക്കുന്ന സമയത്ത് ഫശുദ്ധത് അലൈഹാ തിയാബുഹ, അവരുടെ വസ്ത്രം ചുറ്റിക്കെട്ടി. ശദ്ധ എന്ന് പറഞ്ഞാൽ കെട്ടി എന്നാണ് അർത്ഥം. ഫശുദ്ധത് അലൈഹാ തിയാബുഹ, അവരുടെ വസ്ത്രം ചുറ്റിക്കെട്ടി. അവർ വലിയ തെറ്റ് ചെയ്താണ്, പക്ഷേ അങ്ങേയറ്റത്തെ തൗബയാണ് അവർ ചെയ്യാൻ പോകുന്നത്. അവിടെ പോലും അവിടെ ഈമാൻ വ്യക്തമാണ്. വസ്ത്രം ചുറ്റിപ്പറ്റുന്നത് തൻ്റെ അഴുറത്ത് ആരും കാണരുത് എന്നത് കൊണ്ടുതന്നെയാണ്. ഒരു പെണ്ണിൻ്റെ അഴുറത്ത് കാണാൻ പാടില്ല. അത് തൻ്റെ അഴുറത്ത് വേറൊരാൾ കാണുന്നതിലുള്ള അവരുടെ പ്രയാസം, അപ്പം അതൊന്നും അതിൽ നിന്നൊരവസരമുണ്ടാകരുത്. അത്ര കണ്ട് ഈ വിഷയത്തിലൊക്കെ അവർ ശ്രദ്ധിച്ചിരുന്നു എന്നതുകൂടി കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ വസ്ത്രം ചുറ്റിക്കെട്ടി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം ഫുമ്മ അമറ ബിഹാ, പിന്നെ അവരെ എറിഞ്ഞുകൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സല്ലം കൽപ്പിച്ചു. ഫറുജിമത്, അങ്ങനെ അവരെ എറിഞ്ഞുകൊന്നു. ഫറുജിമത് എന്ന് പറഞ്ഞാൽ അവർ എറിഞ്ഞുകൊല്ലപ്പെട്ടു, അവരെ എറിഞ്ഞുകൊന്നു എന്നർത്ഥം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദ്ദ് നടപ്പാക്കുന്ന സന്ദർഭത്തിൽ അവിടെ സന്നിഹിതനായിരുന്നോ ഇല്ലേ, അതല്ലെങ്കിൽ ഒരു ഭരണാധികാരി, ഒരു ഇമാം ഹദ്ദ് നടപ്പാക്കുമ്പോൾ അവിടെ സന്നിഹിതനാകേണ്ടതുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില റിവായത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നു തോന്നിപ്പിക്കുന്ന ചില പദപ്രയോഗങ്ങൾ, പരാമർശങ്ങൾ നമുക്ക് കാണാം. ഇവിടെ റസൂലുള്ള കൽപ്പിച്ചു എന്ന് പറയുമ്പോൾ നേർക്കുനേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പങ്കെടുത്തിട്ടില്ല എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണതിൻ്റെ പ്രയോഗമെന്നും, അതുകൊണ്ട് തന്നെ ഷാഫിഈ മദ്ഹബുകാരും അവരോട് യോജിക്കുന്നവരും അഭിപ്രായപ്പെടുന്നത് റജ്മ് നടപ്പാക്കുമ്പോൾ, എറിഞ്ഞുകൊല്ലുക എന്ന ശിക്ഷ നടപ്പാക്കുന്ന സന്ദർഭത്തിൽ ഇമാം അവിടെ സന്നിഹിതനാകൽ നിർബന്ധമില്ല എന്ന വീക്ഷണമാണ് അവർക്കിടയിലുള്ളത്. അതാണ് അവരുമായി, അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അബൂ ഹനീഫയും അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയും ഒക്കെ പറയുന്നത് യഹ്ളുറുൽ ഇമാമു മുത്തലഖൻ വയബ്ദഉ ബിർറജ്മ്, ഇമാം അവിടെ സന്നിഹിതനാവണം, അദ്ദേഹമായിരിക്കണം റജ്മ് ഏറ് തുടങ്ങേണ്ടത് എന്ന വീക്ഷണമുള്ള ആളുകളാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, അതുപോലെ ഇമാം അബൂ ഹനീഫ റഹിമഹുമുള്ള. ഇങ്ങനെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതിലുണ്ട്. എറിഞ്ഞുകൊന്നുകഴിഞ്ഞപ്പോൾ ഫുമ്മ സ്വല്ലാ അലൈഹ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിച്ചു. ഇവിടെ സ്വല്ലാ എന്ന് പറഞ്ഞാൽ വ്യക്തമാണ്, അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ നമസ്കാരം നിർവഹിച്ചു. അപ്പം അങ്ങനെ തിന്മ ചെയ്ത, അതിൻ്റെ പേരിൽ വധിക്കപ്പെട്ട, ഹദ്ദിലൂടെ വധിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിക്കുവാനുള്ള തെളിവാണ് ഇത് എന്നതാണ് ഷാഫിഈ മദ്ഹബുകാർ പറയുന്നത്. ഫീ ദലീലുൻ ലിമദ്ഹബി ശാഫിഈയ വആഖരീൻ മിൻ അന്നൽ ഇമാമ വഅഹ്ലുൽ ഫളി യുസല്ലൂന അലൽ മർജൂം കമാ യുസല്ല അലൈഹി ഗൈറുഹും, ഇമാമും ശ്രേഷ്ഠരായ ആളുകളും എറിഞ്ഞുകൊല്ലപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവിടെ മേൽ മയ്യത്ത് നമസ്കരിക്കണം എന്നതിനുള്ള തെളിവ് ഈ ഹദീസിൽ നിന്ന് കിട്ടും എന്നാണ് പണ്ഡിതന്മാർ ഇസ്തിംബാത്ത് ചെയ്തിട്ടുള്ളത്. വേറെ വിമർശനങ്ങൾ കാണാം. ഇമാം പങ്കെടുക്കരുത് എന്നും രഹസ്യമായി ഇമാം ഇത്തരം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്, ഇമാം പങ്കെടുക്കുകയല്ല വേണ്ടത് എന്ന വീക്ഷണങ്ങളും നമുക്ക് കാണാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ശരിയാംവിധം പഠിച്ച് ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. റിയാദുസ് സ്വാലിഹീൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന വിഷയവുമായാണ് ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി ക്ലാസ് എടുത്തത്.
2: പീസ് റേഡിയോ മധുരം ഖുർആൻ സൂറ അൽ ജിൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് പാരായണം ചെയ്യുന്നു.

0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ പാരായണം ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് സൂറ അൽ ജിന്ന്.
1: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ, കുട്ടികളിലെ മുഖത്തെ പാടുകൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സാദിഖ് തിരൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ല. 3 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിൽ പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ് മുഖത്തുള്ള ചില പാടുകൾ, വെള്ളപ്പാടുകൾ. പലപ്പോഴും ഒരു രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളവും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു ആശങ്കയാണ് ആ ഒരു പ്രായത്തിൽ. പ്രത്യേകിച്ച് കൗമാരക്കാരിലാണ് കൂടുതൽ ഒരു പ്രശ്നമുണ്ടാകുക, മുഖത്തിങ്ങനെ വെള്ളപ്പാടുകൾ ഉണ്ടാകുന്നു. ഇത് പല വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണെന്നൊക്കെ പലപ്പോഴും നമ്മൾ പലരും പറയാറുണ്ട്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ വൈറ്റമിൻ്റെ കുറവ് കൊണ്ടല്ല, ഏറ്റവും കൂടുതലായിക്കൊണ്ട് ഈ ഒരു വെള്ളപ്പാടുകൾ വരുന്നത് പിറ്റീരിയാസിസ് ആൽബ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതൊരു എക്സിമ പോലത്തെ ഒരു കണ്ടീഷനാണ്. അത് ശരീരത്തിൽ ഒരു നമ്മുടെ ശ്ലേഷ്മ സ്ഥലങ്ങളിൽ, സ്കിന്നിൻ്റെ പുറം ഭാഗത്ത് 1 സെൻറ്റിമീറ്റർ വ്യാസത്തിലോ വട്ടത്തിലോ അത് വെളുത്ത പാടുകളുണ്ടാകും. ചിലപ്പോൾ അത് പിങ്ക് നിറത്തിലൊക്കെ ആയിട്ടുള്ള പാടുകളുണ്ടാകാം. അവിടെ ഇത് പ്രധാനമായിക്കൊണ്ടും കുട്ടികൾ കൂടുതൽ സമയം സൂര്യപ്രകാശം ഏറ്റ് കളിക്കുകയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ കളിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതലായിട്ട് ഇങ്ങനെ കാണാറുണ്ട്. അതേപോലെ കൂടുതൽ സമയം മുഖം സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നവർ, അങ്ങനെ കൂടുതൽ നേരം കുളിക്കുന്ന കുട്ടികളിലൊക്കെ ചിലപ്പോൾ ഇത് കാണാറുണ്ട്. പിന്നെ ചില ട്രേസ് എലമെൻറ്റ്സ് കോപ്പറിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ട്രേസ് എലമെൻറ്റ്സിൻ്റെ കുറവുകൾ കൊണ്ടും ഇത് ഉണ്ടാവാം. പ്രധാനമായും ഒരു വേനൽക്കാലത്താകുന്നു ഈ ഒരു കണ്ടീഷൻ അധികവും കാണാറുള്ളത്. അപ്പോൾ കുട്ടികളിൽ ഏറ്റവും കൂടുതലായിക്കൊണ്ട് കാണുന്ന ഈ വെള്ള പാടുകൾ പിറ്റീരിയാസിസ് ആൽബ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇത് പകരുന്ന ഒരു അസുഖമല്ല. അതൊരു കുട്ടിക്കുണ്ടെന്ന് കരുതി വേറെ കുട്ടിക്ക് വരാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് പകരാനോ സാധ്യതയുള്ള ഒരു അസുഖമല്ല, പകരാത്ത ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒറ്റപ്പെടുത്തുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല. ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലുകളൊക്കെ ചിലർക്ക് കാണിക്കാം, ചൊറിച്ചിലുകളും ഇതെല്ലാം ഉണ്ടാകാം. ഇതിനെ നമ്മൾ ഇനി അത് ചുണങ്ങാണോ എന്നുള്ള ഒരു വ്യത്യാസമാണ് പിന്നെ സംശയമുണ്ടാവുക. അത് ചുണങ്ങാണോ അതല്ല സാധാ പകരാത്ത പിറ്റീരിയാസിസ് ആൽബ പോലത്തെ കണ്ടീഷനാണോ എന്നുള്ളത് ഒരു ഡോക്ടറുടെ അടുത്ത് പോയി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത് തന്നാലേ മാറിപ്പോകാം, എന്നാൽ ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ടൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, കുട്ടികളിലെ മുഖത്തെ പാടുകൾ. ക്ലാസ് എടുത്തത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
3: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നിങ്ങളുടെ പേരെടുത്ത് ഇവിടെ ലൈവ് സെഷനിൽ വായിക്കാവുന്ന രൂപത്തിൽ റേഡിയോയ്ക്ക് വളരെ വിലപ്പെട്ടതായ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ അയക്കാവുന്നതാണ്. ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് അബ്ദുൽ ഹമീദ് സി കെ എന്ന് നമ്മുടെ സ്ഥിരം ശ്രോതാവിൻ്റെ ഒരു കമന്റ്.
1: പലപ്പോഴും നമ്മൾ കമന്റുകൾ, നല്ല നല്ല നിർദ്ദേശങ്ങൾ, നല്ല നല്ല അപ്ഡേഷനുകൾ നമുക്ക് തരുന്നൊരു ശ്രോതാവാണ് അബ്ദുൽ ഹമീദ് സി കെ.
0: അതെ, അദ്ദേഹത്തിൻ്റെ കമൻ്റ് ഇങ്ങനെയാണ്: മാഷാല്ലാ, ഇങ്ങനെയുള്ള അറിവ് കിട്ടുന്ന പീസ് റേഡിയോ പോലുള്ളതിനെ ഉപയോഗപ്പെടുത്തിയാൽ നല്ല ഒരുപാട് ഗുണം കിട്ടും. അതോടൊപ്പം അറിവും പ്രവൃത്തിയും ഒപ്പം കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുറഞ്ഞ വാക്കുകളിൽ വളരെ വിശാലമായ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കമൻ്റാണ് ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
0: പീസ് റേഡിയോ. ഡോക്ടറോട് ചോദിക്കാം, ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിന്റെയും മനസ്സിന്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം, ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
4: സിഹറിനെതിരെയൊക്കെ ചില യാഥാസ്ഥിക വിഭാഗം പണ്ഡിതന്മാർ അസ്മാവുൽ ഉസ്നയുടെ പണികൾ ചെയ്യുന്നു, ഇത് ഹലാലാണോ എന്നാണ്.
5: മാരട പ്രവൃത്തികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിനൊരു പ്രയാസം വരുത്താൻ നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കി ഇമാൻ ഉറച്ചവരായിട്ട് നമ്മൾക്ക് കൽപ്പിക്കപ്പെട്ട ദിക്റുകൾ, വിർദുകൾ നമ്മൾ നിത്യമാക്കിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്താൽ വേണ്ടുകയാൽ ഒരിക്കലും ഒരു നമുക്കൊരു ഉപദ്രവം വരുത്താൻ സാധിക്കില്ല. അതിൽ നമ്മൾ ഉറച്ച് നിൽക്കുകയാണ്. വേണ്ടത്. പിന്നെ ഇവിടെ പണിക്കന്മാരടുത്ത് പോകുന്നു, ഗണികന്മാരെടുത്ത് പോകുന്നു, ശാസ്ത്രികളുടെ അടുക്കൽ പോകുന്നു, ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്നു, അസ്മാവിൻ്റെ പണിക്കാരുടെ അടുക്കൽ പോകുന്നു, അതേപോലെ പിന്നെ ഭാവി പ്രവാചകന്മാരുടെ അടുക്കൽ പോകുന്നു, ഹസ്തരേഖാശാസ്ത്രജ്ഞന്മാരുടെ അടുക്കൽ പോകുന്നു, അതേപോലെ ഈ കൈനോട്ടക്കാരുടെ അടുക്കൽ പോകുന്നു. ഇങ്ങനത്തെയൊക്കെ കേസുകൾ പലരിലും പറയപ്പെടാറുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണത്. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതീർണമായ ദീനുൽ ഇസ്ലാം, വഹ്യ്, വിശുദ്ധ ഖുർആൻ, അതിലൊക്കെ അവിശ്വസിക്കുന്ന, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന, കുഫറാകുന്ന ഏർപ്പാടാണത്. മൻ അതകാഹിനൻ ഔ അറാഫൻ സുമ്മ സഅലഹു ഫസദ്ദഖഹു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ. ജ്യോത്സ്യനെ, ഭാവി പ്രവാചകനെ സമീപിച്ച് അവനോട് ചോദിച്ച് അവൻ പറയുന്നത് വിശ്വസിച്ചാൽ മുഹമ്മദിന് അവതീർണമായതിൽ അവിശ്വസിച്ച ആളായി എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനാണ്, ദീനുൽ ഇസ്ലാമാണ്, സുന്നത്താണ്. അതൊക്കെ അവിശ്വസിച്ച ഏർപ്പാടാണ് ഇത്തരം ആളുകളെ, ക്ഷുദ്രന്മാരെ സമീപിക്കുക, അവരോട് ചോദിക്കുക, അവർ പറഞ്ഞ് വിശ്വസിക്കുക എന്നുള്ളത്. പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ തന്നെ, കേവലം സന്ദർശനം ഇത്തരക്കാരോട് നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ 40 രാവുകളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ആ പടികൾ ഒരിക്കലും താണ്ടാനോ അവിടേക്ക് അടുക്കാനോ പാടില്ല എന്നതിൻ്റെ ഗൗരവപ്പെട്ട മുന്നറിയിപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് പിന്നെ ഈ ഭാവി പ്രവാചകന്മാർ, അതേപോലെ തന്നെ പിന്നെ അദൃശ്യം പറയുന്നവർ, ഇത്തരം കൈനോട്ടക്കാർ, ഇത്തരം അസ്മാവിൻ്റെ പണിക്കാർ, ഇത്തരം ആളുകളെ ഒരിക്കലും സമീപിക്കാനോ അവരോട് ചോദിക്കാനോ പാടുള്ളതല്ല. അവരെ അവിശ്വസിക്കുകയും അവരിൽ നകലുകയുമാണ് വേണ്ടത്. അവർക്ക് അദൃശ്യം പറയാനോ അവർക്ക് ഭാവി പ്രവചിക്കുവാനോ കഴിയില്ല. കാരണം അദൃശ്യം അറിയുക, ഭാവി അറിയുക എന്നുള്ളത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ മാത്രം പ്രത്യേകതയും അവൻ്റെ വിശേഷണവുമാണ്. ഖുൽ ലാ യഅലമു ഫി സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ, വാനങ്ങളിലും ഭൂമിയിലും അദൃശ്യം അറിയുന്നവൻ അള്ളാഹു മാത്രം എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്ഷുദ്രന്മാരെ സമീപിക്കാൻ പാടുള്ളതല്ല, അവരോട് ചോദിക്കാനോ അവർ പറയുന്നത് വിശ്വസിക്കാനോ പാടില്ല എന്നാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു ആലം.
4: ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ എന്നാണ്.
6: ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇത്. മുമ്പ് അൽ ഇജാബയിലൂടെ പല പ്രാവശ്യം വ്യക്തമാക്കിയ ഒരു കാര്യം കൂടിയാണ്, എന്തുകൊണ്ട് ഇൻഷുറൻസ് നിഷിദ്ധമാകുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻഷുറൻസ് നൽകി എന്ന് പറയുമ്പോൾ അനുവദനീയവും മറ്റുള്ള ആളുകൾ ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ ഹറാം എന്ന അർത്ഥത്തിലാണോ? ഇൻഷുറൻസിൽ ജഹാലത്ത്, ഗറർ എന്നിവ നിൽക്കും, അവ്യക്തത, വഞ്ചന എന്നിവ നിലനിൽക്കുന്നു. ഇസ്ലാം കച്ചവടം അനുവദിച്ചപ്പോൾ എല്ലാ കച്ചവടങ്ങളും അനുവദിച്ചു. അല്പം ചില കച്ചവടങ്ങൾ മാത്രമാണ് നിഷിദ്ധമാക്കിയത്, അല്പം ചില ഇടപാടുകൾ മാത്രമാണ് ഹറാമാക്കിയത്. അതിൽ നിഷിദ്ധമാക്കുവാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ഈ ഇടപാടിൽ ഗറർ അല്ലെങ്കിൽ ജഹാലത്ത് കുടികൊള്ളുന്നു എന്നതാണ്. അവ്യക്തതയും വഞ്ചനയും നിലനിൽക്കുന്ന കച്ചവടം, ബൈഉൽ മുലാമസ, ഒരു കല്ലുകൊണ്ട് നിരത്തിവെച്ച ധാരാളം വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നിനെറിയുക, ഏതാണോ തട്ടിയത് അതെടുക്കുക, മുലാമസ, ഇതിൽ ജഹാലത്തുണ്ട്. തിമാർ അഥവാ ചൂതാട്ട സമാനമായ രീതിയുണ്ട്, അത് സത്യത്തിൽ ഇൻഷുറൻസിനും നിലനിൽക്കുന്നു. ഒരാൾ മെഡിക്കൽ ഇൻഷുറൻസായി ഒരു സംഖ്യ കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ആ വർഷത്തിനുള്ളിൽ അയാൾക്ക് ഒരു രോഗവും വരുന്നില്ല, അപ്പോൾ കമ്പനിക്ക് ലാഭമായി. അതല്ല, ആ രോഗിക്ക് വലിയ രോഗം വന്നു എങ്കിൽ താൻ കൊടുത്ത സംഖ്യയേക്കാൾ വലിയ തുക കമ്പനി കൊടുക്കേണ്ടി വരുന്നു. അപ്പം അതിൽ ജഹാലത്തും ഗററും അവ്യക്തതയും വഞ്ചനയും നിലനിൽക്കുന്നു. ഇതാണ് ഇൻഷുറൻസ് നിഷിദ്ധമാണ് എന്ന് പറയാനുള്ള കാരണം. അത് ഗവൺമെൻറ് നൽകിയാലും ശരി, വ്യക്തികളോ കമ്പനികളോ നൽകിയാലും ശരി. ഇപ്പം ഇൻഷുറൻസ് പോളിസികൾ, വെഹിക്കിൾ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഇങ്ങനെ പല രൂപത്തിലുള്ള ഇൻഷുറൻസ് ഗവൺമെൻറ് പോലും നൽകുന്നുണ്ട്, കമ്പനികളും നൽകുന്നുണ്ട്. ആര് തന്നെ നൽകിയാലും അതിൽ ഈ പറഞ്ഞ ജഹാലത്ത് നിലനിൽക്കുന്നുവെങ്കിൽ, അവ്യക്തത നിലനിൽക്കുന്നുവെങ്കിൽ നിഷിദ്ധം തന്നെയാണ്. എന്നാൽ ഗവൺമെൻറ് തൻ്റെ പൗരന്മാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട ചികിത്സ സഹായങ്ങൾ നൽകുക എന്നുള്ള രൂപത്തിൽ ചെയ്യുന്ന സംവിധാനങ്ങൾ അതൊരു പക്ഷേ നാമമാത്രമായി ഇൻഷുറൻസ് എന്ന് പേര് വെച്ചേക്കാം. ഒരു കുടുംബത്തിലെ അഞ്ചാളുകൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നു. അതിന് ഒരു മെമ്പർഷിപ്പ് എന്നുള്ള രൂപത്തിൽ 100 രൂപയോ 30 രൂപയോ അല്ലെങ്കിൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഒരു സംഖ്യ ഗവൺമെൻറ് വാങ്ങുന്നു എങ്കിൽ, അതുകൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ജനങ്ങളിൽ നിന്നും പൈസ പണം കളക്റ്റ് ചെയ്ത് ഗവൺമെൻറ് കൊഴുക്കാം എന്നർത്ഥത്തിലല്ല, മറിച്ച് ആ ഗവൺമെൻറ് കീഴിലുള്ള പാവപ്പെട്ട ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. ഈ ഒരു ലക്ഷ്യത്തിലല്ല പലപ്പോഴും കമ്പനികളും മറ്റും ഇൻഷുറൻസ് പദ്ധതികളുമായി മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
4: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ ഷാർജയിൽ ഒരു എക്സ്പോർട്ട് കമ്പനിയിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുകയാണ്. ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കായി കമ്പനി ഓണർ ബാങ്കിൽ നിന്ന് ഷോർട്ട് ടേം ലോൺ എടുക്കുന്നുണ്ട്. ഈ ലോണുകൾ ഉപയോഗിക്കുന്ന കാലയളവിന് അനുസൃതമായി പലിശയും ബാങ്ക് ഈടാക്കുന്നുണ്ട്. ആ കമ്പനിയിലെ അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ ഈ പലിശയുടെ കണക്കുകൾ എനിക്ക് രേഖപ്പെടുത്തേണ്ടിയും വരുന്നു. ഇതിലൂടെ ഞാനും പലിശയ്ക്ക് സാക്ഷിയാകുന്നവൻ ആണോ? എന്റെ വരുമാനം ഹലാലാകുമോ? ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
6: യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിന ത്വയ്യിബാത്ത്. സത്യവിശ്വാസികളെ, നിങ്ങൾ ത്വയ്യിബായത്, വിശിഷ്ടമായത്, നല്ലത്, ഹലാലായത് ഭക്ഷിക്കുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്നല്ലാഹ ത്വയ്യിബുല്ല യഖ്ബലു ഇല്ലാ ത്വയ്യിബ, നല്ലതല്ലാത്ത അല്ലാഹ് സ്വീകരിക്കുകയില്ല എന്നും പറയുന്നു. അപ്പോൾ നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമ് കടന്നു വരുന്നുണ്ടോ എന്ന് വ്യക്തമായി നാം അന്വേഷിക്കണം. വരുമാനത്തിൻ്റെ മാർഗം ഹറാമിലൂടെയാണോ എന്ന് അന്വേഷിക്കണം. അങ്ങനെ നോക്കുമ്പോൾ പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു വഴിയാണ്, വാതിലാണ് ഇത്തരം അക്കൗണ്ടൻസ് സി എ പോലുള്ളത് എങ്കിൽ തീർത്തും അതിൽ നിന്ന് ഒഴിവായി നിൽക്കുക തന്നെയാണ് വേണ്ടത്. ഇവിടെ പലതുകൊണ്ടും അതിന് അൽ മുഹാസബ അൽ ഖാനൂനി എന്നൊക്കെയാണ് സി എ പോലുള്ള കാര്യങ്ങൾക്ക് അറബിയിൽ പറയുക. അത് പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചതുപോലെ പലിശ മുക്തമായ ഒരു ജോലിയിൽ പൂർണ്ണമായി നിൽക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല, സംശയകരമാണ്. കാരണം പലപ്പോഴും വലിയ വലിയ കമ്പനികൾ, ഫാക്ടറികൾ, അത് പലപ്പോഴും മദ്യത്തിൻ്റേതായിരിക്കാം, അതല്ലെങ്കിൽ നിഷിദ്ധമായ ടൂറിസത്തിൻ്റേതായിരിക്കാം, അവരുടെയൊക്കെ ഈ കണക്കുകൾ പരിശോധിക്കുകയും അതിൻ്റെയൊക്കെ ശരാശരികൾ പരിശോധിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടി വന്നേക്കാം. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, വത്തആവനു അൽ ബിർരി വത്തഖ്വ വലാ തആവനു അൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന് പറയുന്നു. നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹായിക്കുക, തിന്മയിലും ശത്രുതയിലും നിങ്ങൾ ഒരിക്കലും സഹായിക്കരുത്. ഒരു മുസ്ലിമിന് ഇത്തരം നിഷിദ്ധമായ വരുമാന മാർഗങ്ങളുടെ കണക്കെഴുതുന്ന, അതിലെ ശരിയും തെറ്റും പരിശോധിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകാൻ പാടില്ല. അതേപോലെ രണ്ടാമത് സൂചിപ്പിക്കാനുള്ള, പലപ്പോഴും അതിൽ പലിശകൾ, അത് സംബന്ധമായ എഴുത്തുകുത്തുകൾ നേരിട്ട് എഴുതുകയല്ലെങ്കിലും പലിശ കൊടുത്തതോ വാങ്ങിയതോ ചെക്ക് ചെയ്ത് അത് കറക്റ്റാണെന്ന് എഴുതി എഴുതുന്ന അവസ്ഥ, ആർക്കെങ്കിലും കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതുന്ന അവസ്ഥ, ഇതൊക്കെ തന്നെയും ഇത്തരം അൽ മുഹാസബൽ ഖാനൂനി എന്ന ജോലി ചെയ്യുന്ന വ്യക്തിക്ക് അനിവാര്യമായി വരും. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള ശപിച്ചിരിക്കുന്നു, ആ കിലർ റിബ വ മൂക്കിലഹു വ കാത്തിബഹു വ ഷാഹിദൈ, പലിശ കൊടുക്കുന്നവനും തീറ്റുന്നവനും തീറ്റിപ്പിക്കുന്നവനും എഴുത്തുകാരനും സാക്ഷി, രണ്ട് സാക്ഷികളുമൊക്കെ അവരൊക്കെ സമമാണ് എന്നാണ്. എന്നാൽ ഇതൊന്നുമല്ല, ഇത്തരം പലിശയുടെ ഒരു ഇടപാടും രേഖപ്പെടുത്താതെ വ്യക്തമായ ഹലാലായ കാര്യങ്ങൾ മാത്രം പരിശോധിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അപ്പോൾ അനുവദനീയമായി തീരുന്നതുമാണ്. എന്നിരുന്നാലും അത് അന്വേഷിച്ച് അതിൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ഒരു തീരുമാനം എടുക്കുക തന്നെയാണ് വേണ്ടത്.
4: സുജൂദിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കാമോ എന്നാണ്.
6: അറബിയല്ലാത്ത ഭാഷയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും വാരിദായി വരാത്ത രൂപത്തിൽ നമസ്കാരത്തിലുള്ള പ്രാർത്ഥന നമ്മൾ അൽ ഇജാബയിലൂടെ പല പ്രാവശ്യം മറുപടി പറഞ്ഞതാണ്. പരമാവധി നമസ്കാരങ്ങളിൽ പ്രാർത്ഥനയായി ഉപയോഗിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതേ അദ്കാറുകളും അതേ പ്രാർത്ഥനകളും തന്നെയാണ് ആവേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തു മൂനി യുസല്ലി, ഞാൻ നമസ്കരിക്കുന്നതായി എങ്ങനെ നിങ്ങൾ കണ്ടുമോ അങ്ങനെ നമസ്കരിക്കുക. അതേപോലെ തന്നെ ചില സഹാബിമാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അത്തരത്തിലുള്ള അൽക്കാറുകളാണ് നമ്മൾ ചൊല്ലേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൻ്റെ അവസാന സമയത്ത് തശഹ്ഹുദിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കുവാനായി അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ അൽക്കാറുകളും പ്രാർത്ഥനകളുമൊക്കെ വാരിതായി വന്നതാണ് നാം ഉപയോഗിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഒരാൾ നമസ്കാരത്തിൽ അള്ളാഹുമായുള്ള മുനാജാത്താണല്ലോ, റബ്ബുമായുള്ള രഹസ്യ സംഭാഷണമാണ്, ആ വേളയിൽ തൻ്റെ ആവശ്യങ്ങളൊക്കെ നിവർത്തി വെക്കുന്നതിന് കുഴപ്പമില്ല, പ്രത്യേകിച്ച് സുന്നത്തായ നമസ്കാരങ്ങളിൽ. കാരണം അഖ്റബുമായ കൂൻ അബ്ദു മിൻ റബ്ബിഹി വസാജിദ്, ഒരാൾ റബ്ബുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സുജൂദിൻ്റെ വേളയിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സുജൂദിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫർള് നമസ്കാരങ്ങൾ പുരുഷന്മാരൊക്കെ ജമാഅത്തായി നമസ്കരിക്കും. അവിടെ ഇമാം ശ്രദ്ധിക്കേണ്ടത് തൻ്റെ പിന്നിൽ രോഗികളും യാത്രക്കാരും ഒക്കെയായ ആളുകളുണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കി വലിയ ദൈർഘ്യമില്ലാത്ത നമസ്കാരമാണ് നിർവഹിക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെ സുദീർഘമായി അത്തരം സുജൂദുകൾ കിടന്ന് പ്രാർത്ഥിക്കുവാൻ പാടില്ല. അതാണ് ഫർള് നമസ്കാരം ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഇനി ഒരാൾക്ക് അറബിയിൽ ഉള്ള ഇത്തരം പ്രാർത്ഥനകൾ ചൊല്ലുവാൻ സാധിക്കുകയില്ല എങ്കിൽ അതിൽ വന്ന കുറേ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ വലിയ ആശയങ്ങളുള്ള ചെറിയ വാക്കുകളാണ്, ജവാമി അൽ കലിം ആണ്. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന ആദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ഏറ്റവും ഹസനത്ത് നൽകണേ എന്ന പ്രാർത്ഥന. എന്താണോ തനിക്ക് ആവശ്യമുള്ളത് അത് ആഗ്രഹ സഫലീകരണമാകട്ടെ, അല്ലെങ്കിൽ ദോഷത്തെ തടയലാകട്ടെ, അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന ആദാബന്നാർ എന്ന് പ്രാർത്ഥിച്ചാൽ അത് അവൻ്റെ എല്ലാ വിഷയത്തിനുമുള്ള പ്രാർത്ഥനയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇനി ഇതൊന്നും ഒരാൾക്ക് അറിയില്ല എങ്കിൽ അവനാണെങ്കിൽ ധാരാളം റബ്ബുമായി പ്രാർത്ഥിക്കുവാനുമുണ്ട് എങ്കിൽ ഇതൊക്കെ പഠിച്ചു വരുന്നവരെ മലയാളത്തിൽ അത്തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റ് അറബിയല്ലാത്ത ഭാഷയിൽ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം എന്നും ആ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു തആല ആലം.
4: നമ്മുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്നും കൂടോത്ര സിഹിർ ചെയ്തതുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ലഭിച്ചാൽ എന്തു ചെയ്യണം എന്നാണ്?
5: അതിനെ കളയണം, ഒഴിവാക്കണം, കരിച്ചോ മറ്റോ അതിനെ നശിപ്പിക്കണം, അതാണ് വേണ്ടത്. അത് പിന്നെ കേടാക്കി കളയാണ് വേണ്ടത്. ഒരിക്കലും അതിൻ്റെ പേരിൽ ഭയക്കേണ്ടതില്ല. അത്തരം മാരട പ്രവൃത്തികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിനൊരു പ്രയാസം വരുത്താൻ നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കി ഈമാൻ ഉറച്ചവരായിട്ട് നമ്മൾക്ക് കൽപ്പിക്കപ്പെട്ട ദിക്റുകൾ വിർദുകൾ നമ്മൾ നിത്യമാക്കിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്താൽ വേണ്ടുകയാൽ ഒരിക്കലും ഒരു നമുക്കൊരു ഉപദ്രവം വരുത്താൻ സാധിക്കില്ല. അതിൽ നമ്മൾ ഉറച്ച് നിൽക്കുകയാണ് വേണ്ടത്. പിന്നെ ഇവിടെ പണിക്കന്മാരടുത്ത് പോകുന്നു, ഗണികന്മാരെടുത്ത് പോകുന്നു, ശാസ്ത്രികളുടെ അടുക്കൽ പോകുന്നു, ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്നു, അസ്മാവിൻ്റെ പണിക്കാരുടെ അടുക്കൽ പോകുന്നു, അതേപോലെ ഭാവി പ്രവാചകന്മാരുടെ അടുക്കൽ പോകുന്നു, ഹസ്തരേഖാശാസ്ത്രജ്ഞന്മാരുടെ അടുക്കൽ പോകുന്നു, അതേപോലെ ഈ കൈനോട്ടക്കാരുടെ അടുക്കൽ പോകുന്നു. ഇങ്ങനത്തെയൊക്കെ കേസുകൾ പലരിലും പറയപ്പെടാറുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണത്. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതീർണമായ ദീനുൽ ഇസ്ലാം, വഹ്യ്, വിശുദ്ധ ഖുർആൻ, അതിലൊക്കെ അവിശ്വസിക്കുന്ന ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാകുന്ന ഏർപ്പാടാണത്. മൻ അതകാഹിനൻ ഔ അറാഫൻ സുമ്മ സഅലഹു ഫസദ്ദഖഹു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ. ജ്യോത്സ്യനെ, ഭാവി പ്രവാചകനെ സമീപിച്ച് അവനോട് ചോദിച്ച് അവൻ പറയുന്നത് വിശ്വസിച്ചാൽ മുഹമ്മദിന് അവതീർണമായതിൽ അവിശ്വസിച്ച ആളായി എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനാണ്, ദീനുൽ ഇസ്ലാമാണ്, സുന്നത്താണ്. അതൊക്കെ അവിശ്വസിച്ച ഏർപ്പാടാണ് ഇത്തരം ആളുകളെ, ക്ഷുദ്രന്മാരെ സമീപിക്കുക, അവരോട് ചോദിക്കുക, അവർ പറഞ്ഞത് വിശ്വസിക്കുക എന്നുള്ളത്. പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ തന്നെ കേവലം സന്ദർശനം ഇത്തരക്കാരോട് നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ 40 രാവുകളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ആ പടികൾ ഒരിക്കലും താണ്ടാനോ അവിടേക്ക് അടുക്കാനോ പാടില്ല എന്നതിൻ്റെ ഗൗരവപ്പെട്ട മുന്നറിയിപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അതുകൊണ്ട് പിന്നെ ഈ ഭാവി പ്രവാചകന്മാർ അതേപോലെ തന്നെ അദൃശ്യം പറയുന്നവർ, കൈനോട്ടക്കാർ, അസ്മാഇന്റെ പണിക്കാർ, ഇത്തരം ആളുകളെ ഒരിക്കലും സമീപിക്കാനോ അവരോട് ചോദിക്കാനോ പാടുള്ളതല്ല. അവരെ അവിശ്വസിക്കുകയും അവരിൽ നകലുകയുമാണ് വേണ്ടത്. അവർക്ക് അദൃശ്യം പറയാനോ അവർക്ക് ഭാവി പ്രവചിക്കുവാനോ കഴിയില്ല. കാരണം അദൃശ്യം അറിയുക, ഭാവി അറിയുക എന്നുള്ളത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ മാത്രം പ്രത്യേകതയും അവൻ്റെ വിശേഷണവുമാണ്. ഖുല്ലാ യഅലം മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ, വാനങ്ങളിലും ഭൂമിയിലും അദൃശ്യം അറിയുന്നവൻ അള്ളാഹു മാത്രം എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്ഷുദ്രന്മാരെ സമീപിക്കാൻ പാടുള്ളതല്ല, അവരോട് ചോദിക്കാനോ അവർ പറയുന്നത് വിശ്വസിക്കാനോ പാടില്ല എന്നാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു ആലം.
4: നിസ്കാരത്തിൽ കസേര ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ടതായ കാര്യങ്ങൾ വിശദീകരിക്കാമോ എന്നാണ്.
7: ഇന്ന് നമ്മുടെ പള്ളികളിലെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു രീതിയാണ് ചോദ്യകാരൻ ഉന്നയിച്ചതുപോലെ കസേരയിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന രീതി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന് നമസ്കരിക്കുവാൻ പറഞ്ഞ രൂപം മുറബ്ബഅത്തിൻ്റെ ഇരുത്തമിരിക്കുക എന്നതാണ്. ഇരുന്ന് നമസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് താഴെ പടിഞ്ഞിരിക്കുവാൻ കഴിയുന്ന അവസ്ഥയുണ്ട് എങ്കിൽ ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ടാണ് അവർ നമസ്കരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ഇരുന്ന് നമസ്കരിച്ച രൂപത്തിലും നമസ്കരിക്കുവാൻ കൽപ്പിക്കുമ്പോഴുമെല്ലാം ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയായിരുന്നു നമസ്കാരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം. അതിന് കഴിയാത്തവർ സാധാരണഗതിയിൽ രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്നത് പോലെ, ഒന്നാമത്തെ അത്തഹിയാത്തിലിരിക്കുന്നത് പോലെ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരുന്നു കൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. ആ ഇരുത്തത്തിനും കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ അത്തഹിയാത്തിൽ അഥവാ മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തുകളിലുള്ള അത്തഹിയാത്തിൽ ഇരിക്കുന്ന തവറുക്കിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അതിനും സാധിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ ആണ് യഥാർത്ഥത്തിൽ അഥവാ താഴെ ഇരിക്കുവാനുള്ള, കാൽ നീട്ടിപ്പോലും ഇരിക്കുവാനുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലാണ് കസാരകൾ ഉപയോഗിക്കേണ്ടത് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കസാര രൂപത്തിലല്ലെങ്കിൽ പോലും ഉയർന്ന സ്ഥലങ്ങളിൽ ഇരിക്കുവാൻ കഴിയുമാർ രൂപത്തിൽ മരമുട്ടികളും മറ്റുമെല്ലാം സംവിധാനിച്ചിരുന്നല്ലോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ പറഞ്ഞിരുന്നത് പോലും ഒരു മുട്ടിയുടെ മുകളിൽ കയറിക്കൊണ്ടായിരുന്നു പുതിയ മിമ്പർ ഉണ്ടാക്കുന്നത് വരെ എന്നത് നമുക്ക് കാണാൻ സാധിക്കും ഹദീസുകളിലൂടെയും മറ്റും. അത്തരം സാഹചര്യങ്ങളിൽ പോലും ഇത്തരം രൂപത്തിലുള്ള കസേരകൾ എത്ര കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇരിക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ള കുർസിയുകൾ പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചു എന്നതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ സുന്നത്തി എന്നുള്ള നിലക്ക് താഴെ ഇരുന്ന് നമസ്കരിക്കുവാൻ കഴിയുന്നവർ താഴെ ഇരുന്ന് തറയിലിരുന്നു കൊണ്ട് തന്നെയാണ് നമസ്കരിക്കേണ്ടത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, കസേരയിലിരുന്ന് നമസ്കരിക്കേണ്ട അവസ്ഥയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ നമസ്കാരത്തിൻ്റെ റുക്കുനുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നത്. പള്ളിയിലേക്ക് യാതൊരു പ്രയാസവും കൂടാതെ നടന്നു വരുന്ന പല ആളുകളും കസേരയിട്ട് അതിലിരുന്ന് നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. നമസ്കാരത്തിൻ്റെ റുക്കുനുകളുടെ പ്രത്യേകത, റുക്കുനുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നമസ്കാരം ബാത്തിലാണ്. ഒരിക്കലും തന്നെ ആ നമസ്കാരം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിച്ചിട്ടില്ല, അയാൾ മടക്കി നമസ്കരിക്കേണ്ടതുണ്ട്. ഇവിടെ ആരോഗ്യത്തോടുകൂടെ പള്ളിയിലേക്ക് നടന്നു വരുന്ന ആളുകൾ പോലും പലപ്പോഴും ഇരുന്ന് പരിപൂർണമായി ഇരുന്ന് നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. റുക്കുനുകൾ എത്ര കണ്ട് അതിൻ്റെ പരിപൂർണതയിൽ നിന്ന് നിർവഹിക്കുവാൻ കഴിയുമോ അത്ര കണ്ട് പരിപൂർണതയിൽ നിന്നു തന്നെയാണ് നിർവഹിക്കേണ്ടത്. കഴിയാത്ത ഭാഗങ്ങൾ മാത്രമാണ് റുഖ്സയുമായി ബന്ധപ്പെട്ട്, ഇളവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിൽക്കുവാൻ കഴിവുള്ളവരാണെങ്കിൽ നിൽക്കുകയാണ് വേണ്ടത്. സുജൂദിലേക്ക് പോകുന്ന സമയത്ത് സുജൂദിലേക്ക് പോകുവാൻ പ്രയാസമാണ് എങ്കിൽ ആ സമയത്ത് മാത്രമാണ് കസേര ഉപയോഗിക്കേണ്ടത്. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം മാത്രമാണ് പ്രശ്നം, സുജൂദിലേക്ക് പോകുന്നത് പ്രശ്നമല്ല, ഖിയാമിൽ നിൽക്കുന്നതും പ്രശ്നമല്ല എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഖിയാമിൽ നിൽക്കുകയും സുജൂദിലേക്ക് പോവുകയും വേണം, ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് കസേര ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ ആ ബാക്കിയുള്ള ഭാഗങ്ങളിൽ പോലും ഇരിക്കുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ നമസ്കാരവും ശരിയല്ല. അതുപോലെ തന്നെ ഇനി ഈ പറഞ്ഞ പോലെ കസാരയിൽ ഇരിക്കണം അതല്ലെങ്കിൽ ഇരിക്കേണ്ട അവസ്ഥ തന്നെയാണ് ഒരാൾക്കുള്ളത് എങ്കിൽ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടുതലും നിന്ന് നമസ്കരിക്കുകയും സുജൂദും അതുമായി ബന്ധപ്പെട്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലുമാണ് അയാൾക്ക് അതല്ലെങ്കിൽ അത്തഹിയാത്തുമായി ബന്ധപ്പെട്ട ഇരുത്തത്തിലുമാണ് അയാൾക്ക് പ്രയാസമുള്ളത് എങ്കിൽ അയാളുടെ മടമ്പുകാൽ മറ്റുള്ളയാളുകളുടെ മടമ്പുകാലിനോട് യോജിച്ചു വരുന്ന രൂപത്തിൽ കസാര പിറകിലേക്കിട്ടുകൊണ്ടാണ് നിൽക്കേണ്ടത്. അതേസമയത്ത് കൂടുതലും ഇരുന്നാണ് നമസ്കരിക്കുന്നത്, ഖിയാമ് എന്ന് പറയുന്ന അവസ്ഥ അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിലില്ലാതെ വരുന്ന സാഹചര്യത്തിൽ കസാരയുടെ പിറകിലേക്കാലും ആളുകളുടെ മടമ്പും ഒന്നിച്ചു വരുന്ന രീതിയാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് കസാര സജ്ജീകരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും പല ആളുകളും കസാരയുടെ പിറകിലേക്കാൽ ആളുകളുടെ മടമ്പിനോടൊപ്പിച്ച് വരികയും പിന്നീട് സൊഫിൽ നിന്നും മുമ്പിലേക്ക് കയറി നിന്നുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്യുന്ന രീതി കാണാറുണ്ട്. ആ രീതി ശരിയല്ല. സൊഫ് മുറിയുന്ന അവസ്ഥയാണ് അതിലൂടെ ഉണ്ടാവുക. സൊഫ് മുറിഞ്ഞുകൊണ്ട് നമസ്കരിക്കുമ്പോൾ ജമാഅത്തിൻ്റെ പ്രതിഫലം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൊഫിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി എല്ലാ നമസ്കാരത്തിൻ്റെ തുടക്കങ്ങളിലും പ്രത്യേകമായി കൊണ്ട് ഉപദേശിക്കാറുണ്ടായിരുന്നു. അത് നമസ്കാരത്തിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് എന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കസാരയിലിരുന്ന് നമസ്കരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
3: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
8: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ് പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ് പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: അത്രയേറെ മനോഹരമാണ് അല്ലാഹുവിന്റെ ഓരോ സൃഷ്ടിയും. വിശാലമായ ആകാശവും അമ്പിളിയും അതിലെ താരഗണങ്ങളും. വർണ്ണനകൾ മാറി നിൽക്കുന്ന ആ മനോഹാരിതയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. പീസ് റേഡിയോയിൽ ഇനി സ്വരം, മനോഹരമായ ഒരു ഗാനവുമായി നൂഹ ബിന്ത് മുഹ്സിൻ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ.

0: പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: ഇന്നാ സമിഅ്ന ഖുർആനൻ അജബ.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്നാ സമിഅ്ന.
3: ഫഖാലു ഇന്നാ സമിഅ്ന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തൻ്റെ വീട്ടിൽ ഒട്ടും ഇടമില്ല എന്നതായിരുന്നു അയാളുടെ പരാതി. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കും കൂടി താമസിക്കാനുള്ള സ്ഥലമില്ല. പരാതിയുമായി അയാൾ ഗുരുവിനടുത്തെത്തി. ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീടിനെ വലുതാക്കാൻ സഹായിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അയാൾ സമ്മതിച്ചു. നിങ്ങളുടെ കോഴികളെ കൂടി വീടിനകത്തേക്ക് കൊണ്ടുപോകൂ. അല്പം മടിച്ചിട്ടാണെങ്കിലും അയാൾ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം അയാൾ ഗുരുവിനോട് പറഞ്ഞു, വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ ആടുകളെ കൂടി വീട്ടിനകത്ത് കെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാൾ വന്നു പറഞ്ഞു, എനിക്ക് ഭ്രാന്താണെന്ന് വീട്ടുകാർ പറയുന്നു. പക്ഷേ പശുവിനെ കൂടി അകത്തേക്ക് കെട്ടാനായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം. പാതി മനസ്സോടെ അയാൾ അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഗുരുവിനെ കാണാനെത്തിയ അയാളോട് ഗുരു പറഞ്ഞു, ഇനി മൃഗങ്ങളെയെല്ലാം വീടിന് പുറത്താക്കൂ. ഒരു മണിക്കൂർ കഴിഞ്ഞ് അയാൾ മടങ്ങി വന്ന് പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ ധാരാളം ഇടമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയുടെ സൗന്ദര്യം മനസ്സിലാക്കാത്തവരെല്ലാം സാങ്കല്പിക സ്ഥലങ്ങളുടെ അഴകിൻ്റെ പിന്നാലെയായിരിക്കും. ഉള്ളതിൽ സംതൃപ്തരാകില്ല. പരിമിതികളെ ചുറ്റിപ്പറ്റിയാകും പ്രയാണം. തങ്ങൾക്കുള്ളവയെ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതും അവയിൽ സന്തോഷം കണ്ടെത്താനാകുന്നില്ല എന്നതുമാണ് ഈ മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. എന്തിനും അതിൻ്റേതായ അർത്ഥവും അലങ്കാരവുമുണ്ട്. അവയെ അനർത്ഥങ്ങളായി വ്യാഖ്യാനിച്ചാൽ ശരീരവും മനസ്സും അസ്വസ്ഥമാകും. അവയെ അനുഗ്രഹമായി കാണാൻ ശ്രമിച്ചാൽ ഓരോ നിമിഷവും ആഹ്ലാദമുണ്ടാകും. അതെ, നമുക്കുള്ളവയിൽ തൃപ്തിപ്പെടാൻ ശീലിക്കാം.
1: ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഈ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു കഥ വലിയ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കഥ തന്നെയാണ് അല്ലേ? ഒരു ചിന്ത തന്നെയാണ് ശരിക്കും ഇത്. എന്താ വെച്ചാല് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ? ഇപ്പോ ഇവിടെ അദ്ദേഹത്തിന് ഒന്നും ആ ഗുരു ചെയ്തു കൊടുത്തിട്ടില്ല.
2: ഇല്ല,
1: തന്റെ വീട്ടിൽ കുറച്ചും കൂടി അധികം കൺജസ്റ്റഡ് ആക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു അല്ലെ,
2: കോഴികളെ
1: ആടുകളൊക്കെ വീട്ടിനുള്ളിൽ കയറ്റാൻ പറഞ്ഞു. അപ്പോ സലമാഷ് പറഞ്ഞ പോലെ ആ ഒരു കഥ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ആ ഒരു വീട്ടിൽ, ഇപ്പോ വീട് ചെറുതാണ്, വീട്ടിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് അത് ഭയങ്കര വിശാലത തോന്നി. എന്നുവെച്ചാൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. നമ്മുടെ ചിന്തയുടെ ആംഗിളാണ് പലപ്പോഴും പ്രശ്നം.
2: സാധാരണ നമ്മൾ മലയാളികൾ എപ്പോഴും പറയാറുള്ള കണ്ണുണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വില അറിയില്ല.
1: യെസ്,
2: കണ്ണു പോയാലേ അതിന്റെ വില അറിയുന്നുണ്ട്. കണ്ണെന്ന് മാത്രമല്ല ഏതൊരു കാര്യവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ, ഒരു അനുഭവം പറയുകയാണെങ്കിൽ, കാലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഒരു 21 ദിവസം ബാൻഡേജ് ഇട്ട്. നമ്മൾ വിചാരിക്കുമ്പോ എന്താ ഒരു കാലൊക്കെ ആകുമ്പോൾ മറ്റേ കാലുണ്ടല്ലോ. പക്ഷെ ആ ഒരു കാല് നിലത്ത് ചവിട്ടാതെ നടക്കാൻ പ്രയാസപ്പെടുന്നതും ബാത്റൂമിലൊക്കെ പോകുമ്പോഴുള്ള അനുഭവവും അതുപോലെ തിരിച്ചു വരുമ്പോൾ മറ്റൊരാളെ ആശ്രയിക്കാതെയോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടോ കൂടി അല്ലാതെയോ നടക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ വലിയൊരു അവസ്ഥയുണ്ട്. അത് മാത്രമല്ല, ആ കാലം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കാലിന് പെയിൻ കൂടുന്നു, അതിന് സ്ട്രെസ് കൂടുന്നു, നമ്മളൊരു കൺട്രോൾ കിട്ടാത്ത പോലൊക്കെ വരും. അപ്പൊ ഉള്ള സമയത്ത് ഉള്ളതിൽ സംതൃപ്തി അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ? അതാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചത്, നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് എങ്ങോട്ടാണ്, താഴെയുള്ള. എന്നിട്ട് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് നിന്ദ്യത ഇല്ലാതിരിക്കാൻ അതാണ്.
1: ഒരു
2: നമ്മള് ടെൻഷനൊക്കെ അനുഭവിക്കും, ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ എന്താ അറിയോ, ഒരുപാട് ആശ്വാസവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും.
1: അതെ അതെ. അപ്പൊ എപ്പോഴും നമ്മള് ഉള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അൽഹംദുലില്ലാ പറയാം, ഹംദു ചൊല്ലാൻ, ശുക്ർ ചൊല്ലാൻ.
2: അത് അറബികളുടെ ഒരു സ്റ്റൈല് ശരിക്കും അങ്ങനെയാണ് അല്ലേ? അവർ എന്ത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താ പറയാ, കുഴപ്പമില്ല എന്ന് പറയാം. അവിടെ ആ ശുക്റിന്റെ ഒരു മഹത്വം പലപ്പോഴും നമ്മള് മറക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുപോലുള്ള കഥകളും ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്.
1: അതെ അതെ. അപ്പൊ ഏതായാലും ഇത്തരം ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ആ നിലക്ക് നന്നായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും ഒന്ന് ചിന്തിക്കാനും അൽഹംദുലില്ലാ ഹംദുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ആ നിലക്കൊരു ഹൃദയവിശാലത ലഭിക്കാനും ഒക്കെ ഇന്നത്തെ ചിന്ത ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി
2: ശ്രോതാക്കളാണ്
1: കമന്റ് ചെയ്യേണ്ടത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: Peace Radio, tuned to reality.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ.
1: ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ടെലിക്യൂസിൽ നമ്മളുടെ വിഷയമെന്ന് പറയുന്നത് മലക്കുകളും അവരുടെ ചുമതലകളും എന്നുള്ള ഒരു വിഷയമാണ്. അതിൽ ഇന്ന് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം അതുപോലെ തന്നെ ക്യുസിൽ പങ്കെടുക്കുന്നവരോടൊപ്പം ഈയൊരു മത്സരത്തിൽ പങ്കുചേരുന്നത് എൻ്റെ കൂടെ ഞാൻ ജൗഹർ ഒഴുകൂർ. പിന്നെ ഓരോരുത്തരെ ഒന്ന് പരിചയപ്പെടുത്താൻ നന്നാവും. ഓരോരുത്തരെ പരിചയപ്പെടുത്തിക്കോളൂ. മൈക്കിന്റെ അടുത്തേക്ക് നിന്നാല് ഈ നമ്മളെ വിളിക്കുന്ന ആളുകൾക്ക് ശരിക്കും കേൾക്കാൻ പറ്റും. ആ
2: ഞാൻ ഹംദാണ്, ഒഴുകൂരിന്നാണ് വരുന്നത്.
1: ഹംദ പോലെ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ?
2: നാലിക്ക്.
1: ഇനി നാലിലേക്ക്. യെസ്. അടുത്ത ആള്?
3: ഞാൻ ഹിഷാം, പുളിക്കൽ നിന്നാണ് വരുന്നത്.
1: യെസ്. ഏതാ ക്ലാസ്സിൽ പഠിക്കുന്നു?
3: നാലിക്ക്.
1: ഇനി നാലിലേക്ക്. അപ്പൊ രണ്ടുപേരും നാലാം ക്ലാസ്സിലേക്കുള്ള കുട്ടികളാണ് അല്ലേ? ഇൻഷാല്ലാ. അപ്പോ ഇന്നത്തെ മലക്കുകളും അവരുടെ ചുമതലകളും എന്നുള്ള ടോപ്പിക്കിൽ നമ്മോടൊപ്പം ഹിഷാം, ഹംദ എന്നീ രണ്ട് വിദ്യാർത്ഥികളാണ് ചേരുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ നിങ്ങൾ രണ്ടാൾ റെഡിയാണോ? എന്താണ്? ഓക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്കുള്ള മറുപടികൾ, ചോദ്യങ്ങളൊക്കെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കണം. മലക്കുകൾ, ഹംദ, ഒരു മലക്കുകളെ കുറിച്ച് പറയുമ്പോൾ മലക്കിനെ കണ്ടിട്ടുണ്ടോ ഹംദ എവിടെയെങ്കിലും? ഹിഷാം കണ്ടിട്ടുണ്ടോ? എവിടെയും കണ്ടിട്ടില്ല. മലക്കുകളുണ്ടോ? അപ്പോൾ ഉണ്ട്. ഏതൊക്കെ മലക്കുകളുടെ പേരറിയാം നിങ്ങൾക്ക് രണ്ടാൾക്കും? ഏതൊക്കെ പറയാം? അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി എത്തിച്ചു കൊടുത്ത മലക്കിനെ അറിയോ? പേര്
2: ജിബ്രീൽ.
1: ആ, ജിബ്രീൽ അലൈഹിസ്സലാം. മാഷാല്ലാ. അപ്പോൾ അങ്ങനെയുള്ള മലക്കുകളും അവരുടെ എന്താ പറയുക ചുമതലകളുമാണ് ഇന്നത്തെ നമ്മുടെ ക്വിസിൽ നമുക്ക് ചോദ്യങ്ങളായിട്ട് വരുന്നത്. ഹംദ, മലക്കുകളെ കുറിച്ചൊരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് വേണ്ടി പാടാൻ പറ്റുമോ? പറ്റും. ആ, ഒന്ന് ഒന്ന് വായ തുറന്ന് പറയണം. ആ, യെസ്. ഓക്കെ, പറഞ്ഞോ. ഒരു നാല് വരി പാട്ട് പഠിക്കാം, അപ്പോഴേക്കും നമ്മുടെ ആളുകളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഇൻഷാല്ലാ. ആ.

0: അടക്കവുമില്ലാത്ത, കാണാൻ നമുക്ക് കഴിയാത്ത സൃഷ്ടികളായ മലക്കുകളിൽ വിശ്വാസം ഫർളാണല്ലോ.
1: യെസ്, മാഷാ അല്ലാ. അപ്പോ ഹംദമോളെ, ഇഷാം ഇഷാമോനെ, നമുക്ക് ഒരാള് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഓക്കെ, ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിക്സിലേക്ക് സ്വാഗതം. ആരാണ് ഇപ്പൊ ഞാൻ സലാം പറഞ്ഞപ്പോ സലാം അടക്കിയത്?
2: മുഹമ്മദ്
1: ഫൈസിൻ. മുഹമ്മദ് ഫൈസിനെ, നാട്ടില് മഴയൊക്കെ ഉണ്ടോ? നല്ല ശക്തമായ മഴയൊക്കെ ഉണ്ടോ? എന്താണ് അവസ്ഥ നാട്ടില്? ഇല്ല.
2: വീടെവിടെയാ?
1: ആ, മിനിയാന്നുണ്ടായിരുന്നു. വീടെവിടെയാ ഫൈസിന്റെ? വീടെവിടെയാണ് ഫൈസിൻ? എവിടെ നിന്നാ വിളിക്കുന്നത്? കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്നാണ് നമ്മുടെ ഫൈസിൻ വിളിക്കുന്നത്. ഫൈസിന് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ആ, ഏത് ക്ലാസ്സിലാണ്? ഒന്നാം ക്ലാസ്. ആ, രണ്ടിലേക്ക് ജയിച്ചോ? മാഷാ അല്ലാ, വെരി ഗുഡ്. അപ്പോ ഫൈസിനെ, ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്നറിയോ? ഇന്നത്തെ വിഷയം അറിയോ? ഇല്ല, ടോപ്പിക് ഒന്നും കണ്ടില്ല. മലക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ ഫൈസിന് ഒന്നാം ക്ലാസ്സിലായതുകൊണ്ട്, രണ്ടാം ക്ലാസ്സിലേക്ക് ജയിച്ചത് കൊണ്ട് നമ്മൾ ഏറ്റവും സിമ്പിൾ ചോദ്യങ്ങളാണ് ചോദിക്കുക മലക്കുകളെ കുറിച്ച്. കൂടെ വീട്ടിലത്തെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ സഹായിക്കാൻ? ഉണ്ട്, ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ രണ്ട് പേരുണ്ട് നിന്നോട് ചോദ്യം ചോദിക്കാൻ. ഒരു ഹംദമോളുണ്ട്, ഒരു ഹിഷാം മോനുണ്ട്. അവർ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം നമ്മുടെ ഹിഷാം മോനാണ് ചോദിക്കുന്നത്. മോനെ ചോദിക്കും ഒന്നാമത്തെ ചോദ്യം, നമ്മൾ ഫൈസിനോടുള്ള ചോദ്യം. ആ,
0: മലക്കുകളെ അല്ലാഹു സൃഷ്ടിക്കുന്നത് എന്തിൽ നിന്നാണ്?
1: യെസ്, ചോദ്യം ഒന്നുകൂടെ പറയാം. മലക്കുകളെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിൽ നിന്നാണ്? പ്രകാശം. എന്താണ് ഇത്ര പെട്ടെന്ന് ഉത്തരം പറയാൻ പാടില്ല കേട്ടോ, കുറച്ചൊക്കെ ഒന്ന് ആലോചിക്കണം. നമ്മള് ഭയങ്കര ടഫ് ചോദ്യം ചോദിച്ചത്, അത് കുറച്ചൊക്കെ ആലോചിക്കണ്ടേ? ഇത്ര പെട്ടെന്നൊന്നും ഉത്തരം പറയരുത് കേട്ടോ ഫൈസിനെ. അപ്പോ നമ്മുടെ ഉത്തരം ശരിയാണോ ഹിഷാം മോനെ? ഉത്തരം എന്താ അവിടെ കൊടുത്തത്? അറിയായിരുന്നു അല്ലേ? എവിടുന്നാ പഠിച്ചത്? മദ്രസയിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോ ഹിഷാം മോനെ, നിന്റെ ചോദ്യം എന്താന്ന് വെച്ചാല് മലക്കുകൾ അള്ളാഹു എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്നാണ്. അപ്പൊ അതിന്റെ ഉത്തരം നമ്മുടെ ഫൈസിന് നേരത്തെ തന്നെ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അവൻ ഉത്തരം പറഞ്ഞത് പ്രകാശം എന്നാണ്. ശരിയാണോ ഉത്തരം? ഉത്തരം മാഷാല്ലാ ശരിയാണ് ഫൈസിന്. ഒന്നാമത്തത് രക്ഷപ്പെട്ടടാ. രണ്ടാമത്തെ ചോദിക്കട്ടെ? ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഹംദമോളാണ് ഇനി ഫൈസിനോട് ചോദ്യം ചോദിക്കുക കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം.
0: മലക്കുകളിൽ വിശ്വസിക്കുക എന്നത് ഈമാൻ കാര്യങ്ങളിൽ എത്രാമത്തേതാണ്?
1: ഫൈസിൻ ചോദ്യം കേട്ടോ. നമ്മളെ ഈമാൻ കാര്യം, ആ ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും ഒക്കെ അല്ലേ, അതിൽ മലക്കുകളിൽ വിശ്വസിക്കുക എന്നത് ഈമാൻ കാര്യങ്ങളിൽ എത്രാമത്തേതാണെന്നാണ് ഹംദമൾ ചോദിച്ചത്. ഓപ്ഷൻ വായിച്ചു കൊടുക്ക്, ഓരോ ഓപ്ഷനും വായിച്ചു നോക്ക്. നമുക്ക് ഫൈസിന് 20 സെക്കൻഡ് സമയമുണ്ട്, അതിന് മുന്നേ തീർത്താൽ മതി കേട്ടോ. മലക്കുകളിൽ വിശ്വസിക്കുക എന്നത് ഈമാൻ കാര്യങ്ങളിൽ എത്രാമത്തേതാണ്?
2: ഈമാൻ
1: നാല് എന്നാണ് നമ്മുടെ ഫൈസിന് ഉത്തരം പറഞ്ഞത്. ഹംദമോളെ ഉത്തരം എന്താണ് ഒന്നുകൂടെ ആലോചിച്ചോട്ടല്ലേ. ആ, ഒരു ഒരു ഒരു ചാൻസ് കൂടെ കൊടുക്കുക, രണ്ടാം ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഒരു ഒരു ഒരു കുറച്ച് സമയം കൂടെ കൊടുക്കുക. യെസ്, ഓക്കെ. ആ, നാല് എന്നുള്ള ഉത്തരം, ഒന്നും കൂടെ പറയാം, ഒന്നും കൂടെ പറയാം. ഫൈസിൻ രണ്ടാം ക്ലാസ്സിലല്ലേ, അപ്പം നമുക്ക് കുറച്ച് സമയം കൂടെ കൊടുക്കല്ലേ. യെസ്, അങ്ങനെയാണെങ്കിൽ രണ്ട്. ഇനി മാറ്റി പറയോ? ഉറപ്പിച്ചു? ഉറപ്പിച്ചു. അപ്പോ കൊയിലാണ്ടിയിൽ നിന്ന് നമ്മുടെ ഫൈസിൻ വിളിച്ചപ്പോ ചോദ്യം ഇതായിരുന്നു, മലക്കുകളിൽ വിശ്വസിക്കുക എന്നത് ഈമാൻ കാര്യങ്ങളിൽ എത്രാമത്തേതാണെന്നാണ് ചോദ്യം. അതിൽ അവൻ ആദ്യം 4 പറഞ്ഞു, പിന്നെ 3 പറഞ്ഞു, ഇപ്പോൾ 2 അവൻ ഉറപ്പിച്ചിരിക്കുകയാണ്. ഹിഷാമോൻ, അവൻ്റെ ഉത്തരം ശരിയാണോ 2 എന്ന് പറഞ്ഞത്? ആഹാ, ഫൈസിനെ നിന്റെ ഉത്തരം ശരിയാണെന്നാണ് നമ്മളെ ഹംദയും ഹിഷാമും പറയുന്നത്. സന്തോഷമായോ? എന്താ പറഞ്ഞേ? ആ, ചെറിയ സംശയമായി പോയില്ലേ? ഈമാൻകാരും ഇസ്ലാംകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അല്ലേ, എണ്ണം മാറിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. ഓക്കെ, അങ്ങനെയാണ്. മൂന്നാമത്തെ നല്ലൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. അപ്പോ ഹംദയുടെയും ഹിഷാമിന്റെയും ചോദ്യത്തിന് നീ ഉത്തരം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്റെ ഉത്തരത്തിന് എന്റെ ചോദ്യത്തിന് നീ ഉത്തരം പറയണം. ഓക്കെ അല്ലേ? ഓ സെറ്റ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യമാണ്, മലക്കുകളുടെ തലവൻ അഥവാ സയ്യിദുൽ മലായിക്കത്ത് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? മലക്കുകളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ഏത് മലക്കിനെയാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. എന്തേ ഓപ്ഷൻ ചോദിക്കാഞ്ഞു? ഉത്തരം അറിയായിരുന്നോ? അറിയായിരുന്നു. അതും മദ്രസ്സിന്ന് പഠിച്ചതാണോ? ആഹാ, നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഹിഷാമോനെ, മലക്കുകളുടെ തലവൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന ചോദ്യത്തിന് നമ്മുടെ ഫൈസിന് ഉത്തരം പറഞ്ഞത് ജിബ്രീൽ എന്നാണ്. ഉത്തരം ശരിയായിരിക്കുമോ? ഉത്തരം ശരിയാണ്. മാഷാല്ലാ. അപ്പോ അൽഹംദുലില്ലാ. ഇപ്പോ എത്ര സമ്മാനം വീട്ടിലേക്ക് എത്തി ഫൈസിന്റെ വീട്ടിലേക്ക്? പീസ് റേഡിയോയുടെ കിട്ടിയില്ല.
0: ഒരു ട്രോഫി കിട്ടി.
1: രണ്ടെണ്ണം കിട്ടാനുണ്ട്. ഇതൊന്നുകൂടി ആകുമ്പോ ഇനി 3 കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ വേഗം ഒരു ഷെൽഫൊക്കെ പണിത് വെച്ചോ വീട്ടിലിട്ടോ. പീസ് റേഡിയോ ട്രോഫീസ് വെക്കാൻ വേണ്ടി മാത്രം ഒരു ഷെൽഫൊക്കെ റെഡി ആക്കി വെച്ചോ. ആ യെസ്, മാഷാല്ലാ. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ട്രോഫിയൊക്കെ അവിടെ എത്തി. സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്ക് എല്ലാവരും കാണണം, ക്ലാസ്സിലെ കുട്ടികളൊക്കെ കാണണം കേട്ടോ. അപ്പോൾ കോഴിക്കോട് നിന്നും ഫൈസിനാണ് നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്. 3 ചോദ്യങ്ങൾക്കും അവൻ ഉത്തരം പറഞ്ഞിരിക്കുന്നു. അപ്പൊ മോനെ ഇനിയും വിളിക്കണം കേട്ടോ. ഇൻഷാല്ലാ. ആ ഓക്കെ ഓക്കെ, ശരി ശരി ശരി. അപ്പൊ ഇനിയും
0: വിളിക്കട്ടി.
1: അപ്പൊ ഇൻഷാല്ലാ അടുത്ത അടുത്തൊരാൾ നമ്മളങ്ങനെ വിളിച്ചോണ്ടിരിക്കണം. നമ്മൾ അങ്ങോട്ട് പോട്ടെ ഹൈസിനെ, അങ്ങോട്ട് പോട്ടെ. ഓക്കെ ശരി. അസ്സലാമു അലൈക്കും
0: വറഹ്മത്തുള്ളാഹി.
1: അന്ത് മോളെ, ഹിഷാം, ഞാൻ ഇതുവരെ അവനെ ഫൈസിൻ എന്നാ വിളിച്ച്. അവന്റെ പേര് എന്താ അറിയോ? ഹൈസിൻ എന്നാണ്. നിങ്ങൾ കേട്ടിരുന്നോ? ശരിക്ക് കേട്ടില്ല. കേട്ടിട്ടുണ്ട്, നിങ്ങൾ മിണ്ടാതിരുന്നതോ? ഫൈസിൻ എന്നാ കേട്ടെ, ഹൈസിൻ എന്നാണ് അവന്റെ പേര്. ഓക്കെ ശരി. അപ്പോ നമുക്ക് ഇനിയും കൂടുതൽ കൂടുതൽ ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നേരത്തെ ആരെ പാട്ടാ പാടിയത്? ഹംദമോൾ ആരുടെ പാട്ടാ പാടിയത്? മലക്കുകളുടെ പാട്ടാണ്. ഹിഷാമിന് ഏതെങ്കിലും ഒരു പാട്ട് അറിയോ? ഏതെങ്കിലും പാട്ട് മലക്കുകളുടേതാവണം എന്നില്ല, വേറെ ഏതെങ്കിലും ഒക്കെ ഒരു പാട്ട്. അടുത്തൊരാളിങ്ങനെ വിളിക്കാൻ റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കൊരു രണ്ട് വരി പാട്ട് ഏതെങ്കിലും, ഏതും പറ്റും. ആ, അറിയാവുന്ന മദ്രസ്സിലൊക്കെ പഠിച്ച ഏതെങ്കിലും ഒരു പാട്ട് ഇല്ല. അങ്ങനെ നമുക്ക് അടുത്ത് കോൾ എടുക്കാം. അപ്പോഴേക്ക് പാട്ട് റെഡിയാക്കി കേട്ടോ. ശരി.
0: സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പഠിക്കുന്നത്
1: ശരി. സയാനെ, ഇനി 6 ക്ലാസ്സിലേക്കല്ലേ പഠിക്കണത്? ആ അതെ. അപ്പൊ നിന്റെ ചുറ്റുവട്ടത്ത് നിന്ന് കുറച്ച് സൗണ്ടുകൾ നമ്മൾക്ക് ഇങ്ങനെ ഡിസ്റ്റർബ് ആവുന്നുണ്ട്. അപ്പൊ 6 ക്ലാസ്സിലേക്ക് ജയിച്ച ആ സന്തോഷത്തില് ആ ഡിസ്റ്റർബ് ഒന്നും മാറി നിൽക്കോ? പുറത്തുള്ള സൗണ്ട് ഒന്നും മാറി നിൽക്കോ? നമുക്ക് നല്ല വൃത്തിയായിട്ട് കേൾക്കാൻ പറ്റും ചോദ്യങ്ങളൊക്കെ. ആ ഇപ്പൊ ഇല്ല, റെഡി ആക്കിലേ. ശരി, വെരി ഗുഡ്. അപ്പോ ഇന്നത്തെ വിഷയം എന്താണെന്നറിയാമോ സയാനെ? യെസ്, മലക്കുകളെ കുറിച്ച് ഇന്നത്തെ ചോദ്യം. അപ്പോ ഇന്ന് നമ്മൾ നിന്നോട് ചോദ്യം ചോദിക്കാൻ രണ്ട് കൊച്ചു കൂട്ടുകാരുണ്ട്, നാലാം ക്ലാസ്സിലേക്ക് ജയിച്ച രണ്ട് കുട്ടികൾ. നീ ആറാം ക്ലാസ്സിലേക്കല്ലേ ജയിച്ചത്? യെസ്. അപ്പോ നാലാം ക്ലാസ്സിലേക്ക് പഠിച്ച ഹംദയാണ് നിന്നോട് ആദ്യത്തെ ചോദ്യം ചോദിക്കുക കേട്ടോ. അപ്പോ ചോദിച്ചോ എങ്ങനെ? അത് ഞാൻ അറിയില്ല, അവര് ചോദിക്കില്ല, നാലാം ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പൊ അവര് ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. ഇൻഷാല്ല കേട്ട് നോക്ക്, കിട്ടും കേട്ടോ. ഓക്കെ.
0: പ്രവാചകന്മാർക്ക് അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ വഹി എത്തിച്ചു കൊടുക്കുന്ന മലക്ക് ഏതാണ്?
2: ജിബ്രീൽ അലൈഹിസ്സലാം.
1: സയാനെ, നീ അല്ലേ പറഞ്ഞ ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാൻ. അപ്പോ ഏറ്റവും സിമ്പിളാ ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ഈ നിഷാമോന്റെ ചോദ്യമാണ്, അതിന് മുന്നേ അതിന്റെ ഉത്തരം ശരിയാണോ നോക്കണം നമുക്ക്. അപ്പോ പ്രവാചകന്മാർക്ക് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന മലക്ക് ജിബിരിൽ എന്നാണ് നീ ഉത്തരം പറഞ്ഞത്. ശരിയാണല്ലേ? ഉറപ്പിക്കല്ലേ? ഉറപ്പല്ലേ? ഉറപ്പാണ്, ഉറപ്പാണല്ലേ? ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. ശരിയാണോ ഹംദമോളെ? ശരിയാണോ? ഉത്തരം വളരെ ശരിയാണ്. അങ്ങനെയാണെങ്കിലേ നിന്നോട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ നമ്മളെ ഹിഷാം മോൻ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം ചോദ്യം എന്താന്നുള്ളത്. സിമ്പിളാണോ ടഫാണോ ഹിഷാമു ചോദിക്കാൻ നോക്കാം. ശരി.
0: ലോകാവസാന സമയത്ത്
1: ഊദാൻ ചുമതലപ്പെട്ട മലക്കാരൻ, ചുമതലപ്പെട്ട മലക്ക്, അതായത് ലോകാവസാന സമയത്ത് കാഹളം ഊദാൻ ചുമതലപ്പെട്ട മലക്ക് ആരാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഓപ്ഷനൊന്നും ആവശ്യമില്ല, എല്ലാ കുട്ടികളും ചോദിക്കും ഓപ്ഷൻ ഉണ്ടോ ഓപ്ഷൻ ഉണ്ടോ ഓപ്ഷൻ ഉണ്ടോ എന്ന്. സയാൻ എന്താ അതൊന്നും ചോദിക്കാത്തത്? മദ്രസ്സിൽ അങ്ങനത്തെ ഒക്കെ പഠിക്കാറുണ്ട് അല്ലേ. അപ്പോ അത് ഏറ്റവും സിമ്പിൾ ചോദ്യങ്ങളാണ് അല്ലേ. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിന്നോട് ഒരു അടുത്തൊരു മൂന്നാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചാലോ. ഇസ്രാഫീൽ അലൈഹിസ്സലാം വളരെ ശരിയാണ് ഉത്തരം. ശരിയല്ലേ ഇഷാമാൻ? അവൻ്റെ ഉത്തരം ശരിയല്ലേ? ആ ഓക്കെ, ഉത്തരം ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നിന്നോട് ഞാൻ ടഫ് ചോദ്യം ചോദിക്കട്ടെ, ടഫായിട്ടുള്ള ടഫസ്റ്റ് ചോദ്യം
2: ചോദിക്കട്ടെ.
1: ഓക്കെ ഓക്കെ. അങ്ങനെ തന്നെ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യം ചോദിച്ചാലോ. ഈസി മതി. ആ ഓക്കെ ഓക്കെ. എന്നാൽ സ്വർഗത്തിൻ്റെ കാവൽക്കാരനായ മലക്ക് ആര്? അതാണ് ചോദ്യം. സ്വർഗത്തിൻ്റെ കാവൽക്കാരനായ മലക്കാരാണ്. ആ അങ്ങനെ ചോദിക്ക്. ഇതുവരെ ഞാൻ ഓപ്ഷൻ എന്താ ചോദിക്കാത്തത്, ഓപ്ഷൻ എന്താ ചോദിക്കാത്തെന്നുള്ള ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഇതിലായിരുന്നു. എന്തിൽ? ഇതിൽ. അപ്പോൾ ഞാൻ ഓപ്ഷൻ തരാം. ഒന്നാമത്തെ ഓപ്ഷൻ റിളുവാൻ അലൈഹിസ്സലാം, രണ്ടാമത്തെ ഓപ്ഷൻ മാലിക് അലൈഹിസ്സലാം, മൂന്നാമത്തെ ഓപ്ഷൻ മുൻകർ, നാലാമത്തത് നക്കീർ. അതിൽ ഓപ്ഷൻ എ റിളുവാൻ ആണോ? ആണോ? ആണ്. പെണ്ണല്ല, ആണ്, ആണല്ലേ. അപ്പോ റിളുവാൻ അലൈഹിസ്സലാമാണ് ഉത്തരം. അല്ലാ മാഷാല്ലാ. അപ്പോ ഇന്നത്തെ മൂന്ന് ചോദ്യത്തിനും സയാൻ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. സയാനെ ഒരു സ്വകാര്യം ചോദിക്കട്ടെ, എത്ര തവണ നമ്മുടെ റേഡിയോയിലേക്ക് വിളിച്ചു? എത്ര വട്ടം കിട്ടി? ഇത് രണ്ടാമത്തത്. അപ്പോ അതൊരു സമ്മാനം കിട്ടിയിരുന്നു ആദ്യം വിളിച്ചതില്? സമ്മാനം കിട്ടി. അപ്പൊ രണ്ട് വിളി വിളിച്ചു, രണ്ടിലും സമ്മാനം നേടി. ഓഹോ മാഷാല്ലാ. അങ്ങനെയാണ്. ഇപ്പൊ നേരത്തെ നീ കുറെ തവണ വിളിച്ചിട്ട് കിട്ടിയില്ല കിട്ടിയില്ല എന്ന പരാതി ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ കുറേ ആളുകൾക്ക് പരാതിയുണ്ട് നമ്മുടെ റേഡിയോയിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾ അധികം വിളിക്കുമ്പോൾ നമ്മുടെ എന്താ വെച്ചാൽ ഏതെങ്കിലും ആദ്യം വിളിക്കുന്ന ആളുകൾക്കാണല്ലോ കിട്ടുക. അപ്പോൾ ആ ഒരു പരാതി തീർക്കാൻ വേണ്ടി നമ്മുടെ റേഡിയോയിൽ പുതിയ ഒരു സംരംഭം തുടങ്ങുന്നുണ്ട്, ടെലികിസിൻ്റെ തന്നെ മറ്റൊരു രൂപം. നമ്മൾ ഓരോ കുട്ടികൾക്കും പ്രത്യേക സമയം കൊടുത്ത് അവർ വിളിച്ച് അവരുടെ ഉത്തരങ്ങൾ ചോദ്യങ്ങൾ അവർ തന്നെ സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു വളരെ രസകരമായൊരു പ്രോഗ്രാം ഇൻഷാല്ലാ നമ്മുടെ റേഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കും വിളിച്ചിട്ട് കിട്ടിയില്ല വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല ഇൻഷാല്ലാ. ഇന്ന് മുതൽ നാം അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി ഭാവിയിൽ എല്ലാ കുട്ടികൾക്കും വിളിച്ചാൽ കിട്ടുന്ന രൂപത്തിലേക്കുള്ള ഒരു പദ്ധതി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നല്ല രൂപത്തിലാവാൻ എന്ത് ചെയ്യണം, സയാനൊക്കെ പ്രാർത്ഥിക്കണം. ഓക്കെ. അപ്പോൾ ഹാപ്പി ഹാപ്പി ഹാപ്പി ആയോ? ഹാപ്പി ആയി. അപ്പൊ ഇനി സമ്മാനം ഇൻഷാല്ല വീട്ടിലേക്ക് എത്തും. ഞങ്ങൾ അടുത്ത ഒരാളിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു, ഞങ്ങൾ അങ്ങോട്ട് പോയാലോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോ ഇന്നത്തെ രണ്ടാമത്തെ കോളർ ഹിഷാം ഹംദ, രണ്ടാമത്തെ കോളർ നമ്മൾ വിളിച്ചു. രണ്ടുപേരും വിളിച്ചതിൽ രണ്ടുപേരും സമ്മാനം നേടി. നമ്മൾ അത്ര സിമ്പിൾ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണല്ലേ, ഒന്ന് ടഫാക്കി ചോദിച്ചാൽ അടുത്ത ആളോട് എങ്ങനെ ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും, ഉഷാറാവോ, കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല ടഫ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ആളോട് നമുക്ക് നല്ല ടഫ് ചോദ്യം ചോദിക്കണം. ഓക്കെ, അപ്പോൾ നേരത്തെ ഹിഷാം ഒരു പാട്ട് പാടാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് റെഡി ആയി നിന്നിരുന്നു. ആ പാട്ട് ഓർമ്മ വന്നോ? ഏതെങ്കിലും ഏതാ ഹംദക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പാട്ട് ഹിഷാമിന് പാടാൻ പറ്റിയൊരു പാട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറ്റുമോ? നിങ്ങളുള്ള ഒരു മദ്രസയിലാണോ പഠിക്കുന്നത്? ഒരു മദ്രസയിലാണോ? നിങ്ങൾ മദ്രസയിൽ പാടി ഏതെങ്കിലും പാട്ടുണ്ടോ? ഉണ്ട്. അത് നമുക്ക് ഈ ഒരു കോളർ ഒരാൾ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, അയാൾ വിളിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പാടാം. ഓക്കെ അല്ലേ? ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വാലൈക്കും സലാം വറഹ്മത്തുള്ള.
1: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്?
2: മുഹമ്മദ് അഷ്മിൽ.
1: മുഹമ്മദ് അഷ്മിൽ, അഷ്മിലിന്റെ വീട് എവിടെയാണ്?
2: ഫറോക്ക് ചുങ്കം.
1: ചുങ്കം ഫറോക്ക്. എവിടെയാണ് പഠിക്കുന്നത്?
2: ഫറോക്ക്.
1: ഫറോക്ക് സ്കൂളിലാണ്. എത്രാം ക്ലാസ്സിലാണ്? ഇനി ആറിലേക്ക്. ആ ആറാം ക്ലാസ്സുകാരുടെ കളിയാണല്ലോ. നേരത്തെയും ആറാം ക്ലാസ്സുകാരൻ വിളിച്ചു, സയാന്. അവന് സമ്മാനം വാങ്ങി. അഷ്മിൽ സമ്മാനം വാങ്ങൂലേ ഇൻഷാല്ല. അപ്പം നിന്നോട് ചോദ്യം ചോദിക്കാൻ എൻ്റെ കൂടെ രണ്ടാളുകളുണ്ട്. രണ്ടാളുകൾ, ഒരു ഹംദയുണ്ട്, ഒരു ഹിഷാമുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് നിനക്ക് അറിയൂ അല്ലേ? അറിയൂലേ? മലക്കുകൾ, അവരുടെ ചുമതലകൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ഹിഷാം ചോദിച്ചാലോ? ചോദിക്കട്ടെ. ഓക്കെ ഹിഷാം, മോൻ ചോദിച്ചോ. യെസ്, അതെ.
0: നരകത്തിന്റെ കാവൽക്കാരനായ മലക്ക് ആര്?
1: യെസ്, അവിടെ നിൽക്കടോ, ഞങ്ങൾ ചോദ്യം ചോദിച്ച് ഫുള്ളാക്കട്ടെ, ചാടിക്കയറി ഉത്തരം പറയല്ലേ. ഞങ്ങൾ വലിയ ടഫ് ചോദ്യം എന്നൊക്കെ വിചാരിച്ച് കൊണ്ടുവന്ന ചോദ്യമാണ്. ഈ ചോദിക്കുമ്പോഴേക്കും ഉത്തരം പറയാം, അതെന്തെങ്ങനെ അത് ഫൗളാട്ടോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അഷ്മിലേ, ഞാൻ വെറുതെ പറഞ്ഞോ. അപ്പൊ നരകത്തിന്റെ കാവൽക്കാരനായ മലക്കാരാണ് മാലിക് അലൈഹിസ്സലാം. ഹിഷാം മോനെ ഉത്തരം ശരിയാണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഹിഷാം വേഗം ഓക്കെ അടിച്ച് വിടുന്നുണ്ട്. ഓക്കെ, എന്നാ രണ്ടാമത്തെ ചോദ്യം ഹംദ മോൾ ചോദിച്ചോ.
0: ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യാൻ വരുന്ന മലക്ക് ആരല്ല?
1: ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യാൻ വരുന്ന മലക്കുകൾ ആരെല്ലാം? രണ്ട് മലക്കിന്റെ പേരുണ്ട്, രണ്ടാളുടെ പേരും പറയാം. മുൻകർ നക്കീർ അലൈഹിസ്സലാം. ശരിയാണോ ഹംദ മോളെ അവൻ പറഞ്ഞ ഉത്തരം? അവൻ പറഞ്ഞത് ശരിയാണ്. യെസ്. അപ്പോ അഷ്മിലേ, രണ്ട് ചോദ്യം കഴിഞ്ഞു, രണ്ടിലും ശരിയാക്കി, മൂന്നാമത്തത് സമ്മാനത്തിലേക്കുള്ളതാണ്. നല്ല സെറ്റപ്പിൽ ഇരുന്നോ. ഓക്കെ അല്ലേ? എന്നാ ഞാൻ നിന്നോട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യം ചോദിക്കാൻ പോകണം കേട്ടോ, ഇത് നിനക്ക് എന്തായാലും കിട്ടൂല. നോക്കാ നോക്കാ, അഷ്മിലിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ സഹായിക്കാൻ? നീ മാത്രേ ഉള്ളൂ? നീ ഒറ്റക്കാണ് ഉത്തരം പറയുന്നത്? മാഷാല്ലാ, ഉഷാർ ഉഷാർ ഉഷാർ. അങ്ങനെ അടുത്ത മൂന്നാമത്തെ ചോദ്യം, സമ്മാനത്തിലേക്കുള്ള ചോദ്യം. മലക്കുകൾക്ക് ആഹാരവും ഭക്ഷണ പാനീയങ്ങളുമൊക്കെ ആവശ്യമുണ്ടോ എന്ന ചോദ്യം.
2: ഇല്ല.
1: ഇല്ലേ? എന്താ അങ്ങനെ? നിനക്ക് ആഹാരവും ഭക്ഷണമൊക്കെ ആവശ്യമുണ്ടോ? മലക്കുകൾക്ക് ആവശ്യമല്ല. അതെന്താ അങ്ങനെ? പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചാൽ ഭക്ഷണം വേണ്ട. മലക്കുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു സംവിധാനമാണ് ഉണ്ടാക്കിയത് അല്ലേ. അവർക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അതാണ് ശരി ഉത്തരം. ഓക്കെ, അപ്പൊ അവർക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, അള്ളാഹുവിന്റെ കൽപ്പനകൾ അവരിങ്ങനെ പാലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ അഷ്മിലേ, ഇതിപ്പോ എത്രാമത്തെ വിളിയാ വിളിച്ചത് റേഡിയോയിലേക്ക്?
2: കൊറേ വിളിച്ചു.
1: കൊറേ കിട്ടിയാ? കിട്ടി. സമ്മാനം എത്ര എണ്ണം കിട്ടി? പതിമൂന്ന് പതിനഞ്ച് സമ്മാനം കിട്ടിയിട്ടുണ്ട് അഷ്മിലിന്. ആഹാ, അപ്പൊ വീട് ഒന്ന് പുതുക്കി പണിയേണ്ടി വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ വീണ്ടും മൂന്നാമത് സമ്മാനം കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ കോളർ നമ്മൾ വിളിച്ച് മൂന്നാൾക്കും സമ്മാനം കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറെ സമ്മാനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ സ്ഥലമില്ലെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ മതി, കുറച്ചൊക്കെ ഞാനൊക്കെ കൊണ്ടുപോയി കൊള്ളാം കേട്ടോ. ആ കുഴപ്പമില്ലല്ലോ. ഓക്കെ, മാഷാല്ലാ. അപ്പൊ അഷ്മിലേ, മൂന്ന് ചോദ്യം മൂന്നുത്തരം, എല്ലാം ശരി, ഉത്തരം ശരി, വീട്ടിലേക്ക് സമ്മാനം ഉടനെ പറന്നെത്തും. ഓക്കെ, ഹാപ്പി ആയോ? ഓക്കെ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പോൾ ഇനി 6-ാം ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുക, നല്ല കുട്ടിയായിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിച്ച് മുന്നേറുക. ഓക്കെ, വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ ഇന്നത്തെ ഹിഷാം, ഹംദ, മൂന്ന് പേര് നമ്മളെ വിളിച്ചു അല്ലേ, മൂന്ന് പേര് നമ്മളെ വിളിച്ചു, മൂന്ന് പേരിൽ മൂന്ന് പേർക്കും സമ്മാനം കിട്ടി. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ നമ്മുടെ ഈ ചോദ്യം അവർക്കൊക്കെ എങ്ങനെയോ കിട്ടിയോ എന്നൊരു സംശയമുണ്ട് എനിക്ക് അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഉത്തരം കിട്ടുമോ, ഇങ്ങനെ വിളിക്കുന്ന ആളുകൾക്ക് കിട്ടുമോ? കിട്ടൂല അല്ലേ. എന്താണെന്ന് വെച്ചാൽ, ഇവരെന്താ വെച്ചാൽ പീസ് റേഡിയോ കേൾക്കുന്ന കുട്ടികളാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള അറിവും കിട്ടും, അതുകൊണ്ടാണ് അവർക്ക് നമ്മൾ ചോദിക്കുമ്പോഴേക്ക് ഉത്തരം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മോട് മത്സരിക്കാൻ വേറൊരാൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാ നോക്കിയാലോ, ഹംദൊന്ന് നോക്ക് ആരാന്ന്. ഓക്കെ, ആ കോള് കട്ടായി. ഓക്കെ ഹംദ, നിന്റെ കയ്യിൽ വേറെ ഒരു പാട്ടുള്ളു, നേരത്തെ പാടിയ പാട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല, അപ്പോഴേക്ക് വേറെ ആളിങ്ങനെ വിളിച്ചു. നമുക്ക് വേറെ ആളിപ്പോൾ രണ്ടാമത് വിളിക്കും, അപ്പോഴേക്ക് രണ്ട് പേര് പാട്ട് ഏതാണുള്ളത്? വേറെ പെട്ടെന്ന് പാടി, പെട്ടെന്ന് പെട്ടെന്ന് പാടാൻ പറ്റിയൊരു പാട്ട് ഏതാണുള്ളത്? നമ്മൾ ശ്രോതാക്കൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ആ ഏതെങ്കിലും ഒരു പാട്ട്, ഏതായാലും കുഴപ്പമില്ല. ഏതുമില്ല, ഓർമ്മ വരുന്നില്ല. ഇല്ല, അങ്ങനെ അടുത്ത ആൾ വിളിക്കുമ്പോഴേക്ക് പാടുമോ? ഓക്കെ ശരി, അടുത്ത ആൾ ആരാ നോക്കാം.
0: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പേരൊന്നുകൂടെ പറയോ.
1: മിസ് അബ്. ആ മിസ് അബ് ആണ് വിളിക്കുന്നത്. ഓക്കെ, മിസ് അബിന്റെ വീട് എവിടെയാ? ബഹ്റൈനാ വിളിക്കുന്നത് അല്ലേ. അപ്പോ ബഹ്റൈനിൽ നിന്ന് മിസ് അബ് ആണ് വിളിക്കുന്നത്. വീട്ടില് അവിടെ കൂടെ ആരൊക്കെയാ ഉള്ളത്? ആരൊക്കെയാ? ഫാദർ ഉണ്ടോ കൂടെ? ഉപ്പുണ്ടോ? പിന്നെ ഉമ്മണ്ടോ? ഉമ്മണ്ട്. അനിയന്മാരോ ഏട്ടത്തിമാരോ ഒക്കെ ഉണ്ട്? ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്
3: ആരൊക്കെയുണ്ട്?
1: അനിയത്തി ഉണ്ട്. ഓക്കെ, മിസ് സാഹിബ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അഞ്ചാം ക്ലാസ്സില്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹിഷാമിന്റെ മൂന്ന് ചോദ്യങ്ങളുണ്ട് നിന്നോട് ചോദിക്കാനുള്ള അല്ലേ. ഹിഷാം നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കും, അതേപോലെ ഹംദ ചോദ്യങ്ങൾ ചോദിക്കും. ആരെ കുറിച്ചാ ചോദിക്കാൻ നിനക്കറിയോ? മലക്കുകളെ കുറിച്ച്. അപ്പോ ഹിഷാം, നമ്മുടെ മിസ് അബ് അവനോട് നമ്മുടെ 10-ാമത്തെ ചോദ്യം നമ്മൾ ചോദിക്കാൻ പോണെ അല്ലേ. അപ്പോൾ അതിൽ മിസ് അബ് ബഹ്റൈനിൽ നിന്നാണ് വിളിക്കണേ, ഗൾഫിൽ നിന്നാണ് വിളിക്കണേ. അപ്പോൾ അവന് സമ്മാനം കിട്ടണ്ടേ? നമുക്ക് സമ്മാനം കിട്ടണം അവന്. അപ്പോൾ നമ്മൾക്ക് അവനോട് സിമ്പിൾ ചോദ്യം ചോദിക്കണോ, ടഫ് ചോദ്യം ചോദിക്കണോ? ഏത് ചോദ്യം ചോദിക്കണം ഹിഷാമേ? സിമ്പിൾ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സിമ്പിൾ ചോദ്യം ചോദിക്കും.
0: മലക്കുകൾക്ക് വിവാഹമോ സന്തോഷങ്ങളോ
1: സന്താനങ്ങളോ
0: സന്താനങ്ങളോ ഉണ്ടോ?
1: യെസ്, ഒന്നാമത്തെ ചോദ്യം വളരെ ടഫായി പോയില്ലേ മിസ്സേ? മലക്കുകൾക്ക് വിവാഹം അതുപോലെ തന്നെ സന്താനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യം. ഇല്ല. ഉത്തരം ശരിയാണോ ഹിഷാമേ? ആ ഉത്തരം ശരിയാണ്. അപ്പോ മലക്കുകൾക്ക് സന്താനങ്ങളില്ല, മക്കളില്ല, വിവാഹം അങ്ങനത്തെ ഒരു സംവിധാനവും ഇല്ല, അവർക്ക് ഭക്ഷണമില്ല, ഒന്നുമില്ല അല്ലേ മിസ്സേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ.
2: ഓക്കെ,
1: രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഞാനാണ്. എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്, ഓപ്ഷനൊക്കെ ഉണ്ടായിരിക്കും. ചോദ്യം ഇതാണ്: ബാബിലോണിയയിൽ പരീക്ഷണാർത്ഥം അയക്കപ്പെട്ട രണ്ട് മലക്കുകൾ ആരാണ്? ബാബിലോണിയയിൽ പരീക്ഷണാർത്ഥം അയക്കപ്പെട്ട രണ്ട് മലക്കുകൾ ആരാണ്? ഓപ്ഷൻ തരാം, തരുമല്ലോ. ഓപ്ഷൻ അങ്ങോട്ട് നമ്മൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഒന്നാമത്തെ ഓപ്ഷൻ ഹാറൂത്ത് ആൻഡ് മാറൂത്ത്, രണ്ട് മുൻകർ നക്കീർ, മൂന്ന് റഖീബ് അതീദ്, നാല് ജിബ്രീൽ മീകായിൽ. ഇതിൽ ബാബിലോണിയയിൽ പരീക്ഷണാർത്ഥം അയക്കപ്പെട്ട രണ്ട് മലക്കുകൾ ആരൊക്കെയാണ് എന്നാണ്? ഹാറൂത്ത് ആൻഡ് മാറൂത്ത് ഇവരാണ്. ഉറപ്പാണ്? ആരോ പറഞ്ഞെന്ന ശബ്ദം കേട്ടില്ല, ആരാ പറഞ്ഞത്? ഉപ്പ പറഞ്ഞു. മാഷാല്ലാ, അപ്പൊ ഫാമിലി ടെലീക്സ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കാം. ഇതിനെ മുന്നേ അവിടുന്ന് വിളിച്ചിട്ടുണ്ടോ ഇങ്ങോട്ട് റേഡിയോയിലേക്ക്? ആദ്യമായിട്ടാ വിളിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം റെഡിയാക്കി, രണ്ടാമത്തെ ചോദ്യം റെഡിയാക്കി. വിളിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇനിയൊരു പുതിയ സംരംഭം നമ്മുടെ റേഡിയോയിൽ തുടങ്ങുന്നുണ്ട്. പീസ് റേഡിയോ ഒരു പുതിയ രൂപത്തിലേക്ക് മാറാണ്. നമ്മൾ പീസ് റേഡിയോയിലേക്ക് ഗൂഗിൾ ഫോം വഴി നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സമയം തരും. ആ സമയത്ത് നിങ്ങൾക്ക് സൂമിലൂടെ റേഡിയോ ടെലിക്സ് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പുതിയ സംരംഭം ഇൻഷാല്ലാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തുടക്കം ഇൻഷാല്ലാ നമ്മൾ ഇന്ന് മുതൽ തുടങ്ങും. അപ്പോൾ അതുമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ റേഡിയോയിലേക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്കൊരു സമയം നമ്മൾ നിശ്ചയിച്ച് തരും. ആ സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാം, സമ്മാനങ്ങൾ നേടാം. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള പരാതി ഇനി മുതൽ ഇൻഷാല്ലാ ആർക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ സംരംഭത്തിലൂടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം ഹംദയാണ് നിന്നോട് ചോദിക്കാൻ പോകണം മിസ്സബേ. മൂന്നാമത്തെ ചോദ്യം കൂടെ റെഡിയാക്കിയാൽ നിനക്ക് സമ്മാനം ഇൻഷാല്ലാ. ചോദിച്ചോ ഹംദ മോളെ.
0: മലക്കുകൾക്ക് പാപങ്ങൾ ചെയ്യാൻ കഴിയുമോ?
1: മലക്കുകൾക്ക് പാപം ചെയ്യാൻ കഴിയുമോ എന്നാ ചോദ്യം. ഇല്ല എന്നാണ് അവന്റെ ഉത്തരം. റെഡിയാണോ? അവന്റെ ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ്. അപ്പൊ മിസ്സബേ, മിസ്സബോ ഓ കോൾ അടിച്ചടാ. അൽഹംദുലില്ലാ, മൂന്ന് ചോദ്യത്തിന്റെ ഉത്തരം നീ ശരിയാക്കി. ഒന്ന് ഉപ്പാന്റെ സഹായത്തോടെ ബാക്കി നീ സിമ്പിളായിട്ട് പറഞ്ഞു. അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയാക്കിയതാണ് മിസ്സബ് ഇന്നത്തെ വിന്നറാണ്. നമ്മുടെ നാലാളുകളും വിളിച്ചു മിസ്സബ്, ഇന്ന് നാലാൾക്കാർ വിളിച്ചു കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ റേഡിയോയുടെ പരിസരത്തൊക്കെ നല്ല മഴ പെയ്യുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ മഴ പെയ്തത് കൊണ്ടാണോ എല്ലാവർക്കും സമ്മാനം കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും നാല് പേര് വിളിച്ചു, നാല് പേർക്കും സമ്മാനം കിട്ടി. അവിടെ മഴയുണ്ടോ? അവിടെ മഴയൊന്നുമില്ല, അവിടെ നല്ല ചൂടാണല്ലേ. ഇവിടെ നല്ല ചൂടായിരുന്നു, ഇപ്പോൾ അൽഹംദുലില്ലാ മഴയൊക്കെ പെയ്ത് ചെറുതായിട്ടൊരു തണുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നല്ല മഴ കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ സയ്യിബൻ നാഫിയൻ അല്ലേ. അപ്പോൾ ഇനിയും വിളിക്കണം, നമുക്ക് ഇനിയും കുറേ ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അടുത്ത ആളിലേക്ക് പോട്ടെ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പോൾ നമ്മുടെ മിസ് അബ് ബഹ്റൈനിൽ നിന്നാണ് വിളിച്ചത് അല്ലേ. അപ്പോൾ ഈ ഗൾഫിൽ നിന്നൊക്കെ പീസ് റേഡിയോയിലേക്ക് വിളിക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ആ അതായത് നമ്മൾ ലോകത്ത് എവിടെയായിരുന്നാലും നമ്മുടെ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത് തെളിയിക്കുന്നത് അല്ലേ. എവിടെ നിന്നൊക്കെ വിളിച്ചത്? ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വിളിക്കാറുണ്ട്, വേറെ കുറേ രാജ്യങ്ങളിൽ നിന്ന് ചെയ്യാറുണ്ട്. നമ്മളെ വിളിക്കാറുണ്ട്, അവരൊക്കെ മത്സരത്തിൽ എന്ത് ചെയ്യാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ഹംദയോടും ഹിഷാമിനോടും ഇങ്ങനെ പാട്ട് പാടാൻ പറയണം പറയണം എന്ന് വിചാരിക്കുമ്പോൾ അടുത്ത ആൾക്കാരെ ഞാൻ വിളിക്കണം. എന്താ ചെയ്യുക, നമുക്ക് അവർക്ക് അവസരം കൊടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സലാം.
1: എന്റെ പേര് ജൗഹർ, നിന്റെ പേരെന്താ?
2: ഫൈഹ സഫിയ.
1: ഫൈഹ സഫിയ. ഫൈഹ സഫിയ. ഈ സഫിയ എന്നുള്ളത് നീ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സഫിയ ഇല്ല. പ്രവാചകനുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണ്, നീ ഒരു കാര്യം ചെയ്യണം, സഫിയ എന്നുള്ള പേര് വേറെ എവിടെയാ ഉള്ളതെന്ന് നോക്കണം കേട്ടോ, ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ ശരി. അപ്പോൾ ഇന്നത്തെ ടെലികിസിലേക്ക് നിനക്ക് ഹാർദമായ സ്വാഗതം. എവിടുന്നാ വിളിക്കണത്?
2: കൊയിലാണ്ടി.
1: കൊയിലാണ്ടി. ആ, നിന്റെ ഒരു നാട്ടുകാരൻ നേരത്തെ വിളിച്ചിരുന്നു കൊയിലാണ്ടിയിൽ നിന്ന്, നമ്മളെ വിളിച്ചിരുന്നു. അനിയനാണ്. അപ്പോ ഇപ്പോ നേരത്തെ അനിയ വിളിച്ചു, ഇപ്പോ താത്ത വിളിക്കുകയാണല്ലേ. ആഹാ, ഒരേ വീട്ടിൽ നിന്ന് രണ്ടാൾക്കാർ ഇങ്ങനെ വിളിച്ചത്. അപ്പൊ ഇവരെന്താന്ന് വെച്ചാല് ഇവർ രണ്ടുപേരും മത്സരിച്ച് വിളിക്കണം, എന്നിട്ട് ആർക്കാണ് കൂടുതൽ സമ്മാനം കിട്ടേണ്ടത്. ഇവർ രണ്ട് ഷെൽഫ് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ്, പീസ് റേഡിയുടെ സമ്മാനം ഇങ്ങനെ വെക്കാൻ. ഒന്ന് അനിയന്റെ ഷെൽഫ്, മറ്റത് താത്താന്റെ ഷെൽഫ്. അപ്പൊ ഇതിൽ ആരുടേതാണ് ഫുള്ളാവുക, ആദ്യം ആരുടേത് നിറയും നമുക്ക് നോക്കാം. മൂന്ന് ചോദ്യങ്ങളാണ്, ചോദിക്കട്ടെ. നിന്നോട് ആദ്യം ചോദിക്കുന്നത് ഹിഷാമാണ്. പതിമൂന്നാമത്തെ ചോദ്യമാണ് നിന്നോട് ചോദിക്കാൻ പോണ കേട്ടോ. നിനക്ക് ഒന്നാമത്തെ ചോദ്യമാണ്, ഇവിടുത്തെ പതിമൂന്നാമത്തെ ചോദ്യമാണ്. ഹിഷാമാണ് ചോദിച്ചോ.
0: മലക്കുകളുടെ എണ്ണം എത്രയാണ്?
1: ആ, മലക്കുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ വേണോ? എന്താണ് സഫിയ, ഓപ്ഷൻ വേണോ? വേണമെങ്കിൽ പറയാം. വേണം. ആ, അങ്ങനെയാണെങ്കിൽ ഹംദ മോളെ ആ ഓപ്ഷൻ ഒന്ന് കൊടുക്ക്.
0: എ 10 പേർ.
1: ആ.
0: ബി ലക്ഷക്കണക്കിന്.
1: ആ.
0: സി അല്ലാഹുവിന് മാത്രം അറിയാവുന്ന അത്രയും അധികം.
1: ആ.
0: ഡി
1: ആ
0: 313.
1: അപ്പോൾ 10 പേരാണ് മലക്കുകളുള്ളത്, ലക്ഷക്കണക്കിന് മലക്കുകളുണ്ട്, അല്ലാഹുവിന് മാത്രം അറിയാവുന്ന അത്രയും അധികം മലക്കുകളുണ്ട്, 313 മലക്കുകൾ. ഏതാണ് ശരി? ഓപ്ഷൻ സി. ഇഷാമോനെ, ഓപ്ഷൻ സി ആണ് ഉത്തരം പറഞ്ഞത്. സഫിയ, ശരിയാണോ ഉത്തരം?
0: ഓക്കെ ശരിയാണ്.
1: ഓക്കെ ശരിയാണ്. അള്ളാഹുവിന് മാത്രം അറിയാവുന്ന അത്രയും അധികം. ആഹാ, അപ്പൊ എത്രയായിരിക്കും മലക്കുകളുടെ എണ്ണം അല്ലേ? മലക്കുകളുടെ എണ്ണം നമ്മളെ മനുഷ്യന്മാരുടെ എണ്ണം തന്നെ നമുക്ക് ഇങ്ങനെ എണ്ണിയാൽ കിട്ടുമോ? ഇഷ്ടം പോലെ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ കോടിക്കണക്കിന് ആൾക്കാരുണ്ട് അല്ലേ, 100+ കോടി ആൾക്കാരുണ്ട് അല്ലേ. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരുള്ള രാജ്യം ഇന്ത്യ അല്ലേ. ആ അതെ. അപ്പോൾ അതിൻ്റെയൊക്കെ എത്രയോ അധികമാണ് മലക്കുകളുടെ എണ്ണം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചാലോ. ഓക്കെ. ആകാശലോകത്തെ പള്ളി എന്നറിയപ്പെടുന്ന, ചോദ്യം ശ്രദ്ധിക്കണേ, ആകാശലോകത്തെ പള്ളി എന്നറിയപ്പെടുന്ന ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂറിൻ്റെ ഉള്ളിലേക്ക് ഒരു ദിവസം എത്ര മലക്കുകളാണ് സന്ദർശനത്തിനായിട്ട് പോകുന്നത്? ബൈത്തുൽ മഅമൂറിലെ എത്ര മലക്കുകളാണ് സന്ദർശിക്കുന്നത് ഒരു ദിവസം എന്നുള്ളതാണ് ചോദ്യം. എത്ര ദിനായിരം? 70,000. ഇതൊക്കെ ആരാ പറഞ്ഞു തരണേ? ആഹാ, ഉപ്പ സഹായിക്കാനുണ്ടല്ലേ. അപ്പോ സമ്മാനം ഉപ്പാക്ക് കൊടുക്കേണ്ടി വരുമോ? എങ്ങനെ? ആ, ഈ ആൻസർ അറിയായിരുന്നു അല്ലേ. പക്ഷെ ഉപ്പ പറഞ്ഞു തന്നോണ്ട് നീ അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രല്ലേ. അപ്പൊ ഇനി ഉപ്പാനോട് നിനക്ക് അറിയാത്തത് മാത്രം ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഉപ്പ പറയുന്നത് ഞാൻ പറഞ്ഞു തന്ന സമ്മാനമാണ്, അതുകൊണ്ട് എനിക്ക് വേണമെന്ന് പറയും സമ്മാനം വീട്ടിലേക്ക് വരുമ്പോൾ. ഉപ്പാക്ക് കൊടുക്കരുത് കേട്ടോ, നിനക്ക് തന്നെയുള്ള സമ്മാനമാണ് കേട്ടോ. അപ്പൊ ഉത്തരം ശരിയാണ്, 70,000 മലക്കുകളാണ് ബൈത്തുൽ മഅമൂറിലേക്ക് ഒരു ദിവസം കയറി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും 70,000 കയറി പോകുന്നുണ്ട് എങ്കിൽ അപ്പൊ എത്ര മലക്കുകൾ ഉണ്ടാവും അല്ലേ? നീ പറഞ്ഞ ഉത്തരം ശരിയാണ് നേരത്തെ, അള്ളാഹുക്ക്

0: ഓതി
1: ഫൈഹ
0: കൊടുത്ത വാചകങ്ങൾ
1: സുലൈമാൻ.
0: ഓർമ്മയുണ്ടോ നമ്മുടെ ഫൈഹ? നിനക്ക് ഏതാണ് ഏതാണ് ഏതാണ്? ഒന്ന് രണ്ട്, ഒരു രണ്ട് ആയത്ത് ഓതോ, ആദ്യത്തെ രണ്ട് ആയത്ത്. ഓക്കെ, മാഷാ അല്ലാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിളിച്ച എത്ര പേര് വിളിച്ചു? അഞ്ച് പേര് വിളിച്ചു. അഞ്ച് പേരും മാഷാ അല്ലാ വിന്നറാണ്. അപ്പോൾ ഫൈഹ മോളെ, അപ്പോൾ നേരത്തെ അനിയന് സമ്മാനം കിട്ടി, ഇപ്പോൾ താത്താക്കും സമ്മാനം കിട്ടി. അപ്പോൾ സമ്മാനം വാങ്ങി വെക്കാൻ, ഷെൽഫൊക്കെ റെഡിയാക്കി വെക്കാൻ, ഇൻഷാ അല്ലാ നമ്മളെ ഇന്നത്തെ ഒരു സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ നിർത്തുകയാണ്. അടുത്തതായിട്ട് ഇനിയും വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കണം, സമ്മാനം വാങ്ങിക്കൊണ്ടേയിരിക്കണം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ മലക്കുകളും അവരുടെ ചുമതലകളും എന്നുള്ള വിഷയത്തിലുള്ള പീസ് റേഡിയോ ലൈവ് ടെലിക്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ വീണ്ടും അടുത്ത ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് ഞങ്ങളെത്തും ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട്. അടുത്ത ദിവസം വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

Tune to Reality.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: 11127 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ALP ലെവൽ 2 തസ്തികയിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനമൊരുങ്ങുന്നു. 11127 ഒഴിവുകളാണ് അവസരം. വിവിധ RBകളിലായി വിജ്ഞാപനം ക്ഷണിക്കുന്നത് സംബന്ധിച്ച അറിയിപ്പ് കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ മാർച്ച് 21-27 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. May 5 മുതൽ June 14 വരെയാകും അപേക്ഷ സമയം. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 6 RBകളിൽ അവസരമുണ്ടായിരിക്കും. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് നമ്പർ 1/2026. പ്രായം 18 മുതൽ 30 വരെ. ശമ്പളം തുടക്കത്തിൽ 19,900 രൂപ. 11127 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് സംബന്ധിച്ച ഒഴിവുകളുടെ വിവരങ്ങൾക്കായി സന്ദർശിക്കാം വെബ്സൈറ്റ് www.rtbaapply.gov.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: സെൻസസ് June 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകാം. ജനസംഖ്യാ കണക്കെടുപ്പിന്റെ സെൻസസ്

0: 2027 ആദ്യഘട്ടം ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ കേരളത്തിൽ ജൂലൈ ആദ്യവാരത്തിൽ ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ സെൻസസ് വകുപ്പിന്റെ പോർട്ടലിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ നൽകാനുള്ള സംവിധാനം വിൻഡോ തുറക്കുന്നതാണ്. പിന്നീട് ഈ വിവരങ്ങൾ എന്യൂമിനേറ്റർമാർ വീട്ടിലെത്തി പരിശോധിക്കുകയും ചെയ്യും. രണ്ടാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണം, ഓരോ വ്യക്തിയുടെയും സാമൂഹ്യ സാമ്പത്തിക വിശദാംശങ്ങൾ തുടങ്ങിയവ ശേഖരിക്കും. 2027 ഫെബ്രുവരിയിലാണ് രണ്ടാം ഘട്ടം ജാതി സെൻസസും ഒപ്പം നടത്തും. ആദ്യഘട്ടത്തിൽ നൽകേണ്ടത് കെട്ടിട നമ്പർ, സെൻസസ് ഹൗസ് നമ്പർ, വീടിന്റെ സ്ഥലം, ചുമരുകൾ, മേൽക്കൂര, വീടിന്റെ ഉപയോഗം തുടങ്ങിയ 33 കാര്യങ്ങളാണ്. മൊബൈൽ നമ്പറും ഇതോടൊപ്പം നൽകേണ്ടതുണ്ട്. സെൻസസ് ജൂൺ 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകി തുടങ്ങാം.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ദൃശ്യം. ബീഹാറിലേക്കൊരു കല്യാണ യാത്ര. അവതരിപ്പിക്കുന്നത് അബ്ദുസ്സലാം വീട്ടി, കൂടെ നസറുല്ല സലാഹി.
3: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രയുടെ മനോഹരമായ അനുഭവങ്ങളെ കോർത്തിണക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സമർപ്പിക്കുന്ന വളരെ പ്രത്യേകമായ പരിപാടിയാണല്ലോ ദൃശ്യം. കഴിഞ്ഞ ദൃശ്യം എപ്പിസോഡുകളിലൂടെ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിരുന്നു. ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഞാൻ വി ടി അബ്ദുൽസലാം, അതുപോലെ തന്നെ നസറുല്ല സലാഹിയും കൂടെയുണ്ട്. നസറുല്ല സലാഹി, അപ്പോൾ നമ്മൾ പിന്നെ മുമ്പ് നടത്തിയിട്ടുള്ളൊരു പഴയ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ ഒരുപാട് പലരും കേട്ടിട്ടുണ്ടാവും.
4: അതെ,
3: ഇന്ന് നമ്മളൊരു പുതിയ യാത്രയിലേക്കാണ് പോകുന്നത് അല്ലേ?
4: തീർച്ചയായിട്ടും. നമ്മുടെ കഴിഞ്ഞ യാത്രയിലെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ അതിന് പറയാം. നമ്മുടെ സുഹൃത്തിൻ്റെ ബീഹാർ കല്യാണത്തിന്
3: അതെ
4: പങ്കെടുക്കാൻ വേണ്ടിയിട്ടും കൂടെയുള്ള ഒരു യാത്രയാണ്.
3: യെസ്.
4: യാത്രയുടെ ഒരു പിന്നെ മനോഹാരിത അവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ, കഴിഞ്ഞ യാത്രക്ക് നമ്മൾ പോയ നാലാളോ ഈ യാത്രക്കും നമുക്ക് കൂടെ ഉണ്ടായി എന്നുള്ളതാണ്. അതങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞത് നമ്മൾ ട്രെയിനിലായിരുന്നു യാത്ര പോയിരുന്നത്. അപ്പോൾ അങ്ങോട്ടൊരു മൂന്ന് ദിവസം, തിരിച്ചിങ്ങോട്ടൊരു മൂന്ന് ദിവസം. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ഉണ്ട്. പിന്നെ പോയടുത്തൊക്കെ തന്നെയാണ് പിന്നെയും പോണത് എന്നതിൻ്റെയൊക്കെ ഒരു പറയുമ്പോൾ മൊത്തത്തിലൊരു അതിൻ്റേതായിട്ടുള്ളൊരു മുഷിപ്പ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടുണ്ട്.
3: സമയത്തിൻ്റെ പ്രശ്നമുണ്ട്,
4: സമയത്തിൻ്റെ പ്രശ്നം, നമ്മളെ ലീവും കാര്യമൊക്കെ ആയിട്ട്.
3: അങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റിൽ പോകാൻ തീരുമാനം.
4: അതെ, ഫ്ലൈറ്റിന് ആലോചിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഏകദേശം നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, ആ ഒരു നമ്മൾ വിചാരിച്ച റേറ്റിൽ. അഥവാ പിന്നെ ട്രെയിൻ ടിക്കറ്റിൻ്റെ പുറമേ നമ്മുടെ മൂന്ന് ദിവസത്തെ യാത്രയുടെ ആ ചിലവിൻ്റെ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരൊറ്റ ദിവസത്തിൻ്റെ ഉള്ളിൽ അവിടെ എത്തുന്ന രൂപത്തിൽ നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് കിട്ടും.
3: അഥവാ നമ്മുടെ യാത്ര തുടങ്ങുന്നത് കഴിഞ്ഞ
4: സെപ്റ്റംബർ 4
3: നമ്മുടെ യാത്ര.
4: അതെ,
3: നമ്മൾ കൊച്ചിയിൽ നിന്നാണ് കയറുന്നത്.
4: കൊച്ചിയിൽ നിന്ന് അവിടെ നമ്മൾ എത്തുമ്പോഴത്തന്നെ നമുക്ക് യാത്രയ്ക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു 5 മിനിറ്റ് മുമ്പേ ഇറങ്ങണം എന്ന് പറയില്ലേ. പക്ഷെ നമ്മളിവിടുന്ന് രാവിലത്തെ വണ്ടി കൂടെ നിന്ന് പോയി. പക്ഷേ അവിടെ എത്തുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു പിന്നെ ആലുവ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങണത്.
3: അവിടുന്ന് പിന്നെ നമ്മൾ
4: വണ്ടി
3: വിളിച്ചിട്ട് നമ്മൾ
4: വിളിച്ച് പോകേണ്ടി വന്നു. ചെറിയൊരു പിന്നെ ലാഗിങ്, എന്തൊക്കെ ചെറിയൊരു ഭക്ഷണം കഴിക്കാൻ ടൈം കിട്ടിയില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. രാവിലെ നമ്മൾ വണ്ടി കയറുന്നതിന് മുമ്പേ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേ ഓടി ചെന്ന് കയറുന്ന ആ ഒരു പിന്നെ സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്.
3: അപ്പോൾ യാത്രയിൽ ഞാൻ സൊലായി, അതുപോലെ തന്നെ നിസാർ ദേവാലയും
4: ബഷീർ മാഷും. അതെ, ഏകദേശം അൽഹംദുലില്ലാ നമ്മൾ രാവിലെ അവിടുന്ന് പുറപ്പെടുന്നു. ഹൈദരാബാദ് വഴിയാണ് നമ്മുടെ യാത്ര. ഹൈദരാബാദിൽ ഒരു ജോയിന്റ് ഫ്ലൈറ്റ് അവിടെ നിന്നാണ്.
3: നിങ്ങൾക്ക് എന്ന് വെച്ചാൽ മുമ്പ് ഇതുപോലെ ഇന്ത്യക്കകത്ത് ഫ്ലൈറ്റ് യാത്ര മുമ്പ് നടത്തിയ പരിചയമുണ്ട്. പക്ഷേ ഇതിൽ ബാക്കി മൂന്നാളുകൾക്കും നമ്മൾ ഇന്ത്യക്കകത്തുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് യാത്ര ആദ്യമായിട്ടാണ്.
4: അതെ അതെ, നിസാറ് ഫസ്റ്റ് യാത്രയാണ്, ഫ്ലൈറ്റിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആ ഒരു പിന്നെ താല്പര്യം കൂടെയാണ്, കുറച്ച് പൈസ ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും നിസാർ നമ്മളെ കൂടെ ഓടുന്നത്. എന്തായാലും
3: നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങി
4: നേരെ ഹൈദരാബാദ് നമ്മൾ ഇറങ്ങി. ഹൈദരാബാദിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്.
3: യെസ്, ദർഭംഗയിലേക്ക്, ബീഹാറിലെ ദർഭംഗ.
4: അതെ അതെ, അതിലുള്ളൊരു പിന്നെ യാത്രയുടെ ഇടയിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടുന്ന് ട്രെയിനിൽ പോകണത് ഏകദേശം ആ ഒരു പിന്നെ സംഭവം തന്നെയായിരുന്നു. അതായത് ആ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്നത്. കാരണം ഇവിടുന്നുള്ള ഭായിമാരാണ് കൂടുതലും, ബീഹാറിലേക്കൊക്കെയുള്ള ഭായിമാരാണ് കൂടുതലും ഈ വണ്ടിയിലുണ്ടായിരുന്നത്. ഏകദേശം ഒരു ട്രെയിനിൽ എങ്ങനെയാണോ അവരുടെ ആ ഒരു പിന്നെ അറ്റ്മോസ്ഫിയർ, ആ രൂപത്തിൽ തന്നെയാണ് അവർ ഫ്ലൈറ്റിലും ഒരു എക്സിക്യൂട്ടീവ് യാത്ര എന്നുള്ളതിനപ്പുറത്ത് അവർ സാധാ ഒരു ഒച്ചയും ബഹളമൊക്കെ ഇട്ടായിട്ടുള്ള ഒരു യാത്ര.
3: കുറേ സാധനങ്ങളും, കീസും, കവറും, കുറേ ലഗേജും.
4: ദർഭംഗയിൽ നമ്മൾ ഇറങ്ങുന്നത് ഉച്ച സമയത്ത് 2 മണി.
3: അതെ, പക്ഷേ അതിൻ്റെ മുന്നേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ ഹൈദരാബാദിൽ ഇറങ്ങിയപ്പം അത് ഹൈദരാബാദ് എയർപോർട്ട് അതിമനോഹരമായിട്ടുള്ള, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും നമുക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം, സൊലൈൻ്റെ മുമ്പേ പറയണ്ടായിരുന്നല്ലോ ഹൈദരാബാദിൻ്റെ ഭംഗിയും അതിൻ്റെ മതുകളൊക്കെ പറഞ്ഞു. പക്ഷെ അതാ പറഞ്ഞ പോലെ തന്നെ, പക്ഷെ നമുക്കതിൻ്റെ എല്ലാം കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ നേരെ നമ്മൾ ദർഭംഗയിലേക്ക് പോകാനുള്ള അവിടെ അവിടെ നിന്നുള്ള ഫ്ലൈറ്റിലേക്ക് കണക്ഷനിലേക്ക് വേഗം അങ്ങോട്ട് കയറുന്നു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അധികം വെയിറ്റ് ചെയ്യാനായിരുന്നു.
4: എന്നാലും കുറച്ചൊരു ടൈം ലാഗിങ് ഉണ്ടായെങ്കിലും പിന്നെ അവിടെ നിന്നുള്ള യാത്രയ്ക്ക് അൽഹംദുലില്ലാ നല്ല ഇതായിട്ടുണ്ട്.
3: ദർഭംഗയിൽ നമ്മൾ ഇറങ്ങുന്നത്
4: രണ്ടര മണിക്കാണ്.
3: ഈ ദർഭംഗ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചിനി ഇപ്പോൾ ഈ ഹൈദരാബാദിന് സമാനമായിട്ടുള്ള ഏകദേശം അത്രയൊക്കെ വരുന്ന ഒരു ഒരു എയർപോർട്ടിനെ കുറിച്ച് ചിന്തിച്ചു. നേരെ പാടത്ത് പോയിട്ടാണ് ഇറങ്ങുന്നത്.
4: അതെ, ശരിക്കൊരു കട്ടപ്പാടം അല്ലേ, ഒരു ചെറിയൊരു വയൽ. ആ വയലിൻ്റെ അകത്ത് രണ്ടോ മൂന്നോ ഫ്ലൈറ്റ് നിർത്താനുള്ള ഒരു ഒരു എയർപോർട്ട്.
3: ഞാനപ്പോൾ വിചാരിച്ചെന്താണോ ഇതിന്ന തൽക്കാലം ഇവിടെ എന്തോ പ്രശ്നമായിട്ട് ഞാൻ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാണ്ടെന്നൊക്കെ വിചാരിച്ചു. അപ്പം തന്നെയാണ് ദർഭംഗ.
4: അതെ അതെ അതെ, ഏകദേശം ഒരു ട്രെയിനിൻ്റെ റെയിൽവേ സ്റ്റേഷൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളൊരു ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ, മറ്റു റെയിൽവേ സ്റ്റേഷനെ അപേക്ഷിച്ച് ഫറൂഖ് എന്നൊക്കെ പറയുന്നുള്ള ആ ഒരു രൂപത്തിൽ ഒരു ചെറിയൊരു എയർപോർട്ട്. അവിടെ നിന്ന് നേരെ പുറത്തേക്ക് നമ്മൾ പുറത്തേക്ക് നടന്നാണ് നമ്മൾ പോരുന്നത്.
3: പുറത്തേക്ക് നമ്മൾ നടന്നിറങ്ങി
4: എടുക്കുന്നുണ്ടായിരുന്നു. അതെ അതെ അതെ. പിന്നെ അതെ, അവിടെ നമ്മളെ ജാമ്യ മിഫ്താഹുലുമിലെ ബനാത്തിൻ്റെ ഹദീജത്തുൽ കുബ്ര ബനാത്തിലെ അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ കാര്യദർശിയായിട്ടുള്ള നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താവ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇനി ആരായാലും വേണ്ടില്ല,
3: വിശപ്പുണ്ടായിരുന്നു,
4: അത്ര നല്ല വിശപ്പായിരുന്നു. കാരണം രാവിലെ നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിക്കാനുള്ള ടൈം മാത്രമേ
3: കിട്ടിയിട്ടുണ്ടായിരുന്നു.
4: നമ്മൾ പെട്ടെന്ന് കുടിച്ചിറങ്ങിയേക്കാണ് അവിടുന്ന് പോണ പോക്കിൽ. അതന്നെ നമുക്ക് യൂബർ ഒരു ഊബർ വണ്ടി കിട്ടി നമ്മൾ എയർപോർട്ടിൽ എത്തുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുന്നുണ്ട് വേണമെങ്കിൽ പെട്ടെന്നൊരു ചായയും കേക്കും കുടിച്ചോ എന്നിട്ടാണ് നമ്മൾ കൊച്ചിന്ന് കയറുന്നത്. കുറഞ്ഞ ടൈമിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റിന് ഏതായാലും നമുക്ക് ഫുഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അത് ഉണ്ടാവാറ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറില്ല. പിന്നെ നമ്മളിവിടെ ഇറങ്ങുന്നു, നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോകണം.
3: അത് അത് നമ്മൾ ഏകദേശം 2-3 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. ഒരു പ്രത്യേക നമ്മൾ കൊണ്ടുപോയി ഇറക്കുന്ന ഒരു ഹോട്ടലിൽ
4: അവർക്ക്
3: പ്രത്യേകം പറഞ്ഞിരുന്നു അവിടെ തന്നെ ഇറക്കിയാൽ മതി എന്നുള്ളത്.
4: അതൊരു പിന്നെ അവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡായിട്ടാണ് പിന്നെ അറിയപ്പെടുന്നത്.
3: ഒരു കലത്തിലാണ് വേവിക്കുന്നത്.
4: ആ കലത്തിൽ ഓരോരുത്തർക്കും ഓരോ പാർട്ട് കലത്തിൽ. അത്
3: മട്ടൻ
4: റൊട്ടി,
3: നല്ല ടേസ്റ്റ്, അപ്പാരെ ടേസ്റ്റ്.
4: അത് ഈ ബിരിയാണിയൊക്കെ ദമ്മിടുന്നത് പോലെ ഈ കലത്തിൻ്റെ അകത്ത് ഒരു പാർട്ട്, അതായത് നാലൊക്കെ കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റിയുള്ള നേരെ ഇതിലേക്കാക്കിയിട്ട് അത് നേരെ കനലിലിട്ട് ചൂടാക്കി അങ്ങനെ തന്നെ നമ്മളെ മുമ്പിൽ കൊണ്ടുവെക്കണ ഒരു നല്ല ഫുഡ്. ആ വിഭവം ഗുജറാത്തി വിഭവമാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു,
3: പിന്നെ നമ്മൾ പോവുകയാണ്. നേരെ നമ്മൾ പോകുന്നത് ബേരിയ കമാൽ ജാമിയ മിഫ്താൽ ഉലൂമിലേക്കാണ് പോകുന്നത്.
4: സൂപ്പോള്.
3: പക്ഷെ അതിൻ്റെ ഇടക്ക് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് സമയം ഇറങ്ങി അസംസ്കാരത്തിന് ഇറങ്ങുന്നു. കുറച്ച് റോഡ് നേരെ റോഡാണല്ലോ അവിടെ, കുറച്ച് സമയം നമ്മൾ ഇറങ്ങുന്നുണ്ട് അല്ലേ. ലെസ്സിൻ തേടി നടക്കുന്നുണ്ട് കുറേ നേരം.
4: ലെസ്സി വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ
3: ലെസ്സി നിർബന്ധം പിടിച്ചിട്ട് ലെസ്സിക്ക് വേണ്ടി കുറേ നടന്നു. പക്ഷേ ലെസ്സി കിട്ടിയില്ല അവസാനം.
4: അവസാന മഗരിബാന ടൈമാണ് നമുക്ക് ലെസ്സി കിട്ടുന്നത്. അഥവാ അസർ നിസ്കരിക്കാനുള്ളൊരു പള്ളി നമ്മൾ ലുഹുർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. ലുഹുർ അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പള്ളി തിരഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഡ്രൈവർ പറയുന്നുണ്ട് ഇനി ഇവിടെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ എവിടെ ഒരു പള്ളി ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിസ്കരിക്കും, ഇല്ലെങ്കിൽ പിന്നെ കിട്ടൂല. അപ്പോൾ രണ്ട് ഭാഗം നമ്മൾ കഴിച്ചിട്ടാണ് പോണത്. അങ്ങനെ നമുക്ക് പള്ളി, ചെറിയൊരു പള്ളി കിട്ടി, അവിടെ നമ്മൾ നിസ്കരിക്കുന്നു.
3: നിസ്കരണം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്?
4: പിന്നെ ലെസ്സി തേടി ഇറങ്ങി,
3: ലെസ്സി തേടിയൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം
4: നേരെ നമ്മൾ മിഫ്താഹുലുമിലേക്കാണ്.
3: മിഫ്താഹുലുമിൽ എത്തുന്നു.
4: അപ്പോഴേക്കും അവിടെ നിന്ന് അവർ വിളിക്കേണ്ടത്, എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട് വിളിക്കേണ്ടത്, രാത്രി ഏകദേശം രാത്രിക്ക് മുമ്പേ അവിടെ എത്തണം എന്നിട്ട് അവിടെ
3: അന്ന് രാത്രി അവിടെ നിൽക്കുന്നു.
4: ആ രാത്രി അവിടെ നിന്നു, പിറ്റേന്ന് അതിരാവിലെ നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടുന്ന് ഇനി നമുക്ക് പെട്ടെന്ന് കുറച്ച്
3: അല്ല, പിറ്റേന്ന് നമ്മൾ പോകുന്നത് അല്ല, അന്ന് അവിടെ നിന്നിട്ട് പിറ്റേന്നത്ത് രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനം എടുക്കുന്നത് നമുക്ക് ഈ സാധനം വാങ്ങണം.
4: അതെ, ആ നമ്മുടെ മദ്രസയിലേക്കുള്ള,
3: ആ മദ്രസയിലേക്കുള്ള നമ്മൾ പറഞ്ഞ 100 ബെഞ്ചും ഡെസ്കിനുള്ള പിന്നെ കമ്പി പട്ട മറ്റേ ബാക്കി സാധനങ്ങളൊക്കെ വേണം.
4: അതിനാണ് കാര്യമായിട്ട് നമ്മൾ ഇവിടുന്ന് പോകും.
3: അതിനാണ് നമ്മൾ പോകുന്നതല്ലോ.
4: പിന്നെ സാധനം നമ്മൾ
3: അത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ നേരെ പിന്നെ അവിടെ ഉസ്താദ് അവിടുത്തെ സ്ഥാപനത്തിന്റെ പ്രതിനിധിയെയും കൂട്ടിയിട്ട് നമ്മുടെ ഷർഫീദ് ഉസ്താദിനെ കൂട്ടിയിട്ട് നമ്മൾ വണ്ടിയിൽ നേരെ
4: ഫോർബസ്ഗഞ്ചിലേക്ക്. ഫോർബസ്ഗഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറാറിയ ജില്ലയാണ്, അതായത് നമ്മളുള്ളത് സോപ്പോൾ ജില്ലയാണ്. സോപ്പോൾ തന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ ബസ്മതിയ പോലുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ പോയി, പക്ഷേ അതിനേക്കാൾ കുറച്ച് ലാഭത്തിൽ ഈ ഫോർബസ്ഗഞ്ചിൽ കിട്ടുമെന്ന് അറിഞ്ഞു. അങ്ങനെ നേരെ നമ്മളവിടെ കമ്പി സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ പോയി, അവരായിട്ട് കരാർ ഉറപ്പിച്ചു, അവിടെ നിന്ന് സാധനം ലോഡ് ചെയ്തു. അതിൻ്റെ മുകളിലടിക്കാനുള്ള മരത്തിൻ്റെ പലക കിട്ടുന്നത് കുറച്ചുകൂടെ ലാഭം കിട്ടുന്നത് ബസ്മതിയിലാണെന്ന് അറിഞ്ഞു. നമ്മൾ നേരെ അവിടെ നിന്ന് ബസ്മതിയിലേക്ക് തിരിച്ചു വന്നു. അവിടെ നിന്ന് ലോഡ് ചെയ്തിട്ട്
3: എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ഏകദേശം? ശരിക്കും നമുക്ക്
4: 60 കിലോമീറ്റർ അടുത്ത്,
3: 60-70 കിലോമീറ്റർ ഏകദേശം ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുന്നു വൈകുന്നേരമായിട്ടുണ്ട്.
4: അതെ,
3: കാരണം നമ്മൾ രാത്രി വണ്ടി പോരുമ്പോൾ നമ്മൾ ലോഡിറക്കിയ വണ്ടി മുന്നോട്ട് പോകുന്ന കാര്യം
4: ഉണ്ട്, മുമ്പിലുണ്ട് വണ്ടി ഉണ്ടായിരുന്നു. അത് നമുക്ക് ബസ്മതിയിൽ വന്നിട്ട് രണ്ടാമത്തെ ലോഡും കൂടെ അതിൽ കയറ്റിയിട്ടാണ് അവർ പോകുന്നത്. അവിടുന്ന് കമ്പിയും പട്ടയും കയറി അവിടുന്ന് നമ്മൾ ഈ മരത്തിൻ്റെ കാര്യങ്ങളൊക്കെ കയറി നേരെ മദ്രസയിൽ കൊണ്ട് ഇറക്കാണ് അവർ ഇറക്കി. പിന്നെ നമ്മൾ അത് ഇറക്കാൻ വേണ്ടിയിട്ട് വിട്ടു. നമ്മൾ നേരെ പോകുന്നത് ഈ നമ്മൾ കരാറുകാരൻ്റെ അടുത്തേക്കാണ്, ആശാരിയുടെ അടുത്ത്.
3: ആശാരിൻ്റെ അടുത്തേക്ക്.
4: അദ്ദേഹം ഒരു അമുസ്ലിം സുഹൃത്താണ്. പിന്നെ മുസ്ലിങ്ങൾ അവിടെ ആശാരിപ്പണി ചെയ്യുന്നില്ല.
3: അത് വളരെ ഒരു ഒരു ഒരു ഒറ്റൊരു ഗ്രാമത്തിൽ,
4: അതെ അതെ, വളരെ ആദിവാസി കോളനി എന്നൊക്കെ പറയുന്ന പോലെ അതേപോലത്തെ ഒരു കോളനിയിലാണ്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്ക്, അത്യാവശ്യം നല്ല വർക്കാണെന്ന് അറിഞ്ഞു. അവൻ്റെ അടുത്ത് പോയിട്ട് കരാറും കാര്യമൊക്കെ ചെയ്ത് നമ്മൾ നേരെ
3: അവിടെ സാധനങ്ങൾ രാത്രിക്കാണ് നമ്മൾ അവിടെ ഇറക്കുന്നത് അല്ലേ.
4: നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് നാളെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ ദിവസം നമുക്ക് പൂർണ്ണയിൽ കല്യാണം ഉണ്ട്. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ പണി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവനോട് കരാർ കഴിച്ചിട്ട് പോകണത്. അവൻ എന്ത് ചെയ്തു, ആ കരാറിൽ നിന്നു അവൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. ഏത് പിന്നെ കമ്പിയും പട്ടയും ഈ അവൻ്റെ ബ്ലേഡ് അടക്കം, കട്ട് ചെയ്യാൻ ബ്ലേഡ് അടക്കം നമ്മൾ വാങ്ങിക്കൊടുത്തേക്കാം. അവന് മെഷീനും കൊണ്ട് മാത്രം വന്നാൽ മതി,
3: അത്ര
4: ഇതിലാണ് നമ്മൾ ചെയ്തത്. നമ്മളതിൻ്റെ കണക്കുകൂട്ടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ലാഭം അതാണെന്നാണ് മനസ്സിലാക്കിയിട്ടാണ് ഇവനൊരു ബെഞ്ചും ഡെസ്ക് ഉണ്ടാക്കി എത്ര കൂലി എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അവൻ ചെയ്തത്.
3: അവിടെ നിങ്ങളിങ്ങനെ പിന്നെ കണക്കും കാര്യങ്ങളും പിന്നെ അവിടെ എല്ലാം എഴുതി കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു വളരെ ദരിദ്രമായിട്ടുള്ളൊരു ഫാമിലിയാണല്ലോ. അപ്പോൾ അവർ അകത്ത് പിന്നെ ഈ ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുഞ്ഞു ഒരു ഒരു വീടാണ്. അപ്പോൾ അതിനകത്ത് പുറത്താണുള്ള ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ആലുണ്ട്. അപ്പൊ ആലിന്റെ ആലിന്റെ ഉള്ളിൽ പശു, ഒരു പശു, രണ്ട് കുട്ടികളും രണ്ട് മൂന്ന് പശു ഉണ്ട്. പശുവിന്റെ സൈഡിൽ തന്നെ ബെഡും ഉണ്ട്, ഫാനും ഉണ്ട്. അപ്പൊ പശു ഇപ്പൊ ബെഡിൽ കിടന്നുറങ്ങുന്ന ഞാൻ കൺഫ്യൂഷൻ. അപ്പൊ അതിന്റെ അടുത്തൊരു ഒരു വൃദ്ധനായ ഒരാളുണ്ട്. അപ്പൊ അയാളോട് ചോദിച്ചു ഇത്, അപ്പൊ അയാൾ കിടക്കല് ഈ പശുവിന്റെ അടുത്ത് ഈ ബെഡിലാണ്. അപ്പൊ പിന്നെ ആലയിൽ തന്നെയാണ് അയാൾ ഫാൻ, പശുവിനും ഫാൻ ഉണ്ട്, ഇനി അയക്കും ഫാൻ ഉണ്ട്. അവിടെ ഫാൻ സൗകര്യങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൊതുകും കടിയും കൊണ്ട് ഇവിടെ കിടക്കുന്ന ചോദിക്കുമ്പോ അയാള് അവിടെ തന്നെ കിടക്കല് പശുവിന്
4: സംരക്ഷണമായിട്ട്
3: അരയിൽ കൊണ്ടുപോവോ.
4: അതെ,
3: അങ്ങനെയൊക്കെയുള്ള
4: അതിൽ രണ്ട് കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതൊരു പിന്നെ മുസ്ലിം ഗല്ലി അല്ല.
3: അല്ല,
4: അപ്പൊ അവര് പശുവിനെ അത്രത്തോളം
3: അവർ ഇതാക്കുന്ന സ്ഥലമാണ്,
4: ബഹുമാനിക്കുന്ന, അങ്ങനെ ഒരു ആദരിക്കുന്ന ഒരു സ്ഥലം കൂടെ ആയതുകൊണ്ട് അതിന് കാവല്. പിന്നെ പുള്ളിക്ക് വേറെ പണിയില്ല.
3: അതെ,
4: അപ്പൊ ആ ഒരു പിന്നെ ഇത് കഴിഞ്ഞ് നമ്മളിവിടെ ഏൽപ്പിച്ചു. നേരെ നമ്മൾ മദ്രസയിലേക്ക് മടങ്ങിയപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ട്. രാത്രി കഴിഞ്ഞ് നമ്മൾ നേരെ
3: മദ്രസയിലേക്ക്
4: വീട്ടിലേക്ക് അവിടെ നമുക്കുള്ള ഫുഡും കാര്യമൊക്കെ അവർ റെഡി ആക്കി.
3: പക്ഷെ അന്ന് രാത്രി അവിടെ നമ്മൾ ആ റൂമിൽ എല്ലാവരും പാടെ ഒന്നിച്ച് കിടക്കുന്നു, കൊണ്ടുവരണു.
4: പണി പൂർത്തിയാകാത്ത വീട്,
3: പണി
4: പൂർത്തിയാകാത്ത വീട്ടിൽ
3: പഴയ പോക്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ
4: പറ്റിയിട്ടില്ല. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പുള്ളി ആ ഒരു വാശിക്കാണ് എന്റെ വീട്ടിൽ എന്തായാലും വരണം എന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധിക്കുന്നു.
3: അവിടുന്ന് രാത്രിക്കകത്ത് ഫുഡൊക്കെ കഴിഞ്ഞ്
4: പിറ്റേന്ന് രാവിലെ നമ്മള് ശുഭഹിംസ്കാരം കഴിഞ്ഞ് ആ ഗ്രാമത്തിലൂടെ അങ്ങനെ വെറുതെ നടക്കുന്നുണ്ട്. ആളുകളൊക്കെ നമ്മളെ ഒരു ആശ്ചര്യത്തോടെ നോക്കുകയും അവിടെ നെല്ലാണ് കൂടുതൽ.
3: ആ
4: നെല്ല് സംഭരിക്കുന്ന അതിൻ്റെ ഒരു മില്ലും അത് സംസ്കരിക്കുന്ന ഒരു മില്ലും അത് സംഭരിക്കുന്ന വലിയൊരു പിന്നെ ഭണ്ഡാര കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു തന്നു. പിന്നെ അവിടെ നിന്നാണ് പുറത്തേക്ക് കയറ്റിയേക്കാറുള്ളത് എന്ന് ഷറഫ് നമുക്ക് പറഞ്ഞു. അതിന് തൊട്ട് മുമ്പൊരു അംഗൻവാടിയോ അങ്ങനെ എന്തൊക്കെ സ്ഥാപനം കാര്യമുണ്ട്. പിന്നെ അവരുടെ ബന്ധുക്കളും കാര്യങ്ങളായിട്ടുള്ള ആളുകളാണ് കൂടുതൽ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഭാര്യ വീട് അടുത്താണ്. അവിടെ നമ്മൾ അവരെ പോയി കാണുന്നു. അവിടുത്തെ ഗ്രാമപ്രദേശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ നേരെ പിറ്റേന്ന് നമുക്ക് നമ്മളെ പൂർണ്ണിയയിലെ നമ്മളെ റഹ്മത്തിൻ്റെ കല്യാണത്തിന് പോകണം. അതിൻ്റെ ഒരുക്കപ്പാടും കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ എങ്ങനെ പോകും, എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും മദ്രസയിലേക്ക് കൊണ്ട് നമ്മൾ പോകുന്നു. അവിടുന്ന് പോകാനുള്ള കാര്യം ഈ മിഫ്താഹുലുമിലേക്ക് നമ്മളവിടെ ചെല്ലുന്നു. ചെന്നതിന് ശേഷം മദീനയായിട്ട് സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ. അന്ന് മദീന അവിടെ ഇല്ല, പുള്ളി പുറത്താണ്.
3: അപ്പോഴത്തേന് പോയിട്ടുണ്ട്.
4: അവള് ഒരു ഗൾഫിലേക്ക് കളക്ഷനുമായിട്ട് വന്ന്
3: പോയിട്ടുണ്ട്.
4: അന്ന് നമ്മൾ വേറൊരു കാര്യം ചെയ്തു. അവിടെ നമ്മൾ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഫുഡ്,
3: അതായത് ജമിയ മിഫ്താഹുലും ക്യാമ്പസിലെ കുട്ടികൾക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവൊക്കെ
4: അറിവാണ്. അതെ. അപ്പൊ അവിടുന്ന് ഒരു മൃഗത്തെ വാങ്ങി അവരുടെ മുമ്പ് തന്നെ അറുത്ത് അവർക്കുള്ള ഫുഡും കാര്യമൊക്കെ നമ്മൾ ചെയ്തപ്പോൾ ഈ പിന്നെ അവിടുത്തെ ഒരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെട്ടിടങ്ങളൊക്കെ വലിയ കെട്ടിടങ്ങളായിരുന്നു. ആ കിച്ചണുകൾ ശ്രദ്ധിച്ചില്ലേ?
3: അതെ അതെ അതെ.
4: കിച്ചണും അനുബന്ധ അവരുടെ ഡൈനിങ് ഹാളും ഒക്കെ ഭയങ്കര സെറ്റപ്പ്.
3: അതായത് അന്ന് നമ്മൾ പോണതിന്റെ മുന്നേ, എവിടെ നമ്മൾ കല്യാണത്തിന് പോണതിന്റെ മുമ്പായിട്ട് കുറഞ്ഞൊരു വണ്ടി വരാനുള്ള ഒരു ഗ്യാപ്പ് ഉള്ള സമയമാണ്. അപ്പൊ നിങ്ങളും അതുപോലെ നെസറും അതുപോലെ നിസാറും പാടെ പുറത്തിറങ്ങി പോയിരുന്നു. ആ സമയത്ത് ഞാനും ബഷീർ മാഷ അവിടെ ഉള്ളത്. അന്ന് രാവിലത്തെ ഫുഡ് അവർ കഴിക്കുന്നത് ഈ ആ ശരി ഇന്നിപ്പോ ഒരു പൂരി
4: പൂരി പൂരി
3: പൊരി അതാണ് അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. അതിക്കൊരു കറി കടലക്കറി ഉണ്ടാവും. അതാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇതൊക്കെ. ഞങ്ങൾ ശരിക്കും അതിന്റെ ഒരു പ്രിപ്പറേഷനും അതുപോലെ തന്നെ അത് വിളമ്പി കൊടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിക്കും അവിടെ കണ്ടിരുന്നത്.
4: പൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർക്കോ ഒന്നും ചിലപ്പോൾ ഇത് മനസ്സിൽ കൊണ്ടുവരാൻ അങ്ങനെ ഇമേജ് ചെയ്യാൻ
3: പറ്റാത്ത
4: ആ ഒരു ഇതുണ്ട്. കാരണം നമ്മൾ ചോളാപ്പൊരി അതുപോലെ തന്നെ അരിപ്പൊരി അരിപ്പൊരി അവരുടെ നേരത്തെ ഫുഡാണ്. അതിലേക്ക്
3: അന്ന് ഉച്ചക്കുള്ള ഫുഡിനല്ലേ നമ്മൾ ഓർഡർ ചെയ്തത്? അപ്പോഴേക്കും നമ്മൾ പോയി
4: പോയി യെസ്
3: അല്ലേ. ഉച്ചക്കുള്ള ഫുഡ് നമ്മൾ കഴിഞ്ഞാൽ അതിന്റെ ഒരു തുടക്കമൊക്കെ ആക്കിയിട്ട് നമ്മൾ
4: പോയി. അതെ.
3: പിന്നെ നമ്മൾ നേരെ
4: വണ്ടി എടുത്ത് അവിടുന്ന് വണ്ടി എടുപ്പിച്ച് അതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ പോകും എന്നുള്ളത് നമുക്കൊരു ധാരണ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് ട്രെയിനിന് പോവുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണിയയിൽ ഇറങ്ങിയിട്ട് പൂർണ്ണിയയിൽ നിന്ന് എങ്ങനെയാണ് റഹ്മത്തിൻ്റെ വീട്ടിലേക്ക് എത്തുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ചെറിയൊരു ആശങ്കയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്, ഇവിടുന്ന് വണ്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് വണ്ടി ഏർപ്പാടാക്കി നമ്മൾ നേരെ പോകാനുള്ള തയ്യാറെടുപ്പ് ചെയ്യുന്നത്.
3: അങ്ങനെയാണ് കല്യാണത്തിന്
4: പോകണം.
3: അപ്പോൾ ആ കല്യാണത്തിനേക്ക് നമ്മൾ നമുക്ക് വണ്ടിക്കാരൻ ഡ്രൈവർ നമുക്ക് സെപ്പറേറ്റ് അവിടെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിഞ്ഞ് തിരിച്ച് വരുന്നവരെ നമ്മളെ കൂടെ ഉണ്ടാവും.
4: ആ
3: രൂപത്തിലായി പോയി.
4: അതെ, ആ ഒരു എഗ്രിമെന്റിലാണ്.
3: ഏകദേശം നമ്മൾ പൂർണ്ണിയെന്ന് രാംഘട്ടിലേക്കുള്ള
4: രാംഘാട്ട്
3: ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ടാവും?
4: സുപ്പോളിന്ന് നമ്മളിവിടെ സുപ്പോളിന്ന് രാംഘാട്, അതായത് പൂർണ്ണിയ വരെ 160 kilometers
3: ഉണ്ട്.
4: 60 kilometers
3: നമ്മൾ എത്തുമ്പോൾ 10:11, 12 മണിയൊക്കെ ആയിട്ടുണ്ട് അല്ലേ?
4: അതിന്റെ മുമ്പേ നമ്മൾ എത്തിയിട്ടുണ്ട്.
3: അതിന്റെ മുന്നേ
4: 11:30 ആകുമ്പോഴേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകണത് അവിടെ.
3: ആദ്യമായിട്ടാണ് ബീഹാറിലെ ഒരു കല്യാണത്തിന്റെ എൻവയോൺമെന്റിലെ ഒരു വീടും അതിന്റെ ചുറ്റും പഴയ നമ്മുടെ റഹ്മത്തുള്ളാഹിന്റെ വീട്ടിന്റെ മുമ്പിലേക്കും എത്തുമ്പോൾ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു നമ്മളെ നാട്ടിലെ, ചിലപ്പോൾ നമ്മളെ നാട്ടിലേക്കാട്ടിലും നമ്മളെ നാട്ടിൽ പൊതുവെ ഓഡിറ്റോറിയം മോഡലായതുകൊണ്ട് കല്യാണത്തിന്റെ ആ ഒരു വൈബ് ചിലപ്പം പണ്ടത്തെ അടുത്ത് കിട്ടില്ല. പണ്ടത്തെ പന്തലൊക്കെ ഇട്ടിട്ട് വളരെ കളർ
4: സാരിയൊക്കെ
3: ചുറ്റി കുറെ ആളുകൾ വട്ടത്തിൽ ഇരിക്കുന്ന
4: ചെല്ലുന്നവർക്ക് നമ്മൾക്ക് കയറിന്റെ ബെഡൊക്കെ
3: ഇട്ടിട്ടുന്ന് പിന്നെ പ്രത്യേക വെള്ളം കുടിക്കാൻ കൊണ്ടുവരുന്നേ.
4: പിന്നെ അന്ന് അവിടെ എത്താൻ നമ്മൾ ചെറുതായിട്ടൊന്ന് കറങ്ങി. പൂർണ്ണയിലെത്തിയിട്ട് നമ്മൾ ചെല്ലണ സമയത്ത് അവിടെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ രാംഘാട്ടിലേക്കുള്ള പഴയ
3: ആദ്യത്തെ
4: കറങ്ങി തിരിഞ്ഞ് ഒരുപാട് വയലിൽ കൂടെയൊക്കെ പോകുന്നത്.
3: പക്ഷേ അതിൽ ഏറ്റവും രസകരമായ വേറൊന്നു വെച്ചാൽ കുറച്ച് സമയമുണ്ട്, ഇനി പുതിയ അപ്പോൾ പുറപ്പെടാൻ കുറച്ച് ഗ്യാപ്പ് ഉള്ളത്. നമ്മളൊന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് വഴിയിൽ നിന്ന് ഒരാളെ നമ്മൾ കാണുന്നത്. അത് എൻ്റെ നാട്ടിൽ കുറേ മുമ്പ് പള്ളിയിൽ ഇരുന്നിരുന്ന ഇമാമായിട്ട് ഇരുന്നിരുന്നവരെ കാണുന്നു. അത് ഒരു സർപ്രൈസ് ആയിട്ട് കണ്ടു. അതുമാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നടന്ന് നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്നത്.
4: അവിടുത്തെ പിന്നെ തഹ്ഫിദുൽ ഖുർആന്റെ
3: സ്ഥാപനത്തിലേക്ക്.
4: അതിനു മുമ്പ് നമ്മൾ കടല
3: കൃഷിയുടെ നിലക്കടല
4: അത് പറിച്ചെടുക്കുന്ന സമയമാണ് അപ്പോൾ. അപ്പോൾ അത് സംസ്കരിക്കുക, കുട്ടികളെല്ലാവരും കൂടി ഇരുന്നിട്ട് സ്കൂളിലൊന്നും പോവാതെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നു. അതിലൂടെ ഫുള്ള് ഗ്രാമമാണ്. നമ്മൾ ആ ഒരു യാത്രയിൽ
3: നല്ല വെയിലും ഉണ്ടായിരുന്നു,
4: നല്ല വെയിലുണ്ട്.
3: എന്നാലും
4: അതെ നല്ല വെയിലാണ്. അതോടൊപ്പം ഈ ഗ്രാമത്തിലൂടെ നമ്മൾ നടന്നു പോന്നു. പിന്നെ നമ്മളിങ്ങനെ പോകണ കണ്ടിട്ടുണ്ട് അപ്പുറത്തപ്പുറത്തുള്ള ആൾക്കാരെ എടുക്കാന്ന് ചോദിക്കുന്നുണ്ട്.
3: കൗതുകത്തിൽ നോക്കുന്നുണ്ട്, നമ്മൾ രൂപം ഭാവമൊക്കെ കണ്ടിട്ട് അവിടുത്തെ ആളല്ലാന്ന് അവർക്ക് അറിയാലോ.
4: അത് നമ്മുടെ കയ്യിൽ, നമ്മുടെ നിസാറിന്റെ കയ്യിൽ ക്യാമറ,
3: നല്ല ക്യാമറ ഉണ്ട്. ഈ ക്യാമറയിലേക്ക് കുട്ടികൾ കൗതുകത്തോട് നോക്കുന്നത്, എന്നെ ഫോട്ടോ എടുക്കും, എന്നെ ഫോട്ടോ എടുക്കുന്നു.
4: വലിയ ആളുകളെന്നെ ചോദിക്കുന്നുണ്ട്. അവര് ചോദിക്കുന്നു ടിവിയുടെ ചാനലിന്റെ ആളുകളാണ്.
3: അതെ അതെ അതെ. അന്ന് ഒരു ഇലക്ഷന്റെ ഒരു ടൈം കൂടി,
4: അതായത് മുന്നോടിയുള്ള രാഹുൽ ഗാന്ധി അവിടെ വന്ന് പോയതിന്റെ പിറ്റേ ദിവസം,
3: അതിന്റെ പിറ്റേ ദിവസങ്ങളിലാണ്
4: രാഹുൽ
3: യാത്രന്റോ എന്തോ യാത്രയാണോ അത്. ഇനി പൂർണ്ണ അവിടുത്തെ ബീഹാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട രാഹുൽ
4: ഗാന്ധി
3: യാത്ര ഉണ്ടായിരുന്നല്ലോ.
4: അപ്പോ യാത്ര കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് നമ്മൾ അവിടെ എത്തുന്നത്.
3: പിന്നെ നമ്മൾ പോയിട്ട് ആ സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ, ചിലയ്ക്ക് മുമ്പേ പരിചയമുള്ള ഒരുപാട് സഹായം ചെയ്തു കൊടുത്ത ഒരു സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ട്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൗതുകവും സർപ്രൈസ് ഉണ്ടായെന്ന് വെച്ചാൽ, അവിടുന്ന് നമ്മുടെ റമദാൻ ഭായിയെ, നമ്മൾ
4: ഹാഫിസ് റംസാൻ
3: ജാമിയ നദബിയിലെ ഒരുപാട് കാലത്തെ 10-40 years നിന്ന അധ്യാപകൻ, നമ്മുടെ എൻ്റെ കൂടി അധ്യാപകൻ എന്ന് പറയാം
4: തന്നെ,
3: അദ്ദേഹത്തെ അവിടുന്ന് കാണുന്ന അത്ഭുത ഭയങ്കര ഒരു ഒരു
4: ആ സ്ഥാപനവും റംസാൻ ഭായിയായിട്ട് ഒരു വേറൊരു ബന്ധമുണ്ട്. ഈ റംസാൻ ഭായിയുടെ ഭാര്യയുടെ പിതാവ്, ഭാര്യ പിതാവ് അമ്മോശൻ, പുള്ളിയാണ് ഈ സ്ഥാപനത്തിൻ്റെ ആജീവനാന്ത സെക്രട്ടറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അയാളാണ് സെക്രട്ടറി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളും ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് തോന്നുന്നു സുഹൈലിനെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പരിചയമുള്ള ആളാണ്. അപ്പോൾ രണ്ട് പിന്നെ അവർ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഭായി ഉണ്ടായിരുന്നു. നമ്മൾ ചെല്ലുന്നൊരു സർപ്രൈസാണ് അവർക്ക്, കാരണം നമ്മൾ മുമ്പ് അറിയിക്കാതെയാണ് ചെല്ലുന്നത്. അപ്പോൾ അവരാകെ നമ്മളവിടെ ചെന്നാൽ അതിൻ്റെ മുമ്പേ പോയതുകൊണ്ട് അവിടുത്തെ ഉസ്താദ്മാർക്കൊക്കെ നമ്മൾ അറിയുകയും ചെയ്യാം. പക്ഷെ പെട്ടെന്ന് നമ്മൾ കണ്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട് കുട്ടികളും ആ ഉസ്താദുമാരും ആകെ
3: എല്ലാവരും കുട്ടികളില്ലേ, ഒരുപാട് കുട്ടികളും ഉണ്ട് എല്ലാവരും. പിന്നെ അവർക്ക് നമ്മളെ സൽക്കരിക്കാനുള്ള ആ ഒരു ധൃതിയും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് കല്യാണത്തിന് പോകണം, സമയമില്ല. എന്നാലുള്ളതിൽ വെള്ളവും പറ്റും ഇതൊക്കെ തന്നെ ദൂരസ്കാരം അവിടെ
4: നിന്ന്
3: നമ്മളെ വണ്ടിയിൽ, പിന്നെ ഇങ്ങോട്ട് നടന്നു പോകുന്ന നമ്മൾ പിന്നെ അങ്ങോട്ട്
4: വണ്ടിയിലാക്കി തന്നു.
3: അപ്പോഴേക്കും കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്
4: റഹ്മത്തിന്റെ വീട്ടിൽ.
3: റഹ്മത്തിന്റെ വീട്ടിൽ. അപ്പൊ അവിടുന്ന് ആ റഹ്മത്തിന് നമ്മളെ കാണുന്ന
4: രൂപമുണ്ടല്ലോ, പുതുമാരനിറങ്ങിയ ഒരു കാഴ്ച വലിയ സംഭവമാണ്. നമ്മൾ പഴയ കാലത്ത്, എനിക്ക് തോന്നുന്നു നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന കല്യാണങ്ങളിൽ നോട്ടുമാല സംസ്കാരം ഉണ്ടായിരുന്നു. അന്ന പോലെ വരുന്നവരൊക്കെ നോട്ടുമാല ഇട്ട് അവനെ സ്വീകരിച്ച് കയ്യിലൊക്കെ മഞ്ഞ തേച്ച്,
3: മഞ്ഞളൊക്കെ തേച്ചിട്ട്
4: മഞ്ഞൾ തേക്കാന്ന് പറഞ്ഞാല്
3: മഞ്ഞളിൽ കുളിച്ചൊക്കെയാണ്,
4: മഞ്ഞൾ ശരിക്കും അവനെ കുളിപ്പിച്ച്
3: മഞ്ഞൾ കല്യാണം.
4: ആ അതാണ് ശരിക്കും അവിടെ ഈ ഹൽദി കല്യാണം അവിടെ നിന്നാണ് നമ്മളെ നാട്ടിലേക്ക് എന്ത് ചെയ്യണത്, ഇപ്പൊ നമ്മളെ മഞ്ഞ കല്യാണമോ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അവന് ശരിക്കും മഞ്ഞ കളറായിട്ടുണ്ട്, മുഖമൊക്കെ മഞ്ഞ കളറ്. പിന്നെ ഒരു തൊപ്പിയും കാര്യമൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരെയും ഒപ്പം നിർത്തി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത്.
3: അപ്പോൾ ഏതായിരുന്നാലും ഇത് വളരെ മനോഹരമായൊരു യാത്രയും യാത്രയിലെ അനുഭവങ്ങളും ഒക്കെ കോർത്തിണക്കിയുള്ള ദൃശ്യത്തിൻ്റെ ഈ ആദ്യ എപ്പിസോഡ് ഇവിടെ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി കല്യാണ വിശേഷങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാൻ തോന്നും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ദൃശ്യം, ബീഹാറിലേക്കൊരു കല്യാണ യാത്ര. അവതരിപ്പിച്ചത് അബ്ദുസ്സലാം വീട്ടി, നസറുള്ള സലാഹി.
5: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് വോയ്സ് ഓഫ് ഹറം, മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്ബയുടെ മലയാള ഭാഷാന്തരം. വിവർത്തനം നിർവഹിക്കുന്നത് ആഷിഖ് അൽ ഹിക്കമി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹിജറ വർഷം 1447 ദുൽഖാദ മാസം 28-ാം തീയതി വെള്ളിയാഴ്ച അഥവാ 2026 മെയ് 15 വെള്ളിയാഴ്ച മസ്ജിദുൽ ഹറമിലെ മിമ്പറിൽ ബഹുമാന്യ പണ്ഡിതൻ ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ ഫൈസൽ ബിൻ ജമീൽ ഗസാവി നടത്തിയ ഖുതുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ ശ്രവിക്കുന്നത്. ഇന്നൽഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിന വമിൻ സയ്യിആത്തി അഅമാലിന من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وعلى اله وصحبه وسلم تسليما كثيرا اما بعد ومسلمينങ്ങളെ الله سبحانه وتعالى യുടെ ഹിക്മത്തിൽ അഥവാ അവന്റെ യുക്തിയിൽ പെട്ടതാണ്, അവന്റെ ഏകത്വത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അവൻ ചില സൃഷ്ടികൾക്ക് ശ്രേഷ്ഠത നൽകുക, പ്രത്യേകത നൽകുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ, നിന്റെ രക്ഷിതാവ് അവൻ ഉദ്ദേശിക്കുന്നതിനെ സൃഷ്ടിക്കുന്നു, തിരഞ്ഞെടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രകടമായി നമ്മൾ കാണുന്നതാണ് അല്ലാഹു ചില കാലങ്ങളെയും ചില സ്ഥലങ്ങളെയും തിരഞ്ഞെടുക്കുക എന്നുള്ളത്. കാലങ്ങൾ പരിശോധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഹജ്ജിൻ്റെ മാസങ്ങളെ, അതുപോലെ പവിത്ര മാസങ്ങളെ മറ്റു മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതപ്പെടുത്തിയത്, തെരഞ്ഞെടുത്തത് നമ്മൾക്ക് കാണാൻ കഴിയും. വർഷങ്ങളിലെ എല്ലാ മാസങ്ങളെക്കാളും ശ്രേഷ്ഠത നൽകി റമദാനിനെ അല്ലാഹു തെരഞ്ഞെടുത്തത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്രകാരം ആഴ്ചയിലെ മറ്റ് ദിവസങ്ങളെക്കാൾ വെള്ളിയാഴ്ച ദിവസത്തെ അല്ലാഹു തെരഞ്ഞെടുത്തത് നമ്മൾക്ക് കാണാൻ കഴിയും. മറ്റു ദിവസങ്ങൾക്കില്ലാത്ത അത്ര ശ്രേഷ്ഠതയോടുകൂടി ബലിപെരുന്നാളിലെ 60 ദിനത്തെ യൗമുൻ നഹറിനെ അല്ലാഹു തെരഞ്ഞെടുത്തത് നമ്മൾക്ക് കാണാൻ കഴിയും. അപ്രകാരം രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയായി ലൈലത്തുൽ ഖദറിനെ അല്ലാഹു തെരഞ്ഞെടുത്തത് നമ്മൾക്ക് കാണാൻ കഴിയും. സ്ഥലങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ അല്ലാഹു തെരഞ്ഞെടുത്ത പ്രത്യേകമായ സ്ഥലങ്ങളുണ്ട്. അല്ലാഹുവിൻ്റെ തെരഞ്ഞെടുപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് സ്ഥലങ്ങളെ മറ്റ് സ്ഥലങ്ങളെക്കാൾ ശ്രേഷ്ഠതപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. അതിലേറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ്, ഏറ്റവും ഖൈറായ, ഏറ്റവും അഷ്റഫായ സ്ഥലമാണല്ലോ അൽ ബലദുൽ ഹറാം അഥവാ മക്ക എന്ന് പറയുന്ന ആ ഒരു നാട്. ഇതാ നമ്മൾ ഈ ദിവസങ്ങളിൽ രണ്ട് ശ്രേഷ്ഠതകളും ഒരുമിച്ച് അനുഭവിക്കുകയാണ്. ദിവസങ്ങളുടെ ശ്രേഷ്ഠത പരിശോധിക്കുമ്പോഴും കാലങ്ങളുടെ ശ്രേഷ്ഠത പരിശോധിക്കുമ്പോഴും സ്ഥലത്തിൻ്റെ ശ്രേഷ്ഠത പരിശോധിക്കുമ്പോഴും രണ്ടും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അഥവാ മക്കയും ദുൽഹിജയും നമ്മളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തൊരു മനസ്സിന് ആശ്വാസം നൽകുന്ന, ഈമാനിന് കുളിരേകുന്ന കാര്യമാണെന്നോ അത്. അല്ലാഹു സുബ്ഹാനഹു വതആല കഅബയെക്കുറിച്ച് പറഞ്ഞത് ജഅലല്ലാഹുൽ കഅബത്തൽ ബൈതൽ ഹറാമ ഖിയാമൻ ലിന്നാസി والشهر الحرام والهدي والقلائد ذلك لتعلموا أن الله يعلم ما في السماوات وما في الأرض وأن الله بكل شيء عليم الله سبحانه وتعالى كعبة ബൈത്തുൽ ഹറാമിന് ജനങ്ങളുടെ നിലനിൽപ്പാക്കി ഖിയാമാക്കി. അപ്രകാരം തന്നെ ഈ മാസത്തെ, പവിത്രമാക്കപ്പെട്ട ഈ മാസത്തെ, അതിലിറക്കുന്ന ബലിമൃഗങ്ങളെ, അവയൊക്കെ അള്ളാഹു ശ്രേഷ്ഠത നൽകി നിങ്ങളറിയാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അള്ളാഹു അറിയുന്നു. അള്ളാഹു എല്ലാറ്റിനെക്കുറിച്ചും കൃത്യമായി ധാരണയുള്ള അലീമാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് അവർക്ക് ഖിയാമാക്കിയെന്ന് പറഞ്ഞാൽ, അവരുടെ ദീനിൻ്റെയും ദുനിയാവിൻ്റെയും എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം കഅബയാക്കി നിശ്ചയിച്ചു എന്നുള്ളതാണ്. അത് അവരുടെ ജീവിത സന്ധാരണ മാർഗങ്ങൾക്ക് ഒരു പരിഹാരമായി അള്ളാഹു ബലദുൽ ഹറാമിനെ നിശ്ചയിച്ചു. അപ്രകാരം തന്നെ പേടിക്കുന്നവന് ഭയപ്പെടുന്നവനൊരാശ്രയ കേന്ദ്രമായി നിർഭയത്വം ലഭിക്കാൻ വേണ്ടി അള്ളാഹു കഅബയെ നിശ്ചയിച്ചു. ദുർബലർക്ക് അശരണർക്ക് കഅബയെ ഒരു ആശ്വാസമായി അള്ളാഹു നിശ്ചയിച്ചു. കച്ചവടക്കാർക്കും ആ സീസണുകളിൽ ലാഭമുണ്ടാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കുള്ള ഖിയാമായി നിശ്ചയിച്ചു. ഉംറ ചെയ്യാൻ വരുന്നവരും ഹാജിമാരും ആ കഅബയിലേക്കാണ് അതിലേക്കാണ് തിരിഞ്ഞു ചെല്ലുന്നത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, എങ്ങനെയാണ് അവരുടെ നിലനിൽപ്പ് എന്നറിയുമോ? അത് അവരുടെ നബിയുടെ ചര്യകളെ, നബിയുടെ ദീനിനെ അവർ നിലനിർത്തിക്കൊണ്ടാണ്. അത് കഅബയിലും ഷഹ്റുൽ ഹറാമിലും നമ്മൾക്ക് കാണാൻ കഴിയും. അവരുടെ കാര്യങ്ങൾ, അവരുടെ ദീനിൻ്റെ ദുനിയാവിൻ്റെ എല്ലാ മസ്ലഹത്തുകളും നന്മകളും അവർ നേടിക്കൊണ്ടാണ് അത് നിറവേറുക. അവരുടെ ജീവിതത്തിൽ നിന്ന് സകലവിധ പരീക്ഷണങ്ങളും അതേപോലെ തന്നെ പ്രശ്നങ്ങളും ഷെറുകളും അത് നീങ്ങുന്നതിലൂടെയാണ് അവരുടെ ഖിയാം സാധ്യമാവുക, നിലനിൽപ്പ് സാധ്യമാവുക. അവരുടെ നാശം എങ്ങനെയാണ്? മനുഷ്യരുടെ നാശമെന്ന് പറയുന്നത്, ഉമ്മത്തിൻ്റെ നാശമെന്ന് പറയുന്നത് അവർക്ക് പരീക്ഷണങ്ങളിറങ്ങുകയും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ, ചര്യകളെ ആരെങ്കിലും നിരാകരിക്കുന്നുവെങ്കിൽ അപ്പോഴാണ് അവരുടെ ഖിയാമിൽ നിന്ന് മാറി അവർക്ക് ഹലാക്കിലേക്കെത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിലേക്കല്ലാതെ മറ്റെന്തിലേക്കെങ്കിലും വിധി തേടിപ്പോയാലും അവരുടെ നാശമാണ് എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഈ മാസങ്ങളുടെ പവിത്രതയിൽ, ആ ഒരു ശ്രേഷ്ഠതയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, ഒരു കാര്യമാണ്, ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ആ കാലഘട്ടത്തിലെ അറബികൾ ഈ മാസങ്ങളെ ബഹുമാനിക്കുമായിരുന്നു. അവരൊരിക്കലും ആ മാസത്തിൽ രക്തം ചിന്തുമായിരുന്നില്ല. അവർ ശത്രുക്കളുമായി യുദ്ധം ചെയ്യുമായിരുന്നില്ല. അവിടെ ഒരു പവിത്രതയുള്ള സ്ഥലങ്ങളുടെ പവിത്രത അവർ ലംഘിക്കുമായിരുന്നില്ല. ഒരിക്കലും ഒരാൾ മറ്റൊരാളോട് അതിക്രമം പ്രവർത്തിക്കുമായിരുന്നില്ല. ഒരു കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഘാതകനെ കണ്ടുമുട്ടിയാൽ പോലും അയാളെ കൊല്ലാതെ വിടുമായിരുന്നു ഈ മാസങ്ങളിൽ എന്ന് ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ അടിമകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ചില സീസണുകൾ നമ്മൾക്കൊരുക്കി തന്നിട്ടുണ്ട്. ചില ശ്രേഷ്ഠമായ ദിനങ്ങൾ, അത് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവർക്ക്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വല്ലാത്ത ആശ്വാസവും ലാഭം കൊയ്യാനുമുള്ള ഒരു സന്ദർഭമാക്കി അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. മത്സരിക്കുന്നവർക്ക് മത്സരിക്കാനുള്ള ഒരു മൈതാനമായി അള്ളാഹു ഈ ദിവസങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇബ്നു റജബ് റഹ്മഹുള്ള പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല ഏതെങ്കിലും ശ്രേഷ്ഠമായ സീസണുകൾ നമ്മൾക്കൊരുക്കി തന്നിട്ടുണ്ടെങ്കിൽ അവിടെ അള്ളാഹു പ്രത്യേകമായ ഇബാദത്തുകൾ, ആരാധനാ കർമ്മങ്ങൾ നമ്മൾക്ക് നിശ്ചയിച്ചു തരും. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ വർഷങ്ങൾ അള്ളാഹു നമ്മൾക്ക് ചൊരിഞ്ഞു തരും. അള്ളാഹുവിൻ്റെ ഔദാര്യം നമ്മൾക്ക്, അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾക്ക് കിട്ടുന്ന രൂപത്തിൽ. അപ്പോൾ ആരാണ് ഭാഗ്യവാന്മാർ? ഈ മാസങ്ങളെ, ഈ ദിവസങ്ങളെ, ഈ സീസണുകളെ, സമയങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവനാണ്. കൃത്യമായി ഉപയോഗപ്പെടുത്തി തൻ്റെ രക്ഷിതാവിലേക്ക് മടങ്ങുകയും തൻ്റെ രക്ഷിതാവിലേക്ക് അടുക്കുകയും ചെയ്യുന്നവനാണ്. വ്യത്യസ്ത ആരാധനകളിലൂടെ അള്ളാഹുവിനെ ഓർക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം അവന് ലഭിച്ചേക്കാം. അവന് വല്ലാത്ത ഐശ്വര്യം അവൻ്റെ ജീവിതത്തിൽ നിന്ന് ലഭിച്ചേക്കാം. നരകത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടേക്കാം എന്ന് അദ്ദേഹം പറയുന്നു. അതിനാൽ നമ്മളെപ്പോഴും സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടിമകളെ നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരണം. ഈ ദിവസത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ 10 ദിവസങ്ങളുടെ, ദുൽഹിജയുടെ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠതകളുടെ നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ആ ദിവസങ്ങളെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട് അവൻ്റെ ഗ്രന്ഥത്തിൽ. വൽ ഫജർ വലയാലിൻ അഷർ, ഫജർ തന്നെയാണ് സത്യം, പുലരി തന്നെയാണ് സത്യം, 10 രാത്രികൾ തന്നെയാണ് സത്യം. ആ 10 രാത്രികൾ ഏതാണ്? അത് ഈ അറിയപ്പെട്ട 10 രാത്രികളാണ്, അല്ലെങ്കിൽ 10 ദിവസങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. അപ്രകാരം തന്നെ 10 ദിവസങ്ങളെപ്പറ്റി, ഹജ്ജിൻ്റെ മാസങ്ങളെപ്പറ്റി അള്ളാഹു പറയുന്നു, വൽ ഹജ്ജു അഷ്ഹുറു മഅ്ലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങളാണ്. അവ ഏതൊക്കെയാണ്? ശവ്വാൽ മാസവും ദുൽഖഅദ മാസവും അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസവുമാണ് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളാണ്, നമ്മളുടെ മുമ്പിലുള്ള ഈ 10 ദിവസങ്ങളാണ് അധിക പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം അറിയപ്പെട്ട അൽ അയ്യാമുൽ മഅ്ലൂമാത്ത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ആ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം, നിങ്ങൾ ബലിമൃഗങ്ങളെ അറുക്കണമെന്ന് പറഞ്ഞ, അതിന് അള്ളാഹുവിനെ ഓർക്കണമെന്ന് പറഞ്ഞ ആ 10 ദിവസങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഇബ്രാഹിം നബിയോട് അള്ളാഹുവിൻ്റെ കൽപ്പന, ജനങ്ങളെ ഹജ്ജ് വിളംബരം ചെയ്യണം ജനങ്ങളോട്. തൂക റിജാലനു അലാ കുല്ലി ദാമിരിൻ യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരദേശങ്ങളിൽ നിന്ന് കാൽനടയായും വാഹനപ്പുറത്തേരിയും അവർ വരുന്നതായിരിക്കും. ലിയഷ്ഹദു മനാഫി അലഹും വയദ്കുറു സ്മല്ലാഹി ഫി അയ്യാമി മഅ്ലൂമാത്ത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ഈ 10 ദിവസങ്ങളെക്കുറിച്ചാണ് ആ പറഞ്ഞത്. അപ്രകാരം തന്നെ ഈ 10 ദിവസമായിരുന്നു മൂസാ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അധികമായി നൽകിയ 10 ദിവസങ്ങൾ. വവാഅദ്നാ മൂസാ തലാസീന ലൈല, മൂസാ നബിക്ക് നാം വാഗ്ദാനം നൽകിയത് 30 ദിവസമാണ്. വഅത്മംനാഹ ബിഅശ്രിൻ, അത് നാം 10 കൂടി നൽകി പൂർത്തീകരിച്ചു. ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല, അങ്ങനെ അത് 40 ദിവസങ്ങളായി പരിണമിച്ചു എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. ആ 10 ദിവസങ്ങളും നമ്മളുടെ ഈ 10 ദിവസങ്ങൾ തന്നെയാണ്. ഈ 10 ദിവസത്തിലാണ് അറഫ ദിനമുള്ളത്, അതേപോലെ തന്നെ യൗമുൻ നഹർ, നമ്മൾ ബലിയെറുക്കുന്ന ദിനമുള്ളത്. ഈ 10 ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ, ഏറ്റവും പോരിഷയുള്ള ദിനങ്ങൾ. നമ്മൾ ഈ 10 ദിവസങ്ങളുടെ വിഷയത്തിൽ അശ്രദ്ധ വരുത്തിയിട്ടുണ്ടോ? എന്താണ് നമ്മൾക്ക് പറയാൻ കഴിയുക? എന്തുകൊണ്ടാണ് നമ്മൾക്കതിനെ വർണ്ണിക്കാൻ കഴിയുക? ഒരിക്കലും അതിനെ വർണ്ണിക്കാൻ നമ്മൾക്ക് സാധിക്കുകയില്ല. നമ്മളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ, മനുഷ്യരുടെ നേതാവായ മുഹമ്മദ് നബി വിശദീകരിച്ച് നമ്മൾക്ക് പറഞ്ഞു തന്നു, അഫ്ളലു അയ്യാമി ദുന്യ അയ്യാമുൽ അഷർ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ ഈ 10 ദിനങ്ങളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു അടിമ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ഈ 10 ദിവസം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. സ്വഹാബത്ത് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ, ജിഹാദോ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രണാങ്കണത്തിൽ പോരാടുന്ന ജിഹാദോ? റസൂലുള്ള പറഞ്ഞു, ജിഹാദിനു പോലും ഈ ശ്രേഷ്ഠതയില്ല. ഒരു വ്യക്തി തൻ്റെ സർവസ്വവും സമർപ്പിച്ച് സമ്പത്തും ശരീരവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒഴിവാക്കി പിന്നെ അത് രണ്ടും കൂടാതെ തിരിച്ചു വന്നാൽ ഒരു പക്ഷേ ഇതിനേക്കാൾ ശ്രേഷ്ഠത ലഭിച്ചേക്കാമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ജിഹാദിനേക്കാളും ശ്രേഷ്ഠത ഈ 10 ദിവസങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് തന്നെയാണ് എന്ന് നബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഈ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധിയുള്ളതും ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതുമായ സൽക്കർമ്മങ്ങളാണ്. വഞ്ചിക്കപ്പെട്ടവനും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് തടയപ്പെട്ടവനുമായ, പറ്റിക്കപ്പെട്ടവനുമല്ലാത്ത വിഡ്ഢികളായ ആളുകളല്ലാതെ ആരും ഇതിനോട് വിരക്തി കാണിക്കുകയില്ല. ഈ ദിവസങ്ങൾ നമ്മളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ വിഡ്ഢികളല്ലാതെ ആരും അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതിരിക്കുകയില്ല. സഹോദരങ്ങളെ, വിശ്വാസിയായ ഒരു വ്യക്തിയാണെങ്കിൽ, അള്ളാഹു അനുഗ്രഹിച്ച വ്യക്തിയാണെങ്കിൽ അവൻ ഈ ദിവസങ്ങളുടെ പരിശുദ്ധിയും ഈ ദിവസങ്ങളുടെ ശ്രേഷ്ഠതയും മനസ്സിലാകും. അത് അള്ളാഹുവിൽ നിന്നുള്ള റബ്ബിൻ്റേതായ പ്രത്യേകമായ സ്പർശമുള്ള സീസണുകളാണ്. അവിടെ അള്ളാഹു എല്ലാ വർഷവും ഒരു വിശ്വാസി തേടുന്ന, വളരെ കൊതിയോടെ ആഗ്രഹത്തോടെ തേടുന്ന ദിവസങ്ങളാണ്. ആ ദിവസമെങ്ങാനും ഒരു മുവഫഖായ വിശ്വാസിക്ക് ലഭിച്ചാൽ, അതെങ്ങാനും അവന് ലഭിച്ചാൽ, അവൻ ദാഹിച്ച് വലഞ്ഞ് വെള്ളമന്വേഷിച്ച് ധാരാളമായി പ്രയാസപ്പെട്ടൊരു ഒരു ഒരു ശരണം തേടുന്നവൻ എങ്ങനെയാണോ മുന്നോട്ട് വരുന്നത്, ഒരു ഒരു പരിഹാരം തേടുന്നവൻ എങ്ങനെയാണോ പരിഹാരം തേടുന്നത്, അപ്രകാരം വിശ്വാസി ഈ ദിവസങ്ങളിലേക്ക് എടുത്തു ചെല്ലും. അവൻ്റെ മനസ്സിൽ വല്ലാത്ത സ്ഥാനമാണ് ഈ ദിവസങ്ങൾക്കുള്ളത്. നമ്മളുടെ മുൻഗാമികളായ ഇബ്നു ഉമറും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമ ഇവർ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ 10 ദിവസങ്ങളിൽ തക്ബീറുകൾ ചൊല്ലുമായിരുന്നു. അവരുടെ തക്ബീർ കേട്ട ആളുകളും തക്ബീർ ചൊല്ലുമായിരുന്നു. മഹാനായ താബിഈ പണ്ഡിതൻ സഈദ് ബിൻ ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി 10 ദിവസം ഈ 10 ദിവസത്തിലേക്ക് പ്രവേശിച്ചാൽ ധാരാളമായി കഠിനമായി പരിശ്രമിക്കുമായിരുന്നു. ധാരാളം അദ്ദേഹത്തിന് സാധിക്കുന്നത്രയുമല്ല അദ്ദേഹം ചെയ്യുമായിരുന്നു. സഈദ് ബിൻ ജുറൈരി റഹ്മഹുള്ള അദ്ദേഹം ഈ 10 ദിവസം ഹദീസ് പഠിപ്പിക്കുന്നത് ഒഴിവാക്കി, ഈ ദിവസം അയ്യാമു ശുഗലാണ്, ഈ ദിവസം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ വ്യാപൃതരാവേണ്ട ദിവസങ്ങളാണ്, ഈ ദിവസം ജനങ്ങൾക്ക് ഈ ദിവസം ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഹദീസ് പഠിപ്പിക്കുന്ന അദ്ദേഹം ഒഴിവാക്കുമായിരുന്നു എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മളുടെ മുമ്പിലുള്ളൂ, അത് ദുനിയാവിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. അള്ളാഹു തൻ്റെ സ്നേഹിതരെ ആദരിക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ നല്ല പ്രവൃത്തികൾ കാണിക്കണം. ഈ 10 ദിവസങ്ങൾ സഹോദരങ്ങളെ, ആദരിക്കപ്പെട്ട ഈ 10 ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. അതിനെ നമ്മൾ ഉപയോഗിക്കണം. അതിൻ്റെ ഓരോ സെക്കൻഡുകളെയും ഓരോ നിമിഷങ്ങളെയും നമ്മൾ ഉപയോഗിക്കണം. അത് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾക്ക് തരുന്ന വരദാനമാണ്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ 10 ദിവസങ്ങൾക്ക് ഇത്ര ശ്രേഷ്ഠത ലഭിക്കാൻ കാരണമെന്തെന്നറിയുമോ? ആരാധനകളിൽ ശ്രേഷ്ഠമായ എല്ലാ ആരാധനകളും ഈ 10 ദിവസത്തിൽ ഒരുമിച്ചു കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. നമസ്കാരം ഈ 10 ദിവസങ്ങളിലുണ്ട്, നോമ്പ് ഈ 10 ദിവസങ്ങളിലുണ്ട്, സദഖ ഈ 10 ദിവസങ്ങളിലുണ്ട്, ഹജ്ജും ഈ 10 ദിവസങ്ങളിലുണ്ട്. വേറെ ഒരു സീസണിലും ഈ ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ഒരുമിച്ചു കൂടുന്ന ഒരു സീസണില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്നു റജബ് റഹിമഹുള്ള പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് തരത്തിലുള്ള ആളുകൾക്കും ഈ അവസാനത്തെ 10 ഉപയോഗപ്പെടുത്താകുന്ന രൂപത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും ഒരു വർഷം ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ വീട്ടിലിരുന്ന് അവൻ ഈ 10 ദിവസത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അത് ഒരുപക്ഷെ ഹജ്ജിനേക്കാൾ ശ്രേഷ്ഠമായ ഒരവസ്ഥയിലേക്ക് ഒരുപക്ഷെ കൊണ്ടെത്തിച്ചിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്ക് ഈ 10 ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താം. സൽക്കർമ്മങ്ങളായി, ഫറള് നമസ്കാരങ്ങളായി, സുന്നത്ത് നമസ്കാരങ്ങളായി നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം. നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ സൽക്കർമ്മങ്ങൾ നമ്മൾക്ക് ചെയ്യാം, നമ്മളുടെ അടയാളമാക്കി തീർക്കാം. നമ്മളുടെ അടയാളമാക്കി നമ്മൾക്ക് ഈ 10 ദിവസങ്ങളെ മാറ്റാം. അള്ളാഹു പറഞ്ഞല്ലോ, നമ്മളുടെ പ്രേരകം എന്താണ്? വഫ്അലുൽ ഖൈർ എന്ന് റബ്ബ് പറഞ്ഞതാണ്. നമ്മൾക്ക് കുടുംബബന്ധങ്ങൾ ചേർക്കാം, നമ്മൾക്ക് അനാഥകളെ സംരക്ഷിക്കാം, നമ്മൾക്ക് ഭക്ഷണം നൽകുന്നതിനെ പ്രോത്സാഹിപ്പിക്കാം, നമ്മൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹും അൽഹംദുലില്ലാഹും സുബ്ഹാനല്ലാഹും അല്ലാഹു അക്ബറും മറ്റ് ദിക്റുകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും നോമ്പും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള നിസ്കാരവും നമ്മൾക്ക് വർദ്ധിപ്പിക്കാം. നമ്മളതിലെന്ത് നന്മ ചെയ്താലും നമ്മൾക്ക് അത് ഖൈറായി ഭവിക്കുമെന്നുള്ള വിഷയത്തിൽ യാതൊരുവിധ സംശയമില്ല. നമ്മൾക്കും മറ്റുള്ളവർക്കും ഉപകാരം ലഭിക്കുന്ന കുടുംബബന്ധം ചേർക്കലും സദക്ക കൊടുക്കലും അപ്രകാരം മറ്റുള്ളവരെ ഉപദേശിക്കലും അവരെ നന്മയിലേക്ക് നയിക്കലും അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കലും മറ്റുള്ളവരോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യലുമൊക്കെ നമ്മൾക്ക് ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫസ്തബിഖുൽ ഖൈറാത്ത് അയ്നമ തകൂനു യത്തിബികുമുല്ലാഹു ജമീആ. നിങ്ങൾ നന്മയിൽ മത്സരിക്കുക, നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹു നിങ്ങളെ എല്ലാവരെയും കൊണ്ടുവരുന്നതാണ്, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടിമകളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകമായ കാര്യമാണ് ഈ ദിവസമെന്ന് പറയുന്നത്. ദുൽഹിജ്ജയുടെ ദിവസങ്ങളെന്ന് പറയുന്നത് ഒരു വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തിലെ ദിവസങ്ങളാണ്. വീഴ്ച വരുത്തിയവർക്ക്, കുറവ് വരുത്തിയവർക്ക് തിരിച്ചെടുക്കാനുള്ളൊരവസരമാണ് വർഷത്തിൻ്റെ അവസാനം അള്ളാഹു നമ്മൾക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിൽ കൊണ്ടുവന്ന് അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ചയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രതീക്ഷിച്ച് നമ്മളുടെ ആയുസ് വളരെ പെട്ടെന്ന് കടന്നു പോകുമെന്ന ബോധത്തോടുകൂടി സമയം വളരെ പൊടുന്നനെ നമ്മളിൽ നിന്ന് വിട്ടുപോകുമെന്നുള്ള ബോധത്തോടുകൂടി നമ്മൾ മുഴുകണം. ഒരടിമ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുഴുകണം. ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും നമ്മുടെ ആയുസ് കുറയുന്നുണ്ട്, നമ്മളുടെ മരണം നമ്മളോട് കടുക്കുന്നുണ്ട്, നമ്മുടെ ശരീരം ദുർബലമാകുന്നുണ്ട്, നമ്മളുടെ ആരോഗ്യം മെല്ലെ മെല്ലെ തായോട്ട് പോകുന്നുണ്ട്, തടസ്സങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, അവസരങ്ങൾ നമ്മളിൽ നിന്ന് കുറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഖാലിദ് ഇബ്നു മഅ്ദാൻ എന്നവർ പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വാതിൽ തുറക്കപ്പെട്ടാൽ, നന്മ ചെയ്യാനുള്ളൊരു വാതിൽ തുറക്കപ്പെട്ടാൽ അതിലേക്ക് അവൻ ധൃതി കാണിക്കണം. കാരണം എപ്പോഴാണ് ആ വാതിൽ അടയുക എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾക്ക് ഉപകാരമുള്ള ഈ ദിവസങ്ങളിൽ നമ്മൾ താൽപ്പര്യം കാണിക്കണം. നമ്മൾ ആത്മാർത്ഥമായ തൗബയിലേക്ക്, പശ്ചാത്താപത്തിലേക്ക് നമ്മൾ മുന്നിടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാവർക്കും തൗബ നിർബന്ധമാക്കിയിട്ടുണ്ട്. അള്ളാഹു തന്നെയാണ് പറഞ്ഞത്, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കണോ, വിശ്വാസികളെ നിങ്ങൾ മുഴുവൻ എല്ലാവരും നിങ്ങൾ തൗബ ചെയ്യണം കേട്ടോ. യാ അയ്യുഹൻ നാസു തൂബു ഇലല്ലാഹ് എന്ന് റസൂലുള്ളാഹി, ജനങ്ങളെ നിങ്ങൾ തൗബ ചെയ്യണം. ഫൈന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത്ത മറ, ഒരു ദിവസം ഞാൻ അള്ളാഹുവിലേക്ക് 100 തവണ ഖേദിച്ച് മടങ്ങാറുണ്ടെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ നമ്മൾ തൗബയിലേക്ക് റസൂലുള്ളാഹിയേക്കാൾ ആവശ്യക്കാരാണ്. ഒരടിമക്ക്, ഒരടിമയുടെ ദിവസങ്ങളിൽ ഒരടിമക്ക് ലഭിക്കുന്ന ഏറ്റവും ഖൈറായ ദിവസം ആ അടിമ തൗബ ചെയ്യുന്ന ദിവസമാണ് എന്ന് നമ്മൾ ഹദീസുകളിൽ പഠിക്കുന്നു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ തൗബ പ്രഖ്യാപിച്ച സമയത്ത് റസൂലുള്ള അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിച്ചത്, അബ്ഷിർ ബിഖൈരി യൗമിൻ മറ അലൈക മുൻദു വലദത്ക ഉമ്മുക്, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച ദിവസം തൊട്ട് ഇത്രയും കാലം നിന്റെ ആയുസ്സിൻ്റെ അടുക്ക് ഏറ്റവും നല്ല ദിവസം നിനക്ക് ഈ ദിവസമാണ് കഅബ എന്ന് റസൂലുള്ളാഹി കഅബിനോട് ഉണർത്തിയത് ഇവിടെ ശ്രദ്ധേയമാണ്. ഒരു അടിമ, ഒരു തൗബ ചെയ്യുന്ന വ്യക്തി തൗബ ചെയ്യുമ്പോൾ, അതും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ തൗബ ചെയ്യുമ്പോൾ എന്തൊരു ഭംഗിയായിരിക്കും അതിന്. തൻ്റെ തൗബയിൽ, തൻ്റെ പശ്ചാത്താപത്തിൽ, തൻ്റെ ഖേദിച്ചുമടങ്ങളിൽ സത്യസന്ധത പുലർത്തിയാൽ അവൻ്റെ ദറജകൾ ഉയരും. അള്ളാഹു അവൻ്റെ തിന്മകൾക്ക് പകരം നന്മകൾ പകരം കൊടുക്കും, പ്രതിഫലങ്ങൾ പകരം കൊടുക്കും. ഒരു വ്യക്തിയുടെ ശരീരവും ഒരു വ്യക്തിയും അള്ളാഹുവിലേക്ക് ഉയരുന്നില്ല തൗബ കൊണ്ടല്ലാതെ, അല്ലെങ്കിൽ തഖ്‌വ കൊണ്ടല്ലാതെ, തൻ്റെ ഹവയെ ഒഴിവാക്കിയിട്ടല്ലാതെ ആരും ഇതുവരെ ഉയർന്നിട്ടില്ല. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുള്ള പറയുന്നു, അഷദ്ദുൽ ജിഹാദി ജിഹാദുൽ ഹവ, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മസമരങ്ങളിൽ നിങ്ങളുടെ തന്നെ ഇച്ഛകളോട് ചെയ്യുന്ന യുദ്ധമാണ് ഏറ്റവും കഠിനമായ ജിഹാദ് എന്ന് ഇബ്രാഹിമിന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. തൻ്റെ നഫ്സിൻ്റെ, തൻ്റെ ശരീരത്തിൻ്റെ താല്പര്യങ്ങളിൽ നിന്ന് ശരീരത്തെ ഒരുത്തൻ തടഞ്ഞാൽ അവൻ ദുനിയാവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് അവന് രക്ഷ ലഭിക്കുമെന്നും അവൻ സുരക്ഷിതനായി ജീവിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. അതേ, നമ്മളുടെ ദേഹേച്ഛകളോട് നമ്മൾ ചെയ്യുന്ന ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ്. ഒരു മനുഷ്യൻ തഖ്‌വ കൊണ്ടല്ലാതെ ആദരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠമായ ആളുകളുടെ സ്വഭാവങ്ങൾ, ശ്രേഷ്ഠരുടെ സ്വഭാവങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. അവർ നന്മ പ്രവർത്തിക്കുകയും ഉപദ്രവങ്ങളെ ആളുകളിൽ നിന്ന് തടുക്കുകയും ചെയ്യും. ആരാണ് സഹോദരങ്ങളെ വഞ്ചിക്കപ്പെട്ടവൻ? ഈ ദിവസങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താതെ, അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തിയവനാണ് ഏറ്റവും വലിയ വഞ്ചിക്കപ്പെട്ടവൻ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് തടയപ്പെട്ടവൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ടോ പരലോകത്ത് ആ വ്യക്തി ഖേദിക്കേണ്ടി വരും. അള്ളാഹു പറഞ്ഞില്ല, വാന്തിർഹും, നീ അവരോട് താക്കീ നൽകണം. യൗമൽ ഹസ്ര, ഖേദത്തിൻ്റെ ഒരു ദിവസം വരാനുണ്ട്. ഇത് ഖുലിയൽ അംർ വഹും ഫീ ഗഫ്ല, അവർ അശ്രദ്ധയിലായിരിക്കെ അള്ളാഹു വിധി നടപ്പാക്കി. വഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കാത്തവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മളുടെ മുമ്പിലുള്ളൂ, അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, സ്വലാത്ത് ചൊല്ലുക. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത് അപ്രകാരമാണ്, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലൽ കുഫ്ര വൽ കാഫിരീൻ.
5: മാഷാ അല്ലാ, നമ്മളിതുവരെ കേട്ടത് പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം, അവതരിപ്പിച്ചത് ആഷിഖ് അൽ ഹിക്കമി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനം വിശദീകരിച്ചുകൊണ്ട് ജാസിൽ ജാഫർ അൽ ഹിക്കമിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്
1: അസ്സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂനുസിലെ 18-ാമത്തെ ആയത്താണ് വിശദീകരിക്കുകയുണ്ടായത്. 18-ാമത്തെ ആയത്തിൻ്റെ പ്രാധാന്യവും തൗഹീദ് തിരിച്ചറിയുന്നിടത്ത്, ഷിർക്കിനെ വേർതിരിക്കുന്നിടത്ത് ആ ആയത്തിന് വലിയ സ്ഥാനമുണ്ട് എന്നും സൂചിപ്പിച്ചു. അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഷിർക്കിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെ ഇടയിലും ഇടയാളനെ വെക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്കും സംഭവിച്ചത് അതുതന്നെയാണ്. ഈ ആയത്തിൽ മുശ്രിക്കീങ്ങളുടെ പ്രശ്നമായി അവതരിപ്പിക്കുന്നതും അവർ ചെയ്ത ഷിർക്കിനെ വിവരിക്കുന്നതും ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ സമൂഹത്തിൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഷിർക്കിൻ്റെ ഏതു വശമാണോ അതേ വശമാണ് അന്ന് ജാഹിലിയ കാലഘട്ടത്തിലും നിലനിന്നത്. എന്നാൽ ജാഹിലിയ കാലഘട്ടത്തെ അതിജയിക്കുന്ന രൂപത്തിൽ ഷിർക്ക് പതിന്മടങ്ങ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഷിർക്ക് ചെയ്തതിൻ്റെ എത്രയോ പതിന്മടങ്ങ് അപ്പുറമാണ് ഇന്ന് നമ്മുടെ സമൂഹം ഷിർക്കിൻ്റെ വിഷയത്തിൽ എത്തി നിൽക്കുന്നത്. തൗഹീദ് മനസ്സിലാക്കിയ, സത്യം ഉൾക്കൊണ്ട ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമകരവും പ്രയാസവും ഉണ്ടാക്കുന്ന ഒന്നാണ്. രണ്ടാമത്തേത് മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ കൂടാതെ അവർക്ക് യാതൊരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്തതിനെയാണ് അവർ ആരാധിക്കുന്നത്. അതായത് വരാനിരിക്കുന്ന ലോകത്ത് അവർക്ക് ശുപാർശ ചെയ്യും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആരാധനകൾ അർപ്പിക്കുന്നു. എന്നാൽ അതേസമയം ദുനിയാവിലാകട്ടെ, ഇത്തരം ആളുകൾക്ക് പ്രാർത്ഥിക്കുന്ന ആളെ ഒരു വിധത്തിലും സഹായിക്കുവാനോ സന്തോഷിപ്പിക്കുവാനോ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുവാനോ സാധിക്കുന്നില്ല എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്തരം ആളുകൾ ശുപാർശ ചെയ്യുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ പറഞ്ഞ് സഹായം നേടിത്തരുകയും ചെയ്യുക? അതുകൊണ്ട് തന്നെ അത് അർത്ഥശൂന്യമാണ്, അത് സംഭവിക്കാത്ത ഒന്നാണ്. മറ്റൊന്ന്, മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ഷിർക്ക് എന്തായിരുന്നു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെയും അടിമയുടെയും ഇടയിൽ ഒരു ഇടയാളനെ കൊണ്ടുവന്ന് വെച്ച് ആ ഇടയാളനോട് ചോദിക്കലായിരുന്നു. എന്നാൽ ഇന്നത്തെ ഷിർക്കിൻ്റെ വകഭേദങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നേരിട്ട് തന്നെ അത്തരം ആളുകളോട് ചോദിക്കുന്ന, അവർക്ക് അള്ളാഹുവിൻ്റെ പരിവേഷം നൽകി അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവെക്കുന്ന, വളരെ പ്രയാസപ്പെടുത്തുന്ന, വേദനയുണ്ടാക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രബോധകന്മാർക്കും തൗഹീദ് തിരിച്ചറിഞ്ഞ മനസ്സിലാക്കിയ ഉൾക്കൊണ്ട സാധാരണക്കാർക്കുമെല്ലാം ശുദ്ധമായ തൗഹീദിൻ്റെ ആശയം പറഞ്ഞുകൊടുക്കൽ വളരെ അനിവാര്യമാണ്. തൗഹീദിലൂടെ മാത്രമേ യഥാർത്ഥ സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മാനസികമായും ശാരീരികമായും ഉറച്ച ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ പെടുത്തുയർത്താൻ തൗഹീദിൻ്റെ ആവശ്യകത അത് എത്രയോ വലുതാണ്. അതിലുപരി ഒരാളുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് അവൻ്റെ തൗഹീദിനെയും ഷിർക്കിനെയും പരിഗണിച്ചുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ തൗഹീദ് കാത്തു സൂക്ഷിക്കുവാൻ എത്ര കണ്ട് പരിശ്രമിക്കുന്നുവോ, അതുപോലെ തന്നെ തൗഹീദ് ലഭിക്കാത്ത നമ്മുടെ സഹോദരന്മാർക്ക് തൗഹീദ് ലഭിക്കാനുള്ള വഴികൾ കൂടി നമ്മൾ കണ്ടെത്തുകയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അലിയെ, നിന്നിലൂടെ ഒരാളാണ് ഹിദായത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിലും ശരി, അതാണ് നിനക്ക് ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാളും ഏറെ ഉത്തമം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രബോധകരും സാധാരണക്കാരും എല്ലാ ആളുകളും ജനങ്ങളെ തൗഹീദിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ സമയം ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത്. കാരണം തൗഹീദാണ് സ്വർഗത്തിലേക്കുള്ള താക്കോൽ. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെ പ്രവർത്തിച്ചാലും എത്ര പ്രയത്നങ്ങൾ ചെയ്താലും ഒന്നും ഉപകരിക്കാത്ത അവസ്ഥാവിശേഷമുണ്ടാകും. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി തൗഹീദിൻ്റെ പ്രബോധനത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ അടുക്കലിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ഈ ആയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അതിലൊന്നാമത്തേത്, ഉപകാരവും ഉപദ്രവവുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപദ്രവത്തെ തടുക്കുവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് നേടിത്തരാൻ അതും അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിതം പൂർണ്ണമായ തവക്കുലിലൂടെ പോകുമ്പോഴാണ് ജീവിതം അർത്ഥവത്തായി മാറുന്നത്. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ശുപാർശകനില്ല. അള്ളാഹു അത് ഇവിടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ശുപാർശകനില്ല എന്ന് പറയുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ ധരിച്ചു വെച്ചതുപോലെ നമ്മുടെ നാട്ടിലുള്ള അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയതുപോലെ അങ്ങനെയൊരു ശുപാർശകൻ അള്ളാഹുവിനില്ല എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സ്ഥിരപ്പെടുത്തുന്നത്. മൂന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് സുബ്ഹാനഹു വ തആല

0: فاختلفوا ولولا كلمة سبقت من ربك لقضي بينهم فيما فيه يختلفون وما كان الناس إلا أمة واحدة فاختلفوا ولولا كلمة سبقت من ربك لقضي بينهم فيما فيه يختلفون.
1: ആയത്തിൻ്റെ സാരം: മനുഷ്യർ ഒരൊറ്റ സമൂഹം മാത്രമായിരുന്നു, എന്നിട്ടവർ ഭിന്നിച്ചിരിക്കുകയാണ്. നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ഒരു വചനം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അവർക്കിടയിൽ ഇതിനകം തീർപ്പു കൽപ്പിക്കപ്പെട്ടിരുന്നേനെ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ജനങ്ങളെല്ലാ ആളുകളും ഒറ്റ സമൂഹമായിരുന്നു എന്നും, എന്നാൽ പിന്നീട് അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു, ഭിന്നതയുണ്ടാകുന്നു. ആ ഭിന്നത അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ തീർക്കാതെ, ദുനിയാവിൽ തന്നെ ആ ഭിന്നതയുടെ വിഷയത്തിൽ നടപടിയെടുക്കാതെ ആഖിറത്തിലേക്ക് നീട്ടിവെച്ച് അവിടെ വിചാരണക്ക് വിധേയമാക്കി, അവിടെ നിന്ന് സത്യമേത് അസത്യമേത് എന്ന് വ്യവച്ഛേദിച്ചു മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തീരുമാനിക്കുന്നത്. ഈ ആശയമാണ് ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ അല്ലാഹു പറയുന്നത്, വമാ കാനന്നാസു ഇല്ലാ ഉമ്മതൻ വാഹിദതൻ ഫഖ്തലഫു. വമാ കാനന്നാസു, ജനങ്ങൾ ആയിരുന്നില്ല, ഇല്ലാ ഉമ്മതൻ വാഹിദ, ഒറ്റ സമൂഹമായിരുന്നു എന്നാണ്. അതായത് തൗഹീദിൽ അവർ ഉറച്ചു നിന്നിരുന്നു, തൗഹീദിൽ അവർ ഏകോപിച്ചിരുന്നു. എന്നാൽ ഫഖ്തലഫു, പിന്നീടവർ അഭിപ്രായ വ്യത്യാസത്തിലായി, അവർ ഭിന്നിച്ചു. ഭിന്നിക്കാനുള്ള കാരണം തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചതുകൊണ്ടാണ്. അവരിൽ നിന്ന് ഷിർക്കുണ്ടായി, അവിശ്വാസങ്ങളുണ്ടായി. വിശ്വാസത്തിൻ്റെ വ്യതിചലനം മൂലം അവർ പല ഗ്രൂപ്പുകളായി മാറുന്ന അവസ്ഥയുണ്ടായി. അതാണ് വമാ കാനന്നാസു ഇല്ലാ ഉമ്മതൻ വാഹിദതൻ ഫഖ്തലഫു. ആദ്യത്തെ ആളുകൾ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിച്ചു പോകുന്ന ആളുകളാണ്. എന്നാൽ പിന്നീട് ഷിർക്ക് കടന്നു വന്നപ്പോൾ വ്യത്യസ്ത സമൂഹങ്ങളായി അവർ വേറിട്ടു. എന്നിട്ട് അല്ലാഹു പറയാണ്, വലൗല കലിമത്തുൻ സബഖത് മിർ റബ്ബിക ലഖുദിയ ബൈനഹും ഫീമാ ഫീഹി യഖ്തലിഫൂൻ. വലൗല കലിമത്തുൻ, വലൗല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്ന് ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്ന അർത്ഥത്തിലാണ് ലൗല എന്ന് വരുന്നത്. ലൗല കലിമത്തുൻ, ഒരു പദം. സബഖത് മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്ന് മുൻകൂട്ടി ഒരു വചനമുണ്ടായിരുന്നില്ലെങ്കിൽ, ലഖുദിയ ബൈനഹും, അല്ലാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കുമായിരുന്നു. ഖള എന്നതിൻ്റെ മജഹൂലാക്കപ്പെട്ട രൂപമാണ് ഖുദിയ എന്നത്. വിധി തീർപ്പാക്കപ്പെടുക, ഖുദിയ വിധി തീർപ്പാക്കപ്പെടും. ബൈനഹും, അവർക്കിടയിൽ. ഫീമ, ഒരു കാര്യത്തിൽ. ഫീഹി യഖ്തലിഫൂൻ, ആ വിഷയത്തിലാണ് അവർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത്. യഖ്തലിഫൂൻ എന്നത് അഭിപ്രായ വ്യത്യാസത്തിലാവുക എന്നാണ് അർത്ഥമാക്കുന്നത്. വലൗല കലിമത്തുൻ സബഖത് മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്ന് ഒരു കലിമത്തെങ്ങാനും ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഒരു വചനം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ല എങ്കിൽ, ലഖുദിയ ബൈനഹും ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരേതൊരു വിഷയത്തിലാണോ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത് ആ വിഷയത്തിൽ അല്ലാഹു തീർപ്പ് കൽപ്പിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്തിനെ കൂടി ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് തന്നെ ശിക്ഷ നടപ്പിലാക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. അവർ മാറട്ടെ, അവർ ചിന്തിക്കട്ടെ, അവർ മനസ്സിലാക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് അല്ലാഹു നീട്ടിക്കൊടുക്കുന്നു. മറ്റൊന്ന്, ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നൊരു പാഠം, അൽ അസ്ലു ഫിന്നാസി അൽ ഈമാനു ഹത്താ കഫറു, അടിസ്ഥാനം മുഅ്മിനാണ് എന്നതാണ്, അവൻ അവിശ്വാസിയാണ് എന്നത് തെളിയുന്നതുവരെ. ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാനം അവൻ നല്ലവനാണ് എന്നാണ്, അവൻ തൗഹീദുള്ളവനാണ് എന്നാണ്. രണ്ടാമത്തെ പാഠം, സത്യം അതൊന്നു മാത്രമാണ്. അതോടൊപ്പം അഭിപ്രായ വ്യത്യാസം എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല, അത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ്. അത് ഒഴിവാക്കേണ്ട

0: ാണ് അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് അഭിപ്രായ ഭിന്നതകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് എന്നുകൂടി ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഐക്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, യഥാർത്ഥ ഐക്യത്തിലേക്കെത്തി ശക്തി സംഭരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തൗഹീദാണ് അതിൻ്റെ മാനദണ്ഡം. എന്നാൽ മുസ്ലിമീങ്ങൾ എത്ര കണ്ട് ഛിന്നഭിന്നമായി പോകുന്നുണ്ടോ, അവിടെയെല്ലാം വിശ്വാസത്തിൻ്റെ വ്യതിചലനങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. എത്ര കണ്ട് അഭിപ്രായ വ്യത്യാസത്തിലാകുന്നോ, എത്ര കണ്ട് അകന്നു നിൽക്കുന്നുവോ, അത്ര കണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടേയിരിക്കും, ദുർബലതയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് എത്ര കണ്ട് നമ്മൾ തൗഹീദിൽ അധിഷ്ഠിതമായ പ്രബോധനം നടത്തുന്നുവോ, ജനങ്ങൾക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുവോ, അത്ര കണ്ട് ജനങ്ങൾ ഐക്യത്തിലേക്കെത്തുകയും മുസ്ലിമീങ്ങൾ ഐക്യത്തിലേക്കെത്തുകയും ആ ഐക്യമൂലം മുസ്ലിം ഉമ്മത്തിന് ഉന്നതമായ സ്ഥാനങ്ങൾ നേടിയെടുക്കുവാനും ഉന്നതമായ ജീവിത രീതി അനുഭവിക്കുവാനും സ്വർഗത്തിലേക്കെത്തുന്ന വലിയ ഒരു കാരണം നേടിയെടുക്കുവാനുമൊക്കെ സാധിക്കും. അപ്പം അതുകൊണ്ട് രണ്ടായത്തുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് തൗഹീദിൻ്റെ പ്രാധാന്യമാണ്. തൗഹീദാണ് എല്ലാം. ഐക്യത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്, സമാധാനത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്, സുഖത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്, നിർഭയത്വത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ തൗഹീദ് അടിയുറച്ച തൗഹീദായി മാറേണ്ടതുണ്ട്. നിത്യവും നമ്മുടെ ഈമാനിനെ പരിശോധിച്ചു കൊണ്ടിരിക്കുക, നമ്മുടെ ചിന്തകളെ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൽ അടിയുറച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനമാണ്. ജാസിൽ ജാഫർ അൽഹിക്കമി നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് മക്കയിലെ മുഷ്രിക്കുകളുടെ വിശ്വാസം വിശദീകരിക്കുന്ന ഈ ഭാഗമാണ് ഇന്ന് നാം മനസ്സിലാക്കിയത്.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1,000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
5: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
4: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
5: ദേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
4: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
5: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
4: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
5: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
4: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
5: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ ഈവനിങ് ലൈവ് ആരംഭിക്കുകയാണ്. മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഈവനിങ് ലൈവിൽ നിങ്ങളുടെ കൂടെ ഇന്ന് വളരെ വിശിഷ്ടരായ അതിഥികൾ നമുക്കുണ്ട്. ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലാണ്. സംതിങ് സ്പെഷ്യൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അപ്പോൾ അങ്ങനെയൊരു സ്പെഷ്യലാണ്. അപ്പോൾ ആള് പിന്നെ ഇന്ന് ഒരു മണിക്കൂർ നമുക്ക് എത്ര വേഗത്തിൽ കഴിയുമെന്നുള്ളതാണ് ഭയങ്കര ആശങ്ക. ഒരു മണിക്കൂർ മതിയാവും എന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇന്നുള്ള സ്വാലിഹ് കവനൂരാണ് ആങ്കർ ഇൻഡെക്സിൽ എൻ്റെ കൂടെ ഉള്ളത്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, കൂട്ടുകാർ അതുപോലെ ആരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പരിചയം ഉണ്ടാവും ഇൻഷാ അള്ളാഹ്. അതേപോലെ സോറി സാറേ, നമ്മൾ കൂടെ ഉള്ള രണ്ട് കുട്ടികളുണ്ട്. അവര് അബിയാണ് ഒന്ന്. അബിയ ഈവനിങ് ലൈവിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ട് പാട്ട് പാടുന്നതാണ് അബിയന്റെ പേര് കേൾക്കും എന്നെ പലർക്കും അറിയായിരിക്കും. പിന്നെ അതിന് അല്ലേ, അതേപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ കൂടി ഉണ്ട്. ആരാണത്?
1: യെസ് പേര് പറഞ്ഞേ, എല്ലാരും കേക്കട്ടെ.
2: പേര്
0: ഫർഹയാണ് കൂടെ. മാഷാല്ലാ, ഫർഹ റേഡിയോ എപ്പോഴും കേൾക്കുന്ന ഒരു കുട്ടിയാണ് അല്ലേ. മാഷാല്ലാ, ഫർഹക്ക് അപ്പോ റേഡിയോ ഭയങ്കര ഇഷ്ടമാണ്, റേഡിയോയിലുള്ള പരിപാടികൾ ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന് യാദൃശ്ചികമായിട്ട് ഫർഹ ഇവിടെ എങ്ങനെ ഇപ്പൊ ഇവിടെ എത്തിയത്? ഫർഹ കാണാ വന്നതാണ്.
1: അത് മാത്രല്ല, ഫർഹ ഒരുപാട് ആഗ്രഹം പല സമയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് പീസ് റേഡിയോയിൽ എങ്ങനെയാണ്. കാരണം നമ്മള് പ്രോഗ്രാം, എല്ലാ പ്രോഗ്രാമുകളും യഥേഷ്ടം വീക്ഷിക്കാറുണ്ട്. അപ്പോ പീസ് റേഡിയോ ഒന്ന് കാണണം, സ്റ്റുഡിയോ ഒന്ന് കാണണം, അതിലൊന്ന് ഇരിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് സംഭവിക്കണം.
0: ഇതുപോലെ കൊറേ മുന്നൊരു ദിവസം ഫറഹക്ക് ഭയങ്കര ആഗ്രഹം റേഡിയോക്ക് ഒന്ന് വിളിക്കണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ടെലിഗീസിലല്ലേ ഫറഹ അന്നൊരു തവണ വിളിച്ചില്ലേ, ഓർമ്മയില്ലേ? അടിപൊളി, മാഷാല്ലാ. അന്ന് അന്ന് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായില്ല അന്ന്. ഇപ്പൊ അതിനേക്കാൾ വലിയ ഒരു ഒരു എന്താണ് നമ്മള് പറയാ, സന്തോഷം അതിന്റെ ഒരു പൊതി ആയിപ്പോ അല്ലേ.
1: ഇരട്ടി മധുരായി.
0: എങ്ങനെയുണ്ട് റേഡിയോ സ്റ്റുഡിയോ ഒക്കെ? എങ്ങനെയുണ്ട്?
2: കുഴപ്പമില്ല,
0: ഷറാണ്, അടിപൊളിയാണ്, മാഷാല്ലാ. അപ്പൊ ഇന്ന് ഫർഹന്റെ എന്താ പരിപാടി ഉണ്ടാവില്ലേ? ഇന്ന്
1: ഫർഹ കാണാതിരു നല്ല ആള്.
0: എന്തൊക്കെ പ്രോഗ്രാമുകള് അവിടെ ആരൊക്കെ വന്ന് നമുക്ക് നോക്കാം, ആരൊക്കെയുള്ള ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇന്ന് സാരോപദേശം ഉണ്ട്. പിന്നെ അബിയന്റെ നാലോ അഞ്ചോളം വരുന്ന അബിയുടെ പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഫർഹയുടെ ഗാനം നമുക്ക് കേൾക്കാനുണ്ട്, ആയിഷ കരുമ്പിൽ. അതേപോലെ പിന്നെ നഫീസ പി എ താമരശ്ശേരി, ഷംനാദ് ഖാൻ, റൈഹാന ബാനു തോട്ടശ്ശേരി അറ ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ആളുകൾക്കും വേഗം ഒന്ന് കമൻറ്റിൽ ലൈവിൽ ഒന്ന് വേഗം വരി, എന്നിട്ട് നമ്മളെ കുഞ്ഞു മിടുക്കികളായിട്ട് രണ്ട് കുട്ടികൾക്ക് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ലാ. നമുക്കപ്പം ഫർഹയുടെ ഒരു ഏതെങ്കിലും ഒന്ന് വെച്ച് തുടങ്ങിയാലോ അല്ലേ. അതേ വേറെ എന്തെങ്കിലും കമൻറ്റുകൾ വന്നോ? നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഓക്കെ സോലി സാറേ, ഏതെങ്കിലും പ്രോഗ്രാം തുടങ്ങോ? ഫർഹ
1: ഒരു പാട്ട് പാടിയാലോ?
0: പാട്ട് പാടാല്ലേ.
1: ഒരു പാട്ട് പാടിയോട്ടോ ഫർഹ.
0: ഏതൊരു പാട്ട് പാടിക്കാം?

0: ഇതൊക്കെ
1: പാട്ടാണ്. അപ്പൊ ഫർഹന്റെ പാട്ട് എല്ലാവരും കേട്ടല്ലോ,
2: എങ്ങനെയുണ്ടായിരുന്നു? എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ ഫർഹന്റെ പാട്ടിന് എന്താ അഭിപ്രായം.
1: യെസ്, നമ്മ കമന്റ് വരും ഇൻഷാല്ലാ. അപ്പോ ഉള്ള ആളുകളൊക്കെ ഒന്ന് ഓരോന്ന്, പിന്നെ ഓരോ പ്രോഗ്രാമിന് അതിനനുസരിച്ചുള്ള കമന്റുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഫറഹ, ഇപ്പോ വീട്ടിലെ ഫറഹക്ക് ആരൊക്കെ ഉള്ളു ഒന്ന് പറഞ്ഞാണ്. ഫറഹ,
3: വീട്ടില് ഉമ്മയും കാക്കയും ആണോ?
1: പല പേരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ നമുക്ക്. ഇവിടെ ആരൊക്കെ ഉള്ളതെന്നോ, ഫറഹനെ കേൾക്കുന്ന ആരൊക്കെയാണോ, കേൾക്കുന്ന ആളുകളെ ഞാൻ പറഞ്ഞുതരാം. ആയിഷ കരുമ്പിൽ, അതുപോലെ അമീർ ടി എടുത്തനാട്ടുകാര, പിന്നെ അതുപോലെ പിന്നെയുള്ളത്
2: നഫീസ്.
1: ആ ഓക്കെ ഓക്കെ.
2: പിന്നെ അഷ്റഫ് സി പി,
1: യെസ്, നഫീസ പി എ താമരശ്ശേരി, ഷംനാദ് ഖാന്, റിഹാന ബാനു തോട്ടശ്ശേരിയാറ, ഇവരൊക്കെ ഇപ്പോ ഫർഹനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മാഷാ അല്ലാ, സൂപ്പർ സോങ്. അല്ലാ അനുഗ്രഹിക്കട്ടെ എന്നാ ഷംനാദ് ഖാൻ പറഞ്ഞു ഫർഹന്റെ പാട്ടിന്. പാട്ട് സൂപ്പറായി. അബ്ദുൽ ഹമീദ് സി കഴിയൂരും കൂടെ ചേർന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്നുകൂടിയും ഇനി ആരൊക്കെ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. പേരൊന്ന് പറയണ്ടേ, പേരൊന്ന് പറഞ്ഞാലേ നമ്മള്. താത്താന്റെ പേര്,
3: താത്തിന്റെ പേര് പൂവി, മിന്നു, മോളി,
1: മോളി,
3: പിന്നെ ഉത്താത്തിയും.
1: ഇത്താത്തിയും പിന്നെ മാഷാല്ലാ.
2: ഫർഹ വിളിക്കുന്ന പേരുകളാപ്പോ പറഞ്ഞു.
1: അതെ അതെ അതെ, ഫർഹ വിളിക്കുന്ന പേരാ. അവരെ ഓരോ ശരിക്കും അവരെ രേഖയിലുള്ള പേരെന്താന്ന് ഫറക്ക് അറിയോ? ഓർമ്മല്ല, പക്ഷെ ഫറക്ക് അത് ആവശ്യമില്ല. പൂവി തന്നെയാണ്.
2: പൂവി തന്നെ
1: അല്ലേ?
3: അല്ല, പൂവി മാമൻ ആവശ്യമില്ല.
1: ആ ഓക്കെ, മാഷാല്ലാ. അപ്പൊ ഇന്നിപ്പോ ഇവിടെ എന്തോ ഒരു ഗേൾസ് ഗാദറിംഗ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ഇവിടെ പരിപാടി, അങ്ങനെ എന്തോ പ്രോഗ്രാമിന് വന്നാണോ ഒന്ന് ഫറഹ അല്ലേ?
2: ആരല്ലേ കൂടാരെ വന്ന?
3: കൂടെ എന്റെ ഉമ്മന്റെ എന്റെ താത്തണ്ട്.
2: ഫീസ് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ ഫറഹ?
3: യെസ്.
2: എന്താ അഭിപ്രായം ഫീസ് റേഡിയോന്റെ?
3: കേൾക്കാനുണ്ട്, എനിക്കല്ല
1: ഇഷ്ടം. എനിക്ക് ഏതൊക്കെയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്?
3: എനിക്കെല്ലാം
2: എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ
1: ഇറ്റലി ഗിസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. അയക്ക് കുറെ വിളിക്കാൻ നോക്കിയിരുന്നില്ല നാള്.
3: യെസ്
1: അല്ലേ?
3: യെസ്.
1: ഗുഡ് ഗുഡ്. അപ്പൊ ഫറഹ, റെഹാന ബാനു തോട്ടശ്ശേരി എന്താ പറഞ്ഞോ? സൂപ്പർ പാട്ട്, മാഷാല്ലാ.
3: താങ്ക് യു.
1: അപ്പൊ ഇനി ഒരു പാട്ട് കൂടി ഒന്ന് ഒന്നുകൂടി രണ്ടൊരു പാട്ട് കൂടി പാടി കൊടുത്താലോ? ഇപ്പൊ വന്ന കുറെ ആൾക്കാരുണ്ട്, ഒന്ന് പാടാം.
3: ആകാശം,
1: അതല്ല ആകാശം പോലെ. ഓക്കെ ഓക്കെ.

0: മഷാല്ലാ മഷാല്ലാ,
1: ഉഷാറായിട്ട് പാടില്ലോ. പറഹ, ഈ പാട്ടൊക്കെ എങ്ങനെ പഠിച്ച്?
2: ഞാൻ പഠിച്ചല്ല, പിന്നെ പിന്നെ ഹാരംബസി എഴുതിയ പാട്ടാണ്, എന്തൊക്കെ പാട്ടാണ്.
0: മാഷാല്ലാ,
3: ശരി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, മോളുടെ പാട്ട് സൂപ്പർ ആയി.
0: പാട്ട് മാത്രം പഠിക്കല്ല, ഇതേ കൂടി നോക്കണ്ട.
3: അപ്പോ പിന്നെ മോളെ പാട്ട് കേക്കാനേ മുഹമ്മദ് കരുവാരെ കൊണ്ട് ഞാനും ഉണ്ട് എന്റെ പാട്ട് കേക്കാൻ പറഞ്ഞു. അവരൊക്കെ അപ്പൊ കൊറേ ആൾക്കാരുണ്ട് നമ്മളെ. ഇൻഷാല്ലാ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി അബിയുടെ പാട്ടിലേക്കൊക്കെ പോകേണ്ടതുണ്ട്.
0: അങ്ങനെ പാടുമ്പോ അബിയൊക്കെ ഒരു
3: പൂതിണ്ടാവും അല്ലെ. അബിയ പിന്നെ ഇവിടെ ഇനി ബാക്കിയുള്ള സമയൊക്കെ അബിയൊക്കെയാണ്. സാരോപദേശമാണ് നമുക്ക് കേട്ടിട്ട് ശേഷം അബിയിലേക്ക് പോകും അല്ലെ. അപ്പൊ ഈ സാരോപദേശം കേൾക്കുമ്പോ ഫർഹ കേട്ടിട്ട് എന്താണ് എനിക്ക് തോന്നി ലാസ്റ്റ് പറയണം കേട്ടോ. എന്താണ് പറഞ്ഞത്, ആരാണതെന്ന് അറിയാമെന്ന് നോക്ക്, ഇതാരാ സംസാരിക്കണെന്ന്. എന്നിട്ട് നോക്കിയിട്ട് എന്താണ് അതിലെ മോക്ക് മനസ്സിലായതെന്ന് പറയണം കേട്ടോ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ വീട്ടിൽ പല ജോലിക്കായിട്ട് ആളുകൾ വരാറുണ്ട്. പെയിൻറ്റിങ്, അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ്, ചുമര് തേക്കുവാനും പടുക്കുവാനും മറ്റു പല ജോലിക്കും ആളുകൾ വരാറുണ്ട്. മരത്തിൽ വുഡിൽ വർക്ക് ചെയ്യുന്ന ആശാരിമാരും അങ്ങനത്തെ ആളുകളെല്ലാം വരാറുണ്ട്. അവരെ മനസ്സിലാക്കാനാണ് അങ്ങനെ പ്രയോഗിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ അവരുടെ ആയുധങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? ജോലിക്കതെടുക്കുമ്പോൾ ഫ്രഷ് ആയിരിക്കും. ജോലി കഴിയുമ്പോഴേക്ക് അതിൽ സിമെൻറ്റും അതുപോലെ തന്നെ ഒരുപാട് പൊടിപടലങ്ങളും മറ്റെല്ലാമായിട്ടുണ്ടാവും. പക്ഷെ ജോലി കഴിഞ്ഞാൽ എല്ലാം കഴുകി വൃത്തിയാക്കി അവർ അവരുടെ കവറിൽ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള പ്രത്യേക ബാഗിൽ ഉളിയും മറ്റ് സാധനങ്ങളുമൊക്കെ തുടച്ച് വൃത്തിയാക്കി സൂക്ഷിച്ച് അത് കയ്യിൽ തൂക്കിയിട്ടാണ് അവർ പോകുന്നത്. അവർ അങ്ങുമിങ്ങും അവരുടെ ഉളി ആയുധങ്ങൾ എവിടെയും ഇടാറില്ല. അതുകൊണ്ട് അവർ കളിക്കാറുമില്ല, അലക്ഷ്യമായിട്ട് അതിനെ ഉപയോഗിക്കാറുമില്ല. കാരണം അതാണ് അവരുടെ ആയുധം. ഒരു വിദ്യാർത്ഥിയുടെ ആയുധമാണ് പുസ്തകവും പേനയും പെൻസിലും സ്ലേറ്റും സ്കെയിലും മറ്റുള്ള സാധനങ്ങളൊക്കെ ഒരു വിദ്യാർത്ഥിയുടെ ആയുധമാണ്. ആ ആയുധത്തെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാറുള്ളത്? നമ്മുടെ പെൻസിൽ എവിടെയുണ്ടാകും? നമ്മുടെ പേന എവിടെയുണ്ടാകും? നമ്മുടെ പുസ്തകങ്ങൾ എവിടെയുണ്ടാകും? അതിൻ്റെ രൂപവും കോലവും എങ്ങനെയായിരിക്കും? അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ആയുധത്തെ, ആയുധമാകുന്ന ഈ വസ്തുക്കളെയെല്ലാം വൃത്തിക്ക് സൂക്ഷിച്ചു കൊണ്ട് നടക്കാൻ നമുക്ക് പറ്റണം. കാരണം വിദ്യ അഭ്യസിക്കുന്ന നമ്മൾ, അറിവ് നേടുന്ന നമ്മൾ, ആ അറിവിലേക്ക് നമ്മെ നയിക്കുന്ന ഈ പുസ്തകങ്ങളെയും ഈ വസ്തുക്കളെയും സാധനങ്ങളെയും ഒക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അത് പടച്ചറബ് നമുക്ക് നൽകിയ വലിയൊരു ബ്ലെസ്സിങ്സ്, അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മൾ വെറുതെ പൊട്ടിച്ച് കളയുന്ന, അവിടെയും ഇവിടെയുമായിട്ട് അല്ലേ നമ്മൾ അതുകൊണ്ട് തട്ടിക്കളിക്കുന്ന, ഗെയിം കളിക്കുന്ന, അതൊരു കളിക്കാനുള്ള വസ്തുവാക്കുന്ന പുസ്തകങ്ങൾ അവിടെയും ഇവിടെയും വലിച്ചിട്ട് കീറിപ്പറിഞ്ഞ് അങ്ങനെയൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. ഭദ്രമായി അതിനെ സൂക്ഷിക്കുവാനും അത് ഉപയോഗിക്കുവാനും, ഓരോ വസ്തുവും എത്ര നമുക്ക് സൂക്ഷിച്ച് എത്ര കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും കാലം നമ്മുടെ ബാഗ്, നമ്മുടെ കൊട, നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സ്, അതിലുള്ള മെറ്റീരിയൽസ്, അത് എത്ര കൊല്ലം മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും മാക്സിമം നമുക്കത് ഉപയോഗിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ വസ്തുക്കളെ സൂക്ഷിക്കുവാനും അത് വൃത്തിയിൽ കൊണ്ട് നടക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വിദ്യാർത്ഥിയുടെ ആയുധമാണത്. ആ ആയുധത്തെ നമ്മളെ അത്രയും വിദ്യ അഭ്യസിച്ചിട്ടില്ലാത്തവർ അവരുടെ ആയുധങ്ങളെ സൂക്ഷിക്കുമ്പോൾ നമ്മൾ എത്ര സൂക്ഷിക്കണം? അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് നമ്മുടെ പാരൻസ് നമുക്ക് വേണ്ടി ഇതെല്ലാം വാങ്ങിച്ചു തരുന്നത്. ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളുമാണ് അവർക്ക് കൊല്ലത്തിൽ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ചിലവുണ്ടാകുന്നത്. അപ്പോൾ ആ വസ്തുക്കളൊക്കെ നമ്മൾ പാതിയിൽ വിട്ടേച്ച് നശിപ്പിച്ച് കളയുക എന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് കളിക്കുക, തട്ടിക്കളിക്കുക, പൊട്ടിക്കുക, വലിച്ചെറിയുക, അതുകൊണ്ട് പലതും ഉണ്ടാക്കുക, അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അതിനെ കാര്യമായിട്ട് തന്നെ സൂക്ഷിക്കുവാനും റെസ്പെക്റ്റ് ചെയ്യുവാനും നമുക്ക് എല്ലാവർക്കും പറ്റണം. അങ്ങനെ എല്ലാ രംഗത്തും നല്ല സൂക്ഷ്മതയുള്ള മക്കളായി മാറാൻ പടച്ചറബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ഫറഹ,
2: യെസ്,
3: ആരെപ്പതി സംസാരിച്ചേ?
2: ആരാണ്
3: ഒരു ആരപ്പ സംസാരിച്ച് പേര് പറഞ്ഞു? എന്താ പറഞ്ഞെന്ന് ഫറഹക്ക് മനസ്സിലായോ? എന്തൊക്കെ പറഞ്ഞു? ഒന്ന് ഒരു പോയിന്റ് പറഞ്ഞു.
2: പക്ഷേ
3: ഇപ്പൊ പെട്ടെന്ന് കിട്ടുന്നില്ല, ഓർമ്മ കിട്ടില്ല. കൊറേ കാര്യം പറഞ്ഞു അല്ലേ?
1: ആ കേട്ടണ് മനസ്സിലാക്കിയാണ്. ഇപ്പൊ ഇങ്ങനെ ചോദിക്കണ്ടാണ്. പറഞ്ഞോട് ഗെയിം കളിക്കണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? ആരാ?
3: മുനവർ സലാഹി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മുനവർ സലാഹി ആണ് കേട്ടോ. ശരി, പിന്നെ
1: മുനവർ സലാഹിനെ ഫറഹ എന്തോ വിളിക്കലുണ്ടോ?
3: വിളിക്കല്ലേ, ആദ്യം കണ്ടേനെ പിന്നെ നിർത്തിയതാന്ന് തോന്നുന്നുല്ലേ. ഓക്കെ ശരി. അപ്പോ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമ്മളെ ഒരു ചെറിയൊരു ചോദ്യം നേരത്തെ അല്ലേ സോറി സാറേ, നേരത്തെ ഒരു ചോദ്യം വന്നിനല്ലോ. എന്തായിരുന്നു? ഷംനാദ് ഖാൻ അയച്ച ചോദ്യമാണ്. അറഫ
1: പ്രസംഗം നടക്കുന്ന പള്ളിയുടെ
3: മസ്ജിദിന്റെ പേരെന്താണ്? അത് ഒരു ചോദ്യമായിട്ട് ശ്രോതാക്കൾക്ക് ഇടുകയാണ്. നിങ്ങൾക്ക് അയക്കാം ഏത് അറഫ പ്രസംഗം നടക്കുന്ന മസ്ജിദിന്റെ പേരെന്താണെന്നുള്ളതാണ് നേരത്തെ ഷംനാദ് ഖാൻ അയച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ട് എന്നിട്ടൊക്കെ നേരത്തെ വീണ്ടും റീസെൻഡ് ചെയ്ത് കണ്ടു, റിമൈൻഡ് ചെയ്ത് കണ്ടു. അല്ല
1: ഒരാളെ നമ്മുടെ അമീർ ടി എടുത്തനാട്ടുകാര മനോഹരമായ ഒരു കമന്റ് എഴുതിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങൾ ഭൂമിക്ക് വിടച്ചൊല്ലി ഈ സഹായനത്തിൽ മനസ്സിൽ ഈമാന്റെ വെളിച്ചം നിറക്കാൻ ഒരവസരം കൂടി. നന്മ നിറഞ്ഞ ഒരു നല്ല വൈകുന്നേരം നേരുന്നു.
3: സ്ഥിരമായിട്ട് ലൈവിലും മോർണിംഗ് ലൈവിലും ഈവനിങ് ലൈവിലൊക്കെ ഉണ്ടാണ് ആളാണ്. പിന്നെ അബ്ദുൽ ഹമീദ് സീക്ക പറഞ്ഞത് ഫറഹമോൾ അവളുടെ കഴിവിന്റെ പരമാവധി നോക്കി സൂപ്പറായിട്ട് ബാറക്കല്ലാഹ് ഫീക്ക് ഫീഹിന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ പാട്ട് നന്നായി എന്ന് റൈഹാന ബാനു തോട്ടശ്ശേരി ആറ സോങ് അടിപൊളി, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുറെ ആൾക്കാരോടോ ഫറഹക്ക് കമന്റ് ചെയ്ത്. ഫറഹ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവുന്നുണ്ട് ഇല്ലല്ലേ?
1: ഫറഹക്ക് അതൊന്നും ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഫാൻസ് ഒന്നും
3: വേണ്ട അല്ലേ? പക്ഷെ പ്രാർത്ഥന മതി അല്ലേ? ആ എന്നാ എല്ലാരോടും പറയുന്നു, പ്രാർത്ഥിക്കണം പറയും എല്ലാരോടും.
2: മാതാപിതാക്കൾക്ക്
1: വേണ്ടി നടത്തുന്ന പ്രാർത്ഥന എന്താ അറിയോ?
3: അപ്പൊ ഒക്കെ അറിയട്ടോ ഫറഹക്ക്. ഇനി ഫറഹക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ അടുത്ത് നബിയെ പാടി തരാൻ പോകണം.
1: സാധാരണ വീട്ടില് ഫോണിലാണ്
3: റേഡിയോ പാട്ട്,
1: റേഡിയോന്നാണ് കേൾക്കുന്നത്
3: അല്ലേ? അപ്പൊ അബിയനോട് പാടാൻ പറയുന്നല്ലേ, അവളോട് പാടാൻ പറയാം. അബിയനോട് പാട്ട് പാടി കൊടുക്ക്. അബിയ ഏതാ പാടാ?

0: അടിപൊളിയല്ലേ. അല്ല ഇനി ഫർഹ പറയട്ടെ, എന്താ ഫർഹ? സൂപ്പറായില്ലേ? സൂപ്പറായി, അടിപൊളിയായിട്ട് പാടിയില്ലേ. ഫർഹ ഈ പാട്ട് മുമ്പ് കേട്ടണോ? പാട്ട് അബിയെ പാടിയല് സന്തോഷം. നേരത്തെ നമ്മള് ചോദ്യം
1: ചോദിച്ചു, ഉത്തരം വന്നല്ലോ.
0: അതൊക്കെയാണ് വന്ന ഉത്തരം. ഉത്തരം ആരൊക്കെ അയച്ചാ നമുക്ക് നോക്കാം അല്ലേ.
1: ഒരു ആയിഷ തോട്ടശ്ശേരി അറ,
0: പിന്നെ പിന്നെ ഉത്തരം അയച്ച ആൾക്കാര് ആയിഷ കരിമ്പിലുണ്ട്, ആയിഷമാരാണ്. അമീർ ടി അടുത്തനാട്ടുകാർ അയച്ചിട്ടുണ്ട്. ഫൗസിയ മമ്മു കാരുണ്യ കൊല്ലം അവരയച്ചിട്ടുണ്ട്. അതുപോലെ ആരായിരുന്നു, ആ അവരൊക്കെ തന്നെയാണ് ഉത്തരം അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഉത്തരം അയച്ച ഉത്തരങ്ങളൊക്കെ ശരിയാന്ന് തോന്നുന്നു അല്ലേ. മസ്ജിദ്
1: വന്നതൊക്കെ ശരിയാ.
0: ആ അതെ, മസ്ജിദ് നമീറ. അപ്പോ
1: അതിന്റെ ഇടയിൽ അബ്ദുൽ ഹമീദ് സീക്കായി പറയുന്നത്
0: എന്താ പറഞ്ഞേ?
1: മാഷാല്ലാ, ഇന്നത്തെ പാഠക്കുറിപ്പിൽ പറഞ്ഞ കാര്യം വളരെ നല്ല വിഷയമാണ്. വൃത്തിയും സൂക്ഷിപ്പും നാം ജീവിതത്തിൽ പകർത്തണം. കുട്ടികളോടൊപ്പം മാതാപിതാക്കളും,
0: അതെ അതെ,
1: മാതാപിതാക്കളും വൃത്തി പഠിപ്പൊക്കെയാണെന്നാണ്
0: കുട്ടികളോട് മാത്രം പറഞ്ഞാ പോരാ.
1: ഓക്കെ,
0: അപ്പോ ഇനി നമുക്ക് അടുത്ത നമ്മുടെ പ്രോഗ്രാമിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ തോന്നുന്നുണ്ട്. അതായത് നമുക്ക് അബിയുടെ പാട്ടിലേക്ക് തന്നെയാണ് നമ്മൾ ഇനി മെയിനായിട്ട് പോകുന്നത്. അതിന്റെ ഇടക്ക് ഇനി ഫർഹക്ക് പാട്ടുണ്ടോ പാടാന്? ഉണ്ടോ? സ്റ്റോക്കാണോ? ഫുള്ളാണോ? എത്ര പാട്ടാ പുള്ളി? എല്ലാം
1: അറിയാ.
0: സമയം കിട്ടണ്ടേ ഇരുന്ന്. ഖുർആൻ ഓതാൻ അറിയോ? ഏതാ ഓതന്നാല്? ആണോ? നന്നോദി.
2: أعوذ بالله من الشيطان الرجيم بسم الله

0: മാഷാ അല്ലാ.
1: ഓക്കേ, അപ്പോ ഖുറാത്തറ പിന്നെ സൂറത്ത് റഹ്മാൻ ഇടക്കിടക്ക് നല്ലോ അതല്ലെന്ന് തോന്നുന്നുണ്ട് അല്ലേ?
0: അങ്ങനെ കേട്ടാ മോളല്ലേ,
1: ആ
0: അങ്ങനെ ഒരു ന്യൂസ് നമുക്ക് കിട്ടീന്. അറിയോ
1: അതെ,
0: റഹ്മാൻ അറിയോ? ആ എന്നാ കുറച്ച് ഭാഗം ഒന്ന് മതിയോ റഹ്മാൻ സൂറത്തിന്റെ?
2: ഹലോ.

0: അബിയുടെ പാട്ടിലേക്ക് തന്നെ പോകാം.
1: അബിയ പാടട്ടെ.
0: അബിയ അടുത്ത പാട്ട്.

0: Dobře.
1: ഭയങ്കരമായ ഒരു പാട്ടല്ലേ,
2: അടിപൊളി പാട്ട്. പറഞ്ഞാല് പ്രത്യേകിച്ച് ആ ഒരു ദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്നല്ലേ. അപ്പോ അതില് ഒരു മാപ്പിളപ്പാട്ടിന്റെ സ്റ്റൈലിലേക്കാണ് അതിനെ
1: കൊണ്ടുപോകുന്നത്.
2: അപ്പൊ ഇനി ശ്രോതാക്കളിലേക്ക് നമുക്ക് പോവാം. കമന്റുകൾ ധാരാളം വന്നിട്ടുണ്ടാവും ഇൻഷാല്ലാ.
1: ഫർഹ, സ്കൂള് പോവാറില്ല? പോ, എത്ര ക്ലാസ്സിലെ പോറോ?
0: പ്ലസ്
1: ടു കഴിഞ്ഞപ്പോ.
2: ഓളിന്റെ മോളെ ക്ലാസ്സിലാണ്. നിഹലിന്റെ ക്ലാസ്സിലല്ലേ?
1: ശരി, നിങ്ങൾ അങ്ങനെ ബന്ധണ്ടല്ലേ.
2: അങ്ങനെ ബന്ധണ്ടേ. നിഹൽ എപ്പോഴും ഓളെ കുറിച്ച് പറയാറുണ്ടേ.
0: ഞാൻ ചോദിച്ചിട്ട് എന്റെ ഇപ്പിച്ചിന്റെ അവരെ പേഴ്സണലി കേക്കണ്ട, നിങ്ങൾ കേക്കണ്ടോ ചോദിച്ചിട്ടുണ്ട്.
2: ആണോ?
1: അങ്ങനെ
2: ചോദിക്കാറുണ്ടല്ലേ, അതെനിക്കറിയില്ല. ഇനിട്ട് എന്നാലേ ഓക്കെ. അപ്പോ
1: പ്ലസ് ടു കഴിഞ്ഞപ്പോ എന്താ പരിപാടി?
0: ഞാൻ കോളേജിലേക്കാ പോണ.
1: കോളേജിലേ? കോളേജിൽ ഏത്, എന്താ പഠിക്കണ്ടേ?
0: അറബി.
1: അറബി പഠിക്കണല്ലേ?
2: അറബിയാണോക്ക് താല്പര്യം?
0: നല്ല
2: ഇഷ്ടാണ്. എന്നാ അറബിയിൽ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് അറിയുന്ന ഒരു വേർഡ് പറഞ്ഞ ഒരു പദം ഏതെങ്കിലും ഒന്നിന്റെ ഒരു പേര് പറയും. എനിക്ക് അറിയണത് ഏതെങ്കിലും ഒന്ന്. പേനക്ക. പേനക്ക് എന്താ
0: പറയാ?
2: പേരക്കല്ല, പേരക്കല്ല,
0: സോറി,
2: പേന പേന പെന്ന് പെന്നിന്
0: കിതാബൻ.
2: കിതാബൻ ബുക്ക്, കറക്റ്റ്.
1: കിതാബൻ പുസ്തകം.
2: കിതാബൻ.
1: അപ്പോ കലാമുൻ എന്താ?
0: കലാമു ബുക്ക്.
2: പേന പേന പേന
0: പേന
2: പേന. ആ, അറിയാം. രണ്ടു പേര് പഠിച്ചപ്പോ നമ്മള് കിതാബ് എന്ന് പറഞ്ഞാല് ബുക്ക് അല്ലേ, കലാമുൻ പറഞ്ഞാല് പേന. ആ, അപ്പൊ ഇന്നത്തെ ഈവനിങ് ലെവല് രണ്ടു പേര് ഓർമ്മയിൽ വന്നു അല്ലേ. ശരി,
1: അപ്പൊ നീ പഠിച്ച് മിടുക്കിയാവട്ടെ അല്ലേ. അറബി കോളേജിലൊക്കെ പഠിച്ച് അല്ലേ. പ്ലസ് ടു മാർക്കൊക്കെ അല്ലേ? അല്ലേ, റിസൾട്ട് വരുന്നുള്ളു
0: അല്ലേ.
2: എന്താ റിസൾട്ട്?
0: എപ്പോഴാണ്?
2: അല്ല, നമ്മള് അബിയനോട് ഒന്നുകൂടി പഠിക്കല്ലേ. അബിയന്റെ പാട്ട് എങ്ങനെയുണ്ട് കഴിഞ്ഞ പാട്ട്? അങ്ങനെയല്ലേ ഉദ്ദേശിക്കണേ? അപ്പൊ ഒരു കുഴപ്പമില്ലാത്ത പാട്ടാണ് പാടിക്കുന്നത്. അപ്പൊ ഞാൻ അടുത്ത പാട്ട് ഒന്ന് പാടാൻ പറയുള്ളൂ. ഈ പറഞ്ഞാലേ ഇപ്പോൾ പാടുള്ളൂ. ഏത് സമയത്ത് പാടാലോ?
1: ഫറാ ഒരു പാട്ടും കൂടി പാടിയാലോ?
0: നമ്മള്
1: അവസരം കൊടുക്കാം.
2: ഒരു ചെറിയൊരു പാട്ട് പാടാം.

0: വെറുതെ അല്ലേ പറഞ്ഞു എനിക്ക് എല്ലാ പാട്ടും അറിയുന്നു.
1: പാട്ട് പറയുമ്പോ തന്നെ സ്പോട്ടിൽ പാട്ടാണ്.
0: എല്ലാ പാട്ടും എവിടുന്ന് അതൊക്കെ പഠിച്ചു വെക്കണേ?
2: ഞാൻ പഠിച്ചതല്ല,
0: അങ്ങനെ കേട്ട് കേട്ട് പഠിച്ചാണ് അല്ലേ. ഈണം ചാനൽ കേക്കലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
2: സത്യം
1: ഈണുണ്ട് അല്ലേ? ഈണം അതേപോലെ സർഗവസന്തം അല്ലേ?
2: ഇഷ്ടമല്ല, ഇഷ്ടം.
1: സർഗവസന്തം പ്രോഗ്രാം നമ്മള് അനൗൺസ് ചെയ്ത സമയത്തെ നമ്മള് പെരിന്തൽമണ്ണ ഇറാൻ നാച്ചുറൽ ഒരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് നടന്നിരുന്നു. അത് നമ്മള് യൂട്യൂബിൽ അവൈലബിൾ ആണ് പാട്ടൊക്കെ. അത് കണ്ടിട്ട് ഫർഹന്റെ കാക്കു എന്നെ വിളിച്ചിരുന്നു. ഫർഹന്നെ ചോദിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്.
0: ശരി, മാഷാല്ലാ. പിന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂര് പറഞ്ഞത്, മാഷാല്ലാ ഈ പാട്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മുണ്ടക്കൽ സംഭവം വരെ മനോഹരമായി വിവരിച്ച വരികൾ, അബിയ പാടിയ പാട്ടുകൾ, ഏതി ആൾക്കും പാടിയ കുട്ടിക്കും ഒക്കെ മോക്കും അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്നാണ്. അതുപോലെ ടെക്നിക്കലായിട്ടുള്ള കുറച്ചൊരു എറർ ഉണ്ട്, പല ആളുകൾക്കും പിന്നെ കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്
1: തോന്നുന്നു.
0: അപ്പോ ചിലതില് അങ്ങനെ കാണുന്നുണ്ട്, നോക്കാം നമുക്ക് ഇൻഷാല്ലാ അടുത്ത് ശരിയാവും വിചാരിക്കാം. അപ്പോ നമുക്ക് നമുക്ക് ഇനി അടുത്ത പാട്ടിലേക്ക്.
1: അപ്പൊ ഇനി ഞാൻ സ്ഥിരം നമ്മളിപ്പോ അതിഥിയായിട്ട് വന്നാണല്ലോ.
0: അല്ല, ഇന്ന് നിങ്ങളോട് കുറച്ച് കാര്യം ചോദിക്കാനുള്ളത് വെച്ചാല്, സ്വാലി സാറ് ഇവിടെ ഈവനിങ് ലൈവില് ഭയങ്കരമായിട്ട് ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ജസിൽ സാറ് കുറച്ച് നേരം ഒന്ന് പുറത്തിരുന്നിട്ട് അതിന്റെ എന്താണ് എന്ത് തോന്നി ഈവനിങ് ലൈവിനെ കുറിച്ച്?
1: അത് നല്ല രസമുള്ള പരിപാടിയാട്ടോ.
0: അപ്പോ
1: ശ്രോതാക്കള് ലൈവായിട്ട് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വിജയം.
0: അതെ അതെ അതെ.
1: നമ്മളത് പുറത്തുനിന്ന് കേൾക്കുമ്പോ ഇതിന്റെ ഒരു ഇത്രമാത്രമുള്ള ഒരു സാധ്യത ഞാൻ ആലോചിച്ചിട്ടില്ല.
0: പിന്നെ നമ്മളൊരു നമ്പർ പറയാറുണ്ട്, 85 90 745 845. അതിന്ന് പറയാൻ വിട്ടതുകൊണ്ടോന്നും അറിയില്ല. പിന്നെ ടെക്നിക്കൽ എന്തൊരു എറർ കാണിക്കുന്നുണ്ട്. അതില് കുട്ടികൾ ഓരോ സ്ഥലത്തു നിന്നും പാട്ട് പ്രസംഗമൊക്കെ ഇങ്ങനെ വോയിസ് ആക്കി ഇട്ടുകൊണ്ടിരിക്കും.
1: അപ്പൊ അത്
0: എൻഗേജിംഗ് ആയിരിക്കും. അപ്പൊ അത് ഇന്ന് വന്നണോ വന്നണെങ്കിൽ അവിടുന്ന് ടെക്നിക്കൽ വിങ്ങിന്ന് അറിയിക്കും. ഇന്ന് വന്നിട്ടില്ല, എല്ലാവരും ഓർമ്മപ്പെടുത്താണ്. 85 90 745 845. പിന്നെ
1: ഈവനിങ്
0: അതെ അതെ. പിന്നെ ഇവിടെ ഈവനിങ്ങിൽ എപ്പോഴും പറഞ്ഞു സമ്മർ ക്വസ്റ്റിനെ കുറിച്ച് കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കലോ. ഞാൻ സമ്മർ ക്വസ്റ്റിൽ പങ്കെടുത്തു.
1: ഞാനും കുറച്ച് ദിവസം ഉണ്ടായിരുന്നു വെള്ളിയാഴ്ചകളിലെ ലൈവില് അവരോട് ഞാനുണ്ട്.
0: അതെ അതെ അതെ. അതുകൊണ്ട് തന്നെ ഞാനത് കണക്ട് ചെയ്ത് പറഞ്ഞു. അപ്പോ ഇനി അസംബർ ക്വസ്റ്റിൽ പങ്കെടുത്ത കുട്ടികൾ ആരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പേരൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യാം, പങ്കെടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ പറയാം. ഈ എറർ ശരിയാവുമെന്ന് വിചാരിക്കുകയാണെന്തെന്ന് അറിയില്ല, ഇൻഷാല്ലാ. ഓക്കെ, അപ്പോ
1: അപ്പോ ഫർഹ, നമ്മളുണ്ടാളുന്ന അതിഥികളാണ്, നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കാം, നമ്മൾ ഇറങ്ങല്ലേ. ഓക്കെ,
0: അപ്പൊ ഫർഹ പോവാണ് അല്ലേ? അപ്പോ ഇനി അരമണിക്കൂർ ബാക്കി അബിയുടെ കൂടെയാണ്.
1: അബിയുടെ പാട്ട് കാര്യങ്ങളൊക്കെ താങ്ക് യു പറഞ്ഞേ.
0: അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ജസീൽ സാറിനെ നമുക്ക് ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാം.
1: ശരി,
0: അപ്പൊ നമ്മള് ഇപ്പൊ പാഠക്കുറിപ്പ് കേൾക്കുന്നു, ശേഷം നമുക്ക് വിടും, അബിയുടെ പാട്ടിലേക്ക് പോവാം. പാഠക്കുറിപ്പാണ് കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ചരിത്രത്താളുകൾ പിന്നിലോട്ട് മറിക്കുമ്പോൾ ലോകപ്രശസ്തനായ ഒരു അബ്ദുൽ ഷംസിനെ നമ്മൾ ആരും അറിയാതെ പോകരുത്. എന്നാൽ അബ്ദുൽ ഷംസ് എന്ന നാമത്തിലല്ല അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം, യഥാർത്ഥ നാമം എന്നുള്ളത് അബ്ദുറഹ്മാൻ ഇബ്ൻ സുഹർ എന്നതായിരുന്നു. ജീവിതത്തിൽ സദാസമയം ഒരു പൂച്ചക്കുട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകുമായിരുന്നു. എപ്പോഴും പൂച്ചക്കുഞ്ഞിനെ കളിപ്പിക്കുകയും എപ്പോഴും അതിനെ താലോലിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അത് കണ്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അബൂ ഹുറൈറ എന്ന നാമം നൽകുകയാണ്. അബൂ ഹുറൈറ എന്ന പ്രസിദ്ധ നാമത്തിലാണ് അദ്ദേഹം ലോകത്ത് ഇന്ന് അറിയപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 4 വർഷമാണ് അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിച്ചത്. ആ 4 വർഷം കൊണ്ട് അദ്ദേഹം ആർജിച്ച അറിവുകൾ എന്നുള്ളത് അത് വളരെ വലുതാണ്. നമുക്ക് കണക്കാക്കാൻ കഴിയാൻ സാധിക്കാത്ത വിധം അറിവുകൾ അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട്. ഖുർആൻ പാരായണത്തിലും ഹദീസിലും കർമ്മശാസ്ത്രത്തിലും എല്ലാ മേഖലയിലും അദ്ദേഹത്തിന് വളരെയധികം നൈപുണ്യമുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 4 വർഷമാണ് അദ്ദേഹം സഹവസിച്ചത്. വളരെയധികം ഓർമ്മശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഒരു വിശ്വാസിയായിരുന്നില്ല. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉമ്മയും കൂടിയും ഇസ്ലാം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. ഒരിക്കൽ ഉമ്മൻ്റെ അടുത്ത് പോയിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉമ്മ പറയുകയുണ്ടായി. വിഷമം സഹിക്കാനാകാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ഇഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുവെ അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് നീ ഹിദായത്ത് നൽകണമേ. തിരിച്ചു വീട്ടിലേക്ക് എത്തിയപ്പോൾ കുളിച്ചു മാറ്റി നിന്ന് ഒരു വിശ്വാസിയായി ഇസ്ലാമിലേക്ക് കടന്ന ഒരു ഉമ്മയെയാണ് പിന്നീട് അബൂ ഹുറൈറ അവിടുന്ന് കാണുകയുണ്ടായി. സന്തോഷത്തോടുകൂടി തിരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയും പിന്നീട് പ്രവാചകനോട് ആവശ്യപ്പെട്ടത്, പ്രവാചകരെ, എൻ്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്, എന്നെയും എൻ്റെ ഉമ്മനെയും ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്ക് പ്രിയമുള്ളതാക്കണമേ, അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും എന്നെയും എൻ്റെ ഉമ്മാനെയും പ്രിയമുള്ളതാക്കി തരണമേ, അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള വ്യക്തികളെക്കുറിച്ച് നമ്മൾ ധാരാളം പഠിക്കുകയും അവരുടെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും നമ്മൾ ചെയ്യുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, വളരെ നല്ല ഒരു ഉപദേശമാണ് നമ്മൾക്ക് കേട്ടുള്ളത്. കൂട്ടുകാര് ഇപ്പൊ ശബ്ദം മാറി
5: ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ. നമുക്ക് രണ്ട് ഗസ്റ്റുകളെ, ഒന്ന് ഫർഹണ്ടായിരുന്നു, പിന്നെ സ്വാലി സാറും ഉണ്ടായി. അപ്പൊ ഇൻഷാല്ല നമ്മള് ഫർഹനെ നമുക്ക് വളരെ ആദർശികമായിട്ടാണ് കിട്ടുന്നത്.
4: അതെ,
5: ഫർഹനെ കുറിച്ച് എന്താ നമ്മൾ പറയാം?
4: ഫർഹ ഞാൻ എൻ്റെ വൈഫിൻ്റെ അന്യത്തിയാണ്. ഫർഹ ശരിക്ക് ഇപ്പം ഇപ്പോൾ പറഞ്ഞൊരു പ്ലസ് ടു കഴിഞ്ഞു, പ്രായം പിന്നെ അറബി കോളേജിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പിന്നെ എല്ലാവർക്കും അറിയാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിയാണ്. അപ്പം ഇങ്ങനെ ഫുള്ള് കേൾവിയാണ്, അവരുടെ കേട്ട് പഠിക്കുകയാണ്. ഇപ്പം ചെല്ലിയതൊക്കെ കേട്ട് പഠിച്ചിട്ടുള്ളതാണ്. സൂറത്തായാലും പാട്ടാണൊക്കെ കേൾക്കും, അതിൻ്റെ കൂടെ ഇങ്ങനെ ചെല്ലുന്ന കേൾക്കാം. കുറേ സൂറത്ത് യൂസുഫ് ഒക്കെ അങ്ങനെ ചെല്ലും.
5: പക്ഷെ നമ്മൾ കേൾക്കുമ്പോ
4: ഒരു ചെറിയൊരു അക്ഷരസ്ഫുടത അല്ലാത്ത പോലെ ഉണ്ടാകും. അത് അവരുടെ ഒരു ഇതാണ്.
5: അവരത് കറക്റ്റ് പുറത്തേക്ക് സൗണ്ട് വരും.
4: പാട്ട് കേൾക്കുമ്പോഴും കുറെ കേട്ടപ്പോഴൊക്കെ ചിലപ്പോൾ ശ്രോതാക്കൾക്ക് എന്തൊരു ഇത് തോന്നിയിട്ടുണ്ടാകും, ഒരു അവ്യക്തത ഉണ്ടാകും സംസാരത്തിലും ഉച്ചാരണത്തിലൊക്കെ. പക്ഷെ അവര് അവരുടേതായ ഇതില് വളരെയധികം അൽഹംദുലില്ലാ ഇതൊക്കെ പഠിച്ച് അവളുടേതായ കാര്യങ്ങളൊക്കെ അവൾ ചെയ്യും വീട്ടില്, അൽഹംദുലില്ലാ.
5: അപ്പോ ഇന്ന് നമുക്ക് ഇനി അബിയിലേക്ക് തന്നെ പോണോ? അബിയുടെ പാട്ടുകൾ ഒരുപാട്. ഇനി എത്ര പാട്ടുണ്ടാവും അബിയ?
2: ഇനി
5: രണ്ട് പാട്ടുണ്ട്.
4: ഉണ്ടല്ലോ.
5: ഓക്കെ, അപ്പോ നമ്മുടെ ഈ സെർവറിന്റെ ഒരു പ്രശ്നമുണ്ട്. അതാണ് കമന്റുകൾ പലരുകളും ഇപ്പൊ ഇങ്ങനെ കമന്റ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നേരത്തെ തന്നെ എറർ കാണിക്കുന്നു എന്നൊക്കെ പലരും പറഞ്ഞ ഓർമ്മയുണ്ട് എനിക്ക്. അപ്പോ അത് റെഡി ആവുകയാണെങ്കിൽ നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് അങ്ങനെ ചിലപ്പം കണ്ടിന്യൂ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി എൻ്റെ ഇടയ്ക്ക് ശരിയാ പോലെ എന്നറിയില്ല. നമുക്ക്
4: ഫീഡ്ബാക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് ജസ്റ്റ് അയച്ചാലും
5: 85 90 745 745 ആ നമ്പറിലേക്ക് ഒന്ന് ഫീഡ്ബാക്ക് അയക്കണമെങ്കിൽ അയക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട ഫീഡ്ബാക്കിൽ അയച്ച ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പം നമുക്കതൊന്ന് വായിക്കാനുള്ള സമയം കൂടി ഉണ്ട്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 85 90 745 845. നമ്പർ ഒന്നുകൂടി പറയാം, 85 90 745 845. സെർവർ ഡൗൺ ആണ്. ഒന്ന് അതിശക്തമായിട്ടുള്ള മഴയും ഇടിയും പുറത്തുണ്ട്.
4: റിസൾട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട്
5: ഒക്കെ പാടം കൂടിയിട്ടുള്ളത് എന്തോന്ന് അറിയില്ല. അപ്പോ ഇന്ന് നമ്മുടെ വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിന്റെ മദ്രസകളുടെ പൊതുപരീക്ഷ റിസൾട്ട് ഇപ്പൊ കുറച്ച് മുന്നേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ എല്ലാ
4: വിജയികൾക്ക്
5: അഭിനന്ദനം കൊടുക്കാം.
4: അതെ അതെ അതെ അതെ,
5: വിജയികൾക്കും പരീക്ഷയിൽ പങ്കെടുത്തിട്ടുള്ള ഫുൾ എ പ്ലസ് കിട്ടിയൊന്നും കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിലും ഒന്നും നമുക്ക് കുഴപ്പമില്ല, എല്ലാവർക്കും അഭിനന്ദനം ഉണ്ട്. നമ്മൾ ഈ ഫുൾ എ പ്ലസ് എന്ന് പറഞ്ഞിട്ടേ
0: പിന്നെ ഇപ്പൊ ഈ അടുത്ത് തന്നെ രണ്ട് കുട്ടികളിപ്പം മരണപ്പെട്ടു, എന്റെ നാട്ടിൽ തന്നെ മരണപ്പെട്ടു, ഫുള്ള് എ പ്ലസ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ നമ്മള് ജീവിതത്തിൽ എ പ്ലസ് കിട്ടാൻ പറ്റണം, മാർക്കില് നമ്മള് ചിലപ്പോ അങ്ങോട്ടും കൂടെ ചിലപ്പോ വന്നേക്കാം, അതൊന്നും കുഴപ്പമില്ല.
4: പരീക്ഷ ഇനിയും വരും, ലൈഫിൽ ഇനിയും ഒരുപാട് പേര് ചെയ്താണ്ടാകും.
0: അപ്പൊ നമ്മൾ ഇനി അബിയുടെ പാട്ടിലേക്ക് പോയാലോ?
4: ഓ,
0: ഏത് പാട്ടാ പാടാ? അതിന് അടുത്ത്
2: അടുത്ത് ഓ എം കരുവാരെ കൊണ്ട് എഴുതിയ
0: ഉമറിനുള്ളിൽ പെട്ടെന്നുണ്ട് ഒരു മാറ്റം. അപ്പൊ അതിന്റെ ഇടക്ക് കമന്റുകൾ, ഇതിനൊക്കെ പാട്ട് അടിപൊളിയായിട്ട് കേൾക്കുമ്പോൾ നല്ല കമന്റ് ചെയ്യണം തോന്നുന്ന ആളുകൾ ഉണ്ടാവും. നമ്പർ ഞാൻ പറയാം, 85 90 745 845 ഈ നമ്പറിലേക്കാണ് അയക്കേണ്ടത്.
4: അത് ഇന്നത്തെ പ്രത്യേകതയാണ്, സെർവറിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ നമ്പർ വീണ്ടും കൊണ്ട് പറയുന്നത്. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അയക്കാം, നമ്മുടെ അതുപോലെയുള്ള പ്രോഗ്രാമുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അയക്കാം.
0: മെസ്സേജ് അയക്കാണ്.
4: അതെ അതെ അതെ അതെ അതെ
0: 85 90 745 845 നമ്പറിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ, കാരണം സെർവർ ഇപ്പോൾ ഡൗൺ ആയി കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് അപ്പോഴേക്കും നമ്മുടെ അബിയുടെ പാട്ടിലേക്ക് പോകാം.

0: മാഷാ ഭയങ്കര അല്ലേ,
1: പാട്ട്
0: ബറക്കല്ലാഹു ഫീക്.
2: അങ്ങ് സ്റ്റക്കായി പോയി.
1: ആ കുഴപ്പമില്ല, ഈ പാട്ട് ഈ പാട്ട് ഷാറായിട്ട് പോകുന്നു, കാരണം ഇപ്പോഴും കമന്റുകൾക്കുള്ള ഒരു പ്രശ്നം തീർന്നിട്ടില്ല.
0: അതെ അതെ, സെർവറിന്റെ പ്രശ്നമുണ്ട്. നമുക്ക് നേരത്തെ നമ്പർ പറഞ്ഞിരുന്നു, 85 90 745 845 എന്ന നമ്പറിലാണ് നിങ്ങൾ കമന്റ് അയക്കേണ്ടത്. നമ്മുടെ സെർവറിൽ ചെറിയൊരു പ്രയാസമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ ആ നമ്പർ പറഞ്ഞ സമയത്ത് മക്കളുടെ പരിപാടിയെല്ലാം ഉഷാറായി അൽഹംദുലില്ല എന്ന് സഫിയ എന്ന് പറഞ്ഞ ശ്രോതാവ് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അമീർക്ക് എടുത്താട്ടെ പറഞ്ഞു, പാടക്കുറിപ്പിൽ ഷഫീർ അലിക്കമ്മി അല്ലല്ലോ കേട്ടത്, പുതിയൊരു ശബ്ദമാണല്ലോ എന്നാണ് പറഞ്ഞത്.
1: ബിലാൽ, ബിലാൽ ഹിക്കമ്മിയാണ്.
0: മാഷാല്ലാ. അപ്പോൾ മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും എന്ന പ്രാർത്ഥനയോട് കൂടിയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ റഫീഖ് മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, ആ അദ്ദേഹത്തിന് ചെറിയൊരു പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യ സംബന്ധമായി 3 ആഴ്ച റെസ്റ്റിലാണ്, ടൈലറിംഗ് ഷോപ്പ് ക്ലോസ് ആണ്, പ്രാർത്ഥന ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എളുപ്പമാക്കി കൊടുക്ക, റാഹത്താക്കി കൊടുക്കുമാറാവട്ടെ, ഷിഫ നൽകട്ടെ. പിന്നെ പാട്ടും വെരി ബെസ്റ്റ് സോങ് ആണ് അടുത്ത കമന്റിൽ ഇട്ടിട്ടുണ്ട്.
1: ആണോ?
0: അപ്പോൾ ഒരു കമന്റ് ഒറ്റ ഇട്ടാൽ മതി. നമ്മളെ വാട്സപ്പിലാകുമ്പോൾ ഇന്നത്തെ മാത്രം ഒരു വിഷയത്തിൽ നമ്മൾ ചെറിയൊരു ഇത് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് അയക്കാം.
1: ഒരിക്കൽ കൂടി പറയുന്നു, 85 90 745 845 നമ്പറിലേക്കാണ് അയക്കേണ്ടത് കേട്ടോ. പക്ഷെ അല്ല, അയക്കേണ്ട ആളുകൾ വിചാരിക്കേണ്ട, പെട്ടെന്ന് അയക്കണം, സമയം ഏകദേശം കഴിയാനായിട്ട് ഇനി 10 മിനിറ്റ് കൂടി നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. അപ്പൊ അതിന്റെ ഇടക്ക് നമുക്ക് ഇനി ഒരു പാട്ട് കൂടി ഉണ്ട്, അടിപൊളി പാട്ട്. അപ്പൊ ഇന്ന് അബിയ തൂക്കിയ ദിവസമാണ്, അതേപോലെ ഫറഹയും. അപ്പോ ഫറഹന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാരണം നമുക്കൊരു ഒരു എന്താ പറയാ, അത്തരം കുട്ടികളൊക്കെ നമ്മളതിന്റെ ഭാഗമാവുന്നു, അവര് പങ്കെടുക്കുന്നു, അവരുടെ സന്തോഷം,
2: അവരെ
1: പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നു.
0: അതുപോലുള്ള കുട്ടികൾക്ക് ഒരു ഒരു ഇതും കൂടിയാണ്, അവരെയും ഇങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കാവുന്നതാണ്.
1: നിഷ്കളങ്കമായിട്ടുള്ള അല്ലേ അവരുടെ സമീപനങ്ങളുടെ ഇഷ്ടങ്ങളും അതൊക്കെ അല്ലാണ്ട് ഒരു ഒരു ബർക്കത്ത് കൂടി നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണല്ലോ.
0: അതെ.
1: അപ്പോ അബിയ നമുക്ക്
0: പാട്ട് ഫുള്ള് അടിപൊളി തന്നെയാണ്, ഞാൻ ഒന്നും അതിനപ്പുറം പറയാനില്ല തോന്നുന്നു. എല്ലാ പാട്ടും മാഷാ.
1: അടുത്ത ഏതാ പാട്ട് പാടുക?
2: അടുത്ത് കണ്ണീരും.
1: കണ്ണീരുമായി. ഓക്കേ.

0: പാട്ടുകൾ മാഷാല്ല നമ്മൾ കേൾക്കുമ്പോഴേ ജസ്റ്റ് ഇങ്ങനെ കണ്ണുകളടച്ച് ആ കേൾവിക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ അലിഞ്ഞു പോകും.
1: അത് അടിപൊളിയായിട്ടാണ് പാടുന്നത്.
0: അതെ, ആ ഫീലിങ്ങിലോട് കൂടി, ഫീലിങ്ങോട് കൂടി പാടണം മാഷാല്ല. മറക്കല്ല
1: അഭിയ മുമ്പ് എനിക്ക് തോന്നുന്നു മുമ്പ് ഓരോ തവണ വരുമ്പോൾ കൂടുതൽ കൂടുതൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അഭിയ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, നന്നായിട്ട് നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഈവനിങ് ലൈവിൽ വന്ന കുട്ടികൾ സാധാരണ ഒന്ന് രണ്ട് വന്നിട്ട് പിന്നെ ചിലപ്പോൾ ഈ പാടി എന്റെ പാടി
0: വേറെ വേറെ വേറെ ഓരോ ദിവസം വരുമ്പോൾ മാഷാല്ല. പ്രത്യേകിച്ച് നേരത്തെ ആ വയനാട് പാട്ടൊക്കെ നല്ല ശ്രോതാവ് പറഞ്ഞല്ലോ, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് മാഷാല്ല. നല്ല
1: വരണം ലൈവിൽ, എന്നിട്ട് നല്ല പാട്ടുകൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി സെലക്ട് ചെയ്തിട്ട് ലൈവിനെ കളർഫുൾ ആക്കണം. അതുകൊണ്ട് പെരുന്നാളിന് കുറച്ചുകൂടി പാട്ടുകൾ പഠിച്ച് നമുക്കൊരു പൂമരത്താണല്ലൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന അല്ലേ. അഭിയിപ്പോ ആറിന്ന് ഇനി ഏഴാം ക്ലാസ്സിലേക്കല്ലേ, ഇനി എട്ടിലേക്ക്. ആ ഓക്കെ, ഷല്ല നമുക്ക് ഇവിടുന്ന് തന്നെ പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്യാലോ.
0: പിന്നെ പ്രയാസങ്ങൾ ഇപ്പൊ നേരത്തെ റഫീഖ് സാഹിബ് അയച്ചല്ലോ ഒരു ആരോഗ്യപരമായ പ്രശ്നം. മനുഷ്യൻ എന്നുള്ള നിലക്ക് എല്ലാവർക്കും പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ഗ്രേഡ് എന്നല്ലെങ്കിൽ എന്തിൻ്റെ തലങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ഓരോ ഏരിയകളിലായിരിക്കും ആരോഗ്യം, സാമ്പത്തികം, കുടുംബം, അങ്ങനെ ഓരോ വിഷയത്തിലും വ്യത്യസ്ത രൂപത്തിൽ പരീക്ഷപ്പെട്ട ആളുകളായിരിക്കും. പക്ഷേ സൊല്യൂഷൻ അല്ല പറഞ്ഞ ക്ഷമ വലിയൊരു ഒരു സൊല്യൂഷനാണ്. എന്ത് പ്രയാസമാണെങ്കിലും പ്രാർത്ഥന അതിൻ്റെ ആയുധമാണ് മാറാനുള്ള, പക്ഷെ ക്ഷമ എന്നുള്ളതാണ് ഈ വിഷയത്തിലൊക്കെ നമുക്ക് റിവാർഡ് നേടാനുള്ള വലിയൊരു ഒരു വിഷയം. പക്ഷെ പറയാൻ രണ്ട് വാക്കുള്ളെങ്കിലും ഒരുപാട് കൂലി കിട്ടും. നമ്മൾ നേരത്തെ റഫീഖ് സാഹിബിനുള്ള പ്രാർത്ഥന പറഞ്ഞപ്പോൾ മാഷാല്ല സ്ഥിരം ശ്രോതാവാണ്. നമ്മൾ ലൈവിൽ മോർണിംഗിലും ഈവനിങ്ങിലൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ പേര് റഫീഖ് ടൈലർ. പറയുമ്പോൾ തന്നെ ബാംഗ്ലൂർ എൻ്റെ കൂടെ വരും, നമ്മൾ അത്രയും പിന്നെ വരുന്നുണ്ട്. മാഷാല്ല പുതിയ ആള് നമുക്ക് പിന്നെ വാട്സപ്പിലേക്ക് അയക്കാൻ പറഞ്ഞ ലൈവിൽ നമ്മളെ കമൻറ്റിൽ മജീദ് കരുമ്പിൽ കരുമ്പക്കൽ മജീദ്
1: കരുമ്പക്കലാണോ
0: കരുമ്പക്കൽ എന്നാണ് പേരും കൂടി എഴുതിയാൽ.
1: എന്താണ് പറഞ്ഞത്?
0: പാട്ട് സൂപ്പറായി മാഷാല്ല,
1: സൂപ്പർ.
0: അപ്പോ സമ്മർ ക്വസ്റ്റിനെ ചുമ്മാ നേരത്തെ പറഞ്ഞല്ലോ, സമ്മർ ക്വസ്റ്റിൽ എന്റെ പേരക്കുട്ടികളായ സൈനബ് ബിൻത്ത് ഷിജാബ്, ഇസ ബിൻത്ത് ഷിഹാബ്, മൂന്നാല് പേരുകൾ, മുസബ് ബിൻത്ത് ഷിജാബ്, ഫാഹിമ ബിൻത്ത് ഫൈറൂസ്, ഫസീഹ ബിൻത്ത് ഫൈറൂസ്, ഇവരൊക്കെ പങ്കെടുക്കാറുണ്ട് എന്ന് പറഞ്ഞു.
1: അങ്ങനെ അറിയിക്കണം നമ്മൾ അപ്പോഴും അറിയാനൊക്കെ.
0: അതെ, അനീന വി പി. അപ്പൊ അബിയ എന്റെ ഉപ്പാടെ സിസ്റ്ററിന്റെ മോളാണ് മാഷാല്ല. അടിപൊളിയായി
1: ഓർമ്മയില്ല. അനീന, അനീനെ അറിയാം അല്ലേ? ഏതായിരുന്നാലും അനീന പാട്ട് കേട്ടു അബിയന്റെ.
0: അപ്പൊ
1: അനീന പറഞ്ഞിരുന്നു, കേൾക്കുന്നു പറഞ്ഞിരുന്നു. ഗുഡ്, വെരി ഗുഡ്.
0: നമ്മുടെ സെർവറിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അധികം ശ്രോതാക്കളിലേക്ക് നമ്മൾ എത്താൻ കഴിയാത്തത്. നമ്മൾ ഈ വാട്സപ്പ് ഇത് ചെറിയൊരു സെർവർ ഇഷ്യൂ
1: ആയിട്ടില്ല,
0: റിസൾട്ടിന്റെ പ്രശ്നം കൊണ്ടായിരുന്നല്ലേ ഒരുപാട് ആളുകള്. പിന്നെ നാട്ടിൽ മഴ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്, ഇവിടെ നല്ല ഇടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പിന്നെ പ്രാർത്ഥനയിൽ ഉണ്ടാവുക, മഴ പെയ്യുമ്പോഴും മഴയ്ക്ക് ശേഷമൊക്കെ ഉള്ള പ്രാർത്ഥന നമ്മൾ മറക്കാതിരിക്കുക, സുന്നത്താണ്. അവസാന നിമിഷം
1: അല്ല, അവസാന നിമിഷത്തിലേക്കാണ് നമ്മൾ
0: പോയിക്കൊണ്ട്.
1: ഇനിയിപ്പോ കൂടുതൽ കമന്റ് ഒന്നും ഇപ്പോ ചെയ്യാനും സമയം ആളുകൾ കാണാത്തോണ്ടായിരിക്കാം. ഇപ്പൊ ഈ സെർവറിന്റെ ഇതിലിപ്പോ ഓരോ ആളുകൾ ഓരോ നമ്പറിൽ ഇങ്ങനെ അയച്ചു വരുമ്പോ അതിന്റെ ഒരു ടെക്നിക്കൽ പ്രശ്നമുണ്ട്. പക്ഷെ എന്നിരുന്നാലും പലരും അയച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. മറ്റത് ഏറ്റവും ഈസി വേണം, കംഫർട്ട് സോൺ ആണ് പീസ് റേഡിയോയിൽ നേരെ കമന്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതിപ്പോ ഡൗൺ ആയതുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത്. ഞാൻ
0: അപ്പൊ നേഴ്സിംഗിനാ പഠിക്കണം പറഞ്ഞു കേട്ടോണ്ടിരിക്കുന്നുണ്ട് മാഷാല്ല, ലൈവ് ആയിട്ടുണ്ട്. ഓക്കെ, ബറക്കല്ലാഫിക്കും.
1: അപ്പൊ നമ്മള് ഇനി പറയണെന്ന് വെച്ചാല് ഇവിടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് കുട്ടികൾ വരുന്നു, അതുപോലെ വീട്ടിലും കുറച്ച് കുട്ടികൾ അപ്പോയിന്റ്മെന്റ് എടുക്കണം ഇങ്ങോട്ട് അയക്കാൻ വേണ്ടിയിട്ട്. ഇന്ന ദിവസം പ്രൈസ് റേഡിയോയിലെ കുറച്ച് പരിപാടി അയക്കണം. അപ്പൊ അതിന് എന്ത് ചെയ്യണം, പാട്ടുകളൊക്കെ പഠിച്ച് റെഡിയാക്കി വെക്കുക.
0: അബിയ ഫുള്ള് എഴുതി ഡയറി അതിനായിട്ട് കീപ്പ് ചെയ്ത് മാഷാല്ല.
1: അപ്പൊ നന്നായിട്ട് നല്ല പഠിച്ച് പാട്ടൊക്കെ പഠിക്കുമ്പോ നമുക്ക് പറയണെന്ന് വെച്ചാല് പാട്ട് നമ്മൾ പഠിക്കുമ്പോ നമ്മള് ഒരു ഇസ്ലാമികമായിട്ടുള്ള പാട്ടുകൾ, അള്ളാഹിനെ കുറിച്ചുള്ള, റസൂലിനെ കുറിച്ചുള്ള പാട്ടുകളെ അങ്ങനെ ഒരു ചിന്തയിലൂടെ വരികയും പ്രത്യേകിച്ച് പിന്നെ റേഡിയോക്ക് നല്ല പാട്ടുകൾ ആളുക, അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തും പരലോകത്തുനിന്നും കൂടെ കിട്ടുന്ന ഒരു കാര്യമായി മാറും. പലപ്പോഴും സംഭവിക്കുന്ന വെച്ചാല് പാട്ടുകൾ പഠിച്ച അവസാനം നല്ലതിങ്ങനെ വന്ന് വന്ന് പിന്നെ വേറെ ഏതൊക്കെയോ ഒരു പാട്ട് പോയിട്ടാണ് പോകും. അങ്ങനെ അബിയെ പോവരുത് എന്നുള്ളൊരു ഒരു വിനീതമായ ഉപദേശം നമുക്ക് കൊടുക്കാം അല്ലേ അബിയക്ക്? നമ്മളൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്ക് കൊടുക്കാലോ. അബിയുടെ പാട്ട് പഠിക്കുന്ന പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പാട്ടിനെ ഏറ്റവും നന്നായിട്ട് റേഡിയോയിൽ
2: ഉപയോഗപ്പെടുത്താം.
0: സൂപ്പർ പാട്ടുകൾ,
1: അങ്ങനത്തെ പാട്ടുകളാണ് വേണ്ടതെന്നാ പറയുന്നത്.
0: പ്രാർത്ഥന പാട്ടുണ്ട്, ചരിത്രണ്ട്, ഒക്കെ വന്നു.
1: പിന്നെയാണ് വേണ്ടത്
0: മുണ്ടക്കൈ വന്നു,
1: അതിനെ കുറിച്ചൊക്കെ ഉള്ള പാട്ടുകൾ. അങ്ങനെ സെലക്റ്റീവ് ആവണം.
0: ശരിക്ക് അള്ളാഹ് തന്ന കഴിവിനെ അള്ളാഹ് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഉപയോഗിക്കുന്നു, അതാണ് അതിലെ കറക്റ്റ് പോയിന്റ്, അതാണ് പൾസ്, അതാണ് മാഷാല്ലാഹ്.
1: അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്നായിട്ട് റേഡിയോക്ക് ഇനിയും ധാരാളം പാട്ടുകളൊക്കെ പാടിത്തരാം.
0: അപ്പോ ഇന്നത്തെ അവസാനത്തിലേക്ക് പോവാണ്. അപ്പോ സെർവർ ഇഷ്യൂ ആയതിൽ നമ്മൾ ക്ഷമ ചോദിക്കുന്നു. പല ആളുകളും അങ്ങനെ ഒരു പ്രയാസം നേരിട്ടതിൽ ഇൻഷാല്ലാഹ് ഉടൻ തന്നെ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ആ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച പോലെ ആ വിഷയത്തിൽ കുറച്ചൊന്ന് ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാവും വിചാരിച്ചിരുന്നിട്ടേ. ഏതായാലും ലൈവായി അൽഹംദുലില്ലാ. ഇന്നത്തെ ലൈവ് ഇവിടെ
1: അടിപൊളിയുള്ള കാരണം ഇന്നത്തെ ലൈവ് നമ്മൾ തുടങ്ങുമ്പോ 4 പേരെ കൊണ്ട് തുടങ്ങി. അതില് നമ്മുടെ
0: പുതിയ 2 അല്ലേ ആളുകൾ,
1: ഫാലി സർ ഉണ്ടായിരുന്നു, അതുപോലെ ഫർഹൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ജസീൽ സർ ജോയിൻ ചെയ്തു. അബിയുടെ ഇഷ്ടം പോലുള്ള പാട്ടുകൾ ഉണ്ടായി. അങ്ങനെ മനോഹരമായ ഒരു ഈവനിങ് ലൈവിനെ നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഇനിയും ധാരാളം ഇതുപോലെ പാട്ടുകളും നല്ല പരിപാടികളും കേൾക്കാൻ കഴിയട്ടെ. ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിക്കാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മക്കുറബതി കടങ്ങൾ മുഷിരിക്കിലെ ദൃപ്പുങ്കും തക്കം നോക്കി നടന്തിട ശരമയ്യാൽ മക്കികളും നയന്തിയുടെ കുഫിരിങ്ങൾ ഖലീഫയുടെ ഹുനസ പൊന്നി ബദുവയിടമയ്യായി മക്കുറബതി കടങ്ങൾ മുഷിരിക്കിലെ ദൃപ്പുങ്കും തക്കം നോക്കി നടന്തിട ശരമയ്യാൽ മക്കികളും നയന്തിയുടെ കുഫിരിങ്ങൾ ഖലീഫയുടെ ഹുനസ പൊന്നി ബദുവയിടമയ്യായി.
1: രാജരങ്ങളെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. മനോഹരമായ മറ്റൊരു സ്വരവീതിയിലേക്ക് ശ്രവിക്കാം ആലാപനം മുസ്ലിഹ.

0: മുബാഹല ചരിത്രത്തിലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിൽ ലോകചരിത്രത്തിൽ തന്നെ എടുത്തു പറയാവുന്ന ഒന്നായിട്ടാണ് കൊടിയത്തൂർ മുബാഹല. അതിൻ്റെ നാലാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. പീസ് റേഡിയോ ഓർമ്മ എന്ന പ്രോഗ്രാമിലൂടെയാണ് കൊടിയത്തൂർ മുബാഹലയുടെ അനുഭവങ്ങൾ, അതിൽ പങ്കെടുത്ത ആളുകളുടെ അനുഭവങ്ങളും അവരുടെ സ്മരണകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പ്രത്യേക പരിപാടിയുടെ നാലാം ഭാഗമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ മാ ബാദ്. ഈ ഖാദിയാനികൾ, അതിൻ്റെ ഉത്ഭവം ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് അവർ പാകിസ്ഥാനിലേക്ക് നീങ്ങി, പാകിസ്ഥാനിൽ നിന്ന് ഖലീഫ ലണ്ടനിലേക്ക് എത്തിയതിൻ്റെ ചരിത്രമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചുരുക്കി വിവരിച്ചത്. ഇനി ഇതുപോലെ തുടക്കകാലം മുതലേ അവരുടെ ഒരു ആദർശ പ്രചാരണത്തിൻ്റെ മുഖ്യ ഉപാധിയായ മുബാഹല വെല്ലുവിളി, ആ വെല്ലുവിളികളുടെ ചരിത്രങ്ങളും അതുപോലെ തന്നെ അത് യാഥാർത്ഥ്യമാകുന്നൊരവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ കഥയുമാണ് നമുക്ക് തുടർന്ന് കേൾക്കാം.
2: പാകിസ്ഥാനിലെ അയാളുടെ സ്വപ്നം എന്തായിരുന്നു വെച്ചാൽ, പാകിസ്ഥാനിലെ മൂന്ന് സംസ്ഥാനങ്ങൾ ഒരു ഖാദിയാനി സ്റ്റേറ്റാക്കി ഖാദിയാനി രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ള സ്വപ്നത്തിലാണ് അവിടെ പോയത്. അങ്ങനെയാണ് അവിടുത്തെ ഭരണകൂടം വന്നപ്പോൾ ഈ പിന്നെ സർ സഫറുള്ള ഖാനെ അവരുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ ആക്കിയത്. പിന്നീട് സംഭവിക്കുന്നത് ഈ ഇയാൾ പുറത്ത് ഖാദിയാനിൽ നിന്ന് അല്ല ഇന്ത്യയിൽ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു പോയി, അങ്ങനെ ലണ്ടനിൽ അവർക്ക് ഒരു സ്ഥലമുണ്ട്. അന്നേ നേരത്തെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ നിൽക്കുന്ന സ്ഥലത്ത് ഉറഞ്ഞ സ്ഥലം, ആ സ്ഥലത്തിന് ഇസ്ലാമാബാദ് എന്ന് പേര് കൊടുത്ത്. അവിടെയാണ് ഈ ഖലീഫയുടെ ആസ്ഥാനമായിട്ട് ഉണ്ടായത്. ഈ ഖലീഫ അവിടെ ചെന്ന്, താഹിർ അഹ്മദ് അവിടെ ചെന്ന് അടുത്ത വെള്ളിയാഴ്ച മുതൽ അയാൾ നടത്തുന്ന ഖുതുബകളിലൊക്കെ സിയാലക്കിനെ അതിശക്തമായിട്ട് ബത്സിക്കുകയും വളരെ മോശമായിട്ട് അദ്ദേഹത്തിനെതിൽ പ്രസംഗം നടത്തുക, പ്രഭാഷണം നടത്തുകയും അതിൽ ഈ തർദിയത്തിൽ നിന്ന പോലെ ഇയാൾക്ക് ലയനത്ത് ചൊല്ലിക്കൊണ്ട് ഓരോ കുത്തുബ അവസാനിപ്പിച്ചിരുന്നത്. അപ്പോൾ 84 മുതൽ 88 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ എല്ലാ കുത്തുബകളിലും ഇദ്ദേഹം ഇത് നടത്തിയായിട്ട് നമുക്ക് എവിടെ കാണാൻ കഴിയും, ബദർ പത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും. കുറേയൊക്കെ അന്ന് ബദർ പത്രം എനിക്ക് കിട്ടിയിരുന്നു, അത് വെച്ചിട്ട് നമുക്കത് കാണാൻ കഴിയും. അങ്ങനെ സിയാവുലക്കിനെ എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ പാകിസ്ഥാൻ ജഡ്ജിമാരെ, പാകിസ്ഥാനിലെ പറ്റിയിട്ട്
1: സിയാവുലായിട്ട് ഈ വിമാനാപകടത്തിൽ പിന്നെ
2: അങ്ങനെ അദ്ദേഹത്തിന് ആ സമയത്തൊരു വഴി ഉണ്ടായി. വഴി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പിന്നെയാണ് അത് ആ വഴി എന്താണെന്ന് പറയുന്നത്. അതിൽ ഇയാളിങ്ങനെ ഒരു കിടക്കുന്ന സമയത്ത് ക്ലോക്കിൽ നോക്കിയിട്ട് നിൽക്കുമ്പം ആ ക്ലോക്കിൽ 10 എന്നുള്ള ആക്കം ഇങ്ങനെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നു. അതാണ് കശ്ഫ്. ആ കശ്ഫിൻ്റെ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു വഴിയുണ്ട്, ഫ്രൈഡേ ദ ടെൻത്ത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇത് വഴിയും ഇൽഹാമും കശ്ഫും ഒന്നിച്ചുണ്ടാകുന്നു. അപ്പോൾ പിന്നീട് അദ്ദേഹം അതിനെ വിശദീകരിച്ചെന്ന് വെച്ചാൽ, ഒരു 10-ാം തീയതി ഞാൻ ഇവരെ മുബാഹലക്ക് വെല്ലുവിളിക്കുന്നതാണ്.
3: 10-ാം തീയതി വെള്ളിയാഴ്ച
2: ആ 10-ാം തീയതി വെള്ളിയാഴ്ച അള്ളാഹു അറിയിച്ചു കൊടുത്താണ്. പക്ഷേ ആ 10-ാം തീയതി പിന്നെയും വന്നു കുറേ. പക്ഷേ 10-ാം തീയതി വെള്ളിയാഴ്ച ഒന്നിച്ച് വന്നൊന്നും അയാൾക്ക് അയാൾ പറഞ്ഞില്ല. 1988 June 10 ഒരു വെള്ളിയാഴ്ച അദ്ദേഹം ഖുതുബ നടത്തുമ്പം അദ്ദേഹം മുസ്ലിം ലോകത്തെ മുഴുവനും മുബാഹലക്ക് വെല്ലുവിളിച്ചു. മുസ്ലിങ്ങളെ ആർക്ക് വേണമെങ്കിലും ഈ മുബാഹലിൽ
1: പങ്കെടുക്കാം. സത്യത്തിൽ ഈ ഖലീഫന്റെ വക ഒരു പുതിയ വെല്ലുവിളി.
2: അതിൽ പക്ഷേ അദ്ദേഹം ആഹ്വാനം നടത്തിയത് രണ്ട് രീതിയിലാണ്. ഒന്ന്, മിർസാ ഉലഹമ്മദ് ഖാദിയാനി നമ്മുടെ മസീഹ് മൗഊദ് തന്നെ നേരത്തെ പ്രഖ്യാപിച്ച മുബാഹല ഇപ്പോഴും നിലവിലുണ്ട്, അതിൻ്റെ പ്രതിപുരുഷനായിട്ട് ഞാനിവിടെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ആഹ്വാനം നടത്തിയാണ്. ഒന്ന്, അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ, അദ്ദേഹത്തിൻ്റെ വാദം എന്ന് പറഞ്ഞാൽ മസീഹ് മഹ്ദി വാദമാണ് പറയുക, പ്രവാചകത്വവാദം എന്ന് പറയില്ല. അതിനു വേണ്ടിയിട്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർക്ക് വേണമെങ്കിലും മുബാഹലക്ക് തയ്യാറാവാം, അല്ലെങ്കിൽ അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് കിട്ടുന്ന ആരോപണങ്ങൾക്ക് മറുപടിയായിട്ട്. പക്ഷേ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഞാനിവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾ ആ ലഘുലേഖയിൽ ഒപ്പിട്ട് തന്നാൽ മതി 2-ാം കക്ഷിയായിട്ട്. അങ്ങനെ 1988 August 17 ജനറൽ സിയാവുലക്ക് ഒരു വിമാനാപകടത്തിൽ മരിച്ചു. അപ്പോഴാണ് ഇവർക്ക് ഇദ്ദേഹത്തിന് ഒരു പുതിയ ഉൾവിളി ഉണ്ടായത്. ഈ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോക ഈ മുബാഹല വെല്ലുവിളിയെ പരമാവധി പരസ്യപ്പെടുത്താം. അപ്പോൾ അതിൽ 1-ാം പ്രതിയായിട്ട് ഇവരെന്ത് ചെയ്തു, അതിന് ആദ്യം ഇറക്കിയ ഒരു പുസ്തകം,
1: അതായത് ഖലീഫൻ്റെ ഒരു ഖുത്ബയിലെ ഒരു സംസാരം മാത്രമായി നിന്നിരുന്നൊരു സംഗതി ലോകത്ത് വലിയൊരു ചർച്ചാ വിഷയമാക്കിയിട്ട് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഒരു ഒരവസരമായിട്ട് ഉപയോഗപ്പെടുത്തി.
2: അങ്ങനെയാണ് ജമാഅത്തെ അഹമ്മദിയ ആലംഗീർ കി തറസെ ദുനിയാ ഭർ കെ മുആനിദീൻ ഔർ മുഖഫിരീൻ ഔർ മുഖദ്ദിബീൻ കോ മുബാഹലാക്ക ഖുലാ ഖുലാ ചാലഞ്ച്. ഈ പുസ്തകം ആദ്യം വന്നത് പുസ്തകമായിട്ടല്ല, ഇത് ബദർ പത്രത്തിൽ വിശദമായി വിശദീകരിച്ചു. പിന്നീട് ഈ സംഭവത്തിന് ശേഷം ഇദ്ദേഹം ഇതൊരു നല്ല സന്ദർഭമായി മനസ്സിലാക്കുകയും മുബാഹലയുടെ ഒന്നാമത്തെ ആളാണ്, ആദ്യമായിട്ട് പറഞ്ഞ ആളാണ് ആര്, സിയാവുലക്ക്. അങ്ങനെ സിയാവുലക്കിൻ്റെ മരണത്തോടുകൂടി മുബാഹലയുടെ ഒരു ഭാഗം വിജയിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഇദ്ദേഹം അവതരിപ്പിച്ച
1: ഇയാളിപ്പോൾ ഈ മുബാഹലക്ക് വെല്ലുവിളിച്ച് ഇദ്ദേഹം മുബാഹലക്ക് വെല്ലുവിളിച്ചല്ലേ ഇവർ സിയാവുലക്കിനെ അറിയുന്നു.
3: അത് വേറൊരു വിഷയം
2: അല്ല, അത്
3: മുബാഹലയുടെ ആദ്യത്തെ പ്രതി, ഒന്നാം പ്രതി,
2: ഇറ്റ്ലിസ്റ്റിലെ
1: ഒന്നാമത്തെ
2: പക്ഷേ ഇതിലില്ല, നമ്മുടെ മലയാളത്തിലൊക്കെ അതിൻ്റെ ലിസ്റ്റുണ്ട്. അതായത് ഒന്നാമത്തെ ആള് സിയാവുല്ലക്ക്, പിന്നെയുള്ളത് പാകിസ്ഥാൻ കോടതിയിലെ ജഡ്ജിമാര്, ഈ ഇവർക്കെതിരായിട്ട് വാദിക്കുന്ന വക്കീലന്മാര്, അങ്ങനെയുള്ള കുറെ ആളുകൾ, പിന്നെ പാകിസ്ഥാൻ.
1: അതോടുകൂടി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സിയാവുല്ലക്ക് കൊല്ലപ്പെട്ട മുബാഹലിന്റെ ഇയാളെ ഈ ആഹ്വാനത്തിന്റെ ഫലമായിട്ടാണ് അത് വലിയ ചർച്ചാ വിഷയമാണ്. അങ്ങനെയാണ് കേരളത്തിൽ ഇതിന്റെ ചൂടും പകി ആവേശം കൊണ്ടിട്ട് അവര്
2: അങ്ങനെ. പിന്നെ ഇവർ പിന്നെ ഈ ഉറുദുവിലുള്ള ബദർ പത്രവും അതുപോലെ ഈ ലഘുലേഖകളും പരമാവധി ഉറുദു വേൾഡിലാണ്, പിന്നെ അതറിയുന്നവരാണല്ലോ അതുണ്ടാകും. അങ്ങനെ അത് പ്രചണ്ഡമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഇതിൽ ഈ ലിസ്റ്റ് നമുക്കതിൽ കാണാൻ കഴിഞ്ഞു. ആ ലിസ്റ്റിലുള്ള പിന്നെ റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമി, ഇവരൊക്കെ ആദ്യാനികളെ മുസ്ലിങ്ങളായി പ്രഖ്യാപിച്ച റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമി, പിന്നെ പാകിസ്ഥാനിലെ പിന്നെ
1: എല്ലാ ജഡ്ജിമാരും
2: ജഡ്ജിമാരും വക്കീലന്മാരും പിന്നെ സംഘടനാ നേതൃത്വം, പിന്നെ മറ്റേ
3: എം പിമാർ
2: അങ്ങനെ വന്നതായിട്ട് വലിയ ലിസ്റ്റാണ്. അഹമ്മദിയ ജമാഅത്തിൻ്റെ വന്ധ്യസ്ഥാപകരായ ഹസ്രത്ത് മിർസാ ഗുലാം അഹമ്മദുൽ ഖാദിയാനി ഉമ്മത്തെ മുഹമ്മദിയായിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട മഹ്ദിയും മസീഹുമാണെന്ന് വാദിച്ചതിനെ ആസ്പദമാക്കി അദ്ദേഹം സത്യവാദിയോ വ്യാജവാദിയോ എന്ന കാര്യത്തിൽ ഒരു മുബാഹല നടത്താനുള്ള പുതിയ ആഹ്വാനം ഇപ്പോൾ പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. മിർസാ ഗുലാം അഹമ്മദുൽ ഖാദിയാനി താൻ തന്നെ പ്രസിദ്ധീകരിച്ച പരസ്യമായ മുബാഹല ആഹ്വാനം നിലവിലുണ്ട്. അത് ശ്രദ്ധാപൂർവം വായിച്ച് അതിൻ്റെ പരിണത ഫലങ്ങൾ മനസ്സിലാക്കിയും ആ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വരുവാൻ നാം നമ്മുടെ എല്ലാ എതിരാളികളെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് പിന്നെ അന്ന് സത്യദൂതനിൽ വന്ന ആ ഭാഗമാണ്. ഞാൻ കള്ളവാദിയാണെന്ന് കരുതുകയും വഞ്ചകനും കറ്റുകെട്ടുകാരനുമാണെന്ന് മനസ്സിലാക്കുകയും ഓരോ ആളും മുസ്ലിമോ ഹിന്ദുവോ ആര്യ സമാജക്കാരനോ എൻ്റെ ഏത് മതസ്ഥനോ ആയിക്കൊള്ളട്ടെ, അയാൾക്ക് എനിക്കെതിരിൽ ഇപ്രകാരം എഴുത്തു മുഖേനയുള്ള ഒരു മുബാഹല സ്വന്തത്തിൽ പ്രസിദ്ധീകരിക്കാൻ അവകാശമുണ്ടായിരിക്കും. അയാൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഏതാനും പത്രങ്ങളിൽ ഇപ്രകാരം പ്രസിദ്ധീകരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അത് ശരിയല്ലെങ്കിൽ അള്ളാഹുവേ നീ എനിക്ക് എന്നിലേക്ക് ശാപം ശിക്ഷകൾ ഇറക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണിത്. ഇത് ആണ് ആഹ്വാനം ഒന്ന്. ഇത് ഹക്കീഖത്തുൽ വഹി എന്ന പുസ്തകത്തിൽ അദ്ദേഹം 1907 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അപ്പോൾ അന്ന് അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞാണ് ഈ ആഹ്വാനം. അദ്ദേഹത്തിന് ശേഷം ഓരോ ഖലീഫമാരും അത് ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. അതേസമയം ഇപ്പോൾ രണ്ടാമതായിട്ട് ഈ സമയത്ത് 1988 പറയുന്നൊരു ആഹ്വാനം രണ്ടാണ്. അതിൽ പറയുന്നത് ഖാദിയാനി മിർസായി എന്നൊക്കെ പറയുന്ന അഹമ്മദിയ ജമാഅത്ത് താഴെ ചേർക്കുന്ന വിശ്വാസങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് ശത്രുക്കൾ ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നതിനായി നിരന്തരം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ജമാഅത്ത് അതിൻ്റെ സ്ഥാപകരായ ഹസ്രത്ത് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ പറ്റി അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളാണ്. ദൈവമായിരുന്നു, ദൈവത്തിൻ്റെ പുത്രനായിരുന്നു, ദൈവത്തിൻ്റെ പിതാവായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ പ്രസ്താവനകൾ ഇറക്കിയിട്ട് പറയാണ് ഇത് ശരിയല്ല, ഇത് അഹമ്മദിയ ജമാഅത്തിൻ്റെ വിശ്വാസമേ അല്ല. ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. പിന്നെ രണ്ടാമത്തത് നബി തിരുമേനി ഖാത്തം നബിജീനാണെന്ന വസ്തുത പൂർണ്ണമായും നിഷേധിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലും അർത്ഥങ്ങളിലും മാറ്റങ്ങൾ വരുത്തി എന്നിട്ട് പറയാണ് ഇതൊക്കെ ശരിയല്ല. പിന്നെയും മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് കാണുക അഹമ്മദിയ ജമാഅത്ത് കുറിച്ച് ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇംഗ്ലീഷുകാരുടെയും യഹൂദരുടെയും ഇസ്ലാമിനെതിരെയുള്ള ഗൂഢതന്ത്രത്തിൻ്റെ സന്തതിയാണ്, അങ്ങനെയാണ് ഒരു ഭാഗം.
1: അതായത്
2: ഇസ്രായേൽ ഒന്നുകൂടി പറയാം, ഈ ജമാഅത്തും റഷ്യയും തമ്മിൽ രഹസ്യ ചർച്ചകളുടെ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. ഇസ്രായേൽ സൈന്യത്തിൽ ഈ ജമാഅത്തിൻ്റെ ആളുകൾ പ്രവർത്തിക്കുന്നത് പരസ്യമായി രഹസ്യമാണ്. അതിൻ്റെ എണ്ണം പറയുന്നുണ്ട്, 4000 പേര് അവിടെ ഇസ്രായേലിൻ്റെ സൈന്യത്തിലുണ്ട്. പിന്നെ ഇങ്ങനെ അത് ഇങ്ങനെ പറഞ്ഞാൽ 68 ആരോപണങ്ങളാണ് ഇവർക്കെതിൽ. എന്നിട്ട് ഒടുവിൽ പറയുകയാണെന്ത്, ഒന്നാം കക്ഷി ലോകത്തുള്ള എല്ലാ അഹമ്മദി പുരുഷന്മാരുടെയും സ്ത്രീകളെയും ചെറിയവരെയും വലിയവരെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇമാം മിർസ താഹിർ അഹമ്മദ് ഇബിന് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് ലോക അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇമാം ഒപ്പ് 1988 ജൂൺ 10 വെള്ളിയാഴ്ച. മറുഭാഗത്ത് രണ്ടാം കക്ഷി പൂർണ്ണ ഹൃദയത്തോടും ഉത്തരവാദിത്വത്തോടും ശിക്ഷയെക്കുറിച്ചുള്ള പൂർണ്ണ അറിവോടും ബോധത്തോടും കൂടി ഈ മുബാഹലെ രണ്ടാം കക്ഷിയായിരിക്കുവാൻ സമ്മതിക്കുന്ന അഹമ്മദിയ പ്രസ്ഥാനത്തിൻ്റെ നിഷേധികൾ അതിനെ കള്ളമാക്കുന്നവരുമായ എല്ലാവരും ഒപ്പ്. ഇത് ഒപ്പിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം, കാത്തിരിക്കണം. ഒരു വർഷം കഴിഞ്ഞാൽ അസത്യപക്ഷികൾ കക്ഷികൾ പൂർണ്ണമായും പൂർണ്ണ നാശത്തിന്
1: വിധേയരാണ്. ഇതിലിപ്പോൾ അവരെ സംബന്ധിച്ച് ആരും ഉന്നയിക്കാത്ത ഓരോ ആരോപണങ്ങളല്ലേ?
2: കറക്റ്റ്. നമ്മൾ പറഞ്ഞെന്തു പറയുമോ, ഇതിന് ഞാൻ നമ്മൾ കൃത്യമായിട്ട് ഉറുദുവിൽ ഒരു മറുപടി ഉണ്ടാക്കി. ആ മറുപടിയിൽ നമ്മൾ പറഞ്ഞത് ഇതൊന്നും ഞങ്ങളുടെ ആക്ഷേപമല്ല, ദൈവമായിരുന്നു, ദൈവപുത്രനായിരുന്നു, ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. മിർസയെക്കുറിച്ച് ഞങ്ങൾ അതുപോലെ ഇസ്രായേലിൽ 4000 ഇത്രയും സൈനികർ ജർമ്മനിയിൽ ഗറില്ല പരിശീലനത്തിന് പിന്നെ പാകിസ്ഥാനിലെ അഹമ്മദികളെ കൊണ്ടുപോയിട്ട് ഇതൊന്നും നമുക്കറിയില്ല. അതുപോലെ യുദ്ധരംഗത്താണ് 5-10 ആൾ മരിച്ചോ അല്ലെങ്കിൽ പ്രസ്ഥാനം തെറ്റായി വരും. കൃത്യമാണ്, 2000, 4000, 6000 എന്നൊക്കെ പറയുന്നത് കൃത്യമാണ്. അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞങ്ങൾ അടിസ്ഥാനപരമായ വിഷയത്തിൽ മുബാഹല നടത്താൻ തയ്യാറാണ്. എന്താണ് അടിസ്ഥാന വിഷയം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ്. അദ്ദേഹത്തിന് ശേഷം ഒരു പ്രവാചകനും ലോകത്തേക്ക് വരികയില്ല. രണ്ടാമത് മിർസ ഉൽ അഹമ്മദ് ഖാദിയാനി വ്യാജ പ്രവാചകനാണ്. അദ്ദേഹത്തിന് താൻ തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന വഴി അള്ളാഹു നൽകുന്നതല്ല. ഈ കാര്യത്തിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും ഈ സംഗതിക്ക് വേണ്ടി ഇത് സത്യമല്ലെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇദ്ദേഹത്തിന് കത്തെഴുതുകയും ലണ്ടനിലേക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ
1: അത് ഉറുദുവിൽ നമ്മൾ ലേഖായിട്ട് ഇറക്കി.
2: അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇവരിത് മലയാളത്തിൽ വരുത്തി. മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും കോപ്പികളല്ല,
3: ഇത്ര
2: ഒരു പാട് കോപ്പികൾ. ഇതും ഞാനിപ്പോൾ വായിച്ചത് ഇതും സത്യദൂതനിലേതാണ്. അതേസമയം ഇതാ ഒരു പാട് കോപ്പികൾ ഇവർ ഇറക്കിയിട്ടുണ്ട്.
1: പല കോലത്തിലുള്ള
3: പല രൂപത്തിലും പല ഭാവത്തിലും കോപ്പികളാണ് ഇതൊക്കെ.
2: ഇങ്ങനെയുള്ള ഒരുപാട് എഡിഷനുകളിലായിട്ട് ഈ കോപ്പികൾ ഇറക്കി
1: എന്ന് പറഞ്ഞാൽ അവരിതൊരു പ്രചാരണം ആയതാക്കി.
2: അവർ പറയുന്നത് 200,000+ കോപ്പികൾ
1: ഇറക്കി
2: മലയാളത്തിൽ. അപ്പോഴാണ് ഞങ്ങൾ അതിന് മറുപടിയായിട്ട് മുബാഹല ആഹ്വാനത്തിന് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മറുപടി ഉണ്ട്. അഞ്ജുമൻ ഇഷായത്ത് ഇസ്ലാം ഇദ്ദേഹത്തിൻ്റെ കത്ത് കിട്ടി. അദ്ദേഹം അതിന് ഒരു മറുപടി എഴുതിയത്. ആ മറുപടിയാണ് പിന്നെ രസകരമായിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത് പിന്നെ ഞങ്ങൾക്കെതിരിൽ കുറേ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഞ്ജുമൻ ഇഷായത്ത് പേര് പറഞ്ഞിട്ടില്ല കക്ഷികൾ എതിർകക്ഷികൾ അവരുടെ വ്യാജാരോപണത്തിലൊക്കെ വളരെ അതിര് കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് അവർ മുബാഹലയ്ക്ക് വന്നാലും ഇല്ലെങ്കിലും അവർ ഈ ഇപ്പോൾ മുബാഹലയുടെ വരുതിയിൽപ്പെടുകയും ഒരു വർഷത്തിനകം അവരിൽ അള്ളാഹുവിൻ്റെ ശാപ ശിക്ഷകൾ ഇറങ്ങുകയും ചെയ്യും എന്ന് എഴുതിയ ഒരു കത്ത് ഞങ്ങൾക്ക് കൊണ്ടുവന്നു. ഇത് പക്ഷേ ഞങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നില്ല, അഞ്ചു മനുഷ്യത്തിനായിരുന്നില്ല, കൊടിയത്തൂര് അഹമ്മദിയ ജമാഅത്തിനാണ് അത് കൊടുത്തത്. അത് അനുസരിച്ചാണ് ഞാനത് പിന്നെ ഈ പുസ്തകത്തിൽ ഞാൻ ഈ കത്തുമായിട്ടാണ്. വേണമെങ്കിൽ നമുക്കത് കാണിക്കാം, വായിക്കുകയും ചെയ്യാം.
1: അപ്പം അങ്ങനെയാണ് പിന്നെ ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾ റാബിത്തുൽ ഇസ്ലാം ഉലാലമി അടക്കമുള്ള സംഘടനകൾക്കെതിരെയുള്ള പിന്നെ ഖാലിയാനി ഖലീഫയുടെ ഈ പുതുക്കിയ മുബാഹല വെല്ലുവിളി അത് അതിലേക്ക് അഞ്ചുമണി ഇഷായത്തെ ഇസ്ലാം എത്തിപ്പെടാനുള്ള സാഹചര്യം എങ്ങനെയാണ്?
2: അതെന്താ വെച്ചാൽ ഇങ്ങനെ ഈ കത്ത് വന്നപ്പോൾ നമ്മൾ ഏകപക്ഷീയമായിട്ടതിൽ വന്നല്ലോ. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത് ഇവർ മൂന്ന് പേര് ഞങ്ങളുടെ അടുത്തേക്ക് ആറി വന്നിട്ട് ഈ കത്ത് തരുമ്പോൾ
1: അതിനിടയ്ക്ക് പിന്നെ ഈ മുബാഹല അപ്പം മുബാഹലെ സംബന്ധിച്ചപ്പോൾ പിന്നെ നേരത്തെ മുതൽ അതിൻ്റെ സുഹൃത്തിൽ ആലി ഇമ്രാൻ 61-ാമത്തെ വചനം പിന്നെ നമ്മൾ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. പക്ഷെ ഇങ്ങനെ ഇത്ര കാലാവധിക്ക് മുമ്പ് ശിഷ്യറങ്ങും എന്ന് എന്നതിലെവിടെങ്കിലും
4: അതിലേ പിന്നെ മദീനയിൽ വന്ന ആളുകൾ പിന്നെ ഹക്കീബ് ആണല്ലോ നബിയുടെ നേതാവ്. അയാൾ ഈ സംഘത്തോട് പറയുന്നത് ഇദ്ദേഹം നബിയാണെങ്കിൽ നമ്മൾ അദ്ദേഹവുമായിട്ട് പിന്നെ മുബാഹല നടത്തിയാൽ പിന്നെ നമ്മൾ ബാക്കി
3: ഉണ്ടാവില്ല.
4: ഇതൊരു കൊല്ലാണ് അവർ
3: വെച്ചിട്ടുള്ളത്. അത് അവരൊരു പിന്നെ അവർക്ക് ഇല്ലാമുണ്ട്, പ്രവാചകൻ ഇല്ലാമുണ്ട് എന്ന് പറഞ്ഞാൽ പോലെ അവധിന്റെ കാര്യത്തിൽ നമ്മൾ തർക്കേണ്ട കാര്യമില്ല. എന്നാലും അത് അതേതായാലും ഈ നമ്മൾ പറഞ്ഞ മുബാഹല, ഇസ്ലാമിൽ പറഞ്ഞ മുബാഹല എന്തായാലും ഈ കാലാവധി
4: ഇല്ല.
5: കാലാവധി ഇല്ല എന്ന് മാത്രമല്ല, പിന്നെ ഇത് ഈ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ എന്നുള്ള ആ ഖുർആന്റെ ആ പ്രയോഗം അങ്ങനെ തന്നെ എടുത്ത് പറയാന്നുള്ളതാണ്. ഒരിക്കലും പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കാരണങ്ങളുണ്ടല്ലോ, ഓരോ പലയാതി കാരണങ്ങൾ, ആ കാരണങ്ങൾക്കൊന്നും നമ്മൾ ബാധകമല്ല. അപ്പോൾ പിന്നെ ഇസ്രായേലിലെ സൈന്യത്തിൽ ഈ 600 അഹമ്മദികൾ അല്ല 6,000-4,000 അഹമ്മദികൾ ഉണ്ടായാൽ നമുക്കെന്താ, അതിന് നമ്മൾ മുബാഹല നടത്തേണ്ടതില്ലല്ലോ. അതുപോലെ പിന്നെ മീർസനെ പറ്റി നമുക്ക് മീർസ
4: സാഹിബ് ആരോപണങ്ങളൊന്നും നമ്മൾ ഉന്നയിക്കണല്ല.
5: മീർസ സാഹിബ്
4: ഇയാള്
5: നബിയാണ്
3: എന്നുള്ളത് ശരിക്കും വ്യാജ പ്രവാചകൻ. അത് മാത്രമേ നമുക്ക് പിന്നെ അത്ര വാദിക്കേണ്ട കാര്യമുള്ളൂ.
4: മാത്രമല്ല അത് സൂറത്ത് ആലി ഇമ്രാൻ അല്ല സൂറത്ത് അന്നാമില് ഒരാഴ്ച തന്നെ ഉണ്ട്. പിന്നെ അവൻ മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദീബൻ ഔ ഖാല ഊഹിയ ഇലയ്യ വലം യൂഹ ഇലൈഹി ഷൈ ഔ ഖാല സഉൻസില മിസ്ല മാ അൻസല. അതിൽ മൂന്ന് കാര്യമാണ്. ഒന്ന് അള്ളാഹിൻ്റെ അതിൽ കള്ളം ആരോപിക്കുക, ഒന്ന് എനിക്ക് വഹി ഉണ്ട് എന്ന് പറയാം, മൂന്നാമത്തത് അള്ളാഹ് അവതരിപ്പിച്ചതുപോലെ ഒന്ന് അവതരിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന് പറയാം. ഇവരാണ് ഏറ്റവും വലിയ അക്രമികൾ. നമ്മൾ ഇതിലാണ് പിടിച്ചിട്ടുള്ളത്.
3: അതെ, അത് മൂന്ന് മൂപ്പർ ചെയ്തിട്ടുണ്ട്. കരുവ് അറിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ മൂന്ന് മൂപ്പർ ചെയ്തിട്ടുണ്ട്.
4: അതെ,
3: അപ്പോൾ ഏതായാലും അങ്ങനെയാണ് മുബാഹലിൻ്റെ പിന്നെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാനുണ്ടായ ഒരു സാഹചര്യം.
4: അതായത് ഇത് ലോക മുസ്ലിംകൾ കാരണം ഒന്ന് തരും പിരാന്താണ്. അപ്പോൾ മുസ്ലിം സംഘടനകൾ ഇത് ഏറ്റെടുക്കൂല. പക്ഷെ ദീനി പിന്നെ ഈ അകത്തൊന്നും പിടിച്ചു കെട്ടേണ്ടതില്ല, അക്ഷയാകത്തെ. അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്.
3: ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഇവരെന്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിലും ആ സമയത്ത് നമ്മളൊക്കെ പിന്നെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്ന കാലത്താണ് ഇപ്പോൾ 89 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിവിടെ അവിടെ എന്ത് സംശയം ചോദിച്ചാൽ എന്ത് പറഞ്ഞാലും ഇവർ പറയാമെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ മുബാഹലിക്ക് വരി, നിങ്ങൾ മുബാഹലിക്ക് വരും, എനിക്ക് ധൈര്യമുണ്ട് മുബാഹലിക്ക് വരി. അപ്പോൾ എല്ലാ പിന്നെ സത്യത്തിൽ പിന്നെ അന്നത്തെ ഖാദിയാനികൾക്കെതിരെ പ്രചാരണത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് അവർ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായങ്ങൾ ഏഷാതെ വന്നപ്പോൾ, വിശ്വാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഏഷാതെ വന്നപ്പോഴാണ് ഈ ഞാൻ അങ്ങനെ പറയാൻ കാരണം. എപ്പോഴും ഈ നാം മുബാഹലിക്ക് വരും. അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ പിന്നെ നമ്മൾ പിന്നെ ഏറ്റെടുത്ത് പിന്നെ പിന്നെ അതിൻ്റെ ഒരു
4: അതുകൊണ്ടുണ്ടായിട്ടുള്ള
5: മീർസ സാഹിബ് നബിയാണ് എന്ന് പറഞ്ഞതോടുകൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് ഈ മുബാഹലിക്ക് വെല്ലുവിളിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതിയോഗികളോടും അദ്ദേഹം പിന്നെ മുബാഹലക്ക് റെഡിയാണോ അതോടൊന്നാണോന്ന് ചോദിച്ചു വന്നിട്ടുണ്ട്. ചില സ്ഥലത്തേക്ക് കുട്ടികളെയും പെണ്ണുങ്ങളെയായിട്ട് കൊണ്ടു ചെന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ മൈതാനിയിൽ കാത്തിരുന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഖുർആനിൽ പറഞ്ഞ മാതിരിയുള്ള ഈ പിന്നെ വ്യവസ്ഥ നെട്ട് നോക്കുമ്പോൾ നബ്തഹിൽ എന്ന് പറഞ്ഞ ആ രീതിയിൽ അയാൾ എടുത്തില്ല. ഒക്കെ പിന്നെ ഇയാൾ പ്രസംഗിച്ചവിടെ പോകും, എന്നിട്ട് നിങ്ങൾ അവിടെ പ്രസംഗിച്ചോളി, അല്ലെങ്കിൽ എഴുതി ഒപ്പിട്ട് തന്നാളി അതാക്കിയത് കളി,
3: അല്ലെങ്കിൽ ഞാൻ ഇത് കത്തിൽ.
5: ഇത് മീർസ സാഹിബിൻ്റെ ഒരു പ്രധാന സുന്നത്താണ്. അതേമാതിരി തന്നെ എല്ലാ ഖലീഫമാരുടെയും സുന്നത്താണിത്. ഓരൊക്കെ തന്നെയും ഇത് ഈ പുസ്തകത്തിൽ ഈ മുബാഹല ചരിത്ര സംഭവം എന്നുള്ള അതിൽ
3: മുബാഹലിൻ്റെ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തല്ലോ. പിന്നെ ഓരോ പ്രതികരണം എങ്ങനെയാണ്, ഓരോ പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ ആരെങ്കിലും നേരിട്ടെടുക്കുന്ന സാധാരണ മുബാഹല വെല്ലുവിളി പോലെ.
2: ലോകത്തുള്ള പല പണ്ഡിതന്മാരും ഇപ്പോൾ ഒരു ചിനിയോട്ടി എന്ന് പറഞ്ഞൊരു എം പിയും ഒരു വലിയ പണ്ഡിതനുണ്ട് ഈ തഹഫുസ് ഖതമുനുഭവത്തിൻ്റെ പാകിസ്ഥാനിൽ. അദ്ദേഹം ഇവരോട് പറഞ്ഞത് ഇതേമാതിരി ഖുർആൻ പറഞ്ഞ പോലുള്ള ഒരു മുബാഹലക്ക് ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ തഹഫുസ് ഖതമുനുഭവത്തിൻ്റെ പല അന്നത്തെ നേതാക്കന്മാരും ഇവർക്ക് ഇയാൾക്ക് കത്തെഴുതിയിട്ടുണ്ട്. അതുപോലെ അവിടെ ശ്രീലങ്കയിലെ ഒരു റിസ്വാൻ മാസ്റ്റർ, അത് ഇവരുടെ ബദർ തന്നെ കിട്ടിയെങ്കിൽ ആ വിവരം, ആ റിസ്വാൻ മാഷ്ട്ര ഇതേ കത്തെഴുതി. പക്ഷേ റിസ്വാൻ മാഷ്ട്ര പിന്നീട് ആ ഒരു കാറപകടത്തിലും മറ്റോ മരിക്കായിട്ട് ചെയ്തപ്പം അത് മുബാലയുടെ ഫലമാണ്. മുബാല നടത്തണമെങ്കിൽ ഇങ്ങനെ നടത്തണം എന്നാണ് അയാൾ പറഞ്ഞത്. ആ അതേപോലെ ഞങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഞങ്ങൾക്ക് ഈ പിന്നെ ഇത് പറയാനുള്ളത് ഈ 1988 നവംബർ 27 ഡേറ്റിട്ട് എഴുതിയ കത്താണ് ഈ ഇയാൾ പക്ഷേ ഞങ്ങളെ അല്ല അഭിസംബോധന ചെയ്തത്. അതിങ്ങനെയാണ് അതിൻ്റെ അത്, അഹമ്മദിയ ജമാഅത്തിനെതിരെയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഇമാമിന് എഴുതി അയച്ചിരുന്നു. അവിടുത്തെ പ്രസിഡന്റ് ഇതാണ്. ആയതിനു മറുപടിയായി തിരുമനസിൽ നിന്നും അയച്ചു കിട്ടിയ കത്തിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി നിങ്ങളുടെ അറിവിലേക്കായി ഇതോടൊന്നിച്ച് അയക്കുന്നു. പ്രസ്തുത കത്തിൽ അറിയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു, ബാഹ്യമായ നിലയിൽ നിങ്ങൾ മുബാഹല സ്വീകരിച്ചിട്ടില്ലെങ്കിലും ദുർഭാഷണങ്ങളിൽ നിങ്ങൾ മുൻകടന്നു പോയിരിക്കയാൽ അള്ളാഹു നിങ്ങളെ നിന്നാപാത്രമാക്കിക്കൊണ്ട് അടയാളം കാണിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നാണ് ഖലീഫ താഹിർ അഹമ്മദിൻ്റെ കത്ത്. ആ കത്തിൽ ഇങ്ങനെ പറയുന്നത്, താങ്കളുടെ കത്ത് കിട്ടി, അവിടുത്തെ പ്രാദേശിക ജമാഅത്തിൻ്റെ പ്രസിഡൻറ്റിനാണ്, മാന്യൻ അഹമ്മദ് കുട്ടി സാഹിബ്, അസ്സലാമു അലൈക്കും, കൊടിയത്തൂരിലെ ജമാഅത്തിൻ്റെ. താങ്കളുടെ കത്ത് കിട്ടി, കളവാക്കുന്നവരുടെ പരിഹസിക്കലും കളിയാക്കലും ദുഃഖകരമാണ്. പ്രത്യക്ഷത്തിൽ നിങ്ങൾ മുബാല സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ദുർഭാഷണങ്ങളിൽ അതിരിവിട്ടിരിക്കെ അള്ളാഹു നിങ്ങളെ നിന്നാപാത്രമാക്കി അടയാളം കാണിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നുവെന്ന് താങ്കൾ അവരെ എഴുതി അറിയിക്കുക. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സലാം അറിയിക്കുക എന്ന് പറയുന്നത് വിനീതൻ മിർസ താഹിർ അഹമ്മദ് ഖലീഫത്തുൽ മസീഹ് 4. ഇത് 27/11/1988 16/93 നമ്പറായിട്ട് ഞങ്ങൾക്ക് വെച്ച
1: കത്താണ്.
2: അതായത് ചുരുക്കി പറഞ്ഞാൽ സിയാവുല്ലക്കിന് ഒന്നാം നമ്പർ ആക്കിയതുപോലെ ആ ലിസ്റ്റിൽ ഹിറ്റ് ലിസ്റ്റിൽ ഞങ്ങളെയും കൂടി
1: ഉൾപ്പെടുത്തി.
2: ഈ മുന്നറിയിപ്പ് തരാൻ വേണ്ടി ഇവർ വന്നപ്പം അവരുടെ മുഖഭാവത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവർ ഒരു വധശിക്ഷ വിധിച്ച ഒരു ജഡ്ജിമാരുടെ പോലെ കുറച്ചവനെ ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക് ഇവരുടെ കാര്യം സുഹൃത്തുക്കളല്ലേ. അപ്പൊ ഞങ്ങള്
1: അങ്ങനെ
2: അങ്ങനെ ഇത് തന്നു. അത് തന്നപ്പോ നമ്മളതിന് പിന്നെ പ്രതികരിച്ചത് എന്താണ്, അദ്ദേഹത്തിന് മറുപടി എഴുതാനും പോയില്ല, നമുക്ക് അയച്ചില്ലല്ലോ. ഇവർക്ക് നമ്മൾ മറുപടി കൊടുത്തു, ഞങ്ങൾ ഇതിന് തയ്യാറാണ്.
1: മുബാഹലയെ കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലും പീസ് റേഡിയോ ഫേസ്ബുക്ക് പേജിലും ജമീൽ ആപ്പിലും അവ ലഭ്യമാണ് എന്നറിയിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും.
0: മാഷാല്ലാ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച, അല്ലെങ്കിൽ ലോക ഇസ്ലാമിക ചരിത്രത്തിൽ കേരളത്തിന് ഒരു പ്രത്യേക സ്ഥാനം നൽകിയ ഒരു വിഷയം തന്നെയായിരുന്നു കൊടിയത്തൂർ മുബാഹല. കൊടിയത്തൂർ മുബാഹലയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഓർമ്മകളിലൂടെ, അതിന് നേതൃത്വം നൽകുകയും അതിനോടൊപ്പം സഞ്ചരിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്ത ഏതാനും വ്യക്തികളാണ് ഇന്നത്തെ ഓർമ്മ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത്. ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തത നിറഞ്ഞ വിഷയങ്ങളും ചരിത്രങ്ങളും നടന്നുപോയിട്ടുണ്ട്. പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമുകളിൽ നാം അവ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇൻഷാല്ലാ വീണ്ടും അടുത്ത എപ്പിസോഡുകൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കൊടിയത്തൂർ മുബാഹലയുടെ 4-ാം ഭാഗമാണ് നാം കേട്ടുകഴിഞ്ഞത്.
6: പീസ് റേഡിയോ കവർ സ്റ്റോറിയിലേക്ക് പ്രവേശിക്കുന്നു. റൈഹാൻ ഷഹീദ് രചിച്ച മരണത്തോടെ അവസാനിക്കുകയാണെങ്കിൽ നാം എന്തിന് ഇവിടെ. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
7: മരണത്തോടെ അവസാനിക്കുമെങ്കിൽ നാം എന്തിന് ഇവിടെ. എഴുത്ത് റൈഹാൻ ഷഹീദ്. മനുഷ്യൻ ജനിച്ച നിമിഷം മുതൽ അവന് ഉറപ്പായും കാത്തിരിക്കുന്ന സത്യമാണ് മരണം. എന്നാൽ ഏറ്റവും ഉറപ്പുള്ള ഈ സത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒഴിവാക്കാനാണ് മനുഷ്യൻ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും ആഴമേറിയ ചോദ്യങ്ങൾ ഉണർത്തുന്ന മരണം എന്ന സത്യത്തെ പലരും മറക്കുന്നു. അതുകൊണ്ട് തന്നെ മരണത്തോടെ അവസാനിക്കുമെങ്കിൽ നാം എന്തിന് ഇവിടെ എന്ന ചോദ്യം മനുഷ്യ നിലനിൽപ്പിനതിൻ്റെ അടിസ്ഥാന ചോദ്യമാണ്. നാസ്തിക ചിന്ത പലപ്പോഴും ജീവിതത്തെ വസ്തുശാസ്ത്രത്തിൻ്റെ കണ്ടുകൊണ്ട് മാത്രം വായിക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യൻ രാസപ്രവർത്തനങ്ങളുടെ ഒരു സങ്കീർണ കൂട്ടായ്മ മാത്രമാണെന്നും മരണം ആ പ്രവർത്തനങ്ങളുടെ അവസാനമാണെന്നാണ് പൊതുവായ വാദം. എന്നാൽ ഇവിടെ ഒരു അടിസ്ഥാന പ്രശ്നമുണ്ട്. മരണം വെറും ജൈവ പ്രവർത്തനങ്ങളുടെ സ്വാഭാവിക നിലച്ചുപോക്കാണെങ്കിൽ ജീവൻ എന്ന അത്ഭുതം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് അതുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല. മരണത്തെ നിർവചിക്കുമ്പോൾ ശാസ്ത്രം മരണത്തെ നിർവചിക്കുന്നത് ഹൃദയമിടിപ്പ് നിലയ്ക്കൽ, മസ്തിഷ്ക പ്രവർത്തനം അവസാനിക്കൽ, ശരീരതാപനില താഴൽ, കോശങ്ങളുടെ ചിതറൽ എന്നിങ്ങനെയൊക്കെയാണ്. എന്നാൽ ഇവ മരണത്തിൻ്റെ ലക്ഷണങ്ങൾ മാത്രമാണ്, മരണത്തിൻ്റെ സാരമല്ല. ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ ശരീരത്തിലെ ഘടകങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്, പക്ഷേ എന്തോ ഒന്ന് ഇല്ലാതായിരിക്കുന്നു. അതിനെയാണ് മനുഷ്യർ ജീവൻ എന്നും മതങ്ങൾ ആത്മാവ് എന്നും വിശേഷിപ്പിക്കുന്നത്. ഇവിടെയാണ് മതം ഒരു നിർണായക ചോദ്യമുയർത്തുന്നത്. മനുഷ്യൻ ശരീരം മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ ഒരു മൃതദേഹത്തിൻ്റെയും ജീവനുള്ള മനുഷ്യൻ്റെയും ഇടയിലുള്ള വ്യത്യാസമെന്ത്? ഒരാൾ മരിക്കുമ്പോൾ നാം അവൻ പോയി എന്ന് പറയുന്നു. ശരീരം ഇവിടെ തന്നെയൊക്കെ പോയ അവൻ ആരാണ്? ഈ സാധാരണ ഭാഷാപ്രയോഗം പോലും മനുഷ്യൻ ശരീരത്തിനപ്പുറമുള്ള ഏതോ ഒരു സത്തയെ സ്വാഭാവികമായി തിരിച്ചറിയുന്നു എന്നതിന് സാക്ഷിയാണ്. ആത്മാവിനെക്കുറിച്ചുള്ള ചർച്ചയെ ചിലർ അശാസ്ത്രീയമെന്ന് പറഞ്ഞ് തള്ളാറുണ്ട്. എന്നാൽ ബോധം, മനസ്സാക്ഷി, സ്വപ്നം, സ്നേഹം, സൗന്ദര്യാനുഭവം, ധാർമ്മിക ബോധം എന്നിവയിലെല്ലാം വെറും ന്യൂറോണുകളുടെ രാസപ്രവർത്തനങ്ങളായി ചുരുക്കുന്നത് വിശദീകരണമെന്ന പേരിലുള്ള ചുരുക്കലാണ്. സംഗീതത്തെ സ്പീക്കറിൻ്റെ വിറയലായി മാത്രം നിർവചിക്കുന്നതുപോലെ ഇവിടെയാണ് നാസ്തികതയ്ക്ക് മറുപടി പറയേണ്ടി വരുന്നത്. മരണത്തോടെയെല്ലാം അവസാനിക്കുന്നു എന്നത് ഒരു പ്രസ്താവന മാത്രമാണ്. ജീവിതത്തിൻ്റെ അർത്ഥത്തിന് അതൊന്നും മറുപടിയാകുന്നില്ല. ഒടുവിലെല്ലാം ശൂന്യതയിൽ ലയിക്കുന്നു എന്നതാണെങ്കിൽ സ്നേഹത്തിനർത്ഥമെന്ത്? നീതിക്ക് വേണ്ടി പോരാടേണ്ടത് എന്തിന്? സത്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കുന്നത് എന്തിന് മഹിതമായി കണക്കാക്കണം? മരണത്തോടെയെല്ലാം തീരുമെങ്കിൽ ത്യാഗവും ധാർമ്മികതയും വീര്യവും വെറും ജൈവഭ്രമങ്ങളായി ചുരുങ്ങുകയല്ലേ? മരണത്തെ വെറും സ്വാഭാവിക പ്രക്രിയ എന്ന് വിളിക്കുന്നത് പലപ്പോഴും ചോദ്യത്തെ അവഗണിക്കലാണ്. സ്വാഭാവികം എന്നത് അർത്ഥശൂന്യം എന്നല്ല. വിത്ത് മണ്ണിൽ വീണ് മുളച്ച് വൃക്ഷമാകുന്നത് സ്വാഭാവികമാണ്, എന്നാൽ അതിന് ലക്ഷ്യമില്ലെന്നല്ല. ഉറക്കത്തെ ചെറുമരണമായി വിശുദ്ധ ഖുർആൻ അധ്യായം 30:42 പറയുന്നു. വരണ്ട ഭൂമിയുടെ പുനർജീവനത്തെ പുനരുദ്ധാനത്തിൻ്റെ ഉപമയായി ഖുർആൻ അധ്യായം 50:11 പറയുന്നു. വിത്തിൻ്റെ ചിതറലിനെ മരണാനന്തര ജീവിതത്തിൻ്റെ സൂചനയായി ഖുർആൻ 6:95 അവതരിപ്പിക്കുന്നു. ഇവിടെ മറ്റൊരു ചോദ്യമുയരുന്നു. ജീവിതം യാദൃശ്ചിക പ്രക്രിയകളുടെ ഫലമാണോ അതോ ഉദ്ദേശത്തോടെ രൂപപ്പെട്ടതോ? ഒരു പുസ്തകം കണ്ടാൽ അതിന് ഒരു രചയിതാവുണ്ടെന്ന് നാം ഉറപ്പിക്കുന്നു. ഒരു ശില്പം കണ്ടാൽ ശില്പിയെയും. എന്നാൽ അതിനേക്കാൾ അത്യത്ഭുതകരമായ ബ്രഹ്മാണ്ഡത്തെയും മനുഷ്യബോധത്തെയും കണ്ടിട്ടും ചിലർ സൃഷ്ടാവില്ലെന്നും ലക്ഷ്യമില്ലെന്നും പറയുന്നത് ശ്രദ്ധേയമായ വൈരുദ്ധ്യവും ബുദ്ധിശൂന്യതയുമാണ്. മരണത്തെക്കുറിച്ചുള്ള ചർച്ച വെറുമൊരു മതവിഷയമല്ല, അത് നീതിയുടെയും ജീവിത ലക്ഷ്യത്തിൻ്റെയും ചോദ്യമാണ്. അനീതിക്കിരയായി കരഞ്ഞുപോയവരുടെ ചരിത്രം, ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെട്ട അക്രമികൾ, സത്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച മഹാത്മാക്കൾ, ഇതെല്ലാം ഒരു അന്തിമ കണക്കെടുപ്പിൻ്റെ സാധ്യതയിലേക്കും അനിവാര്യതയിലേക്കും വിരൽ ചൂണ്ടുന്നു. മരണത്തോടെയെല്ലാം അവസാനിക്കുമെങ്കിൽ നീതിയുടെ അന്തിമ വിജയം എവിടെയാണ്? പരലോകം, നിഷേധികളോടൊരു ചോദ്യം. മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവരോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. മരണത്തോടെയെല്ലാം അവസാനിക്കുന്നതാണെങ്കിൽ മനുഷ്യൻ എന്തുകൊണ്ടും മരണത്തെ സ്വാഭാവികമായി ആഗ്രഹിക്കുന്നില്ല? ജീവിതം വേദനയുടെയും നഷ്ടത്തിൻ്റെയും രോഗത്തിൻ്റെയും അനീതിയുടെയും ഭാരമാണെന്ന് പറയുന്നവരാണ് പലപ്പോഴും മരണം ഒരു അന്തിമ നിശബ്ദതയാണ് എന്ന് വാദിക്കുന്നത്. എന്നാൽ അതേ മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജീവൻ നിലനിർത്താൻ അവൻ പൊരുതുന്നു. ഒരു ശ്വാസം കൂടി കിട്ടാൻ ആശുപത്രികളിൽ പോരാടുന്നു. അപകടത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ജീവൻ രക്ഷിക്കാനുള്ള സഹജപ്രേരണ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ട്? എല്ലാം ശൂന്യതയിൽ അവസാനിക്കുന്നതാണെങ്കിൽ ഈ ജീവൻ പിടിച്ചു നിർത്താനുള്ള മോഹം എവിടെ നിന്നാണ് വരുന്നത്? ഇതൊരു സാധാരണ മനഃശാസ്ത്ര പ്രവണതയല്ല, മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പതിഞ്ഞ ഒരു ആഴത്തിലുള്ള സാക്ഷ്യമാണ്. ഇത് ഇന്നും ഭൗതികവാദികളെ അലട്ടുന്ന ചോദ്യമാണ്. കാരണം മരണാനന്തര ജീവിതമില്ലെന്ന വിശ്വാസം പൂർണ്ണ സത്യമാണെങ്കിൽ മരണത്തെ ഭയപ്പെടേണ്ടതില്ല, അതൊരു മോചനമാകണം. എന്നാൽ മനുഷ്യൻ എന്തുകൊണ്ട് അതിനെ സ്വാഭാവികമായി സ്വാഗതം ചെയ്യുന്നില്ല? ചിലർ അതിനെക്കുറിച്ച് പറയുന്നത് ജീവിക്കാനുള്ള പരിണാമപരമായ സഹജാവബോധമാണ് എന്നാണ്. പക്ഷേ അതൊരു തൃപ്തികരമായ മറുപടിയല്ല. ആ സഹജാവബോധം തന്നെ എന്തുകൊണ്ടുണ്ടായി? ജീവൻ നിലനിർത്താനുള്ള ഈ അടങ്ങാത്ത പ്രേരണ, ജീവന് വെറും ജൈവമൂല്യം മാത്രമല്ല ഒരു ആഴമുള്ള അർത്ഥമുണ്ടെന്ന സൂചനയല്ലേ? ഇവിടെ മറ്റൊരു വൈരുദ്ധ്യവും ശ്രദ്ധിക്കണം. ജീവിതത്തിന് അന്തിമ അർത്ഥമില്ല എന്ന് പറയുന്നവരും ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് അസാധാരണമായ ആകാംക്ഷ പുലർത്തുന്നു. അവർ സ്നേഹിക്കുന്നു, നീതിക്കു വേണ്ടി സംസാരിക്കുന്നു, അവകാശങ്ങൾ ആവശ്യപ്പെടുന്നു, മരണത്തെ ഭയക്കുന്നു. അർത്ഥമില്ലെന്ന് പ്രഖ്യാപിക്കുന്നവരും അർത്ഥമുള്ളവരെപ്പോലെ ജീവിക്കുന്നു. ഇതും വെറും വൈരുദ്ധ്യമല്ല, മനുഷ്യപ്രകൃതിയുടെ സാക്ഷ്യമാണ്. മരണഭയം വെറും അജ്ഞാതത്തെക്കുറിച്ചുള്ള ഭയം മാത്രമല്ല, ഒരു അന്തിമ കണക്കെടുപ്പിന്റെ സാധ്യത മനുഷ്യൻ ഉൾക്കരളിൽ തിരിച്ചറിയുന്നതിന്റെ സൂചനയുമാകാം. മനുഷ്യൻ സ്വയം വഞ്ചിച്ചേക്കാം, പക്ഷേ ഫിത്രത്തിനെ, ശുദ്ധപ്രകൃതിയെ പൂർണ്ണമായി നിശബ്ദമാക്കാൻ കഴിയില്ല. മരണം വന്നാൽ നിങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകും. ഓർമ്മയില്ല, ബോധമില്ല, കണക്കെടുപ്പില്ല, വെറും ശൂന്യം എന്നാണ് വാദമെങ്കിൽ മനുഷ്യൻ മരണത്തെ ഇത്രയും ഭയക്കുന്നത് എന്തുകൊണ്ട്? ശൂന്യതയിൽ ലയിക്കുന്നതിന് എന്തിന് ഭയക്കണം? ഇസ്ലാം മരണത്തെ കൊതിക്കാൻ പഠിപ്പിക്കുന്നില്ല, കാരണം അത് പരീക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞ ഓടലാണ്. എന്നാൽ മരണം ഒരു അനിവാര്യതയാണെന്ന് ഇസ്ലാം വ്യക്തമായും പഠിപ്പിക്കുന്നു. പരലോകത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ, പരലോകവിശ്വാസത്തിനെതിരായ വിമർശനങ്ങൾ പുതിയതല്ല. പ്രവാചകന്മാരുടെ കാലം മുതൽ തന്നെ മനുഷ്യൻ അദൃശ്യ യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ നാസ്തിക സെക്യുലർ വിമർശനങ്ങൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവ പലപ്പോഴും പരലോകത്തെ ഒരു ഗൗരവമുള്ള ദാർശനിക ആശയമായി സമീപിക്കുന്നില്ല, മറിച്ച് അതിനെ ലളിതവൽക്കരിച്ച് പരിഹാസത്തിന്റെ വിഷയമാക്കുകയാണ് പതിവ്. പാലൊഴുകുന്ന പുഴകൾ, ഹോറിമാർ, നിത്യനരകം, ഭൂമിയിൽ ഹറാം അവിടെ ഹലാൽ എന്നിങ്ങനെ ചില കാര്യങ്ങളിൽ ചുരുക്കപ്പെടുന്ന വിമർശനങ്ങളായിട്ടാണ് ആവർത്തിക്കപ്പെടുന്നത്. പരിഹസിക്കൽ മാത്രമാണ് ലക്ഷ്യം, വിഷയത്തിന്റെ ആഴത്തെയും സങ്കീർണതയെയും സ്പർശിക്കാൻ തയ്യാറാകുന്നില്ല. സ്വർഗത്തെക്കുറിച്ചുള്ള വിമർശനത്തെ പരിഗണിക്കാം. പാലൊഴുകുന്ന പുഴകളല്ല വേണ്ടത്, ഉപ്പിയിലാണ് വേണ്ടത് പോലുള്ള പരിഹാസങ്ങൾ കേൾക്കാറുണ്ട്. ഖുർആൻ ഉപയോഗിക്കുന്ന ഭാഷയുടെ സ്വഭാവം മനസ്സിലാക്കാത്തതിൽ നിന്നാണ് ഈ പരിഹാസങ്ങൾ ഉയരുന്നത്. മനുഷ്യന് പൂർണ്ണമായി ഉൾക്കൊള്ളാനാകാത്ത യാഥാർത്ഥ്യങ്ങളെ അവൻ അറിയുന്ന അനുഭവങ്ങളുടെ ഉപമകളിലൂടെ വിവരിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. സ്വർഗം ഭൂമിയിലെ ഒരു ആഡംബര വിനോദകേന്ദ്രമല്ല, മനുഷ്യബോധത്തിന് സമീപിക്കാവുന്ന ഭാഷയിൽ അവന്റെ അറിവിനതീതമായ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്ന വിവരണങ്ങളാണ്. ഹൂറിമാരെക്കുറിച്ചുള്ള വിമർശനവും ഇതേ തെറ്റിദ്ധാരണയിൽ നിന്നാണ് വളരുന്നത്. ചില വിമർശകർ അതിനെ പുരുഷകാമനയുടെ മതപരമായ പാക്കേജായി ചിത്രീകരിക്കുന്നു. എന്നാൽ അത് വിമർശകന്റെ വായനയാണ്, മതത്തിന്റേതല്ല. ഖുർആൻ സ്വർഗത്തെ സമാധാനം, ദുഃഖമില്ലായ്മ, നഷ്ടമില്ലാത്ത അവസ്ഥ, ദൈവസാന്നിധ്യം, ഹൃദയശാന്തി, പൂർണ്ണത എന്നീ ഉയർന്ന ആത്മീയ പ്രതിഫലങ്ങളിലൂടെയും അവതരിപ്പിക്കുന്നുണ്ട്. ഹൂറിമാരെ കേന്ദ്രീകരിച്ച് സ്വർഗത്തെ മുഴുവനായി വായിക്കുന്നത് ചില യാഥാർത്ഥ്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കലാണ്. സ്വർഗത്തിൽ പുരുഷന്മാർക്ക് മാത്രമാണ് ഇണകളുള്ളത് എന്ന് ഖുർആൻ പറയുന്നില്ല. മറ്റൊരു വിമർശനം, ഭൂമിയിലെ ആസ്വാദനങ്ങൾ തടഞ്ഞുവച്ച് പരലോകത്ത് അവ നൽകുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഇതും ഒരു തെറ്റായ മുൻധാരണയിലുള്ള ചോദ്യമാണ്. ഇസ്ലാം ആസ്വാദന വിരുദ്ധ മതമല്ല, നിയന്ത്രണമില്ലാത്ത ആസ്വാദനത്തിനെതിരായ മതമാണ്. ചില കാര്യങ്ങൾ ഹറാമാക്കിയിരിക്കുന്നത് ആസ്വാദനങ്ങൾ തടയാനല്ല, അവയുടെ ദോഷങ്ങൾ ബാധിക്കാതിരിക്കാനാണ്, ധാർമ്മികവും ആത്മീയവുമായ ലക്ഷ്യങ്ങളാലാണ്. പരീക്ഷണത്തിന്റെ ലോകത്തെ നിയന്ത്രിതമായ ജീവിതം പ്രതിഫലത്തിന്റെ ലോകത്ത് പരിമിതികളില്ലാത്ത അനുഭവമായി മാറുന്നു. നരകശിക്ഷ നൽകുന്ന സൃഷ്ടാവ് ക്രൂരനല്ലേ എന്നാണ് മറ്റൊരു വിമർശന ചോദ്യം. എന്നാൽ ഇവിടെ പലപ്പോഴും നീതിയും കരുണയും പരസ്പര വിരുദ്ധങ്ങളായി ചിത്രീകരിക്കപ്പെടുന്നു. ശിക്ഷ എന്ന ആശയം തന്നെ ക്രൂരതയാണെങ്കിൽ മനുഷ്യ സമൂഹത്തിലെ നീതിന്യായ സംവിധാനങ്ങളെ എന്തു വിളിക്കണം? അനീതിക്കൊരിക്കലും കണക്കെടുപ്പില്ലാത്ത ലോകമോ കൂടുതൽ ക്രൂരമായത്, അതോ ഉത്തരവാദിത്തമുള്ള ലോകമോ? നരകത്തെ മനസ്സിലാക്കേണ്ടത് പ്രതികാരത്തിന്റെ സാഡിസ്റ്റിക് രൂപമായിട്ടല്ല, നീതിയുടെ ലോകമായിട്ടാണ്. അതേസമയം ഇസ്ലാമിൽ കരുണയ്ക്കും പശ്ചാത്താപത്തിനും മാപ്പിനും മാന്യമായ ഇടപെടലിനുമുള്ള സ്ഥാനം വിമർശകർ അവഗണിക്കുന്നു. ഖുർആനിൽ ശിക്ഷയുടെ ഭാഷയേക്കാൾ കരുണയുടെ ഭാഷയുമുണ്ട്. മരിച്ചവർ എപ്പോൾ ഉയർത്തെഴുന്നേൽക്കും, അവിടെ സമയമെങ്ങനെ പ്രവർത്തിക്കും എന്നും ചോദിക്കുന്ന വിമർശകരുണ്ട്. ഇവിടെ പ്രശ്നം മനുഷ്യൻ സമയത്തെ ഭൂമിയിലെ അനുഭവങ്ങളുടെ മാനദണ്ഡത്തിൽ മാത്രം ചിന്തിക്കുന്നു എന്നതിലാണ്. മതം പറയുന്ന പരലോകം ഈ ലോകത്തിന്റെ സമയഘടനയുള്ള ഒന്നല്ല. ചിലർ ചോദിക്കുന്നു, മനുഷ്യന് ഉൾക്കൊള്ളാനാവാത്തത്ര ശിക്ഷകളും പ്രതിഫലങ്ങളും പറഞ്ഞാൽ അതങ്ങനെ അർത്ഥവത്താകും. പരിമിതമായ മനസ്സിനതീതമായ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാനാവാത്തത് ആ യാഥാർത്ഥ്യം അസംബന്ധമാണെന്ന് തെളിയിക്കുന്നില്ല. ഗർഭസ്ഥ ശിശുവിന് പുറം ലോകത്തെ അറിയാനാകാത്തതുപോലെ യഥാർത്ഥത്തിൽ ഈ വിമർശനങ്ങളിൽ പലതും പരലോകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ളതല്ല, മനുഷ്യൻ്റെ അവസ്ഥതകളെക്കുറിച്ചും അസ്വസ്ഥതകളെക്കുറിച്ചുള്ളതാണ്. അനന്തതയെക്കുറിച്ചുള്ള അസ്വസ്ഥത, ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള അസ്വസ്ഥത, വിധിയെക്കുറിച്ചുള്ള അസ്വസ്ഥത. അതിനാൽ യഥാർത്ഥ ചോദ്യം ഇതാണ്: പരലോകവിശ്വാസം യുക്തിരഹിതമാണോ? നമുക്ക് പരിചിതമായ അനുഭവങ്ങളുടെ പരിധി കടന്നതിനാൽ അത് നമ്മെ അസ്വസ്ഥരാക്കുകയാണോ? എല്ലാം സൃഷ്ടാവിനറിയുമെങ്കിൽ പരീക്ഷണമെന്തിന്? പരലോകവിശ്വാസത്തിനെതിരായ വിമർശനങ്ങളിൽ ഒന്നാണിത്: ആരാണ് സ്വർഗത്തിൽ പോവുക, ആരാണ് നരകത്തിൽ പോവുക എന്ന് അള്ളാഹുവിനു മുമ്പേ അറിയാമെങ്കിൽ പിന്നെ ഇഹലോക ജീവിതം എന്ന പരീക്ഷണം എന്തിനാണ്? മുൻകൂട്ടി അറിവ് നിർബന്ധിപ്പിക്കലാണ് എന്ന ധാരണയിലാണ് ഈ ചോദ്യം. അള്ളാഹുവിൻ്റെ അറിവ് ഒരാളെ നിർബന്ധിപ്പിക്കുന്നില്ല. അവൻ അറിയുന്നു എന്നത് അവൻ നിർബന്ധിച്ചു എന്നല്ല. ഇത് മനസ്സിലാക്കാൻ ലളിതമായ ഒരു ഉപമ മാത്രം മതി. ഒരു പരിചയസമ്പന്നനായ അധ്യാപകന് തൻ്റെ വിദ്യാർത്ഥികളിൽ ആരൊക്കെ വിജയിക്കാനും ആരൊക്കെ പരാജയപ്പെടാനും സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി അറിയാം. പക്ഷേ ആ അറിവ് വിദ്യാർത്ഥിയെ പരാജയപ്പെടുത്തുന്നില്ല. വിദ്യാർത്ഥി സ്വന്തം തിരഞ്ഞെടുപ്പിലൂടെയാണ് അതിലേക്ക് എത്തുന്നത്. അറിവും നിർബന്ധവും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യൻ പലപ്പോഴും ഈ രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കുന്നു. ദൈവത്തിൻ്റെ സർവജ്ഞത മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അതിനെ ഉൾക്കൊള്ളുന്നു. മനുഷ്യൻ പ്രസ്താവ്യമായ ഒരു വസ്തുവേ ആയിരുന്നില്ലാത്തൊരു കാലഘട്ടം അവൻ്റെ മേൽ കഴിഞ്ഞുപോയിട്ടുണ്ടോ? കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്ന് തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. നാം അവനെ പരീക്ഷിക്കുവാനായിട്ട് അങ്ങനെ അവനെ നാം കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കിയിരിക്കുന്നു. തീർച്ചയായും നാം അവനെ വഴികാണിച്ചു കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനാകുന്നു, അല്ലെങ്കിൽ നന്ദി കെട്ടവനാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 76 വചനം 1-3 വരെ. ഖുർആൻ ജീവിതത്തെ പരീക്ഷണം എന്ന് വിളിക്കുമ്പോൾ അള്ളാഹു തനിക്ക് അറിവ് നേടാൻ പരീക്ഷിക്കുന്നുവെന്നല്ല അർത്ഥം. അവൻ അറിയാത്തത് അറിയാനല്ല പരീക്ഷണം, മറിച്ച് പരീക്ഷണം മനുഷ്യർക്കാണ്. അതിനാണ് അള്ളാഹു മനുഷ്യന് ഇച്ഛാസ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. നന്മയുടെ വഴിയും തിന്മയുടെ വഴിയും അവന് തിരഞ്ഞെടുക്കാം. അള്ളാഹു മനുഷ്യന് തിരഞ്ഞെടുപ്പിന് അവസരം നൽകാതെ ഇന്ന ഇന്നയാൾ നരകത്തിലാണ് എന്ന് വിധിച്ചാൽ മനുഷ്യൻ പറയുക, എനിക്ക് തിരഞ്ഞെടുക്കാൻ അവസരം നൽകിയിരുന്നെങ്കിൽ ഞാൻ സ്വർഗാവകാശിയായിരുന്നേനെ, ഇത് അനീതിയാണ് എന്നായിരിക്കില്ലേ? ഒരു എഴുത്തുകാരന് നോവലിൻ്റെ അവസാനം അറിയാം എന്നതുകൊണ്ട് കഥ അനാവശ്യമാകുന്നില്ല. കഥയിലെ കഥാപാത്രങ്ങൾ അവരുടെ യാത്രയിലൂടെ തന്നെയാണ് രൂപം കൊള്ളുന്നത്. മനുഷ്യൻ ഈ ലോകത്തിൽ വെറും വിധിക്കായി കാത്തിരിക്കുകയല്ല, രൂപപ്പെടുകയാണ്. ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു, സ്വഭാവം നിർമ്മിക്കപ്പെടുന്നു. വിശ്വാസം, ക്ഷമ, നീതി, ത്യാഗം, സ്നേഹം ഇവ പരീക്ഷണമില്ലാതെ സാർത്ഥകമാകില്ല. ചിലർ വിധി എന്നത് മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പുകളെ അപ്രസക്തമാക്കുന്നു എന്ന് കരുതുന്നു. എല്ലാം എഴുതപ്പെട്ടതാണെങ്കിൽ ഞാൻ എന്തിന് ശ്രമിക്കണം എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ജനിച്ചത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പല്ല, മരണം നിങ്ങളുടെ തിരഞ്ഞെടുപ്പല്ല. പക്ഷേ ആ രണ്ട് അതിരുകൾക്കിടയിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. സത്യം നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാകുന്നു. അതിനാൽ ഉദ്ദേശിക്കുന്നവർ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കുന്നവർ അവിശ്വസിക്കട്ടെ. വിശുദ്ധ ഖുർആൻ അധ്യായം 18:29. അള്ളാഹുവിനെ അറിയാമെങ്കിൽ നരകത്തിൽ പോകുന്നവരെ സൃഷ്ടിച്ചതെന്തിന് എന്ന ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യൻ നിർബന്ധിത ശിക്ഷയുടെ ഇരയല്ല, തിരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിയാണ് എന്ന യാഥാർത്ഥ്യമാണ് പലരും അറിയാതെ പോകുന്നത്. മരണത്തിനപ്പുറം വിളിക്കുന്ന സത്യം. ഈ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരാം. മരണത്തോടെയെല്ലാം അവസാനിക്കുമെങ്കിൽ നാം എന്തിനിവിടെ? മനുഷ്യ മനസ്സിനെ വേട്ടയാടുന്ന ചോദ്യമാണത്. നാം എവിടെ നിന്ന് വന്നു? എന്തിനാണ് ജീവിക്കുന്നത്? എവിടേക്കാണ് മടങ്ങുന്നത്? എന്നീ മൂന്ന് ചോദ്യങ്ങളെയും ഒരുമിച്ചുണർത്തുന്ന ചോദ്യം. ഒരു കാര്യം വ്യക്തമാണ്, മരണത്തെ വെറും ജൈവസംഭവമായി മാത്രം വായിച്ചാൽ ജീവിതത്തിൻ്റെ അർത്ഥം തകർന്നുപോകുന്നു. എന്നാൽ മരണത്തെ ഒരു കവാടമായി വായിക്കുമ്പോൾ ജീവിതം പുതിയ അർത്ഥം പ്രാപിക്കുന്നു. കാരണം മനുഷ്യൻ മരിക്കാനായി മാത്രം ജീവിക്കുന്നില്ല, അവൻ അർത്ഥം തേടിയാണ് ജീവിക്കുന്നത്. ഈ ലോകം പരീക്ഷണമാണെന്ന് ഖുർആൻ പറയുമ്പോൾ അതൊരു കേവലം ദൈവശാസ്ത്ര പ്രസ്താവനയല്ല, മനുഷ്യജീവിതത്തെ വ്യാഖ്യാനിക്കുന്ന താക്കോലാണ്. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ എന്ന് പരീക്ഷിക്കാനായി മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാകുന്നു അവൻ. ഖുർആൻ അധ്യായം 67 വചനം 2. ജീവിതം മാത്രമല്ല മരണവും സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിന് ലക്ഷ്യമുണ്ട്, അർത്ഥമുണ്ട്. അത് യാദൃശ്ചികമല്ല. ഈ ലോകം മാത്രമാണ് എല്ലാമെങ്കിൽ മനസ്സാക്ഷി എന്തിന്? അനീതി കണ്ടാൽ ഉള്ളിൽ കത്തുന്ന നീതിബോധം എന്തിന്? എന്തുകൊണ്ട് മനുഷ്യൻ ശാശ്വതയെ കൊതിക്കുന്നു? ഈ ചോദ്യങ്ങൾ തന്നെ ഒരിടത്തേക്ക് വിരൽ ചൂണ്ടുന്നില്ലേ? മനുഷ്യൻ ഈ ലോകത്തിനു വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവനല്ലെന്നതിലേക്ക്. ഖുർആൻ ചോദിക്കുന്നു, അപ്പോൾ നാം നിങ്ങളെ വൃഥാ സൃഷ്ടിച്ചതാണെന്നും നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ലെന്നും നിങ്ങൾ കണക്കാക്കിയിരിക്കുകയാണോ? വിശുദ്ധ ഖുർആൻ അധ്യായം 23 വചനം 115. അത്യത്ഭുതകരമായ ബോധവും ബുദ്ധിയും സ്നേഹവും ധാർമ്മികതയും സുഖദുഃഖങ്ങളും ത്യാഗവുമൊക്കെ നിറഞ്ഞ ജീവിതം ഒടുവിൽ ശൂന്യതയിൽ വീണ് അവസാനിക്കുമെന്ന് കരുതുകയാണെങ്കിൽ ജീവിതം അർത്ഥശൂന്യമല്ലേ? ഖുർആൻ പറയുന്നു, ആകാശത്തെയും ഭൂമിയെയും അവ രണ്ടിനുമിടയിലുള്ളതിനെയും നാം കളിയാക്കിക്കൊണ്ട് സൃഷ്ടിച്ചതല്ല. ഖുർആൻ അധ്യായം 21 വചനം 16. അതായത് ഈ ജീവിതത്തിന് അർത്ഥമുണ്ട്, ലക്ഷ്യമുണ്ട്, മടക്കമുണ്ട്, കണക്കെടുപ്പുണ്ട്, പ്രതിഫലമുണ്ട്. അതുകൊണ്ട് തന്നെ

0: കാണാൻ പ്രേരിപ്പിക്കുന്നു. അല്ലാഹു സത്യനിഷേധികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അന്ന് സത്യനിഷേധിയോട് പറയപ്പെടും, തീർച്ചയായും നീ ഇതിനെപ്പറ്റി അശ്രദ്ധയിലായിരുന്നു, എന്നാലിപ്പോൾ നിന്നിൽ നിന്ന് നിന്റെ ആ മൂടി നാം നീക്കം ചെയ്തിരിക്കുന്നു. അങ്ങനെ നിന്റെ ദൃഷ്ടി ഇന്ന് മൂർച്ചയുള്ളതാകുന്നു. ഖുർആൻ അധ്യായം 50:22. ഒരു ദിവസം ഈ മറ നീങ്ങും, അന്ന് സംശയങ്ങൾ അവസാനിക്കും.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് റൈഹാൻ ഷഹീദിൻ്റെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടക്കോടിൻ്റെ ശബ്ദത്തോടെ കവർ സ്റ്റോറിയാണ്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു വോയിസ് ഓഫ് പീസ്.
5: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
4: സൂഫിസവും അദ്വൈതവാദവും. വോയിസ് ഓഫ് പീസിൽ നാസർ സ്വലാഹി സംസാരിക്കുന്നു.
6: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. അദ്വൈതമെന്നാൽ രണ്ടല്ലാത്തത് അഥവാ ഒന്നേയുള്ളൂ എന്ന തത്വചിന്തയാണ്. സംസ്കൃതത്തിലെ ആ പ്ലസ് ദ്വൈതം എന്നതിൽ നിന്ന് വന്ന പദമാണത്. ഇന്ത്യൻ ദർശനങ്ങളിൽ, പ്രത്യേകിച്ച് ആദിശങ്കരാചാര്യൻ പ്രചരിപ്പിച്ച അദ്വൈത വേദാന്തത്തിൽ ഇത് പ്രധാനമാണ്. ഞാൻ, നീ, അത്, ഇത് എന്നിവ അന്തിമ സത്യത്തിൽ ഒന്നു തന്നെ. ജീവാത്മാവും പരമാത്മാവും വേറെയില്ല, എല്ലാം ബ്രഹ്മം തന്നെ. അതിന്റെ വിപരീത സിദ്ധാന്തമാണ് ദ്വൈതം, അതായത് ദൈവവും സൃഷ്ടിയും ഒന്നല്ല, രണ്ടാണ് എന്നർത്ഥം. ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ലാഹു ഒരുവനാകുന്നു എന്നുള്ളതാണ്. സൃഷ്ടാവും സൃഷ്ടിയും ഒന്നല്ല. മനുഷ്യനടക്കമുള്ള പ്രപഞ്ചത്തിലെ സകലതും അവന്റെ സൃഷ്ടികൾ മാത്രം. അല്ലാഹു മാത്രമാണ് ഏകൻ. കുൽ ഹുവല്ലാഹു അഹദ്, നബിയെ പറയുക, കാര്യം അല്ലാഹു ഏകനാകുന്നു എന്നതാകുന്നു. അല്ലാഹു സമദ്, അല്ലാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു. ലം യലിദ് വലം യൂലദ്, അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ലതാനും. ഖുർആനിലെ 112-ാം അധ്യായം സൂറത്തുൽ ഇഖ്ലാസിലെ 1-4 സൂക്തങ്ങൾ. ലൈസ കമിസ്ലിഹി ശൈഇൻ വഹുവ സമീഉൽ അലീം, അവന് തുല്യമായി യാതൊന്നും തന്നെ ഇല്ല, അവൻ എല്ലാം കാണുന്നവനും കേൾക്കുന്നവരുമാകുന്നു. ഖുർആനിലെ 42-ാം അധ്യായം സൂറത്തു ഷൂറയിലെ 11-ാം സൂക്തം. ഇസ്ലാമിന്റെ അടിത്തറ ഏകദൈവാരാധനയാണ്. പ്രവാചകന്മാർ പ്രഥമമായും പ്രധാനമായും പ്രബോധനം ചെയ്തതും തൗഹീദ് തന്നെ. പ്രപഞ്ചത്തെയും മനുഷ്യരടക്കമുള്ള എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ ഏകനായ അല്ലാഹു മാത്രമാണ്. അവനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ. അവന് ഉന്നതമായ നാമഗുണവിശേഷണങ്ങളുണ്ട്. അവയെ അർഹിക്കുന്ന വിധത്തിൽ നാം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക, അതാണ് ഏകദൈവാരാധന. എന്നാൽ അല്ലാഹുവിന്റെ രക്ഷകർത്തൃത്വത്തിലോ ആരാധനയിലോ നാമഗുണവിശേഷണങ്ങളിലോ പങ്കാളികളെ സ്വീകരിക്കലാണ് ബഹുദൈവാരാധന അഥവാ ഷിർക്ക്. ബഹുദൈവാരാധന പൊറുക്കപ്പെടാത്ത തിന്മ, വിശ്വാസികളുടെ കർമ്മങ്ങൾ മുഴുവൻ നിഷ്ഫലമാക്കുന്ന ഏറ്റവും വലിയ അധർമ്മം. സ്വർഗം നഷ്ടപ്പെടും, മനഃശാന്തി നഷ്ടപ്പെടും, നരകം അവരുടെ സങ്കേതം. അതുകൊണ്ട് ബഹുദൈവാരാധനയെ ഇസ്ലാം ഏറ്റവും വലിയ തിന്മയായി കാണുന്നു. ഈ ഏറ്റവും വലിയ തിന്മ ഇസ്ലാമിൽ പ്രചരിപ്പിക്കുന്ന ആളുകളാണ് സൂഫികൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരാളുമില്ല, ഈ കലിമത്ത് തൗഹീദിൽ അർത്ഥത്തിൽ മാറ്റം വരുത്തി. ഇതിന്റെ അർത്ഥത്തെ 3 രൂപത്തിലാക്കി സൂഫികൾ മാറ്റി. 1, സാധാരണക്കാരായ 1-ാം ദശക്കാർ മനസ്സിലാക്കേണ്ട അർത്ഥം, അല്ലാഹു അല്ലാതെ സാക്ഷാൽ ആരാധ്യൻ വേറെ ഇല്ല തന്നെ. ഇവിടെ സാക്ഷാൽ ആരാധ്യൻ എന്ന വാക്കിലെ സാക്ഷാൽ എന്ന പദം പ്രാധാന്യമർഹിക്കുന്നു. ആ പദം ചേർത്തില്ലെങ്കിൽ അർത്ഥമാകെ തകിടം മറിയും. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നാകുമല്ലോ അപ്പോൾ അർത്ഥം. സകല ആരാധ്യനും അല്ലാഹുവാണെന്ന് അപ്പോൾ ആശയം വന്നുകൂടും. അതുകൊണ്ടാണ് സാക്ഷാൽ ബിഹക്കിൻ എന്ന ഉപാധി വച്ചത്. സാക്ഷാൽ ആരാധ്യനല്ലാതെ ആരാധിച്ചുകൂടാ എന്നാണർത്ഥം. കലിമക്ക് തസവുഫിന്റെ 1-ാം ദശയിൽ, ഈ ദശയിലാണ് സാധാരണക്കാർ സ്ഥിതി ചെയ്യുന്നത്. അവർക്ക് ഈ അർത്ഥം മാത്രം ഗ്രഹിക്കാനേ തലച്ചോറുള്ളൂ. ഇനി 2-ാം അർത്ഥം, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ലക്ഷ്യമില്ല, ജീവിത ലക്ഷ്യം ഒന്നു മാത്രമേയുള്ളൂ. 3-ാമത്തത്, ലാ മൗജൂദ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ യാതൊന്നും

0: ഇല്ല, ഇതാണ് സമ്പൂർണ്ണ മനുഷ്യരുടെ തൗഹീദ്. കലിമയുടെ സാക്ഷാൽ ആശയവും ഇത് തന്നെ. ഷെയ്ഖ് ബീരാനൌലിപ്പാപ്പയുടെ ദിക്കർ ഓർക്കുക: ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ ലിസാന ഇല്ലല്ലാ, ലാ കല്ല ഇല്ലല്ലാ, ലാ പല്ല ഇല്ലല്ലാ, ലാ മുള്ള ഇല്ലല്ലാ, ലാ മൗജൂദ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. കണ്ണും മൂക്കും നാവും പല്ലും കല്ലും മുള്ളുമൊന്നുമില്ല, ഉള്ളത് അല്ലാഹു മാത്രം. നാം സാധാരണ ചൊല്ലി വരുന്ന റിഫായി റാത്തിബിലെ ഒരു ദിക്കർ ഇതാ: ഹൂ അല്ലാ, ഹൂ ഹൂ അല്ലാ, ഹാ ഹീ ഹൂ ഹും അല്ലാ. അറിയുവിൻ, അവളും അവനും അവരും ആരും തന്നെ ഇല്ല, ഉള്ളത് അല്ലാഹു മാത്രം. ഞാനിത് വായിച്ചിരിക്കുന്നത് വഹ്ദത്തുൽ വുജൂദിൻ്റെ പാത ഷെയ്ഖുന ഖുത്ബുസ്സമാൻ ഫരീദ് ഭാവയുടെ വഹ്ദത്തുൽ മാലയുടെ വ്യാഖ്യാനത്തിൽ നിന്നാണ്. അതായത്, ഹുലൂൽവാദവും അവതാരവാദവും അദ്വൈത സങ്കല്പവും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുകയാണ് സൂഫികൾ ചെയ്യുന്നത്. അവരുടെ ദിക്റുകൾ പരിശോധിച്ചാലും ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടും. സൂഫികളിലെ അറിയപ്പെടുന്ന ഒരാളായ ബിസ്താമി ചൊല്ലുന്നു: സുബ്ഹാനി സുബ്ഹാനി മാ അഅല്ലമു ശൈനി അൽ ജന്നത്തു ലുഖബത്തു സബിയാനി. എന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, എന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. എന്റെ സ്ഥാനം എത്ര മഹത്തരം, സ്വർഗം അത് കുട്ടികളുടെ കളിപ്പാട്ടം മാത്രം. സൃഷ്ടി സൃഷ്ടാവ് എന്നിങ്ങനെ രണ്ടില്ല, രണ്ടും ഒന്നു തന്നെ എന്ന അദ്വൈത ചിന്താഗതി സൂഫിസത്തിൽ വ്യാപകമായി കാണാം. കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു മുരട് മൂർഖൻ പാമ്പ് വരെ അവർക്ക് അല്ലാഹു ആകുന്നു. മനുഷ്യനിലും ഭക്ഷണത്തിലും എല്ലാ വസ്തുക്കളിലും ദൈവം. പന്നി, നായ, മലം, മൂത്രം, കല്ല്, മണ്ണ്, തേള്, മാങ്ങ, ചക്ക, രാജവമ്പാല തുടങ്ങിയ എല്ലാ വസ്തുക്കളിലും ദൈവം. അതുകൊണ്ട് ഒരു സൂഫി റൊട്ടി തിന്നുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ എന്താണ് തിന്നുന്നത് എന്ന് മറ്റൊരു സൂഫി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു: ഇലാഹു യഅ്കുലു ഇലാഹൻ, ഒരു ദൈവം മറ്റൊരു ദൈവത്തെ തിന്നുന്നു. മുഹമ്മദ് ബഹാഉദ്ദീൻ ബൈത്വാരി എന്ന സൂഫി വര്യന്റെ കവിത നമുക്കിവിടെ ഓർക്കുന്നത് നന്നായിരിക്കും: വമൽ കൽബു വൽ ഹിൻസീറു ഇല്ലാ ഇലാഹുന, വമല്ലാഹു ഇല്ലാ റാഹിബും ഫീ കനീസത്തിൻ. നായയും പന്നിയും നമ്മുടെ ദൈവം തന്നെ, അല്ലാഹു എന്ന് പറഞ്ഞാൽ കനീസയിലുള്ള ഒരു പുരോഹിതൻ മാത്രം. ഇസ്ലാമിന്റെ പ്രഥമ സാക്ഷ്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ മറ്റൊരാരാധ്യനില്ല എന്നതാണ്. എന്നാൽ സൂഫികളുടെ പ്രതിജ്ഞാവചനം ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഉള്ളതായി മറ്റൊന്നുമില്ല, അഥവാ ഉള്ളതെല്ലാം അല്ലാഹു ആണെന്നർത്ഥം. ബിദ്അത്തിന്റെ കക്ഷികൾ അവരുടെ റാത്തീബുകളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് ലാ മൗജൂദ ഇല്ലല്ലാഹ്. ഈ അദ്വൈത സിദ്ധാന്തത്തിന് വഹ്ദത്തുൽ വുജൂദ് എന്നാണ് അറബിയിൽ പറയുക. അദ്വൈതവാദത്തിന് വേണ്ടി, അതായത് വഹ്ദത്തുൽ വുജൂദിന് തെളിവുണ്ടാക്കാൻ അവർ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുന്നു. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഹിയാഹു, അല്ലാഹുവിനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു എന്ന വാക്യത്തിന് അല്ലാഹുവിനെയല്ലാതെ നിങ്ങൾ ആരാധിക്കുകയില്ല എന്ന് അല്ലാഹു മനുഷ്യന്റെ സെറ്റിപ്പിൽ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇബ്നു അറബി അതിന് വ്യാഖ്യാനം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏതു വസ്തുവിനെ ആരാധിച്ചാലും എല്ലാ വസ്തുക്കളും അല്ലാഹു ആയതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ തന്നെയാണ് ആരാധിക്കുന്നത്. വിഗ്രഹങ്ങളെ ആരാധിച്ചാലും പശുവിനെ ആരാധിച്ചാലും സർപ്പത്തെ ആരാധിച്ചാലും എന്തിനെ ആരാധിച്ചാലും ആ എല്ലാ ആരാധനകളും അല്ലാഹുവിന് തന്നെയാണ്, അല്ലാഹുവിന് തന്നെയാണെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ വാദം. ഇസ്ലാമിൽ അദ്വൈത സിദ്ധാന്തമുണ്ടാക്കാൻ ശ്രമിച്ച ഇബ്നു അറബി പറയുകയാണ്: ഫലൗലാഹു ലമാ കുന്ന വലൗലാ നഹ്നു മാ കാന. അവൻ, അതായത് അല്ലാഹു, ഉണ്ടായിരുന്നില്ല എങ്കിൽ നാം ഉണ്ടാകുമായിരുന്നില്ല, നാം ഉണ്ടായിരുന്നില്ല എങ്കിൽ അല്ലാഹുവും ഉണ്ടാകുമായിരുന്നില്ല. ഇബ്നു അറബി പറയുന്നു: അർ റബ്ബു ഹക്കുൻ വൽ അബ്ദു ഹക്കുൻ യാ ലൈത ശഅരി മനിൽ മുഖല്ലഫു. അല്ലാഹു യാഥാർത്ഥ്യം തന്നെ, അടിമയും യാഥാർത്ഥ്യം തന്നെ, എങ്കിൽ പിന്നെ ഇവരിൽ ആരാണ് കൽപ്പിക്കപ്പെട്ടവരെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇൻ കുൽത്തു അബ്ദുൻ ഫദാലിക ഹക്കുൻ ഔ കുൽത്തു റബ്ബുൻ അന്നാ യുഖല്ലഫു. അടിമയാണ് കൽപ്പിക്കപ്പെട്ടവൻ എന്നാണ് ഇനി പറയുന്നതെങ്കിൽ അതെങ്ങനെ ശരിയാകും? കാരണം അടിമയും രക്ഷിതാവിനെപ്പോലെ തന്നെ യാഥാർത്ഥ്യമാണല്ലോ. ഇനി രക്ഷിതാവാണ് കൽപ്പിക്കപ്പെട്ടവനെന്ന് പറയുകയാണെങ്കിൽ അതും എങ്ങനെ ശരിയാകും? എന്തുകൊണ്ടെന്നാൽ രക്ഷിതാവ് എങ്ങനെയാണ് കൽപ്പിക്കപ്പെടുക? ഒരു സൂഫി പറഞ്ഞു: അനൽ ഹക്ക്, ഞാനാണ് പരമമായ സത്യം. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അഹം ബ്രഹ്മാസ്മി. അദ്ദേഹം പറഞ്ഞു: മാഫി ജെയ്ബി ഇല്ലല്ലാ, എന്റെ കീശയിലുള്ളതും ദൈവമല്ലാതെ മറ്റൊന്നുമല്ല. ഇബ്നു അറബി പറയുന്നു, അബ്ദുൽ കരീം ജിയലി പറയുന്നത് നോക്കൂ: തന്നെ സ്തുതിച്ചവരുടെ സ്തുതി അല്ലാഹു കേട്ടു എന്ന അർത്ഥത്തിൽ സെമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നത്. അല്ലാഹു കേട്ടു എന്ന് പറയുന്നത് മനുഷ്യനാണ്. വാസ്തവത്തിൽ ആ പ്രയോഗം അല്ലാഹുവിൻ്റേതാണ്. കാരണം കേട്ടു പറയാൻ കേട്ട വ്യക്തിക്കേ സാധിക്കൂ. ഇവിടെ സ്തുതിച്ച മനുഷ്യൻ തന്നെ പറയുന്നു സ്തുതി അല്ലാഹു കേട്ടു എന്ന്. ഇതിൻ്റെ കാരണമെന്ത്? മറുപടി വളരെ വ്യക്തം. ഈ നൃത്തത്തിൽ മനുഷ്യൻ അനശ്വരനായ അല്ലാഹുവിൻ്റെ പ്രതിനിധിയാണ്. വേണമെങ്കിൽ പ്രതിനിധി എന്നതിന് പകരം അല്ലാഹു തന്നെയാണ് എന്ന് അവന് പറയാം. അപ്പോൾ സംശയം തീരുമല്ലോ. അയാൾ അള്ളാഹു ആയാൽ പിന്നെ പറയാമല്ലോ ഞാൻ കേട്ടു എന്ന്. അതായത് ആ മനുഷ്യനിൽ തന്നെയുണ്ട് സൃഷ്ടിയും സൃഷ്ടാവും. തന്നിലെ സൃഷ്ടി സ്തുതിച്ചത് തന്നിൽ തന്നെയുള്ള സൃഷ്ടാവ് കേട്ടു എന്നർത്ഥം. അതോടൊപ്പം തന്നെ രണ്ടവസ്ഥകളിലും ഒന്നേ ഉള്ളുതാനും, ഒന്നിലധികമില്ല. അൽ ഇൻസാനുൽ കാമിൽ, പരിഭാഷ, മൂന്നാം വാള്യം, 298-299 പേജുകൾ. മറ്റൊരു സൂഫി പറയുന്നത് ഇപ്രകാരം: അള്ളാഹുവിൻ്റെ ചൈതന്യം പ്രപഞ്ചങ്ങളിലെ ഓരോ അണുക്കളിലുമുണ്ട്, അത് വിഗ്രഹങ്ങളിലുമുണ്ട്. ആ വീക്ഷണത്തിലൂടെ അവയെ ഇലാഹുകൾ എന്ന് വിളിക്കാവുന്നതാണ്. ആ നിലക്ക് അവയും സാക്ഷാൽ ഇലാഹുകളാണെന്ന് പറയാം. അൽ ഇൻസാനുൽ കാമിൽ, ആ പുസ്തകത്തിൽ നിന്ന് തന്നെ. ഇന്നല്ലദീന അബദു അൽ ഇജല മാ അബദു ഗൈറുള്ള, പശുക്കുട്ടിയെ ആരാധിച്ചവർ അള്ളാഹുവിനെ തന്നെയാണ് ആരാധിച്ചിരിക്കുന്നത്. ഈ ലോകത്ത് വെച്ച് മനുഷ്യന് അള്ളാഹുവിനെ ദർശിക്കാൻ സാധ്യമല്ല. റബ്ബി അരിനി അന്ദുറു ഇലൈക ഖാല ലൻ തറാനി, മുസാനബി അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാൻ നിന്നെ ഒന്ന് നോക്കിക്കാണട്ടെ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നീ എന്നെ കാണുകയില്ല തന്നെ. ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ ആറാഫിലെ 143-ാമത്തെ സൂക്തം. എന്നാൽ സൂഫികൾ ഇഹലോകത്ത് വെച്ച് തന്നെ അള്ളാഹുമായി സംഭാഷണം നടത്തുകയും അവരെ നേരിൽ ദർശിക്കുകയും ചെയ്യുന്നു. ഒരു സംഭവം ഇങ്ങനെ: ഒരിക്കൽ അബൂ തുറാബ് തൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, നീ അബൂ യസീദുൽ ബിസ്താമിയെ കണ്ടുവോ? അയാൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ ദർശിക്കുന്നതിലായിരുന്നു, അയാളെ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ അബൂ തുറാബ് പറഞ്ഞു, നിനക്ക് നാശം, ഇലാഹി ദർശനം നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്തിയോ? അബൂ സൈദുൽ ബിസ്താമിയെ ഒരു പ്രാവശ്യം ദർശിക്കുന്നത് അള്ളാഹുവിനെ 70 പ്രാവശ്യം ദർശിക്കുന്നതിനേക്കാൾ ഉപകാരപ്രദമാണ്. സൂഫി അബൂ സിയാദിൻ്റെ വാക്കുകൾ ഇപ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കും: 30 വർഷം അള്ളാഹു എൻ്റെ കണ്ണാടിയായിരുന്നു, ഇപ്പോൾ ഞാൻ തന്നെയാണ് എനിക്ക് കണ്ണാടി. കാരണം ഞാൻ എന്താണോ ഞാനല്ലാതായി. ഞാനെന്നും നീ എന്നുമുള്ളത് ബഹുദൈവത്വമാണ്. ഇപ്പോൾ ഞാനില്ല, അവനാണുള്ളത്, അവനു തന്നെ കണ്ണാടിയാണ്. ഞാൻ എന്ന സ്വത്വം ഇല്ലാതായിരിക്കുന്നു. ഇസ്ലാം, സൂഫിസം, ജിഹാദ് എന്ന പുസ്തകത്തിൽ നിന്നും. മറ്റൊരു സൂഫി ഫരീദുദ്ദീൻ അത്താർ പറയുന്നു, എന്താണ് ദൈവിക സിംഹാസനം അർശി എന്ന് ചിലർ ബായസീദിനോട് ചോദിച്ചു. ബായസീദ് പറഞ്ഞു, അത് ഞാനാണ്. അർശിൻ്റെ അടിത്തറ എന്താണെന്ന് വീണ്ടും ചോദ്യം ഉയർന്നു. അദ്ദേഹം പറഞ്ഞു, അതും ഞാനാണ്. വീണ്ടും ചോദിക്കപ്പെട്ടു, ലൗഹും പേനയും എന്താണ്? ബായസീദ് പറഞ്ഞു, അതും ഞാൻ തന്നെ. മറ്റൊരിക്കൽ ബായസീദ് പറഞ്ഞു, ഞാനല്ല, ഞാൻ അവനാണ്, അത് ഞാൻ തന്നെയാണ്. ഞാനല്ലാതെ അള്ളാഹുവില്ല, ആരാധന എനിക്കുള്ളതാണ്. അതേ പുസ്തകം. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏകദൈവാരാധനയിൽ വെള്ളം ചേർത്ത് മനുഷ്യനെ ഷിർക്കിലേക്ക് നയിക്കുന്നവരാണ് സൂഫികൾ. സൃഷ്ടിയും സൃഷ്ടാവും രണ്ടാണ്. സൃഷ്ടികൾ മുഴുവൻ അവൻ്റെ അടിമകളാണ്. സൃഷ്ടികൾ ഒരിക്കലും സൃഷ്ടാവിൻ്റെ പദവിയിലേക്ക് ഉയരുകയില്ല. സൃഷ്ടാവ് ഒരിക്കലും സൃഷ്ടികളിലേക്ക് താഴുകയുമില്ല. അള്ളാഹുവിൻ്റെ പുത്രനാണ് ഈസ എന്ന് പറഞ്ഞത് കാരണം ക്രിസ്ത്യാനികളെ ബഹുദൈവാരാധകന്മാരായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ലോകത്തുള്ള എല്ലാറ്റിലും ദൈവത്തെ കാണുന്ന അദ്വൈതവാദം, വഹ്ദത്തുൽ വുജൂദ്, ഇസ്ലാമികമല്ല. ഉസൈർ ഈസ അലൈഹിസ്സലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദ ക്രൈസ്തവർ അള്ളാഹുവിൻ്റെ മേലിൽ കളവ് കെട്ടിപ്പറയുകയാണ് ചെയ്തത് എന്നാണ് ഖുർആൻ പറയുന്നത്. വക്കാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാ, വക്കാലത്തിൽ നസാറ അൽ മസീഹ് ഇബ്നുല്ലാ, ദാലിക ഖൗലഹും ബിഅഫ്വാഹിഹിം യുലാഹിഹൂന ഖൗലല്ലദീന കഫറു മിൻ ഖബ്ൽ ഖാതലഹുമുല്ലാഹ് അന്നാ യുഫക്കൂൻ. ഉസൈർ പ്രവാചകൻ ദൈവപുത്രനാണെന്ന് യഹൂദന്മാർ പറഞ്ഞു, മസീഹ് ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യാനികളും പറഞ്ഞു. അതവരുടെ വായ കൊണ്ടുള്ള വാക്കുമാത്രമാണ്. മുമ്പ് അവിശ്വസിച്ചവരുടെ വാക്കിനെ അവർ അനുകരിക്കുകയാകുന്നു. അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത്? ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 30-ാമത്തെ സൂക്തം. അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുന്നത് പോലും ബഹുദൈവാരാധനയായി പഠിപ്പിക്കുന്ന ഇസ്ലാം ദൈവത്തിൽ ലയിക്കുകയും ദൈവം എല്ലാറ്റിലും അലിഞ്ഞു ചേരുകയും ചെയ്യുന്നു എന്ന ഹുലൂലുവാദവും അദ്വൈതവാദവും അംഗീകരിക്കുന്നില്ല. അത് കടുത്ത ബഹുദൈവാരാധനയാണ്. ഈ ബഹുദൈവാരാധന ഇസ്ലാമിലേക്ക് കടത്തുകൂട്ടാൻ ശ്രമിക്കുന്ന ആന്തരിക ശക്തികളാണ് സൂഫികൾ. ലാ മൗജൂദ ഇല്ലല്ലാ എന്ന അദ്വൈതവാദവും അതിൻ്റെ ആശയങ്ങളും റാത്തീബുകളും മാല മൗലൂദുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അത് ഭക്തിയോടെ ഓതുകയും പഠിക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിനെ ഭയപ്പെടട്ടെ. അള്ളാഹു അല്ലാതെ ഒന്നുമില്ല എന്ന മായാവാദം അദ്വൈതവാദത്തിൻ്റെ സൃഷ്ടി തന്നെ. എന്നാൽ ഇസ്ലാം പ്രപഞ്ചം യാഥാർത്ഥ്യമാണ്, അത് അള്ളാഹു സൃഷ്ടിച്ചതാണ് എന്നാണ് പറയുന്നത്. വമാ ഖലഖ്ന സമാ അവൽ അർള വമാ ബൈനഹുമാ ബാത്തുല ദാലിക ലന്നുല്ലദീന കഫറു. ആകാശവും ഭൂമിയും അവക്കിടയിലുള്ളതും നാം നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. സത്യനിഷേധികളുടെ ധാരണ എത്രയത്? ഖുർആനിലെ 38-ാമത്തെ അധ്യായം 27-ാമത്തെ സൂക്തം. വിശ്വാസികളുടെ പ്രാർത്ഥനയായി പഠിപ്പിച്ച സ്ഥലത്ത് റബ്ബനാമാ ഹലക്ത ഹാദ ബാത്തില, അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല ഈ പ്രപഞ്ചമെന്ന്. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്തു ആലിമ്രാനിലെ 191-ാമത്തെ സൂക്തം. സഹോദരന്മാരെ, ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദിനെ കളങ്കപ്പെടുത്തി ഇസ്ലാമിന്റെ മേലങ്കിയണിഞ്ഞ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് സൂഫികൾ. ഇന്ന് നമ്മുടെ നാടുകളിൽ ഭക്തി പുരസ്കാരം വായിക്കുന്ന മാല മൗലീദുകളും റാത്തീബുകളുമൊക്കെ സൂഫികളുടെ ആശയങ്ങൾ കൊണ്ട് ധന്യമാണ്. അതുകൊണ്ട് ഖുർആനും ഹദീസും മനസ്സിലാക്കുകയും യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തൗഹീദിലേക്ക് തിരിച്ചു വരികയും ചെയ്യുക. അങ്ങനെ യഥാർത്ഥ മുവഹ്ഹിദുകളായി മരണപ്പെടുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, സൂഫിസവും അദ്വൈതവാദവും. സംസാരിച്ചത് നാസർ സ്വലാഹി.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
1: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ആഭരണങ്ങൾ അണിയിക്കപ്പെടുന്നു. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദു സ്വാലിഹീൻ ഇമാം നവവി റഹിമഹുല്ലാ ഫളായിലുകൾ വിശദീകരിക്കുന്നിടത്ത് ബാബു ഫദ്ലിൽ വുദു, അംഗശുദ്ധി വരുത്തുക, വുദു ചെയ്യുക, അതിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അധ്യായത്തിൽ 1025 ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നു തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. വഅൻഹു റളിയല്ലാഹു അൻഹു ഖാല സമിഅതു ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ തബ്ലുഗുൽ ഹില്യതു മിനൽ മുഅ്മിനി ഹൈസു യബ്ലുഗുൽ വുദൂ. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ കൊണ്ടുവന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, സമിഅതു ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കൂട്ടുകാരൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. തബ്ലുഗുൽ ഹില്യതു, ആഭരണങ്ങൾ എത്തുന്നതാണ്, മിനൽ മുഅ്മിനി, സത്യവിശ്വാസിയിൽ നിന്ന്. ഹൈസു യബ്ലുഗുൽ വുദു, വുദു എത്തുന്നിടത്ത്, വുദുവിൻ്റെ അവയവങ്ങൾ അത് കഴുകുന്ന ആ സ്ഥലങ്ങളിൽ ആഭരണങ്ങൾ അണിയിക്കപ്പെടും എന്നുള്ളത്. സഹോദരങ്ങളെ, അൽ വുദൂഉ വത്തുഹാറ മിൻ ഷഅഇറിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ അടയാളങ്ങളാണ്, ഷഅഇറിൽപ്പെട്ടതാണെന്ത് വുദൂ ചെയ്യുക, ശുദ്ധിയാക്കുക എന്നുള്ളത്. വുദൂഇന് അസർ, അതിന് പ്രത്യേകം അടയാളമുണ്ട്. സത്യവിശ്വാസികൾക്ക്, മുസ്ലിമീങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ അത് പ്രത്യേകം വെളിച്ചമായി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചുവല്ലോ. വബിഹി യഅരിഫുഹും അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ ദ ഹൗദിഹി, അവിടുത്തെ ഹൗദിനടുത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിലെ ആളുകളെ പ്രത്യേകം തിരിച്ചറിയപ്പെടുന്നതായ ഈ ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഈ ഒരു കാര്യം ഉണർത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഹദീസിൽ താബിഈയായ അബൂ ഹാസിം ഉൽ അസ്ജായി, അദ്ദേഹം ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ബാക്കിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹുവിന് നമസ്കാരത്തിന് വേണ്ടി വുദു ചെയ്യുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം യഗസുൽ യദൈഹി വദിറാഇഹി ഇലാ യബ്ലുഗൽ ഇബ്തൈനി, കക്ഷം വരെ, അതായത് കൈ മുഴുവനായിക്കൊണ്ടും അദ്ദേഹം മുട്ട് കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം കഴുകുന്നതായിക്കൊണ്ട് മുബാലഗത്തായി ചെയ്യുന്നത് കണ്ടു. വറഗബത്തൻ ഫി ഗുസ്ലി അത്വലി ജുസ്ഇൻ മിന ദിറാഇൻ, കൈമുട്ടിന് മുകളിലായിക്കൊണ്ട് മുഴം കൈ കഴിഞ്ഞിട്ട് ആ കക്ഷം വരേക്കും കഴുകുന്നതായിക്കൊണ്ട് കണ്ടു. അപ്പോൾ അബൂ ഹാസിം ഇങ്ങനെ വുദു ചെയ്യുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അവിടെ പറയുന്നുണ്ട്. യാ ബനി ഫറൂഖ് അൻതും ഹാഉന ഹാദിറൂന തറൗനി. ബനു ഫറൂഖ്, അവർ അജമികളാണ്, അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. നിങ്ങൾ ഇവിടെ ഹാദിറാണ്, നിങ്ങൾ എന്നെ കാണുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താനങ്ങളിൽപ്പെട്ടവരാണ് ഫറൂഖ് എന്നുള്ളത്. വഹുവ അഖൂ ഇസ്മായിൽ വ ഇസ്ഹാഖ് വമീം വലദിഹിൽ അജം. എന്നാൽ അവർ അജമികൾ അഹു ഇസ്മായിൽ വൈസാഖ്, ഇസ്ഹാഖ് ഇസ്മായിൽ എന്നിവരുടെ സഹോദരങ്ങൾ, അതാണ് അജമ്. എന്നിട്ട് അവരോട് അറിയിക്കുന്നുണ്ട് ഇപ്രകാരം വുളു ചെയ്യുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹുന്നു അപ്രകാരം ചെയ്തത് ഖുർറം മുഹജ്ജലീന മിൻ ആസാരിൽ വുളു, വുളുവിൻ്റെ അടയാളം കാരണത്താൽ കൈകാലുകളെല്ലാം വെളുത്തവരായി പ്രകാശിക്കുന്നവരായി മുഖവുമെല്ലാം പ്രകാശിക്കുന്നവരായി വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ടല്ലോ. മാത്രവുമല്ല അതോടൊപ്പം വുളുവിൻ്റെ മറ്റൊരു ശ്രേഷ്ഠതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സമയത്തു ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൂട്ടുകാരൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, തബ്ലുഗുൽ ഹില്യത്തു മിനൽ മുഅ്മിനി ഹൈസു യബ്ലുഗുൽ വുളു, വുളു എത്തുന്നിടത്തെല്ലാം സത്യവിശ്വാസിക്ക് ആഭരണങ്ങൾ എത്തുന്നതാണ്. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസിക്ക് സ്വർഗത്തിൽ ആഭരണങ്ങൾ അണിയിക്കപ്പെടുന്നതാണ്. ഈ ആഭരണങ്ങൾ വുളുവിൻ്റെ അവയവങ്ങൾ വരെ എത്തും, കൈകളിൽ മുട്ടുൾപ്പെടെ അവിടെ വരെയാണല്ലോ വുളു ചെയ്യുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹുന്നു അല്പം കൂടി കയറ്റി കഴുകിയത് ആർക്കെങ്കിലും അപ്രകാരം സാധിക്കുമെങ്കിൽ അപ്രകാരം ചെയ്യട്ടെ എന്ന് പറഞ്ഞല്ലോ. അത് ഈ ശ്രേഷ്ഠതകൾ ലഭിക്കുവാൻ വേണ്ടിയാണ്, കൂടുതൽ ലഭിക്കുവാൻ വേണ്ടി. സ്വർഗത്തിൽ ആ ഒരു ആഭരണങ്ങൾ അണിയിക്കപ്പെടുന്നത് കൂടുതൽ കിട്ടാൻ വേണ്ടി. സഹോദരങ്ങളെ, സത്യവിശ്വാസിക്ക് പ്രത്യേകമായി പരലോകത്ത് ആഖിറത്തിൽ അവർക്ക് നൽകപ്പെടുന്ന സ്ഥാനവും അവർക്ക് ആഭരണങ്ങൾ അണിയിക്കപ്പെടുന്നതിനെ സംബന്ധിച്ചുമെല്ലാം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഇന്നാലാ നുദിയു അജ്റ മൻ അഹ്സന അമല, നിശ്ചയമായും ഈമാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഏറ്റവും നന്നായി പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തുകയില്ല, നാം നഷ്ടപ്പെടുത്തുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. ഉലായിക്കലഹും ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, അവരുടെ താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്നതായ സ്വർഗീയ പൂന്തോപ്പുകളിലായിരിക്കും അവരുണ്ടാവുക. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണത്താലുള്ള വളകൾ അവരെ അണിയിക്കപ്പെടുന്നതാണ്. വയൽബസൂന സിയാമൻ ഖുദ്റൻ സിയാബൻ ഖുദ്റൻ മിൻ സുന്ദുസിൻ വൈസ്തബ്രഖിൻ മുത്തഖീന ഫീഹാ അലൽ അറായിഖ് നിഅമ സവാബു വഹസനത്ത് മുർത്തഫഖ. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് പ്രത്യേകമായി നൽകപ്പെടുന്ന ആ ഒരു ശ്രേഷ്ഠതയെ സംബന്ധിച്ച് വിവരിക്കുന്നുണ്ട്. അവർക്കവിടെ നേരിയതും കട്ടിയുള്ളതുമായ പച്ചപ്പട്ടു വസ്ത്രങ്ങൾ അവർ ധരിക്കുകയും ചെയ്യും. അവിടെ അവർ അലങ്കരിച്ച കട്ടിലുകളിൽ ചാരിയിരുന്ന് വിശ്രമിക്കുന്നവരായിരിക്കും. നിഅമത്ത് സവാബ് വഹസനത്ത് മുർത്തഫഖ, എത്ര വിശിഷ്ടമായ പ്രതിഫലമാണത്, എത്ര ഉത്തമമായ വിശ്രമസ്ഥലമാണത്. അങ്ങനെ സൂറത്തുൽ കഹ്ഫിൽ ആ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അവർക്ക് നൽകപ്പെടുന്നത്. മാത്രമല്ല സൂറത്തുൽ ഹജ്ജിൽ കാണാം, ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാനുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരായ ആളുകളെ പ്രവേശിക്കും സ്വർഗപൂന്തോപ്പുകളിൽ. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിനടിയിലൂടെ അരുവികൾ ഒഴുകുന്നുണ്ടാവും. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുലുഅ, അവിടെ സ്വർണം കൊണ്ടുള്ള വളകൾ മാത്രമല്ല മുത്തുകളും വലിബാസുഹും ഫീഹാ ഹരീർ, പട്ടുവസ്ത്രങ്ങളുമൊക്കെ ധരിപ്പിക്കപ്പെടുന്നതാണ്, അവർക്കുള്ളൊരു ആദരവാണത്. സൂറത്ത് ഫാത്തിറിലെ 33 ഈ വിഷയം ജന്നാതു അദ്നി യദ്ഖുലൂനഹ യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുലുഅ വലിബാസുഹും ഫീഹാ ഹരീർ, ഈ അർത്ഥത്തിൽ തന്നെയുള്ള അവർക്ക് സ്വർണം കൊണ്ടുള്ള വളകൾ അണിയിക്കപ്പെടുന്നതും പ്രത്യേകം മുത്തുകളും അതുപോലെ തന്നെ അവർക്ക് പട്ടുവസ്ത്രങ്ങൾ അണിയിക്കപ്പെടുന്നതുമെല്ലാം ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ച് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നു, അന്നഹു യകൂനു ഫീ യദൈഹിൽ ഹില്യ ഇലാ മാ ഖൽഫൽ മിർഫഖൈൻ, ആ മുട്ടുൾപ്പെടെയുള്ള അതിനു പിറകിലേക്ക് വരെ ആഭരണങ്ങൾ അണിയിക്കപ്പെടുന്നതാണ്. അതായത് അന്നഹ തംതദുൽ ഹില്യ അലാ ദിറാഇഹി ഇലാ മാ വറാഅൽ മിർഫഖ്, മുട്ടിന് മുകളിലേക്ക് വരെ എത്തും. ലിഅന്നൽ വുളുഅ യൻതഹി ബിഗുസ്ലിൽ മിർഫഖൈൻ, രണ്ട് മുട്ട് വരെ ഉൾപ്പെടുന്നതാണ് വുളുവിൻ്റെ സ്ഥലം. അത് ഫതംതദുൽ ഹില്യ ഫീ യദൈഹി ഇലാ നിഹായത്തി മൗദിഉൽ വുളു, വുളുവിൻ്റെ അവയവങ്ങൾ അവസാനിക്കുന്നത് വരെയുള്ള സ്ഥലങ്ങളിൽ ആഭരണങ്ങൾ അണിയിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. സൂറത്തുൽ ഇൻസാനിലും വഹുല്ലു അസാവിറ മിൻ ഫിദ്ദഹ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, അൽ ഹില്യത്തു യൗമൽ ഖിയാമത്തി യുഹല്ല ബിഹർ റിജാലു വന്നിസ, ഈ ആഭരണങ്ങൾ അണിയിക്കപ്പെടുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ടാകും ഖിയാമത്ത് നാളിൽ. മുത്തുകൊണ്ടും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമൊക്കെയുള്ള ആഭരണങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും അണിയുന്നതാണ്. സൂറത്തുൽ ഇൻസാനിൽ അവർക്കവിടെ ധരിപ്പിക്കപ്പെടുന്നതാണ് വെള്ളികൾ കൊണ്ടുള്ള വളകൾ. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുലുഅ, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും മുത്തുകൾ കൊണ്ടൊക്കെയുള്ള ആഭരണങ്ങൾ അവർക്ക് കൂടുതൽ. ഫഹും യുഹല്ലൗന ബിഹാദിഹിൽ അൻവായി സലാസ, മൂന്ന് വിഭാഗം, മൂന്ന് ഇനത്തിൽപ്പെട്ടവയാണ് ആഭരണങ്ങളായി അണിയിക്കുന്നത് എന്ന് പറയപ്പെട്ടിട്ടുള്ളത്. യൽബസുർ റജുലു വൽ മർഅത്തു ഫിൽ ജന്നത്തി ഹുലിയം മിൻ ഹാദിഹിൽ അൻവായി സലാസ, ഈ മൂന്ന് ഇനങ്ങളിൽപ്പെട്ട ആഭരണങ്ങളാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വർഗത്തിൽ അണിയിക്കപ്പെടുന്നത്. ദഹബ് ഫില്ലത്ത് ലുലു, ദഹബ് എന്നത് ഗോൾഡാണ്, സ്വർണമാണ്. ഫില്ലത്ത് സിൽവർ, വെള്ളിയാണ്. ലുലു എന്നുള്ളത് മുത്താണ്, ആ മുത്തുകൊണ്ടുള്ള ലുലു. വലാബുദ്ദ അഞ്ചക്കൂന മൗസൂഫത്തനല വജിഹി അഹ്സുലു ബിഹിൽ ജമാലു അക്സർ വ അക്സർ, കൂടുതൽ കൂടുതൽ ഭംഗി ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ആ രൂപത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടതായ കാര്യങ്ങളാണിത്. ഇവിടെ ആഭരണങ്ങൾ അണിയിക്കപ്പെടുക എന്നുള്ളത് യാതൊരു സംശയവുമില്ലാതെ മനുഷ്യന് ഭംഗി ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഇവിടെ ദുനിയാവിൽ പുരുഷന്മാർക്ക് സ്വർണം നിഷിദ്ധമാക്കിയിരിക്കുന്നു അത് ധരിക്കുന്നത്, പട്ടുവസ്ത്രം ധരിക്കുന്നത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. എന്നാൽ സ്വർഗീയ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പ്രത്യേകമായി കൊണ്ട് ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളുമെല്ലാം ധരിപ്പിക്കുന്നതാണെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക്, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതോരോന്നും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിപ്രകാരം, അള്ളാഹു തീരുമാനിച്ചത് പ്രകാരം, ഹലാലും ഹറാമും ദുനിയാവിലെയും ആഖിറത്തിലെയും കാര്യങ്ങളെല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൈകളിലാണ്, അവൻ്റെ തീരുമാനത്തിലാണ്, അവൻ നിശ്ചയിച്ചതു പ്രകാരമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഈയൊരു ഇബാദത്ത് ചെയ്യുന്ന വുദു എന്ന, അംഗശുദ്ധി വരുത്തുക എന്ന നമസ്കാരത്തിനും മറ്റുമൊക്കെയായി നമ്മൾ ഏത് സമയത്തൊരു വിശ്വാസി വുദു ചെയ്യുന്ന, വുദു ഉള്ള ഒരവസ്ഥയിലാവുക എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അതൊരു ഇബാദത്താണ്. വുദുവിൻ്റെ ഫദീലത്താണ് ഇവിടെ അറിയിക്കുന്നത്. അവർക്ക് ലഭിക്കുന്ന സ്ഥാനവും അവർക്ക് ലഭിക്കുന്നതായ ആദരവും ശ്രേഷ്ഠതയുമാണ്. ഖിയാമത്ത് നാളിൽ ആ അവയവങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്വർഗത്തിൽ അവർക്ക് ആഭരണങ്ങൾ നൽകപ്പെടുന്നു. മഹ്ശറിൽ അവർക്ക് പ്രത്യേകമായി കൊണ്ടുള്ള അവസ്ഥകൾ, ഇതൊക്കെ ഇവിടെ നൽകപ്പെടുന്നത്. നോക്കൂ സഹോദരങ്ങളെ, അതിൻ്റെ ഒരു മഹത്വം അവിടെ അറിയിക്കുന്നത്. അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്തിന് ലഭിക്കുന്ന ശ്രേഷ്ഠത, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രതിഫലങ്ങളെല്ലാം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതിൻ്റെ അഹലുകാരിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല വുദൂഇൻ്റെ ഫദൽ, ശ്രേഷ്ഠത നേടിയെടുക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
4: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ്സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം മനസ്സിലാക്കാറുള്ളത്. ഇന്ന് ആഭരണങ്ങൾ അണിയിക്കപ്പെടുന്നു വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
5: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളികളുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ITജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com, www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏതു മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് അൽ ഇജാബ സംശയനിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. നമ്മോടൊപ്പം ചേരുന്നത് പ്രമുഖരായ പണ്ഡിതന്മാരാണ്.
8: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. സ്ത്രീകൾക്ക് ആർത്തവമുണ്ടാവുകയും 10-20 ദിവസത്തിന് മുകളിൽ അത് കാണുകയും ചെയ്താൽ നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും പാടുണ്ടോ എന്നാണ്.
9: അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്കും അതേപോലുള്ള രോഗഗ്രസ്തരായ സഹോദരിമാർക്കും എത്രയും പെട്ടെന്ന് ശിഫയും പ്രദാനം ചെയ്യുകയും ആരോഗ്യം നിലനിർത്തിക്കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീക്ക് ആർത്തവം ഉണ്ടാവുന്ന ഏറ്റവും കൂടിയ കാലാവധി അത് 15 ദിവസമാണ്. അനഫീമത് മറ്റ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ പ്രസ്തുത വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്തിരിക്കുന്നു. അതിലപ്പുറം രക്തം കണ്ടു കഴിഞ്ഞാൽ അത് ഇസ്തിഹാലത്ത് ബ്ലീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കി ആർത്തവത്തിൽ നിന്നും ഉള്ള കുളി കുളിച്ചതിന് ശേഷം വീണ്ടും രക്തം വന്നാലും ശരി, ഈ ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് നമസ്കാരം, നോമ്പ്, മറ്റ് എല്ലാ കർമ്മങ്ങളും ചെയ്യാവുന്നതാണ്. യാതൊരുവിധ തടസ്സവും ഇല്ല. ഇസ്തിഹാലത്ത് അത് ചില സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു അസുഖമാണ്. ആർത്തവ ബ്ലഡിനപ്പുറം പോകുന്ന ബ്ലഡിനാണ് ഇസ്തിഹാലത്ത് എന്ന് പറയുക.
8: മരിച്ചവരുടെ ആത്മാവ് മൂമിനീൻ്റെ ആത്മാവാണെങ്കിൽ അത് സ്വർഗത്തിലെ കിളികളിൽ പ്രവേശിക്കപ്പെടുമെന്ന് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ ഒരു സംസാരത്തിൽ കേൾക്കുകയുണ്ടായി. അപ്പോൾ വിചാരണയ്ക്ക് ശേഷമല്ലേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ? അപ്പോൾ ബർസഖ് എങ്ങനെയാണ്? ഇതിനെക്കുറിച്ച് ഒരു വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ്.
10: അല്പം വിശദീകരണം ആവശ്യമായിട്ടുള്ള ഒരു മസാലയാണ്. കാരണം മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരെ ബർസഖാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. ആളുകൾക്ക് അവരുടെ കാലശേഷം ബർസഖുണ്ട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരേക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പം ബർസഖിൽ ആത്മാക്കൾ എവിടെയാണ്? പിന്നെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഉള്ള ആത്മാക്കളുടെ അവസ്ഥയും ദേഹത്തിനും ദേഹിക്കും ശരീരത്തിനും ആത്മാവിനും മൂന്ന് ലോകങ്ങളാണ്. ഒന്ന് ദാറുദ്ദുന്യ ഭൗതിക ലോകം, പിന്നെ ദാറുൽ ബർസഖ് മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള ലോകം, പിന്നെ ദാറുൽ ബാസ് വൽ ഖിയാമ അല്ലെങ്കിൽ ദാറുൽ ആഖിറ പരലോകം. ഇതിൽ മരണാനന്തരം രണ്ട് ലോകത്തെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്, ഒന്ന് ബർസഖ് പിന്നൊന്ന് ദാറുൽ ആഖിറ. ആത്മാക്കൾ ഈ ലോകത്ത്, അതായത് ബർസഖിൽ, മരണത്തോടുകൂടി മനുഷ്യരിൽ നിന്ന് മാനം കയറും. മലക്കുകൾ മരണദൂതനോടൊത്ത്, മലക്കുൽ മൗത്തിനോടൊത്ത് വന്ന് മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാക്കളെ മലക്കുൽ മൗത്ത് സ്വീകരിച്ച് മറ്റ് ആത്മാക്കൾക്ക് മറ്റ് മലക്കുകൾക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ മാനം കയറും. അർറൂഹ് ത്വയ്യിബ വിശിഷ്ട ആത്മാക്കളാണ് വാനകവാടം തുറക്കപ്പെട്ട് അവരുടെ ആത്മാക്കളെ ഒല്ലിയീനിൽ രേഖപ്പെടുത്താനും അവിടെ എത്തിക്കാനും അവസരം ഉണ്ടാകുക. ഒല്ലിയീൻ എന്ന് പറയുന്നത് വിശിഷ്ട ആത്മാക്കളുടെ പേര് രേഖപ്പെടുത്തപ്പെടുന്ന സ്ഥലവും വിശിഷ്ട ആത്മാക്കളുടെ ഇടവുമാണ്. എന്നാൽ ആത്മാക്കൾ ദുഷിച്ചതാണ് എങ്കിൽ മലക്കുൽ മൗത്ത് ആ ആത്മാവിനെ എടുത്ത് മറ്റു മലക്കുകൾക്ക് നൽകി ആത്മാക്കളും ആ ആത്മാവുമായിട്ട് മലക്കുകൾ മാനം കയറും. പക്ഷേ വാനകവാടം അവർക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലാ തുഫത്തഹ് ലഹും അബ്വാബു സമാ വലാ യദ്ഖുലൂന അൽജന്ന ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ആകാശകവാടം അവർക്ക് തുറക്കപ്പെടുകയില്ല, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നത് വരെ എന്നാണ്. അപ്പോൾ ലാ തുഫത്തഹ് ലഹും അബ്വാബു സമാ എന്ന് പറഞ്ഞാൽ ഈ ആത്മാക്കൾക്ക്, അശുദ്ധാത്മാക്കൾക്ക് മാനം കയറാൻ അവസരം ഉണ്ടാവില്ല. കവാടം, ആകാശകവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. അതുകൊണ്ട് തന്നെ ആ ആത്മാക്കൾ അവിടെ നിന്ന് മലക്കുകൾ പാതാളത്തിലേക്ക് എറിയും. സിജീൻ എന്ന് പറയുന്നിടത്താണ് ആ ആത്മാക്കൾ രേഖപ്പെടുത്തപ്പെടുക. ആത്മാക്കളുടെ സ്ഥാനവും സിജീനാണ്. അപ്പം മൊത്തത്തിൽ വിശിഷ്ട ആത്മാക്കൾ എല്ലിയീനിലും ദുഷിച്ച ആത്മാക്കൾ സിജീനിലുമാണ്. എന്നാൽ ഈ ബർസഖ് ലോകത്ത് ആത്മാക്കളുടെ പൊതു ഇടം അത് എല്ലിയീനും സിജീനുമാണ് എങ്കിൽ ആത്മാക്കൾ അവർക്ക് പ്രഭാവമുള്ള ലോകമാണ് ദാറുൽ ബർസഖ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ദാറുദ്ദുന്യ ദുന്യവിയായ ലോകത്ത് നമുക്ക് ദേഹവും ദേഹിയുമുണ്ട്. പക്ഷെ വിധികൾ ദേഹത്തിനാണ് കൂടുതൽ, പ്രഭാവം ദേഹത്തിനാണ് കൂടുതൽ, ദേഹിക്കല്ല ആത്മാവിനല്ല. എന്നാൽ ബർസഖിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ അവിടെ ദേഹവും ദേഹിയുമുണ്ട്, പക്ഷേ വിധികൾ ദേഹിക്കാണ് കൂടുതൽ, ആത്മാവിനാണ് കൂടുതൽ, ശരീരത്തിനല്ല. പരലോകത്തേക്ക് അറിയാൽ പിന്നെ ആത്മാവും ശരീരവും ഒരുപോലെയാണ്, ഒന്നിന് ഒന്നിനേക്കാൾ പ്രഭാവം കൂടുതൽ എന്നില്ല, പിന്നെ രണ്ടും ഒരുപോലെ വിധികൾക്ക് വിധേയരാണ് ഇവിടെ പരലോകത്ത് അന്ത്യനാളിന് ശേഷം. അപ്പോൾ ബർസഖിൽ ദേഹി ആത്മാവിനാണ് പ്രഭാവം കൂടുതൽ വിധികളുടെ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ പിന്നെ ആത്മാക്കൾ ഇപ്പോൾ ഖബറുകളിൽ ആത്മാക്കൾ വരും, വിചാരണയ്ക്ക് വരും. അതുകൊണ്ടാണ് ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നത്, മറമാടപ്പെട്ട വ്യക്തിയെ ഇവിടെ അടുക്കൽ നിന്ന് മറമാടിയവർ തിരിഞ്ഞു പോകുമ്പോൾ അവരുടെ ചെരിപ്പടി ശബ്ദം കേൾക്കുമെന്നുള്ളതാണ്, വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ആത്മാവിനെ ഖബറിൽ നൽകുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലിയീനിൽ മാത്രം സ്ഥിരപ്രതിഷ്ഠ നേടില്ല ആത്മാക്കൾ. വിശുദ്ധ ആത്മാക്കളാണ് എങ്കിൽ അവരുടെ ആത്മാക്കൾ പിന്നെ ഖബറിൽ വരുന്നുണ്ട്, ദുഷിച്ച ആത്മാക്കളാണെങ്കിലും ഖബറുകളിൽ അവരുടെ ആത്മാക്കൾ വരുന്നുണ്ട്, കാരണം വിചാരണയ്ക്ക് വിധേയരാകുന്നതിന് വേണ്ടി. അതേപോലെ വിശുദ്ധ ആത്മാക്കൾ അവർ അനുഗ്രഹം ആസ്വദിക്കും അവരുടെ ബർസഖിൽ. അതുകൊണ്ടാണല്ലോ വിചാരണ പൂർത്തിയായ അടക്കപ്പെട്ട വ്യക്തികൾ വിചാരണ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അവർ വിശ്വാസികൾ, ശരിയുത്തരം ബോധനം നൽകപ്പെട്ട് ശരിയുത്തരം പറഞ്ഞവരാണ് എങ്കിൽ മലക്കുകളുടെ പരീക്ഷണത്തിന് അള്ളാഹു പറയില്ലേ, അൻ സദഖ അബ്ദി എൻ്റെ ദാസൻ പറഞ്ഞ സത്യമാണ്, അതുകൊണ്ട് ഫഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന സ്വർഗത്തിലേക്കുള്ള വാതിൽ അവന് തുറന്നിടുക, വ അൽ ബിസുഹു മിനൽ ജന്ന സ്വർഗത്തിലെ വസ്ത്രങ്ങൾ അവനെ ധരിപ്പിക്കുക, ഫയതീഹി മിൻ റൗഹിഹ വ ത്വീബിഹ സ്വർഗീയ പരിമളങ്ങളും സുഗന്ധങ്ങളും അവനിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ അവൻ റബ്ബി അഖിമിസാ എന്നൊക്കെ പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ ആത്മാവുണ്ട് ശരീരത്തിൽ ഈ വിചാരണക്ക് വേളയിൽ, വിചാരണക്കപ്പുറം എന്നുള്ളതാണ്. ദുഷിച്ച ആത്മാവിൻ്റെ വിഷയത്തിലും പറഞ്ഞു, അൻകദബ അബ്ദി, എൻ്റെ ദാസൻ പറഞ്ഞ കളവാണ്. കാരണം മലക്കുകളുടെ ചോദ്യങ്ങൾക്ക്, മൻ റബ്ബുക്കു വമാദീനു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ ലാ അദ്രി എന്നാളെ പറയാം, എനിക്കറിയില്ല എന്ന് അവൻ്റെ കഷ്ടത വിളിച്ചോടി പറയുമ്പോൾ അത് പറഞ്ഞത് കളവാണ് എന്ന് പറഞ്ഞിട്ട് അൽബിസു ലഹു മിനൽ ജ മിനന്നാർ വഫ്തഹു ലഹു ബാബൻ ഇലന്നാർ എന്നൊക്കെ പറഞ്ഞില്ലേ, നരകത്തിലെ ഉടയാടകൾ ധരിപ്പിക്കാനും നരകത്തിലേക്ക് കവാടം തുറക്കാനൊക്കെ പറയും. അപ്പോൾ ഫയത്തി ഹിമിൻ രീഹിഹ വസമൂമിഹ, നരകത്തിലെ ചുടുകാറ്റ് അവനെ തേടി വരും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ ആത്മാവും ഉണ്ട് ശരീരവും ഉണ്ട്, എവിടെ? ഖബറിൽ. ഖബറിൽ പിന്നെ അതേപോലെ ഇപ്പോൾ നമസ്കാരം സമയത്ത്, നിർബന്ധ നമസ്കാര സമയത്ത് കിടന്നുറങ്ങുന്ന വ്യക്തി, ഖുർആൻ സ്വീകരിച്ച് അതിനെ വിഗണിക്കുന്ന വ്യക്തി, അവരുടെ തല ചതച്ചരക്കുന്ന ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത് പറയുന്നുണ്ട്, അത് ബർസഖിലാണ്. അതേപോലെ പിന്നെ വിവസ്ത്രരായ സ്ത്രീ പുരുഷന്മാർ തീ കത്തിയാളുന്ന ഒരു തെന്നൂറിൽ ശിക്ഷിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വ്യഭിചാരികൾ. അതേപോലെ കളവ് പറയുന്ന മനുഷ്യന്മാർ, അവരുടെ വായും മൂക്കും ഒക്കെ ചെന്നിയുടെ ഭാഗത്തേക്ക് പിളർക്കപ്പെടുന്നത് ശിക്ഷിക്കപ്പെടുന്ന രംഗം ബർസഖിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിക്കപ്പെട്ടു. കളവ് പറയുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണത്. അതേപോലെ പലിശ പണക്കാരൻ ചോര നിറഞ്ഞൊഴുകുന്ന, ചെലം നിറഞ്ഞൊഴുകുന്ന ഒരു നദിയിൽ വാ പിളർത്തപ്പെട്ട നിലക്ക് മുങ്ങിത്താഴുന്നത്, കരയോടടുക്കുമ്പോൾ അയാളുടെ വായിലേക്ക് കല്ലിട്ട് അതിലേക്ക് താഴ്ത്തുന്നത്, ബർസഖിൽ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിയെ കണ്ടു. പലിശ പണക്കാരുടെ പലിശ ഏർപ്പാടുകാരാണ്, ആക്കിലൊരു രൂപയാണത് എന്നാണ് പറയപ്പെട്ടത്. പറഞ്ഞു വരുന്നത് ബർസഖിൽ ആത്മാക്കൾ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ വിശുദ്ധരായ ആത്മാക്കളാണ് എങ്കിൽ എള്ളിയീനിലാണ്, ദുഷിച്ച ആത്മാക്കളാണ് എങ്കിൽ സിജ്ജീനിലാണ്. പക്ഷേ അവിടെ ഒരു സ്ഥിരാവസ്ഥയില്ല. പ്രത്യുത ആത്മാക്കൾ അത് രക്ഷ അർഹിക്കുന്നവരാണെങ്കിൽ രക്ഷ നേടുന്നതിന്, ശിക്ഷ അർഹിക്കുന്നവരാണെങ്കിൽ ശിക്ഷയുടെ വൈവിധ്യങ്ങൾ അനുഭവിക്കുന്നതിന് അവക്ക് പല വേദികളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എവിടെ? ദാറുൽ ബർസഖിൽ. ദാറുൽ ബർസഖിൽ. ഇപ്പോൾ വിശുദ്ധ ആത്മാക്കൾ, ഇപ്പം ഷുഹദാക്കൾ, ഷുഹദാക്കൾ അവരുടെ ആത്മാക്കളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർ രക്തസാക്ഷികളാകുമ്പോൾ അവരുടെ ആത്മാക്കളെ പച്ചവർണ്ണത്തിൽ പക്ഷികളുടെ രൂപത്തിൽ നിക്ഷേപിച്ച് സ്വർഗത്തിലേക്ക് പറത്തിവിടുമെന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിൽ അവർ പാറിക്കളിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആത്മാക്കൾ എവിടെയാണ്? ഈ വിധമാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ആത്മാക്കളുടെ ബർസഖിലുള്ള അവസ്ഥയെ വിശദീകരിക്കുന്ന വചനങ്ങൾ ധാരാളം നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ അന്ത്യനാളായാൽ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ പ്രഭാവം ആത്മാവിന് മാത്രമല്ല, പിന്നെ ശരീരത്തിനുമല്ല, പിന്നെ ഒരുപോലെയാണ്. അപ്പോൾ അനുഗ്രഹമാണെങ്കിൽ ആത്മാവും ശരീരവും ഒരുപോലെ രക്ഷ അനുഭവിക്കുന്ന, ശിക്ഷ അനുഭവിക്കുന്ന അവസ്ഥയാണ് പിന്നെ പരലോകത്തുള്ളത്, അന്ത്യനാൾ ഉയർത്തെഴുന്നേൽപ്പിനപ്പുറം ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇതൊരു വിശാലമായിട്ടുള്ള ചോദ്യമാണ്, പല ഭാഗങ്ങളെ സ്പർശിക്കേണ്ടുന്ന ചോദ്യവുമാണ്. മൊത്തത്തിൽ ഒരു ഒരു വിവരണം നൽകിയെന്ന് മാത്രം, അല്ലാഹു ആലം.
8: കിടന്നുകൊണ്ട് ചെറിയ സൂറത്തുകൾ, ഖുർആൻ എന്നിവ ഓതുന്നതിൻ്റെ വിധി എന്താണ്?
11: നിന്നും ഇരുന്നും കിടന്നുകൊണ്ടുമൊക്കെ ഖുർആൻ പാരായണം ചെയ്യാവുന്നതാണ്. അല്ലാഹുവിനെക്കുറിച്ച് ഓർക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദം അലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും പാർശ്വഭാഗങ്ങൾ കടന്നുകൊണ്ടും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുകയും, റബ്ബന മാ ഖലഖത ഹാദ ബാത്തില റബ്ബേ, ഇത് നീ വൃഥാ സൃഷ്ടിച്ചതല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് പറയുകയും ചെയ്യുന്ന ബുദ്ധിമാന്മാരെക്കുറിച്ച് ഖുർആൻ പറയുന്നത്. ഇതുപോലെ തന്നെ ഖുർആൻ ഇരുന്നും കിടന്നും ഒക്കെ ഓതാവുന്നതാണ്. ഖുർആനെ അവമതിക്കുന്ന രൂപത്തിൽ ആകരുത് എന്ന് മാത്രം, കിട്ടുന്ന സമയങ്ങളൊക്കെ ഇബാദത്തുകളിലായി, ദിക്റുകളിലായി, അള്ളാഹുവിനെ ഓർക്കുന്നതിലായി, ഖുർആൻ ഓതുന്നതിലും പഠിക്കുന്നതിലുമായി ശ്രദ്ധ വെക്കുകയാണ് നമ്മൾ വേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
8: ഗർഭിണികളായ സ്ത്രീകളും മുലയൂട്ടുന്ന ഉമ്മമാരും നോമ്പ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു പകരമായി ഫിദിയ കൊടുത്താൽ മതിയോ, അതോ നോമ്പ് വീട്ടേണ്ടതുണ്ടോ എന്നാണ്?
12: ആരോഗ്യമുള്ള, ശുദ്ധിയുള്ള, ബുദ്ധിയുള്ള ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. ഗർഭിണിയായതുകൊണ്ടും മുലപ്പാൽ കൊടുക്കുന്നതുകൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങളെ ഭയപ്പെട്ട് ഒരാൾ നോമ്പ് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ, പൂർണ്ണാരോഗ്യവാനായി തിരിച്ചു വരുന്ന അതുപോലെ തന്നെ കുട്ടിയുടെ ആരോഗ്യത്തിന് നോമ്പ് നോൽക്കൽ പ്രയാസം ഉണ്ടാകാത്ത ഘട്ടം എപ്പോഴാണോ ഉണ്ടാകുന്നത്, ആ സമയത്ത് നഷ്ടപ്പെട്ട നോമ്പുകൾ ഒന്നിച്ച് നോറ്റുവീട്ടുകയാണ് വേണ്ടത്. അല്പാൽപമായും ഒന്നിച്ചുമൊക്കെ നോൽക്കാവുന്നതാണ്, അതിന് മുദ്ദുകൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ മറ്റു പ്രായച്ചിത്തങ്ങളൊന്നുമില്ല. നോമ്പ് നോൽക്കാൻ ആരോഗ്യം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നോൽക്കാതെ ആ നോമ്പിനെ നീട്ടിക്കൊണ്ടുപോകുക എന്നത് അത് ശരിയുമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
8: വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞതിൽ അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലാണ് ആ സമയം എന്ന് പറഞ്ഞതായിക്കോട്ടെ, വിശദീകരിക്കാമോ എന്നാണ്.
12: പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുടെ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സമയമാണ് വെള്ളിയാഴ്ചയിലുള്ള പ്രത്യേക സമയം. ആ സമയത്ത് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനത് ഉത്തരം നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഏതാണ് ആ സമയമെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. പ്രധാനമായും രണ്ട് അഭിപ്രായങ്ങളാണ് പ്രസ്തുത വിഷയത്തിലുള്ളത്. ഒന്ന്, ഇമാം മിമ്പറിൽ ഇരിക്കുന്ന സമയത്താണ് ആ സമയമെന്നും, രണ്ടാമത്തേത് അസർ നമസ്കാരത്തിന് ശേഷം, വെള്ളിയാഴ്ച ദിവസം അസർ നമസ്കാരത്തിന് ശേഷം മഗ്രിബിനിടയിലുള്ള സമയമാണ് ആ സമയമെന്നും ഉള്ളതാണ് പ്രധാനമായിട്ടും ഈ രംഗത്തുള്ള തർക്കങ്ങൾ. അതിൽ അസറിന് ശേഷം മഗ്രിബ് വരെയുള്ള സമയത്താണ് അത് എന്ന നിലപാടാണ് പ്രബലമായി അറിയപ്പെട്ട നിലപാട് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രണ്ട് സമയങ്ങളിലും ആത്മാർത്ഥമായ അള്ളാഹുവിനോട് ഹലാലായ ഏത് കാര്യവും നമുക്ക് തേടാവുന്നതാണ്, അള്ളാഹു അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു അലം.
8: തറാവി നിസ്കാരത്തിന് ശേഷം വിത്ര് നിസ്കരിക്കാതെ നിർത്തി തഹജ്ജുദിന് ശേഷം നിസ്കരിക്കുന്നതാണോ നല്ലത് എന്നാണ്.
13: ഇവിടെ നമുക്ക് പറയാനുള്ളത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പണ്ഡിതന്മാർ ഇമാമിനെ പിരിയാതെ പൂർണ്ണമായും വിത്രടക്കം ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കണം എന്ന് പറയുന്നത്. ഒന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമ ജുഇലൽ ഇമാമു ലിയുഅ്തമ്മ ബിഹി. ഇമാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഫോളോ ചെയ്യപ്പെടാൻ വേണ്ടിയാണ്, പിന്തുടരപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു ഇമാമിൻ്റെ പിറകിൽ നമസ്കരിക്കുമ്പോൾ ആ ഇമാം ആ നമസ്കാരത്തിൽ നിന്ന് പിരിയുന്നതുവരെ അദ്ദേഹത്തെ പിന്തുടരുക എന്നതാണ് മൗമൂമീങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സല്ല മഅൽ ഇമാമി ഹത്താ യൻസറിഫ് കുതിബ ലഹു ഖിയാമു ലൈല. രാത്രി നമസ്കാരം ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായും നമസ്കരിക്കുന്ന ഒരാൾക്ക്, ഇമാം പിരിയുന്നതുവരെ ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുന്ന ഒരാൾക്ക് ഖിയാമുല്ലൈൽ നമസ്കാരം പരിപൂർണമായും അതിൻ്റെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇമാമിനെ പിരിയാതെ പൂർണ്ണമായും വിത്രടക്കം ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കണം, അതാണ് സുന്നത്തിനോട് ഏറ്റവും യോജിച്ചത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ എട്ട് റക്അത്ത് കഴിഞ്ഞ് ഇമാമിനെ പിരിയാതെ വിത്രുകൂടി ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുകയാണ് വേണ്ടത്. അതാണ് സുന്നത്തിനോട് ഏറ്റവും യോജിച്ചത്. എന്നാൽ ഇമാമിനെ പിരിഞ്ഞു എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നമസ്കാരം ബാത്തിലാണ് എന്ന് പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല. എന്നാൽ പരിപൂർണമായ പ്രതിഫലത്തിലുള്ള കുറവ് സംഭവിച്ചേക്കാം എന്ന് മാത്രമാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അത്തരം സാഹചര്യത്തിൽ ജനങ്ങളോട് പറയാനുള്ളത്, അവർ ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായും നമസ്കരിക്കട്ടെ. ഇനി വീട്ടിൽ വന്ന് ഭാര്യയ്ക്ക് കൂടി ഇമാമായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് റക്കായത്തുകളായി ഭാര്യയ്ക്ക് ഇമാമായി നമ്മൾക്ക് നമസ്കരിക്കാം. വിത്ര് രണ്ട് തവണ നമസ്കരിക്കാതിരുന്നാൽ മതി, വിത്ര് ഭാര്യ ഒറ്റയ്ക്ക് നമസ്കരിക്കട്ടെ. അതല്ലാതെ ഭാര്യയ്ക്ക് വേണ്ടി ഇമാമായി നിൽക്കുന്നതിന് വിരോധമില്ല. പക്ഷേ ആ വ്യക്തി ഈ രണ്ട് റക്കായത്തായിട്ടാണ് നമസ്കരിക്കേണ്ടത്. വിത്ര് രണ്ട് തവണ നമസ്കരിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അത് ഭാര്യ ഒറ്റയ്ക്ക് തന്നെ നമസ്കരിക്കട്ടെ. ഇതാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുവാൻ കാരണമായി തീരുന്ന പ്രവൃത്തി എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ.
8: ജ്വല്ലറിയിൽ സ്വർണം നൽകി ഷെയർ കൂടിയിട്ടുണ്ട്. കച്ചവടത്തിനനുസരിച്ച് മാസം റിട്ടേൺ നൽകാറുണ്ട്. ഇവിടെ സക്കാത്ത് കൊടുക്കേണ്ടത് കിട്ടുന്ന ലാഭത്തിനനുസരിച്ചാണോ അതോ സ്വർണത്തിന്റെ കണക്കനുസരിച്ചാണോ അതോ രണ്ടിനും സക്കാത്തുണ്ടോ എന്നാണ്.
9: ഇത്തരം ബിസിനസ്സിന്റെ ഹലാല് ഹറാമുകളെക്കുറിച്ച് ഏതായിരുന്നാലും ഇപ്പോൾ സൂചിപ്പിക്കുന്നില്ല. സക്കാത്ത് കൊടുക്കുമ്പോൾ അത് ഈ ഒരു നിക്ഷേപത്തിന് മാത്രമല്ല, സക്കാത്ത് കൊടുക്കുന്ന കച്ചവടത്തിനാകട്ടെ അല്ലെങ്കിൽ മറ്റു സമ്പത്തിനാകട്ടെ സ്വർണത്തിനാകട്ടെ, സക്കാത്ത് കൊടുക്കുമ്പോൾ 10.5 പവനിൽ കൂടുതലുള്ള വസ്തുക്കൾക്കല്ല, എത്രയാണോ അയാളുടെ സ്വർണമായി ഉള്ളത്, ഇത് സ്വർണം ബിസിനസ്സിൽ ആണ് ചേർത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ആ പാർട്ണർഷിപ്പിൽ മൊത്തം എത്ര സംഖ്യയുടെ സ്വർണമുണ്ട് അല്ലെങ്കിൽ എത്ര പവൻ സ്വർണമുണ്ട് അതിൻ്റെ മൊത്തത്തിലുള്ള സക്കാത്താണ് കൊടുക്കേണ്ടത്. ബിസിനസ് ആകുമ്പോൾ, പാർട്ണർഷിപ്പ് ആകുമ്പോൾ സ്വാഭാവികമായും അതിനേറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, അത് സ്വർണത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ കാശിൻ്റെ രൂപത്തിലോ മൊത്തത്തിൽ ഉള്ളതിൻ്റെ സക്കാത്താണ് കൊടുക്കേണ്ടത്.
8: ചോദ്യം ഇതാണ്, നമ്മൾ ശരീരം ശുദ്ധിയാവാൻ വേണ്ടി കുളിച്ചാൽ നിസ്കരിക്കുന്നതിന് പിന്നീട് ബോധം എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ്.
3: ആദ്യം നമ്മൾ കുളിക്കുന്ന സമയത്ത് വുളുവെടുത്താൽ അത് മതിയോ നമസ്കരിക്കാൻ എന്നതാണ്. ഇവിടെ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് കുളി നിർബന്ധ കുളികളുണ്ട്, സുന്നത്തായ കുളികളുണ്ട്, അതേപോലെ തന്നെ അനുവദനീയമായ കുളിയുണ്ട്. ഇതിൽ നിർബന്ധ കുളിയായ ജനാബത്ത്, അതേപോലെ തന്നെ സ്ത്രീകൾ അശുദ്ധിയായ ശേഷം അതിൽ നിന്ന് വിരമിച്ച് കുളിക്കുന്ന, പ്രസവശേഷം അശുദ്ധിയിൽ നിന്ന് നീങ്ങിയ ശേഷം കുളിക്കുന്ന കുളി, ഇത്തരം കുളികളുടെയൊക്കെ സന്ദർഭത്തിൽ അതിന് ഇസ്ലാം ഒരു രൂപം പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം തൻ്റെ ഗുഹ്യസ്ഥാനം ശരിയായി കഴുകുക, അതിനുശേഷം വുളുവെടുക്കുക, അതിനുശേഷം ശരീരത്തിലെ മറ്റു ഭാഗങ്ങളൊക്കെ കഴുകുക, ഈ ഒരു തർത്തീബോടു കൂടിയാണ് കുളിക്കുന്നത് എങ്കിൽ ആ കുളി തന്നെ മതി. വുളുവിനും അതേപോലെ തന്നെ വലിയ അശുദ്ധി നീങ്ങാനും. എന്നാൽ സുന്നത്തായ കുളികളോ, അതുപോലെ തന്നെ നമ്മൾ ശരീരത്തിൽ അഴുക്കോ മറ്റോ ഉണ്ടായി ശരീരം തണുപ്പിക്കാനോ ഒരാശ്വാസത്തിനോ വേണ്ടി കുളിക്കുന്ന സാധാരണ കുളിയോ, ഈ രൂപത്തിലുള്ള കുളികളാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നിയ്യത്തുകൊണ്ട് മാത്രം നമസ്കരിക്കാൻ അത് പറ്റില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയുന്നത്. അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. എങ്കിലും കൂടുതൽ സൂക്ഷ്മമായ അഭിപ്രായം, ആ ഉളു അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നിയ്യത്ത് ഉണ്ടായാൽ പോരാ, കുളിയോടൊപ്പമുള്ള ഒരു നിയ്യത്ത് പോരാ. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ കുളിക്കുമ്പോൾ ആ കുളി ഇത് ഉളുവിനു കൂടി പകരമായിട്ടുള്ള കുളിയാണ് എന്ന നിലയ്ക്കൊരു നിയ്യത്ത് വെച്ചാൽ മതിയാകില്ല എന്നാണ് പണ്ഡിതന്മാരിൽ ചിലരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്, വുളു അതിൽ ഓരോ അവയവങ്ങളും ഒന്നിനു ശേഷം ഒന്ന് എന്നുള്ള, ആദ്യം ഇന്നത് പിന്നീട് ഇന്നത് എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള ഒരു തർത്തീബും മൂവാലാത്തും, ഇത് കുളിക്കുമ്പോഴുണ്ടാകുന്നില്ല. നമ്മൾ ചിലപ്പോൾ തല കഴുകും, ചിലപ്പോൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗം കഴുകും, ഇന്നതിന് ശേഷം ഇന്നത് എന്ന നിലക്ക് വരുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില പണ്ഡിതന്മാർ നെയ്യത്തോടുകൂടി വെള്ളത്തിൽ മുങ്ങുകയാണെങ്കിൽ ആ മുങ്ങൽ തന്നെ മതി ഉളുവിനും, അതേപോലെ തന്നെ വലിയ ശുദ്ധിയുള്ള അവസ്ഥയിലാണെങ്കിൽ ആ കുളിക്കും പകരമായിട്ട് അത് മതി എന്ന് പറയുന്നുണ്ട്. കാരണം ശരീരത്തിലെല്ലാ ഭാഗവും നനയുന്നുണ്ട്, ഒരേ സമയം നനയുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് മതി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. കൂടുതൽ സൂക്ഷ്മത ആണ് ഈ വിഷയങ്ങളിൽ നമുക്ക് എടുക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതുകൊണ്ട് നിർബന്ധ കുളിയാണ് എങ്കിൽ ആ കുളിയുടെ കൂടെ തന്നെ
14: വുളുവും നമുക്ക് ലഭിക്കും. ചെറിയ അശുദ്ധി വലിയ അശുദ്ധിയുടെ ഉള്ളിൽ ഉൾപ്പെടും. അതുകൊണ്ട് വലിയ അശുദ്ധി നീങ്ങുമ്പോൾ ചെറിയ അശുദ്ധിയും നീങ്ങും. എന്നാൽ മറ്റുള്ള കുളികളോടൊപ്പമാണ് എങ്കിൽ അതിന് പ്രത്യേകമായി നമസ്കരിക്കാൻ വുളു എടുക്കുക തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വല്ലാഹു അഅലം.
4: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകുകയായിരുന്നു ഇന്നത്തെ ഈ പ്രോഗ്രാമിലൂടെ.
2: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. വിവിധ അവസരങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പീസ് റേഡിയോ ദിശ. കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം, അപേക്ഷ 26 വരെ. വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
15: കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം, അപേക്ഷ 26 വരെ. കേരളത്തിലെ AICTE അംഗീകാരമുള്ള കോളേജുകൾ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. ഈ കോഴ്സിന്റെ പ്രവേശനത്തിനായുള്ള കേരള ഹോട്ടൽ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് May 26 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 1300 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടിക വിഭാഗത്തിന് 650 രൂപ. May 25 വരെയെ അപേക്ഷാ ഫീസ് അടയ്ക്കാനാകൂ. 12-ാം ക്ലാസ് വിജയമാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം പിന്നീട് നൽകും. പ്രവേശന പരീക്ഷ OMR അധിഷ്ഠിത പരീക്ഷയ്ക്ക് 1.5 മണിക്കൂർ ദൈർഘ്യമുണ്ട്. ആകെ 90 ചോദ്യങ്ങൾ. മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, പൊതുവിജ്ഞാനം എന്നിവയിൽ നിന്ന് 20 ചോദ്യങ്ങൾ വീതവും ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്ന് 30 ചോദ്യവുമായിരിക്കും. കേന്ദ്രീകൃത അലോട്ട്മെന്റ്, പ്രവേശന പരീക്ഷയിലെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കോളേജുകളിലെ സർക്കാർ സീറ്റുകളിലേക്ക് LBS കേന്ദ്രീകൃത അലോട്ട്മെന്റ് നടത്തും. റാങ്ക് പട്ടികയിൽ ഇടം നേടുന്നവർക്ക് ഓപ്ഷനുകൾ നൽകാൻ അവസരം ലഭിക്കും. കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം, അപേക്ഷ 26 വരെ സ്വീകരിക്കും. സന്ദർശിക്കാം IBScenter.kerala.gov.in.
16: റഷ്യക്കെതിരെ യുദ്ധത്തിനൊരുങ്ങിയ ബ്രിട്ടൻ രാജ്യത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ വിളിച്ചു വരുത്തണം. എന്നിട്ട് റഷ്യക്കെതിരെ ഒരു ജൈവായുധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അങ്ങനെ അതിനദ്ദേഹം തയ്യാറാകുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ 3-4 തലമുറക്ക് ജീവിക്കാൻ വേണ്ട സമ്പത്ത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇത് കേട്ട ഉടനെ അദ്ദേഹം പ്രസിഡന്റിനൊരു കത്ത് എഴുതാണ്. ഉറുമ്പുകൾ മാളത്തിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഉറുമ്പുകൾ അവരുടെ ശരീരഭാരത്തേക്കാൾ കൂടുതലുള്ളത് വഹിച്ചു കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് അവരുടെ വീടുകളിൽ, ഉറുമ്പിൻ്റെ വാസസ്ഥലങ്ങളിൽ അതെത്തുമ്പോഴേക്കും അതിൻ്റെ ദൂരം ചെറുതായിരിക്കും. ഒരു ഉറുമ്പിന് കടന്നു പോകാൻ പറ്റുന്ന ദൂരമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇതുവരെ കൊണ്ടുവന്ന ഭക്ഷണം അതിനേക്കാൾ വലുതുള്ളതൊന്നും അതിന് കൊണ്ടുപോകാൻ കഴിയില്ല. അതവിടെ വെച്ചിട്ട് പിന്നെ പോവാണ്. എന്നതുപോലെ എനിക്ക് 4 തലമുറക്കല്ല, ഈ ജീവിതത്തിൽ എനിക്ക് ഞാൻ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുത്തുന്ന അത്തരമൊരു പ്രവർത്തനത്തിന് എനിക്ക് ആവശ്യമില്ല, ഞാനതിന് തയ്യാറല്ല എന്ന് അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു. ആ ശാസ്ത്രജ്ഞന്റെ പേരാണ് മൈക്കൽ ഫാരഡേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ കുറേ ചിന്തിക്കേണ്ടതായൊരു കാര്യം പറയുന്നുണ്ട്. ഏതൊരു ആഘോഷത്തിനും ഒരു ആഘോഷ പിറ്റേന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് ആഘോഷങ്ങളൊന്നുമില്ല. കല്യാണപ്പിറ്റേന്ന് കല്യാണത്തിൻ്റെ രസങ്ങളില്ലാത്തതുപോലെ ഇങ്ങനെ ഒരു ആഘോഷ പിറ്റേന്ന് ഈ ആയുസിനുണ്ടെന്ന് നമ്മളെ മനുഷ്യന്. ഓട്ടങ്ങളെല്ലാം ക്ഷീണത്തോടെ തീരുന്ന നേരമാണത്. വലിയ രോഗങ്ങൾ പിടിപെട്ട മനുഷ്യരെ കണ്ടിട്ടില്ലേ? എത്രമാത്രം വിനയവും താഴ്മയുമാണ് ആ മനുഷ്യർക്ക്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇത്രയുള്ളൂ, അവരിപ്പോൾ ആഘോഷപ്പിറ്റേ നിന്നെ തൊട്ടരികിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം.

0: കാഴ്ചപ്പാടിൽ കുറച്ച് പിന്നെ എന്താ പറയുക, ഒരു മാനുഷികമായി അവൻ്റെ ശരിക്കും അവൻ്റെ ബുദ്ധി തന്നെ അവനോട് പറയുന്ന കാര്യമാണത്.
1: വിളിച്ചുണ്ടാക്കിയിട്ട്
0: കാര്യമൊന്നുമില്ല, കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് പൊതുവെ പറയുന്ന കാര്യം. പക്ഷെ പലപ്പോഴും അത് മനുഷ്യൻ മറന്നു പോകുന്നു എന്നാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ മക്കയുടെ തീരത്ത് സംസം എന്ന മഹാത്ഭുതത്തെക്കുറിച്ച് വിശദമാക്കിക്കൊണ്ട് നമ്മോട് സംസാരിക്കുന്നു ത്വൽഹത്ത് സലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വ ഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയന ഹബീബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹമുള്ള ശ്രോതാക്കളെ, സംസം വെള്ളത്തിൻ്റെ പ്രാധാന്യവും മഹത്വവുമാണ് ഇൻഷാ അല്ലാ നമുക്ക് വിശദീകരിക്കാനുള്ളത്. സംസം വെള്ളം കാണാത്തവരും കുടിക്കാത്തവരുമായി നമ്മിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. എന്താണ് മാ ഉ സംസം, സംസം വെള്ളം എന്നത്? മക്കയിലെ മസ്ജിദുൽ ഹറമിൽ കഅബയുടെ 38 മുഴം അകലെ സ്ഥിതി ചെയ്യുന്ന കിണറിലെ അത്ഭുത വെള്ളമാണ് മാ ഉ സംസം. ഹജറുൽ അസ്വദിൻ്റെ കിഴക്കും മഖാമു ഇബ്രാഹിമിൻ്റെ തെക്കുമായാണ് പ്രസ്തുത കിണർ സ്ഥിതി ചെയ്യുന്നത്. സംസം വെള്ളത്തിൻ്റെ തുടക്കം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം വായിക്കുന്ന നമ്മളെല്ലാവരും പലതവണ കേട്ടവരായിരിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഭാര്യയെയും പിഞ്ചോമനെയും മക്കയിലെ ആൾപ്പാർപ്പില്ലാത്ത താഴ്വരയിൽ ആക്കുകയും കുഞ്ഞിന് വെള്ളത്തിന് ദാഹിച്ച് കരഞ്ഞപ്പോൾ മാതാവ് എല്ലാ സ്ഥലങ്ങളിലേക്കും പോയി നോക്കുകയും ചെയ്തു. ആദ്യം സഫയിൽ ചെന്ന് നോക്കുന്നു, അവിടെ ആരും സഹായിക്കാനില്ല, ഒരു വെള്ളവും കണ്ടെത്താനാകുന്നില്ല. വീണ്ടും കുട്ടിയെ കിടത്തിയ സ്ഥലത്തേക്ക് തന്നെ ഓടിവരുന്നു. പിന്നീട് മർവയിലേക്ക് ഓടിച്ചെന്ന് നോക്കുന്നു, ആ മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴും ആരെയും കാണുന്നില്ല, വെള്ളമോ തണലോ ഒന്നും തന്നെ അവിടെ ലഭിക്കുന്നില്ല. ഇത് പലതവണ ആവർത്തിക്കുകയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം മുലകുടി പ്രായത്തിലുള്ള ആ സമയത്ത് കരഞ്ഞ് വെള്ളത്തിനു വേണ്ടി അപേക്ഷിച്ചപ്പോൾ മാതാവ് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വിധി എന്നോണം മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വിളി കേട്ടെത്തുകയും തൻ്റെ ചിറകുകൊണ്ട് അവിടെ വെള്ളം കുഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആ വെള്ളം ഒഴുകിപ്പോകുന്നത് കണ്ട് കെട്ടി നിർത്തുകയും പാനപാത്രത്തിൽ നിറക്കുകയും ആ വെള്ളം കുഞ്ഞിന് കൊടുക്കുകയും ചെയ്ത് ചരിത്രത്തിലെ അത്ഭുത കിണറായി അത് മാറുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി, റഹിമല്ലാഹു ഉമ്മ ഇസ്മായിൽ ലൗ തുരികത് സംസം ഔ ഖാല ലം ലം തഗരിഖ് ഫിൽ മിനൽ മാ ഔ ഖാല ലം തഗരിഫ് മിനൽ മാ ലകാനത് സംസം ഉഐന മഈന. ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത പ്രസ്തുത ഹദീസിൽ നമുക്ക് കാണാം, റഹിമല്ലാഹു ഉമ്മ ഇസ്മായിൽ, ഇസ്മായിൽ നബിയുടെ ഉമ്മാക്ക് അഥവാ ഹാജറ ബീവിക്ക് അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ, ലൗ തുരിക്കത്ത് സംസം, ആ വെള്ളം ഒഴുകിപ്പോകുന്നത് അനുവദിച്ചിരുന്നുവെങ്കിൽ, ഔക്കാല ലം ലൗ ലം തഗ്രിഫ് മിനൽ മാ, അതല്ലെങ്കിൽ ആ പാനപാത്രത്തിൽ ആ വെള്ളം സൂക്ഷിച്ച് ആ വെള്ളം കെട്ടി നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ലക്കാനത്ത് സംസം ഉഐന മഈന, ഒഴുകിപ്പോകുന്ന ഒരു സാധാരണ വെള്ളമായി സംസം മാറുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അന്ന് സംസം വെള്ളം അവിടെ ഉറപൊട്ടി ഒഴുകിയതോടുകൂടി ചരിത്രം ഗതിമാറി ഒഴുകുകയായിരുന്നു. മൃഗങ്ങളും പക്ഷികളുമില്ലാത്ത, മനുഷ്യരും മരങ്ങളുമില്ലാത്ത, തണലും തണ്ണീരുമില്ലാത്ത ശൂന്യതാഴ്വരയിൽ, ആ മരുഭൂമിയിൽ

0: മനുഷ്യഹൃദയത്തെ മാടിവിളിക്കുന്ന സന്ദർശന കേന്ദ്രമായി അത് മാറിയത് സംസം വെള്ളത്തിൻ്റെ തുടക്കത്തോടുകൂടിയായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വെള്ളം തളം കെട്ടി നിൽക്കുന്നിടത്ത് പക്ഷികൾ വരാൻ തുടങ്ങി. അതിലൂടെ പോകുന്ന യാത്രക്കാർ ആ സ്ഥലം വന്ന് സന്ദർശിക്കാൻ തുടങ്ങി. ആവശ്യമുള്ള വെള്ളം അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങി. അതോടുകൂടിയാണ് മക്ക താഴ്വരയിൽ ആൾപ്പാർപ്പുണ്ടായി തുടങ്ങിയത് എന്ന് ചരിത്രം നമ്മെ അറിയിക്കുന്നു. ഇന്ന് വിശ്വാസികളുടെ പ്രഭവ കേന്ദ്രമായി മാറിയ, സന്ദർശന കേന്ദ്രമായി മാറിയ പുണ്യപ്രദേശമായി മക്ക താഴ്വര മാറിയതിനും സംസം വെള്ളം നിമിത്തമായിട്ടുണ്ട് എന്നർത്ഥം. സഹോദരങ്ങളെ, സംസം കിണർ 30 മീറ്റർ മാത്രം ആഴമുള്ളതാണെങ്കിലും ഇന്ന് സെക്കൻഡിൽ 1.5 ലക്ഷം ലിറ്റർ വെള്ളമാണ് അതിൽ നിന്ന് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസം വെള്ളത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും പഠിപ്പിക്കുന്ന ധാരാളം അധ്യാപനങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സംസം കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കഴുകി വൃത്തിയാക്കിയത് എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 2 പ്രാവശ്യം നെഞ്ചു പിളർത്തിയ സംഭവമുണ്ടായിട്ടുണ്ട്. ഒന്ന്, നുബൂവത്തിന് മുമ്പ് വളരെ ചെറുപ്പത്തിൽ കൂട്ടുകാരോടൊപ്പം ആടിനെ മേച്ച് നടന്നിരുന്ന വേളയിൽ. മറ്റൊന്ന്, നുബൂവത്തിന് ശേഷം മിഅ്റാജ് വേളയിൽ. ഇങ്ങനെ 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചു പിളർത്തി ഹൃദയം കഴുകിയത് സംസം വെള്ളം കൊണ്ടായിരുന്നു എന്നാണ് സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അബൂദർ റളിയല്ലാഹുവിനു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ മക്കയിലായിരുന്നപ്പോൾ വീടിൻ്റെ മേൽക്കൂര തുറന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വരികയും എൻ്റെ നെഞ്ച് പിളർക്കുകയും ചെയ്തു. പിന്നീട് സംസം വെള്ളം കൊണ്ട് അത് കഴുകി വൃത്തിയാക്കുകയും ഒരു സ്വർണത്തളിക നിറയെ വിശ്വാസവും തത്വജ്ഞാനവും കൊണ്ട് അത് എൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ വെച്ചു തരികയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. സംസം വെള്ളത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സംസം വെള്ളം ദാഹിക്കുന്നവന് ദാഹശമനവും വിശക്കുന്നവന് ഭക്ഷണവും രോഗമനുഭവിക്കുന്നവന് ശമനവുമാണ് എന്നത്. ഹദീസിൽ നമുക്ക് കാണാം, ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർളി മാഉ സംസം, ഭൂമുഖത്ത് ഏറ്റവും നല്ല പാനീയം സംസം വെള്ളമാണ്. ഫീഹി തുആമു മിനത്തുഅം, അത് ഭക്ഷിക്കുന്നവൻ്റെ ഭക്ഷണവും. വശിഫാഉ മിനസുഖും, രോഗത്തിനുള്ള ശമനവുമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇമാം ഇബ്നു മാജ ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരമാണ്, അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു യഖൂൽ സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാഉ സംസം ലിമാ ശുരിബലഹ്, സംസം വെള്ളം എന്തിനു വേണ്ടി കുടിക്കുന്നുവോ അതിനുള്ളതാണ് എന്നാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ, സംസം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഹദീസ് വിജ്ഞാനത്തിൽ ആഴത്തിൽ പഠിക്കാൻ തൗഫീഖ് നൽകണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നും, ആ പ്രാർത്ഥനയുടെ ഫലമായാണ് അദ്ദേഹം അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനായത് എന്നും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രവുമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നഹാ മുബാറക, വഹിയ തുആമു തുഉമിൻ വശിഫാഉ സുഖും, അത് അനുഗ്രഹീതമായ വെള്ളമാണ്, ബറക്കത്തുള്ള വെള്ളമാണ് സംസം വെള്ളം, അത് ഭക്ഷണത്തിന് ഭക്ഷണവും രോഗത്തിന് ശമനവുമാണ് എന്നും ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശമനം ഉദ്ദേശിച്ച് കുടിക്കുന്നവർക്കത് ശമനവും, ദാഹത്തിന് കുടിച്ചാൽ ദാഹം ശമിക്കുന്നതും വിശപ്പ് അനുഭവപ്പെട്ടാൽ അത് കുടിച്ചാൽ വിശപ്പ് മാറുന്നതുമാണ് എന്നും സംസം വെള്ളത്തിൻ്റെ പ്രത്യേകതയായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, സംസം വെള്ളം കൊണ്ട് വയറ് നിറക്കൽ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴും ധാരാളമായി സംസം വെള്ളം കുടിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായിരുന്നു എന്നും, സ്വഹാബത്ത് അത് അനുവർത്തിച്ചു പോന്നിരുന്നു എന്നും, പ്രത്യേകിച്ച് ഉംറയുടെയും ഹജ്ജിൻ്റെയുമൊക്കെ തവാഫുകൾ കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം കുടിച്ചുകൊണ്ട് മാഉ സംസം വെള്ളം കുടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വാസം കണ്ടെത്തുമായിരുന്നു എന്നും ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു പോകുന്ന സന്ദർഭത്തിൽ സംസം വെള്ളം കൊണ്ടുപോവുകയും അത് അങ്ങനെ കൊണ്ടുപോയി ഉപയോഗിക്കാൻ അനുവാദം നൽകിയതായി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ മാ ഉ സംസം എന്നത് അത്ഭുതമായ വെള്ളമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ മാ ഉ സംസം സംരക്ഷിച്ചു പോരുന്നതിലും സൗദി അറേബ്യ ഗവൺമെൻറ് വഹിക്കുന്ന പങ്ക് ചില്ലറയൊന്നുമല്ല. സംസം കിണറിൻ്റെ ഇപ്പോഴത്തെ വലുപ്പത്തിലേക്ക് അത് വികസിപ്പിച്ചെടുക്കുന്നതിൽ ഓരോ കാലങ്ങളിലും കടന്നുവന്ന രാജാക്കന്മാർ നിർവഹിച്ച പങ്ക് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. സംസം കിണറിൻ്റെ ഇപ്പോഴത്തെ വലുപ്പം എന്നത് മതാഫിനു താഴെ കിണറിൻ്റെ മുഖം ഏതാണ്ട് 2 മീറ്ററും ഈ മുഖത്ത് നിന്നുള്ള കിണറിൻ്റെ ആഴം 30 മീറ്ററും ജലനിരപ്പ് വരെയുള്ള ആഴം 4 മീറ്ററും പോഷക ഉറവകൾ ഒഴുകുന്ന സ്ഥലം വരെ 13 മീറ്ററും പോഷക ഉറവകൾ ഒഴുകിയെത്തുന്നിടത്ത് നിന്ന് കിണറിൻ്റെ അടിവരെ 17 മീറ്ററും അങ്ങനെ കിണറിൻ്റെ മൊത്തം വെള്ളം 24 മീറ്ററുമാണ് എന്ന് ഗവൺമെൻറ് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഹിജറ 1345 അബ്ദുൽ അസീസ് രാജാവ് അവിടെ വരുന്ന തീർത്ഥാടകർക്ക് സംസം വെള്ളം കുടിക്കുന്നതിന് പ്രത്യേകം സൗകര്യമൊരുക്കി. പിന്നീട് 1374 പ്രത്യേക പ്ലാൻ ഉണ്ടാക്കുകയും 1399 60 ദിവസം നീണ്ടുനിന്ന ശുദ്ധീകരണം നടത്തുകയും 1400 വീണ്ടും അത് ശുദ്ധീകരിക്കുകയും ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആവശ്യമായത്ര സംസം വെള്ളം കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അവിടെ നിന്ന് വിതരണം ചെയ്യാൻ പറ്റുന്ന സൗകര്യമൊരുക്കുകയും ചെയ്തു എന്നത് സംസം വെള്ളത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ പണ്ഡിതന്മാർ നിർവഹിക്കുന്ന പങ്കായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും അവസാനമായി ഹിജറ 1409 ഫഹദ് രാജാവിൻ്റെ കാലത്ത് ഹറമിൽ നടപ്പിലാക്കിയ വൻ വികസന പദ്ധതിക്ക് കീഴിൽ സംസം വെള്ളവും ഉൾപ്പെട്ടിരുന്നു എന്നതാണ്. സംസം ശുദ്ധീകരിക്കാനും ശീതീകരിക്കാനും നൂതന സംവിധാനങ്ങളോടുകൂടിയ കേന്ദ്രം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനായി 2500 കിലോവാട്ട് ആംബിയർ വൈദ്യുതിക്കാവശ്യമായ കേന്ദ്രവും ഒരുക്കി ഓരോ ഭാഗങ്ങളിലെയും സംസം വിതരണ സ്ഥലങ്ങളിലെ സംസം അളവ് കൂളിംഗ് എന്നിവ അറിയുന്നതിനുള്ള സംവിധാനങ്ങളോട് കൂടിയായിരുന്നു അത്. ഏകദേശം 70 ദശലക്ഷം റിയാൽ ഇതിന് ചെലവ് വന്നതായിട്ടാണ് കണക്ക്. ഹറമിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തീർത്ഥാടകർക്ക് ശീതീകരിച്ച സംസം എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് ഇതാ പൈപ്പ് ലൈനുകൾ പോലും ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുകയാണ്. സംസം സംഭരണശേഷി കൂട്ടി, കിണറിൽ കൂടുതൽ പമ്പ് സെറ്റുകൾ സ്ഥാപിച്ചു, ഹറമിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംസം നിറച്ച പാത്രങ്ങളൊരുക്കി. ഹിജറ 1420 സൗദി ജിയോളജിക്കൽ സർവേ എന്ന സ്ഥാപനം നിലവിൽ വന്നു. അതോടെ സംസം പഠനത്തിനും ഗവേഷണത്തിനും പ്രത്യേകിച്ച് സംസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പരിഹരിക്കുന്നതിനുമുള്ള കേന്ദ്രം പോലും സൗദി ഗവൺമെൻറ് സ്ഥാപിച്ചു എന്നതും സംസം വെള്ളത്തിൻ്റെ പ്രാധാന്യം നമുക്ക് വിളിച്ചോതിത്തരുന്ന കാര്യമാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ മാ ഉ സംസം ലിമാ ശുരിബല, സംസം വെള്ളം എന്തിനു വേണ്ടി കുടിക്കുന്നുവോ അതിനുള്ളതാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ബറക്കത്ത് ഉൾക്കൊണ്ട് അതിൻ്റെ മഹത്വത്തെ നിഷേധിക്കാതെ സ്വീകരിക്കുക എന്നതാണ് ബാധ്യതയായിട്ടുള്ളത്. അതിന് അല്ലാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ മക്കയുടെ തീരത്ത് സംസം എന്ന മഹാത്ഭുതത്തെ വിശദമാക്കിക്കൊണ്ട് നമുക്ക് മുൻപിൽ സംസാരിച്ചത് ത്വൽഹത് സലാഹി.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു. വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രവാചകന്റെ മനഃശാസ്ത്രപരമായുള്ള അധ്യാപനമാണ് ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിൽ നാം മനസ്സിലാക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അനൂസ് മഞ്ചേരി നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അധ്യാപകനാണ് നമ്മുടെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേവലം ഗുരു ശിഷ്യാധ്യാപനം മാത്രമല്ല, സൃഷ്ടാവിൻ്റെ അധ്യാപനങ്ങൾ സൃഷ്ടികൾക്ക് കൈമാറുന്നതിനും അവരെ നേർവഴി നടത്തുന്നതിനും അള്ളാഹു നിയോഗിച്ച അന്തിമ ദൂതനും കൂടിയായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അതിൻ്റെ മനഃശാസ്ത്ര രീതികളും അള്ളാഹു തന്നെ പ്രവാചകനെ പഠിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പരിഷ്കർത്താവും വിപ്ലവകാരിയുമായിട്ടുള്ള നേതാവ് മാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മികച്ചൊരു അധ്യാപകൻ കൂടിയായിട്ടുണ്ടായിരുന്നു. വിജ്ഞാന കൈമാറ്റത്തിന് മനുഷ്യൻ്റെ മനഃശാസ്ത്രം കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ച അതുല്യനായിട്ടുള്ള ഒരു അധ്യാപകനായിരുന്നു, ഒരു നേതാവായിരുന്നു അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേവലം വിവരങ്ങൾ കൈമാറുന്ന ഒരാളായിരുന്നില്ല റസൂൽ. മനുഷ്യരെ സംസ്കരിക്കുകയും അവരുടെ ബുദ്ധിയെ ഉണർത്തുകയും ചെയ്ത ഒരു സൈക്കോളജിക്കൽ എഡ്യൂക്കേറ്ററായിരുന്നു അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന പല സിദ്ധാന്തങ്ങളും മൂല്യങ്ങളും അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അധ്യാപനങ്ങളിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ലോകത്തിന് എന്താക്കിയിട്ടുണ്ട്, പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപന ശൈലി പഠിക്കുന്നത് മതപഠന മേഖലയിലുള്ളവർക്കും അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കും വളരെ ഒരുപോലെ ഉപകാരപ്രദമാകുന്ന കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരെ മനഃശാസ്ത്രപരമായിട്ട് പഠിപ്പിച്ച അധ്യാപനമായിരുന്നു. ശിഷ്യഗണങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട സ്വഭാവത്തിനുടമയായിരുന്നു അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ പറയുന്നുണ്ട് അല്ലേ, വ ഇന്നക അലാ ഖുലുഖിൻ അലീം, നിശ്ചയം താങ്കൾ മഹത്തായിട്ടുള്ള സ്വഭാവത്തിലാകുന്നു. ഏറെ വഴിക്കേടിലായിരുന്ന ഒരു ജാഹിലിയ അറബികളെ സംസ്കാരത്തിൻ്റെ ഉത്തുംഗതിയിലേക്ക് അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചത് മാതൃകാപരമായിട്ടുള്ള അധ്യാപനത്തിലൂടെയായിരുന്നു. സമൂഹത്തിൻ്റെ വ്യത്യസ്ത ശ്രേണിയിൽ ഉണ്ടായിരുന്നവരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മികച്ച അധ്യാപകനായി മാറി നിന്നു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വല്ലദീ ബഅഥ ഫിൽ ഉമ്മിയീന റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ഫീ ളലാലിൻ മുബീൻ. അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ തൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ച് കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാകുന്നു. അവൻ തീർച്ചയായും അവർ മുമ്പ് വ്യക്തമായിട്ടുള്ള വഴികേടിലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ആയത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്, അക്ഷരജ്ഞാനമില്ലാത്ത ജാഹിലിയ കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തിലേക്ക് അറിവിൻ്റെ പ്രകാശം കൊണ്ട് വന്നിട്ടുള്ള ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഉപദേശങ്ങളായിരുന്നു അന്ന് അറബികൾ അല്ലെങ്കിൽ ആ ജാഹിലിയത്തിൽ ജീവിച്ച ആളുകൾക്ക് വെളിച്ചമായി മാറിയിരുന്നത് നമുക്ക് എന്ന് ഈ ഒരു ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ പ്രവാചകൻ തൻ്റെ പത്നിമാരോടും അയൽവാസികളോടും കുടുംബക്കാരോടും വളരെ മാന്യമായിട്ടാണ് റസൂല് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഉദാത്തമായിട്ടുള്ള ഒരു റോൾ മോഡലായിരുന്നു അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ലം യകുൻ ഫാഹിഷൻ വലാ മുതഫഹിഷൻ വലാ ഫിൽ അസ്വാഖി വലാ യജ്സി ബിസ്സയ്യഅതി സയ്യഅത വലാക്കിൻ യഅഫൂ വയസ്ഫഹ്. അദ്ദേഹം വൃത്തികേട് പറയുന്ന ആളോ അശ്ലീലത കാണിക്കുന്നയാളോ ആയിരുന്നില്ല. മാർക്കറ്റുകളിൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്നവരുമായിരുന്നില്ല. തിന്മയോട് തിന്മ കൊണ്ട് പ്രതികരിക്കുന്നവരുമായിരുന്നില്ല. മറിച്ച് അദ്ദേഹം ക്ഷമിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യുകയാണ് പതിവ് എന്ന് ആയിഷ ബീവി റസൂലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമാക്കി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകളെ പ്രയാസപ്പെടുത്താത്ത, പോരായ്മകൾ എടുത്തു പറയാത്ത, കുറ്റപ്പെടുത്താത്ത, ഗുണകാംക്ഷിയായിട്ടുള്ള പ്രയാസങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുന്ന ഒരു മാതൃക അധ്യാപകനായിരുന്നു അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലം യബ്അസ്നി മുഅന്നിതൻ വല മുതഅന്നിതൻ വലക്കിൻ ബഅസനി മുഅല്ലിമൻ മുയസ്സിറൻ. അള്ളാഹു എന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവനായിട്ടും മറ്റുള്ളവരുടെ പോരായ്മകൾ ചികയുന്നതിനായിട്ടുമല്ല അയച്ചത്, മറിച്ച് പഠിപ്പിക്കുകയും കാര്യങ്ങൾ എളുപ്പമാക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകനായിട്ടാണ് എന്നെ അയച്ചിട്ടുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബോധന രീതികളിൽ പ്രവാചക സദസ്സം സ്വീകരിച്ച മനഃശാസ്ത്രപരമായിട്ടുള്ള രീതികൾ ആധുനിക വിദ്യാഭ്യാസ ശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ്. അതിലൊന്നാമതായിട്ടുള്ള കാര്യം കാരുണ്യത്തിൻ്റെ അധ്യാപന ശൈലിയാണ്. ദ പെഡഗോജി ഓഫ് മേഴ്സിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒന്നാമത്തെ മനഃശാസ്ത്രപരമായിട്ടുള്ള അധ്യാപനം എന്ന് പറയുന്നത്. ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥിയോട് കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം കാരുണ്യമാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് പരുഷമായിട്ടുള്ള പെരുമാറ്റം പഠിതാവിനെ അറിവിൽ നിന്ന് അകറ്റുമെന്ന് വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നു. നബിയെ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായിട്ട് പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞുപോയി കളയുമായിരുന്നു. അപ്പോൾ അധ്യാപന ശൈലി, അധ്യാപനം നടത്തുന്ന ആളുകൾ, ഒരു വിഷയം ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ക്വാളിറ്റി ആയിരുന്നു ദ പെഡഗോജി ഓഫ് മേഴ്സി, ആ കാരുണ്യത്തിന് അധ്യാപന രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തെറ്റുകൾ തിരുത്തുന്നതിന് റസൂലിൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ അയാളെ തകർക്കുന്നതിന് പകരം ആ തെറ്റ് തിരുത്താനുള്ള മാനസികാവസ്ഥ വളർത്തുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. പള്ളിയിൽ മൂത്രമൊഴിച്ച അഇറാബിയുടെ സംഭവം ഈ ഒരു സംഗതിക്ക് ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ ദേഷ്യത്തോടെ അയാളെ തടയാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണെന്ന് പ്രതികരിച്ചതെന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ഗ്രാമവാസി, അതായത് അഇറാബി ആയിട്ടുള്ള വ്യക്തി, പള്ളിയിൽ എഴുന്നേറ്റ് മൂത്രമൊഴിക്കുകയാണ്. ആളുകൾ അയാളെ തടയാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു, അദ്ദേഹത്തെ വിട്ടേക്കും, അദ്ദേഹം മൂത്രമൊഴിച്ച സ്ഥലത്ത് ഒരു പാത്രം വെള്ളമൊഴിക്കുക. നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് കാര്യങ്ങൾ എളുപ്പമാക്കാനാണ്, ബുദ്ധിമുട്ടിക്കാനല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളെ എന്താക്കുന്നുണ്ട്, തിരുത്തുന്നുണ്ട്. മറ്റൊരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അധ്യാപകൻ്റെ സ്വഭാവ മഹിമയെക്കുറിച്ച് ഒരു ശിഷ്യനായിട്ടുള്ള ആളെ സാക്ഷ്യം വഹിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരിക്കലെ മുആവിയത്തു ബിനു ഹകം അസ്സുലമി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാൻ പറ്റും, ഞാൻ ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം നിസ്കരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ തുമ്മി, ഞാൻ പറഞ്ഞു അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവരും എന്നെ കടുപ്പത്തോടെ നോക്കി. ഞാൻ പറഞ്ഞു, എൻ്റെ ഉമ്മക്ക് എന്നെ നഷ്ടപ്പെട്ടല്ലോ, നിങ്ങൾ എന്തിനാണ് എന്നെ നോക്കുന്നത്? അപ്പോൾ അവർ അവരുടെ കൈകൾ തോളുകളിൽ അടിക്കാൻ തുടങ്ങി. അവർ എന്നോട് മിണ്ടാതിരിക്കാൻ സൂചന നൽകുന്നതായി ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ മൗനം പാലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പൂർത്തിയാക്കിയപ്പോൾ, എൻ്റെ പിതാവും മാതാവും അദ്ദേഹത്തിനായി സമർപ്പണമാകട്ടെ, അദ്ദേഹത്തേക്കാൾ ഇത്ര നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ ഇതിനു മുമ്പും ശേഷവും ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹു തന്നെയാണ് സത്യം, അദ്ദേഹം എന്നെ ശാസിച്ചില്ല, അടിച്ചില്ല, അപമാനിച്ചില്ല. അപ്പോൾ ഒരു തെറ്റ് സംഭവിച്ച സമയത്ത് ബാക്കിയുള്ള ആളുകളൊക്കെ വളരെ ക്രൂശ്യത്തോടെ നോക്കുന്ന സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മാന്യമായിട്ട് ഈ വ്യക്തിയോട് പെരുമാറി എന്നുള്ളതാണ് ഈ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും വളരെ ഒരുപാട് ഉദാഹരണങ്ങൾ റസൂലിൻ്റെ ജീവിതത്തിൽ മനഃശാസ്ത്രപരമായിട്ട് റസൂൽ പാലിച്ച ഒരുപാട് മര്യാദകൾ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് ദൃശ്യവൽക്കരണവും ചിത്രീകരണവുമായിരുന്നു, വിഷ്വൽ എയ്ഡ്സ് ആയിരുന്നു റസൂലിൻ്റെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. വാക്കുകൾ കൊണ്ട് വിശദീകരിക്കുന്നതിനേക്കാൾ കാര്യങ്ങൾ മനസ്സിൽ തങ്ങുന്ന ദൃശ്യരൂപങ്ങളിലാണെന്നതിൽ എന്താക്കില്ല, നമുക്ക് സംശയമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അങ്ങനെയായിരുന്നു ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു മണ്ണിൽ ഒരു ചതുരം വരച്ചു, അതിൻ്റെ നടുവിൽ ഒരു വരയും പുറത്തേക്ക് നീളുന്ന മറ്റൊരു വരയും വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ചതുരത്തിനുള്ളിലുള്ള നേർരേഖയാണ് മനുഷ്യൻ, ചതുരപ്പെട്ടി അവൻ്റെ ആയുസ്സും, എന്നാൽ ചതുരത്തിന് പുറത്ത് കിടക്കുന്നത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ്. ചതുരപ്പെട്ടിക്ക് ഉള്ളിലുള്ള രേഖയിൽ വലതും ഇടതും കാണുന്ന വരകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളാണ്. ഒന്നിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മറ്റൊന്ന് അവനെ പിടിക്കും. ഇങ്ങനെ പ്രയാസങ്ങളിൽ ജീവിച്ച് അനുഗ്രഹങ്ങൾ ബാക്കി വെച്ച് മനുഷ്യൻ മരണത്തെ പുൽകുമെന്നർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ കാണിച്ചുകൊണ്ടാണ് റസൂൽ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഒരു അധ്യാപകൻ ശിഷ്യഗണങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് സാധാരണ ആധുനിക കാലഘട്ടത്തിൽ ഉപയോഗിക്കാറുണ്ട്. ടി വി അതിന് ഉത്തമ മാതൃകയാണ്. അതായത് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഉപയോഗിക്കുന്ന സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ, ഒരു അധ്യാപകൻ എങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ടി വി ഉപയോഗിക്കുന്നു, അത്രത്തോളം കുട്ടികൾക്ക് ആ ഒരു വിഷയത്തിൽ അറിവ് ഉപകാരപ്പെടാൻ കാരണമാകും എന്നുള്ളതാണ്. റസൂലിന്റെ ജീവിതത്തിലും ഈ ഒരു സംഗതിക്ക് ഉദാഹരണങ്ങളാണ് ഈ ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ മനഃശാസ്ത്രപരമായിട്ട് ഒരുപാട് സമീപങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള സമീപനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ലോകത്തിലുള്ള ഏറ്റവും നല്ല മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു നല്ല ഏറ്റവും മികച്ചൊരു അധ്യാപകന രീതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1,25,00,000 കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1,000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അനുശോചനമറിയിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അനുശോചനം അറിയിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. മരിച്ചവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന. പ്രാർത്ഥന ഇങ്ങനെയാണ്: ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ ഫൽതസ്ബിർ വൽതഹ്തസിബ്. ഇന്ന ലില്ലാഹി മാ അഖദ അഖദ ദാലാണ് ദാല് കുത്തുള്ള ദാല് അഖദ വലഹു മാ അഅത ഐനാണ് ഐനിന് സുക്കൂന് പിന്നെ ത്വ കുത്തുള്ള താല ത്വ അഅത വകുല്ലു ശൈഇൻ ഐന്ദഹു ഐ ഐനാണ് ഐന്ദഹു ബി അജലിൻ മുസമ്മ ഫൽ തസ്ബിർ തസ് സ്വാദാണ് ഫൽ തസ്ബിർ വൽ തഹ് തസിബ് തഹ് ഹ ആണ് ഹ ഇന് സുക്കൂന് വൽ തഹ് തസിബ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത. തീർച്ചയായും അള്ളാഹുവിനാണ് അവൻ സ്വീകരിച്ചതും അവൻ നൽകിയതും. വകുല്ലു ഷൈഇൻ എല്ലാ വസ്തുക്കളും ഇൻദഹു അവൻ്റെ അടുക്കൽ ബി അജലിൻ മുസമ്മ ഒരു നിർണിത അവധി വരെയാണ്. ഫൽ തസ്ബിർ അതിനാൽ നീ ക്ഷമിക്കുക. വൽ തഹ്തസിബ് അല്ലാഹുവിൽ നിന്ന് നീ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുക. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഒന്നുകൂടി നമുക്ക് പറയാം: ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലു ശൈഇൻ ഇൻദഹു ബി അജലിൻ മുസമ്മ ഫൽ തസ്ബിർ വൽ തഹ്തസിബ്. ശരി, അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു പ്രാർത്ഥനയുമായി നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അനുശോചനം അറിയിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ് നാം ഇപ്പോൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തിച്ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്രയും വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
4: ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് സ്നേഹക്കൂട്. സ്നേഹക്കൂടിൽ ഷമീം എം വണ്ടൂർ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ. കലാലയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്ന വിഷയത്തിൽ സ്നേഹക്കൂടലെ ചർച്ച കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ടീച്ചറും ട്രെയിനറുമായ ഷമീം എം വണ്ടൂരാണ് നമ്മുടെ കൂടെയുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ റിസൾട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ചു. റിസൾട്ടിന് ശേഷമുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഷമീം സലാഹിയെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച റിസൾട്ടുമായി ബന്ധപ്പെട്ട്, റിസൾട്ടിന് കാത്തു നിൽക്കുന്ന രക്ഷിതാക്കളോടും കുട്ടികളോടുമാണ് നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ റിസൾട്ടൊക്കെ വന്നു, ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം അവരെ മാർക്കും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ഒക്കെ കിട്ടിയ ആളുകളുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ആളുകൾ പെട്ടെന്ന് എന്താ പറയുക, ഒന്ന് ബ്രേക്കായി നിൽക്കുന്നത് കാണാൻ പറ്റും. ഇനി എന്തപ്പോൾ ചെയ്യുക, പലരോടും ചോദിക്കുക വെക്കുന്നു. അപ്പോൾ നമുക്ക് വലിയ സാധ്യത ഉണ്ട് നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പറയാൻ.
6: റിസൾട്ടുകളെല്ലാം വന്നു, പിന്നെ ഇനി എന്ത് അല്ലേ, വാട്ട് നെക്സ്റ്റ് എന്ന ഒരു ചോദ്യമാണ് പലപ്പോഴും ഈ ഒരു സമയത്ത് ഭൂരിഭാഗം ആളുകളും ചോദിക്കാറുള്ളത് എന്നുള്ളതാണ്.
5: അതായത് ഏത് കോഴ്സ് എടുക്കണം, ഏത് കോഴ്സ് എടുത്താലാണ് വിജയിക്കുക, അതൊക്കെയാണ് ഇപ്പോൾ ആളുകൾക്ക് ഉണ്ടാവുക. ഇപ്പോൾ രണ്ടോ മൂന്നോ വർഷം ഇനി ഒരു കോഴ്സിന് പോയാൽ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തമായ ഒരു ധാരണ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്.
6: ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് കിട്ടുന്ന അറിവുകളിൽ നിന്നും ചില കാര്യങ്ങൾ പങ്കുവെക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും എന്നോട് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഏറ്റവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്ത് വിജയിക്കുന്ന ഒരു കോഴ്സ് ഏതാണ് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിന് മറുപടി പറയുക, ടീച്ചിങ് എന്നതാണ് എന്നാണ്. അതിന് മറ്റൊരു കാരണമൊന്നുമില്ല, ഞാനൊരു അധ്യാപകനാണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇതേ ഒരു ചോദ്യം ഒരു ഡോക്ടറോട് ചോദിക്കുകയാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടത് ഡോക്ടറാവുക എന്നതാണ് ഒരു ജീവിതത്തിൽ ഏറ്റവും വിജയം നേടാനുള്ളൊരു വഴി എന്നുള്ളതാണ്. അതൊരു എഞ്ചിനീയറോടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറുപടി എഞ്ചിനീയറിംഗ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിജയിക്കുന്ന ഒരു മേഖല, ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ എന്നുള്ളതാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ആ പ്രൊഫഷനിൽ എത്തിച്ചേർന്ന ആളുകൾ അവർ ചെയ്യുന്ന ഒരു മേഖലയിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് തീരുമാനിക്കുമ്പോഴാണ് ഒരു നല്ല കരിയർ ഓരോരുത്തർക്കും ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ ആളുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ സാധാ ഒരു ഡെയിലി വേജർ കൂലിപ്പണിക്കാരനായ ഒരാൾ മുതൽ നല്ല ഹൈ സാലറി വാങ്ങുന്ന ഹൈ പ്രൊഫഷനായിട്ടുള്ള ആളുകൾ വരെ എല്ലാവരും ജീവിതത്തിൽ ഹാപ്പിയാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾക്ക് നല്ലൊരു കോഴ്സ് കണ്ടെത്താൻ, നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ള ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുന്നതാണ്, ആഗ്രഹിക്കാൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഏറ്റവും നന്നായിട്ട് അവർക്ക് വിജയിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നത് ഏതൊരു രക്ഷിതാവും ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഈ റിസൾട്ട് വരുന്ന സമയത്താണ് അത് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുക എന്നുള്ളത്.
5: അതിൽ ഉത്തരത്തിൽ ഇതൊന്നുകൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഏതൊരു രക്ഷിതാവിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ ഞാനും ഇങ്ങനെയായി, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇങ്ങനെ ആവരുത് എന്നുള്ളത് കൂടിയുണ്ട്. അതും കൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം.
6: അതെ, നമുക്ക് നേടാൻ പറ്റാത്ത പല നേട്ടങ്ങളും നേടാനുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ മക്കൾ എന്ന് രക്ഷിതാക്കൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ചില രക്ഷിതാക്കൾ വിദേശത്ത് നിന്ന് വിളിക്കാറുണ്ട്, മാഷേ പിന്നെ ഞാൻ ഇത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യണം, ഞാൻ ഈ ജോലി ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ല, എനിക്ക് വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ശരിക്കും നേടാൻ പറ്റില്ല. എൻ്റെ മക്കളെങ്കിലും അതാവണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിലാഷം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് കേട്ടിട്ട് ആന്നൊക്കെ പറയുമെങ്കിലും ലാസ്റ്റ് അവർ പറഞ്ഞ എല്ലാം കേട്ട് നമ്മൾ തിരിച്ചു ചോദിക്കും, ശരി നിങ്ങളീ പറഞ്ഞ ഇതേ കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്കും പറയാനുണ്ടെങ്കിൽ എന്താ അതിന് പരിഹാരം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേടാത്ത നേട്ടങ്ങൾ നേടാനുള്ള ഉപകരണങ്ങളോ അതിനുള്ളൊരു വഴിയോ അതിനുള്ളൊരു മാർഗമോ അല്ല നമ്മുടെ മക്കൾ. അവർ സ്വപ്നം കാണുന്ന, അവർക്ക് വ്യത്യസ്തമായി തിളങ്ങാൻ സാധിക്കുന്ന, അവർക്ക് വിജയിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതാണോ ആ മേഖലകളിലേക്ക് അവർ തിരിച്ചുവിടുമ്പോഴാണ് അവർക്ക് നല്ലൊരു കോഴ്സ് നല്ലൊരു കരിയർ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ വിജയിക്കാനുള്ള ഒരുപാട് കോഴ്സുകൾ ഇവിടെ ഉണ്ട്, പക്ഷെ അതിലെല്ലാവരും വിജയിക്കില്ല. ഇഷ്ടത്തോടു കൂടിയിട്ട്, പാഷനായിട്ട്, നല്ല കാഴ്ചപ്പാടോട് കൂടിയിട്ട് ആ മേഖലയിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരു കരിയറിലും ഏതൊരാൾക്കും വിജയിക്കാൻ സാധിക്കുന്നുള്ളതാണ്. അതിനാണ് ഞാൻ തുടക്കം പറയുക, എന്നോടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാനവിടെ ഉത്തരം പറയുക, ഒരു അധ്യാപനം ടീച്ചിങ് ആണ്, ട്രെയിനിങ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ചതെന്നാണ്. ഞാൻ ആസ്വദിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇതേ ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതിന് മറുപടി ഏ ടീച്ചറാവേ ആയിക്കൊണ്ട് കുടുങ്ങി നിൽക്കണം അവിടെ. ഇനി അതുക്കാനി വരുന്നത് ടീച്ചിങ് അല്ലാതെ വേറെ എത്ര പ്രൊഫഷൻ ഇവിടെ ഉണ്ട്, അതല്ലേ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് ചെയ്യുന്ന ക്രൂരതയാണ്, എൻ്റെ പ്രൊഫഷനോട് ചെയ്യുന്ന ക്രൂരതയാണ്, എൻ്റെ മുന്നിൽ വരുന്ന വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ക്രൂരതയാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു മേഖലയിലേക്ക് എത്തിയിട്ട് അവിടെ എക്സൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു കരിയർ ഉണ്ടാവുക, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക, നമ്മുടെ കുടുംബത്തിന് ഹാപ്പി ഉണ്ടാവുക, നമ്മളുമായിട്ട് ഇടപഴകുന്ന ആളുകൾക്കൊക്കെ ഹാപ്പി ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും നല്ല കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ ഹലാലായ കോഴ്സുകളും ഏറ്റവും നല്ലത്
5: തന്നെയാണ്.
6: അത് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് ഏറ്റവും എളുപ്പമുള്ളതും അവർക്ക് നന്നായിട്ട് വിജയിക്കാൻ പറ്റുന്നതും ആസ്വദിച്ച് സന്തോഷിച്ച് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് ഏതാണോ, കരിയർ ഏതാണോ, അത് അവരവർ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം.
5: ഏതെങ്കിലും ഒന്ന് എന്നുള്ളതല്ല, മറിച്ച് പിന്നെ അത് അതിനുള്ളൊരു താല്പര്യം ഉണ്ടാവണം. ഇപ്പോൾ ഒരാളിങ്ങനെ അത് തള്ളിവിട്ടു, അതുകൊണ്ട് ഞാനവിടെ എത്തി വെറുതെ 5 വർഷം പാഴായി, കുറേ പണം ചിലവായി എന്നതിന് പകരം ആസ്വദിച്ചുകൊണ്ടത് പഠിക്കാനും അത് ജോലി ചെയ്യാനും അല്ലേ, അങ്ങനെ പോകുമ്പോഴാണ് ആ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഒരു ടീച്ചറാണ് എന്ന നിലയ്ക്ക് അഭിമാനം കൊള്ളുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈ ഒരു മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേരൻസിനോടും കുട്ടികളോടും ഒരുമിച്ച് തന്നെ ഈ മേഖലയിൽ അന്വേഷണം നടത്താൻ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ അന്വേഷിക്കുന്ന ആളുകളോട് നമുക്ക് എന്താണ് അവർക്കൊരു എളുപ്പവഴി?
6: ഓക്കെ, ഈ ഒരു ചോദ്യത്തിനോട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള രക്ഷിതാക്കളോടും കുട്ടികളോടും നമ്മൾ നോർമലി പറയാനുള്ളൊരു കാര്യം അല്ലെങ്കിൽ പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി, അവനൊരു 16 വയസ്സ് 17 വയസ്സേ ഉണ്ടാവും, +2 കഴിഞ്ഞൊരു കുട്ടി 18 അല്ലെങ്കിൽ 19 വയസ്സേ ഉണ്ടാവും. മക്കളെ, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഒരു ആഫ്റ്റർ 10 ഇയേഴ്സ്, ഒരു 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ഉണ്ടാവാനാണോ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്, ഏത് മേഖലയിലാണോ അവരുണ്ടാവാൻ അവരാഗ്രഹിക്കുന്നത്, ആ മേഖലയിലേക്കുള്ള വ്യത്യസ്തമായ കോഴ്സുകൾ കണ്ടെത്തിയിട്ട് അവിടേക്ക് എത്തുന്നതാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും സ്നേഹക്കൂടിനും പറയാനുള്ള കാര്യം തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ, ഇപ്പോൾ 2026, ഒരു 2036 ആകുമ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിലുള്ളൊരു കുട്ടിക്ക് ഒരു 27 വയസ്സൊക്കെ ആവും, ആ ഒരു സമയത്ത് അവൻ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മേഖല ഏതാണ്, അത് വീട്ടിൽ ചർച്ച ചെയ്യാം, മക്കളായിട്ട് ഡിസ്കസ് ചെയ്യാം, രക്ഷിതാക്കൾ മക്കളും പരസ്പരം ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് മക്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖല നമുക്ക് അനുയോജ്യമാണോ, അല്ലേ, അവർക്കതിൽ എക്സൽ ചെയ്യാം, അതിൽ വിജയിക്കാൻ പറ്റും, അവർക്കതിൽ ശോഭിക്കാൻ പറ്റും, അവർക്ക് നല്ലൊരു ഏണിങ്സ്, സമ്പാദ്യം, അല്ലേ, ജീവിക്കാൻ വേണ്ട വിഭവങ്ങൾ ഉണ്ടാക്കാൻ അതിലൂടെ സാധിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടുക. ഇനി മക്കൾ കൊണ്ടുവരുന്ന ചിലപ്പോൾ പുതിയ പുതിയ കോഴ്സുകളൊക്കെ ഉണ്ടാവും, അല്ലേ, വലിയ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഐഡിയ ആണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളോട് അന്വേഷിക്കാം, എന്നിട്ട് അത് പറ്റുന്നതാണെങ്കിൽ മക്കൾ കണ്ടെത്തിയതാണ്, ഓല് കണ്ടെത്തിയപ്പോൾ എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളാന്നല്ല, മക്കൾ കണ്ടെത്തിയ നല്ല അടിപൊളി കോഴ്സുകൾ ഉണ്ടെങ്കിൽ ലെറ്റ് ദം ഗോ, അവർ അതിൽ കൂടെ തന്നെ പോകട്ടെ. ഇനി അതല്ല അവർക്കും നമുക്കൊന്നും ഉപകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപകരിക്കുന്നതല്ല എന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ ആ ഡിസ്കഷൻ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഡിസ്കഷനാക്കി മാറ്റിയിട്ട് നീ ഇപ്പോൾ ഈ കണ്ടെത്തിയ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ ആലോചിക്കും, ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതൊരിക്കലും ഒരു സ്കോപ്പില്ല ഒന്ന്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ബഡ്ജറ്റിൽ, നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി മോനെ നിനക്ക് അറിയാലോടാ, മോളെ നിനക്ക് അറിയാലോടി. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ആലോചിച്ചൊക്കെ ഇത്ര വലിയൊരു സംഖ്യയ്ക്ക് കൊടുത്ത ഈ ഒരു കോഴ്സ് നമ്മൾ വേണോ, നമുക്കൊന്നും കൂടി നിനക്ക് പറ്റുന്ന നിനക്ക് യോജിക്കുന്ന വേറെയും ഒരുപാടെണ്ണമല്ലേ, അതിലേക്കല്ലേ നമ്മൾ പോകേണ്ടത് എന്നൊന്നും അവിടെ ഒന്ന് ചെറിയ ഒരു തട്ടലും ഒരു തലോടലും ഒരു മാർഗ്ഗനിർദ്ദേശം ഒരു ഗൈഡിങ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കോഴ്സുകളായിട്ട് അല്ലെങ്കിൽ ഉട്ടോപ്യൻ ആശയമായിട്ട് വരുന്ന മക്കളെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉൾക്കൊള്ളുന്ന അവർക്ക് കൂടി വിജയിക്കാൻ പറ്റുന്ന മേഖലയിൽ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഉണ്ടാകും, ഇൻഷാല്ലാ നമുക്കൊരു ഹയാത്ത് കള്ളവ് തരണമെങ്കിൽ നമ്മൾ ഏത് മേഖലയിൽ എത്തിച്ചേരാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹം നമ്മുടെ മനസ്സിൽ കാണുകയും അവിടേക്ക് എത്താനുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു കരിയർ യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ്.
5: അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാൻ ശരിക്കും എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
6: അടിപൊളി ചോദ്യം കേട്ടോ. നല്ലൊരു കരിയർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിനുവേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു 10 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം, ഒരു ലക്ഷ്യം നിർണ്ണയിക്കുക, അങ്ങനെ ഗോൾ സെറ്റിംഗ് ആണെന്നാണ് പറയാം, അല്ലെ, ഒരു ലക്ഷ്യം നിർണ്ണയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് അല്ലെ, ഇതൊരു പ്രോഗ്രാമാണ്, ഇത് ഇന്നത് ചെയ്യണം, നമ്മളിതിൻ്റെ മുന്നിലിരുന്നു, നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി അല്ലേ, ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടുന്നത്, ഇതൊരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നിർണ്ണയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുവേണ്ട കമ്മ്യൂണിക്കേഷനുകൾ നടന്നു, സിറ്റിംഗ് നടന്നു, നമ്മൾ ചർച്ച ചെയ്തു. ഏതൊരു കാര്യവും ഇങ്ങനെ തന്നെയാണെന്നുള്ളത്, എന്താണോ നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യം ഉള്ളത് ആ ലക്ഷ്യം നിർണ്ണയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ പറയാം, നമ്മൾ പല ആക്ഷൻസ് കാണിച്ചു കൊടുക്കും, സ്വാഭാവികമായിട്ടും അതാണ്, അതോ ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാരാണ് ലക്ഷ്യമില്ലാതെ പോകുക എന്നുള്ളതാണ്. അപ്രിയപ്പെട്ട മക്കളെ, രക്ഷിതാക്കളെ, നമ്മുടെ മുന്നിൽ കൃത്യമായൊരു ലക്ഷ്യം മുന്നിൽ നിർണയിച്ചു കൊണ്ട് വേണം നമ്മുടെ കരിയറുകൾ നമ്മൾ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കരിയറിനെ കുറിച്ച് ഒരുപാട്, ഇപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞ വ്യത്യസ്തമായ കോഴ്സുകൾ, സയൻസിൽ, ഹ്യൂമാനിറ്റീസിൽ, കൊമേഴ്സിൽ, അതുപോലെ ലാംഗ്വേജ് ഇൻസ്ട്രക്ടർ, അതിൻ്റെ ഒരു മേഖല എനിക്ക് തോന്നുന്നത് ഇൻഷാല്ലാ നമുക്ക് ഒരു വരും എപ്പിസോഡുകളിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കരിയർ കെട്ടിപ്പടിക്കാൻ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം നിർണ്ണയിക്കുക എന്നുള്ളത്.
5: അതെ, അപ്പോൾ അതുമൊക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ചിലപ്പോൾ സുഗമമായ വഴി ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കുടുസായ വഴികളൊക്കെ ഉണ്ടാവും. ഏത് രീതിയാണ് നമ്മൾ ശരിക്കും സ്വീകരിക്കേണ്ടത്?
6: നമ്മൾ ശരിക്കും അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോണൊക്കെ സാധാരണ സ്വിച്ച് ഫോണല്ലേ, ഇപ്പം എന്താണ് സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ ലക്ഷ്യം നിർണ്ണയിക്കുന്ന സ്ഥലത്തും അല്ലെങ്കിൽ സന്ദർഭത്തിലും സ്മാർട്ട് ഗോളുകൾ, അതാണ് അതിന് ഷോർട്ടായിട്ട് പറയാം അല്ലേ. സ്മാർട്ടിൻ്റെ ഒന്നാമത്തെ എസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആവുക എന്നാണ്, അഥവാ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി നിർണ്ണയിക്കുക. രണ്ടാമത്തത് നമുക്കത് എത്രത്തോളം നേടുന്നുണ്ട്, ഓരോ സമയത്ത് എത്രത്തോളം നേടുന്നുണ്ട്, മെഷറബിൾ ആവുക എന്നുള്ളതാണ് അല്ലേ, അളക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. പിന്നെ അറ്റൈനബിൾ എന്നാണ് സ്മാർട്ടിൻ്റെ മൂന്നാമത്തത്, അറ്റൈനബിൾ അഥവാ നേടാൻ സാധിക്കുന്ന കാര്യങ്ങൾ. നേടാത്തൊരു സ്വപ്നമൊക്കെ ഒരു ഗോളായിട്ട് ഒരു ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ നിശ്ചയിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണെന്നുള്ള. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ റെലവൻ്റ് ആയതാണെന്ന്, അഥവാ യാഥാർത്ഥ്യമായത്, ഹക്കായത്, നമ്മൾ അങ്ങനെ പറയാം. പൈസ ഉണ്ടാക്കണമെന്നാണ് ഒരാളുടെ ലക്ഷ്യം, അതിന് സ്വീകരിക്കുന്ന മാർഗം മോശമാണെങ്കിലോ? ഹലാലായ മാർഗം റെലവൻ്റ് ആണ്, സത്യമാണോ? ഇപ്പോൾ പല കുട്ടികളൊക്കെ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാനുള്ള ചുളു വഴികളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ മോശമായ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്ന കാഴ്ചകൾ, ദയനീയമായ കാഴ്ചകൾ പഠിത്തമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള മാർഗങ്ങളല്ല, അതിന് റെലവൻ്റ് ആയിട്ട് യാഥാർത്ഥ്യമായ ഹക്കായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ കുറേ ഇങ്ങനെ നീട്ടി നീട്ടി നീട്ടി പോകുന്നല്ല, കറക്റ്റ് ടൈം ബോണ്ടഡ് ആവണം. നിശ്ചിത സമയം നിശ്ചയിച്ച് ഒന്നാമത്തെ വർഷത്തിൽ ഞാൻ ഇത്ര മാർക്ക് ഇന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും, രണ്ടാമത്തെ വർഷത്തിൽ ഞാൻ ഇത്ര ശതമാനം മാർക്ക് ഇന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യും, മൂന്നാമത്തെ വർഷം, അങ്ങനെ ഒരു 10 വർഷം മുന്നോട്ട് പോകുമ്പോൾ ഓരോ സമയത്തും നമ്മൾ നേടേണ്ട കാര്യങ്ങൾ നേടിക്കൊണ്ടാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്. അപ്പോൾ ഒരു സ്മാർട്ടായിട്ട്, സ്മാർട്ട് ഗോളായിട്ട് അതിനെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന് ചിന്തിക്കാൻ നമുക്ക്
5: സാധിക്കണമെന്നുള്ളതാണ്.
6: നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലെവലിലേക്ക് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ എൻ്റെ ടീച്ചിങ്ങിലൂടെ എൻ്റെ മുന്നിൽ വരുന്ന കുട്ടികൾ അവർക്ക് നല്ല ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാകുമ്പോഴേ എൻ്റെ ടീച്ചിങ് എന്തേ ഉള്ളൂ, ഏറ്റവും നന്നാവുള്ളൂ, അതെൻ്റെ ഒരു ടാർഗറ്റായിട്ട് മാറണം. അങ്ങനെ ഏതൊരാളും അയാൾ ചെയ്യുന്ന ഒരു ജോലിയിലൂടെ അതിൻ്റെ ഏറ്റവും പീക്ക് റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച് അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലെവലിലേക്ക് എത്താൻ വേണ്ട ഒരു ലക്ഷ്യം അല്ലെ, അവർക്ക് അതിന് വേണ്ടിയിട്ട് അവർ പണിയെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നുള്ളതാണ് അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത്.
5: അതിനുള്ള സാധ്യതകൾ അല്ലേ നമ്മുടെ രാജ്യത്ത്, അതിനുള്ള എത്രത്തോളം സാധ്യതകളുണ്ട്?
6: ഓക്കെ, അത് വളരെ അടുത്തൊരു ഘട്ടം നമ്മളതാണ് പറയാൻ ഉദ്ദേശിച്ചുള്ളത്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കട്ടെ, നെറ്റ്വർക്കിംഗ് എന്നാണ്. ഇപ്പോൾ ലക്ഷ്യമൊക്കെ നിർണ്ണയിച്ചു, ഉയർന്ന് ചിന്തിച്ചു, അതിനു വേണ്ട പണികളൊക്കെ എടുക്കണം, പിന്നെ അതിനുള്ള സാധ്യതകൾ, അതിൻ്റെ സാഹചര്യങ്ങൾ, അതാണ് അടുത്തൊരു ഘട്ടം. നെറ്റ്വർക്കിംഗ് എന്നാണ് അതിന് പറയുക, അഥവാ ഫോണിലെ നെറ്റല്ല, അതിന് വേണ്ട നമ്മുടെ ചുറ്റുഭാഗങ്ങൾ, സാഹചര്യങ്ങൾ, സറൗണ്ടിങ്സ്, അതൊക്കെ എന്താണെന്നാണ്. അപ്പോൾ നമ്മളൊരു ടാർഗറ്റ് മുന്നിൽ വെച്ച് പോകുന്ന സമയത്ത് നമ്മൾ നേടേണ്ട ആ ടാർഗറ്റിന് നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക്കായ ഒരു അറിവ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ അറിവുണ്ടാക്കാൻ നമുക്കൊരുപാട് ആളുകളുടെ സഹായങ്ങൾ, സംവിധാനങ്ങളുടെ സഹായങ്ങൾ. ഇപ്പം എല്ലാം നമ്മൾ ചാറ്റ് GPT-യോടും ജെമിനിയോടൊക്കെ ചോദിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ ചാറ്റ് GPT-ജെമിനി ഓക്കെ, അതിൽ മാത്രം ഒതുങ്ങി അതിൽ വരുന്ന റിസൾട്ടുകൾ മാത്രം കണ്ട് പിന്നാലെ പോകേണ്ടവരല്ല നമ്മൾ. ഏതൊരു കോഴ്സും ആദ്യമായിട്ടല്ലല്ലോ ഇവിടെ ലോകത്തുള്ളത്. ഒരുപാട് പഠിച്ചിറങ്ങിയ ആൾക്കാരുണ്ടാവും, ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരോട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിന് വേണ്ട ഹെൽപ്പുകൾ അവരിൽ നിന്ന് അന്വേഷിക്കാനും സാധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടം.
5: രണ്ടു സ്റ്റെപ്പുകൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞു, അതിനടുത്ത സ്റ്റെപ്പ് എന്താണ്, മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്?
6: അനിഫായിക്ക് കുട്ടികളില്ലേ?
5: അതെ.
6: എത്ര മക്കളുണ്ട്?
5: അഞ്ചാള്.
6: അഞ്ചാൾക്കാർ ഒക്കെ വിദ്യാർത്ഥികളാണ്? അല്ല, ജോലി ചെയ്യുന്നവരുണ്ട്.
5: ജോലി ചെയ്യുന്നവരും
6: വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികൾ എത്ര ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്?
5: ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആളുകളുണ്ട്, അതുപോലെ 10-ാം ക്ലാസ് +2 പഠിക്കുന്ന കുട്ടികളുണ്ട്.
6: ശരി, ഞാൻ ഇതൊരു ചോദ്യമായിട്ട് കണക്കാക്കണം, നമ്മളെ പ്രേക്ഷകർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്. ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മക്കൾ പഠിച്ചിരുന്ന ഒരു രീതിയും ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന രീതിയും നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ?
5: തീർച്ചയായിട്ടും.
6: അതിൽ എന്തെങ്കിലും പ്രത്യേകമായി നിരീക്ഷിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ?
5: കുട്ടികൾ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു മാർഗം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കൊടുത്തതല്ല അവരെന്ത് ചെയ്ത് വീട്ടിൽ വന്നിട്ട് വേഗം മൊബൈലിൽ നോക്കിയിട്ട് അതിൻ്റെ കണ്ടന്റുകൾ എടുത്ത് പഠിക്കുന്ന ഒരു സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്.
6: ഓക്കെ, ശരി. പരീക്ഷകളോട് അടുപ്പിച്ച് നമ്മുടെ മക്കളുടെ ഒരു സമീപനം അതെന്താണെന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞാൽ.
5: അതിൻ്റെ പരീക്ഷ ഇപ്പോൾ വളരെ അവർക്ക് അത്ര ബേജാറൊന്നും കാണില്ല. വളരെ സിമ്പിളായിട്ട് തലേ ദിവസം ഏതെങ്കിലും സൈറ്റിൽ കയറി.
6: ഞാൻ ആ ഒരു ഇത് നമ്മൾ മുമ്പ് പ്ലാൻ ചെയ്ത കാര്യങ്ങളല്ല. ഞാൻ ഈ ഒരു അവസരത്തിന് ചോദിച്ചാൽ എന്താ പറയുക, റിയാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ പറയണം, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയണം, ഇത് എല്ലാ രക്ഷിതാക്കളും അനുഭവിക്കും. കുട്ടികളെല്ലാവരും നമ്മളൊക്കെ ഒരു പരീക്ഷ എന്ന് വരുമ്പോൾ ചുരുങ്ങിയത് ഒരു മാസം മുമ്പെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ നടത്തും.
5: പക്ഷെ
6: ഇന്ന് പരീക്ഷകൾ എന്നാണോ അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് നമ്മുടെ മക്കൾ വ്യത്യസ്തമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കയറി ആ വിഷയങ്ങൾ പഠിച്ച് അത് മാത്രം കേട്ട് പരീക്ഷയ്ക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. പരീക്ഷയൊക്കെ എഴുതി നല്ല മാർക്കും ഗ്രേഡൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ആ ഒരു അവരെഴുതി അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കിട്ടിയ ഒരു വിഷയം വീണ്ടും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരു ബ്ലാങ്ക് ആവുന്നൊരു സ്ഥിതിയാണല്ലോ. അഥവാ ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളത്, ഒരു സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യുന്നില്ല എന്നതാണ്. അപ്പോൾ വിജയിക്കാൻ, നല്ലൊരു കരിയർ ഉണ്ടാവാൻ അതിൻ്റെ മൂന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. നിരന്തരമായിട്ട് ചെയ്യാം. അതുണ്ടായിരുന്നു പണ്ട്. നമ്മുടെ കുട്ടികൾക്ക് പണ്ടത്തെ പോലെ വേണമെന്ന് പറയണില്ല, എന്നാലും സ്ഥിരമായിട്ടൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും അതിനനുസരിച്ചല്ല ഒരു പഠനം ഒരു ഗൗരവത്തിൽ കാണാൻ, വെറുതെ ഒരു യാന്ത്രികതയോ കേവലം കുറച്ച് മാർക്ക് കിട്ടാനല്ല, ഇതെൻ്റെ കരിയർ സെറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ഞാൻ ഈ ഒരു വഴിയിൽ കൂടെ പോയെങ്കിലേ എനിക്ക് നല്ലൊരു കരിയർ ഉണ്ടാവുള്ളൂ, അതിന് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യണം. നിത്യാഭ്യാസി ആനയെടുക്കുന്നതൊക്കെ പണ്ട് പറയും, ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വിജയിക്കാനുള്ള ഒരു മനസ്സൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു കമ്പനിയുടെ ഒരു MD അദ്ദേഹത്തിനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞത് പുതിയ കുട്ടികളെ ജോലിക്ക് എടുക്കുക എന്നാണെങ്കിൽ ഭയങ്കര തലവേദനയാണ്. ഒന്നും അവരെ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയണില്ല, ഫുള്ള് ഒരു റെസ്ലെസ് ആണ്. പിന്നെ ലീവ് എന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവർ ലീവാണ്. നമ്മളൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ വരെ പോലെ ഇപ്പോഴും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നതും പഴയ ആൾക്കാരാണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഒരു ഒരു വളർച്ച ഇങ്ങനെ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ് മാൻ പവറിൻ്റെ പ്രശ്നത്തിൽ നിന്നാണ്. അപ്പോൾ മാൻ പവറിനെ റീപ്ലേസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാ മേഖലയിലൊന്നും ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇപ്പോഴത്തെ കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, അവർ പഠിച്ചു വരുമ്പോൾ ഒരു സ്ഥിരമായിട്ട് കുറച്ച് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠനത്തിൽ മാത്രമല്ല ബാക്കിയുള്ള കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ആ കൺസിസ്റ്റൻസി നിലനിർത്തുക എന്നുള്ളത് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത്.
5: ഇതിൽ ഈ കൂട്ടത്തിൽ ചോദ്യമുള്ളത് പിന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ വേഗത്തിൽ കണ്ടന്റ് എടുത്തിട്ട് അങ്ങനെ പോകുന്നുള്ള, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ പരസ്യങ്ങൾ കാണാം 6 മാസം കൊണ്ട് 3 മാസം കൊണ്ട് എന്നുള്ളതൊക്കെ, അതൊക്കെ എത്രത്തോളം ഉപയോഗപ്രദമാണ് ശരിക്കും?
6: ഇതിൽ ചില ഷോർട്ട് ടേം കോഴ്സുകൾ ചെയ്ത് നല്ല നേട്ടങ്ങൾ നേടിയ ആളുകളുണ്ട്. നമ്മൾ ആ ഒരു മേഖലയെ തീർത്തും അടച്ച് ആക്ഷേപിക്കണില്ല, എങ്കിലും പലപ്പോഴും നമ്മളൊക്കെ റീഡിങ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കണ്ടെത്തൽ, പിന്നെ പല ഈ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഉള്ള അക്കാഡമിഷ്യനൊക്കെ ആയിട്ടുള്ള നമ്മുടെ ചില ഇടപഴകലുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് സാമ്പ്രതികമായിട്ടുള്ള ഒരുപാട് ഡിഗ്രി അങ്ങനെയുള്ള ഒരു മേഖല ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്നും സ്കോപ്പുകൾ ഉള്ളതും എന്നും നിലനിൽക്കുന്നുള്ള. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾ ചോദിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മളൊക്കെ 10ാം ക്ലാസ് കഴിയുന്ന സമയത്ത് അന്നത്തെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലും കണ്ടിരുന്നൊരു ആഡ് ലിഫ്റ്റ് ടെക്നോളജി പഠിക്കൂ, ലിഫ്റ്റിനേക്കാൾ ഉയരത്തിൽ പൊന്തുന്നൊക്കെ ഇരുന്നു. സംഭവം ശരിയാണ്, അന്ന് ഒരുപാട് ആളുകൾ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അതിലാദ്യം പഠിച്ചിറങ്ങി ഒരുപാട് ആളുകൾക്ക് നല്ല ജോലി കിട്ടി. പക്ഷേ ആ ലിഫ്റ്റ് ടെക്നോളജി പഠിച്ചു കഴിഞ്ഞ് നല്ല സംഖ്യ അന്ന് അവിടെ പിന്നെ കോഴ്സിന് വേണ്ടി ചിലവാക്കിയിട്ട് തിരിച്ചു വന്ന് ഒരു ജോലിയും ഇല്ലാതെ അന്തം വിട്ട് നടന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിരുന്നില്ല. അതൊക്കെ ഒരു കുറച്ച് ആളുകളെ മാത്രം ആവശ്യമുള്ളൊരു മേഖലയാണ്
5: അല്ലെ.
6: അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്കോപ്പ് കഴിഞ്ഞു. ആ പഠിച്ചിറങ്ങിയ ആൾക്കാർ പിന്നെ അവരെ ആയുസ് വരെ അല്ലെങ്കിൽ എത്ര കാലമാണോ ഒരു ചുരുങ്ങിയ ഒരു 10-25 വർഷം ജോലി ചെയ്യും, അത്രയും വർഷം പിന്നെ എന്തില്ല, അതിന് സ്കോപ്പില്ല എന്നുള്ളത്. ഇപ്പം ഏത് മേഖലയാണെങ്കിലും ഇപ്പം ഡിഗ്രി കോഴ്സുകൾ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ടേം ആയിട്ടുള്ള 3 മാസം കൊണ്ട് 2 മാസം കൊണ്ട് 6 മാസം കൊണ്ടൊക്കെ പറയുന്ന കോഴ്സുകൾ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷെ അതിലും ചില ആളുകൾക്ക് എന്തുണ്ട്, നന്നായിട്ട് വിജയിച്ച് പോകുന്നുണ്ട്. നമ്മളെപ്പോഴും കാഴ്ചപ്പാടായിട്ട് കാണേണ്ടത്, ഒരു വിഷനായിട്ട് കാണേണ്ടത്, മുന്നിൽ കാണേണ്ടത് എന്നെന്നും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന കോഴ്സുകളെ കുറിച്ചാണ്. അത് പുതിയ പുതിയ കോഴ്സുകൾ വരുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ ഒരു ഡിഗ്രി തലത്തിൽ പഠിച്ച് പി ജി തലത്തിൽ പഠിച്ച് അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ പഠിച്ച് പോകുമ്പോൾ കൂടുതൽ വിജയങ്ങളിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഈ ഷോർട്ട് ടേം കോഴ്സുകളെ കുറിച്ച് പറയുമെന്ന് വെച്ചാൽ അതിന് പിന്നെ ഒരു കണ്ടിന്യൂഷൻ ഇല്ല. 3 മാസം പഠിച്ച എന്താണോ അത് തന്നെയാണ് പിന്നെ ജീവിതകാലമുള്ളത്. പിന്നെ അതിൻ്റെ ഒരു തുടർച്ച പലതിനും ഇല്ല എന്നുള്ള, എല്ലാത്തിനും അല്ലാണ്ട് പലതിനും ഇല്ല. അപ്പോൾ അത് അതിൻ്റെ സ്കോപ്പ് കഴിഞ്ഞതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, അവിടെ സ്റ്റോപ്പായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കണ്ടെത്തേണ്ടത് എപ്പോഴും അവർക്ക് വിജയിക്കാൻ, ജീവിതത്തിൽ നല്ലൊരു വിജയം ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കോഴ്സാണ് കാണേണ്ടതെന്നുള്ളതാണ്.
5: നല്ലൊരു പ്ലാനിങ് നമ്മൾ പറഞ്ഞു, നെറ്റ്വർക്കിംഗ് പറഞ്ഞു, അത് കണ്ടെത്താനുള്ള മാർഗങ്ങൾ പറഞ്ഞു. അടുത്തൊരു സ്റ്റെപ്പ് എന്തായിരിക്കും നമുക്ക് അവരോട് പറയാനുള്ളത്?
6: നമ്മൾ ഈ ഒരു കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട, ഒരു അടിവറ ഇട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു എലമെൻ്റാണ് അടുത്ത് നമ്മൾ പറയണത്. അഥവാ സർട്ടിഫിക്കറ്റുകൾ എമ്പാടുമുണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റുകളുണ്ട് കയ്യിൽ. പക്ഷെ ആൾക്ക് അത് പ്രകടിപ്പിക്കുക, ആ സർട്ടിഫിക്കറ്റുകൾ നേടിയ കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കാനോ ഒന്ന് ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സാധിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ സർട്ടിഫിക്കറ്റുകൾക്ക് ഒരു പേപ്പറിൻ്റെ വില മാത്രമേ ഇക്കാലത്തുള്ളൂ എന്നുള്ളതാണ്. അവിടെയാണ് സ്കില്ലുകളെക്കുറിച്ച് നമ്മൾ പറയണത്, ലൈഫ് സ്കില്ലുകൾ. അവിടെ സോഫ്റ്റ് സ്കില്ലുകളുണ്ട്, ഹാർഡ് സ്കില്ലുകളുണ്ട്, അങ്ങനെ ഒരുപാട് സ്കില്ലുകളുണ്ട്. അഥവാ സ്കില്ലുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള എല്ലാ കഴിവുകളും സ്കില്ലുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റൈറ്റിംഗ് എഴുതാൻ സാധിക്കാറുള്ള ഒരു സ്കില്ലാണ്. ഒരാൾക്ക് നീന്താൻ സാധിക്കുക എന്ന് പറയുന്ന സ്കില്ലാണ്. കുക്കിംഗ് നല്ലൊരു സ്കില്ലാണ്. നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ കഴിയുന്നുള്ള സ്കില്ലാണ്. പ്രസംഗിക്കാൻ കഴിയുക എന്നുള്ളതൊരു സ്കില്ലാണ്. ഇങ്ങനെ ഇപ്പോൾ മാത്സുമായി ബന്ധപ്പെട്ട കഴിവുകൾ, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇനി ആവശ്യമുള്ളൊരു മേഖല അതായിരിക്കും. കാരണം ചെറിയ കുട്ടികൾക്ക് വരെ ഇന്ന് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ കൗൺസിലേഴ്സിനാണ് ആവശ്യമുള്ളത്. അപ്പോൾ കൗൺസിലിംഗ് മേഖലയിൽ പ്രോബ്ലം സോൾവിങ് ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ആളുകൾക്ക് എക്സൽ ചെയ്യാൻ പറ്റിയൊരു മേഖലയാണ്. അപ്പോൾ സ്കില്ലുകളും സർട്ടിഫിക്കറ്റുകളും തമ്മിൽ മത്സരിക്കുമ്പോൾ സർട്ടിഫിക്കറ്റുകളെക്കാൾ ഒന്നുകൂടി മികച്ചു നിൽക്കുന്നത് ഇന്ന് സ്കില്ലുകൾക്കാണെന്നുള്ളതാണ്. അത് പിന്നെ സർട്ടിഫിക്കറ്റുകൾ എവിടെയാണ് വാല്യൂ ഉള്ളത് വെച്ചാൽ ഗവൺമെൻറ് തലത്തിലുള്ള പരീക്ഷകളും പിന്നെ തൊഴിൽ സാധ്യതകളാണെങ്കിൽ അവിടെ സർട്ടിഫിക്കറ്റുകൾക്കാണ് വില. പിന്നെ ഒരു ഇൻ്റർവ്യൂ ജസ്റ്റ് പരീക്ഷകൾ എഴുതി മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആർക്കും അവിടേക്ക് എത്താം. പക്ഷേ പ്രൈവറ്റ് മേഖലകൾ ഇന്ന് ഗവൺമെൻറ് സെക്ടറിനേക്കാൾ കൂടുതൽ അവസരങ്ങളുള്ളത് പ്രൈവറ്റ് മേഖലകളിലാണ്. ഗവൺമെൻറ് സെക്ടർ ഒഴിവാക്കണം എന്നല്ല കേട്ടോ അതിനർത്ഥം. ആ മേഖലയിൽ തന്നെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ അതിനേക്കാളും മികച്ച നല്ല കരിയറുകൾ പ്രൈവറ്റ് മേഖലയിലുണ്ട്. നല്ല ഹൈ സാലറി കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തം സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലകളുണ്ട്. അപ്പോൾ അതിന് വേണ്ട സ്കില്ലുകളാണ്, സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല എന്നാണ്. എന്നാൽ വെറും സ്കില്ലുകൾ മാത്രമുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അതുകൊണ്ടൊന്നില്ല, ഗുണമല്ല. നന്നായി പഠിക്കുക, നല്ലൊരു കരിയർ ഉണ്ടാക്കുക, നല്ല കോഴ്സിന് ജോയിൻ ചെയ്യുക, സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുക, അതോടൊപ്പം നമുക്കുള്ള ഓരോ കഴിവുകളെയും വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. സാധാരണ നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഇംഗ്ലീഷിൽ ABCD 26 അക്ഷരങ്ങളുണ്ടല്ലോ അല്ലേ. അവിടെ നോളേജ് എന്ന, അറിവ് എന്ന വാക്ക്, അതുപോലെ തന്നെ വ്യത്യസ്തമായ ഇതുപോലെയുള്ള വാക്കുകൾ, ഇതിൻ്റെയൊക്കെ വാല്യൂകൾ ഇങ്ങനെ കണക്ക് കൂട്ടും. A 1, B 2, C 3 അങ്ങനെ കൂട്ടും. അപ്പോൾ 100 മാർക്ക് കിട്ടുന്ന വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ആ 100 മാർക്ക് കിട്ടുന്നതിൽ ഒന്ന് ഏതാണ്, സ്കില്ലാണ്. SKILL എന്ന് അക്ഷരങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ വാല്യൂ കൂട്ടിയാൽ 100 ആണ്. അഥവാ വിജയിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് സ്കില്ലുകൾ. സ്കില്ലുകൾ ഉണ്ടായാൽ മാത്രം പോരെ, ഇപ്പോൾ ഈ കാലത്ത് നമ്മുടെ സ്കില്ലുകൾ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സ്കൂളുകൾക്ക് വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ, പദ്ധതികളൊക്കെ ഉണ്ട്. നമ്മുടെ മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ഏതൊക്കെയാണ് അങ്ങനെയുള്ള അവസരങ്ങൾ ഉള്ളത് എങ്കിൽ നമ്മുടെ മക്കൾ അതിലൊക്കെ ചേർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈസ്കൂൾ തരത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഈ ഗൈഡ് പോലെയുള്ള, സ്കൗട്ട് പോലെയുള്ള, JRC പോലെയുള്ള, ലിറ്റിൽ കൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ടെക്നിക്കൽ ലാപ്പും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുടെ ഒരു ആ മേഖലയിൽ തിരിച്ചുവിടുന്ന കാര്യങ്ങളുണ്ട്. അതിൽ ചില കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാകാൻ നമ്മൾ ഞെട്ടിപ്പോവും. ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നെ +1 പെട്ട ഒരു കുട്ടിയെ പരിചയപ്പെടുത്തി. അപ്പോൾ അവനെ പരിചയപ്പെടേണ്ട, സാറേ നിങ്ങളൊന്ന് പരിചയപ്പെടേണ്ട ആളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തണം. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല മോനെ എന്താടാ നിന്നെ പരിചയപ്പെടണമെന്നാണല്ലോ ഇവിടുത്തെ സാറ് പറഞ്ഞത്. സാർ ഞാൻ +1 പഠിക്കണത്, പിന്നെ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്താടാ സ്റ്റാർട്ടപ്പ്? അപ്പോൾ പറഞ്ഞത് വെബ് ഡിസൈനിങ് ആണെന്നാണ്. +1 പഠിച്ചുകൊണ്ടിരിക്കണ വെക്കണം. അത് മാത്രം

0: ഇതിൻ്റെ കൂടെ അഞ്ചാൾക്കാരുണ്ടെന്നാണ്. അപ്പൊ ഈ അഞ്ചാൾക്കാരിൽ ബിടെക് കഴിഞ്ഞ ആൾക്കാരുണ്ട് രണ്ടുപേര്, എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ രണ്ടാൾക്കാരുണ്ട്, ബാക്കി രണ്ടുപേരും അവൻ്റെ കസിനിലാണ്. അപേക്ഷ ഇതൊക്കെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചു. അപ്പൊ പറഞ്ഞു വെച്ചാൽ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോർ ഉപ്പനോട് പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ട് നീ ഉപയോഗിച്ചതാണ്, കാരണം വളരെ ഹാപ്പിയല്ലേ, ഇപ്പൊ സ്കൂളിൽ പോകുന്നു പഠിക്കുന്നുണ്ട്, അതിന്റെ കൂടെ ഫ്രീ കിട്ടുന്ന സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കൾ ഇതുപോലുള്ള നല്ല സ്കില്ലുകളുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ ചില കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് നമുക്ക് കാണാം ഈ നല്ല ഫോട്ടോ ഒക്കെ വരച്ചിട്ട് അല്ലെങ്കിൽ നല്ല ആർട്ടിഫി ഇതുണ്ടല്ലോ എഴുത്ത് കാലിഗ്രഫി ഒക്കെ ചെയ്യുന്ന ആളുണ്ട്. ഒരു പ്രാവശ്യം ഒരു കുട്ടി ഇതേപോലെ കാലിഗ്രഫി ഇങ്ങനെ ഫ്രെയിമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ചോദിച്ചു ഇതെന്താണ് മോളെ ചോദിച്ചാൽ പറഞ്ഞു കാലിഗ്രഫി ചെയ്തതാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ട് ചോദിച്ചത്? ഇത് ഒരു ഓർഡർ കിട്ടിയതാണ് സാർ, ഞാനതിന് ഫ്രെയിം അടിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു കുറ്റം ചെയ്തത് പോലെ അവളെ എൻ്റെ എക്സ്ക്യൂസ്. ഞാൻ പറഞ്ഞത് വളരെ സൂപ്പർ കാര്യമാണിത്, നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നല്ല അപ്രീഷിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അവൾ പറയണതെന്ന് വെച്ചാൽ അവൾക്ക് ചുരുങ്ങിയത് ഒരാഴ്ച ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നാലോ അഞ്ചോ ഓർഡറുകൾ വരുന്നുണ്ട്, ഓരോന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1000-1500 രൂപ കിട്ടുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് ചെറിയ കുട്ടികൾക്ക് അവർക്ക് അവരുടേതായ സ്കില്ലുകൾ കണ്ടെത്തിയിട്ട് അവരതിൻ്റെ മേഖലയിൽ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പം നമ്മുടെ മക്കൾക്ക് ഏത് മേഖലയാണോ സ്കില്ലുള്ളത്, ആ സ്കില്ലുള്ള മേഖല നമ്മൾ കണ്ടെത്തുകയും അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുകയും ചെയ്യണം എന്നുള്ളതാണ്.
1: ഓക്കെ, നമ്മുടെ കുട്ടികളുടെ സ്കില്ല് കണ്ടെത്താനും വളർത്താനുമുള്ള സാഹചര്യം എന്താണ് ശരിക്കുള്ളത്?
0: നമ്മൾ ആലോചിക്കുക, ഇപ്പോൾ ഈ വെക്കേഷൻ സമയമാണല്ലോ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണുന്ന കാഴ്ചകളൊന്ന് ജസ്റ്റ് പറയാൻ പറ്റുമോ? ഈ വെക്കേഷൻ്റെ ഒരു സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ യാത്ര, എന്തൊക്കെ കാണുന്നത്?
1: അതെ, യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളെ, ചെറിയ കുട്ടികളെ, ചെറിയ കച്ചവടങ്ങൾ അല്ലേ, പല നിലക്കുള്ള കച്ചവടം, എന്നാൽ വലുതാക്കി ഉയർത്തി കിട്ടിയ കച്ചവടങ്ങളോട് ചെറിയ, അതുമാത്രമല്ല കച്ചവട സ്ഥാപനങ്ങളും മാത്രമല്ല, അവർ നമ്മളതിലേക്ക് ഇങ്ങനെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്, അത് സഹിക്കാൻ പറ്റാത്ത.
0: സ്വാഭാവികമായിട്ട് നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സാധനമെങ്കിൽ ഈ കുട്ടികളെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇമ്പ്രഷൻ തോന്നുന്നില്ല. ഞാനത് ചോദിക്കാറുണ്ടോ, ആ കുട്ടികൾക്ക് സോഷ്യൽ സ്കില്ല് ഭയങ്കരമായിട്ടുണ്ട് അല്ലേ? ഒരു ബിസിനസ് ട്രിക്ക് ആളുകളെ, പിന്നെ ചിലതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ രസകരമായിട്ട് നമ്മൾ കണ്ട ചില കാഴ്ചകൾ, കണക്കറിയില്ല ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന് വലിയൊരു ബോർഡിൽ അവിടെ എഴുതി വെച്ചതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടികൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഫ്ലെക്സിബിലിറ്റി ഉള്ള ആളുകളാണ്. അവർ ബിസിനസ് മേഖലയിലേക്ക് ഭാവിയിൽ നല്ല നല്ല നല്ല ഉയർന്ന ബിസിനസ് മാൻമാരായിട്ട് കച്ചവടക്കാരായിട്ട് വരേണ്ട ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ നന്നായിട്ട് താല്പര്യമുള്ളൊരു കുട്ടി അല്ലേ, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വെക്കേഷൻ വന്നപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടിയല്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഉപ്പനോട് പറയുന്നത് എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി തരും, ഞാൻ കച്ചവടം ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സ്കില്ല് അവനിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അവിടെ സ്കില്ലുകൾ നമ്മുടെ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മുമ്പൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അവർ നിരന്തരം അവരെ നിരീക്ഷിക്കുമ്പോൾ ഏത് മേഖലയിലാണോ അവർക്ക് കൂടുതൽ താല്പര്യമുള്ളത്, വിഷൻ പാഷനൊക്കെ നമ്മൾ പറയാം, അതൊക്കെ ഒഴിവാക്കാം. നമുക്ക് ലാസ്റ്റ് ഒരു വാക്ക് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും, അവർക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ താല്പര്യമുള്ള മേഖല, ഫോണിൽ റീൽസ് ഷോർട്സ് അതല്ല ഉദ്ദേശിച്ചത്, ആ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട്. ഇപ്പോൾ ചില കുട്ടികൾ നിങ്ങൾ കണ്ടുണ്ടോ വീട്ടിൽ എന്ത് കിട്ടിയാലും എഴുതിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. ഞാൻ എഴുത്തിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറുണ്ടെന്നുള്ള, പ്രോത്സാഹിപ്പിക്കാൻ കാരണം ഒന്നുമല്ല, ഇപ്പോൾ മലയാളത്തിൽ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം മരണപ്പെട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി, പക്ഷെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇന്നും ബുക്ക് സ്റ്റാളുകൾ വിൽക്കാനുണ്ടെന്നുള്ളതാണ്. ഒരു പുസ്തകം വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റോയൽറ്റി അല്ലേ, ഒരു നിശ്ചിത ഒരു വിഹിതം, അത് 10% മുതൽ 60% വരെയൊക്കെയാണ് ചില ആളുകൾ വാങ്ങിക്കാറുള്ളത്. എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓദേഴ്സിന്, ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ സ്വാഭാവികം അദ്ദേഹം മരണപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഫാമിലിക്ക്, മകന് മകൾക്ക് ഒക്കെ ആയിരിക്കും അത് കിട്ടുക. അതുപോലെ തന്നെ മലയാളത്തിലെ മറ്റൊരു വളരെ പ്രശസ്തമായൊരു പുസ്തകമായിരുന്നു പിന്നെ ആടുജീവിതം എന്നാണ് അല്ലേ, ബെന്യാമിൻ എന്ന ആളാണ് അത് എഴുതിയിട്ടുള്ളത്. ആ പുസ്തകം ഏകദേശം ഞാൻ മനസ്സിലായി, ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ കാര്യങ്ങൾ പറയാറുണ്ട്, ഒരു സിമ്പിൾ ലോജിക് കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 400+ കോപ്പികൾ അത് വിറ്റുപോയിട്ടുണ്ട്, 400 പതിപ്പിൽ അല്ലേ, 400+ പതിപ്പുകൾ, ഒരു പതിപ്പ് എന്ന് പറഞ്ഞാൽ മിനിമം 10,000 കോപ്പിയാണ്, ചിലത് 100,000 കോപ്പികളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു പുസ്തകത്തിൽ അതിൽ നിന്ന് ഒരു 50% അല്ലെങ്കിൽ 40% റോയൽറ്റി ആയിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെങ്കിൽ, ഒരു കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് അദ്ദേഹം ആ പുസ്തകം എഴുതിയതിന് ശേഷം 100,000+ രൂപ അല്ലെങ്കിൽ 200,000+ രൂപയാണ് ഒരു പുസ്തകത്തിലൂടെ കിട്ടിയതാണ്. ഒരു സ്കില്ലല്ലേ എഴുത്ത് എന്ന് പറയുന്നത്. നിങ്ങളാലോചിച്ച് നോക്കൂ, പിന്നെ നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളായിട്ട് സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാർ ഓടി വരും അല്ലേ, കച്ചവട സ്ഥാപനങ്ങളാണെങ്കിലും ഇനി അല്ലാത്ത സ്ഥാപനങ്ങളാണെങ്കിലും അവിടെ ഡെമോൺസ്ട്രേറ്റൊക്കെ ആയിട്ട് നിൽക്കാറുണ്ട്. നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നാണ് പറയാം. അപ്പോൾ നമ്മുടെ മക്കൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, അത് വളർത്താനുള്ള, അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമം നമ്മൾ നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ റിസൾട്ട് വന്ന ഈ ഒരു സാഹചര്യത്തിൽ രക്ഷിതാക്കളുടെ എല്ലാ

0: അവരുടെ ആഗ്രഹം. പത്താം ക്ലാസ് കഴിഞ്ഞ രക്ഷിതാവിൻ്റെ ആഗ്രഹം തൻ്റെ മകൻ തൻ്റെ മകൾ ഏത് കോഴ്സിന് പോകാനിരിക്കും? സയൻസ് എടുക്കണം, സയൻസേ ലോകത്തിൽ വിജയിക്കൂന്നാ ചില ആൾക്കാർ വിജയിച്ചു. അങ്ങനെയൊന്നുമില്ല, ഫുൾ എ പ്ലസ് കിട്ടിയാൽ കൊമേഴ്സിന് പോകുന്നതും ഹ്യൂമാനിറ്റീസിന് പോകുന്നതും എന്തോ ഒരു മോശം കാര്യം ചെയ്യുന്ന പോലെ ചില രക്ഷിതാക്കൾ സംസാരിക്കാറുണ്ടല്ലോ. അത്തരക്കാരോട് നമ്മൾ കൺവിൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾ സയൻസ് മാത്രമല്ല എടുക്കേണ്ടത്, ഹ്യൂമാനിറ്റീസ് ആണ് അവർക്ക് ഇഷ്ടമെങ്കിൽ അവർക്ക് അതിന് എടുക്കാനുള്ള മേഖലയുണ്ട്. കാരണം ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ ഐ എ എസിനുള്ള പരീക്ഷ എഴുതാൻ പറ്റും, സിവിൽ സർവീസിൻ്റെ പരീക്ഷ എഴുതാൻ പറ്റും, വേറെ ഒരുപാട് പരീക്ഷകൾ എഴുതാം. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരായ ആൾക്കാർ, കൊമേഴ്സ് പഠിച്ച ആൾക്കാർ, നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അല്ലേ, അദ്ദേഹം ഒരു ലോകത്തിൻ്റെ തന്നെ ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഡൽഹിയിലെ ഒരു കോളേജിലെ അഡ്മിഷൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവിടെയുള്ള പല സയൻസ് വിഷയങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ഒരു നമ്പർ വൺ കോളേജിൽ അഡ്മിഷന് വരുന്നത് ബി കോമിനും അതുപോലെ തന്നെ ബി എ എക്കണോമിക്സിനുമാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താ, അതിൻ്റെ പിന്നിലുള്ളൊരു സയൻസ് ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ലോകത്ത് ഇനി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സാമ്പത്തിക വിദഗ്ധരെയാണ്, അപ്പോൾ കോമേഴ്സ് പഠിക്കണം അതുപോലെ എക്കണോമിക്സ് പഠിക്കണം എന്നുള്ളതാണ്. അപ്പം വ്യത്യസ്തമായ കോഴ്സുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ മക്കളുടെ സ്കില്ലുകൾ ഏതാണെന്ന് കണ്ടെത്തുക, അവർക്ക് താല്പര്യമുള്ള ഇഷ്ടമുള്ള മേഖലകൾ അതിലാണ് അവരുടെ സ്കില്ല് മിനിമം ഉണ്ടാവുക. പിന്നെ അത് വളർത്തിക്കൊണ്ടുവരുവാൻ എത്രത്തോളം നമ്മൾ പരിശ്രമിക്കുന്നോ അതിനനുസരിച്ച് എന്തെയും അത് വളർന്നു വരും, അവരുടെ മേഖലയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്നുള്ളതാണ്.
1: ഓക്കെ, അപ്പോൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നൽകി, എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അപ്പം അതിന് മുമ്പ് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ?
0: ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം 4 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു, ഒരൊറ്റ പോയിന്റ് കൂടി പറഞ്ഞാൽ നമുക്കത് അവസാനിപ്പിക്കാൻ തോന്നുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞൊരു നല്ല ലക്ഷ്യം തന്നെ, ഗോൾ സെറ്റിംഗ് വേണം, അതുപോലെ തന്നെ നല്ലൊരു നെറ്റ്വർക്കിംഗ് അതിന് വേണ്ടിയിട്ട് വേണം, നമ്മളെ ഉറച്ച അടുത്തൊരു കാര്യം പറഞ്ഞാൽ നിരന്തരം അല്ലേ, കൺസിസ്റ്റൻസി വേണം, സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യണം. ആൻഡ് 5-ാമത്തൊരു പോയിന്റ് ഫൈനൽ ചെയ്യുമ്പോൾ എനിക്ക് പറയണം തരും, ഡിറ്റർമിനേഷൻ എന്നൊരു ടേമാണ്, ഉറച്ച തീരുമാനം അല്ലേ. നമ്മൾ നാടൻ ശൈലി പറയുന്നത് കോഴി ആയാലും കയറിയും ആവരുത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ല എന്നുള്ള ആ ഒരു കാര്യമാണ്. അത് ചെയ്യണോ ഇത് ചെയ്യണോ, അങ്ങനത്തെ പല കുട്ടികളും നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്താ പറയുക, ഒന്നിലും അവർ ഉറച്ചു നിൽക്കില്ല എന്നുള്ളത്. ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നല്ല സംഖ്യ കൊടുത്തിട്ട് ചേരും, 4-5 മാസം കഴിയുമ്പോൾ അത് വിട്ടേച്ച് ഒഴിവാക്കിയിട്ട് പോകും, വേറൊരു കോഴ്സിന് പോകും, അതാണ് നല്ലതെന്ന് തോന്നും, വീണ്ടും അവിടെ നിന്ന് എന്ത് ചെയ്യും, പിന്മാറിയിട്ട് തിരിച്ചു വരും. അഥവാ അങ്ങനെ മാറി മാറി മാറി മാറി മാറി ഒരു സൂപ്പർ മാർക്കറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങും. നമ്മൾ ഒരേ ഹൈപ്പർ മാർക്കറ്റിലല്ലല്ലോ പോകും, ഒരേ സൂപ്പർ അവിടെ പോയിട്ട് ഒരു സാധനമല്ലല്ലോ വാങ്ങും, വ്യത്യസ്തമായത്. അതേപോലെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിലൂടെ ഒരുപാട് സമയനഷ്ടം ഉണ്ടാവണമെന്ന്, സാമ്പത്തികമായ നഷ്ടം അതിലേറെ വരുന്നു, പിന്നെ അവസാനം നിരാശ ബാധിച്ച് എവിടെയും എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഉറച്ച തീരുമാനമായിട്ട് ഒരു ഫൈദാസം തഫത്തവക്കലുള്ളതാ, അതാണല്ലോ വിശുദ്ധ ഖുർആനിലായത്. അഥവാ നമ്മളൊരു കാര്യം ഒക്കെ കൂടിയാലോചനയൊക്കെ നടത്തി ലക്ഷ്യമൊക്കെ നിർണ്ണയിച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ അടിയുറച്ച് മുന്നോട്ട് പോവുക, അതിൽ അന്നാൻ്റെ ഹൈറും വർക്കത്തും ഉണ്ടാവുന്നതാണ്. അവിടെ ഒരു അതാണോ ഇതാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ചില രക്ഷിതാക്കൾ പറയാനുള്ളറിയോ, സാറേ ഞാൻ ഇന്ന കോഴ്സിനവിടെ ചേർത്തീന്, പക്ഷെ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഇന്ന ഒരാൾ പറഞ്ഞു അത് വേണ്ടിയിരുന്നോ, ഇപ്പം എന്താ അഭിപ്രായം ചോദിക്കും. അപ്പം ഞാൻ പറയാനുള്ളത് നിങ്ങൾ എടുത്തു ചാടിയിട്ടല്ലോ ഇത് തീരുമാനിച്ചത്, വളരെ നല്ല കൂടിയാലോചനയൊക്കെ നടത്തി അതിൻ്റെ ഒരുപാട് അവസരങ്ങൾ നോക്കിയിട്ടാണല്ലോ എടുത്തത്. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിൻ്റെ പേരിൽ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും വരരുത്, തീർച്ചയായിട്ടും മുന്നോട്ട് പോവുകയാണ് വേണ്ടത്, അതിലെന്തായാലും ഒരു ഹൈറോ ബർക്കത്തൊക്കെ അള്ളാഹു തരും എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നല്ല ലക്ഷ്യമൊക്കെ നിർണ്ണയിച്ച് സ്ഥിരമായിട്ട് പരിശ്രമമൊക്കെ നടത്തി അതിന് വേണ്ട സ്കില്ലുകളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ ഉറച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോവുക, തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥന എന്നത് അതിൻ്റെ അകത്താമ്പാണ്, അരിവാര്യമാണ്, നിരന്തരമായിട്ട് അത് വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മുടെ എല്ലാ മക്കൾക്കും നമുക്കൊക്കെ നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കാം.
1: തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ 5 കാര്യങ്ങളാണ് കൃത്യമായി നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഈ കാര്യങ്ങളിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് ഒരു നല്ലൊരു കരിയർ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനയോടെ നമ്മൾ മുന്നോട്ട് പോവുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്നേഹക്കൂട് കലാലയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ. ചർച്ചയിൽ പങ്കെടുത്തത് ഹനീഫ വണ്ടൂർ, ഷമീം എം വണ്ടൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി സലഫി ദുറൂസ്. നുബുവത്തിന്റെ തെളിവുകൾ എന്നതിന്റെ 71-ാം ഭാഗമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
5: പ്രിയപ്പെട്ട പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, ഇന്ന് ആമിർ ബിൻ ഫുഹൈറ എന്ന സഹാബിയുടെ കറാമത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കറാമത്ത് പറയുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തെപ്പറ്റി ഒരല്പം പരിചയപ്പെടുത്തൽ നടത്തുകയാണ്. ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ആമിർ ബിൻ ഫുഹൈറ. അന്ന് മുസ്ലിങ്ങൾ ദുർബലരായിരുന്നു, അവരെ നിരന്തരമായി മർദ്ദിക്കപ്പെട്ടിരുന്നു. വളരെ രഹസ്യമായി അർക്കമിൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ മുസ്ലിങ്ങളെ സംഘടിപ്പിച്ച് അവിടെ ക്ലാസ് കൊടുക്കാറുണ്ടായിരുന്നു, ദാറുൽ അർക്കമിൽ. അങ്ങനെ അർക്കമിൻ്റെ വീട് രഹസ്യമായ ക്ലാസ്സുകൾക്ക് ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആമിർ ബിൻ ഫുഹൈറ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം നിരന്തരമായി മർദ്ദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ മോചിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖായിരുന്നു. ഒട്ടേറെ അടിമകൾ ആ കാലഘട്ടത്തിൽ എതിരാളികളുടെ മർദ്ദനങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്, ബിലാലിബിന് റബാഹിനെ പോലെയുള്ള. അങ്ങനെ മർദ്ദിതരായ ഒട്ടേറെ അടിമകളെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് പണം കൊടുത്തിട്ട് അവരുടെ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അവരെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട വ്യക്തിയാണ് ആമിർ ബിൻ ഫുഹൈറ. അപ്പം ഇങ്ങനെയുള്ള വിലമതിക്കാനാവാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ അബൂബക്കർ സിദ്ദീഖ്, അദ്ദേഹത്തിൻ്റെ ധനം നല്ല മാർഗത്തിലാണ് അദ്ദേഹം ചെലവഴിക്കുന്നത്, അതും ഈ രൂപത്തിലുള്ള ചെലവഴിക്കൽ. എന്തായിരുന്നു അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരുന്ന കാര്യം? അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ആ വചനത്തിൽ ഉദ്ദേശിക്കുന്നത് അബൂബക്കർ സിദ്ദീഖാണ്. പിന്നെ അതുമായി താരതമ്യം ചെയ്യാവുന്ന ഗുണങ്ങളുള്ളവരൊക്കെ ആ ആയത്തിൻ്റെ പരിധിയിൽ വരും. വിശുദ്ധ ഖുർആനിലെ വചനം ഇങ്ങനെയാണ്: വസയു ജന്നബുൽ അത്തുഖാം അല്ലതി യുതി മാലഹു യത്തസക്കാം. ആ നരകത്തിൽ നിന്ന് അകറ്റപ്പെടും സൂക്ഷ്മതയുള്ളവർ, ആ തഖവയുള്ള ആള്. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ തൻ്റെ ധനം അദ്ദേഹം ചെലവഴിക്കുന്നു. ആ ധനം ചെലവഴിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യം, ഇവിടെ അബൂബക്കർ സിദ്ദീഖിനെ പറ്റിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വിഷയം, വമാലി അഹദിൻ ഇന്ദഹുമിൻ നിയമത്തിൻ തുജിസാം, പ്രത്യുപകാരം കിട്ടണം എന്ന നിലക്ക് ഒരു ഉപകാരവും അദ്ദേഹം ഒരാൾക്കും ചെയ്തു കൊടുത്തിട്ടില്ല. ഇല്ല ബുദ്ധിഹാ വജിഹ് റബ്ബിലാവില, അത്യുന്നതനായ റബ്ബിൻ്റെ വജിഹ് ആഗ്രഹിക്കുക എന്നതല്ലാതെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സറിയുന്ന റബ്ബ് ഇവിടെ പറയാണ്, ഒരു ലോകമാന്യത്തിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന നിലക്ക് അറിയപ്പെടാനല്ല, അല്ലെങ്കിൽ ഈ അടിമകളെയൊക്കെ മോചിപ്പിക്കുന്നത് കൊണ്ട് അവരുടെ മുമ്പിലൊരു യജമാനനായി നിൽക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അദ്ദേഹം ധനം ചെലവഴിക്കുന്നത്. മറിച്ച് ഇത് ബാധ്യതയായി അള്ളാഹു ഏൽപ്പിച്ചതാണ്, ഒരു അമാനത്താണ് ധനം, അത് അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ചെലവഴിക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെ വഴിയിൽ, നല്ല വഴിയിൽ ചെലവഴിക്കുന്നുവോ അവിടെയൊക്കെയുള്ള പ്രേരണ അള്ളാഹുവിൻ്റെ വജിഹ് ആഗ്രഹിക്കുക എന്നത് മാത്രമാണ്. അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടാണ് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുക. ഏതൊരു കാര്യത്തിൻ്റെയും അതിൻ്റെ ഗുണം കിട്ടാൻ റബ്ബിൽ നിന്ന് മാത്രമായി നമ്മൾ കണക്കാക്കുക. അപ്പോൾ ഇവിടെ ആമിർ ബിൻ ഫുഹൈറയെ അടിമത്തത്തിൽ നിന്ന് പണം കൊടുത്ത് മോചിപ്പിക്കുന്നത് അബൂബക്കർ സിദ്ദീഖാണ്. അദ്ദേഹത്തിന് വലിയ ചരിത്രവുമായി ബന്ധമുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. ആമിർ ബിൻ ഫുഹൈറയുടെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് കാലം ജീവിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയാം. കാരണം പല സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ജീവിച്ചതിന് പുറമെ പിൽക്കാലത്തും ഒട്ടേറെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ ജീവിക്കാൻ അവസരം കിട്ടിയവരുണ്ട്. എന്നാൽ ആമിർ ബിനു ഫുഹൈറ ബദർ യുദ്ധത്തിലും ഉഹുദ് യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സംഭവത്തിൽ അദ്ദേഹം രക്തസാക്ഷിയാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹിജ്റയിൽ അദ്ദേഹത്തിന് വലിയ ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ടായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന മുസ്ലിങ്ങൾ അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ വളരെ കുറച്ച് മുസ്ലിങ്ങൾ മാത്രം ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവിടെ ബാക്കിയായി. വേറെ ചിലരെ ശത്രുക്കൾ കണ്ടുപിടിച്ച് ബന്ധിച്ചു. അവരല്ലാത്തവരൊക്കെ മദീനയെ ലക്ഷ്യം വെച്ച് ഹിജ്റ പോയിരുന്നു. ഈ സമയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ പോവാൻ അനുവാദം കൊടുക്കുന്നത്. കാരണം മുശ്രിക്കുകൾ ദാറുന്നദവയിൽ കൂടി നബി തിരുമേനിയെ വധിച്ചു കളയാൻ തീരുമാനിച്ച ആ സമയം ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഹിജ്റ പോവാനുള്ള അനുവാദം അറിയിക്കുകയാണ് ചെയ്തിരുന്നത്. അനുവാദം കിട്ടിയപ്പോൾ ഉടനെ അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. എന്നിട്ട് വളരെ അടിയന്തരമായി അവർ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. മുസ്ലിങ്ങൾ എക്കാലത്തും പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഹിജ്റയിലുണ്ട്. അതിലുള്ള ഒരു പാഠമാണ് ഇവിടെ അവർ നടത്തിയ കാര്യത്തിൽ നമുക്ക് കിട്ടുന്നത്. ഏതൊരു കാര്യവും അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിൻ്റെ മുമ്പ് തവക്കുൽ ചെയ്യുക എന്ന് നമ്മൾ പറയില്ല. അതിൻ്റെ മുമ്പ് നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യണം. വളരെയേറെ ജാഗ്രത വേണം. ഒരു മുസ്ലിമിൻ്റെ നീക്കങ്ങൾ, അവൻ്റെ സംസാരങ്ങൾ, അവൻ്റെ പ്രകടനങ്ങൾ എല്ലാം അളന്നു മുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഒരു മുൻകരുതലുമില്ലാതെ ഞാൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നവർ ഇസ്ലാമിൻ്റെ തവക്കുലിനെ വിലങ്ങനെ മനസ്സിലാക്കിയവരാണ്. ഇവിടെ ഹിജ്റ പോകുന്നതിൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അബൂബക്കർ സിദ്ദീഖും റസൂൽ തിരുമേനിയും ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ്. ഒന്ന്, നമുക്ക് മദീന ആ ഭാഗത്തേക്കാണ് ശത്രുക്കളുടെ അന്വേഷണം വരിക. നമ്മൾ മക്ക വിട്ടു എന്ന് പറഞ്ഞാൽ അവർ ആ ഭാഗങ്ങളിൽ അന്വേഷിക്കും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകാതെ മദീനയുടെ നേർ എതിർഭാഗമായ ഒരു വശത്തേക്ക് നമുക്ക് പോകാം. എന്നിട്ട് സൗറ് മലയിൽ കയറി അവിടെയുള്ള ഒരു ഗുഹയുണ്ട്, അവിടെ നിൽക്കാം. 3 ദിവസം അവിടെ നിൽക്കാം. എന്തിനാണ് 3 ദിവസം അവിടെ ഒളിച്ചു നിൽക്കുന്നത്? കാരണം 3 ദിവസവും അവർ അന്വേഷണം നടത്തിയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ അവരുടെ അന്വേഷണങ്ങൾ നിലക്കും. അപ്പോൾ നമുക്ക് ഇറങ്ങിപ്പോകാം. അപ്പോൾ ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് റബ്ബിനെ ഏൽപ്പിക്കേണ്ടത്. അതാണ് ഇവിടെ അവർ രണ്ടുപേരും കൂടിയിരുന്ന് ചർച്ച ചെയ്യാണ്. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ചെയ്യാവുന്നതൊക്കെ ചെയ്യുക, അവരുടെ പിടിയിൽ കൊടുക്കുക എന്നതല്ല, മറിച്ച് അവരുടെ പിടിയിൽപ്പെടാതെ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യുക എന്നതാണ്. അതിനുശേഷം അവർ പിന്നെ ആലോചിച്ച് അവർക്ക് വഴി അറിഞ്ഞുകൂടാ. മദീനയിലേക്കുള്ള വഴി ഏത് വഴിയാണ്, അല്ലെ എങ്ങനെയാണ് ആ വഴിയിൽ എത്തിപ്പെടുക, ഇതൊന്നും കൃത്യമായ വിവരം അവർക്കില്ല. അതുകൊണ്ട് അവർ എന്തു ചെയ്തു? നന്നായി വഴിയറിയുന്ന ഒരു മനുഷ്യൻ, അബ്ദുല്ലാഹിബിൻ ഉർഖുദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തെ രഹസ്യമായി വരുത്തി വിവരം പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ സൗറുഗുഹയുടെ മുഖത്ത് വരണം. 2 വാഹനങ്ങളും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അതിന് ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റാനും ഒക്കെയുള്ള പണവും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ സൗറുഗുഹയിൽ വരണം. എന്നിട്ട് നമുക്ക് മദീനയിലേക്ക് പോകാം. ഞങ്ങൾക്ക് കൃത്യമായ വഴി അറിഞ്ഞുകൂടാ. ഇവിടെയും വലിയൊരു പാഠം എന്താണ്? ഇത് അബ്ദുല്ലാഹിബ്ൻ ഉർഖുദ് എന്നൊരാൾ മുശ്രിക്കായിരുന്നു, മുസ്ലിമായിരുന്നില്ല. എന്നാലും മുസ്ലിങ്ങളോട് സ്നേഹമുള്ള ഒട്ടേറെ ആൾക്കാർ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നിലനിൽക്കുന്ന ആ ഭാഗത്തും ഉണ്ടാകും. അന്ന് മുസ്ലിങ്ങളെ നിരന്തരമായി മർദ്ദിക്കുന്നവരാണ് അവിടെയുള്ള മുസ്ലിങ്ങളല്ലാത്തവരെങ്കിലും അവരെ സ്നേഹിക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്, അവരെ വിശ്വസിക്കാൻ പറ്റുന്നവരുമുണ്ട്. അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അബ്ദുല്ലാഹിബിൻ ഉർഖുദ് എന്ന വ്യക്തി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി, അബൂബക്കർ സിദ്ദീഖിന് വേണ്ടി ആ ഒരു ദൗത്യം ഏറ്റെടുത്തു. ആ രഹസ്യം ഒരിക്കലും അദ്ദേഹം പുറത്തു പറയാതെ മുസ്ലിം അല്ലാഞ്ഞിട്ടുപോലും ഇന്ന സ്ഥലത്ത് സൗറഗുഹയിൽ അവരുണ്ടെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞിട്ട് പോലും ഒരാൾക്ക് പോലും പറഞ്ഞു കൊടുക്കാതെ മുസ്ലിംകൾക്ക് വേണ്ടി മുസ്ലിം അല്ലാവാത്ത ആ മനുഷ്യൻ ചെയ്ത സൽക്കർമ്മങ്ങൾ. അപ്പോൾ ചിലപ്പോൾ ചിലർ കാഫിറുകളായിരിക്കും, മുശ്രിക്കുകളായിരിക്കും, അവർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ നന്മയായിരിക്കും, ഹയറായിരിക്കും എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള നന്മകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അത് അള്ളാഹു അവരുടെ മനസ്സിലിട്ട് കൊടുക്കുന്ന സൽ പ്രവർത്തനങ്ങളാണ്. അത്തരം കാര്യങ്ങൾ അവർ കാഫിറുകളാണെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ കുഫറാണ് എന്ന് പറയാൻ പാടില്ല. അതിന് അംഗീകരിക്കുകയും അവസരം കിട്ടുമ്പോൾ നന്ദി കാണിക്കുകയും ഒക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അബ്ദുല്ലാഹിബിൻ ഉറുഖിനെ ഇത് ഏൽപ്പിച്ചു. പിന്നെയോ, ഇനി 3 ദിവസം അവിടെ താമസിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം വേണം. അതിന് അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൾ അസ്മാഇനെയാണ് അവരെ ഏൽപ്പിച്ചത്. ആരും കാണാത്ത സമയത്ത് ഭക്ഷണവുമായി ആ സൗർമലയിൽ കയറി ഗുഹയിലെത്തി അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ചുമതല അവർ അസ്മാ ബിൻത് അബീബക്കർ സിദ്ദീഖിനെ ഏൽപ്പിച്ചു. അങ്ങനെ അവർ അവരുടെ അരപ്പട്ട എടുത്തിട്ട്, 2 പട്ടയുള്ള 1 എടുത്തിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ കെട്ടി ഭക്ഷണം വെച്ച പാത്രത്തിൻ്റെ അതിൻ്റെ അറ്റം, അതിൻ്റെ തലഭാഗം അതുകൊണ്ട് കെട്ടി. അപ്പോൾ തൻ്റെ അരപ്പട്ട എടുത്ത് കെട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ട് നബി തിരുമേനി അപ്പോൾ പറഞ്ഞു, ദാത്തുൻ നിത്താഖൈൻ, ഇരട്ടപ്പട്ടക്കാരി എന്ന് പറഞ്ഞു. ആ പേരിലാണ് പിന്നെ അസ്മ അറിയപ്പെടുന്നത്, ദാത്തുൻ നിത്താഖൈൻ എന്ന പേരിലാണ്. അപ്പം അന്ന് തന്നെ അവർ പോകുമ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ കയ്യിൽ കൊടുക്കാനുള്ള ഭക്ഷണം അസ്മ കൊടുത്തു വിടാനാണ് അങ്ങനെ തയ്യാറാക്കിയത്. പിന്നെ 3 ദിവസങ്ങളിലും ഭക്ഷണം അവർക്ക് എത്തിക്കുന്ന ചുമതല അവർ ഏൽക്കുകയായിരുന്നു. അതിനു പുറമെ അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൻ അബ്ദുള്ള എന്ന വ്യക്തിയെ അവരേൽപ്പിച്ചു. വേറൊരു കാര്യം, ഈ 3 ദിവസവും സൗറഗുഹയിൽ താമസിക്കുമ്പോൾ ശത്രുക്കൾ എവിടെ എത്തി നിൽക്കുന്നു, അവരുടെ സംസാരം എന്താണ്, അവരുടെ പദ്ധതി എന്താണ് എന്നൊക്കെ അറിയണം. അതുകൊണ്ട് അവരുടെ ഇടയിലൂടെ നടന്നിട്ട് അവരുടെ പദ്ധതികൾ അറിയാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൻ അബ്ദുള്ളയെ അവരേൽപ്പിച്ചു. അപ്പോൾ ശത്രുക്കളുടെ നീക്കം എങ്ങനെയാണ്, അവരിപ്പോൾ എത്തി നിൽക്കുന്നത് എങ്ങനെയാണ്, അവരുടെ അടുത്ത പദ്ധതികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയാൻ അബ്ദുള്ള അവർക്കിടയിലൂടെ നടന്നു. എന്നിട്ട് രാത്രി ആ വിവരം കൊടുക്കും. അപ്പോൾ ഇവർ ഇടയ്ക്കിടെ അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൻ അബ്ദുള്ള ആരും കാണാതെ സൗറിലേക്ക് പോകും, സൗറഗുഹയിലേക്ക്. ഇതുപോലെ ഭക്ഷണവുമായി അസ്മ റളിയല്ലാഹു അൻഹ പോകും. ഇങ്ങനെ പോക്കും വരവും ഈ 3 ദിവസത്തിനിടയിൽ പലവട്ടമായി നടന്നതുകൊണ്ട്, അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ളത് കൊണ്ട്, ഇത് മുൻകൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് മനസ്സിലാക്കിയപ്പോൾ കാലടികൾ നോക്കിയിട്ട് വ്യക്തി പോയ സ്ഥലം കണ്ടെത്താൻ സാമർഥ്യമുള്ള ചില വ്യക്തികൾ മുശ്രിക്കരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖും പറഞ്ഞു, ഇവർ നമ്മൾ നിൽക്കുന്ന ഗുഹയിലേക്ക് മാറി മാറി വരുമ്പോൾ അവരുടെ കാലടി നോക്കി ഒരു പക്ഷേ അവർ നമ്മുടെ സ്ഥലം കണ്ടെത്താൻ വഴിയുണ്ട്, അതുകൊണ്ട് ആ കാലടി മായണം. അവിടെയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ആമിർ ബിൻ ഫുഹൈറയെ വിളിച്ചിട്ട് ആമിർ ബിൻ ഫുഹൈറയുടെ കറാമത്തിനെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കറാമത്ത് അവസാനം സൂചിപ്പിക്കുന്നു. ആമിറിനോട് പറഞ്ഞു, നിങ്ങൾ ആടുകളെ മേയ്ക്കണം സൗർ മലയുടെ പരിസരത്ത്. അതെന്തിനാണ്? 1 രാത്രിയായാൽ ആടിൻ്റെ പാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും എത്തിക്കാൻ, അതിനേക്കാൾ പ്രത്യേകിച്ച് അതിൻ്റെ വേറൊരു ലക്ഷ്യം എന്തായിരുന്നു? അബ്ദുള്ള എന്ന അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൻ ഇടയ്ക്കിടെ അവരുടെ അടുത്തേക്ക് കയറി വരും, അതുപോലെ ഭക്ഷണവുമായി അസ്മ കയറി വരും, അവരുടെ കാലടിപ്പാടുകൾ മായ്ക്കുക എന്ന ലക്ഷ്യത്തിനാണ് അവിടെ ആടുകളെ മേയ്ക്കുന്നത്. ഒട്ടേറെ ആടുകൾ ആ സൗർഗുഹയുടെ പരിസരത്തിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ നാനാഭാഗങ്ങളിലൂടെ നിരന്തരമായി സഞ്ചരിക്കുമ്പോൾ ഇവരുടെ കാലടിപ്പാടുകൾ മാഞ്ഞു പോകും. അവരൊരു മനുഷ്യർ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ചെയ്യാവുന്നതൊക്കെ ചെയ്യണം. അതാണ് ഇസ്ലാമിലെ തവക്കുൽ. അതല്ലാതെ ഒന്നും ചെയ്യാതെ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയലല്ല. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല വ്യക്തിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഈ വിഷയത്തിൽ നമുക്ക് കാണിച്ചു തന്ന പാഠമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ആമിർ ഇബ്ന് ഫുഹൈറക്ക് വലിയ ദൗത്യം ഹിജ്റയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാവ്യക്തിയാണ്, ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുത്ത മഹാവ്യക്തിയാണ്. വളരെ കഷ്ടപ്പെട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ വ്യക്തിയെ മോചിപ്പിച്ച വ്യക്തിയെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇസ്ലാമിൽ വന്നതിന് ശേഷം അതിനുവേണ്ടിയാണ് അദ്ദേഹം ജീവിക്കുന്നത്. എന്നാൽ ഉഹുദ് യുദ്ധം കഴിഞ്ഞതിന് ശേഷമുണ്ടായ ഒരു സംഭവം, അത് ഒരു ദർസിൽ നമ്മൾ പറഞ്ഞു എന്ന് ഹുബൈബിൻ്റെ കറാമത്ത് പറഞ്ഞപ്പോൾ, ഹുബൈബിനെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 10 പേരെയും ഒരു വഴിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചപ്പോൾ അവരെ ചതിച്ചു കൊന്ന സംഭവം, അതേ മാസത്തിൽ തന്നെ മറ്റൊരു ദാരുണ സംഭവമാണ് ബിർ മൗന എന്ന നിലക്കറിയപ്പെടുന്ന സംഭവം. അപ്പോൾ ഒരു മാസം തന്നെ 2 ദുരന്തങ്ങൾ അന്ന് മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന കാര്യം. ആദ്യം ദാവത്തിൻ്റെ ആവശ്യാർത്ഥം 10 വ്യക്തികളെ പറഞ്ഞയച്ചപ്പോൾ ശത്രുക്കൾ അവരെ ചതിച്ച് വധിച്ചു കൊന്ന കാര്യം, അതിൽ ഹുബൈബിനുണ്ടായ കറാമത്തിനെ പറ്റി നമ്മൾ സൂചിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അന്ന് ആ നാട്ടിലുണ്ടാവാത്ത ഫലവർഗങ്ങൾ അദ്ദേഹം കഴിക്കുന്നത് അദ്ദേഹത്തെ ബന്ധിച്ച വീട്ടിലെ സ്ത്രീ കണ്ട ആ കാര്യം, അത് ഹുബൈബിൻ്റെ കറാമത്തായിരുന്നു. ഇതുപോലെ അതേ മാസത്തിൽ സംഭവിച്ച മറ്റൊരു കാര്യമാണ് 70 ആൾക്കാരെ നജിദ് എന്ന ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഏതൊരു പ്രതിസന്ധിയിലും പിറകോട്ട് പോകാതെ ദഅവാ പ്രവർത്തനങ്ങളിൽ തന്നെ മുന്നേറുന്നതാണ് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത്. ഒന്ന് കഴിഞ്ഞ്, അതുകൊണ്ട് കുറേ പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് ഇനി ദഅവാ പ്രവർത്തനങ്ങൾ വേണ്ട എന്നല്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസപ്പെട്ട ചില രംഗങ്ങൾ, അതിൽപ്പെട്ടൊന്നായിരുന്നു ഉഹുദ് യുദ്ധം. 70 പേർ കൊല്ലപ്പെട്ടു, അതിനുശേഷമാണ് പിന്നെ 10 പേർ കൊല്ലപ്പെടുന്നത്, ശത്രുക്കൾ പിന്നെ ചതിച്ചു കൊല്ലുന്നത്. അതിനുശേഷമാണ് പിന്നെ 70 പേരെ പറഞ്ഞയക്കുന്നത്. ആ 70 പേരിൽ 68 പേരെയും ഇവർ കൊന്നുകളഞ്ഞു. അപ്പോൾ ഉഹുദ് യുദ്ധത്തിലെ ദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്ന അതേ രൂപത്തിലുള്ള ഒരു മഹാദുരന്തം മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയാണ്, അതും തൊട്ടടുത്ത ദിവസങ്ങളിൽ. അതും അതിനുവേണ്ടി പോയത് ഇസ്ലാം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പോയിരുന്നത് ആരാണ്? മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ പ്രഗത്ഭരായ അൽ ഖുറാഅ് ഓത്തുകാർ, വിശുദ്ധ ഖുർആൻ അന്നുവരെ ഇറങ്ങിയതൊക്കെ കാണാതെ പഠിച്ചവരും, അതൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ നല്ല കഴിവുള്ളവരും അത് പഠിപ്പിക്കാൻ സാമർഥ്യമുള്ളവരുമായ 70 പേരെ നജിദിൻ്റെ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുകയുണ്ടായി. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഒക്കെ ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അതായത്, ഒരു പറ്റം ജനങ്ങൾ നബി തിരുമേനിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് മതം പഠിക്കാൻ നിങ്ങൾ ചില സഹാബികളെ പറഞ്ഞുവിടണം, ഞങ്ങൾക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞു. ഇമാം ബുഖാരിയുടെ മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, ഒരു ഗോത്രം തന്നെ അങ്ങനെ അവകാശപ്പെട്ടു, റിയയിൽ ദക്വാൻ ഒസയ്യ എന്ന ഈ 3 ഗോത്രങ്ങൾ അവർ നബി തിരുമേനിയോട് ആവശ്യപ്പെടുകയാണ്, എന്തിന് ഞങ്ങൾക്ക് ദീന് പഠിക്കണം, അതുപോലെ എതിരാളികളെ നേരിടാൻ മുസ്ലിങ്ങളെ വേണം. അങ്ങനെയാണ് ഈ 70 ആൾക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, അബൂബറ എന്ന വ്യക്തി ആവശ്യപ്പെട്ടു. അദ്ദേഹം ഇസ്ലാമിൽ വന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ഇസ്ലാമിനോട് എതിർപ്പില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം നബി തിരുമേനിയടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആൾക്കാർക്ക് മതം പഠിപ്പിക്കാൻ ചിലരെ അയച്ചു തന്നാൽ അതുകൊണ്ട് ഗുണമുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നബി തിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞു, നജിദുൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളുണ്ട്, അതുകൊണ്ട് എനിക്ക് ഭയമുണ്ട് അവരുടെ അടുത്തേക്ക് ഇവരെ വിടാൻ, അവർ ചതിച്ചു കൊല്ലുമോ എന്നറിയില്ലല്ലോ. അബി അബൂബറ എന്ന വ്യക്തി പറഞ്ഞു, ഞങ്ങളതിൽ പേടിക്കണ്ട, അന ജാറുല്ലോ, ഞാൻ അവർക്ക് അഭയം കൊടുക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു വ്യക്തി അതല്ലെങ്കിൽ ഒരു സമൂഹം ഒക്കെ ഒന്നടങ്കം നബി തിരുമേനിയോട് അടുത്ത് വന്നിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പല ആവശ്യങ്ങളും വന്നപ്പോൾ അത് ന്യായമായിരിക്കും, അത് പ്രശ്നമുണ്ടാവുകയില്ല എന്ന് വിചാരിച്ചിട്ടാണ് 70 വ്യക്തികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത്. എന്നാൽ അവർ ബിർ മൗന എന്ന സ്ഥലത്തെത്തിയപ്പോൾ, അങ്ങനെ ഒരു സ്ഥലം ഈ നജീദിലെ അവിടെയുള്ള ഭരണാധികാരിയായ ആമിർ തുഫൈൽ അവരുടെ അടുത്തെത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്ഥലമാണ് ബിർ മൗന. മൗന എന്ന സ്ഥലത്തുള്ള ഒരു കിണർ, ഏതായാലും അങ്ങനെയുള്ള ഒരു സ്ഥലം. ആ നേരം അവരെന്ത് ചെയ്തു, അവരുടെ കൂട്ടത്തിലെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ഹെറാം ബിൻ മിൽഹാൻ എന്ന വ്യക്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നബി തിരുമേനിയുടെ കത്ത് ഈ ആമിർ തുഫൈൽ എന്ന വ്യക്തിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ പറഞ്ഞയക്കാണ്. പക്ഷെ ആ കത്തിലേക്ക് അയാൾ തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. എന്ന് പറഞ്ഞാൽ ഈ ഹെറാം ബിൻ മിൽഹാൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കത്ത് ഈ നജീദിലെ ഭരണാധികാരിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ആ കത്തിൽ എന്താണുള്ളതെന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അയാളുടെ അഹങ്കാരം സമ്മതിച്ചില്ല. മാത്രവുമല്ല, ഒരാളോട് അയാൾ രഹസ്യമായി അംഗീകാണിച്ചു, ഒരു കുന്തം കൊണ്ട് ഈ വന്ന വ്യക്തിയെ കുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ പറകിലൂടെ വന്ന് അയാൾ തൻ്റെ കുന്തം ഈ മനുഷ്യൻ്റെ ശരീരത്തിലൂടെ, ഈ സഹാബിയുടെ ശരീരത്തിലൂടെ കുത്തിക്കയറ്റി. അങ്ങനെ രക്തം പുറത്തേക്ക് ശക്തമായി ഒഴുകി. ഈ നേരം ഈ ഹെറാം ബിൻ മിൽഹാൻ എന്ന സഹാബി പറയാണ്, ഇതിൽ മരിക്കുമെന്ന് അദ്ദേഹത്തിന് ഏകദേശം ഉറപ്പാണ്, അത്ര വലിയ മർമ്മത്തിലാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഉടനെ അദ്ദേഹം പ്രതികരിച്ച വാചകം ഇങ്ങനെയാണ്, അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, ഫുസ്തു വറബ്ബിൽ കഅബ, ഞാൻ വിജയിച്ചു, കഅബയുടെ റബ്ബാണ് സത്യം. അപ്പോൾ ഈ സംഭവം ഇമാം ബുഖാരി മുസ്ലിമിനൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ ഒരു മാനസിക അവസ്ഥയാണിത്, മറ്റുള്ള അവരുടെ അടുത്തേക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുക. അങ്ങനെ അവരുടെ ഭാഗത്തു നിന്ന് രക്തസാക്ഷിയാവാനൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ വിജയമായി കാണുക. കാരണം അത്രയേറെ ഈമാനിൻ്റെ മാധുര്യം അവർ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് ഈ മതത്തിൻ്റെ പേരിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതൊന്നും സഹിക്കാൻ ഒരു വിഷയവും അല്ല, അതവർ സന്തോഷത്തോടുകൂടിയാണ് ഏറ്റുവാങ്ങുന്നത് എന്നൊക്കെ ഇതിൽ നിന്ന് കിട്ടാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതുപോലെ ഫിറൗന്റെ കാലത്ത് ജാലവിദ്യക്കാരായ, അതല്ലെങ്കിൽ സിഹറന്മാരായ ഈ കുറേ സഹറത്ത് ഫിറൗൻ എന്ന് ഉണ്ടല്ലോ, ഫിറൗനിൻ്റെ സാഹചര്യങ്ങൾ, മൂസാ നബി അലൈഹി സ്വലാം കൊണ്ടുവന്ന മൂയിസത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്നവരായിരുന്നു അവർ. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സാഹിറന്മാർ, മരണക്കാർ വന്നു. അങ്ങനെ അവർ കുറേ കയറും വടിയുമായി വന്നു, അത് നിലത്തിടുമ്പോൾ പാമ്പായി അഴയുന്നത് പോലെ തോന്നും. ഏതായാലും ശരി, അതൊക്കെ അവരിട്ടു. അപ്പോൾ മൂസാ നബിയോട് അള്ളാഹു തൻ്റെ വടിയിടാൻ പറഞ്ഞപ്പോൾ അത് വലിയ സർപ്പമായി. അവരുടെയൊക്കെ അവർക്ക് തോന്നിപ്പിച്ചിരുന്ന കാണുന്നവർ പാമ്പാണ് എന്നൊക്കെ ഇഴഞ്ഞ് നടന്ന ആ വടിയും സർപ്പവും കണ്ടപ്പോൾ അത് മുഴുവൻ വിഴുങ്ങി. മൂസാ അലൈഹി സ്വലാമിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി നിലത്തിട്ടപ്പോൾ വലിയ സർപ്പമായി വന്നിട്ട്. ഇത് കണ്ടപ്പോൾ തന്നെ ആ സാഹചര്യങ്ങളായിരുന്ന ആൾക്കാർക്ക് ബോധ്യമായി, ഇത് സാധാരണ സിഹറല്ല. കാരണം സിഹറിൻ്റെ യാഥാർത്ഥ്യമൊക്കെ അവർക്കറിയാം, അതിലെ കളികളൊക്കെ അവർക്കറിയാം. എന്നാൽ മൂസാ നബി തൻ്റെ കയ്യിലുള്ള വടിയിട്ടപ്പോൾ സർപ്പമായി മാറിയത് അത് സിഹറുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. അതുകൊണ്ട് മൂസാ നബി സത്യപ്രവാചകനാണ് എന്നവർക്ക് കൃത്യമായി ബോധ്യമായി. ഉടനെ അവർ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് നിലത്ത് വീണു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മൂസാ അലൈഹി സ്വലാം, ഇന്ന ആമന്ന ബി റബ്ബി ഹാറൂന വ മൂസ, ഹാറൂൻ അലൈഹി സ്വലാം മൂസാ അലൈഹി സ്വലാം പറയുന്ന റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഈ നേരം ഫിറൗൻ അവരെ ഭീഷണിപ്പെടുത്തി. ഫിറൗൻ പറഞ്ഞു, എൻ്റെ സമ്മതം കിട്ടാതെ നിങ്ങൾ അവനെ വിശ്വസിച്ചു, അതുകൊണ്ട് ഉഖത്തി എന്ന ഐദിയക്കും അർജുലക്കും ഇൻ ഖിലാഫ്, നിങ്ങളുടെ കൈകാലുകൾ ഞാൻ വിലങ്ങനെ ഛേദിക്കും. വല ഉസല്ലി ബന്നക്കും ഫി ജുദൂഇ നഖൽ, ഈത്തപ്പനയുടെ തടിയിൽ ഞാൻ നിങ്ങളെ ക്രൂശിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കറിയാം ആർക്കാണ് ശക്തി എന്നൊക്കെ അറിയാം. അപ്പോൾ ഇത് ഫിറൗ നടപ്പാക്കും. ഫിറൗവിൻ്റെ അടുത്ത് പട്ടാളങ്ങളുണ്ട്, ആയുധങ്ങളുണ്ട്, കൈകാലുകൾ വിലങ്ങനെ ഛേദിക്കും. വലത് കാല് ഛേദിച്ചാൽ ഇടത്തെ കൈ, ഇനി വലത് കൈ ഛേദിച്ചാൽ ഇടത്തെ കാല്, അങ്ങനെ വിലങ്ങനെ ജീവനോടെ ഛേദിക്കുമെന്ന് മാത്രമല്ല, ജീവനോടെ നിങ്ങളെ ഞാൻ ക്രൂശിൽ കയറ്റും, ഈത്തപ്പന തടിയിൽ നിങ്ങളെ ക്രൂശിക്കും, ആണി തറച്ച് തൂക്കിയിടും. അതുകൊണ്ട് ഈ രൂപത്തിൽ മൂസയെ പിന്തുടർന്നാൽ ആരൊക്കെ അങ്ങനെ പിന്തുടരാൻ താല്പര്യമുണ്ടോ അവരെയൊക്കെ ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും ഒക്കെയാണ് ഫിറൗൻ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യും എന്ന് ഉറപ്പുണ്ടായിട്ടും അവർ പറഞ്ഞത് അവരുടെ മനസ്സിൽ ഈമാൻ കയറിയിട്ടുണ്ട്. ഈമാനിന്റെ മാധുര്യം അവരനുഭവിച്ചു. സത്യം അവർക്ക് ബോധ്യമായി. ഇനി എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഈ സത്യത്തിൽ നിന്ന് മാറി നിൽക്കുകയില്ല. അതുകൊണ്ടാണ് കാലു ലൻ നൂസിറ കലാമ ജഅന മിനൽ ബയ്യിനാത്ത് വല്ലദി ഫതറന. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾക്ക് വന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിനെതിരെ നിന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയില്ല. ഫിറൗന്റെ മുഖത്ത് നോക്കിയാണ് അവർ പറയുന്നത്. വല്ലദി ഫതറന, ഞങ്ങളെ സൃഷ്ടിച്ച റബ്ബുണ്ടല്ലോ, അവനൊഴിവാക്കി നിന്നെ ഞങ്ങൾ പിന്തുടരുകയും അതിനി സംഭവിക്കില്ല. അതുകൊണ്ട് ഫഖ്റിമാൻ തക്കാൽ, നീ എന്തും വിധിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. കൈക്കാലുകൾ വിലങ്ങനെ ചെയ്തിരിക്കുന്നല്ലേ. റബ്ബിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ വിജയിച്ചു. അള്ളാഹിൻ്റെ മാർഗത്തിൽ ഞങ്ങളുടെ കൈക്കാലുകൾ സംഭാവന ചെയ്യാനായി. പിന്നെ നീ ക്രൂശിക്കുമെന്നല്ല, റബ്ബിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവാൻ നല്ലൊരു അവസരം കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ വിജയിച്ചു. ഇതായിരുന്നു അവർ. അപ്പം ഇങ്ങനെയുള്ള മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ഈമാൻ ഉൾക്കൊണ്ട മനുഷ്യർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്ര പ്രതിസന്ധി വന്നാലും അവർ ഈ സത്യദീനിൽ നിന്ന് മാറുകയില്ല എന്നത് ഉറപ്പാണ്. അപ്പം ഏതായാലും ശരി, ഇവിടെ ഈ 70 ആൾക്കാർ മൗന അവിടെയുള്ള ഒരു കിണർ അവിടെ എത്തിയപ്പോൾ ഒരു മനുഷ്യനെ, ഹറാമുബിൻ മിൽഹാൻ എന്ന സഹാബിയെ പറഞ്ഞു അദ്ദേഹത്തെ ഇവർ ചതിച്ചു കൊല്ലുക ചെയ്തു. അതിനുശേഷം ആ അക്രമിയായ ആമിർ തുഫൈൽ ബാക്കിയുള്ള മുസ്ലിങ്ങളെ, ബീറു മൗനയിലുള്ള മുസ്ലിങ്ങളെ നേരിടാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ചിലർ എന്തു ചെയ്തില്ല, അതിനുത്തരം നൽകിയില്ല. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ അബൂബറ അവർക്ക് അഭയം കൊടുത്തിരുന്നു. എന്നാൽ ഈ ഇദ്ദേഹില് ദക്വാൻ ഉസയ്യ എന്നീ ഗോത്രം അതിന് തയ്യാറായി. അങ്ങനെ അവർ മുസ്ലിങ്ങളെ വളഞ്ഞു. എന്നിട്ട് മുസ്ലിങ്ങളെ ആക്രമിച്ച് മുസ്ലിങ്ങൾ അവരുടെ കയ്യിൽ അത്ര വലിയ ഒരുക്കങ്ങളുണ്ടായിരുന്നില്ല. ശത്രുക്കളാണെങ്കിലോ വലിയ ഒരുക്കത്തിലാണ്. അങ്ങനെ മുസ്ലിങ്ങൾ നേരിട്ടു. മുസ്ലിങ്ങളെ അവർ കൊന്നു. കഅബ് ബിൻ സയ്ദ് എന്ന വ്യക്തി ഒഴികെ അദ്ദേഹത്തെ അവർ കൊന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷെ അദ്ദേഹത്തിൽ അല്പം ശ്വാസം ബാക്കിയുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഖന്ദഖ് യുദ്ധം വരെ ജീവിച്ചു. അന്ന് രക്തസാക്ഷിയാവാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ അംറു ബിൻ ഉമയ്യ, അതുപോലെ ഉഖബത്ത് ബിൻ ആമിർ, രണ്ട് വ്യക്തികൾ ഇവരല്പം വൈകിയാണ് വന്നത് എന്നുള്ളത് കൊണ്ട് മുസ്ലിങ്ങൾ ഇങ്ങനെ അവർ വൈകി വന്നപ്പോൾ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ അവരും ശത്രുക്കൾക്കെതിരെ മരിക്കുന്നത് വരെ പോരാടി. അങ്ങനെ അവർ ഈ ഉഖബത്ത് ബിൻ ആമിറിനെ കൊന്നുകളഞ്ഞു. പിന്നെ അവർ ഈ അംറ് എന്ന വ്യക്തി, അംറു ബിൻ ഉമയ്യയെ അവർ ബന്ധിച്ചു. പിന്നെ എന്തോ ഒരു താല്പര്യത്തിന് അവരുടെ ഒരു ആവശ്യത്തിന് അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു. ഈ അംറാണ് പിന്നെ ഈ ദാരുണമായ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറയുന്നത്. നബി തിരുമേനിക്കത് വല്ലാത്ത പ്രയാസമുണ്ടാക്കി. ആദ്യം ഒരു 10 പേർ കൊല്ലപ്പെട്ടു, പിന്നെ 70 ആൾക്കാരെ പറഞ്ഞയച്ചിട്ട് അതിൽ 68 പേരും കൊല്ലപ്പെട്ടു. ഇതൊക്കെ തൊട്ടടുത്ത സമയങ്ങളിലാണ്. ഉഹദ് യുദ്ധം കഴിഞ്ഞതിന് ശേഷമുണ്ടായ ചില സംഭവങ്ങളാണിത്. അതുകൊണ്ടാണ് ഒരു മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ട്, കുനൂത്ത് നടത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ശരി, ഇതിൽ ആമിർ ബിൻ ഫുഹൈറ അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ, ഈ ആമിർ എന്ന വ്യക്തി തന്നെ പറയാണ്, പിന്നെ ആമിർ തുഫൈൽ, ഈ ആമിർ ബിൻ ഫുഹൈറ എന്ന സഹാബിയുടെ മൃതശരീരം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടു. എന്നിട്ട് ഭൂമിയുടെ ആകാശത്തിനിടയിൽ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഇദ്ദേഹത്തെ മലക്കുകളാണ് മറവ് ചെയ്തത് എന്നൊക്കെ പറയുന്നു. പിൽക്കാലത്ത് ഈ രംഗം കണ്ടതുകൊണ്ട് അന്ന് ആ രംഗം കണ്ട ഈ ആമിർ ഇസ്ലാമിലേക്ക് വരാനൊക്കെയുള്ള കാരണമായി എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇദ്ദേഹം ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തപ്പെട്ടത് ആമിർ ബിൻ ഫുഹൈറയുടെ കറാമത്താണ്. എന്തുകൊണ്ടാണ് ഇത്തരം കറാമത്ത് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടത് നബി തിരുമേനിയുടെ മുഇജത്താണ്, അല്ലെങ്കിൽ നുബുവത്തിൻ്റെ തെളിവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പല തെളിവുകളിൽപ്പെട്ടൊരു തെളിവാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖിറു ദഅവാന അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
4: സലഫി ദുറൂസ് സമാപിക്കുന്നു. പൂർവസൂരികളുടെ പാത വ്യക്തമായി വരച്ചു കാണിക്കുന്ന സലഫി ദുറൂസിൽ ഇന്ന് നുബൂവത്തിന്റെ തെളിവുകൾ എന്നതിന്റെ 71 ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അബൂബക്കർ സലഫി.
2: പീസ് റേഡിയോയിൽ ഇനി കേൾക്കാം സവിശേഷം. മനസ്സ് നിറഞ്ഞ അംഗീകാരം. ഹറമിലേക്ക് രാജകീയ അതിഥിയായി പറപ്പൂർ മൗലവി, ഭാഗം രണ്ട്. സവിശേഷത്തിൽ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ സംസാരിക്കുന്നു.
6: ഇപ്രാവശ്യത്തെ പ്രത്യേകിച്ച് ഒരു അതിഥിയായി പോകുമ്പോൾ സാധാരണയായി നിർവഹിക്കപ്പെടുന്ന ഇത്തരം ദൗത്യങ്ങളും മറ്റൊക്കെ ഇതേ അളവിൽ തന്നെ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ പുതുതായിട്ട്?
7: ഇപ്പൊ ഈ ഒരു ഗ്രൂപ്പില് ഒന്ന്, ഞാൻ അജ്ജിന് പോകുമ്പോൾ പൊതുവേ എന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ധാരാളം മലയാളികളുമായി പരിചയപ്പെടും. വല്ലവർക്കും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനോ, ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു സാധനം വാങ്ങാനേ ഉണ്ടാവുള്ളൂ, പൈസ ഉണ്ടെങ്കിൽ എടുത്തിട്ടുണ്ട്, എന്നാ ഞാൻ വാങ്ങിത്തരാം, നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കോളേ, പൈസ കൊടുത്താൽ അത് മതി കേടില്ലേ എന്ന്. ചില ആളുകൾക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കാനുണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് അവരെ കുടുംബങ്ങളുണ്ടാവും, ഇപ്പോ അസീസിയിലുണ്ടാവും, അതല്ലെങ്കിൽ ജാഹിറിലുണ്ടാവും, അവർക്കൊന്ന് വഴി കാണിച്ചു കൊടുക്കാനുണ്ടാവും. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. വഴിതെറ്റിപ്പോയ ആളുകളെ കൊണ്ടാക്കി കൊടുക്കല് അതും വേറൊരു മാർഗ്ഗമാണ്. പിന്നെ ചിലതൊക്കെ നല്ല പറഞ്ഞു കൊടുക്കുക, അറമ്മ് കാണിച്ചു കൊടുക്കാം. അത് വലിയൊരു ദൗത്യമാണ് അവിടെ. ഹറമിന്റെ എല്ലാ ഭാഗങ്ങളും ഇത് ഇന്നതാണ്, ഇന്ന സ്ഥലമാണ്. ഞാൻ അവിടെ പിന്നെ ഹറമിന്റെ ആ ചരിത്രം, ഹറമ് മക്കയുടെ ചരിത്രം ഞാൻ കിതാബിൽ നിന്നും മലയാള പുസ്തകങ്ങളിൽ നിന്നും നന്നായി പഠിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോ അതിന്റെ ഹറമിന്റെ ഓരോ ഏരിയകളുടെയും പൂർവ്വകാല ചരിത്രം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്ന കാലം മുതലുള്ള ചരിത്രം, ആ ചരിത്ര സംവിധാനങ്ങളൊക്കെ ഞാൻ പോയി കൂടെ കൂട്ടിക്കൊണ്ടുപോയി എന്റെ ഗ്രൂപ്പിലുള്ള ആളുകൾക്കും അല്ലാത്തവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്.
6: ഓരോ ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കും,
7: ഓരോ ഭാഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തുണ്ടായിരുന്ന പിന്നീടുള്ള എക്സ്റ്റൻഷനുകൾ, അങ്ങനെ അവിടുത്തെ ഓരോ പോയിന്റുകളും അത് ഇപ്പോഴും എനിക്കറിയാം അവിടെ. അപ്പൊ കുറച്ചൊരു പരിചയക്കുറവ്, പുതിയ ഡെവലപ്മെന്റുകൊണ്ടുണ്ടെന്നേ ഉള്ളൂ. എന്നാലും ഞാൻ കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു 3 ദിവസം അവിടെ നിന്നിട്ടുള്ളൂ എങ്കിലും പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സേവനം ചെയ്യാൻ കഴിയുമായിരുന്നു പണ്ട് കാലത്ത്. ഞാനൊരു പിന്നെ ഖിദ്മത്ത് മൈതാനിയ എന്ന് പറഞ്ഞ ഞാൻ എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഹർമില് കുറെ നേരം ഇരിക്കും, മടുക്കുമ്പോ ഒന്ന് പുറത്തിറങ്ങുമ്പോ ഈ ഖിദ്മത്ത് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കാം. അത് ഈ പ്രാവശ്യം പറ്റും തോന്നില്ല. 14 ദിവസമാണ് ഉള്ളത്. പിന്നെ
6: യാത്ര അടക്കം 14 ആണോ?
7: 14, 3-ാം തീയതി തിരിച്ചു വരണം.
6: അപ്പൊ
7: 14 ഉണ്ടാവുള്ളൂ ഞാൻ തോന്നുന്നുണ്ട്. അതിൽ നമ്മളെ ഇബാദത്ത് ഏതെങ്കിലും നഷ്ടപ്പെടാൻ പറ്റൂല, അത് വേണം. പിന്നീട് ഇവരുടെ കെട്ടിടങ്ങളും നിയന്ത്രണമൊക്കെ ആവുമ്പോ ചിലപ്പോ ഇറങ്ങാനും പോകാനും കയറാനും അവരുടെ ബസ് വാഹനങ്ങള്, അവരുടെ ടെന്റുകള് അറഫയിലും മിനയിലും, അപ്പോ ചിലപ്പോ നിയന്ത്രണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് അവിടുത്തെ ഇസ്ലാഹി സെന്റർ പ്രവർത്തകരുമായിട്ടും മലയാളികൾ KMCC ആയിട്ടൊക്കെ ബന്ധപ്പെടാറുണ്ട് അവിടുന്ന്. അതുപോലെ ജിദ്ദയിൽ നമ്മുടെ പ്രവർത്തകരുമായിട്ട് ഇടയ്ക്ക് പോയി ക്ലാസ്സൊക്കെ കൊടുക്കാറുണ്ട്. അതിനൊക്കെ കഴിയും എന്ന് ഞാൻ തോന്നുന്നില്ല 10 രീതിയിൽ, കാരണം അവരുടെ ഒരു നിയന്ത്രണമാകുമ്പോൾ നമ്മളെ തെറ്റിക്കാൻ പാടില്ലല്ലോ.
6: അതെ അതെ. അതുപോലെ തന്നെ ഈ വർഷം ഈ ഒരു അവസരം കിട്ടിയ കൂട്ടത്തിൽ കൂടെ നമ്മുടെ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, കേരളത്തിനോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുനിന്നോ ഒക്കെ ആയിട്ട് ആരെങ്കിലും?
7: കേരളത്തിന് പുറത്തുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എംബസിയിലാണല്ലോ അവരുടെയൊക്കെ ലിസ്റ്റ്. കേരളത്തിലുള്ളത് കീഴ്ശ്ശേരി സ്വദേശിയായ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ്, മദീനത്തുല്ലൂൽ അറബി കോളേജിലെ അധ്യാപകനായിരുന്നു, റിട്ടയർ ചെയ്തു. അദ്ദേഹം മലപ്പുറം ഗവൺമെന്റ് TTI എന്റെ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. ഇപ്പൊ അദ്ദേഹം വലിയ പിന്നെ PhD മുഷരിഫായിട്ട്
6: ഒരുപാട് ആളുകൾക്ക് PhD
7: PhD മേൽനോട്ടക്കാരനായി. അദ്ദേഹം വലിയ ആളാണെങ്കിലും പണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു
6: ഉസ്താദും ശിഷ്യനുമാണ്.
7: അപ്പൊ ആ ഒരു ബന്ധം ഷെയ്ഖ് മുഹമ്മദ് പാലിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരുമാണ് കേരളത്തിൽ നിന്നായിട്ട് അറിയപ്പെട്ടത്.
6: അറബി ഭാഷയുമായുള്ള,
7: അറബി ഭാഷയായിട്ട് നല്ല ബന്ധമുണ്ട്.
6: അതായിരിക്കും
7: അയാളുടെ പ്രൊഫൈലുകളായിരിക്കും അദ്ദേഹത്തെ തെരഞ്ഞെടുക്കാൻ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അതിന്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങി ചെന്നിട്ടില്ല. എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതിൽ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയുന്നേ ഉള്ളൂ.
6: എന്നാണ് യാത്ര ആരംഭിക്കുന്നത്?
7: 16-ാം തീയതി ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകും.
6: അതെ,
7: 16-ാം തീയതി വൈകുന്നേരം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ 17-ാം തീയതി രാവിലെ എംബസിയിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. സൗദി എംബസിയിൽ സഫറത്തുൽ ഹർമൈൻ, അവര് ആണ് അവിടുന്നാണ് അതിന്റെ. ഇപ്പോ വിസാറത്തുൽ ഖാരിജിയന്റെ വിസ എനിക്ക് ബൈ മെയിൽ കിട്ടി,
6: അൽഹംദുലില്ലാ.
7: എന്നാൽ ബാക്കിയുള്ള കടലാസുകളൊക്കെ അവിടുന്നാണ് കിട്ടുക. അവിടെ
6: ഹജ്ജിന്റെ
7: ടെന്റുകളും ബാക്കിയുള്ള ഷെഡ്യൂളുകളൊക്കെ.
6: അതെ.
7: അപ്പോ അത് കളക്ട് ചെയ്യും. അവിടെ പോയി അവരുടെ ഒരു സ്വീകരണോ ഒക്കെ ഉണ്ടാകും. ഉമ്രക്ക് ആവശ്യമായ പിന്നെ ഉമ്ര കിറ്റ്, തുണി, ചെരുപ്പ്, പിന്നെ ഇഹ്റാമിന്റെ വസ്ത്രങ്ങളൊക്കെ അവര് തരുന്നാണ് പറയുന്നത്. മുൻകഴിഞ്ഞ പരിചയമുള്ള ആളുകൾ അങ്ങനെയാണ് പറഞ്ഞത്.
8: അത് ശരി.
7: അപ്പൊ അത് കലക്ട് ചെയ്തിട്ട് പിറ്റേന്ന് 18-ാം തീയതി ഇവിടുന്ന് ഇൻഷാല്ലാ പോകും.
8: ഡൽഹിയിൽ നിന്ന്
7: യാത്ര ചെയ്യും. 3-ാം തീയതി രാവിലെ 10 മണിക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു വരും എന്നാണ് ഷെഡ്യൂളിൽ നിന്ന് മനസ്സിലായത്.
8: ഈ ഒരു സാധാരണയിൽ നിന്ന് മാറിയുള്ള ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പ്രഗത്ഭരായ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ അങ്ങനത്തെ ഏതെങ്കിലും കഴിഞ്ഞ തവണകളിൽ അവസരം കിട്ടാത്ത ഏതെങ്കിലും പുതിയ ഒരു ഇടങ്ങൾ അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ടോ?
7: കഴിഞ്ഞ തവണകളിലൊക്കെ ഞാൻ അവിടുത്തെ ഇസ്ലാഹി സെന്റർ പ്രവർത്തകരുമായി കൂടിയിട്ട് പിന്നെ അയിമത്തുകളെയൊന്നും പെട്ടെന്ന് കാണാൻ കഴിയില്ല അജ് സീസണിൽ. പിന്നെ യൂണിവേഴ്സിറ്റികളിലും ഉമ്മുൽഖുറ അങ്ങനെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പോകാറുണ്ട്. എന്നാൽ അല്ലാതെയും പലപ്പോഴും പോയിട്ടുണ്ട്. ഞാനിതിന്റെ മുമ്പ് സൗദി ഗവൺമെന്റിന്റെ ഗസ്റ്റായിട്ട് ബഹുമാന്യനായ ഷാക്കിർ,
8: ഡോക്ടർ
7: സയ്യിദ് മുഹമ്മദ് ഷാക്കിർ ഹുസൈൻ സലഫി, ഞങ്ങൾ 3 പേരും അവിടെ സൗദി അറേബ്യയില് റിയാദിൽ ചെന്നിറങ്ങി സൗദി ഗസ്റ്റായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും മിക്കവാറും പല യൂണിവേഴ്സിറ്റികളിലും പിന്നെ ഇമാമുകളുമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ ഹജ്ജ് കാലങ്ങളിൽ ഞാൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒന്ന് പോകും. ഹജ്ജിന് വന്നാന്നുള്ള ഒരു പരിഗണന അവരുണ്ടാവുള്ളൂ. എന്നാലും ഒക്കെ ഒന്ന് കണ്ടുപോരാനൊക്കെ മദീന യൂണിവേഴ്സിറ്റി പോകാറുണ്ടായിരുന്നു. മുജമ്മൽ മലിക് ഫഹദില് ഞാൻ ഖുർആനിന്റെ തർജ്ജുമ ചെയ്ത ആളാന്ന് പറയുമ്പോൾ അവരൊരു പ്രത്യേക പരിഗണന തരും. എത്ര ആൾ കൂടെ ഉണ്ട് എന്ന് ചോദിച്ച് അത്രയും ആൾക്ക് ഓരോരോ കോപ്പി, 300 ആളുകൾ ഉണ്ടെങ്കിൽ 300 കോപ്പി അവര് വെട്ടിത്തരും. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. ഈ പ്രാവശ്യം അതിനൊക്കെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മദീനത്തും മക്കത്തും ഒക്കെ ഉള്ള നമ്മളെ സുഹൃത്തുക്കളുമായി കൂടിയിരിക്കും. അവരുടെ സെന്ററുകളിൽ, റൂമുകളിൽ, ഓഫീസുകളിൽ ചെന്ന് ക്ലാസ്സൊക്കെ എടുക്കാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം ചെയ്യും കഴിയില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്കുള്ള ഒരു പ്രതീക്ഷ ഈ ഹജ്ജ് ക്യാമ്പില് പ്രധാനപ്പെട്ട മക്കയിലെ അയിമത്തുകൾ അടക്കമുള്ള, ഇമാമുകൾ അടക്കമുള്ള പ്രധാനികൾ ഈ ക്യാമ്പിലുണ്ടാവും. അതുപോലെ പണ്ഡിതന്മാരും ഉണ്ടാവും.
8: അതെ,
7: ഈ അതിഥികൾ എന്ന കൂട്ടത്തിൽ അവിടെ ഉണ്ടാവും.
8: ഉണ്ടാവും.
7: ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള അതിഥികൾ, പണ്ഡിതന്മാരും ഉണ്ടാവും. അപ്പൊ അവരുമായി കഴിയുന്നത്ര ഒന്ന് ബന്ധപ്പെടാനും ഒരു സലാമാക്കാനെങ്കിലും വലിയ വലിയ ആളുകളൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്.
8: ഇൻഷാല്ലാ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അവസരങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. ഹജ്ജിന്റെ ഇപ്പൊ അവിടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ആളുകൾ ഇവിടുന്ന് തക്കുവുണ്ടാക്കി അവിടെ പോയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ കുറെ സഹായികൾ ആവശ്യമായി വരാറുണ്ട്. നമ്മുടെ ഇസ്ലാഹി സെന്ററിന്റെ ഭാരവാഹികളും അതുപോലെ തന്നെ KMCC പ്രത്യേക എടുത്ത് പറയേണ്ട ഒരു സംവിധാനമാണ്. അവരൊക്കെ വലിയ സേവനമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നൽകാനുള്ള ഒരു നിർദ്ദേശം,
7: അവരുടെ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് ഇപ്പോ ഇസ്ലാഹി സെന്ററിന്റെ ആളുകളാണെങ്കിലും KMCC ആളുകളാണെങ്കിലും ഒക്കെ അവിടെ ചെയ്യുന്നത് വലിയ വലിയ സേവനമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ വർഷവും ഒക്കെ അവർക്ക് അങ്ങനെ സേവനം ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നില്ലേ എന്നൊക്കെ തോന്നല്. കാരണം ആളുകൾ വന്ന് കൂടി
8: എണ്ണം കൂടുന്നത്
7: കൊണ്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അറിയില്ല. പക്ഷെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു മുറുക്ക് കഞ്ഞിവെള്ളം, KMCC കഞ്ഞിയൊക്കെ തന്നപ്പോ അവർക്ക് നന്ദി പറയാൻ എനിക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. കഞ്ഞി കിട്ടുക, കാരണം നമ്മള് ശീലിച്ച ഭക്ഷണം, അതുപോലെ ഭക്ഷണം കിട്ടാത്തപ്പോ ഭക്ഷണങ്ങള് അതൊക്കെ കൊണ്ടുവന്ന് തന്ന നമ്മുടെ ഇസ്ലാഹി സെന്റർ, ജിദ്ദ ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തകര്, അവരുടെ കാലഘട്ടത്തിലുള്ള പ്രവർത്തകർ, അവരൊക്കെ വളരെയധികം സേവനം ചെയ്യാറുണ്ട്. അതുപോലെ KMCC. പിന്നെയുള്ള മറ്റു വളണ്ടിയേഴ്സും ധാരാളമായിട്ട് ഉണ്ട്. അന്ന് മക്കയിലും നമുക്ക് നല്ല ഒരു ടീം അൽഹംദുലില്ലാ അന്നുണ്ട്, ഇന്നും ഉണ്ട്. അവരുടെയൊക്കെ സേവനങ്ങൾ ഉണ്ടാകും
8: ഇൻഷാല്ലാ. മാഷാല്ലാ, അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കാൻ പ്രാർത്ഥിക്കുകയാണ്. ആദ്യമായി മക്കയിൽ ചെന്നപ്പോൾ കണ്ട ഒരു കഅബയും അവിടുത്തെ ഒരു അവസ്ഥയും സാഹചര്യങ്ങളും ഏറ്റവും അവസാനമായ യാത്രയിൽ കണ്ട ഇതൊന്ന് താരതമ്യം ചെയ്താൽ എങ്ങനെയാണ് അതിനൊന്ന് വിവരിക്കാൻ പറ്റും?
7: അപ്പൊ എന്റെ ഒരു വ്യക്തിപരമായി തോന്നിയാൽ ആദ്യമായി കഅബ കണ്ടപ്പോൾ എനിക്കുണ്ടായ, കാരണം ആദ്യമായിട്ട് ചെല്ലുകയാണല്ലോ, അപ്പൊ ഉണ്ടായ ആ ഒരു തഖവയും ബാക്കിയുള്ള കാര്യങ്ങളും അത്ര ഇപ്പൊ കിട്ടുന്നില്ല എന്നൊരു തോന്നില്ല. എന്താന്ന് പറഞ്ഞാൽ തിരക്കും ബഹളും, കാരണം അത്രയും ആള് ആയിപ്പോയല്ലോ. അപ്പോ എന്നാലും ഇൻഷാല്ലാ നമ്മുടെ മനസ്സ് അള്ളാഹു മനസ്സിലേക്കാണല്ലോ നോക്കല്. അതായത് സ്വസ്ഥമായി, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് തവാഫ് കഴിഞ്ഞാൽ ആ മതാഫിൽ തന്നെ ഒരു ഭാഗത്ത് നിസ്കരിക്കാനിരിക്കും. അത് ഇപ്പൊ പിന്നെ ഉച്ചയാണെങ്കിലും നമ്മളൊക്കെ അങ്ങനെ വെയിൽ അനുഭവപ്പെടാറില്ല, അടിയിലല്ല തണുപ്പായിരിക്കും. അപ്പോ അവിടെ അല്ലെങ്കിൽ അസറിന്റെ സമയത്തൊക്കെ ആണെങ്കിൽ അസർ നിസ്കരിക്കും, എന്നിട്ട് അവിടെ ഖുർആൻ ഓതി കുറച്ച് പ്രാർത്ഥിച്ച് കുറച്ച് കഅബ അങ്ങനെ നോക്കി നമ്മൾ ഏതോ ഒരു ലോകത്തേക്ക് ആണ് പോകും, നമ്മുടെ ഒരു ആത്മീയ ലോകത്തേക്ക് പോകും. പിന്നെ മഗ്രിബ് നിസ്കരിക്കും, മഗ്രിബിന്റെ ശേഷം ഇശ വരെ അവിടെ ഇരിക്കും, ഇശ നമസ്കരിക്കും, എന്നിട്ട് പിന്നെ വീണ്ടും കുറെ നേരം ഇരിക്കും. അങ്ങനെ റൂമിലേക്ക് അവരൊക്കെ കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുന്ന ഭക്ഷണമൊക്കെ മെസ്സ് അടക്കുമ്പോഴേക്ക് ഒരു 9 മണി 10 മണിയാകുമ്പോഴേക്ക് എത്തുന്നവര് അങ്ങനെയൊക്കെയുള്ള നമുക്ക് അത്രയും ഇബാദത്ത് ചെയ്യാനും അവിടെ ഇരുന്ന് നമുക്ക് നമ്മുടെ ആത്മീയതയിലേക്ക് മടങ്ങാനൊക്കെ പറ്റുന്നു. ഇന്ന് അതൊന്നും പറ്റൂല.
8: തവാഫ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ള സമയം ഒന്നും കിട്ടൂല,
7: ഒന്ന് സ്ഥലവും കിട്ടൂല, ഒന്നും പറ്റൂല, ഒക്കെ അവിടുന്ന് പോകേണ്ട ഒരവസ്ഥ. അപ്പൊ അതാണ് ഉള്ളത്. പോലെ അറഫയിലും മിനായിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇബാദത്തായിരുന്നു. ദുരിതം കൂടുമ്പോ നമ്മൾ പടച്ചവനിലേക്ക് കൂടുതൽ
8: അടുക്കും.
7: അതേ അവസരത്തിൽ സന്തോഷം ഇതൊക്കെ ഉണ്ടാവുമ്പോ കുറച്ചും കൂടി ഇതാണല്ലോ.
8: സാധാരണ നമ്മുടെ അറഫ പ്രഭാഷണം ഇവിടുന്ന് അതിന്റെ ഒരു അതേ സമയത്ത് അതിന്റെ ഒരു ലൈവിൽ അതിന്റെ ഒരു മലയാള പരിഭാഷ കൊടുക്കാറുള്ളത്
7: കഴിഞ്ഞ 8-9 കൊല്ലമായിട്ട് ഞാൻ ചെയ്യാറുള്ളത്.
8: ഈ വർഷം അവിടെ ആകുമ്പോ സ്വാഭാവികമായിട്ടും
7: അത് പറ്റൂല,
8: അത് സാധ്യമല്ല.
7: അതേ അവസരത്തിലോ കഴിഞ്ഞ ഒരു 19-ലോ മറ്റോ ഞാൻ പോയെന്ന് അർഫ പ്രഭാഷണം റേഡിയോ സംവിധാനിച്ച് ഞാൻ കേൾക്കുകയും എന്റെ പിന്നെ ടെന്റിലുള്ള ആളുകൾക്ക് ഞാനത് വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മലയാളികള് ആ ടെന്റിന്റെ ചുറ്റുഭാഗത്ത് ഒരു 10-300-400 ആളുകൾ അത് ശ്രവിക്കാൻ വേണ്ടി മൈക്കുണ്ടായിരുന്നു, ശ്രവിക്കാൻ വേണ്ടി വന്നു. അവിടെ തന്നെ ഞാൻ സ്പോട്ടിൽ നിന്ന് റേഡിയോയില് കേട്ടു, അത് എഴുതിയെടുത്തു, അത് അപ്പൊ തന്നെ ലൈവായിട്ട് പറഞ്ഞു. ഇന്നിപ്പോ അത് പറ്റൂല. അപ്പൊ ഇവരുടെ ടെന്റിലായതുകൊണ്ടായാലും അതല്ലെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഏറ്റവും ചുരുങ്ങിയത് അർഫ കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയാൻ പറ്റുന്ന ഗൂഗിൾ മുഖേനയൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, പക്ഷെ അത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനത് റേഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി റേഡിയോന്റെ ബന്ധപ്പെട്ട സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്, വേറെ ആരെങ്കിലും ചെയ്യാം.
8: ഹജ്ജ് എന്നുള്ളത് ഓരോരുത്തരുടെയും വല്ലാത്തൊരു അങ്ങേയറ്റത്തൊരാഗ്രഹമാണ്. ഒരു ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അവിടെ എത്തണം എന്നുള്ളത് വല്ലാത്തൊരു കൊതിയാണ്. അങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന, അതിനുവേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ അശ്രദ്ധയിൽ അതിപ്പോഴൊന്നും ആവേണ്ടതില്ല എന്നൊക്കെ വിചാരിച്ച് ആകാം എന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്ന ആൾക്കാരുണ്ട്. അത്തരം ആളുകളോടൊക്കെ എന്താണ് ഒരു നിർദ്ദേശമായി സൂചിക്കുന്നത്?
7: ഒന്നാമത് ഹജ്ജ്, ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കറിയുന്ന ഒരാള് UAE 27 വർഷത്തോളം അയാൾ ഹോട്ടൽ നടത്തിയിരുന്നു UAE താരിഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ താരിഫ് വഴിയാണ് UAE ഹാജിമാര് മക്കയിലേക്ക് ബൈ ബസ്സിന് പോകൽ, കരമാർഗം. അപ്പൊ ഈ പോകുന്ന വഴിയിൽ ഈ ഹോട്ടലില് പിന്നെ ഇറങ്ങി വിശ്രമിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ യാത്ര അയക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, എന്റെ ഒരു സുഹൃത്ത്,
8: മലയാളിയാണ്,
7: മലയാളി ഗുരുവായൂരുള്ള ആളാണ്. അദ്ദേഹം ആ 27 വർഷം ഹജ്ജിന് പോയില്ല, കാരണം അയാൾക്ക് തോന്നിയില്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളി കേട്ടില്ല. പിന്നെ അദ്ദേഹം നാട്ടില് റിട്ടേൺ അടിച്ച് വന്നു, വന്നിട്ട് എന്റെ കൂടെ ഹജ്ജിന് വന്നു. അത് അയാൾക്ക് ഭയങ്കരമായ ഒരു അനുഭവമായി. പിന്നീട് പലപ്പോഴും അദ്ദേഹം ഉംറക്ക് പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ ദരിദ്രനായിട്ടാണ് ചെറുപ്പത്തിൽ വളർന്നത്. പക്ഷെ അന്ന് ഹജ്ജിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു റീല് JDT ഇസ്ലാമില് ഉണ്ടായിരുന്നു, വലിയൊരു റീൽ. ആ റീല് കോട്ടക്കൽ ഇസ്ലാമിക് ലൈബ്രറിയുടെ ഒരു വാർഷികത്തില് ആ റീല് പ്രദർശിപ്പിച്ചു.
8: അതിന്റെ ഒരു വീഡിയോ,
7: ഒരു വീഡിയോ,
8: ഹജ്ജിന്റെ വീഡിയോ,
7: ഹജ്ജിന്റെ വീഡിയോ.
8: ശരി,
7: അന്നതൊരു വലിയ അത്ഭുതമായിരുന്നു. ഇസ്ലാമിക് ലൈബ്രറിന്റെ വാർഷികത്തിലാണ് അത്. എനിക്ക് തോന്നുന്നത് 81-ലോ മറ്റാണ് അത് പ്രദർശിപ്പിച്ചപ്പോ ഹാജിമാര് കപ്പലിലാണെന്ന് പോണ്ട്, അന്ന് വിമാനത്തിലല്ല. തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഇറങ്ങുന്നതും അവര് മക്കത്തും പോകുന്നതും തവാഫ് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോ എനിക്ക് സത്യത്തിൽ കരച്ചിൽ വന്നു. അവര് ഒരു നമ്മുടെ ഒരു മനസ്സ് പഠിച്ചോനെ, എനിക്കൊന്നും അവിടെ എത്താൻ കഴിയില്ലോ. അന്ന് ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയായിരിക്കണം എനിക്ക് ഒരുപാട് വട്ടം ഹജ്ജ് ചെയ്യാനുള്ള തോഫീക്ക് കിട്ടിയത് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പൊ ശരിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട ആരും കാര്യമില്ല. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, തീർച്ചയായും ഹജ്ജ് ചെയ്യാൻ പറ്റും. കാരണം അള്ളാഹിന്റെ വീട്ടിലേക്ക് പഠിച്ചവന് എനിക്ക് എന്റെ വീട്ടിലൊന്ന് വരണം, നിന്റെ വീട്ടിലൊന്ന് വരണം എന്ന് പഠിച്ചവനോട് പറഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് വരണ്ട എന്നൊരു സത്യവിശ്വാസിയോട് അല്ല പറയില്ല.
8: അതെ,
7: അപ്പൊ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ പറ്റും, അതാണ്. പിന്നെ ഉള്ളത് എല്ലാവരും സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് മരിച്ചു ചെന്നാൽ. മരിച്ചു ചെന്നാൽ സ്വർഗം കിട്ടുന്ന അതേ അവസരത്തിൽ ഈ ലോകത്ത് ഒരാൾക്ക് ചെയ്യാവുന്ന കടക്കാവുന്ന ഒരു ഭവനം കഴിമ്പയാണ്.
8: അതെ,
7: ഇവിടെ ഈ കഴിമ്പയിൽ കടന്ന് ഹജ്ജ് നിർവഹിച്ച് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ഉറപ്പായിട്ടും സ്വർഗത്തിലെത്താം അവന്റെ ജീവിതം ശ്രദ്ധിക്കുകയാണെങ്കിൽ. അപ്പൊ ഹജ്ജ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ കയ്യും കാലും എത്ര ശുദ്ധമാണോ ആ ശുദ്ധി ശിഷ്ടകാല ജീവിതത്തിൽ പാലിച്ച് ഇനി പരലോകത്തുള്ള കഅബ എന്ന് പറഞ്ഞാൽ പരലോകത്തുള്ള അള്ളാഹുവിന്റെ ഭവനം സ്വർഗം അവിടെ കാല് കുത്തുന്നത് വരെ ജീവിതം ശ്രദ്ധിക്കണം.
8: അതെ,
7: അത് എല്ലാ ഹാജിമാരും അത് ശ്രദ്ധിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഹജ്ജ് കൊണ്ട് ഒരുപാട് മാനസികമായും സ്വഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്കൊക്കെ മാറിയത് നമുക്ക് അറിയില്ല, പക്ഷെ മാറുന്ന ഒരു അവസ്ഥയാണ്, ഒരു ഗുണപാഠം ഹജ്ജിൽ നിന്ന് കിട്ടും.
8: ഒരു മാറ്റം സൃഷ്ടിക്കാൻ യഥാർത്ഥത്തിൽ
7: ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ട്. അത് മാറിയ ഒരുപാട് ആളുകളെ എനിക്കറിയുകയും ചെയ്യാം. ഭയങ്കരമായ ജീവിതത്തിൽ മാറിയ ഒരാളാണ്.
8: ഏതായിരുന്നാലും വലിയ സന്തോഷമുണ്ട്, ഇത്തരം ഒരു സന്തോഷം നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിഞ്ഞതിലും. ഒരുപാട് ആളുകൾക്ക് ഹജ്ജ് ചെയ്യണമെന്നുള്ള ഒരു ആത്മാർത്ഥമായ താല്പര്യം സൃഷ്ടിക്കാനൊക്കെ ഇന്നത്തെ ഒരു സംസാരം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഏതായാലും യാത്രയും ഹജ്ജിന്റെ കർമ്മങ്ങളുമെല്ലാം കൃത്യമായി മക്ബൂലും മബറൂറുമായ രൂപത്തിൽ നിർവഹിക്കാൻ, ആരോഗ്യത്തോടുകൂടെ എല്ലാം ചെയ്യാൻ, സാധാരണ ചെയ്തു വന്നിരുന്നതിനേക്കാൾ അപ്പുറത്ത് പുതിയ ചില സാധ്യതകളൊക്കെ അവിടെ ചെയ്യാനൊക്കെയുള്ള ഒരു തൗഫീക്ക് ബഹുമാനനായ ഉസ്താദിന് ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇൻഷാ അല്ലാ തിരിച്ചു വന്നതിനു ശേഷം ഇതുപോലെ ഹജ്ജിന്റെ ഈ വർഷത്തെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഇതുപോലെ നമുക്ക് ഒന്നുകൂടെ ഒരുമിച്ച് ഇരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ആഗ്രഹം കൂടെ ഈ ഘട്ടത്തിൽ ഉസ്താദിനോട് ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ ഒരു സമയം നമുക്ക് അനുവദിച്ചു തന്നതിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.
7: നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും പ്രാർത്ഥിക്കുക, നിങ്ങൾക്കൊക്കെ ഞാനും പ്രാർത്ഥിക്കും.
8: മാഷാല്ല, ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു നിർദ്ദേശം കൂടെ, താല്പര്യം അറിയിച്ച ഒരു സന്തോഷം കൂടെ ഉണ്ട്. അള്ളാഹു ഈ ഹജ്ജിന്റെ വേളയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അള്ളാഹു ആളുകളുടെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഒരു
7: സംസാരം.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സവിശേഷം മനസ്സ് നിറഞ്ഞ അംഗീകാരം. ഹറമിലേക്ക് രാജകീയ അതിഥിയായി പർപ്പൂർ മൗലവി, ഭാഗം 2. ഇതുവരെ സംസാരിച്ചത് കുഞ്ഞി മുഹമ്മദ് മദനി, പർപ്പൂർ.
9: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്കിറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ച് നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാനെന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം

0: യാത്രാദിനമാണ് ഇന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നെന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നിങ്ങളുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാര നിർദ്ദേശവുമായി പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി. സർക്കാർ, അർദ്ധ സർക്കാർ എയ്ഡഡ് ബോർഡ് തുടങ്ങി ഏതു വകുപ്പിലും സർവീസ് സംബന്ധമായ നിരവധി സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. നിയമവും ചട്ടവും വ്യത്യസ്ത വീക്ഷണകോണുകളിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടും ബന്ധപ്പെട്ട ഓഫീസുകളുടെ അനാസ്ഥ മൂലവും പ്രതിസന്ധി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് സ്ഥാനക്കയറ്റത്തെയും മറ്റും വിപരീതമായി ബാധിക്കുകയും സാമ്പത്തിക നഷ്ടമടക്കമുണ്ടാകാറുമുണ്ട്. ഇതുകാരണം പിന്നീട് ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും വരെ എത്തപ്പെട്ടവരുമുണ്ട്. ശരിയായ ഗൈഡൻസ് എവിടെ നിന്നറിയാത്ത ആളുകൾ വളരെ കൂടുതലാണ്. ജീവിതത്തിന്റെ നാനാതുറകളെ അഭിസംബോധന ചെയ്യുന്ന പീസ് റേഡിയോ കുറച്ചുകാലമായി ഈ വിഷയത്തിൽ സക്രിയമായി ഇടപെട്ടുവരുന്നു. പീസ് റേഡിയോ സർവീസ് സഹായി വിവിധ മേഖലകളിലൂടെ 100-ലധികം എപ്പിസോഡുകൾ പൂർത്തീകരിച്ച് പുതിയൊരു വിധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങളും സംശയങ്ങളും നേരിട്ട് ചോദിച്ചറിയാൻ ലൈവ് സെക്ഷൻ ഒരുക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ അനുബന്ധ രേഖകൾ സഹിതം 9544845840 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുകയും ഏറ്റവും ചുരുക്കി വിഷയങ്ങൾ ശബ്ദസന്ദേശമായി അയയ്ക്കുകയും ചെയ്യുക. ടെക്സ്റ്റായി അയയ്ക്കുന്നതാണ് നിങ്ങളുടെ വിഷയം പെട്ടെന്ന് പരിഗണിക്കാൻ ഏറ്റവും നല്ലത്. പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് യുഗചരിതം. ഫദലുൽ ഹഖ് ഉമരിയാമയോ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രമെന്ന കൃതിയിൽ നിന്നും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിജീവിതം ഭാഗം 2 നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചക വ്യക്തിത്വ ജീവിതത്തിലെ 5 കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. 6-ാമത്തേത് പാറാവുകാർ. പല സന്ദർഭങ്ങളിലും സ്ഥലത്തും ആയിക്കൊണ്ട് നബിക്ക് പല സ്വഹാബികളും പാറാവ് നിന്നിട്ടുണ്ട്. ബദർ യുദ്ധ ദിവസം നബിക്കുവേണ്ടി പ്രത്യേകം കൂടാരമുണ്ടാക്കിയപ്പോൾ

0: ഇതിന്റെ പുറത്ത് പാറാവ് നിന്നിരുന്നത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മുഹമ്മദ് ബിനു മസ്ലമ ഉഹദ് യുദ്ധ സന്ദർഭത്തിലാണ് ഇദ്ദേഹം പാറാവ് നിന്നത്. ജുബൈറുബിന് അവ്വാം റളിയല്ലാഹു അൻഹു ഖന്ദഖിന്റെ സന്ദർഭത്തിലായിരുന്നു ഇദ്ദേഹം ഈ കൃത്യം നിർവഹിച്ചത്. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ പ്രവാചകന്റെ തലക്കരികിൽ വാൾ പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം നിന്നിരുന്നത്. അബ്ബാദ് ബിനു ബിഷർ റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞ് തിരിച്ചുവരുന്ന ഒരു സന്ദർഭത്തിൽ രാത്രി നബിയും സഹാബിമാരും ഉറങ്ങാൻ കിടന്നപ്പോൾ ഇദ്ദേഹമാണ് പാറാവുകാരനായി നിന്നത്. ഇവരല്ലാത്ത മറ്റു ചില സഹാബിമാരും നബിക്ക് പാറാവുകാരായി പല സന്ദർഭങ്ങളിലും നിന്നിട്ടുണ്ട്. ഹേ റസൂലെ, നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടത് നീ ജനങ്ങൾക്കെത്തിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യാത്ത പക്ഷം നീ അവന്റെ ദൗത്യം നിർവഹിച്ചിട്ടില്ല. ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷിക്കുന്നതാണ്. സത്യനിഷേധികളായ ആളുകളെ അള്ളാഹു തീർച്ചയായും നേർവയിലാക്കുകയില്ല. മൃഗങ്ങൾ. ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കഴുതപ്പുറത്തും കോവർ കഴുതപ്പുറത്തും നബി യാത്ര ചെയ്തിട്ടുണ്ട്. സഖബ് എന്നു പേരുള്ള കുതിരയായിരുന്നു നബിയുടെ കയ്യിൽ ആദ്യമുണ്ടായിരുന്നത്. മുർത്തജസ്, ലിസാസ്, ലഹീഫ്, ലിറാബ്, വർദ്ദ്, സബഹ തുടങ്ങിയവയായിരുന്നു നബിയുടെ ഏഴ് കുതിരകൾ. ദുൽദുൽ, ഫിർള എന്നീ രണ്ടു കോവർ കഴുതകളും ദൗമത്തുൽ ജന്തലിലെ നേതാവ് സമ്മാനമായി കൊടുത്ത കോവർ കഴുതയും ഐലത്തിലെ നേതാവ് സമ്മാനമായി കൊടുത്ത കോവർ കഴുതയും നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. കസ്വ എന്ന പേരിലായിരുന്നു നബിയുടെ ഒട്ടകം അറിയപ്പെട്ടിരുന്നത്. അതിന്റെ പുറത്താണ് ഹിജറ പോയത്. അലുബ, ജദ് അ തുടങ്ങിയ ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. ബദറിന്റെ ദിവസം അബൂജഹലിന്റെ ഒരൊട്ടകവും നബിക്ക് കിട്ടി. ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ മുശ്രിക്കുകളെ ദേഷ്യം പിടിപ്പിക്കുന്നതിനു വേണ്ടി നബി ആ ഒട്ടകത്തെ അറുക്കുകയുണ്ടായി. അതിന്റെ മൂക്കിൽ വെള്ളിയുടെ ഒരു ചിറ്റുണ്ടായിരുന്നു. അത് നബി ദാനം ചെയ്യുകയുണ്ടായി. ഫർവത്തുൽ ജുദാം റളിയല്ലാഹു അൻഹു ദാനം ചെയ്ത ഒരു കഴുതയും കിബത്തിലെ രാജാവായ മുഖൌക്കിസ് ദാനം ചെയ്ത കഴുതയും നബിക്കുണ്ടായിരുന്നു. 45 കറവ ഒട്ടകങ്ങളും 100 ആടുകളും നബിക്കുണ്ടായിരുന്നു. 7 പെണ്ണാടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഉമ്മു ഐമനായിരുന്നു അവയെ മേയിച്ചിരുന്നത്. യാത്രാ വാഹനം. കുതിര, ഒട്ടകം, കോവർ കഴുത, കഴുത തുടങ്ങിയ മൃഗങ്ങളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലും അവസരങ്ങളിലുമായി യാത്ര ചെയ്തിട്ടുണ്ട്. ജീനി അണിയിക്കപ്പെട്ട കുതിരപ്പുറത്തും നഗ്നമായ കുതിരപ്പുറത്തും യാത്ര ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്കായിരുന്നു പലപ്പോഴും വാഹനപ്പുറത്ത് ഇരുന്നിരുന്നത്. ചില സന്ദർഭങ്ങളിൽ കൂടെ മറ്റുള്ളവരെയും ഇരുത്തിയിട്ടുണ്ട്. മുമ്പിലും പിറകിലും മറ്റുള്ളവരെ ഇരുത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഭാര്യമാരെ തന്റെ പിറകിൽ ഇരുത്താറുണ്ട്. കുതിരയും ഒട്ടകവുമായിരുന്നു യാത്രക്കായി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഉറക്കവും ഉണർവും. ഈത്തപ്പനയുടെ നാരുകളാൽ നിറക്കപ്പെട്ട തോലിന്റെ വിരിപ്പായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ചിലപ്പോൾ പായയിൽ കിടക്കാറുണ്ട്. വെറും തോലുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട വിരിപ്പിലും കിടന്നിട്ടുണ്ട്. ഒന്നും വിരിക്കാതെ നിലത്തും കിടന്നിട്ടുണ്ട്. കട്ടിലിൽ കിടന്നിട്ടുണ്ട്. കറുത്ത നിറമുള്ള ഒരു പുതപ്പ് നബിക്കുണ്ടായിരുന്നു. അള്ളാഹുമ്മ ബിസ്മിക്ക അമൂത്ത് വാഹയ്യ എന്ന് ചൊല്ലിയായിരുന്നു ഉറങ്ങാൻ കിടന്നിരുന്നത്. ഉറക്ക സന്ദർഭത്തിലുള്ള ഒരുപാട് പ്രാർത്ഥനകൾ വേറെയുമുണ്ട്. ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന എന്നും പ്രാർത്ഥിച്ചിരുന്നു. വലതുഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു കിടന്നിരുന്നത്. വലതു കൈപ്പത്തി വലതു കവിളിന്റെ അടിയിൽ വെക്കും. ഉറങ്ങുന്നതിന് മുമ്പ് വുദു ചെയ്യാറുണ്ടായിരുന്നു. ഉറക്കത്തിലും ഉണർവിലും പാലിക്കേണ്ട മര്യാദകളും ആ സന്ദർഭത്തിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും ഫിഖ്ഹിന്റെയും ഹദീസിന്റെയും ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. രാത്രിയുടെ ആദ്യ ഭാഗം ഉറങ്ങുകയും അവസാന സന്ദർഭത്തിൽ എഴുന്നേറ്റ് നമസ്കരിക്കുകയും ചെയ്യും. ചിലപ്പോൾ മുസ്ലിങ്ങളുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി രാത്രിയുടെ ആദ്യത്തിൽ ഉണർന്നിരിക്കാറുണ്ട്. നബിയുടെ കണ്ണ് ഉറങ്ങും, ഹൃദയം ഉറങ്ങാറില്ല. ആരും ഉണർത്താതെ തന്നെ സ്വയം ഉണരാറുണ്ടായിരുന്നു. രാത്രി സുദീർഘമായി ഉറങ്ങുകയാണെങ്കിൽ വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് കിടന്നുറങ്ങും. സുബഹയ്ക്ക് മുമ്പ് അല്പം കിടക്കുകയാണെങ്കിൽ വലതുകൈ തലയുടെ താടെ വെച്ചുകൊണ്ട് കിടക്കും. കൂടുതൽ ഉറങ്ങിപ്പോകാതിരിക്കാനാണിത്. 10 ഭാര്യമാർക്കൊപ്പം. തന്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുകയും ഇടപെടുകയും ചെയ്തിരുന്നു. രാത്രി കഴിച്ചുകൂട്ടുന്നതിനും ചെലവ് നടത്തുന്നതിനും ഭാര്യമാർക്കിടയിൽ കൃത്യമായ വീതം വെക്കാറുണ്ടായിരുന്നു. അസർ നമസ്കാരം കഴിഞ്ഞാൽ എല്ലാ ഭാര്യമാരുടെയും റൂമുകളും സന്ദർശിക്കും. സുഖവിവരങ്ങൾ ആരായും. രാത്രിയായി കഴിഞ്ഞാൽ അന്ന് എവിടെയാണോ കിടക്കാനുള്ളത് അവിടെ താമസിക്കുകയും ചെയ്യും. എല്ലാ ഭാര്യമാരെയും സന്ദർശിക്കാത്ത ദിവസങ്ങൾ വളരെ കുറവായിരുന്നു. എല്ലാ ഭാര്യമാർക്കുമിടയിൽ കൃത്യമായ നിലക്കായിരുന്നു തന്റെ രാത്രികളെ വിധിച്ചത്. സൗദ റളിയല്ലാഹു അൻഹ പ്രായം കൂടുതലായപ്പോൾ തന്റെ രാത്രികളെ ആയിഷക്ക് നൽകുകയുണ്ടായി. ഒറ്റക്കുളി കൊണ്ട് എല്ലാ ഭാര്യമാരിലും എത്താറുണ്ടായിരുന്നു. ചിലപ്പോൾ ഓരോ ഭാര്യമാരുടെയും അടുക്കൽ വെച്ച് കുളിക്കുകയും ചെയ്യും. ലൈംഗിക ബന്ധത്തിലും മറ്റു കാര്യങ്ങളിലും 30 ആളുകളുടെ ശക്തി നബിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. രാത്രിയുടെ ആദ്യ സന്ദർഭത്തിലും ചിലപ്പോൾ അവസാന സന്ദർഭത്തിലും ഭാര്യമാരുടെ അടുക്കലേക്ക് ചെന്നിട്ടുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കുളിച്ചതിനു ശേഷം ഉറങ്ങും, മറ്റു ചിലപ്പോൾ വുദു ചെയ്ത് ഉറങ്ങുകയും ചെയ്യും. യാത്ര പോകുമ്പോൾ ഭാര്യമാർക്കിടയിൽ നറുക്കെടുപ്പ് നടത്തും. ആർക്കാണോ നറുക്ക് വീണത് അവരെ കൂടെ കൊണ്ടുപോകും. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ രാത്രിയിൽ വീടിന്റെ വാതിൽ ചെന്ന് മുട്ടാറില്ല. ഇതിനെ നബി നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം കളിക്കുവാൻ വേണ്ടി അൻസാറുകളുടെ പെൺകുട്ടികളെ അവിടേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു. തെറ്റല്ലാത്ത എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും അനുവദിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ കുടിക്കുമ്പോൾ നബി ആ പാത്രം വാങ്ങി ആയിഷ റളിയല്ലാഹു അൻഹ എവിടെയാണോ തന്റെ വായ വെച്ചത് ആ ഭാഗത്ത് വായ വെച്ച് വെള്ളം കുടിക്കും. മാംസം കഴിക്കുമ്പോൾ അത് വാങ്ങുകയും ആയിഷ ഏതു ഭാഗത്താണോ കടിച്ചത് ആ ഭാഗത്ത് തന്റെ വായ വെച്ച് തിന്നുകയും ചെയ്യും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടന്ന് നബി ഖുർആൻ ഓതാറുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അവർ ആർത്തവകാരിയാണെങ്കിലും ശരി, ആർത്തവ സന്ദർഭത്തിൽ അടിമുണ്ട് ധരിക്കുവാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് കൽപ്പിക്കുകയും ശേഷം അവരോടൊപ്പം കിടക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. നോമ്പുകാരനായിരിക്കെ ആയിഷയെ ചുംബിക്കാറുണ്ടായിരുന്നു. യാത്രാവേളയിൽ അവരുമായി ഓട്ടമത്സരം നടത്തുകയും ഒരു തവണ ആയിഷ റളിയല്ലാഹു അൻഹയും മറ്റൊരു തവണ നബിയും വിജയിക്കുകയും ചെയ്തു. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ തന്റെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്, ഞാൻ എന്റെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്ന് നബി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എത്ര നല്ല ഭർത്താവ്, എത്ര നല്ല പിതാവ്! ആ നബിയുടെ ഭാര്യമാർ എത്ര നല്ലവർ! എത്ര നല്ല ഉപദേശമായിരുന്നു നബി അവർക്ക് കൊടുത്തിരുന്നത്! പ്രവാചക പത്നിമാരെ, സ്ത്രീകൾ മറ്റു ആരെപ്പോലെയുമല്ല നിങ്ങൾ. നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയ സ്വരത്തിൽ സംസാരിക്കരുത്. അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം തോന്നിയേക്കും. ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യ പ്രകടനം പോലുള്ള സൗന്ദര്യ പ്രകടനം നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും അള്ളാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. പ്രവാചകന്റെ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ അഹ്സാബ് വചനം 32-33 വരെ. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ പ്രവാചക ചരിത്രത്തിന്റെ മറ്റൊരധ്യായം കേൾക്കാം.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഫദ്ലുൽ ഹഖ് ഉമരിയാമയോ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രമെന്ന കൃതിയിൽ നിന്നും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിജീവിതം ഭാഗം 2 നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
2: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവസൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയവ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: ഒരു പ്രവാചക വചനം എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. ഇൻഷാല്ലാ നമുക്ക്
2: തിരുമൊഴികൾ കേൾക്കാം.
3: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
2: പ്രിയമുള്ളവരെ, ഇന്നത്തെ തിരുമൊഴികളിൽ ബഹുമാന്യനായ കവി മുഹമ്മദ് അലി ആരോഗ്യവും സമ്പത്തും ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുകയോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നത്. കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൻ അബി സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തആല യഖൂലു ഇന്ന അബ്ദൻ അസ്ഹഹ്തു ലഹു ജിസ്മഹു വവസ്അതു അലൈഹി ഫീ മഈശതിഹി തംദി അലൈഹി ഖംസതു അഅവാമിൻ ലാ യഫിദു ഇലയ്യ ലമഹറൂം. പ്രശ്രോതാക്കളെ, ഇമാം തബറാനി സഹീഹ് എന്ന നിലക്ക് നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. അബു സഈദ് സഅദ് ബിനു മാലിക് ബിൻ സിനാൻ അൽ ഖുദരി അൽ അൻസാരി. അബു സഈദ് അൽ അൻസാരിയുടെ മുഴുവൻ പേരങ്ങനെയാണ്. അദ്ദേഹമാണ് ഹദീസിൻ്റെ നിവേദകൻ. അദ്ദേഹം ഹിജ്റ കുംഭ 10 ജനിക്കുന്നത്. ഹിജ്റ 74 മദീനയിൽ വെച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണം. 1170 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനാവുക. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ ചെറുപ്പക്കാരനായ അദ്ദേഹം തയ്യാറായെങ്കിലും പ്രായക്കുറവ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചയച്ചു എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വായിക്കാനാകും. അബു സഈദ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ തആല യഖൂലു നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ഇന്ന അബ്ദൻ നിശ്ചയമായും ഒരു അടിമ, അസ്ഹഹ്തു ലഹു ജിസ്മഹു ഞാൻ അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് ആരോഗ്യം നൽകി. അസ്ഹഹ്തു എന്ന് പറയുക അസ്വഹ ആരോഗ്യം നൽകി, സുഹത്ത് നൽകി എന്നർത്ഥം. ഒരു മുസ്ലിമായ അടിമക്ക് അവന് ശാരീരികമായ അനുഗ്രഹം ആരോഗ്യം നൽകി, രോഗമില്ലാത്തൊരവസ്ഥ നാം അവന് നൽകി അനുഗ്രഹിച്ചു. വവസ്സഅതു അലൈഹി ഫീ മഈശതിഹി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിത വിഭവങ്ങളിൽ നാം വിശാലത നൽകുകയും ചെയ്തു, അഥവാ വിശാലമായ ഉപജീവനമാർഗം നൽകി, സാമ്പത്തിക ശേഷി നൽകി. അദ്ദേഹത്തിൻ്റെ നിത്യ ചെലവിന് ഉള്ളതിനപ്പുറത്തേക്ക് നാം അദ്ദേഹത്തിന് വിശാലത നൽകി എന്ന് ചുരുക്കാം. അപ്പോൾ ആരോഗ്യവും നൽകി, സമ്പത്തും നൽകി. തുടർന്ന് അള്ളാഹു ഇങ്ങനെ പറയും, തംദി അലൈഹി ഖംസതു അഅവാമിൻ ആ രൂപത്തിൽ 5 അദ്ദേഹം ജീവിച്ചു, 5 കഴിഞ്ഞുപോയി. ലാ യഫിദു ഇലയ്യ അള്ളാഹു പറയുകയാണ്, ലാ യഫിദു ഇലയ്യ അവൻ എൻ്റെ അടുത്തേക്ക്, എൻ്റെ അതിഥിയായി ഞാൻ വിളിച്ച് വിളിക്കുത്തരം നൽകി എൻ്റെ അടുത്തേക്ക് അവൻ വരുന്നില്ല. അതായത് ലാ യസൂറു ബൈത്തല്ലാഹ് വല യഖ്സുദുഹ ബിനുസുഖിൻ മിൻ ഹജ്ജിന ഉംറ എന്നാണ് അതിൻ്റെ തഫ്സീർ. അള്ളാഹുവിൻ്റെ ഭവനം ലക്ഷ്യം വെച്ച് ഹജ്ജോ ഉംറയോ നിർവഹിക്കാനായി, ഇതൊക്കെ ഉണ്ടായിട്ടും അവൻ വരുന്നില്ല. ആരോഗ്യമുണ്ടായി, സാമ്പത്തിക ശേഷിയുണ്ട്, 5 അതൊക്കെ ഉണ്ടായിട്ട് അവൻ മുന്നോട്ട് പോയിട്ടും അവന് അതിനുവേണ്ടി ഒരുങ്ങി വന്നില്ല എങ്കിൽ ല മഹറൂമുൻ എന്നാണ് അള്ളാഹു പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. ല മഹറൂമുൻ അവൻ തടയപ്പെട്ടവൻ തന്നെ എന്നാണ് ല മഹറൂമുൻ. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവൻ അർഹനല്ല എന്നോ, നാളെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അവൻ അവകാശമില്ല, കാരുണ്യം ലഭിക്കില്ല എന്നോ ഒക്കെയാണ് എന്ന് കാണാം. മെഹ്റൂമുൻ മിൻ ഖൈറിൻ കസീർ എന്നതാണ് അതിൻ്റെ ഒരു തഫ്സീർ. ധാരാളം നന്മകൾ തടയപ്പെട്ടവനാണ്, വലിയ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കാൻ ഭാഗ്യമില്ലാത്തവനാണ്, അള്ളാഹുവിൻ്റെ അളവറ്റ പ്രതിഫലങ്ങൾ ലഭിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നവനാണ്. പാപമോചനമെന്ന മഗ്ഫിറത്തെന്ന ആ വലിയ നേട്ടം ലഭിച്ച് സ്വർഗപ്രവേശനമെന്ന വലിയ ലക്ഷ്യം നേടാൻ അവസരം ലഭിക്കാത്തവനാണ്, അവസരം ലഭിച്ചിട്ടും അത് ഉപയോഗിക്കാത്തവനാണ് എന്നൊക്കെയാണ് അതിന് അർത്ഥമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇരു ലോകത്തേക്കുമുള്ള വലിയ നന്മകളാണല്ലോ സൗകര്യമുണ്ടായിട്ടും അവൻ ഉപേക്ഷിക്കുന്നത്. മാത്രവുമല്ല, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു റുക്നിനെയാണ് അവൻ അവഗണിക്കുന്നത്, ഒഴിവാക്കുന്നത്. ഹജ്ജിനെക്കുറിച്ച് നമുക്കറിയാം, അത് ഇസ്ലാം കാര്യങ്ങളിൽ ഇസ്ലാമിൻ്റെ റുക്നുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. കഴിവുള്ളവൻ അത് നിർവഹിച്ചേ പറ്റൂ. മാത്രവുമല്ല ഇബാദത്തുകളിൽ ഏറ്റവും മഹത്തായ ഒരു ഇബാദത്തുമാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാനുള്ള അവസരവുമാണ്. ഇതൊക്കെ ബോധപൂർവം അവൻ നിഷേധിക്കുമ്പോൾ സത്യത്തിൽ ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാതിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ വലിയ പ്രതീക്ഷയില്ലാതിരിക്കുന്നു. വലിയ പ്രതിഫലത്തെക്കുറിച്ച് ആഗ്രഹമില്ലാതിരിക്കുന്നു എന്നതൊക്കെ ആ വ്യക്തിക്ക് ഗുരുതരമായ കുറ്റകരമായ കാര്യമായി വന്നുഭവിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആരോഗ്യവും സമ്പത്തും സൗകര്യവുമുള്ളവൻ ഹജ്ജ് ഉംറ നിർവഹിക്കൽ നിർബന്ധമാണെന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ഹദീസും അതാണ് നമ്മോട് വിളിച്ചു പറയുന്നത്. ഒരിക്കലും നീട്ടിവെക്കേണ്ടതല്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി കാണിക്കണമെന്ന് പറഞ്ഞ ആശയമുള്ള ഹദീസ് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ വൈകിക്കാതെ നീട്ടിവെക്കാതെ ധൃതി കാണിക്കലാണ് അനിവാര്യമായിട്ടുള്ളത്. അതല്ലെങ്കിൽ റബ്ബിൻ്റെ കാരുണ്യം തടയപ്പെടും, മറ്റ് കുറ്റങ്ങൾ അവന് ലഭിക്കും, അനവധി നന്മകളാണ് അവന് നഷ്ടപ്പെടുക, അനവധി നഷ്ടങ്ങളാണ് ഉണ്ടാവുക, പിന്നീട് ഖേദിക്കേണ്ടി വരും എന്നൊക്കെയാണ് ഈ ഹദീസ് നൽകുന്ന സന്ദേശം. ഹദീസിന്റെ ആ വചനം നമുക്കൊന്നുകൂടി വായിക്കാം. അബൂ സഈദ് റളിയല്ലാഹു പറയുന്നു, അള്ളാഹുൻ റസൂൽ ഇങ്ങനെ പറഞ്ഞു, തീർച്ചയായിട്ടും ഇന്നല്ലാഹ തആല യഖൂലു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്ന അബ്ദൻ അസ്ഹഫ്തു ലഹു ജിസ്മഹു, ഒരടിമ അവന് നാം അവന്റെ ശാരീരികമായ ആരോഗ്യം നന്നായി നൽകി, വസഅതു അലൈഹി ഫീ മഈശതിഹിം, അവന്റെ മഈശത്ത് അവന് വിശാലമാക്കി കൊടുക്കുകയും ചെയ്തു, അവന്റെ ഉപജീവന മാർഗം സമ്പത്തും ഭക്ഷണവുമൊക്കെ വിശാലമായി അവന് നൽകി, തംലി അലൈഹി ഖംസത്തു അഅവാമിൻ, 5 വർഷക്കാലത്തോളം അവൻ അങ്ങനെ ജീവിച്ചു നടന്നു, ലായഫിദു ഇലയ്യ, എന്റെ അടുത്തേക്ക് അവൻ വന്നില്ല, അതായത് ഹജ്ജോ ഉംറയും നിർവഹിക്കാൻ അവനെത്തിയില്ല, എങ്കില്ല മഹ്റൂമൻ, തീർച്ചയായിട്ടും അവൻ തടയപ്പെട്ടവൻ തന്നെ, അള്ളാഹുവിന്റെ കാരുണ്യം നഷ്ടപ്പെട്ടവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം ഗൗരവത്തിലെടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ്, ആരോഗ്യവും സമ്പത്തും ഉണ്ടായിട്ടും അള്ളാഹു നമുക്ക് നൽകിയ രണ്ടനുഗ്രഹങ്ങളാണ്. ഈ രണ്ടനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ള വലിയൊരു തിന്മ, ഒരബദ്ധം, അതല്ലെങ്കിൽ അത് തിരുത്താനുള്ള വലിയൊരു ആവേശം, ഒരവസരം ആയി തീർക്കട്ടെ ഇന്നത്തെ തിരുമൊഴികൾ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ബഹുമാനനായ കെ വി മുഹമ്മദ് അലി, അദ്ദേഹം പതിവ് പോലെ നല്ലൊരു ഉപദേശം തന്നെയാണ് നമുക്ക് ഇന്നത്തെ തിരുമൊഴികളിലും. നന്ദി.
6: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ് മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90 61 74 66 00.

0: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിലേക്കാണ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
0: ന്യൂനപക്ഷ മന്ത്രിസഭയെ ഭയക്കുന്നതെന്തിനെ? ഈ വിഷയത്തിൽ വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റിൽ നടന്ന ചർച്ചയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് വോയിസ് ഓഫ് പീസിലൂടെ നമ്മൾ കേൾക്കുന്നത്.
2: അനാവശ്യമായ ചർച്ചകൾ ഇത്തരം ഘട്ടങ്ങളിൽ ആവർത്തിച്ച് ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടോ? എന്താണ് ആഡ് ചെയ്യാനുള്ളത്?
3: ഈ ന്യൂനപക്ഷ സർക്കാർ എന്നിപ്പോ വിജയിയുടെ ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഇപ്പൊ കേരളത്തിലും അത്തരം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ആശങ്കകൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു മാധ്യമത്തിൽ വന്ന ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വന്നത് ഒന്നൊരു കാർഡ് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ന്യൂനപക്ഷം ഭൂരിപക്ഷമായി എന്ന്. അഥവാ പിന്നെ നമ്മുടെ രാജ്യത്തെ 140 MLA കണക്കെടുത്താൽ ഹിന്ദുക്കൾ ഒഴികെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും, മുസ്ലിങ്ങളും ക്രിസ്ത്യനും ഒക്കെയുള്ള ന്യൂനപക്ഷമായി നമ്മൾ എണ്ണുന്നവർ എല്ലാവരും പിന്നെ ഇപ്പൊ കണക്കുണ്ട്. അഥവാ അവിടെ ഇപ്പൊ കണക്കുകൂട്ടുന്നത് ഏതർത്ഥത്തിൽ മാത്രമാണ്, പിന്നെ മൊത്തത്തിലാണ്, സമുദായ അടിസ്ഥാനത്തിലല്ല. ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷം, ബാക്കിയുള്ളവരെല്ലാവരും ന്യൂനപക്ഷം എന്ന കണക്കെടുത്തിട്ട് മറ്റെല്ലാവരും കൂടെ ചേർന്ന് ഇപ്പൊ ഹിന്ദുക്കളെക്കാൾ കൂടുതലായി എന്നാണ്. ഇനി അതിനെ ഒന്നുകൂടെ സ്പ്ലിറ്റ് എടുക്കണമല്ലോ. സത്യത്തിൽ സാമുദായികമായി വീണ്ടും നമ്മളൊരു സ്പ്ലിറ്റ് എടുത്താൽ ഇപ്പോഴും കേരളത്തിലെ അടക്കമുള്ള ഒരു ജന പ്രാതിനിധ്യം എന്ന് പറയുന്നത് അവരുടെ പിന്നെ ശതമാനം അനുസരിച്ച് എല്ലാ കൃത്യമായി അവകാശപ്പെടുന്നതിനനുസരിച്ചുള്ള ഒരു പ്രാതിനിധ്യം അതാത് സമുദായ വിഭാഗങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമ്മൾ പിന്നിലാണ് എന്നാണ് നമുക്ക് മറുപടി പറയേണ്ടി വരിക. വളരെ ചെറിയ ശതമാനം മാത്രമുള്ള എന്നാൽ സാമുദായികമായ മുന്നോക്കം കിട്ടുന്ന, ഇവിടെ സോഷ്യൽ സ്ട്രക്ചർ അനുസരിച്ച് കാലങ്ങളായി മുന്നോക്ക വിഭാഗങ്ങളായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ ശതമാനത്തിന്റെ ഇരട്ടിയോകളോ വരുന്ന ജനപ്രതിനിധികൾ ഉണ്ടാകുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ആളുകൾക്ക് ഇപ്പോഴും അവരുടെ ഒരു ജനസംഖ്യയുടെ അത്ര തന്നെ പ്രാതിനിധ്യത്തിലേക്ക് ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ എത്തുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. അപ്പൊ അതാണ് ശരിക്കും വസ്തുത. രാജ്യത്ത് ഇപ്പോഴും അവരുടെ ജനസംഖ്യക്ക് അനുസരിച്ചുള്ള ഒരു പ്രാതിനിധ്യത്തിലേക്ക് സമുദായ കണക്കിന് എത്തുന്നില്ല എന്നതാണ് ഇപ്പോഴും വസ്തുത. ഇനി ആ പറയുന്നതിൽ ഇതിൽ രണ്ട് ആംഗിളുകൾ ഉണ്ട്. ഒന്ന്, ഈ അർത്ഥത്തിൽ പ്രാതിനിധ്യത്തെ കുറിച്ചുള്ള ഒരു കൺസേണും, അതായത് ജനവിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പ്രാതിനിധ്യം കിട്ടണം എന്നൊക്കെ പറയുന്നവർ വളരെ പിന്നെ നിഷ്കളങ്കമായാണ് ഈ ഒരു വിവാദത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ലോക്സഭയിൽ, രാജ്യത്തിന്റെ മന്ത്രിസഭയിൽ ജനങ്ങൾക്കനുസരിച്ചുള്ള, ജനസംഖ്യക്കനുസരിച്ചിട്ടുള്ള സമുദായിക പിന്നെ പ്രാതിനിധ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പിന്നെ അന്തരമാണ് ആ വിഷയത്തിൽ ഉണ്ടാവുക. അപ്പൊ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് മുസ്ലിം MP ലോക്സഭയിലോ രാജ്യസഭയിലോ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ പ്രാതിനിധ്യത്തെ കുറിച്ച് വളരെ നിഷ്കളങ്കമായ ഒരു ഒരു പിന്നെ വിവാദം ഉയർത്തിക്കൊണ്ടുവരാണെങ്കിൽ അവർക്ക് അതിനുള്ളൊരു അർഹതയുമില്ല എന്നത് ഇപ്പൊ 13-ാമത്തെ ടേമിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നഗ്നമായ യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതല്ല ഇവിടുത്തെ രണ്ടാമത്തെ ഒരു പ്രശ്നം അവർ പ്രശ്നവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ന്യൂനപക്ഷം അധികാരത്തിലേക്ക് വന്നാൽ എന്തോ സംഭവിക്കും എന്നതാണ്. ഇപ്പൊ അവിടെ ഹമീദ് മാഷ് എണ്ണി എണ്ണി പറഞ്ഞ പോലെ രാജ്യത്തിന്റെ വിവിധ തസ്തികകളിൽ പിന്നെ ഉപരാഷ്ട്രപതി മുതൽ ഇങ്ങോട്ടേക്ക് വിവിധ തസ്തികകളിൽ ഈ പറയുന്ന വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇന്ത്യക്കാർ, ആ വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇന്ത്യക്കാർ രാജ്യവും രാഷ്ട്രവും ഭരിച്ചിട്ട്, സംസ്ഥാനങ്ങൾ ഭരിച്ചിട്ട് ഏതെങ്കിലും നിലക്ക് ഒരു സാമുദായിക സ്പർദ്ധ വളർത്തുന്ന രൂപത്തിൽ അവർ നിലപാടെടുത്തോ എങ്കിൽ അത്തരം ആളുകളെയും വിഭാഗങ്ങളെയും ഒക്കെ നമുക്ക് സംശയത്തിന്റെ മുന്നിൽ കാണാം. എന്നാൽ അങ്ങനെയൊന്നും പറയപ്പോ ഈ ആളുകൾ പിന്നെ അത്തരം ആളുകൾ രാജ്യത്തെ പിന്നെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നു എന്നതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു ഡിവൈഡും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന വിവാദങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന പശ്ചാത്തലത്തിൽ അതിന്റെ റിസൾട്ട് എന്താണ്? എൻഡ് ഓഫ് ദി ഡേ അത് കാണുന്ന ആളുകൾക്ക്, ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇത് 80-ഉം 20-ഉം തമ്മിലുള്ള യുദ്ധമാണ് എന്ന്. അല്ല, അങ്ങനെ ആവർത്തിച്ച് പറയുന്ന പ്രയോഗങ്ങൾ വളരെ താഴെക്കിടയിൽ ഉണ്ടാക്കുന്ന ഡിവൈഡ് എന്താണ്? എന്റെ കൂടെ ജീവിക്കുന്ന ഇന്ത്യക്കാരനായ, എന്റെ കൂടെ സഹവർത്തിത്വത്തോടുകൂടെ ജീവിക്കേണ്ട മറ്റുള്ളവരെ സംശയത്തിന്റെ മുനയോടുകൂടി കാണേണ്ട, അവരധികാരത്തിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് എന്തോ നഷ്ടപ്പെടും, ഞങ്ങൾ ആകെ തകർന്നു പോകും എന്ന് രാജ്യത്തിന്റെ ഇന്നു വരെയുള്ള ചരിത്രത്തിൽ ഒരു നിലക്കും നമുക്ക് സ്ഥാപിക്കാൻ ഗ്രൗണ്ട് ഇല്ലാത്തൊരു കാര്യത്തെ ഒരു ഫോബിയയായി സൃഷ്ടിക്കുക എന്നതാണ് ഇവിടെ സംഭവിക്കുക. അതുകൊണ്ട് ചിലപ്പോൾ വളരെ ക്ഷണികമായ ചില പിന്നെ നേട്ടങ്ങളൊക്കെ കിട്ടിയേക്കാം, പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിന് ഒരിക്കലും അത് ഗുണകരമായ കാര്യമല്ല. അതിന് എന്തെങ്കിലും ഒരു നുരുമ്പെങ്കിലും ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമോ അധ്യാപനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡിബേറ്റിനെങ്കിലും ഇവിടെ അവസരമുണ്ട്. എന്നാൽ ഈ പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു പിന്നെ ഗ്രൗണ്ടും ഇല്ലാത്ത പിന്നെ സ്ഥിതിയിൽ അതിൽ നിന്ന് അവർ പിന്നോട്ട് പോകണം എന്ന് മാത്രമല്ല, നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി അത്തരം കാര്യങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്നുകൂടെയാണ് തോന്നുന്നത്. ഇപ്പം നമ്മുടെ പിന്നെ സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വന്നാൽ അതിലെ രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ പറയാറുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് എന്നത്. 27 സീറ്റിൽ മത്സരിച്ചു, 22 സീറ്റിൽ വിജയിച്ചു. അപ്പോ ആ അർത്ഥത്തിൽ പിന്നെ പുലർത്തി പോരുന്ന UDFലെ ശക്തമായ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ വിജയിച്ച MLA മാരുടെ ഭൂരിപക്ഷ കണക്കെടുത്താൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ച 10 ആളെടുത്താൽ 7 ആളുകൾ മുസ്ലിം ലീഗിന്റെ MLA മാരാണ്. അപ്പൊ ആ നിലക്ക് മുസ്ലിം ലീഗിന് സ്വാഭാവികമായും അധികാരത്തിൽ അവർ വരുമ്പോൾ മുഖ്യമായ വകുപ്പുകൾ കിട്ടുക എന്നത് അതിന്റെ സ്വാഭാവികതയാണ്. ഇപ്പൊ CPM ഭരിക്കുമ്പോൾ LDF ഭരിക്കുമ്പോൾ സ്വാഭാവികമായും അതിലെ ഒരു കക്ഷി എന്ന നിലക്ക് റവന്യൂ വകുപ്പ് പോലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പ് രണ്ടാമത്തെ പിന്നെ കക്ഷി എന്ന നിലക്ക് CPI കിട്ടി. അതിലാർക്കൊരു പ്രയാസം ഉണ്ടാകുന്നില്ല. അതേസമയം UDF ഭരണത്തിൽ വന്ന് വളരെ പ്രധാനപ്പെട്ട 1-2 വകുപ്പുകൾ ലീഗ് അധികാരത്തിന്റെ ഭാഗമായി അതിന്റെ പിന്നെ മുന്നണി സംവിധാനത്തിലുണ്ട് എന്നതുകൊണ്ട് മുസ്ലിം ലീഗ് എടുക്കുമ്പോഴേക്കും അതിനെ വലിയ പ്രശ്നവൽക്കരിച്ച് ഇതാ അതാണിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വിജയിച്ചു വന്നിട്ടുള്ള ഫാസിസ്റ്റ് പിന്നെ കോട്ടയിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള സീറ്റിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള MLA മാർ അവരിപ്പോൾ തന്നെ അത്തരം പ്രചാരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു വേള മുഖ്യമന്ത്രി ചർച്ചയിൽ പോലും അത്തരം കാര്യങ്ങളൊക്കെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് അർഹിക്കുന്നതായ ഭരണ പങ്കാളിത്തത്തെ പോലും പ്രശ്നവൽക്കരിക്കുന്നവർ പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം അതിനെ കൂടെ അതിജയിച്ചിട്ടാണ് കേരള സമൂഹം അതുപോലെ തന്നെ നമ്മുടെ രാജ്യമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ചില ക്ഷണികമായ പിന്നെ നേട്ടങ്ങളൊക്കെ കിട്ടിയേക്കാം. പക്ഷേ ഓർക്കുക, അവർ അത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്നവർ അവരും ജീവിക്കുന്നതിന്റെ പരിസരത്ത് ഈ വിഭാഗങ്ങളൊക്കെ ഒന്നിച്ചു ചേർന്നാണ് താമസിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും അപായമുണ്ടായി ആർത്തു വിളിച്ചാൽ അവരെ രക്ഷിക്കാൻ വരുന്നിടത്ത് ഈ രാജ്യത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം സഹവർത്തിത്വത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സമുദായവും രക്തവും ജാതിയും ഒന്നും നോക്കിയല്ല നമ്മൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ ഇടപെടുക. അതുകൊണ്ട് അങ്ങനത്തെ ഡയലോഗുകൾ അടിച്ച് മനുഷ്യരുടെ മനസ്സുകൾ തമ്മിൽ അകറ്റാൻ വേണ്ട പണിയെടുക്കുന്നവർ ഒരു വേള നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴും സഹായിക്കാൻ വരുന്നവർ രാജ്യത്ത് പിന്നെ ഇത്തരം എണ്ണങ്ങളും കണക്കുകളൊന്നും നോക്കാറില്ല എന്നെങ്കിലും അവരോർത്താൽ നന്ന്. നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ എന്തെങ്കിലുമൊക്കെ പരിക്കേൽപ്പിച്ച് നിങ്ങൾ നേടുന്നത് അധികകാലം നിങ്ങൾക്കും നിങ്ങൾ നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും അടുത്ത തലമുറക്കും സേഫ് ആയിരിക്കില്ല എന്ന് നമുക്ക് ഓർമ്മിപ്പിക്കാം.
0: മാന്യ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
1: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
4: Peace Radio. Tune to reality.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. زالت للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وابوا മുദിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാബാലന്മാർക്ക് കുട്ടിക്കാലത്തിൻ്റെ സാർത്ഥകമായ അനുഭവക്കാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരം അന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർ കൊസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റ്. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം. തിരുനബിയോടൊപ്പം പരിപാടിയിൽ മുഹമ്മദ് ദാനിഷ് സുല്ലമി സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എവർക്കും പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പല രൂപത്തിലുള്ള ജോലികളാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഏർപ്പാടുകളായിരിക്കും, ചിലർ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുകയായിരിക്കും, മറ്റു ചിലർ കൂലിപ്പണിയായിരിക്കും, സ്വന്തം ഏർപ്പാടുകളായിരിക്കും. പല രൂപത്തിലുള്ള ഉപജീവന മാർഗം തേടി മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും തന്നെ. പക്ഷേ ഏത് രൂപത്തിലുള്ള വരുമാന മാർഗമാണ് നമ്മൾ അവലംബിക്കുന്നത് എങ്കിലും ശരി, നമുക്ക് ജീവിക്കാൻ ജോലി വേണ്ടി വരും. പക്ഷേ ജീവിതം തന്നെ ജോലിക്കായിട്ട് നഷ്ടപ്പെടുത്തുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ. നമ്മൾ ജീവിക്കുന്നത് ജോലി ചെയ്യാനല്ല, നമ്മൾ ജീവിക്കുന്നത് എന്തെങ്കിലും ഒരുപാട് സമ്പാദിക്കാനല്ല, നമ്മൾ ജീവിക്കുന്നത് ഈ ദുനിയാവിലെ ഏതെങ്കിലും ഒരു കാര്യം പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്നത് റബ്ബിന് ഇബാദത്ത് ചെയ്യാനാണെന്ന ശരിയായ തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടായേ പറ്റുള്ളൂ. അത് പുരുഷനും ഉണ്ടാവണം, സ്ത്രീക്കും ഉണ്ടാവണം. സ്ത്രീകൾ പലരും ഇപ്പോൾ വീട്ടിലെ ജോലികളും തിരക്കുകളൊക്കെയാണ് എങ്കിലും ശരി, അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനുവേണ്ടിയല്ല റബ്ബ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്, മറിച്ച് നമ്മൾ റബ്ബ് നമ്മെ സൃഷ്ടിച്ചത് റബ്ബിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനാണ്. അങ്ങനെയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജീവിതത്തിൽ സ്വാഭാവികമായും പല പണികളും തിരക്കുകളും ജോലികളും പഠനവും മറ്റ് പല രൂപത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നതാണ്. പക്ഷേ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം അവിടെ നമ്മൾ ഒരിക്കലും തന്നെ മറന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും തന്നെ നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും. നമ്മൾ സ്വാഭാവികമായും എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കുന്നു, പല സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നു, അതുപോലെ തന്നെ ഖുർആൻ ഓതുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, ഇങ്ങനെയുള്ള ഇബാദത്തുകൾക്ക് പുറമേ ആയിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ തന്നെ, നിത്യേന നമ്മൾ ചെയ്യുന്ന നമ്മുടെ പല ജോലികളും തന്നെ, അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്ന ആയിഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന പരിശ്രമങ്ങൾ തന്നെ നമുക്ക് ഇബാദത്തുകളാക്കി മാറ്റാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിരുന്ന സഹീഹ് ബുഖാരിയിൽ അടക്കമുള്ള ഹദീസാണ്, സ്വന്തം കൈകൊണ്ട് സമ്പാദിച്ച് ഭക്ഷിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം ആരും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അറിയേണ്ടത് നമുക്ക് ഉണ്ടാവുന്ന വരുമാനങ്ങൾ നമുക്ക് അർഹതപ്പെട്ടതായിരിക്കണം, അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കണം എന്നുള്ളതാണ്. ഹലാലായ വരുമാനം വീട്ടിലെ ബർക്കത്താണ്. ചെറിയ വരുമാനമുള്ളൂ എങ്കിലും അത് ഹറാമ് കലരാത്തതാണ് എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഏത് നിമിഷത്തിലും ആശ്വാസമുള്ളതായി കൊണ്ടുമാറും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ജോലി കാരണം നിസ്കാരം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നിസ്കാരം ഖളാ ആക്കാൻ പറ്റുമെന്ന് ചിലരൊക്കെ ചിന്തിക്കാറുണ്ട്. അങ്ങനൊരു സംഗതി ഇസ്ലാമിലില്ല, ഖളാ ആക്കലില്ല. പിന്നെ ചില സമയത്ത് ഖളാ ആയിപ്പോവും. എങ്ങനെ? ഒരാളിപ്പോൾ ഉറങ്ങിപ്പോയി, നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് ഉണർന്നതെങ്കിൽ അപ്പോൾ ഉടനെ നിസ്കരിക്കണം, അങ്ങനെയാണ് ഖളാ ആവുക. അല്ലെങ്കിൽ ഒരാൾ മറന്നുപോയി, മറ്റെന്തോ തിരക്കിലായി, വാപ്പ ഐസിയുവിലായിരുന്നു, അതിൻ്റെ പിറകെ ഓടി മരുന്നും മറ്റൊക്കെ വാങ്ങി, അങ്ങനെ ആ തിരക്കുകൾ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് സുബ്ഹാനല്ലാഹ് അസ്ർ ബാങ്കാണല്ലോ കൊടുക്കുന്നത്, ഞാൻ ലോഹർ നിസ്കരിച്ചിട്ടില്ലല്ലോ. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലല്ലാതെ ഒരാൾ ഒരിക്കലും തന്നെ നിസ്കാരം ഖളാ ആക്കുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഇനി നല്ല തിരക്കുള്ളതൊക്കെ സമയമാണ്, അല്ലെങ്കിൽ മറ്റു പല തടസ്സങ്ങളും നിസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എങ്കിൽ അവിടെ നമുക്ക് ജം ആക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. ലൊഹറിനെ അസറിൻ്റെ കൂടെയും അസറിനെ ലൊഹറിൻ്റെ കൂടെയും ജം ആക്കാൻ പറ്റും. മഗരീബിന് ഇഷായിൻ്റെ കൂടെയും ഇഷായിനെ മഗരീബിൻ്റെ കൂടെയും അങ്ങോട്ടോ ഇങ്ങോട്ടോ വേണ്ട സൗകര്യത്തിൽ നമുക്ക് ഹാജത്തുകൾ ഉണ്ടാകുമ്പോൾ, ആവശ്യങ്ങളുണ്ടാകുന്ന സമയത്ത് ജം ആക്കാൻ ദീൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഇനി യാത്രക്കാരാണോ, അവർക്ക് നിസ്കാരം ചുരുക്കി നിസ്കരിക്കാം. ലൊഹർ രണ്ട് റക്കാത്ത് നിസ്കരിച്ചാൽ മതി, അസർ രണ്ട് റക്കാത്ത് നിസ്കരിച്ചാൽ മതി, ഇഷാ രണ്ട് റക്കാത്ത് നിസ്കരിച്ചാൽ മതി. അങ്ങനെ ചുരുക്കി നിസ്കരിക്കാനും കസറാക്കാനും ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ടത് യുദ്ധത്തിൻ്റെ സമയത്ത് പോലും, എങ്ങനെ? യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് പോലും യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി എന്നൊരു നിയമമല്ലല്ലോ. യുദ്ധത്തിൻ്റെ ഇടയിൽ നിസ്കാരം ഉണ്ടല്ലോ, ഫിഖ്ഹിലെ ചർച്ചയാണല്ലോ, യുദ്ധ നിസ്കാരം ഉണ്ട്, നിസ്കാരം തന്നെ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതെങ്ങനെയാണ്, എന്തുകൊണ്ടത് വന്നു? അത് നിസ്കാരം എന്നുള്ളത് കാനത്താലൽ മുഅ്മിനീന കിതാബ മൗഖൂത, തീർച്ചയായും നിസ്കാരം അത് മുഅ്മിനീങ്ങളുടെ മേലിൽ വഖ്ത് നിർണയിക്കപ്പെട്ട ആരാധനയാണ്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ അത് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും തിരക്കുകൾക്കിടയിൽ നിസ്കരിക്കുക എന്നൊരു സംഗതി നമുക്കുണ്ടാവും. അതിന് ഉള്ളൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ, നിസ്കാരങ്ങൾക്കിടയിൽ തിരക്കുണ്ടായിക്കോട്ടെ, നിസ്കാരങ്ങൾക്കിടയിൽ നമ്മളുടെ ഷെഡ്യൂളുകൾ പ്ലാൻ ചെയ്യുക, അല്ലാതെ നമ്മളുടെ പഠനത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും പോയിട്ട് നിസ്കരിക്കണം എന്നത് മാറ്റിയിട്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ ജോലി ചെയ്യണം എന്ന രൂപത്തിൽ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. നിസ്കാരം ഫിക്സഡ് സംഗതിയാക്കി വെക്കുകയും ബാക്കിയുള്ളത് ഒഴിവിനനുസരിച്ച് ചെയ്യുകയും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ജോലി ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന സ്ത്രീകളൊക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നിസ്കരിക്കുക എന്നത് അതൊരിക്കലും പോസിബിൾ ആവില്ല. അവിടെ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിന് അതിൻ്റെ സമയം വെക്കുകയും ആ സമയത്ത് കൃത്യമായി പള്ളിയിൽ പോകുന്നവർ അല്ലെങ്കിൽ സാഹചര്യമുള്ളവർ പള്ളിയിൽ പോയിട്ട് തന്നെ അതിൻ്റെ ജമാഅത്തായിക്കൊണ്ട് തന്നെ നിസ്കരിക്കുക. ഇനി വീട്ടിൽ നിസ്കരിക്കുന്ന സ്ത്രീകളും മറ്റൊക്കെയാണ് എങ്കിൽ അവർ ആ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ നിർത്തിവെച്ചിട്ട് കൃത്യമായി ഒതു ചെയ്ത് വൃത്തിയായി നല്ലൊരു വസ്ത്രം ധരിച്ചിട്ട് എന്ത് ചെയ്യുക, മുസല്ല വിരിച്ച് നിസ്കരിക്കുക എന്നത് കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ചെയ്യുന്ന ജോലി ഏതായിക്കൊള്ളട്ടെ അതിൽ സത്യസന്ധത കാണിക്കണം എന്നുള്ളതാണ്. അത്താജറു സുദൂഖുൽ അമീൻ മഅ നബിയീന വസ്സിദ്ദീഖീന വശുഹദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ് സുദൂഖായ സത്യസന്ധനായ വിശ്വസ്തനായ ഒരു വ്യാപാരി ആരുടെ കൂടെയാണ് നബിയീന നബിമാരുടെ വസ്സിദ്ദീഖീന സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കളുടെയൊക്കെ കൂടെയായിരിക്കുമെന്ന് നമുക്ക് ഹസനായ സ്വീകാര്യയോഗ്യമായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് കള്ളം പറയാൻ പാടില്ല, നമ്മൾ സമ്പാദിക്കുന്നിടത്ത് കളവ് വരാൻ പാടില്ല. എന്തുകൊണ്ട്? നമുക്ക് ചിലപ്പോൾ ലാഭം കിട്ടി എന്നൊക്കെ തോന്നുമെങ്കിലും റബ്ബിൻ്റെ ബർക്കത്ത് അതിലുണ്ടാവില്ല. ചതി വഞ്ചനയും ഒരു മുസ്ലിമിന് യോജിച്ച പരിപാടിയല്ല, ഒരു മുസ്ലിം ചെയ്യാനും പാടില്ല. ആ സമ്പാദ്യം തന്നെ ഹറാമായി മാറുന്നൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് നമുക്കർഹിച്ചത് മതി, കിട്ടുന്ന സമ്പത്തിൽ റബ്ബിൻ്റെ ബർക്കത്ത് കിട്ടട്ടെ, അത് കുറേ കാര്യങ്ങൾക്ക് ഉപകരിക്കും. അതല്ല, നമുക്ക് കുറേ കിട്ടുന്നുണ്ട്, പക്ഷേ റബ്ബിൻ്റെ ബർക്കത്ത് അതില്ല എങ്കിൽ അത് പല കാര്യങ്ങൾക്കും തികയൂല. അതങ്ങനെ നമുക്ക് ഇനിയും വേണം ഇനിയും വേണം, കിട്ടിയത് പോരാ എന്നൊരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ സമ്പാദ്യത്തിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഓരോ നാണയ തുട്ടുകളിലും കൃത്യമായി റബ്ബിൻ്റെ ബറക്കത്ത് വേണം. അതുകൊണ്ട് ഒരിക്കലും വഞ്ചനയും ചതിയൊന്നും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, ഇനി ജോലിയൊക്കെ ചെയ്യുന്നിടത്ത് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരൊക്കെയാണ് എങ്കിൽ അവിടെ ഒരിക്കലും കൈക്കൂലി വാങ്ങുന്ന വഞ്ചനയുടെ ഒരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും ആളുകൾ പോകാൻ പാടില്ല. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അർറാശിയ വൽ മുർതശിയ, കൈക്കൂലി വാങ്ങുന്നവനെയും അതുപോലെ തന്നെ അത് കൊടുക്കുന്നവനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മൻ ഉഖശ്ശന ഫലൈസ മിന്ന, ആരാണോ വഞ്ചിക്കുന്നവൻ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലിയുടെ സന്ദർഭങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ജോലിക്കാരോടും തൊഴിലാളികളോടുമൊക്കെ കരുണ കാണിക്കണം. ഇനിയിപ്പോൾ നമ്മൾ വേറെയുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നവരാണ് എങ്കിലും നമുക്ക് കീഴിൽ കുറച്ചൊക്കെ തൊഴിലാളികളും മറ്റ് കീഴ് ഉദ്യോഗസ്ഥരും മറ്റൊക്കെ ഉണ്ട് എങ്കിലും അവരോടൊക്കെ ഒരു മാന്യതയിലും അവർക്ക് ഓവർ ബേർഡൻ നൽകാത്ത രൂപത്തിലും നമ്മൾ കൃത്യമായി അതിനൊക്കെ മാനേജ് ചെയ്തു പോകുന്ന ഒരു കാര്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ കുടുംബത്തിനായി ചെലവഴിക്കുന്നതും സദഖയാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് ആവശ്യ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി ചെലവഴിക്കുന്നൊരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ സമ്പാദിക്കുന്നത് അത് ദുനിയാവ് മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ടാകരുത്, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ഖസസിന്റെ 77-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹു നിനക്ക് നൽകിയതിലൂടെ ആഖിറമാണ് നീ തേടിക്കൊള്ളേണ്ടത്, എന്നാൽ ദുനിയാവിന്റെ ഓഹരി ഒരിക്കലും നമ്മൾ മറന്നുപോവുകയും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. പണം ജീവിതത്തിന്റെ ലക്ഷ്യമല്ല, പക്ഷേ ജീവിക്കാൻ പണം ആവശ്യമായി വരും. ഖബറിലേക്ക് പോകുന്നത് സമ്പത്തല്ല, ഖബറിലേക്ക് പോകുന്നത് നമ്മുടെ അമലുകളാണ്, അതുപോലെ നമ്മളുടെ സദഖകളാണ് എന്ന തിരിച്ചറി നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ജോലി ചെയ്തോളൂ, പക്ഷേ ദീനിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാകരുത്. അതുപോലെ തന്നെ സമ്പാദിക്കണം, നല്ല രീതിയിൽ തന്നെ സമ്പാദിക്കണം, പക്ഷേ ആ സമ്പാദ്യം ഹറാമിലൂടെ ഹറാമ് കലർന്ന രൂപത്തിലാകാൻ പാടില്ല. ഈ ലോകത്ത് ജോലിക്കാരെയാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ജോലിയും പണവും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആവശ്യമുള്ളത്, എന്നാൽ ആഖിറത്തിൽ ദീനും സത്യസന്ധതയും നമ്മുടെ അമലുകളുമൊക്കെയാണ് നമുക്ക് ആവശ്യമായി വരിക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഏത് രൂപത്തിലും നമ്മൾ മാന്യമായ ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പോലും നല്ല സമ്പാദ്യവും ഹലാലായ സമ്പാദ്യവും ഹറാമിനെ സൂക്ഷിച്ചുള്ള ജീവിതവുമൊക്കെയാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിൽ സൂക്ഷ്മതയോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖുൽ ഖൗലി ഹദാ, അസ്തഗ്ഫിറുല്ലാഹി വലക്കും അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നമ്മൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം മുഹമ്മദ് ദാനിഷ് സുല്ലമി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിലെ 56-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു, ഒപ്പം നജാഹ് ജാഫർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 56-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ 56-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഹാഫിദ് ജഅഫർ സലഫി, ഒപ്പം നജാഹ് ജാഫർ.
2: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായി ഒന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ നബീൽ പയ്യോളി രചിച്ച ഹൃദയം നുറുങ്ങും കാഴ്ചകൾ എന്ന രചനയുടെ ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
5: ഹൃദയം നുറുങ്ങും കാഴ്ചകൾ, എഴുത്ത് നബീൽ പയ്യോളി. ഹനീൻ എന്ന 16-വയസ്സുകാരൻ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയിൽ യാത്രയായി. അഡ്വക്കറ്റ് ഹബീബ് റഹ്മാൻ എന്ന പ്രബോധന വീഥിയിലെ ജ്യേഷ്ഠ സഹോദരൻ്റെ മകൻ്റെ പെട്ടെന്നുള്ള രോഗം അറിഞ്ഞതു മുതൽ മനസ്സു വല്ലാതെ വേദനിച്ചു. അദ്ദേഹത്തെയും കുടുംബത്തെയും പലതവണയായി സന്ദർശിച്ചപ്പോഴും ആശ്വാസവാക്കുകൾ പറയുമ്പോഴും തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അനേകം ആളുകൾ അതിനായി പ്രാർത്ഥിച്ചു. എന്നാൽ വിധി മറിച്ചായിരുന്നു. 24 ദിവസത്തെ ആശുപത്രിവാസത്തിനൊടുവിൽ അവൻ യാത്രയായി. കാരണമറിയാത്ത ഹൃദയാഘാതം ആ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിച്ചു. അതായിരുന്നു അള്ളാഹുവിൻ്റെ വിധി. കുളിച്ച് യൂണിഫോം ധരിക്കാൻ പോയ ആ കൗമാരക്കാരൻ വീണുകിടക്കുന്ന കാഴ്ചയാണ് മാതാപിതാക്കൾ കണ്ടത്. അവനെ കൂട്ടാൻ വന്ന സ്കൂൾ ബസ്സിൽ തന്നെ ആശുപത്രിയിലേക്ക് പോയി. മരണം അവനെ കൊണ്ടുപോയി. പ്രവാസലോകത്ത് അപൂർവമായി മാത്രമാണ് മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആദർശ സഹോദരങ്ങളോ കൂടെ ജോലി ചെയ്യുന്നവരോ ആയിട്ടുള്ളവരുടെ മരണങ്ങളിൽ ഹനീന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തും തുടർന്ന് മയ്യത്ത് കാണാൻ ഒരുക്കിയ സ്ഥലങ്ങളിലും നല്ല തിരക്കായിരുന്നു. റിയാദിലെ അൽരാജി ഗ്രാൻഡ് മസ്ജിദിൽ അസർ നമസ്കാരത്തിനു ശേഷം മയ്യത്ത് നമസ്കാരത്തിനായി എഴുന്നേറ്റ ഇമാം 10 പുരുഷന്മാരുടെയും 9 സ്ത്രീകളുടെയും 1 കുട്ടിയുടെയും മയ്യത്ത് നമസ്കാരമാണ് നിർവഹിക്കാൻ പോകുന്നതെന്ന് മൈക്കിലൂടെ പറഞ്ഞപ്പോൾ ഹൃദയം പിടഞ്ഞുപോയി. വെള്ളിയാഴ്ചയും റമദാൻ മാസത്തിലും മാത്രം കണ്ടിരുന്ന ജനത്തിരക്ക് ആ പള്ളിയിൽ അപൂർവമായി കണ്ടു. സുരക്ഷാ ജീവനക്കാർ ആളുകളെ നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. സ്ത്രീകളടക്കം ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിനിറഞ്ഞ പള്ളി. മയ്യത്ത് കുളിപ്പിക്കലും പൊതുദർശനവും കഴിഞ്ഞ് ഓരോ മയ്യത്തും പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. ചിലതിൻ്റെ കൂടെ കുറേ ആളുകളുണ്ട്, ചിലതിൻ്റെ കൂടെ അല്പം ആളുകളും. പ്രവാസികൾ മരിച്ചാൽ അവസാന യാത്രയിൽ അനുഗമിക്കാൻ വിരലിലെണ്ണാവുന്നവർ മാത്രം. നമസ്കാരശേഷം ഏതാനും 1 കിലോമീറ്റർ അകലെയുള്ള മക്കബറയിലെത്തി. നൂറുകണക്കിന് ആളുകൾ അവിടെ കബറടക്കത്തിനായി കാത്തുനിൽക്കുന്നു. എത്തുന്ന മയ്യത്തുകൾ ധൃതിയിൽ അടക്കം ചെയ്യപ്പെടുന്നു. മയ്യത്ത് ഖബറിൽ വെച്ച് കോൺക്രീറ്റ് പാളികൾ കൊണ്ട് മൂടി നനഞ്ഞ മണ്ണുകൊണ്ട് വിടവുകൾ അടയ്ക്കുന്നു. മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് കഴിയുമ്പോഴേക്കും ചെറിയ മണ്ണുമാന്തി യന്ത്രം വന്ന് ഖബർ പൂർണ്ണമായും മൂടുന്നു. മലയാളിയായ ഹനീൻ, ഉത്തരേന്ത്യക്കാരൻ, പാകിസ്ഥാനി, ആഫ്രിക്കക്കാരൻ, സൗദി പൗരൻ, അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 20 പേർ ഒരേപോലെ ഒരുക്കിയ ഖബറിൽ അവരുടെ ബർസഖി ജീവിതം ആരംഭിച്ചു. നമ്മളെത്ര നിസ്സഹായർ, എത്ര നിസ്സാരർ! പണിക്കാരനും പണക്കാരനും വിദ്യാർത്ഥിയുമെല്ലാം ഒരേപോലെയുള്ള വീട്ടിൽ അന്തിയുറങ്ങുന്ന കാഴ്ച. എല്ലാവരും തുല്യരാണ്. പ്രതീക്ഷയോടെ പ്രവാസത്തിലേക്ക് പറന്നവർ പലരും അവിടെ വെച്ച് മരിക്കുന്നു. പേപ്പർ വർക്കുകൾ പൂർത്തിയാകും വരെ ദിവസങ്ങളോളം ഫ്രീസറിൽ കിടക്കേണ്ടതായും വരും. ഹനീനുവേണ്ടി സാമൂഹിക പ്രവർത്തകരും ആദർശ ബന്ധുക്കളും ചേർന്ന് എല്ലാം വേഗത്തിലാക്കി. അവനുവേണ്ടി അവസാനമായി ചെയ്യേണ്ട കർമ്മങ്ങളിൽ പങ്കാളികളാകാൻ സാധിക്കുന്നവരെയൊക്കെ അവിടെ ഓടിയെത്തി. അവകാശികളുടെ അനുമതിപത്രം, മരണ റിപ്പോർട്ട്, എംബസിയിൽ നിന്നുള്ള അനുമതിപത്രം, പോലീസ് റിപ്പോർട്ട്, മയ്യത്ത് നമസ്കാരം നടക്കുന്നതും ഖബറടക്കുന്നതുമായ ഇടങ്ങളിൽ നിന്നുള്ള അനുമതി, എല്ലാറ്റിനും ഓടി നടക്കുന്ന നിസ്വാർത്ഥരായ സേവകർ പ്രവാസത്തിലെ അത്താണിയാണ്. ഒട്ടേറെ നന്മകൾ ബാക്കിയാക്കി നമുക്കും യാത്ര പോകണം ഒരിക്കൽ ഒറ്റയ്ക്ക്.
4: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇത്രയും നേരം ശ്രവിച്ചത് നുറുങ്ങുകൾ. വ്യത്യസ്ത രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് നുറുങ്ങുകളിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് നബീൽ പയ്യോളി രചിച്ച ഹൃദയം നുറുങ്ങും കാഴ്ചകൾ എന്ന വിഷയത്തിലുള്ള രചനയുടെ ശബ്ദമാണ് നാം കേട്ടത്. ശബ്ദം നൽകിയത് അബ്ദുൽ സമദ് കല്ലടിക്കോട്.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
6: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 28-29 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സഹൽ അരിപ്ര.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഏറെ പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാമിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ്. പരിശുദ്ധ കലാം പഠിക്കാനുള്ള നമ്മുടെ ഈ ഒരു മനസ്ഥിതിയും ഈ ഒരുമിച്ച് കൂടലും ഈ കേൾവിയും ശ്രദ്ധയും പാരായണവുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു തമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിൽ 28-29 വചനങ്ങളാണ്. അതിലെ ആയത്തുകളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ സൂചിപ്പിക്കുന്ന നിലക്ക് ഒരു പാരായണം നടത്താം. എല്ലാവരും എൻ്റെ കൂടെ പാരായണം ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്.
8: كيف تكفرون بالله وكنتم أمواتا فأحياكم كيف تكفرون بالله وكنتم وكنتم
7: إخفاء بغنين مرنج مرتشودا
8: أمواتا فأحياكم അംവാത്ത ഫ ഇഖ്ഫ ബിഗുന്നാ ത ഫ എന്നുള്ളത്.
7: അതുപോലെ തന്നെ അം വ, നമ്മുടെ ചുണ്ട് രണ്ടും കൂടി തുറയണം. സാക്കിനായ മീമിന് ശേഷം വാവ് വരുമ്പോൾ അം വ, അം വാത്തൻ, അം വാത്തൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൽഹാറാണ് ശരിക്കും അവിടെ ഉള്ളത്. സാക്കിനായ മീമുമായി ബന്ധപ്പെട്ട് ഇൽഹാറുണ്ടല്ലോ.
8: ثم يميتكم ثم يحييكم ثم إليه ترجعون
7: അവിടെ മീമിനെ ശ്രദ്ധയുള്ള സ്ഥലങ്ങളൊക്കെ മണിക്കേണ്ടതുണ്ട്. ثم എന്നുള്ള വാചകം വരുമ്പോൾ ശ്രദ്ധയുള്ള മീമാണ്. ശേഷം 29-ാമത്തെ ആയത്ത് നോക്കൂ.
8: هو الذي خلق لكم ما في الأرض جميعا ثم استوى ജമീഅ്സു
7: എന്ന് പറയുന്നിടത്ത് ഇഖ്ഫാ ബിഗുന്നയാണ്, മണിച്ച് അവ്യക്തമാക്കി വന്നു.
8: സുമസ്തവ ഇലസ്സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത്ത്.
7: ഫുമസ്തവ ഇല. മദ് മുൻഫസിലാണ്, മദ് ഫറായിൽ പെട്ടതാണ്, അസാമാന്യ ദീർഘം നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇലസ്സമഇ എന്നിടത്ത് മദ്ദുണ്ട്, മദ് മുത്തസിലാണ്. ഫസവാഹുന്ന സബ സമവാത്ത്, സബ സമവാത്ത് എന്ന് പറയാൻ പാടില്ല, സബ സമവാത്ത് ആ നിലക്കാണ്. അവിടെ കലക്കത്തിൻ്റെ ഹർഫല്ല താ, അതുകൊണ്ട് വളരെ സൈലൻ്റായിട്ടാണ് അവിടെ വഖഫ് ചെയ്യേണ്ടത്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, ഷൈഇൻ അലീം വളരെ വ്യക്തമായിട്ട് ഇൽഹാറാണ്, അപ്പോൾ വ്യക്തമായി ഉച്ചരിച്ചാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, വെളിവാക്കി ഓതുകയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് തിലാവത്തുമായി ബന്ധപ്പെട്ട് നാം അവിടെ ശ്രദ്ധിക്കേണ്ട, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടതായ സ്ഥലങ്ങൾ. ഇനി നമുക്ക് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് ഉദാഹരണങ്ങൾ, ഈച്ചയും മുട്ടുകാലിയും അതുപോലെ തന്നെ മറ്റു പല ജീവികളെയും അതല്ലാത്ത കാര്യങ്ങളുമൊക്കെ ഉദാഹരണമായി ജനങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന നിലക്കുള്ള ഉദാഹരണങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അതിനൊന്നും അള്ളാഹു ലജ്ജിക്കുന്നില്ല, ലജ്ജിക്കുകയില്ല. അതൊക്കെ വിശ്വാസികളായ ആളുകൾക്ക്, സത്യാന്വേഷികളായ ആളുകൾക്ക് വളരെ ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും വളരെ എളുപ്പമാകുമെന്ന നിലക്കാണ്. എന്നാൽ അതൊന്നും, അതൊക്കെ കേൾക്കുമ്പോൾ എന്തിനാപ്പോൾ ഈ ഖുർആനിൽ ഈ ഇങ്ങനെയുള്ള നിസ്സാര ജീവികളെ പറ്റിയൊക്കെ ഉദാഹരണമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന, പരിഹസിക്കുന്ന, ആ നിലക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന അവിശ്വാസികളായ, നിഷേധികളായ, കപടവിശ്വാസികളായ, തോന്നിവാസികളായ ആളുകൾ, അവർക്ക് എന്തു തന്നെയായിട്ട് പറഞ്ഞാലും ഇനി അവർ യഥാർത്ഥ വഴിയിലേക്ക് എത്താൻ, അവർ യഥാർത്ഥ വഴിയിലേക്ക് എത്തുകയില്ല, അവരങ്ങനെ വഴികേടിൽ തുടർന്നു പോകുമെന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. പിന്നെ തോന്നിവാസികളായ, തെമ്മാടികളായ ആളുകൾ ആരാണെന്ന് പറഞ്ഞു അല്ലേ. അള്ളാഹുവിനെ, അള്ളാഹുവിൻ്റെ കരാറ് ലംഘിക്കുന്നവരാണ്, ചേർക്കാൻ പറഞ്ഞ അതിനെ ചേർക്കാത്തവരാണ്, മുറിച്ചു കളയുന്നവരാണ്, ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരാണ്, അവർ നഷ്ടക്കാരായിരിക്കുമെന്നൊക്കെ സൂചിപ്പിച്ചു. ശേഷം അള്ളാഹു പറയുകയാണ്, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതം ഫഅഹ്യാകും ഥുമ്മ യുമീതുകും ഥുമ്മ യുഹ്യീകും ثم إليه ترجعون. كيف تكفرون, كيف എങ്ങനെയാണ് തക്ഫറൂന നിങ്ങൾ നിഷേധിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുന്നത് എന്നാണ് അല്ലേ. ബില്ലാഹി എന്തിൽ, അള്ളാഹുവിൽ നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്. വ കുന്തും നിങ്ങളായിരുന്നല്ലോ, അംവാതൻ അല്ലേ, അംവാത് എന്ന് പറഞ്ഞാൽ നിർജീവികൾ, മരിച്ചു കിടക്കുന്നവർ അഥവാ ജീവനില്ലാത്ത വസ്തുക്കളായിരുന്നല്ലോ, നിങ്ങൾ നിർജീവികളായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ, അള്ളാഹുവിൽ അവിശ്വസിക്കുക. ഫ അഹയാക്കും, എന്നിട്ട് അഹയാ ജീവിപ്പിച്ചും നിങ്ങളെ, നിങ്ങൾ നിർജീവികളായിരുന്നു, ജീവനില്ലാത്തവരായിരുന്നു. ഫ അഹയാക്കും, എന്നിട്ട് അവനാണ് നിങ്ങളെ ജീവിപ്പിച്ചത്, എന്നിട്ട് അവൻ നിങ്ങളെ ജീവിപ്പിച്ചു. സുമ്മ പിന്നെ യുമീത്തുക്കും, അമാത്ത നരം മരിപ്പിച്ചു, അമാത്ത യുമീത്തു, യുമീത്തു മരി അവൻ മരിപ്പിക്കുകയും ചെയ്യുന്നു, ക്കും നിങ്ങളെ. അപ്പോൾ നിങ്ങളെ ജീവിപ്പിച്ച ശേഷം പിന്നീട് അവൻ നിങ്ങളെ മരണപ്പെടുത്തുന്നു, മരിപ്പിക്കുന്നു. സുമ്മ പിന്നെയോ യുഹയീക്കും, വീണ്ടും യുഹയീ അഹയാ ജീവിപ്പിച്ചു, തൊട്ട് മുമ്പ് വന്നല്ലോ. യുഹയീ അതിൻ്റെ ഫേഡ് മുദാരിയാണ്, ജീവിപ്പിക്കുന്നു. സുമ്മ പിന്നീട് യുഹയീക്കും, അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. സുമ്മ പിന്നെയോ, പിന്നീട് ഇലൈഹി അവനിലേക്ക് തന്നെയാണ്, തുർജഊന റജ എന്നാണ് മടങ്ങി അല്ലേ, തുർജഊന നിങ്ങൾ മടക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെ അവനിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ, അള്ളാഹുവിൻ്റെ കഴിവിനെ, അള്ളാഹുവാണ് എല്ലാം കൈകാര്യം ചെയ്യുന്ന, എല്ലാ അടിമകളെയും സൃഷ്ടിച്ച ഖാലിഖായ സൃഷ്ടാവ് അള്ളാഹുവാണ് എന്നത് ശരിക്കും എന്തു ചെയ്യാണ്, അള്ളാഹു തെളിവ് സഹിതം ഇവിടെ ഉറപ്പിച്ച് പറയാണ്. ആ ചോദ്യമാണ്, കൈഫ തക്ഫുറൂന ബില്ലാഹ്, കൈഫ തജ്ഹദൂന വുജൂദഹു, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത്. ഔ തഅബുദുന മഅഹു ഗൈറഹു, അല്ലെങ്കിൽ അള്ളാഹിനോടൊപ്പം അള്ളാഹു അല്ലാത്ത ഒരാളെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആരാധിക്കാൻ സാധിക്കുക. എന്നിട്ട് ചോദിക്കുക, വകുന്തും അംവാതൻ ഫഅഹ്യാകും, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾ നിങ്ങൾ നിർജീവികളായിരുന്നല്ലോ അല്ലേ. കദകുൻതും അദമൻ അല്ലേ, നിങ്ങൾ ഇവിടെ ഇല്ലാത്തവരായിരുന്നു. ഫഹയാക്കും ഫഅഖ്റജക്കും മിനൽ വുജൂദ്, പിന്നീട് നിങ്ങൾ എന്ത് ചെയ്തു, ഉണ്മയിലേക്ക് അവൻ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ഉള്ളവരായി, നിങ്ങൾക്കൊരു അസ്തിത്വം നൽകി, നിങ്ങളെ സൃഷ്ടിച്ചല്ലോ അല്ലേ. വേറെ സ്ഥലത്ത് സൂറത്ത് തൂറിൽ, തൂർ എന്ന അദ്ദേഹത്തിൽ ചോദിക്കുന്നത് കാണാം, 35-36 ആയത്തിൽ, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അല്ലേ. ഇവർ വേറെ എന്തിൽ നിന്നെങ്കിലും ഉണ്ടാക്കപ്പെട്ടവരാണോ, പടക്കപ്പെട്ടവരാണോ, സൃഷ്ടിക്കപ്പെട്ടവരാണോ? അം ഹുമുൽ ഖാലിഖൂന, അതല്ല, അവർ തന്നെയാണ് അവിടെ അവരെ സൃഷ്ടിച്ചവർ. അം ഖലഖു സമാവാതി വൽ അർദ്, അതല്ല, അവരാണോ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? ബല്ലാ യൂഖിനൂൻ, പക്ഷേ അവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരല്ല അല്ലേ. അള്ളാഹുവിൻ്റെ ചോദ്യം, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്, മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങൾ. സൂറത്തുൽ ദഹറിൽ, സൂറത്തുൽ ഇൻസാൻ എന്ന പേരുള്ള അതിൽ ഒന്നാമത്തെ ആയത്തിൽ കാണാം, ഹൽ അതാഅൽ ഇൻസാനി ഹൈനു മിനൽ ദഹ്രി ലം യകുൻ ഷൈഅൻ മദ്കൂറ. അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, പറയപ്പെടാൻ പറ്റുന്ന ഒരു വസ്തു പോലും അല്ലാതിരുന്ന ഒരു കാലത്ത് മനുഷ്യ, നീ അങ്ങനെയുള്ളൊരു കാലം നിനക്ക് ഉണ്ടായിരുന്നില്ലേ അല്ലേ. നമ്മുടെയൊക്കെ പഴയ, നമ്മളില്ലാത്തൊരു കാലം ആലോചിച്ച് നോക്കി, നമ്മളെവിടെ, നമ്മളാരാ, നമ്മളെന്തായിരുന്നു, അതിനെപ്പറ്റി പഠിച്ചു എന്ത് ചെയ്യണം, കൃത്യമായി ചോദിക്കണം. അപ്പോൾ അതാണ് പറയുന്നത്, വകുന്തും അംവാതൻ ഫഅഹയാകും, അപ്പോൾ നിങ്ങൾ നിർജീവികളായിരുന്നു എന്നിട്ടോ പിന്നീട് നിങ്ങൾ ജീവിപ്പിച്ചു. അംവാതൻ ഫി അസ്ലാബി ആബായിക്കും, അല്ലേ, നിങ്ങളുടെ പിതാക്കളുടെ മുതുകല്ലിൽ നിങ്ങൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഹത്ത ഖലഖക്കും, അങ്ങനെ പിന്നീട് നിങ്ങൾ സൃഷ്ടിച്ചു. അല്ലേ, സുമ്മ യുമീതുകും മൗതുത്തുൽ ഹഖ്, അല്ലേ, സുമ്മ യുമീതു, പിന്നീട് നിങ്ങളെ മരിപ്പിക്കുന്നു, യഥാർത്ഥ മരണം. ഈ ദുനിയാവിൽ ജീവിച്ച് നിങ്ങളിങ്ങനെ ജീവിക്കുമ്പോൾ അള്ളാഹു നിശ്ചിത സമയത്ത് നീ നിങ്ങളെ മരിപ്പിക്കുന്നു. ആ മരിപ്പിച്ച ശേഷം സുമ്മ യുഹയീകും, പിന്നീട് ബർസഖിയായ ജീവിതത്തിന് ശേഷം ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ എന്ത് ചെയ്യുന്നു, അവൻ വീണ്ടും ജീവിപ്പിക്കുന്നു. ഹൈന യബ്അസുക്കും, ആ ബഅസ്, ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നിങ്ങളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നു. അതാണ് റബ്ബ് സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്തിത്വം, ഏകത്വം, കഴിവ്, പുനർജീവിതം, ഇതിനൊക്കെ മനുഷ്യൻ തന്നെ തെളിവാണ് എന്ന് ഈ ആയത്ത് മുഖേന അള്ളാഹു ശരിക്കും എന്ത് ചെയ്യണം, നമ്മളെ ഉണർത്തണം. അപ്പോൾ എവിടെയായിരുന്നു, അറ്റമില്ലാത്ത നമ്മുടെ ഒരു ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക അല്ലേ. ബീജം, ഇന്ദ്രിയം, ഭ്രൂണം, ഇങ്ങനെയുള്ള അവൻ്റെ ഒരുപാട് ആദ്യത്തെ ആ സൃഷ്ടിപ്പിൻ്റെ ആദ്യ ദശകളെക്കുറിച്ച് കുറേയൊക്കെ പറയാൻ കഴിഞ്ഞേക്കും. അതിന് മുമ്പുള്ള അവസ്ഥയെപ്പറ്റി നമുക്കാർക്കെങ്കിലും അറിയോ അല്ലേ? പറയാൻ പറ്റുന്ന ഒരു വസ്തുവുമായിരുന്നില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏത് അർത്ഥത്തിൽ നോക്കിയാലും എത്രയോ കാലം അവനൊരു ഒന്നുമല്ലാത്ത അജ്ഞാതനായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അള്ളാഹു എന്ത് ചെയ്തു, ഒരു വസ്തുവായി, ഒരു ഇന്ദ്രിയത്തുള്ളിയായി അല്ലേ, ഒരു ജീവിയായി, മനുഷ്യനായി അസ്തിത്വം പൂണ്ട് രംഗത്ത് വന്നു. കുറച്ച് കഴിയുമ്പം അവൻ മരണമടയുന്നു. ആ ജീവിതം നൽകിയത് ആരാ? അള്ളാഹുവല്ലാതെ മറ്റാരാണ്? അപ്പോൾ മനുഷ്യൻ്റെ ഈ മൂന്നവസ്ഥയും അവന് നിഷേധിക്കുവാൻ കഴിയില്ല. അപ്പോൾ ആ നീണ്ട നിർജീവാവസ്ഥയ്ക്ക് ശേഷം അവനൊരു ജീവിയാക്കി തീർത്ത അള്ളാഹുവിന് അവൻ്റെ മരണശേഷം അവന് വീണ്ടും ഒരു ജീവിതം നൽകാൻ കഴിയുകയില്ല എന്ന് പറയാൻ വല്ല ന്യായമുണ്ടോ സഹോദരങ്ങളെ? അല്ലേ, ശൂന്യതയിൽ നിന്ന് ജീവിതം നൽകിയവന് അർദ്ധശൂന്യതയിൽ നിന്ന് പിന്നെയും ജീവിപ്പിക്കുവാനുണ്ടോ വല്ല പ്രയാസവും? അല്ലേ, പടച്ചവൻ സൃഷ്ടിച്ചല്ലോ, പിന്നെ മരിപ്പിച്ചല്ലോ, പിന്നെ ആ മരിപ്പിച്ച പടച്ചവന് ഒന്നുമല്ലാതെ സൃഷ്ടിച്ചതിൽ നിന്ന് സൃഷ്ടിച്ച പടച്ച റബ്ബിന് പിന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ മരിപ്പിച്ച പടച്ചവന് പിന്നെ പുറത്ത് ജീവിപ്പിക്കാൻ വല്ല പ്രയാസമുണ്ടോ? വഹുവ അഹ് വനു അലൈഹി, സൂറത്തു റോമിൽ അള്ളാഹു പറഞ്ഞല്ലോ, വഹുവ അഹ് വനു അലൈഹി. എന്നാൽ രണ്ടാമത്തെ, പിന്നീട് മരിച്ച ശേഷം വീണ്ടും ജീവിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും നിസ്സാരമായ, വളരെ സിമ്പിളായ, ആദ്യത്തേതിനേക്കാൾ എളുപ്പമായതാണ് അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ്. ആ രണ്ടാമത്തെ ജീവിതത്തോടു കൂടിയെല്ലാം അവസാനിക്കൂ ഇല്ല. ജീവിതത്തിൽ ചെയ്തു വെച്ച നന്മത്തിന്മകളുടെ കണക്ക് നോക്കി ലാഭനഷ്ടങ്ങൾ വീതിച്ച് കൊടുക്കപ്പെടുവാനായി അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായ സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ്. അല്ലേ, കമാ ബദഅക്കും തഅൂദൂൻ, നിങ്ങളവൻ ആദ്യമായി ഉണ്ടാക്കിയതുപോലെ നിങ്ങൾ വീണ്ടും മടങ്ങുന്നതാണ്. അല്ലേ, എന്നിട്ട് അല്ലാഹു പറയണം, ഹുവല്ലദീ ഖലഖകും മാ ഫിൽ അർദി ജമീഅ ثم استوى الى السماء فسواهن سبع سماوات وهو بكل شيء عليم هو الذي خلق لكم അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. അല്ലാഹു പറയാണ്, ഹുവല്ലദീ, ഹുവ അവൻ, അല്ലദീ ആദരവനാണ്, ഒരുത്തനാണ് ഖലഖ, അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ലക്കും നിങ്ങൾക്ക്, ഹുവല്ലദീ ഖലഖ, അവൻ സൃഷ്ടിച്ചവനാണ്. ലക്കും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക്, മാ ഫിൽ അർളി ജമീഅൻ, മാ ഫിൽ അർളി, ഭൂമിയിലുള്ളത്, ജമീഅൻ, അത് മുഴുവനായിട്ടും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചവനാണ് എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഭൂമിയിലുള്ളത് മുഴുവനും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പിന്നീട് ഇസ്തവ, അവൻ ശരിക്കു നിന്നു, തിരിഞ്ഞു, ഇലസ്സമായി, ആകാശത്തിലേക്ക്, ആകാശത്തേക്ക് അവൻ തിരിഞ്ഞു. ഫസവ്വാഹുന്ന, സവ്വാന്ന് പറഞ്ഞാൽ ശരിപ്പെടുത്തി, സമപ്പെടുത്തി, സംവിധാനിച്ചു. ഫസവ്വാഹുന്ന, അവയെ അവൻ ശരിപ്പെടുത്തി. സബ സമാവാത്ത്, സബ സമാവാത്തിൻ, ഏഴ് ആകാശങ്ങളാക്കി അവയെ ശരിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ സബ എന്നാണ് ഏഴ്, സമാ അതിൻ്റെ ജമാണ്, ബഹുജമാണ് സമാവാത്ത്, ഏഴ് ആകാശങ്ങളായി, ആകാശങ്ങളാക്കി ശരിപ്പെടുത്തിയിരിക്കുന്നു, ഏഴ് ആകാശങ്ങളായി. ഫസവ്വാഹുന്ന, എന്നിട്ടതിനെ, അവയെ അവൻ ശരിപ്പെടുത്തുകയും ചെയ്തു. സബ സമാവാത്തിൻ, ഏഴ് ആകാശങ്ങളാക്കിയിട്ട്. വഹുവ, അവനാകട്ടെ, ബിക്കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തെപ്പറ്റിയും. ബിക്കുല്ലി, കുല്ലണ എല്ലാ, ഷൈ കാര്യം, ബിക്കുല്ലി ഷൈൻ, എല്ലാ കാര്യത്തെക്കുറിച്ചും. അലീമുൻ, അങ്ങേയറ്റം അറിയുന്നവനാകുന്നു. അപ്പോൾ ഈ വായത്തിൽ ഒന്നാമതായി അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള കണക്കറ്റ് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കണം. രണ്ടാമതായിട്ട് അവൻ്റെ അപാരമായ കുദറത്ത്, അള്ളാഹുവിൻ്റെ കഴിവിനെ ബോധ്യപ്പെടുത്തണം. മൂന്നാമതായി അവൻ്റെ സർവജ്ഞത, അഥവാ എല്ലാം അറിയുന്നവൻ, ആ അള്ളാഹുവിൻ്റെ അഗാധമായ ആ സർവജ്ഞതയെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഭൂമിയിലെ നിലവിലുള്ള വസ്തുക്കളെല്ലാം അത് മനുഷ്യന് വേണ്ടി, മനുഷ്യനതിൽ ജീവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്നാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, പിന്നെ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ, ഒരു കൂട്ടർക്ക് അല്ലെങ്കിൽ മറ്റൊരു കൂട്ടർക്ക് അല്ലേ, ഒരു തലമുറക്ക് അല്ലെങ്കിൽ മറ്റൊരു തലമുറക്ക്, ഇങ്ങനെ മനുഷ്യന് ഉപകാരപ്പെടാത്ത ഒരു വസ്തുവും ഈ ഭൂലോകത്തില്ല എന്നാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ അടുത്ത നാളുകൾ വരെയും ചിലപ്പോൾ മനുഷ്യർക്ക് ആവശ്യം തോന്നിയിരുന്നിട്ടില്ലാത്ത, ചിലപ്പോൾ ഉപദ്രവകരം മാത്രമാണെന്ന് കരുതിയിരുന്ന എത്ര എത്ര വസ്തുക്കൾ ഇന്ന് മനുഷ്യന് അത്യാവശ്യ വസ്തുക്കളായി മാറിയിട്ടുണ്ട് അല്ലേ. ജനവർദ്ധനവ്, ജീവിത രീതിയിലുള്ള മാറ്റം, ശാസ്ത്രീയ പുരോഗതി, തുടർന്നുള്ള ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ, പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ ആകസ്മികമായ ചില അനുഭവങ്ങൾ എന്നിങ്ങനെയുള്ള കാരണങ്ങൾ, മനുഷ്യാവശ്യങ്ങളും ഉപയോഗങ്ങളും കണ്ടുപിടുത്തങ്ങളും ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഖലഖ ലകും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. ആ വാക്യം എത്ര അർത്ഥസമ്പൂർണമാണ് അല്ലേ. മനസ്സ് സൃഷ്ടിക്ക് അള്ളാഹു നൽകിയ മഹത്തായ സ്ഥാനത്തിലേക്കും ഈ വാക്യം സൂചന നൽകുന്നു. അള്ളാഹു ഇതിനെപ്പറ്റിയാണ് ഇവിടെ എന്ത് ചെയ്യണ് സൂചിപ്പിക്കുന്നത്. ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഏതൊരു വസ്തുവും ഏതൊരാൾക്കും അവരുടെ ഇഷ്ടം പോലെ നിരുപാധികം കൈകാര്യം ചെയ്യാം എന്നുള്ള അർത്ഥത്തിലല്ല. മനുഷ്യ സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടി, പൊതുവെയുള്ള നന്മക്ക് വേണ്ടിയാണ് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഏത് വസ്തുവും യാതൊരു വ്യവസ്ഥവും നിയന്ത്രണവും കൂടാതെ എല്ലാവർക്കും കൈകാര്യം ചെയ്യാമെന്ന് വെക്കുക എന്നുള്ളതല്ല. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ആർക്കും ഊഹിച്ചറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏതാനും ചില ഉപാധികളും പരിമിതികളുമൊക്കെ മതത്തിൽ എന്ത് ചെയ്യും, നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച ഇസ്ലാം മതം ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഉപയോഗിക്കാൻ പാടില്ല, അതിലേക്ക് അടുക്കാൻ പാടില്ല അല്ലേ. അതൊക്കെ മനസ്സിലാക്കി മനുഷ്യ സമൂഹത്തിന് പൊതുവെ ഗുണമുള്ള, നന്മയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, അതൊക്കെ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, നമുക്കത് ഉപയോഗിക്കാം എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ സുമ്മസ്തവ ഇലസ്സമാ ഫസവ്വാഹുന്ന, പിന്നെ അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞ് അവയെ ഏഴ് ആകാശങ്ങളാക്കി ശരിപ്പെടുത്തി എന്ന വാചകം പറയുമ്പോൾ, ഒരു പക്ഷേ നമുക്ക് തോന്നാം ഭൂമിയിലെ വിഭവങ്ങളെ സൃഷ്ടിച്ച ശേഷമാണ് ആകാശം സൃഷ്ടിച്ചതെന്നാണ് ഈ ആയത്തിങ്ങനെ വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കുമ്പോൾ, ഈ ആയത്ത് മാത്രം വായിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ സൂറത്തുൽ നാസിഅത്തിൽ കാണാം, ആകാശത്തെ നിർമ്മിച്ച് ശരിപ്പെടുത്തിയ കാര്യം പറഞ്ഞിട്ട് പിന്നെയാണ് എന്ത് ചെയ്യണത്, നാസിഅത്ത് എന്ന അദ്ധ്യായത്തിൽ പറയുന്നത് വൽ അർദ ബദലിക ദഹാഹ എന്ന് പറയുന്നത് അല്ലേ. സൂറത്തുൽ നാസിഅത്തിൽ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞ ശേഷമാണ് വൽ അർദ ബദലിക ദഹാഹ എന്ന ആയത്ത് പറയുന്നത്. അഥവാ ഭൂമിയെ അതിനുശേഷം അവൻ പരത്തുകയും ചെയ്തു അല്ലേ. അൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമ ഉബനാഹ റഫഅ സംകഹ ഫസവാഹ എന്നൊക്കെ പറഞ്ഞ ശേഷം പിന്നീടാണ് ആദ്യം ആകാശത്തെപ്പറ്റി പറഞ്ഞു, പിന്നീടാണ് ഭൂമിയുടെ സംവിധാനത്തെപ്പറ്റി അതിനെ പരത്തുകയും ചെയ്തു എന്ന് പറയുന്നത്. 79-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനം. അപ്പോൾ ഇവിടെ പിന്നെ സുമ്മ എന്നുള്ള പ്രയോഗം അത് കാലക്രമത്തെ, കാലത്തിൻ്റെ ക്രമത്തെ സൂചിപ്പിക്കുന്നതല്ല, ഒരു വിഷയം സംസാരിച്ച ശേഷം മറ്റൊരു വിഷയത്തിലേക്ക് സൂചന നൽകാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ആണ് മുഫസ്സിറുകൾ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു അഅലം വസ്സവാബ്. അപ്പോൾ ആകാശഭൂമിയുടെ സൃഷ്ടിയെ സംബന്ധിച്ച് അല്പം വിശദമായൊരു വിവരണം സൂറത്തുൽ ഹാമീം സജ്ദയിൽ നമുക്ക് കാണാൻ പറ്റും, അത് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. പിന്നെ സബ്ഉ സമാവാത്ത് അല്ലേ, 7 ആകാശങ്ങൾ, ആകാശങ്ങൾ 7 എണ്ണമാണ് എന്ന് ഖുർആനിൽ 8-10 സ്ഥലങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ആധുനിക ഗോളശാസ്ത്രത്തിന് 7 ആകാശങ്ങളെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിൽ സ്പഷ്ടമായ വാക്കുകളിൽ ആവർത്തിച്ച് പറയപ്പെട്ടുള്ള ഈ പ്രസ്താവനയെ ചില ആൾക്കാർ ചെയ്യാറുള്ളത് പോലെ നമുക്ക് വെറുതെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അവരുടെ സൃഷ്ടാവ് അവ 7 എണ്ണമാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അല്ലേ, ആകാശത്തിൻ ഭൂമിക്ക് സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല 7 എണ്ണമാണ് എന്ന് പറയുമ്പോൾ, അത് ആവർത്തിച്ച് പറയുമ്പോൾ അതിനപ്പുറം കടന്ന് പറയുവാൻ നമുക്കാർക്കും അവകാശമില്ല, അർഹതയുമില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആകാശഭൂമികളെയും അവയിലെ സകല വസ്തുക്കളെയും അതിസമർത്ഥമായ രീതിയിൽ സൃഷ്ടിച്ചുണ്ടാക്കി വളരെ വ്യവസ്ഥാപിതവും യുക്തിപൂർണവുമായ രീതിയിൽ നിയന്ത്രിച്ച് പരിപാലിച്ചു പോരുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല ഭാവി ഭൂത വർത്തമാനകാല വ്യത്യാസമില്ലാതെ സർവകാര്യങ്ങളെക്കുറിച്ചും ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ലാതെ സകല വസ്തുക്കളെക്കുറിച്ചും അവിടെ ആ ആയത്ത് അവസാനിക്കുമ്പോൾ പറഞ്ഞല്ലോ, എന്താണ്, വഹുവ ബിക്കുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാറ്റിനെപ്പറ്റിയും അങ്ങേയറ്റം അറിയുന്നവനാണ്. അള്ളാഹുവിൻ്റെ അസ്മാ വസിഫത്തിൽപ്പെട്ട ഒന്നാണ്, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ത്, അലീം എന്നുള്ള വാക്ക്. അൽ അലീം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നവൻ എന്ന അർത്ഥമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ 2 ആയത്തുകളിലൂടെ നമ്മോട് ചോദിക്കുന്നത് എന്താ അല്ലേ, നമ്മെ ഈ രൂപത്തിലുള്ള ഒരു കണ്ടാൽ ചന്തം തോന്നുന്ന ചുറുചുറുക്കുള്ള മനുഷ്യനാക്കി കണ്ണും മൂക്കും കാതും കയ്യും കാലും ഒക്കെ തിന്ന് അത് ആ അവയവങ്ങളെ കൃത്യമായി വെക്കേണ്ട സ്ഥലത്ത് കൃത്യമായി വെച്ച് രൂപപ്പെടുത്തി നല്ലൊരു സൃഷ്ടിയാക്കി മാറ്റി അല്ലേ, ആ മാറ്റിയ ഇതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ തമ്പുരാനെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ആ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് ആ അള്ളാഹുവിന് നന്ദി കാണിച്ചു കൊണ്ടാണ് നാം ദുനിയാവിൽ ജീവിക്കേണ്ടത്. ആ റബ്ബിലേക്കാണ് മടക്കം എന്ന ബോധത്തോടുകൂടി തിരിച്ചറിവോടുകൂടിയാണ് നാം പ്രവർത്തനങ്ങൾ സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചു. പിന്നെ ഈ ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാം സംവിധാനിച്ച പടച്ച റബ്ബിന് നാം ചെയ്യുന്ന എന്ത് തിന്മകളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും റബ്ബിനറിയാം എന്ന ബോധത്തോടുകൂടി നാം ഇവിടെ ജീവിക്കുമ്പോൾ ആ സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറണമെന്നുള്ള തേട്ടമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ റബ്ബിന് സുഗ്രന്ഥങ്ങൾ ചെയ്ത് നന്മകൾ വർദ്ധിപ്പിച്ച അവസ്ഥയിൽ നമുക്ക് നിശ്ചയിച്ചു തന്ന മരണത്തിന് മുമ്പായിട്ടുള്ള ഈ ജീവിതം സൽക്കർമ്മ നിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
6: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തുൽ ബക്കറയിലെ 28-29 വചനങ്ങളെ ആസ്പദമാക്കി ക്ലാസ് എടുത്തത് സഹൽ അരിപ്ര.
9: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026
10: ഏപ്രിൽ 11.
9: നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ് മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.
11: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണമാണ് മധുരം ഖുർആനിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്നത്തെ സൂറത്തുന്നബഇന്റെ പാരായണമാണ് നാം കേൾക്കുന്നത്.

0: നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിന്റെ സംസാരത്തിലേക്ക്.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരാറുണ്ട്, ആവശ്യപ്പെടേണ്ടി വരാറുണ്ട്. പലപ്പോഴും നമ്മുടെ ആത്മാഭിമാനം സമ്മതിക്കാത്തൊരു കാര്യമാണ്. അയൽപക്കത്ത് നിന്നും ഒരു സംഗതി, നിസ്സാരമായൊരു കാര്യം വായ്പ വാങ്ങുകയാണെങ്കിൽ പോലും അത് വാങ്ങാതിരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പല പ്രാവശ്യം ചിന്തിക്കും. ഒരാളുടെ വാഹനം ഒരത്യാവശ്യ ഘട്ടത്തിൽ വാങ്ങേണ്ടി വന്നാൽ തന്നെ അത് പരമാവധി ചോദിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. ഒരു വേള ഇസ്ലാമും പ്രോത്സാഹിപ്പിക്കുന്ന അത് തന്നെയാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നതിനും, ഇതസ്ഥാനത്തെ അവസ്ഥ എൻപില്ല, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് ചോദിക്കൂ എന്നതിനൊക്കെ വിശാലമായി വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ മറ്റുള്ളവരോടുള്ള ചോദ്യം ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒട്ടകപ്പുറത്തിരിക്കുന്നവൻ തൻ്റെ ചാട്ടവാറ് താഴെ വീണാൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവനോട് പറയാറുണ്ടായിരുന്നില്ല അത് എടുത്തു തരാൻ. അതാണ് സ്വഹാബത്തിൻ്റെ, പ്രവാചക അനുചരന്മാരുടെ മാർഗം. നമ്മൾ ചോദിക്കാൻ മടിക്കുന്നു എന്നതിലുപരി ചോദിക്കപ്പെടുന്ന ആള് അത്തരം ചോദ്യങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ എന്താവശ്യപ്പെട്ടാലും ആ ആവശ്യപ്പെടുന്നതിനെ ഒരു പൂർണ്ണ സംതൃപ്തിയോടുകൂടെ നൽകുന്നവർ കുറവായിരിക്കും. അതും അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ചോദ്യം നിരന്തരം നിരന്തരമാകുമ്പോഴോ അവർക്കേറെ പ്രയാസങ്ങളുണ്ടാവും. എന്നാൽ എത്ര ചോദിച്ചാലും കോപിക്കുന്നില്ലെന്ന് മാത്രമല്ല, വെറുപ്പുണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ചോദിക്കാതിരിക്കുമ്പോൾ അവൻ്റെ മേൽ കോപിക്കുന്നവൻ അവനാണ് അല്ലാഹു. മല്ലം യസ്അലില്ലാഹ യഗ്ലബ് അലൈഹി, ആരാണോ അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലാത്തത് അവനോട് അള്ളാഹു കോപിക്കുമെന്ന്. നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ചോദിക്കുമ്പോൾ കാര്യങ്ങളുടെ പ്രസക്തിയോ വലുപ്പമോ കുറവോ നിസ്സാരതയോ ഒന്നും പ്രശ്നമല്ല. ഏത് ചെറിയ കാര്യങ്ങളിലും നമുക്ക് അവനോട് ചോദിക്കാം. അങ്ങനെ ചോദിക്കണമെന്ന് അവൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. വഖാല റബ്ബുക്കും ഉദൂനീ അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് ചോദിക്കൂ, എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഈ പ്രാർത്ഥനയാവട്ടെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, ഇഹലോകത്തും പരലോകത്തുമുള്ള നമ്മുടെ ഒട്ടനവധി കാര്യങ്ങളെ അവൻ നമുക്ക് പരിഹരിച്ചു തരുന്നു എന്നതിലുപരി ഈ ചോദ്യം തന്നെ പുണ്യകരമാണ്. കാരണം അദ്ദുആ ഉഹുവൽ ഇബാദ, പ്രാർത്ഥന ഒരു ആരാധനയാണ്. നമ്മൾ നമസ്കരിക്കുന്നു എന്തിനു വേണ്ടി? പരലോകത്തിൽ പ്രതിഫലം കിട്ടാൻ വേണ്ടി. നമ്മൾ നോമ്പ് നോൽക്കുന്നത് ഇബാദത്താണ്, ആരാധനയാണ്, പ്രതിഫലം കിട്ടാൻ വേണ്ടി. ഹജ്ജ് ചെയ്യുന്നു, ആരാധനയാണ്, പ്രതിഫലം കിട്ടാൻ വേണ്ടി. അതുപോലെ ഒരു ആരാധനയാണ് ദുആ, പ്രാർത്ഥന. എനിക്ക് പുറത്തു തരണേ, എന്നെ ഹിദായത്തിലാക്കണേ, സന്മാർഗത്തിലാക്കണേ, എൻ്റെ രോഗം മാറ്റണേ, എനിക്ക് അനുഗ്രഹം നൽകണേ. നമ്മൾ ചോദിക്കുന്ന ഓരോ വാക്കുകളും ആരാധനകളാണ്. ആരാധനയാകുമ്പോഴോ അത് നമുക്ക് വലിയ പ്രതിഫലം കിട്ടും. ഒരുപക്ഷേ ആരാധനകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായതാണ് പ്രാർത്ഥന. അഫ്ലലുൽ ഇബാദത്തി അദ്ദുആ. ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്ന ഒരു നബിവചനത്തിൽ, ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഒരു നബിവചനത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും, അഫ്ലലുൽ ഇബാദത്തി അദ്ദുആ, ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന പ്രാർത്ഥനയാണെന്ന്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുണ്ട്, ചോദിക്കാറുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു കാര്യത്തിനും വിട്ടുകളയേണ്ടതില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് ഉറങ്ങുന്നത്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ മാർഗങ്ങളെ, പരിപൂർണമായുള്ള നിർദ്ദേശങ്ങളെ പിൻപറ്റിയ പ്രവാചകന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയെങ്കിലും നമുക്ക് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പ്രവാചകന്മാരുടെ ഒട്ടനവധി പ്രാർത്ഥന സൂറത്ത് ഇബ്രാഹിമിൻ്റെ അവസാന ഭാഗത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനകൾ കൊടുത്തിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭങ്ങളുണ്ട് ഖുർആനിൽ. പ്രാർത്ഥന ആ പ്രവാചകന്മാർ ശീലമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ അടുക്കൽ, ബദറിൽ കെട്ടിയുണ്ടാക്കിയ ചെറിയൊരു പന്തലിൽ എത്രയെത്ര സമയമാണ് ദീർഘദീർഘമായിരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥനക്കൊക്കെയും ശക്തമായ പ്രതികരണങ്ങളും പ്രതിഫലനങ്ങളും ആ യുദ്ധത്തിൽ കാണാൻ നമുക്ക് സാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥന എന്നത് ആരാധനയാണ്. ആരാധനയിൽ ശ്രേഷ്ഠമായ ഒന്നാണ് അത്. ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. പ്രാർത്ഥനയ്ക്ക് ഉള്ള മര്യാദകൾ അത് നമ്മൾ വിശദമായി പറയേണ്ടതാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹുവെ രക്ഷിക്കണേ എന്നതിന് പകരം മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാം എന്ന് പുറത്തായി. കാരണം പ്രാർത്ഥന ആരാധനയാണ്. അത് അള്ളാഹു അല്ലാത്തവർക്കായാലോ? അത് ശിർക്കാണ്, അത് മഹാപാതകമാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവോട് മാത്രമായിരിക്കാം. അള്ളാഹുവോടല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രയോജനവുമില്ല എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥന ഒരു ആരാധന എന്ന് പറയാൻ കാരണം, നമ്മൾ നമ്മുടെ രക്ഷിതാവിങ്കിലേക്ക് അഭയം തേടുകയാണ്, നമ്മുടെ പ്രതീക്ഷകൾ അവനിലേക്ക് അർപ്പിക്കുകയാണ്, അവനെ നമ്മൾ അവലംബിക്കുകയാണ്, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അവൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ മർമ്മം. അതുതന്നെയാണ് ആരാധനയുടെ മർമ്മവും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വിധികൾ നിർണയിക്കപ്പെട്ടതാണ്, കലാഹുകൾ. ഒരുപക്ഷെ നമ്മുടെ കലാഹുകളിൽ പോലും മാറ്റമുണ്ടാകാൻ പ്രാർത്ഥനകളെ കൊണ്ട് പറ്റുമെന്നാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു നബി വചനത്തിൽ ഇങ്ങനെ വായിക്കാം: ലാ യറുദ്ദുൽ ഖലാഅ ഇല്ലത്തുഅ, പ്രാർത്ഥനയല്ലാതെ വിധികളെ മാറ്റുകയില്ല. വല യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറ്, ആയുസ്സിൽ പുണ്യമല്ലാതെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുകയില്ല. പുണ്യം പ്രവർത്തിക്കുമ്പോൾ ആയുസ് വർദ്ധിച്ചു. പ്രാർത്ഥന കൊണ്ട് ഖലാഅ പോലും തടുക്കപ്പെടും എന്ന് പറയുമ്പോൾ എത്ര ഉന്നതമാണ് പ്രാർത്ഥന. ഒരു ഘട്ടത്തിലും ഇനി എന്താണ് പ്രാർത്ഥിച്ചിട്ടു കാര്യം, ഇനി എന്താ പ്രാർത്ഥന കൊണ്ട് കാര്യം, നമ്മൾ ചോദിക്കരുത്. കാരണം അള്ളാഹു കുൻ ഫയക്കുന, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മതി, ഉണ്ടാകും. അത്ര കഴിവുള്ള ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികർത്താവായ ഇന്നല്ലാഹാല കുല്ലുഷെയും കതിർ, എല്ലാറ്റിനും കഴിവുറ്റവനായ ഫഅലുല്ലിമായുരിദ്, ഉദ്ദേശിച്ചത് പൂർണ്ണമായും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആനിൽ വന്ന, നബി വചനങ്ങളിൽ വന്ന പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം. ഏത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഏത് വിഷയങ്ങളുമായി ഇടപെടുമ്പോഴും ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ വലിയ പ്രതിഫലങ്ങൾ നമുക്കുണ്ടാകും. അള്ളാഹു പറയുന്നു: വഇദാ സഅലക ഇബാദീ അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ. വഇദാ സഅലക ഇബാദീ, എൻ്റെ അടിമകൾ ചോദിച്ചാൽ അന്നി, എന്നെക്കുറിച്ച് അല്ല പറയണ, എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ പറയേണ്ടത് എന്താണ്? ഫഇന്നീ ഖരീബ്, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്. പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രയാസമല്ല. എവിടുന്നും വിളിക്കാം, എങ്ങനെയും വിളിക്കാം, ഏതു ഭാഷയിലും വിളിക്കാം. സംസാരിക്കാൻ അറിയാത്തവനും വിളിക്കാം, ഭാഷ അറിയാത്തവനും വിളിക്കാം. ഉജീബു ദഅവതദ്ദാഇ, വിളിക്കുന്നവൻ വിളിച്ചാൽ അവൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. ഇത്ര വലിയൊരു വാഗ്ദത്തം അള്ളാഹു നമുക്ക് തരുമ്പോൾ സഹോദരങ്ങളെ, ആത്മാർത്ഥതയോടെ, പ്രതീക്ഷയോടെ, ഉറപ്പോടുകൂടെ, ധൃതി കാണിക്കാതെ ഉത്തരം കിട്ടാവുന്ന ഏറ്റവും നല്ല സമയങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന ആരാധനയായിത്തീരുകയും അതിലൂടെ ആരാധനയുടെ മഹത്വവും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും ധാരാളം നന്മകളും നേടാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശരിയായ ഉത്തരം തന്ന് ഇഹലോകത്തെയും പരലോകത്തെയും അള്ളാഹു നമുക്ക് അനുഗ്രഹപൂർണമാക്കി തരുമാറാവട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വർണവെറി, ഇസ്ലാമിന്റെ കടുത്ത ശാസന. ക്ലാസ് എടുത്തുകൊണ്ട് താജുദ്ദീൻ സലാഹി നമുക്കൊപ്പം ചേരുന്നു.
2: ഒരമ്മയുടെ ആർത്ത് കരച്ചിലാണ് നമ്മൾ കണ്ടത്, നമ്മൾ കേട്ടത്. ഇത് എല്ലാ ഇടവേളയിലും ആവർത്തിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു ടോക്ക് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചാറ്റ് ബോട്ടിനോട് ജസ്റ്റ് തൊട്ടടുത്ത സമയങ്ങളിൽ ഉണ്ടായ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ കൊലപാതകങ്ങൾ ചോദിച്ചപ്പോൾ, ഹരിയാനയിലെ ഒരു ഗോത്രത്തിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ചെറുപ്പക്കാരനെ ദളിത് പെൺകുട്ടി പ്രണയിച്ചതിൻ്റെ പേരിൽ ചുട്ടുകൊന്നതിൻ്റെ കഥകൾ കണ്ടു. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ദളിത് യുവാവും ഉയർന്ന ജാതിക്കാരിയായ പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ പേരിലുള്ള ഇഷ്യൂസ് കണ്ടു. തെലുങ്കാനയിൽ ഇതേ വിഷയം, ഭാര്യയുടെ പിതാവ് ഗുണ്ടകൾ ഉപയോഗിച്ച് ആ ചെറുപ്പക്കാരനെ കൊന്നതിൻ്റെ വാർത്തകൾ കണ്ടു. ഇങ്ങനെ ഉത്തർപ്രദേശിൽ ഇതുപോലത്തെ വിഷയങ്ങൾ കണ്ടു, മഹാരാഷ്ട്രയിൽ കണ്ടു. വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ നിരന്തരം

ശക്തമായി ആലോചിക്കണം. നമ്മുടെ നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ മനുസ്മൃതിയെ അടിസ്ഥാനമാക്കി വളരെ കൃത്യമായി ജാതി വ്യവസ്ഥകൾ നിലനിന്നിരുന്ന, മനുഷ്യരെ വർണ്ണത്തിൻ്റെയും ജന്മത്തിൻ്റെയും പേരിൽ വേർതിരിച്ചിരുന്ന ഒരു വലിയ കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനൊക്കെ ഒരു മതകീയ അടിത്തറ സമ്മാനിച്ചുകൊണ്ട് തന്നെ മനുവിൻ്റെ നിയമങ്ങളെ സർവത്ര നടപ്പിലാക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ വെളുത്തവർക്ക് വേറെയും കറുത്തവർക്ക് വേറെയും ചർച്ചുകളും ആരാധനാ കേന്ദ്രങ്ങളും ഉണ്ടായിപ്പോയൊരു ദീർഘമായ കാലഘട്ടമുണ്ട്. പൂർണ്ണമായും അതിൽ നിന്നിപ്പോഴും മോചിതരായിട്ടില്ല. ഇവിടെ നമുക്ക് അഭിമാനപൂർവ്വം ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് പറയാൻ കഴിയുന്നൊരു കാര്യം, ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും നിറത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള യാതൊരു വേർതിരിവുകളും ഇല്ലെന്നും ആ അർത്ഥത്തിൽ മനുഷ്യർക്കൊരു പ്രസക്തി നൽകാൻ പാടില്ലെന്നും വളരെ കൃത്യമായി ഖണ്ഡിതമായി കണിശമായി വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത് നമുക്ക് കാണാൻ കഴിയും. യാ യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വ ജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും. വളരെ ക്ലാരിറ്റിയുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കമൻ്റാണിത്. യാ യുഹന്നാസ് ഓ ജനങ്ങളെ, ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ സമൂഹങ്ങളും ഗോത്രങ്ങളുമൊക്കെയാക്കി വേറെ വേറെയാക്കി തിരിച്ചത്, ലിതആറഫു നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ലോകത്തെ എല്ലാവരും ഒറ്റ രാജ്യത്തിൻ്റെ പേരിലും ഒറ്റ പ്രദേശത്തിൻ്റെ പേരിലും അറിയപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരുടെയും മുഖവും നിറവും നീളവും വണ്ണവും ഒക്കെ ഒരേപോലെ ആയിരുന്നെങ്കിൽ ആർക്കും ഒരാളെയും തിരിച്ചറിയാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റില്ലായിരുന്നു. നമ്മൾ ട്വിൻസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഒരങ്ങാടിയിലിറങ്ങുമ്പോൾ ഒരു നൂറാളും ഒരേപോലെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പടച്ച റബ്ബിലി തയ്യാറഫു, നിങ്ങൾ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും വേണ്ടി മാത്രമാണ് ഇത് ചെയ്തതെന്നാണ്. പിന്നെ മഹത്വം നിങ്ങൾ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും വേണ്ടി മാത്രമാണ് രാജ്യങ്ങൾ ഗോത്രങ്ങൾ വർഗങ്ങൾ വ്യത്യസ്തങ്ങളായ പ്രായങ്ങൾ രൂപങ്ങൾ ഒക്കെയാക്കി തീർത്തത് എന്നാണ് ഖുർആനിൻ്റെ ശക്തമായ സന്ദേശം. ഇനി ആർക്കാണ് അള്ളാഹുവിൻ്റെ അടുത്തും മഹത്വമുള്ളത്? ഒരാൾ വെളുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് അയാൾക്ക് ദൈവത്തിൻ്റെ അടുത്ത് പ്രത്യേക എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഇന്ന അക്റമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഏറ്റവും സ്വീകാര്യൻ ആരാണ്? ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്ന ആളാണ് എന്നാണ്. ഇത് കേവലമായൊരു വർത്തമാനമായി പോവുകയല്ല ചെയ്തത്. ഇസ്ലാമിക ചരിത്രം അത് വളരെ മനോഹരമായി തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം എത്യോപ്യക്കാരനായിരുന്നു. അന്നത്തെ യുദ്ധനിയമങ്ങൾ അനുസരിച്ച് അറബികൾ യുദ്ധം ചെയ്ത് എത്യോപ്യയിലെ യുദ്ധത്തിന് ശേഷം പിടിക്കപ്പെട്ട് മക്കയിലെ അടിമച്ചന്തയിൽ വിൽപ്പന ചരക്കായി, അങ്ങനെ അവിടുത്തെ ഒരു ധനികൻ്റെ വീട്ടിലെ അടിമയായി ജീവിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാചകനെ ബോധ്യപ്പെട്ടപ്പോൾ ഒരു രാത്രിയിൽ പ്രവാചകൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. പ്രവാചകൻ്റെ അടുത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് യാതൊരു ഭയം ഉണ്ടായില്ല. പ്രവാചകൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് അറേബ്യയിൽ ആദ്യമായി താൻ മനുഷ്യൻ എന്ന നിലക്ക് സ്വീകരിക്കപ്പെട്ടത്, അംഗീകരിക്കപ്പെട്ടത്, സുന്ദരനായ പ്രവാചകൻ തന്നെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചത് എന്ന് അദ്ദേഹം തന്നെയും പിന്നീട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക സമൂഹത്തോടൊപ്പമുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യാത്ര അദ്ദേഹം ആരംഭിക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് വെറും കറുത്ത വർഗ്ഗക്കാരനായ ഒരു മുതലാളിയുടെ വീട്ടിൽ തൊഴിൽ ചെയ്യുന്ന അടിമയായി ജീവിക്കുന്ന വ്യക്തിയെ മനുഷ്യചരിത്രം ഓർക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രധാന സന്ദർഭങ്ങളിലും അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. മക്ക വിജയത്തിൻ്റെ അന്ന് ഇസ്ലാമിന് വേണ്ടി സേവനങ്ങൾ അർപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്, വലിയ വലിയ ഗോത്രത്തിലെ വ്യത്യസ്തരായ വ്യക്തികളുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ കീഴ്പ്പെട്ടതിൻ്റെ പ്രഖ്യാപനം, തൗഹീദിൻ്റെ മനോഹരമായ ബാങ്കുലികൾ മുഴക്കാൻ അദ്ദേഹത്തെയാണ് നിയോഗിക്കുന്നത്. അദ്ദേഹം കഅബയിലേക്ക് പിടിച്ചു കയറാൻ കഴിയാതിരിക്കുമ്പോൾ പ്രവാചകൻ തൻ്റെ തോള് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അതിന് സമ്മതിക്കണില്ല. അദ്ദേഹം അവിടെ കയറി ബാങ്ക് വിളിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ്. ഇതേ ബിലാൽ റളിയല്ലാഹുവിനെ നമ്മൾ മറ്റൊരു ഘട്ടത്തിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിഷമ ഭാവം കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ബിലാൽ? അപ്പോൾ പ്രവാചകൻ്റെ അരികത്ത് വന്ന് ഇടറിയ സ്വരത്തിൽ അന്ന് ബിലാൽ പറഞ്ഞു, നബിയെ, അബൂദർ എന്നെ കറുത്ത ഉമ്മയുടെ മോനെ എന്ന് വിളിച്ചു. പൊതുവേ പ്രവാചകൻ്റെ ശൈലി എന്ന് പറയുന്നത് തെറ്റ് തിരുത്തുമ്പോൾ ആൾക്കൂട്ടത്തിൽ പൊതുവായി പറയാന്നുള്ളതാണ്. നിങ്ങളെന്തു മനുഷ്യരാണ്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ പറയും. ഏതെങ്കിലും ഒരു വ്യക്തിനെ മാത്രമായിരിക്കും ഉദ്ദേശിച്ചത്. ഒരു ഇൻഡിവിജ്വലിനെ, ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കയർത്തുകൊണ്ട് തിരുത്തുന്ന രീതി പൊതുവേ പ്രവാചകൻ സ്വീകരിക്കാറില്ല. എന്നാൽ ഈ കാര്യത്തിൽ പ്രവാചകൻ തൻ്റെ ശൈലി മറ്റൊരു രീതിയിൽ

0: സ്വീകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉറക്കെ പറഞ്ഞു, അബൂദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നകമ്രുൻ ഫീക ജാഹിലിയ, നീ നമ്മളങ്ങ് മക്കയിൽ ഉപേക്ഷിച്ചവസാനിപ്പിച്ചു പോന്ന ആ ജാഹിലിയത്തിൻ്റെ അജ്ഞാനകാലത്തിൻ്റെ ഏറ്റവും വലിയ മ്ലേച്ഛതകളും തിന്മകളും നിന്റെ നെഞ്ചിൻ കൂട്ടിൽ നീ സൂക്ഷിച്ചു മുന്നോട്ട് പോകുന്നുണ്ട്. ശരിയല്ല, നിന്റെ ഭാഷയ്ക്ക് പ്രശ്നമുണ്ട്. കറുത്ത ഉമ്മയുടെ മോനെ എന്ന നിന്റെ പ്രയോഗം നമ്മുടെ പുതിയ കാലത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിറ്റിക്കലി അത് ഇൻകറക്റ്റാണ്. പൊളിറ്റിക്കലി അത് ഇൻകറക്റ്റാണെന്ന് 1400 വർഷങ്ങൾക്കപ്പുറം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആൾക്കൂട്ടത്തിൽ വെച്ച് അബൂദർ ഗിഫാറിനോട് പറയാണ്. അല്ലേ, നിധിൻ രാജിനെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയൊക്കെ നിരന്തരം ആക്രമിക്കുന്ന അവിടുത്തെ മേലാളവർഗത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അധ്യാപകൻ, ആ അധ്യാപകൻ വായിക്കാതെ പോയതും ഈ പ്രവാചകനെയും ഈ പ്രവാചകൻ്റെ ചരിത്രത്തെയും തന്നെയാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അവിടെ ഈഗോ അടിച്ചതൊന്നുമില്ല. അദ്ദേഹത്തിന് പെട്ടെന്ന് വന്നു, ഒരു ശൈലിയിൽ പെട്ടെന്ന് വന്നു പോയതാണ്. അദ്ദേഹം ബിലൽ റളിയല്ലാഹുവിൻ്റെ മുന്നിൽ തൻ്റെ മുഖം വെച്ചു കൊടുത്തിട്ട് ആ മുഖത്ത് ചവിട്ടാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ എന്തെങ്കിലും പരിഗണനകളോ പ്രത്യേകതകളോ ഇല്ല. സൽമാനുൽ ഫാരിസി എന്ന വെളുവെളുത്ത സുന്ദരനായ മനുഷ്യനെയും ബിലൽ റളിയല്ലാഹു അൻഹു എന്ന കറുകറുത്ത കാപ്പിരി അടിമകളിൽപ്പെട്ട എത്യോപ്യക്കാരനായ മനുഷ്യനെയും തൻ്റെ രണ്ട് കൈകളിൽ ഒരുമിച്ച് നിർത്തി ഒരേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ടേക്ക് നയിക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. മാത്രമല്ല, ഇസ്ലാം പുറം നാടുകളിലേക്ക് വികസിക്കുകയും അറേബ്യൻ ലോകത്തു നിന്ന് ഇസ്ലാം പ്രചരിക്കുകയും ചെയ്യുമ്പോൾ അറബികളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഞങ്ങൾ അറബികളാണെന്നുള്ളൊരു പ്രത്യേക ബോധം വരാതിരിക്കാൻ, ലാ അഫ്ളൽ അലി അറബിയൻ അല അജമിയൻ, ഒരു അനറബിയേക്കാളും അറബിക്കോ എന്തെങ്കിലും പ്രസക്തി ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങൾ ദേശത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലുമുള്ള എല്ലാത്തരം വിഭാഗീയ ചിന്തകളെയും അടിച്ചമർത്തിയത് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, ഇസ്ലാം അറേബ്യൻ ദേശങ്ങൾ വിട്ട് പൗരസ്ത്യ പാശ്ചാത്യ ദേശങ്ങളിലേക്ക് വികസിക്കുന്ന ഒരു ഘട്ടത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ വഹയിൻ്റെ സന്ദേശം വളരെ മനോഹരമായി പറയുന്നുണ്ട്. ലാ ഫളൽ അലി അറബിയൻ അല അജമിയൻ, ഒരു അറബിക്കും അനറബിയേക്കാൾ പ്രസക്തിയില്ല. വലാലി അജമിയൻ അല അറബിയിൻ, ഒരു അനറബിക്കും ഒരു അറബിയേക്കാളും പ്രസക്തിയില്ല. വലാലി അഹ്മറ അല അസ്വദ, വലാലി അസ്വദ അല അഹ്മറ ഇല്ലാ ബി തഖ്വ, ഒരിക്കലും ഒരു വെളുത്തവനോ ഒരു കറുത്തവനോ ഒന്നും ഒരു തൊലി നിറത്തിൽ ഉള്ള വ്യത്യാസങ്ങളുടെ പേരിൽ ഒരു പ്രസക്തിയോ അപ്രസക്തിയോ ഇല്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം വായിക്കേണ്ട ഒരു ഭാഗം സൂറത്ത് ഹുജറാത്താണ്. ഈ പറയുന്ന പ്രൊഫസർമാരൊക്കെ ഒറ്റത്തവണ വായിച്ച് അല്ലേ ഒരു പശ്ചാത്തപിക്കേണ്ട ബോധ്യം കൊടുക്കുന്ന വല്ലാത്തൊരു സൂറത്താണ്. എന്താണ് അതിൽ നമ്മൾ കാണാം, ലായുഹല്ലദീനാമനുലായസ്ഹർ ഖൗമിൻ ഖൗമിൻ, ഒരു ജനതയും മറ്റൊരു ജനതയെ കളിയാക്കാൻ നിൽക്കരുത്. എന്താറിയോ അതിൻ്റെ കാരണം, എന്താറിയോ, നിങ്ങൾ കളിയാക്കുന്ന വ്യക്തി ഒരു പക്ഷേ നിങ്ങളെക്കാളും ഭയങ്കര പ്രസക്തനായിരിക്കും. അയാളുടെ മുഖത്തെ മൂക്കിൻ്റെ ഒരു കുഴപ്പം കൊണ്ടോ, അയാളുടെ നീളത്തിൻ്റെ കുഴപ്പം കൊണ്ടോ, അയാളുടെ നിറത്തിൻ്റെ കുഴപ്പം കൊണ്ടോ, അയാൾ ജനിച്ച ജാതിയുടെ പ്രശ്നം കൊണ്ടോ ഒക്കെ നിങ്ങൾ അയാളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ കളിയാക്കാൻ ശ്രമിക്കുന്നവർ നിങ്ങളെക്കാളും പ്രസക്തരായിരിക്കുന്നതാണ് ഖുർആനിൻ്റെ പ്രയോഗം. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ അവർക്ക് ഇരട്ടപ്പേര് കൊടുക്കരുത് എന്നാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടൊരു ഗ്രന്ഥമാണ്. മാത്രമല്ല, ഒരാളെ അയാളുടെ അസാന്നിധ്യത്തിൽ പോലും അയാളെപ്പറ്റി ഒന്നും പറയരുത് എന്നാണ്. ഗീബത്ത് നമീമത്ത് ഒക്കെയുള്ള പദങ്ങൾ ഇസ്ലാം വിമർശകരടക്കമുള്ളവർ പഠിക്കണം. എന്താ, ഒരാളുടെ ഉള്ള കാര്യങ്ങൾ തന്നെ അയാളെക്കുറിച്ച് പറയുന്നതിനെ പ്രവാചകൻ ശകാരിച്ചു. അയാൾക്കുള്ള കുഴപ്പമാണെങ്കിൽ പോലും അത് നിങ്ങൾ പറയേണ്ടതില്ല, ഇല്ലാത്തതാണെങ്കിൽ അത് കളവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞു. അയ്യുഹിബ്ബു അഹദുക്കും അൻ യാകുല ലഹ്മ അഖീഹി മൈത, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തിൻ്റെ പച്ചമാംസം തിന്നുന്നതിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരാളെ ബോഡി ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് വയറുമെന്നും കയ്യുമെന്നും മുഖത്തുനിന്നും ഒക്കെ ഓരോ കഷ്ണം എടുത്തിട്ട് വായിലേക്കിട്ട് ചമച്ചു തിന്നോ? അതിന് തയ്യാറുള്ളവർ അവരുടെ അയിബുകൾ കുറവുകളും പോരായ്മകളൊക്കെ പറഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനത്തെ സംരക്ഷിക്കുകയാണ്. നിങ്ങൾ നോക്ക്, അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രത്തിലുടനീളം ഒരു വ്യക്തിയുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നതിൻ്റെ, മാന്യതയെ സംരക്ഷിക്കുന്നതിൻ്റെ വലിയ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ കഅബാലയത്തെയും ഒരു വ്യക്തിയുടെ അഭിമാനത്തെയും രക്തത്തെയും ഒക്കെ ഒരേപോലെ പ്രവാചകൻ പരിഗണിച്ചു. ഈ ദിനത്തിന്, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ അറഫാ ദിനത്തിൻ്റെ മഹത്വം പോലെയാണ് ഒരു വ്യക്തിയുടെ അഭിമാനത്തിൻ്റെ ഇടം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വലിയ പാഠങ്ങളാണ്. ഇത് വിശ്വാസി സമൂഹം പഠിക്കേണ്ടതാണ്, പകർത്തേണ്ടതാണ്, ഇത് മറ്റുള്ളവർക്ക് അറിയിക്കേണ്ടതാണ്. ഇതുപോലെയുള്ള വിവാദങ്ങളും വിഷയങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങൾ എടുത്തുയർത്തിക്കൊണ്ടാണ് അത്തരം വിഷയങ്ങളോട് പ്രതികരിക്കേണ്ടത് എന്ന് കൂടി ഓർപ്പിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, വർണവെറി, ഇസ്ലാമിൻ്റെ കടുത്ത ശാസന. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കെ താജുദ്ദീൻ സലാഹി.
2: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രെയ്റ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ലൈവിൽ തുടർന്ന് വന്നിരുന്ന ആളുകൾക്ക് അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് മോർണിംഗ് വൈബ്സിലേക്കാണ്. പീസ് റേഡിയോ മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വൈബ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ ഷമീം എം വണ്ടൂർ,
1: മുസ്തഫ മാസ്റ്റർ.
0: വൈബ്സിലെ ആദ്യത്തെ പ്രോഗ്രാം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ തന്നെ ഇൻസൈറ്റ് ആണ്. ശരി തെറ്റുകൾ പറയാൻ മതം വേണോ എന്ന ഒരു വിഷയത്തിൽ ഷംജാസ് കെ അബ്ബാസ് ആണ് ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മളോട് സംവദിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാനപരമായ ക്വാളിറ്റിയാണ് യഥാർത്ഥത്തിൽ ലജ്ജ എന്നത്. ലജ്ജയുള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹം കൃത്യമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യനെന്ന നിലക്ക് നാം എല്ലാ കാലത്തും നിയമങ്ങൾക്കും വിധിനിവിലക്കുകൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. ഇന്ത്യൻ പൗരനെന്ന നിലക്ക് ഇന്ത്യ മഹാരാജ്യം മുന്നോട്ട് വെക്കുന്ന ഭരണഘടനയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. ഇത്തരത്തിൽ ലോകത്ത് എവിടെ ജീവിക്കുകയാണെങ്കിലും ആ പ്രദേശത്തിൻ്റെ നിയമങ്ങളെയും ആ പ്രദേശത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളെയും പാലിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ. റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതും ഇത്തരത്തിലാണ്. എന്നാൽ ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സാമൂഹികമായ ജീവിതം സ്മൂത്തായി മുന്നോട്ട് പോകാനാണ് എന്നത് മനസ്സിലാക്കുമ്പോൾ തന്നെയും ഒരു വിഭാഗം ആളുകൾ ഇവിടെ വാദിക്കുന്നത് ഞങ്ങൾക്ക് നിയമങ്ങളുടെയും കെട്ടുപാടുകളുടെയും ആവശ്യമില്ല എന്നതാണ്. അവർ സർവതന്ത്ര സ്വാതന്ത്ര്യരാണ് എന്നാണ് വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ഏതെങ്കിലും കാലത്ത് അത്തരത്തിൽ സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല എന്നതാണ് ഉത്തരം. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെയും അവന് ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും അവകാശങ്ങളും എല്ലാമുണ്ട്. ഒരു കുടുംബജീവിതം മുന്നോട്ട് വെക്കുമ്പോൾ ആ കുടുംബത്തിലെ എല്ലാവരുടെയും ബാധ്യതകളെ നിറവേറ്റുക എന്നതും അവിടെയുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെ പൂർത്തീകരിക്കുക എന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ അവകാശങ്ങളുമായി മുന്നോട്ട് പോവുക എന്നതുമാണ് നാം ചെയ്യാറുള്ളത്. ഇത്തരത്തിൽ എല്ലാ മേഖലയിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും അടിസ്ഥാനത്തിലാണ് നാം മുന്നോട്ട് പോകാറുള്ളത്. അങ്ങനെ മുന്നോട്ട് പോയില്ലെങ്കിൽ, അത്തരത്തിൽ ശരിതെറ്റുകളെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? എല്ലാ വ്യക്തികളും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ശരിതെറ്റുകളെ വിശദീകരിക്കാൻ നിന്നാൽ എല്ലാ ആളുകൾക്കും വ്യത്യസ്തമായ യുക്തിയാണുള്ളത്. 1000 ആളുകളുണ്ടെങ്കിൽ 1000 ചിന്തകളും 1000 ശരിതെറ്റുകളും ഉണ്ടാവും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ 2 വ്യക്തികൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് തന്നെ 2 അഭിപ്രായങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. അത്തരത്തിൽ എല്ലാ മനുഷ്യനും സ്വന്തമായി ശരിയും തെറ്റും നിർണ്ണയിക്കാൻ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം തന്നെ തകരാറിലാവും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമുക്കിവിടെ ചില ഉദാഹരണങ്ങളിലൂടെ കടന്നു പോകാം. ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം വ്യാപകമായ ഒന്നാണ് ലഹരി എന്നുള്ളത്. ലഹരിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഭരണകൂടവും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പുതിയ ലഹരികൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ചെറുപ്പക്കാരെല്ലാം അതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമുക്ക് ലഹരി ഒരു ഉദാഹരണമായി എടുത്ത് എങ്ങനെയാണ് ലഹരി തെറ്റാണ് എന്ന് പറയാൻ സാധിക്കുക എന്നും, ഇത്തരം ആളുകൾ പറയുന്നത് പോലെ ഞങ്ങളെല്ലാം സർവതന്ത്ര സ്വതന്ത്രരാണ് എന്നും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോട് ജീവിക്കുവാനും ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുവാനും സാധിക്കണമെന്ന് പറയുമ്പോൾ അവിടെ ഇത്തരം ശരിതെറ്റുകളെ എങ്ങനെയാണ് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുക എന്ന് നമുക്കൊന്ന് വിശദീകരിക്കാം. ഒരു പക്ഷേ ഇത്തരം വിശദീകരണങ്ങളെല്ലാം നാം മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെയാണ്. മതങ്ങൾക്കും ചിന്തകൾക്കുമെല്ലാം അപ്പുറത്തേക്ക് ഇത്തരം സ്വാതന്ത്ര്യവാദികൾ സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് വ്യക്തമാക്കി തരുന്നുണ്ട്. ഒരു കപ്പൽ മുങ്ങിപ്പോകാൻ മുങ്ങിത്താഴാൻ നിൽക്കുന്ന ഒരു അവസരത്തിൽ ഒരു കപ്പലിൽ 2 തട്ടുകൾ, താഴെ തട്ടിലും മേലെ തട്ടിലും വ്യത്യസ്തമായ ആളുകളുണ്ട്. താഴെ തട്ടിലുള്ള ആളുകൾ അവർക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മുകളിലെ തട്ടിലേക്ക് വന്ന് വെള്ളം കോരേണ്ടതുണ്ട്. അവിടെയുള്ള അവരുടെ അത്തരത്തിൽ മുകളിൽ വന്ന് വെള്ളം കോരാനുള്ള മടി മൂലം ഇവർ കപ്പലിൽ താഴെ തട്ടിൽ തന്നെ ഒരു ദ്വാരം നിർമ്മിച്ച് അതിലൂടെ വെള്ളമെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മുകളിലെ തട്ടിലുള്ളവർ അത് താഴെ തട്ടിലുള്ളവരല്ലേ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആ കപ്പൽ അപ്പാടെ മുങ്ങിപ്പോകും. ഈ ഒരു ഉദാഹരണം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളൊരിക്കലും തിന്മകൾ കാണുമ്പോൾ മിണ്ടാതിരിക്കരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ സമൂഹം എന്ന നിലക്ക് കുന്തും ഖൈറു ഉമ്മ എന്ന് പറഞ്ഞ് ഖുർആൻ വിശദീകരിച്ചത് നിങ്ങളൊരു ഉത്തമ സമുദായമാണ്. ഉഖ്രിജത്തിൽ ഇന്നാസ്, നിങ്ങളെ ജനങ്ങളിൽ നിന്നും മുന്നോട്ട് കൊണ്ടുവരുന്നത് യഅമറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മകൾ കൽപ്പിക്കുകയും തിന്മകൾ വിരോധിക്കുകയും ചെയ്യണമെന്നാണ്. നന്മകൾ കൽപ്പിക്കുകയും തിന്മകൾ വിരോധിക്കുകയും ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ സമൂഹം മുഴുവനും ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്ന വാദഗതികളുടെ പോയത്തം, അവരുടെ അബദ്ധ ജടിലമായ ഇത്തരം വാദങ്ങളെ നാം കൃത്യമായി വിചാരണക്കെടുക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ മുന്നോട്ട് വെക്കുന്ന വാദഗതികൾ? അതിൽ ഒന്ന്, നമ്മുടെ കോമൺ സെൻസ് അഥവാ നമ്മുടെ എല്ലാം സാധാരണമായ ചിന്തകളും ബുദ്ധിയും വെച്ച് നമുക്ക് ശരിതെറ്റുകൾ നിർണ്ണയിക്കാം എന്നാണ്. ഒരുപക്ഷേ അത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചാലുള്ള പ്രശ്നം നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ മദ്യം മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ നാം ഉദാഹരണത്തിനെടുക്കുക. മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മദ്യം കുടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആശ്വാസത്തിനാണ്. അങ്ങനെ സ്വന്തം ആശ്വാസത്തിനു വേണ്ടി മദ്യം കുടിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്നത് ശരിയാണ്. അങ്ങനെ അവൻ ചെയ്യുന്ന ശരിയെ നമ്മൾ ന്യായീകരിക്കാൻ നിന്നു കഴിഞ്ഞാൽ മദ്യം എന്ന സാമൂഹിക വിപത്തിന് ഇവർക്ക് എങ്ങനെയാണ് എതിർക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ ആ മദ്യം കൊണ്ടുണ്ടാകുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഇവർക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുക? ഓരോ വ്യക്തിക്കും അവരുടെ ചിന്തകൾ രൂപീകരിക്കാൻ ചില സാഹചര്യങ്ങളുണ്ട്. അവരുടെ അനുഭവങ്ങൾക്കും അവരുടെ അറിവിനും അവരുടെ സാഹചര്യത്തിനുമനുസരിച്ചാണ് അവരുടെ നിലപാടുകൾ രൂപീകരിക്കപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ 1000 ആളുകളുണ്ടെങ്കിൽ 1000 ആളുകൾക്കും 1000 യുക്തികളായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ എല്ലാവരുടെയും യുക്തി അനുസരിച്ച് ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ നിന്നാൽ 2 ആളുകൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് തന്നെ 2 അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു മോഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ മോഷ്ടിക്കുക എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിന് ഉപകാരമുണ്ടാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ മോഷ്ടിക്കപ്പെടുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനെ ജീവിതത്തിൽ വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഒരു വ്യക്തിയുടേത് ശരിയും മറ്റൊരു വ്യക്തിയുടേത് തെറ്റുമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഒരിക്കലും നമുക്ക് സാധാരണമായ കോമൺ സെൻസ് വെച്ച് ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ പറ്റുമെന്ന വാദം വലിയ അബദ്ധജടിലമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായി, ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കാറുള്ള വാദം, ശാസ്ത്രം മതി ഞങ്ങൾക്ക് ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ എന്നതാണ്. ഇവർ എല്ലാ കാര്യങ്ങളെയും ശാസ്ത്രവുമായി കൂട്ടിക്കെട്ടുന്നവരാണ്. എന്താണ് യഥാർത്ഥത്തിൽ ശാസ്ത്രം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ശാസ്ത്രത്തെക്കുറിച്ച് ശാസ്ത്രം തന്നെ പറയുന്നത് അതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് എ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭൗതികമായി പ്രപഞ്ചത്തെയും ആ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെയും വിശദീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രത്തിന് യാതൊരു ഡ്യൂട്ടിയുമില്ല. അത് കേവലം വാട്ട് എന്ന ചോദ്യത്തിനാണ് യഥാർത്ഥത്തിൽ ഉത്തരം നൽകാറുള്ളത്. ഒരു കാര്യത്തെ വിശദീകരിക്കാൻ ശാസ്ത്രത്തിന് സാധിക്കും. നമുക്ക് മുന്നിൽ ലഭിക്കുന്ന ഒരു കെമിക്കൽ, നമുക്ക് മുന്നിൽ ലഭിക്കുന്ന ഒരു വസ്തുവിനെ വിശദീകരിക്കുവാൻ വാട്ട് എന്ന വിശദീകരണത്തിന് ശാസ്ത്രത്തിന് സാധിക്കും. എന്നാൽ ശാസ്ത്രത്തിന് ഒരിക്കലും വൈ എന്ന എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. വളരെ എളുപ്പത്തിൽ ഒരു ചോദ്യം തന്നെ എടുക്കാം. ശാസ്ത്രത്തിന് ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളെയും വിശദീകരിക്കാൻ സാധിച്ചേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നും മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നും വൈ എന്ന ലൈഫ് എന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നത് ഒരിക്കലും ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് വളരെ ചെറിയൊരു ഉദാഹരണം മാത്രം എടുക്കാം. ശാസ്ത്രം വെച്ച് നമുക്ക് എങ്ങനെയാണ് മദ്യം തെറ്റാണെന്ന് പറയാൻ സാധിക്കുക? ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റിനെ വിശദീകരിക്കാൻ ശാസ്ത്രത്തിന് ഒരുപക്ഷെ സാധിച്ചേക്കാം. അതിൻ്റെ കെമിക്കൽ ഫോർമുല വിശദീകരിക്കാൻ ഒരുപക്ഷെ ശാസ്ത്രത്തിന് സാധിച്ചേക്കാം. എന്നാൽ ഒരിക്കലും മദ്യപിക്കരുത് എന്ന് ശാസ്ത്രത്തിന് പറയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സയൻസ് എന്നുള്ളത് മോറലി ന്യൂട്രലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ധാർമ്മികത എന്നത് ഒരിക്കലും സയൻസ് നിർവചിക്കാൻ സാധിക്കുന്നതല്ല, അത് ശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഭൗതികമായ ഈ ലോകത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള വിശദീകരണങ്ങൾക്ക് മാത്രമേ ശാസ്ത്രത്തിന് സാധിക്കുകയുള്ളൂ എന്നത് നാം വ്യക്തമായി മനസ്സിലാക്കണം. മൂന്നാമതായി, ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കാറുള്ള വാദമാണ് യഥാർത്ഥത്തിൽ ഇൻഡിവിജ്വലിസം അഥവാ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളത്. ഓരോ വ്യക്തിക്കും അവരുടേതായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തന്നെ ശരിതെറ്റുകൾ എന്ന് വ്യക്തികൾ അധിഷ്ഠിതമാണ് എന്നും അതുകൊണ്ട് സമൂഹം ഇമ്പോസ് ചെയ്യുന്ന, സമൂഹം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ശരിതെറ്റുകളെ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന ആളുകളാണ് ഇവർ. അതാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാനുള്ളൊരു വാദഗതി. ഒരു പക്ഷേ നമ്മുടെ മക്കളെല്ലാം വ്യത്യസ്ത രീതിയിൽ ഈ വാദത്തിന് അടിമപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ ചെറിയ ഉപദേശങ്ങൾ കേൾക്കുമ്പോഴെല്ലാം അവർ പറയാറുള്ളത് ഇത് എൻ്റെ ജീവിതമല്ലേ, ഇത് എൻ്റെ ഇഷ്ടമല്ലേ, എനിക്കൊരു പ്രശ്നവുമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്നെല്ലാം ചോദിക്കുന്നത് ഈ വാദഗതിയുടെ ചില അലയൊലികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇത്തരം വാദഗതികൾ മുന്നോട്ട് വെച്ചാലുള്ള പ്രശ്നം? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാൽ തന്നെയും അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിൽക്കുന്നതല്ല എന്നും അതിനപ്പുറത്തേക്ക് അതിന് സാമൂഹികമായ പ്രത്യാഘാതങ്ങളുണ്ട് എന്നതും നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു കാര്യവും ഈ സമൂഹത്തിൽ വ്യക്തി ജീവിതത്തിൽ മാത്രം അധിഷ്ഠിതമല്ല. നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു സാമൂഹികമായ പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ നമ്മൾ സാമൂഹിക ജീവി എന്ന് വിശദീകരിക്കാറുള്ളത്. അതുകൊണ്ട് വ്യക്തിജീവിതത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളൊന്നും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് നമ്മുടെ മുന്നിലേക്ക് പുതിയ കാലത്ത് വരുന്ന LGBTQ എന്നെല്ലാം പറഞ്ഞു വരുന്ന ആളുകൾക്കും ഈ വാദഗതിയിൽ കാര്യമായ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവർ പറയാറുള്ളത് ഞങ്ങൾ ലെസ്ബിയനായാലും ഞങ്ങൾ ഗേ ആയാലും എല്ലാം ഇതെല്ലാം ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, എന്തിനാണ് മതം അതിൽ ഇടപെടുന്നത്, എന്തിനാണ് ഇവിടെയുള്ള സദാചാരവാദികൾ അതിന് ഇടപെടുന്നത്, എന്തിനാണ് ഇവിടെ സംസ്കാരം എന്നെല്ലാം പറഞ്ഞ് ശരിതെറ്റുകൾ ഞങ്ങളുടെ മേൽ ഇമ്പോസ് ചെയ്യാൻ നിൽക്കുന്നതെന്നെല്ലാം ഇവർ ചോദിക്കാറുണ്ട്. എന്നാണ് ഇതിന്റെ പ്രത്യാഘാതം എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കൂട്ടർ വളരെ സ്വകാര്യമായി അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ് ഇത്തരം അധാർമികത പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പോലും അതിന് സാമൂഹികമായ വലിയ വിപത്തുകളുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ മുൻപിൽ വന്നൊരു കണക്കാണ് യഥാർത്ഥത്തിൽ എയ്ഡ്സ് എന്ന രോഗം ലോകത്ത് മാരകമായ മരണകാരണമായ എയ്ഡ്സ് എന്ന രോഗം ബാധിക്കുന്ന 70% ആളുകളും ഈ കൂട്ടരാണ് എന്ന് നമുക്ക് കണക്കുകളിൽ കാണാൻ സാധിക്കും. കുറച്ച് കാലങ്ങൾക്ക് മുൻപ് മുന്നോട്ട് വന്ന ഒരു രോഗമായിരുന്നു മങ്കി പോക്സ് എന്നത്. മങ്കി പോക്സ് ബാധിച്ച സമയത്ത്, അത് പരക്കുന്ന സമയത്ത്, WHO എന്ന ആഗോള ആരോഗ്യ സംഘടന തന്നെ മുന്നോട്ട് വെച്ച് ഹോമോസെക്ഷലുകളായിട്ടുള്ള സ്വർഗലൈംഗികതയുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ തൽക്കാലം അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണമെന്നും അത് സാമൂഹികമായൊരു അപകടമാണ് എന്നും WHO മുന്നോട്ട് വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വതന്ത്രമല്ലേ എന്നും ഞങ്ങളുടെ വ്യക്തിജീവിതമല്ലേ എന്നെല്ലാം പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. എല്ലാ കാര്യങ്ങൾക്കും സാമൂഹികമായ വിപത്തുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെയുള്ള ആളുകൾ പിന്നീട് മുന്നോട്ട് വെക്കാറുള്ള മറ്റൊരു വാദമാണ് യഥാർത്ഥത്തിൽ ഹാം പ്രിൻസിപ്പിൾ എന്നുള്ളത്. മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തുകൂടെ എന്നാണ്. അതുകൊണ്ട് തന്നെ എന്റെ സ്വാതന്ത്ര്യം നിന്റെ മൂക്കിൻ തുമ്പ് വരെ എന്നാണ് ഇവർ പറയാറുള്ളത്. അങ്ങനെ ഒരു വാദവുമായി മുന്നോട്ട് വന്നാൽ എന്താണ് അതിന്റെ പ്രശ്നമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. യഥാർത്ഥത്തിൽ ഉപദ്രവം എന്നത് ആരാണ് വിശദീകരിക്കുക? ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാവുന്ന കാര്യം മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഉപദ്രവം എന്നത് തന്നെ ഒരു പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഈ ഉപദ്രവം ഇല്ലായ്മ അല്ലെങ്കിൽ ഹാം പ്രിൻസിപ്പിൾ എന്ന വാദഗതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം എന്നുള്ളത്, ഉപദ്രവം എന്നത് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആയി വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന ഒന്നാവണമെന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികളെല്ലാം ഇന്ന് പുതിയ കാലത്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് ആകാശം പൊളിഞ്ഞു വീഴുമോ? ഞങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ആകാശം ഇടിഞ്ഞു വീഴുമോ? ഇത്തരം കൂട്ടർ വിചാരിക്കുന്നത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനടി ആകാശം പൊളിഞ്ഞു വീഴുമെന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇത്തരത്തിൽ ഉപദ്രവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലും ഒരു ഉപദ്രവം എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഉടനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാവണമെന്നില്ല. ഒരുപക്ഷെ അതിന് ഉടനെ ഒരു പ്രത്യാഘാതം ഉണ്ടായേക്കാം, അതല്ലെങ്കിൽ അതിന് കാലക്രമേണ വ്യത്യസ്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പല തിന്മകളും ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉപദ്രവം ഇല്ലല്ലോ, ഞങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്കെല്ലാം സാമൂഹികമായി ഒരു ദീർഘമായ ഒരു കാലഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം വാദഗതികളുമായി മുന്നോട്ട് വരുന്ന ആളുകളോട് നമ്മൾ പറയാറുള്ളത്, നിങ്ങൾ ഇത് നടപ്പിലാക്കപ്പെട്ട ഇത് നടന്നുകൊണ്ടിരുന്ന ലോകത്തേക്ക് ആ കാലഘട്ടത്തേക്ക് ഒന്ന് തിരിഞ്ഞു ചിന്തിക്കൂ എന്ന് നമ്മൾ പറയാറുള്ളത്. യൂറോപ്യൻ പശ്ചാത്തലത്തിൽ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി, ഇന്ന് നമ്മുടെ കേരളത്തിലും നമ്മുടെ നാട്ടിലുമെല്ലാം ക്യാമ്പസ് പരിസരങ്ങളിലെല്ലാം ഇത്തരം ആളുകൾ ഉന്നയിക്കുന്ന പല വാദഗതികളും 50, 60, 70 വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്യൻ പാശ്ചാത്യൻ പശ്ചാത്തലങ്ങളിൽ നടന്നുപോയ ഒന്നാണ്. അത്തരം പാശ്ചാത്യ പശ്ചാത്തലങ്ങളിൽ എന്താണ് അതുണ്ടാക്കിയ പ്രത്യാഘാതം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ അപകടം നമുക്ക് ബോധ്യപ്പെടുക. ഒരു കാലത്ത് കുടുംബം വേണ്ട എന്നും സെക്ഷൽ റവല്യൂഷൻ എന്നും സെക്ഷൽ ലിബറേഷൻ എന്നും എന്നെല്ലാം പറഞ്ഞ് യൂറോപ്പിൽ ഒരു വലിയ മാസ് മൂവ്മെന്റ് മുന്നോട്ട് വരികയും അവസാനം ഒരു കാലത്ത് 1990 കാലഘട്ടത്തിൽ ഫാദർലെസ് അമേരിക്ക, അച്ഛനില്ലാത്ത അമേരിക്ക എന്ന് വിശദീകരിക്കുന്ന രൂപത്തിൽ പുസ്തകങ്ങൾ ഇറക്കേണ്ടി വന്ന ഗതികേട് വന്ന ഒരു തലമുറയാണ് അവിടെ ഇന്നുള്ളത്. അവർ ഇന്ന് കുടുംബത്തിന് വേണ്ടിയും കുടുംബജീവിതത്തിന് വേണ്ടിയും പരിശ്രമിക്കുമ്പോൾ അവർ ട്രാഡ് വൈഫ് എന്ന് പറഞ്ഞ് ട്രഡീഷണൽ വൈഫ് എന്നെല്ലാം പറഞ്ഞ് പഴയ കൾച്ചറിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ, പഴയ കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ, ഇവിടെ ആ ഒരു വാദഗതികളെ 50, 60, 70 വർഷങ്ങൾക്ക് ശേഷം ആ പഴകിയ വീഞ്ഞിനെ പുതിയ കുപ്പിയിലിട്ടുകൊണ്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പലരും. അതുകൊണ്ട് ഇത്തരത്തിൽ ശരിതെറ്റുകളെ സംബന്ധിച്ചിടത്തോളം ആ ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ ഇത്തരത്തിലുള്ള വാദഗതികൾ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. പിന്നെ എങ്ങനെയാണ് ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ സാധിക്കുക? ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആയത്ത് ഇവിടെ വ്യക്തമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്, ഇന്നാ ഹദൈനാ ഹുസ്സബീല ഇമ്മാ ശാകിറം വ ഇമ്മാ കഫൂറം, തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു, എന്നിട്ട് ഒന്നുകിൽ അവന് നന്ദിയുള്ളവനാകുന്നു അല്ലെങ്കിൽ അവൻ നന്ദി കെട്ടവനാകുന്നു എന്നാണ്. അഥവാ ഇസ്ലാം ഇവിടെ കൃത്യമായി നമുക്ക് ശരിതെറ്റുകൾ വിശദീകരിച്ച് നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ മുഴുവനും മനുഷ്യ ജീവിതത്തിൻ്റെ ശരിതെറ്റുകൾ വിശദീകരിക്കുന്നതാണ്. ഇസ്ലാം മുഴുവനായി നമ്മൾക്ക് മുന്നിൽ കാണിക്കുന്നത് സുഗമമായ ജീവിതത്തിന്, സമ്പൂർണമായ ജീവിതത്തിന്, സമാധാനപൂർണമായ ജീവിതത്തിനുള്ള ശരിതെറ്റുകളെ കൃത്യമായി വിശദീകരിക്കുകയാണ്. അത്തരത്തിൽ ശരിതെറ്റുകളെ മനസ്സിലാക്കുകയും ശരികളെ സ്വീകരിക്കുകയും തെറ്റുകളെ ഒഴിവാക്കുകയും ഹലാലുകളെ സ്വീകരിക്കുകയും ഹറാമിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്നത് സമ്പൂർണമായ സമാധാനപരമായ ജീവിതമാണ്. നമുക്ക് ചരിത്രം മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കാര്യം കാണാൻ സാധിക്കും. ഇസ്ലാം കടന്നു വന്നതോടുകൂടി ലോകത്തുണ്ടായ മാറ്റങ്ങളെ, വിപ്ലവങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അത്തരത്തിലൊന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന കാലഘട്ടത്തെ ചരിത്രം വിശേഷിപ്പിക്കാറുള്ളത് ജാഹിലിയത്ത് എന്നാണ്, അന്ധകാരം എന്നാണ്. അത്തരത്തിൽ അന്ധകാരത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിതെറ്റുകൾ പഠിപ്പിക്കുകയും അവർക്ക് മദ്യത്തിനെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും തിന്മകളെക്കുറിച്ചുമെല്ലാം വിശദീകരിച്ച് നൽകുകയും അതിനെല്ലാം കൃത്യമായ മാർഗരേഖ നൽകി നിങ്ങൾ തിന്മകളിൽ നിന്നും മാറി നിൽക്കണമെന്നും നന്മകളിൽ മുഴുകണമെന്നുമെല്ലാം പറഞ്ഞപ്പോൾ ആ സമുദായം, ആ സമൂഹം ലോകത്തിന് തന്നെ മാതൃകയാണ് ഉണ്ടാവുകയും പിന്നീട് ഇസ്ലാമിന്റെ ജൈത്രയാത്ര നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും. ഇന്നും ലോകത്ത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്നെല്ലാം പറഞ്ഞ് ഇസ്ലാം അറിയപ്പെടുന്നത് അതിനുള്ള വ്യക്തമായ ഉദാഹരണമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇസ്ലാം പറയുന്ന ശരിതെറ്റുകളെ കൃത്യമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ശരിതെറ്റുകൾ പറയാൻ മതം വേണോ എന്ന ചോദ്യത്തിൽ നിന്നുകൊണ്ട് വലിയ ഒരു പഠനാർഹമായ ക്ലാസ്സാണ് ഇൻസൈറ്റിലൂടെ ഷംജാസ് കെ അബ്ബാസ് നമുക്ക് നൽകിയത്.
0: വൈബ്സിൽ അടുത്തതായി നല്ലൊരു പാട്ട് കേട്ടുവരാം. സ്വരത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.

0: മാഷാല്ലാ, മനോഹരമായൊരു ഗാനം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ആരോഗ്യ വിചാരത്തിലേക്ക് പോകാം.
1: ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ മാനസികാരോഗ്യം എന്നതിൻ്റെ ഒന്നാം ഭാഗമാണ്. ഡോക്ടർ ദാനിഷ് സാലിമും അതുപോലെ തന്നെ ഡോക്ടർ ഷഹനാസുമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പങ്കുചേരുന്നത്. നമുക്ക് ആരോഗ്യ വിചാരം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോയുടെ മാന്യ പ്രേക്ഷകരെ, ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദമാം സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ ഷഹനാസ് ചാത്തോത്ത്. ഇന്ന് നമ്മോടൊപ്പം ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന വിശിഷ്ടാതിഥി ഡോക്ടർ ഡാനിഷ് സലീം. അദ്ദേഹത്തെ ഒരുപക്ഷെ ഞാൻ കൂടുതലായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ മലയാളികൾക്ക് വളരെ സുപരിചിതനായ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് യു എ ഇ ഗവൺമെൻറ്റിൻ്റെ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ കോളേജിൽ കോർ ഫാക്കൽറ്റി ആൻഡ് സീനിയർ സ്പെഷ്യലിസ്റ്റായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ തിരുവനന്തപുരത്തെ പി ആർ എസ് ഹോസ്പിറ്റലിൽ എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ എച്ച് ഒ ഡി ആയി വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ നമ്മൾ സംസാരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം, നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം ശാരീരിക ആരോഗ്യത്തെക്കാൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അതിലേക്കായി നമുക്ക് ഡോക്ടറുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം. ഡോക്ടറെ, ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ആദ്യമായിട്ടും അറിയാനുള്ളത്, ഒരു പക്ഷേ കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ ഇത്തരം മനസ്സിന്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു ഡോക്ടറെ സമീപിക്കുക, അവരുടെ ഉപദേശങ്ങൾ തേടുക എന്നൊക്കെ ഉള്ളത് ഒരുപക്ഷെ വളരെ ഒരു വേറെ തലത്തിലാണ് കണ്ടിരുന്നത്. ഒരുപക്ഷെ ഭ്രാന്ത് എന്നൊക്കെ തന്നെ ആള് വിലയിരുത്തുന്ന ആ ഒരു രൂപത്തിൽ. പക്ഷെ ഇന്ന് ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് മാറിയിരിക്കുകയാണ്. ഇന്ന് കുറച്ചുകൂടി അത് ആവശ്യമാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് മാറി. എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഡോക്ടർക്ക് പറയാനുള്ളത്?
3: നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. ഈ മനസ്സിന്റെ ആരോഗ്യം ശാരീരിക ആരോഗ്യത്തിനേയും കാട്ടും പ്രാധാന്യമാണെന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും. കാരണം നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്ക് ഡിപ്രഷനോട്ടും അതുപോലെ മനസ്സിന്റെ വിഷമങ്ങളുണ്ടെങ്കിൽ നമുക്കുണ്ടായ ശാരീരിക പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമുക്ക് തോന്നും. ഇപ്പൊ ചെറിയൊരു പ്രശ്നങ്ങൾ, ഇപ്പൊ കാലുവേദന അല്ലെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെ, മനസ്സിലത് കൂടുതലായിട്ട് നമ്മൾ തോന്നുകയാണെങ്കിൽ അത് ശരിക്കും കൂടുതൽ പ്രോബ്ലം ആയിട്ട് നമുക്ക് വരാറുണ്ട്. അപ്പൊ WHO ഡെഫിനിഷൻ തന്നെ ഒരു പ്രോപ്പർ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ് എന്നാണ്. ആ രണ്ടാമത്തെ സെന്റൻസ് അധികം ആളുകളും ശ്രദ്ധിക്കാറില്ല. മിക്കവാറും ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിനു ശേഷം അവര് രക്തത്തിൽ പ്രമേഹം ഉണ്ടോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു ECG എടുത്ത് നോക്കിയാൽ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. പക്ഷെ മനസ്സിന്റെ, നമ്മൾ മാനസികമായ സന്തോഷത്തിലാണോ, അല്ലെങ്കിൽ നമ്മൾ വിഷാദ രോഗത്തിന് അടിമയാണോ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കാറ് പോലും ഇല്ല. വളരെ ലൈറ്റ് ആയിട്ട് എടുക്കാറുള്ളൂ. കഴിഞ്ഞ ഒരു 10 വർഷത്തെ കാലഘട്ടം നോക്കുവാണെങ്കിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പല ആളുകളും സൈക്കോളജിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡോക്ടേഴ്സുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പണ്ട് ഇത് മുമ്പൊക്കെ എല്ലാവരും ഒരു ഭ്രാന്താണ് എന്നുള്ള, സൈക്കാട്രിസ്റ്റിന് അടുത്ത് പോയാൽ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് അടുത്ത് പോയാൽ ഒരു അങ്ങനെയാണ് എല്ലാവരും കാര്യം.
2: പക്ഷേ ആൾക്കാർ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കും, ആരും അറിയാതിരിക്കാൻ. കാരണം ഇതിനുള്ള
3: ഒരു ഉത്തരം, എക്സാമ്പിൾ പറയുവാണെങ്കിൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഞാനൊരു ദിവസം ഡ്യൂട്ടിയിൽ ഇരുന്ന സമയത്ത് എന്റെ കൂടെ ഉള്ള ഒരു സഹപ്രവർത്തകൻ, അപ്പൊ അതിന് 2 ദിവസം മുമ്പ് ഞാൻ കണ്ടതാണ്. അപ്പൊ അദ്ദേഹത്തിന് ചങ്ങല അണിഞ്ഞ് പോലീസ് കൊണ്ടുവരികയുണ്ടായി. അപ്പം ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ആക്ച്വലി അദ്ദേഹം ഒരു കാർ പാർക്കിൽ കിടന്ന ഒരു കാർ കുത്തിപ്പൊളിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പൊ ചോദിച്ചപ്പം അദ്ദേഹത്തിന്റെ മകൾ അതിന്റെ അകത്തുണ്ട് എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കാറും അല്ല, മകൾ അതിന്റെ അകത്ത് ഇല്ലയും താനും. അപ്പൊ ഇതൊരു മാനസിക വിഭ്രാന്തിയിലോട്ട് പോയതാണ്. ആക്ച്വലി ഓവർ സ്ട്രെസ്ഡ് ആണ്. പുള്ളിക്ക് കുറച്ച് കടങ്ങളുണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം എന്തോ ഒരു ഷെയർ മാർക്കറ്റിൽ എന്തോ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായി. പിന്നെ അത് കൂടാതെ ഇത്രമാധികം മാനസിക സമ്മർദ്ദമുള്ള ജോലിയാണ്, ആക്ച്വലി ഡോക്ടറിന്റെ സ്ട്രെസ്സുള്ള ജോലിയാണ് ആക്ച്വലി. അതെല്ലാം കൂടെ കാരണമായിരിക്കാം അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിന്റെ താളം തെറ്റിപ്പോയി. അപ്പൊ ഇതൊക്കെ ശരിക്കും ആദ്യമേ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്. ആക്ച്വലി നമ്മളൊരു കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ, ഒരു കപ്പാണ് നമ്മുടെ മനസ്സിന്റെ കപ്പാസിറ്റി, അല്ലെങ്കിൽ നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്ന മാക്സിമം അളവ് എന്ന് പറയുന്നത്. ആ കപ്പ് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ കപ്പിന്റെ അകത്ത് എന്ത് ചെയ്യാം, ഒരു വലിയൊരു മാറ്റം വരുത്താൻ പറ്റില്ല. ആ കപ്പ് കളയണം, ആ സ്ട്രെസ് കളയണം. ആ സ്ട്രെസ് കംപ്ലീറ്റ്ലി കളഞ്ഞാൽ മാത്രമേ നമുക്ക് പുതുതായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ആ സ്ട്രെസ് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഉപദേശം കൊടുത്താലും, അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അവിടെ കാര്യമില്ല. ആ സ്ട്രെസ് അവിടുന്ന് എടുത്ത് മാറ്റി കളയണം. അതാണ് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ അതിന് ആ വ്യക്തിക്ക് ഇൻവോൾവ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു സ്ട്രെസ് നമുക്ക് എടുത്ത് കളയാനായിട്ട് പറ്റും.
2: അതെ അതെ. ഒരു പക്ഷേ ഇത്തരം വിഷയങ്ങൾ വളരെ ലളിതമായിട്ടുള്ള, അല്ലെങ്കിൽ നിസ്സാരമായി ഒരു ഡോക്ടറെ സമീപിച്ച് ഒരു ചെറിയൊരു ഡിസ്കഷൻ നടത്തിയാൽ ഒരു പക്ഷേ ഈ സ്ട്രെസ്സും ഈ ഡോക്ടർ പറയുന്ന ഈ വിഷയങ്ങളൊക്കെ മനസ്സിൽ നിന്ന് നമുക്കൊരു പക്ഷേ പാടെ തള്ളി നീക്കാൻ കഴിഞ്ഞേക്കാം അല്ലേ?
3: കാരണം ഞാനിപ്പം സൗദിയിലെത്തി ഒരു 3-4 ദിവസമായി. അപ്പൊ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി പേരോട് സംസാരിച്ചു. അതിനകത്ത് ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചത്, എനിക്ക് എന്റെ 2-ാമത്തെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞ 8 മാസമായിട്ട് ഞാൻ ഡിപ്രഷനാണ്, ഞാൻ രാത്രി പൊട്ടി കരയുകയാണ്. ഹസ്ബൻഡ് അടുത്ത് ഞാൻ പറഞ്ഞു, ഹസ്ബൻഡ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്, ഡോക്ടർ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും. എന്നിട്ട് 2 ദിവസം മുമ്പ് ചോദിച്ചൊരു ചോദ്യം. ഇത് ദിവസവും ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഫാമിലി പോലും അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലെങ്കിൽ, കാരണം ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോലും ഭർത്താവ് മനസ്സിലാക്കുന്നില്ലെങ്കിൽ,
4: പരിഗണിച്ചില്ലെങ്കിൽ,
3: അല്ലെ, കാരണം അത് ഭർത്താവിന് അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്,
4: നിസ്സഹായത
3: വരെയാണ്. അപ്പം അവർക്ക് പക്ഷെ അത് ശരിക്കും അതിനൊരു ഒന്നോ രണ്ടോ ആഴ്ച ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് പോയി സംസാരിക്കുകയും ചിലപ്പം നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. അത് ചിലപ്പം ഈവൻ ഹസ്ബൻഡ് വരെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഹോളിസ്റ്റിക് അപ്രോച്ചാണ്, കുറച്ച് സമയമെടുക്കും, പക്ഷെ നല്ല എഫക്റ്റീവ് റിസൾട്ട്സ് ഇതിനുണ്ട്.
4: അപ്പം
3: അത് പല ആളുകൾക്കും അറിയാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത്.
4: അതെ അതെ. ഒരുപക്ഷെ പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് എല്ലാവർക്കും പരസ്പരം ഒരു അവയർനെസ് കൊടുക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവാൻ വേണ്ടി, മറ്റു ഒരുപക്ഷെ നമ്മുടെ ഇണയാവാം, അല്ലെങ്കിൽ മറ്റ് വളരെ വേണ്ടപ്പെട്ട ആളുകൾക്കാവാം. അത് ആൾക്കാർക്കൊക്കെ അതിനെക്കുറിച്ചൊരു ബോധം വരട്ടെ. ഇപ്പം കുറച്ചുകൂടി പഴയതുപോലെയല്ല ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു, മാറിയിരിക്കുന്നു, ഇൻഷാല്ലാ. മറ്റൊരു കാര്യം, ഒരുപക്ഷെ ഡോക്ടർക്ക് വളരെ സുപരിചിതമായിരിക്കും, ഡോക്ടർ ഒരുപാട് ആളുകൾ സമീപിക്കുന്നുണ്ടാവാം ഇതുപോലുള്ള ജോലി വിഷയങ്ങളും സമ്മർദ്ദങ്ങളൊക്കെ കാരണം മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളിലൂടെയും അവർ കടന്നു പോകുന്നുണ്ടാവാം. അവരോടായിട്ട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ള വിഷയത്തിൽ?
3: ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള മാനസിക സമ്മർദ്ദം എല്ലാ ആളുകളിലും ഉണ്ടാകും.
4: പക്ഷെ
3: നമ്മളത് എടുക്കുന്ന രീതിയിലാണ് കാര്യം. ഇപ്പം എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആക്ച്വലി ഒരു സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റില്ല എന്നാണ് എൻ്റെ വൈഫ് പറയാറുള്ളത്.
4: അപ്പം
3: ഞാനിപ്പോൾ കലീഫ യൂണിവേഴ്സിറ്റിയിൽ അബുദാബിയിൽ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മാസത്തിലൊരിക്കാണ്. വർഷത്തിലൊരിക്കൽ ചൈനയിൽ സിൻജിയാങ് യൂണിവേഴ്സിറ്റി എന്നൊരു പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ പഠിപ്പിക്കുന്നുണ്ട്. പി ആർ എസ് ഹോസ്പിറ്റലിൽ എത്തി ഇന്ത്യയിൽ നമ്മൾ എല്ലാ രണ്ടു മാസം കൂടുമ്പോൾ ഒരു നാലഞ്ച് ദിവസം മാറ്റി വന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ കലീഫ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പി ജി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടുന്ന അറിയാം. അത് കൂടാതെ എല്ലാ ആളുകൾക്കും ആൻസർ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഡോക്സ്റ്റ എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതിൻ്റെ അകത്ത് എനിക്ക് ആയിരത്തോളം ആളുകളാണ് ഒരു മാസം തന്നെ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഉറപ്പായിട്ടൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് നോക്കണം. പിന്നെ അങ്ങനെ ഒത്തിരി ഇതൊന്നും അല്ല, ഇതിൽ കൂടുതലുണ്ട്. അപ്പൊ ഞാനത് പറയാൻ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്.
4: അപ്പൊ
3: എല്ലാവരും നമ്മൾ എത്രമാത്രം നമ്മുടെ അകത്തോട്ട് എടുക്കുന്നതിനനുസരിച്ചാണ് അത് നമ്മുടെ സ്ട്രെസ് നൽകുന്നത്.
4: അപ്പൊ
3: അതിന് ഞാൻ ഉത്തമ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഈ ഒരു ബോട്ടിലിന്റെ ഒരു എത്ര എം എൽ എന്ന് പറഞ്ഞാൽ 300 ml വെള്ളമാണ് അതിൻ്റെ അകത്തുള്ളത്. ഇതിന് ഒരു കൊച്ചുകുട്ടിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 300 ml വെള്ളം നമ്മൾ പിടിക്കാനും അത്രയും വെയിറ്റ് ഒക്കെ ഉള്ളൂ, 300 gram വെയിറ്റേ ഉള്ളൂ. പക്ഷെ ഇത് എത്ര നേരം പിടിക്കുന്നതിനാണ് കാര്യം.
4: നമ്മളിത്
3: പിടിച്ച് ഒരു ദിവസം നിൽക്കുവാണെങ്കിൽ, അര ദിവസം ഞാൻ ഇതും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ വെയിറ്റ് ശരിക്കും 300 അല്ല, എനിക്ക് പറ്റില്ല.
4: അപ്പൊ
3: അതുപോലെ തന്നെയാണ് നമ്മൾ ഏതൊരു സ്ട്രെസ് ആണെങ്കിലും എന്തൊരു മനസ്സിന് ഏക്കുന്ന ക്ഷതമാണെങ്കിലും അത് എത്ര നേരം നമ്മൾ പിടിച്ചു വെക്കുന്നു എന്നുള്ളതാണ് കാര്യം. അതിനെ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ അതിനെ വിടുക. ചില ഇറിവേഴ്സിബിൾ കോസസ് ഉണ്ടാവും. നമ്മുടെ ചിലപ്പോൾ വളരെ അടുത്ത റിലേറ്റീവ് ചിലപ്പോൾ മരണപ്പെടാം, അല്ലെങ്കിൽ നമുക്കൊരു ഒരിക്കലും ശരിയാക്കാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായെന്ന് കരുതുക.
4: ഓക്കെ.
3: അപ്പൊ അതിനൊരു നമുക്ക് വിഷമം ഉണ്ടാവുന്ന സ്വാഭാവികമാണ്, നമ്മൾ വിഷമിക്കുക എന്നുള്ളതും സ്വാഭാവികമാണ്.
4: പക്ഷെ
3: അതിനൊരു ടൈം പീരീഡ് കൊടുക്കുക, നമുക്ക് ഇനിയും ജീവിച്ചേ പറ്റുള്ളൂ, മുന്നോട്ട് പോകണം. അപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നമ്മൾ മാറാനായിട്ട് സ്വയം ശ്രമിക്കുക.
4: ഓക്കെ.
3: സ്വാമിക്കാണെങ്കിൽ ഇറിവേഴ്സിബിൾ ആണ്, നമ്മുടെ കയ്യിൽ എല്ലാ കാര്യം. അപ്പൊ അത്തരം സാഹചര്യത്തിൽ അതിനെ മറക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളിൽ 95 മുതൽ 98% സൊല്യൂഷൻ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
4: അതിന്
3: പല എക്സാമ്പിൾ എനിക്ക് ജീവിതത്തിൽ എനിക്ക് എണ്ണി പറയാൻ പറ്റും, പക്ഷെ അതിന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഈ ടോക്ക് തികയുമെന്നുള്ളത്. പക്ഷേ ആ സൊല്യൂഷൻ കണ്ടെത്താൻ മനുഷ്യന് കഴിയാത്തപ്പോഴാണ് നമ്മൾ അതേ കാര്യം വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ കുപ്പി അധികം നേരം പിടിച്ച് നിൽക്കാതിരിക്കുക, എത്രയും പെട്ടെന്ന് ഇറക്കി വെക്കുക.
4: അപ്പം
3: നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് റിലീഫ് ആവും,
4: റിലാക്സ്ഡ് ആവും.
3: അപ്പം നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലോട്ട് വീണ്ടും വരുവാണെങ്കിൽ, നമ്മളൊരു ദിവസം വർക്ക് ചെയ്യുന്നത് 8 മണിക്കൂർ മാത്രമാണ്, ബാക്കി 16 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ട്. 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുവാണെന്ന് കരുതിക്കും, പിന്നെ 8 മണിക്കൂർ നമുക്കുണ്ട്. ആ 8 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്കായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്കായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളുണ്ടാവും. എൻ്റെ ഫാദറിന് പാട്ട് പാടുന്ന വളരെ ഇഷ്ടമാണ്, അദ്ദേഹം ഡോക്ടറാണ്. പക്ഷെ അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂറെങ്കിലും പാടാനായിട്ട് ശ്രമിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഒരു, ഞാനൊക്കെ ഒരു 10-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പാടുന്നത് ശ്രദ്ധിച്ചത്. അതുവരെ എനിക്ക് തോന്നുന്നു പുള്ളി ഒരു ഭയങ്കര സ്ട്രെസ്സിൽ തന്നെ ആയിരുന്നു, കാരണം ബ്ലഡ് പ്രഷറൊക്കെ ഇച്ചിരി കൂടി വന്നതായിട്ട് കണ്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ.
4: പക്ഷെ
3: അദ്ദേഹം 1 മണിക്കൂർ പാടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അതുപോലെ പടം വരയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്ട്രെസ് ലെവൽ കുറയുന്നതായിട്ട് കാണാം. നമ്മൾക്ക് പണ്ടുള്ള ഹോബീസൊക്കെ നമ്മൾ പൊടിതട്ടിയെടുക്കുക. 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളായിട്ട് സന്തോഷത്തിന് വേണ്ടി ചെയ്യുക. അതുപോലെ എക്സസൈസ് നമുക്ക് ശാരീരിക ആരോഗ്യം മാത്രമല്ല തരുന്നത്. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് സെറട്ടോണിൻ, ഡോപ്പമിൻ എന്നുള്ള 2 ഹോർമോൺ റിലീസ് ആവും. ഈ ഒരു ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഹാപ്പി ഹോർമോൺസ് ആണ്. നമ്മുടെ മനസ്സിന് സന്തോഷത്തിനുവേണ്ടി ഹെൽപ്പ് ചെയ്യും. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ എന്താന്ന് പോലും അറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ജിമ്മിൽ പോകുന്ന വ്യക്തികളിൽ ഡിപ്രഷൻ കാണാറുള്ളൂ. കാരണം അവർ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളിൽ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ആണെങ്കിലും ഒരു പ്രശ്നം വരാം. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക, സ്ട്രെസ് റിലീവ് ചെയ്യാനുണ്ട്. അപ്പം ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, ഒരു മണിക്കൂർ നിർബന്ധമായിട്ട് മൊബൈൽ ഫ്രീ ആയിട്ട് നിങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മളത് അതിൻ്റെ നല്ല വശം കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കോവിഡ് വന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ആക്ച്വലി നിങ്ങൾ ആലോചിക്കണം, ആദ്യത്തെ വേവും രണ്ടാമത്തെ വേവും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേവ് ആയിരുന്നു. മരണങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പോലും ഞങ്ങളുടെ മുമ്പിൽ എല്ലാ ദിവസവും രോഗികൾ മരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് പേടി വരും. ഈ പേടിയും കൊണ്ട് നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുട്ടിയുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു സ്ട്രെസ് അവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അവരും പേടിച്ച് ജീവിക്കേണ്ടി വരും. എല്ലാ പേഷ്യന്റെയും കാണുന്നു. അപ്പൊ അതിന് നല്ല വശങ്ങൾ കാണുക, അതിൻ്റെ അതിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളത് കാണുക, അല്ലെങ്കിൽ ഇത് ഈ ഒരു കാലവും മാറിപ്പോകും എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു ദൃഢ വിശ്വാസം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയവും കടന്നു പോകും. നല്ല കാലമാണെങ്കിൽ നല്ല കാലം മാറി മോശകാലം വരും, മോശകാലമാണെങ്കിൽ നല്ല കാലം വരും. അതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും.
4: അപ്പൊ എനിക്ക് തോന്നുന്നു മനസ്സിന് നല്ല ആരോഗ്യമുള്ള ദമ്പതികളാണെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതവും വളരെ സുഖകരമായി അല്ലെങ്കിൽ സുഗമമായി മാറ്റി തീർക്കാൻ കഴിയുമെന്നുള്ള, എന്താണ് അത്തരം വിഷയങ്ങളെ കുറിച്ചിട്ട്?
3: നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. ആക്ച്വലി ഭർത്താവാണെങ്കിലും ഭാര്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. കാരണം ആ ഒരു കുടുംബത്തിന്റെ സന്തോഷം നിലനിർത്താൻ വേണ്ടി അവർ തമ്മിലുള്ള ഒരു ഐക്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അവർ തമ്മിലുള്ള ഒരു ബോണ്ട് വളരെ പ്രധാനമാണ്. ഇപ്പം പലപ്പോഴും ഇപ്പം പല വിവാഹമോചനവും ധാരാളം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം കാണുന്നത്. അപ്പം ഇത് ഒഴിവാക്കാനായിട്ട് ഞാൻ എൻ്റെ ചാനലിലൂടെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഹാപ്പിനെസ് ജാർ എന്നൊരു ജാർ നിങ്ങളുടെ വീട്ടിൽ ഒരുക്കുക. അത് ഹസ്ബൻഡിന് ഒരു ജാർ ഉണ്ടാക്കുക, വൈഫിന് ഒരു ജാർ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വൈഫ് നമുക്ക് പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു നല്ല സന്തോഷമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം എടുത്തു തന്നു, അല്ലെങ്കിൽ നല്ലൊരു സ്വാദുള്ള ഒരു ആഹാരം ഉണ്ടാക്കി തന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നു, അതുപോലെ തന്നെ വൈഫ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു പുറത്തോട്ട് കൊണ്ടുപോയി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭർത്താവിനടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഭാര്യ അടുത്ത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അത് എഴുതി ആ ജാറിലിടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ഗുണം ഞാൻ പറയാം. അങ്ങനെ ഒരു ഒരു രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം ഒക്കെ പോട്ടെ,
4: ചുമ്മാ ഒരു പ്രാക്ടീസ്.
3: പ്രാക്ടീസ് മാത്രമല്ല, ഇതിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം ആകുമ്പോഴത്തേക്ക് ചിലപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത്
4: വഴക്കുണ്ടാക്കും,
3: ചീത്ത വിളിക്കും, അല്ലെങ്കിൽ ബഹളം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് അത് ഇങ്ങനെ പെരുകി പെരുകി പോകാനാണ് സാധാരണ ഉള്ളത്. സാധാരണ നമ്മൾ ഒരു വിഷമം ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ വഴക്കുണ്ടാകുന്ന സമയത്തൊന്നും നമ്മൾ പണ്ട് നടന്ന നല്ല കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കാറില്ല. അത് സ്വാഭാവികമായിട്ടാണ്. അതുകൊണ്ടാണ് വിവാഹമോചനം കൂടുതലും നടക്കുന്നത്. അതായത് പണ്ട് നമുക്ക് നമ്മളെ കൊണ്ടുപോയ സ്ഥലങ്ങളും അല്ലെങ്കിൽ നമ്മൾക്ക് കൊണ്ടു ആഹാരം വിളമ്പി തന്നതെല്ലാം നമ്മൾ മറന്നു. അപ്പോഴുള്ള പ്രശ്നങ്ങളും അപ്പോഴുള്ള കാര്യങ്ങളും കാരണമാണ് മിക്ക വഴക്കുകളും കൂടുതൽ കൂടുതൽ. ആ സമയത്ത് ആ ഒരു ജാറിൽ നിന്ന് ഒരു സാധനം ഒന്ന് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പകുതിയിലൂടെ പോകുമെന്നാണ് പറയുന്നത്. ഇത് ജാപ്പനീസ് ടെക്നിക്കാണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ്. പല വീടുകളിലും പ്രശ്നങ്ങൾ ഒഴിവാക്കും. ഇപ്പം എനിക്ക് എൻ്റെ ഒത്തിരി ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്ന പല ആളുകളും ഈ ജാറിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഇത് വളരെ എഫക്റ്റീവ് ആണ്. അത് നല്ല എഫക്റ്റീവ് ആണ്. ഇനി അതിൻ്റെ അകത്ത് തന്നെ നമുക്ക്
4: സയന്റിഫിക്കലി
3: പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡാണ്. ഈ സെയിം ജാറിൽ ഇപ്പൊ ഹസ്ബൻഡിന് ഒരു കളറാണെങ്കിൽ നമുക്ക് ജോലിയിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കുന്നു, ഇപ്പൊ നമുക്ക് ആരെങ്കിലും ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സന്തോഷം, അത് വേറൊരു കളറിൽ നമുക്ക് ആഡ് ചെയ്തിടാം. അപ്പം നമുക്ക് ജോലിയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്തും അത് തുറന്നു നോക്കിയാൽ ശരിക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഒരു നന്മ, നമുക്കൊരു നല്ലത് കിട്ടുമ്പോൾ നമ്മൾ ഒരു സുബ്ഹാനല്ല അൽഹംദുലില്ലാ എന്നൊക്കെ പറയുന്നതിന് വേറൊരു രീതിയിൽ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഹാപ്പിനെസ് ജാറിൽ നമ്മളിങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സാധനം കിട്ടുമ്പോൾ നമ്മൾ പഴയ ഒരു നമുക്ക് കിട്ടിയ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു നന്മയെ കുറിച്ച് നമ്മൾ വീണ്ടും ആലോചിക്കുകയാണ്. ഇത് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് പല ബന്ധങ്ങളും തകരുന്നതും പല വീടുകളിലും പ്രശ്നമുണ്ടാകുന്നത്.
4: ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ വിഷയമായിട്ട് അനുബന്ധമായിട്ട് തന്നെയാണ്, എന്നാലും ഒന്നുകൂടി കുറച്ചുകൂടി വ്യക്തമാക്കാൻ നമുക്ക് നല്ലൊരു മാനസിക ആരോഗ്യം നിലനിർത്താൻ ചെയ്യേണ്ടുന്ന പ്രാക്ടീസസ് എക്സസൈസ് എന്താ റെഗുലറായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എന്താണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്?
3: സജസ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ, മനസ്സിൻ്റെ ആരോഗ്യത്തിനായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി ഒരു ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുക, അത് നമ്മുടെ ഹോബി ആവാം, അത് കറക്റ്റായിട്ട് സ്പെൻഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു ത്രഷ്ഹോൾഡ് ലെവൽ ഉണ്ടാവും, ആ ലെവൽ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് നമ്മൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരിക, അതിനർത്ഥം ആ ദേഷ്യം അവരോട് കാണിക്കുന്നതല്ല, എന്തോ ഒരു കാര്യത്തിൻ്റെ ത്രഷ്ഹോൾഡ് ലെവൽ നിങ്ങളെത്തി. അതായത് നിങ്ങളുടെ ജോലിയിൽ ചിലപ്പോൾ നിങ്ങളുടെ ബോസ് നിങ്ങളെ വഴക്ക് പറയുന്നത് കൊണ്ട് ഒരു ലെവലെത്തി, ആ ഒരു അതിന് മുകളിലോട്ട് എനിക്ക് കടന്നു കഴിഞ്ഞാൽ അത് കടക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം ഭാര്യയോട് കാണിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികളോട് കാണിക്കുന്ന കാര്യം. നമുക്ക് ആ ത്രഷ്ഹോൾഡ് ലെവൽ വളരെ താഴ്ന്നു നിൽക്കുക. ഇതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റതിന് ശേഷം എത്രയും വേഗം എഴുന്നേക്കാൻ പറ്റുമോ അത്രയും വേഗം എഴുന്നേക്കുന്നതാണ് നല്ലത്. സൂര്യൻ ഉദിക്കുന്നതിനോടൊപ്പം തന്നെ എണീക്കുന്നതാണ് ഏറ്റവും നല്ലത്, അതിന് മുമ്പ് എണീക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. 15 മിനിറ്റ് വളരെ ശാന്തമായിട്ട് ബെഡിലിരുന്ന് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് ശ്വാസം അകത്തോട്ട് കയറുന്ന ഓരോ ശ്വസന അറകളിലോട്ട് കയറുന്നതും നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് നോക്കുക, അതുപോലെ അത് പുറത്തോട്ട് വരുന്നതും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി അത് നിങ്ങൾക്ക് ഇച്ചിരി പാടാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഖുറാൻ കേട്ടുകൊണ്ട് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ഇത് കേട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ശ്വസനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇനി നമ്മൾ ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് വരും. ഇതെങ്ങനെ ശാസ്ത്രീയമായി വിശദീകരിക്കുക, കാരണം അതല്ലാതെ പല ആളുകൾ ശാസ്ത്രീയമായ വിശദീകരണം പറഞ്ഞില്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം വെറുതെയാന്ന് പറയും. പാരാസിമ്പതിറ്റിക് നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോഡിയിൽ നെർവസ് സിസ്റ്റം ഉണ്ട്, അതായത് സിമ്പതിറ്റിക് നെർവ് സിസ്റ്റം ഉണ്ട്. നമ്മളൊരു പട്ടി ഓടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിമുലേറ്റ് ആവുന്ന ഹോർമോൺ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ പേരാണ് സിമ്പതിറ്റിക് നെർവ് സിസ്റ്റം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നാണ് നമ്മുടെ ബോഡിയിൽ വരുന്ന റെസ്പോൺസ്. അതായത് ഒന്നില്ലെങ്കിൽ പട്ടിയുമായിട്ട് ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓടുക, ഈ റെസ്പോൺസ് ആണ് നമ്മളൊരു പട്ടി കടിക്കാൻ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്ന റെസ്പോൺസ്. പാരാസിമ്പറ്റിക് നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിലാക്സിംഗ് ഫേസിലാണ് പാരാസിമ്പറ്റിക് നെർവ് സിസ്റ്റം. ഇപ്പം സിമ്പതറ്റിക്കും നല്ലതാണ്, സിമ്പതറ്റിക് നമുക്കുള്ളത് നല്ലതാണ്, കാരണം ഒരു പാമ്പ് അടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പട്ടി കടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരാൾ വഴക്കിടുന്ന സമയത്തോ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സിമ്പതറ്റിക് നെർവ് സിസ്റ്റം നമുക്ക് വേണം, എന്നാലും മാത്രമേ നമുക്ക് ജീവിക്കാൻ
4: പറ്റുള്ളൂ.
3: പക്ഷേ സിമ്പതറ്റിക് നെർവ് സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് നിന്നാൽ എന്ത് പറ്റും, അതാണ് അവിടുത്തെ പ്രശ്നം. നമുക്ക് ശരീരത്തിൽ കോർട്ടിസോൾ എന്നുള്ള ഒരു ഹോർമോൺ റിലീസാവും, അതുപോലെ തന്നെ അഡ്രിനാൽ എന്നുള്ള ഹോർമോൺ റിലീസാവും. ഇത് രണ്ടും നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് എന്നാണ് പറയുന്നത്. ഈ ഹോർമോൺ നല്ലതാണ് കുറച്ച് നേരമാണെങ്കിൽ മാത്രം, കൂടുതൽ നേരമാണെങ്കിൽ ഈ കോർട്ടിസോളും അഡ്രിനാലിനും നമ്മുടെ ശരീരത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കും. അത് നമ്മുടെ രക്തസമ്മർദ്ദം ഉണ്ടാക്കും, ഈ രക്തസമ്മർദ്ദം കാണാൻ ഹാർട്ട് വീക്കാവും, സ്ട്രോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും ഈ കോർട്ടിസോളും അഡ്രിനാലിനും കണ്ടിന്യൂസ് ആയിട്ട് നിന്നാലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അമിതമായിട്ട് ഒരു കാര്യവും നമ്മൾ മനസ്സിൻ്റെ അകത്ത് പിടിച്ചു വെക്കരുത്, അതുപോലെ ക്യാരി ചെയ്യരുത്. കൂടുതൽ നാൾ ക്യാരി ചെയ്താൽ ഈ വിഷമവും ഈ ഒരു സമ്മർദ്ദവും നമ്മുടെ ശരീരത്തിന് ദോഷം വരുത്തിക്കൊണ്ടിരിക്കും, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ബ്രീത്ത് നല്ലോണം ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാരാസിമ്പറ്റിക് നെർവ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. അത് നമ്മുടെ വേഗസ് നെർവ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ നെർവാണ്, നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന നെർവാണ്, അത് ആക്ടിവേറ്റ് ചെയ്യും. നമ്മുടെ ഹാർട്ട് റേറ്റ് വളരെ താഴ്ന്നു പോവും. നിങ്ങളൊന്ന് ചെയ്തു നോക്കി, ഇപ്പം തന്നെ ഒന്ന് ചെയ്തു നോക്കാം. നല്ല ഡീപ്പായിട്ട് ശ്വാസം എടുക്കുകയും അതുപോലെ ഡീപ്പായിട്ട് എക്സ്ഹെയിൽ ചെയ്യുകയും ചെയ്യുക. പുറത്തോട്ട് കംപ്ലീറ്റ് എയറും കളയുക, വാവുകൊണ്ട് കളഞ്ഞാൽ മതി. ശ്വാസം മൂക്കുകൊണ്ട് എടുത്തിട്ട് വാവുകൊണ്ട് ഊതി കളയുമ്പോൾ നമ്മുടെ ബോഡി വളരെ കാമോ. ഇങ്ങനെ നമ്മൾ ഹാർട്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വന്നാൽ എത്ര വലിയ മാനസിക സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ പോലും, ഇപ്പോൾ ഒരു പെട്ടെന്നൊരു വളരെ വലിയൊരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്, ആ മിനിറ്റുകൾക്ക് നിങ്ങൾക്കൊരു സ്ട്രെസ് വന്നാലും വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് അത് മാറാനായിട്ട് വരും. വളരെ കൂൾ ഡൗൺ ആണ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് പല കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും. നമ്മൾ മാനസിക വെപ്രാളത്തോടെ ഒരു പേഷ്യന്റിനെ ചികിത്സിക്കാൻ പോയാൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പല ഡോക്ടേഴ്സും മാനേജ് ചെയ്യുന്നത്, ശരിക്കും ഡോക്ടർമാരെ കൈവിറക്കും, അതുപോലെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് ഞാൻ അവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ മിക്കവാറും ജൂനിയേഴ്സിനടുത്ത് പറയുന്നതാണ്, ഞാൻ നോക്കുന്ന പോലുമില്ല, ശാന്തമായി ചെയ്യൂ, തെറ്റിയില്ലെങ്കിൽ ഞാനിവിടെ ഉണ്ട് എന്നുള്ളൊരു ബാക്കപ്പ് ഒരൊറ്റ സെന്റൻസ് കൊടുത്താൽ അപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടി പോലും കറക്റ്റായിട്ട് ചെയ്യും. അതേസമയത്ത് നമ്മൾ അതേ മാനസിക സമ്മർദ്ദം അവിടെ സ്ട്രെസ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് അവിടെ തെറ്റിപ്പോകും. അപ്പം ഇതാണ് നമ്മൾ ഓരോ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ് വ്യത്യാസം.
4: തീർച്ചയായിട്ടും.
3: പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും 15 മുതൽ 30 മിനിറ്റ് വ്യായാമം, നല്ല വിയർക്കുന്ന രീതിയിലുള്ള വ്യായാമം ചെയ്യുക, അതും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊരു നല്ല ഫാമിലിയോ അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന, ഒരു 1 അവർ ടൈം സ്പെൻഡ് ചെയ്യുന്ന നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ത്രെഷോൾഡ് ലെവൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇന്നലെ ഇവിടുത്തെ സൗദി അറേബ്യയിലെ ഒരു ഹോസ്പിറ്റലിൽ, വളരെ പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റലിൽ പോയപ്പം അവിടുത്തെ ഡോക്ടേഴ്സും നേഴ്സസും എന്ത് പ്രശ്നമാണ് ഞാൻ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്കുള്ള സ്ട്രെസ് ലെവൽ ഒന്ന് കുറച്ച് തരാൻ എന്ത് ചെയ്യാൻ പറ്റും, കാരണം എന്തുമാത്രം അസുഖങ്ങളുണ്ടെന്ന് ആലോചിക്കണം. അപ്പൊ അതാണ് അവർ ഇതിന്റെ സമയം പറഞ്ഞത്. അപ്പൊ അതിനൊന്നു പറഞ്ഞാൽ നിങ്ങൾ ഒരു ത്രെഷോൾഡ് ലെവൽ എത്തിയാൽ നിങ്ങൾ യാത്രയ്ക്ക് പോവുക. അപ്പൊ യാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിനൊരു കുളിമ കിട്ടും, പ്രത്യേകിച്ചും പ്രകൃതിയായിട്ടുള്ള. അപ്പൊ ഞാൻ മിക്കവാറും ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കടൽ തീരത്ത് പോയിരിക്കും, ഒരു വൈകുന്നേരം 8 മണി തൊട്ട് ഒരു 11 മണി വരെ അവിടെ ഇരുന്ന് എന്തെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഇരുന്നാണ് സാധാരണ ഇതിൽ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മരങ്ങളുള്ള സ്ഥലം അവിടെ പോയിരുന്ന, അല്ലെങ്കിൽ ഒരു അരുവിയുടെ സൈഡിൽ പോയിരുന്നാൽ മതി. ഇപ്പം നമുക്ക് പല നമ്മുടെ പ്രകൃതി
4: നല്ലവണ്ണം
3: പരിസരങ്ങളിൽ തന്നെ ഉണ്ട്, അത് കണ്ടെത്തി അവിടെ പോയി വളരെ സമാധാനത്തോടുകൂടി 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ നമ്മുടെ മനസ്സ് റിലാക്സ് ആവും. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ശ്രമിച്ചു നോക്കി സക്സസ്ഫുൾ ആയതുകൊണ്ടാണ്. ഇവിടെ തന്നെ ഞാൻ സൗദി അറേബ്യ വന്നിട്ട് ഇതിപ്പോ 5-ാമത്തെ റൂമാണ് ഞാൻ മാറുന്നത്. അതിനൊരു ടെക്നിക്കുണ്ട് ഇതൊരു ഇതെന്ന് പറഞ്ഞാൽ, ഈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയാണ്. 5 റൂമിലും താമസിക്കുമ്പോൾ നമുക്ക് ആ റൂമിലോട്ട് കയറുമ്പോൾ ഒരു കുളിർമ വരും. അപ്പൊ അതേ റൂമിൽ നമ്മൾ ഇപ്പൊ യാത്രയ്ക്ക് മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. വൈഫിനടുത്ത് ഞാൻ പറയും, നീ പോലും പാക്ക് ചെയ്യേണ്ട, ഞാനാണ് പാക്ക് ചെയ്യുന്നത്, കാരണം ആ ഒരു സ്ട്രെസ്സും കൂടെ അവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു അനുഭവമാണ്. 4 ദിവസവും 4 സ്ഥലങ്ങളിൽ താമസിക്കുകയും അവിടെ ഉള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും അതൊരു വ്യത്യാസമുണ്ട്. സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു മാർഗ്ഗമാണ്. ഇതൊക്കെ ഓരോരോ മെത്തേഡുകളാണ്. പിന്നെ 1 ദിവസം ആഴ്ചയിൽ കംപ്ലീറ്റ്ലി മൊബൈൽ ഫ്രീ ആയിട്ട്, സ്ട്രെസ് ഫ്രീ ആയിട്ട്, ഇത്തരം രീതികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു റൂളാക്കുക. കാരണം ഹാപ്പിനെസ് ജാർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പോവാം, പക്ഷെ അത് റൂളാക്കി നിങ്ങളുടെ വീടുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്.
4: അതുപോലെ ഇപ്പൊ മൊബൈൽ ഒരു ദിവസം എന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തു, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ 1 മണിക്കൂർ പോലും അതിൽ നിന്ന് ദൂരെ നിൽക്കാൻ ആളുകൾക്ക് കഴിയാതെ.
3: ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എമർജൻസി കോൾ ആണ് നമ്മൾ എടുക്കണം, പക്ഷെ അല്ലാത്ത കോളുകളൊക്കെ അന്നത്തെ 1 ദിവസത്തേക്കെങ്കിലും 1 ദിവസത്തേക്കെങ്കിലും മാറ്റി നിർത്തിയാൽ നമുക്ക് കുറച്ചു നേരം നമുക്ക് ടൈം ഫാമിലി ആയിട്ട് സ്പെൻഡ്
4: ചെയ്യാനായിട്ട്,
3: അതാണ് ആ 1 ദിവസത്തേക്ക്. അതിനുശേഷം പിറ്റേ ദിവസം എല്ലാവരും വിളിക്കണം, അത് ചെയ്യണം. ഞാൻ പലപ്പോഴും ഇപ്പൊ ഇവിടെ വന്ന യാത്ര ചെയ്ത സമയത്ത് എനിക്ക് ഒത്തിരി മിസ് കോൾ ഉണ്ട്, അതെല്ലാം ഞാൻ തിരിച്ചു പോയി വിളിക്കേണ്ടി വരും. പക്ഷെ എന്നാലും ആ ഒരു സമയത്ത് റിലാക്സ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും.
0: ആരോഗ്യ വിചാരത്തിൽ നമ്മൾ വലിയ പ്രധാനമുള്ളൊരു വിഷയം കേട്ടു, മാനസികാരോഗ്യം. അതിൻ്റെ 1-ാമത്തെ ഭാഗമാണ് കേട്ടത്. ഡോക്ടർ ഡാനിഷ് സലീമും ഡോക്ടർ ഷഹനാസുമാണ് നമ്മോടൊപ്പം ചേർന്നത്.
1: എല്ലാ ദിവസവും പ്രാർത്ഥനകൾ പഠിക്കാനുള്ള ഒരു സുവർണാവസരമാണ് വൈബ്സിൽ എടുത്തതായി. പ്രാർത്ഥനാ പഠനം ഉറങ്ങാൻ കിടക്കുമ്പോൾ 1 തവണ ചൊല്ലേണ്ട ദിക്കീർ എന്നതിൻ്റെ 6-ാമത്തെ ഭാഗമാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് സഫീർ അൽഹിക്കമി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളിൽ 1 തവണ ചൊല്ലേണ്ട അല്പം സുദീർഘമായ ഒരു പ്രാർത്ഥനയാണ് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി നമ്മൾ പഠിച്ചു വന്നത്. കുറേശ്ശെയായി നമ്മൾ ഓരോ ദിവസവും പഠിച്ചത് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. ഇന്ന് ഇൻഷാല്ലാ അതിൻ്റെ അവസാന ഭാഗത്തിലെ ഒരു കുറച്ചുകൂടി നമുക്ക് പഠിക്കാം ഇൻഷാല്ലാ. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ച ഈ പ്രാർത്ഥന പരിപൂർണമായി ഞാനൊന്ന് പറയാം. അത് ശ്രദ്ധിച്ച് കേട്ട് പഠിച്ച ആളുകൾ എൻ്റെ കൂടെ ഒന്ന് ചൊല്ലി പഠിച്ചു പോകണം. അല്ലാഹുമ്മ റബ്ബസ്സമാവാതി വറബ്ബൽ അർദി വറബ്ബൽ അർശിൽ അദീം റബ്ബനാ ورب كل شيء فالق الحب والنوى ومنزل التوراة والإنجيل والفرقان أعوذ بك من شد كل شيء أنت آخذ بناصيته اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء. ഇത്രയും ഭാഗം അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ ബാക്കി എന്താണ്? എന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ച ഇതിൻ്റെ ആദ്യ ഭാഗം. അതിന് തുടർച്ചയാണ് ഈ പ്രാർത്ഥനയുടെ ഈ ഒരു ഭാഗം. വഅന്തല്ലാഹിറു ഫലൈസ ഫൗഖക ഷൈഉൻ വഅന്തൽ ബാത്തിനു ഫലൈസ ദൂനക ഷൈഉൻ. ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. വഅന്തല്ലാഹിറു ഫലൈസ ഫൗഖക ഷൈഉൻ വഅന്തൽ ബാത്തിനു ഫലൈസ ദൂനക ഷൈഉൻ. ഇവിടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ടതായ 3 അക്ഷരങ്ങളാണ് ഉള്ളത്. 1 വഅന്തല്ലാഹിറു, അല്ലാ എന്നത് നാവ് മുൻപല്ലിൻ്റെ മുകളിൽ തട്ടുന്ന രൂപത്തിൽ ലാ ആണ് ഉച്ചരിക്കേണ്ടത്. ലാഹിറു എന്ന ഹാ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ സമാനമായ അക്ഷരമുള്ളത് കൊണ്ട് പല ആളുകളും തെറ്റിക്കാറില്ല. ഫലൈസ ഫൗഖക, അവിടെ ഫൗഖക എന്നതിൽ ഫൗഖക രണ്ടും 2 കാഫുകളാണ്. 1-ാമത്തേത് കാഫാണ്, 2-ാമത്തേത് കാഫാണ്. ഫൗക്കക്ക എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ കാഫായി പോകും, അത് തെറ്റാണ്. സാധാരണ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ കാഫിന് സമാനമായ അക്ഷരമാണ് ഉള്ളത്. പക്ഷേ കാഫ് ഈ ഇംഗ്ലീഷിലും മലയാളത്തിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ആളുകളും തെറ്റിക്കാറുണ്ട്. പക്ഷേ അറബിയിൽ അത് മറ്റൊരക്ഷരമായി തന്നെയുണ്ട്, നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഉച്ചരിക്കണം. അപ്പോൾ ഫലൈസ ഫൗക്കക ഷൈഉൻ. വഅൻതൽ ബാത്തിനു, അവിടെ ബാത്തിനു ത എന്ന അക്ഷരം, ത എന്നത് നാവ് പല്ലിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് വായ നിറച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. ത എന്ന് ചുണ്ട് പരത്തി ഉച്ചരിക്കുന്ന അക്ഷരമുണ്ട്. ത തി തു എന്നത് മലയാളത്തിൽ സമാനമായ അക്ഷരമുണ്ട്. പക്ഷേ ത എന്ന അക്ഷരം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്നുമില്ല. ചില ആളുകളെങ്കിലും ഇതിനെ വാവ് കൂട്ടിച്ചേർത്ത് ത്വ എന്ന് ഉച്ചരിക്കാറുണ്ട്. അത് തെറ്റാണ്. ത്വ എന്ന് പറയുമ്പോൾ രണ്ടക്ഷരം, അറബിയിൽ രണ്ടക്ഷരം അവിടെ വരും. ത എന്നത് നാവ് വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വഅൻതൽ ബാത്തിനു ഫലൈസ ദൂനക ശൈഉൻ. ഒരിക്കൽ കൂടി ഞാൻ പറയാം. വഅൻത ളാഹിറു ഫലൈസ ഫൗഖക ശൈഉൻ വഅൻത ബാത്തിനു ഫലൈസ ദൂനക ശൈഉൻ. എന്താണ് അതിൻ്റെ അർത്ഥം? വഅൻത ളാഹിറു, അള്ളാഹുവെ നീയാണ് അള്ളാഹിർ. അള്ളാഹുവിൻ്റെ മറ്റൊരു പദമാണ്, മറ്റൊരു ഇസ്മാണ്. ഈ പ്രാർത്ഥനയിൽ ധാരാളം ഇസ്മുകൾ കൂടി ചേരുന്നുണ്ട്. അള്ളാഹിർ, പ്രകടമായവൻ, വെളിവായവനാണ് അള്ളാഹുവെ, മറഞ്ഞവനല്ല, അല്ലെങ്കിൽ ആർക്കും അറിയാത്തവനല്ല. അള്ളാഹു ലാഹിറായവനാണ്. അള്ളാഹുമ്മ വഅൻത ലാഹിറു ഫലൈസ ഫൗഖക ശൈഉ, നിന്നേക്കാൾ മുകളിലായി അള്ളാഹുവെ ആരുമില്ല. ഏറ്റവും ഉന്നതിയിലുള്ളവൻ, ഏറ്റവും മുകളിലുള്ളവൻ റബ്ബെ നീയാണ്. വഅൻത ബാത്തിനു ഫലൈസ ദൂനക ശൈഉ, അൽ ബാത്തിൻ അതും അള്ളാഹുവെ നീയാണ്, നിനക്ക് പുറമേ നിന്നെ കൂടാതെ മറ്റാരുമില്ല എന്നതാണ്. അപ്പോൾ അള്ളാഹുമ്മ അൻത ലവ്വലു എന്ന് തുടങ്ങുന്നതിന് ശേഷം വഅൻത ലാഹിറു ഫലൈസ ഫൗഖക ശൈഉൻ വഅൻത ബാത്തിനു ഫലൈസ ദൂനക ശൈഉൻ. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, സഫീർ അലിക്കുമയുടെ തുടർച്ചയായിട്ടുള്ള പ്രാർത്ഥനാ പഠനത്തിൻ്റെ ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്ർ എന്ന ഭാഗം 6 നാം ഇതുവരെ കേട്ട് കഴിഞ്ഞത്. ഇനി റേഡിയോ വൈബ്സിൽ നമ്മൾ അടുത്തതായി പൂമരത്തണലിലേക്ക്.
1: കുട്ടികൾക്ക് ഏറെ ഹൃദ്യമായ പീസ് റേഡിയോ പ്രോഗ്രാമാണ് പൂമരത്തണൽ. നാം ഓർമ്മിക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ പൂമരത്തണലിൻ്റെ വിഷയം. അവതരിപ്പിക്കുന്നത് കുട്ടികളുടെ പ്രിയങ്കരനായ ഷമീൽ മഞ്ചേരി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പീസ് റേഡിയോ പൂമരത്തണിലെ ശ്രോതാക്കളായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, അത് കേൾക്കാനാണ് MSനും ഇഷ്ടം. അള്ളാഹു എപ്പോഴും നമുക്ക് എല്ലാ സൗഖ്യവും നൽകട്ടെ. പതിവ് പോലെ പീസ് റേഡിയോയിൽ പൂമരത്തണിലെ സമയമായപ്പോൾ ഇനി അല്പനേരം കൂട്ടുകാർക്കായിട്ടുള്ള കഥകളും പാട്ടുകളും മറ്റു രുചിക്കൂട്ടുകളുമായി നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതമോദിക്കൊണ്ട് നമ്മൾ നമ്മുടെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് നമ്മോടൊപ്പമുള്ള കൂട്ടുകാരോടൊപ്പം നമ്മൾ ഒരു പാട്ട് പാടിക്കൊണ്ട് അതിൻ്റെ വരികളിലൂടെ അതിൻ്റെ ആശയങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ?
7: റെഡിയാണ് MS.
6: ഇന്ന് പാടാൻ പോകുന്ന പാട്ട് ഏതാണെന്നറിയോ?
7: ഇല്ല.
6: ഇന്ന് പാടാൻ പോകുന്ന പാട്ട് നിങ്ങൾക്ക് 1, 2, 3 എണ്ണാൻ അറിയോ? എത്ര

0: അഞ്ച് ആറ് ഏഴ് എട്ട്.
1: കറക്റ്റ് ആണ്. എട്ട് വരെ എണ്ണാനറിയാം അല്ലേ? എട്ട് വരെ വേറെ ഏതൊക്കെ ഭാഷയിൽ എണ്ണാനറിയാം? ഇംഗ്ലീഷിൽ അറിയാവോ? എന്നാ ഇംഗ്ലീഷിൽ ഒന്ന് എണ്ണിക്ക്.
0: 1, 2, 3, 4, 5, 6, 7, 8.
1: Yes, correct. ഇനിയോ? ഇനി എട്ട് വരെ മറ്റേതെങ്കിലും ഭാഷയിൽ അറിയോ? ഹിന്ദിയിൽ അറിയാം. എന്നാ ഒന്ന് എണ്ണിക്ക്.
0: 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
1: അതെ, പത്ത് വരെ ആയി അല്ലേ. അപ്പൊ ഹിന്ദിയിലും എണ്ണാനറിയാം. ഇനി വേറെ ഏതെങ്കിലും ഭാഷയിൽ അറിയോ? അറബിയിൽ? ആ, ഒന്ന് ശ്രമിച്ചു നോക്കൂ, ഞാനിവിടെ സഹായിക്കാം. അറബിയിൽ എട്ട് വരെ എണ്ണാൻ. വാഹിദ്,
0: വാഹിദ്,
1: ഇസ്നാനി,
0: ഇസ്നാനി,
1: സലാസ,
0: സലാസ,
1: അർബഅ,
0: അർബഅ,
1: ഖംസ,
0: ഖംസ,
1: സിത്ത,
0: സിത്ത,
1: സബഅ,
0: സബഅ,
1: സമാനിയ,
0: സമാനിയ,
1: തിസ്അ,
0: തിസ്അ,
1: അശറ. ആ, ഇങ്ങനെയാണ് അറബിയിൽ നമ്മൾ പത്ത് വരെ എണ്ണ. ഇനിയോ? ഇനി വേറെ ഏതെങ്കിലും ഭാഷ അറിയാവോ? തമിഴോ അതോ കന്നഡയോ അങ്ങനെ ഏതെങ്കിലും? ഇല്ല. ശരി, അപ്പോൾ പലവിധ ഭാഷകളിൽ നമ്മൾ എട്ട് വരെ എണ്ണി. അതൊക്കെ പോട്ടെ, നമ്മുടെ ഈ പാട്ടിൽ നമ്മൾ മലയാളത്തിൽ 1 മുതൽ 8 വരെ എണ്ണി തീർക്കുന്നതിന് ഇടയ്ക്കുള്ള ചില വരികളും കൂടി കൂട്ടിയിട്ടുള്ള ഒരു നല്ലൊരു പാട്ട്. എന്നാൽ വരികൾ വെച്ച് നോക്കുമ്പോൾ വളരെ അർത്ഥസമ്പൂർണമായ, കേൾക്കാനൊക്കെ വളരെ മാധുര്യമുള്ള ഒരു പാട്ട്. ഒരു പക്ഷേ കൂട്ടുകാരെ മുമ്പ് കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവാം. എങ്കിൽ പോലും അതിൻ്റെ വരികൾ പാടിക്കൊണ്ട് അതിൻ്റെ ആശയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് ഇന്നത്തെ പൂമരത്തണിലെ എപ്പിസോഡ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ച് പീസ് റേഡിയോ കഥയോട് ചേർത്ത് വെച്ച് നമ്മളൊപ്പം ഉണ്ട് എന്ന വിശ്വാസത്തോടുകൂടി നമ്മൾക്ക് പാട്ടിലേക്ക് പ്രവേശിക്കാം. അല്ലേ കൂട്ടുകാരെ?
0: അതെ.
1: പാട്ടിൻ്റെ ആദ്യ വരി ഞാൻ പാടുമ്പോൾ, ഇത് പഠിക്കാൻ വളരെയധികം എളുപ്പമുള്ള പാട്ടാണ്, എല്ലാ കൂട്ടുകാർക്കും പെട്ടെന്ന് തന്നെ പഠിക്കാൻ സാധിക്കുന്ന നല്ലൊരു പാട്ട്. ഒരു പക്ഷേ പഠിച്ച കൂട്ടുകാരുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ വരി പാടുന്ന സമയത്തും കൂട്ടുകാരെൻ്റെ കൂടെ പാടണം. കേട്ടല്ലോ, നല്ല ശബ്ദത്തിൽ ഒന്നിച്ച് എൻ്റെ കൂടെ പാടണം.

0: ആ ഇനി കൂട്ടുകാരൊന്ന് ഒറ്റയ്ക്ക് പാടിക്ക്, ഞാൻ പാടാതെ രണ്ടു വരി ഒന്നിച്ച്.
1: ഒന്നെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, ഒന്നാണ് സൃഷ്ടിച്ച നാഥനെന്ന്.
0: യെസ്, കറക്റ്റ്. രണ്ടു വരി പെട്ടെന്ന് പഠിക്കാൻ സാധിക്കുന്ന വരികളല്ലേ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ബാക്കിയുള്ള വരികളും. ഇവിടെ ഒന്നാമത്തെ വരിയിൽ ശരിക്കും എന്താ പറഞ്ഞ്? ഒന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം അല്ലേ. നമ്മൾ ഒന്നെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒന്നെന്ന് കേൾക്കുമ്പോൾ എന്താ ഓർമ്മിക്കണം എന്ന് പറഞ്ഞ്?
2: അല്ലാഹു ഒരുവനാണ്.
0: അതെ, ഒന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, ഒന്നാണ് സൃഷ്ടിച്ച നാഥനെന്ന്. നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന ഈ ലോകത്തെ എല്ലാ മനുഷ്യരെയും, നമ്മുടെ കൂട്ടുകാരെയും, നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും മറ്റു സുഹൃത്തുക്കളെയും എല്ലാവരെയും സൃഷ്ടിച്ചത് ഒരേ ഒരു നാഥനാണ്, ഒരേ ഒരു
2: നാഥനാണ്
0: എന്നതാണ് ഒന്നെന്ന് ചൊല്ലുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടതെല്ലാം ഈ ലോകത്ത് ഒരുക്കി തന്നിട്ടുള്ള, ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്ന ആ അല്ലാഹുവിനെ അല്ലാതെ നമ്മൾ ആരാധിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കിതെല്ലാം തന്നത് അല്ലാഹു. എന്നിട്ട് നമ്മൾ ആരാധിക്കുന്നതും നന്ദി കാണിക്കുന്നതും മറ്റേതെങ്കിലും ആളുകൾക്കായാൽ അത് അല്ലാഹുവിന് ഇഷ്ടപ്പെടുമോ? ഇല്ല. അല്ലാഹുവിന് കോപമായിരിക്കും അവരോടുണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ശിർക്ക് എന്ന് പറയുന്നത് അല്ലേ. എല്ലാം ഒരുക്കി തന്ന അല്ലാഹുവിനോട് നന്ദി കാണിക്കേണ്ടതിന് പകരം, അവനെ ആരാധിക്കേണ്ടതിന് പകരം ആരോട് കാണിക്കുന്നു? മറ്റുള്ള ആളുകളോടും ദൈവങ്ങളോടും കാണിക്കുമ്പോഴാണ് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ വെറുപ്പും ദേഷ്യമൊക്കെ നമ്മളോടുണ്ടാവുക അല്ലേ. അങ്ങനെ അല്ലാഹുവിൻ്റെ വെറുപ്പും ദേഷ്യമൊക്കെ കിട്ടാൻ നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹു എപ്പോഴും നമ്മളെ ഇഷ്ടപ്പെടണം അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലാഹു നമുക്ക് നൽകണമെന്നാണ് നമ്മുടെയൊക്കെ ഇഷ്ടം, നമ്മുടെയൊക്കെ ആഗ്രഹം.

0: അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സൃഷ്ടിച്ച ആ അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കുകയും ആ അർത്ഥത്തിലുള്ള നന്ദി കാണിക്കലും ഒക്കെ പാടുള്ളൂ അല്ലേ. അതാണ് ഒന്നെന്ന് ചൊല്ലിയപ്പോ നമ്മൾ ഓർത്തത്. എങ്കിൽ അടുത്ത വരിയിലേക്ക് നമുക്ക് പോകാമല്ലോ അല്ലേ?
1: അതെ.

0: രണ്ടെന്നു ചൊല്ലുമ്പോളോർമ വേണം, രണ്ടുണ്ട് നമ്മൾക്ക് ജന്മമെന്ന്. ഒന്ന് പാടിക്ക്. രണ്ടെന്നു ചൊല്ലുമ്പോളോർമ വേണം, രണ്ടുണ്ട് നമ്മൾക്കു ജന്മമെന്ന്. ഒന്നെന്ന് ചൊല്ലിയപ്പോൾ നമ്മൾ എന്തോർത്തു? അള്ളാഹു ഒരുവനാണ്, നമ്മളൊക്കെ സൃഷ്ടിച്ച ആ നാഥൻ ഏകനാണ് എന്ന് ഓർത്തു അല്ലേ? രണ്ടെന്ന് ചൊല്ലിയപ്പോ എന്തോർക്കണമെന്നാണ് ഈ പാട്ടിൽ പറഞ്ഞത്?
1: നമുക്ക് രണ്ട് ജന്മമുണ്ടെന്ന്.
0: അതെ, നമുക്ക് രണ്ട് ജന്മമുണ്ടെന്ന് അല്ലേ? ഏതൊക്കെയാ രണ്ട് ജന്മം?
1: ഒന്ന് ഈ ലോകത്ത്, ഒന്ന് പരലോകത്ത്.
0: അതെ, ഒന്ന് ഈ ലോകത്തേക്ക് നമ്മൾ ജനിച്ചു അല്ലേ? ഈ ലോകത്തേക്ക് നമ്മളൊക്കെ ജനിച്ചു വീണില്ലേ? എല്ലാരും ജനിച്ചിട്ടില്ലേ? ജനിക്കാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. എല്ലാവരും ജനിച്ചു അല്ലേ? ഇനി വീണ്ടും ഒരു ജന്മം കൂടി ഉണ്ട് എന്നാ പറയുന്നത്. രണ്ട് ജന്മല്ലേ, ഒന്ന് ഈ ലോകത്ത് ജനിച്ചു കഴിഞ്ഞു, ഇനി ഒരു ജന്മം എവിടെയുണ്ട്?
1: പരലോകത്ത്.
0: അതെ, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞതിനു ശേഷം വീണ്ടും പരലോകത്ത് മറ്റൊരു ജന്മം കൂടിയുണ്ട് എന്നാണ് ഈ പാട്ടിൽ നമ്മൾ കേൾക്കുന്നത് അല്ലേ? അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒരു ജന്മം മാത്രമുള്ളായിരുന്നെങ്കിൽ, നമ്മളിപ്പോൾ ഈ ലോകത്ത് ജനിച്ചു, ഇനിയൊരു ജന്മമൊന്നുമില്ല, നമ്മൾ മരിച്ച് അങ്ങനെ മണ്ണോടടിഞ്ഞ് പോകുമായിരുന്നെങ്കിൽ, നമ്മൾ ഇങ്ങനെയുള്ള സൽപ്രവർത്തികളിലും അതുപോലെ നല്ല കുട്ടിയും ഒക്കെ ആയി ജീവിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നോ? ഇല്ല. മറ്റു പല കുട്ടികളും, മറ്റു പല ചീത്ത കുട്ടികളും ചെയ്യുന്ന പോലെ വികൃതിയൊക്കെ കാണിച്ച് ഉപ്പയും ഉമ്മയൊക്കെ അനുസരിക്കാതെ അങ്ങനെയൊക്കെ നടക്കാമായിരുന്നു അല്ലേ? പക്ഷേ നമുക്കൊരു ജന്മം കൂടിയുണ്ട് പരലോകത്ത്. അവിടെ അള്ളാഹു നമുക്ക് നമ്മൾ ചെയ്ത നന്മകൾക്കനുസരിച്ച് തിന്മകൾക്കനുസരിച്ച് നമുക്ക് പ്രതിഫലം നൽകും എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അല്ലേ? അങ്ങനെ ഒരു ജന്മം ഉള്ളതുകൊണ്ടാണ് നമ്മളും നമ്മെ പോലെയുള്ള വിശ്വാസികളും ഒക്കെ നല്ല മനുഷ്യരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലേ? അപ്പോൾ അത്തരമൊരു വിശ്വാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ നല്ല വഴിക്ക് നടത്താൻ വേണ്ടി ഉപകരിക്കും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലൊക്കെ നമുക്ക് വീണ്ടും അടുത്തൊരു ജന്മമുണ്ട് എന്ന്, അതുപോലെ തന്നെ പരലോകത്ത് നന്മ തിന്മകൾക്ക് പ്രതിഫലമുണ്ട് എന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നത് കേൾക്കാം. ശരി, അങ്ങനെയെങ്കിൽ നമ്മുടെ പാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. ഇതുവരെ നമ്മൾ രണ്ട്, ഒന്നെന്ന് പറയുമ്പോഴും രണ്ടെന്ന് പറയുമ്പോഴും എന്തൊക്കെ ഓർക്കണമെന്ന് അടങ്ങുന്ന രണ്ട് വരികൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ആ രണ്ട് വരികളൊന്ന് പാടിക്കേ. നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പോൾ പീസ് റേഡിയോ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ഒന്നിച്ച് പാടിക്കേ.

എന്ന്. അതെന്താ അങ്ങനെ പറയുന്നത്? മൂന്നെന്ന് ചൊല്ലിയപ്പോ എന്തോർക്കണം എന്നാ പറയുന്നത്? മൂന്നാളാണ് യാത്രക്ക് നല്ലത്. അതെന്താ അങ്ങനെ പറയുന്നത് കൂട്ടുകാരെ? ആ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഒരു യാത്രക്കൊക്കെ പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതാണ്, നമ്മൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ട് പേരൊക്കെ ഉള്ളതിനേക്കാളും നല്ലത് ഒരു ടീമാകാൻ, ഒരു ഹയറായ രൂപത്തിൽ പോകാൻ മൂന്ന് പേരാണ് നല്ലത്. എന്ന് വെച്ചാൽ രണ്ട് പേരാകുമ്പോൾ അല്ലെങ്കിൽ ഒരാളൊക്കെ ആകുമ്പോൾ എന്താ കുഴപ്പമെന്നറിയോ? നമ്മളിപ്പോൾ എന്തെങ്കിലും യാത്രയിലൊരു തിന്മ അല്ലെങ്കിൽ എന്തെങ്കിലും മോശപ്പെട്ടൊരു കാര്യം അതൊക്കെ ചെയ്യാൻ വേണ്ടി വിചാരിക്കുമ്പോൾ ഒന്നാമത്തെ ആൾ ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹം ഇങ്ങനെ വിചാരിച്ച് ഒരു പക്ഷേ അതങ്ങനെ ചെയ്തേക്കാം അല്ലേ? അല്ലെങ്കിൽ രണ്ട് പേരാകുമ്പോഴും അവർ പരസ്പരം ആ നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ ആ തിന്മ ആ തെറ്റായ കാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് അവരാണ് ചെയ്യും. പക്ഷെ മൂന്നാളുകളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നോ രണ്ടോ പേര് ഒരു തിന്മക്ക് വിചാരിച്ചാൽ പോലും മൂന്നാമത്തെ ആൾ പറയും അയ്യോ അത് വേണ്ട, അത് അള്ളാഹുവിന് ഇഷ്ടാവില്ല, അല്ലെങ്കിൽ അത് തെറ്റായ കാര്യമാണ് എന്നു തിരുത്താൻ ഒരു പക്ഷേ മൂന്നാമത്തെ ആളുണ്ടാവും അല്ലേ? അങ്ങനെ യാത്രയിൽ എല്ലാവിധ ഖൈറും നിലനിർത്താൻ നമുക്ക് ഏറ്റവും നല്ലത് മൂന്ന് പേരാണ്, മൂന്ന് പേരടങ്ങുന്ന ഒരു ടീമാണ് യാത്രയ്ക്ക് നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വരിയിൽ എന്തു വന്നത്?

0: യെസ്, നാലെന്ന് ചൊല്ലുമ്പോ എന്താ ഓർക്കാൻ പറഞ്ഞത്? നാവിനെ സൂക്ഷിച്ചാൽ
1: സ്വർഗമെന്ന്.
0: സ്വർഗമെന്ന്? നാവിനെ സൂക്ഷിച്ചാൽ സ്വർഗം കിട്ടുമോ? നാവിനെ എങ്ങനെയാ സൂക്ഷിക്കുക?
1: നല്ല കാര്യങ്ങൾ പറഞ്ഞ്.
0: അതെ, നല്ല കാര്യങ്ങൾ. നമ്മുടെ നാവ് കൊണ്ട് പറയുന്നത് നല്ല കാര്യങ്ങളാന്ന് മാത്രം ഉറപ്പുവരുത്തുക അല്ലേ? അങ്ങനെയല്ലേ നാവിനെ സൂക്ഷിക്കുക? അല്ലാതെ നാവിനെ എപ്പോഴും ഒരു പെട്ടിക്കുള്ളിൽ കൊണ്ടുവരുന്ന സൂക്ഷിക്കാൻ പറ്റുമോ?
1: ഇല്ല
0: ഇല്ല. നാവിനെ സൂക്ഷിക്കേണ്ടത് നമ്മൾ എന്തു പറയുമ്പോഴും അത് നല്ല കാര്യമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനോ റസൂലിനൊന്നും ഇഷ്ടമല്ലാത്ത കാര്യമല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചാൽ മതി. അതല്ലാതെ തെറ്റായ കാര്യങ്ങൾ എന്ത് ചെയ്യരുത്? നമ്മുടെ നാവിലൂടെ പറയരുത്. തെറ്റായ കാര്യങ്ങൾ നാവിലൂടെ പറയുക എന്ന് വെച്ചാൽ എന്തൊക്കെയാ? ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാൻ പറ്റുമോ കൂട്ടുകാർക്ക്?
1: നുണ പറയാ, മറ്റുള്ളവരെ കളിയാക്കുക.
0: അതെ, പിന്നെ
2: ഉമ്മാനെ ഉപ്പാനെ മനസ്സിലാക്കില്ല.
0: അതെ, ഉമ്മയും ഉപ്പയൊക്കെ പറയുമ്പോൾ അതനുസരിക്കാത്ത രൂപത്തിൽ സംസാരിക്കുക അല്ലേ? വളരെ ശരിയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാവ് കൊണ്ട് തെറ്റായ കാര്യങ്ങൾ, കളവ് പറയുന്നത് വളരെ ഗുരുതരമായ തെറ്റല്ലേ? നമ്മുടെ നാവ് കൊണ്ടാണ് നമ്മൾ കളവ് പറയാറുള്ളത് അല്ലേ? അതുപോലെ തന്നെ മറ്റുള്ളവരെ കളിയാക്കുക, മറ്റുള്ളവരെ ചീത്ത വിളിക്കുക. നേരത്തെ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ ഉപ്പയും ഉമ്മയൊക്കെ പറയുമ്പോൾ അതൊന്നും എനിക്ക് വയ്യ എന്നൊക്കെ ധിക്കാര സ്വഭാവത്തിൽ പറയുക. ഇങ്ങനെ നമ്മുടെ നാവ് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ, അങ്ങനെ നാവിനെ സൂക്ഷിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടുമെന്ന് ആരുറപ്പ് തന്നിട്ടുണ്ട്? ആ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ഉറപ്പ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പൂമരത്തണിൽ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ സത്യം മാത്രമേ പറയൂ, നന്മകൾ മാത്രമേ പറയൂ, മറ്റുള്ളവർക്ക് ദേഷ്യം ഉണ്ടാവുന്ന, അതുപോലെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന, കളിയാക്കുന്ന അത്തരത്തിലുള്ള വാക്കുകളോ സംസാരങ്ങളോ ഒന്നും നമ്മുടെ നാവിലൂടെ വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചൂടെ? ശരി, അങ്ങനെയെങ്കിൽ നമ്മൾ ഇപ്പോൾ നാലു വരികൾ, നമ്മുടെ പാട്ടിന്റെ നാലു ഭാഗങ്ങൾ പാടിക്കഴിഞ്ഞു. അതൊന്ന് പാടിക്കേ കൂട്ടുകാരെല്ലാവരും. ഇപ്പോൾ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ഒന്നിച്ച് ഉച്ചത്തിലൊന്ന് പാടിക്കേ.

0: മാഷാല്ലാ, വളരെ മനോഹരമായി നമ്മുടെ കൂട്ടുകാർ പാടി. എത്ര പെട്ടെന്നാണ് എല്ലാവരും ഈ ഒരു പാട്ട് കാണാതെ പഠിച്ചത്! മാഷാല്ലാ, ഇത്തരത്തിലെ നല്ല പാട്ടുകൾ പഠിക്കാനും നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വരികൾ മനഃപാഠമാക്കാനും ഒക്കെയാണ് നമ്മളെപ്പോലെയുള്ള നല്ല കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്, അല്ലേ?
1: അതെ.
0: അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ വരിയിലേക്ക് നമുക്ക് പോയാലോ? അഞ്ചെന്ന് ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ഓർമ്മ വരിക, അല്ലെങ്കിൽ ഓർക്കേണ്ടി വരിക? ഒന്ന് ഓർത്ത് നോക്കൂ.
1: അഞ്ച് നമസ്കാരം.
0: അതേ, അഞ്ചെന്ന് ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അഞ്ച് നമസ്കാരമായിരിക്കും നമുക്ക് ഓർമ്മ വരിക, അല്ലേ? അത് തന്നെയാണ് നമ്മുടെ പാട്ടിൻ്റെ വരികളിലുള്ളതും. എന്നാൽ നമുക്ക് പാടാം.
1: ആ
0: അഞ്ചെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, അഞ്ചു നമസ്കാരം വാജിബെന്ന്. പഠിക്കേ.
1: അഞ്ചെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, അഞ്ചു നമസ്കാരം വാജിബെന്ന്.
0: അതെ, അഞ്ചു നമസ്കാരം വാജിബെന്നാണ് അഞ്ചെന്ന് ചൊല്ലുമ്പോൾ ഓർക്കാൻ പറഞ്ഞത്. അതെന്താ അഞ്ചു നമസ്കാരം വാജിബെന്ന് പറഞ്ഞാൽ എന്താ വാജിബ്?
1: നിർബന്ധം.
0: യെസ്, നിർബന്ധം. നമ്മൾ ഫർള് എന്നൊക്കെ പറയില്ലേ, അതേപോലെ വാജിബ് എന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് വാജിബ് എന്ന് പറയാ. അപ്പൊ അഞ്ചു നമസ്കാരം വാജിബാണ്. ഏതൊക്കെയാ അഞ്ചു നമസ്കാരം?
1: സുബ്ഹി, ളുഹർ, അസർ, മഗ്രിബ്, ഇശ.
0: അതെ, അഞ്ചു നമസ്കാരം. ഒന്ന്, രാവിലെ ഒരു അഞ്ചു മണിക്ക് ശേഷമൊക്കെ നമ്മളൊരു ബാങ്ക് കേൾക്കാറില്ലേ, ആ സമയത്ത് സൂര്യനൊക്കെ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ നമസ്കരിക്കുന്ന സുബ്ഹ് നമസ്കാരം. അതുപോലെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 12:30 ആവുമ്പോൾ. ഞാൻ പറയുന്നത് നമ്മളെ നാട്ടിലെ എന്ന് വെച്ചാൽ കേരളത്തിലൊരു സമയം അനുസരിച്ചാണ്. ഒരു പക്ഷേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്ന കൂട്ടുകാർക്ക് ഇത് ഒരു വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും ഓരോ നമസ്കാരങ്ങളും വരുന്നത്. ഏതായാലും ഒരു ഉച്ച സമയത്ത് നമ്മൾ നിർവഹിക്കുന്ന ളുഹർ നമസ്കാരം, അതേപോലെ വൈകുന്നേരം നമ്മൾ നിർവഹിക്കുന്ന അസർ, പിന്നെ സൂര്യൻ അസ്തമിച്ച ഉടനെ നമ്മൾ നിർവഹിക്കുന്ന മഗ്രിബ്, അതുപോലെ രാത്രിയായി കഴിഞ്ഞാൽ നമ്മൾ നിർവഹിക്കുന്ന ഇശാ. ഇങ്ങനെ അഞ്ചു നമസ്കാരങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഏതെങ്കിലും അവസ്ഥയിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റുമോ?
1: ഇല്ല
0: ഇല്ല. നമുക്ക് അസുഖമായി കഴിഞ്ഞാലും നമുക്ക് മറ്റെന്തു പ്രയാസങ്ങളുണ്ടെങ്കിലും എല്ലാ അവസരത്തിലും കഴിയുന്ന രൂപത്തിൽ നമുക്ക് നമസ്കരിച്ചേ പറ്റൂ, അല്ലേ? ഓരോ സമയത്തെയും നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ എല്ലാ നമസ്കാരങ്ങളും കൂടി ആകെ എത്ര റെക്കാഴത്തുണ്ട്? ഒരു ചോദ്യമാണ് എം എസ് എൻ്റെ ഒരു ചോദ്യം. എല്ലാ നിസ്കാരങ്ങളിലെയും റെക്കാഴത്തുകൾ കൂട്ടി നോക്കിയാൽ ആകെ എത്ര റെക്കാഴത്ത് നമ്മളൊരു ദിവസം നമസ്കരിക്കുന്നുണ്ടാവും വാജിബായി?
1: 17.
0: യെസ്, കറക്റ്റ് ആൻസറാണ്. 17 റെക്കാഴത്താണ് നമ്മൾ നിർബന്ധമായും ഒരു ദിവസത്തിൽ നമസ്കരിക്കുന്ന റെക്കാഴത്തുകളുടെ എണ്ണം, അല്ലേ?
1: അതെ.
0: അതൊന്ന് വിഭജിച്ച് പറഞ്ഞ് എന്ന് വെച്ചാൽ സുബ്ഹ് എത്ര റെക്കാഴത്താ?
1: 2.
0: ഇശാഓ?
1: 4.
0: ളുഹറോ?
1: 4.
0: അസ്റോ?
1: 4.
0: മഗ്‌രിബ്?
1: 3.
0: ഇശാ?
1: 4.
0: അതെ, അങ്ങനെ 2 + 4 + 4 + 3 + 4, അങ്ങനെ ആകെ 17 റക്അത്തുകൾ ഒരു ദിവസത്തിൽ നമ്മൾ നിർബന്ധമായും നമസ്കരിക്കേണ്ടതുണ്ട്. ഈ നമസ്കാരം ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. റസൂല് നമ്മളോട് പറഞ്ഞ എന്താ, നമ്മളെപ്പോലെയുള്ള ചെറിയ കൂട്ടുകാരോട് പറഞ്ഞത്, 7 വയസ്സായാൽ മുതൽ നമ്മൾ എന്ത് ചെയ്യണം?
1: നമസ്കാരം തുടങ്ങണം.
0: അതെ, നമസ്കരിച്ചു തുടങ്ങണം, നമസ്കരിച്ച് ശീലിക്കണം, അല്ലേ? 10 വയസ്സായിട്ടും നമ്മൾ നമസ്കരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും എന്തോ ഒരു നിർദ്ദേശം റസൂല് കൊടുത്തിട്ടുണ്ടല്ലോ, അതെന്താ?
1: അടിക്കണം.
0: ആ, വേണമെങ്കിൽ അടിച്ചിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളെ നമ്മൾ നമസ്കരിപ്പിക്കാൻ ശീലിപ്പിക്കണം. കാരണം അത്രയും ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ നമസ്കാരം. നമുക്കറിയാലോ, നമ്മുടെ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമതായി നമ്മൾ ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ രണ്ടാമതായി പറയുന്നത് ഏതാണ്?
1: നമസ്കാരം.
0: നമസ്കാരമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പൂമരത്താണിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും വളരെയധികം ശ്രദ്ധിക്കണം. അതു പരമാവധി പള്ളിയിലൊക്കെ പോയി ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം, കേട്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 5 വരെയുള്ള ഭാഗങ്ങളിലാണ്, അല്ലേ? അഞ്ചെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, അഞ്ചു നമസ്കാരം വാജിബെന്ന്. ഇനി ആറെന്ന് ചൊല്ലുമ്പോൾ എന്താണ് ഓർമ്മ വരേണ്ടത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിൻ്റെ വരികളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ നമ്മുടെ പൂമരത്തനിലെ സമയം ഏകദേശം ഇവിടെ അവസാനിക്കാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാട്ടിൻ്റെ ബാക്കി ഭാഗങ്ങൾ ആറെന്ന് പറയുമ്പോഴും ഏഴെന്ന് പറയുമ്പോഴും അതുപോലെ എട്ടെന്ന് പറയുമ്പോഴും ഒക്കെ എന്താണ് ഓർക്കേണ്ടത് എന്ന് തുടങ്ങുന്ന വരികൾ ഉൾക്കൊള്ളുന്ന പാട്ടിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്തൊരു എപ്പിസോഡിലേക്ക് മാറ്റിവെക്കാം. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പായി നമ്മൾ ഇതുവരെ പഠിച്ച അഞ്ചു വരികളും അഞ്ചു ഭാഗങ്ങളും ഒന്നുകൂടെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഒന്നിച്ചൊന്ന് പാടിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. പാടല്ലേ? റെഡിയല്ലേ?
1: റെഡിയാണ്.

0: അതെ, നമ്മുടെ പാട്ടിന്റെ അഞ്ചു വരികൾ നമ്മൾ എല്ലാ കൂട്ടുകാരും വളരെ ഭംഗിയായി പാടി പഠിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി ഭാഗം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ പൂമരത്തണലിന്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്ന് ഈ പൂമരത്തണലിൽ നമ്മളോടൊപ്പം കൂട്ടുകൂടാനെത്തിയ എല്ലാ കൂട്ടുകാർക്കും അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വിട ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പാട്ടിന്റെ ബാക്കി ഭാഗവുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: കുട്ടികളോട് വളരെ ഹൃദ്യമായി സംസാരിച്ച ഒരു സംസാരമാണ് നാം ഇതുവരെ പൂമരത്തണലിൽ ഷമീൽ മഞ്ചേരിയിലൂടെ കേട്ടത്. നാം ഓർമ്മിക്കേണ്ടത് എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. റേഡിയോ വൈബ്സിലിനി നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വൈബ്സിൽ ഇനി അടുത്തതായി നുറുങ്ങുകളാണ്. ചെറിയ ചെറിയ ആശയങ്ങൾ, അത് എഴുതിയതിന് ശബ്ദാവിഷ്കാരങ്ങൾ നൽകുന്ന പീസ് റേഡിയോ പ്രോഗ്രാമാണ് നുറുങ്ങുകൾ എന്നത്. പണ്ഡിതനെ ഉപദേശിച്ച സ്ത്രീ എന്നത് സെമീർ മുണ്ടേരി രചിച്ചതിന് ശബ്ദം നൽകുന്നത് ബഷീർ വടകര.
5: ഖാസിം ഇബ്നു മുഹമ്മദ് റഹ്മഹുല്ലാ പറഞ്ഞതായി ഇമാം മാലിക് റഹ്മഹുല്ലായുടെ മുവത്തയിൽ കാണാം. എൻ്റെ ഭാര്യ മരണപ്പെട്ടു. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുർദി റഹ്മഹുല്ലാ വന്നു. എന്നിട്ട് പറഞ്ഞു, ബനു ഇസ്രായേലരുടെ കൂട്ടത്തിൽ പണ്ഡിതനായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയെ വലിയ ഇഷ്ടമായിരുന്നു. അവൾ മരണപ്പെട്ടു. ഭാര്യയുടെ വേർപാടിൽ മനംനൊന്ത് അദ്ദേഹം വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കാൻ തുടങ്ങി. ഒരാളെയും വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചില്ല. ഇക്കാര്യം കേട്ടറിഞ്ഞ ഒരു സ്ത്രീ അവിടെ എത്തി എനിക്ക് അദ്ദേഹത്തോടൊരു ഫത്വ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ആ പണ്ഡിതനോട് സംസാരിക്കാൻ അവർക്ക് അനുവാദം ലഭിച്ചു. അവർ ചോദിച്ചു, ഞാൻ എൻ്റെ അയൽവാസിയോടൊരു ആഭരണം കടം വാങ്ങിയിരുന്നു. കുറേ കാലം ഞാനത് അണിഞ്ഞു നടന്നു. ഇപ്പോൾ അവർ അത് തിരിച്ചു ചോദിക്കുന്നു. ഞാൻ കൊടുക്കേണ്ടതുണ്ടോ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും. അവർ പറഞ്ഞു, അത് ആഭരണം കുറേ കാലം എൻ്റെ അടുത്തായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കുറേ കാലം ഉപയോഗിക്കാൻ തന്നു എന്നതുകൊണ്ട് തന്നെ അത് തിരിച്ചു കൊടുക്കാൻ നീ ഏറെ ബാധ്യസ്ഥയാണ്. അവർ പറഞ്ഞു, അള്ളാഹു താങ്കളോട് കരുണ ചെയ്യട്ടെ. അള്ളാഹു താങ്കൾക്ക് കടമായി തന്നിട്ട് പിന്നീട് തിരിച്ചെടുത്തതിൻ്റെ പേരിൽ ദുഃഖിച്ചിരിക്കുകയാണോ? അള്ളാഹു അല്ലേ താങ്കളെക്കാൾ അതിനർഹൻ. ആ സഹോദരിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കണ്ണു തുറപ്പിച്ചു.
1: മാഷാല്ലാ, നല്ലൊരു രചനയാണ് നമ്മുടെ സമീർ മുണ്ടേരി രചിച്ചിട്ടുള്ള പണ്ഡിതനെ ഉപദേശിച്ച സ്ത്രീ എന്ന രചനയ്ക്ക് ബഷീർ വടകരയാണ് നുറുങ്ങുകളിലൂടെ ശബ്ദം നൽകിയത്.
4: ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളും ആധികാരികമായി പഠിക്കാനുള്ള അവസരം പീസ് റേഡിയോ ഒരുക്കുന്നു. പീസ് റേഡിയോ വൈബ്സിൽ അടുത്തതായി ഇനി അസ്മാഉൽ ഹുസനയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വ്യത്യസ്തമായ നാമങ്ങൾ കൃത്യമായി ആഴത്തിൽ പഠിക്കാനുള്ള വളരെ സുപ്രധാനമായ ഒരു പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസന. ഇന്ന് അള്ളാഹുവിൻ്റെ നാമമായ അൽ ഖാലിഖ് എന്ന അഥവാ സ്രഷ്ടാവ് എന്ന വിശേഷണമാണ് നമ്മൾ പഠിക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലദി ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗല അൻ ഹദാന അല്ലാഹ് അമ്മാ ബഅദ്. ഏറെ സ്നേഹധനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കുവാനും അതോടൊപ്പം പ്രതീക്ഷയും തവക്കുലുമെല്ലാം റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഒരു നല്ലൊരു ജീവിതം നയിക്കുക എന്നതും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതും ഇതിലൂടെയുള്ള പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യമാണ്. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുമ്പോൾ പൂർണ്ണമായി അതിനെ ഹിഫലാക്കാനും അതിൻ്റെ അർത്ഥവും തേട്ടവും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് നാം പഠിക്കുന്നത് അൽ ഖാലിഖ് എന്ന നാമത്തെക്കുറിച്ചാണ്. അള്ളാഹു അൽ ഖാലിഖാണ്. ഇത് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, മക്കയിലെ മുശ്രിക്കുകൾ പോലും വിശ്വസിച്ചിരുന്നത് അള്ളാഹു ഖാലിക്കാണ് എന്നതാണ്. അപ്പോൾ എന്താണ് ഖാലിക്ക് എന്ന നാമത്തിൻ്റെ അർത്ഥം? സ്രഷ്ടാവ് എന്നാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതാല മാത്രമാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാത്തിനെയും പടയ്ക്കുന്നവൻ, സൃഷ്ടിക്കുന്നവൻ. അതാണ് അൽ ഖാലിഖ് എന്ന നാമത്തിൻ്റെ അർത്ഥം. അവൻ മാത്രമാണ് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളവൻ. അള്ളാഹു ഖാലിഖാണ് വിശുദ്ധ ഖുർആനിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നു സൂറത്തുൽ മുഖ്മിനൂനിലെ 14-ാമത്തെ ആയത്തിൽ, ഫതബാറക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എത്ര പരിശുദ്ധനാണ് അള്ളാഹു സൃഷ്ടിക്കുന്നതിൽ! ഏറ്റവും നല്ല സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹു എത്ര നല്ല പരിശുദ്ധൻ, ഉന്നതൻ എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം അസ്ബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു നിരീശ്വരവാദിയായ വ്യക്തി, അയാൾ സൃഷ്ടാവാണ്, സ്വയം സൃഷ്ടാവാണ് എന്ന് പറയാൻ വേണ്ടി ചെറിയ ഒരു തരികിട വിദ്യ നടത്തുന്നുണ്ട്. ഏതായാലും അയാൾ പറഞ്ഞു, ഒരു മാംസം കൊണ്ടുവരാൻ പറഞ്ഞു, ശേഷം ഒരു ഭരണിയിൽ അടച്ചു വെച്ചു. 3 ദിവസം കഴിഞ്ഞ് അതിനെ തുറന്നു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ കൂടിയ ആളുകളൊക്കെ നിൽക്കെ അവിടെ ആ ഭരണിയിലേക്ക് നോക്കുമ്പോൾ, ഒരു കൂജയിലേക്ക് നോക്കുമ്പോൾ ആ ഇറച്ചിയൊക്കെ പുഴുവരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. അങ്ങനെ ഇയാൾ പറഞ്ഞു, ആ പുഴുക്കളെല്ലാം എൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ കൂടി നിന്നവർ ചോദിച്ചു, നീ സൃഷ്ടാവാണ് എന്ന് വാദിക്കുകയാണെങ്കിൽ നിൻ്റെ സൃഷ്ടികളാണല്ലോ ഇത്, ഈ പുഴുക്കൾ. എങ്കിൽ 1-ാമത്തെ ചോദ്യം, ഇതിൽ എത്ര എണ്ണം പുഴുക്കളാണുള്ളത് എന്ന് ചോദിച്ചു. 2-ാമത്തെ ചോദ്യം, ഇതിൽ തന്നെ ആണെത്ര പെണ്ണെത്ര എന്ന് ചോദിച്ചു. 3-ാമത്തെ ചോദ്യം, ഇതിനുള്ള ഭക്ഷണം എന്താണ്, എന്താണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഈ 3 ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആ നിരീശ്വരവാദിയായ വ്യക്തി ഉത്തരം മുട്ടിപ്പോകുന്ന സംഭവം അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. ഇതെന്തിനാണ് ഉദ്ധരിച്ചത് എന്ന് ചോദിച്ചാൽ, സ്വയം സൃഷ്ടാവാണ് എന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്നാൽ സൃഷ്ടാവ് ആരായിരിക്കണം? അതാണ് ശേഷമുള്ള സംഭവം നമുക്ക് ഉണർത്തിത്തരുന്നത്. സൃഷ്ടാവ് എന്നത് വെറുതെ സൃഷ്ടിച്ചു വിടുകയല്ല ചെയ്തത്. ആരെ സൃഷ്ടിച്ചു, എന്തിനു സൃഷ്ടിച്ചു, എത്ര സൃഷ്ടിച്ചു, അതാണാണോ പെണ്ണാണോ, ഇങ്ങനെയുള്ള എല്ലാ A to Z കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അള്ളാഹു ഖാലിക്കാണെന്ന് പറയുമ്പോൾ, അള്ളാഹു അല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹീക്കും. അള്ളാഹു ആരാണ്? അള്ളാഹു ഖാലിക്കാണെന്ന് പറയുമ്പോൾ നിങ്ങളെ സൃഷ്ടിക്കുക മാത്രമല്ല, നിങ്ങൾക്കുള്ള ഉപജീവനം മുഴുവൻ നൽകുന്നവൻ അള്ളാഹുവാണ്. മാത്രമല്ല, നിങ്ങളെ ജീവിപ്പിക്കുന്നവൻ, നിങ്ങളെ മരിപ്പിക്കുന്നവൻ, നിങ്ങൾക്കുള്ള എല്ലാ വിഭവങ്ങളും നൽകുന്നവൻ ആ അള്ളാഹുവാണ്. അവിടെയാണ് ഈ നിരീശ്വരവാദി ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടി നിൽക്കുന്നത്. അപ്പോൾ ഖാലിക്ക്, യഥാർത്ഥ ഖാലിഖ് ആര് എന്ന് ചോദിച്ചാൽ, അത് അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വതആല വെറുതെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. സൃഷ്ടിപ്പിൻ്റെ എണ്ണമത്ര, ഒരു സൃഷ്ടി എപ്പോൾ അവൻ്റെ ഉത്ഭവമുണ്ടാകണം, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അവൻ മാത്രമാണ് എല്ലാത്തിനെയും കൃത്യമായി പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനും എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം സൃഷ്ടിപ്പ് മാത്രമല്ല അള്ളാഹു നടത്തിയിട്ടുള്ളത്, സൃഷ്ടിപ്പിൻ്റെ സകലമാന കാര്യങ്ങളും വിശേഷണങ്ങളും വിഷയങ്ങളും അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അല്ലദീ ഖലഖ സബ സമാവാതിൻ ومن الارض مثلهن يتنزل الامر بينهن ليعلموا ان الله على كل شيء قدير وان الله قد احاط بكل شيء علما. الله പറയാണ്, ആകാശത്തെ 7 ആകാശങ്ങളെ സൃഷ്ടിച്ചു, അതുപോലെയുള്ള ഭൂമിയെയും സൃഷ്ടിച്ചു. അപ്പോൾ അതിലെ എത്ര എണ്ണം സൃഷ്ടിച്ചു എന്ന് അള്ളാഹു പറഞ്ഞു, ഏത് ഇനമെന്ന് പറഞ്ഞു അള്ളാഹു തീർന്നില്ല. അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞു. ഇതിനൊക്കെ കഴിവുള്ളവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല, അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു, ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, എല്ലാത്തിനെക്കുറിച്ചും അറിവുള്ളവനും അള്ളാഹുവാണ്. ആർക്ക് എന്ത് വേണം, എപ്പോൾ വേണം, എത്ര വേണം, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, സൃഷ്ടിപ്പിൻ്റെ ഓരോ ന്യൂനാൽ ന്യൂന കാര്യങ്ങളെക്കുറിച്ചും, മൈന്യൂട്ടായ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അള്ളാഹുവിനറിയാം. അവിടെയാണ് ഈ അസ്ബഹാനി, ഇമാം അസ്ബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവത്തെ ഉദ്ധരിക്കുന്നത്. കാരണം കേവലം പുഴുക്കൾ, ഒരു കൂജയ്ക്കുള്ളിലെ കുറച്ച് പുഴുക്കൾ, അതിൻ്റെ എത്ര എണ്ണമുണ്ട് എന്ന ചോദ്യത്തിന് പോലും ഇവൻ സൃഷ്ടാവാണ് എന്ന് വാദിച്ചിട്ട് അവന് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ യഥാർത്ഥ സൃഷ്ടാവാരാണ്. അതാണ് ഈ ആയത്തിലൂടെ പറഞ്ഞത്. അള്ളാഹു സൃഷ്ടിക്കുന്നു, ആ സൃഷ്ടിപ്പിൻ്റെ എണ്ണവും വണ്ണവും വലിപ്പവും അതിൻ്റെ എല്ലാ കാര്യങ്ങളെയും A to Z കാര്യങ്ങളെയും അറിയുന്നവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. ഒന്നിനും സൃഷ്ടാവ് വേറെയില്ല, സൃഷ്ടാവ് ഒന്നു മാത്രമേ ഉള്ളൂ. അള്ളാഹു അല്ലാതെ വേറൊരാളും സൃഷ്ടാവായി അൽ ഖാലിഖായി ഇല്ല എന്നതാണ് നാം രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അതാകുന്നു നിങ്ങളുടെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹില്ല, ആരാധ്യനില്ല എന്ന് പറഞ്ഞിട്ട് ഖാലിഖു കുല്ലി ഷൈഇൻ ഫഅബ്ദൂഹ് വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ. അള്ളാഹു പറയാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അവനാകുന്നു. ഇപ്പോൾ മൃഗങ്ങളുടെ സൃഷ്ടാവ് വേറെ, അല്ലെങ്കിൽ ഇഴജന്തുക്കളുടെ സൃഷ്ടാവ് വേറെ, അങ്ങനെ ഒന്നുമില്ല. സമുദ്രത്തിൻ്റെ സൃഷ്ടാവ് വേറെ, അങ്ങനെ ഒന്നുമില്ല. എല്ലാത്തിൻ്റെയും, ഈ ഉലകത്തിൻ്റെ മുഴുവൻ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും അതുപോലെ തന്നെ കാട്ടിലെ ജന്തുക്കളുടെയും ഇഴജന്തുക്കളുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ജിന്നുകളുടെയും മലക്കുകളുടെയും എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അള്ളാഹു സുബ്ഹാനഹു വതാല മാത്രം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമത് മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഒഴികെയുള്ള എല്ലാം സൃഷ്ടികളാണ്. അള്ളാഹു ഒഴികെയുള്ള എല്ലാം സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിച്ചു, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാത്ത ഏതെങ്കിലും ഒരു സ്രഷ്ടാവിനെ നിങ്ങൾക്കറിയുമോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അള്ളാഹു അല്ലാതെ ഏതെങ്കിലും ഒരു സ്രഷ്ടാവ് ഉണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മോട് ചോദിക്കുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. കാരണം സ്രഷ്ടാവിന് മാത്രമാണ് ആരാധന സമർപ്പിക്കേണ്ടത്. എന്നാൽ സൃഷ്ടികൾക്ക് ആരാധന സമർപ്പിക്കുക എന്നത് അത് സ്രഷ്ടാവിനോട് കാണിക്കുന്ന നന്ദികേടാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തൊരു സ്രഷ്ടാവില്ല എന്ന് അള്ളാഹു ഇവിടെ സമർത്ഥിക്കുകയാണ്. ഇനി നാലാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ താഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും ഒരു സൃഷ്ടിയെ, ഒരു മഖ്ലൂഖിനെ നമ്മൾ അനുസരിക്കേണ്ടതില്ല എന്നാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു സൃഷ്ടി, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഏതൊരു ശക്തി നമ്മോട് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തള്ളിക്കളഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ദൗത്യം, ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്തമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് യഥാർത്ഥത്തിൽ മുഖ്യമായിട്ടുള്ളതും എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അത് നടത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, എന്തിനെ സൃഷ്ടിച്ചു എന്നാണ് ശേഷമുള്ള ആയത്തുകളിൽ പറഞ്ഞത്. നബ്തലീഹി ഫജഅൽനാഹു സമീഅം ബസീറ, പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, വെറുതെ സൃഷ്ടിച്ചതല്ല, പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. നബ്തലീഹി ഫജഅൽനാഹു സമീഅം ബസീറ, അവന് കേൾവിയും കാഴ്ചയും ഒക്കെ നൽകിയത് എന്തിനാ? പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് തീർന്നില്ല, വീണ്ടും എന്തിനാണ് ആ പരീക്ഷണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, നേരായ പാതയൊക്കെ കാണിച്ചു തന്നു, പ്രവാചകൻ അയച്ചു, വിശുദ്ധ ഖുർആൻ ഇറക്കി, ഇങ്ങനെ ശരിയായ പാതയെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചു തന്നിട്ടും ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, ശുക്ര് ചെയ്ത് അള്ളാഹുവിന് നന്ദിയുള്ള അടിമയായി മാറുകയാണോ, അതല്ല അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിന് നന്ദികെട്ട അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു പറഞ്ഞത്. മാത്രമല്ല, മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചതെന്ത്, എന്തിന് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞപ്പോൾ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ആ സൃഷ്ടിച്ച സ്രഷ്ടാവിന് നന്ദി കാണിച്ചുകൊണ്ട്, റബ്ബിന് സർവ്വതും സമർപ്പിച്ചുകൊണ്ട്, ഇബാദത്തുകളിൽ അനുഷ്ഠിച്ച് ജീവിക്കുക എന്നതാണ് സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിൽ കൃത്യമായ ലക്ഷ്യം അള്ളാഹുവിനുണ്ട്. അതോടൊപ്പം ചില ബാധ്യതകൾ നമുക്ക് അള്ളാഹുവിനോടുമുണ്ട്. അതാണ് നേരത്തെ മുകളിൽ പറഞ്ഞു വച്ചത്, അള്ളാഹുവിന് ഇബാദത്തുകൾ സമർപ്പിക്കുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസുൽ സഹാബത്തെ ഉണർത്തുകയാണ്, ഫിൽ ഇൻസാനി സലാ സമിഅത്തിൻ വസബഊന മിഫ്സല. ഒരു മനുഷ്യന് 360 സന്ധികളുണ്ട്. ആ 360 സന്ധികൾക്കും സ്വതക്ക കൊടുക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള ബാധ്യതയായിക്കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പോൾ സ്വഹാബത്ത് അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാണ്, എല്ലാ ദിവസവും, ചില ഹദീസിൽ കാണാം സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ്. അപ്പോൾ സ്വഹാബത്ത് അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാണ്, റസൂലെ, എല്ലാ ദിവസവും 360 സ്വതക്ക കൊടുക്കുക എന്നത് എങ്ങനെയാണ് കഴിയുക? കാരണം അന്ന് സ്വഹാബികൾ പട്ടിണിയിലാണ്. പട്ടിണി പാവങ്ങളായ സ്വഹാബികൾ കൂടെയുണ്ട്. അവരൊക്കെ ചോദിക്കുകയാണ്, എങ്ങനെയാണ് റസൂലെ 360 സ്വതക്ക നമ്മൾ കൊടുക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, വഴിയിൽ നിന്ന് മാർഗ തടസ്സം നീൽക്കുക എന്നത് നിങ്ങൾ ചെയ്യലില്ലേ? അത് സ്വതക്കയാണ്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് നടന്നു പോവുകയില്ലേ? അതും സ്വതക്കയാണ്. അതുപോലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ വകുല്ലു തഹ്മീദത്തിൻ സദഖ വകുല്ലു തഹ്ലീലത്തിൻ സദഖ വകുല്ലു തക്ബീറത്തിൻ സദഖ. ഇങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാ ഇതൊക്കെ പറയൽ സദഖയാണ് എന്ന് പറഞ്ഞു. വ അംറും ബിൽ മഅറൂഫി സദഖ വ നഹ്യു അനിൽ മുൻകരി സദഖ. ഇങ്ങനെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഇതെല്ലാം സദഖയാണ് എന്ന് പറഞ്ഞു. തീർന്നില്ല. എത്രത്തോളമെന്ന് വെച്ചാൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഇണചേരുക എന്നതുവരെ സദഖയാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അബ്വാബുൽ ഖൈർ തുറക്കപ്പെട്ട വാതിലാണ് എന്നും ധാരാളം നന്മകൾ ചെയ്യാൻ അവസരങ്ങളുണ്ട് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതെല്ലാം സദഖയാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എത്രത്തോളം നിസാരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന, തൻ്റെ സഹോദരൻ്റെ മുന്നിലേക്ക് കാണുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി മുഖപ്രസന്നതയോടുകൂടി ചിരിക്കുക എന്നതുപോലും സദഖയാണ് എന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇതിനെയെല്ലാം ഒരൊറ്റ കർമ്മം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ട് ദുഹാ നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുന്നതിലൂടെ ഇതിനെല്ലാം പരിഹാരമായി എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് പ്രത്യേകിച്ചും നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നത് നമ്മുടെ ബാധ്യതയായിക്കൊണ്ട് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദുഹാ നിസ്കാരം നിർവഹിക്കുന്നതോടൊപ്പം മറ്റു നിസ്കാരങ്ങളും മറ്റു കർമ്മങ്ങളും നിർവഹിക്കുമ്പോൾ അതിൽ മധുരത്തിൻ്റെ മേൽ മധുരം, ഇരട്ടി മധുരം എന്നൊക്കെ പറയും പോലെ നമുക്ക് കൂടുതൽ നന്മകൾ ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഏതായാലും നമുക്ക് റബ്ബിൻ്റെ മേലുള്ള ബാധ്യതകളെ, ഖാലിക്കായ അള്ളാഹുവിനോട് തീർക്കേണ്ട ബാധ്യതകളെ നമ്മൾ ചെയ്തു തീർത്തിട്ടില്ല എങ്കിൽ നഷ്ടം നമുക്കാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിച്ചാലും അള്ളാഹ്ക്ക് അള്ളാഹുവിൻ്റെ പ്രതാപത്തിൽ നിന്നൊന്നും കുറയാനില്ല. നമ്മളെല്ലാവരും അള്ളാഹുവിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രതാപത്തിലേതും കൂടാനും പോകുന്നില്ല. നാം നന്ദി കാണിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന തിരിച്ചറിവോടുകൂടി ഖാലിക്കായ റബ്ബ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നാം നന്ദി കാണിക്കുക എന്നത് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഖാലിക്കായ റബ്ബ് എന്ന് അൽ ഖാലിഖ് എന്ന നാമം പഠിക്കുമ്പോൾ ഖാലിക്കായ റബ്ബിനു മാത്രമാണ് യഥാർത്ഥത്തിൽ ഇബാദത്തുകൾ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നതാണ് മർമ്മപ്രധാനമായി നമ്മൾ ഓർത്തെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെന്താ ചെയ്യേണ്ടത്? ലാ യഖ്ലുഖൂന ഷൈഅൻ വഹും യുഖ്ലഖൂൻ. അവരാരും ചെയ്തിട്ടില്ല, ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, പക്ഷേ അവരാകട്ടെ സൃഷ്ടികളുമാകുന്നു എന്നാണ്. അപ്പോൾ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ ആയത്തിൽ നമുക്ക് അള്ളാഹു പഠിപ്പിച്ചിരുന്നത്. അള്ളാഹുക്ക് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല, അവരാകട്ടെ സൃഷ്ടികളുമാണ്. അതുകൊണ്ട് സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കരുതേ, സ്രഷ്ടാവായ ഖാലിക്കായ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കൂ, അവനോട് മാത്രം സഹായം തേടൂ എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാ ലൻ യഖ്ലുഖു ദുബാബൻ വലവ് ഇജ്തമഉ ലഹു. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാ, അള്ളാഹുക്ക് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരാകട്ടെ, ലൻ യഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല. ഇനി അവർ ലോകത്തുള്ള മുഴുവൻ ശക്തികളും അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന കല്ല്, മുള്ളു, മുരട്, മൂർഖം പാമ്പ്, കാഞ്ഞിരക്കുറ്റി, ആൽത്തറകൾ, മക്ബറകൾ, ജാറങ്ങൾ, ബാബമാർ, ബീബിമാർ, അല്ലെങ്കിൽ മനുഷ്യ ദൈവങ്ങൾ എന്നറിയപ്പെടുന്നവർ, ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഈച്ചയെ പടയ്ക്കാൻ ശ്രമിച്ചാൽ അതിനും സാധിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് സൃഷ്ടികളിലേക്കല്ല നമ്മുടെ അഭയം പോകേണ്ടത്, സ്രഷ്ടാവായ അള്ളാഹുവിലേക്കാണ് നമ്മുടെ അഭയവും തേട്ടവും, കൈകൾ ഉയരേണ്ടതും, പ്രാർത്ഥനകൾ ഉണ്ടാകേണ്ടതും, സുജൂദുകൾ വർദ്ധിക്കേണ്ടതും. ആ റബ്ബിലേക്ക് മാത്രമാണ് നമ്മുടെ എല്ലാ ആരാധനകളും സ്രഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണ് സമർപ്പിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട, അൽ ഖാലിഖായ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന, അൽ ഖാലിഖ് എന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ സൃഷ്ടിപ്പ് എന്നത്, നമ്മെ അള്ളാഹു സൃഷ്ടിച്ചത് എന്നത് വെറുതെ വിട്ടിട്ടല്ല, സൃഷ്ടിച്ചിട്ടങ്ങ് വെറുതെ വിട്ടിട്ടില്ല. കൃത്യമായ ലക്ഷ്യം അള്ളാഹുവിനുണ്ട്, നമുക്കും കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകണം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. അഫ ഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. അള്ളാഹു പറയാണ്, നിങ്ങളെ സൃഷ്ടിച്ചു എന്നിട്ട് ഞാൻ വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുമെന്ന് ചിന്തിക്കുക. വ അന്നക്കും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പരലോകമുണ്ട്, ആ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം കൃത്യമായി പറയാൻ നമുക്ക് സാധിക്കണം. അതിന് ഒന്ന്, റബ്ബ് ഖാലിഖായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവൻ പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കണം, അവൻ പറഞ്ഞ രൂപത്തിൽ ജീവിക്കണം, അവനെ വിധേയപ്പെട്ടുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. കീഴ്വണക്കം മുഴുവൻ റബ്ബിന് മാത്രമായിരിക്കണം. സൃഷ്ടികളിലേക്കല്ല നമ്മുടെ അഭയങ്ങൾ പോകേണ്ടത്, സൃഷ്ടികളിലേക്കല്ല നമ്മുടെ പ്രയാസങ്ങൾ സമർപ്പിക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥനകൾ ഉയരേണ്ടത് ഖാലിഖായ അള്ളാഹുവിലേക്കാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അവൻ സൃഷ്ടിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് നമ്മൾ അടുത്തതായി മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ഖാലിഖാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു ഒരിക്കൽ സൃഷ്ടിച്ചിട്ട് പിന്നെ മിണ്ടാതിരിക്കലല്ല, അള്ളാഹു അവൻ്റെ സൃഷ്ടിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വറബ്ബുക യഖ്ലുഖുമാ യശാഉ വയഖ്താർ, അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ആ സൃഷ്ടിപ്പിൽ നിന്ന് ചിലതിനെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ ഖാലിഖ് എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവാണ്, ഒന്നുമില്ലാത്തതിൽ നിന്ന് എല്ലാത്തിനെയും പടച്ചവൻ അത് ഖാലിഖായ അള്ളാഹു മാത്രമാണ്. അതാണ് മർമ്മപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സൃഷ്ടിപ്പിൽ ചില ലക്ഷ്യം അള്ളാഹുവിനുണ്ട്, ആ ലക്ഷ്യത്തോടൊപ്പം സൃഷ്ടികൾക്ക് ചില ബാധ്യതകളും അള്ളാഹുവിനോടുണ്ട്. ആ ബാധ്യതകളിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് റബ്ബിന് മാത്രം ഇബാദത്ത് സമർപ്പിക്കുക എന്നത്, അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത്. അതോടൊപ്പം അവൻ്റെ സൃഷ്ടിപ്പ് കണ്ടിന്യൂസായി നടന്നുകൊണ്ടിരിക്കുകയാണ്, അവൻ മാത്രമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് എന്നും എല്ലാത്തിൻ്റെയും കണക്ക് കൃത്യമായി വച്ചുകൊണ്ട് സൃഷ്ടിച്ചു എന്നതും വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നമ്മുടെ അവധി നിശ്ചയിച്ചിട്ടുണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മൾ എത്ര കഴിക്കണം, എത്ര സമ്പാദിക്കണം, എന്തൊക്കെ ഉണ്ടാക്കണം, എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതാല നിർണയിച്ചിട്ടാണ് അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ നിർണയമെന്നുള്ളത് നമ്മളെക്കുറിച്ച് നേരത്തെ അറിയാം എന്നതുകൊണ്ടാണ്, അതല്ലാതെ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ എന്ന രൂപത്തിലല്ല അള്ളാഹു എഴുതി വച്ചിട്ടുള്ളത്. ഈ സൃഷ്ടി അവൻ എന്തൊക്കെ ചെയ്യും എന്നത് അള്ളാഹുവിന് നേരത്തെ കാലത്തെ അറിയാമെന്നതുകൊണ്ടാണ് അള്ളാഹു എഴുതി വെച്ചത്. അത് തന്നെയായിരിക്കും നടക്കുക എന്നതും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും അൽ ഖാലിഖായ അള്ളാഹു, അവനിൽ വിശ്വസിക്കുക, അവനിൽ സർവ്വതും സമർപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതൊന്നും സ്രഷ്ടാവല്ല എന്നത് സമർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനെ അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്നോ, അവർക്കൊന്നും ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ സ്രഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, വിളിച്ചു പ്രാർത്ഥിക്കണം, ഇബാദത്തുകൾ സമർപ്പിക്കണം എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ മർമ്മപ്രധാനമായും നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അതോടൊപ്പം നമ്മൾ നന്ദിയുള്ള അടിമയായി മാറണം. 360 സന്ധികളുള്ള നമുക്ക് അള്ളാഹു അങ്ങനെ സംവിധാനിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സന്ധികൾക്ക് എല്ലാ ദിവസവും നന്ദി കാണിക്കുക എന്നത് ബാധ്യതയായിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു. ആ ബാധ്യതയെ നിറവേറ്റിക്കൊണ്ടായിരിക്കണം ഖാലിഖായ അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടത്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അള്ളാ സൃഷ്ടാവിനെ കുറിച്ച് വളരെ ഹൃദ്യമായി മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ് അസ്മാഉൽ ഹുസ്നയിൽ അബ്ദുർ റൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരം നമുക്ക് ഇന്ന് നൽകിയിട്ടുള്ളത്. കൂടുതൽ പഠിക്കാൻ വേണ്ടി അസ്മാഉൽ ഹുസ്ന തുടർച്ച കേൾക്കാൻ വേണ്ടി ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വൈബ്സിൻ്റെ സമയത്ത് ഇനി നമുക്കൊരു കഥ കേട്ട് തിരിച്ചു വരാം. ഇന്നത്തെ കഥ പറയലിൽ നമ്മോടൊപ്പം ചേരുന്നത്
4: അബ്ദുസലാം വീട്ടിയാണ്. ഔദാര്യം പെയ്തിറങ്ങട്ടെ എന്നതാണ് കഥ. ഈ കഥ രചന നടത്തിയത് അർഷദ് അൽ ഹിക്കമിയാണ്. കഥ രചിക്കുകയും അത് കുട്ടികൾക്ക് വേണ്ട രൂപത്തിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും എടുത്ത ഒരു കഥയാണ് ഔദാര്യം പെയ്തിറങ്ങട്ടെ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള കൂട്ടുകാരെ, ശ്രോതാക്കളെ, കുഞ്ഞുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നും നമ്മൾ കഥ കേൾക്കുകയാണ്, ഔദാര്യം പെയ്തിറങ്ങട്ടെ. ഇതാണ് കഥ. നബിയുടെ അരികിൽ ഒരു അതിഥി എത്തി. ആതിഥ്യമര്യാദയിൽ വളരെ മികച്ചു നിൽക്കുന്നവരാണ് അറബികൾ. അന്നും ഇന്നും കേട്ടിട്ടില്ലേ നിങ്ങൾ? അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സൽക്കാരങ്ങളുണ്ടാവുമെന്നോ? അതുമാത്രമല്ല, ആതിഥ്യമര്യാദ മുസ്ലിങ്ങളുടെ ദീനിന്റെ ഭാഗമാണ്. അതിഥികൾ ആദരിക്കൽ, വീട്ടിൽ വല്ല ഭക്ഷണവുമുണ്ടോ എന്നറിയാൻ നബി ഒരാളെ പറഞ്ഞയച്ചു അതിഥി വന്നപ്പോ. അപ്പൻ നബിയുടെ വീട്ടിൽ നിന്ന് ആള് പറഞ്ഞെന്താന്നോ, വെള്ളമല്ലാതെ അവിടെ ഒന്നുമില്ല എന്നുള്ളതായിരുന്നു. പ്രവാചകന്റെ ഭാര്യയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഇദ്ദേഹത്തെ ആരാണ് അതിഥിയായി സ്വീകരിക്കുക എന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരോട് ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടായിട്ട് ചോദിച്ച ഈ ചോദ്യത്തിന്റെ ഉത്തരം നബിയുടെ അതിഥിയെ സ്വീകരിക്കാനുള്ളൊരു അവസരമെന്ന നിലക്ക് അവരെടുത്തു. ഉടൻ തന്നെ അൻസാരിയായ ഒരു സഹാബി എഴുന്നേറ്റു, നബി ഞാൻ സ്വീകരിക്കാം. നബിയുടെ അതിഥിയെ സൽക്കരിക്കാൻ കിട്ടിയ സന്തോഷത്തോടുകൂടി അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തി ഭാര്യയോട് പറഞ്ഞു, നോക്ക്, നമുക്കൊരു അതിഥിയുണ്ട്. ഇത് നബിയുടെ അതിഥിയാണ്, അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കണ്ടേ, ആദരിക്കണം. കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമല്ലാതെ ഒന്നും വീട്ട് ബാക്കിയില്ലല്ലോ, എന്താ ചെയ്യാ? ഇതായിരുന്നു ഭാര്യയുടെ മറുപടി. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യാ, വേഗം ഭക്ഷണം ഒരുക്കുക, നമ്മുടെ മക്കളെ ഉറക്കുകയും ചെയ്യുക. ഭക്ഷണം കഴിക്കാൻ നേരം നമുക്ക് വിളക്കണക്കാം. അതിഥി വീട്ടിലെത്തി ഭർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രവർത്തിക്കുകയും ചെയ്തു. കൂട്ടുകാരനും വീട്ടുകാരനും തന്നോടൊപ്പം കഴിക്കുന്നു എന്ന് കരുതി അതിഥി വിളക്കണച്ചല്ലോ, അതുകൊണ്ട് അതിഥി സന്തോഷത്തോടെ അങ്ങനെ ഭക്ഷണം കഴിച്ചു. അദ്ദേഹം വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തിരിച്ചുപോയി. വയറ് വിശന്നും മനസ്സു നിറഞ്ഞും അൻസാരി സഹാബിയുടെ കുടുംബം രാത്രി കഴിച്ചുകൂട്ടി. രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം കണ്ടുമുട്ടിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നലത്തെ നിങ്ങളുടെ പ്രവൃത്തി കണ്ട് റബ്ബ് ചിരിച്ചിരിക്കുന്നു എന്ന്. നോക്കണേ, അല്ലാഹുവിന് വരെ സന്തോഷമായൊരു പ്രവർത്തനം. തൻ്റെ വീട്ടിലെ കുടുംബത്തിന് പോലും കൊടുക്കാതെ അതിഥിക്ക് ഭക്ഷണം, ഉള്ള ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സഹാബി കാണിച്ചൊരു പ്രവർത്തനം നോക്കൂ നിങ്ങൾ. അപ്പൊ കൂട്ടുകാരെ, ഈ കഥയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് അല്ലേ? ഈ കഥ നമ്മളെ ശരിക്കും ഒരുപാട് പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഔദാര്യം നമ്മളിൽ ഇന്ന് എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊരു കഥയുമായി കഥ പറയാൻ പരിപാടിയിൽ അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, നല്ല കഥയൊക്കെ കേട്ടു. ഇനി നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അതിൽ വളരെ സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങളാണ് ജനക്ഷേമത്തിൽ നമ്മൾ കേൾക്കാറുള്ളത്. ഇന്നത്തെ ജനക്ഷേമത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് സയ്യിദ് അബൂബക്കർ സിദ്ദീഖ് ബിൻ അലിയാണ്. മൃഗസംരക്ഷണ വകുപ്പ് സേവനങ്ങൾ, ആട് വളർത്തൽ, ഈ വിഷയത്തിലാണ് ഇന്നത്തെ ജനക്ഷേമം.
8: പീസ് റേഡിയോയുടെ ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ സയ്യിദ് അബൂബക്കർ സിദ്ദീഖാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹം മണ്ണാർക്കാട് വെറ്ററിനറി ക്ലിനിക്കിലെ വെറ്ററിനറി സർജൻ ആണ്. 17 വർഷത്തോളം നീണ്ട സേവനമാണ് അദ്ദേഹത്തിന് ഈ മേഖലയിലുള്ളത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് പ്രദേശവാസിയാണ് അദ്ദേഹം. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഔദ്യോഗിക സേവന പരിചയമുണ്ട്. മൃഗസംരക്ഷണ വകുപ്പ് നൽകുന്ന സേവനങ്ങൾ, പ്രത്യേകിച്ച് ആട് വളർത്തലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഈ മേഖലയിൽ ക്ലാസ് എടുക്കുന്നതിൽ ഒരു അഗ്രഗണ്യനാണ്. നിരവധി ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് ഈ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രകടമാണ്. സർ, സ്റ്റുഡിയോയിലേക്ക് താങ്കൾ സ്വാഗതം ചെയ്യുന്നു.
9: ഓക്കെ, താങ്ക് യു.
8: പണ്ടത്തെ നാട്ടുമ്പുറത്തെ ഒരു കാഴ്ച, ഇടയ്ക്കിടയ്ക്ക് ചെമ്മരിയാടിൻ്റെ കൂട്ടങ്ങളെപ്പോലെ ആട് കൂട്ടം കൂട്ടമായി നടന്നു പോകുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. ഈയിടെയായിട്ട് അത് കാര്യമായി കാണുന്നില്ല. എന്താണ് സർ ആട് വളർത്തലുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ സാറിന് പറയാനുള്ളത്?
9: ഈ ചോദ്യത്തിൻ്റെ ഒരു മറുപടി എന്നുള്ള നിലക്ക് നമുക്കറിയാം, ഒരു കാലത്ത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് തീർത്തും ഒരു ഗ്രാമീണ മേഖലയായിരുന്നു. കാർഷിക മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു മേഖലയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വരയിട്ട പോലെ പൂർണ്ണമായും നഗരവൽക്കരണം നടന്നിട്ടില്ലെങ്കിൽ പോലും നല്ലൊരു ഭാഗം നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പണ്ട് നമുക്ക് ചെമ്മരിയാടിയും കൂട്ടങ്ങളെപ്പോലെയൊക്കെ ആടുകൾ കൂട്ടമായി പോയി കണ്ടിരുന്നെങ്കിലും ഇപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു സാഹചര്യം നമുക്ക് കിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ നഗരവൽക്കരണം, അതോടൊപ്പം തന്നെ ആടിൻ്റെ ഒരു സുപ്രധാനമായിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ പച്ചയിലകളും അതുമായി ബന്ധപ്പെട്ട സംഘടനകളാണ്. അപ്പോൾ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് ആളുകൾക്കൊക്കെ വീട് വേണം താമസിക്കാൻ വേണ്ടി. നമുക്കിന്നറിയാം, നെൽപ്പാടങ്ങൾ വരെ നികത്തി വീടാക്കുന്നൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആടുകൾക്ക് ആവശ്യമായിട്ടുള്ള തീറ്റ പൂർണ്ണമായും ലഭിക്കാത്തൊരവസ്ഥയുണ്ട്. പക്ഷേ എങ്കിലും നല്ലൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും ആട് വളർത്തലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു നല്ലൊരു വിഭാഗം ആളുകളുണ്ട്. പക്ഷേ വ്യാപന രീതി എന്ന് പറയും, പുറത്തേക്ക് കൊണ്ടുപോയി ആടിനെ വളർത്തുന്ന രീതിയാണ്. കാരണം സെമി ഇൻറ്റൻസീവ് സിസ്റ്റം എന്ന് പറയും, ഒന്ന് പകൽ മുഴുവനും ആടുകളെ പുറത്തേക്ക് മേക്കാൻ വിടുകയും ഒരു വൈകുന്നേരത്തോടു കൂടി രാത്രിയോടുകൂടി ആടുകളെ കൊണ്ടുവന്നൊരു കൂട്ടിൽ ഇടുന്നൊരവസ്ഥയാണ് ഈ ചോദിച്ച ആ ഒരു പ്രത്യേകമായ രീതി. പക്ഷേ ഇപ്പോൾ മിക്കവാറും സെമി ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളുമായി ബന്ധപ്പെട്ട് കൂട്ടിൽ വളർത്തുകയും വളരെ കുറച്ച് സമയം മാത്രം പുറത്ത് വിടുകയും ആടുകൾക്ക് കൂട്ടിലേക്ക് തീറ്റ കണ്ടുവന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യവുമാണ് ഇപ്പം നിലവിലുള്ളത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാഴ്ച നമുക്കിപ്പോൾ കേരളത്തിൽ കാണാൻ കഴിയാത്തത്.
8: അതായത് ആടുകളുടെ ആവാസ വ്യവസ്ഥ കൂടി മനുഷ്യര് കൈയടക്കി.
9: തീർച്ചയായും.
8: എങ്കിലും സാറിൻ്റെ മറുപടിയിൽ നിന്ന് മനസ്സിലായത് ആട് വളർത്തൽ അന്യം നിന്ന് പോയിട്ടില്ല, ഇപ്പോഴും നല്ല രൂപത്തിൽ തന്നെ നടന്നു വരുന്നുണ്ട്.
9: ഉണ്ട്. ആടെന്ന് മാത്രമല്ല, പശു വളർത്തലാണെങ്കിലും ആട് വളർത്തലാണെങ്കിലും കോഴി വളർത്തലാണെങ്കിലും ഒക്കെ ഇപ്പോഴും ഒരു നല്ല രീതിയിൽ ഇത്തരം വളർത്തലുമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് കർഷകർ ഇപ്പോഴും ഉണ്ട്.
8: യഥാർത്ഥത്തിൽ ആട് വളർത്തൽ ലാഭകരമായ ഒന്നാണോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ?
9: ഏത് സാഹചര്യമാണെങ്കിലും ശാസ്ത്രീയമായ രീതിയിലുള്ളൊരു സമീപനമാണ് എങ്കിൽ തീർച്ചയായിട്ടും ആട് വളർത്തൽ ഇപ്പോഴും വളരെ ലാഭകരമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു.
8: എന്തെല്ലാം തരത്തിലുള്ള ഉപദേശങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് താങ്കളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ആട് വളർത്തൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് പ്രാഥമികമായി നൽകാൻ സാധിക്കുന്നത്?
9: കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ എന്ന് പറയില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് മൃഗസംരക്ഷണ വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ്. കാരണം നമുക്കറിയാം, ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃഷിയിടങ്ങൾ വളരെ കുറഞ്ഞു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് അരിയായിരുന്നു. ഇപ്പോൾ നെല്ലുൽപ്പാദനം കേരളത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ നെൽകൃഷിയുടെ ഭാഗങ്ങളൊക്കെ പലപ്പോഴും ഒന്നുകിൽ വീട് വെക്കേണ്ട ആവശ്യത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു പല കൃഷിയിലേക്കും മാറി. ഇനി മറ്റ് മാറിയ കൃഷികളാണെങ്കിൽ പോലും വാഴകൃഷികളും മറ്റുമൊക്കെ കുറഞ്ഞു വരുന്ന അവസ്ഥയാണ്. പക്ഷേ എങ്കിലും ഏറ്റവും ചുരുങ്ങിയ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യാവുന്ന ഒരു ജോലി എന്ന് പറയുന്നതാണ് മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട. മൃഗസംരക്ഷണ വകുപ്പ് കർഷക ക്ഷേമകരമായ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പശു വളർത്തൽ മേഖലയാണെങ്കിലും ആട് വളർത്തൽ മേഖലയാണെങ്കിലും കോഴി വളർത്തൽ മേഖലയാണെങ്കിലും ഈ മൃഗസംരക്ഷണ പരിപാലനവുമായി ബന്ധപ്പെട്ട് ധാരാളം തരത്തിലുള്ള സഹായങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് രോഗവിമുക്തമായിട്ടുള്ള ഒരു കേരളം എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായ ശ്രദ്ധ കൊടുക്കുന്ന ഒന്ന് രോഗപ്രതിരോധ മാർഗങ്ങളാണ്, രോഗനിയന്ത്രണ മാർഗങ്ങളാണ്. അപ്പോൾ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ. ഇപ്പോൾ ധാരാളം രോഗങ്ങളുണ്ട്. ഒന്ന്, കുരലടപ്പൻ എന്ന് പറയുന്നത് ആടുകൾക്ക് പ്രധാനമായും വരുന്നൊരു അസുഖമാണ്. അതോടൊപ്പം തന്നെ എൻഡ്രോടോക്സീമിയ എന്ന് പറഞ്ഞ മറ്റൊരു അസുഖമുണ്ട്. അതുപോലെ തന്നെ CCPP, ന്യൂമോണിയ, നമ്മൾ സാധാരണ പറയുന്ന ന്യൂമോണിയ രോഗം അത്തരത്തിലുള്ള, അതുപോലെ കുളമ്പ് രോഗം പലപ്പോഴും വരുന്നൊരു അസുഖമാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങളും, എന്നുവെച്ചാൽ സൂക്ഷ്മാണുക്കളായിട്ടുള്ള വൈറസ്, ബാക്ടീരിയ തുടങ്ങിയ ധാരാളം അണുക്കളുണ്ടാക്കുന്ന പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ട്. അപ്പോൾ അത്തരം രോഗങ്ങൾ വരുന്നതിനെതിരെ തടയുക എന്നുള്ളത് രോഗപ്രതിരോധ മാർഗങ്ങൾ പ്രധാനമായും മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റെടുത്ത് നടന്ന ഒരു പരിപാടിയാണ്.
8: ഒരു ആട് വളർത്തൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആള് സാറിൻ്റെ സമീപത്തേക്ക് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. അതിൻ്റെ അതായത് ഏതെല്ലാം ബ്രീഡുകൾ ഇനങ്ങൾ ആണ് താങ്കൾ പ്രിഫർ ചെയ്യുക?
9: തീർച്ചയായും കേരളത്തിലേക്ക് ഏറ്റവും അഭികാമ്യവും അനുയോജ്യവുമായിട്ടുള്ള ഒരു ഇനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന മലബാരി ഇനങ്ങളാണ്. ഈ മലബാരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേര് തലശ്ശേരി ടെല്ലിച്ചേരി ബ്രീഡ് എന്നൊക്കെ പറയും. അത് പറയാൻ കാരണം നമ്മുടെ മലമാർ മേഖലയിലാണ് ഏറ്റവും കൂടുതലായും ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് തന്നെ ഇവിടെയാണ്. എന്നുവെച്ചാൽ വടകര മുതൽ അങ്ങോട്ട് കാസർഗോഡ് വരെയും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന പെരിന്തൽമണ്ണ ഭാഗങ്ങളിലൊക്കെ മലബാരിയുടെ സാന്നിധ്യം ധാരാളമായി കാണാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ ഈ നാടിനോട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് മലബാരി എന്ന് പറയുന്ന ഇനം ആടുകളാണ്.
8: എന്ത് വിലയാവും സാധാരണഗതിയിൽ മാർക്കറ്റിൽ നിന്ന് ആണോ വാങ്ങിക്കുക?
9: അത് വല്ലാത്തൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. എങ്കിലും മലബാരി എന്ന് പറയുന്ന ഇനം ഞാൻ ഇപ്പം പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള ഇനിയിപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ധാരാളമായി നമ്മളിപ്പോൾ ഒരു രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന ധാരാളം കോഴി വണ്ടികൾ ധാരാളമായി വരുന്നത് കാണാം, മുട്ടവണ്ടികൾ വരുന്നത് കാണാം, അതുപോലെ തന്നെ പശുക്കളെ കയറ്റിയിട്ടുള്ള ലോറികൾ കാണാം. പക്ഷേ പലപ്പോഴും നമുക്ക് ഇതുവരെ കാണാൻ കഴിയാത്തൊരു കാഴ്ച ഒരു പക്ഷേ ആടുകളെ കയറ്റിക്കൊണ്ട് മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഒരു ഒഴുക്ക് പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ പശുവാണെങ്കിലും ഇപ്പോൾ കോഴി എന്ന് പറഞ്ഞാൽ ദിവസം നല്ലൊരു വിഭാഗം നമ്മളിവിടെ തിന്നുന്ന കോഴികളുടെ വളരെ നല്ലൊരു മൃഗീയ പങ്കും അല്ലെങ്കിൽ ഒരു ഏറിയ പങ്കും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും മറ്റുമാണ്. അതുപോലെ തന്നെ കോഴിമുട്ടയും അതുപോലെ വരുന്നുണ്ട്. പലപ്പോഴും ഈ മലബാർ ഭാഗത്തൊക്കെ കളിയാക്കി പറഞ്ഞിരുന്ന തൃക്കളാമ്പി എന്ന് പറയുന്ന പശുക്കൾ വരെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ ആട് എന്ന് പറയുന്ന ആ ഒരു ജീവിയെ ഒരിക്കലും നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ഭാഗത്തു നിന്ന് കേരളത്തിലേക്ക് വരുന്ന അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ വ്യാവസായികമായി നമുക്ക് ഒരു നല്ല വ്യവസായം തന്നെ തുടങ്ങണമെങ്കിൽ ആടുകളെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ളൊരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഫീൽഡാണ് എന്ന് വളരെ ധൈര്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും.
8: തലശ്ശേരി ബ്രീഡാണ് കേരളത്തിലെ സാഹചര്യത്തിന് ഏറ്റവും അനുയോജ്യമായത്. അങ്ങനെയൊക്കെ ആട് വളർത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ബ്രീഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തയ്യാറെടുപ്പ് കൊണ്ട് കൂടുമായി ബന്ധപ്പെട്ടാണ്.
9: തീർച്ചയായും
8: കൂടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
9: നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നേരത്തെ പറഞ്ഞതുപോലെ ഒരു അടിസ്ഥാനപരമായ ഒരു ജീവി മനുഷ്യനാണെങ്കിലും മൃഗത്തിനാണെങ്കിലും വായു വേണം, വെള്ളം വേണം, ഭക്ഷണം വേണം. പിന്നെ ഏറ്റവും അതിൻ്റെ അടുത്ത് ആവശ്യമെന്ന് പറയുന്നത് പാർപ്പിടമാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിലേക്ക് ഇനി തീർച്ചയായിട്ടും വരേണ്ടിയിരിക്കും. കൂട് എന്ന് പറയുന്നത് ആടുകളുടെ കൂട് വെക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നിർമ്മിക്കാവുന്ന ഒരു വസ്തുവാണ്, ഒരു സംഗതിയാണ് കൂടെന്ന് പറയുന്നത്. കാരണം മറ്റിപ്പോൾ പശുവിന് ചിലവാക്കുന്നത് പോലെ അല്ലെങ്കിൽ കോഴികൾക്ക് ചിലവാക്കുന്നത് പോലെ വളരെ വലിയ ഒരു മുതൽ മുടക്കിൽ വളരെ വിശാലമായ രീതിയിൽ പണം ചിലവാക്കി നിർമ്മിക്കേണ്ട ഒരു ഒന്നല്ല കൂട്. നമുക്ക് കൂട് വെക്കുകയാണെങ്കിൽ സാധാരണ വെറും ഈ വേസ്റ്റായിട്ട് വിടുന്ന മരങ്ങൾ, ഇനിയിപ്പോൾ കവുങ്ങ് ഉപയോഗിച്ച് ചെയ്യാം അല്ലെങ്കിൽ മുള ഉപയോഗിച്ച് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സാധാരണ മില്ലിൽ നിന്നൊക്കെ വേസ്റ്റായി വരുന്ന പട്ടിക കഷ്ണങ്ങളും മരത്തിൻ്റെ തുണ്ടുകളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ആടിൻ്റെ കൂടുണ്ടാക്കാം. പക്ഷെ ആടിൻ്റെ കൂടുണ്ടാക്കുമ്പോൾ ഏറ്റവും വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളക്കെട്ടും നീർക്കെട്ടും ഉള്ള ഭാഗങ്ങളിലൊരിക്കലും ആടിൻ്റെ കൂട് വെക്കരുത്. ആടിൻ്റെ കൂട് വെക്കുമ്പോൾ കുറച്ച് ഉയർന്ന പ്രദേശത്ത് കാറ്റും വെളിച്ചവും നല്ല രീതിയിൽ വരുന്ന ഒരു ഉയർന്ന പ്രദേശം എന്താണെങ്കിലും ആ രീതിയിൽ തന്നെ തിരഞ്ഞെടുത്ത് വെക്കാൻ കർഷകർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ കൂട് വെക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഭൂനിരപ്പിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 അടിയെങ്കിലും ഉയരത്തിലാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈർപ്പം ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൂട് വെക്കുമ്പോൾ ഒരു ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ, കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിൽ വെക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ചെയ്യാവുന്നത്.
8: വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ടാണോ?
9: തീർച്ചയായിട്ടും. വായുസഞ്ചാരം എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവം മനുഷ്യന് നൽകിയ ഒരു ഏറ്റവും നല്ല അണുനാശിനി എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോൾ ആടുകളെന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ വിസർജ്യത്തിന് വേണ്ടി പുറത്തു പോകുന്നതോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ പുറത്തു പോകുന്നതല്ല. ഈ വരുന്ന ഈ ആട്ടിൻ്റെ കാഷ്ടവും അതുപോലെ

0: ഇന്ന് ഒരു പരിധി വരെയുള്ള അണുക്കളൊക്കെ കൊന്നുകളയാൻ അല്ലെങ്കിൽ നശിപ്പിച്ചു കളയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഉദിച്ചു വരുന്ന വെയിലും അതുപോലെ തന്നെ അസ്തമിച്ചു പോകുന്ന വെയിലും ഈ കൂടിൻ്റെ ഉള്ളിലൊക്കെ കടന്നു പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഒരു നല്ല ഒരു പരിധി വരെ ഈ കൂട്ടിലെ അണുക്കളെ കൊല്ലാൻ സാധിക്കുകയും ഒരുപാട് രോഗങ്ങളിൽ നിന്ന് ആടുകൾക്ക് രക്ഷ നേടാൻ കഴിയുകയും ചെയ്യും.
1: ഈർപ്പമുള്ള പ്രദേശത്ത് കൂട് വെക്കരുത്, അതേപോലെ ഉയരത്തിൽ വെക്കണം എന്ന് പറഞ്ഞു. അണുക്കളുമായി ബന്ധപ്പെട്ട കാര്യമാണ്, എന്താണ് പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ കാരണം?
0: ഈ ആടുകളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ ആടുകൾക്ക് വരുന്നൊരു അസുഖം എന്ന് പറഞ്ഞാൽ ന്യൂമോണിയയാണ്. ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായി വരുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ഈ ഈർപ്പം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളിലാണെങ്കിൽ ആട് നിൽക്കുമ്പോൾ ഈർപ്പം വരികയും ഈർപ്പത്തിലടങ്ങിയ അണുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ ശ്വാസകോശത്തിലേക്ക് പോവുകയും അത്തരത്തിൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ വേഗത്തിൽ വരികയും ചെയ്യും. ആടെന്ന് മാത്രമല്ല, ആടാണെങ്കിലും പശുവാണെങ്കിലൊക്കെ ഇത് നിൽക്കുന്ന പാർപ്പിടം, ഇപ്പോൾ പശുവിൻ്റെ തൊഴുത്താണെങ്കിലും ആടിൻ്റെ കൂടാണെങ്കിലൊക്കെ മുഴുവൻ സമയം ഉണങ്ങിയ രീതിയിൽ ആണിതിൻ്റെ തറ എന്നുണ്ടെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ വരാതിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈർപ്പം ഒഴിവാക്കുന്നതാണ് എപ്പോഴും ഏറ്റവും ഉചിതമായിട്ടുള്ളത്.
1: ഒരാടിന് എത്ര സ്പേസ് കൊടുക്കേണ്ടി വരും കൂടുണ്ടാക്കുമ്പോൾ?
0: അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ആളുകൾക്ക് ഒരു കർഷകനെ അറിയാൻ നമുക്ക് 5, 10, 15 ആ ഒരു രീതിയിൽ പോകാം. ഒരു 5 സ്ക്വയർ ഫീറ്റ് ചെറിയ കുട്ടിക്ക്, 10 സ്ക്വയർ ഫീറ്റ് വലിയ ആടുകൾക്ക്. നേരെ മറിച്ച് മുട്ടനാടുകളാണെങ്കിൽ അവർക്ക് സ്ഥലം കൂടുതൽ വേണം, അപ്പോൾ അവർക്കൊരു 15 സ്ക്വയർ ഫീറ്റ്. ഈ രീതിയിൽ നമ്മൾ എളുപ്പത്തിൽ ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു രീതിയാണ്.
1: അപ്പോൾ നമ്മൾ ഏതായിട്ടാണെന്ന് തീരുമാനിച്ചു, കൂടിൻ്റെ ഏതാണ്ട് കാര്യങ്ങൾ സംസാരിച്ചു, ഇനി എന്താണ് സാർ അടുത്തൊരു ശ്രദ്ധിക്കേണ്ടത്?
0: തീർച്ചയായിട്ടും നമുക്കറിയാം, ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വായുവും വെള്ളവും കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ആവശ്യമുള്ളത് ഭക്ഷണമാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ പശുക്കളൊക്കെ ഇപ്പോൾ വളർത്തുമ്പോൾ കൊമേഴ്സ്യലായിട്ട് വളർത്തുമ്പോൾ കാലിത്തീറ്റ എന്ന് പറയുന്നത് വലിയൊരു ആവശ്യമാണ്. കാരണം ഒരു പശുവിൻ്റെ 1/3 ഭാഗം കാലിത്തീറ്റ ഉൾപ്പെടുത്തണം എന്നാണ്, എന്നുവെച്ചാൽ 4 കുറഞ്ഞ ഭക്ഷണങ്ങൾ. പക്ഷെ ആടിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് 100% പച്ചിലകൾ മാത്രം കൊടുത്ത് വളർത്താം. എന്നുവെച്ചാൽ അത് തന്നെ ആടുകൾക്ക് കൊടുക്കുമ്പോൾ പ്ലാവിൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ വളരെ വളരെ ബെസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ കാലത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നഗരവൽക്കരണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്ലാവിൻ്റെ ഇലകളൊക്കെ എല്ലാ ഭാഗത്തുനിന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് പുല്ല് വളർത്താം. അപ്പോൾ CO3 എന്ന് പറയുന്ന പുല്ലുണ്ട്. അതുപോലെ ഈ ആടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള എന്ത് വസ്തുക്കളും കഴിച്ചുകൊണ്ട് അതിനെ ഇറച്ചിയും നമുക്ക് മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള പാലും, അതുപോലെ പാല് മാത്രമല്ല ആടിൻ്റെ ഒരു ശരീരഭാഗങ്ങളും കളയാനില്ല. പാലാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഇനി അതിൻ്റെ പല്ലാണെങ്കിൽ പോലും എല്ലുകൾക്കൊക്കെ ഉപയോഗയോഗ്യമാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ മാന്യൂറാണെങ്കിൽ പോലും ഏറ്റവും നല്ല നൈട്രജൻ കണ്ടൻറ്റുള്ള ഒരു വളമാണ് ആടിൻ്റെ കാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ പ്ലാവിൻ്റെ ഇല കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഹേ എന്ന് പറയും ഉണക്ക പുല്ല്. പുല്ല് ഉണങ്ങിയതിന് ശേഷം കൊടുക്കുകയാണെങ്കിൽ അതിൽ മോയ്സ്ചർ കണ്ടൻറ് കുറച്ച് കുറയും, ഡ്രൈ മാറ്റർ കൂടുതൽ വരും. ഡ്രൈ മാറ്റർ എന്ന് പറഞ്ഞാൽ ഉണക്ക വസ്തു കൂടുതലുണ്ടാകുമ്പോൾ ആ രീതിയിൽ തന്നെ 1 gram തീറ്റ പോലും കൊടുക്കാതെ ഇത്തരത്തിൽ നല്ല പുല്ല്, ക്വാളിറ്റി കൂടിയ പുല്ല് കിട്ടുകയാണെങ്കിൽ, ഉണക്ക പുല്ല് ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കാലിത്തീറ്റെന്നല്ല ആടിന് തന്നെ കൊടുക്കേണ്ട രീതിയിലുള്ള തീറ്റകൾ ഇപ്പോൾ പല കമ്പനികളും ഇറക്കി വരുന്നുണ്ട്.
1: പാലുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ഒരു സംശയം, ആടിൻ്റെ പാല്, ആട്ടിൻപാല് വളരെ വില കൂടിയതാണ്, അതേപോലെ ഔഷധ വീര്യമുള്ളതും ആണെന്ന് പറയാറുണ്ട്, എന്താണ് അതിൽ കാര്യമുണ്ടോ?
0: അതിൽ ഞാൻ 100% താങ്കളോട് യോജിക്കുകയാണ്. കാരണം ഒരു ക്ഷയത്തിൻ്റെ അണു വളരാത്ത ഒരേ ഒരു മീഡിയം എന്ന് പറയുന്നത് ആട്ടിൻ്റെ പാലാണ്.
1: ഓ, അത് ശരി.
0: എന്നുവെച്ചാൽ ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന ക്ഷയത്തിൻ്റെ അണു വളരാത്ത ഒരേ ഒരു മീഡിയം എന്ന് പറഞ്ഞാൽ ആട്ടിൻ്റെ പാലാണ്. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ പാലിനോട് സമാനമായിട്ടുള്ള ഒരു പാലാണ് ആട്ടിൻപാൽ എന്ന് പറയുന്നത്. വെച്ചാൽ ഏറ്റവും കൂടുതൽ ഔഷധഗുണമുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസ്, വളരെ ചെറിയ ഫാറ്റ് ഗ്ലോബ്യൂൾസാണ്. എന്നുവെച്ചാൽ കൊഴുപ്പിൻ്റെ കണികകൾ വളരെ ചെറുതാണ് പശുവിൻ്റെയും മറ്റ് ഏത് മൃഗങ്ങളുടെയും വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും വയസ്സായിട്ടുള്ള ആളുകൾക്ക് വരെ ഏറ്റവും ദഹിച്ച് നല്ല രീതിയിൽ ദഹനപ്രക്രിയ നടത്തി കിട്ടുന്ന ഒരു ഔഷധഗുണമുള്ളൊരു ഒരു വസ്തുവാണ് ഈ പാലെന്ന് പറയുന്നത്.
1: ഒരു ചോദ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട്, ഈ പ്രായമുള്ളവരൊക്കെ പ്രത്യേകിച്ച് പറയാം, കാലിന് അസുഖമാണെങ്കിൽ ആടിൻ്റെ കാല് ലേഹ്യം വെച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെ അതിൽ വല്ല സയൻറ്റിഫിക് ആയിട്ടുള്ള വല്ല കാര്യങ്ങളുണ്ടോ?
0: എൻ്റെ ശാസ്ത്രീയത എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഏത് എല്ലുകളിലാണെങ്കിലും കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കാൽസ്യവും മറ്റ് ഫോസ്ഫറസും മൂലങ്ങളൊക്കെ അടങ്ങിയ വസ്തുവാണ് എല്ലെന്ന് പറയുന്നത്. അപ്പോൾ എല്ലിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കാൽസ്യം മറ്റ് വസ്തുക്കളും കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ് ആടിൻ്റെ എല്ലിന് ഒരു കാര്യം പറയുന്നത്.
1: ഒരു പ്രത്യേക ഭാഗത്തിന് പ്രത്യേക തരത്തിലുള്ള
0: അത്തരത്തിലൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു കണ്ടുപിടുത്തങ്ങളൊന്നും
1: നാട്ടുപുറത്തൊക്കെ അങ്ങനെ ഒരു

0: വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. കാലിന് അസുഖമാണെങ്കിൽ ആടിന്റെ കാല് സൂപ്പ് വെച്ച് കുടിക്കാം.
1: തീർച്ചയായിട്ടും അങ്ങോട്ട് ഗുണം കിട്ടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്, പക്ഷെ അതിന്റെ ശാസ്ത്രീയമായ ഒരു വശം
0: തെളിയിക്കപ്പെട്ടിട്ടില്ല. അടുത്തത് ആടിന്റെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, അതൊന്ന് വിശദീകരിക്കുക.
1: നമ്മളിപ്പോൾ പറഞ്ഞ തീറ്റയാണെങ്കിലും കൂടാണെങ്കിലും അതുപോലെ തന്നെ ആടിനെ വാങ്ങുന്നതാണെങ്കിലും ഒക്കെ പണം അങ്ങോട്ട് ചിലവാക്കേണ്ട സംഗതിയാണ്. എന്ന് വെച്ചാൽ തീറ്റ വാങ്ങാൻ പൈസ വേണം, പിന്നെ ആടിന്റെ കൂട് കെട്ടാൻ പണം വേണം, അതോടൊപ്പം തന്നെ ആടിനെ വാങ്ങണമെങ്കിൽ പണം വേണം. പക്ഷേ ഇനി നമുക്ക് ലാഭകരമായ രീതിയിൽ ആടിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ ആടിന്റെ പ്രത്യുൽപാദനം വളരെ കൃത്യമായ രീതിയിലും ശാസ്ത്രീയമായ രീതിയിലും ലാഭകരമായ രീതിയിലും നടക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നേരത്തെ ആടിന് മതിയെന്ന് പറയും. മധുര ലക്ഷണം എന്ന് പറഞ്ഞാൽ ആർത്തവകാലമാണ് ആടിന്റെ. അപ്പോൾ സാധാരണഗതിയിൽ ആടുകളെ സംബന്ധിച്ചും പശുക്കളെ സംബന്ധിച്ചും ഇത് മതി വന്നിട്ട് ഈ മതിയുടെ സമയത്ത് തന്നെയാണ് അതിനെ ഒന്നുകിൽ പിന്നെ നാച്ചുറൽ സർവീസ് എന്ന് പറയും, ഇണ ചേർക്കാൻ കൊറ്റനാടിന്റെ കൂടെ വിടുകയോ, അല്ലെങ്കിൽ ഇപ്പം മൃഗസംരക്ഷണ വകുപ്പ് തന്നെ എല്ലാ മൃഗാശുപത്രികൾ വഴിയും മലബാരി എന്ന് പറയുന്ന ആടിന്റെ ബീജം ഉപയോഗിച്ചുകൊണ്ട് പെണ്ണാടുകൾക്ക് കുത്തിവെക്കാനുള്ള സംവിധാനം ഫ്രീ ആയി, സൗജന്യമായി തന്നെ മൃഗസംരക്ഷണ വകുപ്പ് ആടുകൾക്കുള്ള ചനക്കുള്ള കുത്തിവെപ്പ് ഒരു രൂപ പോലും വാങ്ങാതെ കർഷക ക്ഷേമകരമായ രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു നല്ല ആരോഗ്യമുള്ള ഒരാട് ഒരു 6 മുതൽ 8 മാസത്തിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന മതിയുടെ ലക്ഷണങ്ങൾ കാണിക്കണം എന്നുള്ളതാണ്. അങ്ങനെ മതി ലക്ഷണം കാണിക്കുകയാണെങ്കിൽ നമുക്ക് 9 മാസം മുതൽ 1 വയസ്സിൻ്റെ ഉള്ളിൽ അതിനെ ഗർഭധാരണം നടത്താൻ ആവശ്യമായിട്ടുള്ള കുത്തിവെപ്പോ അല്ലെങ്കിൽ മുട്ടനാടുമായിട്ടുള്ള ഇണചേർക്കലോ നടത്താം. അപ്പം ഏറ്റവും ശാസ്ത്രീയമായ രീതി എന്ന് പറയുന്നത് 1 വയസ്സാകുമ്പോൾ ഇണ ചേർക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാളും നമ്മളിപ്പോൾ കുറച്ചും കൂടെ കൊമേഴ്സ്യലായിട്ട് വളർത്തുകയാണെങ്കിൽ ലാഭകരമായ രീതിയിലാവണമെന്നുണ്ടെങ്കിൽ പ്രായം മാത്രം നോക്കിയിട്ടല്ല ആടുകളെ കുത്തിവെപ്പിക്കേണ്ടത്. ഒരു സാധാരണഗതിയിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു ഉരുവിൻ്റെ പ്രായമല്ല മറിച്ച് അതിൻ്റെ ശരീരഭാരമാണ് അതിൻ്റെ ഇണ ചേർക്കാനുള്ള ഒരു സമയത്തിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയും. അപ്പോൾ നമ്മളൊരു 8 മാസമാകുമ്പോൾ മതി വരികയോ അല്ലെങ്കിൽ 7 മാസത്തിലെങ്കിലും മതിയുടെ ലക്ഷണം കാണിക്കുകയും ഒരു 9 മുതൽ 10 മാസത്തിൻ്റെ ഉള്ളിലെങ്കിലും കുത്തിവെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൃത്യം ഒരു ആടിൻ്റെ ഗർഭകാലം എന്ന് പറയുന്നത് 150 ദിവസമാണ്. 5 മാസം ചിലപ്പോൾ 151, 152 അല്ലെങ്കിൽ 149 ആവാം. അപ്പോൾ നമുക്ക് പറയുമ്പോൾ 149 മുതൽ 152 വരെ എന്ന് പറയും. പക്ഷേ മിക്കവാറും എല്ലാ ആടുകളും 150 ദിവസമാകുമ്പോൾ തന്നെ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു 8 മാസത്തിൻ്റെ ഉള്ളിലെങ്കിലും മതിയുടെ ലക്ഷണം കാണിക്കുകയും ഏറ്റവും ചുരുങ്ങിയത് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ 10 മാസത്തിൻ്റെ ഉള്ളിൽ കുത്തിവെക്കണം, 1 വയസ്സിൻ്റെ ഉള്ളിലെങ്കിലും ഇണ ചേർക്കുകയും ആ ഇണ ചേർത്തതിൽ ഒരു ചുരുങ്ങിയത് 4 കുട്ടികളെങ്കിലും കിട്ടുകയും ആ കുട്ടികളെ നല്ല രീതിയിൽ ഒരു 150 ദിവസം കഴിഞ്ഞ് പ്രസവിച്ച് നല്ല രീതിയിൽ വളർത്തുകയും ചെയ്ത് ഈ ആടൻ കുട്ടികളെ വിറ്റ് വിൽപ്പന നടത്തിയിട്ടാണ് അതിൽ നിന്ന് കർഷകന് ലാഭം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പാലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ കോട്ടക്കൽ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ കോട്ടക്കൽ ആര്യവശാലിലൊക്കെ പാലിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ പലപ്പോഴും നാട്ടുമ്പുറങ്ങളിലെ എല്ലാ ആടുകളൊന്നും നല്ല രീതിയിൽ പാല് കറന്ന ആളുകൾക്ക് വിറ്റയുന്ന ഒരുപാട് പണം ഉണ്ടാക്കുന്നൊരു ഇത് വരില്ല. പക്ഷേ ആട്ടിൻ കുട്ടികൾ എന്ന് പറയുന്നത് വലിയ വില കിട്ടുന്ന ഒരു ജീവികളാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ലാഭകരമായ രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ചനയുടെ കുത്തിവെപ്പ് നടത്തുക, അതുപോലെ തന്നെ ഗർഭധാരണം കൃത്യമായി നടന്ന് ഒരു 5 മാസം കഴിയുമ്പോൾ പ്രസവിക്കുകയും ആ പ്രസവത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തതിനെ നല്ല രീതിയിൽ വളർത്തിക്കഴിഞ്ഞാലാണ്, വളർത്തിക്കഴിഞ്ഞാൽ വലുതായി അതിനെ കച്ചവടം ചെയ്യുമ്പോഴാണ് നമുക്ക് ആടുവളർത്തൽ നിന്നുള്ള ഒരു പ്രതീക്ഷിച്ച ഒരു ലാഭം എന്ന് പറയുന്നത് കിട്ടുന്നത്.
0: അത് നാട്ടിൻപുറത്തൊരു വിശ്വാസം പോലെ പാലല്ല അല്ലെങ്കിൽ ഇറച്ചിയല്ല, മറിച്ച് കൂടുതൽ ചുരുങ്ങിയ കാലം കൊണ്ട് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കുക, കൂടുതൽ ആട്ടിൻ കുട്ടികൾ ഉണ്ടാവുക, അതിനെ വിൽക്കുക, അങ്ങനെയാണ് നമുക്കിത് ലാഭകരമാക്കി കൊണ്ടുവരാൻ സാധിക്കുക. അങ്ങനെയല്ല സാർ?
1: തീർച്ചയായും. കാരണം എന്താ വെച്ചാൽ സ്വർണം സൂക്ഷിച്ചു വെക്കുന്ന പോലെ എന്നാണ്, ഞങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ഈ ഇപ്പോഴത്തെ കാലമല്ല, നമ്മളിപ്പോൾ കേരളം എന്ന് പറയുന്നൊക്കെ വളരെയധികം വികസിച്ചു. പക്ഷേ മറ്റു ചില ദാരിദ്ര്യം നിറഞ്ഞ ഒരു ഏരിയകളുള്ള ഭാഗങ്ങളുണ്ട്, അവിടെയൊക്കെ ശരിക്കും ആടുവളർത്തൽ എന്ന് പറയുന്നത് സ്വർണം സൂക്ഷിച്ചു വെക്കുന്നത് പോലെയാണ് വീട്ടമ്മമാർക്കെന്ന് പറയുന്നത്. കാര്യം ഈ പറഞ്ഞ രീതിയിൽ വളർത്തിക്കൊണ്ടുപോകുന്ന ആടുകളെ ഒരു അവരാവശ്യം വരുമ്പോൾ വിൽക്കാൻ എപ്പോൾ വേണമെങ്കിലും കാശാക്കി മാറ്റാവുന്ന ഒരു സാധനമാണ് ഈ ആടെന്ന്
0: പറയും.
1: അസറ്റായിട്ട് സൂക്ഷിക്കാം. അപ്പം അതിലേറ്റവും പ്രധാനമായി നോക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ ഗർഭകാലത്ത് തീർച്ചയായിട്ടും ഒരു 4-ാമത്തെ മാസത്തിലും 5-ാമത്തെ മാസത്തിലും ടെറ്റനസ് ടോക്സോയിഡ് നമ്മൾ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ TT നിർബന്ധമായിട്ടും അത് ഈ കാലത്ത് വെക്കണം. കാരണം ഞാൻ നമ്മുടെ പറഞ്ഞു വരുമ്പോൾ മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് ആദ്യമേ അതിനെക്കുറിച്ച് പറഞ്ഞത്.
0: നമ്മൾ ഗർഭധാരണത്തിന് വേണ്ടി കുത്തിവെക്കാൻ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ഉരുവിനെ ആടിനെ ആശുപത്രിയിലേക്ക് എത്തിക്കണോ അതോ സർവീസ് വീട്ടിലെത്തുമോ?
1: അത് ഏത് രീതിയിലും ആവാം. ഇപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് ആശുപത്രികളെ സംബന്ധിച്ചും ഇപ്പോൾ ചികിത്സ മാത്രമല്ല, ഒരു മൃഗാശുപത്രികളെ സംബന്ധിച്ച് അവിടെ നടക്കുന്നത് ചികിത്സയോ അതുപോലെ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളോ മാത്രമല്ല. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ജനുവരി ഏപ്രിൽ മാസങ്ങളാണ്. അപ്പോൾ സാധാരണഗതിയിൽ ജനകീയാസൂത്രണ പദ്ധതികളുമായി ബന്ധപ്പെട്ട് മൃഗസംരക്ഷണ മേഖലയിൽ ധാരാളം പദ്ധതികൾ നടത്തുന്നുണ്ട്. പശു വിതരണം, ആട് വിതരണം, കോഴി വിതരണം, അതുപോലെ തന്നെ മൃഗാശുപത്രികളിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് വാങ്ങൽ. ഇപ്പോൾ നമ്മളേറെ ചർച്ച ചെയ്യപ്പെടുന്ന ABC പ്രോഗ്രാം എന്ന് വെച്ചാൽ തെരുവുനായ ശല്യം വലിയ തോതിൽ ഒരു വിനാശം വിതക്കുന്നൊരു സമയമാണ്. അപ്പോൾ തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അത് ഒരുപാട് പദ്ധതികളുമായി വെറ്റിനറി ഡോക്ടർമാർ അതുപോലെ തന്നെ മൃഗാശുപത്രികളുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകളൊക്കെ ഇതിൽ
0: എൻഗേജ്ഡാണ്.
1: അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ പശു, ഇപ്പോൾ ഒരു പശു ആണെങ്കിൽ ഈ ഒരു നഗരവൽക്കരണമൊക്കെ നടന്ന കാലത്ത് ബസ്സുകൾക്കും വണ്ടികൾക്കും ഇടയിലൂടെ ഒന്ന് റോട്ടിലൂടെ ഒരു പശുവിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷെ ആടുകളെ സംബന്ധിച്ചിപ്പോൾ ഞാൻ മണ്ണാർക്കാട് മൃഗാശുപത്രിയിലാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു അഞ്ചാടുകളെങ്കിലും കുത്തിവയ്പ്പിന് മാത്രം വരുന്നുണ്ട്
0: ദിവസവും.
1: അതല്ലാതെ തന്നെ മറ്റ് അസുഖങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് 10, 20, 30 ഒക്കെ ആടുകൾ വരുന്ന ദിവസങ്ങളുണ്ട്. അത് ഓരോ ഡിപ്പെൻസാണ്. ഇനി ഇതൊക്കെ ആണെങ്കിൽ പോലും ഒരാൾ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഉരുവിനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏത് വെറ്റിനറി സർജൻ ആണെങ്കിലും ഈ കർഷകരുടെ വീട്ടുപടിക്കലെത്തി അവർക്ക് സേവനം കൊടുക്കുന്ന സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. സാധാരണഗതിയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നാലും ചെയ്യും, ഇനി അതല്ല അങ്ങോട്ട് പോകേണ്ട അവസ്ഥയാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണെങ്കിലും ഏത് ഡോക്ടറാണെങ്കിലും അതുപോലെ തന്നെ ആശുപത്രിയിലെ സ്റ്റാഫുകളാണെങ്കിലും ഇത് കുത്തിവയ്പ്പിക്കാൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ സർവീസ് കൊടുക്കുന്ന അവസ്ഥ ഇപ്പം നിലവിലുണ്ട്.
0: ഈ സർവീസ് തികച്ചും സൗജന്യമാണെന്ന് താങ്കൾ പറഞ്ഞു. സാർ നേരത്തെ പറഞ്ഞതിൽ ഒരു പരാമർശം, ഇപ്പോഴീ വളർത്തൽ വളരെ ചെലവേറിയ ഒരു കാര്യമാണ്. സപ്പോസ് എന്തെങ്കിലും ഒരു നഷ്ടമോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, അങ്ങനെ ഇൻഷുറൻസ് സംവിധാനങ്ങൾ നിലവിലുണ്ടോ?
1: ഉണ്ട്. ഇൻഷുറൻസ് സംവിധാനം ഒരുപാട് കാലമായിട്ട് മൃഗസംരക്ഷണ മേഖലയിൽ നിൽക്കുന്നതാണ്. കാരണം അത് പശുവാണെങ്കിലും ആടാണെങ്കിലും ഒക്കെ ഇൻഷുറൻസ് സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ 4 ഇൻഷുറൻസ് കമ്പനികളുണ്ട്. യുണൈറ്റഡ് ഇന്ത്യ ഉണ്ട്, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഉണ്ട്, നാഷണൽ ഉണ്ട്, ഓറിയൻ്റൽ ഉണ്ട്. ഈ ഏത് ഇൻഷുറൻസ് കമ്പനികളിലാണെങ്കിലും അതുപോലെ തന്നെ കൂടാതെ പല പ്രൈവറ്റ് കമ്പനികളും ഇപ്പോൾ മൃഗങ്ങളുടെ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് ചെയ്യാം. ഇൻഷുറൻസ് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു ഡോക്ടർ ഈ ഉരുവിനെ കാണുകയും ആടാണെങ്കിൽ ആടിനെ കാണുകയും ഇതിനേകദേശം എത്ര വിലയുണ്ടെന്ന് കണക്കാക്കി ഇത് രോഗ വിമുക്തമാണെന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന കമ്മൽ, മലയാളത്തിൽ ഇയർ ടാഗ് കമ്മൽ എന്ന് പറയും. അത് പലതരത്തിലുള്ള കമ്മലുകളുണ്ട്, മെറ്റലിൻ്റെ കമ്മലുണ്ട്, അതുപോലെ തന്നെ ഈ കുളമ്പ് രോഗ കുത്തിവയ്പ്പിനൊക്കെ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കമ്മലുകൾ ഉപയോഗിക്കാറുണ്ട്. ഇത്തരം കമ്മലുകൾ അടിച്ച് ഇതിനെ അടയാളപ്പെടുത്തി ഈ അടയാളമുള്ള ഇന്ന നിറമുള്ള ആട് ഇത്ര രൂപ വിലക്ക് ഇൻഷുർ ചെയ്യുന്നു എന്ന് ഈ പർട്ടിക്കുലർ ഇൻഷുറൻസ് കമ്പനിയുടെ ഫോമിൽ നമ്മൾ പൂരിപ്പിച്ച് കൊടുത്ത് അതിനൊരു പ്രീമിയം ഉണ്ട്. ഇൻഷുറൻസ് കമ്പനി നിശ്ചയിക്കുന്നൊരു പ്രീമിയം.
0: വളരെ വലിയ എമൗണ്ട് ഒന്നും വരില്ല, ചെറിയ തുക.
1: ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ 1 വർഷത്തിനുണ്ട്, 3 വർഷത്തിനുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് തോന്നുന്നു 2.75 ആണ് 1 വർഷത്തിൻ്റെ ഇപ്പോഴത്തെ ആടുകളുടെ
0: ഇൻഷുർഡ് വാല്യൂ
1: പ്രീമിയം എന്നാണ്. എനിക്ക് കൃത്യമായി അറിയില്ല, ഞാൻ മനസ്സിലാക്കുന്നത് പ്രീമിയം തുക ആ സംഖ്യയുടെ 2.75% ആണ്.
0: സാർ നേരത്തെ പറഞ്ഞു മറ്റു ജില്ലകളിൽ നിന്നൊക്കെ പശുക്കളുടെ ലോഡ് വരുന്നുണ്ട്, അതേപോലെ കോഴി ലോഡ് വരുന്നുണ്ട്. എന്താണ് ആടിൻ്റെ ലോഡ് വരാതിരിക്കാൻ കാരണം?
1: തീർച്ചയായിട്ടും ആടിൻ്റെ വളർത്തൽ ഈ പറഞ്ഞതുപോലെ പശുവിൻ്റെ വളർത്തലും നടക്കുന്നതുപോലെ മറ്റു സംസ്ഥാനങ്ങൾ ആടിൻ്റെ ആവശ്യം കൂടുതലാണ്, ഡിമാൻഡ് കൂടുതലാണ്. ആ ഡിമാൻഡിനനുസരിച്ച് ആടിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം ലോകതലത്തിൽ എടുത്തു നോക്കിയാൽ തന്നെ ഒരു ഡിമാൻഡിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ഷൻ ആടിൻ്റെ കാര്യത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.
0: മൃഗസംരക്ഷണ വകുപ്പിലെ സേവനങ്ങളും അത് പ്രത്യേകിച്ച് ആട് വളർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഡോക്ടർ സയ്യിദ് അബൂബക്കർ സിദ്ദീഖാണ് നമ്മുടെ കൂടെ ഉള്ളത്. വളരെ വിശാലമായി ആണ് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തത്. ചർച്ച ഇനിയും തുടരേണ്ടതുണ്ട്. തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. വീണ്ടും കാതോർക്കുക അടുത്ത എപ്പിസോഡിലേക്ക്.
2: നമ്മളൊക്കെ നമ്മുടെ ഓരോ സമയത്ത് നമുക്ക് സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ നിന്നോ കിട്ടേണ്ട വ്യത്യസ്തമായ സേവനങ്ങളെക്കുറിച്ചാണ് ജനക്ഷേമ പ്രോഗ്രാം പീസ് റേഡിയോ വൈബ്സിൽ നമ്മൾ കേട്ടത്. ഇന്നത്തെ ജനക്ഷേമത്തിൽ മൃഗസംരക്ഷണ വകുപ്പിൽ നിർവഹിക്കുന്ന സേവനങ്ങൾ, അതിൽ ഒരുപാട് സേവനങ്ങളുണ്ട്. അതിൽ ആട് വളർത്തലുമായി ബന്ധപ്പെട്ട സേവനങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. അതിന് അവതരിപ്പിച്ചത് സയ്യിദ് അബൂബക്കർ സിദ്ദീഖ് ബിൻ അലി.
3: റേഡിയോ വൈബ്സിൽ ഇനി നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്.
4: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെ ഓരോ പ്രശ്നങ്ങളെയും പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും മാർഗങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. അത്തരം പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്ന സ്നേഹക്കൂടിലേക്കാണ് അടുത്തതായി നമ്മൾ പോകുന്നത്. പോൺ വീഡിയോ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് 13 പരിഹാര നിർദ്ദേശങ്ങളുമായിട്ട് താജുദ്ദീൻ സലാഹി നമ്മോടൊപ്പം ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടലിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പോൺ വീഡിയോകൾ ഉണ്ടാക്കുന്ന, അശ്ലീല വീഡിയോ കാണുക വഴി ഉണ്ടാകുന്ന വലിയ ചില പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തം ഇണയിൽ തൃപ്തിയില്ലാത്ത അവസ്ഥ, ശാരീരികമായ വ്യത്യസ്തമായ വിഷമതകൾ, ആത്മനിന്നുകൊണ്ട് ആകെ പ്രയാസപ്പെടുന്ന ഒരു മാനസിക സാഹചര്യം, കുടുംബത്തിലും വീട്ടിലും സമൂഹത്തിലും ഉണ്ടാകുന്ന അപമാനം, അവിഹിതങ്ങളിലേക്കുള്ള എത്താനുള്ള സാധ്യതകൾ, നന്മ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, സമയം തികയാത്ത സാഹചര്യം, സ്വഭാവ വൈകൃതങ്ങൾ, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഇതുകൊണ്ടുണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പരിഹാരങ്ങൾ പറയുമ്പോൾ ഏറ്റവും ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു നിർത്തി, അതിതാണ്: ഞാനിതൊക്കെ എങ്ങനെ സ്വകാര്യമാക്കി വെച്ചാലും എൻ്റെ റബ്ബ് ഇതൊക്കെ കാണും അറിയും എന്ന ബോധ്യം ഉള്ളിലേക്കെത്തുമ്പോൾ, ഇത്രയും അനുഗ്രഹങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന റബ്ബിനെ നമുക്കൊരിക്കലും അങ്ങനെ അവഗണിച്ചുകൂടാ എന്നൊരു ഭാഗമുണ്ട്. രണ്ടാമത്തെ കാര്യം അള്ളാഹുവിലുള്ള ഭയമാണ്, ആ റബ്ബിലുള്ള ഭയമാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഫലാ തഖാഫൂഹും വഖാഫൂനി, നിങ്ങൾ ജനങ്ങളെയല്ല എന്നെയാണ് പേടിക്കേണ്ടത്. ഫലാ തഖ്ഷൗന്നാസ വഖ്ഷൗനി, നിങ്ങൾ ജനങ്ങളെയല്ല ഭയക്കേണ്ടത്, എന്നെയാണ് ഭയക്കേണ്ടത്. അല്ലേ, നോക്കൂ, നിങ്ങൾ ഒരു അവിഹിതം ചെയ്യുന്നൊരു, വേണ്ടാത്തത് ചെയ്യുന്നൊരു, തോന്നിവാസം വീഡിയോ കാണുന്നൊരു വ്യക്തി, അയാളങ്ങനെ കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് കട്ടിലിൻ്റെ അടിയിൽ നിന്നൊരു പല്ലിയോ എലിയോ പാഞ്ഞാൽ അയാൾ ചാടി ഉണരും. അപ്പോൾ അള്ളാഹിനേക്കാളും അയാൾക്ക് പേടി പല്ലിനെ എലിനൊക്കെയാണ്. അവിഹിതത്തിന് വേണ്ടി തന്നെ റൂമിലെത്തിയ ഒരു മനുഷ്യനോട്, മനുഷ്യൻ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ എല്ലാ ജനവാതിലുകളും ഒക്കെ കൊട്ടി അടക്കുക, ഓരോ സുഷിരങ്ങൾ പോലും അടച്ചിടുക, ആരും അറിയരുത്. അടച്ചതിൻ്റെ ശേഷം, സുഷിരങ്ങൾ അടക്കം അടച്ചതിൻ്റെ ശേഷം ആ സ്ത്രീ പറഞ്ഞു, ഒരു ഡോർ എനിക്ക് അടക്കാൻ പറ്റണില്ല. ആ ഡോർ ഏതാണ്? ഞാനടക്കാം, അടച്ചോളൂ. അള്ളാഹുവിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടി തുറന്നിടപ്പെട്ട ആകാശത്തിൻ്റെ കവാടമാണ്. ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ഇത് കേട്ട ഉടനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ഭയവും വന്ന് ആ ഹീനവൃത്തി ഉപേക്ഷിച്ച് ആ മനുഷ്യൻ ഇറങ്ങി നടന്ന് പുണ്യം നേടിയെന്നാണ് ചരിത്രത്തിൽ എവിടെയോ വായിച്ചൊരു സംഭവം. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ പ്രത്യേകം കാണണം. പണ്ഡിതന്മാർ ഈ വിഷയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സിദുഖുൽ ഖൗഫ്, സത്യസന്ധമായ ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവൽ വറഉ അനിൽ ആസാമി വാഹിറൻ വ ബാത്തിനൻ എന്നാണ്. ബാഹ്യമായും ആന്തരികമായുമുള്ള ഒരു വറആണ്, ഒരു വിരക്തിയാണ്, തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നുമുള്ള ഒരു വിരക്തിയാണത് എന്നാണ്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അവൻ്റെ ശിക്ഷയെക്കുറിച്ചും അവൻ്റെ അറിവിനെക്കുറിച്ചും അവൻ്റെ സൗകര്യങ്ങളെക്കുറിച്ചും അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ബോധ്യങ്ങൾ ഹൃദയത്തിലുള്ളൊരു വ്യക്തിക്ക് അള്ളാ എന്ന ചിന്ത കൊണ്ട് തന്നെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നുള്ളതിൻ്റെ തെളിവാണ് ഗുഹാവാസികളുടെ സംഭവം. ഗുഹാവാസികളിൽപ്പെട്ട ആ വ്യക്തി പറയാണ്, ഞാനൊരു സ്ത്രീയുടെ ചെറുപ്പകാലം മുതലേ ഞാൻ ആഗ്രഹിച്ച ആ പെണ്ണിൻ്റെ ശരീരത്തിലേക്ക് ഞാൻ ഇരുന്നു, എനിക്ക് അവകാശപ്പെടാത്തത് ഞാൻ ഉപയോഗിക്കാൻ ഒരുങ്ങുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇത്തക്കില്ല, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണമെന്ന്. ആ വാചകം കേട്ടതോടുകൂടെ ഞാൻ അവളുടെ ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു എന്നാണ്. ഇത്തക്കില്ല എന്ന വാക്ക് ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു കടലടിക്കും പോലെ ആ ഭയമായി, അസ്വസ്ഥതയായി, സങ്കടമായി, അള്ളാഹുവോടുള്ള സ്നേഹമായി വരാനും ഞാൻ അത്തരമൊരു കാര്യം എൻ്റെ റബ്ബിനോട് ചെയ്തുകൂടാ, അവൻ്റെ നിയമം ലംഘിച്ചുകൂടാ എന്ന് ചിന്തിക്കാനുമുള്ള ഒരവസ്ഥ അവരുടെ ഹൃദയത്തിനുണ്ടായി എന്നാണ്. കാരണം ഇസ്തഗ്ഫുന മിനന്നാസി വലാ ഇസ്തഗ്ഫുന മിനല്ലാഹ്, ആളുകളെടുത്തു നിന്ന് ഇത് കൊളിപ്പിക്കാൻ കഴിയുള്ളൂ, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഒരു കാരണവശാലും ഇത് ഒളിപ്പിക്കാൻ കഴിയില്ല. ഉറപ്പാണ്, അള്ളാഹു മനുഷ്യൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവൻ്റെ അറിവും കഴിവും ഓരോ വ്യക്തിയെയും തുടരുന്നുണ്ട്, പിന്തുടരുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം ഈ വിഷയത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അള്ളാഹുവിലുള്ള ഭയമാണ് പരിഹാരങ്ങളിൽ ഒന്ന്. ഇനി രണ്ടാമത്തത് മതപരമായ പഠനമാണ്. ഒരു നനക്കണ മരം, നനച്ച് വളർത്തുന്ന ഒരു മരവും നനക്കാത്തൊരു മരം തമ്മിലുള്ള വ്യത്യാസമാണ് മതം പഠിക്കുന്ന വ്യക്തിയും മതം പഠിക്കാത്ത വ്യക്തിയും തമ്മിലുള്ളത്. ഇന്നമ യഖ്ഷ അല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ, നിശ്ചയമായും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുള്ള വ്യക്തിക്ക് അള്ളാഹുവിനെ ഭയമുണ്ടാകും എന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്, കുല്ലു മാ കാനൽ അബ്ദു ബില്ലാഹി അഅലമു കാന ലഹു അഖ്വഫു. അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നിടത്തോളം, എത്ര അറിയുന്നോ അതിനനുസരിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാകും എന്നാണ്. അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഭയമുണ്ടാകും. അതുകൊണ്ട് മതപരമായി നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഈ പോൺ വീഡിയോ പോലെയുള്ള ഏത് തിന്മകളും ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള നല്ലൊരു പരിഹാര നിർദ്ദേശമാണ്. നിരന്തരം പഠിക്കുന്ന, ഇപ്പോൾ ഖുറാൻ പഠിക്കുന്ന, ഹദീസ് പഠിക്കുന്ന, ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിക്കുന്ന, നരകത്തെക്കുറിച്ച് പഠിക്കുന്ന, സ്വർഗത്തെക്കുറിച്ച് പഠിക്കുന്ന, മലക്കുകളെക്കുറിച്ച് പഠിക്കുന്ന, അങ്ങനെ അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് പഠിക്കുന്ന, അറിവിനെക്കുറിച്ച് പഠിക്കുന്ന അത്തരമൊരു പഠനം ഒരു വ്യക്തിയിൽ വലിയ ബോധ്യങ്ങൾ ഉണ്ടാക്കും. ക്യാൻസർ ബാധിതനായ ഒരാൾ ക്യാൻസറിനെ അത്രയും പേടിക്കണം എന്തുകൊണ്ടാണ്? ക്യാൻസർ ഉണ്ടാക്കുന്ന പരമാവധി പ്രശ്നങ്ങളെക്കുറിച്ച് അയാളുടെ ബോധ്യമാണ്. എന്ന് പറയുന്ന പോലെ പരലോകത്തെ ആഴത്തിൽ ബോധ്യപ്പെട്ടൊരു വ്യക്തി, പഠനത്തിലൂടെ ബോധ്യപ്പെട്ടൊരു വ്യക്തി പരലോകത്തിന് വരുന്ന കൊച്ചു പരിക്കുകളെപ്പോലും വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യും. എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ എന്ന ഓർമ്മയും ബോധ്യവും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം മതപരമായ പഠനമാണ്. മൂന്നാമത്തെ വിഷയം സാഹചര്യമാണ്. സാഹചര്യം ഇല്ലാതാക്കണം. നമ്മൾ അലോം പഠിച്ചിട്ടൊന്നും കാര്യമല്ല, സാഹചര്യം നമ്മളെ ചതിക്കും, യാതൊരു സംശയമല്ല. സാഹചര്യം ഒരു വ്യക്തിയെ ചതിക്കും. അതുകൊണ്ടാണ് നൂറാളെ കൊന്നൊരു വ്യക്തി, ആ നൂറുപേരെ കൊന്നൊരു വ്യക്തി 99-ാമത്തെ ആളെ കൊന്നതിൻ്റെ ശേഷം 100-ാമത്തെ ആളോട് ചോദിക്കാൻ പോയി, എനിക്ക് തോപ്പുണ്ടോ? ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അയാളുടെയും കൊന്നു. 101-ാമത്തെ വ്യക്തിൻ്റെ അടുത്ത്, സ്കോളറെടുത്ത്, പണ്ഡിതൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് എന്താണ് അവസ്ഥ എന്ന്. പദ്ധതിന് കൊടുക്കുന്ന ഉത്തരം എന്താ? വമാ യഹൂലു ബൈനഹു ബൈന തൗബ, അവൻ്റെയും അവൻ്റെ തോബൻ്റെയും ഇടയിൽ ആരാണ് തടസ്സം നിൽക്കുന്നത്? ആരും തടസ്സം നിൽക്കണില്ല. എന്നിട്ട് അയാളോട് പറയണേ, ഇൻ തലിഖ് ഇല അർലിൻ കദാവ കദ, ഇന്നാലിന്നൊരു നാടുണ്ട്, നീ അവിടെ പോകണം. ഫൈന ബിഹ ഉനാസുൻ യഅബുദൂനല്ലാഹ, അവിടെ അള്ളാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതുകൊണ്ട് ഫഅബുദില്ലാഹ മഅഹും, നീ അവരുടെ കൂടെ അള്ളാഹുവിനെ ആരാധിക്കണം. വലാ തർജിഇ ഇലാ അർദിക, നിന്റെ നാട്ടിലേക്ക് നീ മടങ്ങരുത്. ഫഇന്നഹ അർലുസു, അത് തിന്മയുടെ നാടാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഒരു പ്രദേശം, നമ്മൾ താമസിക്കുന്ന വീട്, നമ്മളുടെ റൂം, നമ്മുടെ ഫോണ്, നമ്മുടെ ഒറ്റപ്പെടൽ, ഇതൊക്കെ ഇതിൻ്റെ വലിയ ഘടകങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഇത്തരമൊരു വിഷയത്തിന് അനുകൂലമായി വരുന്ന സാഹചര്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് മതപരമായ നിർബന്ധമാണ്. പറ്റുമെങ്കിൽ ചെയ്താൽ പോരാ, അത് നിർബന്ധമാണ്. തിന്മ ഉണ്ടോ, ആ തിന്മയുടെ സാഹചര്യത്തിൽ ഇല്ലാതാക്കണം. യൂട്യൂബ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും, കമ്പ്യൂട്ടർ പബ്ലിക്കലി ഉപയോഗിക്കുമെന്ന് തീരുമാനിക്കേണ്ടി വരും, സാധാ വിളിക്കണ ഫോണായിട്ട് നടക്കേണ്ടി വരും. അതെന്താ, അത് അങ്ങനെ ചെയ്യാന്നുള്ള ഇബാദത്താണ്, അല്ലാന്നുള്ളത് ഹറാമുമാണ്. അപ്പോൾ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനത്രയും ആഴത്തിൽ നമ്മളെ തിന്മയിലേക്ക് എത്തിക്കുമെങ്കിൽ അതൊരു പക്ഷേ പാപമായി കുറ്റമായി മാറുന്ന സാഹചര്യങ്ങൾ പോലും തീർച്ചയായും ഉണ്ടാകും. ഇനി നാലാമത്തത്, ഇതൊരു രോഗമാണ്. ലൈംഗിക രംഗത്തെ എല്ലാ വൈകൃതങ്ങളുടെയും അടിസ്ഥാനം എന്താണ്? അത് മനസ്സിന്റെ രോഗമാണെന്നാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് പെണ്ണിനോട്, വലാ തഖ്ലഅന ബിൽ ഖൗലി, നിങ്ങളൊരിക്കലും കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കരുത് അന്യപുരുഷനോട്. ഫയത്മഉ അല്ലദീ ഫീ ഖൽബിഹി മറളുൻ, അപ്പോ ഹൃദയത്തിൽ രോഗമുള്ള വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കും, നിങ്ങളിലെ സൗന്ദര്യത്തെയും ശരീരത്തെയും ലൈംഗികതയെയും ആഗ്രഹിക്കും. അപ്പം അവിടെ മറള് എന്നാണ് വിശുദ്ധ ഖുർആൻ നടത്തിയ പ്രയോഗം. അപ്പൊ ഇതൊരു അത്തരമൊരു മനസ്സിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ആ രോഗമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ അതിനെ ട്രീറ്റ് ചെയ്യുക, അതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ്. ഈ മാനസിക രോഗം എന്നൊക്കെ പറഞ്ഞാൽ ആകെ ചെങ്ങല കിടണ്ട ജാതി, ആളുകളെ വെട്ടത്തിയെടുത്ത് വെട്ടണ ജാതി പ്രശ്നങ്ങൾക്ക് മാത്രമാണ് പലപ്പോഴും നമ്മൾ പറയാം അല്ലേ. മാനസികമായ വ്യത്യസ്തമായ രോഗസാഹചര്യങ്ങളുണ്ട്, ആ രോഗസാഹചര്യങ്ങളെ നമുക്ക് പരിഗണിക്കാനും കാണാനും പറ്റണം. മറ്റൊരു കാര്യം, അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കാഴ്ചയെ നിയന്ത്രിക്കലാണ്. അവിഹിതമാണെങ്കിലും ഇങ്ങനത്തെ ഏത് കാര്യമാണെങ്കിലും ഇല്ലാതാകാനുള്ള വഴി കാഴ്ചയെ നിയന്ത്രിക്കലാണ്. വഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സ്വാരിഹിം, വിശ്വാസികളോട് അങ്ങ് പറയണം അവരുടെ കണ്ണുകൾ പൂട്ടാൻ. അപ്പം ദീ വഹ്ഫദു ഫുറൂജഹും, അവരുടെ ലൈംഗികമായ ചോദനകൾ പ്രചോദനങ്ങളൊക്കെ നിലക്കും. അപ്പോൾ സ്ക്രീനിലേക്കാണെങ്കിലും പോസ്റ്ററിലേക്കാണെങ്കിലും പബ്ലിക്കിലേക്കാണെങ്കിലും ഉള്ള കാഴ്ചയെ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഫോൺ വീഡിയോ കാണുന്നവരും അവിഹിതത്തിൽ ഇടപെടുന്നവരും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യം, കണ്ണിനെങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കാണുമ്പോഴേ കടക്കുക, അതൊഴിവാക്കുക. ആ ഒരു തത്വം ഇങ്ങനെ നടക്കുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഇതൊന്നും കാണലല്ല എൻ്റെ ഡ്യൂട്ടി എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മുടെ ഉള്ളിലെ വ്യക്തി എത്തും. നമ്മുടെ മനസ്സെത്തും, തലച്ചോറെത്തും, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ സിസ്റ്റം എത്തും. നമ്മുടെ ശരീരത്തിനൊരു സിസ്റ്റം ഉണ്ട്, നമ്മുടെ ശരീരത്തിലെ സെൻസറുകൾ എത്തും. മനസ്സിലായില്ലേ? മെഡിക്കലി പറയുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലെ സംവിധാനങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ എത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നിയന്ത്രിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ തീർച്ചയായും കഴിയും. മാത്രമല്ല, തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ, ജീവനുള്ളൊരു പെണ്ണിനോട് സംസാരിക്കുമ്പോൾ ഉള്ളിലെ ആഗ്രഹം രോഗമായി പുറത്തു ചാടുമെന്നാണെങ്കിൽ, ഇത്തരം വീഡിയോകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ രോഗാവസ്ഥ അത് മൂർജിപ്പിക്കും, അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി ആറാമത്തെ കാര്യം, തനിച്ചിരിക്കാതിരിക്കലും ഒഴിവ് സമയത്തെ നിയന്ത്രിക്കലുമാണ്. തനിച്ചിരുന്ന പ്രശ്നമാണ്. അശ്ശൈത്താനും അൽഫദ്ദി, ശൈത്താൻ ഒറ്റയ്ക്കിരിക്കുന്നവൻ്റെ കൂടെയാണ്. ഫഇന്നമാ യഅകുലു ദിബു അൽഗനമ അൽഖാസിയ, ശൈത്താൻ മനുഷ്യനെ ഒറ്റയ്ക്കിരിക്കുന്ന ആളെ പിടിക്കണേന്ന് ഉദാഹരണം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉദാഹരണം? ഒരു ആട്ടിൻകൂട്ടം അങ്ങോട്ട് ഓടിപ്പോകുമ്പോൾ അതിന്ന് വഴിതെറ്റിപ്പോകുന്ന ആട്ടിൻ കുഞ്ഞിനെയാണ് ചെന്നായ പിടിക്കുക എന്നാണ്. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്, ഇതൊരു വിഷയം ഉണ്ട്, ആർക്കും ഉണ്ട്. എന്ത്, ഒറ്റയ്ക്കിരിക്കുക എന്നുള്ള സാഹചര്യം ഉണ്ടാകരുത്. ഇത്തരം വ്യക്തികളത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വകാര്യതകൾ രൂപപ്പെടുന്നതിനെ പരമാവധി ശ്രദ്ധിക്കണം. അതോടൊപ്പം ഒഴിവ് സമയത്തും ശ്രദ്ധിക്കണം. കാരണം നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്, രണ്ട് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ മനുഷ്യർ വഞ്ചിതരാണ്. ഒന്നാമത്തത് ഏതാണ്? ഒന്നാമത്തത് സമയമാണ്, ഒഴിവ് സമയമാണ്, ഫറാഗാണ്. ഈ ഒഴിവ് സമയം അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നിടത്ത്, അതിനെ ഉപയോഗിക്കുന്നിടത്ത് അത് വേണ്ടാത്തതിലേക്കാണ് പോവുക. മനുഷ്യനതിൽ വഞ്ചിതനാണെന്ന് മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചവനാണ് പറയണത്. അപ്പോൾ നമ്മുടെ ഒഴിവ് സമയം, ഒറ്റയ്ക്കിരിക്കുന്ന സമയം, അതിനൊക്കെ എന്ത് ചെയ്യണം? അതിനൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. എങ്ങനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും? കുറേ പറ്റും. ഇപ്പോൾ ഈ ലൈംഗികത ആസ്വദിക്കുക എന്നുള്ളൊരു ആസ്വാദനാണെങ്കിൽ അതിലേറെ വലിയ ആസ്വാദനമാണ് എന്ത്? വേറെ ആരെങ്കിലും സഹായിക്കൽ, മാതാപിതാക്കളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യൽ, കുടുംബിനിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യൽ, ഭർത്താവിൻ്റെ കൂടെ സമയം ചെലവാക്കൽ, അതേപോലെ തന്നെ യാത്രകൾ പോകൽ, അയൽപക്ക സന്ദർശനങ്ങൾ നടത്തൽ, കൃഷിയിലിടപെടൽ, പൂക്കൾ വളർത്തൽ, ചെടികൾ നടൽ, പക്ഷിമൃഗാദികളെ വളർത്തൽ, മൃഗങ്ങളെ സംരക്ഷിക്കൽ, പഠന സംരംഭങ്ങളിൽ ഏർപ്പെടൽ, ഖുറാൻ പരിഭാഷകളുടെ വായന അല്ലേ, സാമൂഹികക്ഷേമ പ്രവർത്തനങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. സാധ്യതകളുടെ ലോകം വിശാലമാണ്. അതിനൊക്കെ ഇതിലേറെ അനുഭൂതിയുണ്ട്. വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പുറത്തെ സൂര്യവെളിച്ചം പോലും കാണാതെ സ്നേഹത്തടങ്കലുകളിൽ കഴിയുന്ന വയോവൃദ്ധരായ മാതാപിതാക്കളുണ്ട്. അവർ ബെഡിലാണ്, സ്വയം എണീക്കാൻ പറ്റൂല. സ്വയം എണീക്കാൻ പറ്റാത്തൊരു വ്യക്തിക്ക് എണീക്കാൻ ആളാവശ്യമുണ്ടാകും. എണീറ്റ മാത്രം പോരാ, എണീറ്റ വ്യക്തിയെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് എവിടേക്കെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ പരസഹായം വേണ്ടിവരും. സ്വാഭാവികമായിട്ടും അവരാ ബെഡിലങ്ങനെ കിടക്കും, വസ്ത്രം മാറിയാൽ മാറി, വിരിപ്പ് പിന്നെ മാറ്റിയാൽ മാറ്റി, മലവും മൂത്രവും ഒക്കെ ക്ലിയറാക്കിയാൽ ക്ലിയറാക്കി. ആദ്യഘട്ടത്തിലൊക്കെ ഒക്കെ നീണ്ടുപോകുമ്പോൾ പലപ്പോഴും പ്രയാസപ്പെട്ടു പോകും. അപ്പം ഇങ്ങനത്തെ ആളുകളൊക്കെ പ്രത്യേകം പോയി കാണുക, സംസാരിക്കുക, അവർക്ക് സഹായം ചെയ്തു കൊടുക്കുക, അത് വലിയ സംഭവമാണ്. അത് ഈ വൃത്തികെട്ട വീഡിയോകളും ലഹരി മരുന്നുകളും ഒക്കെ ഉപയോഗിക്കുന്നതിലേറെ വലിയ ആസ്വാദനമാണ്. മനുഷ്യൻ്റെ തലച്ചോറിനെ തളപ്പിച്ചും ബ്ലഡിനെ ചൂടാക്കിയുമൊക്കെ മനുഷ്യൻ്റെ മാനസികാവസ്ഥകളിൽ ഫെസ്റ്റിവൽ മോഡ് കൊണ്ടുവന്ന് മുന്നോട്ട് പോകുന്ന, അത് ആസ്വാദനമാക്കുന്നവർക്കൊക്കെ അത് വലിയ പരിഹാരമാണ് അല്ലേ. അതുപോലെ ഇങ്ങനെ തോണ്ടി തോണ്ടി തോണ്ടിയിരുന്ന് കാഴ്ചകൾ കാണില്ലറ വലിയ സംഗതിയാണെന്ത്. സ്വന്തം കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മളൊന്നാണ്ട് കളിക്കാൻ ഇറങ്ങിയൊക്കണ്ടേ, അവരുടെ പൊട്ടിച്ചിരികൾ, അവരുടെ ആഹ്ലാദങ്ങൾ, അവരെ തോളിലേറ്റി, അവരെ വണ്ടിയിലിരുത്തി അല്ലേ പുറത്തു പോയി, അങ്ങനെ അങ്ങനെ അങ്ങനെ പോകുന്ന ഒന്നുമില്ല. കുട്ടികളെയും കൊണ്ടൊന്ന് വായച്ചാലിൽ പോയി ഒന്ന് മീൻ പിടിച്ചാൽ, ഒരു കുളത്തിൽ കുളിക്കാൻ പോയാൽ, ഒരു പുഴയിൽ കുളിക്കാൻ പോയാൽ, ഒരു ഊഞ്ഞാലിൽ അവർ ആട്ടിക്കൊടുത്താൽ, അങ്ങനെയൊക്കെയാണ് സുഹൃത്ത്. ഈ സമയത്തെ അങ്ങനെ ആക്കാൻ നമുക്ക് സാധിക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. അതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം, ചിട്ടയുള്ളൊരു ദിനക്രമം ഉണ്ടാകണം എന്നുള്ളതാണ്. ഇത്തരം ആളുകൾക്ക് ചിട്ടയുള്ള ദിനക്രമം ഉണ്ടാകില്ല. രാവിലെ ഫോൺ കൈ കിട്ടി അപ്പം നേരെ ഫോണുമൊക്കെ പോകുക, എന്നിട്ട് അതിൽ കുറേ തോണ്ടിക്കളിച്ച് അങ്ങനെ ഉണ്ട് ആ ദിവസം നശിപ്പിക്കും. ദിവസത്തെ നശിപ്പിച്ച് ശൈത്താൻ്റെ ചങ്ങലകൾ മൂക്കിലും കയ്യിലും കാലിലുമൊക്കെ 100% ഇടാൻ അവസരം കൊടുത്തതിൻ്റെ ശേഷമാണ് ദിവസം തുടങ്ങുക. ഒരു എഴുതി തയ്യാറാക്കിയ ഷെഡ്യൂൾ വേണം, പ്രത്യേകിച്ച് അഡിക്ഷനായി പോയ ആളുകൾക്ക്. എന്താ എഴുതി തയ്യാറാക്കിയ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ, എഴുതി തയ്യാറാക്കിയ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ആ വ്യക്തി എന്ത് ചെയ്യണം, രാവിലെ എപ്പോൾ ഉണരും, 5 ഉണരും, എന്നിട്ട് കുളിച്ച് ഫ്രഷാകും, എന്നിട്ട് 2:30 വീട്ടിൽ നിസ്കരിക്കും, കുറച്ച് ദൂരമാണെങ്കിലും ആ പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കും, ആ ഇരിക്കണ ഇരുത്തത്തിൽ എന്ത് ചെയ്യും, നമസ്കാര ശേഷമുള്ള ദിക്കറുകൾ ചൊല്ലും. ദിക്കറുകൾ അറിയില്ലെങ്കിൽ പീസ് റേഡിയോ കുടുംബത്തിൻ്റെ സംഭാവനയാണ് ജമീൽ. ജമീലിൻ്റെ ഹോം പേജിൽ തന്നെ ഏറ്റവും അവസാനത്തെ ബട്ടൺ അദ്കാറാണ്. അദ്കാറുകൾ തിരഞ്ഞെടുത്ത് അത് നോക്കി ചെല്ലിയാൽ മതി, പ്രശ്നമല്ല. വേറെ ആഡുകളോ പരസ്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും വരില്ല, നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് കാണാൻ പറ്റും. പല ആപ്പുകളും തുറക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രചോദനം തരുന്ന സ്ത്രീ ശരീരങ്ങളും ബാക്കിയൊക്കെ ആപ്പുകളിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട്. അങ്ങനത്തെ പരിമിതികളൊന്നും നമ്മുടെ ആപ്പിന് അൽഹംദുല്ല ഇല്ല. കാരണം യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ആപ്പുകളാണെങ്കിലും ഇതൊന്നും നമുക്ക് ബിസിനസ് അല്ല, ഏണിങ്ങൽ, ഇതിൻ്റെയൊന്നും റവന്യൂ നമ്മൾ എടുക്കണില്ല, മനസ്സിലായില്ലേ. ഇതിൻ്റെ റവന്യൂ എടുക്കാനും പറ്റില്ല. ആഡുകൾ റൺ ചെയ്തിട്ടുള്ള ഈ പിന്നെ ഇതിൻ്റെയൊക്കെ റവന്യൂ എടുക്കുമ്പോൾ അതിന് മതപരമായി തന്നെ ഇഷ്കാലുകളുള്ള സംഗതികളാണ്, ഇരിക്കട്ടെ. അപ്പോൾ ദിക്കറുകൾ ചൊല്ലി അവിടെ ഇരുന്നു, കുറച്ച് ഖുർആൻ ഓതി. ഇനി വീട്ടിലേക്ക് വന്നിട്ടാണെങ്കിലും വീട്ടിൽ വന്ന് കുറച്ച് ഖുർആൻ ഓതി. ഇപ്പോൾ ഭാര്യ ഒരു സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതുന്നു, മക്കൾ വേറെ സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതുന്നു, ഭർത്താവ് വേറെ സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതുന്നു, വല്യമ്മ എന്തായാലും ഓതുന്നുണ്ട്, വല്യപ്പ എന്തായാലും ഓതുന്നുണ്ട്. എന്തൊരു രസമായിരിക്കും ആ വീട്. ഒന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ. ഖുർആൻ ഓതി കഴിഞ്ഞ് അപ്പോൾ ആ ടൈം കഴിഞ്ഞു, പിന്നെന്താണ്, പിന്നെ അടുത്തൊരു സംഗതി, നമ്മൾ ഭാര്യയെ അടുക്കളയിൽ സഹായിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ പറമ്പിലെ ജോലികൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓഫീസ് പോകാൻ നമ്മൾ പ്രിപ്പയർ ആകുന്നു, കുളിക്കുന്നു, വൃത്തിയാകുന്നു, ഡ്രസ്സ് അയൺ ചെയ്യുന്നു. ശരിക്കും ഒരു ചിട്ടണ വരുന്നതോടുകൂടി ഈ സാധനം പിന്നെ എടുക്കാൻ സമയമല്ലല്ലോ. പിന്നെ ഇത് എടുക്കേണ്ട സമയം എപ്പോഴാണ്? അത് നമ്മൾ പബ്ലിക്കിൽ എടുക്കുള്ളൂ. ഓഫീസ് റൂമിൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിത് എടുക്കുന്നു അല്ലേ, പബ്ലിക്കിൽ എടുക്കുള്ളൂ. അപ്പം ഈ ഒരു ഷെഡ്യൂള് ഒരു 40-41 ദിവസം ഒരാൾ കൊണ്ടുപോയാൽ, ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ട് അയാൾക്കിതൊന്ന് ക്ലിയർ ആകാൻ പറ്റില്ലെങ്കിൽ അവർ വിളിക്കട്ടെ, കൃത്യമായി പരിഹരിക്കാൻ പറ്റും, കൃത്യമായി വിഷയം പരിഹരിക്കാൻ പറ്റും. ഒരു ചിട്ടയായ ഷെഡ്യൂളാണ്. പ്രത്യേകിച്ച് ഉറങ്ങണേന് സമയം വേണം. ഇത് ഉറങ്ങണ സമയത്തെക്കുറിച്ച് വല്ലാതെ പറയാൻ അവകാശമില്ലാത്ത ആളുകളാണ് നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ, സംഘടനാ പ്രബോധനങ്ങളിലുള്ള ആളുകളൊക്കെ. അത് ഞാൻ പറയണത് ഒരു ഹയറായൊരു കാര്യത്തിന് വേണ്ടിയാണെന്നുള്ള ആശ്വാസമാണ് നമുക്കുള്ളത്. പക്ഷേ ഈ ഫോണും കൈ പിടിച്ചിരുന്ന് ഉറക്കം ദീർഘമായി വൈകിപ്പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? സിസ്റ്റത്തെ മൊത്തം ബാധിക്കുകയാണ്. രാവിലെ എണീക്കണീനെ ബാധിക്കും, ഒക്കെ ബാധിക്കും. അതുകൊണ്ട് രാത്രി ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഫോൺ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറ്റണം. ഞാൻ ആദ്യം പറഞ്ഞു, ഫോൺ അഡിക്ഷനുള്ളൊരു വ്യക്തി ആദ്യം ചെയ്യേണ്ട സ്മാർട്ട് ഫോൺ കുറച്ച് കാലത്തേക്ക് വേണ്ടാന്ന് വെക്കലാണ്. യൂട്യൂബോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചോ കിട്ടണതൊന്നും വേണ്ടാന്ന് വെക്കുക എന്നുള്ളതാണ് ആ വ്യക്തി സ്വാഭാവികമായും ചെയ്യേണ്ടത്. ഇനി എട്ടാമത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ആരാധനയാണ്, പ്രത്യേകിച്ച് നമസ്കാരം. അങ്ങനെ പറയാം, ഇനി എട്ടാമത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നിസ്കാരമാണ്, നമസ്കാരം. നമസ്കാരം ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ. നിസ്കാരം എല്ലാതരം മ്ലേച്ഛതകളെയും തിന്മകളെയും ഇല്ലാതാക്കും എന്നാണ്. നിസ്കാരം എല്ലാതരം മ്ലേച്ഛതകളിൽ നിന്നും ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ആളുകൾ ചെയ്യുന്ന തിന്മകൾക്ക് ഉള്ള പരിഹാരമായി പറഞ്ഞിരുന്ന നമസ്കാരമാണ്. നബിയെ, അയാൾ ഇന്നത് ചെയ്യുന്ന ആളാണ്, അത് അയാൾ നിസ്കരിക്കലില്ലെന്ന് വെക്കും, നിസ്കരിക്കലുണ്ടെങ്കിൽ അത് രക്ഷപ്പെടും. നിസ്കാരം അതിൻ്റെ പക്ഷേ യഥാർത്ഥ അവസ്ഥയിലെത്തണം. എന്താണ് ശരിക്കും നിസ്കാരത്തിൻ്റെ ഒരു യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നുണ്ട്, ലിൽ അബ്ദി ബൈന യദൈല്ലാഹി മൗഖിഫാൻ. അടിമക്ക് അള്ളാഹുവിൻ മുമ്പിൽ നിൽക്കുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട്, മൗഖിഫും ബൈന യദൈഹി ഫി സ്വലാ, ഒന്ന് നിസ്കാരമാണ്. മൗഖിഫും ബൈന യദൈഹി യൗമൽ ഖിയാമി, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തെ നൃത്തമാണ്. ഫമൻ ഖാമ ബിഹഖിൽ മൗഖിഫിൽ അവ്വൽ, ഒരാൾ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കേണ്ട വിധം നിൽക്കുകയാണെങ്കിൽ, ഹുവ്വിന അലൈഹിൽ മൗഖിഫുൽ ആഖർ, മറ്റേ നൃത്തം അവന് വളരെ എളുപ്പമാകും. ഒമൻ ഇസ്തഹാന ബിഹാദൽ മൗഖിഫ്, ഈ നൃത്തത്തെ അവൻ അവഗണിച്ചാലോ, വലം യുഫീഹി ഹഖഹു, അതിൻ്റെ ആ നൃത്തത്തിൻ്റെ ബാധ്യതകൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ, ശുദ്ധിത അലൈഹി ദാലിക്കൽ മൗഖിഫ്, അവസാനം വരാനുള്ള ആ നൃത്തം അള്ളാഹുവിൻ മുമ്പിലുള്ള ആ നൃത്തം പ്രയാസമാകുന്നതാണ്. അപ്പം ഈ ബോധ്യത്തോടുകൂടെ നിൽക്കണ ഒരു നിസ്കാരം അത് നമുക്കുണ്ടെങ്കിൽ, അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തുള്ള സുന്നത്തുകൾ ഉണ്ടെങ്കിൽ, അതൊന്ന് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, മണ്ടിട്ട് പാഞ്ഞൻ കയറി നിസ്കരിക്കല്ല. ആ ലൊഹറിൻ്റെ സമയ സ്ഥലം, അപ്പം നമ്മളെ ഫോൺ എങ്ങനെ അടിക്കും, ലൊഹറിൻ്റെ ബാങ്ക് കൊടുക്കും ആദ്യം, പിന്നെ 10-15 മിനിറ്റാണ് ഇഖാമത്തെങ്കിൽ, ഒരു 7 മിനിറ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ പള്ളിക്ക് എത്താവുന്നൊരു ഒരു മിനിറ്റ് ഉണ്ടാകുമല്ലോ, അതിൻ്റെ മുമ്പുള്ളൊരു സമയത്ത് നമ്മളെ അലാം അടിക്കും, പോകും, ഒള്ളു എടുത്തിട്ട് പോകും. അങ്ങനെ ആ ഒരു അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഒന്നാമത്തെ സൊഫിൽ ഇമാമിൻ്റെ തൊട്ടടുത്ത് പോയി നിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ നിസ്കാരത്തേക്കാണ് കയറിയാൽ അതിൻ്റെ അധ്കാറുകളിലേക്ക് ഇങ്ങനെ തല കൊടുത്തിട്ട്, മനസ്സ് കൊടുത്തിട്ട്, വേറെ എവിടെയും ചിന്ത പോകാതെ പരമാവധി ഈ നിസ്കാരത്തിൻ്റെ ഉള്ളിലെ ദിക്കറുകൾക്കും പദപ്രയോഗങ്ങൾക്കും ഒക്കെ ഉള്ളിലേക്ക് തലച്ചോറിനങ്ങോട്ട് ഇറക്കി വെക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി, അയാൾക്ക് പോൺ അഡിക്ഷൻ ആവട്ടെ, അവിഹിതങ്ങളാകട്ടെ, ലഹരിയാകട്ടെ, എല്ലാറ്റിൽ നിന്നുള്ള മോചനമാർഗ്ഗമാണിത് നമസ്കാരം എന്ന് പറയുന്നത്. ഇനി ഒമ്പതാമത്തെ ഒരു കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. അത് അദ്കാറുകളാണ്. അദ്കാറുകളാണ്. എന്താ അദ്കാറുകൾ? അദ്കാർ സബാഹുണ്ട്, അദ്കാറുൽ മസാഹ്. അതേപോലെ തന്നെ നിത്യജീവിതത്തിലെ ധാരാളം പ്രാർത്ഥനകളുണ്ട്. ഈ അദ്കാർ സബാ, അദ്കാറുൽ മസാഹ് ഒക്കെ ഭയങ്കര പവർഫുള്ളായ, ഭയങ്കര ശക്തമായ ഉപകരണങ്ങളാണ്. ജീവിതത്തിനെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്യാനും നേരാക്കാനൊക്കെ ഉള്ള ഭയങ്കര ഉപകരണങ്ങളാണ്. അപ്പം അത് അർത്ഥമറിഞ്ഞുകൊണ്ട് വെറുതെ ചൊല്ലിപ്പോവുകയല്ല, കുറേ പണി ഇങ്ങനെ എടുക്കണേൻ്റെ ഇടക്ക് ചൊല്ലല്ല, അതൊന്നിരുന്ന് മനസ്സുകൊടുത്ത് അതിൽ ശ്രദ്ധ കൊടുത്ത് ചെല്ലണേനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി പത്താമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നോമ്പാണ്. നോക്കൂ നിങ്ങൾ, വമല്ലം എസ്തത്യ ഫഅലൈഹി ബിസ്സിയാം എന്നാണ്. ലൈംഗികതയെ നിയന്ത്രിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടത് വിവാഹമാണ്. ആ വിവാഹം അത് ചെയ്യാൻ കഴിയാത്ത ആളുകൾ അവർ നോമ്പ് നോൽക്കട്ടെ എന്നാണ്. അപ്പോൾ ലൈംഗിക രംഗത്തെ വൈകൃതങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള പരിഹാരമായി നിർദ്ദേശിച്ചതാണ് നോമ്പ്. അപ്പോൾ സുന്നത്ത് നോമ്പുകൾ ശീലാക്കിയാൽ മതി. സുന്നത്ത് നോമ്പുകൾ ശീലാക്കുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നല്ലൊരു സുരക്ഷിതത്വം സ്വാഭാവികമായും അതുവഴി കിട്ടും എന്നതിൽ യാതൊരു സംശയവും നമുക്ക് ഇല്ലാതെ അങ്ങനെ തന്നെ ഉറപ്പിച്ച് പറയാൻ ഇൻഷാല്ലാ കഴിയും. ഇതിനില്ല. ഇനി 11-ാമത്തെ ഒരു പോയിന്റിലേക്ക് ഞാൻ വരികയാണെങ്കിൽ, ഏത് തിന്മയാകട്ടെ, ആ തിന്മ ഒഴിവാക്കുമ്പോൾ കാര്യം മനസ്സിലോർത്താൽ മതി. ഹദീസിലുള്ള ഇന്നക്കലൻ തദാ ശൈഅൻ, റസൂലുള്ള പറയാണ്, നീ ഒരു കാര്യവും ഉപേക്ഷിക്കുന്നില്ല, ലില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന് വേണ്ടി, ഇല്ലാ റദ്ദ ലക്കല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൻ ലക്, നീ എന്തൊരു വേണ്ടാത്ത കാര്യം അള്ളാഹനെ ചിന്തിച്ചിട്ട് ഒഴിവാക്കിയാലും അതിലേറെ നല്ലൊരു കാര്യം അള്ളാഹു നിനക്ക് തരും. അള്ളാഹു നിനക്ക് തരും. നീ ലൈംഗിക രംഗത്തെ ഈ വൃത്തികേട് ഒഴിവാക്കിയാൽ ലൈംഗിക രംഗത്തെ ഇരട്ടിക്കരട്ടി ആസ്വാദനം നിനക്ക് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ വേണ്ടാത്തൊരു കാര്യത്തിൽ നിന്ന് നീ മാറി നിന്നാൽ അതിന് പകരം അള്ളാഹു അതിലേറെ മഹത്തായതൊന്നു തരും. ഈ ഒറ്റ ഹദീസ് പോലെ സുഹൃത്തുക്കളെ, ഇനി ഈ വേണ്ടാവൃത്തികളിലേക്ക് വിരൽ പായിച്ച് വേണ്ടാത്ത കീവേഡുകൾ സെർച്ച് ചെയ്ത് തോന്നിവാസങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഇത് തന്നെ പോരെ എമ്പാടും നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇത് ഏറ്റവും വലിയ കാര്യമല്ലേ, എന്താ സംശയമുള്ളത്? അപ്പം അതൊരു വലിയ വിഷയമാണ്. ഇനി ഈ രംഗത്ത് ഉള്ള ഒരു 11-ാമത്തൊരു കാര്യം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാൻ വിചാരിക്കുന്നത്, അത് മറ്റൊന്നുമല്ല, 11-ാമത്തൊരു കാര്യം ശുദ്ധമായ ലൈംഗികതയെ ശരിയായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. കുടുംബങ്ങളെല്ലാവരും ഒന്നിച്ച് കേൾക്കുന്ന ഒരു പരിപാടിയിൽ പറയുന്നതിന് പരിമിതിയുണ്ട്. സ്നേഹക്കൂടിൻ്റെ ചില എപ്പിസോഡുകളിൽ നമ്മളിത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. അതായത് വിവാഹം കഴിക്കാത്ത ആളുകളാണെങ്കിൽ വിവാഹം കഴിക്കുക, വിവാഹം കഴിക്കുക. വിവാഹം കഴിക്കാനായിട്ടും ഗവൺമെൻറ് ജോലി കിട്ടണം, അവിടെ ജോലിയില്ല, ഇതില്ല, അതില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വൈകൃതങ്ങളിലേക്ക് പോകാനുള്ള, അതിലെത്താനുള്ള, അത് കൂടുതൽ അപകടകരമായ രീതിയിൽ അഡിക്ഷനായി രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ട്. വിവാഹം കഴിച്ചവരാണെങ്കിൽ അവരുടെ ലൈംഗികതയെ ഒരു അനുഗ്രഹമായി ഏറ്റവും ശരിയായ രീതിയിൽ അതിനെ ഉപയോഗിക്കുക. പരസ്പര ധാരണയോടുകൂടെ അതിൻ്റെ എല്ലാ സാധ്യതകളെയും, ഹലാലിൻ്റെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള എല്ലാ സാധ്യതകളെയും മനോഹരമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. വൃത്തിയുള്ള ബെഡ്റൂം, വൃത്തിയുള്ള ശരീരം, നല്ല ഗന്ധങ്ങൾ, അല്ലേ? സിഗരറ്റും ഒക്കെ വലിച്ച് ബെഡ്റൂമിൽ എത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇണക്ക് പ്രത്യേകിച്ചൊന്നും അയാൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയണില്ല. ആ സ്ത്രീ നമ്മളോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് സഹിച്ചു പോണതാണ്, മനസ്സിലായില്ലേ? വിയർത്ത് വഷളായി ശരീരത്തിലെ രോമകൂപങ്ങളൊന്നും നീക്കം ചെയ്യാതെ, ശരീരത്തിലെ നഖങ്ങൾ വൃത്തിയാക്കാതെ ഒക്കെ നടക്കുന്ന ആളുകൾ പൊതുവെ ഉണ്ടാവാറുണ്ട്. അതും വലിയൊരു തലത്തിൽ ഇത്തരം കാര്യങ്ങളെ ബാധിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് കുറേ നെഗറ്റീവായ ചർച്ചയും വെക്കാണോ, ബഹളോ, അയലോക്കത്തെ വാർത്തയും, അല്ലേ? അങ്ങനത്തെ ചർച്ചകളൊക്കെ ഇത്തരം വിഷയങ്ങൾക്ക് ശേഷമാണ് വരേണ്ടത്. നെഗറ്റീവായ കുറേ ചർച്ചയും കുറേ കുറ്റപ്പെടുത്തലും കുറേ ആക്ഷേപവും കുറേ ബോഡി ഷെയ്മിങ്ങും, അല്ലേ? ശരീരത്തെക്കുറിച്ചുള്ള മോശമായ പദപ്രയോഗങ്ങളും വർണ്ണനകളും ഒക്കെ അതൊന്നും ഉണ്ടായിക്കൂടാ. അതൊന്നും ഇല്ലാതെ ശരിയായ രീതിയിൽ, അല്ലേ? ദിവസവും സമയവും സ്ഥലവും സാഹചര്യവും സന്ദർഭങ്ങളും ഒക്കെ മാറി മാറി ഏറ്റവും സന്തോഷകരമായ ഒരു ചുറ്റുപാടിൽ ഇത് നിർവഹിക്കുക എന്നുള്ളതാണ് വരേണ്ട ഒരു കാര്യം. അപ്പം എന്ത് ചെയ്യും? നമ്മുടേതായ ലൈംഗിക താല്പര്യങ്ങൾ ഇത്തരമൊരു മേഖലയിൽ നിർവഹിക്കപ്പെട്ടു പോകും. അവിടെ ഇണകൾ രണ്ടുപേരും എന്താണോ ചിത്രീകരിക്കപ്പെടുന്ന ഭാഗങ്ങളിലുള്ളത് അതിലേറെ സൗന്ദര്യത്തിൽ ശരീരത്തെ വർണ്ണിക്കാൻ പറ്റും. ആയിഷ റളിയല്ലാഹു അൻഹ നബിക്ക് വേണ്ടി ഒരുങ്ങിയ സംഭവമുണ്ട്. നബിയെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയതാണെന്ന് പറഞ്ഞ സംഭവം നമുക്ക് കാണാൻ പറ്റും. അത് ഇബാദത്താണ്. അവിടെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് പുണ്യമാണ്, മനസ്സിലായില്ലേ? അത് റൂമിൻ്റെ ഉള്ളിലേക്കുള്ളതാണ്. അങ്ങനെ അതിനെ കാണാൻ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇണകൾക്ക് രണ്ടുപേർക്കും കഴിയേണ്ടതുണ്ട്. ഇനി 12-ാമത്തെ ഒരു പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഫോൺ യൂസിങ്ങിൻ്റെ ഒക്കെ ഒരു സാങ്കേതിക സംവിധാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചെടുക്കണം. അതിലൊന്ന്, കോമൺ ആയിരിക്കണം ഫോണ്. ആർക്കും ആരുടെയും പാസ്വേഡ് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടൊരു സാഹചര്യം ഉണ്ടാകരുത്. മക്കൾക്ക് മാത്രം പറഞ്ഞു കൊടുക്കേണ്ടതില്ല, ഭാര്യക്കും ഭർത്താവിനും രണ്ടാളെയും ഫോണിൻ്റെ ഇതറിയണം. ഒരേ ജിമെയിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഒരേ ജിമെയിലും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ സുരക്ഷിതത്വം ഇതുകൊണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഉള്ളൊരു വലിയൊരു മേഖലയാണ് ഏറ്റവും നല്ല സൈറ്റുകളും വാച്ച് ചെയ്യുക, അതേപോലെ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, അദ്കാറിൻ്റെ, ഖുർആൻ പാരായണത്തിൻ്റെ, സ്പീച്ചുകളുടെ. അപ്പോൾ അതിൻ്റെ സജഷൻസാണ് കൂടുതലിങ്ങനെ വരിക. നമ്മളതിലേക്ക് പോകൂല. അതോടൊപ്പം തന്നെ നമുക്ക് താല്പര്യമില്ലാത്തത് നോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാനും ഈ ചാനലിൽ നിന്നുള്ള ഒന്നും വേണ്ട എന്ന് പറയാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ആ മൂന്ന് ബട്ടണ് സൈഡിലുള്ള മൂന്ന് ബട്ടൺ ഇങ്ങനെ അമർത്തി നോക്കിയാൽ കുറേ സാധനം ഒന്ന് വായിച്ചു നോക്കിയാൽ അതൊക്കെ കിട്ടും. നേരത്തെ ഈ വിഷയത്തിൽ വിസ്റ്റം യൂത്തിൻ്റെ പേജിൽ നിന്ന് ചില വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ പേജിൽ നിന്ന് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഏകദേശം ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ പീസറയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾ ചോദിച്ച ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കുകൾ ലഭ്യമാക്കി തരും. അത് കണ്ട് ഫോണുകളെ ഒന്ന് ഇസ്ലാമീകരിക്കാനുണ്ട്. ശരിക്ക് ഫോണിനെ ഒന്ന് ഇസ്ലാമീകരിക്കുക എന്നുള്ളതൊരു പണിയാണ്. ഇസ്ലാമികമായ ആപ്പുകളും കാര്യങ്ങളൊക്കെ ഫോണിനെ ശരിക്കും ഇസ്ലാമീകരിച്ച വേറെ ലെവലിലേക്ക് നമുക്ക് എത്താം. ആപ്പിനുള്ളിലൊരു ജീവിതം തന്നെ കിട്ടും. രാവിലെ എണീക്കുന്നത് മുതൽ കുറങ്ങണത് വരെയുള്ള കാര്യങ്ങൾ 100% സെറ്റ് ചെയ്യാനുള്ള, ഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരം കാര്യം. 13-ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, ഞാനൊരു കെണിയിൽ പെട്ടിട്ടുണ്ട്, എന്നെ നീ കാത്ത് രക്ഷിക്കണേ പഠിച്ചോ, എന്നെ നീ സഹായിക്കണേ റബ്ബേ എന്നുള്ള ഉള്ളു തുറന്ന ദുആ, ഇസ്തിഗ്ഫാർ, തൗബ, ഇതൊക്കെ നമുക്ക് ഉണ്ടാകുക. നമ്മളെ പ്രാർത്ഥന പഠിച്ചവൻ സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണെന്ത്? പഠിച്ചവനെ, എന്നെപ്പോലെ കുടുങ്ങിയ ആളുകളുണ്ട്, അവരെ നീ രക്ഷിക്കണേ. നമ്മൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മലക്കിൻ്റെ പ്രാർത്ഥന ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഈ ഒരു കാര്യത്തിൽ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടണം. മറ്റുള്ളവരെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്, മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഒരു കാര്യത്തിന് അഡിക്റ്റാണ് ഒരാൾ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ പബ്ലിക്കിലിട്ട് വഷളാക്കലോ ഒന്നുമല്ല. ആ വിഷയം വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്ത് അതിൽ നിന്ന് അയാളെ മോചിപ്പിക്കാനുള്ള, അയാളെ അപമാനിതനാകാതെ മോചിപ്പിക്കാനുള്ള പദ്ധതിയാണ് എല്ലാവരും യഥാർത്ഥത്തിൽ എടുക്കേണ്ടത്. കൂടുതൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ചോദിക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂടുതൽ നല്ല രീതിയിൽ ഇത്തരം വിഷയങ്ങളെ പഠിച്ച് സമൂഹത്തിന് സമർപ്പിക്കാനും സ്വന്തം ജീവിതത്തിൽ പകർത്താനും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഇതുപോലെയുള്ള എല്ലാത്തരം തെറ്റുകളിൽ നിന്നും പരിരക്ഷ നേടാനുമുള്ള തോഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വൈബ്സിൽ നമ്മൾ കേട്ടത് സ്നേഹക്കൂടാണ്. സ്നേഹക്കൂട് എന്ന് പറഞ്ഞ് കുടുംബത്തിൽ നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവും മാർഗനിർദ്ദേശവുമാണ് ഇന്ന് ഏറ്റവും അധികം ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അലട്ടിക്കൊണ്ടിരിക്കുന്ന, പരിഹാരം തേടുന്ന ഒരു വിഷയമാണ് പോൺ അഡിക്ഷൻ, അശ്ലീലമായ സൈറ്റുകൾ കാണുന്നതുമായി ബന്ധപ്പെട്ട അഡിക്ഷനുകൾ. അതിനുള്ള 13 പരിഹാര നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ താജുദ്ദീൻ സലാഹി നമ്മളുമായി പങ്കുവച്ചത്. ആ കാര്യമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കാനും ആ രൂപത്തിലേക്ക്, അഡിക്ഷനിലേക്ക് നമ്മളാരും എത്തിയിട്ടില്ല എന്നും എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും തിരിച്ചു വരാനുള്ള വലിയ അവസരമാണിത്. ഈ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ല ഒരു കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് കൂടി ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുക.
3: അമീൻ. റേഡിയോ വൈബ്സിൽ ഇന്നത്തെ അവസാന പ്രോഗ്രാം അൽ ഉസൂൽ അബ്ദുൽ മാലിക് സലഫിയുടെ നേതൃത്വത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഉസൂലിൽ ഇന്നത്തെ വിഷയം അൽ മസാലിഹുൽ ഹാജിയ എന്നതാണ്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ വിശദീകരിച്ചത് അൽ മഖാസിദു ളറൂറിയ, അഥവാ ഒരു മനുഷ്യൻ്റെ അഥവാ ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ ഏതൊക്കെ കാര്യങ്ങളിലാണ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ളത്, നിർബന്ധമായും സംരക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതിൽ 5 കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം അൽ മസാലിഹുൽ ഹാജിയ എന്നുള്ളതാണ്, അഥവാ നിർബന്ധം ഇല്ല എങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മശക്കത്തും പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാതെയാക്കുവാൻ വേണ്ടി ശരീഅത്ത് വച്ചിട്ടുള്ള ചില വിശാലമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ മസ്ലഹത്തുകൾ എന്താണ്, ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. മസാലിഹുൽ ഹാജിയ എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ അതിന് നൽകിയ വിശദീകരണം, ഫഹിയ അൽ മസാലിഹു അല്ലത്തി യുഹ്താജു ഇലൈഹ ലി അജ്ലി തവസ്സുഅ, ഒരു തവസ്സുഅന്റെ ഭാഗമായി, ഒരു വിശാലതയുടെ ഭാഗമായി നമുക്ക് ആവശ്യമായി വരുന്ന ചില മസ്ലഹത്തുകളുണ്ടാകും, ചില കാര്യങ്ങളുണ്ടാകും. വറഫ്ഇ കുല്ലിമാ യുഅദ്ദി ഇലൽ ഹർജ് വൽ മശഖ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഹർജ് പ്രയാസം മശക്കത്തുണ്ടാക്കുന്ന കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഇസ്ലാം വച്ചിട്ടുള്ള ചില മഖസദുകളുണ്ട്, ചില മസാലിഹികളുണ്ട്, ചില നന്മകളുണ്ട്. ആ നന്മകൾ യഥാർത്ഥത്തിൽ അതൊരു നിർബന്ധകരമായ കാര്യമല്ല, എങ്കിലും ഒരു ഹാജ്ജത്തുള്ള മനുഷ്യന്മാർക്കതിലേക്ക് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശരീഅത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ പണ്ഡിതന്മാർ മൊത്തത്തിൽ പറയുന്ന പേരാണ് അൽ മസാലിഹ് അൽ ഹാജിയ എന്നുള്ളത്. ചില ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ പരിശോധിക്കാം. ഉദാഹരണമായി നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കി. ആ നോമ്പ് ഒരാൾ യാത്രയിലാണ്, അതല്ലെങ്കിൽ രോഗിയാണ്, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, അയാൾ മറ്റു ദിവസങ്ങളിൽ ആ നോമ്പ് നോറ്റുവീട്ടുക. ഇവിടെ അസലിയായ ഒരു ഇബാദത്തിന് മനുഷ്യരുടെ ആവശ്യവും അവൻ്റെ സന്ദർഭവും പരിഗണിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ചില ഇളവുകൾ ഇവിടെ നൽകുകയാണ്. അതൊരു ഹാജ്ജത്താണ്. ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് അനുഷ്ഠിച്ചാൽ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്. ആ പ്രയാസങ്ങളെ ശരീഅത്ത് മുഖവിലക്കെടുക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് നോമ്പ് നിർബന്ധം എന്നുള്ള ആ കൽപ്പന അവരിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു. അവർ മറ്റൊരു ദിവസം നോമ്പ് നോറ്റുവിട്ടിയാൽ മതി. അതേപോലെ തന്നെയാണ് രോഗിയായ മനുഷ്യൻ റമദാൻ മാസത്തിൽ ഫമൻ ഷഹിദ മിൻകുമുശ്ശഹറ ഫല്ലിസുംഹു, റമദാനിൽ സാക്ഷികളായവർ നോമ്പനുഷ്ഠിക്കട്ടെ എന്ന ആ നിർബന്ധ വിധിയിൽ നിന്ന് ഈ രണ്ട് ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒഴിവാക്കിയത് ഹാജ്ജത്ത് പരിഗണിച്ചുകൊണ്ടാണ്. അതാണ് അൽ മസാലിഹുൽ ഹാജിയ എന്ന് നമ്മൾ ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ഭാഷയിൽ പറയാറുള്ളത്. അതുപ്രകാരം തന്നെ മറ്റൊരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, നമസ്കാരം ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത, സമയബന്ധിതമായ സമയനിർണിതമായ ആരാധനാ കർമ്മമാണ് നമസ്കാരം. പക്ഷേ ഒരു മുസാഫിർ, ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് നാലു റക്അത്തുള്ള നമസ്കാരങ്ങൾ രണ്ടു റക്അത്തായി അവന് ചുരുക്കി നമസ്കരിക്കാം. ളുഹറും അസറും തമ്മിലും മഗ്‌രിബും അശാവും തമ്മിലും കൂട്ടി അഥവാ ജംഅ ചെയ്ത് നമസ്കരിക്കാം. ഇതെല്ലാം മനുഷ്യൻ്റെ ഹാജ്ജത്ത് ആവശ്യം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു നൽകിയ ഇളവുകളാണ്. അതാണ് അൽ മസാലുഹുൽ ഹാജിയ. രണ്ട് നമസ്കാരങ്ങൾ ജംഅ ചെയ്യാം, നാലുള്ള നമസ്കാരം രണ്ടു റക്അത്തായി അള്ളാഹു സുബ്ഹാനഹു വതആല ഇളവ് ചെയ്തിരിക്കുന്നു. അതുപോലെ വെള്ളം കുളിക്കാനും വുളു ചെയ്യാനും ആവശ്യമാണ്, അത്യാവശ്യമാണ്. അതേസമയത്ത് അയാൾ വെള്ളം കിട്ടാത്ത അവസ്ഥയിലാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം കുളിക്കും വുളുവിനും പകരമായി കൊണ്ട് തയമ്മം ചെയ്യാം. ഇങ്ങനെ അനവധി ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ, അയാളെ സംബന്ധിച്ചിടത്തോളം ജീവികളെ അന്യായമായി കണ്ട് ഉപദ്രവിക്കാൻ പാടില്ല, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അസലിയായ കാര്യങ്ങൾ. ഒരു മനുഷ്യന് ഭക്ഷിക്കുവാൻ, അവന് ആഹരിക്കുവാൻ വേണ്ടി വേട്ട അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. വേട്ട എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ഹാജ്ജത്താണ്. അവൻ്റെ ഭക്ഷണം അവനാവശ്യമായ സംഗതിയാണ്. ആ ആവശ്യമായ സംഗതിക്ക് വേണ്ടി മൃഗങ്ങളെ അറുക്കാം, ബലി നൽകാം, വേട്ടയാടാം. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യൻ്റെ ഹാജ്ജത്തുകളെ പരിഗണിച്ചുകൊണ്ടുള്ള ചില നിയമങ്ങൾ അവൻ്റെ ശരീഅത്തിൽ വച്ചിട്ടുള്ളതാണ്. ഇത് ഇബാദത്തുകളുടെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും, ഇസ്ലാമുമായി കൊണ്ട് ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലും ഈ ഒരു അൽ മസാലുൽ ഹാജിയ നമുക്ക് കാണാൻ സാധിക്കും. ഇടപാടിൻ്റെ രംഗമെടുത്ത് പരിശോധിക്കുക. മനുഷ്യന്മാർ സമൂഹമായി ജീവിക്കുന്ന സന്ദർഭത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം സഹകരണം അത്യാവശ്യമാണ്. കച്ചവടം മനുഷ്യന്മാർക്ക് ആവശ്യമാണ്. പലതരത്തിലുള്ള ഇടപാടുകൾ മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു കരാർ, അവർ തമ്മിലുള്ള കരാറുകൾ, കച്ചവടത്തിൽ ഉണ്ടാക്കുന്ന കരാറുകൾ, ശരിക്കത്തിൻ്റെ കൂട്ടുകച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ കമ്പനികൾക്ക് തമ്മിലുണ്ടാകുന്ന കരാറുകൾ, ഇതെല്ലാം ഒരു മശക്കത്ത് ഒഴിവാക്കാൻ, ഒരു പ്രയാസത്തെ ദൂരീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിൽ വച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ കടം വാങ്ങുക, കൊടുക്കുക, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിൻ്റെ ഈ ഒരു മസാലിഹുൽ ഹാജിയ എന്ന അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില നിയമങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ മേഖല വളരെ വിശാലമാണ്. ഇത് ഒരു മനുഷ്യൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു അവൻ്റെ ദീനിൽ മനുഷ്യന്മാർക്ക് പ്രയാസമില്ലാതിരിക്കാൻ, എളുപ്പം സൃഷ്ടിക്കാൻ അള്ളാഹുവിൻ്റെ ദീനിൽ അവൻ സംവിധാനിച്ചിട്ടുള്ള സംവിധാനങ്ങൾ, അതിനാണ് നമ്മൾ മസാലിഹുൽ ഹാജിയ എന്ന് പറയുക. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി നമ്മൾ ബിൽഡിങ്ങുകൾ വാടകക്കെടുക്കുന്നു, അതല്ലെങ്കിൽ ആ വീട്ടിൽ വാടകക്ക് താമസിക്കുന്നു. ഇതെല്ലാം ഒരു നിലക്ക് നോക്കിയാൽ ഈ മസാലിഹുൽ ഹാജിയയുമായി കൊണ്ട് ബന്ധപ്പെടുന്ന കാര്യമാണ്. മറ്റൊരു ഉദാഹരണം പണ്ഡിതന്മാർ ഇതിന് വച്ചിട്ടുള്ളത്, ഒരു ചെറിയ കുഞ്ഞിൻ്റെ വലിയിൻ്റെ സ്ഥാനമാണ്. അഥവാ ഒരു വിലായത്ത് എത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ വിലായത്തിൻ്റെ ഒരു പദവി, ആ അതിൻ്റെ യോജിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതിൻ്റെ ആ ഒരു അതിൻ്റെ പൂർണ്ണമായ അവസ്ഥയിലെത്തുമ്പോഴാണ് ആ വിലായത്തിൻ്റെ അവസ്ഥയെത്തുക. ഒരാൾ വകതിരിവും വിവേചനശേഷിയും ബുദ്ധിയും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് വേണമെങ്കിൽ ഒരു വിലായത്തിൻ്റെ പദവിയിലേക്കെത്താം. അതേസമയത്ത് ഒരു നിർബന്ധമായ സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും പൂർണ്ണത എത്തിയിട്ടില്ലാത്ത ഒരു വലിയനെ സംബന്ധിച്ചിടത്തോളം അവന് അവിടെ വിലായത്ത് ഏറ്റെടുക്കാം, കുഴപ്പമില്ല. അതേപോലെ തന്നെ കച്ചവടത്തിലാണെങ്കിലും അവൻ്റെ കല്യാണത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും മനുഷ്യന്മാരുമായി കൊണ്ട് ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം ഒരു പ്രയാസം ഇല്ലാതെയാക്കുന്ന രീതിയിലുള്ള മസാലിഹകൾ, അതിനാണ് നമ്മൾ അൽ മസാലിഹുൽ ഹാജിയ എന്ന് പറയുന്നത്. ഈ മസാലിഹുൽ ഹാജിയ ശരീഅത്തിൻ്റെ നിയമങ്ങളിൽ, ശരീഅത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ തന്നെ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബീഉ അദ്-ദഹബ ബിദ്-ദഹബി ഇല്ലാ മിസ്ലം ബിമിസ്ലിൻ. നിങ്ങൾ സ്വർണത്തെ കച്ചവടം നടത്തരുത്, സ്വർണം കൊണ്ട് നിങ്ങൾ സ്വർണത്തെ കച്ചവടം നടത്തരുത്, ഇല്ലാ മിസ്ലം ബിമിസ്ലിൻ. മിസ്ലം ബിമിസ്ലായി എന്ന് പറഞ്ഞാൽ അതേ അളവിലും തൂക്കത്തിലുമുള്ള സ്വർണത്തിനല്ലാതെ ഒരു സ്വർണം മറ്റേ സ്വർണവുമായി നിങ്ങൾ കച്ചവടം നടത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലാ തബീഉ അൽവരീഖ ബിൽവരീഖ് ഇല്ലാ മിസ്ലം ബിമിസ്ലിൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെയല്ലാതെ ഒരു വെള്ളി മറ്റൊരു വെള്ളിക്ക് പകരമായി കൊണ്ട് വിൽക്കാനോ അതല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമോ ഇസ്ലാം നൽകിയിട്ടില്ല. എന്തുകൊണ്ട്? ആ ഒരു രീതി ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന്മാർ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും മുക്തരായി ഒരു ആവശ്യനിർവഹണത്തിന് ആവശ്യമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യന്മാർ എത്തിച്ചേരുക എന്നുള്ളതാണ് ശരീഅത്ത് ഈ വിഷയത്തിൽ കണ്ടിട്ടുള്ള ഒരു അടിസ്ഥാന തത്വം. അതുകൊണ്ട് തന്നെ അൽ മസാലിഹുൽ ഹാജിയയുടെ വാതിലുകൾ വിശാലമാണ്. മുആമലാത്തുകളുടെ, ആളുകളുടെ ഇടപാടുകൾ തമ്മിലും മനുഷ്യന്മാരുടെ ആരാധനയുടെ വിഷയത്തിലും സാമൂഹികമായ ചുറ്റുപാടുകളിലുമെല്ലാം ഇത്തരത്തിലുള്ള ഒരു മസാലിഹുൽ ഹാജിയ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അത് കല്യാണത്തിൻ്റെ വിഷയത്തിലാണെങ്കിലുമുണ്ട്, നമസ്കാരത്തിൻ്റെ വിഷയത്തിലാണെങ്കിലുമുണ്ട്, ഇനി അതല്ല വേറെ ഏതെങ്കിലും ഭൗതികമായ വിഷയങ്ങളിലാണെങ്കിലുമൊക്കെ അൽ മസാലിഹുൽ ഹാജിയ എന്ന സംഗതി ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഉദാഹരണം പരിശോധിച്ചാൽ, അടിമക്ക് ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞ്, അടിമ വിവാഹിതനായി, ആ വിവാഹിതനായ കുഞ്ഞ് യഥാർത്ഥത്തിൽ

0: ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ അടിമ എന്ന് പറഞ്ഞാൽ അന്നഹു മുസ്തഖറഖും ബി ഖിദ്മത്തി സയ്യിദിഹി, തൻ്റെ യജമാനന് വേണ്ട ഖിദ്മത്തുകൾ, യജമാനന് വേണ്ട കാര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്ന തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രയാസം ഈ ഒരു അടിമയ്ക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അപ്പോൾ യജമാനനെയും തൻ്റെ കുഞ്ഞിനെയും കുടുംബത്തെയും ഒരുപോലെ പരിഗണിക്കുക, ഒരുപോലെ നോക്കിക്കാണുക എന്നുള്ളത് ഒരു സാധാരണ അടിമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരു സംഗതിയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സലബുൽ വിലായത്തി അബദി അലാത്തിഫിലിഹി, തൻ്റെ അടിമയുടെ കുഞ്ഞിൻ്റെ വിലായത്ത് തന്നിലേക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ ആ യജമാനനാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം ഇസ്ലാം പുറത്തു കൊണ്ടുവരാനുള്ള കാരണം. ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ ഒരു മസ്ലഹത്ത് പഠിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇന്ന് സമൂഹത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, ഒരു മനുഷ്യൻ്റെ മതപരവും ഭൗതികവുമായ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ശരീഅത്ത് നടപ്പിലാക്കിയിട്ടുള്ള വിധി നിർണയങ്ങൾക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ അൽ മസാലിഹ് അൽ ഹാജിയ, അഥവാ മനുഷ്യന്മാർക്ക് ആവശ്യമുള്ള ചില മസ്ലഹത്തുകൾ എന്ന പേരിൽ ഈ ഒരു സംഗതി ഇസ്ലാം വെച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനും ആ രീതിയിൽ തന്നെ ഈ ലോകത്തോട് വിട പറയാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാരക്കല്ലാഹു ഫീക്കും. അൽഉസൂൽ പ്രോഗ്രാമിലാണ് നമ്മൾ അവസാനത്തെ വൈബ്സിലെ അവസാനത്തെ പ്രോഗ്രാമായ അൽഉസൂലാണ് നമ്മൾ കേട്ടത്. ബഹുമന പണ്ഡിതൻ അബ്ദുൽ മലിക് സലഫി ആയിരുന്നു അൽഉസൂൽ നമ്മളോട് ഉണ്ടായിരുന്നത്. അൽ മസാലിഹുൽ ഹജ്ജിയ എന്ന വിഷയമാണ് ഇന്നത്തെ അൽഉസൂൽ നമ്മൾ പഠിച്ചത്. ഇനിയും പീസ് റേഡിയോയുടെ പ്രോഗ്രാമുകളായിട്ട് നമ്മൾ തുടരുക. വൈബ്സ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ.

0: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം.
1: ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം.
0: പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
1: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
0: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
1: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
0: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
1: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
0: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
1: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
0: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
1: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം.
0: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം.
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പ്രാമാണികമായ പഠനം,
1: പ്രായോഗികമായ പഠനക്രമം,
0: പണ്ഡിതോചിതമായ പ്രതിപാദനം,
1: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
0: ലളിത സുന്ദരമായ അവതരണം.
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്ന് വേണ്ട,
1: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
0: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
1: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
0: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
1: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.

0: വീട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്ക് എത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
1: നമുക്ക് നമ്മുടെ മധുരം ഖുർആനിലേക്ക് പോയിട്ട് വരാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ വചനമാണ് നമ്മൾ കേട്ടത് അല്ലേ. മുസ്തഫ സാറേ, ഈ പാരായണം ചെയ്ത ആരാന്നുള്ള വെർക്ക് വിട്ടുകൊടുത്താൽ നമുക്ക്, കാരണം സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ആരാണെന്നുള്ള ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തോട്ടെ, നമുക്ക് വായിക്കാം. പക്ഷെ ആ ആയത്തിൽ പറഞ്ഞ ഒരാശയം അതിവിശാലമായ അതിഗൗരവമായ ഒരു ആശയമാണ്. അതെന്താ, നമുക്കൊന്ന് നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ?
1: തീർച്ചയായിട്ടും. ആകാശവും ഭൂമിയും ഏറ്റെടുക്കാൻ വളരെ ഭയപ്പെട്ടൊരു കാര്യം മനുഷ്യനിത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് ഖുർആൻ മനുഷ്യൻ്റെ ആ ഒരു സ്വഭാവത്തെയും പ്രവൃത്തിയെയും ഒക്കെ അങ്ങേയറ്റം അക്രമിയാണ് മനുഷ്യൻ എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മേൽ അമാനത്തിനെ നാം കാട്ടുകയുണ്ടായി, എടുത്തു കാട്ടുകയുണ്ടായി. എന്നാൽ അവ അത് ഏറ്റെടുക്കുന്നതിന് വിസമ്മതിക്കുകയും അതിനെപ്പറ്റി പേടിക്കുകയും ചെയ്തു. മനുഷ്യൻ അത് ഏറ്റെടുത്തു. നിശ്ചയമായും അവൻ അക്രമകാരിയും അറിവ് കെട്ടവനുമാകുന്നു.
0: അമാനത്താണ് ഈ ആയത്തിൻ്റെ വിഷയം എന്നുള്ളതാണ് അല്ലേ. അമാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൽ അമാനത്തുകളില്ലാത്ത മനുഷ്യന്മാരും ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലേ. ഒരു ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി എന്നാണ്. എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് അല്ലേ. റായി എന്ന് പറഞ്ഞാൽ ശരിക്ക് അതിന് ഷെപ്പേർഡ്, ആട്ടിയുടെ എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. അഥവാ നമ്മളൊക്കെ നമ്മുടെ കീഴിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. ഉത്തരവാദിത്തമാണല്ലോ ശരിക്കും അമാനത്ത് എന്ന് പറയുന്നത്. അപ്പം അമാനത്തിൻ്റെ കാര്യത്തിൽ പർവ്വതങ്ങൾക്ക് അതുപോലെ തന്നെ ആകാശങ്ങൾക്കൊക്കെ ഉള്ള കൊടുത്തപ്പോൾ അവയ്ക്ക് അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. പക്ഷേ മനുഷ്യരത് ഏറ്റെടുത്തു. പക്ഷെ എന്നിട്ട് പറയണത് എന്താണ്, തീർച്ചയായിട്ടും മനുഷ്യർ അക്രമകാരികളാണ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയണത്. അപ്പം അമാനത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ എത്രത്തോളം ഉണ്ട്, നമുക്കത് പുലർത്താൻ കഴിയുന്നുണ്ടോ, നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണിത്. നമ്മളെ പ്രേക്ഷകരെ, ഈ നമ്മൾ ആരാണ് കാര്യമെന്ന് ചോദിച്ചതിന് തീർച്ചയായിട്ടും മറുപടി ഇട്ടുണ്ടാവില്ലേ?
1: പ്രതീക്ഷിക്കാല്ലേ.
0: വളരെ പ്രശസ്തനായ കാര്യമാണ്.
1: എന്തോ ഒരു ആ ചോദ്യം കേട്ടിട്ടില്ലേ, സംശയല്ലേ, ആരും ഒരു മറുപടി
0: വന്നിട്ടില്ലല്ലേ.
1: ഇല്ല, ഏതായാലും നമുക്ക്
0: നമുക്ക് തന്നെ പറയാൻ തോന്നുന്നു. മിഷാരി അൽ അഫാസി ആണ് ഇന്നത്തെ ഈ മധുരം ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ വചനം പാരായണം ചെയ്തത്. അഫാസിയെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം ഒരു നല്ല കാരിയാണ്, കുവൈറ്റിലാണ്. അതിലുപരി പിന്നെ ലോകത്ത് അദ്ദേഹം പ്രശസ്തമായ ഒരുപാട് മേഖലയുണ്ട്. അദ്ദേഹം നല്ലൊരു ഖിറാഅത്ത് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള വ്യത്യസ്തമായ അവസരമുണ്ട്. കുട്ടികളൊക്കെ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നതും അറിയുന്നതും അദ്ദേഹത്തിൻ്റെ അറബി നഷീദകളിലൂടെയാണ് അല്ലേ. ഖുർആൻ പാരായണത്തിൻ്റെ ഒരു മാധുര്യമുണ്ട്, ആ മാധുര്യം അദ്ദേഹം ഓതുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നഷീദകൾ, പല കാര്യങ്ങൾ ഉൾക്കൊണ്ടുള്ള ധാരാളം നഷീദകൾ. നമ്മളൊക്കെ തന്നെ ചിലപ്പോൾ നഷീദകളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റിലൊക്കെ ഉണ്ടാവുന്നത് അതും മ്യൂസിക് ഒന്നും ഇല്ലാത്ത നഷീദകളാണ് അല്ലേ. നിഷിദ്ധമായ ഹറാമിൻ്റെ ഒരു മാർഗത്തിലല്ലല്ലോ ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങളായ പണ്ഡിതന്മാരായ ആൾക്കാരുണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന വ്യത്യസ്ത ഒക്കേഷനുകളിലുള്ള നല്ല അടിപൊളി നഷീദകൾ പാടുന്ന ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം.
1: നമ്മുടെ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് പിന്നെ കലോത്സവങ്ങളിലൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹത്തിന്റെ ചില നഷീദകൾ സെലക്ട് ചെയ്യാറ്.
0: അദ്ദേഹം വന്ന് നേരിട്ട് ഇങ്ങനെ പാടുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്, അങ്ങനെ കേൾക്കുമ്പോഴല്ലോ ചില ഒക്കേഷൻ. ഇപ്പോൾ നമുക്ക് തോന്നുന്നു ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഒരു നഷീദ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഖുർആൻ ഹൃദയസ്ഥമാക്കാനുള്ള അതിനെ കുറിച്ചുള്ള അദ്ദേഹം അങ്ങനെ പല വ്യത്യസ്തമായ
1: അവസരങ്ങൾ,
0: റമദാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ
2: ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് നബി ചരിത്രം. മുസ്ലിങ്ങൾ മദീനയിൽ. അവതരണം മുൻഷിദ് ഒട്ടുമൽ.
4: സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിലെ മക്ക കാലഘട്ടവും മദീന കാലഘട്ടവും. മക്ക കാലഘട്ടത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു മദീന കാലഘട്ടം. നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ, മക്ക കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ പീഡനങ്ങളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും മറ്റുമായിരുന്നു. എന്നാൽ മദീന കാലഘട്ടം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരു മേഖലയിൽ ഉണ്ടായിരുന്നുവെങ്കിലും മറ്റൊരർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് താങ്ങും തണലുമായിക്കൊണ്ട് പ്രവാചകൻ്റെ ദഅവത്തിൻ്റെ മേഖലകളെ അതിവിശാലമാക്കുവാനുള്ള ഒരു ഏരിയയായിരുന്നു മദീന എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ മദീനയുടെ ചുറ്റുപാടുകളിൽ മൂന്ന് തരത്തിലുള്ള ആളുകളായിരുന്നു ജീവിച്ചിരുന്നത്. ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, ഖൗസ് ഖസ്റജ് ഗോത്രത്തിൽ നിന്ന് വിശ്വസിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ. അവർ എല്ലാ നിലക്കും വിശ്വാസികളായിരുന്നു, വഹീദുകളായിരുന്നു. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അതുവരെയും ഇസ്ലാം വിശ്വസിക്കാത്ത ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകൾ. അവരിൽ ഭൂരിഭാഗം ആളുകളും ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരുന്നില്ല, എന്നാൽ അവരുടെ പൂർവിക മതത്തിൽ അവർ ഉറച്ചു നിൽക്കുന്ന ആളുകളായിരുന്നു. ഈ ആളുകൾ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. മൂന്നാമത്തെ വിഭാഗം ആളുകൾ ജൂതന്മാരായിരുന്നു. ഇനി ഇവരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ അൻസാരികൾ, മദീനയിൽ നല്ല രീതിയിൽ ജീവിച്ച, നല്ല കുടുംബ ബന്ധം പുലർത്തിപ്പോന്ന, നല്ല കുടുംബ മഹിമയിൽ ജീവിച്ച ജനവിഭാഗമാണ് അൻസാരികൾ. അവർ പിന്നെ ഇസ്ലാം ആശ്ലേഷിക്കുകയും പ്രവാചകൻ്റെ നാട്ടിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് അഭയം നൽകാനും അവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകാനും അവരെ പ്രിയപ്പെട്ടവരായി കാണാനും അൻസാരികൾക്ക് സാധിച്ചു എന്നതാണ് ഇവരിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗമായ ബഹുദൈവാരാധകർ, അവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വലിയ രീതിയിൽ ശത്രുത ഇല്ലാത്ത ആളുകളാണെന്ന്. എന്നാൽ അവരിൽ ശത്രുത വെച്ച് നടക്കുന്ന ചില ജനവിഭാഗമുണ്ടായിരുന്നു, അതാണ് മുനാഫിക്കുകൾ. അതിനൊരു സാഹചര്യമുണ്ടായിരുന്നു. മുനാഫിക്കുകളുടെ നേതാവായിക്കൊണ്ട് അറിയപ്പെടുന്നത് അബ്ദുല്ലാഹിബിനു സുലൂലിനെയാണ്. ഇസ്ലാമിനെതിരെ കടുത്ത വിദ്വേഷവുമായിക്കൊണ്ട് ജീവിച്ച വ്യക്തിയാണ് അബ്ദുല്ലാഹിബിനു ഉബൈബിനു അസുലൂൽ. ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ അവർക്കിടയിലുണ്ടായിരുന്ന ഒരു സംഘട്ടനം, ഖൗസ് ഖസ്റജ് ഗോത്രക്കാർക്കിടയിലുണ്ടായിരുന്ന ഒരു യുദ്ധം. ആ യുദ്ധം അവസാനിക്കുകയും അവർക്കിടയിൽ പ്രശ്നപരിഹാരവുമായിക്കൊണ്ട് ചില വ്യക്തികൾ മുന്നോട്ട് വരികയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് രണ്ട് വിഭാഗക്കാരും ഒരു മാന്യനായിക്കൊണ്ട് കാണുകയും ഇദ്ദേഹത്തിൻ്റെ അധികാരത്തെ രണ്ട് വിഭാഗം ആളുകളും അംഗീകരിക്കുകയും ചെയ്ത ഒരു സന്ദർഭമായിരുന്നു. അങ്ങനെ ഇരുവിഭാഗം ആളുകളും ഇദ്ദേഹത്തെ രാജാവാക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് അവിടേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന ഉടനെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയത്താൽ അദ്ദേഹം ഒരുപാട് കാലം സങ്കടപ്പെട്ട് കഴിയുകയും പിന്നീട് അദ്ദേഹം കണ്ട പോംവൈ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാമെന്ന വ്യാജേന അദ്ദേഹം ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും എന്നാൽ ഇസ്ലാമിനെതിരെ ഏതൊക്കെ തരത്തിൽ ആക്രമിക്കുവാൻ സാധിക്കുന്നുവോ, ഏതൊക്കെ തരത്തിൽ ഉള്ളിൽ നിന്ന് അതിക്രമം അഴിച്ചുവിടുവാൻ സാധിക്കുന്നുവോ ആ അവസരത്തിലൊക്കെയും അദ്ദേഹം ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഇതാണ് മുനാഫിക്കുകളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ. അങ്ങനെ പ്രത്യക്ഷത്തിൽ അവർ ഇസ്ലാമിൻ്റെ ആളുകളായിക്കൊണ്ട് കാണുകയും എന്നാൽ ഉള്ളിൽ നിന്ന് എല്ലാ തരത്തിലും ഇസ്ലാമിനെ തകർക്കുകയും ചെയ്തു ഈ അബ്ദുല്ലാഹിബിനു ഉബയ്യബിനു സുലൂലിനെ പോലെയുള്ള ആളുകൾ. മൂന്നാമത്തെ വിഭാഗമാണ് ജൂതന്മാർ. നമ്മൾ പറഞ്ഞു വെച്ചു ഇസ്ലാമിൻ്റെ എല്ലാ നിലക്കുമുള്ള ശത്രുക്കളായിക്കൊണ്ടാണ് അവർ മദീനയിൽ കഴിച്ചുകൂട്ടിയത്. യഥാർത്ഥത്തിൽ ഈ ജൂതന്മാർ അറബികളായിരുന്നില്ല, അവർ മദീനയിലേക്ക് കുടിയേറിപ്പോകുന്ന ആളുകളാണ്. കുടിയേറിപ്പോകുന്ന ഇവർ അറബികളുമായിക്കൊണ്ട് നല്ല ബന്ധം നിലനിർത്തുകയും അറബികളുമായിക്കൊണ്ട് വിവാഹബന്ധം പോലും നിലനിർത്തിയിരുന്ന ഇവർ. ഇവരുടെ ഏറ്റവും വലിയ മേഖല എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഭദ്രതയാണ്. സാമ്പത്തിക മേഖലയെ കൈയടക്കിയ ഇവർ അവിടുത്തെ ഏറ്റവും വലിയ പലിശ കച്ചവടക്കാരായിട്ടും അതേപോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ കച്ചവടക്കാരായിട്ടും ഇവർ മാറിക്കഴിഞ്ഞു എന്നതാണ് വസ്തുത. ഈത്തപ്പഴം കയറ്റുമതി ചെയ്യുന്നതിൽ ഇവർ അറബികളേക്കാളും മദീനയിൽ മുൻപന്തിയിലായിരുന്നു. അതേപോലെ തന്നെ കൊള്ളലാഭം എടുക്കുന്നതിലും മറ്റും ചൂഷണങ്ങളിൽ ജൂതന്മാർ എല്ലാ നിലക്കും മുൻപന്തിയിൽ നിന്ന സമയത്താണ് ഇസ്ലാമിൻ്റെ ആദർശങ്ങൾ മദീനയിലേക്ക് കടന്നു വരികയും ഇവരുടെ ജീവിത ശൈലിക്ക് ഇസ്ലാം പരിപൂർണമായിക്കൊണ്ടും എതിരാണെന്ന് മനസ്സിലാക്കിയവർ ഇസ്ലാമിനോട് അങ്ങേയറ്റത്തെ പക സൃഷ്ടിക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്നതാണ്. ഇവർ പ്രധാനമായിക്കൊണ്ട് മൂന്ന് ഗോത്രക്കാരായിക്കൊണ്ടാണ് അവിടെ കഴിഞ്ഞുകൂടിയത്. ഒന്നാമത്തെ ഗോത്രം ബനു കൈനുക ഗോത്രം. ഇവർ അവിടെ താമസിച്ചിരുന്ന ഖസ്റജ് ഗോത്രത്തിൻ്റെ സഖ്യകക്ഷികളാണ്. നമ്മൾ പറഞ്ഞല്ലോ വർഷങ്ങളോളം നീണ്ടു നിന്ന പകയും വിദ്വേഷവുമായിക്കൊണ്ട് ജീവിച്ച ആളുകളാണ് ഖൗസ് ഖസ്റജ് ഗോത്രം. അതുകൊണ്ട് തന്നെ രണ്ട് വിഭാഗങ്ങളായിക്കൊണ്ടാണ് അവർ നിലനിന്നത്. ഇതിൽ ഖസ്റജ് ഗോത്രത്തിൻ്റെ സഖ്യകക്ഷികളായിക്കൊണ്ടാണ് ബനു കൈനുക ഗോത്രം നിലനിന്നിരുന്നത്. മദീനയ്ക്കുള്ളിലായിരുന്നു ഇവരുടെ താമസം. രണ്ടാമത്തെ ഗോത്രവിഭാഗമാണ് ജൂതന്മാരുടെ ബനു നദീർ. അവരും ഗസ്റജ് ഗോത്രത്തിൻ്റെ സഖ്യകക്ഷികളായിരുന്നു. അതേപോലെ തന്നെ മൂന്നാമത്തെ വിഭാഗമാണ് ബനു ഖുറൈല എന്ന് പറയുന്ന ഗോത്രം. ഇവർ ഖൗസ് ഗോത്രത്തിൻ്റെ സഖ്യകക്ഷികളായിക്കൊണ്ടാണ് നിലനിന്നിരുന്നത്. മദീനയിൽ അരങ്ങേറുന്ന ബുഖാസ് എന്ന് പറയുന്നൊരു യുദ്ധം, ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ ഈ ജൂതന്മാർ ഖൗസ് ഗസ്റജ് ഗോത്രക്കാരുടെ കൂടെ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഖൗസ് ഗസ്റജ് ഗോത്രക്കാർ അറബികളാണ്. ഈ അറബികളുടെ കൂടെ സഹായികളായിക്കൊണ്ട് ഈ ജൂതന്മാർ ഒരുമിച്ച് കൂടി യുദ്ധം ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ രീതിയിൽ അറബികളുമായിക്കൊണ്ട് അങ്ങേയറ്റത്തെ ബന്ധം പുലർത്തിയിരുന്നു ജൂതന്മാർ. മാത്രവുമല്ല, ജൂതന്മാരെ വേദക്കാരെന്നാണ് അറിയപ്പെടുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടം മുതൽ ഒരുപാട് പ്രവാചകന്മാർ അവരുടെ സന്താന പരമ്പരയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുള്ള ആളുകളായിരുന്നവർ. അവസാനത്തെ ഒരു പ്രവാചകൻ തങ്ങളിൽ നിന്ന് ആകണമെന്ന് അങ്ങേയറ്റം പ്രതീക്ഷിച്ച് മദീനയിൽ ജീവിച്ച ആളുകളായിരുന്നു ജൂതന്മാർ. അവരുടെ പ്രതീക്ഷയും അങ്ങനെ തന്നെയായിരുന്നു. അവസാനത്തെ പ്രവാചകൻ ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്ന് ഉള്ളവരാണെന്ന് വിശ്വസിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെക്കുറിച്ച് പറഞ്ഞത്, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ മക്കളെ അറിയുന്നത് പോലെ പ്രവാചകനെ അവർക്കറിയാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെക്കുറിച്ച് പറഞ്ഞത്. അത്രക്കുമാത്രം പ്രവാചകൻ്റെ മുഅ്ജിസത്തിനെക്കുറിച്ചും പ്രവാചകൻ്റെ ആഗമനത്തെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണയുള്ള ആളുകളായിരുന്നു ജൂതന്മാർ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് കടന്നു വന്നപ്പോൾ തങ്ങളിൽ നിന്നൊരു പ്രവാചകൻ വന്നില്ല എന്നതിൻ്റെ പേരിൽ പ്രവാചകനോട് വിസമ്മതം പ്രകടിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹദിയായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി സഫിയ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ചരിത്രം. ഇസ്ലാം മദീനയിലേക്ക് കടന്നു വന്ന സമയത്ത് സഫിയയുടെ പിതാവ് ഹുയൈബിനു അഖ്തബ്, സഫിയയുടെ പിതൃ സഹോദരനും കൂടി പ്രവാചകനെ കാണാൻ പോകുന്ന സന്ദർഭത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് അസ്തമയത്തിൻ്റെ സമയം തങ്ങളുടെ വീട്ടിലെത്തിയ സമയത്ത്, അങ്ങനെ പ്രവാചകനെയും കണ്ട് പിതാവും പിതൃവ്യ സഹോദരനും അസ്തമയത്തിൻ്റെ സമയത്ത് വീട്ടിലെത്തിയപ്പോൾ അവർ അതീവ ദുഃഖിതരായിരുന്നു എന്ന് നമുക്ക് സഫിയ റളിയല്ലാഹു അൻഹ പറയുന്ന ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ അവർ ദുഃഖിതരായിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പിതൃവ്യ സഹോദരൻ പിതാവിനോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് അയാളുടെ വിഷയത്തിൽ, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പറയാനുള്ളത്? സഫിയയുടെ പിതാവ് അവരോട് പറഞ്ഞല്ലോ, അത് പ്രവാചകൻ തന്നെയാണ്, പക്ഷെ ഞാൻ മരണം വരെ അദ്ദേഹത്തിൻ്റെ ശത്രുവായിരിക്കുന്നു എന്ന് ഹുയൈബിനു അഖ്തബ് അവിടെ പ്രഖ്യാപിക്കുകയാണ്. ഈ രീതിയിൽ ഇസ്ലാമിനോട് ശത്രുത പുലർത്തിയ ആളുകളാണ് ജൂതന്മാർ. മറ്റൊരു ഉദാഹരണം നമുക്ക് കാണുവാൻ സാധിക്കും. അബ്ദുല്ലാഹിബിനു സലാം എന്ന് പറയുന്ന ഒരു സഹാബി വര്യൻ, അദ്ദേഹം ജൂതമതത്തിലെ പണ്ഡിതനും അതേപോലെ തന്നെ വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനെത്തുകയും പ്രവാചകൻ്റെ സംസാരം കേട്ടപ്പോൾ അദ്ദേഹം ഇസ്ലാമിൽ ആകർഷണം പ്രകടിപ്പിക്കുകയും ചെയ്തു. മാത്രവുമല്ല, പാണ്ഡിത്യത്തിൽ അങ്ങേയറ്റമുള്ള അദ്ദേഹം പ്രവാചകനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. മറ്റാർക്കും അറിയാത്ത തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്കെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുകയും ചെയ്തപ്പോൾ അദ്ദേഹം വേഗം തന്നെ ഇസ്ലാം ആശ്ലേഷിക്കുകയായിരുന്നു. തൊട്ടുടനെ തന്നെ അദ്ദേഹം പ്രവാചകനോട് പറയുകയാണ്, പ്രവാചകരെ, ജൂതന്മാരുടെ ഒരു സ്വഭാവമുണ്ട്, അവർ കളവ് പറയുന്ന ആളുകളാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവർത്തനം ചെയ്യാനും അവിടെ ഉദ്ദേശിക്കുകയാണ്. ഇതൊക്കെയും പ്രവാചകൻ മദീനയിലേക്ക് എത്തിയ ആദ്യ നാളുകളിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ അദ്ദേഹത്തെ ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കുകയും ജൂതന്മാരുമായിക്കൊണ്ട് സംവദിക്കുകയും ചെയ്തു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അബ്ദുല്ലാഹിബിനു സലാമിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ പറഞ്ഞു, ഞങ്ങളിലെ മാന്യനും ഞങ്ങളിലെ പണ്ഡിതനുമാണ് അബ്ദുല്ലാഹിബിനു സലാം. എന്നിട്ട് ചോദിച്ചു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ മറുപടി പറഞ്ഞു, അദ്ദേഹം അങ്ങനെ ഇസ്ലാം സ്വീകരിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. തൊട്ടുടനെ തന്നെ അബ്ദുല്ലാഹിബിനു സലാം തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പ്രഖ്യാപിച്ചു. ഇത് കേട്ട ഉടനെ തന്നെ ജൂതന്മാർ അദ്ദേഹത്തെ തെറിവിളിക്കുകയും അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറ്റം പറയുകയും ചെയ്തു. പിയച്ച ജന്മമാണ് എന്നൊക്കെയും പറഞ്ഞ് അദ്ദേഹത്തെ പൈ പറയുകയും ചെയ്തു. ഇതൊരു ജൂതന്മാരുടെ ഒരു സ്വഭാവമായിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദർശിച്ച കാര്യങ്ങളായിരുന്നു. ഈ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമായിക്കൊണ്ട് അവർ അങ്ങേയറ്റത്തെ ശത്രുത പുലർത്തി. ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിൽ നമുക്ക് മസ്ജിദ് നബവിയുടെ നിർമ്മാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
3: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നബി ചരിത്രം, മുസ്ലിങ്ങൾ മദീനയിൽ.
5: അവതരിപ്പിച്ചത് മുൻഷിദ് ഒട്ടുമൽ.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക. അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
2: ഇന്നത്തെ മധുരം ഖുർആനിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ഖാരി അഹമ്മദ് ബിൻ അലി അൽ അജ്മി, അദ്ദേഹം സൂറത്തുൻ നബഇന്റെ വചനങ്ങളാണ് അദ്ധ്യായം 78 ആ പാരായണത്തിലേക്ക് കാതോർക്കുക.
3: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا

صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا يوم

0: മാഷാല്ലാ. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നബഇലെ മുഴുവൻ ആയത്തുകളുടെയും പാരായണം ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. മധുരം ഖുർആനിൽ ഷെയ്ഖ് അഹമ്മദ് ബിൻ അലി അൽ അജ്മിയാണ് പാരായണം നിർവഹിച്ചത്.
1: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക എന്ന വിഷയത്തിൽ തിരുനബിയോടൊപ്പം പരിപാടിയിൽ മുഹമ്മദ് ദാനിഷ് സുല്ലമി സംസാരിക്കുന്നു.
2: ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ സമൂഹമായി മാറുന്നത്. സ്വാഭാവികമായും പല സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പല കോഴ്സുകൾക്കായിക്കൊണ്ട് പല സ്ഥാപനങ്ങളിലുമൊക്കെ പഠിക്കുന്നു, അതിൻ്റെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നു, സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നു, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ജോലിക്ക് പരിശ്രമിക്കുന്നു, ജോലി നേടുന്നു, ജീവിക്കുന്നു എന്നീ ഒരു ക്ലീശയായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മാറ്റിയിട്ട് നമ്മൾ ഏത് കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിലും, ഏത് സ്ഥാപനത്തിൽ പഠിക്കുകയാണെങ്കിലും, ഏത് പ്രായത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിലും ശരി, അവിടെയെല്ലാം ദീന് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് സ്വന്തത്തിനും കുടുംബത്തിനും സമൂഹത്തിനും നാളെ പരലോകത്ത് നമുക്ക് കൃത്യമായും ഉപകാരപ്പെടുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ പഠനവും നിത്യജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഏത് പഠനമാണ് നമ്മൾ നടത്തുന്നതെങ്കിലും അതിൻ്റെ എല്ലാം കൂടെ കൃത്യമായി റബ്ബിൻ്റെ ദീന് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാനുമുള്ള ഒരു പ്ലാനും പദ്ധതിയും ഒക്കെ നമുക്ക് ഏത് സമയത്തും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ദീന് പഠിക്കണം എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ അറിയിച്ച കാര്യമാണ്, മൻസലക തുരീഖൻ ഇൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തുരീഖൻ ഇലൽ ജന്ന. ആരാണോ അറിവ് അന്വേഷിക്കണം എന്ന ഉദ്ദേശത്തിൽ ഒരു വഴിയിൽ പ്രവേശിക്കുന്നത്, അവൻ പ്രവേശിച്ചിട്ടുള്ളത് ആ വഴിയിൽ അറിവന്വേഷിക്കണമെന്ന കാര്യത്തിലായതുകൊണ്ട്, അഥവാ ദീനിയായ വിജ്ഞാനം നേടണം എന്നൊരു കാര്യത്തിലായതുകൊണ്ട് തന്നെ സഹലല്ലാഹു ലഹു ബിഹി തുരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള അവൻ്റെ വഴി അള്ളാഹു സുബ്ഹാനഹു വതാല എളുപ്പമാക്കി കൊടുക്കും അതുകൊണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പഠനം മാർക്കിനു വേണ്ടി മാത്രമാവരുത്, ഉപകാരപ്രദമായ പ്രയോജനപ്രദമായ അറിവ് നേടാനായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നല്ലോ, റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുമ്മിന്നി അസ്അലുക ഇൽമൻ നാഫിഅ, റബ്ബെ പ്രയോജനപ്രദമായ അറിവ് എനിക്ക് നീ നൽകണേ എന്നുള്ളത് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു റബ്ബി സിദിനി ഇൽമ എന്ന് പ്രാർത്ഥിക്കാൻ, റബ്ബെ എനിക്ക് നീ അൽ ഇൽമ വർദ്ധിപ്പിച്ചു നൽകണം, ദീനിയായ കൃത്യമായ പ്രയോജനപ്പെടുന്ന വിജ്ഞാനങ്ങൾ എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണം എന്നുള്ളതൊക്കെയാണ്. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിവ് നേടാൻ വേണ്ടി നല്ല പരിശ്രമം ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതൊരു കാര്യം, പല രൂപത്തിൽ തിരക്കുകളിലാണ് എല്ലാവരും, എല്ലാവരും പല രീതിയിൽ തിരക്കുകളിൽ മുന്നോട്ട് പോകുമ്പോൾ പഠനത്തിൻ്റെയും മറ്റു പല കാര്യങ്ങളുടെയും ഒക്കെ തിരക്കിലാവുമ്പോൾ സൈഡായി പോകുന്നൊരു കാര്യമാണ് അഞ്ച് വക്ത നിസ്കാരം എന്നുള്ളത്. ചിലരൊക്കെ നിസ്കാരം ഒഴിവാക്കുന്നവരുണ്ട്, അത് വളരെ ഗുരുതരമാണ്. ഇനി നിസ്കരിക്കുന്നവരുടെ അവസ്ഥ എടുത്തു നോക്കിയാലോ, അവർ പലരും ചടങ്ങിനതങ്ങ് തീർക്കുന്ന, പ്രത്യേകിച്ചും നമ്മൾ ഈ സ്കൂളുകളുടെയും കോളേജുകളുടെയും മറ്റ് ക്യാമ്പസുകളുടെയും ഒക്കെ അടുത്തുള്ള പള്ളികളിലൊക്കെ പോയി ലൊഹറ് നിസ്കരിക്കാനൊക്കെ കയറിയാൽ പല കുട്ടികളും വന്ന് നിസ്കരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിചാരിച്ചു പോകും, പഠിച്ചവനെ എന്തിനാണ് ഇവർ നിസ്കരിക്കുന്നത്? ആ നിസ്കരിക്കാതെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ നിസ്കരിക്കുന്നവരും ഒരുപോലെയാണല്ലോ. കാരണം എന്തൊക്കെയോ വെറുതെ കാട്ടിക്കൂട്ടുന്നു, പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ നിസ്കാരം തീർത്തു പോകുന്നു, കൃത്യമായി ചൊല്ലുന്നില്ല, പറയുന്നില്ല. ഇനി ഒരുപാട് കുട്ടികൾ നിസ്കരിക്കുകയാണെങ്കിലും അവർ ജമാഅത്തായിട്ടല്ലാതെ ഓരോരുത്തർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പള്ളിയുടെ ഏതെങ്കിലും ബാക്കിലോ പുറകിലോ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് കുമ്പിട്ട് നീർന്ന് എണീറ്റ് വേഗം എണീറ്റ് പോകുന്ന ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ, അങ്ങനെയൊന്നും അല്ലാതെ കൃത്യമായിക്കൊണ്ട് ഒരു സത്യവിശ്വാസിയുടെ ഒരു അടയാളമാണ് നിസ്കാരമെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വഖത്തിന് നിസ്കരിക്കാൻ നമുക്ക് സമയവും സന്ദർഭവും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത, വഖത്ത് നിർണയിക്കപ്പെട്ട ഒരു കൃത്യമായ ഇബാദത്താണ് നിസ്കാരമെന്ന് ആർക്ക്? സത്യവിശ്വാസികൾക്ക്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇൻ്റെ 103-ാമത്തെ ആയത്തിലൂടെ റബ്ബ് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല റസൂൽ പറഞ്ഞു, അൽഅഹ്ദു അല്ലദീ ബൈനന വബൈനഹും അസ്സലാ ഫമൻ തറക്കഹ ഫഖദ് കഫറ. നമുക്കും മറ്റുള്ളവർക്കും, അഥവാ മുസ്ലിമിനും അമുസ്ലിമിനും തമ്മിലുള്ള വേർതിരിവ് അത് നിസ്കാരമാണ്. ഫമൻ തറക്കഹ, ആ നിസ്കാരങ്ങാനും ബോധപൂർവം ആരെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി എന്നുള്ളതാണ്. എത്ര ഗൗരവമാണ്! പരീക്ഷയുടെ സന്ദർഭമായിരുന്നാലും എന്ത് സന്ദർഭമാണെങ്കിലും അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധമാണ് നിസ്കാരം. അത് ഒഴിവാക്കിയിട്ടുള്ളൊരു കാര്യമില്ല. ഇനി വളരെ തിരക്ക് പിടിച്ച സമയങ്ങളിൽ നിസ്കാരം ചെയ്യാൻ അവസരമുണ്ട്, ലൊഹറിൻ്റെ കൂടെ അസറും നിസ്കരിക്കുക, അസറിൻ്റെ കൂടെ ലൊഹറും അസറും അങ്ങോട്ട് ജമാക്കുക, ആ രൂപത്തിലൊക്കെ സന്ദർഭങ്ങളുണ്ട്. പക്ഷേ അതൊരു ഇളവ് ആയിക്കൊണ്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. നിത്യസംഭവമാക്കിക്കൊണ്ട് മാറ്റാൻ പാടില്ല. കൃത്യമായിക്കൊണ്ട് നമ്മൾ പഠിക്കുന്നിടത്ത്, പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ അടുത്തുള്ള പള്ളിയിലോ അതല്ലെങ്കിൽ സ്ഥാപനത്തിൽ തന്നെ സൗകര്യമുള്ള ഇടങ്ങളിലോ പോയിട്ട് കൃത്യമായി നിസ്കാരം കളയാതെ അത് അതിൻ്റെ വക്തിന് നിസ്കരിക്കാം. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ നമുക്ക് സമയമുണ്ട്, മറ്റ് പല കാര്യങ്ങൾക്കും നമ്മൾ ബ്രേക്കുകളും മറ്റ് സമയങ്ങളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നിസ്കാരത്തിന് അത് ശ്രദ്ധ കൊടുക്കാത്തൊരവസ്ഥ ചിലരില്ലെങ്കിലും കാണാറുണ്ട്. അതൊരിക്കലും ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളാവുമ്പോൾ പഠിക്കുന്നവരാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നല്ല സുഹൃത്തുക്കളെ ആയിരിക്കണം തൻ്റെ സുഹൃത്തായിക്കൊണ്ട് തിരഞ്ഞെടുക്കേണ്ടത്. റസൂൽ പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലി ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആർക്കും പറ്റിപ്പോകുന്ന അബദ്ധമാണ് ചീത്ത കൂട്ടുകളിൽ പെട്ടുപോകുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ അൽ മർഉ അലാ ദീനി ഖലീലി, തൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും ഒരാൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ആരെയാണ് സുഹൃത്താക്കുന്നത് എന്നത് നോക്കട്ടെ എന്നുള്ളതാണ്. ഒരാളെക്കുറിച്ച് അറിയണമെങ്കിൽ സുഹൃത്തുക്കളെ നോക്കിയാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ അവരെ കൃത്യമായി സ്വാധീനിക്കും, തെറ്റായ കൂട്ടുകാർ തെറ്റിലേക്ക് നയിക്കും, നല്ല കൂട്ടുകാർ നല്ലതിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുതിർന്നവരെ, മാതാപിതാക്കളെ, അധ്യാപകരെ തുടങ്ങിയ ആളുകളെയൊക്കെ കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്ത് ബഹുമാനിക്കേണ്ട ഇടങ്ങളിലൊക്കെ ബഹുമാനിച്ച് മുന്നോട്ട് പോകാൻ തന്നെ പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയാണ് ഏറ്റവും നല്ല കർമ്മം ഏതാണ് എന്നുള്ളതാണ്. ഏറ്റവും നല്ല കർമ്മം ഏതാണെന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന മറുപടി, ഏറ്റവും നല്ല പ്രവൃത്തി, അസ്സലാത്തു അലാ വഖ്തിഹ, നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റസൂലിനോട് വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ റസൂൽ നൽകുന്ന മറുപടി ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ സൂചിപ്പിച്ചത്. അപ്പം അത് വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും സമയത്തെ വെറുതെ നശിപ്പിക്കുന്നൊരു പ്രവണത പലരിലും കാണുന്നുണ്ട്. റസൂൽ പറഞ്ഞു, നിഅമതാനി മഅബൂനൻ ഫീഹിമക ഫിർമനസ്, അധികം ആളുകളും വഞ്ചിക്കപ്പെട്ടു പോകുന്നത് രണ്ട് അനുഗ്രഹങ്ങളിലാണ്. ഏതെല്ലാമാണത്? അസ്വഹത്ത് വൽഫറ, ആരോഗ്യവും ഒഴിവ് സമയവുമാണത്. അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള കാലത്ത് ഒഴിവ് സമയം കിട്ടുമ്പോൾ സ്വാഭാവികമായി നന്മകളാണ് വർദ്ധിച്ചു വരേണ്ടത്. പലരിലും തിന്മകളാണ് പലയിടങ്ങളിലും വർദ്ധിക്കുന്നത്. മൊബൈൽ ഫോണിലാണെങ്കിലും ഇനി ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെയുള്ള സമയങ്ങളിലാണെങ്കിലും ശരി, നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യുന്നത് നന്മകളായിരിക്കണം, പ്രയോജനപ്രദമായ കാര്യങ്ങളായിരിക്കണം. ഒരിക്കലും ഹറാം കടന്നു വരാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ഉപകാരവും ഉപദ്രവവും ഇല്ലാത്ത വെറുതെ കഴിഞ്ഞു പോകുന്ന, വെറുതെ ഉറങ്ങി തീർക്കുക, വെറുതെ നശിപ്പിക്കുക, സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നേക്ക് വെക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അശ്ലീല കാര്യങ്ങൾ ഒരിക്കലും സത്യവിശ്വാസിയിൽ വന്നുകൂടാ. അശ്ലീല കാര്യങ്ങൾ വന്നുകൂടാ, അത് ഓരോരുത്തർക്കും അറിയാം. അവനവൻ്റെ പരിധി എവിടെയാണ് എന്നുള്ളത് അത് അറിയാത്തവരല്ല. അതുകൊണ്ട് വൽ ഇസ്മു മഹാക ഫി സുദരിക വ കരിഹത അയ്യത്തലി അലൈഹിന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്, ഈ തെറ്റ് എന്ന് പറഞ്ഞാൽ മഹാക ഫി സുദരിക, ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ഹൃദയത്തിൽ അത് ചൊറിച്ചിലുണ്ടാക്കും, മാത്രമല്ല മറ്റുള്ളവർ അതറിയുന്നതിന് നീ വെറുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കാര്യമുണ്ടോ, അത് തന്നെയാണ് തെറ്റ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും മൊബൈൽ ഫോണും മറ്റുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫോണിലെ ഫിത്നകൾ, തിന്മകൾ, സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വരുന്ന ഓരോ ലിങ്കുകൾ, അതുപോലെ തന്നെയുള്ള പരസ്യങ്ങൾ, പലതരത്തിലുള്ള റീൽസുകൾ, ഷോർട്സുകളൊക്കെ വരുമ്പോൾ നമുക്ക് ദീനിൽ അടിയുറച്ചു നിൽക്കാൻ സാധിക്കണം. തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും അത് ഹൈഡ് ചെയ്യാനും അത്തരത്തിലുള്ള കാര്യങ്ങൾ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന ഭാഗം കൊടുത്ത് ഒഴിവാക്കാനും നമുക്ക് നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോകാൻ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ പോലും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം എന്നുള്ളത് പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തിക്കുന്നൊരു സ്വഭാവമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കേണ്ടതുണ്ട്. പുസ്തകങ്ങൾ മാത്രം വായിക്കുന്ന വിദ്യാർത്ഥിയല്ല, ജീവിതം വായിക്കുന്ന വിദ്യാർത്ഥിയായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. നിസ്കരിക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. സ്വന്തത്തെ തെറ്റുകളിൽ കൊണ്ടു ചെന്ന് വീഴ്ത്തിയിട്ട് നരകത്തിലെത്തിക്കുന്ന ഹതഭാഗ്യന്മാരിൽ നമ്മൾ പെട്ടുകൂടാ, മറിച്ച് സ്വന്തത്തെ നന്മയിലൂടെ സഞ്ചരിപ്പിച്ചുകൊണ്ട് നമ്മളെ ശരീരത്തെ നമ്മെ സ്വർഗത്തിലെത്തിക്കുന്നവരായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ ആ രൂപത്തിൽ പരിശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഈ വിഷയത്തിൽ മുഹമ്മദ് ദാനിഷ് സുല്ലമി സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു വോയിസ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
1: ന്യൂനപക്ഷ മന്ത്രിസഭയെ ഭയക്കുന്നതെന്തിന്? ഭാഗം ഒന്ന്. വോയിസ് ഓഫ് പീസിൽ ബഷീർ വി പി, സഫ്വാൻ ബറാമി അൽഹിക്കമി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നും എടുത്ത പ്രസക്ത ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്.
4: തമിഴ്നാട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ, തമിഴ്നാട്ടിൽ ഈ കേരളത്തിൽ തന്നെ നടന്ന അതേസമയത്ത് സർക്കാർ രൂപീകരിക്കേണ്ട, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ഇപ്പോൾ സർക്കാർ രൂപീകരിച്ചൊരു ഘട്ടത്തിലാണുള്ളത്. വിജയ് അവിടെ ഭൂരിപക്ഷം നേടുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ വിജയിയുടെ ഒരു ഒരു സർക്കാർ രൂപീകരണ ചർച്ചകളിൽ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഒരു ന്യൂനപക്ഷ സർക്കാരാണ് എന്ന നിലക്കുള്ള ചർച്ചകളാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ചകെടുക്കുമ്പോൾ രണ്ടു നിലക്കാണ് ഇവിടെ ന്യൂനപക്ഷ സർക്കാർ എന്നത് വിലയിരുത്തപ്പെടുന്നത്. ഒന്ന്, പുറമേ നിന്നുള്ള പിന്തുണ കൊണ്ട് മാത്രം, കേവല ഭൂരിപക്ഷം നേടാത്തത് കൊണ്ട് തന്നെ പുറമേ നിന്നുള്ള പിന്തുണ കൊണ്ട് ഭരണത്തിലെത്തി എന്നതാണെങ്കിൽ, ഈ ഒരു വ്യക്തി, അദ്ദേഹം ഒരു ന്യൂനപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ ചർച്ചയിലുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഇതിനെ ഒരു ഭീതിതമായ രീതിയിൽ കാണുകയും ചെയ്യുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. എന്താണ് നമുക്കിതിനോട് പ്രതികരിക്കാനുള്ളത്?
5: അല്ല, അദ്ദേഹം ഒറ്റ കക്ഷി എന്ന നിലയിൽ ഭൂരിപക്ഷം നേടിയിട്ടില്ല എന്ന് നമുക്കറിയാം. അത് പലപ്പോഴും പല ഘട്ടങ്ങളിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് ആ രീതിയിലുള്ള കോയിലിയേഷൻ ഗവൺമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അത് കേന്ദ്രത്തിലും കേരളത്തിലൊക്കെ ഉണ്ടായി, മറ്റേ സംസ്ഥാനങ്ങളിലൊക്കെ. ആ അർത്ഥത്തിൽ അത് സഭയുടെ മുൻപിൽ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ത് ചെയ്യും, എന്തായാലും സർക്കാർ രൂപീകരിക്കപ്പെടും, അതിൽ സംശയമൊന്നുമില്ല. ആ രീതിയിലുള്ള സോളിഡായിട്ടുള്ള പിന്തുണ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള പാർട്ടികളുണ്ട്. ഇനിയും ചിലപ്പോൾ കൂടുതൽ ചേരാനാണത് സാധ്യത. പക്ഷെ രണ്ടാമത് പറഞ്ഞൊരു വിഷയം,
6: ഇന്ന് തന്നെ ADMK-യിൽ നിന്ന് കുറച്ച് ആളുകൾ പിന്നെ രാജിവെച്ച് PVC ചേർന്നു എന്നൊക്കെ പറഞ്ഞു.
5: ഓ, അങ്ങനെ ജസ്റ്റ് കണ്ടുപോകുന്നത് ഒരു പിളർപ്പിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഈ രണ്ടാമത് പറഞ്ഞ വിഷയം, ഇദ്ദേഹം ജോസഫ് വിജയാണ് എന്നുള്ള ഒരു ഇത് പെട്ടെന്ന് എന്താ വെച്ചാൽ ഇങ്ങോട്ട് പോപ്പപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. നേരത്തെ തന്നെ അദ്ദേഹത്തെ ആ ഒരു പിന്നെ ഇതൊക്കെ പറഞ്ഞിരുന്നു, പേരിനെ കുറിച്ചുള്ള ഇതുകളൊക്കെ. പക്ഷെ ഇവിടെ നമ്മുടെ മുമ്പിലുള്ളൊരു ചോദ്യം, യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു മുസ്ലിമിനും ക്രിസ്ത്യാനിക്കുമൊന്നും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഒന്നും ആകാൻ പാടില്ല എന്നുള്ളതാണോ? അല്ല, അങ്ങനെ സംഭവിച്ചാൽ ഈ രാജ്യത്തിന് മഹാ അപകടങ്ങൾ വല്ലതൊക്കെ സംഭവിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയപ്പോൾ മുസ്ലിങ്ങൾക്ക്, അതായത് കാശ്മീർ നമ്മൾ മാറ്റി നിർത്തി പറയണം, ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ AR ആന്തുലെ മുഖ്യമന്ത്രിയായി ദീർഘകാലം ഇരുന്നിട്ടുണ്ട്. രാജസ്ഥാനിൽ ബറക്കത്തുള്ള ഖാൻ ഇരുന്നിട്ടുണ്ട്. ബീഹാറിൽ അബ്ദുൽ ഗഫൂർ അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരുന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ആസാമിൽ സയ്യിദ് അൻവാറ തൈമൂർ അദ്ദേഹം രണ്ട് ടേമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അതുപോലെ മണിപ്പൂരിൽ മുഹമ്മദ് അലീമുദ്ദീന് മുഖ്യമന്ത്രിയായിട്ടുണ്ട്. കേരളത്തിൽ വളരെ ചെറിയൊരു കാലത്തേക്ക് CH മുഹമ്മദ് കോയ ചെയ്തിട്ടുണ്ട്. പോണ്ടിച്ചേരിയിൽ ദീർഘകാലം MOH ഫാറൂഖ് പിന്നെ മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളൊക്കെ ഇന്നും വളരെ സുഭദ്രമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ മണിപ്പൂർ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നത് BJP ഭരണത്തിൻ്റെ കീഴിലാണ്, അല്ലെങ്കിൽ ഒരു ഹിന്ദു സർക്കാരുണ്ടായതിന് ശേഷമാണ് നമുക്ക് പറയേണ്ടി വരും. ഇനി ക്രിസ്ത്യൻ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ മേഘാലയയിൽ കോൺറാഡ് സഗ്മ ഒക്കെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്നു. നെയ്പൂറിയോ എന്ന് പറയുന്ന നാഗാലാൻഡിൽ ക്രിസ്ത്യൻ ഇതുണ്ടായിട്ടുണ്ട്. മിസോറാമിൽ സൊറാമ തങ്ക എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആന്ധ്രയിൽ നമ്മളുടെ YS രാജശേഖർ റെഡ്ഡി, അദ്ദേഹം റെഡ്ഡിക്കായിരുന്നു, അദ്ദേഹം ക്രിസ്ത്യാനി ആയിരുന്നു. കേരളത്തിൽ ഉമ്മൻചാണ്ടി വന്നിട്ടുണ്ട്, AK ആന്റണി വന്നിട്ടുണ്ട്, അജിത് ജോഗി മറ്റേ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ധാരാളം ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരും ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്, അല്ലെ പല സംസ്ഥാനങ്ങളുണ്ടായിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഇന്ത്യയുടെ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ഈ ദേശരാഷ്ട്രത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ യൂണിറ്റിക്കോ ഒന്നും ഒരു പോറലും ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല. മറിച്ച് അതിലൂടെയൊക്കെ തന്നെ ഈ രാജ്യത്തുള്ള വിവിധ ജനവിഭാഗങ്ങൾക്ക് ഈ രാജ്യത്തോടുള്ള കൂറും വിശ്വാസ്യതയും അതിനോടുള്ള സ്നേഹവുമൊക്കെ വർദ്ധിപ്പിക്കുക മാത്രമാണത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ വിജയിൻ്റെ വിഷയം, ഇപ്പോൾ വിജയ ഇപ്പോൾ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം തൊഴാൻ പോയി. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്ന വെച്ചാൽ അവിടെ ഹിന്ദു ആണെന്ന് ഡിക്ലെയർ ചെയ്താലേ തൊഴാൻ പറ്റും. അപ്പോൾ അദ്ദേഹം ഡിക്ലെയർ ചെയ്തു. അപ്പോൾ സത്യത്തിലെന്ന് വെച്ചാൽ അദ്ദേഹം ഹിന്ദു ആണെന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറില്ലാത്ത ചിലർ ഒരു ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മളിപ്പോൾ അല്ലേ, നമ്മളിപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ രമേശ് ചെന്നിത്തല നിസാമുദ്ദീൻ ദർഗയിൽ പോയിട്ട് തൊപ്പിട്ട് എന്ത് ചെയ്ത് നമ്മൾ കണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യമാണ്, ഈ ഭരണാധികാരികൾക്ക് മതമുണ്ടാവുമോ? അപ്പോൾ മോദിക്ക് ഒരു മതമുണ്ടാവുമോ? പാടില്ലല്ലോ. വ്യക്തിപരമായി അദ്ദേഹത്തിന് മതമുണ്ട്, വിശ്വാസമുണ്ട്, ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ഇവിടുത്തെ എല്ലാ വിഭാഗങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന, ആ ഭാഷയിൽ മാത്രം സംസാരിക്കേണ്ട, അത്തരം നിലപാടുകൾ മാത്രം സ്വീകരിക്കേണ്ട ഒരാളാണ്. അത് വിജയിക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ കേരളത്തിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ ഉള്ള എല്ലാവർക്കും ബാധകമായിട്ടൊരു കോമൺ പോളിസിയാണ്. അതാണ് ഭരണഘടന. അവരോട് പിന്നെ നമുക്കറിയാം, ഇപ്പോൾ അവർ ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് വായിക്കുന്ന വാചകങ്ങൾ അത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം, ഇപ്പോൾ സോണിയാഗാന്ധി ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി ആകേണ്ടതായിരുന്നു. അതിന് വളരെ കണിഷമായ ചില പ്രചരണങ്ങളിലൂടെയാണ് അന്ന് തടഞ്ഞത്. അതിപ്പോൾ രാഹുലിൻ്റെയും മറ്റേ നേരത്തെ രാജീവിൻ്റെയൊക്കെ പിതൃത്വത്തിൻ്റെ പേരിൽ അദ്ദേഹം പലപ്പോഴും ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇതൊരർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു മുൻകൂട്ടി ഒരു മുഴം നേരത്തെ ചിലത് എറിഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ അനുബന്ധമായിട്ട് ഇപ്പോൾ കേരളത്തിലൊക്കെ നടന്ന ചർച്ചകളുണ്ട്. എന്താ വെച്ചാൽ ഒന്ന്, കേരളത്തിൽ ഈ ഇലക്ഷനിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചത് ക്രിസ്ത്യൻ സമുദായം ആണ് എന്നാണ് ഇത്. അത് ഒരു നേരിയ തോതിൽ ശരിയാണെന്ന് പറയാം. അതിപ്പോൾ ജനസംഖ്യ അനുപാതികമായിട്ടാണെങ്കിൽ ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധത്തോളം 30% ഉണ്ട്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് 42 എന്ത് ചെയ്യണം കിട്ടണം, 35 ഉള്ളത്. ഹിന്ദു വിഭാഗത്തെ സംബന്ധത്തോളം അവർ 51% 72 കിട്ടുന്നുള്ളൂ, 74 കിട്ടിയിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തെ സംബന്ധത്തോളം 18%, അത് 26 കിട്ടുന്നു, 31 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിനെയൊക്കെ വർഗീയമായി മാത്രം നോക്കിക്കാണുന്ന ഒരവസ്ഥ. ഇനി ഇത് സമുദായം തിരിച്ചുകൊണ്ട് ഇനി ഇപ്പോൾ മന്ത്രിമാരുടെ കണക്ക് വേറെ എന്താണ് തീയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ പിറകിലുള്ളത് നമ്മുടെ നാളിതുവരെ കാര്യങ്ങളെ കണ്ട ഒരു സെക്കുലർ ഫോർമാറ്റിൽ നിന്ന് അല്ലെങ്കിൽ സെക്കുലർ വിഷനിൽ നിന്ന് ആളുകളെ ബോധപൂർവം ഡൈവേർട്ട് ചെയ്യുകയും എന്നിട്ട് അവരെല്ലാത്തിനെയും ഈ മതത്തിൻ്റെ ജാതിയുടെ കണ്ണുകളിലൂടെ മാത്രം കാണണമെന്ന് വരുത്തി തീർക്കുകയാണ്. അപ്പോൾ ഒരു മെറിറ്റുള്ള ഒരാൾ, അതായത് ശരിക്കും കഴിവുള്ള അല്ലെങ്കിൽ ആ രംഗത്ത് ശോഭിക്കാൻ കഴിയുന്ന ഈ രാജ്യത്തിന് മുതൽക്കൂട്ടാവുന്ന ഒരു ഭരണാധികാരിയെ അങ്ങനെ കയറി എന്ത് ചെയ്യണ്ട, വരണ്ട, മറിച്ച് നീ എന്ത് ചെയ്യണം, എൻ്റെ മതവും ജാതിയൊക്കെ ഞങ്ങൾ നോക്കുന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു പിന്നെ പ്രചരണങ്ങൾ. ഇപ്പോൾ ഇവിടെ പോപ്പുലേഷനെ കുറിച്ചൊക്കെ ഇപ്പം നമ്മുടെ സെൻകുമാറൊക്കെ നടത്തുന്ന ഭയങ്കര പ്രവചനങ്ങളാണ് നടത്തുന്നത്. എന്തായാലും അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ വിജയെക്കുറിച്ചിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടി ജി മോഹൻദാസിനെ പോലുള്ളവർ പറഞ്ഞാൽ അദ്ദേഹം ഇതൊരു ഇവാഞ്ചലിക്കൽ ഇന്ത്യ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഡി എം എക്ക് അങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷേ ഡി എം എക്ക് എന്ത് ചെയ്യില്ല, അത് കൊണ്ടുവന്നില്ല. അത് ഞാൻ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ തിരഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യില്ല, എവിടെയും കാണാൻ പറ്റില്ല. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു അന്തർധാര എന്ന് പറയുന്നത് പിന്നെ അത് പിന്നെ

0: പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഞാനെന്താണ്, ഞാനിതിനെ ക്രിസ്ത്യൻ രാജ്യമാക്കും എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയ ഫലിതമാണ്. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഒരു വലിയ പ്രചരണം ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ കൂടെ ഉണ്ടാവുന്നുണ്ട്. എന്നുവെച്ചാൽ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നൊരു പ്രയോഗമാണ്. എന്നുവെച്ചാൽ ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയൊരു വിഭാഗം തന്ത്രപരമായി ക്രിസ്തുമതം സ്വീകരിച്ചവരാണ്. തന്ത്രപരമായി എന്ന് പറയുക വെച്ചാൽ അവർക്ക് കിട്ടുന്ന സംവരണ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വിശ്വാസികൾ, ക്രിസ്ത്യൻ വിശ്വാസികളായി നിൽക്കുകയും എന്നാൽ ഡോക്യുമെൻസിലൊക്കെ അവർ ഹിന്ദുവായി തന്നെ തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തൂടെ ഇപ്പോൾ ഒരു പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്തീയ ഈ മറ്റേ പോപ്പുലേഷനും 2.5 or 7% ഉള്ളൂ, പക്ഷേ യഥാർത്ഥത്തിൽ അവർ 10 or 14% ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഇത് ഈ പ്രചരണത്തിലൂടെയൊക്കെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംശയദൃഷ്ടിയോടെ കാണേണ്ട, ക്രിസ്ത്യാനികളെ കാണേണ്ട, അല്ലെങ്കിൽ അവരെയും ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂനപക്ഷ വിരുദ്ധ മറ്റേ വിഭാഗങ്ങൾക്കെതിരെ എല്ലാം തന്നെ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗൗരവം അതാണ്. എന്നുവെച്ചാൽ ഇവിടെ ഒരു രാഷ്ട്രീയ അരികുവൽക്കരണം നടത്താൻ വേണ്ട പ്രചരണം. വേറൊരർത്ഥത്തിൽ വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ പ്രാതിനിധ്യം നടത്തരാൻ പറ്റൂല, ആ പ്രാതിനിധ്യം നഷ്ടമാക്കാനുള്ള, അധികാരത്തിലുള്ള പങ്കാളിത്തമില്ലാതെയാക്കാനുള്ള, വിഭവങ്ങളിലും വികസനത്തിലുമൊക്കെ തന്നെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ട ഒരു രാഷ്ട്രീയ സമ്മർദ്ദം രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഒരു മറ്റൊരു അടിമ സമൂഹത്തെ ഉണ്ടാക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അല്ല, നിങ്ങളൊക്കെ രാജ്യദ്രോഹികളാണ്, അല്ലെങ്കിൽ രാഷ്ട്രസ്നേഹങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ മറ്റേ പ്രകടമാക്കി മാത്രം നിൽക്കേണ്ട ആളുകളാണ്, ഞങ്ങൾ നിങ്ങളെ ഭരിച്ചോളാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാദത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അന്തരീക്ഷത്തെ വളരെ ബോധപൂർവം സൃഷ്ടിക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങളാണ് ഇത്. ഇത്തരം ഘട്ടങ്ങളിൽ ഈ ഒരു പക്ഷേ എന്താ വെച്ചാൽ ഒരു സമ്മർദ്ദത്തിന് വേണ്ടി കൂടിയാണ് പറയുന്നത്. അതിലൂടെ എന്ത് നിലപാടെടുക്കുമ്പോഴും ഇവരുടെ കൂടെ താല്പര്യങ്ങൾ പരിഗണിക്കേണ്ടി വരും. സ്വതന്ത്രമായി ഭരിക്കാൻ, സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അതൊരിക്കലും വിജയയെയോ അല്ലെങ്കിൽ കേരളത്തിൽ വരുന്ന ഭരണകൂടത്തെയോ മറ്റെവിടെയും ബാധിക്കാതിരിക്കട്ടെ. സ്വതന്ത്രമായി രാഷ്ട്ര താല്പര്യങ്ങളനുസരിച്ച്, ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച്, നേട്ടത്തിനനുസരിച്ച് മാത്രം തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ സർക്കാരുകൾക്ക് കഴിയട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.
1: നാം ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, ന്യൂനപക്ഷ മന്ത്രിസഭയെ ഭയക്കുന്നതെന്തിന്, ഭാഗം 1. ചർച്ചയിൽ പങ്കെടുത്തവർ ബഷീർ VP, സഫ്വാൻ ബറാമിയൽ ഹിക്കമി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പറപ്പൂർ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിന്റെയും മനസ്സിന്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ.

0: എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ. ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020-840-840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിൽ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കുട്ടികളുടെ കാഴ്ച തകരാറുകൾ എന്ന വിഷയവുമായാണ് ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ചേരുന്നത്. തിരൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കൺസൾട്ടൻറ്റ് ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ അബ്ദുൽ മാലിക് പി പി ആണ്. വെൽക്കം സാർ.
4: വലൈക്കും
3: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ കുട്ടികളിലെ കാഴ്ച തകരാറുകൾ എന്ന വിഷയത്തിലാണ്. ഇപ്പം ഇതിൽ നമ്മൾ കുട്ടികൾക്ക് എത്ര പ്രായം മുതലാണ് ഈ കാഴ്ച തകരാറുകൾ ഉണ്ടാകാറുള്ളത് എന്നുള്ളതാണ്.
4: ഓക്കെ, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല. ആദ്യത്തെ ചോദ്യം ഒരു വളരെ സിമ്പിൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ജന്മം മുതൽ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഒറ്റവാക്കിലെ ഉത്തരം. പക്ഷേ അതിൻ്റെ എന്തുകൊണ്ട് എന്നുള്ളത് വിശദമാക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഞാൻ വിശദമായൊരു ഉത്തരത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ പതിക്കുന്ന ലൈറ്റ് റേസ്, ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ അതിൻ്റെ ലൈറ്റ് വന്ന് അത് കണ്ണിൻ്റെ കോർണിയ എന്നറിയുന്ന ഗ്ലാസ് പോലത്തെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ സ്ട്രക്ചറിലൂടെ പോയി പിന്നെ കണ്ണിൻ്റെ അതിൻ്റെ തൊട്ട് പുറകിൽ കറുത്ത ഒരു വസ്തു, നമ്മൾ കൃഷ്ണമണി എന്നൊക്കെ പറയും, അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, പ്യൂപ്പിൾ എന്നാണ് അതിന് പറയാം. ആ ഗ്യാപ്പിലൂടെ പോയി അതിനുശേഷം അതിൻ്റെ പുറകിൽ ലെൻസ് ഉണ്ട്, ക്രിസ്റ്റലിൻ ലെൻസ് പറിച്ച നമ്മുടെ കണ്ണിനകത്ത് വെച്ചൊരു ലെൻസ്. ആ ലെൻസിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെ പോയി പിന്നെ അതിൻ്റെ പുറകിൽ വിട്രീസ് എന്ന് പറയുന്ന ഒരു ജെല്ലുണ്ട്, വാസിലിൻ ജെല്ല് പോലത്തെ ജെല്ല്, അതിലൂടെ പോയി എന്നിട്ട് ബാക്കിലെ റെട്ടിന എന്ന് പറയുന്ന നേത്രാന്തര പടലം അതിൽ പോയി പതിക്കും. അവിടെ പതിക്കുമ്പോൾ അവിടെ കുറേ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകും. ആ ഒരു റെട്ടിന ഏകദേശം ഒരു മില്ലിമീറ്ററിൻ്റെ പകുതിയൊക്കെ അതിൻ്റെ കനമുള്ളൂ. അതന്നെ 10 ലെയറായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്ര ടൈപ്പ് സെല്ലുകളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ സെല്ലുകളിലൊക്കെ ഓരോരോ മാറ്റങ്ങളുണ്ടാവും. ആ കെമിക്കൽ റിയാക്ഷൻ പിന്നീട് ഇലക്ട്രിക് സ്റ്റിമുലസ് ആയിട്ട് നമ്മളെ ഒപ്റ്റിക് നേവ് എന്ന് പറയുന്ന കാഴ്ച ഞരമ്പിലൂടെ പോയി തലച്ചോറിലെത്തി, തലച്ചോറാണ് എന്ത് ഇന്ന സാധനം നമ്മൾ കണ്ട് എന്ന് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്. അത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നടക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളെ എല്ലാ വിശദാംശങ്ങളെ രൂപം, കളറ്, അങ്ങനെ കുറേ കാര്യങ്ങളിലുണ്ട്. അതൊക്കെ ഏതാനും ഒരു മില്ലി സെക്കൻഡ് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മളുടെ കാഴ്ച എന്ന് പറയുന്നതിൽ നടക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം ഒരേപോലെ മീൻസ് ഇപ്പോൾ എനിക്ക് നമുക്ക് എല്ലാവർക്കും രണ്ട് കണ്ണുണ്ട്. അപ്പോൾ രണ്ട് കണ്ണും ഒരേ സമയത്ത് ഒരേപോലെ കാണണം, എന്നാലേ ആ കാഴ്ച പൂർണ്ണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൽ ചെറിയ ചെറിയ അപാകത ഉണ്ടാകുമ്പോൾ തന്നെ കാര്യമായ പ്രയാസങ്ങളുണ്ടാകും. ഇപ്പോൾ നമുക്ക് കണ്ണിൻ്റെ ഒരു ആൻഡ്രോപോസ്റ്റിക് ഡയമീറ്റർ എന്ന് പറയും, കണ്ണിൻ്റെ ഫ്രണ്ട് മുതൽ ബാക്ക് വരെയുള്ള സൈസ്, അതോട് അഡൽട്ട് കണ്ണിനെ സംബന്ധിച്ച് 22 മുതൽ 24 മില്ലിമീറ്റർ അഥവാ 2.5 സെന്റിമീറ്റർ ഒരു ഒരു ഇഞ്ച് അല്ലേ,
3: 2.4 ഇഞ്ച്
4: ഏകദേശം അതിൻ്റെ ചെറിയ സൈസാണ് നമ്മുടെ കണ്ണിൻ്റെ സൈസ്. ആ ഒരു 22 മില്ലിമീറ്റർ എന്നുള്ളത് ഒരു മില്ലിമീറ്റർ കൂടിയാൽ തന്നെ നമുക്ക് 3 ഡയോപ്റ്റർ ലെൻസ്, അത് കട്ടി കണ്ട വെക്കേണ്ട അവസ്ഥയിലത്രയും സൈസിൽ എന്തുണ്ട് പവറിൽ മാറ്റം വരുന്നുണ്ട് ആ സൈസ് മാറുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ടിലുള്ള കോർണിയ എന്ന് പറയുന്ന ഗ്ലാസ് പോലത്തെ സ്ട്രക്ചർ ഉണ്ടെന്നാണ് നേത്ര പടലം എന്ന് പറയുന്നത്. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ക്രിക്കറ്റ് ബോളോ അല്ലെങ്കിൽ ഫുട്ബോളൊക്കെ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നടു ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാകുക, ഒരു കപ്പ് അല്ലേ. ആ ഒരു കപ്പിന് ഏകദേശം ഷേപ്പാണ് നമ്മളെ കോർണിയ, കറക്റ്റ് സ്ഫിയർ അല്ല, സ്ഫിയറോട് നടു. ആ ഷേപ്പ് പ്രായം ചെല്ലും തോറും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാകും. കാരണം കണ്ണിൻ്റെ ഷേപ്പിനെ നിയന്ത്രിക്കുന്ന ഒന്ന് കണ്ണിൻ്റെ ടോട്ടൽ വലിപ്പമാണ്, പിന്നെ രണ്ടാമത് കണ്ണിനെ നമുക്കറിയാം കണ്ണ് നിൽക്കുന്നത് ഒരു സോക്കറിൻ്റെ അകത്താണ്, ഓർബിറ്റ് എന്ന് പറയുന്ന നാല് പുറം എല്ലുകളാൽ കവചിതമായിട്ടുള്ള ഒരു സംരക്ഷിത കവച
3: സേഫായിട്ടുള്ള
4: സ്ഥലത്താണ് പഠിച്ചാണ് അത് കൊണ്ടുവച്ചിട്ടുള്ളത്. പെട്ടെന്നൊരു പരിക്ക് നമുക്ക്
3: തട്ടാതിരിക്കാൻ.
4: അപ്പോൾ അതിൻ്റെ ചുറ്റും ഇതിൻ്റെ ഷോക്ക് അബ്സോർബർ, ഇനി ഒരു ഇടി കൊണ്ടാൽ തന്നെ ഡയറക്റ്റ് ഇതല്ലാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് പരിക്ക് പറ്റാം. അപ്പോൾ നമ്മുടെ മുഖത്തൊരിടി ഉണ്ടെങ്കിൽ അതിൻ്റെ കംപ്രഷൻ ഫോഴ്സ് ആ എല്ല് വഴി നിരിയും കണ്ണിലേക്കും വരാം. അപ്പോൾ ആ ഒരു ഇടി ഇതൊന്നും കൊള്ളാതിരിക്കാൻ അതിൻ്റെ സംരക്ഷണം ആയിട്ട് അകത്ത് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഗ്ലോബിൻ്റെ പുറത്ത് ഈ ഓർബിറ്റിനകത്തായിട്ട് കുറേ ഫാറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ണിൻ്റെ എന്താ പറയുക മോശൻ, ഇപ്പം ഞാൻ നിങ്ങളെ നേരെ നോക്കുമ്പോൾ എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള നോട്ടം, പിന്നെ ഞാൻ സൈഡിലേക്ക് നോക്കുമ്പോൾ എന്താണെന്നുണ്ട് എൻ്റെ കണ്ണിൻ്റെ മസിൽ ചലിപ്പിച്ചിട്ടാണ്, അത് പുറത്തുള്ള മസിൽ ചലിപ്പിച്ചിട്ടാണ്. അപ്പോൾ പുറത്ത് ഒരു കണ്ണിൻ്റെ പുറത്ത് 6 മസിൽ, മറ്റു കണ്ണിൻ്റെ പുറത്ത് 6 മസിലാണ്, 12 മസിൽ ഉണ്ട്. അതും ഇതുപോലെ ഒരേ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു എന്താ പറയുക ഒരേപോലെ നമ്മൾ കാഴ്ച കിട്ടുന്നത് അമൗണ്ട്. അപ്പോൾ മസിലുണ്ട്, പിന്നെ ഫാറ്റുണ്ട്. ഇതിൻ്റെയൊക്കെ വളച്ചൻ്റെ ഭാഗമായിട്ട് ഇതിലൊക്കെ കണ്ടൻറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ വെച്ചിട്ടാണ് ടോട്ടൽ നമ്മൾ കണ്ണിൻ്റെ കോർണറിൻ്റെ ഷേപ്പിലൊക്കെ മാറ്റം വരുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം കാരണം ചെറിയ ഫോക്കസിങ്ങിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാ ഫോക്കസിങ്ങിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ ഈ റെട്ടിൻ്റെ റെട്ടിനെന്ന് പറഞ്ഞാൽ 10 ലെയറാണെന്ന് പറഞ്ഞല്ലോ, അതിലെ ഒരു ലെയറിലാണ് ലൈറ്റ് സെൻസിറ്റീവ് ലെയർ എന്ന് നമ്മൾ പറയുന്നത്. അത് അവിടെ കറക്റ്റ് ലൈറ്റ് ഫോക്കസ് ചെയ്താലേ നമ്മളെ കാഴ്ച തെളിഞ്ഞ കാഴ്ച ഉണ്ടാവുള്ളൂ. ആ ഒരു ഫോക്കസിങ്ങിൽ 1 മില്ലിമീറ്റർ അല്ല, ഒരു എന്താ മൈക്രോ മീറ്റർ വ്യത്യാസപ്പെട്ടിട്ട് തന്നെ അങ്ങോട്ടും അങ്ങോട്ടും ഫോക്കസ് മാറിക്കഴിഞ്ഞാൽ നമ്മളെ കാഴ്ച മങ്ങിയതായിട്ട് കാണും. അപ്പോൾ ഈ പറയുന്ന കോർണിയൻ്റെ ഷേപ്പിൽ വരുന്ന മാറ്റം, പിന്നെ കണ്ണിനകത്തുള്ള ലെൻസിൻ്റെ പവറിൽ വരുന്ന മാറ്റം, പിന്നെ ടോട്ടൽ ആൻഡ്രോപോസ്റ്റിയർ ഡയമീറ്റർ, ഇതിലൊക്കെ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മളെ കാഴ്ചയെ കാര്യമായിട്ട് ബാധിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ആ തകരാറ് ചിലപ്പോൾ ജന്മന ഉണ്ടാവാം,
3: ജനിക്കുമ്പോൾ തന്നെ ഈ ഒരു
4: തകരാറ് ചെറിയ കുറവുണ്ടാവാം. അതാണ് ഞാൻ ഒറ്റ വാക്കിൽ ഉപത്തരത്തിനം പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ പിന്നീട് ചിലപ്പോൾ ജനിക്കുമ്പോൾ വലിയ കാര്യമായിട്ട് കുഴപ്പമുണ്ടാകുന്നത്. പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട്, ഇത് നമ്മൾ ഇത് ഒരു ഒന്നുകൂടിയും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ നിങ്ങളുടെ മിക്കവാറും അടുത്ത ചോദ്യം ഇത് ഏതൊക്കെ ടൈപ്പ് കാഴ്ച തരാറുണ്ടാവുന്നുള്ള അവിടെ തന്നെ
3: ഉണ്ടാവും. ഇപ്പം എനിക്ക് ഒരു 6 മസിലുകൾ ആണ് നമ്മളെ മൂവ്മെന്റ് ഇതാവുന്നത് പറഞ്ഞു. അപ്പം ശരിക്ക് ചില ആളുകൾക്ക് ഒരു കണ്ണ് കണ്ണ് കോങ്കണ്ണ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു കണ്ണിന് ശരിക്കും ആ മൂവ്മെൻറ്റ് കറക്റ്റ് നടക്കണില്ല, ഒരു ഒരു സൈഡിലേക്ക് പിടിക്കുമ്പോൾ ആ ഒരു കണ്ണ് കൃഷ്ണമണി നേരായിരിക്കും. അപ്പം അതൊക്കെ ഈ ജന്മന ജനിക്കുമ്പോൾ തന്നെ ഇതാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും?
4: അത് ഇനി അത് വേറെ കോംപ്ലക്സ് വിഷയമാണ്. അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ 6 മസിൽ ഉണ്ട് എന്നുള്ളത്. ഇപ്പം നമ്മളൊരു ടാർപോളിൻ ഷീറ്റ് 4 കോർണറിലും ഓട്ടോട്ടാണ് അതിൽ വലിച്ചു കെട്ടുക. ആ വലിച്ചു കെട്ടുന്നതിൽ ഒരു ഭാഗം ഒന്ന് കൂടുതൽ വലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും, അത് ചെരിഞ്ഞ്
3: നിൽക്കും.
4: അപ്പം പിന്നെ മറ്റേത് എത്ര നമ്മൾ തിരിച്ചു വലിച്ചാലും നമ്മൾ ശരിയാവുന്നില്ല. ഇതൊന്ന് ലൂസാക്കന്നെ വേണം, ഒന്ന് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നിനും മറ്റേതും അതേപോലെ ടൈറ്റ് ആക്കണം, അല്ലെങ്കിൽ ഇതൊന്നും ലൂസാക്കണം, അല്ലാണ്ട് കഴിയില്ല. അപ്പം അതേപോലെ തന്നെ ഒരു ഇപ്പം ഞാൻ വലത് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ വലത് ഭാഗത്തെ കണ്ണും ഇടത് ഭാഗത്തെ കണ്ണും രണ്ടും വലത് ഭാഗത്തേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ വലത് ഭാഗത്തെ കണ്ണിൻ്റെ ചെവിൻ്റെ ഭാഗത്തുള്ള മസിൽ ടൈറ്റ് ആവണം, ഈ മൂക്കിൻ്റെ ഭാഗത്തുള്ള മസിൽ ലൂസ് ആവണം, എന്നാലേ
3: അങ്ങോട്ട്.
4: അതേ സിങ്ക്രോണസ് ആയിട്ട് ഈ കണ്ണിൻ്റെ ലെഫ്റ്റ് കണ്ണിൻ്റെ മൂക്കിൻ്റെ സൈഡിലുള്ള മസിൽ സ്ട്രോങ് ആവണം, ചെവിൻ്റെ ഭാഗത്തുള്ള കണ്ണ് മിസ് മസിൽ ലൂസാവണം, എന്നാലേ അതും കൂടെ ഉള്ളൂ. അപ്പോൾ ഒരേ സമയത്ത് ചെറിയൊരു ചെരുവിന് പോലും എന്തുണ്ട്, 4 മസിൽ മിനിമം ഒരേപോലെ ആക്ട് ചെയ്യണം. എന്നാൽ നമ്മൾ മുകളിലേക്കും താഴേക്കും സൈഡിലേക്കും കോർണറിലേക്കും നോക്കുമ്പോൾ എല്ലാ മസിലും പല രീതിയിൽ ആക്ട് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മളെ
3: ലാസ്റ്റിംഗ്.
4: യെസ്. അപ്പോൾ അതിൽ ചെറിയ ഈ മസിലിനൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഇതിലേക്ക് വർക്ക് ചെയ്യണമെങ്കിൽ തലച്ചോറിനുള്ള ഇൻഫോർമേഷൻ വേണമല്ലോ. അപ്പം അങ്ങോട്ട് നോക്കണം എന്നുള്ള നമ്മുടെ മനസ്സ് പറയുമ്പോൾ അങ്ങോട്ട് നോക്കാൻ നമുക്ക് പറ്റുന്നത് ആ തലച്ചോറിനുള്ള ഇൻഫോർമേഷൻ നെർവിലൂടെ വരുമ്പോഴാണ്. ആ നെർവ് തന്നെ ഒരു മസിലിന് ഒരു നെർവാണ്, വേറെ ഒരു മസിലിന് ഒരു നെർവാണ്, ബാക്കി 4 മസിലിനും ഒറ്റ വേറെ നെർവാണ്. അപ്പോൾ ആ നെർവിലുമിൻ്റെ എന്താ പറയുക ഫോർമേഷനിലോ അല്ലെങ്കിൽ വരുന്ന വഴിക്കൾ വേറെ എന്തെങ്കിലും തലച്ചോറിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ ചെറിയ തലയോട്ടിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെയാണ് ഈ ഞരമ്പുകളൊക്കെ പുറത്തേക്ക് വരുന്നത്. അവിടെയൊക്കെ എന്തെങ്കിലും അപാകത ഉണ്ടാകുമ്പോഴൊക്കെയോ ഈ ഒരു ഞരമ്പിന് കേടുവരും, മസില് വീക്കാവും,
3: അല്ലെങ്കിൽ ഒരു മടി പിടിക്കോ.
4: യെസ്, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അങ്ങനെ പല ഒരു കുറഞ്ഞ സമയം കൊണ്ട് എന്താ വിശദീകരിക്കാൻ പറ്റാത്ത അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഈ സിങ്ക്രോണസ് ആയിട്ടുള്ള വർക്കിൽ എന്തെങ്കിലും ചെറിയ അപാകത വരുമ്പോഴും ഈ പറഞ്ഞ കോങ്ങണ്ണ് പോലെയും ഉണ്ടാവാം. അപ്പോൾ ഈ കാഴ്ച തകരാറ് കാരണം അത് സമയത്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കോങ്ങണ്ണ് ഉണ്ടാവാം, കോങ്ങണ്ണ് കാരണം കാഴ്ച തകരാറ് ഉണ്ടാവാം, രണ്ടും അൺറിലേറ്റഡ് ആയിട്ടും പോവാം. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ നിന്ന് ഇനിയും കുറച്ച് കാര്യങ്ങളോട് എനിക്ക് നേരത്തെ ചോദ്യത്തിൽ ആൻസറിൽ പൂരിപ്പിക്കാനുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ കണ്ണിൻ്റെ കാഴ്ച കിട്ടുന്ന ലെയർ റെട്ടിനല്ലേ, ആ ലെയറിൽ ലൈറ്റ് പതിച്ചാലേ ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചിരി മുന്നോട്ട് ബാധിച്ചാൽ അതിന് നമ്മൾ ഹൈപ്പറോപ്പിയ അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയും. അവർക്ക് ദൂരെയുള്ളതൊക്കെ കുറച്ച് മങ്ങിയിട്ട് കാണാം, അടുത്തുള്ളതും കുറച്ച് മങ്ങിയിട്ടാണ് കാണാം, അങ്ങനെയാണ് അവരുടെ ഫോക്കസ്. അപ്പോൾ അവരെന്ത് വെച്ചാൽ നമ്മുടെ കണ്ണിനകത്ത് ഒരു ലെൻസ് ഉണ്ടെന്നുണ്ടല്ലോ, ആ ലെൻസ് ചെറുപ്പത്തിൽ നമ്മുടെ ഷേപ്പ് നന്നായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഇപ്പം നമ്മൾ ഒരു അതിൻ്റെ ഷേപ്പ് ഏകദേശം ഇഡ്ലിൻ്റെ ഷേപ്പാണ്, ഏകദേശം ഒരു ഇഡ്ലിൻ്റെ ഷേപ്പ് പറയാം. അപ്പോൾ ആ ഇഡ്ലി നന്നായിട്ട് പരത്തുന്ന ഇഡ്ലിയും കുറച്ച് ഉരുണ്ട ഇഡ്ലിയും നമുക്കൊന്ന് സങ്കല്പിക്കാം. അപ്പോൾ അത് യൂഷ്വലി അത് കുറച്ച് പരന്നിട്ടുണ്ട് അപ്പോൾ കണ്ണിനകത്തുള്ള ലെൻസ്. ആ ലെൻസിൻ്റെ ഷേപ്പ് മാറ്റാൻ അതിൻ്റെ ചുറ്റും ചെറിയൊരു മസിലുണ്ട്, സിലിയറി മസിൽ എന്ന് പറഞ്ഞ മസിലുണ്ട്, കണ്ണിനകത്തുള്ള മസിൽ. ആ മസിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് ഒന്നുകൂടിയും ഉരുണ്ട രൂപത്തിലാവും, അപ്പോൾ കുറച്ചുകൂടിയും അടുത്തേക്ക് ഫോക്കസ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒപ്റ്റിക്സൊക്കെ പഠിച്ച ആളുകളാണെങ്കിൽ അവർക്ക് അത് കറക്റ്റ് മനസ്സിലാവും. ഫോക്കൽ ലെങ്ത് കർവേച്ചർ കൂടുമ്പോൾ ഫോക്കൽ ലെങ്ത് കുറയും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഹൈപ്പറോപ്പിക്കാർ മസിൽ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് കാഴ്ച തകരാറ് പരിഹരിക്കപ്പെടാൻ കഴിയും, അപ്പോൾ അവർക്ക് ചെറുതായിട്ട് കുറച്ച് ഗുണം കിട്ടും. എന്നാൽ മയോപ്പിയക്കാർ ബലം പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉള്ള കാഴ്ചയും കുറയാണ് ചെയ്യുക. ഒപ്റ്റിക്സിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം, നന്നായിട്ട് ഒപ്റ്റിക്സ് മനസ്സിലുള്ള ആൾക്ക് അത് കറക്റ്റ് മനസ്സിലാകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാഴ്ച തകരാറ് ഉള്ളത്. അപ്പോൾ ഇത് ജന്മന ചിലപ്പോൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ വളർച്ചൻ്റെ ഭാഗമായിട്ട് ഈ കാഴ്ച തകരാറ് വരാം. പിന്നെ ഈ കണ്ണിൻ്റെ ലെൻസ് എന്ന് പറഞ്ഞല്ലോ, ലെൻസിന് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. നമ്മൾ ഏതൊരു ലൈറ്റ് റേസ് പാസ് ചെയ്യുന്ന വസ്തുവിനും ഒരു ലൈറ്റ് പോകുമ്പോൾ അത് ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു ഡിഫ്രാക്ഷൻ റിഫ്രാക്ഷൻ റിഫ്ലക്ഷൻ എന്നങ്ങനെ കുറേ പ്രതിഭാസങ്ങൾ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ചെറിയ മാറ്റം വരുമ്പോഴും കാഴ്ച തകരാറുകൾ ഉണ്ടാവാം. ഷേപ്പ് മാറൂല, ഈ കണ്ടന്റിൽ ചെറിയ മാറ്റം വരെ ചെയ്യും. അത് ലെൻസിനെ സംബന്ധിച്ചാലും തിമിരം എന്നുള്ളതാണ് അതിലെ മെയിൻ പ്രശ്നം. തിമിരം വരുമ്പോൾ പവറിൽ മാറ്റം വരും, അങ്ങനെ ഉണ്ടാവാം. അങ്ങനെ പല കാരണം കൊണ്ടാണ് ഈ കാഴ്ച തകരാറുണ്ടാകുന്നത് എന്നുള്ളതാണ്.
3: ഇതില് ഇപ്പോൾ കുറെ ആളുകൾ നമ്മൾ ശരിക്കും കോങ്കണ്ണ് നമ്മൾ ഈ കണ്ണ് ഒരു ഓവർ ഇത് ഓവർ യൂസ് വന്നിട്ടാണോ ഈ കോങ്കണ്ണും അല്ലെങ്കിൽ ഇങ്ങനെ ഈ കാഴ്ച തകരാറുകൾ?
4: കാഴ്ച തകരാറ് രണ്ടും ഇത് രണ്ടായിട്ട് തന്നെ പറയണം. കാഴ്ച തകരപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മിക്ക കുട്ടികളും പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കണ്ണട ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
3: നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ ചെന്നാലും ശരിക്ക് പണ്ട് കണ്ണാശുപത്രിയിൽ പ്രായമുള്ളവരും അല്ലെങ്കിൽ അങ്ങനെ ആ സ്ഥാനത്ത് ഇന്ന് കുട്ടികളെ ഇഷ്ടം പോലെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന ഇഷ്ടം പോലെ കുട്ടികളെ തന്നെ കാണാൻ പറ്റും.
4: അത് കഴിഞ്ഞ എന്നോട് സുഹൃത്ത് പറയണ്ടായി, അദ്ദേഹം ഒരു പ്രമുഖ ഒരു കണ്ണാശുപത്രി പോയപ്പോൾ അവിടെ കോങ്ങണ്ണുള്ള കുട്ടികൾ എത്രയാണ് കാണുന്നത് എന്ന് പറഞ്ഞത്. അപ്പൊ അതുണ്ട്.
3: അപ്പൊ അതിലൊരു സംഭവമാണ്
4: കാഴ്ച തകരാറ് എന്നുള്ളത്. എന്താ വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ ഈ കൂടിയിരുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു കാരണം നമ്മളുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരുവിധം അസുഖങ്ങളൊക്കെ ജീവിതശൈലിൻ്റെ ഭാഗമാണ് എന്ന് പറയും നമ്മൾ. ഈ ഒരു കാഴ്ച തകരാറും ഭാഗികമായിട്ട് പൂർണ്ണമായിട്ടെന്ന് പറയാൻ കഴിഞ്ഞൂടാ, ഭാഗികമായിട്ട് ജീവിതശൈലിൻ്റെ ഭാഗമാണ്. അതായത് മയോപ്പിയ എന്ന് പറയുന്ന ഹ്രസ്വ ദൃഷ്ടി, അഥവാ അവർക്ക് അടുത്തുള്ളത് നന്നായിട്ട് കാണും, ദൂരമുള്ളത് കാണാൻ കഴിയില്ല. ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയുന്ന മയോപ്പിയ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം, അത് പല കാറ്റഗറി ഉണ്ട്. അതിലൊന്നാണ് സ്കൂൾ മയോപ്പിയ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ സ്കൂൾ പ്രായത്തിൽ കാണുന്ന ഒരു കാഴ്ച തകരാറ്, അത് സ്കൂൾ പ്രായത്തിലൊരു 4-5 വയസ്സാകുമ്പോൾ ഇങ്ങനെ കണ്ടു തുടങ്ങും, പിന്നീട് ഇങ്ങനെ പതിയെ പതിയെ കൂടും എന്നുള്ളതാണ് സാധാരണ പറയാറ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രിവലൻസ്, അതിൻ്റെ കണക്ക് കൂടിക്കൂടി വരിക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു മെയിൻ കാരണം പറയുന്നത് അർബനൈസേഷൻ എന്നുള്ളതാണ്. അഥവാ പണ്ട് നമുക്കറിയാം, നമ്മളൊക്കെ ചെറുപ്പത്തിൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക, സ്കൂളിൽ വിട്ടുന്നതിൽ നമ്മളെന്താ ചെയ്യുക, പുറത്തിറങ്ങി കളിക്കാൻ പോകാം. എല്ലാ എന്താ പാടത്തും എന്താ പറമ്പിലും അല്ലെങ്കിൽ വീട്ടിലെ
3: നടക്കും ശരിക്കും.
4: അന്ന് അതായിരുന്നു സ്ഥലം. എന്തൊക്കെ ചെറുപ്പത്തിൽ ഞാൻ എന്റെ വീടിന്റെ അടുത്ത് പുഴ ഉണ്ട്, ആ പുഴയിൽ കളിക്കാൻ
3: പോലെയൊന്നും കുട്ടികൾ അഥവാ കളിക്കാൻ പോകണമെങ്കിൽ തന്നെ രക്ഷിതാക്കൾ
4: പിൻവലിക്കും,
3: വീഴും അല്ലെങ്കിൽ.
4: അപ്പോൾ ആ ഒരു ഇത് മാറിയിട്ട് ഇപ്പോൾ സ്കൂൾ വിട്ടുന്ന കുട്ടികൾ നേരെ പേരൻസിൻ്റെ മൊബൈലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇൻഡോർ വർക്ക് കൂടുകയും ഔട്ട്ഡോർ വർക്ക് കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മളെല്ലാം പണ്ട് കാലത്ത് വീടുകളിലായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ അർബനൈസേഷൻ്റെ ഭാഗമായിട്ട് ഫ്ലാറ്റുകളിലാണ്. അവിടെ ഈ റിക്രിയേഷൻ സൗകര്യങ്ങൾ
3: കുറവായിരിക്കും.
4: പിന്നെ കുട്ടികൾക്ക് ഓവർലോഡാണ്, ഇപ്പോൾ രാവിലെ ട്യൂഷൻ, പിന്നെ സ്കൂള്, വൈകുന്നേരം ട്യൂഷൻ, അത് കഴിഞ്ഞ പിന്നെ ഓൺലൈൻ ക്ലാസ്. ഇങ്ങനെ ഇങ്ങനെയാണ് ഫുൾ ടൈം കുട്ടികളെ എന്താ
3: പറയുക.
4: അതിന്റെ പുറമെ ബാക്കിയുള്ള സമയം കുട്ടികൾ ഗെയിമിലോ അല്ലെങ്കിൽ അനിമേഷൻ വീഡിയോസിലോ അതിലൊക്കെ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് അവരുടെ കണ്ണ് ദൂരേക്ക് നോക്കാൻ അവസരം പോലും നമ്മൾ കൊടുക്കാത്ത രീതിയിൽ ടൈറ്റ് ആക്കിയതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിഭാസം കൂടുന്നതായിട്ടാണ് കാണുന്നത്. ആ അർബൻ പോപ്പുലേഷനിൽ വളരെ കൂടുന്നു എന്നുള്ളതും അർബനൈസേഷൻ്റെ ഭാഗമായിട്ട് പൊതുവെ ഈ ഒരു മയോപ്പിൻ്റെ ട്രെൻഡ് കൂടുന്നു എന്നുള്ളതാണ് അതിലെ ഒരു ഫാക്ടർ. പിന്നെ രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്താ വെച്ചാൽ, പണ്ടത്തെ കാലത്ത് 8-10 കുട്ടികളുണ്ടായിരുന്നു, അവരെ അവർ പഠിക്കണ്ടല്ലേ നോക്കാൻ പലപ്പോഴും അവസരം ഉണ്ടാവുകയും ചെയ്തില്ല. ഇന്ന് നമ്മളെ കുട്ടികൾ, പിന്നെ അന്ന് ഗവൺമെൻറ് സ്കൂളുകൾ മാത്രം ഉണ്ടായിരുന്നത്, അന്നത്തെ അധ്യാപകരുടെ ചിലരെങ്കിലും ഉഷാറായിട്ടുണ്ടായിരുന്നു, എന്നാൽ പലതരത്തും നോട്ടം കുറച്ച് കുറവായിരുന്നു. അന്ന് പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും മുമ്പിലെ ബെഞ്ചിൽ ഇരിക്കും, വളപ്പന്മാര് എന്നും പുറകിലായിരിക്കും. ഇപ്പൊ എന്താ വെച്ചാല്, ഇപ്പൊ റൊട്ടേഷൻ ഉണ്ട്. ഇപ്പൊ ഒരു ദിവസം തുറച്ചായിട്ട് ഒരു ബെഞ്ചിൽ ബാക്കോട്ട് പോകും. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാല്, ഈ ഞാൻ പറഞ്ഞ മയോപ്പിയ എന്ന് പറയുന്ന കാഴ്ച തകരാറുള്ള ആളുകൾ ബാക്കിലെ ബെഞ്ചിരുന്നാല് അവർക്ക് ബോർഡിൽ എഴുതിയത് കാണാൻ പാടില്ല. അപ്പോ അവര് എന്ത് ചെയ്യും, അടുത്തുള്ള കുട്ടിന്റെ ബുക്ക് നോക്കി കോപ്പി പിടിക്കാൻ തുടങ്ങും. ആ കുട്ടി എഴുതുന്ന തെറ്റൊക്കെ ഇവർ
3: എഴുതും.
4: അങ്ങനെയാണ് സാധാരണ. അപ്പോൾ ഈ ഇപ്പോഴത്തെ കാലത്ത് മിക്കവാറും ടീച്ചേഴ്സാണ് കാഴ്ച തകരാറുണ്ട്,
3: രക്ഷിതാക്കൾ
4: അറിയിക്കാറുള്ളത്. കാരണം വീട്ടിലൊന്നും അറിയില്ലല്ലോ, വീട്ടിലൊന്നും മൊബൈൽ നോക്കിയിരിക്കും അല്ലെങ്കിൽ ബുക്ക് നോക്കിയിരിക്കും. അപ്പോൾ ഈ കാഴ്ച തകരാറ് ചിലപ്പോൾ മനസ്സിലാവില്ല. ചിലപ്പോൾ പിന്നെ തലവേന ഉണ്ട്, കണ്ണുവേന ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് പഠിക്കാനുള്ള മടിയാണ്
3: നേരത്തെ. അല്ലെങ്കിൽ നമ്മൾ പറയും ചെയ്യും മൊബൈലിൽ ഫുൾ ടൈം മൊബൈലല്ലേ, പിന്നെ ഇങ്ങനെ കണ്ണുവേദന ഇല്ലായിരിക്കാം.
4: കാരണം അവിടെ ഉണ്ടാക്കുകയും ചെയ്തു, അവിടെ പിന്നെ ആ ഡോക്ടർ കാണിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റൊട്ടേഷൻ വലിയൊരു എന്താ പറയുക ആഡഡ് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. അത് കാഴ്ച തകരാറുകൾ കണ്ടെത്താനും അത് നോക്കണം. അപ്പോൾ ഈ പണ്ട് കാഴ്ച തകരാറുള്ള ആളുകളെ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും ആളുകളെ പൊക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതും അങ്ങനെ ഉണ്ടായിരുന്നു. ഡോക്ടർ പോലും കാണാതെ ലൈസൻസ് കിട്ടിയെന്ന കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കമ്പൽസറി ആയിട്ട് ഡോക്ടർ നേരിട്ട് കണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, പണ്ടത്തെ ആളുകളുടെ കാഴ്ചത്താരൊക്കെ ഇപ്പോൾ ഡിറ്റക്ട് ചെയ്യുന്നില്ല. പിന്നെ വേറൊന്ന് ചില ജോലികൾക്ക് വേണ്ടിയിട്ടാണ്. ജോലികൾക്ക് വേണ്ടിയിട്ട് ഹാജരാകുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. മിക്ക ജോലികളിലും ഇപ്പോൾ കണ്ണ് ഡോക്ടർ കണ്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കുന്നുണ്ട്. കണ്ണിൻ്റെ ദൂരക്കാഴ്ച, അടുത്ത കാഴ്ച, കളറുള്ള കാഴ്ച, ഫീൽഡ് എന്ന കുറേ സാധനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അത് ഇത്തരം ചെറിയ തകരാറുള്ള ആളുകളും അങ്ങനത്തെ ടെസ്റ്റുകളിൽ പിന്നെ പിടിപെടുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവസരങ്ങൾ അങ്ങനെയാണ് ഉള്ളത്. എന്നാൽ പുതിയ കാലത്ത് സ്കൂളിൽ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, തുടക്കം മുതൽ തന്നെ കാഴ്ചത്താറ കണ്ടെത്താൻ ആ സ്കൂൾ റൊട്ടേഷൻ എന്നുള്ളത് എന്ത് ചെയ്യുന്നു, ഒരു കാരണമായിട്ട് മാറുന്നു എന്നുള്ളതാണ്.
3: ഓക്കെ, നമുക്കൊരു കോൾ വരുന്നുണ്ട്, അതൊന്ന് അറ്റൻഡ് ചെയ്യാം. ഹലോ അതെ അതെ അതെ, ചോദിച്ചോളൂ, നിങ്ങളെ ചോദ്യം ചോദിച്ചോളൂ.
5: പിന്നെ നമ്മുടെ കുട്ടിക്ക് ഇപ്പൊ 16-ാമത്തെ വയസ്സായി, ഇപ്പൊ പ്ലസ് ടു പഠിക്കാണ്. മറ്റേ അവന് പറഞ്ഞ പോലെ കണ്ണ് ഭയങ്കര ചൊറിച്ച്, ചെറിയ കുട്ടി ഭയങ്കര ചുവപ്പ് കളർ കണ്ണ്. അപ്പൊ കാഴ്ചക്ക് ചെറിയ മങ്ങലും വരികയാണ്.
4: പ്രായത്തിന് പറഞ്ഞ 14 പറഞ്ഞ
5: 16 തുടങ്ങി.
4: 16 ഓക്കെ. രണ്ട് കണ്ണിലും ചുവപ്പും ചൊറിച്ചിട്ടുണ്ടോ?
5: ഇല്ലല്ല, ഒരു കണ്ണിലുള്ളൂ.
4: ഒരു കണ്ണിൽ മാത്രം. എന്ന് തുടങ്ങിയതാ?
5: അതിപ്പോ ഒരു കുറച്ചായി, എന്നാലും വർഷമൊക്കെ ആയി. ഇപ്പൊ ഈ ഖുർആനിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോ അങ്ങോട്ട് ഒരു ക്ലിയർ വരുന്നില്ല. അപ്പൊ കുട്ടിക്ക് ഭയങ്കര ചൊറിച്ചരും അല്ലെന്നുള്ളത്. പിന്നെ ഡോക്ടറെ കാണിച്ചു, പിന്നെ തുള്ളി മരുന്ന്, പിന്നെ കുട്ടി ഹോസ്റ്റലിൽ ആയതുകൊണ്ട് അത് കൂട്ടിക്കൊണ്ടോന്ന് അറിയാൻ പറ്റില്ലല്ലോ. അവിടെ ഇപ്പൊ അതാ കൃത്യമായിട്ട് ഉപയോഗിക്കണില്ല, അതുകൊണ്ടായിരിക്കും. പിന്നെ കണ്ണടി ഉണ്ട്, പക്ഷെ കണ്ണടി കുട്ടി വെക്കണില്ല.
4: കണ്ണടയില് പവർ ഉണ്ടോ? അത് പ്ലെയിൻ ക്ലാസ് ആണോ?
5: അതാണ് നമുക്ക് ആ കണ്ണട വെച്ചിട്ട് പിന്നെ ഒരു എനിക്കൊന്നും തോന്നണില്ല, ഒരു മാറ്റം തോന്നണില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്.
4: അത് ഒരു കണ്ണിന് മാത്രമാണോ പവർ ഉള്ളത്, രണ്ട് കണ്ണിന് പവർ ഉണ്ടോ?
5: ഒരു കണ്ണിനെ പറയണുള്ളൂ.
4: ചൊറിച്ചിലല്ല, കണ്ണിന്റെ കണ്ണട വെക്കുന്നുണ്ടല്ലോ, ആ കണ്ണടയില് രണ്ട് ഗ്ലാസിനും പവർ ഉണ്ടോ അതോ ഒന്നിനു മാത്രമുള്ളോ?
5: ഇല്ല, രണ്ടിനും ഒരേ പവർ.
4: ഒരേ പവർ അല്ലേ? ഓക്കെ. പവർ എത്രയാണെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അല്ലേ?
5: അപ്പൊ
4: രണ്ട് പ്രശ്നമാണ് കുട്ടിക്കുള്ളത്. ഒന്ന് ഈ ചോപ്പ് ചൊറിച്ചിലി എന്നുള്ള പ്രശ്നം, രണ്ട് കാഴ്ച തകരാറ് എന്നുള്ള പ്രശ്നം. രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. അപ്പൊ അതില് ആദ്യം പറഞ്ഞ ചോപ്പ് ചൊറിച്ചിലുകൾ എന്നുള്ളത് മിക്കവാറും അലർജിന്റെ ഭാഗമായിട്ടാണ് കാണാറുള്ളത്. ഒരു വർഷമായിട്ടൊക്കെ നിൽക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ചും അലർജി തന്നെയായിരിക്കും. അപ്പം അതിലെന്താ വെച്ചാൽ, നമുക്ക് അലർജൻ എന്ന് പറഞ്ഞ സാധനം, അതായത് നമ്മുടെ ശരീരത്തിലെ പുറത്തുനിന്ന് വന്ന ഏത് സാധനത്തോടും ശരീരം പ്രതികരിക്കുന്നതാണ് അലർജി എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് കയ്യുമ്പോൾ കാലുമ്പോഴൊക്കെ ചൊറിഞ്ഞ് തടിക്കാറില്ല, ചില ഉറുമ്പ് അടിച്ചാലോ അതല്ലെങ്കിൽ പൊടി തട്ടിയാലോ അതല്ലെങ്കിൽ ഈ കൊടുത്തുക എന്ന് പറയുന്ന തുക തട്ടിയാലൊക്കെ നമ്മളെ കയ്യും കാലൊക്കെ
5: ചൊറിഞ്ഞ
4: അപ്പോൾ അതേപോലെ തന്നെ കണ്ണിൽ ചെറിയ പൊടി കയറി കഴിഞ്ഞാലും അതിനോട് ശരീരം പ്രതികരിക്കും, അത് അലർജിയായിട്ട് കാണും. അതിൻ്റെ അപ്പോൾ ഈ സൂര്യൻ്റെ താഴെ ഏത് സാധനത്തോടും ആർക്കും എപ്പോഴും അലർജി വരാം എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഏത് സാധനത്തോടാണ് നമുക്ക് പറയാൻ കഴിയില്ല. ഏറ്റവും കോമൺ ആയിട്ട് അല്ല, കാഴ്ചക്കുറലേക്ക് നമുക്ക് വരാം, ആദ്യം അലർജി ഒന്ന് മാറ്റട്ടെ. ഓക്കെ, അപ്പോൾ ഈ അലർജി ഏത് സാധനത്തോടും വരാം എന്നുള്ളതുകൊണ്ട് നമുക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നല്ല പ്രയാസമാണ്. അതിൻ്റെ ടെസ്റ്റുകളൊക്കെ ഉണ്ട്, പക്ഷേ അത് 100% ശരി, എന്താ പറയുക, കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ടത് പൊടി നമ്മളെ കണ്ണ് കയറാണ്ട് അല്ലെങ്കിൽ മൂക്കിലേക്ക് കയറാണ്ട് നോക്കുക എന്നുള്ളതാണ്. കണ്ണിലേക്ക് പൊടി കയറിയാലും മൂക്കിലേക്ക് പൊടി കയറിയാലും അലർജി ഉണ്ടാവാം, കണ്ണിൽ അലർജി ഉണ്ടാവാം. അപ്പോൾ ആ കാരണത്തെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരാൾ വന്ന് തല്ലുമ്പോൾ വേദന ഉണ്ടാവും നമുക്ക്, അപ്പോൾ വേദനൻ്റെ ഗുളിക കഴിക്കാനല്ല നമ്മൾ ചെയ്യുക, തല്ല് കൊള്ളാണ്ട് നോക്കാനുള്ള ഏർപ്പാട് ചെയ്യുക.
5: അപ്പോൾ
4: അതേപോലെ പൊടി കണ്ണ് കയറാണ്ട് നോക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യുള്ളത്. അപ്പോൾ അതിൽ ഒന്ന് പ്രധാനമായിട്ട് കുട്ടിക്ക് കണ്ണട ഉള്ളതുകൊണ്ട് തന്നെ ആ കണ്ണട ഫുൾ ടൈം വെക്കുക എന്നുള്ളതാണ് പൊടി കയറാതിരിക്കാനുള്ള ഒന്നാമത്തെ മാർഗം. രണ്ട്, ബെഡ്ഷീറ്റ്, തലണക്കവർ, കർട്ടൻ ക്ലോത്ത് ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് അലക്കിയിട്ട് വെയിലത്ത് കുറച്ചിരുന്ന് വെയിലത്തിട്ട് ഉണക്കുക. പിന്നെ ബെഡ്റൂമിലെ അല്ലെങ്കിൽ ഹോസ്റ്റലിലെ റൂമിലൊക്കെ ഫാൻ ഇടക്കൊന്ന് നനച്ച് തുറക്കാൻ വേണ്ടി പറയണം. പിന്നെ ഇവർ കിടക്കുന്ന ജനലിൻ്റെ കമ്പി അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, തീരെ എവിടെയും തൊടാതെ കിടക്കുന്ന.
5: അല്ല,
4: അത് നടക്കും, അവർ അത് നടക്കും. അത് ഞങ്ങൾ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ കുട്ടി തന്നെ സ്വന്തമായിട്ട് ചെയ്താൽ മതി. അവൻ കിടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവൻ കിടക്കുന്ന സ്ഥലം ഒന്ന് ഇടക്കൊന്ന് നനച്ച് തുറക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി, അതിന് തുണികൾ കൊടുത്തു വിട്ടാൽ മതി, അത് ചെയ്യാം. കാരണം ഇതിന് മരുന്നിന് കുറേ കാശ് ചിലവില്ലേ, മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടില്ലല്ലോ, അതിൻ്റെ ചിലവെങ്കിലും എന്ത് ചെയ്യാം, കുറച്ച് കിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ അലർജി, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, അലർജി ഉണ്ടാക്കുന്ന വസ്തുവിനെ മാറ്റാതെ നമ്മൾ അലർജിക്ക് മരുന്നിട്ടുകൊണ്ട് മാത്രം അലർജി പൂർണ്ണമായിട്ട് മാറുകയില്ല. അലർജിക്കുള്ള മരുന്ന് ഉപയോഗിക്കുമ്പോൾ അപ്പോഴുള്ള പ്രയാസം കുറഞ്ഞു കിട്ടും, അത് കഴിഞ്ഞ് വീണ്ടും പൊടി കയറിക്കഴിഞ്ഞാൽ വീണ്ടും അലർജി ഉണ്ടാവും. അപ്പോൾ സ്ഥിരമായിട്ട് മരുന്ന് എന്നതിനേക്കാളും നല്ലത് ഇത്, നല്ലത് മീൻസ് കൂടുതൽ ഫലപ്രദമായിട്ട് അത് തടയാനുള്ള മാർഗം നോക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ പെർഫ്യൂംസ്, കോസ്മെറ്റിക്സ്, സ്പ്രേ, പൗഡർ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ രോമത്തിൻ്റെ കളിപ്പാട്ടം, കമ്പിളി വസ്ത്രം അങ്ങനത്തൊക്കെ ഒഴിവാക്കുക. വീട്ടിൽ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അലർജി കുറഞ്ഞു കിട്ടും. അപ്പോൾ അത് ഉള്ള മാർഗം ഒന്ന് പതുക്കെ എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രയാസം കുറഞ്ഞു കിട്ടും. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കണ്ണ് തിരുമരുത് എന്നുള്ളതാണ്. നമുക്കെപ്പോഴും ഇറിറ്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുക കണ്ണ് തിരുമലാണ്. ഈ അലർജി കാരണം നമ്മുടെ ശരീരത്തിൽ കണ്ണിലൊക്കെ തന്നെ കുറേ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ തീവ്രത കൂട്ടുകയാണ് നമ്മൾ ചൊറിഞ്ഞ് കഴിഞ്ഞാലുണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും ചൊറിയരുത്. നല്ല ചൊറിച്ചിലുണ്ടെങ്കിൽ നല്ല വെള്ളം കൊണ്ട് കണ്ണ് കഴുകുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മരുന്ന് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ അവിടുത്തെ അധ്യാപകരോട് പറയണം, കുട്ടി മരുന്ന് ഇടുന്നുണ്ട് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ എന്നൊന്ന് പറയണം. പിന്നെ ഇടയ്ക്ക് ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യാനുള്ള അവസരമല്ലേ, അപ്പോൾ ഒക്കെ ചോദിക്കണം.
5: അപ്പോൾ
4: അത് ചോദിച്ച് അത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് കാഴ്ച തകരാറ് എന്നുള്ളത്. കാഴ്ച ഈ കന്നഡ എന്നാണ് വെച്ചത്? മൂന്നാല് മാസമായി. അപ്പം അതിൽ പല ടൈപ്പ് കാഴ്ച തകരാറുണ്ട്. നമ്മൾ നിങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ ബാക്കി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ ചില കാഴ്ച തകരാറിനെ കന്നഡ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രയാസം കൂടിയ പോലെ തോന്നും. ചില പവറിന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആശ്വാസം ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ചെറിയ പ്രായത്തിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒറ്റത്തവണ നോക്കിയിട്ട് ചിലപ്പോൾ കണ്ണട ചിലപ്പോൾ കുറിച്ച് തരാൻ പ്രയാസം ഉണ്ടാവും. അങ്ങനത്തെ പ്രയാസമുള്ള കാഴ്ച തകരാറിൽ നമ്മൾ കണ്ണിൽ മരുന്ന് ഒഴിച്ച് കണ്ണിനകത്തുള്ളൊരു മസിലുണ്ട്, ആ മസിൽ വീക്കാക്കിയിട്ടൊരു കാഴ്ച തകരാറ് എത്രമാത്രം ഉണ്ട് എന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ആ മരുന്നിൻ്റെ എഫക്റ്റ് മാറിയതിന് ശേഷം വീണ്ടും ഒരു PMT എന്ന ഒരു കണ്ണടൻ്റെ പവർ നോക്കുന്ന വേറെ ടെസ്റ്റും കൂടി ചെയ്തിട്ടാണ് കണ്ണട കൊടുക്കേണ്ടത് ചിലപ്പോൾ ചില ആളുകൾക്ക്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് കണ്ണട കൊടുക്കുകയാണെങ്കിൽ എന്തു ചെയ്യും, കുറച്ചുകൂടിയും ആക്സെപ്റ്റബിൾ ആയിരിക്കും, കുട്ടി കുറച്ചും കണ്ണട വെക്കാൻ താല്പര്യം കാണിക്കും. എന്നാൽ പോലും ചിലപ്പോൾ ആളുകൾക്ക് കണ്ണട തുടക്കത്തിൽ പ്രയാസം ഉണ്ടാവും. ഒരു തവണ വെച്ചിട്ട് നമുക്ക് പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒഴിവാക്കല്ല വേണ്ടത്, രണ്ടാഴ്ച വരെ നമ്മൾ സാധനത്തോടു കൂടി അത് ഉപയോഗിക്കാനാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ ദിവസം പ്രയാസം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ ആദ്യത്തെ ദിവസം വെക്കുക, രണ്ടാമത്തെ ദിവസം 2 മണിക്കൂറാക്കാം, മൂന്നാമത്തെ ദിവസം 3 മണിക്കൂറാക്കാം. അങ്ങനെ പതിയെ പതിയെ ടൈം കൂട്ടിയിട്ട് പിന്നെ ഫുൾ ടൈം വെക്കുന്ന രൂപത്തിലേക്ക് അത് മാറ്റുകയാണ് വേണ്ടത്. അങ്ങനെ രണ്ടാഴ്ച കൊണ്ട് പ്രയാസം മാറുന്നില്ലെങ്കിൽ കന്നഡ ആരാണോ എഴുതി തന്നത് ആ ഡോക്ടർ തന്നെ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കന്നഡക്ക് പവർ മാറ്റം വന്നിട്ടുണ്ടോ, ഐ മീൻ പവർ മാറ്റേണ്ടതുണ്ടോ, അല്ലെങ്കിൽ കന്നഡ തന്നപ്പോൾ അവിടുന്ന് മാറിയിട്ടുണ്ടോ, അങ്ങനെ കുറെ ചാൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് നോക്കാം. അപ്പോ അത് അത് കൃത്യമായിട്ട് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് രണ്ടാഴ്ച തുടർച്ചയായിട്ട് വെച്ചിട്ടും ഗുണമില്ലെങ്കിൽ പിന്നെ വേറെ എന്തുണ്ട്, കാഴ്ച കുറവുണ്ടോ എന്നുള്ളതാണ്. അതായത് ഈ മയോപ്പിയ എന്ന് പറയുന്ന ഒരു കാഴ്ച തകരാറുണ്ട്, അവർക്ക് പ്രായം ചെല്ലും തോറും ആ താരം ചിലപ്പോൾ കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കന്നഡ വെക്കുമ്പോൾ ആദ്യം നല്ല സുഖം തോന്നും, കന്നഡ എടുത്താൽ ഒന്നും കാണാത്ത പോലെ തോന്നും. അപ്പോൾ അവർ ചോദിക്കും കന്നഡ വെച്ചപ്പോൾ ഉള്ള കാഴ്ചയും കുറഞ്ഞു പോയതാണോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഏത് തകരാറാണെന്ന് അറിയാതെ എനിക്ക് കൂടുതൽ അതിൽ അഭിപ്രായം പറയാൻ പറ്റത്തോണ്ട് തന്നെ നിങ്ങൾ കാണിച്ച ഡോക്ടർ ഒന്നുകൂടി കണ്ടിട്ട് എന്ത് ചെയ്യണം, അതിനുള്ള പരിഹാരം തരണം എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു.
3: നമുക്ക് ഇവിടെ ഫീഡ്ബാക്കിൽ കിട്ടിയ മറ്റൊരു ക്വസ്റ്റ്യന്, 12 വയസ്സുള്ള മോൻ്റെ കണ്ണിന് -6, -9 ഒക്കെയാണ് പവർ. മിയാട്രോ ഡെയിലി 1 ഡ്രോപ്പ് ഉറ്റിക്കുന്നുണ്ട്. വലുതാകുമ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരുമോ, അതോ എല്ലാ കാലവും കണ്ണട വെക്കണോ? കണ്ണട ഒഴിവാക്കാൻ ചിലർ പച്ചമരുന്നുണ്ടെന്ന് പറയുന്നു, ശരിയാണോ? 6 മാസം കൂടുമ്പോൾ ഡോക്ടറെ കാണിക്കാറുണ്ട്.
4: കുറേ ചോദ്യങ്ങളുണ്ട്, അത് പറഞ്ഞു കഴിയുമ്പോൾ 1 മണിക്കൂർ കഴിയും. ഒന്നാമത്തെ അവർ പറഞ്ഞത് -6, -9 അത്യാവശ്യം ആ ഒരു പ്രായത്തിൽ അത്യാവശ്യം നല്ല തകരാറുണ്ടെന്നാണ് നമുക്ക് പറയാൻ കഴിയും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മയോപ്പിയ എന്ന് പറയുന്ന -6, -9 എന്ന് പ്യുവർ മയോപ്പിയാണ്, അസ്റ്റിഗ്മാറ്റിസ് അല്ല. അപ്പോൾ പ്യുവർ മയോപ്പിയ എന്ന് പറയുന്ന കാഴ്ച തകരാറാണ്. അടുത്തുള്ളത് കാണാൻ നന്നായിട്ട് കഴിയും, ദൂരമുള്ളത് കാണാൻ പ്രയാസം ഉണ്ടാകും. അപ്പോൾ കൃത്യമായിട്ട് കണ്ണട വെക്കുക എന്നുള്ള ഒന്നാമത്തെ ഇതിൽ എനിക്ക് പറയാനുള്ള കാരണം, കാരണം വെച്ചാൽ കണ്ണട വെച്ചില്ലെങ്കിൽ കുട്ടിക്ക് ദൂരമുള്ളതൊന്നും കാണാൻ കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ സ്ഥലം ഒരു ഏതായാലും വർഷം നമുക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറയണ്ടായി, ഒരു കുട്ടിക്ക് കണ്ണട വെച്ചപ്പോൾ ആ കുട്ടീൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പുഴ ഉണ്ട്, ആ പുഴ കുട്ടി ആദ്യമായിട്ട് എന്നാ കണ്ടതെന്ന്. അപ്പോൾ അത്രയും തകരാറ്. അപ്പോൾ ക്ലാസ്സിൽ പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട് കണ്ണട വെച്ചില്ലെങ്കിൽ. അതുകൊണ്ട് കൃത്യമായിട്ട് കണ്ണട വെക്കുക എന്നുള്ള ഒന്നാമത് ചെയ്യണം. പിന്നെ രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻഡോർ വർക്ക് കുറക്കുക, ഔട്ട്ഡോർ വർക്ക് കൂട്ടുക. മൊബൈൽ കളി പരമാവധി ഈ ഇത് തരാനുള്ള ആളുകൾ പ്രത്യേകിച്ച് മൊബൈൽ ടി വി പരമാവധി ഒഴിവാക്കിയിട്ട് പുറത്തിറങ്ങി കളിക്കണം. ഞാൻ കുട്ടികളെ സാധാരണ ഈ കാഴ്ചത്തരായിട്ട് വരുമ്പോൾ കുട്ടികളോട് പറയാനുണ്ടെന്ന്, പുറത്തിറങ്ങി കളിച്ച് കയ്യും കാലും ഒടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് വന്ന് നന്നാക്കാൻ പറ്റും. എന്നാൽ മൊബൈൽ നോക്കിയിട്ട് കണ്ണ് കെടുന്നെങ്കിൽ എന്ത് ചെയ്താലും കാഴ്ച തിരിച്ചിട്ടില്ല മോനെന്ന് പറയും. അപ്പോൾ ഈ കണ്ണ് മൊബൈൽ നോക്കി കണ്ണ് കെടുന്നതിനേക്കാളും നല്ലതാണ് ഇത്, പുറത്തിറങ്ങി കളിച്ച് കയ്യും കാലും ഒടിയുന്നത് ആകെ വരുന്ന പരിക്കാതാണല്ലോ. അപ്പോൾ അത് നമ്മുടെ പേരൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി, കാരണം കുട്ടികൾക്ക് ഇത് പ്രാധാന്യം അറിയില്ല. ഇപ്പോൾ കന്നഡ വെക്കുമ്പോഴും തന്നെ കുട്ടിക്ക് കന്നഡൻ്റെ പ്രാധാന്യം അറിയില്ല, കുട്ടി വെക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ സാധാരണ പറയുന്നത് നിങ്ങൾ പ്രലോഭനോ പ്രകോപനോ ഭീഷണോ ഏഷ്യനോ എന്താണ് ചെയ്തിട്ട് കന്നഡ വെക്കണോ, അല്ലാണ്ട് കഴിയില്ല എന്നല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് വെക്കുക എന്നുള്ളതും സമയസങ്ങൾ കാണിക്കാറുണ്ട് എന്നാലും നല്ലൊരു പോസ്റ്റ് 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണം. കാരണം ചിലപ്പോൾ ഈ താരമുള്ള ആൾക്ക് ചിലപ്പോൾ ഇങ്ങനെ പവർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കണ്ണടൻ്റെ പവർ കൂട്ടേ എന്ന് കുറിച്ചുള്ള വേറെ പരിഹാരം ഈ സമയത്തില്ല. പിന്നെ വേറെ ഓപ്പറേഷൻ വേണ്ടി വരുമെന്നുള്ളതാണ് ചോദ്യം. അതിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഈ വളർച്ചൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഈ തകരാറ് ചില ആളുകൾക്ക് പ്രായം ചെല്ലും തോറും കൂടി വരും, ചിലർക്ക് ചെറുതായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരും, ചിലർക്ക് അതേപോലെ
3: നിലനിൽക്കും.
4: അപ്പോൾ അത് പ്രവചിക്കാൻ വകുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണമെന്ന് പറയാനുള്ളത്. ഈ 6 മാസം നില മാത്രമേ പേരൻസ് കേൾക്കുള്ളൂ. അവർ എന്ത് ചെയ്യും, സാധാരണ ഗതിയിൽ കണ്ണട കൊടുത്തെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ പിന്നെ കണ്ണട വലിച്ചെറിയും. എന്നിട്ട് പിന്നെ കുറേ കാലം കഴിയുമ്പോൾ പറയും എന്താ ഡോക്ടർ 6 മാസം നിങ്ങൾ പറഞ്ഞത്, പിന്നെ ഇപ്പം എന്താ പിന്നെയും കണ്ണട തരണേന്ന്. അപ്പോൾ അത് ഞാൻ അതുകൊണ്ട് ഇത് വിശദമായിട്ട് പറയേണ്ടത് ഇത് കണ്ണിൻ്റെ വളർച്ചൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ച തകരാറാണ്. അത് ചിലപ്പോൾ കൂടി വരും, ചിലപ്പോൾ കുറഞ്ഞു വരും, ചിലപ്പോൾ അതേപോലെ നിൽക്കും. അതുകൊണ്ട് നമുക്ക് അത് 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് ആവശ്യാനുസരണം പവർ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റ് അത് പാലിക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് എന്തായാലും 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. എന്നിട്ട് ഈ ഒരു പ്രായത്തിൽ നമുക്ക് കണ്ണട തന്നെയാണ് ഏറ്റവും ഉചിതമായ പരിഹാരം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് തൊട്ടടുത്തുള്ള അങ്ങാടിക്ക് പോകണം, നമ്മളിപ്പോൾ എന്ത് ചെയ്യും, നടന്നു പോകും. എന്നുവെച്ചാൽ ഇവിടുന്ന് കോഴിക്കോട്ട് പോകാൻ നമ്മൾ ബസ്സിലോ കാറിലോ പോകും, ഇവിടുന്ന് ഡൽഹി പോകാൻ നമ്മൾ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ പോകും, ഇവിടുന്ന് ദുബായ് പോകാൻ എന്തായാലും ഫ്ലൈറ്റിലേ പോകുള്ളൂ. ഇവിടുന്ന് ദുബായ്ക്ക് വേണമെങ്കിൽ നടന്നു പോകാം, കാറിൽ പോകാം, ബൈക്കിൽ പോകാം, ഷിപ്പിൽ പോകാം, ഫ്ലൈറ്റിൽ പോകാം, ഒക്കെ പോകാം. അപ്പോൾ അവരൊന്ന് പ്രാക്ടിക്കലാണ്. അപ്പോൾ ചെറിയ കാഴ്ചത്താറാണ് നമ്മൾ കണ്ണടയാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാറുള്ളത്, കാരണം സിമ്പിൾ പരിഹാരമാണ്, അത് ആവശ്യമുള്ളപ്പോൾ എടുക്കുക വെക്കാൻ ചെയ്യാം. പിന്നെ കുറച്ചുകൂടി കാഴ്ചത്താറാണെന്നുണ്ടെങ്കിൽ ഈ കണ്ണട വെക്കുമ്പോൾ ചിലർക്ക് ദൂരമുള്ളത് കാണും. ഇപ്പോൾ മയോപ്പിയൻ്റെ കേസ് എടുക്കുകയാണ്, ഇപ്പോൾ ഈ കുട്ടീൻ്റെ മയോപ്പിയാണ്, മയോപ്പിയ കേസിൽ ദൂരമുള്ളത് കാണും കണ്ണട വെച്ചാൽ. പക്ഷെ ആ കാണുന്ന സാധനങ്ങളുടെ സൈസ് കുറഞ്ഞ കാണുക, മിനിഫിക്കേഷൻ അറിയാം, നമ്മൾ കാണുന്നതിനേക്കാൾ സൈസ് കുറഞ്ഞാണ് മയോപ്പിക്കാർ കാണുക. അപ്പോൾ ആ ഒന്ന് അതാണ്. പിന്നെ പവർ കൂടുന്തോറും ആ മിനിഫിക്കേഷൻ ഫാക്ടർ കൂടിക്കൊണ്ടേയിരിക്കും, മീൻസ് കാണുന്ന സാധനങ്ങളുടെ സൈസ് കുറഞ്ഞു കുറഞ്ഞേ വരും. ഒന്ന്. രണ്ടാമത്തത് ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റ് കാണും. എനിക്കിപ്പോൾ നിങ്ങളുടെ സൈഡിലേക്ക് നോക്കണം, ജസ്റ്റ് കണ്ണുകൊണ്ട് മാത്രം ഇങ്ങനെ ഇടങ്ങാനിട്ട് നോക്കിയാൽ മതി. എന്നാൽ ഈ മയോപ്പിയുള്ള ആളുകൾക്ക് നല്ല പവറുള്ള ഗ്ലാസ് ആണെങ്കിൽ അവർക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ വ്യൂ കുറച്ച് കുറയണം. അപ്പോൾ അവരെന്ത് ചെയ്യും, കഴുത്തി തിരിച്ച് നോക്കും. ആ പ്രയാസം ഈ അതുപോലെ തന്നെ മിനിഫിക്കേഷൻ എന്ന് പറയുന്നത് സൈസ് മേജർ സൈസ് കുറയുന്ന പ്രയാസം നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും കോൺടാക്ട് ലെൻസ് വെച്ചാൽ. അത് കണ്ണിൻ്റെ കോർണിയിലും ഒട്ടിച്ചിരിക്കുന്ന ലെൻസാണ്. അത് ഡെയ് ഒരു പത്ത് ഒരു കുറച്ച് പ്രായമുള്ള കുട്ടികൾക്കാണ് പറയാറുള്ളൂ, കാരണം അത് ഡെയിലി ക്ലീൻ ആക്കണം, ഡെയിലി എടുത്തിട്ട് അതിൻ്റെ സൊല്യൂഷനിൽ വെക്കണം. എന്താ പറയുക, ഓവർനൈറ്റ് യൂസ് ചെയ്ത് ചിലപ്പോൾ പണി കിട്ടും, പിന്നെ ചടിയും പൊടി വെക്കാൻ പാടില്ല, കണ്ണ് തിരുമാൻ പാടില്ല, അലർജി ഉള്ള ആൾക്ക് പറ്റൂല, അങ്ങനെ കുറേ അത് അഥവാ ഇത് എന്താ പറയുക, ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും അഡ്വൈസ് ചെയ്യാറില്ല. എന്നാൽ കൂടുതൽ കാഴ്ച തകരാറുണ്ട്, കുറച്ചുകൂടി നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആൾക്ക് നമ്മൾ എന്ത് ചെയ്യും, കോൺടാക്ട് ലെൻസാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യാറുള്ളത്, അവർക്ക് ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ ഒഴിവായിക്കിട്ടുന്നുണ്ടാണ്. പിന്നെ അതിനേക്കാളും കാഴ്ച തകരാറുണ്ട് കന്നഡ വെക്കാനും മടിയാണ്, കോൺടാക്ട് ലെൻസ് വെക്കാനും മടിയാണ്, കന്നഡ അല്ലാണ്ട് ഫുൾ കാഴ്ച കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 18-20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ലാസിക് എന്ന് പറയുന്ന ലേസർ അടിച്ചുള്ളൊരു സർജറിയാണ് അതിൻ്റെ പരിഹാരമുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ണിൻ്റെ കോർണിയൻ്റെ ഷേപ്പിൽ വന്ന തകരാറാണെന്ന് പറഞ്ഞു. ആ ലാസിക് എന്ന് പറഞ്ഞാൽ ലേസർ അടിച്ചിട്ട് കണ്ണിൻ്റെ കോർണിയൻ്റെ ഷേപ്പ് മാറ്റുന്ന ഏർപ്പാടാണ്. അപ്പോൾ സ്വഭാവം സർജറിയാണ്, അതിനതിൻ്റേതായ ഗുണവും ദോഷമുണ്ട്. 99.9% ആൾക്കും യാതൊരു പ്രയാസം ഉണ്ടാവാറില്ല. ചില ആൾക്ക് ചിലപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം എന്ത് ചെയ്യില്ല, 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്താ ഡോക്ടർ അങ്ങനെ പറയുന്നത്, സർജറി ചെയ്താൽ കാഴ്ച കൂട്ടില്ല എനിക്ക്. അപ്പോൾ ഞാൻ നിങ്ങൾ എവിടുന്ന വരുന്നത്, ഇപ്പോൾ എന്നെ സാറേ നിങ്ങൾ തിരിച്ച് കാറിലെത്തുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. അതല്ല, നമ്മൾ ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ 10,000 ഫ്ലൈറ്റ് കയറുമ്പോൾ ഒരു ഫ്ലൈറ്റ് പൊട്ടിത്തെറിക്കും, ആരും ബാക്കിയാവില്ല. എന്നു വെച്ചാൽ നമ്മളാരും ഫ്ലൈറ്റ് കയറായിരിക്കുന്നില്ല, ബസ്സിൽ കയറുന്നുണ്ട്. ഏതെങ്കിലും ബസ് പോയി ക്രാഷ് ആവും, നമ്മൾ ജീവനോടെ ഉണ്ടായിക്കൊണമെന്നില്ല, നമ്മളാരും ബസ് കയറാതിരിക്കുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ സർജറി നമ്മൾ തവക്കൽ തള്ളല എന്ന് പറഞ്ഞ് ചെയ്യാം, കാരണം ഇത്ര തകരാറുള്ള സമയത്ത് നമ്മൾ സർജറി പറയുള്ളൂ. ചെറിയ കാഴ്ച തരാൻ അതുകൊണ്ട് മറ്റേ ഫ്ലൈറ്റിൻ്റെയും കാറിൻ്റെയും ബസ്സിൻ്റെ ഉദാഹരണം പറഞ്ഞത്, ചെറിയ തകരാറാണ് ആരും ലാസ്റ്റിക്ക് പറയാറില്ല, നല്ലോണം തകരാറുണ്ടെങ്കിലേ ലാസ്റ്റിക്ക് പറയുള്ളൂ. അപ്പോൾ ആ പ്രായത്തിൽ എന്ത് ചെയ്യാം, ലാസ്റ്റിക്ക് ചെയ്യാം. പിന്നെ ഇതിനേക്കാളും കൂടുതൽ പവർ ഉണ്ട്, -15, 16, 20 എന്നൊക്കെ പറഞ്ഞ പവറൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരം ആളുകൾക്ക് പിന്നെ നമ്മൾ ലാസ്റ്റിക്ക് ചെയ്താലും കാര്യം, കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ണിൻ്റെ കോർണിയൻ്റെ ഷേപ്പ് മാറ്റുന്ന ഏർപ്പാടാണ്. ഈ ഷേപ്പ് മാറ്റുന്ന കഴിയുമ്പോൾ കുറച്ച് കനം കുറക്കാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ബലൂൺ ഇങ്ങനെ വീർപ്പിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് കനം കുറഞ്ഞാലും അവിടെ കൂടുതലായിട്ട് വീർത്തരും. അതേപോലത്തെ ആ അപ്പോൾ കനം കുറച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ഒന്ന് വീർക്കും, ആ രീതിയിൽ ബൾജിങ്ങിൽ ചെറിയ ചെറിയ മാറ്റം വരുത്താണ് ഇത് വളരെ സൂക്ഷ്മമായിട്ടുള്ളൂ. അതായത് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ റെട്ടിനിൻ്റെ തിക്നെസ് ഞാൻ പറഞ്ഞു, അതല്ല കോർണിയ എന്ന് പറയുന്ന ഫ്രണ്ടിലെ ഗ്ലാസ് പോലത്തെ ആ സാധനം, അത് 0.5 mm ആണ് അതിൻ്റെ തിക്നെസ്, അഥവാ 1 mm പകുതി കനേ ഉള്ളൂ.
3: 0.5 mm
4: 1 mm പകുതി കനുള്ള ആ വസ്തുവിൻ്റെ ഒരു 90% തിക്നെസ്സുള്ള ഒരു സ്ട്രോമയിൽ മാത്രമാണ് എന്തത് മാറ്റം വരുന്നത്, നമ്മൾ തിക്നെസ് മാറ്റം വരുന്നത്. അപ്പോൾ അതിന് സൂക്ഷ്മമായിട്ടുള്ള ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു 18-20 വയസ്സിലാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ അത് കനം കുറക്കുന്നതിനൊരു പരിധി ഉണ്ട്, ഒരു പരിധിയിലപ്പുറം കനം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിപ്പോകും. അപ്പോൾ അത്രയും കാഴ്ച തകരാറുള്ള ആളുകളാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ 2-3 ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന്, നമ്മളുള്ള കുറെ കേടില്ലാത്ത ലെൻസ് എടുത്ത് മാറ്റിയിട്ട് പകരം ആർട്ടിഫിഷ്യൽ ലെൻസ് നിൽക്കുക. നമ്മൾ കാറ്ററാക്ട് സർജറി ചെയ്യുന്ന പോലെ കാറ്ററാക്ട് ഇല്ലുള്ള ആളുകൾക്കാണ് സാധാരണ കാറ്ററാക്ട് സർജറി ചെയ്യുക. ഇത് ഒരു കാറ്ററാക്ട് ഇല്ലാത്ത ഈ ആളുകൾക്ക് ആ ലെൻസ് എടുത്ത് ഒഴിവാക്കിയിട്ട് പകരം ലെൻസ് വെക്കുന്നു. അപ്പോൾ ആവശ്യമുള്ള പവർ നമുക്ക് കറക്റ്റ് നോക്കിയിട്ട് വെക്കാം. പിന്നെ വേറെ കൂടുതൽ നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ലെൻസ് ഒരു കേടില്ലാത്ത ലെൻസ് അവിടെ തന്നെ അതേപോലെ പ്രിസർവ് ചെയ്യുന്നു. അതിൻ്റെ പുറമെ നമ്മൾ പുറത്ത് വെക്കുന്ന കണ്ണടക്ക് പകരം ഈ പവർ ലെൻസ് എന്ത് ചെയ്യുന്നു, കണ്ണിനകത്ത് സർജറി ചെയ്ത് കണ്ണിനകത്ത് ഫിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഓപ്ഷൻ, അതിപ്പോൾ വളരെ വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ല റിസൾട്ട് അതിന് കിട്ടാൻ ചെയ്യാറുള്ള ആൾക്ക് വളരെ ഹാപ്പിയാണ്, കാരണം അവർക്ക് കണ്ണട കണ്ണട വെച്ചിട്ട് ദൂരമുള്ളത് വളരെ ചെറുതായിട്ട് കണ്ടിരുന്ന ആൾക്ക് കണ്ണട ഒന്നും ഇല്ലാണ്ട് നോർമൽ ആളുകൾ കാണുന്ന പോലെ കാണുന്ന ഭയങ്കര എന്താ പറയുക റിലീഫാണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനത്തെ അതൊക്കെ അങ്ങനത്തെ ഈ സർജറി ഇപ്പൊ ലാസ്റ്റിക്കും അതുപോലെ തന്നെ നേരത്തെ ലാസ്റ്റ് പറഞ്ഞ ഞാൻ ഫേക്ക് കയ്യോ എന്ന് തന്നെ പറയാം. അതൊക്കെ ഒരു 18-20 വയസ്സ് കഴിഞ്ഞാലേ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അത് വളച്ച പ്രായം കഴിഞ്ഞാലേ നമുക്ക് ചെയ്തിട്ട് ഗുണം ഉണ്ടാവുള്ളൂ. അതിൽ പിന്നെയും പവർ ചെറിയ
3: ചേഞ്ചസ് വരും.
4: അപ്പോ പിന്നെ വേറെ എന്താ ചോദിച്ചത്?
3: പിന്നെ അതിൽ പച്ചമരുന്നുമായി ബന്ധപ്പെട്ടിട്ടാണ്
4: അത്. അതിൽ ഞാനൊരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുണ്ട്. തന്നെ ഈ ഇത്തരം ചോദ്യങ്ങൾക്ക് ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന മരുന്നാണ് പാരസെറ്റമോള്, അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു മരുന്ന്. ഇപ്പോൾ പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് നമ്മളെ ശരീരത്തിലേക്ക് ഏതൊക്കെ ഇപ്പോൾ ഒരു സിറപ്പായിട്ടുണ്ട്, ടാബ്ലറ്റ് ആയിട്ടുണ്ട്, ഇഞ്ചക്ഷൻ ഉണ്ട്, മലദ്വാരത്തിൽ വെക്കുന്ന ടാബ്ലറ്റ് തന്നെ പല രീതിയിലും അതുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഗുളിയാണെങ്കിൽ ആ ഗുളിയ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അഡൽട്ടിന് നമ്മൾ 650 മില്ലിഗ്രാം എന്ന് പറയാം, നമ്മൾ അഡൽട്ട് ഡോസ്. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിൻ്റെ എവിടെ നിന്നാണ് അത് ആഗിരണം ചെയ്യുക, ആ ഗുളിക ഏത് ഭാഗത്താണ് അതിൻ്റെ ആക്ഷൻ ഉണ്ടാകുക, ആ മരുന്നിൻ്റെ ആക്ഷൻ എന്താണ് ഉണ്ടാവുക, ആ ആക്ഷൻ എപ്പോഴാണ് തുടങ്ങുക, ആക്ഷൻ എപ്പോഴാണ് അവസാനിക്കുക, അതിനെ എന്തൊക്കെ ഗുണങ്ങളുണ്ടാകും. അപ്പോൾ നമുക്ക് പാരസെറ്റമോൾ കൊണ്ട് തലവേദന കഴിക്കാം, പനിക്ക് കഴിക്കാം, ഉരവേദന കഴിക്കാം, ഒക്കെ കഴിക്കാം. എന്നാൽ മസിൽ പെയിൻ അത്രമാത്രം അത് എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പല്ലുവേദനക്ക് നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ ആ എന്തൊക്കെ ഗുണങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാവുക, ആ ഗുളിക കഴിച്ചാൽ എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവുക, ഇതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. സൈഡ് എഫക്റ്റാണ് മോഡേൺ മെഡിസിൻ്റെ ഏറ്റവും പ്രശ്നമായിട്ട് ആളുകൾ കാണുന്നത്. അതിൻ്റെ ഒരു അനുബന്ധം പറയുന്നത് എഫക്റ്റുള്ള എല്ലാ സാധനത്തിനും സൈഡ് എഫക്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വെയില്, വെയിൽ നമുക്ക് ജീവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സൂര്യപ്രകാശം എന്നുള്ളത്. അത് വൈറ്റമിൻ മാത്രമല്ല ശരീരത്തിൽ എല്ലാം ഇതിപ്പോൾ എന്താ പറയുക സസ്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആ വെയിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമല്ലേ. വെള്ളം, കുടിവെള്ളം നമ്മളെ ജീവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം വെള്ളം. ആ വെള്ളം 10 ലിറ്റർ ഒരാൾ ഒന്നിച്ച് കുടിച്ചാൽ ആൾ മരിച്ചു പോകും. അപ്പോൾ എഫക്റ്റ് ഉള്ളതിനൊക്കെ എന്തുണ്ട്? സൈഡ് എഫക്റ്റ് ഉണ്ട്. അത് നമ്മൾ അപ്പോൾ ഈ സൈഡ് എഫക്റ്റ് എന്താണ്, അത് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കുക, ആ സൈഡ് എഫക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരം എന്താണ്, ഈ ഗുളിക ശരീരത്തിലെ ഏതൊക്കെ ഭാഗത്താണ് എത്തുന്നത്, അത് ശരീരത്തിലെ ഏത് ഭാഗത്ത് കൂടെയാണ്, മൂത്രത്തിൽ കൂടെയാണോ, അതല്ല മലത്തിലൂടെയാണോ, അല്ല ശ്വാസത്തിലൂടെ, എങ്ങനെയാണ് അതിൻ്റെ അത് ശരീരം പുറന്തള്ളുന്നത് തുടങ്ങി. പിന്നെ ആ ഡ്രഗ്
3: കണ്ടന്റ്,
4: അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ കെമിക്കൽ ഫോർമുല, അത് ഡോസ് എത്ര കൊടുക്കണം, ഡോസ് കൂടിയാൽ എന്താ പ്രശ്നം, കുറഞ്ഞാൽ എന്താ പ്രശ്നം, തുടങ്ങി എ ടു സെഡ് ഓരോ മരുന്നിൻ്റെയും മോഡേൺ മെഡിസിനെ സംബന്ധിച്ചോളം ഇംഗ്ലീഷ് അറിയുന്ന ആർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ലോകത്ത് എവിടുന്നും ആക്സസബിൾ ആണ്. ആ ഒരു സുതാര്യത എന്നുള്ളതാണ് ഇത് മോഡേൺ മെഡിസിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഓരോ മരുന്ന്, ഇപ്പം ആ ഇത് കുട്ടീനെ മയാട്രോ എന്നുള്ളൊരു മരുന്ന് കൊടുക്കുന്നു നമ്മൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു. അതെന്ന് വെച്ചാൽ അട്രോപ്പിൻ എന്നുള്ള ഒരു മരുന്നാണ്. അട്രോപ്പിൻ എന്ന് പറയുന്നത് കുറേ യൂസുള്ള ഒരു മരുന്നാണ്. ശരിക്കും നമ്മൾ ശരീരത്തിൽ നമ്മൾ എന്താ പറയുക, പണ്ടത്തെ കാലത്ത് നമ്മൾ ജീവൻ രക്ഷാ മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നത്, നമ്മൾ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നാണ് അട്രോപ്പിൻ. നമ്മുടെ ശരീരത്തിൽ പൾസ് റേറ്റ് കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ എഫക്റ്റുള്ളൊരു സാധനമാണത്. അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ഡോസിലുള്ളൊരു മരുന്നാണത് ഉപയോഗിക്കുന്നത്. അത് മയോപ്പിയ പ്രോഗ്രസ്സും തടയുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് ഞാൻ പറയാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഈ ഇപ്പോൾ ഈ മയോട്ടോ എന്നുള്ള മരുന്നിനെ കുറിച്ച് സ്റ്റഡീസ് ഇതൊക്കെ ഓരോ എന്താ പറയുക പഠനങ്ങൾ കെമിക്കൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ ഓരോ ഇതും കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഇത് പാരസെറ്റമോൾ നമ്മൾ ഒരു ദിവസം 4 നേരം വരെ കൊടുക്കാം. കാരണം 6 മണിക്കൂറിൻ്റെ ആക്ഷൻ ഉണ്ടാവുക, അത് കഴിഞ്ഞാൽ പിന്നെ തലവേദന പനിയുണ്ട് പിന്നെ കൊടുക്കാം. അങ്ങനെ ഓരോന്നും അതിൽ എന്ത് ചെയ്യും, നമുക്ക് സൂക്ഷ്മമായ റെക്കോർഡാണ്. അത് സുതാര്യമായി ആർക്കും കിട്ടും. അതുകൊണ്ടാണ് ഈ സൈഡ് എഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ പറയുന്നത്. കാരണം ആർക്കും ഇത് മനസ്സിലാ സെർച്ച് ചെയ്ത് കിട്ടും, സൈഡ് എഫക്റ്റ് കിട്ടും. പക്ഷേ ആ സൈഡ് എഫക്റ്റ് എന്താ പറയുക, വെച്ചാൽ 10,000 ആൾക്ക് കൊടുത്തിട്ട് ഒരാൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് റെക്കോർഡാണ്. ഇപ്പോൾ നമ്മുടെ വാക്സിനെ സംബന്ധിച്ചാൽ കുറേ ഇഷ്യൂസ് ഇപ്പോൾ പറയുന്നുണ്ട്. അത് 10,000,000 ആൾക്ക് കൊടുത്തിട്ട് അതിൽ ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാലും
3: അത് റിപ്പോർട്ടഡ് ആണ്.
4: അപ്പോൾ അതിലെന്താ വെച്ചാൽ വാക്സിൻ അടിച്ചിട്ട് തിരിച്ച് വന്ന ഒരാൾക്ക് എന്താ പറയുക, അയാൾ വീണ് കാലൊടിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതും ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ആയിട്ട്
3: പറയുക.
4: അപ്പോൾ എന്താ പറയുക, ഇതാണ് ഈ മോഡേൺ മെഡിസിൻ്റെ മരുന്നുകളുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്പെഷ്യാലിറ്റിനെ സംബന്ധിച്ച് നമുക്ക് അറിയില്ല എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ പച്ചമരുന്നിൻ്റെ എഫക്റ്റ് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. പിന്നെ എന്താ വെച്ചാൽ അതിലൊന്ന് ആഡ് ചെയ്യുള്ളതെന്ന് വെച്ചാൽ പല ആളുകളും നാടൻ ചികിത്സ എന്ന് പറഞ്ഞിട്ട് പോവാറുണ്ട് എന്നുള്ളതാണ്. കാഴ്ച തരാൻ അവിടെ പോയാൽ ഇന്ന സ്ഥലത്ത് ഞാൻ സ്ഥലം എന്ന് പറയുന്നത് അങ്ങനെ കുറെ ചെയ്യാറുണ്ട്. എന്നാലും ആളുകൾ അതേപോലെ തിരിച്ച് മടങ്ങി വരാറുണ്ട് എന്നുള്ളതാണ്. തകരാറ് അതേപോലെ തന്നെ ഉണ്ടാവും. കാരണം ഇത് സ്ട്രക്ചറൽ പ്രശ്നമാണ്. ഈ കണ്ണിൻ്റെ കോർണിയൻ്റെ ഷേപ്പിൽ തന്നെ മാറ്റാണ്. ആ ഷേപ്പ് മാറ്റുന്ന മരുന്നൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ എന്താ പറയുക എളിയ അറിവ്. പിന്നെ അതിൽ വേറെ എന്തെങ്കിലും
3: ഇല്ല, അതിൽ ഇൻഷാല്ലാ എല്ലാം കന്നഡ ഒഴിവാക്കാൻ ചിലർ പച്ചമരുന്ന് ഓക്കെ. പിന്നെ ആറ് മാസം കാണിക്കലുണ്ട് എന്നുള്ള,
4: അപ്പൊ കൃത്യമായിട്ട് കന്നഡ വെക്കാന്നുള്ളതും സമയാസമയങ്ങളിൽ ഡോക്ടറെ കാണിക്കാൻ എന്നുള്ളതാണ് അതിൽ നിർദ്ദേശിക്കാനുള്ള കാര്യം.
3: അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത്, നമുക്ക് എത്ര കാലം കൂടുമ്പോഴാണ് ഒരു കണ്ണ് ഡോക്ടറെ കാണേണ്ടത്? കന്നഡ വെച്ചൊരു വ്യക്തിയാണ് ചോദിച്ചിട്ടുള്ളത്.
4: അതിലിപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കണ്ണ് ഡോക്ടർമാർ വളരെ സുലഭമാണ്. പുറത്ത് കേരളത്തിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു എന്താ ഹോസ്പിറ്റലിൽ കാണാൻ തന്നെ കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ കേരളത്തിൽ നമുക്ക് സുലഭമായിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ സൗകര്യം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യണം. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ ചേരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഡോക്ടറെ കാണുന്നില്ല, മിനിമം കാഴ്ച നോക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പം വെച്ചാൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കാഴ്ച എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് കണ്ണുള്ളതുകൊണ്ട് തന്നെ ഒരു കണ്ണിന് നല്ല കാഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ ആ കാഴ്ച മതി. ഇപ്പം നമ്മൾ ഈ മെഡിക്കൽ ഇതിൻ്റെ കൂട്ടത്തിൽ പറയണത് പല ആളുകളും ചോദിക്കുന്ന ഒരു മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിന് പല ആളുകളും വരാറുണ്ട്. അത് ഒരു കണ്ണിന് തീരെ കാഴ്ച ഇല്ലാത്ത ആളുകൾക്ക് മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഭിന്നശേഷിൻ്റെ ഒരു എന്താ പറയുക പെൻഷൻ കിട്ടുന്ന കണ്ണ് കാഴ്ച കുറവാണ് ചെവിക്ക്
3: ഡിസബിലിറ്റി
4: ഇപ്പം അതിൻ്റെ ഡിഫറൻഷ്യൽ ലേബിൾ എന്ന് പറയാം. അപ്പോൾ അത്ര ആളുകൾക്ക് അപ്പോൾ ഈ കണ്ണിൻ്റെ കാഴ്ച പോയി കഴിഞ്ഞാൽ ആളുകൾ വരാറുണ്ട്. അപ്പോൾ അവരൊരു കണ്ണില്ലല്ലോ ഡോക്ടർ എന്നാലും എന്താ 30% നോക്കാറുണ്ട്. അപ്പോൾ ഒരു കണ്ണ് തീരെ അല്ലെങ്കിൽ 30% തകരാറുണ്ടാവുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടാവില്ല, ആനുകൂല്യങ്ങൾ കിട്ടില്ല, ജോലിക്ക്
3: 40%
4: വേണം. അപ്പോൾ എന്ന് വെച്ചാൽ അതിലൊക്കെ ജീവിക്കാനുള്ള കാഴ്ച എത്ര ഉണ്ടെന്ന് നോക്കുക, അല്ലെങ്കിൽ ജീവിക്കാനുള്ള കേൾവി എത്ര ഉണ്ട് എന്നാണ്. അപ്പോൾ അത് ചുരുക്കി പറഞ്ഞാൽ ഒരു കണ്ണിന് നല്ല കാഴ്ച ഉണ്ടെങ്കിൽ ജീവിക്കാൻ ആ കാഴ്ച മതി. എന്നാൽ സൂക്ഷ്മമായിട്ട് കുറേ കാര്യങ്ങൾക്ക് കഴിയില്ല എന്നുള്ള വേറെ വിഷയം. ഓക്കെ, അപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഒരു കണ്ണിന് കാഴ്ച കുറവാണെങ്കിൽ ആ കുട്ടി ആ രീതിയിൽ എങ്ങനെ ജീവിച്ചു പോകും? അതുകൊണ്ട് തന്നെ ഒരു കണ്ണിന് തകരാറ് ഒരു 5-6 വയസ്സിനുള്ളിൽ പരിഹരിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഇത് പരിഹരിക്കപ്പെടാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിന് ആംബ്ലിയോപ്യ എന്ന് പറയും, ലേസി ഐ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കോങ്ങണ്ണിൻ്റെ വിഷയം പറഞ്ഞപ്പോഴും അതാണ് എനിക്ക് പറയുന്നത്. പണ്ടത്തെ കാലത്ത് കോങ്ങണ്ണ ഒരു ഭംഗിയായിട്ടും ഭംഗിയല്ല എന്താ പറയുക ഒരു അല്ല ഒരു എന്താ പറയുക ഒക്കെ ഉണ്ട് ബർക്കത്തായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് ഇനി ആളുകളെ ചികിത്സിക്കാൻ മുന്നോട്ട് വന്നില്ല എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അങ്ങനത്തെ കാഴ്ച തകരാറൊക്കെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് കണ്ണും ഒരേപോലെ ഒരേ സമയം ഇപ്പം ഞാൻ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ വലത്തെ കണ്ണിലും ഇടത്തെ കണ്ണിലും നിങ്ങളുടെ കണ്ണിൽ നിന്നുള്ള വരുന്ന റേസ് ഒരേ സമയം ഫോവിയ എന്നറിയുന്ന കണ്ണിൻ്റെ റെട്ടിൻ്റെ നെറ്റ മർമ്മ സ്ഥാനത്ത് ഒരേ സമയത്ത് പതിക്കണം. എന്നാലേ ബൈനോക്കുലറായിട്ട് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു കണ്ണ് കാണും മറ്റേ കണ്ണും കാണും, പക്ഷെ രണ്ടും ഒരേ സമയം കാണില്ല. അങ്ങനത്തെ ആൾക്ക് ചില ജോലികൾക്ക് കയറാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാഴ്ച ഈ ജോലിക്ക് വേണ്ടി വരുമ്പോൾ കണ്ണ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത്. അപ്പോൾ അതിൽ ചിലത് വെറും ഡിസ്റ്റൻസ് വിഷയം മാത്രമേ ചില ചോദിക്കാറുള്ളൂ, ചിലർ ന്യൂറോ വിഷയം മാത്രമേ ചോദിക്കാറുള്ളൂ, ചിലർ കളർ കാഴ്ച കൂടി കളറിൻ്റെ കണ്ണുള്ളത് കൂടി ചോദിക്കും, ചില ആൾ ബൈനോക്കുലാരിറ്റി ചോദിക്കാറുണ്ട്. ഇപ്പോൾ പൈലറ്റ് അങ്ങനത്തെ സൂക്ഷ്മമായ ജോലി ചെയ്യേണ്ട ആൾക്കൊക്കെ ഈ ബൈനോക്കുലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്തരം ബൈനോക്കുലാരിറ്റി ഉണ്ടാവേണ്ട പ്രായം 6 വയസ്സിനുള്ളിലാണ്. അതിനുള്ളിൽ അത് പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ ചേരുന്നതിൻ്റെ മുമ്പായിട്ട് നിർബന്ധമായിട്ട് ഒന്ന് കാഴ്ച നോക്കുമെങ്കിലും കണ്ണ് ഡോക്ടറെ കണ്ടില്ലെങ്കിൽ പോലും കാഴ്ച നോക്കുക എന്നുള്ളത് രണ്ട് കണ്ണും ഒരേപോലെ കാണുന്നുണ്ട് ഫുൾ കാണുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് കുഴപ്പമില്ല. പിന്നെ സാധാരണഗതിയിൽ സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളിൽ മിക്ക സ്ഥലത്തും എന്തുണ്ട് സ്ക്രീനിങ് സ്കൂൾ സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അത് വഴി എന്ത് ചെയ്യും അവിടെ നിന്ന് സ്ക്രീനിങ് നടത്തും. പിന്നെ നല്ല ടീച്ചേഴ്സ് ആണെങ്കിൽ തലവേദന കണ്ണുവേദന ഒക്കെ പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ കാഴ്ച തകരാറ് ഡിറ്റക്റ്റ് ചെയ്യും. എന്താ പറയുക
3: പേരൻസിനെ
4: അറിയിച്ചിട്ട് അവരങ്ങനെ വരാറുണ്ട്. പിന്നെ കണ്ണട വെക്കുന്ന ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ണിൻ്റെ കോർണിൻ്റെ ഷേപ്പിലൊക്കെ വരുന്ന തകരാറാണ്. അത് വളച്ചറിൻ്റെ പ്രായമായ വളച്ചൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കൂടിയവരും ചിലപ്പോൾ കുറഞ്ഞു വരും, ചിലപ്പോൾ അതേപോലെ നിൽക്കും. ഇപ്പോൾ ഒരു 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അതിൽ പരിഹാരമുള്ളത്, അതിൽ നമുക്ക് നിർദ്ദേശം ചെയ്യാനുള്ളത്. പിന്നെ മുതിർന്ന ആളുകൾ നമുക്ക് കാഴ്ചത്താറ് ഞാൻ പറഞ്ഞത് 20 വയസ്സ് 18-20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ തകരാറ് അതേപോലെ നിൽക്കുക ചെയ്യുക. അപ്പോൾ അവർക്ക് ജസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ കാഴ്ച നോക്കാം, കണ്ണട വെക്കുക, ദൂരമൊക്കെ നോക്കുക, ഓരോ കണ്ണ് അടച്ചിട്ട് നോക്കുക, കാഴ്ച ക്ലിയർ ആണെങ്കിൽ ഓക്കെ, എപ്പോഴാണ് മങ്ങുന്നത് അപ്പോൾ കാണിച്ചാൽ മതി. പിന്നെ 40 വയസ്സ് കഴിഞ്ഞാൽ ഒന്ന് ഡോക്ടറെ കാണുന്നത് നിർബന്ധമാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം വെച്ചാൽ അതിൽ പിന്നീട് വരുന്ന ഒരു തകരാറാണ് ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു അസുഖം. അത് എന്ന് വെച്ചാൽ നമ്മൾ കാണും, പക്ഷേ ആ കാണുന്നതിൻ്റെ വ്യാപ്തി കുറയും. അഥവാ ഞാൻ ഇപ്പോൾ നിങ്ങൾ എന്നെ നോക്കുമ്പോൾ എന്നെയും കാണുന്നുണ്ട്, എൻ്റെ ചുറ്റുവട്ടലെല്ലാം ഒരേപോലെ തന്നെ ഫിക്സ് ചെയ്യുമ്പോൾ അതാണ് ഫീൽഡ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ആ ഫീൽഡിൽ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ട് നമ്മൾ ട്യൂബിലൂടെ നോക്കുമ്പോൾ എത്ര കാണുമോ അതുപോലെ ഒരു ചെറിയ പൈപ്പിലൂടെ നോക്കുന്ന കാണും, പിന്നെ അങ്ങനെ പറ്റടിയുമായി പോകുന്ന അവസ്ഥ.
3: അത് പരിസരം
4: കുറഞ്ഞ അല്ലെങ്കിൽ ഫീൽഡ് ഓഫ് വിഷൻ കുറഞ്ഞു വരിക എന്നുള്ളത്, അത് പിന്നീട് പറ്റ പോകുന്ന അവസ്ഥ ഉണ്ടാവുക. അതിന് പ്രത്യേകിച്ച് തുടക്കത്തിൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, വേദന, കടച്ചിൽ, എരിച്ചിലൊന്നുമില്ല. ഗ്ലോക്കോമ എന്ന് പറയുന്നത് കുറേ ടൈപ്പ് അസുഖങ്ങളുണ്ട്. ഒരു ഗ്ലോക്കോമ അതിൽ നന്ന ഒരല്ല, കുറേ ഗ്ലോക്കോമയിൽ വേദന ഉണ്ടാകുന്ന ഗ്ലോക്കോമ ഉണ്ട്. പക്ഷേ മെജോറിറ്റി ഗ്ലോക്കോമയും വേദന ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. കാഴ്ചയും തുടക്കത്തിൽ കുറവുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പതുക്കെ പതിയെ പതിയെ ഫീൽഡ് കുറയുന്നുണ്ട്, നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാതെ പോകുന്നവരാണ്. അതുകൊണ്ട് ആ തകരാറ് 40 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 40 കഴിഞ്ഞാൽ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട്, അതും കണ്ണട ഷോപ്പിൽ പോയാൽ പോരാ, കാഴ്ച നോക്കിയാൽ പോരാ. കാഴ്ച ഫുള്ളാണെങ്കിൽ പോലും ഈ ഡോക്ടറെ കണ്ട് എന്താ കണ്ണിന് ഞരമ്പ് നോക്കുക എന്നുള്ളത് ചെയ്യണം എന്നുള്ളത്. പിന്നെ നമ്മളെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഡയബറ്റീസ് എന്നുള്ളത് വളരെ കോമൺ ആണ്. ഒരു 30% ആളുകളെ ഒക്കെ കേരളത്തിൽ ഡയബറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. 20% ഉള്ള എന്തായാലും ഉണ്ട്, ഉറപ്പാണ്. കാരണം ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ പോലും 10% കൂടുതലില്ല
3: കേരളം.
4: അപ്പോൾ അത്രയും കോമൺ ആണ് കേരളത്തിൽ. അപ്പോൾ ആ ഷുഗർ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന പോലെ തന്നെ കണ്ണിൻ്റെ ഞരമ്പിനെയും ബാധിക്കാം, തിമിരുണ്ടാവാം, കാഴ്ച ഞരമ്പിനെ ബാധിക്കാം, കുറേ പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട്. ആ ഒരു തകരാറ് ഉണ്ടോ എന്നറിയാനും ഇതേപോലെ തന്നെ കണ്ണ് ഡോക്ടറെ കാണിച്ച് കണ്ണിൽ മരുന്ന് ഒഴിച്ച് കുറച്ചേരം കണ്ണടച്ചിരുന്നതിന് ശേഷം ഒഫ്തൽമോസ്കോപ്പ് വെച്ച് നോക്കണം. അത് ഇതുപോലെ കാഴ്ച നോക്കിയാൽ പോരാ, കണ്ണിലും മരുന്ന് ഒഴിക്കാണ്ട് നോക്കിയാൽ പോരാ, കണ്ണിലും മരുന്ന് ഒഴിച്ച് തന്നെ നോക്കണം. ആ മരുന്ന് ഒഴിച്ചാൽ 5-6 മണിക്കൂറിനകത്തേക്ക് മങ്ങലാവും, തിരിച്ച് ഡ്രൈവ് ചെയ്യാനും കയ്യിൽ അതിന് പറ്റുന്നൊരു കമ്പനിയാണ്
3: കൂടെ ഒരാളെ കൊണ്ടുപോകണം.
4: അത് ഷുഗർ ഉണ്ട് എന്ന് മനസ്സിലായ ആ വർഷം തന്നെ നോക്കണം. ഒരു കേടില്ലെങ്കിൽ വർഷാവർഷം നോക്കണം. കാരണം ഈ പറഞ്ഞ കാഴ്ച ഷുഗർ കാരണം കണ്ണിന് ഞരമ്പ് വന്ന് കേട് വന്നിട്ട് കാഴ്ച കുറയുന്ന അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം അഡ്വാൻസ് സ്റ്റേജിലായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ചികിത്സ വളരെയധികം പ്രയാസമേറിയതും ഫലം കുറഞ്ഞതുമാണ്. എന്നാൽ തുടക്കത്തിൽ കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ എളുപ്പവും ഫലപ്രദവുമാണ്. അതുകൊണ്ട് ആ കാര്യം പ്രമേയമുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
3: പിന്നെ ഈ ഡബിളായിട്ട് കാണുന്നൊരു സംഭവം പറയണ ചില ആളുകൾക്ക് കൊങ്കണ്ണിൻ്റെ ഭാഗമായിട്ടാണോ അതോ
4: കോങ്കണ്ണ് ചെറുപ്പം മുതലേ കോങ്കണ്ണുണ്ടെങ്കിൽ അവർക്ക് ഡബിളായിട്ട് കാണുന്ന അവസ്ഥ പോയിണ്ടാവും. കാരണം കോങ്കണ്ണാകുമ്പോൾ വെച്ചാൽ ഒരു കണ്ണ് മിക്കവാറും മിക്ക ഇതിലും അങ്ങനെ ഒരു കണ്ണ് നന്നായിട്ട് ഫോക്കസ് ചെയ്യും, മറ്റേത് ഔട്ട് ഓഫ് ഫോക്കസ് ആകും. അപ്പോൾ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏതാണ് ആ സൗകര്യമുള്ള അതെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല
3: രീതിയിലാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്.
4: യെസ്, അപ്പോൾ നമ്മൾ വീട്ടിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല, പക്ഷെ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യേണ്ട അവസ്ഥയുണ്ട്. ഒരു കുട്ടി നന്നായിട്ട് അനുസരിക്കുന്ന എല്ലാം പറയുന്ന അച്ചറക്കുള്ള കുട്ടി, മറ്റവന് തലരിഞ്ഞവനാണെങ്കിൽ തലരിഞ്ഞവൻ നമ്മൾ തലരിഞ്ഞ് അഴിക്കാൻ വിടുകയും
3: ചെയ്യാം. അനുസരിക്കുന്നവനോട് ഓരോ കാര്യങ്ങളും ചെയ്യും, അവനങ്ങനെ പണി പറഞ്ഞു കൊടുക്കും,
4: അവനെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യും. അത് ചെയ്യാൻ പാടില്ല, പക്ഷെ മറ്റേ കൂടി നന്നാക്കാനും നോക്കണം. പക്ഷെ തലച്ചോറ് ഈ രീതിയിലാണ് ചെയ്യുന്നത്. നല്ല കാഴ്ചയുള്ള കണ്ണിനെ എൻ്റെ എന്താ പറയുക ഇമേജസ് എടുക്കുകയും കാഴ്ച കുറവുള്ള കണ്ണിൻ്റെ ഇമേജസ് അത് ഡിസ്കാർഡ് ചെയ്യും. അത് നമുക്ക് അതെങ്ങനെ വെച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കണ്ണ് ഇപ്പോൾ നിങ്ങളെൻ്റെ മുഖത്ത് നോക്കിയിട്ട് കണ്ണിൻ്റെ താഴ്ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് കാണുന്ന അവസ്ഥ ഉണ്ടാവും, നമുക്ക് മനസ്സിലാവും. നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കണ്ണിൻ്റെ താഴ്ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക, രണ്ട് കണ്ണ് തുറക്കുക, എന്നൊരു കണ്ണിൻ്റെ താഴ്ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ എന്നെ കാണും, എൻ്റെ വേറെ ഇമേജ് വേറെ കാണും. അപ്പോൾ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്ലോപ്പിയ എന്ന് പറയുന്ന ഈ ഒരു സംഭവം, രണ്ടായിട്ട് കാണുന്ന സംഭവം ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു കണ്ണ് തീരെ കണ്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, പക്ഷെ ഡിപ്ലോപ്പിയ ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ രണ്ട് കണ്ണ് തുറന്നിരിക്കുന്ന അവസ്ഥയിൽ ഡിപ്ലോപ്പിയ വന്നു കഴിഞ്ഞാൽ തല പെട്ടെന്ന് അവർ വരുന്നുള്ളതാണ്, ഇത് സിംറ്റമാറ്റിക്കലി അവർ വരും. അപ്പോൾ ഒരു കണ്ണിന് കാഴ്ച ഡിമാണെങ്കിൽ ആ ഇത് എന്താ പറയുക തലച്ചോറ് എന്ത് ചെയ്യും, അതിനെ അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ചെയ്തില്ലെങ്കിൽ ഡിപ്ലോപ്പിയ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. അപ്പോൾ അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ്. അപ്പോൾ കോമൺ ആയിട്ട് ഒന്ന് ഈ കോങ്കണിൽ ഉണ്ടാവാം. പിന്നെ കണ്ണിൻ്റെ എന്താ പറയുക ഫോക്കസിങ്ങിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, എന്താ പറയുക കൺവേർജൻസ് അബ്നോർമാലിറ്റീസിലുണ്ടാവാം. പിന്നെ തലച്ചോറിൽ ഞാൻ പറഞ്ഞല്ലോ കണ്ണിൻ്റെ മസിലിനെ സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു നെർവിനൊക്കെ ഡാമേജ് വന്നിട്ട് അതിൽ സപ്ലൈ ചെയ്യുന്ന മസിൽ വീക്കായി കഴിഞ്ഞാൽ അത് കാരണം രണ്ടായിട്ട് കാണുന്നുണ്ടാവാം. പിന്നെ രണ്ട് കണ്ണും തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ കാഴ്ച തകരാറുകൾ പല വിധമുണ്ടെന്ന്. ആ കാഴ്ച തകരാറിനെ രണ്ട് കണ്ണിനും രണ്ട് കോലത്തിലാവാം. അങ്ങനെ രണ്ടും രണ്ട് കോലത്തിലാവുന്ന അവസ്ഥയിലും ഇതേപോലെ ഡിപ്ലോപ്പിയ ഉണ്ടാവും. ഇതാണ് കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ. അപ്പോൾ അതെന്താണോ കാരണം എന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെ ചികിത്സ ചെയ്യുന്നത് വൈവിധ്യമാണ്.
3: ഈ കോങ്കണ്ണിനൊക്കെ ചികിത്സ ഉണ്ടല്ലോ അല്ലേ?
4: ഉണ്ട്. അതാ പറഞ്ഞത് കോങ്കണ്ണ് വെറും അഭംഗി മാത്രമല്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കോങ്കണ്ണ് എന്ന് പറഞ്ഞ പറഞ്ഞല്ലോ ഈ അലൈൻമെൻറ്റിലെ പ്രശ്നമാണ്. അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം. അത് ചില കോങ്കണ്ണ് ജന്മനാ ഉണ്ടാകുന്നതാണ്, അത് ജന്മനാ തന്നെ അതിൻ്റെ ചികിത്സ തുടങ്ങണം. ചിലത് ചെറുപ്പത്തിൽ തന്നെ സർജറി വേണ്ടി വരും. ചില കോങ്കണ്ണ് തനിയെ മാറുന്നതുണ്ട്, ചിലത് എക്സസൈസിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലത് കണ്ണട വെച്ചാൽ കൺട്രോൾ ആവുന്നുണ്ട്, ചിലത് സർജറിനെ നിർബന്ധമായിട്ടുണ്ട്, ചിലത് എന്ത് ചെയ്താലും മാറാത്തതുണ്ട്. പല ടൈപ്പും അങ്ങനെയുണ്ട്.

0: കുട്ടിയാണ്. രണ്ട് കണ്ണിനും 6x6 ഫുൾ കാഴ്ച ഉണ്ട്.
1: ഓ
0: രണ്ട് കണ്ണിനും N6 നിയർ വിഷൻ കാഴ്ച ഫുള്ളാണ്. രണ്ട് കണ്ണിനും ഫീൽഡ് ഓഫ് വിഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ
1: ഓക്കെ.
0: വ്യാപ്തി, അത് ഫുള്ളാണ്. രണ്ട് കണ്ണിനും കളർ വിഷൻ നോർമലാണ്. പക്ഷേ ബൈനോക്കുലാരിറ്റി എന്ന് പറയുന്ന സാധനമല്ല. രണ്ട് കണ്ണും ഒരേ സമയത്ത് ഒരേ കൊങ്ങണമൊന്നുമില്ല, പക്ഷേ രണ്ട് കണ്ണും ഒരേ സമയത്ത് ഒരേ പോലെ കാണുന്നില്ല. ആ കൊങ്ങണം പ്രത്യക്ഷത്തിൽ കാണില്ല, പക്ഷേ മൈന്യൂട്ട് ഇതിൽ നോക്കിയാൽ കൊങ്ങണം ഉണ്ടാവും ചിരി. അപ്പോൾ ആ ഒരു ഇതിൻ്റെ പേരിൽ മാത്രം അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിട്ടുള്ള ജോലി ഒഴിവായി വേറെ ജോലിക്ക് പോകേണ്ടി വന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഭാവിയിൽ നമ്മളെ കുട്ടികൾ ഏത് കോഴ്സിനാണ് പോവുക, ഏത് ജോലിക്കാണ് കയറുക, നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ആ സമയത്ത് ഈ ഇതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് നെറ്റിൽ സെർച്ച് ചെയ്യും. അവർ മനസ്സിലാവുന്നത് ഇതിൻ്റെ കാഴ്ച സാറ് ചെറുപ്പത്തിൽ പരിഹരിക്കാത്തതാണെന്ന് അവർക്ക് മനസ്സിലാവും. അവർ പേരൻസിനെ ശപിക്കുന്ന അവസ്ഥ, അതൊരിക്കലും അത് വെച്ചുകൊണ്ട് നിൽക്കരുത്. പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ
1: ഒരുപാട് ഓപ്ഷനുകൾ,
0: പക്ഷെ അതിൽ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത്. ഉപയോഗപ്പെടുത്തുന്ന വെച്ചാൽ അതിൽ വേറെ കാര്യം കൊണ്ട് വെച്ചാൽ ഇപ്പോൾ കന്നഡ സിമ്പിൾ പരിഹാരം. ഇപ്പോൾ കന്നഡ, ഇപ്പോൾ കന്നഡ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഈ കന്നഡയുടെ പ്രാധാന്യം അറിയില്ല, കുട്ടി അത് വെക്കൂല. അപ്പൊ പേരൻസ് അഞ്ഞു പതിന് നിർബന്ധിക്കണ്ട, കുട്ടി വാശി പിടിക്കുന്നതാണ് വേണ്ടെന്നത്. അപ്പൊ അത് കുട്ടിയുടെ ഭാവിനെ നശിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറഞ്ഞ രീതിയിൽ തന്നെ കന്നഡ ഉപയോഗിക്കാന്നുള്ളതും അത് സമയാസമയങ്ങളിൽ കാണിക്കാന്നുള്ളതും കംപ്ലയൻസ് എന്ന് പറയും. കംപ്ലയിൻ്റ് അല്ല, കംപ്ലയൻസ് COMPLIANC, അത് ചികിത്സയോട് നമ്മൾ ഒട്ടി നിൽക്കാന്നുള്ള അത് വളരെ പ്രാധാന്യമാണ്. നമ്മൾ എന്തൊക്കെ അത് ഇത് ചെയ്ത് കഴിഞ്ഞാലും ആ പേരൻസ് കൃത്യമായിട്ട് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത്, കാരണം കുട്ടി ഇതിൻ്റെ പ്രാധാന്യം അറിയില്ല, കുട്ടി അത് ഒഴിവാക്കാനും ശ്രമിക്കുക. പ്രത്യേകിച്ച് കാഴ്ച തകരാറ് നല്ലോണമുള്ള തകരാറിലൊക്കെ, ഒരു കണ്ണിൽ നല്ല തകരാറുണ്ട്, ഈ ആംബ്ലിയോപ്പി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, കണ്ണ് ലേസി ഐയിലൊക്കെ ചിലപ്പോൾ നമ്മളൊരു കണ്ണ് അടച്ചിട്ട് കാഴ്ചയുള്ള കണ്ണ് അടച്ച് വെച്ചിട്ട് കാഴ്ചയില്ലാത്ത കണ്ണിനെ കൊണ്ട് വായിപ്പിക്കാനും എഴുതാനൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ശരിക്കും കുട്ടികൾക്ക് സംബന്ധിച്ച് നമ്മൾ തീരെ ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് രണ്ട് ദിവസമൊക്കെ ചെയ്ത് നോക്കും, പറ്റുന്നില്ലെങ്കിൽ പേരൻസ് അത് ഏർപ്പാടെ നിർത്തും. അത് കുട്ടിയുടെ ഭാവി നേരത്തെ പറഞ്ഞാൽ നശിപ്പിക്കുന്ന ഏർപ്പാടാണ്. കാരണം ആ ചെറുപ്പത്തിൽ കാഴ്ച കൂട്ടാനുള്ള ഏക മാർഗം അത് മാത്രമാണ്. ആ പ്രായത്തിൽ ചെയ്തില്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ 10 മണിക്കൂർ അടച്ചാലും ഇത് പരിഹാരമാവില്ല. ഈ ചെറുപ്പത്തിൽ ഇപ്പോൾ 2 മണിക്കൂർ അടച്ചാൽ
1: മടി പിടിച്ച് കിടക്കുന്ന കണ്ണിനെ
0: നമ്മളിപ്പോൾ ഒരു കൈയിന് പ്ലാസ്റ്റർ ഇട്ടിട്ട് 2 മാസം കഴിഞ്ഞ് തുറന്ന് എടുത്തു കഴിഞ്ഞാൽ ആ കൈയിൻ്റെ മസിലൊക്കെ വീക്ക് ആയി, അത് സ്ട്രോങ് ആക്കാൻ നമ്മൾ ഗുളി കുടിക്കാനല്ലേ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. അതേപോലെ നമ്മൾ എന്താ പറയുക, പാരാപ്ലീജിയ ക്വാഡ്രിപ്ലീജിയ ഒക്കെ വന്ന് അല്ലെങ്കിൽ പക്ഷാഘാതമൊക്കെ വന്ന് ആളുകൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ എന്ത് ചെയ്യുക, ആ ഗുളി കൊടുക്കല്ലേ ചെയ്യുക, അത് എക്സസൈസ് ചെയ്യാനാണ്. അപ്പോൾ അതേപോലെ കണ്ണിന് കൊടുക്കുന്ന ഈ എക്സസൈസിന് പരിഹാരമായിട്ട് വേറെ ഒരു മരുന്നോ ഓപ്പറേഷനോ ഇല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൽ ആ ആംബ്ലിയോപ്പിയ ട്രീറ്റ്മെൻറ്റിന് ഒരു കണ്ണടച്ചിട്ടുള്ള ചികിത്സ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതേപോലെ ചെയ്യുക. അത് കുട്ടിക്ക് പ്രാധാന്യം അറിയില്ല, കുട്ടീനെ സോപ്പിട്ടിട്ടോ എങ്ങനെയാണോ അതിനെ
1: സോപ്പിടാൻ
0: ബോധ്യപ്പെടുത്താനും കഴിയില്ല, സോപ്പിടാനും കഴിയില്ല. അത്രയും ചെറിയ പ്രായത്തിൽ ഇപ്പോൾ 2 വയസ്സ് 3 വയസ്സിലൊക്കെ ഉണ്ടാവും, അത് സോപ്പിടാൻ മിഠായി എന്ത് അതിന് ഇനി കുറച്ച് മിഠായി കൊടുത്താലും കുഴപ്പമില്ലെന്നേ പറയാം, സാധാരണ മിഠായി കൊടുക്കാൻ പറയില്ലെന്നേ പറയാം. പക്ഷേ ഇതിനെന്താണ് എന്താ പറയുക, നമ്മൾ എന്താ പറയുക കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ചെയ്യണം എന്നുള്ളതാണ്.
1: ഓക്കെ ഓക്കെ. പിന്നെ നമ്മളിപ്പോൾ ഈ ഇപ്പോൾ രക്ഷിതാക്കൾക്കൊക്കെ ഈ ഇപ്പോൾ ചെറിയ മക്കളെ ഇപ്പോൾ ഇത് കാഴ്ച തകരാറിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെ നമുക്ക്
0: ഓക്കെ നമ്മൾ
1: ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത്. അതെ,
0: അപ്പോൾ അതിൽ നേരത്തെ ജസ്റ്റ് സൂചന പറഞ്ഞു, വായിക്കുമ്പോൾ ബുക്ക് വായിക്കുമ്പോൾ തലവേദന, ബുക്ക് വായിക്കുമ്പോൾ കണ്ണ് വേദന, കണ്ണിന്ന് വെള്ളം ചാടുക, രണ്ടായിട്ട് കാണുന്ന പോലെ തോന്നാം, എനിക്ക് മതി മടുത്ത് എനിക്ക് ക്ഷീണമാവുകയാണെന്ന് പറയാം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കാഴ്ച തകരാറ് ഇല്ല എന്ന് നമ്മൾ 100% ഉറപ്പെടുത്തണം. അത് നമ്മൾ ഒരു ദിവസം ഒന്ന് ലീവ് എടുക്കേണ്ടി വരും, ഒന്ന് ഡോക്ടറെ കാണേണ്ടി വരും, കുറച്ച് കാശ് ചിലവാക്കേണ്ടി വരും, പക്ഷെ നമുക്ക് സമാധാനമായിട്ട് പോകാമെന്നുള്ളത്. അതല്ലെങ്കിൽ ഈ കുട്ടി എന്ത് ചെയ്യും, പതിയെ പതിയെ പറഞ്ഞിട്ട് ഏശുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, പിന്നെ കുട്ടി പഠനം സൈഡാകും, അതുണ്ടാവുക, പഠനത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ഇതാണ്, കാഴ്ച വായിക്കുമ്പോൾ അല്ലെങ്കിൽ മൊബൈൽ നോക്കുമ്പോൾ തലവേദന, കണ്ണുവേദന, കണ്ണിന്ന് വെള്ളച്ചാട്ടം, കാഴ്ച മങ്ങിയതായിട്ട് പറയാം, അതല്ലെങ്കിൽ തലവേദന രണ്ടായിട്ട് കാണുക, ഓക്കാനുണ്ടാവുക, ശരീരത്തിൽ ഉണ്ടാവുക, തല ചുറ്റിലങ്ങനെ പലതും ആവാം, അല്ലെങ്കിൽ വെറും പഠനത്തിൽ പുറകോട്ട് പോകുന്നത് പോലെ ആവാം.
1: ഇതില്ലേ നമ്മളിപ്പോൾ പൊതുവെ ഈ സ്ക്രീൻ ടൈമിങ് കൂടിയൊരു കാലഘട്ടമാണ്.
0: അതെ.
1: അപ്പോൾ പൊതുവേ ഇപ്പോൾ ഈ കുട്ടികളൊക്കെ പണ്ടൊക്കെ നമ്മളൊക്കെ ടേബിളിൻ്റെ ചുറ്റോറി ഇരുന്ന് കണ്ട് വായിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ കുട്ടികൾ ബെഡിൽ കിടന്നിട്ട് ഈ മൊബൈലിൽ ഈ ക്ലാസ് കേൾക്കണം. അപ്പോൾ ഈ കിടന്നുകൊണ്ട് നമ്മളിങ്ങനത്തെ വീഡിയോസ് കാണുന്നതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്?
0: അതും ഇതെല്ലാം വാസ്റ്റ് ടോപ്പിക്കാണ്, കുറഞ്ഞ സമയം കൊണ്ട് പറയാം. ഒന്ന്, സ്ക്രീൻ എന്നുള്ളത് സോഴ്സ് ഓഫ് ലൈറ്റാണ്, ബുക്ക് റിഫ്ലക്റ്റഡ് ലൈറ്റാണ്. അതോ ഒരു ലൈറ്റ് എന്നുള്ള ഒരു ബൾബ് എന്നുള്ള ലൈറ്റ് പേപ്പറിൽ പതിച്ചിട്ട് അതിൻ്റെ റിഫ്ലക്റ്റഡ് ലൈറ്റാണ് നമ്മളെ ശരീരം നമ്മളെ കണ്ണിലേക്ക് വരുന്നത്. ബുക്ക് വായിക്കുമ്പോൾ അതാണ് ഉണ്ടാവുന്നത്. ഞാൻ സ്ക്രീൻ നോക്കുമ്പോൾ അതൊരു സോഴ്സ്.

0: ലൈറ്റാണ്
1: ഓ
0: നമുക്കൊരു
1: നേരെ
0: ആ
1: ആ
0: നമ്മൾ
1: ശരി.
0: ബൾബിലേക്ക് നിന്ന് നോക്കി എത്ര നേരം നോക്കി നോക്കാൻ കഴിയും. അപ്പോൾ അതേപോലത്തെ ഒരു സോഴ്സാണ്, അതിൻ്റെ കുറച്ച് ഇൻറ്റൻസിറ്റി കുറച്ചൊന്നുമില്ല ചേച്ചി, ബട്ട് ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ലൈറ്റ്. അതുകൊണ്ട് തന്നെ അത് കണ്ണിന് ആരോഗ്യകരമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. സ്ക്രീന് എത്രമാത്രം വിട്ടു വെക്കുന്നോ അത്രയും നമുക്ക് സേഫാണ്. ഇപ്പോൾ നമ്മൾ ചെവിൻ്റെ ഇത് പറയാറുണ്ടെന്ന്, ചെവിൻ്റെ 1 സെൻറ്റിമീറ്റർ വിട്ടു വെക്കുന്നതിൻ്റെ 10 മടങ്ങ് ഗുണമുണ്ടാകും 2 സെൻറ്റിമീറ്റർ വിട്ടിച്ചാൽ. അത് ഒരു ഒരു സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും ഭയങ്കര വ്യത്യാസം ഉണ്ടാകും അതിൻ്റെ
1: അതെ അതെ
0: റേഡിയേഷൻ്റെ തോതിൽ.
1: ആ
0: അപ്പോൾ
1: ആ
0: അതേപോലെ തന്നെ സ്ക്രീനിൽ തന്നെ കണ്ണിന് എത്ര വിട്ടെക്കുന്നോ അത്രയും സൈസ് നല്ലതാണ്. സാധാരണ നമ്മൾ പറയുന്നത് സ്ക്രീൻ സൈസിൻ്റെ 8 ഇരട്ടി ഡിസ്റ്റൻസിൽ ഇരിക്കണം എന്നാണ് പറയാനുള്ളത്.
1: ഓ
0: സ്ക്രീൻ സൈസിൻ്റെ 8 ഇരട്ടി ഡിസ്റ്റൻസിൽ ഇപ്പോൾ കിടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഡിസ്റ്റൻസ് കിട്ടില്ല
1: കിട്ടില്ല. അതെ
0: ഒന്ന്.
1: അതെ
0: പിന്നെ നമുക്ക് കടന്ന് എന്തെങ്കിലും അടുത്താ പിടിക്കുക, പിന്നെ കഴുത്ത് എങ്ങനെയാണോ വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കഴുത്തും കൈയൊക്കെ ഓരോ പൊസിഷനിലായിരിക്കും,
1: പൊസിഷനിലായിരിക്കും. അതെ
0: അത്
1: അതെ
0: കഴുത്ത് വേദനയും കൈവേദനയും ഉരവേദനയും തലവേദനയും ഒക്കെ ഉണ്ടാക്കും.
1: അതെ അതെ
0: പിന്നെ സ്വാഭാവികമായിട്ടും കിടന്ന് വായിക്കുമ്പോൾ ഉറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്.
1: ഓ
0: അപ്പോൾ അത് തലേ നേരെ അടുത്ത് വെക്കും, ആ റേഡിയേഷൻ കൂടി കൂടുതൽ കിട്ടും. നെറ്റ് ഓണെങ്കിൽ പിന്നെ പറയും വേണ്ട, റേഡിയേഷൻ്റെ തീവ്രത കൂടും. പിന്നെ എന്താ പറയുക, നമ്മൾ ഇത് കിടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നീക്കാനും തോന്നില്ല, പക്ഷേ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കുറച്ച് നേരം നീക്കാനൊക്കെ തോന്നും. കിടക്കുമ്പോൾ
1: യെസ്
0: നമ്മൾ
1: യെസ്
0: കുറേ നേരം കിടന്നില്ല, അപ്പോൾ അതും സ്ക്രീൻ ടൈം പിന്നെ കൂട്ടുക. ഒരിക്കലും കിടന്നിട്ടുള്ള മൊബൈൽ നോട്ടം ഒരിക്കലും നമ്മളെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കരുത്. അപ്പോൾ അതൊക്കെ പതുക്കെ സോപ്പിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചെയ്യാന്നുള്ളത്. പിന്നെ സ്ക്രീൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ക്രീൻ ടൈം കുറച്ചിട്ട് പുറത്തിറങ്ങി കളിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ നമുക്ക് അതിന് അത് കുറച്ച്
1: ചെയ്യാനും
0: കാശ് ചിലവാക്കിയാലും ഒരിക്കലും നഷ്ടമാവില്ല. അതിന് കുറച്ച് സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ച കാഴ്ചക്ക് പുതിയ ഫുട്ബോൾ വാങ്ങിയാലും അതൊരിക്കലും നഷ്ടമില്ല എന്നേ പറയുള്ളൂ. ആ ഫുട്ബോൾ പൊട്ടിച്ച് കഴിഞ്ഞ് വീടിന് 4 ഗ്ലാസ് പൊട്ടിയാലും ആ കാശ് ചിലവാക്കിയാൽ
1: അതെ
0: ശരിയാവില്ല.
1: അതെ
0: എന്നാലും
1: അതെ
0: കുട്ടികൾ കണ്ണ് കേടുന്നെങ്കിൽ
1: അതെ
0: കാശ്
1: നമ്മൾ
0: ചിലവാക്കിയാൽ ഇപ്പോൾ
1: വിചാരിച്ച
0: ശരിയാവില്ല.
1: മാതിരിയാവില്ല.
0: യെസ്
1: അതെ
0: യെസ്.
1: അതെ
0: അപ്പോൾ അത് സ്ക്രീൻ ടൈം കുറക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് എന്താ പറയുക, കന്നഡ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ സ്ക്രീൻ കന്നഡ വെക്കുമ്പോൾ അതിൻ്റെ ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ ഉണ്ട്, അത് ഉള്ള കന്നഡ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അതിൻ്റെ പ്രയാസങ്ങൾ കുറഞ്ഞു കിട്ടും.
1: ഓക്കെ. ആ പിന്നെ ഈ സ്ക്രീനിലും ശരിക്കും ആ ഒരു ഇത് ലൈറ്റിംഗ് ഒന്ന് കറക്റ്റ്
0: യെസ്.
1: ചെയ്ത്
0: പിന്നെ
1: യൂസ്
0: ലൈറ്റ് നമുക്ക്
1: ചെയ്യുമ്പോൾ
0: ഓട്ടോമേ എന്താ പറയുക ഐ
1: ഒരുപാട്
0: പ്രൊട്ടക്ഷൻ
1: ഓപ്ഷൻ
0: കുറേ
1: ഉണ്ട്.
0: ഓപ്ഷൻ സിസ്റ്റം പോലെ ഉണ്ട്,
1: അതെ
0: അതൊക്കെ
1: അതെ
0: ചെയ്യാം. മെയിനായിട്ട് ഡിസ്റ്റൻസ് കൂട്ടുക എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നെ നല്ല വെളിച്ചമുള്ള സ്ഥലത്തേക്ക്. രണ്ടാമത്തെ ആളുകൾ ചെയ്യുന്നത് കിടക്കുകയും ചെയ്യും ലൈറ്റ് ഓഫ് ആക്കുകയും ചെയ്യും മൊബൈലിൻ്റെ
1: ആ യെസ് ഈ
0: ലൈറ്റ്. അത്
1: മൊബൈലിൻ്റെ ലൈറ്റിൽ മാത്രം
0: അത്
1: ഇരുന്ന്, ഇപ്പം എന്താ
0: ഏറ്റവും
1: വെച്ചാൽ ഈ വൈകുന്നേരം കിടന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രീ ആയി കിടന്ന് സ്റ്റാറ്റസ് കാണുന്ന ഒരു
0: യെസ്
1: കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്.
0: അതെ. അപ്പോൾ അത് ഒരിക്കലും പാടില്ല. നല്ല ലൈറ്റുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് അത് കഴിയുന്നു. ഞാൻ സാധാരണ പറയുന്ന കുട്ടികളുടെ കയ്യിൽ പിടിച്ച് നോക്കരുത്, മേശപ്പുറത്ത് വെക്കുക, എന്നിട്ട് കൈ കെട്ടുക, എന്നിട്ട് ഇരുന്നിട്ട് നോക്കുക, അതാണ് ചെയ്യേണ്ടത്.
1: എനിക്ക് ഈ കിടന്ന് കുറേ സമയം താക്കിയാൽ തന്നെ കണ്ണെന്ന് വെള്ളമൊലിക്കും
0: യെസ് യെസ്
1: ആ ഒരു ഓവർ സ്ട്രെയിന്.
0: അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ അസ്റ്റിഗ്മാറ്റിസ് എന്ന് പറയുന്ന വിഷമദൃഷ്ടി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് ഇപ്പോൾ നമുക്ക് അത് പിക്ചർ ആയിട്ട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ചെറിയ കാഴ്ചത്തറ എല്ലാവർക്കും ഉണ്ടാവാം. ആ കാഴ്ചത്തറൊക്കെ ഈ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് കേടും എന്നുള്ളതാണ്.
1: ഓ ശരി.
0: അപ്പോൾ ചെറിയ തകരാറ് ഇപ്പോൾ നമുക്ക് ശ്വാസം മുട്ടുള്ള ആൾക്ക് ആസ്മ ശ്വാസം മുട്ടുള്ള ആൾക്ക് ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ചും തോന്നില്ല, ആളെ കയറ്റം കയറുമ്പോഴാണെന്ന് ശ്വാസം മുട്ടുണ്ടാകും. അതേപോലെ ഈ ചെറിയ കാഴ്ചത്തറുള്ള ആൾക്ക് ഈ സ്ക്രീനെ നോക്കുമ്പോൾ ആ കാഴ്ചത്തറ പുറത്ത് കയറും. അവർക്ക് ഒരു തലവേദന ഇല്ലാത്ത ആൾക്ക് പുതുതായിട്ട് തലവേദനയും കണ്ണുവേദനയും പ്രയാസങ്ങളുണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്ക്രീനെ പരമാവധി കുറക്കുന്നത് ഏത്
1: ഓക്കെ,
0: പ്രായത്തിലുള്ള ആൾക്കും ഗുണം ചെയ്യും.
1: നല്ലതാണ്.
0: യെസ്.
1: ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ ഈ ഒരു സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് ഇനി ഇൻഷാല്ലാ അടുത്ത വ്യാഴാഴ്ച ഇതേ സമയം 8:30 മുതൽ 9:30 വരെ ഉണ്ടാവും. 90 20 840 840 എന്ന നമ്പറിലേക്കാണ് നിങ്ങളെ ചോദ്യങ്ങൾ വിളിച്ച് ചോദിക്കേണ്ടത്. ഇന്ന് നമ്മളോടൊപ്പം കുട്ടികളിലെ കാഴ്ച തകരാറുകൾ എന്ന വിഷയത്തിലാണ് നമ്മളോട് സംസാരിച്ചത്. തിരൂര് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഓഫ് ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ അബ്ദുൽ മാലിക് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കണ്ണുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഡോക്ടർ നമ്മളോട് സൂചിപ്പിച്ചു. പ്രത്യേകിച്ച് ഈ ഒരു കാലയളവിൽ നമ്മളെല്ലാവരും സ്ക്രീൻ ടൈമിംഗ് കൂടിയ ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ പരമാവധി കുട്ടികളിലൊക്കെ അതിൻ്റെ ഒരു ടൈമിംഗ് കുറക്കാനും കുട്ടികളെ ഈ ചെറുപ്രായത്തിൽ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ കണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഇടയ്ക്ക് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ ഇടയ്ക്കൊരു കണ്ണൊന്ന് പൊത്തിയിട്ട് മറ്റേ കണ്ണ് കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കാനൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ ഇനി അടുത്ത വ്യാഴാഴ്ച നമുക്ക് വീണ്ടും ഡോക്ടർ ലൈവ് പ്രോഗ്രാമിൽ ഒന്നിച്ചു ചേരാം. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് വേണ്ട നമ്മളെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ അബ്ദുൽ മാലിക്കിന് ഹൃദ്യമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വലൈക്കും അസ്സലാം.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: ിലെ 8 മുതൽ 10 വരെ വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സുലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ

0: പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ ഇന്നതിൻ്റെ 8, 9, 10 ആയത്തുകളാണ് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ആയത്തുകളുടെ അർത്ഥം ഒന്ന് പരിശോധിച്ചു നോക്കാം. وَمِنَ النَّاسِ مَنْ يُجَادِلُ فِي اللَّهِ بِغَيْرِ عِلْمٍ وَلَا هُدًى وَلَا كِتَابٍ مُنِيرٍ. ഇതേപോലെ ഇതിന് സമാനമായ ഒരു ആയത്ത് നമ്മൾ മുമ്പ് ഇതേ അധ്യായത്തിൽ തന്നെ 2-3 എപ്പിസോഡുകൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ്. അഥവാ അതിൻ്റെ തുടക്കഭാഗത്ത് 3-ാമത്തെ ആയത്തായിട്ട് അല്ലാഹു നമ്മെ പഠിപ്പിച്ചത് وَمِنَ النَّاسِ مَنْ يُجَادِلُ فِي اللَّهِ بِغَيْرِ عِلْمٍ وَيَتَّبِعُ كُلَّ شَيْطَانٍ مَرِيدٍ എന്നായിരുന്നു അവിടെ വിശദീകരിച്ചത്. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരറിവുമില്ലാതെ തർക്കിക്കുന്ന ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ധിക്കാരിയായ പിശാചിനെ, എല്ലാ പിശാചിക്കളെയും പിൻപറ്റുകയും ചെയ്യുന്ന ആളുകളും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നായിരുന്നു 3-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ 8-ാമത്തെ ആയത്തിലും ഏകദേശം അതിന് സമാനമായ ഒരായത്താണ്. വമിനന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മൻ, ചില ആളുകൾ. യുജാദിലു ഫില്ലാഹി, അല്ലാഹുവിൻ്റെ കാര്യത്തിൽ അവർ തർക്കിക്കുന്നു. ബിഗൈരി ഇൽമിൻ, ഒരറിവുമില്ലാതെ. വലാഹുദൻ, ഒരു സന്മാർഗവും ഒരു മാർഗദർശനമോ ഇല്ലാതെ. വലാ കിതാബിൻ മുനീർ, നമുക്ക് പ്രകാശം നൽകുന്ന ഒരു ഗ്രന്ഥവും ഇല്ലാതെ. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അഥവാ യാതൊരറിവോ ഒരു മാർഗദർശനമോ നമുക്കൊരു വെളിച്ചം നൽകുന്ന ഗ്രന്ഥമോ ഒന്നുമില്ലാതെ, അതിൻ്റെ ഒന്നും ഒരു പിൻബലവും ഇല്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ്. അടുത്ത ആയത്ത് ഫിഹി, അഹങ്കാരത്തോടുകൂടി തിരിഞ്ഞു കളയുന്ന ആൾ. സാനിയ ഫിഹി എന്നാണ്, അഹങ്കാരത്തോടുകൂടി തന്റെ പാർശ്വത്തെ തിരിച്ചു കളയുന്നവൻ. ലിയുളില്ല അൻ സബീലില്ല, അല്ലാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് തെറ്റിച്ചു കളയുന്നതിന് വേണ്ടി. ലിയുളില്ല, വഴിപിഴപ്പിക്കുന്നതിന് വേണ്ടി, തെറ്റിച്ചു കളയുന്നതിന് വേണ്ടി. ലിയുളില്ല അൻ സബീലില്ല, അല്ലാഹുവിൻ്റെ മാർഗത്തെ തൊട്ട്. ലഹു ഫിദ്ദുനിയാ ഖിസിയുൻ, ലഹു അവനുണ്ട്. ഫിദ്ദുനിയ, ഈ ദുനിയാവിൽ. ഖിസി, നിന്ദ്യതയുണ്ട്. വഫിൽ ആഖിറത്തി, ലഹു ഫിദ്ദുനിയാ ഖിസിയുൻ വനുദീഖുഹു യൗമൽ ഖിയാമ. വനുദീഖുഹു, നാം അവനെ ആസ്വദിപ്പിക്കും. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നാം അവനെ ആസ്വദിപ്പിക്കും. അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്നതായ ആ ശിക്ഷയെ അന്ത്യനാളിൽ നാം അവനെ ആസ്വദിപ്പിക്കുകയും ചെയ്യും. അഥവാ അഹങ്കാരിയായിക്കൊണ്ട് തൻ്റെ ഒരു പാർശ്വത്തെ തിരിച്ചു കളയുന്നു, അങ്ങനെ അവൻ യുളില്ല അൻ സബീലില്ല, അല്ലാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് തെറ്റിച്ചു കളയുന്നതിന് വേണ്ടിയാണ്. ലഹു, അവന് ഫിദ്ദുനിയാ ഖിസിയുൻ, ദുനിയാവിൽ അവന് നിന്ദ്യതയുണ്ട്. വനുദീഖുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നാം അവനെ ആസ്വദിപ്പിക്കും. അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന ശിക്ഷ. ദാലിക, അത്. ബിമാ ഖദ്ദമത് യദാക, നിന്റെ കൈ മുൻകൂട്ടി ചെയ്തത് നിമിത്തമാണ്. നിന്റെ കൈകൾ, നിന്റെ ഇരു കൈകളും മുൻകൂട്ടി ചെയ്ത അതിൻ്റെ ഫലമായിക്കൊണ്ടാണ് അതുണ്ടാകുന്നത്. വഅന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. ലൈസ ബിള്ളാമിൻ ലിൽ അബീദ്, ഒരു ദാസനോടും ഒരടിമയോടും ഒട്ടും അനീതി ചെയ്യുന്നവല്ലാം എന്നാണ് പ്രയോഗിച്ചത്. അങ്ങേയറ്റം അനീതി കാണിക്കുക എന്നാണ് ലല്ലാം എന്ന് പറയുമ്പോൾ, അക്രമം കാണിക്കുക, അനീതി കാണിക്കുക. അതാണ് ആ പ്രയോഗം. പക്ഷെ ഇവിടെ പറയുന്നത് ലൈസ ബില്ലെല്ലാം, ഒട്ടും അനീതി കാണിക്കുകയില്ല, അക്രമം കാണിക്കുകയില്ല. ലിൽ അബീദ്, ഒരു ദാസനോടും അല്ലാഹു ഒട്ടും അനീതി കാണിക്കുകയില്ല. എന്നാൽ ഇവർക്കിത് അനുഭവിക്കേണ്ടി വന്നത് ബിമാ ഖദ്ദമത് യദാക്ക്, നിന്റെ കൈ മുൻകൂട്ടി പ്രവർത്തിച്ചു വെച്ചതിന്റെ ഫലമായിട്ടാണ് എന്ന്. ഇതാണ് ആയത്തിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ഇതേ അധ്യായത്തിലെ മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞ ഒരു കാര്യം ഒന്നും കൂടെ ഇവിടെ വിശദീകരിക്കുകയാണ് മറ്റൊരു രൂപത്തിൽ. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാ, ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ആളുകളുണ്ട്. ബിഗൈരി ഇൽമിൻ, ഒരറിവുമില്ലാതെ. നമ്മൾ അവിടെ വിശദീകരിച്ചിരുന്നു ബിഗൈരി ഇൽമിൻ സ്വഹീഹിൻ, ശരിയായ അറിവില്ലാതെ എന്നാണ്. ഒരറിവുമില്ലാതെ എന്നല്ല, അല്ലാഹുവിനെ കുറിച്ച് കൃത്യമായ അറിവില്ലാതെ അല്ലാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ആളുകൾ എന്നവിടെ വിശദീകരിച്ചിരുന്നു. അതിന് തഫ്സീറുകളിലൊക്കെ നൽകിയിരുന്നു, അല്ലാഹുവിന് യോജിക്കാത്ത ചില വിശേഷണങ്ങൾ അവർ അല്ലാഹുവിന് നൽകിയിരുന്നു. അല്ലാഹുവിന് സന്താനങ്ങളുണ്ട്, അല്ലാഹുവിന് പങ്കാളികളുണ്ട്, അല്ലെങ്കിൽ ഈ വിശുദ്ധ ഖുർആനെല്ലാം അത് കെട്ടിയുണ്ടാക്കിയ ഓരോ കഥകളാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ വിശദീകരിച്ചിരുന്നു അതിനുവേണ്ടി. അപ്പോൾ അല്ലാഹുവിനെ കുറിച്ച് കൃത്യമായിട്ട് അറിവുകളില്ലാതെ അല്ലാഹുവിന്റെ കാര്യത്തിൽ തർക്കം നടത്തുന്ന ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇനി ശരിയായ അറിവ് മാത്രമല്ല, വലാഹുദൻ, ഒരു സന്മാർഗവും ഒരു മാർഗദർശനവും ഇല്ലാതെ എന്നർത്ഥം. അഥവാ തന്റെ ബുദ്ധിയെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ഒരു കൃത്യമായ ഒരു മാർഗദർശനവും അവനുണ്ടായിരുന്നില്ല, അതും ഇല്ലാതെയാണ്. വലാ കിതാബിൻ മുനീർ, നമുക്ക് പ്രകാശം നൽകുന്ന ഒരു ഗ്രന്ഥവും ഇല്ലാതെ. അഥവാ അല്ലാഹുവിൻ്റെ വഹിയായി ലഭിച്ച, കൃത്യമായി നമുക്ക് മാർഗദർശനം നൽകുന്ന ഒരു വേദഗ്രന്ഥത്തിൻ്റെ പിൻബലവും ഇല്ലാതെ എന്നർത്ഥം. അപ്പോ ഒരു വേദഗ്രന്ഥത്തിൻ്റെ പിൻബലമില്ലാതെ, ഒരു മാർഗദർശനവുമില്ലാതെ, സന്മാർഗവുമില്ലാതെ, ശരിയായ അറിവുമില്ലാതെ അല്ലാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ثانيه عطفه ليضل عن سبيل الله ثانيه عطفه, അവൻ തന്റെ പാർശ്വത്തെ, തന്റെ ചുമലിനെ, അല്ലെങ്കിൽ തന്റെ കയുത്തിനെ, തന്റെ ഒരു ഭാഗത്തെ ചരിച്ചുകൊണ്ട് എന്നാണ് പറഞ്ഞത്. അതിനെ വിശദീകരിച്ച് പറയുന്നത് കാണുവാൻ കഴിയും അവിടെ, അത് അഹങ്കാരിയായിക്കൊണ്ടാണ് എന്നും. മഹാനായ ഇബ്നു അബ്ബാസ് റഹിമഹുള്ള പറയുന്നത് കാണാം, മുസ്തക്ബിറൻ അനിൽ ഹഖ് ഇദാ ദുഇയ ഇലൈഹി എന്നാണ്. സത്യത്തിനെ തൊട്ട് അഹങ്കരിച്ചു മാറുക, ആ സത്യത്തിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ സത്യത്തെ തൊട്ട് അഹങ്കാരിയായിട്ട് തിരിഞ്ഞു കളയുക എന്നാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ചത്. അതേപോലെ വേറെയും പല പണ്ഡിതന്മാരുടെയും വാക്കുകളായിട്ടതിൽ വിശദീകരിച്ചത് കാണുവാൻ സാധിക്കും. അവനെ യുഅരിദു അമ്മാ യുദ്ആ ഇലൈഹി മിനൽ ഹഖ്, സത്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഇസ്തിക്ബാറൻ, അഹങ്കാരിയായിക്കൊണ്ട് അതിൽ നിന്ന് തിരിഞ്ഞു കളയും എന്നും തഫ്സീറുകളിൽ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ തരത്തിൽ അഹങ്കാരിയായിക്കൊണ്ട്, അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്, സാനിയത് ഫിഹി, അഹങ്കാരിയായിക്കൊണ്ട് തിരിഞ്ഞു കളയും. ലിയുളില്ല അൻ സബീലില്ല, അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് തെറ്റിച്ചു കളയുന്നതിന് വേണ്ടിയാ ഇത്രയത്. ലഹു, അങ്ങനെ ചെയ്യുന്ന ആ ആൾക്കൾക്കുണ്ട്. ഫി ദുനിയ, ഇത് പറഞ്ഞിട്ട് അല്ലാഹു ദുനിയാവിലും ആഹിറത്തിലും അവർക്ക് ലഭ്യമാകുന്ന ശിക്ഷയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ലഹു, അവനുണ്ട്. ഫി ദുനിയ, ഈ ദുനിയാവിൽ അവനുണ്ട്. ഹിസിയുൻ, നിന്ദ്യതയുണ്ട്. ദുനിയാവിൽ അവന് നിന്ദ്യതയുണ്ട് എന്നാണ്. വഹു അലിഹാന വദുൽ, അവന് നിന്ദ്യതയുണ്ട് എന്നാണ് വിശദീകരിച്ചത്. ഈ ദുനിയാവിൽ അവനെ സഹായിക്കാൻ ആരുമുണ്ടാവുകയില്ല. അവൻ ഏറ്റവും മോശക്കാരനായിട്ടായിരിക്കും ഈ ദുനിയാവിൽ ഉണ്ടാവുക. അങ്ങനെ ദുനിയാവിൽ അല്ലാഹു അവന് നിന്ദ്യത നൽകും. അത് ദുനിയാവിലത്തെ കാര്യം. ഇനി ദുനിയാവിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനിക്കുമോ? ഇല്ല. എന്നിട്ട് അല്ലാഹു പറയുക, വനുദീഖുഹു, നാം അവനെ ആസ്വദിപ്പിക്കും. യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ നാം അവനെ ആസ്വദിപ്പിക്കും. അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന ശിക്ഷയെ നാം അവനെ ആസ്വദിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ആസ്വദിപ്പിക്കുക എന്നൊരു പദമാണ് അള്ളാഹു ഉപയോഗിച്ചത്. നമുക്കറിയാം, നരകത്തിൽ കടന്ന് കത്തിയാളുമ്പോൾ നമ്മുടെ ശരീരത്തെ കരിച്ചു കളയുന്ന ആ ഒരു ശിക്ഷ നമ്മൾ അനുഭവിക്കുമ്പോൾ അതൊരിക്കലും ഒരു ആസ്വാദനമല്ല. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ഒരാസ്വാദനമായിക്കൊണ്ട് പറയാറുമില്ല. എന്നാൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന ധാരാളം സ്ഥലങ്ങളിൽ ഇങ്ങനെ വനുദീഖുഹു, നാം അവനെ ആസ്വദിപ്പിക്കുമെന്ന പ്രയോഗം കാണാം. അത് അവർക്കുള്ള ഒരു നിന്ദ്യതയായിട്ടാണ് പറയുന്നത്. അഥവാ അങ്ങനെ അഹങ്കാരികളായി സത്യത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കുകയും സത്യം ഉൾക്കൊള്ളാൻ അഹങ്കാരം കൊണ്ട് അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ഒക്കെ ചെയ്യുന്ന ആ ആളുകളെ പരിഹസിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, വനുദീഖുഹു, നാം അവനെ ആസ്വദിപ്പിക്കും. യൗമൽ ഖിയാമത്തി അദാബൽ ഹരീഖ്, അന്ത്യനാളിൽ കരിച്ചു കളയുന്ന ശിക്ഷ നാം അവനെ ആസ്വദിപ്പിക്കും. തുടർന്ന് അല്ല പറയുകയാണ്, ദാലിക അത്, അഥവാ ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ ശാപവും അള്ളാഹുവിന്റെ കോപവും ആ നിന്ദ്യതയും ഒക്കെ അവർക്ക് ലഭ്യമാകുന്നത്. അതേപോലെ അന്ത്യനാളിൽ ആ കരിച്ചു കളയുന്ന വേദനയേറിയ കത്തിജ്വലിക്കുന്ന ആ ശിക്ഷ അവരെ ആസ്വദിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അതാണ് ദാലിക അത്. ബിമാ കദ്ദമത്തിയദാ, നിന്റെ ഇരു കൈകളും പ്രവർത്തിച്ചു വെച്ചതിന്റെ ഫലമാണ് എന്നർത്ഥം. നിന്റെ കൈകൾ മുൻകൂട്ടി പ്രവർത്തിച്ചു വെച്ച ആ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ആ ശിക്ഷ ആസ്വദിക്കുന്നത്. അതല്ലാതെ ഒരടിമയോടും അല്ലാഹു ഒട്ടും അനീതി കാണിക്കുകയില്ല. അപ്പോൾ ഒരാൾ ആ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, ആ ശിക്ഷ ആസ്വദിക്കുന്നുണ്ട് എങ്കിൽ, ദുനിയാവിൽ നിന്ദ്യതയും ശാപവും കോപവും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, അതിന്റെ കാരണം അല്ല അനീതി കാണിക്കുന്നതല്ല, നിന്റെ ഇരു കൈകളും പ്രവർത്തിച്ചു വെച്ചതിന്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത് എന്നാണ്. അതാണ് ദാലിക അത്, ബിമാ ഖദ്ദമത് യദാക്, നിന്റെ ഇരു കൈകളും പ്രവർത്തിച്ചു വെച്ചതിന്റെ ഫലമാണ്. വഅന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്, ഒരടിമയോടും ഒരു ദാസനോടും ഒട്ടും അനീതി ചെയ്യുന്നവനല്ല എന്നുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. സഹോദരങ്ങളെ, മൂന്ന് ആയത്തുകളാണ് നമ്മളിവിടെ വിശദീകരിച്ചത്. കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കുക. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദം വലാ കിതാബി മുനീർ, ഒരു പ്രകാശം നൽകുന്ന ഗ്രന്ഥമോ ഒരു മാർഗദർശനമോ ശരിയായ അറിവോ ഇല്ലാതെ അള്ളാഹുവിന്റെ കാര്യത്തിൽ പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കുന്നവർ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് തെറ്റിച്ചു കളയുന്നതിന് വേണ്ടി അഹങ്കാരിയായിക്കൊണ്ടവൻ തിരിഞ്ഞു കളയുന്നു. ലഹു ഫിദ്ദുനിയാ ഖിസ്യുൻ, ദുനിയാവിൽ അവന് നിന്ദ്യതയുണ്ട്. വനുദീഖുഹു യൗമൽ ഖിയാമത്തി അദാബൽ ഹരീഖ്, അന്ത്യനാളിൽ കരിച്ചു കളയുന്ന ശിക്ഷ നാം അവനെ ആസ്വദിപ്പിക്കുകയും ചെയ്യും. ദാലിക അത്, ആ നിന്ദ്യതയും ആ കരിച്ചു കളയുന്ന ശിക്ഷയും അവൻ അനുഭവിക്കുന്നത്, ബിമാ ഖദ്ദമത് യദാക്, നിന്റെ ഇരു കൈകളും പ്രവർത്തിച്ചു വെച്ചതിന്റെ ഫലമായിട്ടാണ്. വഅന്നല്ലാ, തീർച്ചയായും അല്ലാഹു, ലൈസ ബിളല്ലാമിൽ അബീദ്, ഒരടിമയോടും ഒരു ദാസനോടും ഒരക്രമവും ഒരനീതിയും ഒട്ടും ചെയ്യുന്നവനല്ല എന്നാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. ഒന്നും കൂടെ നമുക്കൊന്ന് പാരായണം ചെയ്യാം. وَمِنَ النَّاسِ مَن يُجَادِلُ فِي اللَّهِ بِغَيْرِ عِلْمٍ وَلَا هُدًى وَلَا كِتَابٍ مُنِيرٍ ثَانِيَ عِطْفِهِ لِيُضِلَّ عَن سَبِيلِ اللَّهِ لَهُ فِي الدُّنْيَا خِزْيٌ وَنُذِيقُهُ يَوْمَ الْقِيَامَةِ عَذَابَ الْحَرِيقِ ذَلِكَ بِمَا قَدَّمَتْ يَدَاكَ وَأَنَّ اللَّهَ لَيْسَ بِظَلَّامٍ لِّلْعَبِيدِ. കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹൃദയ വസന്തം. സൂറത്തുൽ ഹജ്ജിലെ 8 മുതൽ 10 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.

0: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം, ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
1: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
0: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
1: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحابه أجمعين، أما بعد. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഭാരമായ അനുഗ്രഹത്താൽ മലയാളക്കരയിലുള്ളവർ ഇന്ന് മഅരിബോടുകൂടി ഏറെ ശ്രേഷ്ഠകരമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള സുന്നത്തനുസരിച്ചുകൊണ്ട് സൽക്കർമ്മനിരതമായിട്ടുള്ള ഏറ്റവും സജീവമായി ഇബാദത്തുകളിൽ ശ്രദ്ധ കാണിക്കുന്ന 10 ദിവസങ്ങളായി ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല വൽ ഫജ്ർ വലയാലിൻ അഷർ, 10 രാത്രികൾ എന്ന് സത്യം ചെയ്തു പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് അൽ മുറാദു ബിഹ അഷറു ദുൽഹിജ്ജ, അതുകൊണ്ടുള്ള ഉദ്ദേശം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് പ്രാമാണികരായിട്ടുള്ള മുഫസ്സിറുകൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 10 ദിവസങ്ങളുടെ പുണ്യങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ പടച്ച റബ്ബിന് നമ്മൾ ഈ ദിവസത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് ഏറെ ഇഷ്ടമുള്ളത് എന്നാണ്. പ്രവാചകൻ പറഞ്ഞു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അഷർ. ഈ അയ്യാമിൽ അഷറിൽ, ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഏറെ ഇഷ്ടമെന്നാണ്. ഇത് കേട്ട സ്വഹാബത്ത് പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാ, വലൽ ജിഹാദു ഫീ സബീലില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിലുള്ള ജിഹാദും ഇതിനേക്കാൾ ശ്രേഷ്ഠമല്ലേ പ്രവാചകരെ? ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വൽ ജിഹാദു ഫീ സബീലില്ല, ഇല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദും ഇതിനേക്കാൾ, ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളേക്കാൾ ശ്രേഷ്ഠകരമല്ല ഒരു മനുഷ്യനൊഴികെ. ഇല്ല റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി, അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിന് സ്വയം പുറപ്പെടുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനമെല്ലാം ചെലവഴിക്കുകയും ചെയ്തു. ഫലം യർജഅ മിൻ ദാലിക ശൈൻ, പക്ഷേ രണ്ടും തിരിച്ചു വന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ അദ്ദേഹം ഷഹീദായി. അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം ദീനിനു വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തുവെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇതിനേക്കാൾ വലിയ സ്ഥാനമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ദിനങ്ങളെന്നാണ് ഈ ദിവസങ്ങളെക്കുറിച്ച് പ്രവാചകൻ പരിചയപ്പെടുത്തിയത്. മാമിൻ അയ്യാമിൻ അഅളമു ഇൻദല്ലാഹി വല അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അഷർ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടച്ച റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദുനിയാവിലെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ എന്ന പവിത്രതയും പ്രവാചകൻ ഈ ദിവസങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അഫ്ളലുൽ അയ്യാമിൽ ദുനിയ അയ്യാമുൽ അഷർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഏറെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു സാഹചര്യം ഈ ദിവസങ്ങളിലുണ്ട് എന്നത് തന്നെയായിരിക്കണം ഇതിന് ഇത്ര വലിയ ശ്രേഷ്ഠത കൽപ്പിക്കുവാനുള്ള കാരണമെന്ന് പണ്ഡിതന്മാർ ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സൽക്കർമ്മങ്ങളായിക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലെല്ലാമുള്ള സജീവമായിട്ടുള്ള ഒരു ശ്രദ്ധയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലേക്ക് ആത്മാർത്ഥമായിക്കൊണ്ടും ഖേദിച്ചു മടങ്ങുവാനും 5 നേരത്തെ നമസ്കാരങ്ങളും നമ്മുടെ ഖുർആൻ പാരായണവും അദ്കാറുകളും അതേപോലെ തന്നെ സദഖകളും ഒക്കെ ഏതൊക്കെ സൽക്കർമ്മങ്ങളിലെ മേഖലകളുണ്ടോ അതൊക്കെ സജീവമായിക്കൊണ്ട് സുന്നത്ത് നോമ്പുകളൊക്കെ, പ്രത്യേകിച്ച് അറഫാ നോമ്പും എല്ലാം അതൊക്കെ അതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള സജീവമായ ശ്രദ്ധയായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഈ ദിവസങ്ങളിൽ ഫഅകസിറു ഫീഹിന്ന മിന തഹ്ലീൽ വതക്ബീരി വതഹ്മീദ്, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ധാരാളമായി കൊണ്ട് ഓർക്കുവാനുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ദിക്കറുകളായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹും അല്ലാഹു അക്ബറും അൽഹംദുലില്ലയും ഒക്കെ ധാരാളമായി കൊണ്ട് അധികരിപ്പിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സലഫുകളെല്ലാം ഏറെ സജീവമായി ഈ ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇബാദത്തുകളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മനിരതമായ സജീവമായ ഇബാദത്തുകളിൽ ശ്രദ്ധിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഈ പുണ്യദിനങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്കും അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. പീസ് റേഡിയോ. Tune to reality.
2: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ദൃശ്യം. എന്നും വിളിക്കുന്നു ഡൽഹി, ഭാഗം 2. നമ്മോടൊപ്പം ചേരുന്നത് ജസീൽ കൊടിയത്തൂർ, നുഷാൻ രണ്ടത്താണി.
4: അസ്സലാമു അലൈക്കും.